0: ഇന്ന് സവിശേഷത്തിൽ നമ്മുടെ കൂടെ ഒരു അതിഥിയാണുള്ളത്. അദ്ദേഹം ഒരു കാഴ്ച പരിമിതനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സവിശേഷമായ എപ്പിസോഡ് തന്നെയായിരിക്കും എന്നത് ആദ്യമേ ഉറപ്പു നൽകുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷിഹാബ് മാഷാണ്. അദ്ദേഹം പിന്നെ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി സ്വദേശിയാണ്. താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് അധ്യാപകൻ കൂടിയാണ്. എന്നാൽ ഇന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയേണ്ടതുണ്ട്. ആദ്യമായി അദ്ദേഹത്തൊന്ന് നമുക്ക് പരിചയപ്പെടാം വിശദമായിട്ട് തന്നെ. ഷിഹാബ് മാഷേ,
1: അസ്സലാമു അലൈക്കും.
0: വലൈക്കും സ്സലാം വറഹമത്തുള്ളാ വബറകാത്തു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല.
0: ഇന്നിപ്പോ ഈ ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരത്തെ ഇറങ്ങിയില്ലേ വീട്ടിൽ?
1: അതെ അതെ അതെ.
0: ഓക്കെ, എന്നാലും മാഷെ ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാം. ശ്രോതാക്കൾക്ക് മാഷെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും.
1: തീർച്ചയായിട്ടും. ഞാൻ ഷിഹാബ്, കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലെ ഒരു പ്രദേശമാണ് കൂടരഞ്ഞി. അവിടെയാണ് ജനിച്ചു വളർന്നത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ തന്നെ, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ, താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്രം അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. ഗവൺമെൻറ് സർവീസിൽ 18 വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ജന്മനാ തന്നെ കാഴ്ച ഇല്ലാത്തൊരു ആളായിട്ടാണ് വീട്ടിൽ ജനിച്ചിട്ടുള്ളത്. പഴയൊരു കാലഘട്ടം, ഒരു 1980-82 90 അങ്ങനത്തെയുള്ളൊരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ആളുകളുടെ സാധ്യതയെക്കുറിച്ചൊന്നും രക്ഷിതാക്കൾക്ക് യാതൊരു ധാരണയില്ലാത്തൊരു കാലഘട്ടമാണ്. ഞാനൊക്കെ ജനിച്ചപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ വിചാരിച്ചത് ഈ ലോകത്ത് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഉള്ളതെന്നായിരുന്നു അവരുടെയൊക്കെ വിചാരം. കാഴ്ചയില്ലാന്ന് ഇവർ തിരിച്ചറിയുന്നത് ഏതാണ്ട് 3 മാസമായ സമയത്താണ്. അതായത് ഇവരിങ്ങനെ പറയുന്ന കേൾക്കാം, ഉമ്മയൊക്കെ പറയണ കേൾക്കാം, പിന്നെ വിളക്കെടുത്ത് വെച്ചാൽ പിന്നെ നോക്കൂല, ചിരിക്കുന്നില്ല. അപ്പം ആദ്യമൊക്കെ ഇവർ വിചാരിച്ച ചെവി കേൾക്കൂല എന്നായിരുന്നു അവരുടെ ധാരണ. അപ്പം അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെവിക്ക് ഒരു കുഴപ്പമില്ല, ചെവി കേൾക്കുന്നുണ്ട്, കണ്ണിനാണ് പ്രശ്നം. അന്നത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ അവർ കാണിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു സാധ്യതയില്ല കാഴ്ച തിരിച്ചു കിട്ടാൻ, ഞരമ്പിൻ്റെ പ്രശ്നമാണ്. എന്നാലും കാഴ്ചയ്ക്ക് മാത്രം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞപ്പം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സയൊക്കെ നടത്തി. അപ്പോഴും അവിടുത്തെ ഡോക്ടറും പറഞ്ഞത് നിങ്ങൾ ഓപ്പറേഷനൊന്നും ചെയ്യേണ്ട, ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
0: അതൊക്കെ മാസങ്ങൾ പ്രായമുള്ള സമയത്തായിരിക്കും.
1: ആ അതെ അതെ അതെ അതെ. ഈ അങ്കമാലിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് വളർന്നിട്ടുണ്ട്. ഒരു 4 വയസ്സ് 3 വയസ്സായ സമയത്ത് അതൊക്കെ എനിക്ക് നല്ല ചെറിയ രീതിയിലാണ്. ആ യാത്രകളും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൊക്കെ ഓർമ്മയുണ്ട്. കണ്ണ് കാണാത്തതിന് കൊണ്ടുപോകാമെന്നുള്ള ധാരണയൊന്നും ഇല്ല. നമുക്കിങ്ങനെ ബസ്സിൽ കയറി പോവാം, ജീപ്പിൽ പോവാം എന്നുള്ള ആ ഒരു സന്തോഷമാണ്.
0: ചികിത്സ നടത്തിയില്ല അല്ലേ?
1: അല്ല, ചെറിയ ചികിത്സയൊക്കെ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ചികിത്സയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവർ പറഞ്ഞ ഒറ്റൊരു കാര്യം ഇതാണ്, ഞരമ്പിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ കാഴ്ച തിരിച്ചു കിട്ടാനൊരു സാധ്യതയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
0: പക്ഷേ വീട്ടിൽ വാപ്പ ഉമ്മ?
1: ആ, വാപ്പ മരിച്ചു 3 വർഷമായി. ഉമ്മയുണ്ട്, വൈഫ്, 2 മക്കള്.
0: വൈഫിൻ്റെ പേര്?
1: വൈഫിൻ്റെ പേര് ഫൗസിയ എന്നാണ്. മക്കള് അൻഷാദ്, ഡിഗ്രി ഫസ്റ്റ് ഇയറിന്, അവരുടെ കൂടെ SSCA ചെയ്യാണ് കോഴിക്കോട്.
0: വിവാഹം കഴിഞ്ഞ എത്ര വർഷമായി?
1: ഇപ്പം 18 വർഷമായി. ചെറിയ മോന് അജ്മൽ റോഷൻ, അവന് 8ാം ക്ലാസ്സിലാണ്.
0: കുടുംബമൊക്കെ എല്ലാ നിലയ്ക്കും മുഴുവൻ സപ്പോർട്ടാണ്?
1: മുഴുവൻ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത് പിന്നെ എൻ്റെ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്, അത് ഒരു കഥയാണ്. അതായത് ഞാനിങ്ങനെ ചെറുപ്പത്തിൽ വീടിനടുത്തുള്ള സ്കൂളിൽ പോയിരുന്നു. അന്ന് രക്ഷിതാക്കൾക്ക് അറിയില്ല, അപ്പോൾ ഞാൻ വെറുതെ പോകും സ്കൂളിൽ പോകും. ഈ ടീച്ചർമാരൊന്നും എന്നൊന്നും പഠിപ്പിക്കില്ല, കാരണം അവർക്ക് കണ്ണ് കാണാത്തത് കൊണ്ടാണ് ഞാൻ എന്നെ പഠിപ്പിക്കാത്തതെന്നുള്ള തിരിച്ചറിവും എനിക്കില്ല. പക്ഷെ അവരൊന്നും പഠിപ്പിക്കുന്നില്ല കാര്യങ്ങളൊന്നും. പക്ഷെ ഞാൻ കുറേ കഴിയുമ്പോൾ ഉച്ചവരൊക്കെ ഇരിക്കും, ഭക്ഷണം കഴിക്കും, തിരിച്ചു പോരും, പിന്നെ പിറ്റേന്ന് പോകും, പിറ്റേന്ന് ഉച്ച. എന്നിട്ട് ടീച്ചർമാരൊന്നിനോട് ചോദിക്കില്ല എന്താ ഉച്ചയ്ക്ക് ശേഷം വരാത്തെ, സ്കൂളിൽ വരുന്ന അന്ന് ചോദിക്കൊന്നുമില്ല. പക്ഷെ ഞാനങ്ങനെ കുറച്ച് കാലം അങ്ങനെ പോയി. അങ്ങനെ അന്ന് ഞങ്ങളുടെ ഉപ്പയ്ക്ക് ഒരു ചായക്കട ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിനോട് ചേർന്ന്. അപ്പോൾ അവിടെ യാദൃശ്ചികമായിട്ട് ഒരു ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ വരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കാണുന്നു. അപ്പോൾ അദ്ദേഹം ഈ കോഴിക്കോട് കുളത്തറ സ്വദേശിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, കാഴ്ച ഇല്ലാത്തവർക്ക് പഠിക്കാനൊരു സംവിധാനമുണ്ട്, ഞങ്ങളൊരു സ്കൂളൊക്കെ ഉണ്ട്, നിങ്ങൾ അവിടെ അവനെ കൊണ്ടുപോയിടണം.
0: എവിടെയായിരുന്നു
1: അത്? കുളത്തറ കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്, CSH കുളത്തറ എന്ന് പറയും, കാലിക്കറ്റ് വികലാംഗ വിദ്യാലയം. എൻ്റെ ഉമ്മയും ഉപ്പയും അവിടെ കൊണ്ടുപോയിട്ട്, നമ്മുടെ ഉമ്മയുടെ ഒരു നിശ്ചയദാർഢ്യമാണ് ഞാൻ അവിടെ നിൽക്കാൻ കാരണം. കാരണം ഹോസ്റ്റലാക്കി, അന്ന് ഹോസ്റ്റൽ സംവിധാനമാണ്, വീട്ടിലൊന്നും വരാൻ വന്ന് പോകാനൊന്നും കഴിയില്ല. അപ്പോഴും ഞാൻ പറയുന്നത് എന്നെ വീടിനടുത്തുള്ള സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി, കാരണം എൻ്റെ അനിയത്തി ഇക്കാക്കൊന്നും അവരെ ആ സ്കൂളിൽ പഠിക്കും.
0: ഇത്രയും പരിമിതിയുള്ള ആൾക്ക് എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ ചില കഥകൾ ഉണ്ടാവും.
1: ആ അതെ അതെ,
0: തന്നെ പ്രത്യേകിച്ച് ഒരു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ വേണ്ടപ്പെട്ടവരുടെ ഒരു ഫുൾ സപ്പോർട്ട്.
1: തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ അങ്ങനെ പറയൂ, എന്നെ എന്തിനാ അവിടെ കൊണ്ടുപോയിട്ട്, അവരൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ഇൻകും പഠിച്ചാൽ പോലെ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയില്ല കണ്ണ് കാണാത്തത് കൊണ്ടാണ് എന്നുള്ളത്. നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവ് അന്ന് അറിയില്ല എന്താണ്. നമ്മളിങ്ങനെ നമ്മൾ വേറിട്ട് നിർത്തുക എന്നുള്ളത് ഒരു വിചാരം മാത്രമേ ഉള്ളൂ. പക്ഷേ
0: ചോദിക്കട്ടെ, നേരത്തെ സ്കൂളിന്റെ പേര് പറഞ്ഞല്ലോ, വികലാംഗ വിദ്യാലയം എന്നത് പക്ഷേ പറഞ്ഞു. ഇന്നിപ്പോ ആ പേരല്ലല്ലോ ഉപയോഗിക്കാറുള്ളത് അല്ലേ?
1: അല്ല, അതങ്ങനെ, അതായത് വിദ്യാലയത്തിന്റെ പേര് ഇപ്പോഴും മാറിയിട്ടില്ല. വികലാംഗ
0: വിദ്യാലയം ഇൻകറക്റ്റ് ആണല്ലോ അല്ലേ?
1: അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആ വികലാംഗ എന്നുള്ള പദമൊക്കെ മാറി, ഇപ്പൊ ആളുകൾ അങ്ങനെ വിളിക്കാറില്ല. പക്ഷെ സ്കൂളിന്റെ പേര്
0: ഇപ്പൊ ഏറ്റവും അവസാനം വിളിക്കുന്ന പേര് ഒരു പരിമിതിയുള്ള ഒരാള്,
1: ഭിന്നശേഷി,
0: ഭിന്നശേഷി,
1: വ്യത്യസ്ത ശേഷിയുള്ള ആളുകള്,
0: ഡിഫറൻഷ്യലി ചാലഞ്ച്,
1: അങ്ങനെയൊക്കെയാണ് വിളിക്കുക. ആ ഒരു ലോറി ഡ്രൈവറുടെ ഒരു ഇടപെടലാണ് ഞാൻ ഈ ഒരു നിലയിൽ നിന്ന് അധ്യാപന ജീവിതത്തിലേക്ക് എത്തിയത്. അങ്ങനെ, പക്ഷെ ആ ആളെ പിന്നീട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല.
0: മാഷാല്ലാ,
1: ആ ഒറ്റ ഒരു നിമിഷമാണ് അദ്ദേഹത്തെ. പിന്നെ ഞങ്ങൾ തിരഞ്ഞൊക്കെ പോയി നോക്കി എന്ന് പറയാം. ഉമ്മയൊക്കെ എന്നെ പലപ്പോഴും സ്കൂളിലെ കൊണ്ടുപോയി വിടുമ്പം ഈ ഉമ്മ ഉപ്പയൊക്കെ ഇങ്ങനെ കുളത്ര അങ്ങാടിയിലൊക്കെ പോയിട്ട് ഇയാളെ എങ്ങനെ അറിയുമോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തിയെ പിന്നെ ഇതുവരെ നമ്മൾ
0: കണ്ടെത്തിയിട്ടില്ല. ആ അതെ
1: അതെ അതെ, അങ്ങനെ കഴിച്ച, അങ്ങനെയാണ് ഉമ്മയൊക്കെ മനസ്സിലാക്കിയത് ലോകത്തെ ഞാൻ മാത്രമൊന്നല്ല എന്നുള്ളതും, ഇങ്ങനെ കുറേ കഴിച്ചില്ലാത്തവരും ചെവി കേൾക്കാത്തവരും ഒക്കെ ഉണ്ട് എന്ന്. ആ ഒരു
0: പക്ഷെ കുടുംബത്തിലെ ആർക്കും ഈ പരിമിതികളില്ല,
1: ഇല്ല, ഇന്നും നമ്മളെ കുടുംബത്തിൽ ഒരു ഭിന്നശേഷിക്കാരൻ ഇല്ല. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പോയി. അങ്ങനെ ആ സ്കൂൾ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അതിൻ്റെ അടുത്ത് ഒരു ഹൈസ്കൂളുണ്ട്, ചെറുവണ്ണൂർ വൊക്കേഷണൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫറോക്കിനടുത്ത്. അവിടെ നമ്മൾ 3 കൊല്ലം 10-ാം ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ അന്ന് PDC ആണ്, ഞങ്ങൾ ലാസ്റ്റ് PDC ബാച്ചാണ്. പ്രീ ഡിഗ്രി അതിപ്പോൾ ഇല്ലല്ലോ, പിന്നെ +2 ആയി. അപ്പോൾ പിന്നെ ഞാൻ PDC കഴിഞ്ഞു, പിന്നെ ഡിഗ്രി ഫറോക്കുളയിൽ പോയി.
0: സബ്ജക്ട്
1: സോഷ്യോളജി പഠിച്ചു, BEd ചെയ്തു. ഞാനത് കഴിഞ്ഞു, പിന്നെ പെട്ടെന്ന് തന്നെ 2024 എന്നെ ജോലി കിട്ടി. 2007 February 1 സർവീസിൽ കയറി. 2007 February 1 അതെ, UP ടീച്ചറായിട്ടാണ് കയറിയത്. ആദ്യത്തെ 5 മാസം UPയിലാണ് വർക്ക് ചെയ്തത്. പിന്നെ ഹൈസ്കൂളിലേക്ക് പ്രൊമോട്ടഡ് ആയി.
0: എന്നിട്ട് പുതിയ സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
1: സ്കൂളിലൊക്കെ നല്ല സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഉഷാറായിട്ട് ടീച്ചേഴ്സും കുട്ടികളൊക്കെ നല്ല സഹകരണമാണ്,
0: എല്ലാം സപ്പോർട്ടാണ്.
1: ഗവൺമെന്റ് സ്കൂളിനെ സംബന്ധിച്ചുള്ള ഞാൻ മനസ്സിലാക്കുന്നത് കുറേയൊക്കെ ആ കാര്യത്തിൽ, കാരണം ഗവൺമെന്റ് സ്കൂളിൽ ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണൂല. അപ്പം അത് കൊണ്ട് തന്നെ സ്കൂളിൽ എപ്പോഴും പുതുപുതങ്ങൾ ഇങ്ങനെ
0: ഉണ്ടായിക്കൊണ്ടേയിരിക്കും,
1: നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ ഏതൊരു സമൂഹത്തിലും ഉണ്ടാവുന്ന ചില പരിമിതികളൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ അനുഭവപ്പെടാറുണ്ട്, പക്ഷെ അതൊന്നും വലിയൊരു പ്രയാസമാക്കി
0: എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒപ്പം ഉണ്ടാവാറുണ്ട് അല്ലേ?
1: ആ ഉണ്ടാവും,
0: പേഴ്സണൽ കാര്യങ്ങൾ അടക്കം സപ്പോർട്ട് ചെയ്യാം.
1: ആ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സ് കുട്ടികളായാലും ഒക്കെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ചില അറിവില്ലായ്മകൾ ഉണ്ടാവുക, നമ്മൾ പറഞ്ഞു കൊടുക്കും, തിരുത്തി കൊടുക്കും, അവരെ മനസ്സിലാക്കും.
0: ഒരു പരിമിതിയുള്ള കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ പരിമിതി ഇല്ലാത്ത മറ്റുള്ള കുട്ടികളുമായിട്ട് എങ്ങനെയാണ് അവരൊരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക? അവർ പലപ്പോഴും ഭയങ്കരമായിട്ട് നേരത്തെ മാഷ് പറഞ്ഞാൽ മാറി നിൽക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, അവരെങ്ങനെയാണ് കൂട്ടി ഇണക്കുക എന്നുള്ള ഒരു കാര്യം?
1: ആ തീർച്ചയായിട്ടും, ഇപ്പം നമ്മൾ പരിമിതി എന്ന് പറയുമ്പം പലതരത്തിലുള്ള പരിമിതിയുള്ളവരുണ്ട്. ഇപ്പം കാഴ്ച പരിമിതി ഉള്ള കുട്ടികളുണ്ടാവാം, അതുപോലെ പഠന വൈകല്യം അനുഭവപ്പെടുന്നവരുണ്ടാവാം, പിന്നെ കേൾവി പരിമിതി അനുഭവപ്പെടുന്ന കുട്ടികളുണ്ടാവാം, അങ്ങനെ പല രീതിയിലുള്ള പരിമിതികളുണ്ടാവും. ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ കാഴ്ച പരിമിതി, കേൾവരിമിതി അങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മൾ കാണുമ്പം മാക്സിമം, കാരണം ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച് വളർന്നു വന്നതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഗുണവും സാധാ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഈ മേഖലയിൽ ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം മിക്കവാറൊക്കെ ചെയ്യും, ആദ്യം തന്നെ കാഴ്ച പരിമിതി ഇങ്ങനെ കേൾപരിമിതിയുള്ള കുട്ടികളെ കണ്ടാണ് ഞാൻ വേവയുടെ രക്ഷിതാക്കളായിട്ട് കോൺടാക്ട് ചെയ്യും, രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സാധ്യതകളുണ്ട്.
0: ഏറ്റവും അടുത്ത സ്പെഷ്യൽ സ്കൂൾ ഏതാണെന്ന് പറഞ്ഞു,
1: അത് പറഞ്ഞു കൊടുക്കും, അവിടെ കൊണ്ടേ വിടണം.
0: നേരത്തെ മാഷ് പറഞ്ഞ ആ ഒരു ഡ്രൈവർ പറഞ്ഞ അനുഭവം അവർക്ക് ഉണ്ടാവണല്ലോ.
1: ആ ഉണ്ടാവണം. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പറയുന്നത് ഡെയിലി ലിവിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ലത് സ്പെഷ്യൽ സ്കൂളാണെന്ന് പറഞ്ഞു കൊടുക്കും. ഇതിന് വേറൊരു വശം കൂടിയുണ്ട്, നമ്മൾ രണ്ടാളും കണ്ടു, നമ്മൾ അറിയാലോ, നമ്മളെ കാഴ്ച എന്ന് പറയുന്നത് എൻവിഷന്റെ ടീച്ചേഴ്സ് പ്രോഗ്രാമിലാണ് നമ്മൾ കാണുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തു, സത്യത്തിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയിട്ടുണ്ടോ, പിന്നെ നമുക്ക് കാണാൻ വഴിയില്ല. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് വീണ്ടും
0: കണ്ടുപിടിച്ചു,
1: ബസ്സിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു. അപ്പൊ നമ്മൾ കുറെ സംസാരിച്ചപ്പോഴാണ് സത്യത്തിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു എടുത്തോ, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു ഇതും കിട്ടി. നിങ്ങളെ കുറിച്ച് ഞാൻ വിചാരിച്ചു നിങ്ങളൊരു PhD ഡോക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ വേറെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ അവസരമൊന്നുമില്ല. പക്ഷെ പിന്നെ ഞങ്ങള്
0: മെഡിക്കൽ
1: ഡോക്ടറാന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് ആദ്യം അത്ഭുതം ഉണ്ടായത്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, സാധാരണ ഇങ്ങനെ ഡോക്ടർമാരൊന്നും ബസ്സിൽ യാത്ര ചെയ്യുക, ആളുകളുടെ കൂടെ ഇങ്ങനെ പോകുന്നത് നമ്മളങ്ങനെ കാഴ്ചയിലില്ല, നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ഇതില്ല. നമ്മളെ ഇതിൽ ഡെവലപ്പ് ചെയ്ത് സാധാരണ ഡോക്ടർമാർ കാറൊക്കെ ഉപയോഗിച്ച്
0: ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല.
1: ഇല്ല ഇല്ല ഇല്ല ഇല്ല.
0: അപ്പം ഇതുപോലെയാണ് പലരും നമ്മൾ
1: അതെ
0: അറിയാം.
1: അപ്പം ഞാൻ അങ്ങനെ മനസ്സിൽ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം കുറേ ചിന്തിച്ചു, ഇങ്ങനത്തെ ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്നുള്ളത്. സിമ്പിളായ ഡോക്ടർമാർ കുറെ ഉണ്ട് കേട്ടോ, ഞാൻ നമ്മൾ കുറെ പരിചയപ്പെട്ട അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്.
0: പക്ഷേ പറഞ്ഞ ശരിക്കും ഡോക്ടർമാർക്കൊരു ശരിക്കൊരു തിരിച്ചറിവാണ്. അതായത് എല്ലാവരും സിമ്പിൾ ആണല്ലോ, ഒരു സംശയമില്ല. അപ്പോ ഇങ്ങനെ ഒരു ചിന്ത പൊതുവെ ആളുകൾക്ക് ഉണ്ട്, ഡോക്ടർമാർ അല്ലെങ്കിൽ കുറച്ചിപ്പോ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഒക്കെ അവരൊരു, പിന്നെ ഈ പറഞ്ഞ പരിമിതിയുള്ള ആളുകൾ മാറ്റി നിർത്തപ്പെടുന്നത് പോലെ ഒരു വൈറ്റ് കോളർ ജോബുള്ള ആളുകൾ മാറ്റി നിർത്ത ഒരു പ്രവണതയാണ് പൊതുവെ ഉണ്ട്. അതും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, എല്ലാവരും ഒരുപോലെ തന്നെയാണല്ലോ.
1: അതെ,
0: തീർച്ചയായിട്ടും.
1: ഞാൻ നിങ്ങൾ ബസ്സിന് ടിക്കറ്റ് എടുക്കുന്നത് സാധാരണ രീതിയിൽ പോകുന്നത്, പക്ഷെ ആളുകൾക്ക് ആരും കണ്ടാൽ ഡോക്ടറാന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ ഞാൻ അങ്ങനെ തന്നെ കണക്കുന്ന ഞാനിപ്പോൾ എൻ്റെ വൈഫിനോടൊക്കെ പറയാറുണ്ട്, നമ്മൾ എത്ര സാമ്പത്തികമായിട്ട് ഉയർന്നാലും നമ്മൾ ഇപ്പോഴെങ്ങനെ ജീവിക്കുന്നുവോ ആ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. നമ്മൾ അതിൽ കൂടുതൽ മുകളിൽ വലിയ പൈസക്കാരാണ് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ ആ രീതി നടക്കുകയും ചെയ്യരുത്. നമ്മൾ സിമ്പിളായിട്ട് അപ്പോഴേ ആളുകൾ നമ്മളെടുത്ത് വരുള്ളൂ. അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വന്നുകൂടെ ഞാൻ പറയാം, അത് ഇതിലേക്ക് തന്നെ വരാം. പഠന വൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, അപ്പം ഇവർക്കൊക്കെ നമ്മൾ സാധാരണ ഞങ്ങളൊക്കെ ചെയ്തു എൻ്റെ ഞങ്ങളെ പ്രയാസങ്ങളും ഉണ്ടല്ലോ, നമുക്ക് എഴുതാൻ കഴിയൂല, ബോർഡ് ഉപയോഗിക്കാൻ കഴിയില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മളെടുത്തുകൊണ്ട്. അപ്പം ഇവിടെയൊക്കെ നമ്മൾ കുറേ അഡാപ്റ്റേഷൻസ് മോഡ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഇപ്പം ചാർട്ട് എഴുതിക്കൊണ്ടാവാം അല്ലേ, നമുക്ക് വേണ്ട കാര്യം നമുക്ക് തോന്നുകയാണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലൊരു ചാർട്ടൊക്കെ വാങ്ങി അതിലെഴുതി നല്ല വൃത്തിയിൽ എഴുതി ബോർഡിൽ കൊണ്ടുപോയി തൂക്കിയിടുന്നു.
0: ഓക്കെ,
1: പിന്നെ പേപ്പറിൽ നമ്മൾ എഴുതി കൊണ്ടുപോകും, സാധാ വെള്ള പേപ്പറിൽ എഴുതി കൊണ്ടുപോയിട്ട് നമ്മൾക്ക് അറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ മികച്ച ഒന്നോ രണ്ടോ കുട്ടികൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത്തരം കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചോക്കൊണ്ട് ബോർഡിൽ എഴുതിക്കാം. ഇനി അതിനും ചിലപ്പോൾ ഒക്കെ നമുക്ക് പ്രയാസങ്ങൾ നേരിടും. അവിടെയാണ് നമ്മൾ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത്. സത്യത്തിൽ ഈ ടെക്നോളജി വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന ഒരു ഭിന്നശേഷി വിഭാഗമാണ് കാഴ്ചപരിമിതർ. കാഴ്ചപരിമിതരുടെ പല പ്രയാസങ്ങളും മറികടക്കാനും ഈ ടെക്നോളജി സഹായിക്കുന്നുണ്ട്.
0: അധ്യാപനത്തിലെങ്ങനെ ഒരു ഉദാഹരണം പറയോ?
1: ഓ പറഞ്ഞുതരാം, ഇഷ്ടം പോലെ. അധ്യാപനത്തിൽ ഇപ്പം സാധാരണക്കാർ പോലും ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ മാത്രമല്ല. അപ്പം സാധാരണക്കാർ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗാന്ധിജിയെ കുറിച്ചൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, ഗാന്ധിജി ആരാണ്, ഗാന്ധിജിയുടെ പ്രസംഗങ്ങൾ, ഗാന്ധിജിയുടെ സമരരീതികൾ നമുക്ക് വീഡിയോ രൂപത്തിൽ കാണിച്ചു കൊടുക്കാം. പക്ഷെ ഇവിടെയൊക്കെ കാഴ്ചപരിമിതരുടെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ അക്ഷരം വലിയൊരു പ്രശ്നമാണ്. ചില വേർഡ്സൊക്കെ പറയുമ്പോൾ ഈ അക്ഷരങ്ങളും കുട്ടികൾക്ക് തിരിയൂല. അപ്പോൾ സ്പോട്ടിൽ നമുക്ക് എഴുതാണെന്ന് ചിലപ്പോൾ ആളെ കിട്ടൂല. അപ്പോൾ ഈ സിസ്റ്റം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, ക്ലാസ്സിൽ പ്രൊജക്ടറും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിമിതിയും മറികടക്കാൻ പറ്റും. ഞാൻ നോട്ട്സൊക്കെ പലപ്പോഴും അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രൊജക്ടറിൽ ഇട്ട് കൊടുക്കും.
0: ഓക്കെ,
1: അവരോട് പറയും ഒഴിവുള്ള ഒരു 10 മിനിറ്റ് ഒക്കെ കൊടുത്തിട്ട് അവർ നിങ്ങൾ എഴുതി എടുക്കുകയെന്ന് പറയും. അപ്പോൾ അവർക്ക് സുഖമാണ്, നമ്മൾ വായിച്ചു കൊടുക്കേണ്ട, അവരിങ്ങനെ കണ്ട് ഒരു സംശയവും ചോദിക്കൂല നമ്മളോട്. കാരണം അവർക്ക് മറ്റേ ബോർഡ് നമുക്ക് ബോർഡിലൊക്കെ എഴുതി ചിലപ്പോൾ തിരിഞ്ഞത് എന്താ സാറെ വായിക്കാന്നൊക്കെ ചോദിക്കും. ഇത് പിന്നെ അതിൻ്റെ അവസരം ഉണ്ടാവുന്നില്ല.
0: നന്നായി ഒരുങ്ങുന്നുണ്ടെന്ന് അർത്ഥമല്ലേ?
1: തീർച്ചയായും. അപ്പൊ ഞങ്ങൾ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരു പരിധി വരെ മറികടക്കുക.
0: അതേ ചോദ്യം ഞാൻ വേറെ ആംഗിൾ ചോദിക്കട്ടെ. ഇപ്പൊ ടെക്നോളജി ഉപയോഗിച്ചെന്ന് പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഇരിക്കുന്നത് പീസ് റേഡിയോന്റെ സ്റ്റുഡിയോയിലാണ്. ഒരു പീസ് റേഡിയോ എന്നുള്ള ഒരു ആപ്പ്, നമ്മളൊരു റേഡിയോ ആപ്പ് ആണല്ലോ, ഓൺലൈനിലുള്ള നിലവിൽ മലയാളത്തിലുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഇസ്ലാമിക റേഡിയോ എന്നുള്ള പീസ് റേഡിയോയാണ് ഏറ്റവും മനോഹരമായിട്ട് പോകുന്നത്. ഈ പീസ് റേഡിയോ നമുക്ക് മാഷിപ്പോ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഒരു കാഴ്ച പരിമിതനായ ഒരു വ്യക്തി പീസ് റേഡിയോ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുക? മാഷെ ഫോൺ ഒന്ന് എടുത്ത് കാണിച്ചു തരാൻ പറ്റും?
1: ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ട് കാര്യങ്ങൾ കാണിക്കാം.
0: ഓക്കെ,
1: നമുക്ക് ഇപ്പോൾ ഫോണായിക്കോട്ടെ ലാപ്ടോപ്പായിക്കോട്ടെ ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ ഒരു പ്രയാസവും ഇല്ല.
0: തീർച്ചയായും.
1: അതായത് പിക്ചേഴ്സ് ഗ്രാഫിക്സ് ഒക്കെ വരുന്ന കാര്യങ്ങളല്ല, അതും ഒരു പരിധി വരെയൊക്കെ ഉപയോഗിക്കാൻ അതിന് വേറെ പല മാർഗ്ഗങ്ങളുമുണ്ട്. അത് ഞാൻ ആദ്യം ഇത് പറഞ്ഞതിന് ശേഷം അത് പറയും.
0: ഓക്കെ,
1: ഇപ്പം സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്.
0: ആപ്പാണോ?
1: ആപ്പല്ല,
0: എല്ലാ ഫോണിലും ഉള്ളതാണ്.
1: എല്ലാ ഫോണിലും ഉണ്ട്. ഇപ്പോൾ സാറിൻ്റെ ഫോണിലും ഈ ആപ്പ് ഉണ്ട്. പക്ഷേ സാറിന് ഇതിനെക്കുറിച്ച് അറിയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ആവശ്യക്കാരല്ല. ആവശ്യക്കാരാണല്ലോ നമുക്ക് വേണ്ട സാധനം കണ്ടുപിടിക്കുക.
0: അപ്പം
1: ഈ ഫോണിൽ പിന്നെ ടോക്ക് ബാക്ക്, ജീഷോ സ്ക്രീൻ റീഡർ, ഇങ്ങനെ പലതരത്തിലുള്ള സ്ക്രീൻ റീഡറുകൾ ഇന്ന് ലഭ്യമാണ്. പിന്നെ ലാപ്ടോപ്പിലാണെങ്കിൽ കമ്പ്യൂട്ടറാണ് NVDA, അതിലെ ജോസ്, പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനാണെങ്കിൽ ഓർക്ക സ്ക്രീൻ റീഡർ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണല്ലോ, അവിടെ നമ്മൾ ഓർക്ക സ്ക്രീൻ റീഡറാണ് സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള സ്ക്രീൻ റീഡറുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമ്മളെ പരിമിതിയെ മറികടക്കാൻ സാധിക്കും. ഇപ്പം ഞാനൊക്കെ പലപ്പോഴും പറയാം, സ്കൂളിലൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഈ ഫോണിലുകൊണ്ട് മാത്രം. ഫോണും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലെങ്കിൽ സത്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ പോലും നമ്മൾ സീറോ ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും അതായത് അധ്യാപകരുടെ ഒരു പ്രത്യേകത വെച്ചാൽ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അധ്യാപകർ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം.
0: അപ്പം
1: നിങ്ങൾ അതെ നിങ്ങൾ നോക്കി വായിക്കുന്ന പേരെ നമ്മളിത് കേട്ട് മനസ്സിലാക്കുന്നു. ഇപ്പം ന്യൂസ്
0: ചാനലുകളായിരിക്കും വളരെ വേഗത്തിൽ
1: ആ വായിക്കാൻ കഴിയും. അതാണ് ഞങ്ങൾ ഈ ടോക്ക് ബാക്കിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്.
0: ഓക്കെ,
1: ഇപ്പം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാം. ഇപ്പം നമ്മൾ ഫോണിൽ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ, നമ്മൾ രണ്ട് വിരൽ ഒരു വിരൽ ഒക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. ഇപ്പം നമ്മളൊരു ഫോണിൽ ഇങ്ങനെ ഫോണിൽ തൊടുന്നു, വാട്സപ്പ് നിങ്ങൾ കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ടെലഗ്രാം, ഇപ്പം പേജ് 3 of 4, ഇനി അടുത്ത പേജിലേക്ക് മറിക്കാൻ അവിടെയാണ് പീസ് റേഡിയോ ഉള്ളത്.
2: Page 4 of 4. On passive ecosystem. Docs. Charlo.
1: പീസ് റേഡിയോ.
0: അതെ അതെ കേട്ടു.
1: അപ്പോൾ ഈ പീസ് റേഡിയോ, ഞാൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഫോണിന് ഒരിക്കലും നിങ്ങളൊക്കെ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ അതങ്ങായിട്ട് ഓപ്പൺ ആയി വരികയാണല്ലോ ചെയ്യാം.
0: പക്ഷെ
1: ഒരു കാഴ്ചമരിത് ഉപയോഗിക്കുന്ന സിംഗിൾ ടാപ്പിൽ ഓൺ ആയി വരാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചവർ താവില്ല നമ്മൾ തൊടുക. ഡോക്ടർ ചോദിച്ചാൽ പീസ് റേഡിയോ എവിടെയാന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ പീസ് റേഡിയോ കണ്ടുപിടിക്കണം. ആദ്യം സെർച്ച് ക്യാമറ ക്രോം പീസ് റേഡിയോ കിട്ടി. ഇവിടെ നമ്മള് ഡബിൾ ടാപ്പ് ചെയ്തു, അപ്പൊ ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ചെക്ക് ചെയ്യണം. അപ്പൊ അത് ഇന്റർനെറ്റ് ഓൺ ആക്കിയിട്ടില്ല. ഞാനത് ഓൺ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കാൻ നമുക്ക് അതായത് ധാരണ ഉണ്ടാവും. കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പം ഇന്ന ആപ്പ് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കും. കാരണം എപ്പോഴും കുറെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്.
0: ഓക്കെ,
1: അപ്പൊ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി പീസ് റേഡിയോ.
0: ഇപ്പൊ പീസ് റേഡിയോ തുറന്നു നോക്കി.
1: ആ ഞാൻ
0: ലൈവ് നടക്കുന്ന പ്രോഗ്രാം ഏതാന്ന് പറഞ്ഞു
1: ഞാൻ പറഞ്ഞുതരാം. തൊട്ടോക്കട്ടെ.
0: ഓക്കെ,
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
0: കേൾക്കുന്നുണ്ട്.
1: അലി ജാബർ സംശയനിരാണ് ഇപ്പോഴാ നേരത്തെ വായിച്ചത്. നമ്മൾ ആദ്യം തുറന്നു വെച്ചപ്പോ അതായിരുന്നല്ലോ, അതുകൊണ്ട് അതത് പറഞ്ഞോളൂ. ഇപ്പൊ ലൈവ് ഉള്ള പ്രോഗ്രാം ഇതാണ്.
0: മുഹമ്മദ് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി.
1: ഞങ്ങൾ മനസ്സിലായില്ലേ? ഞാൻ സ്പീഡ് കുറച്ച് വെച്ചോണ്ട്
0: ശ്രോതാക്കൾക്ക് അറിവിലേക്ക് പറയാണ്, ഇപ്പോൾ പീസ് റേഡിയോ ലൈവായി നടക്കുന്ന പ്രോഗ്രാം എന്നുള്ളത് അൽ ഇജാബ സംശയ നിവാരണ ആണ്. അതായത് മതപരമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമുള്ള ലൈവായിട്ടുള്ള പ്രോഗ്രാമാണ് അത്. അതും എല്ലാ ശനിയാഴ്ച ലൈവായിട്ടുള്ള പ്രോഗ്രാമാണ്. എന്തായാലും അതും നമുക്ക് മാഷ്ക്ക് പിന്നെ കേട്ടുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ?
1: അതെ അതെ, കേട്ടില്ലേ? അൽ ഇജാബ സംശയ നിവാരണം ഇതാ മറുപടി നൽകുന്നത്. മുഹമ്മദ് സാലിഖ് മദീനി, ഷബീ സലാഹി, ഇങ്ങനെ പറയോ.
0: ഓക്കെ ഓക്കെ,
1: ഇനി പ്ലേ ബട്ടൺ കിട്ടി.
0: അപ്പൊ
1: ഇങ്ങനെ ഓരോ സാധ്യതകളും.
0: ഇതിൽ ഒരു കാര്യം ഇപ്പൊ കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോ മാഷി വളരെ പെട്ടെന്ന് ഒരു മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ശരിക്കും നമുക്ക് പീസ് റേഡിയോ തുറന്ന് ഇപ്പൊ നടക്കുന്ന പ്രോഗ്രാം കേൾക്കാനുള്ള അവസരമുണ്ട്. ഇനി പീസ് റേഡിയോ ആപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ റിവൈൻഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 24 മണിക്കൂർ നടന്ന പ്രോഗ്രാം ഒക്കെ കേൾക്കാൻ പറ്റും. അപ്പോ ഒരിക്കലും ഒരു പരിമിതി എന്നുള്ളത് ഒന്നിനും
1: തടസ്സമല്ല. ഇന്നത്തെ സമൂഹത്തില് കാഴ്ച പരിമിതർക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ഞാൻ പറയാം, ഗൂഗിൾ പേ ഉപയോഗിക്കാം, ബാങ്കിൻ്റെ ആപ്പുകൾ ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, ഇതൊക്കെ നമുക്ക് ഈ ടെക്നോളജിയിൽ നിന്നൊരു സുഖം എന്താ വെച്ചാൽ നോട്ട്. ഇന്നിപ്പോൾ ഞാൻ ബസ്സിൽ വരുമ്പോണ്ടായ ഒരു അനുഭവം, ഞാൻ അറിയുന്ന ഒരു കണ്ടക്ടർ തന്നെയാണ് കേട്ടോ. വന്നപ്പോൾ താമരശ്ശേരി വന്നപ്പോഴേ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉള്ള നല്ല സുഖമല്ലെന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. കാരണം ഞാൻ പറഞ്ഞ സാറേ ശരിയാണ്, നോട്ട് എത്ര നിങ്ങളോട് ചോദിക്കേണ്ട, ബാക്കി തരീ നിങ്ങളോട് പറയേണ്ട, ചില്ലറുണ്ടോ നിങ്ങൾക്കും ചോദിക്കേണ്ട, എനിക്കും ചോദിക്കേണ്ട, ഇതൊക്കെ ഒരു സുഖമാണ്. അപ്പോൾ ഈ ഗൂഗിൾ അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ ഇതോടൊക്കെ ഏറ്റവും കൂടുതൽ സത്യത്തിൽ നിങ്ങളെക്കാൾ ഉപയോഗം എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ. കാരണം നമ്മുടെ കാഴ്ച എന്ന പരിമിതിയെ മറികടക്കാൻ
0: തീർച്ചയായിട്ടും
1: ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്.
0: പക്ഷെ അതുപോലെ നേരത്തെ പറഞ്ഞ നമ്മൾ നിർത്തിയൊരു കാര്യം തുടങ്ങാം. ഇപ്പോൾ കുട്ടികൾ, പുതിയ കാലത്തെ കുട്ടികൾ, പൊതുവെ എല്ലാവർക്കും ആശങ്കയുള്ളൊരു ഏരിയയാണ് പുതിയ കാലത്തെ കുട്ടികളുടെ വളർച്ച, അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ. ഇപ്പോൾ ലഹരി ഉപയോഗം അടക്കമുള്ള കുറേ വിഷയങ്ങൾ, അത് അധ്യാപകരടക്കം പലപ്പോഴും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ നിൽക്കുന്നൊരു അവസ്ഥ കാണാൻ കഴിയും. അതിന് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്നത് ഈ പരിമിതിയുള്ള ആളുകളെ കണ്ടാൽ, അവരുമായിട്ട് സഹവസിച്ചാൽ, അവരുമായിട്ട് കുറച്ച് നന്മയൊക്കെ ചെയ്താൽ, അവർക്ക് കൊണ്ട് സേവനമൊക്കെ ചെയ്തു കഴിഞ്ഞാലൊക്കെ അതാണ് ഇതിനൊരു ആൾട്ടർനേറ്റീവ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അവർ പിന്നെ അവർ പലപ്പോഴും സ്ക്രീൻ അഡിക്ഷനിലേക്കും ലഹരിയിലെ അഡിക്ഷനിലേക്കും ഒക്കെ പോകുമ്പോൾ അതിനപ്പുറം ഒരു പാലിയേറ്റീവ് കെയർ ഹോമിലേക്ക് പോവുക, കാഴ്ച പരിമിതിയുള്ള ഒരാളെ കൂടെ സഹവസിക്കുക, അവർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുക്കുക എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഇന്നത്തെ കാലത്ത്?
1: അതായത് ഇപ്പം നമുക്കറിയാം, നമ്മൾ കുറച്ച് മതപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓരോ സൃഷ്ടികളും നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളുടെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണത്തിലുപരി നമുക്ക് പഠിക്കാനും കൂടിയാണ്.
0: അതെ.
1: ഇപ്പോൾ പഠിച്ചവൻ ഇത്തരത്തിലുള്ള കുറേ ആളുകൾ, കാഴ്ച പരിമിതി കേൾവരുന്ന ആളുകളൊക്കെ ലോകത്ത് സൃഷ്ടിച്ച് മറ്റുള്ളവർക്കും കൂടി പഠിക്കാനുള്ള ഉദ്ദേശം കൂടിയാണ്. ഇവരെ കാണുമ്പോൾ അവരുടെ പരിമിതി എത്രത്തോളം ഉണ്ട്, അവർക്കുള്ള സുഖം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് കുറച്ച് ഇവിടെ അടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്തരം ആളുകളെ അടുത്തൊക്കെ പോകുമ്പം നമുക്ക് നല്ലൊരു മനസ്സ് കൂടി ഉണ്ടാവണം മാറാനുള്ള. ആ ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾ പറയും പോലെ ചിലപ്പോൾ സിമ്പത്തറ്റിക് ആയിട്ട് കുറച്ച് കാര്യമൊക്കെ അവർ ചെയ്യും, പിന്നെ ആ ഒരു ഇതിലൊക്കെ അവർ നടക്കും, അത്രയും സമയമൊക്കെ നടക്കും, പിന്നെ ആ സാഹചര്യത്തിൽ നിന്ന് വിട്ടുപോയിട്ട് പിന്നെ ഇവർ പഴയ രീതിയിൽ. ഇപ്പം പല അറിയാലോ, ലഹരി ഇതിലൊക്കെ ഡി അഡിക്ഷൻ സെൻ്ററിൽ വരെ പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വന്ന് വീണ്ടും ഇതേ രീതിയിൽ പോകുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഇവിടെയൊക്കെ സുഹൃത്തുക്കളുടെ വല്ലാത്തൊരു സ്വാധീനമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നല്ലൊരു കാര്യത്തിന് വേണ്ടി ആളുകളെ കുറച്ചേ കിട്ടുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ഈ കക്ഷി കുടുംബപരമായിട്ട് വീട്ടിലൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നതായിരിക്കും. പക്ഷെ അത് സഹായിക്കാതെ ഇവരെ ഈ ഒരു മേഖലയിലേക്ക് സഹായിക്കാൻ ഇവർ തയ്യാറാവും. ഞാൻ ഉദ്ദേശിച്ച ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് വേണ്ടി 5-10 രൂപ കൊടുത്താൽ ഇന്ന് അവരെ മാറ്റി നിർത്തുന്നതിന് പകരം വീണ്ടും ഇതിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സിന് നമുക്ക് നമുക്ക് ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു നമ്മളതിനെ പറഞ്ഞാൽ നിൽക്കാത്തൊരു സമയമാണ് ഇപ്പം. എന്നാലും മാക്സിമം നമ്മളെ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ അവരെ ഉപദേശിക്കുക, പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിലൂടെ കൊണ്ടുപോയിക്കൊണ്ട് ഹോം കെയറും അതേപോലെ പാലിയേറ്റീവ് കെയറിലും എല്ലായിടത്ത് കൊണ്ടുപോയി ഇത്ര ആളുകളെ കാണിച്ചു കൊടുത്തും നിങ്ങളത് കണ്ടില്ല ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം നിങ്ങൾ അതിൽ പോവാതെ നിങ്ങളുടെ
0: കാഴ്ചയുള്ള കണ്ണുകൊണ്ട് പലതും കാണുന്ന ആളുകൾക്ക് കാഴ്ചയില്ലാത്ത കാഴ്ച പരിമിതിയുള്ള ആളുകൾ ഒരു വലിയൊരു ഒരു ഒരു പിന്നെ ഒരു ഈ പരമാശ് പറഞ്ഞ അനുഭവമാണ്. അവരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം കണ്ണ് എത്ര വലിയ അനുഭവം.
1: അതെ അതെ അതെ അതെ.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സവിശേഷം. കാഴ്ചയില്ലാത്തവരുടെ ലോകം എത്ര മനോഹരമാണ്. ഷിഹാബ് മാഷ് കൂടരഞ്ഞി, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് എന്നിവരാണ് സവിശേഷം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത്.
3: കഴിഞ്ഞ ദിവസം ഞാൻ FB ഒരു വീഡിയോ ചെയ്തിരുന്നു, എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പം അദ്ദേഹം പീസ് റേഡിയോ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സു തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ. നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
7: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
6: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ.
7: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
8: അല്ലാഹുമ്മ ബിക അസ്ബഹ്നാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈക നുഷൂർ.
9: സയ്യിദുൽ ഇസ്തിഗ്ഫാർ.
8: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത.
6: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت.
7: اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. ഒരു പുതിയ പ്രഭാതം, ഒരു പുതിയ അവസരം, റബ്ബിന് നന്ദി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ദിനം ആരംഭിക്കാം.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അബ്ദുൽ ഷുക്കൂർ വളാഞ്ചേരി, കൂടെ മുസ്തഫ മസ്റ്റർ എപ്പിക്കാട്. ഇന്ന് 2026 മെയ് 16 ശനി,
1: ഹിജ്റ വർഷം 1447 ദുൽഖാദ 28,
0: കൊല്ലവർഷം 1201 ഇടവം 2.

0: قولا
1: മസ്തമാശയാണ്. നല്ലൊരു ചൂടുള്ള ഒരു ചെറിയൊരു കാലഘട്ടം കഴിഞ്ഞ് ചെറുതായി അന്തരീക്ഷം ഇങ്ങനെ തണുത്ത് തണുത്ത് വരുന്നൊരു സമയത്താണ് നമ്മളുള്ളത്.
2: അതെ അതെ അതെ.
1: രാത്രിയിൽ ചൂടിങ്ങനെ എന്താ പറയുക, ഒരു പുഴുക്ക് എന്നൊക്കെ നമ്മൾ പറയും ആ ചൂടിനെ, അങ്ങനെ നമ്മൾ പൊതുവെ പറയാറ്.
2: അതെ അതെ അതെ.
1: റൂമിൽ ഫാനിട്ടിട്ടും ഒന്നൊക്കെ എടുക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ ചില സമയത്ത് യാദൃശ്ചികമായി ഉണ്ടാകുന്ന കറണ്ട് കട്ടുകൾ, അപ്പൊ എന്താണ് പ്രഖ്യാപിതമല്ലാത്ത കറണ്ട് കട്ടുകൾ, അതൊക്കെ അതൊക്കെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. പക്ഷെ അൽഹംദുലില്ല കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് എല്ലാ സ്ഥലത്തും
2: തണുത്തു തുടങ്ങിയില്ലേ,
1: മഴ വർഷിച്ച് രാത്രിയെ എന്താണ് സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിയുന്നുണ്ട്.
2: യെസ്.
1: അപ്പൊ നമ്മളെ നമ്മുടെ ശ്രോതാക്കളോട് ഒരു ചോദ്യം ചോദിക്കണമല്ലോ.
2: ശ്രോതാക്കളോട് നമുക്കൊരു ചോദ്യം ചോദിച്ചാലോ?
1: തീർച്ചയായിട്ടും.
2: ഇപ്പൊ ഇന്നലെ SSLC അടക്കമുള്ള റിസൾട്ടുകളൊക്കെ വന്ന ദിവസമാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മക്കളോ പേരക്കുട്ടികളോ ഒക്കെ ആയിട്ടുള്ളവർക്ക് ഒരു പക്ഷേ ഉന്നത വിജയങ്ങളൊക്കെ നേടിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് വിജയം കൈവരിച്ച എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം ശ്രോതാക്കളോട് നമ്മൾ പറയുന്നത്, നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ പേരമക്കൾക്കോ A+ ഒരു കാലമാണല്ലോ. അപ്പോൾ ഫുൾ A+ കിട്ടിയവർ ഇനി എത്ര A+ കിട്ടി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവർ ടെക്സ്റ്റ് ചെയ്യട്ടെ അല്ലേ.
1: മടിയൊന്നും കാണിക്കണ്ട, ലഡു മുട്ടായി ഒന്നും ഞങ്ങൾക്ക് തരണ്ട.
2: അതെ.
1: ചിലപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും ചോദിച്ചെന്ന് വരും, പക്ഷേ ചോദ്യം ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇനി വേണമെങ്കിൽ ഫീഡ്ബാക്ക് വഴി എന്ത് ചെയ്യാം, സന്തോഷത്തിന്.
2: ഏതായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ തൊട്ട അയൽവാസികളാണെങ്കിൽ പോലും അതൊക്കെ വലിയ സന്തോഷത്തോടു കൂടി പങ്കുവെക്കുന്ന ആളുകളുണ്ടാകും അല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ശ്രോതാക്കള് ധാരാളം ആളുകൾ സലാം പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം നമ്മൾ സലാം പറഞ്ഞത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതിരാവിലെ അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് സത്യത്തിൽ എന്താണ്, പീസ് റേഡിയോയിൽ സലാം പറഞ്ഞുകൊണ്ടാണ് എന്ന് നമുക്കറിയും, തോന്നിപ്പോകും. ഇൻഷാല്ലാ
2: കുറച്ച് ആളുകളെ ഒന്ന് ഒന്ന് നോക്കിയിട്ട് പോകാം. ആരൊക്കെ സലാം പറഞ്ഞു?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: എസ് അബ്ദുള്ള, അതുപോലെ ജമീല VK പൂനൂര്, അതുപോലെ അൻവർ NT മുട്ടിൽ, റജീന കോട്ടുമല, ജാസ്മിൻ IK പുള്ളിപ്പാടം, ഷഹന മേലാറ്റൂർ.
1: ഓക്കെ. ഏകദേശം ഒരു 5 മണിക്ക് മുമ്പ് സലാം പറഞ്ഞ് വന്ന അതാണ് MNAF KV പാലക്കാഴി, അജുവ വജിഹ് കരുവാരക്കുണ്ട്, റയ്ഹാന ബനു തോട്ടശ്ശേരിയറ, ലൈല പടിയൂർ, അബൂബക്കർ പെരുമ്പട്ട, അബ്ദുൽ ഖദർ PK്കക്കോവ്, അസീന നൂറുദ്ദീൻ തമാം, സെൽമത്ത് എലരൂൽ, ഡാനിഷ് പെരിന്തൽമണ്ണ, റഹ്മത്ത് കാളിക്കാവ്, അബ്ദു എടത്തനാട്ടുകര, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ.
2: ഞാനൊരു 6 മണി മുതലുള്ള ആളുകളെയാണ് നോക്കാറുള്ളത്, കാരണം നമ്മുടെ കൂടെ ചേരുന്നത് കാരണം 6 മണി മുതലാണല്ലോ. ഇൻഷാല്ലാഹ്. ഇതെല്ലാം ആ ഒരു പേരുന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും സലാമിന് നമുക്ക് സലാം അടക്കാം. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്.
1: എല്ലാവരും പേരും വായിക്കാൻ പറ്റില്ല. നമ്മൾ ആണ് വായിക്കുകയാണെങ്കിൽ പിന്നെ ഫസ്റ്റത്തെ സ്ലോട്ടിന്റെ 1-5 മിനിറ്റ് സമയം നമ്മൾ ആ പേരിങ്ങനെ വായിച്ചു പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം, അത് ഒരു മധുരം കൊണ്ടാണ് നമ്മൾ തുടങ്ങാറ്. മധുരം ഖുർആനാണ് ഇൻഷാല്ലാഹ്. ഒന്നാമത്തെ നമ്മുടെ പ്രോഗ്രാം നമ്മൾ പ്രവേശിക്കുന്നത് മധുരം ഖുർആനിലേക്കാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറത്തു നിസായിലെ 58-ാമത്തെ വചനമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അബൂബക്കർ അഷ്ഷാതിരി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
4: إن الله

0: മാഷാല്ലാ, മധുരൻ ഖുർആനാണ് നാം കേട്ടത്. അബൂബക്കർ അഷാത്തിരി ഹഫീളഹുല്ല, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ കാര്യ സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിലൊരാളാണ് അദ്ദേഹം. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി തുടർന്ന് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തി. അങ്ങനെ ഒരുപാട് യോഗ്യതകളും അതിമനോഹരമായ ശബ്ദവുമുള്ള അദ്ദേഹം ഖുർആനിൻ്റെ ഓരോ പാരായണങ്ങളും വളരെ ഹൃദ്യമാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പാരായണം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ശുക്രൻ സാർ, എന്താണ് നമ്മുടെ ഇന്നത്തെ ആയത്തിലൂടെ നൽകുന്ന സന്ദേശം?
1: ഇന്നത്തെ ആയത്തിലെ സന്ദേശം, അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു മുഅ്മിൻ എന്നുള്ള മുസ്ലിം എന്നുള്ള നിലയിൽ പാലിക്കപ്പെടേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ് എന്ത്? അമാനത്തുകളെ അവയുടെ ആളുകൾക്ക് എത്തിക്കാൻ. എന്തെങ്കിലും അമാനത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അതിൽ വീഴ്ച വരുത്തരുത്. പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ആയത്തുൽ മുനാഫിഖു സലാസൻ, മൂന്നെണ്ണമാണ് എന്ത്? കപട വിശ്വാസികളുടെ അടയാളം. അതിലൊന്ന് പഠിപ്പിച്ചത് എന്താണ്? ഇത് ഉത്തുമിന ഖാന, വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? വഞ്ചിക്കും. അപ്പോൾ അത് മുനാഫിക്കിൻ്റെ ലക്ഷണമാണിത്, വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്നുള്ളത്. എന്നാൽ വിശ്വാസിയുടെ ലക്ഷണം എന്താണ് ഇവിടെ പറഞ്ഞതാണ്? എന്ത്? അമാനത്തുകളെ വിശ്വസിച്ചേൽപ്പിച്ചത് എന്ത് ചെയ്യും? അത് അവർക്ക് നൽകുമെന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞ വൈദ ഹക്കം തുംബൈനാസി അൻതഹക്കുമോബിൽ അതിൽ, ആളുകൾക്ക് ഇടയിൽ വിധി കൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും?
0: നീതി പുലർത്തും.
1: അതിൽ, അതിന്ന് ലോകത്തുനിന്ന് കാണാതെ പോകുന്നൊരു സാധനമാണ് അതിൽ. ഇന്നിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കേരളം ഒരു 10 ദിവസം അതിലിന് വേണ്ടി നടക്കായിരുന്നു എന്നാണ് രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ. നീതി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പിന്നെ പല വിഷയങ്ങളിലും എന്ത് ചെയ്യുന്നില്ല, നീതി കാണിക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ താഴെ തട്ട് നിന്ന് നമ്മുടെ വീട്ടിലെ മക്കൾക്കിടയിലുള്ള നീതി മുതൽ, ഭാര്യയോട് ഭർത്താവിനോടുള്ള നീതി മുതൽ, അങ്ങനെ ജനങ്ങൾക്കിടയിൽ നമ്മൾ വിധി കൽപ്പിക്കുമ്പോഴുള്ള നീതി മുതൽ എന്ത് ചെയ്യണം, അത് നമ്മൾ എന്ത് ചെയ്യണം?
0: ഉറപ്പുവരുത്തണം.
1: എന്നിട്ട് റബ്ബ് അവസാനിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാം? നമ്മൾ ഈ ഖുർആനിൻ്റെ അവസാനത്തിൽ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ, അള്ളാഹു പറയുന്ന അള്ളാഹൻ്റെ പേര് പറഞ്ഞിട്ട് അള്ളാഹൻ്റെ പേര് പരാമർശിക്കുന്ന ചില വാചകങ്ങളുണ്ട്. അതിൽ റബ്ബ് നമുക്ക് നൽകുന്ന ഒരു താക്കീതുണ്ട്. അതെന്താ? പിന്നെ ഇന്നല്ലാഹു ഗഫൂറു റഹീം എന്ന് ചിലടത്ത് പറയുന്നുണ്ടാവും, ഇന്നല്ലാഹു അസീസുൻ ഹക്കീം എന്നൊക്കെ പറയുന്നുണ്ടാവും. ഇവിടെ പറഞ്ഞത് എന്താ? ഇന്നല്ലാഹു കാന സമീഉൻ ബസീറ. നിങ്ങൾ അമാനത്തുങ്ങൾ ഏൽപ്പിച്ചത് അത് നിങ്ങൾ വീഴ്ച വരുത്തിയാൽ, നിങ്ങൾ അനീതി കാണിച്ചാൽ, നീതി കാണിക്കാതിരുന്നാൽ, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു കാന സമീഉൻ, അവനെല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഈ നാട്ടിലുള്ളവർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ അനീതിയായ ഒരു ഒരു ഒരു ഹുക്കും പിന്നെ ഒരു വിധി കൽപ്പിച്ചാലും അത് നിങ്ങൾ ഇവിടെ രക്ഷപ്പെട്ടു പോകും. പക്ഷേ ഇന്നല്ലാഹ സമീഉൻ, അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബസീറുമാണ്, എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാം കാണുന്നുണ്ട്. റബ്ബ് അവിടുന്ന് പിടിക്കും. റഹ്മാനെ റബ്ബ് നീതിയുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ, വിധി കൽപ്പിക്കാൻ, അമാനത്തുകൾ നിറവേറ്റാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ആമീൻ. നമുക്ക് നമ്മുടെ സിഎമ്മിനോട് ഇതാണ് ഈ ആയത്താണോ ഉള്ളത് അല്ലേ?
1: തീർച്ചയായിട്ടും. അങ്ങനെയുള്ള പിന്നെ ഭരണകർത്താക്കൾ, അത് പിന്നെ വാർഡ് മെമ്പർ മുതൽ ഉണ്ടായി വരട്ടെ അല്ലേ, നാളെ പരലോകത്ത് റബ്ബിൻ്റെ അർശ് ലഭിക്കുന്ന അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് 7-ൽ ഒരാൾ എന്താണ്? ഇമാമുൻ
0: ആജിലാണ്,
1: നീതിമാനായ ഭരണാധികാരിയാണ് എന്നുള്ളതാണ്. ചില ശുഭപ്രതീക്ഷകൾ അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് അത് പിന്നെ നമുക്ക് അങ്ങനെ തന്നെ കിട്ടുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യട്ടെ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം.
0: അതോടൊപ്പം നമ്മുടെ ഓരോ വീട്ടിലെയും രക്ഷിതാവും ടീച്ചേഴ്സും ഓരോ ജോലി മേഖലയിൽ എല്ലാവരും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടാണ്. കുല്ലുക്കും റായിൻ വക്കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്ന് പറഞ്ഞു.
1: വലിയ വിശാലമായ ഒരു ചെറിയ വചനമാണെങ്കിലും വലിയ വിശാലമായ അർത്ഥ തലങ്ങൾ നമുക്കിതിലേക്ക് കൊണ്ടുവെക്കാൻ പറ്റിയ ഒരു ആയത്താണ്. പറയുന്നതിലപ്പുറം, കേൾക്കുന്നതിലപ്പുറം റബ്ബ് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു തൗഫീഖിന് അല്ലേ അതിന് നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ് ഇൻഷാല്ലാ.
0: ഓക്കെ, നമ്മൾ ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഹൈറുനീസ തെക്കിൽ അവർ പറയുന്നു, ഷിഫാസ് മകന് 7 A+ഉം 4 A+ഉം കിട്ടി,
1: അൽഹംദുലില്ലാഹ്.
0: ഇത് യഥാർത്ഥത്തിൽ 7+ ഒരു ആധിക്യം കാരണം വിജയങ്ങളുടെ തിളക്കം കുറയുന്ന ഒരു കാലമായിട്ട് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ടാവും, അതിനനുസരിച്ചുള്ള വിജയങ്ങൾ കിട്ടുമ്പോൾ ആ സന്തോഷം എല്ലാവരിലും ഉണ്ടാവും. ഏതായിരുന്നാലും ഹയർ സ്റ്റഡീസിന് യോഗ്യരായ എല്ലാ കുട്ടികൾക്കും അവരാഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്ക് പഠിക്കാനുള്ള അഡ്മിഷനൊക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: ഓക്കെ, നമ്മുടെ മക്കളുടെ പിന്നെ ഒരു കാപ്പബിലിറ്റി, അവരുടെ കഴിവനുസരിച്ച് അവരുടെ വിജയം നേടിയിട്ടുണ്ടാകും. നമ്മളെപ്പോഴും നിരാശപ്പെടേണ്ട, നമ്മളൊക്കെ നേടിയൊരു വിജയം നമുക്കറിയാം.
0: അതെ,
1: നമ്മുടെ മക്കൾ നമ്മളെ മക്കളല്ലോ, നമ്മളെ ജീനല്ലോ, പുറത്തുനിന്നുള്ളതെന്നല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ എന്ത് ചെയ്യുക, തൃപ്തിപ്പെടുക സ്വാഭാവികമായിട്ടും. പിന്നെ പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹം കൊണ്ടുവച്ച എന്തുണ്ട്, ഒരു വലിയ ഒരു എന്താ ഒരു ഒരു ഒരു ഒരു സിനാരിയോ എന്നൊക്കെ നമുക്ക് പറയാനുണ്ട്. പത്താം ക്ലാസ് പിന്നെ 10A+ കിട്ടിയാലേ മതിയാവും എന്നുള്ളത്. 10ാം ക്ലാസ്സിൽ വിജയം എന്തിനു മാത്രമുള്ളൂ, അത് പിന്നെ ഹയർ സ്റ്റഡിക്ക് ഹയർ സെക്കൻഡറിക്ക് പിന്നെ ഏറ്റവും നല്ല സീറ്റ് കിട്ടുക എന്നേ അതിൻ്റെ മാർക്ക് കൊണ്ടുള്ളൂ. അതിലപ്പുറത്ത് 10ാം ക്ലാസ്സിൻ്റെ A+ വെച്ചിട്ടൊരു ജോലി എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ആ ഒരു മാർക്ക് വെച്ച് അതിനെ അളന്ന് വിനില്ല. അത് ഹയർ സെക്കൻഡറിയിൽ എന്തുള്ളൂ, അതിൻ്റേതായ പിന്നെ പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു കോഴ്സ് ഇപ്പോൾ പിന്നെ മത്സരങ്ങളുടെ കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നമുക്ക് എന്ത് ചെയ്യണം, സയൻസിന് സീറ്റ് കിട്ടണം. ഒരു സ്കൂളിൽ ഇപ്പം എന്താണ് 60ഉം 70ഉം A+ അപ്പോൾ ആകെ 50 സീറ്റാണ് അവിടെ എന്തുള്ളത്, സയൻസിനുള്ളത് ഹയർ സെക്കൻഡറിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ആ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് തന്നെ എന്ത് ചെയ്യുക, ആ സ്കൂളിൽ സയൻസ് ബാച്ചിൽ എന്ത് ചെയ്യുക, ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അപ്പോൾ ആ മാർക്ക് എന്ത് ചെയ്യുള്ളൂ, ഹയർ സ്റ്റഡിക്ക് നല്ലൊരു ഓപ്ഷൻ. എന്നാൽ പോലും രണ്ടാമത്തെ അലോട്ട്മെന്റിലും മൂന്നാമത്തെ അലോട്ട്മെന്റിലും ഒക്കെ
0: ചാൻസ് ഉണ്ട്,
1: ചാൻസ് കിട്ടി കയറി പോകും. അത്ര ഉള്ളൂ അതിൽ. അതിലപ്പുറത്തേക്ക് എന്ത് ചെയ്യണ്ട, ഇനിയും നമ്മളെ താഴെ ചെറിയ കുട്ടികൾ വരുന്നുണ്ടാവും, അവർക്ക് വലിയൊരു ഭാരം കൊടുത്തിച്ച് 10ാം ക്ലാസ്സാണ് എപ്പോഴും പറഞ്ഞിട്ട് ഇങ്ങനെ ബേർഡൻ ആക്കേണ്ട
0: ആവശ്യമില്ല. അതെ അതെ, ഇപ്പോൾ നമ്മളെ മാർക്ക് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന എന്താ അറിയോ, ഒരു റിസൾട്ട് വന്നിട്ട് SSLC റിസൾട്ട് വന്നപ്പോൾ ഒരു അവരുടെ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ഒരു കൗൺസിലർ ഉണ്ട്. ആ കൗൺസിലറെ വിളിച്ചിട്ട് പിന്നെ ഒരു രക്ഷിതാവ് പറയാണ്, നിങ്ങൾ പിന്നെ അവളൊന്ന് ഉപദേശിക്കണം, 9A+ 1A അതൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ നാളെ ഒരു ഉച്ചയാകുമ്പോൾ വീട്ടിൽ നിങ്ങളെ രണ്ടാളെയും സർട്ടിഫിക്കറ്റും കുട്ടിയും ഇങ്ങോട്ടും വരും പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളെ നമ്മളെ ഒരു സംഗതിയൊക്കെ മറന്നിട്ട് കുട്ടികളെ 1A+ കുറവിലൊക്കെ നമ്മൾ ആ വിജയത്തെ, അതേ പറഞ്ഞാൽ തിളക്കത്തെ ഇല്ലായ്മയാക്കുന്ന ഒരു കാര്യം.
1: തീർച്ചയായിട്ടും അത് നല്ല ശ്രദ്ധിക്കണം. കാരണം പിന്നെ അതൊക്കെ ഒരു താൽക്കാലികമായ നമ്മൾ ചില ഒരു പിന്നെ അപ്പുറത്തെ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർക്ക് മാത്രമാണ് ആ സർട്ടിഫിക്കറ്റിൽ ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ കാണണം. എന്നാൽ വലിയ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ കുട്ടികൾ വിജയിച്ചതില്ല, അവരെ പിന്നെ പ്രശംസിക്കാൻ നമ്മൾ മറക്കരുത്. അത് എന്താണ് പിന്നെ നമ്മൾ ഒരു പുറത്ത് തട്ടിയിട്ട് മാഷാലിൻ്റെ കുട്ടി ഓന് ഉഷാറായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രശംസ നമ്മൾ കൊടുക്കാൻ. എനിക്ക് പിന്നെ നമ്മൾ ശ്രോതാക്കളോട് എന്നോടും പറയാനുള്ളത്, ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാറ്റസ് നമ്മളെ നമ്പർ സേവ് ചെയ്ത് വെച്ച ഒരാളെ സ്റ്റാറ്റസല്ലോ, അത് ഒരു അന്യപുരുഷനും അന്യ സ്ത്രീയും തമ്മിലുള്ള ഒരു പിന്നെ പിന്നെ സംസാരം വേണ്ടാന്നുള്ളൂ. അതിൽ പിന്നെ വേണ്ടാത്ത എന്തെങ്കിലും കയറി വന്നാൽ അത് പ്രയാസമാവുന്നുള്ളൂ. അതല്ലാത്ത നമ്മൾ അങ്ങനത്തെ സ്റ്റാറ്റസുകൾ അതിന് ലൈക്ക് കൊടുക്കണം, അതൊരു ആശംസയാണ്. നമ്മുടെ വീട്ടിലെ കുടുംബത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഫോൺ വിളിക്കണം. എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് അങ്ങനെ കാണുമ്പോൾ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ്, മാഷാല്ല ഉഷാറായിക്കണട്ടോ, പൊളിച്ചുകൊണ്ടിട്ടോ എന്നൊക്കെയും പറഞ്ഞിട്ട് നമ്മൾ ഒരു ആശംസ കൊടുക്കണം, സമ്മാനം കൊടുക്കണം. കുട്ടികൾക്ക് വല്ലാത്ത സന്തോഷിക്കാരം. അത് ചിലപ്പോൾ ഒരു കാശ് കൊണ്ട് സമ്മാനം കൊടുക്കുക, ഒരു ഉമ്മ കൊടുക്കുക, ഒരു ചുംബനം, എൻ്റെ കുട്ടി നല്ല കുട്ടി നന്നായി അധ്വാനിച്ചിട്ടാണ് എന്നുള്ളൊരു വാക്ക്, നമ്മൾ അവർക്ക് വേണ്ടി ഇടുന്നൊരു സ്റ്റാറ്റസിൻ്റെ വാചകം, അത് ഓരോ മനസ്സിൽ വല്ലാത്ത പരിഗണിച്ച് എൻ്റെ അപ്പച്ചി എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് അതിൻ്റെ അടിയിൽ എഴുതിയ ചില വാചകങ്ങൾ, അതൊക്കെയും ഉപകാരപ്പെടുന്നതാണ്. ഇൻഷാല്ല
0: ഏതായാലും നമ്മൾ അടുത്തതായി പുലരിയിലെ ഒരു വെട്ടം അന്വേഷിച്ച് പോകേണ്ടതുണ്ട്.
1: തീർച്ചയായിട്ടും
0: ഇൻഷാല്ല പുലരി വെട്ടത്തിലേക്ക്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവെട്ടം.
0: പ്രബോധനം നമുക്ക് ചെയ്യാവുന്നത് എന്ന വിഷയത്തിൽ ഹാരിസ് മൗലവി നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ ഉൾക്കൊണ്ട ഈ ഒരു ദീൻ, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഈമാനിൻ്റെ ഒരു തേട്ടമാണ്. കാരണം ആളുകളൊക്കെ വഴിതെറ്റി പോകുന്നല്ലോ, ഈ ശരി കണ്ടുപിടിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു ഈമാനികമായി പരലോകത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെ നമുക്കൊരു പ്രചോദനമുണ്ടായിരിക്കും. നമ്മളല്പം ആലോചിച്ച് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ദീൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ധാരാളം വഴികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഒരാൾ നമ്മുടെ വീട് ഹൗസ് വാമിങ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, എല്ലാ ആളുകളെയും വിളിച്ചു ഒരേ സമയത്ത് വരാൻ വേണ്ടി പറഞ്ഞു. ഒരു പ്രത്യേകിച്ച് ഗിഫ്റ്റും കാര്യമൊന്നും കൊണ്ടുവരണ്ട, ഒരേ സമയത്ത് വരാൻ. എല്ലാ ഒരേ സമയത്ത് വന്നിട്ട് എന്ത് ചെയ്തു, അവർക്ക് നല്ലൊരു ഉപദേശം, നല്ലൊരു കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ നല്ലൊരു ഉപദേശം കൊടുത്ത് എന്ത് ചെയ്തു, അവർക്കൊരു ഭക്ഷണം കൊടുത്ത് പിരിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇങ്ങനെ ധൂണി പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ക്ലാസ്സും കൂടി ഉണ്ട് ഒരു സന്തോഷത്തിന്. നമ്മുടെ വീടിൻ്റെ ഒന്നാമത്തെ ദിവസം എന്ത് ചെയ്യാം, ആളുകൾക്കൊക്കെ ഒരു ഉത്ബോധനം കൊടുത്ത് ഒരു നല്ല നന്മക്ക് സാക്ഷിയായിക്കൊണ്ട് ആവട്ടെ എന്നുള്ള ഇലക്ക് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എന്താണ്, ആളുകൾ അത് കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സാഹചര്യം. എവിടെയും ഉത്ബോധനം ചെയ്യാന്നാണല്ലോ, ആളുകൾ കൂടുന്നിടത്തൊക്കെ നമുക്ക് ഉത്ബോധിപ്പിക്കാൻ അനുവാദമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അല്പം ചിന്തിച്ചാൽ എല്ലാം ഉപയോഗം. ഞാനൊരു യാത്രക്കിടയിൽ ഒരു പള്ളിനെ മുന്നിൽ ചെന്നപ്പോൾ ആ പള്ളിനെ മുഴുവനും പീസ് റേഡിയോയുടെ പരസ്യങ്ങളാണ്, അത് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ്. അപ്പോൾ അതിൻ്റെ ആണ് പ്രവേശിക്കണമെങ്കിൽ പീസ് റേഡിയോ കാണാതെ ഒരാൾക്ക് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് ആലോചിച്ച് ഒരാളത് ഡൗൺലോഡ് ചെയ്താൽ ഉണ്ടാകുന്നത് മഹാവിപ്ലവമല്ലേ? അയാൾ 24 മണിക്കൂറും ദീനിൻ്റെ കാര്യങ്ങൾ കേൾക്കേണ്ട ഒരു അവസരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾക്ക് എന്താണ് യുക്തിപരമായി നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമ്മുടെ ഒരു കുടുംബങ്ങളൊക്കെ പടരുമിച്ച് ഒരു സംഗമം നമ്മൾ വെച്ചു. അപ്പോൾ ആ സംഗമത്തിൽ നല്ല രണ്ടോ ക്ലാസ്സൊക്കെ കൊടുത്താൽ നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ എന്ത് ചെയ്യാൻ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റൂലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വളരെ യുക്തിപൂർവ്വം ഇത്, ഇപ്പോൾ നമ്മളൊരു ബോഡ്കാസ്റ്റ് ഉണ്ടാക്കുന്നു സ്വന്തമായിട്ട്, അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ആകർഷകമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നു പറ്റും. നമ്മുടെ വീട്ടിൽ കയറി വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആയത്തിൻ്റെ അർത്ഥം എഴുതി ഒട്ടിക്കുന്നു. അപ്പോൾ അത് ആൾക്കാർ എന്ത് ചെയ്യുന്നു, കാണാനിടയാവുന്നു, ആളുകളിൽ അതിൻ്റെ ബോധമുണ്ടാകുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും ശരിയായി ഉദ്ദേശിക്കുമ്പോൾ ഹിക്മത്ത് വരും മോഹത്തിൽ ഹസന, ഹിക്മത്തോടുകൂടിയും അതേപോലെ തന്നെ നല്ല സദുപദേശത്തോടുകൂടിയും ആളുകൾ ക്ഷണിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ക്ഷണം നമുക്ക് നടത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അത്തരം അവസരങ്ങളെയും സന്ദർഭങ്ങളെയും വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ്. ചിലപ്പോൾ നമുക്ക് നന്നായിട്ടുള്ള ചില ലഘു കുറിപ്പുകൾ എഴുതാൻ കഴിയുമായിരിക്കും, ചിലപ്പോൾ നമുക്ക് വോയിസ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അല്ലെങ്കിൽ നല്ല നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെയാണോ നമുക്ക് ഈ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുക, അതിലെ സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിലും നമ്മൾ നമസ്കരിക്കാൻ പോകുന്ന പള്ളിയിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ പരിസരങ്ങളിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ മാറ്റമായിരിക്കും. അത്തരം നന്മകളെ പ്രചരിപ്പിക്കുവാനും അതുകൊണ്ട്

0: അതിൻ്റെതായ വിലയുണ്ട്. കുട്ടികൾ നല്ലോണം ട്രൈ ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. ബാറക്കല്ലാഹു ഫീക്കും. ഓക്കെ, ഒരുപാട് പേര് സലാം പറഞ്ഞിട്ടുണ്ട്. ഹഫ്സ ബീവി കാക്കനാട്, ഹംദാൻ ചൂരക്കോട്, ഉമൈബ കല്ലടിക്കോട്, കുട്ടി അഹമ്മദ് പേരശ്ശന്നൂർ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ഷാമില ശംസുദ്ദീൻ വയലങ്കര, മഹ്സിന മഞ്ചേശ്വരം, റസിയ ചങ്ങാനി. റസിയ ചങ്ങാനി റിസൾട്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. എൻ്റെ ആങ്ങളിയുടെ മകന് 7A+3 7 അൽഹംദുലില്ല. ആയിഷ പി പത്ത് പിരിയം, അനീസ നജ്മുദ്ദീൻ അടുവാശ്ശേരി, സുലേഖ തിരുവാലി മൈമൂന ചിക്കിലോട്, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സറീന കൂരാട്, ഉമ്മു സൽമ പടിഞ്ഞാട്ടുമുറി, ഖൈറു നിസ തെക്കിൽ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട്. അൻവർ എൻ ടിയുടെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: രാവിലെ ഉള്ള നടത്തവും കഴിഞ്ഞ് ഒരു കപ്പ് കാപ്പിയുമായി പീസ് റേഡിയോ ലൈവിലിരുന്നാൽ 2 മണിക്കൂർ വെടിയുണ്ട കണക്കെയാണ് പോകുന്നത്. അറിവും വിജ്ഞാനവും പകർന്നു തരുന്ന നമ്മുടെ സ്വന്തം പീസ് റേഡിയോക്ക് നൽകാം നമുക്ക്. യെസ്, അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ല. എൻ്റെ മകൻ ഫവാസ് മുനീർ 8A+2 കിട്ടിയിട്ടുണ്ട്, 98% കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ല എന്ന് മുനീർ ചെമ്നാട് പ്രതികരിക്കുന്നു. ഷാഹിദ കുന്നത്ത്, എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ 2 പേരുണ്ട്, ഒരാൾക്ക് ഫുൾ 1A+ ഒരാൾക്ക് 6A+ ഉണ്ട്. ഷാഹിദ കുന്നത്താണ് പ്രതികരിക്കുന്നത്. സൈനുദ്ദീൻ സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആസിയ കെ തിരുവേഗപ്പുറം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, എൻ്റെ പേര്, കുട്ടിക്ക് ഫുൾ 1A+ ആണ്. അൽഹംദുലില്ല, അള്ളാഹു മക്കളെ നല്ല മക്കളായി അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ അബ്ദുള്ള കുരിശമൂലം അസ്സലാം പറഞ്ഞിട്ടുണ്ട്. സജീന എം കെ കാഞ്ഞിരമറ്റം, മക്കൾക്ക് 7A+ 2A ഒരു ബിയും. അൽഹംദുലില്ല. ജമീല വി കെ പുനരി, എൻ്റെ പങ്ങളുടെ മോളുടെ മോൻ ഒരു എ, ബാക്കി ഫുൾ 1A+ ആയിട്ടുണ്ട് എന്ന്. ഇങ്ങനെ ഒരുപാട് പേര് നമ്മളെ ചോദിച്ച കാര്യത്തിന് പ്രതികരിച്ചിട്ടുണ്ട്. ശുക്രൻ സാരി.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ അവരുടെ സന്തോഷമാണ്, മക്കൾക്ക് ഇങ്ങനെ ഇന്നലെ. പക്ഷേ പൊതുവെ ഒരു കുറവുണ്ടോ ഇപ്രാവശ്യം? പിന്നെ 1A+ പിന്നെ അഥവാ അങ്ങനെ എന്തോ. ഞാൻ സത്യത്തിൽ സാധാരണ ഈ തെരഞ്ഞെടുപ്പും ഇതും കൂടെ വന്നതോട് കൂടിയിട്ട് പിന്നെ സാധാരണ SSLC റിസൾട്ടിൻ്റെ ഒരു കവറേജ് എന്ത് ചെയ്തിട്ടില്ല, മീഡിയകളൊന്നും കണ്ടില്ല കേട്ടോ ഞാൻ.
0: ഒന്നാമതേ അത് പ്രഖ്യാപനങ്ങളൊക്കെ സാധാരണ വിദ്യാഭ്യാസ മന്ത്രി ആ ഒരു വകുപ്പിലാണ് ഉണ്ടാവല്ലേ, അപ്പം അത് വ്യത്യസ്തമുണ്ട്. അതുകൊണ്ടല്ല, പക്ഷേ വിജയശതമാനം കൂടിയിട്ടുണ്ട്, പക്ഷേ 1+ എണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പൊതുവെ മനസ്സിലാവുന്നത്.
1: ആവശ്യത്തിന് കൊടുത്താൽ മതി. ഇത് നമ്മൾ അനാവശ്യമായിട്ട് കൊടുക്കുമ്പോഴേ അഥവാ വെറുതെ അതിനൊരു വിലയില്ലാതാവും. പണ്ട് ഞാനും നിങ്ങളൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു 1+ സംവിധാനത്തിൽ വന്നതായിരിക്കും അല്ലെ? നിങ്ങൾ എനിക്കറിയില്ല, എൻ്റെ ഞാൻ 1+ സംവിധാനത്തിലാണ് വന്നത്. അതിൻ്റെ തുടക്ക
0: ഗ്രേഡ് സിസ്റ്റം,
1: 1+ എന്ന് പറഞ്ഞാൽ ഗ്രേഡ് സിസ്റ്റം ശരിയാണ്. അപ്പോൾ പിന്നെ എന്നാൽ ഒരു 210 മാർക്ക് മേടിച്ച കുറേ ആൾക്കാരുണ്ടാവും. എല്ലാവരും നിങ്ങളെ മാർക്കൊക്കെ ഒന്ന് പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട, എന്നാലും ഒരു 210 മാർക്ക് മേടിച്ച് SSLC ബുക്ക് കൈ കിട്ടുക, SSLC ബുക്ക് എന്നാന്ന്
0: പറയാം,
1: സർട്ടിഫിക്കറ്റ് അന്ന് ബുക്ക് തന്നെ ആയിരുന്നു. അത് കൈ കിട്ടുക എന്ന് പറഞ്ഞാൽ അവൻ ഉന്നതനാണ്. ഏത് 210 മാർക്കാണ് മിനിമം മാർക്ക്, പിന്നെ പാസ്സാവുള്ള മാർക്ക്. അത് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് അതിനൊരു വില ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നി. ഇന്ന് എന്തായി, ഒരു വില പോകുന്ന രൂപത്തിലേക്ക് അതിനെ എന്ത് ചെയ്യുന്നു, പോകുന്നുണ്ടെങ്കിൽ അതിനെന്തിനു കൃത്യമായിട്ട്. ഇപ്പൊ ഏതുപോലെ ഇവിടെ ഇടപെട്ടോ, ഏത് ഫുൾ പാസ് എന്നുള്ളതിൽ ഗവൺമെന്റ് ഇടപെട്ടല്ലോ, നല്ല ഇടപെടല്ല. നമുക്ക് ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത്. അതല്ലാതെ എല്ലാരും ജയിപ്പിച്ച് വിടുക എന്നുള്ള രൂപത്തിലുള്ളതല്ല, ക്വാളിറ്റി വേണം. അപ്പോഴേ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിലെ ആളുകൾ ഇഷ്ടപ്പെടുകയും അതിലേക്ക് വരുള്ളൂ. അതല്ലെങ്കിൽ വേറെ തലങ്ങളിലേക്ക് ക്വാളിറ്റി കൊടുക്കുന്നവർക്ക് എന്ത് ചെയ്യും, കാശ് ചെലവാക്കിയാലും ആളുകൾ പോകും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ പിന്നെ ആദ്യകാലത്ത് SSLC ബുക്കിലെ മാർക്കുകൾ എന്ത് ചെയ്യട്ടെ?
0: ശരിയല്ലേ, 35,000 അധികം കുട്ടികൾക്ക് ഫുൾ 1+ ഉണ്ട് ഈ പ്രാവശ്യം. 100,000 കുട്ടികളുണ്ടല്ലോ പരീക്ഷ എഴുതിയിട്ടുണ്ടോ?
1: എങ്ങനെയായാലും പിന്നെ അള്ളാഹു പിന്നെ അതിൻ്റെ ഒരു തുടർ പഠനത്തിനൊക്കെയും കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ. ഒരു ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്, അഥവാ 10-ാം

0: ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും ഒക്കെയും ഒരു ഒരു ഒരു ഒരു മാറ്റം ഉണ്ടാവണം. റബ്ബ് നമ്മുടെ മക്കളിൽ നിന്ന് ഇരു ലോകത്തും കൺകുളിർമ പ്രദാനം ചെയ്യട്ടെ എന്ന്
1: അമീൻ.
0: പ്രത്യേകം ദുആ ചെയ്യാൻ ഇൻഷാല്ലാ.
1: മുഹമ്മദ് റാഫിയുടെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, പീസ് റേഡിയോ എന്നിലേക്ക് കടന്നു വന്നതിൽ പിന്നെ ഒരുപാട് അനാവശ്യ ഫോൺ ഉപയോഗമില്ലാതെയായി. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അമീൻ.
0: നമ്മളിതിൽ പീസ് ടൈമിലേക്ക് നമുക്ക് പിന്നെ പ്രവേശിക്കാമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇന്നത്തെ പുലരിവട്ടത്തിലെ പിന്നെ ഒരു പിന്നെ പുലരിവട്ടത്തെക്കുറിച്ചുള്ള ഒരു പിന്നെ കമൻ്റാണ് ഇവിടെ പീസ് ടൈമിൽ കൊടുത്തിട്ടുള്ളത്. വായിച്ചാലോ?
1: ഓക്കെ.
0: വിശ്വാസികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന പുലരിവട്ടം ഓരോ ദിവസവും പുലരിവട്ടത്തിനായി കാത്തിരിക്കുന്നു. അറിവിൻ്റെ വെളിച്ചം പകരുന്ന പുലരിവട്ടം. പുലരിവട്ടം കേൾക്കാത്ത ഒരു ദിവസം പൂർണ്ണമാവില്ല. കുടുംബത്തോടൊപ്പം ഇരുന്ന് പുലരിവട്ടം ആസ്വദിച്ച് പ്രത്യാശയുടെ പുതിയ പുലരി സമ്മാനിച്ച് പീസ് റേഡിയോ എന്നാണ് ഇന്നത്തെ ഒരു നമ്മുടെ ശ്രോതാവിൻ്റെ ഒരു കമൻ്റാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്നത്തെ പീസ് ടൈമിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തിനാണ് നിങ്ങൾ റേഡിയോയ്ക്ക് അയക്കണം. നമ്മൾ ഇത്തരത്തിൽ പീസ് ടൈമിൽ എടുക്കും. അതിലപ്പുറം ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അതെന്താണ് ഒരു പ്രചോദനവും ഒരു പിന്നെ നല്ല സന്ദേശവുമാണ്.
1: മാഷാല്ലാ. അപ്പോൾ പീസ് ടൈമിൽ നമ്മൾ ഫീഡ്ബാക്കിൽ നിന്ന് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: യെസ്, നിങ്ങളെ ഇപ്പൊ ചോദിച്ചൊരു ചോദ്യത്തിന് വളരെ ആവേശത്തിൽ കുറെ ആൾക്കാർ ഉത്തരം അയച്ചു തുടങ്ങിയിട്ടുണ്ട്.
0: അഥവാ ഞങ്ങൾക്കും അവസരം ഉണ്ട് എന്നുള്ള ആൾക്കേ.
1: അതെ അതെ അതെ. ആയിഷ അങ്ങാടിപ്പുറം പറയുന്നത്, അസ്സലാം വലൈക്കും, എനിക്ക് SSLC 294 മാർക്ക് കിട്ടിയെന്നാണ്.
0: അന്ന് A+, ഫുൾ A+ അല്ലപ്പോ, അങ്ങനെ നമ്മൾ പറയാം ഫുൾ A+, 9 A+ സ്കൂളിലൊക്കെ. അന്ന് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ എന്നൊക്കെ ആയിരുന്നു.
1: മുഹമ്മദ് അസ്ലം ഗോർഫുഖാൻ ഷാർജ എന്നാണ് അല്ലേ, 342 മാർക്ക് വാങ്ങിയിട്ടുണ്ട്.
0: അതൊക്കെ നല്ല മാർക്കാണ്.
1: ഷുഹൈബ AC അഴീക്കര് കണ്ണൂര്, അവര് 298 മാർക്ക് കിട്ടിയിട്ടുണ്ട്.
0: ഒരു വർഷം കൂടി ഇനി എഴുതണവരേ, പാസ്സായ വർഷം കൂടി എഴുതുമ്പോ നമുക്ക് അതിന്റെ ഒരു കുറച്ചും കൂടെ തോന്നുന്നുണ്ട്.
1: പുലരിവട്ടത്തെ കുറിച്ച് എന്നും പുതിയ അറിവുകൾ തരുന്നു അൽഹംദുലില്ല. തിരുമൊഴി, പുലരിവട്ടം, അനുഭവ കഥ എന്നിവയ്ക്കായി കാത്തിരിക്കാറുണ്ട് എന്ന് ഇടി മുഴിക്കലിൽ നിന്നും ഞാൻ തരാം.
0: ഓക്കെ. ഇടി മുഴിക്കലിൽ നിന്നല്ലേ. ഇടി ഒക്കെ ഇപ്പോൾ ഉണ്ടാവുന്ന ഇടിമിന്നലൊക്കെ വരുന്ന കാലഘട്ടമാണ്. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് മങ്കടയിലെ 4 പേരുടെ മരണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള സമയങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങുന്നത്. അതേപോലെ തന്നെ റബ്ബിൻ്റെ പിന്നെ ആ ഒരു പിന്നെ റബ്ബ് ഒരുക്കിയ പ്രതിഭാസത്തിൽ അതുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം എന്ന്. നമ്മൾ ജമീൽ ആപ്പിൽ ഉണ്ട് കേട്ടോ, തേടി പോവാൻ. ഏത് പ്രാർത്ഥന പഠിച്ചാലും
1: കിട്ടലേ.
0: പുലരിവട്ടത്തെ കുറിച്ച് ധാരാളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, 215 മാർക്ക് ഉണ്ട് എന്നുള്ളത് എന്തുണ്ട്. പിന്നെ അഷറഫ് വി പാലക്കാഴി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 3 കുട്ടികൾ, എല്ലാവരും ഫുൾ A+ എന്നായിരിക്കും അല്ലേ. മറിയം ഹസീന ബിൻറ്റ് അബ്ദുള്ള. ജീവിതത്തിൽ അങ്ങനെ A+കളൊക്കെ നമുക്ക് ഇരു ലോകത്ത് ലഭിക്കട്ടെ അല്ലേ. ഓക്കെ. മുഹമ്മദ് റാഫിയുടെ മെസ്സേജ് വായിച്ചോ?
1: വായിച്ചു വായിച്ചു.
0: ഓക്കെ ഓക്കെ. പുലരിവട്ടത്തെ കുറിച്ച് ധാരാളം ആളുകളിൽ നിന്ന് നല്ല ഒരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ പുലരിവട്ടത്തെ പ്രത്യേകത എന്താണെന്നാൽ, നമ്മൾ പീസ് റേഡിയോ ഒരു ദാഴത്തിൻ്റെ മാർഗം. പീസ് റേഡിയോ ഒരാൾക്ക് എത്തിച്ചു കൊടുത്താലേ, നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആലോചിക്കും, അദ്ദേഹത്തിന് എത്ര പുണ്യം കിട്ടിയിട്ടുണ്ടാവും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളുടെ മുന്നിൽ നിന്നിട്ട് പറയണേ, നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം ഉണ്ടെന്ന് പറയുമ്പോൾ ചാടി എണീറ്റ് ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു അൻഹു അതാണ് ചെയ്യുകയാണ്. റോമാ കണറും മസ്ജിദ് നബവിയുടെ പിന്നെ പുനർനിർമ്മാണമൊക്കെ, അങ്ങനെ കുറേ ചരിത്രങ്ങൾ കാണാം. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എങ്ങനെ പിന്നെ ഇസ്ലാമിലേക്ക് വരുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദാഅവത്ത് കൊണ്ടാണ്. അദ്ദേഹം പിന്നെ അടിമമോചനം നടത്തിയ അഥവാ അഷറത്തുൽ മുബഷിരീനിലെ പിന്നെ ഒരു കയ്യിലെണ്ണ ഒരു വിരലുകളിൽ എണ്ണാവുന്ന അത്രക്കും ആളുകളെ അദ്ദേഹത്തിന് ദാഅവത്ത് മുഖേന വന്നിട്ടുണ്ടെന്നാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവർ. അപ്പോൾ നമ്മൾ പീസ് റേഡിയോ അത് ആ ഒരു ദൗത്യം നിർവഹിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ പണ്ടൊക്കെ കേട്ടി, നമ്മൾ ദാവ ക്യാമ്പുകൾ റൂട്ട്സിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്നതാണ്. അഥവാ ഒരാൾക്ക് മുസ്ലിമാകുന്നത് ഒരാൾക്ക് കയ്യിൽ കിട്ടിയ ലഘുലേഖ മുഖേനയാണ്. അത് എവിടുന്നാ കിട്ടി, അദ്ദേഹം ഒരു ചായ അടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താണ്, ഒരു ചായ മെക്കാനിക് കയറിയതാണ്. അപ്പോൾ ആരോ ഇത് പിന്നെ വീടുകളിൽ കൊണ്ട് പിന്നെ കൊടുക്കുന്ന ആരോ അവിടെ വെച്ച് പോയതാണ്. പക്ഷെ അദ്ദേഹത്തിന് ദീന് കിട്ടാൻ മാർഗമായി എന്നാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത മാർഗങ്ങൾ നമ്മൾ തേടി എത്തണം എന്നുള്ളതാണ് ഇന്നത്തെ പുലരുവട്ടത്തിൻ്റെ സന്ദേശം എന്നുള്ളതാണ്. ഓക്കെ
1: ഓക്കെ, ശുക്രൻ സാർ, നമ്മൾ മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പ്രവേശിക്കേണ്ട സമയമായിട്ടുണ്ട്.
0: സമയമായിട്ടുണ്ട് അല്ലേ?
1: ഓക്കെ,
0: അതിൻ്റെ ഓർമ്മപ്പെടുത്തി നമ്മളെ നമ്മുടെ ഈ പ്രായര് ചിലപ്പോൾ
1: ഇനി
0: ചെറുപ്പക്കാരെ ഓർമ്മപ്പെടുത്തും.
1: ചീത്ത കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രവേശിക്കുകയാണ് നല്ലത്. ഏതായാലും ഈ ഒരു സമയത്ത് പിന്നെ കുട്ടികൾക്കായി പ്രത്യേകം ഒരുക്കുന്ന ടെലിക്വിസിനെ കുറിച്ചും കൂടെ ഒന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ടെലിക്വിസിലേക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം പ്രത്യേകമായി ഒരുക്കുന്നത്. 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശുക്രൻ സാർ, എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ളത്?
0: സാധാരണ നമ്മൾ പറഞ്ഞു വരാറുള്ള കുറേ നിർദ്ദേശങ്ങളുണ്ട്. അത് പുതിയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യുകയാണ്, ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഫീഡ്ബാക്ക് വഴിയാണ് എന്ത് ചെയ്യേണ്ടത്, ആൻസർ അയക്കേണ്ടത്. ഫീഡ്ബാക്ക് വഴി അയക്കുമ്പോൾ സാധാരണ മെസ്സേജ് അയക്കണ പോലല്ല, അതിൽ ലൈവ് ക്വിസ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ സെലക്ട് ചെയ്യണം. പേരിൻ്റെ കൂടെ സ്ഥലം എഴുതാൻ മടി കാണിക്കേണ്ട, അതെന്ത് ചെയ്യണം, എഴുതണം. നിങ്ങൾ വിജയികളായി വരുമ്പോൾ ഇന്ന ആളുടെ പേരിൻ്റെ കൂടെ ആ ഒരു സ്ഥലം കൂടി വരുമ്പോൾ വളരെ സിമ്പിളാണ്. ഫീഡ്ബാക്ക് ഓപ്ഷനുണ്ട് തുറന്ന്, ഒരാ ഫീഡ്ബാക്ക് വഴിയല്ലാതെ ഇപ്പോൾ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ അയക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അത് തുറക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടെന്നുണ്ടാവും. ഇപ്പോൾ പിന്നെ നമ്മളൊരു ശ്രോതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഷ്റഫ് എന്നുണ്ടാവും, അതിൻ്റെ കൂടെ പാലക്കാഴി എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അവിടെ എൻ്റെ പേര് ഇതല്ലേ, അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളെ വിൻഡോയിൽ എന്ത് വരും, നമ്മളെ പിന്നെ കീപാഡ് കടന്നു വരും. അപ്പോൾ അവിടെ നിന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ബറക്കല്ലാ. അപ്പോൾ പിന്നെ പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ഒരുങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അല്ലേ, തീർച്ചയായിട്ടും. പിന്നെ പിന്നെ നമ്മുടെ ശ്രോതാക്കൾ ഒരുങ്ങാനുള്ളൊരു സമയമാണ് നാം ഇതുവരെ കൊടുത്തത്. ഇനി നാം നേരെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
1: ഓക്കെ, ചോദ്യം വായിക്കാം. മക്ക വിജയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിച്ചത് ഏത് ഒട്ടകപ്പുറത്തായിരുന്നു? ഒരു വെറൈറ്റി ചോദ്യമാണെന്നല്ലേ. ഏതായാലും ഓപ്ഷൻ എന്തൊക്കെയായിരുന്നു അൻസാരി?
0: ഓപ്ഷൻ എ അൽ ബുറാഖ്, ഓപ്ഷൻ ബി അൽ അദ്ബ, ഓപ്ഷൻ സി അൽ ഖസ്വ, ഓപ്ഷൻ ഡി അൽ ജദ്.
1: ഓക്കെ
0: ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ വായിക്കുന്നു. മക്ക വിജയത്തിൽ പ്രവാചകൻ മക്കയിലേക്ക് പ്രവേശിച്ച് ഏത് ഒട്ടകപ്പുറത്തായിരുന്നു എന്നുള്ളത്. ചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വരികയാണ്, മദീനയിലേക്ക് അല്ല കേട്ടോ, മനസ്സിലാക്കണം. മക്ക വിജയ ദിവസമാണ്. അപ്പോൾ അതിൽ ഒന്ന് ഓപ്ഷൻ എ
1: അൽ ബുറാഖ്, ഓപ്ഷൻ ബി അൽ അദ്ബ, ഓപ്ഷൻ സി അൽ ഖസ്വ, ഓപ്ഷൻ ഡി അൽ ജദ്.
0: ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഒന്നുകൂടെ വായിക്കുന്നു.
1: മക്ക
0: വിജയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിച്ച ഏത് ഒട്ടകപ്പുറത്തായിരുന്നു?
1: ഓപ്ഷൻ എ അൽ ബുറാഖ്,
0: ഓപ്ഷൻ ബി അൽ അദ്ബ,
1: ഓപ്ഷൻ സി അൽ ഖസ്വ,
0: ഓപ്ഷൻ ഡി അൽ ജദ്.
1: ഓക്കെ,
0: ഏകദേശം ആളുകൾക്ക് അറിയാത്തതാവില്ല എന്നുള്ളതാണ്. ഓപ്ഷൻ കേൾക്കുമ്പളേ, ആദ്യ ചോദ്യം കേൾക്കുമ്പളേ പടച്ചോന്ന് കുടുങ്ങിയല്ലോ,
1: ഇന്ന് എല്ലാരും കുടുങ്ങിയെന്ന്
0: എന്ന് ഒരു തോന്നലുണ്ടാവും
1: അല്ല. ഇന്ന് കുറെ ആളുകളേ
0: കറക്കുത്തുണ്ട് അല്ലേ,
1: മിക്സഡ് ആയിട്ട്.
0: ശരിയാണ് ശരിയാണ്. പിന്നെ ഇന്നാണ് സത്യത്തിലേ, ഞാൻ ഇടക്ക് ഇങ്ങനെ ഇരിക്കുന്ന ആളല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഞാൻ വരുന്ന ദിവസങ്ങളൊക്കെയും പൊതുവെ പിന്നെ ആൻസർ എ നല്ലൊരു ആൻസർ ശരിയാക്കിയിരുന്ന പറയാം. ഇതിപ്പോൾ എന്താണ് ഇത്രയും ഓപ്ഷൻസ് പിന്നെ നമ്മുടെ ക്വിസിന് കൊടുക്കേണ്ടതെന്ന് ടാബ് നോക്കുമ്പോൾ മനസ്സിലാവുകയാണ്. എണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട്, ആർക്കും എന്തില്ല. മന്ത്രിസ്ഥാനൊക്കെ നമ്മളിപ്പോൾ കൊടുക്കണ പോലെ എല്ലാ ഘടകകക്ഷികൾക്കും എന്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിങ്ങനെ. അപ്പോൾ തെറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം ഏതെന്ന് അറിയുന്ന ആൾക്ക് ഇതെന്താണ്, സിമ്പിളാണ്. പ്രവാചകന്റെ ഒട്ടകത്തിന് പുറത്തല്ല പ്രവാചകൻ കയറിയത്, അതിനൊരു പേരുണ്ട്. ഓക്കെ, നമ്മള് നമ്മുടെ വണ്ടി പിന്നെ സ്വിഫ്റ്റാണോ ഓടിയാണോ ബെൻസാണോ എന്നൊക്കെ പറഞ്ഞതുപോലെ പ്രവാചകന്റെ ഒട്ടകത്തിന് ഒരു പേരുണ്ട്. ഇൻഷാ അല്ലാ.
1: ഏതായാലും ഫീഡ്ബാക്കിലേക്ക് വരുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ കറക്കി കുത്തി എന്നുള്ള ഒരുപാട് പ്രതികരണങ്ങൾ വരികയാണ്. മനാഫ് കെ വി പാലക്കാട് ഇതാ പറയുന്നു, ഇന്ന് കറക്കി കുത്തി എന്നുള്ളത്.
0: അഫ്സാബിബി കക്കനാട് പറഞ്ഞ കുടുങ്ങി ശരിക്കുന്നാണ്.
1: സഫിയ കെ തിരങ്ങാടി, അസ്സലാം വലൈക്കും. ഇന്നത്തെ ചോദ്യം ഒന്ന് കുഴപ്പിച്ചു, കറക്കി കുത്തിയതാണ്. ഏതായാലും പുതിയൊരു അറിവാണല്ലോ കിട്ടുന്നത്. അപ്പം ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇന്ന് അവർ നേരിട്ടിട്ടുള്ളത്. ഹുസൈൻ എൻ കെ വടക്കുംപാട് അദ്ദേഹം പറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ 1979 291 മാർക്ക് നേടി വിജയിച്ചു. അന്ന് വിജയശതമാനം 43 അന്ന് വിദ്യാർത്ഥി സമരങ്ങളുടെ കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ ഇന്നലെ 99.79 ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ വിജയം. അന്ന് 43 മൊത്തം വിജയത്തിന്റെ കണക്ക് എന്ന് പറയുന്നത്.
0: ഓക്കെ, അന്ന് വിദ്യാർത്ഥി സമരങ്ങളുടെ കാലഘട്ടം. അഥവാ ഇന്ന് അൽഹംദുലില്ലാ സ്കൂളുകളിൽ നിന്ന് അത് എടുത്തു പോയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ അതുണ്ടായിട്ടില്ല. പക്ഷേ അതിൻ്റെ മുന്നത്തെ ഒരു കാലഘട്ടം സ്കൂളിൽ പോലീസ് ചീഫ് കത്തിക്കുക, അതല്ലെങ്കിൽ സ്കൂളിൽ രാഷ്ട്രീയം, സ്കൂൾ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോളേജ് രാഷ്ട്രീയം മാതിരി സ്കൂളിൽ എന്ത് ചെയ്യുക, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ സമരം ഒക്കെ ഉണ്ടായിരുന്നു. അന്നാണെങ്കിലോ ആചാനുബാഹുക്കളെ ഇക്കാരം പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കുറെ പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും, അന്ന് പരാജയപ്പെടുന്ന ഒരു കാലഘട്ടമല്ലോ. തന്താരൊക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ തന്താരം എന്ന് പറഞ്ഞാല് കുറച്ച് പ്രായത്തിയ മീശയ്ക്ക് മുളച്ചിട്ട് ഇങ്ങനെ ഉള്ള ആളുകൾ ഉണ്ടാവുന്നതാണ്. അന്നത്തെ ഇന്നത്തും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്
1: തീർച്ചയായിട്ടും.
0: എല്ലാരും ഇന്നത്തെ എന്താണ് ഒരേ ഏജ് ആയിക്കാരം, 15 അല്ലേ.
1: ഇന്ന് ഏകദേശം മാസങ്ങൾ കൊണ്ടുള്ള മാറ്റങ്ങൾ,
0: അതിലേറ്റ ഏതെങ്കിലും ഒരു കുട്ടി ഒരു മാസം അങ്ങോട്ട് കൂടിയാലും ഒരു മാസം അങ്ങോട്ട് കുറഞ്ഞാലും
1: ഒരു വയസ്സ് കൂടി എന്ന് വിചാരിക്കാം. ഏകദേശം ഒരു മാസക്കണക്കിന് വരുമ്പോ മറ്റുള്ളവരും കാട്ടിലും ഒരു വയസ്സ് കൂടി ഉണ്ടാവും.
0: അവിടെ അടിയടക്കും.
1: അതല്ല, അവനൊരു തന്ത,
0: ശരിയാണ്, ഞങ്ങളെ പറഞ്ഞ ശരിയാണ്, ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തിന്റെ പേരിൽ 15 മറ്റാൾക്ക് 16 അല്ലെ 17 അത് ആ ഓനെന്തായി ഒരു തന്ത വൈബിലെ
1: അവസരം കിട്ടുമ്പോനായിട്ട് കുത്തി.
0: പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്നർത്ഥം.
1: അതെ അതെ,
0: നിങ്ങളെ അനുഭവങ്ങൾ പങ്കുവെക്കി. നിങ്ങൾക്ക് ഞങ്ങള് എന്താണ് കേട്ടറിഞ്ഞവരാണ്, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞവരായിരിക്കും ഇതിലെ.
1: അതാണ് ശ്രോതാക്കളോട് പറയാനുള്ളത് അല്ലേ. നിങ്ങൾ പങ്കുവെക്കുന്ന പറയുമ്പോ എന്നോട് പങ്കുവെക്കാൻ
0: വിചാരിക്കും,
1: ചിലപ്പോ അവർക്ക് തോന്നിയാലോ.
0: അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അസ്മാബി കെ പാലക്കാട് എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. അസ്സലാമു അലൈക്കും. 2007-2008 4A+ അല്ലേ, 3A 2B പിന്നെ ബാക്കിയുള്ളേക്കും ബി അല്ല, 2B+ ബാക്കിയുള്ളതെല്ലാം ബി. അൽഹംദുലില്ലാ എൻ്റെ മോളെ എസ് എസ് സി ഈ വർഷമായിരുന്നു. പിന്നെ അപ്പൊ അവരുടെ റിസൾട്ട്
1: ആയിരിക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ.
0: അപ്പൊ ഉമ്മാനെ കടത്തി വെട്ടിയിട്ടുണ്ട്.
1: പിന്നെ ഇടിമുഴക്കിൽ നിന്നും ഇടിയെ കുറിച്ച് നാദിറ ഇടിമുഴക്കിൽ പറയുകയാണെങ്കിൽ, ഡൈനിങ് റൂമിന്റെ വാതിലിൽ ഇടിയും മിന്നലും ഉണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥനയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നല്ലൊരു മാതൃകയാണ് അല്ലേ.
0: തീർച്ചയായിട്ടും ഇടിമുഴക്കാരല്ലേ.
1: ഇടി വെട്ടുമ്പോ ഓടിപ്പോയി അത് പ്രാർത്ഥിക്കും, അങ്ങനെ ഓടിപ്പോകാതെ ഇത് കാണാതെ ഒന്ന് പഠിക്കാ. അത് വൈഹാട്ടായില്ലേ. ഓക്കെ,
0: 1990 ബാച്ച് SSLC 371 മാർക്ക് കിട്ടിയെന്നാണ് നാസിഹ മുട്ടിൽ പറഞ്ഞിട്ടുള്ളത്.
1: ഓക്കെ,
0: അപ്പോൾ നമ്മൾ ആ വർഷം എഴുതാൻ പറഞ്ഞപ്പോഴേ ബാക്കിയുള്ളവർ റംലത്ത് ചുങ്കത്തറ 1986 360 മാർക്ക്, നല്ല മാർക്കുകളാണ് അതൊക്കെ. എനിക്ക് ഇരിക്കൂർ GHS 1982 210 ജസ്റ്റ് പാസ്.
1: ജസ്റ്റ് പാസ്
0: ഇന്നൊന്നുമില്ല. ഇപ്പം D+ തന്നെ തരണേ എന്ത് ചെയ്യില്ല കുട്ടികൾക്ക്, അങ്ങനെ തപ്പിത്തരണാലും തീരെ കിട്ടൂല എന്നാണ്.
1: വളരെ അപൂർവം കുട്ടികളാണ്
0: പരാജയപ്പെടുന്നവര്. മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂരാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. ഓക്കെ,
1: ഇന്നത്തെ ചോദ്യം പുതിയ അറിവ് എന്ന് സുലൈഖ തിരുവാലി പ്രതികരിക്കുന്നു. ജമീല VK പൂനൂര് കറക്കി കുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. റസിയ ചങ്ങാനിയും ഇന്ന് കറക്കി കുത്തി, എന്നാലും വിജയിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു പുതിയ അറിവ് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു. ഉമൈബ കല്ലടിക്കോട് കേൾക്കുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് മാത്രമുള്ള പ്രശ്നമാണോ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ടെക്നിക്കൽ വിങ് അത് ശ്രദ്ധിക്കുന്നു അല്ലേ.
0: ബാക്കിയുള്ളവരൊന്നും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഒരു സോഷ്യൽ മീഡിയയുടെ ഭാഷ വെച്ച് പൊങ്കാല നിൽക്കുമ്പോണ്ടാവും ഇങ്ങനെ ഇന്ന് കേൾക്കുന്നില്ല എന്നുള്ള കുറേ മെസ്സേജ് വരും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നമായിരിക്കും ഒന്ന് എന്താ റിഫ്രഷ് ചെയ്ത് പിന്നെ ഒന്ന് താഴെയുള്ള ബട്ടൺ ലോ ആ വിനതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കി. ഇൻഷാല്ലാ
1: നമുക്ക് ഇന്ന് നമ്മൾ അടുത്തതായി മോർണിംഗ് ഷോയിലെ 1 മിനിറ്റ് ടോക്കിലേക്ക് പോവുകയാണ്.
2: بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله رسول كريم صلى الله عليه وسلم പറഞ്ഞു ഒരു അടുമണി തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കെട്ടിടങ്ങൾക്ക് വിടവിലൂടെ, ഓടുകൾക്ക് വിടവിലൂടെ, താഴോട്ട് ഇറങ്ങി വരുന്ന ലൈറ്റിൽ പാടിക്കളിക്കുന്ന നമ്മുടെ കയ്യിൽ പോലും പിടിക്കാൻ കിട്ടാത്ത ചെറിയ ആ പൊടികൾക്ക് പ്രയോഗിക്കാവുന്ന പ്രയോഗമാണ് ഈ ദറത്ത് എന്ന പ്രയോഗം. അത്ര നിസ്സാരമായ അളവ് അഹന്തയും അഹങ്കാരവും ഹൃദയത്തിൽ വന്നാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അത് സംസാരത്തിലാകട്ടെ, പെരുമാറ്റത്തിലാവട്ടെ, നടത്തത്തിലാവട്ടെ, ക്രയവിക്രയങ്ങളിലാകട്ടെ, എവിടെയും അത് വരാതെ സൂക്ഷിക്കാൻ ഞാനും നിങ്ങളും കരുതുക, ജാഗ്രത പാലിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വാലൈക്കും അസ്സലാം. 1861 ദിവസങ്ങളായി നമ്മിലേക്ക് ഒരു നിമിഷം കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും പകർന്ന് തരുന്ന 1 മിനിറ്റ് ടോക്കാണ് നാം ഇതുവരെ കേട്ടത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രിയ നമ്മുടെ പ്രബോധകൻ ഷിഹാബ് എടക്കരയായിരുന്നു. എന്നും പറയുന്നത് പോലെ തന്നെ നമ്മളിത് ഷെയർ ചെയ്യാൻ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ, അതിലപ്പുറം കേൾക്കാൻ. നമ്മളിപ്പോൾ മോർണിംഗ് ലൈവിൽ കേൾക്കണോണ്ട് വല്ലാത്ത പ്രശ്നമല്ല, പക്ഷേ അപ്ഡേറ്റ് ആയ സാധനങ്ങൾ അത് അന്നന്ന് ദയ്യാ കേട്ട് പോകാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.
1: ശുക്രൻ സാരി, നമ്മൾ ഓരോ ദിവസവും ഈ പല അനുഭവങ്ങളും പങ്കുവെക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു ഉദ്ദേശമുണ്ട്. ചില ഗുണപാഠങ്ങൾ അതിൽ നിന്ന് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുമൊക്കെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളതൊക്കെ പങ്കുവെക്കാറുള്ളത്. ഇന്ന് പങ്കുവെക്കുന്ന അനുഭവം കുറച്ച് വേദനാജനകമായ ഒരു സംഭവമാണ്. ഞാനറിയുന്ന, ഞാനേറെ ബന്ധമുള്ള ഒരു നാട്, സ്വന്തം നാടല്ല, പഠനവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു സ്ഥലം, അവിടെ ഒരു സ്വന്തം പിതാവിൻ്റെ മയ്യത്തിങ്ങനെ പോകുമ്പോൾ ഒരു പീഡികത്തിണ്ണയിലിരുന്നിട്ട് വിട്ടുനിന്ന് നോക്കി നിൽക്കുന്നൊരു മകൻ്റെ അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ ആ വാപ്പാൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ ആ ഒരു മകനേ ഉള്ളൂ, പക്ഷേ ആ മകന് വാപ്പയുമായി പിണക്കത്തിലായിരുന്നു. അത് കാരണം വാപ്പാൻ്റെ മയ്യത്ത് നിസ്കരിക്കാനോ മയ്യത്തിൻ്റെ ജനാസയിൽ പിൻപറ്റാനോ ഒന്നും അദ്ദേഹം തയ്യാറാകാതെ പീഡികയിൽ വിട്ടു നിന്നിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മളേറെ വേദനിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് സഹോദരിമാരുണ്ട്, അവർക്ക് ഏക ആങ്ങള എന്നുള്ളതിൽക്ക് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് സമ്പത്ത് ഊരി വെക്കുന്നിടത്തോ ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങളിൽ വാപ്പ അനീതി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വാപ്പാനെ അങ്ങേയറ്റം വിട്ടുനിന്നു. പക്ഷെ ഇദ്ദേഹം ഒരു എന്താ പറയുകയെന്ന് വെച്ചാൽ ഈ ആരാധനകളിലൊക്കെ ഭയങ്കര സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനാണ്. കൂടുതൽ മറ്റുള്ള ആളുകളോട് സംസാരിച്ചിട്ട് അങ്ങനെ വെറുതെ സംസാരിക്കുന്ന അങ്ങനെ ഒരാളൊന്നുമല്ല, പക്ഷേ നല്ല അധ്വാനിക്കുന്ന ഒരാളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ എനിക്ക് അങ്ങനെ പരിചയമുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇന്ന് അതേ ലോകത്തില്ല. അദ്ദേഹം സ്വന്തം വീട്ടിൽ, വീടിൻ്റെ അടുത്താണ് തോന്നുന്നുണ്ട്, വെൽഡറാണ്. വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഷോക്ക് അടിച്ച് മരിക്കുകയാണ്. സ്വന്തം മക്കളെയും വരൻ്റെയൊക്കെ മുമ്പ് നിന്നാണെന്ന് സംശയമുണ്ട്. ഏതായാലും അതല്ലാതിൻ്റെ തീരുമാനമാണ്. ഈ വിഷയമാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. സ്വത്തിൻ്റെ പേരിൽ സ്വത്ത് ഒരിച്ചപ്പോൾ മകന് അതിൻ്റേതായ രൂപത്തിൽ നൽകിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രയാസങ്ങളാണ് കുടുംബത്തിനുള്ള. പല ആളുകളും അതിൽ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിനത് ഭയങ്കര മാനസിക പ്രയാസങ്ങളിലേക്കും ഒക്കെ പോയി. അത് കാരണം അദ്ദേഹം എന്ത് ചെയ്തു, ഏറ്റവും വലിയ പരാജയം എന്ന് വേണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പറയാം. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഒരു പിതാവിൻ്റെ മയ്യത്ത് നിസ്കരിക്കാനും കൂടെ പോകാനും പറ്റിയില്ല, അതിന് മനസ്സ് കാണിച്ചില്ല എന്നത് വലിയ വേദന നൽകുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഓർമ്മപ്പെടുത്താനുള്ള ചെറിയൊരു കാര്യം എന്താ വെച്ചാൽ, മാതാപിതാക്കളും ചിന്തിക്കണം. ഇത് ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റിയ കാര്യമല്ല ഈ മകൻ ചെയ്തത്. പക്ഷേ നമ്മൾ പറയുകയാണ്, മാതാപിതാക്കൾ മക്കൾക്കിടയിൽ നീതി, നമ്മൾ ഇന്നത്തെ മധുരം ഖുറാനിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ അതുമായി ബന്ധമുണ്ട്. നീതി പുലർത്തുക എന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം അതുകൂടി പരിഗണിക്കുമ്പോഴാണ് നമുക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു എന്ന ഒരു ആത്മസംതൃപ്തി ലഭിക്കുകയുള്ളൂ. ഇനി മക്കളും ആ വിഷയത്തിൽ ഒരുപാട് തിരുത്തലുകൾക്ക് വിധേയരാകേണ്ടതുണ്ട് എന്നുകൂടി ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർക്കും.
0: തീർച്ചയായിട്ടും നമ്മൾ രണ്ട് ആംഗിളിൽ ഇതിനെ കാണണം. ഒന്ന് തെറ്റി നിൽക്കുക എന്നുള്ളത്, അത് എത്ര പിന്നെ അകന്നതാണെങ്കിലും അടുത്തതാണെങ്കിലും, ലയദുഖുലുൽ ജന്ന ഖാതി റഹീം, കുടുംബബന്ധം വിച്ഛേദിച്ചവൻ അവന് സ്വർഗത്തിൽ ഇടമില്ല എന്നുള്ളത് പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് നന്നായി ശ്രദ്ധിക്കണം. ചെറിയ വിഷയത്തിലാണെങ്കിലും ഇന്ന് അതിങ്ങനെ കൂടി വരികയാണ്. പ്രത്യേകിച്ച് മക്കളുടെ പിന്നെ വാപ്പയും പിന്നെ ഉമ്മയും അതുപോലെ തന്നെ വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ അടക്കം എന്ത് ചെയ്യേണ്ടത്, ഇത് വല്ലാതെ നിയലിച്ച് കാണുന്നു. അറിയിക്കണം, സ്വന്തം വാപ്പ മരിച്ചിട്ട് മരിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഒരു മാനസികമായിട്ട് എന്തുണ്ടാവും, ഒരു ഒരു
1: അലിവ് വരും,
0: അലിവ് വരും തീർച്ചയായിട്ടും. അതുപോലും കാണിക്കാൻ കഴിയാത്ത രൂപത്തിൽ അകൽച്ച എന്ന് പറയുമ്പോൾ എത്ര, ആ വന്നു നിന്നത് തന്നെ എന്തായിരിക്കും, ചിലപ്പോൾ യാദൃശ്ചികമായിരിക്കാം, അതല്ലെങ്കിൽ അതും കൂടെ ചെയ്തില്ലേ നാട്ടുകാർ എന്ത് പറയുന്നുള്ള കാര്യം. അതിൽ ഒരു അലിവ് വന്നിട്ട്, മരിച്ചു കഴിഞ്ഞാൽ ഒരു അലിവ് വന്നിട്ട് പിന്നെ എത്ര കാലം ചെയ്തെങ്കിലും പുറത്തു കൊടുത്ത് ഇരിക്കണു എന്ന് മനസ്സ് വരുന്ന ഒരു സമയമാണ്. അതുപോലില്ലെങ്കിൽ ആ അകൽച്ച എത്രയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ അടുത്തുള്ള നിലപാടുകൾ ഒരിക്കലും തെറ്റാൻ പാടില്ല, ഒരിക്കലും തെറ്റാൻ പാടില്ല. അത് നമ്മൾ ചെറുപ്പത്തിൽ ചെറുതാണെങ്കിൽ പോലും, ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് കാണുന്നത്, അവർ ഈ കൗമാര ഈ 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അതല്ലെങ്കിൽ 8-ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് മുകളിലേക്കുള്ള യാത്രയിൽ അവരുടെ കൗമാര കാലഘട്ടത്തിൽ അവരോട് നമ്മൾ എടുക്കുന്ന നിലപാട്, എൻ്റെ അപ്പ എൻ്റെ അമ്മ അങ്ങോട്ട് ചെയ്തു എന്നുള്ള ആ ഒരു അകൽച്ച അവരുടെ മനസ്സിലെന്നുണ്ടാവും. അത് മനസ്സിൽ വെച്ചിട്ട് നടക്കുക അനീതി കാണിച്ചു കഴിഞ്ഞാൽ. അപ്പം അത് എന്ത് ചെയ്യണം, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് നല്ല എന്ത് ചെയ്യണം, ശ്രദ്ധ വേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരാളിട്ട് തെറ്റി, നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താ പറയുക, ഞാനെങ്ങനെ ആലോചിക്കും, ഇന്ന് ഞാൻ ഒരാളിട്ട് തെറ്റിയിട്ടില്ല എന്നുള്ള സമാധാനം ഉണ്ടെങ്കിൽ എനിക്ക് എത്ര, അതിലും വലിയ സമാധാനം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്യുന്നത് കുറച്ചാണ്, കുറവാണ്. ആ കുറവ് തന്നെ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ റബ്ബ് എന്താ പറഞ്ഞത്, നിങ്ങൾ രണ്ടാളുകൾക്ക് ഷഹനാ പാടില്ല എന്നുള്ളതാണ്. രണ്ടാളുകൾക്ക് എന്ത് പാടില്ല, ഇങ്ങനെയുള്ള വിദ്വേഷം പാടില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന നോമ്പ്. നിങ്ങൾ പറഞ്ഞത് ആ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ദീനി രംഗത്ത് ഉഷാറായി നിൽക്കുന്ന ആളെന്നാണ്. പലരും അങ്ങനെ ദീനി രംഗത്ത് ഇബാദത്തുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ വിഷയത്തിൽ എന്ത് ചെയ്യുന്നു, തീരെ ശ്രദ്ധിക്കാതെ അകന്നകന്ന് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമല് സ്വീകരിക്കാൻ, നമുക്ക് സ്വർഗം കിട്ടാൻ ഒക്കെ എന്താണ്, അത് നമ്മൾ ഈ ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനങ്ങൾ കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ഞാൻ പിടിച്ചത് മുയലിൽ 3 കൊമ്പ് എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ച് നിൽക്കണ്ട, ചെറുതായിട്ട് വിട്ടുവീഴ്ചയെ അത് നമുക്കൊരു അലങ്കാരമുള്ള ആഭരണമാണ്. അത് നമ്മളെന്ത് ചെയ്യും, ഉയർച്ചയുള്ള ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്ത് അത് ഹദീസുകളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കുടുംബ ബന്ധങ്ങൾ പിണക്കാതെ അതിനെ ഒരു കോട്ടവും പറ്റാതെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു ബന്ധം പിണക്കാൻ പാടില്ല എന്നുള്ളത് പോലെ തന്നെ അത് പിണക്കാനുള്ള കാരണക്കാർ നമ്മളാവരുത്. അത് നമ്മൾ ഈ കഥയിലുള്ളൊരു എന്താണ്, ഈ അനുഭവത്തിലുള്ളൊരു ഗുണപാഠമാണ്. കാരണക്കാരാവരുത്, അത് പലതരത്തിലാകാം, അത് വാക്കുകൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം. അതുകൊണ്ട് അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. റബ്ബ് പിന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഒരാളോടും എന്ത്, ഒരു മോശം നല്ല മനുഷ്യനായിരുന്നു എന്ന്, നമ്മളെക്കുറിച്ച് നമ്മുടെ മയ്യത്ത് കാണുമ്പോൾ, നമ്മുടെ മയ്യത്ത് ഇങ്ങനെ പിന്നെ പിന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആളുകൾ പറയുന്നൊരവസ്ഥ നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യണം.
1: അമീൻ. പിന്നെ രക്ഷിതാവ് അങ്ങനെ ചിന്തിക്കാനും ചില കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് നമുക്ക് വിചാരിക്കാം.
0: തീർച്ചയായിട്ടും
1: ഒരു പ്രയാസങ്ങളില്ലാതെ ഒരു മകനോട് ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നുള്ള എന്തെങ്കിലും ചെറിയ മോശമായ ഇടപെടലുകളോ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ സഹോദരിമാരോട് ഉണ്ടായ ചില സമീപനങ്ങളോ ആ ഒരു വാശിയോ വീറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ചിലപ്പോൾ വാപ്പാക്ക് അങ്ങനെ ചിന്തിക്കാൻ കാരണം ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി മകന് വാപ്പയോട് കൂടുതൽ അടുത്ത ഒരു വിശ്വാസതയും ആ ഒരു സ്നേഹവും കൂടുതലൊരു കെയറും നൽകുമ്പോൾ അങ്ങനത്തെ ഒരു അനീതിക്ക് അവിടെ ഒരു അവസരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനൊരു അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക, അങ്ങനെ ചിന്തിക്കാനോ വാപ്പാർക്ക് നമ്മളോട് അങ്ങനെ അനീതി കാണിക്കാനോ അല്ലെങ്കിൽ ആ നില ആ നിലക്ക് പെരുമാറാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകും.
0: അതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പിന്നെ സ്വത്ത് ഓഹരി വെക്കുമെന്നാണ് ശ്രദ്ധിക്കണം. സ്വത്ത് ഓഹരി വെക്കേണ്ടത് എങ്ങനെയെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ മതി. അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതാണ്. അതിലപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. അതിലാർക്കും എന്തുണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല. പിന്നെ സ്വത്ത് ഓഹരി കിട്ടുന്ന ആൾക്ക് പിന്നെ വസൂയത്തൊന്നുമില്ല. സ്വത്ത് ഓഹരി കിട്ടുന്ന ഒരാൾക്ക് ആ അനന്തരാവകാശം എന്ന് വേറെ വസൂയത്തില്ല, അത് പുറത്തുള്ളവർക്കുള്ള വസൂയത്താണ്. പുറത്തുള്ളവർക്കാണ് വസൂയത്ത് ചെയ്തിട്ട് നമ്മൾ മാറ്റിയുള്ളത്. സ്വത്ത് ഓഹരി കിട്ടുന്ന ആൾക്ക് അതിൻ്റെ ആ ഓഹരിയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക, ഒന്ന്. രണ്ട്, നമ്മളിതിൽ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, കുറേ പെങ്ങന്മാരുണ്ട് ഒരാങ്ങളുണ്ട്, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പിന്നെ ആ ഉള്ളത് കൊടുത്താൽ മതി, കൂടുതലൊന്നും കൊടുക്കണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ കൊടുത്താൽ മതി, എത്ര വെങ്ങന്മാരെ ഇതാക്കണം. പക്ഷേ ഒരു പരിഗണന ആ ആളുകൾക്ക് കിട്ടാതെ പോകുന്നുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. അത് വീട് നോക്കുന്നവനെ, ഉമ്മാനെ നോക്കുന്നവനെ, ഉപ്പാനെ നോക്കുന്നവനെ, പെങ്ങന്മാരെ നോക്കിയവനെ, അവന് കുറച്ച് കഴിഞ്ഞാൽ ഒരു വേപ്പിലയായി കറിയിലിട്ട് അത് അത് കാര്യം കഴിഞ്ഞാൽ പുറത്തിടണ, അങ്ങനെ ആയി പലയിടത്തും മാറുന്നതായി കണ്ടിട്ടുണ്ട്. ഉള്ള കാലത്ത് ചൂഷണങ്ങൾ ചെയ്യും. എൻ്റെ പെങ്ങൾ വന്നിട്ട് അവളുള്ള ആങ്ങൾ എന്നുള്ള സ്നേഹം പ്രകടിപ്പിച്ച് കൊണ്ടുപോകും. വാപ്പിമ്മീം പറയും, എടാ പെങ്ങൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. എല്ലാ മാമൂലുകൾക്കും ഈ പാവം ഒരൊറ്റ മനുഷ്യനോ അല്ലെങ്കിൽ ആ കുടുംബം നോക്കിയ മനുഷ്യനുണ്ടായിരുന്നു. അനിയന്മാരൊക്കെയും പഠിപ്പിച്ചു. അവസാനം അദ്ദേഹത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ സ്വത്ത് വാരി വെക്കുമ്പോൾ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് കൊടുത്താൽ മതി. പക്ഷെ ഒരു പരിഗണന നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ, അദ്ദേഹത്തിനൊരു പ്രശ്നം വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പ്രശ്നം വരുമ്പോൾ, അത്രയും കാലം അദ്ദേഹം ചെയ്തതൊക്കെ മറന്നിട്ട് പ്രത്യുപകാരം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഇങ്ങോട്ടൊരാൾ ഉപകാരം ചെയ്ത് അങ്ങോട്ട് ഉപകാരം ചെയ്യണമെന്നുള്ളത് അതൊക്കെ മറന്നിട്ട് പെരുമാറുക, അത് വല്ലാത്ത കുത്തായിരിക്കും. അത് സ്വന്തം മാപ്പാനോട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ആ ഒരു കുടുംബം നോക്കിയ മനുഷ്യനോട് ചെയ്യുന്നത്. അപ്പൊ അതുകൂടെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകം.
1: അപ്പോ ഈ പറഞ്ഞ വിഷയത്തിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവാം, പക്ഷെ അവിടെ ഒരു ഇസ്ലാമിന്റെ വീക്ഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അത് ഏതായാലും രണ്ടുപേരും ഈ ലോകത്തില്ലാത്തത് കൊണ്ട് നമുക്ക് ഇനി അതിലൊന്നും ഇടപെടാനും ഇല്ല.
0: അള്ളാഹു
1: പുറത്തു കൊടുക്കട്ടെ,
0: കബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ. ചില പിന്നെ നിമിഷങ്ങളിലെ ചില തീരുമാനങ്ങളായിരിക്കാം അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതെല്ലാം മനഃപൂർവ്വമായിട്ടുള്ളതാവൂല. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. പിന്നെ ധാരാളം നമ്മുടെ ശ്രോതാക്കളെ ഇനി ഈ വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ല അഭിപ്രായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇംതിയാസ് തിരുവമ്പാടി പറഞ്ഞത് കൂടെ ഉണ്ട് യാത്രയിലാണ് കിസ് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ആ സമയത്ത് ലൈവ് പോയി എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു ഹൈറൈക്കാരൻ. ഓക്കെ, പിന്നെ നാദിര ഇടിമുക്കിൽ പറഞ്ഞ ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസും വഴിവിളക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാക്കുകളാണ്. സ്റ്റാറ്റസ് വെക്കാൻ എടുത്തപ്പോഴാണ് കാണുന്നത്. അൽഹംദുലില്ലാ, ഇത് നമ്മളിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ, ആമീൻ എന്നാണ്. ശരിയാണ്, ചില കാര്യങ്ങൾ അത് എന്നോട് പറയുന്നതാണോ അല്ലേ, നമ്മൾ പലപ്പോഴും അങ്ങോട്ടാ ചിന്തിക്കുക. സാധാരണ ആ മൂലി പറഞ്ഞിട്ടല്ലേ, എൻ്റെ പെണ്ണുങ്ങൾ കേട്ടിരുന്നെങ്കിൽ മോളും കൂടി മാണി.
1: അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മളും ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കും. അപ്പോഴും നമ്മള് ഇത് എന്തൊക്കെ ഇതിൽ ഉൾക്കൊള്ളാണ്ട് അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു മനുഷ്യന്റെ.
0: അപ്പൊ നാദിറ ഇടിമുഴക്കല് അതിനെ നന്നായിട്ട് എന്ത് ചെയ്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ,
1: ഇന്നത്തെ അനുഭവം കഥ കേട്ടപ്പോൾ മനസ്സ് വളരെ വേദനിച്ചു. പടച്ച റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മക്കളോട് ഒരിക്കലും അനീതി കാണിക്കാൻ ഇട വരാതിരിക്കട്ടെ.
0: പിന്നെ സൂമിയ എടക്കുന്നം കോട്ടയം, പീസ് റേഡിയോയിൽ വരുന്ന പ്രോഗ്രാമുകൾ പീസ് റേഡിയോ ഇല്ലാത്തവർക്ക് മറ്റുള്ള നമ്പറിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഒരു എന്താ പറയുക, ഒരു ഒരു സംശയമായതുകൊണ്ട് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ റിവൈൻഡ് ഓപ്ഷനിൽ ചെന്നാൽ ആ പ്രോഗ്രാമിൻ്റെ നേരെ മൂന്ന് ഡോട്ട് കാണും. ആ ഡോട്ടിൽ നിൽക്കിയാൽ ഷെയർ ഓപ്ഷനുണ്ട്. അത് ഷെയർ ചെയ്യുന്നതിന് ആ പ്രോഗ്രാം ഇന്നത് എന്നുള്ള ടൈറ്റിലും അതിൻ്റെ പീസ് റേഡിയോയുടെ ലിങ്കും പോകും. അപ്പോൾ നമ്മൾ അതിൽ നെക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്താൽ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
1: കേൾക്കാൻ പറ്റുള്ളൂ,
0: കേൾക്കാൻ കഴിയും.
1: നമുക്ക് ഷെയർ ചെയ്യാം, ആ ഷെയർ ചെയ്ത് അവർക്ക് വാട്സപ്പിൽ കഴിക്കണമെങ്കിൽ കിട്ടും. പക്ഷെ അത് അവർക്ക് ഓപ്പൺ ചെയ്ത് കേൾക്കണമെങ്കിൽ നമ്മൾ പീസ് ആ ആൾ എന്ത് ചെയ്യണം, പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അല്ലേ.
0: ആ തീർച്ചയായിട്ടും. അപ്പം അതൊന്ന് എന്ത് ചെയ്യണം, ശ്രമിക്കണം. നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്ത് ആളുകളെ എത്തിക്കാൻ ശ്രമിക്കുക. ഇനി ചില പ്രോഗ്രാമുകൾ എന്തുണ്ടാവും, പുള്ളിയൊരു വട്ടം പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ എന്തുണ്ട്, വീഡിയോ ഉണ്ട്, അത് നമ്മൾ യൂട്യൂബ് ചാനൽ ചെന്നാൽ നിങ്ങൾ സുഖമായിട്ട് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം.
1: മഷാല ഷിയാബേഡ്കറുടെ നല്ലൊരു ഗുണപാഠം അദ്ദേഹത്തിൻ്റെ വിശാലമായ അല്ല വാചാലമായ തൗഹീദിൻ്റെ പ്രസംഗം കേൾക്കണം എന്നാണ് അടിയിൽ നിന്നും അബ്ദുൽ ഹമീദ് സി കെ പ്രതികരിക്കുന്നത്. നഫീസ വി കാര വെട്ടത്തൂർ, 1991 എനിക്ക് 306 മാർക്ക് കിട്ടി. ഇന്നലെ ചെറിയ മോൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി, അൽഹംദുലില്ല.
0: ധാരാളം പിന്നെ മെസ്സേജുകൾ. പിന്നെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുമോ, ലൈവിൽ വരാൻ വൈകിപ്പോയി എന്നുള്ളത്.
1: പക്ഷേ നമ്മൾ ഇനി ആൻസർ പറയുന്ന സമയത്ത് വായിക്കാം അല്ലേ. ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകളും, ഇന്ന് മസ്ജിദ് നബവി സ്ഥിതി ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസ്വ എന്ന ഒട്ടകം ഇരുന്ന സ്ഥലത്താണ്, അൽഹംദുലില്ലാ.
0: അപ്പോ പിന്നെ ഏകദേശം ആളുകൾക്ക് അങ്ങനെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ഇങ്ങനെ എടുത്തുകൊണ്ട് നിക്കാൻ നിക്കണ്ട, ഇനി അച്ഛലൊന്നും ഞങ്ങൾ ഇവിടെ സ്വീകരിക്കൂല.
1: കഴിഞ്ഞു വിജയികളെ ഓക്കെയാണ്, ഇനി പ്രഖ്യാപിക്കാനേ ഉള്ളൂ.
0: വിജയികൾ ഇങ്ങനെ വരി വരിയായിട്ട് നിക്കാണ്, അതിന്റെ സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കണ.
1: ഓക്കെ, വഹീദ പറയാണ് ഈ ലൈവ് പരിപാടി നല്ല രസമാണ് കേൾക്കാൻ. മാഷാല്ലാ. ആരിഫ കുന്നപ്പള്ളി, അസ്സലാമു അലൈക്കും. മുഫീദ് ശാലിയ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, നന്നായി കേൾക്കുന്നുണ്ട്.
0: ആ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞു.
1: അതെ അതെ അതെ. അപ്പൊ അധികാരികളുടെ തുടങ്ങി മധുരം ഖുറാനും ഹാരിസ് മോലിയുടെ പുലിവട്ടും ഒന്നിച്ചൊന്ന് മെച്ചമായി, അൽഹംദുലില്ലാഹ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം ചുരുട്ടെ എന്ന് ഷുഹൈബ എം വളപ്പട്ടം പ്രതികരിക്കുന്നു. ഇനി എന്താണ് ശുക്രു?
0: ഇനി നമ്മള് ചില അപ്ഡേഷൻസ് ആണ്. പിന്നെ ഫാമിലി ലൈറ്റോലിക്സ് എല്ലാ ദിവസവും ഉണ്ട്, അത് ഇന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ഇന്നത്തെ വിഷയം പറഞ്ഞു കേട്ടോ.
1: ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ ഈ ഫാമിലി ടെലിഗസിലേക്കൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ പഴയ പോലെ ഒന്നുമല്ല. വളരെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമാക്കിയിട്ടുണ്ട്. കാരണം ആർക്കും ഇനി കോൾ എടുക്കാത്തതിന് പരാതി പറയണ്ടല്ല. ഞാൻ 100 വട്ടം വിളിച്ചു, 10 വട്ടം 20 വട്ടം വിളിച്ചെന്ന് പറഞ്ഞാണ്ട് പരാതികൾക്ക് വകയില്ലാത്ത വിധം അത് സംവിധാനങ്ങള് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റ്സും കൂടിയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്.
0: അത് ഒരു സ്പെഷ്യൽ രൂപത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബുക്കിംഗ് ഒക്കെ നമുക്കുള്ളത്.
1: എന്തപ്പോ ഈ ബുക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞെടുത്താണ് നിങ്ങൾ?
0: ഓക്കെ, ബുക്കിംഗ് നമ്മൾ നമ്മുടെ ലൈവ് ടെലിഗസിന്റെ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ, അതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ 90 20 840 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അവിടുന്ന് നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടും. ആ ലിങ്ക് വഴി നിങ്ങൾ പിന്നെ പിന്നെ പേര് അതിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് ലൈവ് ടെലിഗസിലേക്ക് നിങ്ങൾ അങ്ങോട്ട് വിളിക്കും. സ്പെഷ്യൽ ലൈവ് ടെലിഗസ് ആണ് അത്. പുതിയ രൂപത്തിലും ഭാവത്തിലേക്കും വരുന്ന ടെലിഗസ് ആണ്. ഇന്നത്തെ ലൈവ് ടെലിഗസിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം 90 20 840 840.
1: ഓക്കെ,
0: ഇന്നത്തെ വിഷയം,
1: ഇന്നത്തെ ഫാമിലി ടെലിഗസിന്റെ വിഷയം, രാജ്യങ്ങൾ, തലസ്ഥാനങ്ങൾ, കറൻസികൾ ഒക്കെ. ഇപ്പൊ അപ്പോൾ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളെ കുറിച്ച് ചോദിക്കും. രാജ്യങ്ങളിലെ അവിടുത്തെ കറൻസികൾ എന്തൊക്കെയാണ്? ദിർഹം, റിയാൽ, അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ സാധനം.
0: ചില കുട്ടികൾക്ക് ഒരു ക്രൈസ് ആയിരിക്കും അവിടുത്തെ കറൻസികൾ
1: അങ്ങനെ കാണാതെ പഠിച്ച്. ഏത് ചോദിച്ചാലും അവിടെ ഏതാണെന്നുള്ളത് പറയുന്ന കുട്ടികൾ, തലസ്ഥാനം പറയുന്ന കുട്ടികളുണ്ട്.
0: അതേപോലെ തന്നെ കറൻസികൾ, ക്യാപിറ്റൽസുകൾ എന്ത് ചെയ്യും കുട്ടികൾക്ക് കാണാം. അപ്പോ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നത്, 140 മണ്ഡലത്തിൽ മത്സരിച്ച
1: സ്ഥാനാർത്ഥികളുടെ പേര്.
0: അപ്പൊ അതേപോലെ ചിലർക്ക് ചില ഇതുണ്ടാകും ഇൻഷാല്ല. അപ്പൊ അത്തരം കഴിവുള്ള കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഖുർആന്റെ എല്ലാ പേരും പഠിപ്പിക്കുക. അത് അവരിങ്ങനെ മണിമണിയായി പറയുന്ന രൂപത്തിൽ അങ്ങനത്തെ ചില ഇസ്ലാമിൻ്റെ വഴികളിലേക്ക് കൂടെ തിരിച്ചു വിടണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വിഷയം മനസ്സിലാക്കി ടെലിഗസിലേക്ക് വിളിക്കാൻ മറക്കരുത്. 90 20 840 840. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിങ്ങനെയുള്ള സമ്മാനം കിട്ടുന്ന പ്രോഗ്രാമാണല്ലോ.
1: യെസ്,
0: അവരിങ്ങനെയുള്ള പിന്നെ മേഖലയിലേക്ക് എന്ത് ചെയ്യണം, തിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ 500-നെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്താറുള്ളത്. 515-ാമത്തെ ക്ലാസ് എന്ത് ചെയ്തു, പിന്നെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് 15-ാമത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ ഖുറാൻ പഠനത്തിൽ ശ്രദ്ധിക്കണം. നാട്ടിൽ ഖുറാൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതും എന്ത് ചെയ്യണം, പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസേ ഒരു ഖുറാൻ ക്ലാസ് എടുക്കേണ്ടത് പോയപ്പോൾ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഒരു 10-40 ആൾക്കാർ, സ്ത്രീകളും, ആ ഒരു ചെറിയൊരു ഗ്രാമം, അവരെല്ലാവരും കൂടിയിരുന്നിട്ട് ക്ലാസ്സിന് വേണ്ടി വന്നിട്ട് കുടുംബത്തിൽ നിന്ന് എല്ലാവരും കൂടെ വരിക. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ് ഖുറാൻ പഠിക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും ബർക്കത്തുള്ളൊരു കാര്യമാണ് ഇത്, ഖുറാൻ പഠന ഖൈറുക്കും മൻ തഅല്ലമൽ
1: ഖുറാൻ.
0: ഖുറാൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരെന്താണ് അതിൽ പിന്നെ ഏറ്റവും ഉത്തമരാണെന്നാണ്. അപ്പം അതുകൊണ്ട് 500-ൻ്റെ യാത്രയിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക, ഇല്ലെങ്കിൽ അത് ഉറപ്പ് വരുത്തണം ഇൻഷാല്ല. അറബി ഭാഷാ പഠന കോഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും എന്താണ് അതിന്റെ എക്സാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
1: അതെ അതെ അതെ.
0: ഇനിയും ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ
1: ആ ക്ലാസ്സുകളൊക്കെ ഒരു മുതലാട്ടോ അത് തന്നെ പറയേണ്ടതുണ്ട്. കാരണം 42 ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സുകളും അത്രയും ഡീപ്പായിട്ട് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ്. അപ്പം നമുക്കൊക്കെ ഇപ്പോൾ അത് ബേസിക് ഒന്നും ആവശ്യമില്ലെങ്കിലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് പിന്നെ കാര്യങ്ങളാണ് അതിൽ പെട്ടൊന്നാണ് അറബി ഭാഷ പഠനം.
0: ആളുകൾ ഇങ്ങനെ ചോദിക്കും, എന്തിനിപ്പോൾ ഞാനിപ്പോൾ അത് പഠിക്കണം, ഞാൻ പ്രായമായില്ല എന്നൊക്കെ. നിങ്ങൾക്ക് ഖുറാൻ്റെ അർത്ഥം അറിയണം, അത്ര ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഖുറാൻ്റെ അർത്ഥം അറിയണം. ഖുറാൻ ഇങ്ങനെ ഓതുമ്പോൾ നിങ്ങൾക്ക് കാരികൾ ഓതി അവരുടെ കൽബ് പൊട്ടി അവരുടെ കണ്ടമിടറി അവർ കരഞ്ഞു പറയാറ് പിന്നെ ഓതുന്നത് എന്തുകൊണ്ടാണ്? അർത്ഥം അറിഞ്ഞുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ഓതുമ്പോൾ നമുക്ക് അങ്ങനെ ആ അർത്ഥ തലങ്ങളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? നമ്മള് അറബി ഭാഷ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് ശ്രമിക്കാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ.
1: ആമീൻ. നമ്മൾ വളരെ കൃത്യമായൊരു പിന്നെ ഷെഡ്യൂളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 58 സെക്കൻഡാണ്. ഈ ഒരു സമയത്ത് നമ്മൾ തിരുമൊഴികളിലേക്കാണ് പോകുന്നത്.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: അതിഥികൾ മൂന്ന് കൂട്ടർ എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. عن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال الغازي في سبيل الله والحاج والمعتمر وفد الله دعاهم فأجابوه وسألوه فأعطاهم. പ്രിയ ശ്രോതാക്കളെ, ഇബ്നു മാജ തന്റെ സുനനിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. സഹീഹ് തർഗീബിലും നമുക്കിത് കാണാം. ഇതേ ആശയമുള്ള ഹദീസ് നസായി തന്റെ സുനനിലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായിട്ട് നൽകിയിട്ടുണ്ട്. അബ്ദുല്ലാഹ് ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റക്ക് മുമ്പ് 10 ജനിച്ച് ഹിജ്റ 73 മക്കയിൽ വെച്ച് മരണപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹ് ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹിജ്റക്ക് മുമ്പ് 10 അദ്ദേഹം ജനിച്ചത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സ്വഹാബികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പക്കാരായ സ്വഹാബികളിൽ പ്രസിദ്ധനാണ് ഇമ്രു ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. വലിയ പണ്ഡിതനാണ്. 2630 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരകൾ വളരെ കൃത്യമായി അനുധാവനം ചെയ്യുന്നതിൽ വളരെ തൽപരനായിരുന്നു അദ്ദേഹം എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നാം കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അഥവാ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ ഗാസി ഫീ സബീലില്ലാ വൽ ഹജ്ജു വൽ മുഅ്തമിറു അബ്ദുല്ലാ. അൽ ഗാസി ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വ്യക്തി, ധർമ്മസമരത്തിലേർപ്പെട്ട യോദ്ധാവ്, വൽ ഹജ്ജു ഹജ്ജ് ചെയ്യുന്നവൻ, വൽ മുഅ്തമിർ ഉംറ ചെയ്യുന്നവൻ, വഫ്ദുല്ലാ ഇവരൊക്കെ അള്ളാഹുവിൻ്റെ സംഘമാണ്, അള്ളാഹുവിൻ്റെക്ക് ചെല്ലുന്ന അള്ളാഹുവിൻ്റെ അതിഥികളാണ്, നിവേദക സംഘങ്ങളാണ്. വഫ്ദ് വുഫൂദ് എന്നാണ് അതിൻ്റെ ബഹുവചന രൂപം. അതിഥികളെന്നും നിവേദക സംഘങ്ങളെന്നും പറയാം. അള്ളാഹുവിനെ കാണാൻ ചെന്നവർ, അതാണല്ലോ അർത്ഥം. അഥവാ അള്ളാഹുവിൻ്റെ അതിഥികളായി വിളിക്കുത്തരം നൽകി ചെന്നവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു, ദഅഹും ഫഅജാബുഹു. ദഅഹും, അവൻ അവരെ വിളിച്ചു, അള്ളാഹു അവരെ വിളിച്ചു, ക്ഷണിച്ചു, വരാൻ പറഞ്ഞു. ഫഅജാബുഹു, അങ്ങനെ അവർ അതിനുത്തരം നൽകി വന്നു, ക്ഷണം സ്വീകരിച്ചു. വസഅലൂഹു, അവർ അള്ളാഹുവിനോട് ചോദിച്ചു, പ്രാർത്ഥിച്ചു. ഫഅതാഹും, അവൻ അവർക്ക് നൽകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു വചനം തന്നെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ വഫ്ദുകൾ, അള്ളാഹുവിൻ്റെ അതിഥികൾ, അത് മൂന്ന് കൂട്ടരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി സൂചിപ്പിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെയാണ്, വഫ്ദുല്ലാഹി സലാസ, അള്ളാഹുവിൻ്റെ വഫ്ദ്, അള്ളാഹുവിൻ്റെ അതിഥികൾ, അള്ളാഹുവിൻ്റെ അടുത്ത് തൻ്റെ പ്രശ്നങ്ങളുമായി എത്തുന്ന ആ സംഘം, അത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാണ്. അവർ മൂന്ന് കൂട്ടരാണ്. അൽ ഗാസി വൽ ഹജ്ജ് വൽ മുഅ്തമിർ, ഒന്ന് യോദ്ധാവാണ്, മറ്റൊന്ന് ഹജ്ജ് ചെയ്യുന്നവനാണ്, മറ്റൊന്ന് ഉംറ ചെയ്യുന്നവനാണ്. റബ്ബ് വിളിച്ചപ്പോൾ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്, വിളിക്കുത്തരം നൽകിയവരാണ്, ക്ഷണം സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകം പരിഗണിക്കുന്നത്. അവർ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരും അള്ളാഹുവിൻ്റെ അതിഥികളുമാണ് എന്ന് പറഞ്ഞത്. അള്ളാഹു അവരെ വിളിച്ചപ്പോൾ അവർ ഉത്തരം നൽകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടത് എന്ന് വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിഥികൾ ക്ഷണിച്ചാണ് അവർ ചെന്നത്, ക്ഷണിച്ചിട്ട് സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് നൽകുന്നു ചോദിക്കുന്നതൊക്കെ. വസഅലൂഹു ഫഅഅതാഹും, ഈ കാര്യം അഥവാ ഈ മൂന്ന് കാര്യങ്ങളും അതിന് നിർവഹിക്കാനുള്ള തൗഫീഖിനെ അവർ ചോദിച്ചു, അള്ളാഹു അത് നൽകി എന്നൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളിലുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, അത് അള്ളാഹു ആവശ്യപ്പെടുമ്പോൾ പരലോകം കാംക്ഷിച്ചുകൊണ്ട് അതിന് മുന്നിട്ടിറങ്ങുക എന്നത് വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ അള്ളാഹുവിൻ്റെ അതിഥിയായി, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരനായി അവൻ മാറുകയാണ്. അവനെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, ഷഹീദായാലും ഇല്ലെങ്കിലും ശരി. അപ്രകാരം തന്നെയാണ് ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കുന്നവർ, അതിൻ്റേതായ പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ ഒക്കെ അതിനുണ്ട്. മാത്രമല്ല, അള്ളാഹു വിളിച്ചതാണ്, വരാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് ലാ ശരീക ലക, ലബ്ബൈക്ക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന തൽബിയത്തിൻ്റെ വിളിക്കുള്ള ഉത്തരം പ്രഖ്യാപിച്ചുകൊണ്ട്, തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട്, അള്ളാഹുവിനുള്ള ഹംദ് പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസികൾ ഹജ്ജിനും ഉംറക്കുമായി പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിഥികൾ എന്ന നിലക്ക് അവർക്കൊരുക്കുന്ന വലിയ വിഭവങ്ങളെക്കുറിച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത്, ഈ ഹദീസിൽ തന്നെ മറ്റ് പല ഹദീസുകളിലും പറഞ്ഞത് സ്വർഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലം, പാപമോചനമാണ്, മഗ്ഫിറത്താണ് അവർക്ക് ലഭിക്കുന്നത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിമൂലം അവർക്കുണ്ടാകുന്നു, റബ്ബിൻ്റെ പ്രത്യേക സ്നേഹം അവർക്ക് ലഭിക്കുന്നു, അള്ളാഹു പ്രത്യേകമായി പരിഗണിക്കുന്നു. ഒരുപാട് പേർക്ക്, ഏറ്റവും കൂടുതൽ പേർക്ക് നരകമോചനം നൽകുന്ന അവസ്ഥ ഹജ്ജ് വേളയിലുണ്ട്. അതിലുൾപ്പെടാനുള്ള ഭാഗ്യം ഒരുപക്ഷെ ലഭിക്കുന്നു. ഒരു ചെറിയ കുഞ്ഞിനെ പോലെ കളങ്കമില്ലാതെ മടങ്ങാനാകുന്നു. ഹറമിലെ നമസ്കാരം ഓരോ നമസ്കാരത്തിനും ലക്ഷം പ്രതിഫലമുള്ള നമസ്കാരമായി ഓരോ നമസ്കാരവും മാറുന്നു. തവാഫിനു വേണ്ടി ഓരോ കാലടിപ്പാടുകൾക്കും ഓരോ കാലടികൾക്കും വലിയ പ്രതിഫലം ലഭിക്കുന്നു. ഓരോ കാലടിക്ക് തവാഫിൻ്റെ കൂലി, ഒരു തവാഫ് ചെയ്യുമ്പോൾ അടിമയെ മോചിപ്പിച്ച കൂലി ലഭിക്കുന്നു. നാളെ ഹജർ, ഹജറുൽ അസ്വദ്, ഹജറിന് ഇസ്തിലാം ചെയ്തവർക്ക് വേണ്ടി, അഭിവാദ്യം ചെയ്തവർക്ക് വേണ്ടി സാക്ഷി പറയുന്നു. സംസം എന്ന പുണ്യ ജലം അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. കുടിക്കുന്നവർക്ക് കുടിക്കുന്ന എന്തുദ്ദേശത്തിനാണ് കുടിക്കുന്നത്? അതുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പ്രാർത്ഥന ലഭിക്കുന്ന വിഭാഗമാകുന്നു അള്ളാഹു അഭിമാനം കൊള്ളുന്നവരാണ്. ഇങ്ങനെ എന്തൊക്കെ പ്രതിഫലങ്ങളാണ്, എന്തൊക്കെ പിന്നെ വിശേഷണങ്ങളാണ്, എന്തൊക്കെ സൽക്കാരമാണ് റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നത് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ അതിഥികളായി പോകാൻ ധൃതി കാണിക്കുക എന്നതുകൂടി ഇതിനോട് നമ്മൾ ചേർത്തി വായിക്കാം. റസൂലുള്ള പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫലിയതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ധൃതി കാണിക്കട്ടെ, നീട്ടാതിരിക്കണം. കാരണം പിന്നീട് രോഗിയാകാം, മറ്റ് പ്രതിസന്ധികൾ വന്നേക്കാം. അതുകൊണ്ട് റബ്ബിൻ്റെ വലിയ ഇഷ്ടം നേടി, സ്വർഗം നേടി, അതോടൊപ്പം വലിയ മറ്റ് പ്രതിഫലങ്ങളും നേടി തിരിച്ചു വരാൻ ഹജ്ജിനും ഉംറക്കും തയ്യാറായി അതിന് ശ്രമിച്ച് പോകാനുള്ള അധ്വാനമുണ്ടാകണം, ശ്രമമുണ്ടാകണം, താല്പര്യമുണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം. അങ്ങനെ അള്ളാഹുവിൻ്റെ അതിഥികളായി, വഫ്ദായി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോകാൻ വിശ്വാസികൾക്കാകേണ്ടതുണ്ട്. എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇത്രയും നേരം നാം കേട്ടത് തിരുമൊഴികൾ. നമുക്ക് മുന്നിൽ അള്ളാഹുവിൻ്റെ അതിഥികൾ മൂന്ന് കൂട്ടർ എന്ന വിഷയത്തിൽ സംസാരിച്ചത് KV മുഹമ്മദ് അലി. നമ്മുടെ ഈ ഹജ്ജ് എന്ന് പറയുമ്പോഴേ അതൊരു വികാരമാണ്. ആ പാൽക്കടലിങ്ങനെ ഒഴുകി പോകുന്ന, അവരിങ്ങനെ കൂട്ടായിട്ട് തൽബിയത്ത് ചെല്ലുന്നത് ഇങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ, അവിടെ എത്താൻ കൊതിക്കാത്ത ഏത് മുസ്ലിം ഉണ്ടാവുക?
3: തീർച്ചയായും
1: അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രാർത്ഥനയിൽ ഉണ്ടാവണം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ പിന്നെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരുമായി കെ അംജദ് മദനി നടത്തിയ ഒരു കൂടിക്കാഴ്ച, ഒരു സവിശേഷം, ഒരു അഭിമുഖമുണ്ട്. അദ്ദേഹം ഇപ്രാവശ്യം സൗദിയുടെ അതിഥിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഹജ്ജ് ചെയ്യാൻ പോകുന്നത്, രാജാവിൻ്റെ അതിഥിയായിട്ട്.
3: അപ്പോൾ അദ്ദേഹം പോകുന്നത്
1: ഇന്നാണ്, ശനിയാഴ്ചയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിമുഖം പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യണം? പിന്നെ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ വ്യാഴാഴ്ച അഥവാ മിനിയാന്ന് പോയി, രണ്ടാമത്തെ എപ്പിസോഡ് റേഡിയോയിൽ ശതി ഞായറാഴ്ച രാത്രി 9:30 സംപ്രേഷണം ചെയ്യും. അതിൻ്റെ വീഡിയോ ഫുൾ എന്തുണ്ട്, എവിടെ ഉണ്ട്? യൂട്യൂബിലുണ്ട്.
3: എന്ത് പിന്നെ
1: സവിശേഷം എന്ന പ്രോഗ്രാം
3: ആളുകൾക്ക്,
1: പിന്നെ
3: സവിശേഷം
1: രാജകീയമായ രാജകീയ ആദിത്യം എന്തോ അങ്ങനെ ഒരു ടൈറ്റിലാണ് അത് എന്ത് ചെയ്യുന്നത്, വരുന്നത്. പറപ്പൂർ മൗലവി പിന്നെ ഹജ്ജ് ചെയ്യാൻ എന്നുള്ളൊരു ടൈറ്റിലാണ് ഇൻഷാല്ലാ. അപ്പൊ അത് പിന്നെ ഒരാഗ്രഹം അള്ളാന്റെ അതിഥിയായിട്ട് പോവാ, ലബ്ബൈക്ക ചെല്ലാൻ, ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കാൻ, അറഫയിൽ ഇങ്ങനെ പിന്നെ നിന്ന് കൈകൾ ഉയർത്തി റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ സ്വപ്നം കാണണം ജീവിതത്തിൽ. നമ്മൾ ഒരു ഹജ്ജിന് പോകുന്ന കാശിനേക്കാൾ കുറേ കാശ് ചിലവാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യമുണ്ട്. ഞാൻ കാറെടുക്കണമെങ്കിൽ എത്ര വേണം? 400,000 രൂപ. നല്ലൊരു പുതിയത് മിനിമം, കുറഞ്ഞത് എനിക്കറിയില്ല, അത്ര അതിനെക്കുറിച്ച് അറിയുന്ന ആളല്ല ഞാൻ. ഉദാഹരണം പറയാം, ഒരു നല്ല ഒരു ഫസ്റ്റ് കാർ, ഒരു ചെറിയ സാധനം എടുക്കണമെങ്കിൽ ഒരു 400,000 രൂപ മിനിമം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 400,000 ചെല്ലാനുണ്ടെങ്കിൽ ഇക്കൊരു ഹജ്ജിന് പോവാം. എൻ്റെ ഒരു വീട് പണിയണമെങ്കിൽ ഞാൻ എത്ര രൂപ ചിലവാക്കണം? ഇതൊക്കെ നമ്മൾ
3: ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പോകേണ്ട ഒരു കാര്യം കൂടെ അല്ല. എല്ലാം കൂടെ ഒരു പോയിന്റ് ഉണ്ട് അതിൽ. കാരണം നമുക്ക് പിന്നെ
4: സാമ്പത്തികമായ ശേഷിയുള്ളവർക്ക്
3: ആരോഗ്യ യാത്ര ഒക്കെ വരുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയണം. പക്ഷെ നമ്മൾ പല ആളുകൾ എങ്ങനെ കാണിച്ചാല് ലക്ഷപ്രഭു ആണെങ്കിലും കോടീശ്വരനാണെങ്കിലും അയാൾ പിന്നെ അയാളെ ബിസിനസ്സിന് അങ്ങനെ നീട്ടി വലിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം ബാക്കിയുള്ളവർക്ക് അനന്തര സ്വത്ത് കുറെ ഉണ്ടാക്കി ഇട്ടിട്ട് പോകുന്നല്ലാതെ അവനക്ക് പോകുന്ന സമയത്ത് പരലോകത്തേക്ക് എന്തുണ്ടാക്കി നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ എന്തായാലും സാമ്പത്തിക ശേഷിയുള്ള ആൾക്ക് എന്തായാലും നിർബന്ധ ബുദ്ധിയിൽ ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കണം.
4: അവിടെ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്, അതായത് സാമ്പത്തിക ശേഷി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ബാങ്ക് ബാലൻസിന് 5 ലക്ഷം രൂപ ബാക്കിയാക്കുക എന്നുള്ളതല്ല. നമുക്ക് പലയിടത്തും ഉണ്ട്, അത് പറമ്പായി കിടക്കണ്ട്. നമുക്ക് അനന്തരം കിട്ടിയ പറമ്പുണ്ട്, അത് 2 ലക്ഷം രൂപ ഒരു സെന്റിന് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഭാഗം വിറ്റാൽ പലതും ചെയ്യാൻ പറ്റും.
3: അത് പറ്റും.
4: നമ്മളെ പണ്ടങ്ങൾ ആഭരണങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മരിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും? മരിച്ചു കഴിഞ്ഞാൽ അത് അവിടെയും ഇവിടെ എന്ത് ചെയ്യും?
3: അനന്തരമായി അതിനുവേണ്ടി തർക്കിക്കാൻ മക്കളുണ്ടാവും.
4: എന്റെ പറമ്പിലെ തെങ്ങിലെ ഒരു കൊട്ടത്തേങ്ങ പോലും ചിലപ്പോ എനിക്ക് വേണ്ടിയിട്ട് സ്വതക്കയായി കൊടുക്കാൻ അനന്തരവരുണ്ടായെന്ന് വരില്ല. അള്ളാഹുത്താല അങ്ങനത്തെ ഒരു പരീക്ഷണം ഇല്ലാതെ ഇരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ഉള്ള കാലത്ത് കൊടുക്കുക, ഉള്ള കാലത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഹജ്ജിനെ സ്വപ്നം കാണുക, റബ്ബിനോട് ദുആ ചെയ്ത് മേടിക്കുക. അത് കഴിയും, അത് റബ്ബ് തരും. നമുക്ക് ആഗ്രഹം ഉണ്ടോ റബ്ബ് തരും. അപ്പൊ അതിനുവേണ്ടി കൂടെ പണിയെടുക്കും ചെയ്യുക എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ.
3: സമ്പത്തൊക്കെ ഉണ്ടായിട്ടും ചെയ്യാൻ സാധിക്കാതെ ആരോഗ്യം ക്ഷയിച്ചു പോയ ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പൊ അവരോട് കൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ആകുന്ന സമയത്ത് സാമ്പത്തികവും ആരോഗ്യവും ഒരുമിച്ചുള്ള സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് കൂടിയാണ് അല്ലേ.
4: ചില ദേവരൊക്കെ ഒരു റിട്ടയർമെന്റിന്റെ കാശ് കിട്ടാൻ വേണ്ടി കാത്തുക്കും ഹജ്ജ് ചെയ്യാൻ. അതൊക്കെ വലിയ അബദ്ധമാണ് ഞാൻ പറയാം. കുറച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് തുടക്കക്കാരുടെ അധ്യാപകരല്ലേ ഉദ്ദേശിക്കുന്നത്, കുറച്ചൊരു പിന്നെ ഒരു 50 വയസ്സോ അല്ലെങ്കിൽ 45 വയസ്സ് 45 വയസ്സും കഴിഞ്ഞിട്ട് ഹജ്ജ് ചെയ്യേണ്ട ഒരു സന്ദർഭം, മീൻസ് സാമ്പത്തികമായ ശേഷിക്ക് ഇങ്ങനെ കുഴപ്പമില്ലാതെ വരുന്ന സമയത്ത് തന്നെ
3: ബിഫോർ റിട്ടയർമെന്റ്
4: ആ കാശ് കിട്ടിയിട്ട് ചെയ്യുന്നത്. നമ്മളവിടെ ഉണ്ടാവും നമുക്കറിയില്ലല്ലോ, അല്ലെങ്കിൽ ആ ബിസിനസ് കേട്ടെ, ആ മോളെ കെട്ടിക്കട്ടെ എന്നല്ല. അപ്പോൾ ഹജ്ജ് നമുക്ക് സാമ്പത്തികമായ ശേഷി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ പുണ്യം അത്രക്കാണ്.
3: അതെ, ജനിച്ചൊരു കുട്ടിയെ പോലെ ആകുന്നു പറഞ്ഞല്ലോ, അതിൻ്റെ വിശേഷം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഏതായാലും നമുക്ക് ഫീഡ്ബാക്കിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, ടെലിക്യൂസിന് പേര് രജിസ്റ്റർ ചെയ്യാൻ ലിങ്ക് വരുന്നില്ല.
4: 90 20 840 840
3: അതെ, അതിലേക്ക് വാട്സപ്പ് അയക്കും, വാട്സപ്പ് ചെയ്യും, അതിൽ നിന്ന് കിട്ടും ഇൻഷാല്ലാ. സഫിയ കെ തിരൂരങ്ങാടി പറയും, അസ്സലാമു അലൈക്കും. പറപ്പൂർ ഉസ്താദ് ഇന്ന് രാവിലെ അജ്ജിന് പുറപ്പെടും. അള്ളാഹു ഉസ്താദിൻ്റെ യാത്ര എളുപ്പമാക്കി കൊടുക്കട്ടെ. ഞാൻ ഇന്നലെ ഉസ്താദിൻ്റെ അടുത്ത് പോയിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ.
4: അസ്സലാമു അലൈക്കും. 2026 മെയ് 17 ഞായർ നാളെ മലപ്പുറം വെസ്റ്റ് ജില്ലാ വിദ്യാർത്ഥിനി സമ്മേളനം നടക്കുകയാണ്. കുരിയാട് ജെംസ് പബ്ലിക് സ്കൂളിൽ വെച്ച് കഴിയുന്നവരെല്ലാം വിദ്യാർത്ഥിനികൾ അവിടേക്ക് അയക്കുന്ന റസിയ ചെങ്ങാണിയുടെ മെസ്സേജ് ഉണ്ട്. അപ്പോൾ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ പിന്നെ വനിതാ വിഭാഗം അഥവാ ഗേൾസ് അവർ നടത്തുന്ന വിദ്യാർത്ഥിനി സമ്മേളനമാണ്. നമ്മളെ മക്കളെ പെൺമക്കളെ പറഞ്ഞയച്ചാൽ അത് വളരെ ഉപകാരം. അപ്പോൾ ഞാൻ സൗത്ത് ജില്ലയിലാണ്. അപ്പോൾ പിന്നെ മലപ്പുറത്ത് സംഘടനാപരമായി നമുക്ക് 4 ജില്ലയാണ്.
3: അതെ,
4: ഈസ്റ്റ്, നോർത്ത്,
3: വെസ്റ്റ്,
4: വെസ്റ്റ്, സൗത്ത്. സൗത്ത് പ്രാവശ്യം ഉണ്ടായതാണ്.
3: ഞങ്ങൾ സൗത്ത്
4: ബോർഡറിലാണ് ഞങ്ങള്. ഈ വെട്ടിച്ചിറ പിന്നെ നമ്മുടെ പുതിയ ഹൈവേയില് എന്തുണ്ട് പിന്നെ നമ്മുടെ പിന്നെ
3: ടോളിന്റെ
4: അതാണ് നമ്മളെ എൻഡ്. സ്വാഭാവികമായിട്ടും ഞങ്ങള് വളാഞ്ചേരി മണ്ഡലത്തിന്റെ അപ്പുറത്ത് രണ്ടത്താണി മണ്ഡലം, അവിടെ നിന്നാണ്. അപ്പൊ ഇന്നലെ മിനിയാന്നിട്ട് ഒരാൾ നമ്മളെ പിന്നെ ആള് പിന്നെ ശാഖയിലെ ഒരാൾ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു വിദ്യാർത്ഥി സമ്മേളനം ഉണ്ടല്ലോ, ഇവിടുന്ന് ബസ് പോകണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞത് ജില്ല മാറി എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ വേറെ കുടുംബത്തിൽ നിന്ന് വാഹനം, ഒരു കുടുംബത്തിൽ നിന്ന് ആരോ ചോദിച്ചിട്ടാണ്. അപ്പോൾ ജില്ലകൾക്കൊരു പരിധി വെച്ചത് ചില സാങ്കേതികമായിട്ട് എല്ലാവരും പങ്കെടുക്കാനൊക്കെ
3: വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വലിയൊരു ജില്ലേന്റെ ആൾക്കാരാണല്ലോ. അപ്പോൾ ജില്ല എന്തായാലും രണ്ടെണ്ണം ആക്കേണ്ട ഒരു കോലത്തിലാണ്.
4: തീർച്ചയായിട്ടും അതും ചർച്ച
3: ചെയ്യപ്പെടേണ്ടതാണ്.
4: രാഷ്ട്രീയ പിന്നെ പാർട്ടികൾ ഉന്നയിക്കുന്നതിൻ്റെ കൂടെ കൂടിയാവുമെന്നുള്ള പേടികൾക്കപ്പുറം നമ്മൾ അത്യാവശ്യമായൊരു കാര്യമാണ് മലപ്പുറം രണ്ടായിട്ട് എന്ത് ചെയ്യുക, വിഭജിക്കുക എന്നുള്ളത്. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നമുക്കെല്ലാം എന്ത് ചെയ്യണം, സർക്കാരിൻ്റെ എന്ത് കിട്ടണം, സേവനങ്ങൾ കിട്ടണം.
3: അതെ, ജനസംഖ്യ അനുപാതികമായിട്ട് ലഭിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് കിട്ടേണ്ടത്.
4: നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ സീറ്റ് കിട്ടണം, നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ പിന്നെ രണ്ട് മെഡിക്കൽ കോളേജുകൾ ഉണ്ടാവണം, അതുപോലെ അങ്ങനെ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, പിന്നെ താലൂക്കുകൾ വർദ്ധിക്കണം, നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവണം, അതല്ലാതെ ക്യൂ നിന്ന് പ്രയാസപ്പെട്ട് ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. പുനർവിചിന്തനം ഉണ്ടാവും,
3: അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ അതിൻ്റെതായ സൗകര്യങ്ങൾ ഉണ്ടാവുമല്ലോ,
4: തീർച്ചയായിട്ടും. അപ്പം അതുണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം, ഇൻഷാല്ല. അപ്പോൾ പിന്നെ ഈ വിദ്യാർത്ഥി സമ്മേളനത്തിലേക്ക് ആ ഒരു അടുത്ത ഭാഗത്തുള്ള കൂറിയാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നവരൊക്കെ എന്തിനാ പെൺകുട്ടികളെ എത്തിക്കാൻ
3: എന്തിനാ
4: ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
3: നമ്മളെ മുംതാസ് ബേപ്പൂര് പറയുന്നു, എൻ്റെ ഉത്തരം ശരിയാണ്, ഞാൻ ചരിത്രം കേട്ടിരുന്നു. പീസ് റേഡിയോയിൽ നിന്ന് ഇന്നത്തെ അനുഭവം കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ വിങ്ങിപ്പോയി. അല്ലാഹു രണ്ടു പേർക്കും പുറത്തു കൊടുക്കട്ടെ. എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഷുഐബായം വളപ്പട്ടണം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തെ പറ്റി 500 ക്ലാസ്സിൽ ജബ്ബാർ മൗലവി പറഞ്ഞു തന്നിരുന്നു. അബ്ദുൽ ഷുക്കൂർ അൻസാരിയെ ഉംറക്ക് പോയപ്പോൾ പരിചയപ്പെട്ടിരുന്നു. അൽഹംദുലില്ലാഹ്.
4: അക്രം വളപട്ടണത്തിൻ്റെ ഉമ്മയാണെന്ത്. ഓക്കെ. 1994 450 മാർക്ക് കിട്ടി. മകൻ 2A+2A മാർക്ക് കിട്ടി, അൽഹംദുലില്ലാഹ് എന്നാണ്. സെറീന VP വളാഞ്ചേരിയാണ്, നമ്മുടെ നാട്ടിൽ നിന്നാണ്. അപ്പോൾ പിന്നെ രക്ഷിതാക്കളൊക്കെ എന്ത് ചെയ്യണം, ഇപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ SSLC ബുക്കൊക്കെ ഒന്നേ പുടി തട്ടിയെടുത്തിട്ട് മക്കൾക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, കഥകൾ പറയണം മക്കളോട്. നമ്മളിങ്ങനെ എന്ത് ചെയ്യും, പിന്നെ ഒഴിവ്
3: കിട്ടുമ്പോൾ
4: നമ്മളെ അതും ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ ഓല മൊബൈലിലും നമ്മളെ മൊബൈലിലും അല്ലെങ്കിൽ ഒന്നിച്ചൊരു മൊബൈലിലും എന്നതിൽ മാറിയിട്ട് കുറച്ചൊക്കെ കഥ അവർക്ക് അനുഭവങ്ങൾ നൽകുന്ന പാഠങ്ങൾ, നമ്മളതിനൊരു അനുഭവം ചിന്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് അത് വല്ലാത്തതാണ്. അപ്പം നമ്മളെന്ത് ചെയ്യണം, നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ അഥവാ 90-90 കിഡ്സ് അല്ലേ, അവിടെ നിന്ന് അങ്ങോട്ടുള്ളവരൊക്കെ അനുഭവങ്ങൾ വാപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും കൊട്ടക്കണക്കിന് കേട്ടിട്ടുണ്ട്.
3: കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വാപ്പ നമ്മൾ ഉപദേശിച്ചിട്ടില്ലേ എന്തൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്ന് അങ്ങനത്തെ ഓപ്ഷനേ വാപ്പ അവർ കിട്ടണില്ല, കാരണം കല്യാണം ഒക്കെ എല്ലാവരും സ്വന്തം തീരുമാനിച്ച് അല്ലേ. എന്ത് പിന്നെ അവിടെ ആ ഒരു ഉപദേശങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ലാത്തൊരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ അമീർ ടി എടത്തനാട്ടുകര റിയാദിൽ നിന്ന് എന്താണ്, കേവലം വാക്കിലൊതുങ്ങും പ്രസംഗമല്ലിത്, ജീവിത ശര്യതൻ പുണ്യമാം ദൗത്യം ഇത്, നമ്മുടെ ഓരോ ചുവടിലും വാക്കിലും നന്മ തൻ വെളിച്ചം പകരണം, നമ്മളിൽ അങ്ങാടി വീതിയിൽ കച്ചവടക്കണ്ണിയായി, നേരിൻ്റെ വഴിയിൽ നടക്കണം വിശ്വാസി, ചതിയും കളവും വെടിഞ്ഞുള്ള പെരുമാറ്റം അന്നു തന്നെയാണ് ഉത്തമ പ്രഭാവം. ഇതിങ്ങനെ നീണ്ടു പോകായതുകൊണ്ട് നമുക്ക് ഏതായാലും ഇതൊക്കെ മറ്റുള്ള എന്താ പറയുക, നമ്മളെ നിർപ്പതം പോലെയുള്ളതിലേക്കൊക്കെ എഴുതാൻ കൂടിയുള്ള ഒരു ശ്രമം
4: നടത്തുക. എഴുത്തിൽ മികവ് കാണിക്കുന്നുണ്ട്, അള്ളാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. ഓക്കെ. രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്ന് സനയുടെ ഒരു മെസ്സേജ് ഉണ്ട്. അള്ളാഹു തആല അവരുടെ രോഗം പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: അമീൻ. 60 സെക്കൻഡ് കൊണ്ട് ഒരു ആയുസ് മുഴുവൻ വെളിച്ചം നൽകുന്ന 1 മിനിറ്റ് ടോക്ക്, അറിവുകൾ തിരിച്ചറിവായി നമുക്ക് ജീവിതത്തിൽ പകർത്താം ഇൻഷാ അള്ളാഹ് എന്ന് വയനാട്ടിൽ നിന്നും അൻവർ NT.
4: ഇന്നത്തെ അനുഭവം കഥ കേട്ടപ്പോൾ മനസ്സ് വളരെ വേദനിച്ചു. പടച്ചറപ്പ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. മക്കളോട് ഒരിക്കലും അനീതി കാണിക്കാൻ ഇടവരാതിരിക്കട്ടെ. ആമീൻ എന്ന് ജമീല VP പൂനൂരിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തൊരു പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിക്കേണ്ട സമയങ്ങളായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ അറിയാമൊരു നമുക്കൊരു നന്മ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട നമ്മുടെ പീസ് റേഡിയോ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. എന്താണ്,
3: സങ്കടങ്ങൾ പങ്കുവെക്കാം പരിഹാരമുണ്ട്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. ഹാരിസ് മൊലിയാണ് നേതൃത്വം നൽകുന്നത്. കുടുംബജീവിതത്തിൽ നാം അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ ഇനി നേരിട്ട് ചോദിക്കാം. എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8:45 നമ്മുടെ ലൈവ് കൗൺസിലിംഗ് നടക്കാറുള്ളത്. വിളിക്കേണ്ട നമ്പർ 90 20 840 840.
4: പുലരിവട്ടേ, പുലരിവട്ടത്തിന് കുറേ ഫാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഫാൻസൊന്നും ഇങ്ങനത്തെ ചില പ്രോഗ്രാമുകൾ പീസ് റേഡിയോയുടെ കാണാതെ പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എന്താ പറഞ്ഞാൽ നമുക്ക് നമ്മൾ വീണു പോകുമ്പോൾ നമുക്ക് പിടിച്ചു കയറാനുള്ളൊരു കച്ചിത്തുരുമ്പ് ഇല്ലാതാവുമ്പോഴാണ് പലപ്പോഴും ജീവിതം എന്ത് ചെയ്യുന്ന ഒരു ഫുൾ സ്റ്റോപ്പിലേക്ക്, ഒരു ആത്മഹത്യയിലേക്ക്, അല്ലെങ്കിൽ ഒരു ആകെ മാനസിക ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും ഇതിനൊക്കെ പരിഹാരമാണ് എന്ത്, ഈ ലൈവ് കൗൺസിലിംഗ്. അപ്പൊ നിങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് ആൻസർ പറ്റൂല, നിങ്ങൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ അയച്ച് ഈ പറഞ്ഞ നമ്പറിലേക്കൊക്കെ നിങ്ങൾ അയച്ചിട്ട് എന്ത് ചെയ്യണം, പിന്നെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് പിന്നെ പീസ് റെഡി ചോദിക്കാം. അച്ചടം ചോദ്യങ്ങൾ എന്ത് ചെയ്യും, ഇൻഷാല്ലാ എടുക്കും. എല്ലാ ചൊവ്വാഴ്ചയും അതിന്റെ എന്ത് ചെയ്യലുണ്ട്,
3: ഉത്തരം

0: അപ്പൊ നമുക്ക് നമ്മളെ ചോദ്യം അതിലുണ്ടോ എന്നും അതിന് ആൻസർ വരുന്നുണ്ടോ
1: അറിയിക്കും ചെയ്യും,
0: മറ്റു പലതും കിട്ടും ചെയ്യുമല്ലോ.
1: അത് നിങ്ങൾ അറിയിക്കും ചെയ്യും, അത് മാത്രല്ല നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ അത് അങ്ങനെ ചെയ്യും. ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും, പേഴ്സണലായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട വിഷയങ്ങൾ, അതിന് നമ്മൾ പ്രത്യേക സ്റ്റാഫൊക്കെ ഉണ്ട് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ മനസ്സിലാക്കി അറിയാത്തവരെ അറിയിക്കാണ്. ലൈവ് കൗൺസിലിംഗ് എല്ലാ ചൊവ്വാഴ്ചയുമാണ്, അതിൽ ഉത്തരം പറയുന്നത് ആഴ്സ് മൂലവിയാണ്. 8:30-ന് എന്ത് ചെയ്യുക, അത് രാത്രി അത് ആരംഭിക്കുക. അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇതെന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തണം. പീസ് റേഡിയോയിലേക്ക് എത്താൻ ഒരു കാരണമാവും. ഇൻഷാല്ലാ. ഓക്കെ, നമുക്ക് ഇനി ജനക്ഷേമത്തിലേക്ക് പോകാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ പീസ് റേഡിയോ ധാരാളം പ്രോഗ്രാമുകൾ നമുക്കുണ്ട്. ആ പ്രോഗ്രാമുകൾ
0: അധികം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
1: തീർച്ചയായിട്ടും ആ പ്രോഗ്രാമുകൾക്ക് നമ്മളൊന്ന് പരിചയപ്പെട്ടു പോകണം. അവിടെ അതിലാണ് നമ്മളിപ്പോൾ ലൈവ് കൗൺസിലിംഗ് പരിചയപ്പെട്ടത്, ഇതുപോലെ പരിചയപ്പെട്ടു പോകണം. അപ്പോൾ പിന്നെ ജനക്ഷേമം എന്ന് പറഞ്ഞ പ്രോഗ്രാം ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അത് ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവും അതല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്നുണ്ടാവും, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ ഒരു ആധാർ കാർഡ് എടുക്കണതാണെങ്കിലും ഒരു റേഷൻ കാർഡ് എടുക്കണതാണെങ്കിലും അതല്ലെങ്കിൽ പാസ്പോർട്ടിന് എങ്ങനെ അപേക്ഷിക്കാം, ആനുകൂല്യങ്ങൾ എന്തൊക്കെ നമുക്ക് ലഭിക്കും, പിന്നെ ആരോഗ്യരംഗത്ത് അങ്ങനെയുള്ള ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട സർക്കാർ സേവനങ്ങളെക്കുറിച്ച് ഉള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രോഗ്രാമാണ് എന്ത്,
0: ജനക്ഷേമം.
1: ജനക്ഷേമം.
0: അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ജനക്ഷേമത്തിൽ കേൾക്കാൻ പോകുന്നത് റേഷൻ കാർഡിന് ഇനി എളുപ്പത്തിൽ അപേക്ഷിക്കാം എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള സംസാരമാണ്. അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും ഇബിനു അലി എടത്തനാട്ടുകരയുമാണ് ജനക്ഷേമത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അക്ഷയ എന്ന് കേൾക്കാത്ത ആരും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ വില്ലേജ് ആഫീസിനേക്കാൾ കൂടുതൽ, പഞ്ചായത്ത് ആഫീസിനേക്കാൾ കൂടുതൽ പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഔദ്യോഗിക സംവിധാനമായി മാറിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ. നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളെക്കുറിച്ച്, അക്ഷയ കേന്ദ്രങ്ങൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച്, എങ്ങനെയൊക്കെയാണ് അത് ലഭ്യമാക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ, കുറേ പേർക്കൊക്കെ അറിയാമെങ്കിലും കൂടുതൽ പേർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. കൂടുതൽ അറിഞ്ഞാൽ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാനും സാധിക്കും. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി ഈ മേഖലയിൽ ഏറെ പരിചയമുള്ള ഒരാളാണ്. അബ്ദുൽ ജലീൽ സാഹിബാണ് കൂടെയുള്ളത്. അദ്ദേഹം വളാഞ്ചേരിയിൽ ഒരു അക്ഷയ കേന്ദ്രം നടത്തുന്നുണ്ട്. സാധാരണ അക്ഷയ കേന്ദ്രമല്ല, ഒരു മികച്ച കേന്ദ്രമാണ്. നമുക്ക് അദ്ദേഹത്തെ പീസ് റേഡിയോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം. സർ, അസ്സലാമു അലൈക്കും.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
2: അക്ഷയകേന്ദ്രം എന്ന് പറയുമ്പോൾ എന്താണ് അതിന് അതിനൊരു ലീഗൽ സ്റ്റാൻഡ്?
3: അക്ഷയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കേരള ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് നമുക്ക് ഈ സേവനം ജനങ്ങളെ എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് അക്ഷയ. അത് കേരളത്തിലാണ് ഏറ്റവും ഭംഗിയായിട്ട് നടന്നത്. നമ്മളുടെ ഓരോ വാർഡിലും എന്ന് പറയാം അക്ഷയ കേന്ദ്രങ്ങൾ വന്നു. അതിൻ്റെ കറക്റ്റ് മോണിറ്ററിങ്, സാധാരണ ജനങ്ങൾക്ക് സേവനങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ സുതാര്യതയും മറ്റും നോക്കാൻ വേണ്ടിയിട്ട് വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അതായത് ജില്ലാ കളക്ടർ അതിൻ്റെ ചെയർമാനും ബാക്കി ഗവൺമെൻറ് തല ഉദ്യോഗസ്ഥന്മാരൊക്കെ മോണിറ്ററിങ് വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത്. പ്രൈവറ്റായിട്ടാണ് സംരംഭകനെങ്കിൽ പോലും അതിൻ്റെ മോണിറ്ററിങ് ഒരു ഗവൺമെൻറ് സംവിധാനത്തിലൂടെയാണ് ഉള്ളത്.
2: താങ്കൾ എങ്ങനെയാണ് ഈ അക്ഷയ കേന്ദ്രത്തിലേക്ക് എത്തിയത്? എത്ര കാലമായി ഓഫീസ്?
3: 18 വർഷം മുമ്പ് ഈ അക്ഷയുടെ, 20 വർഷമായി അക്ഷയ എങ്കിലും 18 വർഷമായി എൻ്റെ പ്രാരംഭ അക്ഷയ ജനസേവനങ്ങൾക്ക് എത്തുന്ന സമയത്ത് ഉള്ള ഒരു അക്ഷയ സംരംഭകനാണ് ഞാൻ. അത് പ്രത്യേക ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് നമ്മളെ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനം, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ് അക്ഷയ കേന്ദ്രം. അപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ ആരംഭം മുതലുള്ള ഒരു അക്ഷയ സംരംഭകനാണ്. വളാഞ്ചേരി ടൗണിൽ, വളാഞ്ചേരി ഹൃദയഭാഗത്ത് തന്നെയാണ്, വളാഞ്ചേരി ടൗണിൽ ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് അത്യാവശ്യം ഒരു 10-15 സ്റ്റാഫുകൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു അക്ഷയ കേന്ദ്രമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ പ്രാരംഭകൻ എന്നുള്ള നിലയിൽ അത്യാവശ്യം എല്ലാ സേവനങ്ങളും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഈ മറ്റു സംരംഭകർക്ക് നമുക്ക് ഇതിന് ഇപ്പോൾ ആധാർ അങ്ങനെയുള്ള മാസ്റ്റർ

0: ട്രെയിനായിട്ട് പോവുകയും ചെയ്യുന്ന ഒരാളാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നത്? നീട്ടി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും, അതാണ് ഞാൻ ചുരുക്കി പറയാന്ന് പറഞ്ഞത്.
1: അത് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് ഇപ്പോൾ അക്ഷയയിലെ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈഡായിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സൂചിപ്പിച്ച പോലെ തന്നെ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഓഫീസുകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു ഫ്രണ്ട് ഓഫീസ് എന്നുള്ള നിലക്കാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാ ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഫ്രണ്ട് ഓഫീസായിട്ട് ഇപ്പോൾ അത് ഡിജിറ്റലായി മാറിക്കഴിഞ്ഞു, ഓൺലൈനായിട്ട് മാറിക്കഴിഞ്ഞു. അതിലിപ്പോൾ സാധാരണ ജനങ്ങളുടെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ റേഷൻ കാർഡ്, അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, അതല്ലെങ്കിൽ ഈ നമ്മളെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള ഇതൊക്കെയാണ് സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ആവശ്യം വരുന്നത്. ഇതെല്ലാം പിന്നെ ആധാർ, ഇതെല്ലാം ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളോട് തന്നെയാണ് പോകുന്നത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമുള്ള വിഷയങ്ങൾ ഇതാണ്. ഇത് കൂടാതെ പിന്നെ പരീക്ഷ, ഓൺലൈൻ പരീക്ഷകൾ, സ്കോളർഷിപ്പുകൾ, മറ്റ് വാഹനങ്ങളുടെ ഇൻഷുറൻസുകൾ, അങ്ങനെയുള്ള മേഖലകളും കൂടെ അക്ഷയയിലുണ്ട്. ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ അത് ആ ഒരു രീതിയിലാണെന്ന് ഇപ്പോൾ നമുക്ക് വരുന്നത്. ഇനി ഇപ്പോൾ വിശാലമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്ഷയ കേന്ദ്രത്തിലൂടെ ചെയ്യാൻ പറ്റാത്ത സേവനം, ഓൺലൈൻ സേവനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സേവനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം.
0: അതാണ് എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതും സൗകര്യം
1: അതാണ് ശരിക്കും പറഞ്ഞാൽ ഓൺലൈനായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇന്ന് അക്ഷയ കേന്ദ്രത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
0: ജലീൽ സാഹിബ് ആദ്യം പറഞ്ഞ പേര് റേഷൻ കാർഡാണ്. നമുക്ക് അതിന്ന് തുടങ്ങാം. റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരനോട് ഏറ്റവും അടുത്ത ഒരു ഡോക്യുമെൻ്റ് ആണത്. പണ്ടൊക്കെ ഭക്ഷണം കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് വേണ്ടിയിരുന്നു. എനിക്ക് കുട്ടിക്കാലത്തൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ വാപ്പയൊക്കെ പ്രായം കൂട്ടിയിട്ട് റേഷൻ കാർഡിൽ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. കാരണം അന്ന് റേഷൻ വിഹിതം കിട്ടണമെങ്കിൽ ഇത്ര പ്രായമാകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത്ര തന്നെ പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും വളരെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് റേഷൻ കാർഡ്. റേഷൻ കാർഡിൽ നിന്ന് വെട്ടും എന്നൊക്കെ തമാശയിലൊക്കെ പറയലുണ്ടല്ലേ. എങ്ങനെയാണ് റേഷൻ കാർഡ് ഒരാൾക്ക് ലഭ്യമാകണമെങ്കിൽ, പുതിയതായിട്ട് ഒരാൾക്ക് റേഷൻ കാർഡ് ലഭ്യമാകണമെങ്കിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
1: നമുക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റേഷൻ കാർഡിൻ്റെ പ്രാധാന്യം ഇന്നും അതിന് പ്രാധാന്യം നല്ലതുണ്ട്. കാരണം റേഷൻ കാർഡിന് പല തരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഈ താഴ്ന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്ന റേഷൻ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വാല്യൂ ഉള്ള ഒരു സംഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു റേഷൻ കാർഡ് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് സ്വന്തമായിട്ട് അവരൊരു വീട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം വരും, ഇപ്പോൾ വീടില്ലാത്തൊരാൾ, ഇപ്പോൾ വീടില്ലെങ്കിൽ റേഷൻ കാർഡ് കിട്ടില്ല. തീർച്ചയായിട്ടും നമുക്കൊരു വാടക വീട്ടിലാണ് നമ്മൾ താമസിക്കണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി റേഷൻ കാർഡ് ഒരു വാടക വീടുമില്ല, സ്വന്തമായിട്ട് വീടില്ല, നമ്മളൊരു പുറമ്പോക്കായിട്ട് എവിടെയെങ്കിലും ശേഷം ചായ്പോന്തിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ താമസിക്കുന്ന ആളാണെങ്കിലും ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് അത്തരക്കാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഷൻ കാർഡ് ലഭിക്കുമെന്നുള്ള സംവിധാനം ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളൊരു കൂട്ടായിട്ട് താമസിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു വിട്ട് നമ്മൾ താമസിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റേഷൻ കാർഡിന് അപേക്ഷ ചെയ്യാൻ പറ്റും.
0: എന്തൊക്കെ രേഖകളാണ് റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളത്?
1: അത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂന്ന് കാറ്റഗറി പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വീട്, നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെച്ച ഒരാളായിരിക്കാം. ഈ ഒരാൾക്ക് ഒരു റേഷൻ കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ അവർ നിലവിൽ ഇപ്പോൾ അവർ അക്ഷയ കേന്ദ്രത്തിലേക്ക് വന്നിട്ടാണ്, അവിടെ നിന്നാണ് നമുക്ക് പ്രത്യേക ലോഗിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അക്ഷയ കേന്ദ്രത്തിൽ വരുമ്പോൾ അവർ കാര്യമായിട്ടും കൊണ്ടുവരേണ്ട ഒരു രേഖ എന്ന് പറയുന്നത് അവരെ വീടിൻ്റെ അവരെ ആരുടെ പേരിലാണ് വീട് എന്നുള്ളതിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്നുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടും, അത് വേണം. അതുപോലെ അവരെ വീടിൻ്റെ വലുപ്പം, എത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ട് എന്നുള്ള, അതിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ കാലങ്ങളിലൊക്കെ നമ്മളൊരു റേഷൻ കാർഡിനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾക്ക് വലിയൊരു വീടാണെങ്കിൽ നമ്മൾ വെറുതെ പറഞ്ഞാൽ മതി, എൻ്റെ വീട് ഇത്ര ചെറുതാന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ അത് പോരാ. ഇപ്പോൾ അവരത് ആ വീട് നമ്മൾ ഏത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്തോ അവിടെ നിന്ന് ആധികാരികമായിട്ട് അവർ വന്ന് പരിശോധിച്ചിട്ട് അവർ വലിപ്പം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും.
0: പൊസഷൻ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് ലഭിക്കേണ്ടത്?
1: പൊസഷൻ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. നമ്മൾ സ്ഥലത്തിൻ്റെ പൊസഷൻ വരുന്നുണ്ട്, നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക. വീടിൻ്റെ ഓണർഷിപ്പ് ആണെങ്കിൽ നമുക്ക് അത് മുനിസിപ്പാലിറ്റി പഞ്ചായത്തു നിന്നാണ് കിട്ടുക. അപ്പോൾ ഈ രണ്ട് രേഖകൾ ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് റേഷൻ കാർഡ് അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വീടിൻ്റെ ഈ ഓണർഷിപ്പ് വന്നിറങ്ങുന്ന സർട്ടിഫിക്കറ്റും നമ്മളതിൻ്റെ വലിപ്പം കാണിക്കുന്ന സർട്ടിഫിക്കറ്റും പിന്നെ നമുക്ക് എത്ര വരുമാനം ഉണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്. കാരണം റേഷൻ കാർഡിൽ വരുമാനം സൂചിപ്പിക്കാനാണ്
0: വളരെ പ്രധാനമാണ്.
1: റേഷൻ കാർഡിലെ വരുമാനം അതുകൊണ്ട് നമ്മൾ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് എത്ര വരുമാനം ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് അതിൻ്റെ കൂടെ വേണം. അതുപോലെ ഇപ്പോൾ സാധാരണ നമുക്ക് റേഷൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാര്യമാരുടെ പേരാണ് സ്ത്രീകൾക്കുള്ള അപ്പോൾ മുൻഗണന കൊടുത്തത്. അപ്പോൾ ആ ഭാര്യ നമ്മളെ ഭാര്യയുടെ ഏതെങ്കിലും ഭാര്യ എന്നില്ല, നമ്മൾ ആ റേഷൻ കാർഡിൽ ഏറ്റവും മുതിർന്ന സ്ത്രീ ആരാണോ അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫോട്ടോ ആണ്.
0: സ്ത്രീ ശാക്തീകരണം റേഷൻ കാർഡിലും
1: വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വെച്ച് അവരുടെ ഒരു ഫോട്ടോ ഇത്രയും രേഖകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതുതായിട്ട് റേഷൻ കാർഡിന് അപേക്ഷ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മറ്റും നമുക്കൊരു വീട്ടിലെ നമ്പറിൽ ഒരു വീടിൻ്റെ നമ്പറിൽ നമുക്ക് ഒരു റേഷൻ കാർഡേ കിട്ടുള്ളൂ എന്നുള്ളതാണ് അത്രയാണ് അതിൻ്റെ കാര്യം.
0: ഈ രേഖകളായിട്ട് അക്ഷയ കേന്ദ്രത്തിൽ വന്നാൽ നിങ്ങൾ എന്താണ് സേവനം
1: നമുക്ക് അവിടെ ചെയ്യാൻ? നമ്മൾ ഈ രേഖകൾ പരിശോധിച്ച് ഈ ഇതിനാവശ്യമായിട്ടുള്ള വരുമാനം, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ വരുമാനങ്ങളൊക്കെ നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ വീടിൻ്റെ നികുതി അടച്ച റെസിപ്റ്റ് ഉണ്ടാവും, മുനിസിപ്പാലിറ്റിയിൽ നികുതി അടച്ച റെസിപ്റ്റും ഒരു ഫോട്ടോയുമായി അക്ഷയ കേന്ദ്രത്തിൽ വന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് ചെയ്യുക.
0: വരുമാന സർട്ടിഫിക്കറ്റ്,
1: വരുമാന സർട്ടിഫിക്കറ്റ് അക്ഷയെന്നാണ്, അവിടെ തന്നെയാണ് അക്ഷയ സർട്ടിഫിക്കറ്റ് വരിക.
2: മഷാല്ല, നാം ഇതുവരെ കേട്ടത് നമ്മളെ ജനക്ഷേമം പ്രോഗ്രാമിൽ നടന്നു വരാറുള്ള പ്രോഗ്രാമിലെ ഒരു പ്രോഗ്രാമാണ്. റേഷൻ കാർഡിന് എളുപ്പത്തിൽ അപേക്ഷിക്കാമെന്നൊരു വിഷയത്തിലാണ് ഇപ്പോൾ നമ്മൾ കേട്ട പ്രോഗ്രാം. അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും ഇബിനു അലി എടത്തനാടുക്കരയുമായിരുന്നു. അപ്പോൾ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞൊക്കെ ഓൺലൈനാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത്. ഇപ്പോൾ റേഷൻ കാർഡ് ഉണ്ടാക്കണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് വേണം, ആ വരുമാനവും നമുക്ക് ഓൺലൈൻ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് കിട്ടാവുന്ന സംഗതികളാണ്.
3: അപ്പോൾ നിങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്ത് ശരിയായില്ല. ഇതിപ്പോൾ മൊത്തം കേൾക്കാതെ ഞങ്ങൾ ഇങ്ങനെയാണ് റേഷൻ കാർഡിന് അപേക്ഷിക്കാന്ന് നമ്മൾ ശ്രോതാക്കൾ
2: ചോദിക്കണം.
3: നിങ്ങളിത് മൊത്തം ഇട്ടിട്ടില്ല, എന്നിട്ട് ഞങ്ങൾ റേഷൻ കാർഡിന് അപേക്ഷിക്കാന്ന് പറയും ചെയ്തത് എന്നുള്ളത്. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവില്ല.
2: തീർച്ചയായിട്ടും
3: നമ്മൾ പ്രൊമോഷൻ സ്ലോട്ട് ആണ് അല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇത് ഫുള്ള് കേൾക്കണമെങ്കിൽ നിങ്ങൾ എവിടെ പോകണം? യൂട്യൂബിൽ ചെന്ന് നമ്മളെ എവിടെ പിന്നെ നമ്മുടെ ജനക്ഷേമം എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കത് കിട്ടും. ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ അത് റേഷൻ കാർഡിനെ കുറിച്ച് ഹസനുൽ ബന്നയാണെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് ഏറ്റവും കൂടുതൽ ഒരു പിന്നെ ആദ്യത്തെ അഞ്ചിൽ വരുന്ന ഏറ്റവും വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബ് വീഡിയോയിൽ പീസ് റേഡിയോൻ്റെ അതാണ്. വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ആളുകൾക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെ ഉണ്ട് ഇതിൻ്റെ വീഡിയോ ഉണ്ട്, എവിടെ?
2: യൂട്യൂബിലുണ്ട്
3: അല്ലേ? നിങ്ങൾക്ക് അവിടുന്ന് കാണാം. നമ്മുടെ സമയത്തിൻ്റെ ചില ക്രമീകരണങ്ങൾ, പ്രധാനപ്പെട്ട ചില പ്രോഗ്രാമുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്,
2: കവർ
3: ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.
2: ഇൻഷാല്ലാ നമുക്ക് ഒരു സ്വരം
3: അല്ലേ? തീർച്ചയായിട്ടും
2: കുറേ സംസാരം, കുറച്ച് നേരം സംസാരം കേട്ടതല്ലേ? അപ്പം ഇനി നമുക്കൊരു പാട്ട് കേട്ട്
3: പാട്ട് കേൾക്കാം.
2: സ്വരത്തിലേക്ക്.

0: മഷാല്ലാ, നാം ഇതുവരെ കേട്ടത് സ്വരം. എന്താണ് സ്വരത്തെക്കുറിച്ച് ഉസ്താമ?
1: സ്വരത്തെക്കുറിച്ച് എന്താ, നമുക്ക് കുറേ പറയാനുണ്ടല്ലേ. പക്ഷെ നമ്മളെ ശ്രോതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഫീഡ്ബാക്കിൽ, നമ്മളാ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു പാട്ടും വന്നത്.
0: ഫീലിംഗ് ആയി.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ആ ഒരു വൈകാരികത കൂടാണ് അല്ലേ. ഇൻഷാല്ലാ, അല്ലാഹു നമുക്ക് അതിനുള്ള തോഫീക്ക് നൽകട്ടെ.
0: അതിയായ ആഗ്രഹമുണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ എത്രയും വേഗം പോവാൻ കഴിയട്ടെ, ആമിൻ എന്ന് മൈമൂന പാറപ്പുറം നേരത്തെ നമ്മൾ സംസാരിച്ചു വെച്ചില്ലേ.
1: പാറപ്പുറം
0: നമ്മള് ഹജ്ജിന്റെ ഒരു സ്വപ്നം കാണാൻ വേണ്ടിട്ട് അതിനുള്ള ഒരു മെസ്സേജ് ആയിട്ട് അയച്ചേക്കാണ്.
1: ഓക്കെ, അടിപൊളി ഗാനെന്ന് ഹുസൈൻ വി എം എടുത്ത നാട്ടുകാർ പറയുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ടാണ്. എൻ്റെ ചെറുപ്പ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഓർമ്മ വന്നു എന്ന് റെഹാന ബാനു തൊട്ടിശ്ശേരി
0: ഉത്തരം പറയാൻ പറഞ്ഞിട്ടുണ്ട്.
1: ഉറപ്പല്ലേ?
0: ഉത്തരം
1: ചോദ്യം പറഞ്ഞിട്ട് നമുക്ക്.
0: തീർച്ചയായിട്ടും, മക്ക വിജയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിച്ചത് ഏത് ഒട്ടകപ്പുറത്തായിരുന്നു എന്നാണ് ആൻസർ.
1: ഓപ്ഷൻ സി, അൽ ഖസ്വ.
0: അൽ ബുറാഖ്, ബുറാഖ് എല്ലാവർക്കും അറിയും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണം ഇസ്രാ നടത്തിയ ഇതാണ്. പിന്നെ അൽ അദ്ബാ, അതേപോലെ തന്നെ അൽ ജദ്, അതല്ല അൽ ഖസ്വ.
1: നഫീസ പി എ താമരശ്ശേരി പറയുന്നു, പാട്ടിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേരിൽ കാണാനുള്ളത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ, ഏറ്റവും നല്ല പാട്ടാണ്.
0: ചില സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുക ഇൻഷാല്ലാ, റബ്ബ് തൗഫീഖ് ചെയ്യും. ഒരു പേടിയും പിടിക്കണം, നമ്മളൊക്കെ ഹജ്ജിന് പോവും.
1: ഹജ്ജിൻ്റെ രാവ് ഗാനത്തിലൂടെ ഞങ്ങൾ അവിടെ എത്തി. പാട്ട് സൂപ്പർ. ഞങ്ങളവിടെ എത്തിയെന്ന് ഷാഹിദ കുന്നത്ത്. സ്വരം ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഖദീജ കുരിക്കൽ, അതുപോലെ മെഹനാസ് ഗഫൂർ പാട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. നാദിറ പറയണ കുറേ ബാക്കിലേക്ക് പോയി, ചെറുപ്പത്തിൽ പാടി നടക്കുന്ന പാട്ടായിരുന്നു. അള്ളാഹു എല്ലാവരെയും ആരോഗ്യത്തോടെ അവിടെ എത്തിക്കാൻ എത്തിക്കട്ടെ ആമീൻ. നമുക്കേ നമ്മുടെ വൈവിളക്കിൻ്റെ പോസ്റ്റർ ഒന്ന് കേൾപ്പിക്കണ്ടേ?
0: ഓക്കെ, തീർച്ചയായിട്ടും. എത്രാമത്തെ പിന്നെ വഴിവിളക്കാണ് നമ്മൾ? 2534 വഴിവിളക്കാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്?
1: ഇന്നിപ്പോ ഖുർആനിന്റെ ഒരു ആയത്താണ് അല്ലേ.
0: ഓക്കെ,
1: വായിച്ചോളി. മനസ്സമാധാനത്തിന്റെ ഉറവിടം അറിയുക, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമാവുന്നത്. അലാ ബിദിക്കിരില്ലാഹി തത്മ ഇന്നൽ ഖുലൂബ്.
0: സമാധാനമില്ല എന്നുള്ളതിന്റെ പരിഹാരം എന്താ?
1: പരിഹാരം
0: അള്ളാഹുവിനുള്ള സ്മരണയാണ് എന്നുള്ളതാണ്.
1: നമ്മള് വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ദിക്കറുകളെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഫളാഇലുകളെക്കുറിച്ചുമൊക്കെ അറിയാം. അതിൻ്റെ പല ക്ലാസ്സുകളും നമുക്ക് റേഡിയോയിലും അതുപോലെ തന്നെ ജമീൽ ആപ്പിലൊക്കെ കേൾക്കാനൊക്കെ അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വൈവിളക്കിനെ നമ്മുടെ വിളക്കാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ
0: ശ്രമിക്കണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ പല തിരക്കുകൾക്കിടയിൽ എന്ത് ചെയ്യും, ആ സംഭവം മറന്നുപോകും. ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യണം എന്നറിയുന്നത്, അതിലെല്ലാ ഭാഷയിലുള്ള വഴിവിളക്കും നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണം.
1: അതാണ്
0: അപ്പോൾ നിങ്ങളെ പിന്നെ അറിയണ ഒരു പിന്നെ ഒരു ഹിന്ദിക്കാരൻ ഇങ്ങനെ ലൈക്ക് ചെയ്യും ചിലപ്പോൾ. അപ്പോൾ ഓനെ അത് ഓൻ്റെ നാട്ടിൽക്കൊക്കെ അയച്ചു കൊടുക്കാൻ കാരണം.
1: അവർക്കൊരു വലിയ വിളക്കായിട്ട് ചിലപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് മാറും. അപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റസ് വെക്കേണ്ടതൊക്കെ നമുക്ക് ഏകദേശം നമ്മൾ ഈ മോർണിംഗ് ലൈവിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 1 മിനിറ്റ് ടോക്ക് അല്ലേ വൈവിളക്ക്. ഇനി ഇതാ, ഇനി അടുത്തത് നമ്മൾ പോകുന്ന ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്കാണ്.
0: ഓക്കെ, ഇൻഷാല്ലാ. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ അധ്യായം 17 സൂറത്തു അൽ ഇസ്രായിലെ 105, 107 വചനങ്ങളാണ്.

0: ഓക്കെ, ഇതുവരെ നാം കേട്ടത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ പീസ് റേഡിയോയുടെ ഒരു സംരംഭം കൂടിയാണ് ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യണം, അത് സ്റ്റാറ്റസ് വെക്കാനും, അത് ചിലരൊക്കെ അതിനിങ്ങനെ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും നമ്മൾ സ്റ്റാറ്റസ് വെച്ച് കാണാനും ഗ്രൂപ്പിലിടാനൊക്കെയും. ഇൻഷാല്ലാ, അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ, ഇനി നമ്മൾ ബാക്കി വെച്ച ഒരു സ്ലോട്ടിലേക്കാണ് പോകുന്നത്.
1: ഓക്കെ, ചിന്തയുടെ സമയമാണ്. ചിന്തയിൽ നമ്മൾ ഇൻഷാല്ലാ ഇന്ന് ഒരു ചെറിയൊരു ഒരു ജെൻസിയിലെ ഒരു പയ്യന്റെ ഒരു വോയിസ് കേട്ടിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ.
0: ഓക്കെ ഓക്കെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തെങ്കിലും ചോല്ലേ സ്കെച്ച് ചെയ്യങ്ങളെ? ഏഹ്, സ്കെച്ചില്ലല്ലേ? അസർ സ്കെച്ചാ? മാരിബായി, ഷായ് ഒന്നും സ്കെച്ചില്ല, ഒന്നുമില്ല. സമയമുണ്ടോ? സമയമുണ്ട്, കുറച്ച് മൊബൈൽ കളിക്കണം. നമ്മുടെയൊക്കെ സ്വഭാവം ഇതാണ്. നമ്മുടെയൊക്കെ ഉമ്മ ഇല്ലേ, അല്ലെ ഉപ്പ, ചെറുപ്പത്തിൽ പറയുമായിരുന്നു അല്ലേ, മോനെ നിസ്കരിക്ക, പള്ളിയിൽ പോയി നിസ്കരിക്ക്. ഓ മോനെ, അവരൊക്കെ പോകുന്നുണ്ടല്ലോ, എന്നോടും പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യങ്ങളും. നമ്മളൊന്നും അതൊന്നും കൂസാക്കിയില്ല അല്ലേ. എന്നാലും ഇതിനൊക്കെ ഗൗരവപ്പാട്ടാ മനസ്സിലാവുന്നേ. ഒരു 18-20 വയസ്സ്, 22 വയസ്സ്, 24-26 വയസ്സ്, അങ്ങനെ ഇങ്ങനെ മേലോട്ട് പോകുമ്പോ നമുക്ക് മനസ്സിലാവും അതിന്റെയൊക്കെ നിസ്കാരത്തിന്റെ വില എത്രത്തോളാണെന്ന്. നിങ്ങൾ നിസ്കരിച്ച് തുടങ്ങി നോക്ക്. ഞാൻ മിഞ്ഞാന്ന് ഒരു 2-3 ദിവസം മുന്നേ എന്റെ ഒരു കുടുംബത്തിലൊരു പയ്യൻ ഫോൺ വിളിച്ചിട്ട്, എന്റെ ഒരു കൂട്ടുകാരനും വിളിച്ച്, കുടുംബക്കാരനാട്ടോ, ഞാൻ കോൾ ചെയ്തു, എന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അപ്പൊ അവൻ ആദ്യം പറഞ്ഞ എന്താന്ന് അറിയോ? മോനെ, നീ നിസ്കരിച്ച് നോക്കുന്നു, നീ സുബഹി അല്ലെങ്കിൽ കഥാവാതെ നീ നിസ്കരിച്ചിട്ട് നോക്കുന്നു. അത് പറഞ്ഞോടുകൂടിയില്ലേ, സത്യം പറയട്ടെ, ഞാൻ അല്ലെങ്കിലും കഴിയുന്നത് പോലെ, എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നത് പോലെ ഞാൻ നിസ്കരിക്കാറുണ്ട്. എന്തായാലും നിങ്ങൾ നിസ്കരിക്കാൻ, നിസ്കാരം പതിവാക്കാൻ നോക്കുക.
1: മാഷാല്ല, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളടുത്തുനിന്ന് പൊതുവെ നമ്മൾ സ്കൂളിലൊക്കെ നമുക്കറിയാമല്ലോ, ഒരു ഹൈസ്കൂൾ അധ്യാപന നിലയ്ക്ക് നമ്മൾ കാണുന്നതാണ്, വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാൻ മടിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അതിനിടയിലാണ് നമുക്കൊരു ജെൻസിയിലെ ഒരു പയ്യൻ്റെ ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ അത് നമുക്ക് പ്രചോദനമാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് കൂടുതലൊന്നും നമസ്കാരത്തിൻ്റെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, അത് നിർബന്ധമായിട്ടുള്ളൊരു ഇബാദത്താണ്. രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മൾ കുട്ടികളോട് പല വിശേഷങ്ങൾ അന്വേഷിക്കുന്നവരാണ്, നമ്മൾ പല കാര്യങ്ങൾ ചോദിക്കും വിശേഷങ്ങൾ. ചില പ്രത്യേകിച്ച് ഹോസ്റ്റലിലോ അവിടെയും ഇവിടെയൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളോടൊക്കെ നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലേ, ഭക്ഷണം കഴിച്ചോ അങ്ങനെ. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ വളരെ ഗൗരവത്തിലും പ്രാധാന്യത്തോടും കൂടി ചോദിക്കേണ്ട ഒന്നാണ് നമസ്കരിച്ചോ എന്നുള്ളത്. ആ ഒരു നമസ്കാരം നിലനിർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് തെറ്റുകൾ ചെയ്യാനുള്ള പ്രചോദനം കുറയും. കാരണം ഓരോ വക്തും കൃത്യമായി നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള അതിനുള്ള സമയമല്ലല്ലോ അല്ലേ.
0: തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, അതെ, സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞത്. അത് മുൻകറിനെയും ഫഹ്ഷായിനെയും, തിന്മയെയും, അതുപോലെ ദുർവൃത്തിയെയും അത് തടയുന്നതാണ്.
1: അതെ അതെ.
0: അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നമ്മൾ കൈപിടിച്ചുയർത്തണം. പണ്ട് പിന്നെ ഉപ്പയുടെയും വല്യുപ്പയുടെയും വിരലിൽ തൂങ്ങി പള്ളിക്ക് പോയൊരു കാലഘട്ടം നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ഉമ്മ ചീത്ത പറഞ്ഞതിലെങ്കിൽ അടിച്ച് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സ്നേഹത്തിൻ്റെ അങ്ങനെ ചെയ്ത് പള്ളിയിലേക്ക് പറഞ്ഞയച്ചത് കൊണ്ടാണ് ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്, സുജൂദ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ഉമ്മ വലിയ നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു ചെറിയ മുസല്ല നമ്മുടെ അടുത്തിട്ട് തന്ന്, അതല്ലെങ്കിൽ ഉമ്മയുടെ മുസല്ലയിൽ, പണ്ട് നിസ്കാര പായകളാണ്, ഇപ്പോൾ മുതിർന്ന ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, നിസ്കാര പായകളാണ്, പുൽപ്പായകൾ അടക്കമുള്ള ആ പായയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഉമ്മച്ചിയുടെ അടുത്ത് നിന്ന് ചെയ്ത സുജൂദുകളാണ് ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്,
1: അതെ അതെ,
0: ചെയ്യിപ്പിക്കണം. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം,
1: തീർച്ചയായിട്ടും
0: ആ ബോധം കൊടുക്കണം. നിസ്കാരം അത് ഒഴിവാക്കാൻ പാടില്ല, ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം അതെന്താണ്? നിസ്കാരം, മോനെ ഞാൻ മുസ്ലിമാണ്, നീ മുസ്ലിമാണ്, അതെപ്പോഴേ ആവുക, നമ്മൾ നിസ്കരിച്ചാലേ ആവുകയുള്ളൂ എന്നുള്ളൊരു ബോധം കൊടുക്കാൻ. ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ എൻ്റെ മോനെ സുബീക്ക് പള്ളിയിലെത്തിക്കാൻ, അസറിന് പള്ളിയിലെത്തിക്കാൻ, ഈ വെക്കേഷൻ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ മോനെ ബാങ്ക് കൊടുത്തിട്ടാ എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പിന്നെ ചാടി ഓടി സൈക്കിളെടുത്ത് പോകുന്ന മക്കളുണ്ടാവാൻ, അതിൻ്റെ ഏറ്റവും കൂടുതൽ അതിൽ പിന്നെ ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ,
1: ചെയ്യുള്ളൂ എന്നുള്ളതാണ്. പ്രിയമുള്ള രക്ഷിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ എങ്കിൽ നിങ്ങൾ 5 വക്ത നമസ്കാരത്തിന് അവരെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്നതാണ് നമുക്ക് ഈ ഒരു വോയിസിലൂടെ ഇന്നത്തെ ചിന്തയിൽ ഓർമ്മപ്പെടുത്തി.
0: ഇത് ഇത് എന്തായാലും ഒരു ഒരു വളരെ കുറഞ്ഞു വരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള ഇപ്പോൾ ചില വീഡിയോസ് കണ്ടത് ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. അഥവാ റൂമിൽ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, കളിക്കിടയിൽ തമാശ പറയുന്നതിനിടയിൽ ഒരു മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നവൻ ബാക്കിയുള്ളവനും ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. പലപ്പോഴും ഇങ്ങനെ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട്, പലതും നടക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ നമ്മുടെ മക്കൾ ഏത് സ്ഥലത്തെത്തിയാലും നമ്മുടെ നിസ്കാരം കളഞ്ഞിട്ട് ആ നിസ്കാരം നിലനിർത്തുന്നുണ്ടോ, റബ്ബിൻ്റെ ഒരു കാവലുണ്ടാകും.
1: യെസ്, അള്ളാഹിനെ ഓർക്കുന്നവരായി മാറുക എന്നതാണ്, അള്ളാഹുക്ക് നന്ദി ചെയ്യുന്നവരാകുക. നന്ദി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഇബാദത്താണ് നമസ്കാരം.
0: നമസ്കാരം അല്ലാഹു തആല അത് നിലനിർത്തുന്നവരെ കുറിച്ച് നമ്മൾ ഉൾപ്പെടുത്തും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പറയുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറ ബീവിയെയും മകൻ ഇസ്മായിലിനെയും ആ ഒരു മലയാൽ ചുറ്റപ്പെട്ട ആ ഒരു മണലാരണ്യത്തിൽ ഇങ്ങനെ ഇട്ടുകാണ്ട് തിരിച്ചു പോയി അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുന്ന വാക്കെന്താണ്? എൻ്റെ സന്തതികളിൽ നിസ്കാരം നിലനിർത്തുന്നവരുണ്ടാക്കണം. അതുകൊണ്ട് ആ ദുആ നമ്മൾ നിർവഹിക്കണം. അതുപോലെ തന്നെ റസൂലിൻ്റെ അധ്യാപനം നമ്മൾ 7 വയസ്സായ പറയണം, 10 വയസ്സായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ റസൂൽ ഒരു കാര്യത്തിൽ മാത്രം ഈ വിഷയത്തിൽ നിങ്ങളൊന്ന് അവരെ ശാസിക്കണം, അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
1: നമസ്കാരത്തിന്.
0: അതുകൊണ്ട് ആ ഒരു ഗൗരവം നമ്മൾ എന്ത് ചെയ്യണം,
1: ഉൾക്കൊള്ളണം
0: എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ആളുകൾ നമ്മുടെ ശ്രോതാക്കളും നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്
1: ഇന്നത്തെ ചിന്തയിൽ നമ്മൾ പറഞ്ഞതല്ലേ. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾ ഏറെ ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മുടെ അലിജാബിയുടെ ഭാഗമായിട്ട് നമ്മൾ കേൾപ്പിക്കുന്ന ഒരു ചോദ്യം ഒരു ഉത്തരവും എന്നുള്ള ഒരു പംക്തി, അതിലേക്ക് കൂടി പോയിട്ട് നമുക്ക് ശ്രോതാക്കളിലേക്ക് തിരിച്ചു വരാം.
0: ഇന്ന് ആരാണ് ഒരു ചോദ്യം ഒരു ഉത്തരത്തിൽ നമ്മുടെ കൂടെ ചേരുന്നത്?
1: മുഹമ്മദ് സാദിഖ് മദീനിയാണ്. കൊഴിഞ്ഞു പോകുന്ന മുടി കത്തിക്കാമോ എന്നതാണ് ചോദ്യം.
3: കൊഴിഞ്ഞു പോകുന്ന മുടി കത്തിക്കുന്നതിൽ തെറ്റുണ്ടോ? ആദ്യം ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് കുഴിച്ചിടലാണ്. പെരിച്ചാഴി മാന്തി പുറത്തിടും. ഇപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിൽ ഇത് കത്തിച്ച് കളയാമോ എന്നാണ് ചോദ്യം.
4: നഖമാകട്ടെ മുടിയാകട്ടെ അതൊക്കെ കുഴിച്ചിടുന്നത് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അതൊരു വീട്ടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ റൂമിനകത്തൊക്കെ ആകുമ്പോൾ ഒരു വൃത്തികേടാണ്. ഈ വീട്ടുകാരൊക്കെ തീരെ ഒരു വൃത്തിയില്ലാത്തവരാണ് എന്ന് മനസ്സിലാകും എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ കുഴിച്ചിടാവുന്നതാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കത്തിച്ച് കളഞ്ഞാൽ ദുർഗന്ധമൊന്നും ഇല്ല എങ്കിൽ, ദുർഗന്ധം വരാൻ സാധ്യതയുണ്ട്, ഇനി കുറഞ്ഞ മുടിയൊക്കെയാണ് എങ്കിൽ കത്തിച്ച് കളയുന്നതും കുഴപ്പമില്ല. അങ്ങനെ മുടി കത്തിച്ച് കളയരുത് എന്നോ നഖം ഇന്ന രൂപത്തിൽ നശിപ്പിക്കണം എന്നോ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നുമില്ല. വീട്ടുകാർക്കോ അയൽവാസികൾക്കോ ഉപദ്രവം ഇല്ലാത്ത രൂപത്തിൽ കുഴിച്ചിടുക ഒക്കെയാണ് ചെയ്യേണ്ടത്.
0: നാം ഇതുവരെ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്നുള്ള അലിജാബിയിൽ നിന്നുള്ള ഒരു പ്രോഗ്രാമാണ്. പിന്നെ മാഷാല്ല നല്ല ഇത്തരം നമ്മുടെ പലർക്കും ഇപ്പോൾ ഇതൊരു ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തണമെന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവില്ല. എന്നാലും മനസ്സിലുണ്ടാവും ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിൽ. ഉദാഹരണത്തിന് നിസ്കാരത്തിലേക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദ്യം ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു തോന്നൽ പോലെ ഇതങ്ങനെ വന്നിട്ടുണ്ടാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് രണ്ട് കാര്യമാണ് ഈ വിഷയത്തിലേക്ക് രേഖപ്പെടുന്നത്. ഒന്ന്, നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങൾ സ്ത്രീകൾ മുടി വാർന്ന് അങ്ങനെ മുടി ഇങ്ങനെ കെട്ടി വെച്ച് ജനലിക്ക് അവിടെ എവിടെ വെക്കരുത് എന്നുള്ളതാണ് ഒന്ന്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എവിടെയാണ് വേസ്റ്റ് അവിടെ കൊണ്ടുപോയിടണം. രണ്ട്, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നഖം വെട്ടരുത്. നമ്മൾ വൃത്തിയായി കാണുന്ന സ്ഥലം, എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ഇത് നഖം വെട്ടണെന്തിനാ, വേസ്റ്റ് ഒഴിവാക്കണം നമ്മൾ ശരീരത്തിൽ നിന്ന്, അതെന്ത് ചെയ്യരുത്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുരുഷന്മാർ മീശ വെട്ടുക, അതൊക്കെ പരമാവധി കുറക്കണം. എന്താ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മളെ ചെറിയ മീശയുടെ ആ ഒരു ഇത് ആ വാഷ് ബേസിൻ്റെ അവിടെ, അതേപോലെ തന്നെ നിലത്ത്, അത് പിന്നെ തുടച്ചെടുക്കാൻ കഴിയില്ല എന്നാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളതിലേക്ക്, നമ്മൾ പിന്നെ പള്ളിയിൽ പുരുഷന്മാരെ നിസ്കരിക്കുമ്പോൾ നമ്മൾ താടിയിൽ നിന്ന് രോമങ്ങൾ താഴെ വീഴും. ചിലപ്പോൾ പ്രായവരാണെങ്കിൽ നമ്മളിങ്ങനെ ആക്കിയാൽ തന്നെ ചിലപ്പോൾ താടിയിൽ നിന്ന് വരും, മുടിയിൽ നിന്ന് വരും. അപ്പോൾ നമ്മളത് കണ്ടാൽ എന്ത് ചെയ്യണം, ആ മുടി അപ്പം തന്നെ നമ്മളെടുത്ത് ഒഴിവാക്കണം. ഒഴിവാക്കാൻ കൊണ്ടേയിടാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ കീശക്ക് ഇട്ടാൽ മതി. അപ്പോൾ പർപ്പൂർ മുലവ് തന്നൊരു ഒരു നല്ല ഉപദേശമായിരുന്നു. പിന്നെ കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ അത് കൂട്ടിച്ചേർക്കുകയാണ്. ഇൻഷാല്ലാ പിന്നെ എന്തോ ഒരു കാര്യം നമ്മൾ
1: നമ്മൾ വിജയികളിലേക്ക് പോകണം, വിജയികളെ പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ ഇന്ന് പിന്നെ നാളെ മുതൽ മോണിലെ വികസിച്ച ആൾക്കാരുണ്ടാവില്ല.
0: ഇന്നേ പിന്നെ വിജയികളിലെ പിന്നെ ഒന്നാം സ്ഥാനത്ത് കാണുന്നത് ഒരു ഈസിയാണല്ലോ.
1: ഒന്നാമത്തെ ഉസ്മാൻ ഈസിയാണ്,
0: ഈസിയാണ്. ഹബീബ പൊട്ടിക്കല്ല്,
1: റജുല തിരൂര്,
0: സാജിദ കൽക്കട്ട, കാലിക്കറ്റ് ആണോ കൽക്കട്ടയാണോ എന്താ അള്ളവാലം, എങ്ങനെയാലും പിന്നെ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്ത. സാജിദ കൽക്കട്ട് അല്ലേ.
1: ഓക്കെ. സമീറ കെ വെരുമ്പുലാക്കൽ,
0: റസിയ ചെങ്ങാനി,
1: സാഹിറ യു മലപ്പുറം,
0: ഇബ്രാഹിം അൽ നൂർ ടെക്സ് ഉള്ളാൽ മാംഗ്ലൂർ,
1: ഹൈറുനിസ അലുവ,
0: ഹനീന സുൽഫി കൊട്ടാരക്കര കൊല്ലം,
1: ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം എന്നായിരിക്കും, കെ കാപ്പമംഗലം എന്നാണ് എഴുതിയിട്ടുള്ളത്.
0: ഓക്കെ. ബഷീർ എം കെ പോത്താങ്കണ്ടം,
1: ജാസ്മിൻ സാലിം തൊടുപുഴ, ഒന്നുകൂടെ വായിക്കാം.
0: ഓക്കെ. ഉസ്മാൻ ഈസി,
1: ഹബീബ പൊട്ടിക്കല്ല്,
0: റജുല ചിരൂർ,
1: സാജിദ കാലിക്കറ്റ്,
0: സെമീറ കെ വെരുമ്പുലാക്കൽ,
1: റസിയ ചങ്ങാനി,
0: സാഹിറ യു മലപ്പുറം,
1: ഇബ്രാഹിം അന്നൂർ ടെക്സ്റ്റ് ഉള്ളാൽ
0: മാംഗ്ലൂർ, സോറി ഹൈറുനീസ ഹലുവ,
1: ഹനീന സുൽഫി കൊട്ടാരക്കര കൊല്ലം,
0: ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം,
1: ബഷീർ എം കെ പോത്താം കണ്ടം,
0: ജാസ്മിൻ സാലിം തൊടുപുഴ.
1: ഓക്കെ. മാഷാല്ല. അപ്പം ഇന്നത്തെ 13 പേര്, തിരഞ്ഞെടുക്കപ്പെട്ട 13 പേരാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. വിജയികളായിട്ട് ഒരുപാട് പേര് ഉണ്ടാകും. ഇതായിരുന്നാൽ നമുക്ക് ഇനി ഈ ഒരു അവസാന സമയത്ത് നമ്മുടെ ശ്രോതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. സ്റ്റാറ്റസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, നമ്മളിൽ ചില ആളുകളെങ്കിലും സ്റ്റാറ്റസ് വെക്കുമ്പോൾ എന്താണ് വെക്കുന്നത് എന്ന് ഒരു തവണയെങ്കിലും അത് വായിച്ചു നോക്കുന്നുണ്ടോ എന്ന സംശയമാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു സഹോദരൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആണ് അദ്ദേഹം ആ സ്റ്റാറ്റസ് വെച്ച് ഫോട്ടോയിലെ മാറ്റർ എന്താണെന്ന് വായിച്ചു നോക്കുന്നത്. ഇതുവരെ ശ്രദ്ധിക്കേണ്ട ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ഷെയർ ചെയ്യുന്നൊരു സാധനം, സ്റ്റാറ്റസ് വെക്കുന്നൊരു സാധനം, നമുക്ക് അതിനെക്കുറിച്ച് ആദ്യം ഒന്ന് ഒരു ബോധം ഉണ്ടാവണം,
0: കേൾക്കണം,
1: വായിക്കേണ്ടതാണെങ്കിൽ വായിക്കണം എന്നുള്ളതാണ്.
0: പക്ഷേ അതാ സ്വരം കേട്ടു മനസ്സു നിറഞ്ഞു, മനസ്സിൽ പറഞ്ഞറിയിക്കാനറിയാത്തൊരു വികാരം. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും കാബ കാണാനും അനുഭവിക്കാനും പടച്ചവൻ അനുഗ്രഹിച്ചു തരട്ടെ. സ്വരം എഴുതിയവർക്കും പാടിയവർക്കും പടച്ചവൻ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ. അമീൻ അമീൻ.
1: ഉത്തരം അറിവില്ലായിരുന്നു എങ്കിലും അൽഹംദുലില്ലാഹ് ഒരു പുതിയ അറിവ് കിട്ടിയെന്ന് ആയിഷ കരുമ്പിൽ പ്രതികരിക്കുന്നു. അതുപോലെ തന്നെ സഫിയ തിരുങ്കട, അസ്സലാമു അലൈക്കും, വൈവിളക്ക് വൺ മിൻ ടോക്ക്, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എല്ലാം സ്റ്റാറ്റസ് വെക്കാറുണ്ട് അൽഹംദുലില്ലാഹ്. മാഷാല്ലാ. സ്വരം കേട്ട് മനസ്സിലെന്ന് ചാലിയോ വായിച്ചു നിങ്ങൾ. സ്വരം പൊളിച്ചു പോകാനുള്ള സ്വപ്നം കാണുന്നതോടൊപ്പം കൂടെ ഹൃദയം അറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയും കൂടി ഉണ്ടാവട്ടെ. നാദം അവിടെ എത്തിക്കും ഇൻഷാല്ലാ എന്ന് അൻവറിൻ ടിമുട്ടിൽ വലിയ പ്രതീക്ഷയിൽ പറയുന്നു. എൻ്റെ ഉത്തരം ശരിയാണ് എന്ന് കറക്കി കുത്തിയതാണെങ്കിലും ശരിയാണ് എന്ന് സുലൈഹ തിരുവാലി പ്രതികരിക്കുന്നു. അതുപോലെ തന്നെ മനാഫ് പറയും തെറ്റിപ്പോയി എന്ന് പറയുന്നു. സാരല്ല, നാളെയും ഇൻഷാല്ലാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. അപ്പോൾ ഉത്തരം ശരിയായി തെറ്റായി കുറേ ആളുകളുടെ പ്രതികരണങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വന്നിട്ടുണ്ട്. പാട്ടിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേരിൽ കാണാനുള്ള തോഫീക്ക് ഉണ്ടാകട്ടെ എന്ന് മറ്റൊരു ശ്രോതാവ്.
0: നമ്മുടെ ചെറുപ്പത്തിൽ മുടി മുൻവശത്തിടുക, അയൽ മുന്നിൽ കെട്ടുക, ഇതൊന്നും എൻ്റെ വീട്ടിലത്തോരായിരിക്കും അവിടെ എന്താ വിട്ടു വെക്കണം, സമ്മതിക്കാറുണ്ടായില്ല, ഉപ്പ ഇന്നില്ല, ആ ഉപ്പ സമ്മതിക്കാറുണ്ടായിരുന്നില്ല, ഉപ്പ ഇന്നില്ല, അത് ഇന്നും ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്.
1: വിജയിച്ചില്ല, സാരല്ല, അടുത്ത കിസ്സിൽ നോക്കാമെന്ന് ജമീല ഹിക്കെ പൂനൂർ പറയുന്നു.
0: അപ്പോൾ നമ്മളെ വീട്ടിലേക്കും പറയുന്നതാണ് വിജയ് അഥവാ ഇത്തരം കാര്യങ്ങൾ ഒരു വൃത്തിക്ക് വേണ്ടി നമ്മൾ അത്തരം ചില ക്രമീകരണങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് അൽഹംദുലില്ലാ. ഒത്തിരി നാൾ കൂടി ഒരു പ്രാവശ്യം കൂടി വിജയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. 4 പ്രാവശ്യം ജാസ്മിൻ സാലിം തൊടുപുഴ പറയുന്നു ഉത്തരം ശരിയാണ്, വിജയിൽ പെട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു നല്ല സുദിനം ഇവിടെ ഇൻഷാല്ലാ തുടരുകയാണ്. ഇനി വൈബ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വൈബ്സിൽ ഇനി വളരെ വ്യത്യസ്തം, വൈബ്സ് നിങ്ങൾ കേൾക്കണം, പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, വൈബ്സ് നിങ്ങൾ കേൾക്കണം. ഇൻസൈറ്റ് ഉണ്ട്, ആരോഗ്യ വിചാരമുണ്ട്, നല്ല പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ ജനക്ഷേമം, നമ്മളിന്ന് കേട്ട ജനക്ഷേമമുണ്ട്, അതുപോലെ തന്നെ ധാരാളം പ്രോഗ്രാമുണ്ട്, വൈബ്സ് കേൾക്കണം. ഇന്ന് നമ്മളിവിടെ ഇതോടുകൂടി അവസാനിക്കട്ടെ. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ പറഞ്ഞും ചർച്ചകളിൽ പങ്കെടുത്തും പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്നുണ്ടായിരുന്നു ഞാൻ അബ്ദുഷക്കൂർ വളാഞ്ചേരി, കൂടെ മുസ്തഫ അൻസാരി എപ്പിക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സിലേക്കാണ് മോർണിംഗ് ലൈവ് കഴിഞ്ഞിപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരു നല്ല കേൾവിയുടെ നല്ല സുഖങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അടുത്തൊരു സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. റേഡിയോ വൈബ്സ്, എല്ലാവർക്കും റേഡിയോ വൈബ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ മുസ്തഫ മാസ്റ്റർ എപ്പിക്കാട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വീട്ടിൽ അബ്ദുൽ സലാം. മുസ്തഫ മഷേ, നമുക്ക് വൈബ്സ് തുടങ്ങാം.
1: ഇൻഷാല്ലാ. ഓക്കെ, എന്നത്തെയും പോലെ നമുക്ക് ഇൻസൈറ്റിലൂടെ തുടങ്ങാം.
0: മതരഹിത ആത്മീയത കാപ്പട്ടിയും കച്ചടവും എന്നതാണ് ഇന്നത്തെ ഇൻസൈറ്റിന്റെ ടോപ്പിക്. ആരാണ്?
1: അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ് അവതരിപ്പിക്കുന്നത്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബി വസല്ലം. സഹോദരങ്ങളെ, മതം, ആത്മീയത എന്നീ പദങ്ങൾ സാധാരണ പരസ്പര പൂരകങ്ങളായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ചരിത്രത്തിലുടനീളം മതങ്ങളെ തിരസ്കരിച്ചുകൊണ്ടുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളും നമ്മൾക്ക് കാണുവാൻ കഴിയും. അവയിൽ ചിലത് മതങ്ങളെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളായിരുന്നെങ്കിൽ, മറ്റു ചിലത് മതങ്ങളുടെ യഥാർത്ഥ ആത്മീയ മൂല്യം തങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നും, അല്ലെങ്കിൽ ദൈവത്തിലേക്കടുക്കുവാൻ ഏറ്റവും സമ്പൂർണമായ മാർഗം ഞങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് എന്ന രീതിയിൽ ഒരു മതത്തിൻ്റെ തന്നെ ഭാഗമായി നിന്നുകൊണ്ട് വാദിക്കുകയും ചെയ്തിട്ടുള്ളവർ. ഇങ്ങനെ മതത്തെ ഒരർത്ഥത്തിൽ അരുനിർത്തിക്കൊണ്ട് ആത്മീയ പ്രസ്ഥാനങ്ങളെന്ന നിലയിൽ വ്യാപകമായി ലോകത്ത് പല കാലഘട്ടങ്ങളിലും പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ മതങ്ങളെന്നാൽ ചില പ്രത്യേക വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ ഇവയെല്ലാം ഒത്തുചേർന്നതാണ് എന്ന് നമുക്കറിയാം. ഓരോ മതവും കൊണ്ടു നടക്കുന്ന മൂല്യസങ്കല്പങ്ങളുണ്ടാകാം, അന്ധവിശ്വാസങ്ങൾ പോലുമുണ്ടാകാം. തീർച്ചയായും പരമ്പരാഗതമായി അനുവർത്തിച്ചു വരുന്നതാണ് ലോകത്ത് മിക്കവാറും മതങ്ങളെല്ലാം. എന്നാൽ സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ചില പ്രമാണങ്ങളുടെ കെട്ടുബലമുണ്ടായിരിക്കാം. പൂർണ്ണമായും പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടോ അവയെ മാത്രം മുൻനിർത്തിക്കൊണ്ടോ മതവിശ്വാസികളായി ജീവിക്കാതിരിക്കുമ്പോൾ തന്നെയും ഏതാണ് വേദഗ്രന്ഥം എന്ന് ചോദിക്കുമ്പോൾ ഒരു മതഗ്രന്ഥത്തെ അവർ ചൂണ്ടിക്കാണിക്കും. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായും വിശുദ്ധ ഖുർആനിനെയും അതിൻ്റെ വ്യാഖ്യാനമായി ജീവിച്ച പഠിപ്പിച്ചു തന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിൻപറ്റുന്നവരാണ് മുസ്ലിങ്ങളെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഇസ്ലാമിൽ പോലും നമ്മൾക്കറിയാം ധാരാളമായി ഇത്തരത്തിലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയും പല കാലഘട്ടങ്ങളും അവ ഇസ്ലാമിന് വലിയ ശത്രുക്കളെന്ന പോലെ തന്നെ സാധാരണയുള്ള വിശ്വാസികളോട് പെരുമാറുകയുമെല്ലാം ചെയ്ത ചരിത്ര കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം സൂഫി പ്രസ്ഥാനങ്ങൾ. സൂഫി പ്രസ്ഥാനങ്ങൾ പലപ്പോഴും വാദിച്ചു കൊണ്ടിരുന്നത് അവർക്ക് ഉന്നതമായ ആത്മീയ ജ്ഞാനമുണ്ട്, ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള വെളിപാടുകൾ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർ കണ്ടെത്തിയ ചില മാർഗങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, ചില കർമ്മങ്ങൾ ഇതെല്ലാം മതമെന്ന നിലയിൽ ഇസ്ലാം കൊണ്ടു നടക്കുന്നവയേക്കാൾ കൂടുതൽ ഔന്നത്യമുള്ളതാണ്, ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ദൈവത്തെ പ്രാപിക്കുവാൻ, ദൈവത്തിൽ അലിഞ്ഞു തീരുവാൻ, ദൈവത്തിൻ്റെ ഭാഗമാകുവാൻ കഴിയുമെന്നൊക്കെ രീതിയിലുള്ള വാദങ്ങളാണ് സൂഫിയാക്കളൊക്കെ പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിലൊരു സൂഫി മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ആധുനികവും പൗരാണികവുമായി ഇത്തരത്തിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ, വിശ്വാസ സമൂഹങ്ങൾ വന്നുപോയിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ തന്നെ ഭക്തി പ്രസ്ഥാനങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ അവർ പൂർണ്ണമായും ഹൈന്ദവ മതത്തെയോ അന്നുണ്ടായിരുന്ന ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരായിരുന്നു. ആധുനിക കാലത്തേക്ക് വന്നാൽ നമുക്കറിയാം അമേരിക്കയിൽ പോലും പുരോഗതിയുടെ ഉത്തുംഗതയിലെത്തി നിൽക്കുന്ന സമയത്താണ് അവിടെ ഇത്തരത്തിലുള്ള പല കൾട്ടുകളും രൂപപ്പെടുന്നത്. NRMs എന്ന് പറയുന്ന ന്യൂ റിലിജിയസ് മൂവ്മെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. UFO റിലീജിയൻസ് എന്ന് പറയുന്നവ, എന്ന് വെച്ചാൽ അവർ ഈ ഏലിയൻസിനെയൊക്കെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ദൈവസങ്കല്പം, ഹെവൻസ് ഗേറ്റ്, സ്വർഗ കവാടത്തിലേക്കുള്ള മാർഗം കാണിച്ചു തരാമെന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ, ഇതുപോലെ തന്നെ രക്ഷകവാദവുമായി മുന്നോട്ട് വന്ന തങ്ങൾ പ്രവാചകന്മാരാണ് അല്ലെങ്കിൽ രക്ഷകന്മാരാണ് എന്ന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ജിം ജോൺസിനെ പോലെ, ഡേവിഡ് ഖുറൈഷിനെ പോലെയുള്ള ആളുകളുടെ പ്രസ്ഥാനങ്ങൾ, കരിസ്മാറ്റിക് റിലിജ്യൻ അല്ലെങ്കിൽ കരിസ്മാറ്റിക് ക്രിസ്ത്യാനിറ്റി എന്ന പേരിൽ അമേരിക്കയിലും മറ്റുമൊക്കെ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ, സൈൻറ്റോളജി പ്രസ്ഥാനങ്ങൾ, അങ്ങനെ ആധുനിക കാലത്തു തന്നെയും ക്രിസ്തുമതത്തിൻ്റെ ആ ചട്ടക്കൂടുകളെ ഭേദിച്ചുകൊണ്ട് കൂടുതൽ വലിയ, കൂടുതൽ ഉന്നതമായ ആത്മീയ മൂല്യങ്ങളുള്ളതാണ് എന്ന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭാരതീയ ആത്മീയതയെ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിലെ ജനങ്ങൾ വലിയ തോതിൽ അതിൽ ആകൃഷ്ടരാവുകയും അങ്ങനെ ഇന്ത്യയിലെ ഈ വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രാക്ടീസസ്, അത്തരം പ്രാക്ടീസസിനെയെല്ലാം പഠിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആ രീതിയിൽ ഉള്ള ചില പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മാഡം ബ്ലാവസ്കിയെ പോലുള്ള അയർലൻഡിൽ ജീവിച്ചിരുന്ന അവരൊക്കെ ഇന്ത്യയുടെ മാജിക് പ്രാക്ടീസസിനെ ആ രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നവരാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 19-ഉം 20-ഉം നൂറ്റാണ്ടുകളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഇത്തരത്തിലുള്ള മതരഹിതമായ ആത്മീയ പ്രസ്ഥാനങ്ങൾ. ഇവയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇവരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആത്മീയതയുടെ പേരിലുള്ള വലിയ കച്ചവട പ്രസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ ചൂഷക സംഘങ്ങളായി പരിണമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒന്നുകിൽ അവർ ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയുള്ള ഉപാധിയായി ഇത്തരം ആത്മീയതയെ കൊണ്ടു നടന്നവരായിരുന്നു, സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ഈ മാർഗങ്ങളെ അവലംബമാക്കിയവരായിരുന്നു, ഈ ചിലതായിട്ട് വിവിധ മതങ്ങളുടെ സങ്കേതങ്ങളെ ആശയങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് കെട്ടുപിണഞ്ഞ രീതിയിലുള്ള കൂടുതൽ ആകർഷകമെന്ന് തോന്നാവുന്ന രൂപത്തിലുള്ള മതസങ്കല്പങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ചിലതാകട്ടെ വളരെ ഓപ്പണായിക്കൊണ്ട് തന്നെ ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഞ്ചാവ് തൊട്ട് ഈ സൈക്കഡലിക്കായിട്ടുള്ള സ്പിരിച്വൽ ക്വസ്റ്റിനെ വരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ആത്മീയ പ്രസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ട്. ചില ആത്മീയ പ്രസ്ഥാനങ്ങളിൽ വൾഗറായ ലൈംഗിക പ്രാക്ടീസുകൾ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെയുള്ള പല ഈ നഗ്നമായി ജീവിക്കുക, എപ്പോൾ വേണമെങ്കിലും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കുക, വിവാഹം കുടുംബം ഇത്തരം കെട്ടുപാടുകളെയെല്ലാം നിഷേധിക്കുക, അത്തരം കമ്മ്യൂണുകളായിക്കൊണ്ട് ജീവിക്കുക, അങ്ങനെയുള്ള ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ അപ്പോഴും മറ്റൊരു ഭാഗത്ത് ആത്മാവിനെ തങ്ങളാണ് അറിയുന്നത്, ആത്മാവിനെ നിങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, ആത്മാവിന് മോക്ഷപ്രാപ്തി ഇതിലൂടെയാണ് ലഭിക്കുക എന്ന രീതിയിൽ ഇവയെ ഒരാത്മീയ പ്രസ്ഥാനങ്ങളായി തന്നെ അവതരിപ്പിക്കാനും ശ്രമിക്കാറുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ ജീവിച്ച ഒരുപക്ഷെ ഉദാര ലൈംഗികതയുടെ ഏറ്റവും വലിയ വക്താവായിരുന്ന, അതിൻ്റെ അപ്പോസ്തലനായിരുന്ന, അതിനെ ലോകത്തുടനീളം ഒരു വലിയ കൾട്ടായി തന്നെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയായിരുന്നു ആചാര്യ രജനീഷ്. അദ്ദേഹവും ആത്മീയതയെക്കുറിച്ചും ആത്മീയ ഗുരു എന്ന നിലയിൽ തന്നെയാണ്, മാസ്റ്റർ ഈസ് എ മിറർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മിററിലേക്ക് നോക്കി വേണം ആത്മീയതയെ മനസ്സിലാക്കാൻ. ആ ഒരു അത്തരം ചില വാദമുഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ആശ്രമത്തിലെത്തിപ്പെടുന്ന എല്ലാ സ്ത്രീകളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം നേടിയെടുക്കുകയാണ് ചെയ്തത്. നമ്മൾക്കറിയാം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ മാത്രമല്ല ഇവരുള്ളത്, മുസ്ലിങ്ങൾക്കിടയിലാണെങ്കിലും ഹിന്ദുക്കൾക്കിടയിലുള്ള ആത്മീയ ഗുരുക്കളാണെങ്കിലും മുസ്ലിങ്ങൾക്കിടയിലുള്ള ഔലിയാക്കൾ, സൂഫിയാക്കൾ, പല തുരീക്കത്തുകളുടെയും ആളുകൾ, ഇതുപോലെ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ആളുകൾ, ഇവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആത്മീയതയുടെ ഒരു മറുതലം കാണിച്ചുകൊണ്ട് മതത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുകയും എന്നാൽ തങ്ങളുടേതായ ഇച്ഛാനിഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാവുന്ന വിധത്തിൽ ആളുകൾക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ പകർന്നു നൽകുകയുമാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇതിനു വേണ്ടി ആദ്യം വിശ്വാസം ആർജിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള മാജിക് പ്രാക്ടീസസോ അല്ലെങ്കിൽ പൈശാചിക സഹായങ്ങൾ വരെ അവർ തേടുകയും ആ ഒരു വിശ്വാസം ആർജിച്ചതിന് ശേഷം തങ്ങളുടെ ഇച്ഛാനിഷ്ടമായി പ്രവർത്തിക്കുന്ന ഒരടിമ സമൂഹത്തെ, ഒരടിമ സംഘത്തെ ഉണ്ടാക്കിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തുടനീളം എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള മതരഹിത ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെ ചേർത്ത് വച്ച് നോക്കിയാൽ ഒന്നിച്ചു പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവ മതം പലപ്പോഴും കൊണ്ടുനടക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ചട്ടക്കൂടിനെ നിരാകരിക്കുവാനും തങ്ങളുടെ ഇച്ഛാനുസരണം ജീവിക്കുവാനും തങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അത് ഇത്തരമൊരാത്മീയ പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ മറവിൽ സ്വകാര്യമായി ആസ്വദിക്കുവാനും നേടിയെടുക്കുവാനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അല്പം ബുദ്ധിയുള്ള ഏതൊരാൾക്കും വേഗത്തിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് മതങ്ങളെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതങ്ങളുടെ ഏറ്റവും മഹത്തായ മൂല്യമെന്ന നിലയിൽ അതിനകത്തുള്ള കർമ്മങ്ങളെ നിരാകരിച്ചുകൊണ്ട് അതിനകത്തെ ദൈവീകമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങളെയും നിരാകരിച്ചുകൊണ്ട് കേവലം ആത്മീയതയുടെ മറ സ്വീകരിച്ച് അല്ലെങ്കിൽ കേവലം ആത്മീയതയെ മാത്രം മുന്നോട്ട് കൊണ്ടു വെച്ചുകൊണ്ട് വരുന്ന പ്രസ്ഥാനങ്ങൾ, അത്തരം പ്രസ്ഥാനങ്ങളുടെ എല്ലാം തന്നെ ആകത്തുക എന്ന് പറയുന്നത് മതങ്ങളെ ദൈവത്തെ അറിയുവാൻ ദൈവം തന്നെ പഠിപ്പിച്ച മതത്തിൻ്റെ ചട്ടക്കൂടിനെ തകർത്ത് അല്ലെങ്കിൽ അത് നിർബന്ധമെന്ന് പറയുന്ന കർമ്മങ്ങളെ വിശ്വാസങ്ങളെ ആശയങ്ങളെ ആചാരങ്ങളെ അതിനെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് കേവലം മനുഷ്യൻ്റെ തൃപ്തിക്ക് താല്പര്യങ്ങൾക്ക് അനുസൃതമായ അതിൻ്റെ നേതാക്കളുടെ നേട്ടങ്ങൾക്ക് മാത്രം ഗുണകരമാകുന്ന രൂപത്തിലുള്ള ചില സംഘങ്ങളായി പ്രസ്ഥാനങ്ങളായി അവ മാറുന്നു എന്നുള്ളതാണ്. ഇതിനാധുനികവും പൗരാണികവുമായ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമ്മൾ ഒരിക്കലും തന്നെ ഇത്തരത്തിൽ മതങ്ങൾ നിരാകരിച്ചുകൊണ്ടുള്ള ഒരാത്മീയ പ്രസ്ഥാനത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ തുരീക്കത്തുകളും സൂഫി ദർശനങ്ങളുമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും മതങ്ങളുടെ വളരെ നിർണായകമായ വളരെ സുപ്രധാനമായ പലതിനെയും തിരസ്കരിക്കുന്നത് കാണാൻ പറ്റും. നമസ്കാരം ആവശ്യമില്ലാത്ത ഷെയ്ക്കുകൾ, മദ്യപിക്കാവുന്ന ഷെയ്ക്കുകൾ, ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള മതരഹിതമായ ഒരാത്മീയതയുടെ ഉൽപ്പന്നമാണ് ഇവ എന്നുള്ളതാണ്. അത്തരം പ്രസ്ഥാനങ്ങളെ സൂക്ഷിക്കുക, വഞ്ചിക്കപ്പെടാതിരിക്കുക. അവ കാപട്യവും കച്ചവടത്തിന് വേണ്ടിയുള്ള വളരെ സമർത്ഥമായ ശ്രമവുമാണ് എന്നറിയുക. നമ്മളെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
2: മാഷാല്ലാ, മതരഹിത ആത്മീയത, കാപട്യവും കച്ചവടവും, ഈ വിഷയമായിരുന്നു ഇതുവരെ ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത്. ഇൻസൈറ്റിൽ ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ.
3: മാഷാല്ലാ, നമുക്ക് ഒരു ഗാനം കേട്ട് തിരിച്ചു വരാം. ഇനി നമ്മൾ റേഡിയോ വൈബ്സിൽ സ്വരത്തിലേക്ക്.

0: മനോഹരമായ ഗാനത്തിൻ്റെ ഈരടികളിലൂടെ നമ്മൾ കടന്നുപോയി. സ്വരം എപ്പോഴും നമുക്ക് സന്തോഷവും കൗതുകവും ഒക്കെ നൽകുന്ന കാര്യമാണല്ലോ. അപ്പോൾ പാട്ടിനായിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ റേഡിയോ വൈബ്സും നമ്മളെ വൈബാക്കുന്നതിൽ സ്വരത്തിന് വലിയ പങ്കുണ്ട്. നമ്മൾ വൈബ്സിൽ ഇനി ആരോഗ്യ വിചാരത്തിലേക്കാണ്.
1: ഓക്കെ, ഒത്തിരി വിചാരങ്ങൾക്കപ്പുറത്ത് ആരോഗ്യ വിചാരങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇനി നമുക്ക് കേൾക്കാനിരിക്കുന്നത്. ഡോക്ടർ ഡാനിഷ് സലീം ആൻഡ് സലാഹുദ്ദീൻ ഇ നമ്മോടൊപ്പം ചേരുന്നു.
0: ചൂടുകാലത്തെ രോഗങ്ങൾ എന്നതാണ് വിഷയം, കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ ഡാനിഷ് സലീമിനെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ കോർ ഫാക്കൽറ്റി മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റാണ്. അതോടൊപ്പം തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ഹെഡും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് എന്ന ചാനൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ഡോക്ടർ, ഒരിക്കൽ കൂടി വിസ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൂടുകാലത്തുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. അതിൽ ഡോക്ടർ, ഇപ്പോൾ സാധാരണ നമ്മൾ ചൂടുകാലത്തൊക്കെ കേൾക്കുന്നൊരു ന്യൂസാണ് ചൂടേറ്റ മരണങ്ങൾ. ചൂടേറ്റ് ആളുകൾ മരിച്ചു വീഴാണ്, കുഴഞ്ഞു വീഴാണ്. എന്താണ് ഈ ചൂടേറ്റിട്ടുള്ള മരണങ്ങൾ, എന്താണ് ഇതിന് കാരണം?
3: സി, നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ചൂടേൽക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിന് ആ ഒരു ചൂട് താങ്ങാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് സ്ഥിരമായിട്ട് നമ്മൾ ACയിലിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചൂടേൽക്കാത്തൊരു വ്യക്തി, പെട്ടെന്ന് നമ്മളൊരു നല്ല ഒരു 56°C അല്ലെങ്കിൽ ഒരു 50°C പോയി നിൽക്കുകയും അത് കുറച്ച് നേരം, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം നിൽക്കുക, ഒരു സ്കൂൾ അസംബ്ലിക്ക് നിൽക്കുകയാണെന്ന് കരുതുക, ആ ഒരു ചൂട് ഒരു ചൂടുള്ള സമയത്ത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഹൈപ്പോതലാമസ് ആണ് ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് അത് പറ്റാതാവും. അതായത് ആ കൺട്രോൾ, ഹീറ്റ് റെഗുലേഷൻ തന്നെ തെറ്റിപ്പോവും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഇവിടെ അപസ്മാരം വരികയും രോഗി കുഴഞ്ഞു വീണുകയും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സാധാരണ അതിൽ ഈ സൺബാത്തിനൊക്കെ പോയി കിടക്കുന്ന നമ്മുടെ ഈ സാധാരണ ഫോറിനേഴ്സൊക്കെ വന്ന് സൺബാത്തൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും ചൂടുള്ള സമയത്തൊക്കെ വരുന്ന സൺബാത്ത് ചെയ്യും. അവർ ദേഹം മൊത്തം പൊള്ളി, അതുപോലെ ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് സ്ഥിരം നമുക്ക് എപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരാറുണ്ട്. ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു പേഷ്യൻറ്റെ കണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്ഥിരം വരാറുള്ള ഒരു പ്രശ്നമാണ്. അത് നമുക്ക് ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജാണ് ഏറ്റവും ഡേഞ്ചറസ്. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
2: തീർച്ചയായും ഡോക്ടർ, ഇവിടെ ഒരു ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞു. സാധാരണ ഇങ്ങനത്തെ പ്രോഗ്രാംസ് പി സ്റ്റുഡിയോയിൽ വരുമ്പം ചില ശ്രോതാക്കളെങ്കിലും ചോദിക്കും എന്താണ് ഈ സാധനം എന്നൊക്കെ ഇങ്ങനെ കമൻസിലോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ, എന്താണ് ഈ ഹീറ്റ് സ്ട്രോക്ക് പറഞ്ഞത്? അപ്പോൾ സാധാരണ ചിലപ്പം ചൂടുണ്ടാകുമ്പോൾ ചില ആളുകളുടെ ശരീരമൊക്കെ ഇങ്ങനെ ചുവന്ന് ഒരു കളറൊക്കെ മാറും, ചിലരെ മസിലിനൊക്കെ പ്രശ്നം വരും. അതാണോ ഹീറ്റ് സ്ട്രോക്ക്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്?
3: അത് നല്ലൊരു ചോദ്യമാണ്. അതായത് ഹീറ്റ്, നമ്മൾ ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുവാണെങ്കിൽ ഹീറ്റ് റാഷ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു വെയിലത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹത്ത് ചുമന്ന് തടിക്കുക, ചൊറിച്ചിലുണ്ടാകുക, പല ആളുകൾക്കും ഉണ്ടാവാറുള്ളതാണ്. ആ സമയമാകുമ്പോൾ തന്നെ നമ്മൾ മിക്കവാറും വീട്ടിനകത്തോട്ട് കയറാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഹീറ്റ് ക്രാമ്പ് എന്നുള്ള അവസ്ഥ വരുന്നത്. ഹീറ്റ് ക്രാമ്പ് നമുക്ക് മസിൽ പിടിത്തമാണ്. പല ഭാഗത്തും നമുക്ക് മസിൽ പിടിക്കുന്ന പോലെ തോന്നും. നമ്മുടെ തൊടയിൽ പിടിക്കുക, കാലിൻ്റെ അവിടെ പിടിക്കുക, കൈയുടെ ബാക്കിൽ പിടിക്കുക, അങ്ങനെ മസിൽ പിടിക്കുക. ഇനിയുള്ളൊരു സ്റ്റേജ് ഉണ്ട്, ഹീറ്റ് എക്സോഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ അമിതമായ വിയർക്കുക, കുറച്ച് നേരം കഴിയുമ്പോൾ വിയർപ്പേ ഇല്ലാത്ത അവസ്ഥയിലോട്ട് വരിക, അതുപോലെ നമുക്ക് തലകറക്കം ഉണ്ടാകുക, ക്ഷീണമുണ്ടാകുക, ഓക്കാനം ഉണ്ടാകുക, ഇതൊക്കെയാണ് ഒരു ഹീറ്റ് എക്സോഷൻ സമയത്തുണ്ടാകുന്നത്. ഏറ്റവും ഫൈനൽ സ്റ്റേജാണ് ഹീറ്റ് സ്ട്രോക്ക്. ഹീറ്റ് സ്ട്രോക്ക് വരുമ്പോൾ അപസ്മാരം ഉണ്ടാകുകയും രോഗി അബോധാവസ്ഥയിൽ പോവുകയും പൾസ് നഷ്ടപ്പെടുകയും ഹൃദയം സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ആ സമയത്ത് മരണമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ്, 1, 2, 3, 4 എന്നുള്ളൊരു ഗ്രേഡിലാണ് ഇത് പോകുന്നെങ്കിൽ പോലും ചില വ്യക്തികളിൽ ഹീറ്റ് സ്ട്രോക്ക് സഡനായിട്ട് വരും. അതായത് ആദ്യത്തെ ഹീറ്റ് റാഷ് ഒന്നും ഉണ്ടാകില്ല, ഒരു കുറേ നേരം ടെമ്പറേച്ചർ ഇരിക്കുമ്പോൾ ഡയറക്റ്റ് ഫസ്റ്റ് സിംറ്റം തന്നെ കുഴഞ്ഞു വീഴുകയായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പേഷ്യൻ്റാണ് കൂടുതൽ ഡേഞ്ചറസ് ആകുന്നത്. ചില വ്യക്തികൾക്ക് ഭാഗ്യവശാൽ നമ്മൾ കുറച്ചു നേരം നിൽക്കുമ്പോൾ ദേഹം ചുമന്ന് അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേഹം ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറിയാൽ ആ ഒരു പ്രശ്നം അവിടെ തീരുകയാണ്. പക്ഷേ ചില വ്യക്തികളിൽ, അൺഫോർച്ചുനേറ്റ്ലി, പ്രായമുള്ള 65 വയസ്സിന് മുകളിലുള്ള വ്യക്തികളിലും കൊച്ചു കുട്ടികളിലുമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളത്. അവർ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് കുഴഞ്ഞു വീണ്

0: അത്ര വേഗത്തിൽ ചൂട് ഡബിൾ ആകുകയും ട്രിപ്പിൾ ആകുകയും ചെയ്യും. കൊച്ചുകുട്ടിക്ക് ആ ചൂട് താങ്ങാൻ പറ്റാത്ത ഹീറ്റ് സ്ട്രോക്ക് വരികയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എയർ സർക്കുലേഷൻ കുറവ് കാരണമാണ് മെയിനായിട്ടും മരണമുണ്ടാകാനുള്ള സാധ്യത. ഇനി എ സി ഇട്ടിട്ടുള്ള വ്യക്തികളിൽ തന്നെ ഒത്തിരി നേരം നമ്മൾ കാർ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ചില പഴയ കാറുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അത് നിറമില്ലാത്ത അതുപോലെ ഗന്ധമില്ലാത്ത ഒരു വിഷവാതകമാണ്. അത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ മരണമുണ്ടാകും. അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാരണമാണ്. ഈ മൂന്ന് കാരണങ്ങൾ കാരണമാണ് പ്രധാനമായിട്ടും ഈ അടഞ്ഞ കാറുകളിൽ മരണമുണ്ടാകാനുള്ള സാധ്യത. ഇനി ഈ ഒരു ഹീറ്റ് സ്ട്രോക്ക് 1985 ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഡൗഗ്ലസ് എന്നുള്ളൊരു വ്യക്തി ഏകദേശം 1000 മീറ്റർ മാരത്തോൺ ഓട്ടം ചെയ്യുന്ന സമയത്ത് ഒരു 200 മീറ്ററിന് അടുപ്പിച്ചെത്തിയപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. ഓക്കാനിക്ക് ഛർദ്ദിക്കുക, കുഴഞ്ഞു വീഴുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ഓടാൻ ശ്രമിക്കുന്നു, വീണ്ടും കുഴഞ്ഞു വീഴുന്നു, ഛർദ്ദിക്കുന്നു, അപസ്മാരം പോലെയൊക്കെ ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് പിന്നെ ഭയങ്കര ചർച്ച ഉണ്ടായി. ഡോക്ടർമാരും അതുപോലെ എല്ലാം ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് തയ്യാറാക്കി. അതിനുശേഷമാണ് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചുള്ള അവബോധം സാധാരണ ആളുകളിലിടയിൽ ഒത്തിരി ഉണ്ടായത്. പക്ഷേ ഹീറ്റ് സ്ട്രോക്ക് ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെന്ന്. അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള മരണങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയാനായിട്ട് കഴിയും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് ഈ ഒരു മരണം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഈ അസുഖങ്ങൾ.
1: ഡോക്ടർ, ഇതിപ്പം പിന്നെ ഈ ചൂട് കണ്ടാൽ അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന എല്ലാ ഇപ്പോൾ ചിലർക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും, ചിലർക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെടാം. ഇതെല്ലാം ഹീറ്റ് സ്ട്രോക്ക് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇത് ഹീറ്റ് സ്ട്രോക്ക് ആണെന്ന് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും?
0: അതായത് 104 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ നമ്മുടെ ടെമ്പറേച്ചർ പോകുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അതിന് അതുവരെയുള്ള നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ പറയില്ല. നമ്മൾ സാധാരണ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വെയിൽ കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്, നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിൽ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ തൊലി ഭയങ്കര ചൂടായിരിക്കും, നമുക്ക് തലവേദന ഉണ്ടാവും, ഓക്കാനം ഉണ്ടാവും, ദേഹത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊറിഞ്ഞുതടിക്കുന്ന പാടുകളും അതുപോലെ ചൊറിച്ചിലുണ്ടാകുകയും ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാകും, ചില ആളുകൾ ചൊറിച്ചിലുണ്ടാകും, ചിലപ്പോൾ പൊള്ളൽ തന്നെ ഉണ്ടാകും. നമ്മുടെ ശരീരത്തിലൊരു ഒരു തീ കൊണ്ടാലോ അല്ലെങ്കിൽ ഒരു വെള്ളം തിളച്ച വെള്ളം വീണാൽ എങ്ങനെയാണോ നമ്മുടെ ശരീരം ഉണ്ടാകുന്ന പോലെ പൊള്ളലുണ്ടാകും, ബ്ലബ് ഉണ്ടാകും. നമുക്കറിയാം പൊള്ളൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തൊലിയിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞതുപോലെ അങ്ങനെയുള്ള പൊള്ളൽ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ അപസ്മാരത്തിലോട്ട് പോകും, കുഴഞ്ഞു വീഴലുണ്ടാകും. അപ്പോൾ ഇതിലേതെങ്കിലും ഉണ്ട്, നമുക്ക് വെയിലത്ത് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വെയിലില്ലാത്ത ഒരു തണലിലോട്ട് മാറി നിൽക്കുക. അതിന് ഇതാണ് എന്ന് നമ്മൾ സംശയിച്ച് നിൽക്കേണ്ട സാഹചര്യമൊന്നും അവിടെ ഇല്ല. ഒരു മടിയും കാണിക്കരുത്. നിങ്ങളൊരു അസംബ്ലിയിൽ നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൈ പൊക്കുക, ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്.
1: ഡോക്ടർ, അപ്പോൾ ഈ ഇത് ഒരുപാട് കോൺസിക്വൻസ് ഉള്ള ഒരു സംഗതിയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക? എന്തൊക്കെ കാര്യങ്ങളാണ് ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
0: ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് അക്ലിമൈസേഷൻ. എന്താണ് അക്ലിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കറിയാം ബുധനാഴ്ച രാവിലെ 11 മണി തൊട്ട് 12 മണി വരെ ഞാനൊരു വെയിലുള്ള സ്ഥലത്ത് നിൽക്കണമെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാമെങ്കിൽ വളരെ സ്ലോലി നമ്മുടെ ബോഡിയെ അഡാപ്റ്റ് ചെയ്തെടുക്കുക. അതായത് ഞായറാഴ്ച മുതൽ തന്നെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെയിൽ കൊണ്ട് നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് അതിനൊരു പറയുന്നത്, അക്ലമൈസേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 11 മണിക്ക് ചില വർക്കേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഈ വെളിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്തതും, നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുഴഞ്ഞു വീഴുന്നതിൻ്റെയും കാരണം അതാണ്. നമ്മുടെ ശരീരത്തിന് സ്ലോലി അഡാപ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അക്ലിമൈസേഷൻ. ഒരു 4-5 ദിവസം കൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് അക്ലിമൈസേഷൻ. അത് അറിഞ്ഞിരിക്കുകയാണ്. 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ നമ്മൾ കൊള്ളാതിരിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലത്ത് പോവുകയോ അല്ലെങ്കിൽ ഒരു അംബ്രല്ല നമ്മൾ കുട ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു തൊപ്പി ഉപയോഗിക്കുകയോ ചെയ്യാം. ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ ക്രീമുകൾ അവൈലബിൾ ആണ്, സൺസ്ക്രീൻ ക്രീമുകളാണ്. ഈ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ SPF മോർ ദാൻ 30 ഉള്ളത് വാങ്ങണം. അതിൻ്റെ താഴോട്ടുള്ളതാണെങ്കിൽ ഒരു ഗുണവും നമുക്ക് ശരീരത്തിൽ ചെയ്യില്ല. അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ശരീരത്തിൽ അധികം ഏൽക്കാതിരിക്കാനാണ് ഈ SPF എന്നുള്ളത്. അത് നമ്മൾ സാധാരണ വെയിൽ കൊള്ളുന്ന മുഖം അതുപോലെ കയ്യിലൊക്കെ തേച്ചിട്ട് കൊണ്ടുപോവുക. കുട്ടികൾക്കാണെങ്കിലും അത് തേക്കുന്നത് നല്ലതാണ്, സൂര്യതാപം ഏൽക്കാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ലൈറ്റ് കളർ ക്ലോത്ത് വേണം പുറത്ത് പോകുമ്പോൾ ഇടാൻ. അത് നമ്മുടെ ഡാർക്ക് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് കൂടുതൽ ചൂട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. സാധാരണ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു 15 മിനിറ്റ് കൂടുമ്പോൾ വെള്ളം കുടിക്കാനായിട്ടാണ് പറയുന്നത് എപ്പോഴും. അങ്ങനെ അത്രയും വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഹീറ്റ് സ്ട്രോക്കിനെ തടയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
1: ഹീറ്റ് സ്ട്രോക്ക് ഒഴിവാക്കുന്ന കാര്യങ്ങളാണ് ഡോക്ടർ സംസാരിച്ചത്. ചില പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺബാത്തിനൊക്കെ പോലെ ഡോക്ടർ. അപ്പോൾ ഇതിൽ സമയം തിരഞ്ഞെടുക്കുന്ന ഒരു സമയം ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ ഏത് സമയത്താണ് അവർ പോകേണ്ടത് ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്?
0: അതായത് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ 10 മണിക്ക് ശേഷമുള്ള വെയിൽ കിട്ടിയേ പറ്റുള്ളൂ. പണ്ടൊക്കെ നമ്മളൊരു

0: തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇളം വെയിലാണ് കൊള്ളേണ്ടതെന്ന്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്, ശരിക്കും 10 മണിക്ക് ശേഷമുള്ള വെയിലാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞ് നമ്മളൊരു 3 മണിക്കൂറോ 2 മണിക്കൂറോ വെയിലിൻ്റെ അടിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ നോർമലാക്കേണ്ടത്. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ വെയിൽ കൊള്ളാനായിട്ട് ശ്രമിക്കുക. 10 മണിക്ക് ശേഷം, നീ വളരെ സൂര്യ താപം കൂടുതലുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ അവിടെ ടെമ്പറേച്ചർ 55-50 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മുടെ കാല് മാത്രം കൊണ്ടാലും മതി. കാലിലോ അല്ലെങ്കിൽ കയ്യിലോ മാത്രം കൊള്ളുന്ന രീതിയിൽ ഇരിക്കുകയും അതുപോലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയും മാറുകയും ചെയ്യുക. അപ്പം അല്ല എന്നിട്ടും പറ്റാത്ത, അതായത് ഹൈ ടെമ്പറേച്ചറുള്ള ചില രാജ്യങ്ങളുണ്ട്, നമുക്ക് 10 മണിക്ക് ശേഷം ഇറങ്ങാനേ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും. പക്ഷേ വെയിൽ കൊള്ളേണ്ടത് 10 മണിക്ക് ശേഷമാണ്. അപ്പോൾ 11 മണിക്ക് ശേഷം എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 11 മണിക്ക് ശേഷം നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ നോക്കുക. അതുപോലെ 3 മണിക്കും 3 മണിക്കും വെയിൽ അമിതമായി കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക.
1: ഡോക്ടർ, ഹീറ്റ് സ്ട്രോക്ക് എന്താണെന്നും അത് എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ വിശദീകരിച്ചു. അപ്പോൾ നമ്മളൊരാളിപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഏറ്റതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ എന്താണ് ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് എന്ത് പരിഹാരമാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്? എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്?
0: അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറ്റുക എന്നുള്ളതാണ്. ഏർലി റെക്കഗ്നേഷനാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കാണുമ്പോൾ തന്നെ അതിലൊരു കുട്ടിക്കൊരു ഒരു ബുദ്ധിമുട്ട് കാണുന്നു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഹീറ്റ് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറ്റുക. ഇനി അദ്ദേഹം ഒരു കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ടൈ ഇട്ടിട്ടുണ്ടെങ്കിലോ അതൊന്ന് ലൂസൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മാറ്റി നോക്കുക. ഇപ്പോൾ ആദ്യത്തെ ബട്ടൺസ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ദേഹം മൊത്തം നമുക്ക് പിന്നെ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യാം. സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ഒരു പേപ്പർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ വീശരി പോലെ വീശി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫാൻ കൊണ്ട് അടുത്ത് വയ്ക്കാം. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. പല ആളുകളും ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധവും കാണില്ല, ഞങ്ങൾ വെള്ളം കൊടുക്കുന്ന നേരെ ശ്വാസകോശത്തോട്ട് പോകണം. നമ്മുടെ ശ്വാസനാളിയും അതുപോലെ അന്നനാളവും അടുത്തടുത്താണ്. നമുക്ക് നോർമലായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് നമ്മളെ വയറിലോട്ട് എത്തിക്കാൻ അല്ല അന്നനാളത്തിലൂടെ വെള്ളം വയറിലോട്ട് എത്തിക്കാൻ പറ്റൂ. ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിക്ക് നമ്മൾ ഇരുത്തിയാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അബോധാവസ്ഥയിലാണെങ്കിൽ അത് നേരെ പോകുന്നത് ലങ്സിലായിരിക്കും. ലങ്ങിൽ ആസ്പിറേറ്റ് ചെയ്യും, മരണമുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. അല്ലാത്ത വ്യക്തികളിൽ ഇരുത്തിയതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കുക, നല്ലോണം കൊടുക്കുക. പറ്റുമെങ്കിൽ കരിക്കും വെള്ളമൊക്കെ കൊടുക്കുന്ന വളരെ നല്ലതാണ്, അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങയുള്ളവോ അല്ലെങ്കിൽ സാധാരണ വെള്ളമായാലും എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഇനി അദ്ദേഹത്തിന് വെള്ളം കൊടുത്തതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കിടത്തുക, കാല് ഉയർത്തി വയ്ക്കുക. കാരണം ചിലപ്പോൾ ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ നോർമലാവാൻ കാല് മാത്രം ഉയർത്തി വയ്ക്കുക, വീശരി കൊണ്ട് ആട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ഈ വ്യക്തികളിൽ നമ്മൾ ചെയ്യേണ്ടത്.
1: ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഹീറ്റ് സ്ട്രോക്ക് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത്? വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതും കൂടെ ഒന്ന് വിശദീകരിക്കാം.
0: അതായത് ഈ 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് നമ്മൾ പുറത്തു പോകുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് അധികമായി വ്യായാമം ചെയ്യാതിരിക്കാൻ നോക്കുക. അമിതമായി നമ്മൾ ഒത്തിരി എക്സസൈസ് ചെയ്താലും നമ്മുടെ ബോഡിയിൽ ഹീറ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ബോഡി നമ്മൾ നല്ലോണം എക്സസൈസ് ചെയ്ത് പുറത്തോട്ട് പോയാൽ നമുക്ക് സാധ്യതയുണ്ട് ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പ്രായം കൂടി 60 വയസ്സ് അല്ലെ 65 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഈ 11 മണിക്ക് ശേഷം പുറത്ത് ഈ കവറിംഗ് ഇല്ലാത്ത രീതിയിൽ പോകാതിരിക്കുക. അതുപോലെ കൊച്ചുകുട്ടികൾ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെയും ഈ സമയത്ത് പുറത്തോട്ട് പോകാതിരിക്കുക. ചായ അതുപോലെ കാപ്പി കൊക്കക്കോള പോലുള്ള സാധനങ്ങൾ നമ്മുടെ ദേഹത്ത് ചൂട് കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് നമ്മൾ പുറത്തോട്ട് പോയാലും ഇതേ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഈ ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ ഒരു അളവ് കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമ്മൾ നോർമലാക്കി വെക്കുകയും ഈ തണലത്ത് നമ്മൾ പോവുകയും വെയിൽ അധികം അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ഈ ഒരു ഹീറ്റ് സ്ട്രോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ.
1: തീർച്ചയായും ഡോക്ടർ, ഈ ചൂടുകാലത്ത് ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചാണ്. ഡോക്ടർ, അതോടൊപ്പം മറ്റ് എന്തൊക്കെ അസുഖങ്ങളാണ് ഈ ചൂടുകാലത്ത് ഉണ്ടാവുക? ചിലർക്കൊക്കെ ഈ വെയിലൊക്കെ തട്ടിയുണ്ടെങ്കിൽ മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റെന്ത് ബുദ്ധിമുട്ടുകളാണ് സാധാരണ ഈ സമയത്ത് കാണാറുള്ളത്?
0: അതൊരു കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ വെയിൽ ഒത്തിരി ഏൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം വറ്റിപ്പോവുകയും അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുകയും ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ തലവേദന ഉണ്ടാകുകയും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വെള്ളം നോർമലാക്കി വെക്കുക, ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് എത്രമാത്രം വെള്ളം കുടിക്കാൻ പറ്റും അത്രമാത്രം വെള്ളം കുടിക്കുക. ഫ്രൂട്ട് ജ്യൂസസ് അല്ല ഉദ്ദേശിച്ചത്, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാം. പക്ഷേ അല്ലാത്ത രീതിയിൽ നമ്മൾ സാധാരണ വെള്ളം കുടിച്ചാൽ മാത്രം മതിയാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചിക്കൻ പോക്സ് വളരെ കോമൺ ആയിട്ട് ഈ സമയത്ത് പടരാറുണ്ട്. അതുപോലെ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്ന ടൊമാറ്റോ ഫീവർ, തക്കാളിപ്പനി ഈ സമയത്ത് കുട്ടികളിൽ ധാരാളം പടർന്നു പിടിക്കാറുണ്ട്. കാരണം അതൊക്കെ നമ്മൾ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമ്മൾ ഒരു ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഉള്ള ഒരു വ്യക്തിയെ തൊട്ടതിന് ശേഷം അല്ലെങ്കിൽ ആ വ്യക്തി ഉപയോഗിച്ച കളിപ്പാട്ടം തൊട്ടതിന് ശേഷം നമ്മുടെ കുട്ടികളെ തൊടുകയാണെങ്കിൽ. അപ്പോൾ എപ്പോഴും കൈകൾ വൃത്തിയാക്കാതെ നമ്മൾ ഒരു സാധനം കഴിക്കുകയോ അതുപോലെ മുഖത്ത് തൊടുകയോ കുട്ടികളെ എടുക്കുകയോ ഒന്നും ചെയ്യരുത്. എപ്പോഴായാലും നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ട് വരുമ്പോൾ കൈ നല്ലോണം സോപ്പിട്ട് 20 സെക്കൻഡ് കഴുകിയതിന് ശേഷം മാത്രമേ കുട്ടികളെ എടുക്കാവൂ. അതുപോലെ നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും മുഖത്തോട്ട് നമ്മൾ കൈ കൊണ്ടുവരുന്നതിന് മുമ്പ് അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മൾ കൊടുക്കും, നമുക്കും കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇത് ചെയ്യുന്നത്. ചിക്കൻ പോക്സ് ഒക്കെ ഈ സമയത്ത് വളരെ വേഗത്തിൽ പടരുന്ന ഒരു അസുഖമാണ്. ചിക്കൻ പോക്സ് സാധാരണ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കൊണ്ട് അസുഖം മാറും. നല്ലോണം വെള്ളം കുടിക്കുകയും അതുപോലെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്താൽ മാത്രം മതിയാവും. ചിക്കൻ പോക്സിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതിന് വാക്സിൻ അവൈലബിൾ ആണ്, 2 ഡോസ് വാക്സിൻ ആണ്. നമ്മൾ 2 ഡോസ് വാക്സിൻ എടുത്താൽ ഏകദേശം 85 മുതൽ 90% അസുഖം വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അഥവാ വന്നാൽ പോലും വളരെ മൈന്യൂട്ടായിട്ടായിരിക്കും വരുന്നത്. കാരണം ചിക്കൻ പോക്സ് ഗർഭിണികൾക്ക് വന്നു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടികളിൽ ചെവി കേൾവിശക്തിക്ക് കുറവും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ബ്രെയിനിനുള്ള തകരാറും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിക്കൻ പോക്സിൻ്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഇത് കൂടാതെ കോമൺ ആയിട്ട് കാണുന്നത് ഈ ടൈഫോയിഡ് പോലുള്ള രോഗങ്ങളും വയറിളക്ക രോഗങ്ങളും ഈ ചൂടുള്ള സമയത്ത് ഉണ്ടാവും. കാരണം നമ്മളൊരു ആഹാരം ഉണ്ടാക്കി പുറത്ത് വയ്ക്കുകയാണ്, നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് അത് ചീത്താവും. അപ്പോൾ ഒരു മണിക്കൂറിലെ 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ചീത്താവും. നമ്മൾ അത് ശ്രദ്ധിക്കില്ല, നമ്മളെടുത്ത് കഴിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് വീണ്ടും വെച്ച് കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് കേടാവും. നമ്മൾക്ക് വയറിളക്കം അതുപോലെ മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
1: ഡോക്ടർ, അതോടൊപ്പം തന്നെ ചൂടുകാലത്ത് ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക് കാണുന്ന പ്രശ്നമാണ് ഈ പിന്നെ യൂറിനുമായി ബന്ധപ്പെട്ട യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും. ചിലർക്ക് മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാവും. ചിലർക്ക് മൂത്രത്തിൻ്റെ കളറ് മാറും. ഇത് ചൂടുകാലത്താണ് കൂടുതലായി കാണുന്നതെന്ന് തോന്നുന്നു. ഇതെന്തുകൊണ്ടാണ്, എന്താണ് ഇതിന് പരിഹാരം?
0: കാരണം നമ്മൾ സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ യൂറിൻ എപ്പോഴും ലൈറ്റായിട്ടാണ് പോകേണ്ടത്. മഞ്ഞ കളറിലല്ല, ലൈറ്റ് കളറിലാണ് ഇത് പോകേണ്ടത്, ചെറിയൊരു മഞ്ഞ. അങ്ങനെ പോവുകയാണെങ്കിൽ അർത്ഥം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിസവും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വെയിലുള്ള സമയത്തോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി വിയർക്കുന്ന സമയത്തൊക്കെ നമ്മൾ അമിത കറക്റ്റായിട്ടുള്ള വെള്ളം കുടിച്ചില്ലെങ്കിലാണ് മഞ്ഞ കളറിൽ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫൻറ്റ്, അതായത് 1 വയസ്സുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 ml/kg ഓരോ മണിക്കൂറും നമ്മൾ യൂറിൻ ഉണ്ടാക്കണമെന്നാണ്. അതായത് അപ്പം മൂത്രം എപ്പോഴും ലൈറ്റായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ മുതിർന്നവരാണെങ്കിൽ പോലും നമുക്ക് മറ്റസുഖങ്ങളില്ല, പക്ഷേ ലിവർ ഫെയിലൂറില്ല, കിഡ്നി ഫെയിലൂറില്ല, അതുപോലെ ഹാർട്ട് ഫെയിലുവേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാൻ ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ തടയാനായിട്ട് കഴിയും. അതുപോലെ പറ്റുമ്പോൾ എല്ലാം നമ്മൾ ജലം നിറഞ്ഞ ഫ്രൂട്ട്സുകൾ കഴിക്കുക, തണ്ണിമത്തങ്ങ അതുപോലെ പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയും നല്ലതാണ് ഈ സമയത്ത്.
1: ഡോക്ടർ, വളരെ നന്ദി. നമുക്ക് അനുവദിച്ച സമയവിടെ കഴിയുകയാണ്. ചൂടുകാലത്ത് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. വളരെ നന്ദി പീസ് റേഡിയോയുമായി സഹകരിച്ചതിന്. ജസാകല്ലാഹ് ഖൈർ.
2: മാഷാല്ലാ, ചൂടുകാലത്തെ രോഗങ്ങളെക്കുറിച്ചാണ് ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ ഡാനിഷ് സലീമിൻ്റെയും സലാഹുദ്ദീൻ ഇയുടെയും സംസാരം നാം കേട്ടത്.
3: പീസ് റേഡിയോ വൈബ്സിൽ ഇനി പ്രാർത്ഥനാ പഠനമാണ്.
2: ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കറിന്റെ ഭാഗം 5 ഇന്നത്തെ പ്രാർത്ഥനയിൽ നാം കേൾക്കുന്നത്.
3: അവതരിപ്പിക്കുന്നത് സഫീറൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു വലിയ പ്രാർത്ഥനയുടെ കുറഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ച ഭാഗം ഞാൻ ഒരിക്കലും ആദ്യം പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനാ പഠനം എപ്പിസോഡുകളിലൂടെ ഇത് പഠിച്ചവർക്ക് ഓർമ്മ പുതുക്കാനും കൂടെ പറയാനും പറ്റും. ആദ്യമായി കേൾക്കുന്നവർക്ക് ഈ പ്രാർത്ഥനയുടെ തുടക്കം മുതൽ കേട്ട് പഠിക്കാനും പറ്റും. നമ്മൾ പഠിച്ച ഭാഗം ഇത്രയുമായിരുന്നു. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർദി ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شد كل شيء أنت آخذ بناصيته. ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലെ കുറച്ച് ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. اللهم أنت الأول فليس قبلك شيء وانت الاخر فليس بعدك شيء. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുക. അല്ലാഹുമ്മ അൻതൽ അവ്വല ഫലൈസ ഖബ്ലക ഷൈഉൻ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ഷൈഉൻ. ഒന്നുകൂടി ഞാൻ ചൊല്ലാം, നിങ്ങൾ കേൾക്കുക. അല്ലാഹുമ്മ അൻതൽ അവ്വലു فليس قبلك شيء وانت الاخر فليس بعدك شيء. മൂന്ന് അക്ഷരങ്ങളാണ് ഈ ഭാഗത്ത് ഉച്ചാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അല്ലാഹുമ്മ അൻചൽ ഔവലു ഫലൈസ ഖബ്ലക, അവിടെ ഖാഫ് ഖബ്ലക എന്ന ഒറ്റ വാക്കിൽ തന്നെ അറബിയിലുള്ള രണ്ട് കാവും വരുന്നുണ്ട്. മലയാളത്തിൽ ക, അതുപോലെ ഇംഗ്ലീഷിൽ കെ എന്ന അക്ഷരമുള്ളത് ഖബ്ലക എന്ന അവസാനത്തെ കാഫാണ്. എന്നാൽ തുടക്കത്തിലുള്ള ഖാഫ് അത് തൊണ്ടയുടെ മുകളിൽ ഭാഗത്ത് അണ്ണാക്കിൽ സ്പർശിക്കുന്ന രൂപത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ആ രണ്ട് കാഫും കാഫും തമ്മിൽ വ്യത്യാസമുണ്ട്. തുടക്കത്തിൽ അത് കാഫാണ്, ഒടുക്കത്തിൽ ഇത് കാഫാണ്. ഖബ്ലക എന്ന് പറഞ്ഞാൽ തെറ്റും, ഖബ്ലക എന്ന് പറഞ്ഞാലും തെറ്റും. ഖബ്ലക എന്നാണ്. അപ്പോൾ അല്ലാഹുമ്മ അൻചൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻചൽ ആഖിറു, അവിടെ ഖ എന്ന അക്ഷരം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് ഉരുവിടേണ്ട, പുറപ്പെടേണ്ട അക്ഷരമാണ് ഖ എന്ന അക്ഷരം. അതും തെറ്റിക്കാൻ പാടില്ല. ഫലൈസ ബഅദക ശൈഉൻ, അവിടെ ബഅദക എന്ന ഐൻ, ബഅദക എന്നതിലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. ഗൈൻ എന്നത് അതിൻ്റെ മുകളിൽ പുള്ളി വന്നാൽ ഗൈൻ എന്ന അക്ഷരം, അത് തൊണ്ടയുടെ മുകൾ ഭാഗത്താണ്. ഇത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുച്ചരിക്കുന്ന ഐനാണ്. അപ്പോൾ അത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് പുറപ്പെടേണ്ടത്. ബഅദക അല്ലെങ്കിൽ ബഹദക എന്നൊക്കെ ആണെങ്കിൽ അത് തെറ്റും. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കണം, ബഅദക എന്നാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഈ ഭാഗം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹുമ്മ അൻചൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. ഇനി ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണം. അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻതൽ ഔവൽ, നീയാണ് ഏറ്റവും ആദ്യമുള്ളവൻ. അൽ ഔവൽ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്, മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒന്നാണ്. ഫലൈസ ഖബ്ലക ശൈഉൻ, പടച്ചോനെ, നിന്റെ മുമ്പ് മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും ആദ്യത്തേത് നീയാണ്, നിനക്ക് മുമ്പ് ഈ ലോകത്തൊന്നും ഉണ്ടായിട്ടില്ല. വ അൻതൽ ആഖിർ, നീയാണ് ഏറ്റവും ഒടുക്കമുള്ളവനും അവസാനത്തേതും നീയാണ്. ആദ്യവും അന്ത്യവും നീയാണ്, ആദ്യവും അന്ത്യവും നീയാണ്. ഫലൈസ ബഅദക ശൈഉൻ, നിനക്ക് ശേഷമായി ഒന്നുമില്ല. അല്ലാഹുവേ, ആദ്യത്തേതും അവസാനത്തേതും നീയാണ്, നിനക്ക് മുമ്പോ ശേഷമോ ഒന്നുമില്ല എന്നാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കുറേ ഭാഗം പഠിച്ചു, ഇൻഷാല്ലാ ഇനി ബാക്കി കുറച്ച് ഭാഗം കൂടിയുണ്ട്. അത് വരും എപ്പിസോഡുകളിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ സഫീർ അൽഹിക്കമിയുടെ പ്രാർത്ഥനാ പഠനത്തിൽ നാം ഇന്ന് കേട്ടത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്ർ എന്നതിൻ്റെ ഭാഗം 5.
3: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മൾ ഇനി കേൾക്കുന്നത് പൂമരത്തണലിലാണ്.
2: പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷമീൽ മഞ്ചേരിയാണ്.
3: കാരുണ്യവാനായ റബ്ബ് എന്ന വിഷയത്തിൽ പൂമരത്തണലിൽ കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين കൂട്ടുകാരേറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പൂമരത്തണലിലെ മറ്റൊരു എപ്പിസോഡ് കൂടി നിങ്ങളിലേക്ക് എത്തുമ്പോൾ പീസ് റേഡിയോയുടെ മുമ്പിൽ തയ്യാറായി നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതമരുളുന്നു. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. കൂട്ടുകാരെ, അവധിക്കാലമൊക്കെ ഏറെ ആസ്വദിച്ച് സന്തോഷിച്ച് ഒപ്പം നമ്മുടെ നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും മറ്റുമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാവും അല്ലേ? എല്ലാവരുടെ സന്തോഷത്തിലും MS കൂടി പങ്കുകൊള്ളുന്നു. ഇന്നും കൂട്ടുകാരുടെ സന്തോഷത്തിലേക്ക് ഒരുപാട് അറിവുകളും പാട്ടുകളും കളിച്ചിരികളുമൊക്കെയായി പൂമരത്തണലിൽ വീണ്ടും എത്തുകയാണ്. ഇന്നും നമ്മോടൊപ്പം നമ്മുടെ അതിഥിയായി ജൗഹറുണ്ട്. ജൗഹർ, പൂമരത്തണലിലേക്ക് സ്വാഗതം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. കൂട്ടുകാർക്ക് എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് പാട്ടുകളും കഥകളുമായിട്ട്. ഇൻഷാ അല്ലാ ഈ ഒരു എപ്പിസോഡ് കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലാഹു അതിന് എനിക്ക് തോഫീക്ക് നൽകിയതിൽ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ.
5: അൽഹംദുലില്ലാ, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ജൗഹറിന് ഒരു പ്രത്യേക നന്ദി സാന്ദർഭികമായി പറയുന്നു. കാരണം ജൗഹറിൻ്റെ പാട്ട് കൂട്ടുകാർക്കെല്ലാം അത്രയേറെ ഇഷ്ടമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മളേറെ ഹൃദ്യമായിക്കൊണ്ട് ആ പാട്ടുകളിലെ ഓരോ വരികളും സ്വീകരിച്ചിരുന്നു. ഇന്നും അതുപോലെ നല്ല പാട്ടുകളുമായി, അറിവുകളുമായി, അനുഭവങ്ങളുമായി എല്ലാം ജൗഹർ നമ്മോടൊപ്പം കൂട്ടുകൂടുകയാണ്. ഇന്ന് ഏത് പാട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ജൗഹർ?
6: എം എസ്, കഴിഞ്ഞ തവണ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ നമ്മൾ അവരോട് പറഞ്ഞത് നമ്മുടെ ഉമ്മയെയും
5: ഉപ്പയെയുമായിരുന്നു.
6: ഇന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ഓർക്കാൻ വേണ്ടി പറയുന്നത് നമ്മുടെ സ്വന്തം സഹോദരന്മാർ. നമുക്ക് എല്ലാ അവസരങ്ങളിലും താങ്ങായി തണലായി നമ്മോടൊപ്പമുള്ള നമ്മുടെ സഹോദരന്മാരെക്കുറിച്ചും അതോടൊപ്പം നമ്മുടെ അധ്യാപകരെക്കുറിച്ചുമാണ്.
5: ആഹാ, എങ്കിൽ ആ വരികൾ കേൾക്കാൻ എം എസിനെ പോലെ തന്നെ കൂട്ടുകാർക്കും ഏറെ ആകാംക്ഷയായിരിക്കുന്നു. ആ വരികളിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോയാലോ?
6: ഓക്കെ, നമുക്ക് കടന്നു ചെല്ലാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർത്തു നോക്കി അല്ലേ എം എസ്?
5: തീർച്ചയായും
6: ഒന്നുകൂടെ ഓർത്തു നോക്കിയാലോ?
5: ആവാം.

0: വാക്ക്.
1: അതെ, രണ്ടു കൂട്ടരെ പറ്റിയാണ് ഈ വരികളിലൂടെ നമ്മളോട് ഓർത്തു നോക്കാൻ പറയുന്നത് അല്ലേ. ഒന്നാമത്തേത് നമ്മുടെ സഹോദരന്മാരെ കുറിച്ച്, എന്നുവെച്ചാൽ നമ്മുടെ അനിയൻ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തി അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠത്തി പോലെയുള്ള നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള കൂടപ്പിറപ്പുകളെക്കുറിച്ച്. എന്താ അവരുടെ പ്രത്യേകത ജൗഹർ?
2: എം എസ്, നമ്മുടെ സഹോദരന്മാരും സഹോദരികളും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഈ ചെറിയ കൊച്ചു കൂട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ച് കരയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യം നേരിടുമ്പോൾ അവർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ സഹോദരന്മാരാണ് കൂടെ ഉള്ളത്. നമ്മുടെ സ്വന്തം ജ്യേഷ്ഠന്മാരും അനിയന്മാരും അതോടൊപ്പം നമ്മുടെ എളാപ്പയുടെയും മൂത്താപ്പയുടെയും ഒക്കെ മക്കളായിട്ടുള്ള നമ്മുടെ സ്വന്തം സഹോദരന്മാർ നമ്മോടൊപ്പം എന്നും ഉണ്ടാകും. അപ്പോൾ അവർ നമുക്ക് കൂടെ നിന്ന് ചെയ്തു തന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളെന്ത് ചെയ്യണം? എപ്പോഴും ഓർക്കണം. അതിന് അവർക്ക് നന്ദി പറയണം. അതോടൊപ്പം അവർക്ക് വേണ്ടി ലോകരക്ഷിതാവായ തമ്പുരാനോട് സദാസമയവും നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം.
1: അതെ, പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളിലൊക്കെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ പഠിക്കുന്ന നമ്മുടെ ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തിക്കാണ് നമുക്ക് എപ്പോഴും ആശ്വാസമാകാറുള്ളത് അല്ലേ. നമ്മുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാറുള്ളതും ഒക്കെ അവരാണ്.
2: ശരിയാ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും ഉമ്മയും ഉപ്പയും എത്താത്ത സന്ദർഭത്തിൽ അവരാണ് നമുക്ക് താങ്ങായിട്ടുണ്ടാവുക.
1: അതോടൊപ്പം തന്നെ നമ്മുടെ അനിയന്മാരും അനിയത്തികളും, അവര് നമുക്ക് എപ്പോഴും ഒരു കൂട്ടാണ് അല്ലേ. നമുക്കൊരു പക്ഷേ അയൽപ്പക്കത്തൊന്നും കളിക്കാൻ കൂട്ടുകാർ, ഒരു പക്ഷേ നഗരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഒപ്പം കളിക്കാനൊക്കെ വേറെ കുട്ടികളുണ്ടാവണമെന്നില്ല. ആ സമയത്ത് നമ്മുടെ അനിയനും അനിയത്തിയും ഒക്കെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ കൂട്ട്. അവരോടൊപ്പമാണ് നമ്മൾ ചെറിയ കുസൃതികളൊക്കെ കാണിച്ച് കളിക്കാറുള്ളതും സന്തോഷം പങ്കിടാറുള്ളതൊക്കെ. അപ്പോൾ അവരെക്കുറിച്ചും നമ്മൾ ഓർക്കണം. അവരോടും ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറണം. പലപ്പോഴും ആ പെരുമാറ്റം എങ്ങനെയായി മാറാറുണ്ട് ജവഹർ?
2: ചിലപ്പോൾ നമ്മുടെ പീസ് റേഡിയോയുടെ ശ്രോതാക്കളായ നമ്മുടെ കൂട്ടുകാർ ചെറിയ അനിയന്മാരോടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കാറുണ്ട്. കാരണം അവരുടെ വികൃതി കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാതെ പോകും. അപ്പോൾ അവരെ ചിലപ്പോൾ ഒന്ന് നുള്ളുകയോ ഒന്ന് പിച്ചുകയോ ഒക്കെ ചെയ്യാറുണ്ട്, ഉമ്മയും ഉപ്പയൊന്നും കാണാതെ. ഉമ്മയും ഉപ്പയും കണ്ട് ചെയ്താലോ ചിലപ്പോൾ ഉമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ കാണാതെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവരെന്തെങ്കിലും വികൃതിയോ അല്ലെങ്കിൽ തമാശയൊക്കെ കാണിക്കുമ്പോൾ അവരെ വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഒന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ അത് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുതിർന്ന ആളുകളാണ് എന്നുള്ള നിലയ്ക്ക് അവരോട് വാത്സല്യത്തോടുകൂടി പെരുമാറണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ചെറിയ കുട്ടികളോട് വളരെയേറെ സ്നേഹമുള്ള ആളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളെ അദ്ദേഹത്തിൻ്റെ പുറത്തിരുത്തി അദ്ദേഹം മുട്ടുകുത്തി നടക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അത്രയേറെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ചെറിയ കുട്ടികളെ സ്നേഹിച്ചിട്ടുണ്ട്. അതേ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മളും നമ്മുടെ അനിയന്മാരെയും നമ്മുടെ അനിയത്തിമാരെയും വളരെ വാത്സല്യത്തോടുകൂടി ശ്രദ്ധിച്ച് പെരുമാറണം.
1: അതെ, അവരുടെ കുസൃതികളും വികൃതികളും ഒക്കെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണാനും ഏറെ വാത്സല്യത്തോടുകൂടി അവരോട് പെരുമാറാനും നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മൂത്ത സഹോദരന്മാർ, എന്നുവെച്ചാൽ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും, അവരോടും നമ്മൾ വഴക്കിന് പോവുകയോ അതല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുകയോ ഒക്കെ ചെയ്യാൻ പാടുണ്ടോ?
2: ഒരിക്കലും പാടില്ല എം എസ്. കാരണം നമ്മുടെ ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരുമൊക്കെ നമുക്ക് വേണ്ടി നമ്മളറിയാതെ ഒരു പക്ഷേ ചിലപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ച് കരയുമ്പോൾ, അതല്ലെങ്കിൽ എവിടെ നമ്മളൊരു യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും താങ്ങായി തണലായിട്ട് അവരാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഒരു വഴിയിൽ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഉമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉപ്പ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മൾ ഒരു പക്ഷേ അവരുടെ കൂടെയായിരിക്കും നമ്മൾ യാത്ര ചെയ്യലും വീട്ടിൽ ഒറ്റക്കാകുമ്പോൾ താമസിക്കലും ഒക്കെ അവരുടെ കൂടെയായിരിക്കും. അതുകൊണ്ട് അവരോടൊരിക്കലും നമ്മൾ കയർത്ത് സംസാരിക്കുകയോ വികൃതി കാണിക്കുകയോ ചെയ്യരുത്. ഒരുപക്ഷെ ചില കൂട്ടുകാരൊക്കെ അവരോട് വികൃതി കാണിക്കാൻ പേടിക്കും. കാരണം ചിലപ്പോൾ നമ്മേക്കാൾ മുതിർന്ന ആളുകളാണ്, നമ്മേക്കാൾ ആരോഗ്യമുള്ള ആളുകളാണ്. നമ്മൾ ഒരുപക്ഷെ വികൃതി കാണിച്ചാൽ, അതല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചാൽ, ഒരുപക്ഷെ അവർ നമ്മെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വലുതായിട്ടൊന്നുമില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. നമ്മുടെ ചില പീസ് റേഡിയോയിലെ കൂട്ടുകാർക്കൊക്കെ അനുഭവം ഉണ്ടാകും, ചില ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട്.
1: അതെ അതെ, അതുകൊണ്ട് അത്തരം വികൃതികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ മൂത്തവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കരുണ കാണിക്കുക എന്ന റസൂലിൻ്റെ ആ മഹത്തായ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ മുന്നേറ്റം ശക്തമാക്കണമെന്ന് കൂട്ടുകാരോട് ഉപദേശിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പാട്ടിൻ്റെ അടുത്ത വരിയുടെ കൂടെ ആശയത്തിലേക്ക് പോയാലോ?
2: ഓർ

0: അതെ, നമ്മൾ വളരെയധികം ഓർക്കേണ്ടതും ഒപ്പം നമ്മുടെ പെരുമാറ്റം വളരെയധികം നന്നാക്കേണ്ടതുമായ ഒരു രംഗമാണ് നമ്മുടെ അധ്യാപകരുമായുള്ള പെരുമാറ്റം. എന്നുവെച്ചാൽ അവർ നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നവരാണ് എന്നാണ് നമ്മുടെ വരിയിൽ പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ ചെറുപ്പം മുതൽ നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നത്, അത് വെച്ച് വാക്കുകൾ പഠിപ്പിച്ചു തന്നത്, അത് വെച്ച് വാചകങ്ങളും അങ്ങനെ ഒരുപാട് അറിവുകളും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നതും നമ്മോട് അങ്ങേയറ്റത്തെ സ്നേഹവും വാത്സല്യവും ഒക്കെ കാണിക്കുന്നതും ഒക്കെ നമ്മുടെ അധ്യാപകരാണ്, നമ്മുടെ ഗുരുനാഥന്മാരാണ്. സ്വാഭാവികമായും നമുക്ക് അവരോടും വളരെയധികം കടപ്പാട് കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്, അല്ലേ ജൗഹർ?
1: ശരിയാ, നമ്മെ ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് എഴുത്തും വായനയും എല്ലാം പഠിപ്പിച്ചു തന്ന നമ്മുടെ ഗുരുനാഥന്മാർ, ശരിക്കും അവരെ നമ്മൾ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും എങ്ങനെ സ്നേഹിക്കുന്നുവോ അതേപോലെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഒന്നും അറിയാത്ത കാലത്ത് നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ നമ്മെ ഒന്നാം ക്ലാസ്സിലോ എൽ കെ ജിയിലോ ഒക്കെ കൊണ്ടുപോയി ചേർക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മുന്നിലേക്ക് വായിക്കാൻ തന്നാൽ നമുക്കൊന്നും വായിക്കാൻ അറിയില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് വേണ്ട അറിവുകളും വായിക്കുവാനുള്ള സഹായങ്ങളും എല്ലാം ചെയ്തുതന്ന നമ്മുടെ ഗുരുവിൻ്റെ വാക്കുകളെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല,
0: ധിക്കരിക്കാൻ പാടില്ല.
1: അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പാടാം, അല്ലേ എം എസ്?
0: ശരി.

0: അതെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ അധ്യാപകരോടുള്ള പെരുമാറ്റം വളരെയധികം ശ്രദ്ധിക്കണം. അവരുടെ മുന്നിൽ വളരെയധികം വിനയത്തോടും ബഹുമാനത്തോടും കൂടി മാത്രമേ നമ്മൾ പെരുമാറാവൂ. അതല്ലാതെ അവരെ ധിക്കരിക്കുന്ന, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്ത ചീത്ത കൂട്ടുകാരായി ഒരിക്കലും നമ്മുടെ ഈ പൂമരത്തനിലൊക്കെ കേൾക്കുന്ന കൂട്ടുകാർ ആവില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം, ശ്രദ്ധിക്കുമല്ലോ. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പാട്ടിന്റെ അടുത്ത വരിയിലേക്ക് പോയാലോ ജവഹർ?
1: ശരിയാ, നമ്മുടെ കൂട്ടുകാരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. അടുത്ത ഒരു വരി ഇങ്ങനെയാണ്.

0: എമസ്, നമ്മുടെ ചാരയുള്ള നമ്മുടെ വീട്ടുകാരി നമുക്കെന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നുണ്ടോ? ശരിക്കും ശരിക്കും ചില വീടുകളിലൊക്കെ കാണാൻ പറ്റും, അടുത്തുള്ള അയൽവാസികളുമായിട്ട് വളരെ ബഹളങ്ങളും കലഹങ്ങളുമായിട്ടൊക്കെ പോകുന്ന ചില വീട്ടുകാരെ കാണാൻ പറ്റും. എല്ലാ വീട്ടുകാരും അങ്ങനെ തന്നെയാണോ?
1: ഒരിക്കലുമല്ല. പ്രത്യേകിച്ചും നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാരൊക്കെ ഉള്ള വീട്ടിൽ നമ്മുടെ അയൽവാസികളുമായി, അതാണല്ലോ ചാരയുള്ള വീട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത്തരത്തിൽ നമ്മുടെ അയൽവാസികളുമായൊക്കെ നല്ല ബന്ധം പുലർത്തണമെന്ന് നമ്മുടെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ അയൽവാസികളായ കുട്ടികളോടായാലും അവിടുത്തെ മുതിർന്നവരോടായാലും ഒക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. കാരണം പല പ്രയാസഘട്ടങ്ങളിലും അവരായിരിക്കും നമുക്ക് തുണയാകുക. ഒരുപക്ഷെ നമ്മുടെ മറ്റുള്ള കുടുംബക്കാരൊക്കെ ഒരുപാട് അകലെയാവാം. പെട്ടെന്നുണ്ടാവുന്ന നമുക്കെന്തെങ്കിലുമൊക്കെ ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ആപത്തോ ഒക്കെ വന്നാൽ ഓടി വന്ന് നമ്മെ സഹായിക്കാനും ഒക്കെ ഉണ്ടാവുക ആരാണ്?
0: നമ്മുടെ അയൽവാസികളാണ്. അതുകൊണ്ടാവാം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, തൻ്റെ അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു മരം വളരുന്നുണ്ടെങ്കിൽ, അവരുടെ വഴിയിൽ തടസ്സമായിട്ട് ആ മരം നിൽക്കുന്നുണ്ടെങ്കിൽ, അതല്ല ആ അയൽവാസിക്ക് കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് തടസ്സമായിട്ട് ആ മരം നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ച് കളയണമെന്നാണ് നമ്മുടെ പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്.
1: അതെ, അതോടൊപ്പം മറ്റു ചില പ്രവാചകന്റെ അധ്യാപനങ്ങൾ കൂടി മനസ്സിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സ്വഹാബിയോട് പറഞ്ഞില്ലേ, നീ കറി ഉണ്ടാക്കുമ്പോൾ നിന്റെ കറിയിൽ അല്പം വെള്ളം ചേർത്തിട്ടാണെങ്കിലും, എന്നുവച്ചാൽ കറി ഒരു പക്ഷേ അടുത്ത വീട്ടിലേക്ക് കൊടുക്കാൻ മാത്രം തികയില്ലെങ്കിൽ അതിലല്പം വെള്ളമൊഴിച്ച് നീട്ടിയിട്ടാണെങ്കിലും എന്ത് ചെയ്യണം? നിന്റെ അയൽക്കാരന് അല്പം കൊടുക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം.
0: അതോടൊപ്പം മറ്റൊന്നുകൂടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല. കൂട്ടുകാരെ, നമ്മുടെ അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളല്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നല്ല ഭക്ഷണങ്ങളും വിഭവസമൃദ്ധമായ ബിരിയാണിയോ അങ്ങനെയുള്ള എന്തുണ്ടാക്കുമ്പോഴും നമ്മുടെ അയൽവാസിക്ക് കൂടി കൊടുത്തുകൊണ്ട് അയൽപ്പക്ക ബന്ധം അത് നല്ല പോലെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം.
1: അതിനുവേണ്ടി നമ്മുടെ ഈ പീസ് റേഡിയോ പൂമരത്തണിലൊക്കെ കേൾക്കുന്ന കൂട്ടുകാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മുടെ അയൽപ്പക്കത്തുള്ളത് ഏതു മതത്തിൽപ്പെട്ട ആളായാലും ഏതു ജാതിയിൽപ്പെട്ട ആളായാലും ഒക്കെ അവർ നമ്മുടെ അയൽവാസികളാണല്ലോ. അതുകൊണ്ട് നല്ല ബന്ധം അവരുമായി പുലർത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്.
0: അങ്ങനെയാണെങ്കിൽ ആ വരി ഒന്നുകൂടെ പാടി നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം.
1: തീർച്ചയായും.

അതെ, നമ്മൾ ഈ പാട്ടിലൂടെ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും ഒക്കെ പലരെയും ഓർക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു. ഉമ്മയെ ഓർക്കാൻ പറഞ്ഞു, ഉമ്മയുടെ കഷ്ടതകളും ത്യാഗങ്ങളൊക്കെ ഓർത്ത് ഉമ്മയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം ഉപ്പയെ ഓർക്കണമെന്ന് പറഞ്ഞു. ആ ഉപ്പയുടെ കഷ്ടപ്പാടുകളുടെ ചരിത്രം ഓർത്തുകൊണ്ട് ഉപ്പയെ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഗുരുനാഥന്മാർ, അയൽവാസികൾ, ഇവരെയൊക്കെ ഓർത്തുകൊണ്ട് അവരൊക്കെ നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് അവർക്കൊക്കെ പരമാവധി നന്മകൾ ചെയ്യണമെന്ന്, അവരൊക്കെ സ്നേഹിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, അവസാനത്തെ വരിയിൽ പറഞ്ഞതെന്താണ്?

0: അതെ, ഉപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയും ഗുരുനാഥന്മാരെയും അയൽവാസികളെയും ഒക്കെ നമുക്ക് തന്ന് അവരിൽ നിന്നൊക്കെ സ്നേഹം നമുക്ക് കിട്ടിയതിനൊക്കെ കാരണക്കാരൻ ആരാണ്? അതെല്ലാം നൽകിയവൻ ആരാണ്? അല്ലാഹുവല്ലേ? അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ സ്നേഹിക്കുന്നതിലും എത്രയോ ഇരട്ടിയായി നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്?
1: സംശയമൊന്നുമില്ല, അത് നമ്മുടെ ലോകരക്ഷിതാവായ അല്ലാഹുവിനെയാണ്.
0: അതെ കൂട്ടുകാരെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ നമുക്ക് ഓരോ തരത്തിലുള്ള ഉപകാരങ്ങളും നന്മകളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ നന്മകളും നമുക്കായി ഒരുക്കി തന്ന ആ അല്ലാഹുവിനെ നമ്മൾ ഏറെ ഇഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലാഹുവിനെ ഇഷ്ടമുള്ളവർക്ക് പാടാൻ വേണ്ടി രണ്ട് വരികൾ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താലോ ജൗഹർ?
1: ശരിയാ, അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം അല്ലാഹുവിനെ ഇഷ്ടം നമുക്കൊന്ന് പറഞ്ഞുകൂടാ കൂട്ടുകാരെ? പറയാ അല്ലേ?

0: അതെ, ആ രൂപത്തിൽ റബ്ബിനോടുള്ള ഇഷ്ടം ഈ പാട്ടിലൂടെ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ കൂടെ കാണിക്കേണ്ടതുണ്ട്. നമുക്കറിയാലോ, അങ്ങേയറ്റത്തെ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കായി ചെയ്തു തന്നിട്ടുള്ളത്, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് അവനോട് നമ്മൾ നന്ദി കാണിക്കണമെന്നും അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നും പറയുന്നത്. എന്തൊക്കെ അനുഗ്രഹങ്ങളാ, നമുക്ക് എണ്ണി കണക്കാക്കാൻ കഴിയോ ജൗഹർ?
1: ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ ഈ ലോകത്തേക്ക് വന്നതു തന്നെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ്. അതോടൊപ്പം നമ്മൾ ഈ ലോകത്ത് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, നമ്മൾ വർണ്ണമനോഹരമായ ഈ ഭൂമി ലോകത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് നമുക്ക് നൽകിയ കണ്ണുകൾ, നമ്മൾ ഈ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു, പൂമരത്തണൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി നമുക്ക് അല്ലാഹു ചെയ്തുതന്ന നമ്മുടെ കാതുകൾ, നമുക്ക് ഓടാനും ചാടാനും കാണാനും എല്ലാത്തിനും എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ചെയ്തെന്ന അല്ലാഹു എത്ര പരിശുദ്ധനാ, അല്ലേ എം എസ്?
0: അതെ, നമ്മുടെ കണ്ണുകളും കാതുകളും കാലുകളും ഒക്കെ നൽകിയ അല്ലാഹുവിനെ കുറിച്ച് ആ വരികൾ ഉൾക്കൊള്ളുന്ന ഏതോ ഒരു പാട്ട് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ.
1: ശരിയാ, ഞാൻ ഈ പീസ് റേഡിയോ കേൾക്കുന്ന സമയത്ത് ഇവിടെ എം എസ് തന്നെ പാടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു സംശയം. ഒരു പാട്ടുണ്ട് വളരെ മനോഹരമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നൊരു പാട്ട്, അത് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് പാടാം, അല്ലേ എം എസ്?
0: തീർച്ചയായും.

0: അതെ, ഈ നന്മകളൊക്കെ നൽകിയ ആ അള്ളാഹുവിനെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കണമെന്നാണ് നമ്മൾ നമ്മുടെ പാട്ടിൻ്റെ അവസാനത്തിൽ പാടിവെച്ചത്. എങ്ങനെയാ നമ്മൾ ആ അള്ളാഹുവിനെ സ്നേഹിക്കുക? നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അല്ല, മറിച്ച് ആ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ പാലിക്കുകയും ഒപ്പം അള്ളാഹുവും റസൂലും ഒക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല? നമ്മുടെ നമസ്കാരം ഒഴിവാക്കൂല, ഖുർആൻ പാരായണങ്ങൾ ഒഴിവാക്കൂല, അതുപോലെയുള്ള നന്മകളൊന്നും എന്ത് ചെയ്യില്ല, ഒഴിവാക്കില്ല. ഒപ്പം തിന്മകളായിട്ടുള്ള ഓരോ കാര്യങ്ങളും, അനാവശ്യമായി സിനിമകളും സീരിയലുകളും ഒക്കെ കാണുന്നത് ഒഴിവാക്കും, ഉമ്മയെയും ഉപ്പയെയും ധിക്കരിക്കുന്നതൊക്കെ ഒഴിവാക്കും, അതുപോലെ ഗുരുനാഥന്മാരോട് ബഹുമാനമില്ലാതെ പെരുമാറുന്ന അവസ്ഥകളൊക്കെ ഒഴിവാക്കും, നമ്മുടെ മുതിർന്ന നമ്മുടെ ജ്യേഷ്ഠന്മാരോടും ജ്യേഷ്ഠത്തിമാരോടും ബഹുമാനത്തോടുകൂടി പെരുമാറും, നമ്മുടെ കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടൊക്കെ നമ്മളേറെ വാത്സല്യത്തോടുകൂടി കാരുണ്യത്തോടുകൂടി പെരുമാറും. ഇങ്ങനെ തുടങ്ങി ഓരോ നന്മയും തിന്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എപ്രകാരം പറഞ്ഞുവോ ആ രൂപത്തിലുണ്ടാവും. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരാവാനല്ലേ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്? അങ്ങനെ അതിലൂടെ നമുക്ക് എവിടെ എത്തിച്ചേരണം?
1: സ്വർഗത്തിൽ എത്തിച്ചേരണം ഇൻഷാ അള്ളാ. നമ്മളും നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ മുതിർന്ന ജ്യേഷ്ഠന്മാരും അനിയന്മാരും എല്ലാവരും ഒരുമിച്ച് ഇതേപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് സദാസമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ അള്ളാഹുവിനെ ഓർക്കണം എന്നുള്ള വരി ഒന്നുകൂടെ നമ്മൾ പാടാൻ പോവുകയാണ്.

0: അതെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമയത്തും അള്ളാഹുവിനെ ഓർത്തിടുന്ന നല്ല കൂട്ടുകാരാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ, ഇന്നും നമ്മോടൊപ്പം കൂട്ടുകൂടാനും പാട്ടുപാടാനും കളിയും ചിരിയും പങ്കുവെക്കാനുമെല്ലാം കൂടെയുണ്ടായിരുന്നത് നമ്മുടെ ജൗഹറാണ്, ഒപ്പം കൂട്ടുകാരുടെ സ്വന്തം MS-ഉം. ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി സംവദിക്കാമെന്ന പ്രതീക്ഷയിൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
1: മാഷാ പൂമരത്തണലിൽ കാരുണ്യവാനായ റബ്ബ് എന്ന വിഷയത്തിൽ ഷമീൽ മഞ്ചേരിയുടെ സംസാരമാണ് നാം ഇതുവരെ കേട്ടത്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم
3: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب

أت سكرة الموت بالحق ذلك ما كنت منه تحيد ونفي

0: പീസ് റേഡിയോ വൈബ്സിൽ ഇനി നുറുങ്ങുകളിൽ ഖുർആൻ പഠനവും മുൻഗാമികളും എന്ന വിഷയത്തിലാണ് നുറുങ്ങുകൾ.
1: നബീൽ സലാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: ഖുർആൻ പഠനവും മുൻഗാമികളും. രചന പി എൻ അബ്ദുല്ലത്തീഫ് മദനി. വിശുദ്ധ ഖുർആൻ മാനവതയുടെ മാർഗദർശക ഗ്രന്ഥമാണ്. അള്ളാഹു അന്തിമദൂതരിലൂടെ അവതരിപ്പിച്ച അവസാന വേദഗ്രന്ഥം. അത് മനുഷ്യന്റെ ഇഹപര വിജയത്തിന് നിദാനമാണ്. ഖുർആൻ പാരായണം ചെയ്യുകയും അതിൻ്റെ ആശയങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. സത്യവിശ്വാസം ഉൾക്കൊണ്ടവർ അതുമായുള്ള ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കണം. സച്ചരിതരായ മുൻഗാമികൾ ഖുർആൻ പഠിക്കുവാൻ കാണിച്ച താൽപ്പര്യം നമ്മെ വിസ്മയിപ്പിക്കും. സ്വഹാബിമാരും താബിഈകളുമായ ഏതാനും മഹത്തുക്കൾ ഖുർആനിനെക്കുറിച്ച് പറഞ്ഞ ചില വചനങ്ങളാണ് താഴെ കൊടുക്കുന്നത്. എന്റെ പഠനം ഖുർആനിൽ പരിമിതപ്പെടുത്തിയിരുന്നുവെങ്കിൽ. സുഫിയാൻ സൗരി. ഖുർആനിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ പാഴാക്കിക്കളഞ്ഞ ധാരാളം സമയത്തിൻ്റെ പേരിൽ ഞാൻ ഖേദിക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ. അള്ളാഹു നിങ്ങൾക്കേറ്റവും പ്രിയപ്പെട്ടവനാകുന്നതുവരെ നിങ്ങൾ ഉന്നതിയിലെത്തില്ല. വല്ലവനും ഖുർആനിനെ സ്നേഹിച്ചാൽ അവൻ അള്ളാഹുവിനെ സ്നേഹിച്ചു. നിങ്ങളോട് പറയുന്നതിനെ ശരിയാവണ്ണം ഗ്രഹിക്കുക. സുഫിയാനുബിനു ഉയൈന. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. കെട്ടിത്തൂക്കിയ മുസ്ഹഫുകളാകരുത് നിങ്ങളെ ആകർഷിക്കുന്നത്. ഖുർആനിൻ്റെ ഭരണിയായ ഹൃദയത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. അബൂ ഉമാമ അൽ ബാഹിലി. നിങ്ങൾ ജ്ഞാനം നേടുന്നുവോ ഖുർആനെടുക്കുക. കാരണം പൂർവികരുടെയും പിൽക്കാലക്കാരുടെയും വിജ്ഞാനം അതിലുണ്ട്. ഇബ്നു മസ്ഊദ്. ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീട് വീട്ടുകാർക്ക് വിശാലമായിരിക്കും. അവിടെ നന്മകൾ കൂടും. അവിടെ മലക്കുകൾ സന്നിഹിതരാവുകയും പിശാചുക്കൾ പുറത്തു പോവുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടാത്ത വീട്ടിൽ വീട്ടുകാർക്ക് ഇടുക്കമനു അനുഭവപ്പെടും. നന്മകൾ കുറയുകയും മലക്കുകൾ പുറത്തു പോവുകയും പിശാചുക്കൾ കടന്നുവരികയും ചെയ്യും. അബൂ ഹുറൈറ. എന്നെ അള്ളാഹു ഉന്നതിയിലെത്തിച്ചത് ഖുർആൻ കൊണ്ടാണ്. ഖുർആനിനു മീതെ ഒരു ഐശ്വര്യവുമില്ല. ഖുർആനിന് ശേഷം ഒരു ദാരിദ്ര്യവുമില്ല. ഹസനുൽ ബസ്വരി. ദിയാ ഉൽ മിഖോദിസി അറിവ് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രക്കൊരുങ്ങിയപ്പോൾ ഇബ്രാഹിം അൽ മിഖോദിസി അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം: നീ ഉപേക്ഷ കൂടാതെ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുക. നീ ഖുർആൻ പാരായണം ചെയ്യുന്നതിനനുസരിച്ചാണ് നിന്റെ ദൗത്യം എളുപ്പമാവുക. ദിയാ ഉൽ മിഖോദിസി പറഞ്ഞു: ഞാനത് പരീക്ഷിച്ചു നോക്കി. ഞാൻ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കൂടുതൽ ഹദീസുകൾ കേൾക്കാനും എഴുതിയെടുക്കാനും കഴിയുന്നു. പാരായണം കുറഞ്ഞാൽ പഠിക്കാൻ പ്രയാസം നേരിടുന്നു. നിങ്ങൾക്കു മുമ്പുള്ളവർ ഖുർആനിനെ അള്ളാഹുവിൻ്റെ സന്ദേശമായി കണ്ടു. രാവുകളിൽ അത് വിചിന്തനം ചെയ്തും പകലത് പരിശോധിച്ചും അവർ സമയം ചെലവിട്ടു. അൽ ഹസൻ ബിൻ അലി. ഹൃദയം ശുദ്ധമാണെങ്കിൽ ഖുർആൻ പാരായണത്തിൽ മതിവരില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ. നിങ്ങൾ കവിത പാടും പോലെ ഖുർആൻ പാരായണം ചെയ്യരുത്. ചീത്തകാരക്ക ചൊരിയുന്നതുപോലെ വിതറുകയും അരുത്. അതിൻ്റെ അത്ഭുതങ്ങൾക്കു മുമ്പിൽ ചിന്താ നിമഗ്ധരാവുക. അതുകൊണ്ട് ഹൃദയത്തെ ചലിപ്പിക്കുക, ഹൃദയത്തെ ഉത്തേജിപ്പിക്കുക. അവസാനത്തെ സൂറത്തിൽ ഓടിയെത്തരാവരുത് നിങ്ങളുടെ ലക്ഷ്യം. ഇബ്നു മസ്ഊദ്. ഒരാൾ ഉബയ്യുബിനു കഅബിനോട് പറഞ്ഞു: എനിക്ക് ഉപദേശം തരണം. അദ്ദേഹം പറഞ്ഞു: നീ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഇമാമാക്കുക. അതിനെ വിധികർത്താവായി തൃപ്തിപ്പെടുക. അതാണ് നിങ്ങൾക്ക് ദൂതൻ വിട്ടേച്ചു പോയത്. അത് ശുപാർശകനാണ്, അനുസരിക്കപ്പെടേണ്ടതും സംശയിക്കപ്പെടാത്ത സാക്ഷിയുമാണ്. അതിൽ നിങ്ങളുടെയും പൂർവികരുടെയും ചരിത്രമുണ്ട്. നിങ്ങൾക്കും ശേഷം വരുന്നവർക്കും ആവശ്യമായ ഉത്ബോധനവും വിധിയും വൃത്താന്തവുമാണത്. ഖുർആൻ വിജ്ഞാന കുതുകികളുടെ പൂന്തോട്ടമാണ്. അവർക്ക് ആ തോട്ടത്തിൽ എവിടെ ചെന്നാലും ഉല്ലാസമായിരിക്കും. മുഹമ്മദ് ബിനു വാസ്യ. നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കുക. അത് ബുദ്ധിയുടെ ഗ്രാഹ്യതയാണ്, ജ്ഞാനത്തിൻ്റെ പ്രകാശവും ഉറവിടവുമാണ്, അവസാന ദൈവീക ഗ്രന്ഥവും. കഅബുൽ അഹ്ബാർ.
0: മാഷാല്ലാഹ്. ഇപ്പോൾ നമ്മൾ കേട്ടത് ഖുർആൻ പഠനവും മുൻഗാമികളും. നുറുങ്ങുകളിൽ നബീൽ സലാഹിയുടെ സംസാരമാണ് ഇതുവരെ കേട്ടത്. റേഡിയോ വൈബ്സിലിനി
1: അസ്മാഉൽ ഹുസ്ന. അബ്ദുൽ റഊഫ് അൽ ഹിക്കമി തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന ഔദാര്യവാൻ അൽ മന്നാൻ എന്ന അള്ളാഹുവിൻ്റെ ഉത്തമ നാമത്തെക്കുറിച്ചുള്ള ആഴമേറിയ പഠന സെഷനിലേക്കാണ് നാം റേഡിയോ വൈബ്സിൽ പോകുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അതിവിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ, അത് അറിയലും മനസ്സിലാക്കലും അതിൻ്റെ തേട്ടമനുസരിച്ചുകൊണ്ട് ജീവിക്കലും അത് മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയുമെല്ലാം വലിയ പുണ്യങ്ങൾ നേടിത്തരുന്നതാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നാമം പഠിക്കുക എന്നത് അതുതന്നെയും ഒരു ഇബാദത്തായി നാം കാണുമ്പോഴാണ് ഇൻഷാല്ലാ നമ്മുടെ പഠനങ്ങൾ അതൊരു പുണ്യമുള്ള പഠനമായി മാറുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിൽ അള്ളാഹു അൽ മന്നാൻ എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അള്ളാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ തേട്ടം, അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത്, നാം പ്രാവർത്തികമാക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ ഈ ഒരു നാമം പഠിക്കുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തത് അള്ളാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമാണ്. അള്ളാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ ഔദാര്യവാനാണ്, അനുഗ്രഹദാതാവാണ്. അള്ളാഹു ഔദാര്യം ഏകുന്നവനാണ്, നൽകുന്നവനാണ്. ആ ഔദാര്യം നൽകിയതിനെ എടുത്തു പറയുകയും ചെയ്യും. അത് അള്ളാഹുവിൻ്റെ പൂർണ്ണതയാണ്. കാരണം നാം എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയതിനെ അത് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എടുത്തു പറയുക എന്നത് ദീനിൽ ഇസ്ലാമിൽ പാടില്ല എന്ന് പഠിപ്പിച്ചതോടൊപ്പം അള്ളാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ അവൻ നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അവന് നന്ദി കാണിക്കാനാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് അള്ളാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ അവൻ ഔദാര്യവാനാണ്. ആ ഔദാര്യത്തെ എടുത്തു പറഞ്ഞ് അവൻ്റെ അനുഗ്രഹങ്ങളെ സൃഷ്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവനുമാണ്. അള്ളാഹു അൽ മന്നാൻ അനുഗ്രഹദാതാവാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു

ലക്കൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും. ലാ ഇലാഹ ഇല്ലാന്ത, നീയല്ലാതെ ഒരു ആരാധ്യൻ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അൻതൽ മന്നാനു ആദ്യം തന്നെ അള്ളാഹുവിൻ്റെ ഒരു നാമത്തെ എടുത്ത് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഏതാ നാമം? അൽ മന്നാൻ. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് പറഞ്ഞതെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് ദഅ അല്ലാഹ ബിസ്മിഹി അൽ അദീം അല്ലദി ഇദാ ദഅ ബിഹി അജാബ വഇദാ സഅല ബിഹി ഉതിയ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകുകയും അതുപോലെ തന്നെ അവൻ്റെ ചോദ്യത്തിന് ഉത്തരവും അവൻ ആവശ്യപ്പെട്ടത് നൽകുകയും ചെയ്യുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഭവത്തെ വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അല്ലാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ നാം ചോദിക്കുന്നതെല്ലാം നൽകുന്നവനാണ്. അതുപോലെ തന്നെ നാം ചോദിക്കാത്തതും നമ്മുടെ ആവശ്യമുള്ളതെല്ലാം അല്ലാഹു കണ്ടറിഞ്ഞ് നൽകുന്ന അനുഗ്രഹദാതാവാണ്, ഔദാര്യവാനാണ് എന്നത്, അല്ലാഹുവിൻ്റെ ഔദാര്യത്തെ നമുക്ക് എണ്ണി കണക്കാക്കാൻ സാധ്യമല്ല എന്നതുമാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിൻ്റെ മഹത്തായ നാമങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്നത് ഈ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അത് അല്ലാഹു ഉത്തരം നൽകും, അല്ലാഹുവിൻ്റെ ഔദാര്യം നമുക്ക് ചൊരിയും എന്നത് ഈ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പഠിക്കുന്ന പഠനം, അല്ലാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, നമ്മുടെ പ്രാർത്ഥനാ വേളകളിലെല്ലാം അല്ലാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ തേട്ടത്തിന് അല്ലാഹുവിൻ്റെ ഔദാര്യത്താൽ നമുക്ക് ഉത്തരം നൽകും എന്നത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അൽ മന്നാൻ എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെയാണ്, അതുപോലെ തന്നെ അവൻ അരുളിയ ഔദാര്യത്തെയാണ്, അവന് കനിഞ്ഞരുളിയ അനുഗ്രഹത്തെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഇസ്ലാമാണ്. ഞാനും നിങ്ങളും മുസ്ലിമായി എന്നതാണ് അല്ലാഹു നമുക്ക് ഏകിയ ഏറ്റവും വലിയ അനുഗ്രഹം. സമ്പത്തോ സന്താനങ്ങളോ വലിയ ബിസിനസ്സിൻ്റെ സാമ്രാജ്യമോ നമ്മുടെ വീടോ ഒന്നുമല്ല, അതിനേക്കാൾ വലിയ അനുഗ്രഹം ഇതെല്ലാം ഇവിടെ നശിച്ചു പോകുന്നതാണ്, നമ്മൾ ബാക്കിയാക്കി പോകുന്നതാണ്. നമ്മുടെ സമ്പത്ത് നമുക്ക് കബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മുടെ വീട് നമുക്ക് കബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നാം ഉയർത്തിയ നമ്മുടെ ബിസിനസ്സിൻ്റെ സാമ്രാജ്യമൊന്നും നമ്മുടെ കബറിലേക്ക് ഉപകരിക്കില്ല. എന്നാൽ ഇസ്ലാം ദീനാണ് നമുക്ക് ഉപകരിക്കുന്നത്. കാരണം നമ്മുടെ മയ്യത്ത് കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന വേളയിൽ നമ്മുടെ ദീനിൽ ഇസ്ലാമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് കരിഞ്ഞരുളിയ അനുഗ്രഹങ്ങളുടെ ഏറ്റവും വമ്പിച്ച അനുഗ്രഹം എന്നുള്ളത് അത് ഇസ്ലാമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു അൽ മന്നാൻ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ആ മന്നാനായ അല്ലാഹു അവൻ്റെ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്ന ഒരു പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും, റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. ഈ പ്രാർത്ഥന പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ പ്രവാചകൻ തൻ്റെ ജീവിതത്തിലുടനീളം പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മളും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. അള്ളാഹുവിൽ തൃപ്തിപ്പെട്ട് ഈ മതത്തിനെ, റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ദീനിനെ മതമായി, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടുകൊണ്ട് നബി മുഹമ്മദിൻ റസൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ പ്രവാചകനാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ പ്രവാചകനാണ് എന്ന് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് പ്രഖ്യാപിക്കുകയും വേണം. മുസ്ലിമായി എന്നത് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്ന വേളയിലോ അല്ല വേണ്ടത്. മറിച്ച് മുസ്ലിം എന്നത് നാം ജീവിതത്തിൽ കാണിക്കണം, നാവുകൊണ്ട് പ്രഖ്യാപിക്കാൻ സാധിക്കണം, മനസ്സുകൊണ്ട് അടിയുറച്ച് വിശ്വസിക്കണം, അത് മുസ്ലിമായി പ്രകടമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് മുസ്ലിമിൻ്റെ ഇസ്സത്ത്, ഇസ്ലാമിൻ്റെ ഇസ്സത്ത് നമുക്ക് പ്രകടമാക്കാൻ സാധിക്കുന്നത്. അൽ മന്നാൻ, അവൻ അവൻ്റെ അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി കൊണ്ട് ഇസ്ലാമിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാതിൽ സഹാബത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖൈബർ യുദ്ധവേളയിൽ നബിയും സഹാബത്തും പോകുന്ന സമയത്ത് രണ്ട് സഹോദരങ്ങൾ, ഒന്ന് സലമത്ത് ബിൻ
അഖ്വ എന്ന് പറയുന്ന

0: ഒരു സ്വഹാബി. അതുപോലെ തന്നെ ആമിർ ബിൻ അക്വ എന്ന് പറയുന്ന മറ്റൊരു സ്വഹാബി, ഇവ രണ്ടൊരു സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾ, അവരിൽ ആമിർ എന്നു പറയുന്ന സ്വഹാബി നല്ല കവിത പാടുന്ന വ്യക്തിയായിരുന്നു, നല്ല കവിത പാടി ഒട്ടകങ്ങളെ തെളിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ ഒരു സമയത്തും ഖൈബർ യുദ്ധവേളയിൽ അതിനുവേണ്ടി യാത്ര നടത്തുന്ന സമയത്തും പ്രാർത്ഥിച്ച അല്ലെങ്കിൽ പാടിയ ഒരു പാട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ലൗല അൻത മഹ്തദൈന വല തസദ്ദഖ്ന വല സല്ലൈന. ഇവിടെ അല്ലാഹു നൽകിയ കരുണ്യ കനിഞ്ഞരുളിയ ആ ഹിദായത്തിനെ അതെടുത്തു പറയണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിട്ടില്ല എങ്കിൽ നമുക്ക് ഹിദായത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലായിരുന്നു, അങ്ങനെ നമുക്ക് സത്യസന്ധന്മാരുടെ കൂട്ടത്തിലാകാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ എണ്ണി പറഞ്ഞു കൊടുക്കണം. അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മുന്തിയ അനുഗ്രഹം എന്നുള്ളത് ഹിദായത്താണ് എന്ന് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖന്ദഖ് യുദ്ധവേളയിൽ മറ്റൊരു സന്ദർഭം, ഇതേപോലെ മറ്റൊരു സന്ദർഭത്തിൽ ഖന്ദഖ് യുദ്ധവേളയിൽ പ്രയാസപ്പെട്ട് കിടങ്ങു കുഴിക്കുന്ന ആ ഒരു സമയത്തും ആ പ്രയാസത്തിൻ്റെ ഘട്ടത്തിലും ഇസ്ലാമിനു വേണ്ടി പ്രയാസപ്പെടുന്ന സമയത്തും അദ്ദേഹം പാടുന്നുണ്ട്, വല്ലാഹി ലൗല അൻത മഹ്തദൈന വല തസദ്ദഖ്ന വല സല്ലൈന. അവിടെ ആ പ്രയാസം വന്നു. പ്രയാസം വരുമ്പോഴും ഇസ്ലാമിനെ ഇട്ടെറിഞ്ഞു പോകലല്ല ചെയ്തത്, ആ പ്രയാസത്തിലും അല്ലാഹുവേ നീ ഹിദായത്ത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ വഴികേടിലായി പോകുമായിരുന്നു. ആ ഹിദായത്തിനെയാണ് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും കവിത പാടിയതും എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചതുപോലും എന്തിനാണ്? അല്ലാഹു നിയോഗിച്ചതുപോലും അസത്യത്തിൽ നിന്ന് ജനങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്താനാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ്, സത്യമാർഗത്തിലേക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞപ്പോഴും അല്ലാഹു അൽ മന്നാനാണെന്നാണ് സൂചിപ്പിച്ചത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. കണ്ടോ, ലഖദ് മന്നല്ലാഹു, അല്ലാഹു ഔദാര്യം ചെയ്തിരിക്കുകയാണ്. ആർക്ക്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മേൽ അനുഗ്രഹം, അതായത് ഔദാര്യം ചെയ്തിരിക്കുകയാണ്. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ നിയോഗിച്ചു എന്നത് അത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നിങ്ങൾ ഉപയോഗിക്കുകയും അനുഗ്രഹദാതാവായ അല്ലാഹുവിന് നന്ദി കാണിക്കുകയും വേണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഴുന്ന നാടിൽ അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ജാഹിലിയത്തിൽ 3W എന്നറിയപ്പെട്ട, വൈൻ, വുമൺ, വാർ എന്നറിയപ്പെട്ട ആ ഒരു ഇരുണ്ട കാലത്തിൽ നിന്ന് കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുക്മിനൂന ബില്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തെ മൊത്തം ഒരു ഉത്തമ സമുദായമാക്കി മാറ്റിയ, ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നടത്തിയ, അതുപോലെ തന്നെ വഴി കാണിച്ച ആ മഹാപ്രവാചകൻ, ആ പ്രവാചകനെ നമ്മിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തു എന്നത് അത് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പ്രവാചകൻ ഏറെ ബുദ്ധിമുട്ടിയ അവസ്ഥകളുണ്ടായി. അൽ അമീനായിക്കൊണ്ട് 40 വയസ്സ് വരെ ജീവിച്ചു. ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നത്. അങ്ങനെ പ്രയാസങ്ങൾ ഏറ്റെടുത്തിട്ട് പോലും ആ ഇസ്ലാമിനെ നമുക്കെത്തിച്ചു തരാൻ വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. അത് അല്ലാഹുവിൻ്റെ, അവൻ്റെ അൽ മന്നാനായ റബ്ബിൻ്റെ അനുഗ്രഹമാണ്, ഔദാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ അറാബികളായ ചില ആളുകൾ, നമുക്ക് കിട്ടിയ ഈ ഇസ്ലാം എന്നത് വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാൻ അല്ലാഹു ചില സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തി. അറാബികളായ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ട്, നബിയെ, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്, എന്നിട്ട് അറബികളൊക്കെ പിന്നെ നശിച്ചിരിക്കുകയാണെന്നൊക്കെയുള്ള രൂപത്തിലുള്ള ചില വർത്തമാനങ്ങൾ പറഞ്ഞു. യാ റസൂലല്ലാഹ് അസ്ലംന ഖാതൽതുൽ അറബ് എന്ന് പറഞ്ഞ് അവരുടെ വർത്തമാനങ്ങൾ തുടങ്ങി. ഞങ്ങളൊക്കെ റസൂലെ നിങ്ങൾക്ക് ഔദാര്യമായിക്കൊണ്ട് ഇസ്ലാം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രവാചകന് ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല. ഇസ്ലാം സ്വീകരിക്കുക എന്നതും പ്രവാചകനോടുള്ള ഔദാര്യമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വതആല തിരുത്തി കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചു, യമുന്നൂന അലൈക അൻ അസ്ലമു ഖുല്ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. ഇസ്ലാം സ്വീകരിച്ചു എന്നത് അവരുടെ ഔദാര്യമായി കൊണ്ട് പറയുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഔദാര്യമല്ല, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഔദാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, നമുക്ക് ഇസ്ലാമാവാൻ സാധിക്കുക, മുസ്ലിമാകാൻ സാധിച്ചത്, ഇസ്ലാമിൽ അണിചേരാൻ സാധിച്ചത്, മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുന്നത്, ഇതെല്ലാം അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. അവൻ്റെ ഔദാര്യത്തിൽ വെച്ച് ഏറ്റവും വലിയ ഔദാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹിദായത്ത് അവൻ അരുളിയതാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അരുളുകയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വലാക്കിന്നല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അവിടെ യമുന്നു എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. വലാക്കിന്നല്ലാഹ, അല്ലാഹു യമുന്നു അലാ മൻ യശാ, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഹിദായത്തിനെ കൊടുക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. സ്വഹാബത്തിനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞെന്താ, ആ ഇസ്ലാം സ്വീകരിച്ച് പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ച ആ സ്വഹാബത്തിനോട് പോലും പറഞ്ഞത്, കദാലിക കുന്തും മിൻ ഖബിൽ ഫമന്നല്ലാഹു അലൈക്കും, നിങ്ങളും ഇതുപോലെ ഒരു അന്ധകാരത്തിലായിരുന്നു, അവിടെ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനെ ഉണർത്തുകയാണ്. ഇത് ഒരു യുദ്ധ സന്ദർഭത്തിൽ ഒരു സ്വഹാബി മറ്റൊരു എതിർ കക്ഷിയിൽ നിന്ന ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞതോടുകൂടി ഈ സ്വഹാബി വിചാരിച്ചു കൊല ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ കൊന്നുകളയാണ്. ഈ ഒരു സന്ദർഭത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിറക്കിയത് എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. മറ്റു ചില വ്യാഖ്യാനങ്ങളും ഉണ്ടെങ്കിലും ഈ ഒരു സംഭവത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ആ സ്വഹാബിയുടെ വിഷയത്തിലാണ് എന്നൊക്കെ പറയുന്നതായിക്കൊണ്ട് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അതായത് ശത്രുപക്ഷത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞിട്ടും കൊന്നില്ലേ, ആ കൊന്നത് അവൻ്റെ അന്ധകാരത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നില്ലേ, അത് കൊല്ലാൻ പാടില്ലായിരുന്നു. അതുപോലെ ആയിരുന്നു മുമ്പ് ഈ കൊല്ലാൻ വാളെടുത്ത വ്യക്തിയും സ്വഹാബിയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വഹാബത്ത് ഒരു അന്ധകാരത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത്, അത് അല്ലാഹുവിൻ്റെ ഔദാര്യമായിരുന്നു, അനുഗ്രഹമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല സ്വഹാബത്തിനെ വരെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മുസ്ലിമാകട്ടെ, അല്ലാഹുവിന് വഴിപ്പെട്ടവനാകട്ടെ, വഴിപ്പെടാത്തവനാകട്ടെ, അല്ലാഹുവിനെ നിഷേധിക്കുന്നവനാകട്ടെ, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനാകട്ടെ, ആർക്കായാലും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് അവൻ്റെ അനുഗ്രഹം എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ എണ്ണിക്കണക്കാക്കാനാണ് നോക്കുന്നതെങ്കിൽ അത് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ അല്ലാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയണം, അല്ലാഹു അനുഗ്രഹം കനിഞ്ഞരുളുന്നവനാണ്, ആ അനുഗ്രഹത്തെ എടുത്തു പറയുന്നവനുമാണ്. എടുത്തു പറയുന്നത് എന്തിനാണ്? അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അനുഗ്രഹദാതാവായ അല്ലാഹുവിന് നന്ദി കാണിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ആ അനുഗ്രഹത്തെ നാം മനസ്സിലാക്കുകയും ആ റബ്ബിന് നന്ദി കാണിക്കുകയും ചെയ്യണം. അൽ മന്നാനായ അല്ലാഹുവിനെ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങൾ വേണ്ട, നമ്മുടെ കണ്ണിൻ്റെ തന്നെ പവർ അത്രയാണ്, ഒരു ക്യാമറകൾക്കും തുലനം ചെയ്യാൻ സാധിക്കാത്ത അത്ര നല്ല പവറുള്ള കണ്ണ്, ആ കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു തആല തന്ന അനുഗ്രഹം എത്ര വലുതാണ്, വിലമതിക്കാനാകാത്തതാണ്. ആ അനുഗ്രഹങ്ങൾക്ക് പോലും നമുക്ക് നന്ദി കാണിക്കാൻ സാധ്യമല്ല എന്നതാണ് ചരിത്രങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹം നൽകുന്നവൻ, ആ അനുഗ്രഹദാതാവിന് നന്ദി കാണിക്കുക എന്നത് നമ്മുടെ കടമയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ചോദിച്ചതും അല്ലാത്തതുമായ, പ്രാർത്ഥിച്ചതും പ്രാർത്ഥിച്ചിട്ട് നേടാൻ ആഗ്രഹിച്ചതും അതല്ലാത്തതുമായ നമ്മുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് നൽകുന്നവനാണ് അൽ മന്നാനായ അല്ലാഹു സുബ്ഹാനഹു വതാല. അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അൽ മന്നാൻ അവൻ അനുഗ്രഹം അരുളുന്നവനാണ്, അവൻ ഔദാര്യവാനാണ്. അവൻ ഔദാര്യം നൽകിയതിൽ നിന്ന് നമ്മൾ ആസ്വദിക്കുകയും ആ ആസ്വാദനത്തിൽ നമ്മൾ റബ്ബിന് നന്ദി കാണിക്കുകയും ചെയ്യണം. അതോടൊപ്പം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നത് അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏറെ സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. ആ ഔദാര്യത്തിൽ നിന്ന് നമ്മുടെ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പട്ടിണി പാവങ്ങൾക്ക് അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് അല്ലെങ്കിൽ പള്ളി വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹിക സേവനങ്ങൾക്ക് ഇങ്ങനെയുള്ളതിന് നമ്മൾ കൊടുക്കുക, നമ്മുടെ ഔദാര്യം കാണിക്കുക എന്നത്, നമ്മൾ മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കുക എന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതാലയെ സംബന്ധിച്ചിടത്തോളം അവൻ ഔദാര്യം ചെയ്തതിനെ എടുത്തു പറയുന്നത് അടിമകൾ റബ്ബിന് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അടിമകൾ റബ്ബിനോട് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൊടുത്തതിനെ എടുത്തു പറയുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതാല ചെയ്യരുത് എന്ന് പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല കർമ്മങ്ങൾ പൊളിച്ചു കളയുമെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ആ ഒരു ദൂഷ്യ സ്വഭാവത്തെ എണ്ണിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാത്തുക്കും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ കൊടുത്തതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വതക്കകളെ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് കൂട്ടരെക്കുറിച്ച് പഠിപ്പിച്ചു. അവർ രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞു. സലാസുൻ ലായുക്കല്ലി മുഹുമുല്ലാ, അവരോട് അല്ലാഹു സുബ്ഹാനഹു വതാല സംസാരിക്കുകയില്ല. യൗമൽ ഖിയാമ, നാളെ പാരത്രിക ലോകത്ത്. വലയന്ദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കുകയുമില്ല. വലയുസക്കീഹിം, അവരെ നന്നാക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അപ്പോൾ സഹാബത്ത് ഇത് കേട്ട് നിന്നപ്പോൾ ഖാബു വഖസിറു, അവർ തീരാ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് ആരെയാണ് റസൂലെ ഈ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ മൂന്ന് കൂട്ടരെ പറഞ്ഞപ്പോൾ അതിലൊന്ന് കൊടുത്തതിനെ എടുത്തു പറയുന്നവരാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വതാല നന്നാക്കുകയില്ല, അവരെ അല്ലാഹു നോക്കുകയില്ല, അവർ തീരാ നഷ്ടത്തിലായിരിക്കും. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടാകും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മൂന്ന് കൂട്ടർ, ആ മൂന്ന് കൂട്ടരെ അല്ലാഹു സുബ്ഹാനഹു വതാല വെറുക്കുന്നു എന്നാണ്. അതിലൊന്നാമത്തത് അത്താജിറു അൽ ഹല്ലാഫ്, അധികമായി തൻ്റെ വസ്തുക്കൾ വിറ്റുപോകാൻ വേണ്ടി, നുണ പറഞ്ഞിട്ടല്ല, അധികമായി ഉള്ളത് തന്നെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് വിൽക്കുന്ന ആളുകൾ. കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അധികമായി സത്യം ചെയ്തുകൊണ്ട് തൻ്റെ വസ്തുക്കളെ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അത് കളവ് പറയാതെ സത്യം ചെയ്താലും ശരി, അത് അത്തരക്കാരെ അല്ലാഹു വെറുക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെന്നറിയോ, വൽ ബഖീലുൽ മന്നാൻ, എന്താണെന്നറിയോ, പ്രവാചകൻ്റെ ആ ഒരു ഒരു ആ പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ഔദാര്യം ചെയ്തതിനെ എടുത്തു പറയുന്ന പിശുക്കൻ എന്നാണ്. ഔദാര്യം ചെയ്തതിനെ എടുത്തു പറയുന്ന പിശുക്കൻ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ, വല്ലപ്പോഴും ആയിരിക്കും എന്തെങ്കിലും കൊടുക്കുന്നത്, ഏതെങ്കിലും വർഷത്തിലൊരിക്കൽ കൊടുത്തതായിരിക്കും. ആ കൊടുത്തതിനെ തന്നെ എടുത്തു പറഞ്ഞ് അങ്ങനെയുള്ള ഒരു പിശുക്കൻ, അങ്ങനെ പിശുക്കനായ എടുത്തു പറയുന്നവനെ അല്ലാഹു വെറുക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൂന്നാമത്തത് എന്താ, വൽ ഫഖീറുൽ മുഖ്താലുൻ, അഹങ്കാരിയായ ദരിദ്രൻ. ആ ഒരു വാക്കും നമ്മൾ ശ്രദ്ധിക്കണം. ദരിദ്രനായിരിക്കും, അവൻ അഹങ്കരിക്കാൻ യാതൊരു വകുപ്പും ഉണ്ടാവില്ല. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവനും അഹങ്കരിക്കാൻ പാടില്ല. പക്ഷേ എന്നാലും ഒരു പക്ഷേ ചിലപ്പോൾ ചിലരെങ്കിലും അഹങ്കരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് അധികാരമാണ്, രണ്ട് സമ്പത്താണ്. എന്നാൽ അതുപോലും ഇല്ലാത്തവൻ അഹങ്കരിക്കുക, അതെത്ര വലിയ ദൂഷ്യമാണ്. അതാണ് അല്ലാഹു അവനെ വെറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൽ നമ്മുടെ വിഷയം അൽ ബഖീലുൽ മന്നാൻ, ആ ദരിദ്രനായ എടുത്തു പറയുന്ന, അതായത് പിശുക്കനായ ഔദാര്യം ചെയ്യുന്നവൻ, ഔദാര്യം ചെയ്തതിനെ എടുത്തു പറയുന്ന പിശുക്കൻ, അവനെ അല്ലാഹു വെറുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ അവൻ ഔദാര്യം ചെയ്യുന്നവനാണ്. അവൻ്റെ അത് ഔദാര്യത്തെ അവൻ എടുത്തു പറഞ്ഞ് അടിമകളെ ഇബാദത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ്. എന്നാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും ഔദാര്യം ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ ആ ഔദാര്യം ചെയ്തതിനെ എടുത്തു പറയാൻ പാടില്ല എന്നതുമാണ് ഈ നാമത്തിൽ നിന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം അനുഗ്രഹദാതാവായ അല്ലാഹുവിന് സർവ സ്തുതിയും നൽകിക്കൊണ്ട് സർവ സമയങ്ങളിലും ഇബാദത്തുകളിലും അതുപോലെ തന്നെ അവന് നന്ദി കാണിച്ചുകൊണ്ടുമായിരിക്കണം നമ്മുടെ ജീവിതം എന്നത്. അവൻ്റെ ഔദാര്യത്തെ മറന്നുകൊണ്ടൊരു ജീവിതം നമുക്കുണ്ടാകാൻ പാടില്ല എന്നതുമാണ് നാം മനസ്സിലാക്കേണ്ടത്. അൽ മന്നാനായ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഔദാര്യം വർഷിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്തും അവൻ്റെ ഔദാര്യം നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ വൈബ്സിൽ അസ്മാഉൽ ഹുസ്ന ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ നാമമായ അൽ മന്നാൻ എന്ന വിഷയത്തെക്കുറിച്ച് അബ്ദുറൌഫ് അൽ ഹൈക്കമി ആയിരുന്നു ഇതുവരെ നമ്മോട് സംസാരിച്ചത്.
2: റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ മനോഹരമായൊരു കഥ കേൾക്കാൻ പോവുകയാണ്. കഥ പറയാം പംക്തിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വിട്ടിയാണ്. നീതിയോടൊപ്പം നിൽക്കാം. അർഷദ് അൽ ഹിക്കമി താനൂർ എഴുതിയ വിസ്റ്റം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും നമുക്കൊരു കഥ കേട്ട് തിരിച്ചു വരാം.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു കഥ പറഞ്ഞാലോ? ഇന്നത്തെ കഥയുടെ പേര് നീതിയോടൊപ്പം നിൽക്കാം. റോമിലെ രാജാവിൻ്റെ പ്രതിനിധി ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുകൊണ്ട് മദീനയിലെത്തി. വഴിയിൽ കണ്ട ചില ആളുകളോട് അദ്ദേഹം ഖലീഫയുടെ കൊട്ടാരത്തിലേക്കുള്ള വഴി അന്വേഷിച്ചു. കൊട്ടാരത്തിൽ കഴിയുന്ന കാവൽക്കാരുള്ള ആഡംബര ജീവിതം നയിക്കുന്ന തങ്ങളുടെ ഭരണാധികാരികളെപ്പോലെയായിരിക്കും മുസ്ലിങ്ങളുടെയും ഭരണാധികാരിയും എന്നയാളിങ്ങനെ കരുതി. ആരാ മുസ്ലിങ്ങളുടെ ഭരണാധികാരി? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനം എന്തായിരുന്നോ? അത്രയും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായി എത്രയോ രാജ്യങ്ങളൊക്കെ കീഴടക്കി മുസ്ലിങ്ങളിങ്ങനെ വിജയിച്ച് വിജയിച്ച് പോകുമ്പോൾ നാടിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങളുടെ ഖലീഫ ഉമർ ആ പേരെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം മദീനയിൽ വലിയൊരു കൊട്ടാരമുണ്ടാകും. ആ കൊട്ടാരത്തിൽ റോമിലെയും പേർഷ്യയിലെയും രാജാവിനെപ്പോലെ ഒരു രാജാവ് സിംഹാസനത്തിലിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ റോമിലെ രാജാവിൻ്റെ പ്രതിനിധി ഇങ്ങനെ ചിന്തിച്ച് മദീനയിലെത്തുന്നത്. ഖലീഫ എവിടെയാണെന്ന് ചോദിച്ചു വന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു മരത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. ഒരു മരത്തിൻ്റെ ചോട്ടിൽ കൈ തലയണയാക്കി കിടന്നുറങ്ങുന്നൊരു മനുഷ്യനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഇതാണ് ഞങ്ങളുടെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇത് കണ്ട് നമ്മുടെ റോമിലെ രാജാവിൻ്റെ പ്രതിനിധി അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് അടുത്തു ചെന്നു. നിർഭയത്വത്തോടെ മണ്ണിൽ കിടക്കുന്ന ഭരണാധികാരിയെ കണ്ടിട്ട് അദ്ദേഹം പറയാണ്, ഉമർ, താങ്കൾ നീതി കാണിച്ചിരിക്കുന്നു, അതിനാൽ താങ്കൾ നിർഭയനായി കിടക്കുകയാണ്. മറ്റുള്ള നാട്ടിലെ രാജാക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ കിടക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ആളുകൾ അവരെയൊക്കെ, ആ രാജാക്കന്മാരെയൊക്കെ പിടിച്ച് അവരുടെ ദേഷ്യവും അവരോട് കാണിച്ച അനീതിക്കൊക്കെ കാരണമായിട്ട് അവരെന്തെങ്കിലും ചെയ്യും. പക്ഷേ നമ്മുടെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ജനമധ്യത്തിലെ ആളുകൾക്കെപ്പോഴും എത്തിപ്പെടാവുന്ന ഒരു പൊതുവഴിയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആരും ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താ? ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം നീതി കാണിച്ചു ജനങ്ങളോട്, നന്മ ചെയ്തു. അപ്പം നന്മ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയാൽ നമുക്ക് ആരെങ്കിലും പേടിക്കണോ? ഒരിക്കലും പേടിക്കണ്ട. നീതിയോടൊപ്പം നിൽക്കാമെന്ന കഥയിൽ നിന്ന് നന്മയിലെ വലിയ ഒരു ഭാഗം തന്നെയാണ് നീതിയോടുകൂടി നമ്മൾ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. നമുക്കും കഥയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്. നീതിയോടൊപ്പം നിൽക്കാമെന്ന കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിന്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ളവരെ, വളരെ മനോഹരമായൊരു പ്രോഗ്രാമിലേക്ക് ഇനി നമ്മൾ കാതോർക്കുന്നു. സ്നേഹക്കൂട്, എപ്പോഴും നമ്മൾ പറയാറുള്ളത് കുടുംബങ്ങളിൽ കുളിർ തന്നലായി അല്ലേ. ശരിക്കും ആ പേരിനെയും അല്ലെങ്കിൽ ആ ക്യാപ്ഷനെയും അന്വർത്ഥമാക്കുന്ന ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്, അശ്ലീല വീഡിയോ പതിയിരിക്കുന്ന 8 അപകടങ്ങൾ.
1: താജുദ്ദീൻ സുലാഹിയാണ് അവതരിപ്പിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കൂടാണ്. മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. റേഡിയോ ആപ്പിൽ നിന്ന് കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ തന്നെ കേൾവി തുടരാം. എന്നാൽ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ സഹിതമുള്ള ഫയൽ പീസ് റേഡിയോ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് ഒരു പ്രസന്റേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു സഹോദരൻ്റെ ഒരു ചോദ്യം, അതേപോലെ കുറച്ച് മുമ്പ് ഒരു സഹോദരിയുടെ ഒരു ചോദ്യം, പലപ്പോഴും നമ്മുടെ മുന്നിൽ ലഭിക്കുന്ന നിരവധി ഡാറ്റകൾ, ഇതൊക്കെയാണ് ഇന്ന് വ്യത്യസ്തമായൊരു വിഷയത്തിൽ ചർച്ചയ്ക്ക് പകരം ഒരു പ്രസന്റേഷനുമായി വരാനുള്ള കാരണം. വിഷയം മറ്റൊന്നുമല്ല, അശ്ലീല വീഡിയോകൾ ആസ്വദിക്കുന്ന അഡിക്ഷൻ, അത് ഇന്ന് വ്യാപകമായി നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുകയാണ്. 4 കോടിയിലധികം പോൺ വെബ്സൈറ്റുകൾ ലോകത്തുണ്ട് എന്നാണ് നമ്മുടെ നിയമസംവിധാനങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റുകൾ. 2017 ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോർട്ട് ഇതിലെ 700 ചില്ലാനം വെബ്സൈറ്റുകളെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി. കോടതിയെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് സമീപിച്ചപ്പോൾ കോടതിയുടെ പരാമർശങ്ങൾ കൊണ്ടും വിലക്കുകൾ കൊണ്ടും തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒന്നല്ല പോൺ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വെബ്സൈറ്റുകളും ചാനലുകളും എന്ന വളരെ ഉറ്റാലോചനകൾ ആവശ്യമുള്ള ഒരു പ്രയോഗമാണ് പരമോന്നത കോടതി ഈ വിഷയത്തിൽ നടത്തുകയുണ്ടായത്. 100ൽ 60 പുരുഷന്മാരും 40 സ്ത്രീകളും പോൺ വീഡിയോ ഉള്ള സൈറ്റുകൾ കാണുന്നു എന്നാണ്. അതിൽ തന്നെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈംഗിക വൈകൃതങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സെർച്ചുകൾ ലോകത്ത് വ്യാപകമാണ് എന്നാണ്. അത്തരം ആളുകളെ കർശനമായി അത്തരം വീഡിയോകൾ വാച്ച് ചെയ്യുന്ന ആളുകളെ കണ്ടെത്താനും ശിക്ഷിക്കാനുമുള്ള നിയമസംവിധാനങ്ങൾ വേണമെന്ന് കോടതികൾ തന്നെ അവരുടെ പരാമർശങ്ങളിലൂടെ നിർദ്ദേശിക്കുകയും അത്തരമൊരു വിഭാവന സർക്കാരുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ കുറ്റമായി അത് പരിഗണിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരം നിയമത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ സമർത്ഥമായി വളരെ കൃത്യമായി നിയമത്തിൻ്റെ പഴുതുകളിലൂടെ മനുഷ്യർ ഇതിന് അഡിക്റ്റായിക്കൊണ്ടേയിരിക്കുകയാണ്. പോൺ വീഡിയോകൾക്ക് അഡിക്റ്റായ ഒരു സഹോദരൻ, അദ്ദേഹം സ്വയംഭോഗം ചെയ്ത് തളർന്ന അവശനായ നിലയിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയ അനുഭവം പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ചർച്ചയ്ക്കിടയിൽ പരാമർശിക്കപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. സ്വാഭാവികമായും ഇതൊരു വലിയ പ്രശ്നമാണ്. വൃത്തികെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് ആളുകൾക്ക് കാഴ്ചയൊരുക്കുന്നത് ഒരു കച്ചവടമാണ്. നിങ്ങൾ അടക്ക കച്ചവടവും തേങ്ങാ കച്ചവടവും പലചരക്കും മലഞ്ചരക്കും ഭൂമിക്കച്ചവടവും അങ്ങനെ 100 വസ്തുക്കളുടെ കച്ചവടം നമുക്കറിയണ്ടാകും. പക്ഷേ പോൺ വീഡിയോ എന്നതൊരു കച്ചവട മേഖലയാണ്. അത്തരം പോൺ വീഡിയോകൾ വാച്ച് ചെയ്യുന്നതിലൂടെ കാണുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ആദ്യം കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കൂല, പക്ഷേ ക്രമേണ സംഭവിക്കുന്നത് എന്താണ് എന്നത് ഞാൻ പറയാം. 8 കാര്യങ്ങൾ പറയാം. 1, ആണാകട്ടെ പെണ്ണാകട്ടെ പോൺ വീഡിയോകൾ കാണുക വഴി സ്വന്തം ഇണയിൽ തൃപ്തി ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടാകും. എങ്ങനെയാണ് സ്വന്തം ഇണയിൽ തൃപ്തി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്? ഇതിന് 2-3 തലങ്ങളുണ്ട്. 1, ഈ പോൺ വീഡിയോകളിൽ വളരെ സമർത്ഥമായ ക്യാമറ ആംഗിളുകളിലൂടെ മനുഷ്യൻ്റെ ബെഡ്റൂമിൽ ഒരിക്കലും സാധ്യമാകാത്ത ഒരു ജീവിതമാണ് ആ ക്യാമറയുടെ ക്യാൻവാസിൽ തെളിയുന്നത്. അലങ്കരിച്ചൊരുക്കിയ യഥാർത്ഥ സൗന്ദര്യത്തിന് പകരം വളരെ ഫെയ്ക്കായ, വളരെ കപടമായ സൗന്ദര്യം ആവിഷ്കരിക്കപ്പെട്ട ക്യാമറ ക്യാൻവാസുകൾക്ക് മുന്നിൽ ആസ്വദിക്കുകയല്ല, അഭിനയിക്കുകയാണ് യഥാർത്ഥത്തിൽ പോൺ വീഡിയോയിലെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സാധനമാണ് ലൈംഗികത എന്ന് മനസ്സിലാക്കി വെക്കുന്ന തലച്ചോറ് ബെഡ്റൂമിൽ ചെല്ലുമ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത് ഇത്തരമൊരു ലൈംഗികതയായിരിക്കും. അതൊരിക്കലും മനുഷ്യസാധ്യമായ ഒരു ലൈംഗികാസ്വാദനമല്ല. അത് വളരെ ആർട്ടിഫിഷ്യലായ, വളരെ നിർമ്മിച്ചുണ്ടാക്കിയ, മനുഷ്യന്റെ തലച്ചോറിനെയും മനസ്സിനെയും വായിച്ച സൈക്കോ അനാലിസ്റ്റുകൾ ഉണ്ടാക്കിക്കൊടുത്ത കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു സാധനമാണ്. അതൊരിക്കലും ഇവിടെ നമുക്ക് നടപ്പിലാക്കുക സാധ്യമല്ല. ആ നിലക്ക് ഇത് തുടർച്ചയായി കാണുമ്പോൾ അതാണ് ലൈംഗികത എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുകയും വേറൊന്നിലും ആസ്വാദനം കിട്ടാതെ പോവുകയും ചെയ്യുന്നു. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇതുണ്ടാക്കുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ കാഴ്ചകളൊക്കെ ഒരു മനുഷ്യന്റെ ഉള്ളിലെ ലൈംഗിക പ്രചോദനങ്ങളെ, ചോദനകളെ ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഏത് മനുഷ്യനും എല്ലാറ്റിലും ഒരു അതിർത്തി ഉള്ളതുപോലെ, കാണുന്ന ദൂരത്തിന് കാഴ്ചക്കൊരു അതിർത്തി ഉള്ളതുപോലെ, കേൾവിക്കൊരു പരിധിയുള്ളതുപോലെ, വെയിറ്റ് പൊക്കാനൊരു പരിധിയുള്ളതുപോലെ, ഭക്ഷണം കഴിക്കാനൊരു പരിധിയുള്ളതുപോലെ, ഓടാനുള്ള സ്പീഡിനൊരു പരിധിയുള്ളതുപോലെ, നടക്കാനുള്ള ദൂരത്തിനൊരു പരിധിയുള്ളതുപോലെ, മനുഷ്യന്റെ ലൈംഗികത എന്ന കഴിവിനും ഒരു പരിധിയുണ്ട്. വൃത്തികെട്ട ഈ വീഡിയോകളും കാഴ്ചകളൊക്കെ ഒരു വ്യക്തി കാണുമ്പോൾ ഓരോ സമയത്തുള്ള അയാളുടെ ഹോർമോൺ പ്രൊഡക്ഷൻ വഴി ഈ ഒരു ആവശ്യകത അവിടെ നിർവഹിക്കപ്പെട്ടു പോകുന്നുണ്ട്. സ്വാഭാവികമായും ഇതൊക്കെ പൂർത്തീകരിച്ചതിന്റെ ശേഷമാണ് ഭാര്യന്റെ അടുത്തേക്ക് അല്ലെ ഭർത്താവിന്റെ അടുത്തേക്ക് ഒരു പോൺ അഡിക്റ്റായ വ്യക്തി വരുന്നത്. അവിടെ ഒരിക്കലും സമ്പൂർണമായ ഒരു ലൈംഗികത നിർവഹിക്കാൻ കഴിയില്ല. അങ്ങാടിയിൽ നിന്ന്, പല കടകളിൽ നിന്ന് പല വസ്തുക്കളും കഴിച്ച് വീട്ടിലെത്തുന്ന ഒരു വ്യക്തിക്ക് എത്ര ചൂടുള്ള ബിരിയാണിയാണെങ്കിലും അതിലൊരു ടേസ്റ്റും ഉണ്ടാകില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടുത്തെയും ഒരവസ്ഥ. ലൈംഗികത എന്ന ഇത് കേൾവിയായും സ്പർശനമായും കാഴ്ചയായും അങ്ങനെ അഭിനയിച്ചും അങ്ങനെ ആസ്വദിച്ചും നിർവഹിച്ചും വരുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ബെഡ്റൂമിലെത്തുമ്പോൾ തളർന്നുറങ്ങുന്നതിൻ്റെ അപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും ദൗത്യങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ ആ നിലക്കും ഇത് പ്രശ്നമാണ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, സ്വന്തം ഇണയിൽ തൃപ്തി കിട്ടാതാകുമ്പോൾ മനസ്സും മസ്തിഷ്കവുമൊക്കെ സങ്കല്പത്തിൽ ഇത്തരം വ്യക്തികൾ കൊണ്ടുവരികയും ഇത്തരം കാഴ്ചകൾ കൊണ്ടുവരികയും നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും സ്വന്തം ഇണയോടൊപ്പമുള്ള ലൈംഗിക നിർവഹണം പോലും വ്യഭിചാരത്തിന്റെ കുറ്റം കിട്ടുന്ന കുറ്റകരമായ ഒരു ലൈംഗികാസ്വാദനമായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ദുരന്തങ്ങൾ വ്യാപകമാണ്, നിർവചനങ്ങൾക്കപ്പുറത്തുള്ളതാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ വിഷയമാണ് ഞാൻ പറയുന്നത്, അത് വ്യത്യസ്തമായ രീതിയിൽ സ്വന്തം ഇണയോടൊപ്പമുള്ള ലൈംഗിക സംതൃപ്തിയെ തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്നതിൽ യാതൊരുവിധ സംശയങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മറ്റൊന്ന് ശാരീരിക വിഷമതകളാണ്. പീസ് റേഡിയോ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം, ഇത് കുടുംബങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പരിമിതി ഇത്തരമൊരു വിഷയം പറയുന്നിടത്ത് നമുക്കുണ്ട്. ശാരീരിക വൈഷമ്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഓൺലൈനിലും ബാക്കിയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പോൺ വീഡിയോ കാണൽ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ, ഇതിനൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്ന ചില യൂട്യൂബ് ചാനലുകളും ചില ന്യൂസുകളൊക്കെ കാണാറുണ്ട്. അത് അപകടകരമായ പര്യവസാനം ഉണ്ടാക്കുമെന്ന് പറയുന്നതും നമ്മൾ കാണാറുണ്ട്. മനുഷ്യന്റെ ലൈംഗിക അവയവത്തിന്, മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ഒക്കെ ഇതുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. എന്താണ്, ഈ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഹോർമോൺ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഡോപ്പമിൻ എന്ന ഇനത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഡോപ്പമിൻ എന്ന പേരുള്ള, അല്ലെങ്കിൽ മറ്റു പേരുകളിലുള്ള ഈ ഹോർമോൺ വളരെ വലിയ തോതിൽ നിർമ്മിക്കപ്പെടുന്നതോടുകൂടെ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടുകൂടെ അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന കുറേ ബാലൻസിങ് പ്രശ്നങ്ങളുണ്ട്. ഈ ഹോർമോണിനെ സംബന്ധിച്ച് വായിച്ചെടുത്ത് നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇത് രണ്ട് ആംഗിളാണ് ഇതിനുള്ളത്, രണ്ട് തലമാണുള്ളത്. ഒന്ന്, ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. രണ്ട്, ലൈംഗികമായ ആസ്വാദനത്തിൻ്റെ ഒരു തലത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അവിഹിതങ്ങളിലേക്ക് പോകാനും അശുദ്ധിയിലേക്ക് പോകാനും കാരണമാകും. ആക്രമണ സ്വഭാവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ എല്ലാ തലത്തിലുമുള്ള മാനസിക സാഹചര്യങ്ങളെയും അത് ബാധിക്കുകയും ഈ പറയുന്ന ഹോർമോൺ വ്യത്യാസങ്ങൾ അയാളിൽ മാനസികമായ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ആ നിലക്ക് ശാരീരികമായ ഒരുപാട് വിഷമതകൾ ഇതുകൊണ്ടുണ്ടാകും. തുടർച്ചയായ മാസ്റ്റർബേഷനിലേക്കും ബാക്കിയൊക്കെ പോകുമ്പോൾ അയാളുടെ ലൈംഗികമായ അവയവത്തെയും അത്തരം കാര്യങ്ങളെയൊക്കെ വലിയ തോതിൽ ബാധിക്കുന്ന അനുഭവങ്ങളും പലപ്പോഴും പോൺ അഡിക്റ്റുകളായ വ്യക്തികളുമായുള്ള സംസാരത്തിൽ നിന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗുരുതരമായ ഒരു കാരണം തന്നെയാണ് ഇതും. മൂന്നാമത്തെ ഒരു കാര്യം ആത്മനിന്ദയാണ്. എന്താണ് ആത്മനിന്ദ? ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടും നോക്കിയും ഒളിച്ചും പാർത്തും പാസ്വേഡ് ഇട്ടും ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മനസ്സ് എപ്പോഴും വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. ഞാൻ ഇതിൻ്റെ ഒരാളാണല്ലോ, ഇത് കാണുകയാണല്ലോ എന്നുള്ള ഒരു ആത്മനിന്ദ എല്ലാ നന്മകളിൽ നിന്നും നമുക്ക് തടസ്സമായിരിക്കും. മുന്നോട്ട് വരാൻ കഴിയില്ല, ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, ഞാനെങ്ങനെ മുന്നോട്ട് വരും എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഞാൻ ശുദ്ധിയാകാതെ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ നന്മയിലേക്ക് വിളിക്കുന്ന സംരംഭങ്ങളുടെ ഭാഗമാകുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം വ്യക്തിത്വത്തിലുള്ള ഈ ഒരു വൈകൃതം അയാളുടെ ആത്മാഭിമാനത്തെ ബാധിച്ചുകൊണ്ട് നൊമ്പരപ്പെടുത്തിക്കൊണ്ട് കാലിൽ കുത്തിയൊരു മുള്ളുണ്ടാക്കുന്ന വേദന പോലെ 24 മണിക്കൂറുമായുള്ള വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ ഒരു അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റണില്ല, എന്നാൽ ഈ അഡിക്ഷന്റെ ഭാഗമാണ്. എന്തു ചെയ്യും? ഇത് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയണമില്ല എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം. പിന്നെ ഫാമിലി ലൈഫിലുള്ള അസംതൃപ്തികൾ എല്ലാം കൂടി മനസ്സിനെ ഒരു വിഷാദത്തിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ എത്തിക്കുന്ന, ഒരുപക്ഷെ പതിയെ ആത്മഹത്യയുടെ മുനമ്പുകൾ തേടി പോകുന്ന വിധമുള്ള അന്തരീക്ഷമടക്കം ഇത്തരം കാര്യങ്ങളിൽ നാം പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതും ഒരു പ്രധാന വിഷയം തന്നെയാണ്. നാലാമത്തെ ഒരു പോയിന്റ് അപമാനമാണ്. പോൺ വീഡിയോ കാണുക, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചാറ്റിങ്ങുകൾ ഉണ്ടാവുക, അത്തരം മേഖലകളിലേക്കൊക്കെ എത്തിപ്പെട്ടാൽ അത് ഭാര്യ അറിഞ്ഞു, ഭർത്താവ് അറിഞ്ഞു, മക്കളറിഞ്ഞു, വാപ്പയറിഞ്ഞു, ഉമ്മയറിഞ്ഞു, സമൂഹം അറിഞ്ഞു, അതുണ്ടാക്കുന്നൊരു മാനക്കേട് എത്രയാണ്. ഒരു പീസ് റേഡിയോയുടെ ഈ ഒരു സെഷനിൽ സ്നേഹക്കൂടിൻ്റെ ഒരു ചർച്ചയ്ക്കിടയിൽ തന്നെ ഇവിടെ പങ്കുവച്ചൊരു കാര്യമാണ്, 40 വർഷം ഒന്നിച്ച് ജീവിച്ചൊരു ഭർത്താവ്, ആ ഭർത്താവിന് ഭാര്യ ഉപേക്ഷിക്കാതെ ഉപേക്ഷിക്കുകയാണ്. അരിസ്മോലിന്റെ അടുത്ത് പറഞ്ഞ അനുഭവം അദ്ദേഹം പങ്കുവച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ്? അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ ഭക്ഷണം വിളമ്പിക്കൊടുക്കാറില്ല, അദ്ദേഹത്തിന്റെ കൂടെ ഉറങ്ങാറില്ല, അദ്ദേഹത്തിന്റെ വസ്ത്രം കഴുകിക്കൊടുക്കാറില്ല, അദ്ദേഹത്തിന് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാറില്ല. കാരണം എനിക്ക് പറ്റുന്നില്ല. എന്തേ, ഫോണിൽ നിന്ന് അദ്ദേഹം കാണുന്ന ചില വീഡിയോകൾ അവർ കണ്ടതാണ് അവർ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. സുഹൃത്തുക്കളെ, ആത്മാഭിമാനം എന്നത് അത് അപമാനം വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ കനം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുക. സാധാരണ പറയാൻ ശ്രമിക്കാറുള്ളത് കൊച്ചിയിൽ 2 വലിയ ബിൽഡിംഗ് ബോംബ് വെച്ച് തകർത്തു അനധികൃത നിർമ്മാണത്തിന്റെ പേരിൽ. ആ ബിൽഡിംഗ് പൊളിഞ്ഞു ചാടിയ ശക്തിയിലായിരിക്കും നമ്മുടെ അഭിമാനം നിലം പതിക്കുന്നത്. ആളുകൾക്കിടയിലെ പ്രസിദ്ധിക്കും സ്ഥാനത്തിനുമനുസരിച്ച് ആ അപമാനത്തിന്റെ കനം കൂടിക്കൊണ്ടിരിക്കും. ആളുകൾക്ക് മുന്നിൽ സ്ഥാനങ്ങളിലെത്താൻ അധ്വാനിച്ചത് വേണ്ടിയില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആദ്യ നിമിഷമായിരിക്കും അത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് മക്കൾ ഉപേക്ഷിക്കുന്ന, ഭാര്യ ഉപേക്ഷിക്കുന്ന, ഭർത്താവ് ഉപേക്ഷിക്കുന്ന, മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന, ആക്ഷേപിക്കപ്പെടുന്ന, കുടുംബ സംവിധാനത്തെ തകർക്കുന്ന ഒന്നാണ് ഈ പോൺ വീഡിയോയുടെ വാച്ചിങ്ങും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമൊക്കെ. അഞ്ചാമത്തെ ഒരു കാര്യം അവിഹിതമാണ്. പോൺ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്ന ഒരു വ്യക്തിക്കുണ്ടാണ് അടുത്തൊരു സ്റ്റെപ്പ് അവിഹിതമാണ്. സാഹചര്യം ഒത്തുവന്നാൽ അവിഹിതത്തിലേക്ക് എത്തുമെന്നതിൽ യാതൊരു സംശയവുമല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു പ്രഷറുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ ജീവിതം കുറേ മറകൾ ഉണ്ടല്ലോ. ആ മറകൾ ഇങ്ങനെ അഴിയുമ്പോൾ ഹയാഇന്റെ മറകളാണ്, ലജ്ജയുടെ മറകളാണ് ഈ അഴിഞ്ഞു വീഴുന്നത്. അത് വീഴുമ്പോൾ സ്വഭാവമായിട്ട് എന്തുമാകാം, എങ്ങനെ എത്താം എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോവുക. വളരെ ശുദ്ധമായ രീതിയിൽ ജീവിച്ച ആളുകൾക്ക് തന്നെ ഇത്തരം വീഴ്ചകളും അബദ്ധങ്ങളൊക്കെ പലപ്പോഴും വരുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും സുരക്ഷിതരല്ല ഇത്തരം ഒരു കാര്യത്തിൽ. അള്ളാഹുവോട് ആത്മാർത്ഥമായി നാവിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ചും ലൈംഗികാവയവത്തിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ചും അതിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട വളരെ അടിസ്ഥാനപരമായ ഗുണമാണ്. ആറാമത്തൊരു കാര്യം, നന്മ ചെയ്യാനുള്ള ഒരു പ്രേരണയോ സാഹചര്യമോ ഒന്നും ഉണ്ടാകില്ല. എന്താ, സമയം തികച്ചാൽ തികയൂല. കാരണം പോൺ വീഡിയോ കാണുന്ന ഒരാൾ ഓരോ സമയത്ത് ഡിവൈസുകൾ കിട്ടുമ്പോൾ, കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ടാബും ഫോണൊക്കെ കൈ കിട്ടുമ്പോൾ വിരലും മനസ്സും കണ്ണും ഓടിയെത്ത് അങ്ങോട്ടാണ്. ഒരു ദീനിയായ ഉപദേശം കേൾക്കാൻ കഴിയില്ല, ഒരു പഠന സെഷന്റെ ഭാഗമാകാൻ കഴിയില്ല, ഒരു നല്ല കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല, വായന കൃത്യമായി നടക്കൂല, പഠനം കൃത്യമായി നടക്കൂല. സ്വകാര്യതയുടെ ചെറിയ ഒരു നിമിഷത്തിൽ പോലും ഇത്തരമൊരവസ്ഥയ്ക്ക് പോകും. പോകാതിരിക്കാൻ പറ്റൂല, കാരണം തലച്ചോറ് പ്രഷർ ചെയ്യും. ഏഴാമത്തതൊന്നുകൂടി ഞാൻ സമയം തികയില്ല എന്നുള്ള പോയിന്റ് എടുത്തു പറയാണ്. സമയം ഒരിക്കലും തികയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒന്ന് ഈ കാഴ്ച കൊണ്ടാണ്, രണ്ട് ഉറക്കം ഡിസോർഡറാകും, വിശ്രമത്തിന്റെ സമയം ഡിസോർഡറാകും. അപ്പോൾ എപ്പോഴും ആവശ്യമായൊരവസ്ഥയിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റീവായ ഏറ്റവും നിർമ്മാണാത്മകമായ ക്രിയാത്മകമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടണമെങ്കിൽ വേണ്ട ഒരു ഊർജ്ജമുണ്ട്, ആ ഊർജ്ജം നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിനും സമയം തികയാത്തൊരു സാഹചര്യം ഉണ്ടാകും. എട്ടാമത്തെ കാര്യം സ്വഭാവ വ്യതിയാനങ്ങളാണ്. സ്വഭാവത്തിൽ വലിയ വ്യത്യാസം വരും, ദേഷ്യം കൂടും, അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരെയും ബന്ധപ്പെട്ടവരെയും ഒന്നും പരിരക്ഷിക്കുന്ന പരിപാലിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാകില്ല, ഫുൾ ടൈം ഫോണിലായിരിക്കും. ക്രമേണയാണ് ഞാൻ പറയണത്, ക്രമേണ അത്തരമൊരവസ്ഥയിലേക്ക് എത്തും. പിന്നെ അതേപോലെ തന്നെ ലജ്ജയുടെ ഒരു പ്രകൃതം ഇല്ലാതായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ വ്യത്യസ്തമായ കുറേയധികം പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ പോൺ വീഡിയോ, അശ്ലീല വീഡിയോ കാണുന്നതിലൂടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വരാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പോൺ വീഡിയോ, ദുഷിച്ച ഇത്തരം അശ്ലീല വീഡിയോ ചിത്രങ്ങളൊക്കെ ആസ്വദിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഇതിലുപരിയായ വിഷയങ്ങൾ ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ഇത്തരം വിഷയങ്ങൾ പഠിച്ചവർക്കും അനുഭവിക്കുന്നവർക്കുമൊക്കെ ചേർക്കാനുണ്ടാകും. നിങ്ങൾക്ക് പീസ്രയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അത്തരം കാര്യങ്ങൾ കൂടി പങ്കുവെക്കാം. നമുക്ക് സമൂഹത്തിലെ ഇത്തരമൊരു പ്രശ്നത്തെ ഗൗരവപൂർവം നേരിടുന്നതിൽ യഥാർത്ഥ പരിഹാരങ്ങളുണ്ട്. കൃത്യമായി ഈ പോൺ അഡിക്ഷനിൽ നിന്ന് ഉള്ള പരിരക്ഷയുടെ പരിഹാരത്തിൻ്റെ വഴികൾ സംബന്ധിച്ചോ കുറച്ചൊരു കൃത്യമായ വിശദാംശങ്ങൾ തന്നെ നമുക്ക് ഈ എപ്പിസോഡുകളിലൂടെ ലഭ്യമാക്കണമെന്ന് തന്നെയാണ് തീർച്ചയായും നമ്മൾ വിചാരിക്കുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് തന്നെ പറയാം. നോക്കൂ, നിങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ലാ തുത്ബിഅ നദറത നദറ ഫഇന്ന ലകൽ ഊല വലൈസത് ലകൽ ആഖിറ. എന്താ, നീ ഇങ്ങനെ തുടർച്ചയായുള്ള നോട്ടങ്ങളിലേക്ക് പോകരുത്. ആദ്യത്തെ ഒരു നോട്ടം, അത് നിന്നെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ രണ്ടാമത്തെ നോട്ടം അതല്ല, ആ നോട്ടത്തിന് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ആദ്യത്തെ നോട്ടം അറിയാനാണ്, മനസ്സിലാക്കാനാണ്. രണ്ടാമത്തെ നോട്ടം അത് ആസ്വാദനമാണ്, ആ സൗന്ദര്യത്തിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണ്, എത്തിനോട്ടമാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ അങ്ങാടിയിൽ നിന്ന്, പൊതു മധ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഒരു വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളത്. അതുപോലും വിലക്കി. ജാബിർ റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, എന്റെ കണ്ണുകളെ പ്രവാചകൻ തട്ടിമാറ്റി. അല്ലേ, ജാബിർ റളിയല്ലാഹുവിന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സഅൽതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നളറിൽ ഫുജ്അ, പെട്ടെന്നുള്ള നോട്ടത്തെക്കുറിച്ച് ഞാൻ തിരുനബിയോട് ചോദിച്ചു. ഫഅമറനി അൻ അസ്രിഫ ബസരി, എന്റെ കണ്ണ് എന്നോട് മാറ്റാനാണ് ആവശ്യപ്പെട്ടത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് കാണാവുന്നതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടാൽ പോലും, ഒരു സ്ത്രീക്ക് കാണാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ പുടന്നനെ കണ്ടാൽ പോലും കണ്ണുകളെ തിരിക്കണമെന്നും ആദ്യ നോട്ടം തിരിച്ചറിയാനുള്ളതാണെന്നും അടുത്ത നോട്ടങ്ങൾ പ്രശ്നമാണ് എന്നും ഒക്കെ പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ നീണ്ട മിനിറ്റുകളും മണിക്കൂറുകളും ഈ വൃത്തികെട്ട കാഴ്ചകളിലേക്ക് നമുക്ക് എങ്ങനെ നോക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, എങ്ങനെ നോക്കാൻ കഴിയും? എങ്ങനെ അത് അനുവദിക്കപ്പെടും? അല്ലേ, അപ്പൊ ഇത് വളരെ ഗുരുതരമായ സംഗതിയാണ്, വളരെ ഗുരുതരമായ സംഗതിയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താ, ഇൽമനുലി മിൻ അംഫുസിക്കും അൽമനുലക്കുമുൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇൽമനുലി, നിങ്ങൾ എനിക്ക് ജാമ്യം തരൂ രണ്ട് കാര്യങ്ങൾ. ഒന്ന് നിങ്ങളുടെ നാവിന്റെ കാര്യം, രണ്ട് നിങ്ങളുടെ ലൈംഗികാവയവത്തിന്റെ കാര്യം. ഈ രണ്ട് കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ പാലിക്കുകയാണെങ്കിൽ, ചിട്ട പാലിക്കുകയാണെങ്കിൽ, അൽമനുലക്കുമുൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കും സ്വർഗം കിട്ടുന്ന വിഷയത്തിൽ എന്നാണ്. അപ്പോ സ്വകാര്യതയിലെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഇതിനൊക്കെ മറച്ചു വെക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് യഥാർത്ഥത്തിൽ ഇതൊന്നും മറച്ചു വെക്കാൻ, അവർ ജനങ്ങളെടുത്ത് നിന്ന് ഇതൊക്കെ മറച്ചു വെക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഇത് മറച്ചു വെക്കാൻ കഴിയില്ല. വഹുവമാഹും ഇത് ഇബയ്യത്തൂനമാലായ അള്ളാമിനൽ ഖൗലി, അവര് സ്വകാര്യതയിൽ ഇരുട്ടിലിരുന്ന് സ്വകാര്യം പറഞ്ഞപ്പോൾ രക്ഷിതാവ് അത് കേട്ടിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെയും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചതിനെയും റബ്ബറിയുന്നുവെന്ന് വളരെ കൃത്യമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയും തീരുന്നില്ല. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സൂക്ഷ്മമായ അറിവ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, വമാ തസ്ഖുത്തു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ വല ഹബ്ബത്തിൻ ഫി ളുമാത്തിൽ അർളി വല റത്ബിൻ വല യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ. എന്താണ്, ഒരു മരത്തിലൊന്നൊരു ഇല പോലും താഴെ വീഴുന്നില്ല. വമാ തസ്ഖുത്തു മിൻ വറഖത്തിൻ, ഒരു ഇല പോലും താഴെ വീഴുന്നില്ല. അള്ളാഹു അത് അറിയുന്നുണ്ട് എന്നാണ്. ലോകത്ത് കോടിക്കോടി കോടിക്കണക്കിന് ജീവജാലങ്ങൾ, അതിലൊരു ജീവവർഗം മാത്രമാണ്, അതിലൊരു ഇനം മാത്രമാണ് മരം. മരത്തിൽ തന്നെ കോടിക്കോടി കോടിക്കണക്കിന് ഇനങ്ങൾ, അതിലൊരു കേവലം ഇനമാണ് മാവ്. മാവിൽ തന്നെ നൂറുകണക്കിന് ഇനങ്ങൾ, വ്യത്യസ്തമായ രീതിയിലുള്ള രൂപത്തിലുള്ള നിറത്തിലുള്ള മാങ്ങകൾ നൽകുന്ന മാവുകൾ, അതിലെ കേവലം ഒന്നാണ് മൂവാണ്ടൻ മാവ്. അത് തന്നെ ആയിരക്കണക്കിന് എണ്ണമുണ്ട്, അതിലൊന്നാണ് എൻ്റെ വീട്ടുമുറ്റത്തുള്ളത്. അതിൽ തന്നെ ആയിരക്കണക്കിന് ഇലകളുണ്ട്, അതിലെ ഒരു ഇല വീണാൽ പോലും അറിയുന്നവനാണ് റബ്ബ്. വല ഹബ്ബത്തിൻ ഫി ളുമാത്തിൽ അർളി, കോടിക്കോടി കോടി ചതുരശ്ര കിലോമീറ്ററുള്ള ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വിത്ത് കിടക്കുന്നുണ്ടെങ്കിൽ, ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ അത്തരം വിത്തുകളെക്കുറിച്ച് പോലും റബ്ബറിയും എന്നാണ്. അപ്പം നമുക്കൊരു പക്ഷേ പ്രിയപ്പെട്ടവരിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ അത് ഒളിപ്പിച്ചു പിടിക്കാൻ പറ്റും. എന്നാൽ അള്ളാഹുവിൽ നിന്നത് മറച്ചു പിടിക്കാനോ ഒളിപ്പിച്ചു വെക്കാനോ ഒരു വ്യക്തിക്കും സാധ്യമല്ലെന്നത് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പരിഹാരങ്ങളിൽ ഏറ്റവും ഒന്നാമത്തൊരു കാര്യം, ഇത് സ്വകാര്യമാക്കാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അത് സ്വകാര്യമായി നിൽക്കുകയില്ല എന്നത് തന്നെയാണ്. നേരെ മറിച്ച് ആ ഒരു തിന്മ അത് ചെയ്യാനുള്ളൊരു പ്രേരണ വരുമ്പോൾ, ഞാൻ അതിലേക്കില്ലെന്ന ഉറച്ച ബോധ്യത്തോടെ അവിടെ നിന്നിങ്ങോട്ട് മനസ്സിനെ പറിച്ചെടുത്ത് ഇവിടെ പോരുമ്പോൾ ഒരുപക്ഷെ ആ ഒരൊറ്റ വേണ്ട, ഇനി ഞാൻ കാണില്ല, ഇനി ഞാൻ നോക്കില്ല, ഇനി എനിക്കത് വേണ്ട എന്ന ഒരൊറ്റ വാചകവും മനസ്സിന്റെ ആ പ്രതിജ്ഞയും തീരുമാനവും മാത്രം മതിയാകും അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് സ്വർഗം നൽകാൻ. അല്ലേ, പട്ടിക്ക് വെള്ളം കൊടുത്ത ആൾക്ക് വരെ പടച്ചോൻ സ്വർഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത്തരമൊരു തിന്മയിൽ നിന്ന് മനസ്സിനെ പറിച്ചെടുക്കാൻ പരിശ്രമിച്ച് ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമായ ഒരു തിന്മ ഉപേക്ഷിച്ചൊരു വ്യക്തിക്ക് കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് ഓർമ്മ മതിയാകും. ഞാനിവിടെ എണ്ണിപ്പറഞ്ഞതുപോലത്തെ നൂറുകണക്കിന് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ വ്യക്തിയായി യഥാർത്ഥത്തിൽ നമുക്ക് മാറാൻ. അത് അള്ളാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ, ഇദാ ഹബ്ബല്ലാഹു അബദൻ യുനാദി ജിബ്രീല, അള്ളാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ എന്തു ചെയ്യും, വിളിക്കും. എന്നിട്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറയും, ആ വ്യക്തിനെ എനിക്കിഷ്ടമാണ്. നമ്മുടെ പേരും അള്ളാഹു അങ്ങനെ ഉച്ചരിക്കുന്ന പറയുന്ന സാഹചര്യം ഉണ്ടാകുമാറാകട്ടെ. എന്നിട്ട് പറയും, ഇന്നി ഉഹിബ്ബു ഫലാനൻ, ഞാൻ ഇന്ന വ്യക്തിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫഅഹിബ്ബു, നീയും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇഷ്ടപ്പെടുകയും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നിട്ട് സുമ്മ യുനാദി ഫിസ്സമ, പിന്നെ ആകാശത്തുറക്ക വിളിച്ചു പറയും, യാഹുലസ്സമാ, ഓ ആകാശത്തുള്ളവരേ, ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു, അള്ളാഹു ഇന്നാൽ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. അപ്പോ കോടിക്കണക്കിന് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതാണ്. ഇന്നലെ വരെ ആത്മനിന്ദയുടെ സമയനഷ്ടത്തിന്റെ ഇണയുമായുള്ള ശാരീരിക ബന്ധത്തിലെ പോരായ്മകൾ സൃഷ്ടിക്കുന്ന, അങ്ങനെ അവിഹിതത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാക്കുന്ന, അപമാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തിന്മയാണ് നമ്മളെടുത്ത് പോൺ വീഡിയോ കാണലെങ്കിൽ, ഇന്ന് അതിൽ നിന്ന് മനസ്സിനെ പറിച്ചെറിയുന്നതോടുകൂടെ ഒരു പുതിയ മനുഷ്യനായി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായി മാറാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. അശ്ലീല വീഡിയോകൾ കാണുന്നതും പോൺ വെബ്സൈറ്റുകളിൽ എത്തുന്നതും അതിൽ നിന്ന് മനസ്സിനെ പറിച്ചു നീക്കാൻ സാധ്യമാകുന്ന വിധമുള്ള ചില പോയിന്റുകൾ കൂടി അടുത്തൊരു എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അപ്പോ സ്നേഹക്കൂടിൽ വളരെ ഗൗരവതരമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് സ്നേഹക്കൂട് നമ്മൾ കേട്ടത്. ബഹുമാനനായ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹി ആയിരുന്നു സ്നേഹക്കൂടിൽ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
1: റേഡിയോ വൈബ്സിൻ്റെ യാത്രയിൽ ഇനി നമ്മൾ ഏറെ പ്രധാനമുള്ള ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. വളരെ ആഴത്തിൽ പഠിക്കാവുന്ന അൽ ഉസൂൽ എന്ന പംക്തിയിലേക്കാണ്. ഹറാമിന് നിർബന്ധിക്കപ്പെട്ടാൽ എന്ന വിഷയത്തിൽ
0: അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോട് സംസാരിക്കുന്നത്. കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദീകരിച്ചത് ലാ വാജിബ മഅൽ അജ്സി എന്നു പറയുന്ന ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ചാണ്. അഥവാ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അശക്തത വന്നാൽ ആ കാര്യത്തിൽ ചില ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് എന്നുള്ളതാണ് വിശദീകരിച്ചതിൻ്റെ ചുരുക്കം. ഇനി അതിൻ്റെ മറുവശം, ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിരോധിച്ചിട്ടുണ്ട്, നമ്മോട് ചെയ്യരുത് എന്ന് അല്ലാഹു വിലക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു കാര്യം നാം ചെയ്യാൻ നിർബന്ധിതരാവുന്നു, അത് ചെയ്യുകയല്ലാതെ നമുക്ക് മുന്നിൽ മറ്റു വഴികളില്ല, നാം നിർബന്ധിതാവസ്ഥയിൽ അത് ചെയ്യേണ്ടി വരുന്നു, ഇങ്ങനെയുണ്ടാകുമ്പോൾ എന്താണ് ആ അവസ്ഥയുടെ വിധി എന്നുള്ളതിനെക്കുറിച്ചാണ്, അതിൻ്റെ അടിസ്ഥാന നിയമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വരിയാണ്, വലൈസ വാജിബുൻ ബിൽ ഇഖ്തിദാരി വലാ മുഹറമുൻ മഅൽ തിറാറി വകുല്ലു മഹ്ളൂരി മഅൽ ളറൂറ ബിഖദ്രി മാ തഹ്താജുഹു ളറൂറ വലൈസ വാജിബുൻ ബിൽ ഇഖ്തിദാരി. കഴിവില്ലാതെ നിർബന്ധമില്ല, ഇത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതുപ്രകാരം തന്നെയുള്ള മറ്റൊരു നിയമമാണ് വലാ മുഹറമുൻ മഅൽ തിറാറി, നിർബന്ധത്തോടുകൂടി ഒരു ഹറാമുമില്ല. വകുല്ലു മഹ്ളൂരിൻ മഅ ളറൂറ, ളറൂറത്തിൻ്റെ കൂടെ നിർബന്ധത്തിൻ്റെ കൂടെ ഉള്ള ഓരോ ഹറാമുകളും ബിഖദ്രി മാ തഹ്താജുഹു ളറൂറ,

നിർബന്ധത്തിൻ്റെ തോതനുസരിച്ചുകൊണ്ട് അവൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവന് ആ ഹറാമിൽ നിന്ന് കുറച്ച് മോചനം ലഭിക്കും, അവനത് ഹറാമാവുകയില്ല എന്നുള്ളതാണ്. എന്താണ് ഈ നിയമത്തിൻ്റെ തെളിവ്? ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അസല്, ഇങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം 119-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും ഇല്ലാ മൽ തുരിർത്തും ഇലൈഹി. വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം അല്ലാഹു നിങ്ങൾക്ക് വിശദമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇല്ലാ മൽ തുരിർത്തും ഇലൈഹി, നിങ്ങൾ അതിലേക്ക് നിർബന്ധിപ്പിക്കപ്പെട്ടാൽ ഒഴികെ, അല്ലെങ്കിൽ നിർബന്ധിപ്പിക്കപ്പെട്ടാൽ അല്ലാതെ. അപ്പോൾ നിർബന്ധിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ നിർബന്ധിക്കപ്പെടുന്ന സംഗതി അത് ഹറാമിൽ നിന്ന് ഒഴിവാണ് എന്നതാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അതിനെ സംബന്ധിച്ചുള്ള വേറെയും ചില ആയത്തുകൾ കാണാം. ഫമനിൽ തുറ ഗൈറ ബാഗിൻ വല ആദിൻ ഫല ഇസ്മ അലൈഹി ഇന്നല്ലാഹു ഗഫൂർ റഹീം, സൂറത്തുൽ ബഖറയിലെ 173-ാമത്തെ ആയത്താണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കാര്യം നമുക്ക് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിരോധിക്കപ്പെട്ട സംഗതി അതിലേക്ക് നമ്മൾ നിർബന്ധിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ, നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമനുസരിച്ച്, നമ്മുടെ ഖദർ പരിഗണിച്ചുകൊണ്ട് ആ ഹറാം ഉയർത്തപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ചില നിബന്ധനകൾ, എന്നാൽ ഈ വിഷയത്തിൽ ചില നിബന്ധനകൾക്ക് വിധേയമാണ് ഈ നിയമം, നിരുപാധികമല്ല. അതിലൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, അൻ തക്കൂന ളറൂറത്തു വാഖിഅതൻ, ആ ളറൂറത്ത് അവന് സംഭവിച്ചതാവണം, അല്ലാതെ വരാനിരിക്കുന്ന ഒരു നിർബന്ധത്തെക്കുറിച്ചോ വരാനിരിക്കുന്ന ഒരു പ്രയാസത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഹറാമ് ചെയ്തിരിക്കുക എന്ന അവസ്ഥയില്ല. നേരെ മറിച്ച്, അവന് ഹറാമ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് സംജാതമായി, ഇനി അവന് വേറെ നിർവാഹമില്ല, അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഇപ്പറഞ്ഞ സംഗതിയുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന, അൻ തക്കൂന ളറൂറ വാഖിഅതൻ, ആ ളറൂറത്ത് സംഭവിച്ചതാകണം. ഫഇൻ കാനത്ത മുൻതളറത്തൻ ഫഇന്നൽ മുഹറം ലാ യുബാഹു, അത് മുൻതളറത്താണ്, പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒന്ന് വന്നേക്കാം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേക്കാം, ഇങ്ങനൊരവസ്ഥ സംജാതമായേക്കാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരിക്കലും ഒരു ഹറാം ഹലാൽ ആക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല. ഒന്നാമത്തെ നിബന്ധന, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, ഇങ്ങനെയുള്ള ഒരു സംഗതി അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാവണം. ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. ഒരു മനുഷ്യൻ, അയാൾക്ക് കഠിനമായ വിശപ്പുണ്ട്. ആ വിശപ്പ് കഠിനമായിക്കൊണ്ടിരിക്കുന്നു, അയാൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വിശപ്പിനെ താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ശവത്തിൽ നിന്ന് കുറച്ചു ഭാഗം ഭക്ഷിക്കാം. അയാൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, ആ വിശപ്പ് മൂലം അയാൾ മരണമടയും എന്നു ഒരവസ്ഥ സംജാതമായാൽ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശവം
ഹറാമായ ശവത്തിൽ നിന്ന്

0: അയാൾക്ക് അയാളുടെ ആ വിശപ്പ് മാറാൻ ആവശ്യമായ തോതിൽ ഭക്ഷിക്കാം. അതേസമയത്ത് ഇപ്പോൾ അയാൾക്ക് വിശക്കുന്നില്ല, കുറച്ചു കഴിഞ്ഞാൽ വിശപ്പ് വന്നേക്കാം, അതിനുവേണ്ടി ഇപ്പോൾ തന്നെ അയാൾ ശവം ഭക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല, അത് പാടില്ല. കുറച്ച് കഴിഞ്ഞ് എനിക്ക് വിശപ്പ് വന്നേക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻതിളാർ, ആ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അയാൾ ഇപ്പോൾ ഹറാമ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന അൻ തക്കൂന ളറൂറ വാഖിഅ, ആ ളറൂറത്ത് സംഭവിച്ചതാവണം. സംഭവിക്കാത്ത ഒന്ന്, പ്രതീക്ഷിക്കപ്പെടുന്ന ഒന്നിനെ കൊണ്ട്, ഒരു ളറൂറത്തിനെ കൊണ്ട് ഒരിക്കലും ഒരു ഹറാം ഹലാൽ മുബാഹ് ആവുകയില്ല. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തേത് അല്ലാ യകൂന ഹുനാക വസീല ഉഖ്ര ഗൈറുൽ മുഹറം, അവിടെ മുഹറമല്ലാത്ത, ഹറാമല്ലാത്ത മറ്റു ഒരു വഴികളും അവൻ്റെ മുന്നിൽ ഉണ്ടാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവന് ഗതിമുട്ടിയവനാണ്, ഒരു നിലക്കും ഹറാമിലൂടെയല്ലാതെ ഈ ഒരു മാർഗത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. ഒരിക്കലും ഹറാമ് ചെയ്തുകൊണ്ടല്ലാതെ ഈ ഒരു അവസ്ഥയെ അവന് തരണം ചെയ്യാൻ സാധ്യമല്ല. ഹലാലിൻ്റേതായ ഹറാമല്ലാത്ത എല്ലാ വഴികളും അവൻ്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. ഒരു നിലക്കും അയാൾക്ക് മുമ്പിൽ മറ്റു പോം വഴികളില്ല. അങ്ങനെയുള്ള അവസ്ഥയുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞു ഫമനിൽ തുറ ഗൈറ ബാഗിൻ വല ആദിൻ ഫല ഇസ്മ അലൈഹി ഇന്നല്ലാഹു ഗഫൂർ റഹീം, സൂറത്ത് ബഖറയിൽ 173-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. ഇവിടെ ഗൈറ ബാഗിൻ എന്ന് അല്ലാഹു പറഞ്ഞത്, ബാഗ് എന്ന് പറഞ്ഞാൽ, ബാഗിൻ എന്ന് പറഞ്ഞാൽ ഹുവ അല്ലദീ യബ്ഗി അൽ ഹറാം മഅ ഖുദ്റത്തിഹി അലൽ ഹലാൽ, ഹലാലിന് കഴിവുണ്ടായിട്ടും ഹറാമിനെ കൊതിക്കുന്നവൻ, അങ്ങനെയാവാൻ പാടില്ല. ഹലാലായ കാര്യം കൊണ്ട് അത് ചെയ്തു തീർക്കാനൊക്കെ സാധിക്കും. അതാണ് അൽബാഗി അല്ലദി യബ്ഗി അൽ ഹറാമ മഅ ഖുദ്റത്തിഹി അലൽ ഹലാൽ, ഹലാലിന് കഴിവുണ്ടായി, അയാൾക്ക് അനുവദിക്കപ്പെട്ട കാര്യത്തിലൂടെ അത് നിർവഹിക്കാൻ അയാൾക്ക് ശേഷിയുണ്ട്, എന്നിട്ടും അയാൾ ഹറാമിനെ കൊതിക്കുകയാണെങ്കിൽ അവനാണ് അൽബാഗി. അതാണ് ഗൈറ ബാഗിൻ വല ആദിൻ. ആദിൻ എന്ന് പറഞ്ഞാൽ ഹുവ അല്ലദീ യഖുദു മിനൽ ളറൂറ അക്സറ മിൻ ഹാജതിഹി, അവന് ആവശ്യമുള്ളത് മാത്രം ഭക്ഷിക്കലാണ് ളറൂറത്തിൻ്റെ അവസ്ഥയിൽ അവന് കരണീയമായിട്ടുള്ളത്. അതേസമയത്ത് അവൻ അവൻ്റെ ആവശ്യത്തേക്കാൾ അധികമായി കൊണ്ട് ചെലവഴിച്ചാൽ, ഭക്ഷിച്ചു കഴിഞ്ഞാൽ, ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഹറാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ ആദിയായിത്തീരും. അപ്പോൾ ആദിയല്ലാതെ, ബാഗിയല്ലാതെ ഒരാൾ ഫമനിൽ തുറ നിർബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫല ഇസ്മ അലൈഹി, അവൻ്റെ മേൽ കുറ്റമില്ല. അപ്പോൾ ഒരിക്കലും ഹലാലായ ഒരു സംഗതി അല്ലെങ്കിൽ ഹലാലിൻ്റെ ഒരു വഴി അവൻ്റെ മുന്നിൽ തുറന്നു കിടക്കുന്ന അവസ്ഥയുണ്ടാവരുത് എന്നർത്ഥം. അങ്ങനെയുണ്ടെങ്കിൽ അതൊരിക്കലും അവന് അനുവദിക്കപ്പെടുന്ന അവസരം ഇല്ല. മൂന്നാമത്തെ ഒരു സംഗതി അൻ യകൂന അൽ അഖ്ദു മിനൽ മുഹറം ബിഖദ്രിഹി, അവനൊരു ഹറാം തിന്നുകയാണ്, ഒരു ഹറാമം സ്വീകരിക്കുകയാണ് എങ്കിൽ എല്ലാം കൂടി സ്വീകരിക്കാമോ? പാടില്ല. ബിഖദ്രി ഹാജതിഹി, അവൻ്റെ ആവശ്യം എത്രയാണോ ഉള്ളത് അത്രമാത്രം, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു നിയമം കൂടി ഈ വിഷയത്തിൽ ഒരു നിയമമാക്കിക്കൊണ്ട്, അൽ ളറൂറ തുഖദ്ദറു ബിഖദ്രിഹാ, ളറൂറത്തിനെ കണക്കാക്കപ്പെടുന്നത് അതിൻ്റെ കണക്കനുസരിച്ചു കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ ളറൂറത്തിൻ്റെ ഹാജത്ത്, അവൻ്റെ നിർബന്ധിതാവസ്ഥയുടെ തോത് എത്രയാണ് എന്ന് അളക്കപ്പെടുന്നത് ആ നിർബന്ധിതാവസ്ഥയുടെ തോതനുസരിച്ച് കൊണ്ടാണ്. എത്രയാണ് അയാൾക്കിപ്പോൾ നിർബന്ധിത സാഹചര്യമുള്ളത് എന്ന് അയാളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടേ പറയാൻ കഴിയുകയുള്ളൂ. ആമായി മൊത്തത്തിൽ ഒരു നിയമം പറയാൻ കഴിയില്ല. അതാണ് ഇമാം സഅദിയും പറഞ്ഞത്, ബിഖദരി മാ തഹ്താജുഹു ളറൂറ, ളറൂറത്ത് എത്രയാണോ ആവശ്യപ്പെടുന്നത് അത്രമാത്രം. അതല്ലാതെ ഒരു നിയമം ഒരിക്കലും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതാണ് ഇമാം സഅദി പറഞ്ഞത്, വക്കുല്ലു മഹ്ളൂരി മഅ ളറൂറ ബിഖദരി മാ തഹ്താജുഹു ളറൂറ, വക്കുല്ലു മഹ്ളൂരി മഅ ളറൂറ ബിഖദരി മാ തഹ്താജുഹു ളറൂറ. ഓരോ മഹ്ളൂറുകളും, ളറൂറത്തിൻ്റെ കൂടെയുള്ള ഓരോ ഹറാമുകളും, അത് കണക്കാക്കേണ്ടത് മാ തഹ്താജുഹു ളറൂറ, ആ ളറൂറത്ത് എന്താണോ അവൻ്റെ ആവശ്യം ആ ആവശ്യമാണ്. എന്താണ് അതിന് തെളിവ്? അതാണ് ഫമനിൽ തുറ ഗൈറ ബാഗിൻ വല ആദിൻ ഫല ഇസ്മ അലൈഹി. ഒരു ഉദാഹരണം പറയാം. ഒരു രോഗിയായ സ്ത്രീ, അയാളെ ചികിത്സിക്കുന്ന ഡോക്ടർ, ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗി എന്നുള്ള നിലയിൽ ചിലപ്പോൾ ആ സ്ത്രീയുടെ ശരീരഭാഗങ്ങളിലേക്ക് അയാൾക്ക് നോക്കേണ്ടി വരും, ആവശ്യത്തിനു മാത്രം. എന്നാൽ ആവശ്യത്തിൽ അപ്പുറത്തേക്ക്, ഒരു കാലിലാണ് രോഗമെങ്കിൽ ആ കാല് അയാൾക്ക് കാണാം, മറ്റു ശരീരം കാണാൻ പാടില്ല. അതുപോലെ എവിടെയാണോ രോഗമുള്ളത്, ആ രോഗമുള്ള സ്ഥലം അയാൾക്ക് കാണാം, അതിനപ്പുറത്തേക്ക് നോക്കാൻ അനുവാദമില്ല. എന്തുകൊണ്ട്? അത് ളറൂറത്തിൻ്റെ ഹാജത്തിൻ്റെ പുറത്താണ്. എത്രയാണോ അയാൾക്ക് കാണൽ നിർബന്ധമായിട്ടുള്ളത് അത്ര മാത്രം അയാൾ കണ്ടു നിർത്തുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പോകൽ ളറൂറത്തിൽ നിന്ന് പുറത്തു കടക്കലാണ്, അത് ആദിയാണ്. അതുപോലെ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത പ്രവർത്തനം തെറ്റാണ്. എന്തുകൊണ്ട്? വല ആദിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. ആദ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദി അഖുദു മിന ളറൂറ അക്സറ മാ അക്സറ മിൻ ഹാജതിഹി, അവൻ്റെ ആവശ്യത്തേക്കാൾ കൂടുതലായി അവൻ ളറൂറത്തിൽ നിന്ന് അനുഭവിച്ചു. അത് പാടില്ല. മറ്റൊരു ഉദാഹരണം പറയാം. നമുക്ക് വിശക്കുന്നു, മറ്റു നിർവാഹമില്ല, ശവം ഭക്ഷിക്കാം, അനുവദനീയമാണ്. പക്ഷേ ആ ശവം ഭക്ഷിക്കുന്നത് അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമായിരിക്കണം. അതല്ലാത്ത രീതിയിലുള്ള വയറ് നിറച്ച് ഭക്ഷിക്കുന്ന ഒരവസ്ഥ അവനുണ്ടാകരുത്. ബിഖദർ ളറൂറ, ആ ളറൂറത്തിൻ്റെ ഖദർ അനുസരിച്ചുകൊണ്ട്, എത്രയാണോ അവന് അപ്പോൾ താൽക്കാലിക ശമനം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ളത് അത്രമാത്രം അയാൾ ഭക്ഷിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഒരിക്കലും ഈ ഒരു ഇളവിനെ ഒരു കുതന്ത്രമായി സ്വീകരിച്ച് കാലാകാലത്തേക്കും ഈ ഒരു ഹറാമിനെ ഒരു ളറൂറത്തിൻ്റെ അവസ്ഥയിൽ കണ്ട് സ്ഥിരമായി ചെയ്യുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം അയാൾക്ക് ആ ളറൂറത്തിൻ്റെ അവസ്ഥ നീങ്ങിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമു തന്നെയാണ്. ആ ഹറാമ് അയാളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നില്ല. ഒരുപാട് തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഫഇദത്മഅനന്തും ഫഅഖീമുസ്സലാ, നിങ്ങൾക്ക് സമാധാനം ലഭിച്ചു കഴിഞ്ഞു, അഥവാ യുദ്ധത്തിൽ നിങ്ങൾ നടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ഒക്കെ അല്ലാഹുവിനെ സ്തുതിക്കുക, റിജാലൻ ഔർ കുബാനൻ എന്നു പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമാധാനമെത്തിക്കഴിഞ്ഞാൽ, യുദ്ധത്തിൽ നിന്ന് വിരമിച്ച് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് നിങ്ങൾ മടങ്ങിക്കഴിഞ്ഞാൽ, ഫഅഖീമുസ്സലാ, നമസ്കാരം അതിൻ്റെ കൃത്യമായ തോതനുസരിച്ച് നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കണം, സമയാസമയങ്ങളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കണം. യുദ്ധത്തിൽ നിങ്ങൾ കിളവ് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ നിങ്ങൾക്ക് ലറൂറത്തുണ്ടായിരുന്നു. ആ ലറൂറത്തിപ്പോൾ നിങ്ങൾക്ക് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നീങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഫഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം അതിൻ്റെ പൂർവസ്ഥിതിയിൽ തന്നെ നിങ്ങൾ നിർവഹിക്കണം. നാലാമത്തെ നിബന്ധന, അൻതന്തഫിഅ ലറൂറ ബിഹാദൽ മുഹറം, ഈ ഒരു ഹറാം അയാൾ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാളുടെ ആവശ്യം അതുകൊണ്ട് നിർവഹിക്കപ്പെടണം. അതല്ലാതെ അയാൾ ഹറാം ഭക്ഷിക്കുകയും ചെയ്തു, ആ ഹറാം ഭക്ഷിച്ചതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ചൊരു ആവശ്യ പൂർത്തീകരണം സംഭവിച്ചതുമില്ല എങ്കിൽ പാടില്ല. അതായത് ഈ ഒരു ലറൂറത്തിൻ്റെ അവസ്ഥയിൽ അയാൾ ഈ ഹറാം ഉപയോഗിക്കുമ്പോൾ, ഹറാം ഉപയോഗിച്ചതുകൊണ്ട് അയാൾക്ക് ലാഭമുണ്ട്, അയാൾക്ക് അതുകൊണ്ട് പിന്നെ അയാളുടെ ആവശ്യ പൂർത്തീകരണം സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമായിക്കൊണ്ട് തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ രീതി. കാരണം ഒരു ഹറാം അയാൾ ആവശ്യമില്ലാതെ ഒരു ലറൂറത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയല്ലാതെ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലാത്തതാണ്. അഞ്ചാമത്തെ നിബന്ധന, അയ്യക്കൂനൽ മഹ്ലൂർ അങ്കസുമിനൽ ലറൂറ, അഥവാ ഈ ഹറാമാക്കപ്പെട്ട സംഗതി, ആ ഹറാമാക്കപ്പെട്ട സംഗതി ഇവൻ നിർബന്ധിപ്പിക്കപ്പെടുന്ന സംഗതിയേക്കാൾ താഴെയായിരിക്കണം അതിൻ്റെ ഹുക്മും അതിൻ്റെ കാഠിന്യവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് വ്യക്തമാകും. ഒരു മനുഷ്യൻ അവൻ നിർബന്ധിക്കപ്പെടുകയാണ്, എന്തിനു വേണ്ടി? ഒരു മനുഷ്യനെ കൊല്ലാൻ, ഒരു മനുഷ്യനെ വധിക്കാൻ വേണ്ടി അയാൾ നിർബന്ധിക്കപ്പെടുന്നു. അയാളോട് പറയുന്നു, നീ ഈ മനുഷ്യനെ കൊല്ലണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്നു പറഞ്ഞാൽ ആ അവസ്ഥയിൽ ആ മനുഷ്യനെ നമുക്ക് വധിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മൾ ഇവിടെ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ കാര്യം, അത് നമുക്ക് ഹറാമായ കാര്യത്തേക്കാൾ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ലി അന്നഹാദൽ മഹ്ലൂർ ലൈസ അൻഖസ് ബൽ മുസാവിൻ, നമ്മൾ വധിക്കപ്പെടുന്നതും അതുപോലെ തന്നെ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നതും ഒരേ തരത്തിലുള്ള ഒരു സംഗതിയായതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ലറുകൾ, അതിൻ്റെ ഉപദ്രവങ്ങൾ തുല്യമായതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ വധിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ജീവനും അവൻ്റെ ജീവനും ഒരേ വിലയാണ് ഇസ്ലാമിക ശരീഅത്ത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ മുസാവാത്താണ്. നേരെ മറിച്ച് ഒരു വസ്തുവിൻ്റെ മൂല്യം മറ്റേ വസ്തുവിനേക്കാൾ കുറവാണെങ്കിൽ ആ കുറവുള്ളത് ഹനിച്ചുകൊണ്ട് മൂല്യം കൂടിയതിന് നമുക്ക് സംരക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൊല്ലപ്പെടുന്നവൻ്റെ നഫ്സിനും നിർബന്ധിക്കപ്പെടുന്നവൻ്റെ നഫ്സിനും ഒരേ വിലയായതുകൊണ്ട് അത് പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അയ്യക്കുനൽ മഹ്ലൂർ അൻഖസ് മിനൽ ലറൂറ, ലറൂറത്തിനേക്കാൾ അൻഖസായിരിക്കണം, നാഖിസായിരിക്കണം ഈ നിർബന്ധിക്കപ്പെടുന്ന ഹറാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ന് നമ്മൾ പഠിച്ച പാഠം, വലാ മുഹറം മഅ ലറൂറ, ലറൂറത്തോടുകൂടി നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയോടുകൂടി ഒരു ഹറാം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഒരു ഹറാം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടാൽ നമുക്കത് അതിൻ്റെ തോതനുസരിച്ച് കൊണ്ട് ചെയ്യാം, കുഴപ്പമില്ല, അത് ഹറാമല്ല. അതിന് അഞ്ച് നിബന്ധനകളാണ് നമ്മൾ പറഞ്ഞത്. നിബന്ധനകൾ പൂർത്തിയായെങ്കിൽ മാത്രമേ അതിൻ്റെ ഈ സംഗതി യാഥാർത്ഥ്യമാവുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വളരെ കണിശമായ രീതിയിൽ, സൂക്ഷ്മമായ രീതിയിലാണ് ഇസ്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തുടർന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് മറ്റൊരിക്കലാവാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും ആഴത്തിൽ ഉൾക്കൊള്ളുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
1: ما شاء الله ഹറാമിനെ നിർബന്ധിക്കപ്പെട്ടാൽ എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരമാണ് അൽ ഉസൂലിൽ നാം ഇതുവരെ കേട്ടത്.
2: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകൾ കൊണ്ട് സമ്പന്നമായ വൈബ്സ് നമുക്കെപ്പോഴും വൈബായി തന്നെ നിലനിൽക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വൈബ്സിൽ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ മുസ്തഫ മാസ്റ്റർ എ പി കാട്. അപ്പോൾ നമുക്ക് പിന്നെ മറ്റൊരു ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇനി നമ്മുടെ ശ്രോതാക്കളുടെ ഒരു സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കേൾക്കുന്ന ഈ ഒരു ശബ്ദപ്രവാഹം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ലോട്ടാണ് പീസ് ടൈം എന്ന് പറയുന്നത്. ഇന്നത്തെ പീസ് ടൈമിൽ ഫസീല മുണ്ടക്കലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവരുടെ ഒരു അനുഭവമാണ് എഴുതി വച്ചിട്ടുള്ളത്. ആ അനുഭവം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അനുഭവം ഇതാണ്: ഇന്നലെ എനിക്ക് അനുഭവമുണ്ടായത്, ഞാനൊരു പ്രാർത്ഥനാ വസീയത്ത് പീസ് റേഡിയോയിൽ ആവശ്യപ്പെട്ടു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി, അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് ഫസീല മുണ്ടക്കൽ അയച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മെസ്സേജ് ഇവിടെ വായിക്കുന്ന സമയത്ത് നമ്മളിൽ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അപ്പം നമുക്കറിയാം, പീസ് റേഡിയോ, പിന്നെ മോർണിംഗ് ലൈവ് ആവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സെഷനുകളാകട്ടെ, ഒരുപാട് ഫീഡ്ബാക്കുകളിൽ പല തരത്തിലുള്ള ആളുകൾ ദ്വാവസീയത്തുമായിട്ട് വരുന്നത് നിത്യകാഴ്ചയാണ്. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹുവിനോട് അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാറുണ്ട്. അത്തരത്തിൽ അനുഭവസ്ഥരായ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അപ്പം അത് ഫസീല മുണ്ടക്കൽ അത് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് ആശയങ്ങൾ, അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്കൊക്കെ നേർക്കുനേരെ പീസ് റേഡിയോ ഫാമിലിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പിന്നെ സെഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മളെല്ലാവരും പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. കൂട്ടത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നമ്മൾ അങ്ങനത്തെ ഒരു ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അപ്പം നമ്മളെല്ലാവരും നൂറുകണക്കിന് ആളുകൾ കൂടെയുണ്ട്. ഓരോ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ മുന്നറിവുകൾ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു പിന്നെ ആശയങ്ങൾ, നമ്മളതൊന്നും പങ്കുവെക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒരു വലിയ ഒരു വിപ്ലവമായിരിക്കും ഉണ്ടാവുക. ഒരുപാട് ആളുകൾക്ക് സമാനമായ ആശയങ്ങളുണ്ടാകും അല്ലേ. അത് കമൻ്റുകളിലൂടെ നമ്മൾ ഷെയർ ചെയ്യപ്പെട്ടാൽ അത് എത്രമാത്രം അല്ലേ ശ്രോതാക്കൾക്കോ നമുക്ക് ഏത് തരത്തിലാണ് മറ്റുള്ളവർക്ക് അത് ഉപകരിക്കുക എന്നറിയില്ല. അപ്പം എന്തായിരുന്നാലും കേൾവിക്കാരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കമൻ്റിൽ വരണം. ഓരോ പരിപാടികളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതേപോലെ തന്നെ അതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആശയങ്ങളുമൊക്കെ ഷെയർ ചെയ്യപ്പെടണം. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത മേഖലകളിൽ പല ആളുകൾക്കും അത് ഉപകാരപ്പെട്ടേക്കാം എന്നതുകൂടി ഈ ഒരു സ്ലോട്ടുമായി നിങ്ങളുടെ കൂടെ പങ്കുവെക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെല്ലാ നിലക്കും വിശ്വാസികൾ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു പിന്നെ ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഭാഗമാണ് ബദറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പം അതിൽ ബദറിലേക്ക് എത്തി അവിടെ പിന്നെ ഒരു ആശങ്കയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും. അപ്പോൾ സ്വാഭാവികമായും അവർ കച്ചവട സംഘത്തെ തടയിടാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. പക്ഷേ അത് വഴുതി മാറി ഒരു യുദ്ധമുഖത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ വരുന്ന ആളുകളുടെ, മക്കയിൽ നിന്ന് ഖുറൈശികളായിട്ടുള്ള മുശ്രിക്കുകളുടെ എണ്ണം, അവരുടെ പിന്നെ ഭാവം, അവരുടെ കൃത്യമായ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടാളെ മുസ്ലിം സൈന്യം പിടികൂടുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ പല നിലക്ക് നിർബന്ധിച്ചിട്ടും അവർക്ക് എന്തു ചെയ്യാൻ കഴിയുന്നില്ല, ഒരു കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുന്നില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഒരു കൂർമ്മ ബുദ്ധി അത് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിലൂടെ മുശ്രിക്കുകളായ ആളുകളുടെ കൃത്യമായ ഒരു എണ്ണം പ്രവാചകൻ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ചോദ്യം ഇതാണ്, നിങ്ങളൊരു ദിവസം എത്ര ഒട്ടകത്തെ നിങ്ങൾ അറുക്കുന്നുണ്ട്?
1: ഭക്ഷണം
0: പാകം ചെയ്യുന്ന ആളുകൾ, അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. മാത്രമല്ല, യുദ്ധതന്ത്രങ്ങളോ യുദ്ധത്തിൻ്റെ തീരുമാനങ്ങളോ ഒന്നും ഒരു പങ്കാളികളല്ല. ഇവരെന്താണ്, ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യുക, സൈന്യത്തിന് ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡ്യൂട്ടി. പക്ഷേ അപ്പോൾ ഇവരിലൂടെ ബാക്കിയുള്ള വിവരങ്ങളൊന്നും കിട്ടാൻ ഒരു വഴിയില്ല എന്നിരിക്കെ പ്രവാചകൻ അവരിലൂടെ തന്നെ ആ വിവരം പുറത്തേക്ക് എടുക്കുകയാണ്. പ്രവാചകൻ അതിന് ഉപയോഗിച്ച ഒരു വഴി എന്ന് പറയുന്നത്, ഒരു ദിവസം നിങ്ങൾ എത്ര ഒട്ടകങ്ങളെ നിങ്ങൾ അറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 9-ന്റെയും 10-ന്റെയും ഇടയിലുള്ള ഒട്ടകങ്ങളെ ഞങ്ങൾ അറുക്കാറുണ്ട് എന്നാണ്.
1: ഒരു ദിവസം
0: അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടായി പറഞ്ഞു, സ്വഹാബത്തെ, അവർ 900-ത്തിനും 1000-ത്തിനും ഇടയിലാണ് അവരുടെ അംഗസംഖ്യ എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്.
1: അപ്പോൾ ഒരൊട്ടകത്തിന് 100 ആളാണ്
0: പ്രവാചകങ്ങൾക്ക്. സാധാരണഗതിയിൽ അതൊരു ഒരു ഒരു നാടൻ കടക്കാണല്ലോ. ഇപ്പോൾ നമ്മളൊരു സദ്യ തയ്യാറാക്കുമ്പോൾ, ഒരു പിന്നെ എന്തെങ്കിലും ഒരു സംഗതി ആയി ഇതാക്കുമ്പോൾ, അതിനിത്ര, അതായത് ഒരു കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ 100 കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ ഒരു 100 കിലോ ഇറച്ചിയിൽ നിന്ന് ഇത്ര ആൾ കഴിക്കും. അപ്പോൾ ഒരു നാടൻ കണക്കാണ്.
1: അതിപ്പോൾ നമ്മളൊരു കിലോ അരി, ബിരിയാണിയുടെ അരിയൊക്കെ 1 കിലോ വെക്കുകയാണെങ്കിൽ ഒരു 7-8 ആളുകൾക്ക് എന്നുള്ള ഒരു കണക്ക് പറയാറുണ്ട്.
0: അതെ അതെ,
1: നമ്മുടെ ഈ കാറ്ററിംഗ് സർവീസുകാരൊക്കെ
0: തീർച്ചയായും
1: അതുപോലെ.
0: അപ്പോൾ അതിൽ പിന്നെ ശ്രോതാക്കൾക്ക് പകർന്നു നൽകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഒരു ഒരു കൂർമ്മ ബുദ്ധി, ഏത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാഹചര്യങ്ങളെ വിലയിരുത്തി അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക, അതായത് സഹാബത്ത് ഇവരെ ഭയങ്കരമായി നിർബന്ധിച്ചു എന്നാണ്. പക്ഷെ ഇവർക്ക് വേറൊരു വിവരം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല, കാരണം ഇവർ ഒന്നും മുൻനിരയിലുള്ള ആളുകളല്ല. പക്ഷേ പ്രവാചകൻ്റെ ഈ ഒരു ചോദ്യത്തിലൂടെ അവരുടെ അംഗസംഖ്യ എത്രയുണ്ട് എന്നുള്ളത് സ്വഹാബത്തിന് കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, അത് ലഭിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചെങ്കിൽ, നമ്മൾ പിന്നെ ഏതൊരു രംഗത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് നമ്മുടെ അനുഭവങ്ങളാകാം, അതുമല്ലെങ്കിൽ നമ്മളെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പരിചയങ്ങളാകാം. അപ്പോൾ ആ ഒരു രൂപത്തിലൂടെ അവസ്ഥകളെ മനസ്സിലാക്കാനും അതിലൊരു യുക്തമായൊരു തീരുമാനമെടുക്കാനും പ്രവാചകൻ്റെ ഈ ഒരു മാതൃകയിൽ നിന്ന് നമുക്ക് വലിയൊരു ഗുണപാഠം ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ അനുഭവത്തിലൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്.
1: ശരിക്കൊരു ബസീറത്തോടു കൂടിയുള്ള ഇടപെടലുകൾ,
0: അതെ,
1: ഒരു കാഴ്ചപ്പാട്
0: അതെ
1: ഉണ്ടാക്കുന്ന തരത്തിൽ, അതല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഉപാധികൾ,
0: അതെ,
1: തന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച, അപ്പോൾ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രത്തിൽ മനസ്സിലാക്കിയതുപോലെ, അവരിനി എത്ര നിർബന്ധിച്ചാലും അതല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആവശ്യപ്പെട്ടാലും ഒരുപക്ഷെ ഇവർക്ക് പറയാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം അവർ ആ യുദ്ധതന്ത്രങ്ങളിലും യുദ്ധത്തിലെ ആഭ്യന്തര വിഷയങ്ങളിലും അതൊന്നും അവർ ഇടപെടുന്നില്ലല്ലോ.
0: അവർക്ക്
1: ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന നിലക്ക് മാത്രമാണ് അവർ കൂടെ ഉള്ളത്,
0: അവരുടെ ഡ്യൂട്ടി അതാണ്.
1: അപ്പോൾ അതിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ ആ യുദ്ധത്തിൻ്റെ സാഹചര്യം വിലയിരുത്താൻ പ്രവാചകൻ,
0: അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. പ്രവാചകൻ അവരിലൂടെ തന്നെ വിവരങ്ങൾ എടുത്തു, എന്നാൽ അവർക്കും അതറിയില്ല ഞങ്ങൾ എത്രയാണ് സംഖ്യ പറഞ്ഞെന്നുള്ളത്. പക്ഷേ പ്രവാചകൻ അവർക്ക് ഒരുക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ കണക്കെടുത്തതിലൂടെ തന്നെ അവർ എത്ര ആളുകളുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ആ ഒരു എണ്ണം ഏകദേശം കൃത്യമായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ശത്രുക്കളുടെ എണ്ണം അത്രേ ആയിരുന്നല്ലോ.
1: അൽഹംദുലില്ലാ, ഒരു ഗുണപാഠമകമായ ഒരു അനുഭവം അല്ലെങ്കിൽ ചരിത്രമാണ് എന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിലെ 56-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു, ഒപ്പം നജാഹ് ജാഫർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 56-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: وَيَجْعَلُونَ لِمَا لَا يَعْلَمُونَ
1: نَصِيبًا مِّمَّا

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിലെ 56-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. വിവിധ അവസരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പീസ് റേഡിയോ ദിശ. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം അപേക്ഷ 26 വരെ. വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം അപേക്ഷ 26 വരെ. കേരളത്തിലെ AICTE അംഗീകാരമുള്ള കോളേജുകൾ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. ഈ കോഴ്സിന്റെ പ്രവേശനത്തിനായുള്ള കേരള ഹോട്ടൽ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് May 26 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 1300 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടിക വിഭാഗത്തിന് 650 രൂപ. May 25 വരെയെ അപേക്ഷാ ഫീസ് അടയ്ക്കാനാകൂ. 12 ക്ലാസ് വിജയമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം പിന്നീട് നൽകും. പ്രവേശന പരീക്ഷ OMR അധിഷ്ഠിത പരീക്ഷയ്ക്ക് 1.5 മണിക്കൂർ ദൈർഘ്യമുണ്ട്. ആകെ 90 ചോദ്യങ്ങൾ. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, പൊതുവിജ്ഞാനം എന്നിവയിൽ നിന്ന് 20 ചോദ്യങ്ങൾ വീതവും ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് 30 ചോദ്യവുമായിരിക്കും. കേന്ദ്രീകൃത അലോട്ട്മെന്റ്. പ്രവേശന പരീക്ഷയിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്ക് LBS കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടത്തും. റാങ്ക് പട്ടികയിൽ ഇടം നേടുന്നവർക്ക് ഓപ്ഷനുകൾ നൽകാൻ അവസരം ലഭിക്കും. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം അപേക്ഷ 26 വരെ സ്വീകരിക്കും. സന്ദർശിക്കാം ibscenter.kerala.gov.in.

0: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: സത്യസന്ധനായ കച്ചവടക്കാരൻ. എഴുത്ത് ആലിയ ബിൻത് ലത്തീഫ്, വടുതല. പണ്ട് ഒരു ഗ്രാമത്തിൽ അഹമ്മദ് എന്നു പേരുള്ള ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അഹമ്മദ് തന്റെ കച്ചവടത്തിൽ സത്യസന്ധതയും വിശ്വസ്തതയും പുലർത്തിയിരുന്നു. അളവിലും തൂക്കത്തിലും ഒരിക്കലും അദ്ദേഹം കൃത്രിമം കാണിച്ചിരുന്നില്ല. എന്നാൽ ആ ഗ്രാമത്തിലെ മറ്റു ചില കച്ചവടക്കാർ അത്ര സത്യസന്ധരായിരുന്നില്ല. ലാഭം കൂട്ടാൻ വേണ്ടി അവർ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയിരുന്നു. ആളുകൾക്ക് സാധനങ്ങൾ കൊടുത്തിരുന്നത് അങ്ങനെയായിരുന്നു. കച്ചവട സാധനങ്ങളുടെ ദോഷം അവർ മറച്ചുവെക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം അഹമ്മദിന്റെ കടയിൽ സ്ഥിരമായി വരാറുള്ള ഒരു സുഹൃത്ത് അവനോട് ചോദിച്ചു, അഹമ്മദ്, നീ എന്തിനാണ് ഇത്ര സത്യസന്ധത പാലിക്കുന്നത്? നീ വളരെ കുറഞ്ഞ ലാഭത്തിലാണല്ലോ സാധനങ്ങൾ വിൽക്കുന്നത്. മറ്റുള്ളവർ കള്ളക്കച്ചവടം ചെയ്ത് വലിയ ലാഭം നേടുന്നു. കച്ചവടത്തിൽ ഇങ്ങനെ സത്യസന്ധത കാണിക്കുന്നത് കൊണ്ടല്ലേ നിനക്ക് വലിയ പണക്കാരനാകാൻ കഴിയാത്തത്? അഹമ്മദ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സഹോദരാ, എന്റെ കച്ചവടം അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ്. ഈ ലോകത്തെ ലാഭത്തേക്കാൾ എനിക്ക് പ്രധാനം പരലോകത്തെ വിജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിശ്വസ്തനും സത്യസന്ധനുമായ വ്യാപാരി പ്രവാചകന്മാർക്കും സത്യസന്ധന്മാർക്കും ശുഹദാക്കൾക്കുമൊപ്പമായിരിക്കുമെന്ന്. എന്റെ കച്ചവടത്തിലെ സത്യസന്ധത കൊണ്ട് അള്ളാഹു എനിക്ക് ബർക്കത്ത് തരുന്നുണ്ട്. നാളെ പരലോകത്തതിനേക്കാൾ വലിയ അനുഗ്രഹം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് കേട്ട സുഹൃത്തിന് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആ വർഷം ഗ്രാമത്തിലൊരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. വീടുകൾ പലതും വെള്ളത്തിലായി. മിക്ക കടകളിലും വെള്ളം കയറി. സാധനങ്ങൾ നശിച്ചുപോയി. വ്യാജ സാധനങ്ങൾ വിൽക്കുകയും കൃത്രിമം കാണിക്കുകയും ചെയ്ത മിക്ക കച്ചവടക്കാർക്കും വലിയ തോതിൽ നഷ്ടമുണ്ടായി. എന്നാൽ അഹമ്മദിന്റെ കടയെ വെള്ളപ്പൊക്കം തീരെ ബാധിച്ചില്ല. അതിനാൽ സാധനങ്ങളൊന്നും നശിച്ചില്ല. അവശ്യ സാധനങ്ങൾ കിട്ടാനില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ അഹമ്മദിന്റെ കട എല്ലാവർക്കും ഒരു തുണയായി. അഹമ്മദ് ആ ദുരിതസമയത്തും തന്റെ കടയിലെ സാധനങ്ങൾക്ക് വില കൂട്ടി പറഞ്ഞില്ല. എല്ലാവർക്കും അത്യാവശ്യമുള്ള സാധനങ്ങൾ ന്യായമായ വിലയ്ക്കവൻ നൽകി. പാവങ്ങൾക്ക് വെറുതെയും നൽകി. ദുരിതസമയത്ത് ജനങ്ങളെ സഹായിച്ചതിന്, എല്ലാവരും അവനെ സ്നേഹിക്കുകയും ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ കൊടുത്തതിന് അവൻ ആദരിക്കുകയും ചെയ്തു. അഹമ്മദിന്റെ സുഹൃത്ത് അവനോട് പറഞ്ഞു, അഹമ്മദ്, നീ പറഞ്ഞത് സത്യമാണ്. നീ സത്യസന്ധത കാണിച്ചപ്പോൾ അള്ളാഹു നിന്നെ ഈ ലോകത്ത് തന്നെ സഹായിച്ചു. ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും ആദരവും നിനക്ക് ലഭിച്ചു. പരലോകത്ത് അർഹമായ പ്രതിഫലം പടച്ചവൻ നിനക്ക് നൽകട്ടെ.

0: പീസ് റേഡിയോ സലഫി ദുറൂസ്. നുബുവത്തിന്റെ തെളിവുകൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്ന ഭാഗം ഇന്നും നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനനായ അബൂബക്കർ സലഫി.
1: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മൈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇസ്ലാമിൻ്റെ അഖീദ വിശ്വാസകാര്യങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് ഇസ്ലാമിൻ്റെ അഖീദ എടുക്കുക. ഓരോരുത്തരുടെ തോന്നലുകളല്ല. അല്ലെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും വിശ്വാസങ്ങൾ ഇങ്ങനെ അന്ധമായി അനുകരിച്ചു വരുന്നതല്ല എന്നെല്ലാം പറഞ്ഞു. പിന്നെ മറ്റൊന്ന്, ആ കിതാബ് സുന്നത്തും അത് തന്നെ ചിലർ ദുർവ്യാഖ്യാനമൊക്കെ നടത്തും. ചിലർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചിലത് തള്ളും, വേറെ ചിലത് കൂട്ടിക്കലർത്താനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കേണ്ടത്, അല്ലാത്തതൊക്കെ തള്ളപ്പെടേണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സഹാബത്തിൻ്റെ ഈ മനസ്സിലാക്കൽ അങ്ങനെ തന്നെ നമ്മൾ എടുക്കണം, അവരെന്താണോ അത് വിശദീകരിച്ച് അതേ സ്വീകരിക്കാവെന്ന് പറയാനുള്ള കാരണം, അതിൻ്റെ ഒരു കാരണം, അതുമായി ബന്ധപ്പെട്ടൊരു വചനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി മറ്റൊരു വചനം അതിങ്ങനെയാണ്. അതിന് മുമ്പ് ഒരു പണ്ഡിതൻ്റെ വാചകം. വമിൻ അഅളമി മൂജിബാത്തി റിഫഅത്തി മക്കാനത്തി സഹാബ, സഹാബത്തിൻ്റെ സ്ഥാനം അത്യുന്നതമാണ് അതിൻ്റെ ഒരു കാരണം, ഇത്രയേറെ ഉന്നതമാവാനുള്ള ഒരു കാരണം. അപ്പോൾ അത് അത്ര ഉന്നതമാണ് എന്ന് നമ്മൾ വെറുതെ പറയില്ല. അത് മാ ഷഹീദല്ലാഹു തആല ലഹുമിൻ തൊഹാറത്തിൽ ഖുലൂബ്, അവരുടെ ഹൃദയങ്ങൾ ശുദ്ധമാണ് എന്ന് അള്ളാഹു തന്നെ സാക്ഷ്യം വഹിച്ചതാണ്. എന്നാൽ പിൽക്കാലക്കാരുടെ ഹൃദയങ്ങൾ ശുദ്ധമാണ് എന്ന് റബ്ബ് സാക്ഷ്യം വഹിച്ചു എന്ന് ആർക്കെയും പറയാൻ പറ്റുമോ? ചിലർ വളരെ നന്നായി ജീവിക്കുന്നു എന്ന് മാലോകരെ കാണിക്കുന്ന രൂപത്തിൽ ജീവിച്ചാൽ ഉള്ള മനസ്സ് കാണാൻ ഒരു കാര്യം നമ്മുടെ മുമ്പിലില്ല. ഉള്ള മനസ്സ് റബ്ബിനെ അറിയുള്ളൂ. ഒരാളുടെയും മനസ്സ് ശുദ്ധമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ സഹാബത്തിൻ്റെ മനസ്സ് ശുദ്ധമാണ് എന്ന് ഖുർആൻ തന്നെയാണ് പറയുന്നത്. അതിൽപ്പെട്ടൊരു വചനം ഇങ്ങനെയാണ്, ലഖദ് റളിയല്ലാഹു, അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അനിൽ മോമിനീന, മോമിനികളെ, ദേദ് മോമിനുകളാം, ഇത് യുബായുനക തഹ്ത ശജറ, അവർ ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് താങ്കളോട് ബൈഅത്ത് ചെയ്ത ആ സന്ദർഭം, ഫാലിമ മാഫി ഖുലൂബി, അവരുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹുവിനറിയാം, അതുകൊണ്ട് ഫൻസല സഖീന തലി, അവർക്ക് സമാധാനം മറക്കി, വാസാബും ഫത്ഹൻ ഖരീബ്, അവർക്ക് വളരെ തൊട്ടടുത്തുള്ള ഒരു വിജയം അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തു. ഇതിപ്പോൾ സഹാബികളെ പറ്റിയാണ് പറയുന്നത് എന്നത് ഉറപ്പാണ്. കാരണം ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നബി തിരുമേനിയോട് ബൈഅത്ത് ചെയ്തത് സഹാബികളാണ്. അതുകൊണ്ട് അവരുടെ ഹൃദയത്തെ പറ്റിയാണ് ഇവിടെ പറയണത്. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള റബ്ബിനറിയൊക്കെ ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമയാണ്. അവർക്ക് ആകെയുള്ള താല്പര്യം ദീന് മാത്രം, അള്ളാഹ് പറഞ്ഞനുസരിച്ച് ജീവിക്കുക, അതല്ലാതെ വേറൊന്നും അവരുടെ മനസ്സിലില്ല. അത് ഏറ്റവും കൂടുതൽ അറിയുന്ന അള്ളാഹുവാണല്ലോ. അതുകൊണ്ട് ആ മനസ്സ് മറ്റുള്ളവർക്കുള്ള പുറത്ത് കാണിച്ചു കൊടുക്കുകയാണ്.

സത്യം പറഞ്ഞ് അഭിനയിക്കുകയല്ല, മറിച്ച് അവർ പറയുന്നത് അവരുടെ നാക്ക് നാവ് കൊണ്ട് പുറത്തു വരുന്ന അവരുടെ ഹൃദയവുമായി യോജിച്ചതാണ്. ഇതുപോലെ വൽ ഫഫ, അവർ പൂർത്തീകരണം, റബ്ബിനോട് കരാർ ചെയ്ത് അത് പൂർത്തിയാക്കും, പിന്നെ അതാണ് അവരുടെ ലക്ഷ്യം. പിന്നെ അവ സമയത്തോ അതുപോലെ കേൾക്കുക, അനുസരിക്കുക. എന്താണ് അള്ളാഹു പറഞ്ഞത്? കേൾക്കുക, അനുസരിക്കുക. എന്താണ് നബി തിരുമേനി പറഞ്ഞത്? കേൾക്കുക, അനുസരിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും അവർക്കില്ല. അപ്പോൾ ഇവിടെ ഇവരെ റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ശജറത്തിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ ബയ്യത്ത് ചെയ്തവർ, അപ്പോൾ ആ ബയ്യത്തുമായി ബന്ധപ്പെട്ട് ആ സംഭവം ഉദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. ഹിജ്റ 6 സംഭവിച്ചൊരു കാര്യം, അവർ ഉംറയ്ക്ക് വേണ്ടി വന്നതായിരുന്നു. പക്ഷേ കഅബയുടെ തൊട്ടടുത്ത് എത്തിയപ്പോൾ അവരിടപെട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി തിരുമേനി അവരെ ദൂതന്മാരെ അയച്ചിട്ട് അവരെ അറിയിച്ചു, ഞങ്ങൾ യുദ്ധത്തിന് വന്നല്ല, ഞങ്ങൾ ഉംറ ചെയ്ത ഉടനെ പോകും, അത്രയേ ഉള്ളൂ. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. പക്ഷേ നബി തിരുമേനിയുടെ ദൗത്യം, നബിയുടെ ഉദ്ദേശം അവർ ശരിക്കും അറിഞ്ഞോ ഇല്ലേ എന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പോൾ അവർക്കിടയിൽ ആ സമയം കൂടുതൽ സ്വീകാര്യനായ ഒരു വ്യക്തി നിലനിൽക്കുക. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല എന്നറിയിക്കണം, ഉംറ കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ മടങ്ങിപ്പോകും. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ത് ചെയ്തു? പോയി. പക്ഷേ അദ്ദേഹം തിരിച്ചു വരുന്നില്ല. കുറച്ച് സമയം വൈകി. അതിനിടയ്ക്ക് മുസ്ലിങ്ങൾക്കിടയിലൊരു വാർത്ത വരുന്നു, നബിയുടെ ദൂതനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവർ വധിച്ചു കളഞ്ഞു. അപ്പോൾ ഈ സമയത്താണ് ആ ബൈഅത്ത്. എല്ലാവരും നബി തിരുമേനിയുടെ കൈ കൊടുത്തിട്ട് ഞങ്ങളിനി യുദ്ധത്തിന് തയ്യാറാണ്. കാരണം ഇത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെ കൊന്നു എന്നത് മാത്രമല്ല പ്രശ്നം, ഇതൊരു രാജ്യത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഇങ്ങനെ പണ്ടേയുള്ളൊരു നിയമമാണ്, ദൂതന്മാർ കൊല്ലപ്പെടാൻ പാടില്ല. അപ്പോൾ നബി തിരുമേനി സമാധാന സന്ദേശവുമായി പറഞ്ഞയച്ചൊരു വ്യക്തിയെ ഒരു കൊല്ലുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അന്യനാട്ടിലെ ഒരു ദൂതൻ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നാടിൻ്റെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. അയാളെ വധിച്ചു കളഞ്ഞ ആ നാടിനോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നാണ്. അപ്പോൾ ക്ഷമിക്കാവുന്നതിൻ്റെ അപ്പുറം മുസ്ലിങ്ങൾ ക്ഷമിച്ചു. അവരുടെ വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞു. അതിനൊക്കെ പുറമേ നബി അയച്ച ദൂതനെ അവർ കൊന്നു എന്ന് പറഞ്ഞപ്പോൾ നബി തിരുമേനി പറഞ്ഞു, ഇത് നമുക്ക് ഇനി നമുക്ക് അവരെ നേരിടേണ്ടി വരും, ഉള്ള നമ്മുടെ ആയുധങ്ങളും ബലം ഉപയോഗിച്ച് നേരിടുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? ബൈഅത്ത് ചെയ്തു. അവരുടെ എല്ലാവരുടെയും മനസ്സെന്താണ്? വേറെ വേറൊരു ഭയമോ ഒരു പ്രശ്നമൊന്നും അവർക്കില്ല, മറിച്ച് റബ്ബിൻ്റെ തൃപ്തി അതൊന്ന് മാത്രം. അവരുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, അള്ളാഹിൻ്റെ അടുത്തുനിന്ന് കൂലിയിട്ട്. അള്ളാഹ പറഞ്ഞതാണല്ലോ, അവൻ്റെ ദൂതം പറഞ്ഞതാണ്, അത് ജീവിതത്തിൽ പറഞ്ഞത് നമ്മുടെ ബാധ്യതയാണ്, അതിന് റബ്ബ് കൂലി തരും. അപ്പോൾ അതിലൊരു ലോകമാന്യത്തിൻ്റെ പ്രശ്നമില്ല, കാപട്യത്തിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ അവരുടെ ഹൃദയം പൂർണ്ണമായി ശുദ്ധമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഈ ആയത്തിലൂടെ പറഞ്ഞതാണ്. ഫാലിമ മാഫി ഖുലൂബിഹിം എന്ന വചനത്തിൽ അടങ്ങി നമുക്ക് കാണാൻ കഴിയും. ഇനി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവരുടെ മനസ്സിനെ പറ്റി പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്. ഇതിനു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു. മൻകാന മിൻകും മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദുമാത്. നിങ്ങൾ ആരുടെയെങ്കിലും ചര്യ പിന്തുടരുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക? മരിച്ചുപോയ ഈ സഹാബികളുടെ, നബിയുടെ സഹാബത്തിൻ്റെ വഴി സ്വീകരിക്കുക. ഫൈനൽ ഹയ്യലാ തുമനു അലഹിൽ ഫിത്തന. ഇന്ന് ജീവിച്ചിരിക്കുന്നവൻ അവനെ പിന്തുടരുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫിത്തനയിൽ അകപ്പെടാൻ വഴിയുണ്ട് എന്നാണ് പറയുന്നത്. അവർ മുമ്പത്തെ അത്ര മാനസികമായി ശുദ്ധിയുള്ളവരാവില്ല എന്ന നിൽക്കാണല്ലോ ഇപ്പം ഈ പറയുന്നത്. അതാണ് പറഞ്ഞത്. പിന്നെയോ ഫൈനൽ ഹയ്യല തുമനു അലൈഹിൽ ഫിത്ന ഉലായിക അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാരാണ്? മുഹമ്മദ് നബിയുടെ സഹാബികളാണവർ. ആ മരിച്ചുപോയ സഹാബികളെപ്പറ്റി പിൽക്കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാനു അഫ്ളൽ ഹാദിൽ ഉമ്മ. ആ സഹാബികൾ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളവരായിരുന്നു. അബറഹ ഖുലൂബൻ വ അഅമഖഹ ഇൽമൻ. അവരുടെ ഹൃദയം

0: ഏറ്റവും പുണ്യം നിറഞ്ഞ ഹൃദയം, അതുപോലെ ഇൽമിൻ്റെ വിഷയത്തിൽ ഏറ്റവും ആഴമുള്ള അറിവുള്ളവരായിരുന്നു അവർ. വഖല്ലാ തകല്ലുഫൻ, കൃത്രിമത്വം ഏറ്റവും കുറവ്. അപ്പോൾ കൃത്രിമത്വം ഉണ്ടായിരുന്നില്ല, ജാടകളുണ്ടായിരുന്നില്ല, കാട്ടിക്കൂട്ടലുകളുണ്ടായിരുന്നില്ല, മറിച്ച് ഇഖ്ലാസ് മാത്രം. ഖൗമൻ, അവരൊരു ജനതയാണ്. ഇഖ്താറഹുമുള്ള, അള്ളാഹുവരെ തിരഞ്ഞെടുത്തു. ലി സുഹബത്തി നബിയിഹി, തൻ്റെ നബിക്ക് സഹാബികളായിട്ട്. വൈഖാമത്തി ദീനി, തൻ്റെ ദീന് അല്ലെ റബ്ബിൻ്റെ ദീന് ഇവിടെ നിലനിർത്താൻ അള്ളാഹു തിരഞ്ഞെടുത്തതാണ് അവരെ. അതുകൊണ്ട് ഫാരിഫുലഹും ഫദ്ലഹും, അവരുടെ ഫദ്ല് നിങ്ങൾ അറിയണം. വത്തബ്യൂഹും, അവരെ നിങ്ങൾ പിന്തുടരണം. വത്തമസ്സക്കൂബിഹ, അതിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. ബിമസ്തഥഅതും മിൻ അഖ്ലാഖി വദീനിയും, നിങ്ങൾ കഴിവിൻ്റെ പരമാവധി അവരുടെ സ്വഭാവങ്ങൾ അവരുടെ ദീന് ഒക്കെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഫൈന്നഹും ഖാനു അലൽ ഹുദ അൽ മുസ്തഖീം, അവർ നേർവഴിയിലായിരുന്നു, മുസ്തഖീമായ നേർ പാതയിലായിരുന്നു അവർ. അപ്പം ഇത് സഹാബത്തിൻ്റെ മനസ്സിനെ പറ്റി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അപ്പം ഈ രൂപത്തിലുള്ള ശുദ്ധമായ മനസ്സ് അവർക്ക് മാത്രമായിരുന്നു എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആനിലൊരു വചനം പലപ്പോഴും നമ്മൾ കേട്ടതാണ്. വസ്സാബിഖൂന അവ്വലുനമിൽ മുഹാജിറിൽ വൽ അൻസാറും തുടങ്ങിക്കൊണ്ടുള്ള അവിടെയും റളിയല്ലാഹു അൻഹു, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സറിയുന്നതുകൊണ്ട് റബ്ബിൻ്റെ തൃപ്തിയുണ്ടെന്ന് ഉറപ്പിച്ച് പറയാവുന്നത് ഇവരാണല്ലോ. പിൽക്കാലത്തുള്ളവർ ഈ കൃത്രിമത്വങ്ങളും കാട്ടിക്കൂട്ടലുകളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ദീന് അതൊന്ന് മാത്രമാണ്. അതുകൊണ്ട് ദീന് ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയത്, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കാരണം അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രതികരണങ്ങളൊക്കെ നന്നായി അറിയുന്ന വ്യക്തിയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവരെപ്പറ്റി കൃത്യമായ ബോധ്യം നബി തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് ഒരുക്കെ പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങളെൻ്റെ സഹാബികളെ ചീത്ത പറയരുത്. ഫവല്ലദീ നഫ്സി ബിയദി, അള്ളാഹുവാണ് സത്യം. ലോ അന്ന അഹദക്കും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബൻ, നിങ്ങളിലൊരാൾ ഉഹുദ് മലയോളം ചെലവഴിച്ചാലും, മാ ദറക മുദ്ദ അഹദിഹിം വലാ നസീഫഹു, അവരിലൊരാളുടെ അവർ ചെലവഴിച്ച ഒരു മുദ്ദ്, ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും ചേർത്തി പിടിച്ചാൽ എന്താണോ കിട്ടുന്നത് അത്, അല്ലെങ്കിൽ അതിൻ്റെ പകുതി, അങ്ങോട്ട് പോലും എത്തുകയില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ആ സഹാബത്ത് അവരുടെ ദീനി സേവനം, അവർക്ക് ആ ദീന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതനുസരിച്ചിട്ടാണ് അവർ പോയിരുന്നത്. അതുകൊണ്ടാണ് അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്ത് പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർണി, ജനങ്ങളിൽ ഏറ്റവും നല്ലവർ എൻ്റെ തലമുറയാണ്. സുമ്മല്ലദീന എലൂനു, പിന്നെ അതിന് ശേഷമുള്ളവർ. സുമ്മല്ലദീന എലൂനു, പിന്നെ അതിന് ശേഷമുള്ളവർ. പിന്നെ ശേഷമുള്ളവരെ പറ്റി പറഞ്ഞിട്ടില്ല, ഏറ്റവും നല്ലവർ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏറ്റവും നല്ലവർ സഹാബികൾ, പിന്നെ താബികൾ, പിന്നെ താബി താബികൾ. അപ്പോൾ ഏറ്റവും നല്ലവർ ദീനിൻ്റെ ഏത് രൂപത്തിലാണ് നോക്കിക്കണ്ടത്? അത് തന്നെയാണ് നോക്കേണ്ടത്. അതിന് വിരുദ്ധമായ ആരെന്ത് പറഞ്ഞാലും കൊണ്ടുവന്നാലും അതൊക്കെ ബാത്തിലാണ്, തള്ളേണ്ടതാണ് എന്ന് ഇത്തരം പ്രമാണങ്ങളൊക്കെ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഇമാം ഖതീബുൽ ബാഗ്ദാദി പറഞ്ഞിരുന്ന ഒരു വാചകം, അത് മുമ്പ് കേട്ടതാണതുകൊണ്ട് അവിടെ ആവർത്തിക്കുന്നില്ല. അവരെപ്പറ്റി ധാരാളം ആയത്തുകളും ഹദീസുകളും അവരെ പുകഴ്ത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതിൻ്റെ ആശയം ഇതാണ്. എന്നിട്ട് അതൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും 10-20 ആയത്തുകളുണ്ട്, അനേകം ഹദീസുകളുണ്ട്, സഹാബിയുടെ മഹത്വം വിളിച്ചു തന്ന, അതുപോലെ അവരുടെ മാർഗം സ്വീകരിക്കണം എന്ന് കൽപ്പിക്കുന്നത്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ദീനീ സേവനം, അവരുടെ ഹിജറ, അവരുടെ ജിഹാദ്, അതുപോലെ വേണ്ടപ്പെട്ടതൊക്കെ റബ്ബിൻ്റെ മാർഗത്തിൽ ത്യജിച്ചവർ, സ്വന്തം കുടുംബക്കാർക്കെതിരെ യുദ്ധം ചെയ്തവർ ദീനിന് വേണ്ടി, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ അവർ തന്നെയാണ് ലോകത്തിൽ ഇസ്ലാമിന് മാതൃക എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ആ സഹാബിയുടെ വലോ ദഹബിന നസ്റുദ് മവാഖിഫും അല്ലത്തി നസ്റുഫി ഹദ്ദീൻ, ദീനിനവർ സഹായിച്ച അവരുടെ ഓരോ ഘട്ടങ്ങളും അതോരോന്നോരോന്നും നമ്മൾ എണ്ണിപ്പറയാൻ തിരിഞ്ഞാൽ, പിന്നെ ലമാ കഫത്തിനൽ മുജല്ലദാത് അത്തിവാൽ, മുജല്ലദുകൾ തന്നെ ഒരുപാട് വള്ളിങ്ങൾ തന്നെ ഗ്രന്ഥങ്ങൾ എഴുതിയാലും നമുക്ക് മതിയാവൂല. അനേകം സഹാബികൾ അവർ ജനിച്ചു വീണ് ഇസ്ലാം കിട്ടിയത് മുതൽ പിന്നെ അതിനു വേണ്ടിയുള്ള അധ്വാനങ്ങളും സേവനങ്ങളും അത് ദീന 100% ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുള്ള ജീവിതവുമൊക്കെ ആയിരുന്നു. അപ്പം അതെല്ലാം എഴുതാൻ നിന്നാൽ അതിന് വള്ളിങ്ങൾ മതിയാവുകയില്ല എന്നാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ഫഖദ് ഖാനത് ഹയാത്തും കുല്ലുഹ ഫീ ദീനില്ല, അവരുടെ ജീവിതം മുഴുവനും ഫീ സബീലിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വയ്യു ഖിർത്താസ് യസോ ഹയാത്തൽ മിയാത്ത് മിന സഹാബ, നൂറുകണക്കിന് സഹാബികളുടെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് സഹാബത്തിൻ്റെ ചരിത്രം അങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ എഴുതാൻ ഏതൊരു നോട്ട് ബുക്കിനാണ് കഴിയുക, ഏതൊരു പുസ്തകത്തിനാണ് കഴിയുക? അല്ലദീന മല ഉദ്ദുനിയ ബിൽ ഖൈരി വസല, ദുനിയാ മുഴുവനും അവർ നന്മയും ഖൈറും പരത്തി ഇസ്ലാമിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും അവർ യാത്ര ചെയ്തു, ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു. നമ്മുടെയൊക്കെ നാട്ടിലും അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ജീവിതം മുഴുവനും ഇതിനു വേണ്ടിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ പറ്റി നമ്മൾ എഴുതാൻ തിരിഞ്ഞാൽ അതിന് പേജുകൾ മതിയാവുകയില്ല. ഇനി ഇമാം ഇബ്നു മസ്ഊദിൻ്റെ ഒരു വാക്ക് കൂടെ, അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, അള്ളാഹു അടിമകളുടെ ഹൃദയത്തിൽ നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്, അടിമകളിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഹൃദയം അതിൻ്റെ ഉടമ മുഹമ്മദ് നബിയാണ് എന്ന് കണ്ടു. അപ്പോൾ ഫസ്തഫാവുലി നഫ്സി, തനിക്ക് വേണ്ടി ആ നബിയെ തിരഞ്ഞെടുത്തു നബിയായിട്ട്. ഫബ്തഅസഹു ബി റിസാലത്തിഹി, തൻ്റെ റിസാലത്തുമായ മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചു. സുമ്മ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, പിന്നെ അടിമകളുടെ ഹൃദയം നോക്കി. ബഅദ ഖൽബി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഹൃദയമാണ് ഏറ്റവും ഖൈർ എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഏറ്റവും നല്ല ഹൃദയങ്ങളുള്ളവർ ആരാണ്? അപ്പോൾ അത് നോക്കുമ്പോൾ ഫവജദ ഖുലൂബ് അസ്ഹാബി ഖൈറ ഖുലൂബിൽ ഇബാദ്, അടിമകളിൽ പിന്നെ ഏറ്റവും നല്ല ഹൃദയമുള്ളവർ നബിയുടെ സഹാബികളാണ് എന്ന് കണ്ടു. ഫവജ ജാലഹു മുസറ നബി, അങ്ങനെ അവരെ തൻ്റെ നബിയുടെ സഹായികളായി അള്ളാഹു നിശ്ചയിച്ചു. ദിബിനു മസൂദിൻ്റെ ഒരു വാക്കാണ്. യുഖാത്തിലുന അലദീനി, അങ്ങനെ അവർ ഈ ദീനിനു വേണ്ടി സമരത്തിലേർപ്പെടും. ഫമാ റഅൽ മുസ്ലിമുന ഹസനൻ, അങ്ങനെയുള്ള മുസ്ലിങ്ങൾ നല്ലതായി കണ്ടാൽ ഫവ ഇന്ദല്ലാഹി ഹസൻ, അത് അള്ളാഹുവിൻ്റെ അടുത്തും നല്ലതാണ്. വമാ റഅൗ സയ്യിഅൻ ഫവ ഇന്ദല്ലാഹി സയ്യിഅ്, അവരൊരു കാര്യം തിന്മയായി കണ്ടാൽ അത് അള്ളാഹുവിൻ്റെ അടുത്തും തിന്മയാണ്. അപ്പോൾ ഇതേതെങ്കിലും ഒരു സഹാബിയെ പറ്റിയല്ല, ആ സഹാബികൾ അവരൊരു കാര്യം നന്മയായി കണ്ടാൽ അതാണ് നന്മ, അവരൊരു കാര്യം തിന്മയായി കണ്ടാലോ അതാണ് തിന്മ എന്നാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ നബിയുടെ സഹാബികൾ, അവരുടെ മഹത്വമാണ് ഇവിടെയും പറയുന്നത്. അവരുടെ ഹൃദയം ഏറ്റവും നല്ല ഹൃദയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത് ഇതിനെ മനസ്സിലാക്കിയ ആ മനസ്സിലാക്കലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിനെതിരെ ആരെന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ തള്ളപ്പെടേണ്ടതാണ് എന്നിതിൽ നിന്നെ മനസ്സിലാക്കാം. ഇനി ഇൻഷാല്ലാ ബാക്കി ഭാഗം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക്, അഷ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
1: ജസാകുമുല്ലാഹു ഖൈറാ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ. ഇന്നത്തെ ജീവിതപാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ വിട്ടുവീഴ്ച എന്ന സൽഗുണം പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് സമീർ മുണ്ടേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തേണ്ട ഒരു സൽസ്വഭാവത്തെക്കുറിച്ചാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരോട് സ്വഹാബികളോട് പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരും. സ്വഹാബികളൊക്കെ ആകാംക്ഷയോടുകൂടെ കൗതുകത്തോടുകൂടെ സ്വർഗാവകാശിയായ ആ മനുഷ്യനെ കാത്തിരുന്നു. അൻസാറുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ആ സദസ്സിലേക്ക് വരികയാണ്. വുദു ചെയ്ത വെള്ളം അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ ഒഴുകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടത്തെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ചെരുപ്പുണ്ട്. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ദിവസം പറഞ്ഞു, സ്വർഗാവകാശിയായൊരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിലേക്ക് വരും. സ്വഹാബികളെല്ലാവരും നോക്കിയിരിക്കെ ആദ്യത്തെ ദിവസം വന്ന അൻസാരികളിൽപ്പെട്ട ആ ചെറുപ്പക്കാരൻ സദസ്സിലേക്ക് വന്നു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സദസ്സിൽ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ നിങ്ങളിലേക്ക് വരും. അവർ നോക്കിയിരുന്നപ്പോൾ അവർ കണ്ടത് അൻസാറുകളിൽപ്പെട്ട ആ ചെറുപ്പക്കാരനെയാണ്. സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ബിനു അംറു ബിനു ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ സ്വഹാബിയെ പിന്തുടർന്നു. അദ്ദേഹം സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിൽ പോകുന്നത്? അറിയാനുള്ള താൽപ്പര്യം കൊണ്ട്, അതുപോലെയാകാനുള്ള ആഗ്രഹം കൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ബിനു അംറു ബിനു ആസ് റളിയല്ലാഹു അൻഹു ഈ അൻസാരിയായ ചെറുപ്പക്കാരനെ പിന്തുടർന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു. 3 ദിവസം താമസിച്ചു. എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞില്ല. നമുക്കറിയാം ഇസ്ലാമിലൊരു മര്യാദയുണ്ട്, അതിഥിയായിക്കൊണ്ട് 3 ദിവസം വരെ ഒരു വീട്ടിൽ താമസിക്കാം. അതിനപ്പുറം താമസിച്ചുകൊണ്ട് ആ വീട്ടുകാരന് പ്രയാസമുണ്ടാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹി ബിനു അംറു ബിനു ആസ് അദ്ദേഹം ആ ചെറുപ്പക്കാരനോട്, അൻസാരിയായ ആളോട് പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് നിങ്ങളെക്കുറിച്ച് പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ്. പക്ഷെ നിങ്ങളിൽ നിന്നും പ്രത്യേകമായൊരു പ്രവൃത്തിയോ പ്രത്യേകമായ ഒരു കർമ്മമോ ഒന്നും ഞാൻ കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സദസ്സിൽ സ്വർഗാവകാശിയായ ഒരാൾ വരുമെന്നും അത് 3 തവണ പറഞ്ഞപ്പോഴും നിങ്ങളാണ് ആ സദസ്സിലേക്ക് ആദ്യമായി കൊണ്ട് വന്നത്. അപ്പം എന്താണ് നിങ്ങളുടെ പ്രത്യേകത? ഞങ്ങളെക്കാൾ എന്ത് അമലാണ്, പ്രവൃത്തിയാണ് താങ്കൾ ചെയ്യുന്നത്? അതറിയാൻ വേണ്ടിയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ താങ്കളിലേക്ക് വന്നത്. പക്ഷെ എനിക്ക് യാതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ആ സമയത്ത് അൻസാറുകളിൽപ്പെട്ട ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകം, ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിഷൻ വലാ അഹ്സുദു അഹദൻ അലാ ഗൈരി അതാഹു അല്ലാഹു ഇയ്യാ. ഇമാം നസായി ഉദ്ധരിക്കുന്ന വളരെ സുദീർഘമായ ഒരു ഹദീസാണിത്. എന്താണ് അദ്ദേഹം പറയുന്നത്? മറ്റുള്ള ആളുകൾ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതായി എനിക്കും അറിയില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, വിശ്വാസിയായ ഒരാളോടും എൻ്റെ മനസ്സിൽ വെറുപ്പില്ല, എൻ്റെ മനസ്സിൽ ഒരാളോടും വെറുപ്പില്ല, തീർന്നില്ല. അള്ളാഹു നൽകിയ വിഷയത്തിൽ, അള്ളാഹു മറ്റൊരാൾക്ക് നൽകിയതിൽ, അള്ളാഹു കൊടുത്തതിൽ എനിക്ക് യാതൊരു അസൂയയുമില്ല, ഈ ഒരു ചിന്തയാണ് എനിക്കുള്ളത്. നോക്കൂ പ്രിയപ്പെട്ടവരെ,
2: എന്താണ് ഇദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം? അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ല, അതേപോലെ തന്നെ അദ്ദേഹത്തിന് അസൂയ എന്ന് പറയുന്ന ദുഷിച്ച സ്വഭാവമില്ല. സ്വർഗം ലഭിക്കാനുള്ള കാരണമായിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയാണത്. മറ്റുള്ള അമലുകളൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരെ പോലെയുമാണ് ചെയ്യുന്നത്, പക്ഷെ ഇതൊരു പ്രത്യേകതയാണ്. വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കുക. ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം ഒരു കവിതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആരോടും അസൂയ കാണിക്കാതെ എല്ലാ ആളുകൾക്കും വിട്ടുവീഴ്ച ചെയ്തപ്പോഴാണ് എന്റെ മനസ്സിന് സ്വസ്ഥത ലഭിച്ചത് എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി ഒരു കവിതയിലൂടെ പാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വിട്ടുവീഴ്ച കാണിക്കുക, മനസ്സിൽ വെറുപ്പില്ലാതിരിക്കുക, വിശ്വാസികളായ നമ്മൾ നേടിയെടുക്കേണ്ട സുപ്രധാനമായ ഒരു ഗുണമാണ്. പലപ്പോഴും നമ്മൾ അതിൽ പരാജയപ്പെടാറുണ്ട്. യഥാർത്ഥത്തിലുള്ള മനസ്സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെയാണ് നമ്മളിൽ പല ആളുകളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഗുണം സ്വന്തമാക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. എന്താ വിട്ടുവീഴ്ച കാണിച്ചാലുള്ള നേട്ടം എന്താണ്? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഗ വഇദാ ഇഷ്തറ വഇദാ ഇഖ്തള. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. വിൽപ്പന നടത്തിയാലും വാങ്ങിയാലും തന്റെ അവകാശം വീട്ടുവാൻ ആവശ്യപ്പെടുകയായാലും വിട്ടുവീഴ്ച മനസ്ഥിതിയോടെ വർത്തിക്കുന്ന വ്യക്തിയോട് അല്ലാഹു കരുണ കാണിക്കട്ടെ. വിൽപ്പന നടത്തുമ്പോൾ, വാങ്ങുമ്പോൾ, അതേപോലെ തന്നെ അവകാശം വിട്ടുകൊടുക്കുമ്പോൾ, അത്തരം സന്ദർഭങ്ങളിലെല്ലാം വിട്ടുവീഴ്ച കാണിച്ചാൽ അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകും, അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിയട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്ന കാര്യമാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. തീർന്നില്ല സഹോദരങ്ങളെ, പരലോകത്തെ പ്രയാസങ്ങളിൽ നിന്ന്, പരലോകത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും വിട്ടുവീഴ്ച കാണിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ സറഹു അയുനജ്ജിയഹുല്ലാഹു മിൻ കർബി യൗമിൽ ഖിയാമ ഫലിയൻദുർ മുഅസിറൻ ഔ ലിയളഅ അൻഹു. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ്? ആരെങ്കിലും അന്ത്യനാളിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുക, അങ്ങനെ ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യത്തെ സന്തോഷിക്കുന്ന കാര്യമായി ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ കടം വാങ്ങിയ ഞെരുക്കക്കാരന് ആശ്വാസം നൽകട്ടെ. നോക്കൂ, നിങ്ങൾ കടം വാങ്ങിയ ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അതിലൂടെ പരലോകത്ത് എളുപ്പമുണ്ടാകും. അതേപോലെ തന്നെ പിന്നെ ഒന്നെങ്കിൽ അവധി നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ കടം പൂർണ്ണമായിക്കൊണ്ട് വിട്ടുകൊടുക്കുക. അതെന്ത് ചെയ്താലും പ്രയാസം അനുഭവിക്കുന്നവനെ അങ്ങനെ ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്തു കൊടുത്താൽ പരലോകത്ത് അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എളുപ്പമാക്കി തരും, അവിടെ നമുക്ക് ആശ്വാസം നൽകുമെന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വിട്ടുവീഴ്ച കാണിച്ചാൽ വലിയ നേട്ടമാണ് പരലോകത്ത് നമുക്ക് ലഭിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് വിട്ടുവീഴ്ചയുടെ വിഷയത്തിൽ നമുക്കുള്ള മാതൃക. നമുക്ക് എല്ലാവർക്കും അറിയാം അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാ മേഖലയിലും മാതൃക കാണിച്ച വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നതിലും വിട്ടുവീഴ്ച കാണിക്കുന്നതിലും സുന്ദരമായ ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം. നമുക്കത് പ്രവാചകന്റെ ജീവിതം വായിക്കുമ്പോൾ കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, അഅ്റാബിയായ ഒരു മനുഷ്യൻ, അപരിഷ്കൃതനായ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി അത് വലിച്ചുകൊണ്ട് സമ്പത്ത് ചോദിച്ചൊരു രംഗം ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു ആണ് ആ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. നജ്റാനിൽ നിന്നും കൊണ്ടുവന്ന ഒരു പരുപരുത്ത ഷാള് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ധരിച്ചിരുന്നു, നബി തന്റെ കഴുത്തിൽ ധരിച്ചിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് അറാബിയായ ഒരാൾ വന്നിട്ട് ആ ഷാള് അത് നബിയുടെ കഴുത്തിലിട്ട് മുറുക്കി എന്നിട്ട് വലിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, നിന്റെ ആളുകളോട് എനിക്ക് നൽകാൻ പറ, നിന്റെ ആളുകളോട് എനിക്ക് എന്തെങ്കിലുമൊക്കെ തരാൻ പറ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ആ കയറിട്ട് ആ ഷാളിട്ട് മുറുക്കിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറകോട്ട് നോക്കി, തൻ്റെ അനുചരന്മാരെ നോക്കി, എന്നിട്ട് അള്ളാന്റെ റസൂൽ ചിരിച്ചു, പുഞ്ചിരിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, അയാൾക്ക് വല്ലതും കൊടുക്കൂ, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാളുടെ കഥ അവിടെ തീരും. പക്ഷേ അള്ളാന്റെ റസൂൽ തന്നെ ദ്രോഹിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി മാപ്പ് കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണത്. നോക്കൂ, നിങ്ങൾ മക്ക വിജയ ദിവസം നമ്മൾ എങ്ങനെയാണ് ആ ചരിത്രത്തെ വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കാൻ കൊതിച്ച വ്യക്തിയായിരുന്നു. പ്രവാചക തിരുമേനി മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുമ്പോൾ മക്കയുടെ ബോർഡറിൽ വെച്ച് മക്കയെ നോക്കി പറഞ്ഞ വാചകങ്ങളുണ്ട്. അല്ലയോ മക്ക, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ ഈ നാട്ടിൽ എന്നെ താമസിപ്പിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ നാട് വിട്ടു പോകുന്നത്. അത്രമാത്രം മക്കയെ സ്നേഹിച്ച, സ്വന്തം നാടിനെ സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് പ്രവാചകനെ പുറത്താക്കിയ ആളുകള്, പ്രവാചകനെ ഉപദ്രവിച്ച ആളുകള്, പ്രവാചകന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ ആളുകള്, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് ചപ്പുചവറുകൾ വാരിയിട്ടിരുന്ന ആളുകള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുന്ന വഴികളിൽ ചതിക്കുഴികൾ ഒരുക്കിയിരുന്ന ആളുകള്, പ്രവാചകന് ഭക്ഷണം കൊടുക്കാതെ പ്രവാചകനെ പട്ടിണിക്കിടാൻ വേണ്ടി പരിശ്രമിച്ച ആളുകള്, ബഹിഷ്കരിച്ച സമൂഹം, അങ്ങനെയുള്ള ആളുകളായിരുന്നു മക്കയിലെ ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിൽ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ വളർച്ചയുണ്ടായി അവിടെ നിന്ന് പ്രബോധനം നടത്തി, യുദ്ധങ്ങൾ നടന്നു. അങ്ങനെ മക്കയെ വിജയിച്ചടക്കിയ ആ സന്ദർഭം ഉപദ്രവിച്ച ആളുകൾ, പീഡിപ്പിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ പ്രവാചകന്റെ കൺമുന്നിൽ കിട്ടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിൽ അവരെ ലഭിക്കുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആളുകളുമായി കൊണ്ട് മക്കയിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന രംഗം മഹാനായ അബൂ സുഫിയാൻ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു മക്ക വിജയിച്ചടക്കുന്ന ഒരു സംഘത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. ഒരുപാട് സംഘങ്ങളായിക്കൊണ്ടാണ് അവർ വരുന്നത്. അവ സഅദ് ബിൻ ഉബാദ അദ്ദേഹം പറയുകയാണ്, അൽയൗം യൗമുൽ മൽഹമ, ഇന്നത്തെ ദിവസം എന്താണ്, ഇന്നത്തെ ദിവസം രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്, പ്രതികാരത്തിന്റെ ദിവസമാണ്, ഞങ്ങളെ ആട്ടിപ്പായിച്ചവരെ ഞങ്ങളെ പിടികൂടുന്ന ദിവസമാണ്, അവരെയൊക്കെ ഞങ്ങൾ കഷ്ടമാക്കുന്ന ദിവസമാണ്. യഥാർത്ഥത്തിൽ അതിന് അർഹരാണ് ആ മക്കയിലുള്ള ആളുകൾ. അല്ലാന്റെ റസൂല് ഈ വാർത്ത കേട്ടു, സഅദ് ബിൻ ഉബാദ ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ആ സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് മാറ്റി പിറകോട്ട് നിൽക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അല്ലാന്റെ റസൂല് പറഞ്ഞ വാചകം, അൽയൗം യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് റഹ്മത്തിന്റെ ദിവസമാണ്, വിട്ടുവീഴ്ചയുടെ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകുകയായിരുന്നു അവർക്ക്. സഹോദരങ്ങളെ, ഉപദ്രവിച്ച ആളുകൾക്ക്, വേദനിപ്പിച്ച ആളുകൾക്ക്, വിഷമിപ്പിച്ചവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മാപ്പ് നൽകി നമുക്ക് മാതൃക കാണിച്ചു തന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കൂ, നമ്മൾ വിട്ടുവീഴ്ച കാണിക്കാറുണ്ടോ? നമ്മളെ ദ്രോഹിച്ച ആളുകളെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്, എന്താണ് അപ്പോൾ നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നത്? തകയും വെറുപ്പുമായി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അത് വിശ്വാസിയുടെ ഗുണമല്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിട്ടുവീഴ്ച കാണിക്കണം, മാപ്പ് കൊടുക്കാൻ തയ്യാറാകണം. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ് അന്നി, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച കാണിക്കുന്നവനാണ്, അല്ലാഹുവേ നീ പുറത്തു തരുന്നവനാണ്, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ? സഹോദരങ്ങളെ, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്ന, അള്ളാഹുവെ പുറത്തു തരണേ, അള്ളാഹുവെ വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് ചോദിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറാകാറുണ്ടോ? മറ്റുള്ള ആളുകൾക്ക് മാപ്പ് കൊടുക്കാൻ, മറ്റുള്ള ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, നമ്മളെ ദ്രോഹിച്ചവർക്ക്, നമ്മളെ ബുദ്ധിമുട്ടിച്ചവർക്ക്, നമ്മളെ പരിഹസിച്ചവർക്ക്, നമ്മളെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? ഒരാലോചന ഇവിടെ ആവശ്യമാണ്. വിശ്വാസികളായ ആളുകളുടെ ഗുണമാണ് മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസഭ്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നില്ല, അങ്ങാടികളിൽ ബഹളമുണ്ടാക്കുകയോ തിന്മ കൊണ്ട് പ്രതികാരം ചെയ്യുകയോ ചെയ്തിരുന്നില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ചയും വിശാല മനസ്കതയും കാണിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് ഇമാം തുർബദി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ഇതാണ് നബിയുടെ സ്വഭാവം. പ്രശ്നമുണ്ടാക്കലല്ല, കുഴപ്പമുണ്ടാക്കലല്ല, വിട്ടുവീഴ്ച കാണിക്കുക, മാപ്പ് കൊടുക്കുക. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. മഹാനായ ഉഖബത്ത് ബിൻ ആമിറിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകമുണ്ട്. ഉഖബത്ത് ബിൻ ആമിറിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടി. അപ്പൊ അദ്ദേഹത്തോട് നബി പറയുകയാണ്, ഉഖബ, നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർക്കണം, നിനക്ക് തടഞ്ഞവന് നീ നൽകണം, നിന്നോട് അക്രമം പ്രവർത്തിച്ചവനോട് നീ വിട്ടുവീഴ്ച കാണിക്കണം. ഇത് നമ്മളും പഠിക്കേണ്ട പാഠമാണ്. ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞത് എന്താ? ഉഖബ, നീ എന്ത് ചെയ്യണം? നീ ബന്ധം മുറിച്ചവനോട് ബന്ധം ചേർക്കണം, നിനക്ക് തടഞ്ഞവന് നീ നൽകണം, തടഞ്ഞു വെച്ചവന് നീ കൊടുക്കണം, അതേപോലെ തന്നെ അക്രമം പ്രവർത്തിച്ചവനോട് നീ വിട്ടുവീഴ്ച കാണിക്കണം. പ്രിയപ്പെട്ടവരെ,
1: എത്ര സുന്ദരമാണ് ഈ മതം, എത്ര സൗന്ദര്യമുണ്ട് നമ്മുടെ മതത്തിന്റെ ദർശനങ്ങൾക്ക്. തന്നെ അക്രമിച്ചവനോട് നീ പൊറുത്തു കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ജൂതന്മാരും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ പല കരാറുകളും ഉണ്ടായിരുന്നു. അതെല്ലാം അവർ തെറ്റിച്ചു. ഒട്ടും മാന്യതയില്ലാത്ത സ്വഭാവം അവർ കാണിച്ചു. അപ്പോഴും അല്ലാഹു നബിയോട് പറഞ്ഞത് ഫഅഫു അൻഹും വസ്ഫഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, അവരോട് മാപ്പ് കാണിക്കാൻ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു ആ നന്മ ചെയ്യുന്ന വിശ്വാസികളെ, മുഹ്സിനുകളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഗുണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കുക. അത് നമുക്ക് സമാധാനം നൽകും, ഈ ലോകത്ത് ആശ്വാസമുണ്ടാക്കും, പരലോകത്ത് നമുക്ക് വിജയവും നൽകും. അല്ലാഹു നമ്മെല്ലാവരെയും ആ വിശിഷ്ടമായ ഗുണം സ്വന്തമാക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ. വിട്ടുവീഴ്ച എന്ന ഗുണത്തെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സമീർ മുണ്ടേരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാം ആയിട്ടുണ്ട്, അല്ലേ? ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത്, ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരം എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: അടുത്തതായി മക്കയുടെ തീരത്ത് അറഫാ സംഗമം വിശദീകരിക്കുന്നത് സി പി സലീം.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, ലോകം മുഴുവനും തക്ബീറുകൾ കൊണ്ട് മുഖരിതമായ സത്യവിശ്വാസികളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ സർട്ടാവിനെ മഹത്വപ്പെടുത്തുന്ന, അവനല്ലാതെ ആരാധ്യനില്ലെന്ന് പ്രഖ്യാപിക്കുന്ന, അവനാണ് സർവസ്തുതിയും എന്ന് ഉറക്കെ ആവർത്തിച്ച് സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചടങ്ങാണ് അറഫ എന്ന് പറയുന്നത്. അൽ ഹജ്ജു അറഫ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാകുന്നു എന്ന്. ഏത് തരത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും ആക്സിഡൻ്റുകളും പറ്റി ഹജ്ജിന് പോയ ആളുകൾ ഏത് ആശുപത്രിയിലാണെങ്കിലും ആംബുലൻസിൽ അറഫയിൽ അവരെ എത്തിക്കുക എന്നത് ആ ഹജ്ജിൻ്റെ നടത്തിപ്പുകാരായ സൗദി ഗവൺമെൻറ്റിൻ്റെ ഉറച്ച ഒരു തീരുമാനമാണ്, അവരെ അറഫയിൽ എത്തിക്കുക എന്നത്. മഞ്ഞ ബോർഡറുകൾ കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ന് അറഫയുടെ അതിർത്തി ഏതാണെന്ന് ആർക്കും സംശയമില്ലാത്ത രൂപത്തിൽ. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട വിശാലമായ മൈതാനം, 17.95 കിലോമീറ്റർ വിസ്തൃതി ആ അറഫ മൈതാനിക്കുണ്ട്. ഏറ്റവും കൂടുതൽ റബ്ബ് സുബ്ഹാനഹു വതാല നരകവിമുക്തി കൊടുക്കുന്ന ഇതുപോലെ മറ്റൊരു ദിവസവും ഇല്ല എന്നതോടൊപ്പം സത്യവിശ്വാസികളുടെ ആത്മാർത്ഥമായ ദുആ കണ്ടുകൊണ്ട് മലക്കുകളോട് റബ്ബ് അഭിമാനം കൊള്ളും. അവൻ്റെ സൃഷ്ടികളായ സത്യവിശ്വാസികളായ മനുഷ്യരായ ആളുകളുടെ ഭക്തിയും അവരുടെ സമർപ്പണവും കണ്ടുകൊണ്ട് മലക്കുകളോട് റബ്ബ് അഭിമാനം കൊള്ളുന്ന പ്രത്യേകമായ അവസ്ഥ. അറഫ എന്നത് എങ്ങനെ ആ പേര് വന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒട്ടേറെ ചർച്ചകൾ കാണാം. പക്ഷേ അങ്ങനെയുള്ള ചർച്ചകൾ പലതും ഖുർആനാണ് ഹദീസാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ആദമും ഹവ്വയും പരസ്പരം സ്വർഗത്തിന് പുറത്ത് കണ്ടുമുട്ടിയ സ്ഥലം, അങ്ങനെ സമാഗമം എന്ന അർത്ഥത്തിലാണ് അറഫ എന്നും, റബ്ബിൻ്റെ മുമ്പിൽ തെറ്റുകുറ്റങ്ങൾ സമ്മതിക്കുക എന്ന അർത്ഥത്തിൽ എഴുത്തറഫയിൽ നിന്നാണ് അറഫ എന്നുമൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കിതാബുകളിൽ നമുക്ക് കാണാം. അവക്കൊന്നും ആ തരത്തിലുള്ള ആധികാരികതയില്ലെങ്കിലും അറഫയെക്കുറിച്ച് പറയുന്നിടത്ത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സമയം പ്രാർത്ഥനയിൽ മുഴുകി അവിടുത്തെ അറഫ അവിടുന്ന് നിർവഹിച്ച ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ മസ്ജിദ് നമിറ എന്ന് പറയുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ച അവിടുന്ന് നമസ്കരിച്ച ആ പള്ളി ഇന്നും നമുക്കവിടെ കാണാം. പുതിയ സൗകര്യങ്ങളോടുകൂടി മസ്ജിദ് നമിറ വിപുലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രം. അവിടുന്ന് സംസാരിക്കുന്ന ആ അറഫ സംസാരത്തിൻ്റെ സന്ദർഭത്തിൽ മസ്ജിദ് നമിറയിലേക്ക് ഇറങ്ങിയ ആയത്തിൻ്റെ ഭാഗം നമുക്ക് പലപ്പോഴും കേട്ടു പരിചയമുള്ളതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് നാം സമ്പൂർണമാക്കി തന്നിരിക്കുന്നു എന്ന സുപ്രധാനമായ ദീനിലേക്ക് ഒരു ഹറഫ് പോലും ഇനി ചേർക്കേണ്ടതില്ല. ദീനിൽ നിന്ന് ഒരു ഹറഫ് പോലും എടുത്തു മാറ്റേണ്ടതും ഇല്ല. ഇനി ഒരു പ്രവാചകൻ്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ, ഇനി ഒരു വേദഗ്രന്ഥത്തിൻ്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ വിശുദ്ധ ഖുർആനും ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെല്ലിയും ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. അതിൻ്റെ സംരക്ഷണം ലോകത്തിൻ്റെ സ്രഷ്ടാവ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒട്ടേറെ സന്ദേശങ്ങൾ അറഫ നൽകുന്നതിൽ ഒന്ന് ഈ ആയത്തിലൂടെ കിട്ടുന്ന പ്രധാനപ്പെട്ട സന്ദേശമാണ്. ദീൻ പൂർത്തിയായിരിക്കുന്നു എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനം അറഫയിൽ വെച്ചാണ് ഉണ്ടായിട്ടുള്ളത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് നാം ആലോചിക്കുമ്പോൾ അവിടുന്ന് ദുആ ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനം. ഒട്ടകത്തിൻ്റെ കയർ കയ്യിലുണ്ടായിരിക്കെ ഒരു കൈ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അവിടുന്ന് ദീർഘനേരം റബ്ബിനോട് തൻ്റെ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ അറഫ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം നിർണിത സമയത്ത് മാത്രമാണ്. അറഫയ്ക്ക് ആ അറഫ ദിനത്തിന് മുമ്പോ അല്ലെങ്കിൽ പിമ്പോ മറ്റേതെങ്കിലും മാസങ്ങളിലോ നാം അവിടെ പോയതുകൊണ്ട് ഒരു പ്രാധാന്യവുമില്ല. സുന്നത്തിൻ്റെ അങ്ങേയറ്റത്തെ ഇത്തിബാ ഉസ്സുന്ന എന്നത് അത് വലിയൊരാശയമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എപ്പോഴെങ്കിലും അറഫയിലേക്ക് പോയാൽ പോരാ, ആ അറഫയിൽ പോകാൻ വേണ്ടി നിശ്ചയിച്ച സമയത്ത് തന്നെ പോകണം. ആ അർത്ഥത്തിൽ മാത്രമേ അറഫ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ എന്ന മഹത്തായ സന്ദേശം. അതുകൊണ്ട് തന്നെ അറഫ മൈതാനിയിലേക്കുള്ള ഒരു ആഗ്രഹം, ഹജ്ജിന് പോകാത്ത ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസി വിശ്വാസിനികൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. എനിക്ക് അറഫയിലെത്തണം, എനിക്കെൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ സത്യവിശ്വാസികൾക്ക് മണിക്കൂറുകളോളം നമസ്കാരം പോലും ജമ്മും കസറുമാണ് അവിടെ. എന്തിനാണ് ജമ്മും കസറുമായി നമസ്കാരത്തെ ചുരുക്കിയത്? അതിനപ്പുറത്ത് ദീർഘമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ഇനി അങ്ങനെ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കൂ. പലപ്പോഴും പെട്ടെന്ന് തീർന്നു പോകും. പക്ഷേ തീർന്നു പോകാൻ പറ്റാത്ത രൂപത്തിൽ ലിസ്റ്റ് ചെയ്യണം ഹാജിമാർ. എന്തൊക്കെയാണ് അവിടെ വെച്ച് പ്രാർത്ഥിക്കേണ്ടത്? സ്വന്തം കാര്യങ്ങൾ. ആ കാര്യങ്ങളിൽ തന്നെ തൻ്റെ തല മുതൽ ചെവി മുതൽ തൻ്റെ കണ്ണു മുതൽ ഓരോ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് റബ്ബിനോട് എന്താണ് പറയാനുള്ളത്? തൻ്റെ മാതാപിതാക്കളുടെ വിഷയം, അവരുമായി ബന്ധപ്പെട്ട ഉഹ്റവിയും ദുന്യവിയുമായ വിഷയങ്ങൾ, മക്കളിൽ ഓരോരുത്തരുടെയും പേരെടുത്തുകൊണ്ട് അയൽവാസികളുടെ വിഷയം, അതോടൊപ്പം തന്നെ തന്നോട് ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്ത വിഷയങ്ങൾ, തൻ്റെ പിഞ്ചു മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അവർക്ക് നല്ല വിവാഹങ്ങൾ വരേണ്ടതിൻ്റെ ആവശ്യങ്ങൾ, ജീവിത സന്ധാരണ മാർഗത്തിൽ ബറക്കത്ത് കിട്ടേണ്ട കാര്യങ്ങൾ, മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിലെത്തേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നാം റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ ലിസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ഒരു പകലിൻ്റെ വലിയ ഒരു ഭാഗം നമുക്ക് ലഭിക്കുകയാണ് ദുആക്ക് വേണ്ടി. ഇബിലീസ് കരഞ്ഞു പോകും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താണ് കാരണം? അവൻ്റെ പിടുത്തത്തിൽ ഒട്ടും കിട്ടാതെ ലക്ഷക്കണക്കിന് സത്യവിശ്വാസികൾ ഒരേ വസ്ത്രത്തിൽ ഒരേ ചിന്തയിൽ റബ്ബിലേക്ക് കൈനീട്ടി ഒരാൾക്ക് മറ്റൊരാളെ നോക്കാനോ ചിരിക്കാനോ സംസാരിക്കാനോ സമയമില്ലാത്ത രൂപത്തിൽ റബ്ബിനോട് കൈനീട്ടി പ്രാർത്ഥിക്കുക കാരണത്താൽ നരകമോചനത്തിൻ്റെ ആ ഒരു വമ്പിച്ച പ്രളയം തന്നെ റബ്ബ് സുബ്ഹാനഹു വതആല നടപ്പാക്കുന്ന സന്ദർഭം, ഇബിലീസ് നിരാശനായി പോകുന്ന കരഞ്ഞു പോകുന്ന ആ ഏറ്റവും കൂടുതൽ നരകവിമുക്തി നൽകുന്ന ദിവസമാണ് അറഫ എന്ന് പറയുന്നത്. അവിടെ ഇല്ലാത്ത ലോകത്തുള്ള സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും ഏറ്റവും വിശിഷ്ടമായ ഒരു സുന്നത്തു നോമ്പ് റബ്ബ് സുബ്ഹാനഹു വതആല ദുൽഹജ്ജ് 9 നിശ്ചയിച്ചിരിക്കുന്നു. ലോകം എല്ലായിടത്തും സൂര്യനുദിക്കുന്നത് ഒരേ സമയത്തല്ല, ഈ ഭൂമി ഉരുണ്ടിട്ടാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങൾ, വ്യത്യസ്ത രാജ്യങ്ങളിൽ രാവും പകലും വരുന്നത് വ്യത്യസ്ത സമയത്തായതുകൊണ്ട് ഒരേ സന്ദർഭത്തിൽ അറഫയുമായി ബന്ധിപ്പിച്ച് നിൽക്കാൻ ലോകത്തുള്ള വിശ്വാസികൾക്ക് സാധ്യമേ അല്ല. അതുകൊണ്ടാണ് എന്നാണോ ദുൽഹജ്ജ് 9 അന്നാണ് അറഫ നോമ്പ് എന്ന ഏറ്റവും ബുദ്ധിമരമായ കാര്യം സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട സന്ദർഭമാണിത്. അതോടൊപ്പം തന്നെ ആഖിറത്തിൻ്റെ മഹത്തായ സന്ദേശം, അഥവാ ആ അറഫ മൈതാനിയിലെ നൃത്തമുണ്ടല്ലോ, ആ നൃത്തത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു സത്യവിശ്വാസി റബ്ബിൻ്റെ മുമ്പിലുള്ള നൃത്തത്തെയും ഓർക്കണം. അത്തരമൊരു നൃത്തത്തിൽ ആരും രക്ഷപ്പെടുത്താനില്ലാത്ത ആ ഒരു നൃത്തത്തിലേക്ക് ഞാൻ എത്തിപ്പെടേണ്ടതുണ്ട് എന്ന ചിന്ത സത്യവിശ്വാസികൾക്ക് ഏതൊരു സന്ദർഭത്തിലും ഉണ്ടാകേണ്ടതാണ്. വിവിധ രാജ്യക്കാരും വേഷക്കാരും വിവിധ നിറമുള്ളവരും വിവിധ ജീവിത രീതികളുള്ളവരും, പക്ഷേ അവർ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാവുകയാണ്, ഒരേ മനസ്സാവുകയാണ്. എല്ലാവരുടെയും ആവശ്യം ഒന്നാണ്, ആ ഒന്ന് സ്വർഗം എനിക്ക് കിട്ടണം, നരകരക്ഷയാണ് എൻ്റെ ലക്ഷ്യമെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനം. ഹിജ്റ 10 അറഫയുടെ ബോർഡറിൽ ടെൻറ്റ് കെട്ടിക്കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗവും നമസ്കാരവും നടത്തിയത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ അറഫയുടെ സന്ദേശത്തെ നാം ഉൾക്കൊള്ളണം. അതൊരിക്കലും ലോകത്തുള്ള സത്യവിശ്വാസികൾ ഒത്തുചേർന്നുകൊണ്ട് ഭൗതികമായ ഏതെങ്കിലും ഒരു കാര്യത്തിന്, രാഷ്ട്രീയമായ ഏതെങ്കിലും ഒരു വിഷയത്തിന് അല്ല, മറിച്ച് അവരവരുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടിയുള്ള യാത്രയാണ് അറഫയിലേക്കുള്ള യാത്രയും അവിടെയുള്ള സർവകാര്യങ്ങളും എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും ഭൗതികവൽക്കരിക്കുകയും രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും അത്തരം വ്യാഖ്യാനങ്ങളൊന്നും അറഫയുമായി ബന്ധപ്പെട്ട ഒരു ഇബാദത്തിനും നാം കൊടുക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. മുസ്ലിം ലോകം ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രത്യേകമായ ഒരു ഘട്ടമാണിത്. ആ ഘട്ടത്തിൽ അറഫയ്ക്ക് പ്രാധാന്യമുണ്ട്. അറഫയിൽ ഒത്തുചേരുന്ന ഹാജിമാരുടെ ദുആക്ക് പ്രാധാന്യമുണ്ട്. ആ ഹാജിമാർക്ക് വേണ്ടി പുറത്തുനിന്ന് പ്രാർത്ഥിക്കുകയും ആ അറഫ ദിനത്തിൻ്റെ പുണ്യം നേടാൻ വേണ്ടി നോമ്പു നോൽക്കുകയും ഇബാദത്തുകളിൽ മുഴുകുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി ഈ ലോകത്തുള്ള സത്യവിശ്വാസികൾക്ക് വേണ്ടി സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം സർവജനങ്ങൾക്കും ഗുണവും ആശ്വാസവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പെരുന്നാളാകുന്ന സന്ദേശം ബലിയുടെ പേരിലാണല്ലോ എങ്കിൽ വലിയ പെരുന്നാളല്ല ബലി പെരുന്നാളാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അറഫ നമുക്ക് നൽകുന്ന സന്ദേശത്തെ കൂടുതൽ പഠിച്ചു മനസ്സിലാക്കിയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ബോധപൂർവം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അറഫ സംഗമം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരിപ്പിച്ചത് സി പി സലീം.

ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്ന

പണ്ടൊരു ദേശാടന പക്ഷി വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ വന്നിരുന്നു. അപ്പോൾ പർവ്വതം ദേശാടന പക്ഷിയോട് ചോദിച്ചു, വിശേഷങ്ങൾ ചോദിച്ചു, എവിടുന്നാണ് വരുന്നത്, എന്താണെന്നുള്ളതൊക്കെ. അപ്പം ദീർഘയാത്ര കഴിഞ്ഞ് വന്നിരുന്ന ദേശാടന പക്ഷി പർവ്വതത്തോട് താൻ കണ്ട കാഴ്ചകളൊക്കെ യഥേഷ്ടം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അല്പം പുച്ഛത്തോടുകൂടി ദേശാടന പക്ഷി പർവ്വതത്തോട് ചോദിച്ചു, നിന്റെ കാര്യം വളരെ കഷ്ടമാണല്ലോ, നീ എത്ര കാലമായിട്ടാണ് ഈ നിന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടേയിരിക്കുന്നത്, നിനക്കിവിടെ നിന്ന് ഇങ്ങോട്ടും നീങ്ങാനൊന്നും കഴിയില്ലല്ലോ, ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ അഭിമാനിയാണ്, എനിക്കൊരുപാട് സ്ഥലങ്ങൾ ഇനിയും പിന്നെ കടന്നുപോയി കണ്ടുവരാൻ കഴിയും, നിനക്കതിന് കഴിയില്ലല്ലോ എന്ന് പുച്ഛത്തോടെയും അഹങ്കാരത്തോടുകൂടിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പർവ്വതം പറഞ്ഞു, എനിക്ക് ആഴമുള്ള വേരുകളുണ്ട്, എനിക്ക് വളരെ ആഴത്തിൽ ഉള്ള വേരുകളുള്ളതുകൊണ്ട് തന്നെ എന്നാൽ ഉറപ്പുണ്ട് എനിക്ക്,

0: അപ്പോൾ അതിന് മറുപടിയായിട്ട് ദേശാടന പക്ഷി പറഞ്ഞു, നിനക്ക് ആഴമുള്ള വേരുകളല്ലേ ഉള്ളൂ, എനിക്ക് ചിറകുകളുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും പറക്കാൻ പറ്റുന്നത്, എനിക്ക് നല്ല ചിറകുകളുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് തീരുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ആ ദേശാടന പക്ഷിയെ വലിയൊരു പരുന്ത് വന്ന് റാഞ്ചിക്കൊണ്ടുപോയി. ഇതാണ് കഥ. അപ്പം ഈ ഒരു കഥ പല വഴിക്ക് പാറി നടക്കാനുള്ള ചിറകുകൾ ഉള്ളതുകൊണ്ട് മാത്രം ദേശാടന പക്ഷിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ദേശാടന പക്ഷിക്ക് ഇല്ലാതെ പോയത് മറ്റൊരാൾ റാഞ്ചി കൊണ്ടുപോവാൻ തടസ്സമായി തീരുന്ന അതിൻ്റെ ഉള്ളൊരു വേര്, പർവ്വതത്തിന് ആർക്കും റാഞ്ചി കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ, വേരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് നമ്മുടെ ഒരു ഐഡിയയുമായിട്ട് ഒന്ന് ചേർത്ത് വെക്കുക?
1: എനിക്ക് ഇതിനെ ഒരു ഒന്ന് രണ്ട് വശങ്ങളായിട്ട് പറയണമെന്ന് തോന്നുന്നുണ്ട്. ഒന്ന്, നമുക്ക് ചില കാര്യങ്ങളിലുള്ള നമ്മുടെ ഉറച്ച തീരുമാനങ്ങളും നിലപാടുകളും ഒരു അടിത്തറ എന്ന് നമ്മൾ പറയും,
0: ഫൗണ്ടേഷൻ.
1: അതെ, അപ്പോൾ അത് വളരെ വ്യക്തമായിരിക്കണം, ശക്തമായിരിക്കണം. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് പർവ്വതത്തിൻ്റെ ആ ഒരു പിന്നെ ഉറച്ച ആ ഒരു നൃത്തം. അതൊരു പ്രകൃതിയെ അങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്നിരുന്നാലും നമ്മളിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഓരോ വിഷയത്തിലും നാം എടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും പ്രഖ്യാപനങ്ങളുമൊക്കെ
0: നമ്മുടെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടാണ്.
1: അതെ, അത് നമ്മുടെ ഒരു അടിത്തറയുമായി ബന്ധപ്പെട്ടാണ്. നമ്മളെന്താണ്, ഞാൻ എന്താണ് എന്നുള്ളതിൻ്റെ അതിനെ സൂചിപ്പിക്കുന്നൊരു വിഷയമാണ്. എന്നാൽ നമ്മളുടെ മനുഷ്യരുടെ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനെപ്പോഴും ഒരു ഉറച്ച തീരുമാനവും നിലപാടുകളൊക്കെ എടുക്കുന്ന വിഷയങ്ങളിൽ എന്ന് പറയുമ്പോൾ ശരിക്ക് അത് തെറ്റിപ്പോകാറുണ്ട്. അതായത് വേണ്ട സ്ഥലത്ത് അത്തരമൊരു നിലപാടുകളൊന്നും എടുക്കാതെ അവിടെ നമ്മൾ എന്തൊക്കെയോ ആയി മാറുകയും വേണ്ട സ്ഥലത്ത് അത് പ്രയോഗിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ നിലപാടുകൾക്കൊരു വ്യക്തത വരുത്താതെ നമ്മൾ നിൽക്കുന്നൊരു അവസ്ഥാവിശേഷം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പർവ്വതങ്ങളെന്നൊക്കെ പറയുമ്പോൾ നേരത്തെ നമ്മൾ മുമ്പ് എപ്പോഴോ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതായത് മനുഷ്യനുമായി കൊണ്ട് പർവ്വതത്തെ താരതമ്യം ചെയ്യുന്ന ഒരു വചനം സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിയൻ മിൻ ഖശ്യത്തില്ലാ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പർവ്വതങ്ങൾ വരെ എന്ത് പേടിച്ച് വിറച്ച് പോകുന്ന ഒരു ഉദാഹരണം നമുക്ക് ഖുർആൻ വ്യക്തമാക്കി തരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഭയവും പേടിയും മനുഷ്യന് ഉണ്ടാകുന്നില്ല എന്നുള്ളത്, അത് യഥാർത്ഥത്തിൽ വേണ്ട സ്ഥലത്ത് നമുക്ക് ആ ഒരു ഇളക്കവും പേടിയുമൊന്നും ഉണ്ടാകില്ല. പക്ഷേ മറിച്ച് നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് വേണ്ടാത്തിടത്ത് നമ്മുടെ പവറും നമ്മൾ കാണിക്കും, അല്ല വേണ്ട സ്ഥലത്ത് നമുക്കത് വരാത്തൊരു സ്വാഭാവികത, ഒരു അന്തരീക്ഷം നമുക്ക് സംഭവിക്കുന്നതിനെയാണ് ഖുർആൻ ശരിക്കും പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സ് അത്രയും കഠിനമായി പോയി, പർവ്വതത്തെ പോലെ കഠിനമായി എന്നൊക്കെ ആണ് ശരിക്കും ആ ആയത്തിലൂടെ പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെയാണ് അവിടെ പറയുന്നത്. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളോ ഓർമ്മകളോ ഭയപ്പാടുകളോ ഇല്ലാതെ കഠിനമായിപ്പോയി, അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് അത് വേണ്ടി വരും, നമ്മുടെ ശക്തമായ നിലപാടുകളും കാര്യങ്ങളും വേണ്ടി വരും. പക്ഷേ അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഉറച്ച നിലപാട് എന്നുള്ളതിൽ ചില
0: ഉറച്ച നിലപാട് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ പിന്നെ വേറെ സ്ഥലത്ത് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഫക്ക ഫക്ക അന്നമ ഹറമിനസമായി, അതൊരു വേരൊരു അടി അടി അടിവേരില്ലാത്തതുകൊണ്ട് ഒരു ഉറപ്പില്ലാത്തത് കൊണ്ട് ആകാശത്തുനിന്ന് വീണവനെ പോലെയാവുന്നു എന്ന് പറഞ്ഞു. ആകാശത്തുനിന്ന് വീണ ആളുകൾ ആരാണ്? ശരിയായ വിശ്വാസമില്ലാത്ത ആളുകളാണ്. പർവ്വതം ആ സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്ന അതിൻ്റെ വേര് വേരവിടെ ഉള്ളത് കൊണ്ടാണ് ഭൂമികൾക്ക് ഔത്താദാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം പർവ്വതവൽ ജിബാൽ ഔത്താദ, അത് ആ വേരുകളാണ് അതിനെ നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ അതിന് സഹായകമാകുന്നത്. എന്നതുപോലെ ഒരു മനുഷ്യന് അവൻ്റെ വേര് എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ്. അസുലുഹ സാബിത്വൻ അല്ലേ, അത് അടിയുറച്ചതാണ്. അപ്പം അള്ളാഹുമായിട്ടുള്ള ആ കണക്ഷൻ, ആ ഉറപ്പില്ലാത്ത ഒരാളാണ് നിലപാടില്ലാത്തവൻ. നമ്മുടെ നിലപാട് നമ്മൾ രൂപീകരിക്കണം അങ്ങനെയാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതില്ലാത്ത ഒരാൾ പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോകാം, അവനെവിടെയോ ഹവ പോലെ കാറ്റിലൂടെ അലഞ്ഞു പോവാം. അപ്പം നമുക്ക് വേണ്ടത് അടിയുറച്ച ഒരു വിശ്വാസവും നിലപാടുകളും നമുക്ക് വേണം എന്നുള്ളത് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
2: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. എന്താണ് വിധവാ പെൻഷൻ? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് അന്തസ്സോടെ ജീവിക്കുന്നതിനും മരുന്ന്, ഭക്ഷണം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾക്കും വേണ്ടി സർക്കാർ നൽകുന്ന പ്രതിമാസ ധനസഹായമാണിത്. നിലവിൽ പ്രതിമാസം 1600 രൂപയാണ് കേരള സർക്കാർ ഈ പദ്ധതിയിലൂടെ നൽകുന്നത്. ആർക്കൊക്കെ അപേക്ഷിക്കാം? പ്രായം: അപേക്ഷകയ്ക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. വൈവാഹികാവസ്ഥ: ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്ക് പുറമേ ഭർത്താവ് ഉപേക്ഷിച്ചവർക്കും കുറഞ്ഞത് 7 വർഷമെങ്കിലും ഭർത്താവിനെക്കുറിച്ച് വിവരമില്ലായിരുന്നെങ്കിൽ ഈ പെൻഷന് അർഹതയുണ്ട്. വരുമാനം: കുടുംബവാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെയായിരിക്കണം. പുനർവിവാഹം കഴിച്ചാൽ ഈ പെൻഷന് അർഹതയുണ്ടാകില്ല. താമസം: കേരളത്തിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും സ്ഥിര താമസക്കാരായിരിക്കണം. മറ്റു പെൻഷനുകൾ: സർക്കാർ സർവീസിൽ നിന്നുള്ള പെൻഷനോ മറ്റ് ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേമനിധി പെൻഷനുകളോ ലഭിക്കുന്നവർക്ക് ഇതിന് അർഹതയുണ്ടാകില്ല. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പഞ്ചായത്ത് വഴിയോ അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ്, മരണ സർട്ടിഫിക്കറ്റ്, ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖയാണ് ഹാജരാക്കേണ്ടത്. റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നും ഓൺലൈനായിട്ട് ലഭിക്കുന്നത്. പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ്, അപേക്ഷാ ഫോമിനോടൊപ്പം വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്ക് കോപ്പി. അപേക്ഷാ നടപടികൾ: ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത്. നിലവിൽ അപേക്ഷകൾ ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിക്കാവുന്നതാണ്. അതാണ് ഏറ്റവും എളുപ്പവഴി. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ വഴി അന്വേഷണം നടത്തി അർഹതപ്പെട്ടാൽ പെൻഷൻ അനുവദിക്കും. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം മസ്റ്ററിംഗ്. പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ബയോമെട്രിക് മസ്റ്ററിംഗ്, ജീവൽ പ്രമാൺ നടത്തണം. ഇത് ചെയ്തില്ലെങ്കിൽ പെൻഷൻ മുടങ്ങാനിടയുണ്ട്. വീട്ടിലെത്തുന്ന പെൻഷൻ: ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കോ ബാങ്കിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ സഹകരണ ബാങ്ക് പ്രതിനിധികൾ വഴി വീട്ടിൽ പണം എത്തിച്ചു നൽകുന്ന സൗകര്യവും ലഭ്യമാണ്. മക്കളുടെ വരുമാനം: മക്കൾ വലിയ വരുമാനമുണ്ടെങ്കിലും അപേക്ഷകയുടെ പേരിൽ പ്രത്യേക വരുമാനമില്ലെങ്കിൽ ഈ പെൻഷന് അർഹതയുണ്ടായിരിക്കും. വരുമാന സർട്ടിഫിക്കറ്റിലെ തുകയെ അടിസ്ഥാനമാക്കിയാണ് ഇത് തീരുമാനിക്കുന്നത്.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ബുൽ ഖുർആൻ. ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹഫീൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു ഖാഫിലെ ആറാമത്തെ വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ്. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിർ ജാഫർ സലഫി.

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. തിരുനബിയോടൊപ്പം പരിപാടിയിൽ മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എവർക്കും പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പല രൂപത്തിലുള്ള ജോലികളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഏർപ്പാടുകളായിരിക്കും. ചിലർ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരിക്കും. മറ്റു ചിലർ കൂലിപ്പണിയായിരിക്കും, സ്വന്തം ഏർപ്പാടുകളായിരിക്കും. പല രൂപത്തിലുള്ള ഉപജീവന മാർഗം തേടി മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. പക്ഷേ ഏത് രൂപത്തിലുള്ള വരുമാന മാർഗമാണ് നമ്മൾ അവലംബിക്കുന്നത് എങ്കിലും ശരി, നമുക്ക് ജീവിക്കാൻ ജോലി വേണ്ടി വരും. പക്ഷേ ജീവിതം തന്നെ ജോലിക്കായിട്ട് നഷ്ടപ്പെടുത്തുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മൾ ജീവിക്കുന്നത് ജോലി ചെയ്യാനല്ല, നമ്മൾ ജീവിക്കുന്നത് എന്തെങ്കിലും ഒരുപാട് സമ്പാദിക്കാനല്ല, നമ്മൾ ജീവിക്കുന്നത് ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു കാര്യം പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്നത് റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണെന്ന ശരിയായ തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടായേ പറ്റുള്ളൂ. അത് പുരുഷനും ഉണ്ടാവണം, സ്ത്രീക്കും ഉണ്ടാവണം. സ്ത്രീകൾ പലരും ഇപ്പോൾ വീട്ടിലെ ജോലികളും തിരക്കുകളൊക്കെയാണ് എങ്കിലും ശരി, അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടിയല്ല റബ്ബ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്, മറിച്ച് നമ്മൾ റബ്ബ് നമ്മെ സൃഷ്ടിച്ചത് റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനാണ്. അങ്ങനെയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിൽ സ്വാഭാവികമായും പല പണികളും തിരക്കുകളും ജോലികളും പഠനവും മറ്റ് പല രൂപത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നതാണ്. പക്ഷേ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം അവിടെ നമ്മൾ ഒരിക്കലും തന്നെ മറന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും തന്നെ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. നമ്മൾ സ്വാഭാവികമായും എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കുന്നു, പല സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നു, അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, ഇങ്ങനെയുള്ള ഇബാദത്തുകൾക്ക് പുറമേ ആയിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ തന്നെ, നിത്യേന നമ്മൾ ചെയ്യുന്ന നമ്മുടെ പല ജോലികളും തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്ന ആയിഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ തന്നെ നമുക്ക് ഇബാദത്തുകളാക്കി മാറ്റാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരുന്ന സഹീഹ് ബുഖാരിയിൽ അടക്കമുള്ള ഹദീസാണ്, സ്വന്തം കൈകൊണ്ട് സമ്പാദിച്ച് ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത് നമുക്ക് ഉണ്ടാവുന്ന വരുമാനങ്ങൾ നമുക്ക് അർഹതപ്പെട്ടതായിരിക്കണം, അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കണം എന്നുള്ളതാണ്. ഹലാലായ വരുമാനം വീട്ടിൽ ബർക്കത്താണ്. ചെറിയ വരുമാനമുള്ളൂ എങ്കിലും അത് ഹറാമ് കലരാത്തതാണ് എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് നിമിഷത്തിലും ആശ്വാസമുള്ളതായി കൊണ്ടുമാറും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ജോലി കാരണം നിസ്കാരം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നിസ്കാരം ഖളാ ആക്കാൻ പറ്റുമെന്ന് ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ സംഗതി ഇസ്ലാമിലില്ല, ഖളാ ആക്കലില്ല. പിന്നെ ചില സമയത്ത് ഖളാ ആയിപ്പോവും. എങ്ങനെ? ഒരാളിപ്പോൾ ഉറങ്ങിപ്പോയി, നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് ഉണർന്നതെങ്കിൽ അപ്പോൾ ഉടനെ നിസ്കരിക്കണം, അങ്ങനെയാണ് ഖളാ ആവുക. അല്ലെങ്കിൽ ഒരാൾ മറന്നുപോയി, മറ്റെന്തോ തിരക്കിലായി, വാപ്പ ഐസിയുവിലായിരുന്നു, അതിൻ്റെ പിറകെ ഓടി മരുന്നും മറ്റൊക്കെ വാങ്ങി, അങ്ങനെ ആ തിരക്കുകൾ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് സുബ്ഹാനല്ലാ അസറ് ബാങ്കാണല്ലോ കൊടുക്കുന്നത്, ഞാൻ ലൊഹർ നിസ്കരിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലല്ലാതെ ഒരാൾ ഒരിക്കലും തന്നെ നിസ്കാരം ഖളാ ആക്കുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഇനി നല്ല തിരക്കുള്ളതൊക്കെ സമയമാണ്, അല്ലെങ്കിൽ മറ്റു പല തടസ്സങ്ങളും നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ അവിടെ നമുക്ക് ജം ആക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. ലൊഹറിനെ അസറിൻ്റെ കൂടെയും അസറിനെ ലൊഹറിൻ്റെ കൂടെയും ജം ആക്കാൻ പറ്റും. മഗരീബിനെ ഇഷായിൻ്റെ കൂടെയും ഇഷായിനെ മഗരീബിൻ്റെ കൂടെയും അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണ്ട സൗകര്യത്തിൽ നമുക്ക് ഹാജത്തുകൾ ഉണ്ടാകുമ്പോൾ, ആവശ്യങ്ങളുണ്ടാകുന്ന സമയത്ത് ജം ആക്കാൻ ദീൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഇനി യാത്രക്കാരാണോ, അവർക്ക് നിസ്കാരം ചുരുക്കി നിസ്കരിക്കാം. ലൊഹർ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി, അസർ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി, ഇഷാ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി. അങ്ങനെ ചുരുക്കി നിസ്കരിക്കാനും കസറാക്കാനും ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് യുദ്ധത്തിൻ്റെ സമയത്ത് പോലും, എങ്ങനെ? യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പോലും യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി എന്നൊരു നിയമമല്ലല്ലോ. യുദ്ധത്തിൻ്റെ ഇടയിൽ നിസ്കാരം ഉണ്ടല്ലോ, ഫിഖ്ഹിലെ ചർച്ചയാണല്ലോ, യുദ്ധ നിസ്കാരം എന്നൊരു നിസ്കാരം തന്നെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതെങ്ങനെയാണ്, എന്തുകൊണ്ടത് വന്നു? അത് നിസ്കാരം എന്നുള്ളത് കാനത്താലൽ മുഅ്മിനീന കിതാബ മൗഖൂത, തീർച്ചയായും നിസ്കാരം അത് മുഅ്മിനീങ്ങളുടെ മേലിൽ വഖ്ത് നിർണയിക്കപ്പെട്ട ആരാധനയാണ്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ അത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും തിരക്കുകൾക്കിടയിൽ നിസ്കരിക്കുക എന്നൊരു സംഗതി നമുക്കുണ്ടാവും. അതിനുള്ളൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നിസ്കാരങ്ങൾക്കിടയിൽ തിരക്കുണ്ടായിക്കോട്ടെ, നിസ്കാരങ്ങൾക്കിടയിൽ നമ്മളുടെ ഷെഡ്യൂളുകൾ പ്ലാൻ ചെയ്യുക, അല്ലാതെ നമ്മളുടെ പഠനത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും പോയിട്ട് നിസ്കരിക്കണം എന്നത് മാറ്റിയിട്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യണം എന്ന രൂപത്തിൽ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. നിസ്കാരം ഫിക്സഡ് സംഗതിയാക്കി വെക്കുകയും ബാക്കിയുള്ളത് ഒഴിവിനനുസരിച്ച് ചെയ്യുകയും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന സ്ത്രീകളൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിസ്കരിക്കുക എന്നത് അതൊരിക്കലും പോസിബിൾ ആവില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിന് അതിൻ്റെ സമയം വെക്കുകയും ആ സമയത്ത് കൃത്യമായി പള്ളിയിൽ പോകുന്നവർ അല്ലെങ്കിൽ സാഹചര്യമുള്ളവർ പള്ളിയിൽ പോയിട്ട് തന്നെ അതിൻ്റെ ജമാഅത്തായിക്കൊണ്ട് തന്നെ നിസ്കരിക്കുക. ഇനി വീട്ടിൽ നിസ്കരിക്കുന്ന സ്ത്രീകളും മറ്റൊക്കെയാണ് എങ്കിൽ അവർ ആ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ നിർത്തിവെച്ചിട്ട് കൃത്യമായി ഒതു ചെയ്ത് വൃത്തിയായി നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യുക, മുസല്ല വിരിച്ച് നിസ്കരിക്കുക എന്നത് കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചെയ്യുന്ന ജോലി ഏതായിക്കൊള്ളട്ടെ അതിൽ സത്യസന്ധത കാണിക്കണം എന്നുള്ളതാണ്. അത്താജറു സദൂഖുൽ അമീൻ മഅ നബിയീന വസ്സിദ്ദീഖീന വശുഹദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, സദൂഖായ സത്യസന്ധനായ വിശ്വസ്തനായ ഒരു വ്യാപാരി ആരുടെ കൂടെയാണ്, നബിയീന നബിമാരുടെ, വസ്സിദ്ദീഖീന സിദ്ദീഖീങ്ങളുടെ, ഷുഹദാക്കളുടെയൊക്കെ കൂടെയായിരിക്കുമെന്ന് നമുക്ക് ഹസനായ സ്വീകാര്യയോഗ്യമായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് കള്ളം പറയാൻ പാടില്ല, നമ്മൾ സമ്പാദിക്കുന്നിടത്ത് കളവ് വരാൻ പാടില്ല. എന്തുകൊണ്ട്? നമുക്ക് ചിലപ്പോൾ ലാഭം കിട്ടി എന്നൊക്കെ തോന്നുമെങ്കിലും റബ്ബിൻ്റെ ബർക്കത്ത് അതിലുണ്ടാവില്ല. ചതി വഞ്ചനയും ഒരു മുസ്ലിമിന് യോജിച്ച പരിപാടിയല്ല, ഒരു മുസ്ലിം ചെയ്യാനും പാടില്ല. ആ സമ്പാദ്യം തന്നെ ഹറാമായി മാറുന്നൊരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് നമുക്കർഹിച്ചത് മതി, കിട്ടുന്ന സമ്പത്തിൽ റബ്ബിൻ്റെ ബറക്കത്ത് കിട്ടട്ടെ, അത് കുറേ കാര്യങ്ങൾക്ക് ഉപകരിക്കും. അതല്ല, നമുക്ക് കുറേ കിട്ടുന്നുണ്ട്, പക്ഷേ റബ്ബിൻ്റെ ബറക്കത്ത് അതില്ല എങ്കിൽ അത് പല കാര്യങ്ങൾക്കും തികയൂല. അതങ്ങനെ നമുക്ക് ഇനിയും വേണം ഇനിയും വേണം, കിട്ടിയത് പോരാ എന്നൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സമ്പാദ്യത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ നാണയ തുട്ടുകളിലും കൃത്യമായി റബ്ബിൻ്റെ ബറക്കത്ത് കാണും. അതുകൊണ്ട് ഒരിക്കലും വഞ്ചനയും ചതിയൊന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ഇനി ജോലിയൊക്കെ ചെയ്യുന്നിടത്ത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരൊക്കെയാണ് എങ്കിൽ അവിടെ ഒരിക്കലും കൈക്കൂലി വാങ്ങുന്ന വഞ്ചനയുടെ ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും ആളുകൾ പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അർറാഷിയ വൽ മുർത്തഷിയ, കൈക്കൂലി വാങ്ങുന്നവനെയും അതുപോലെ തന്നെ അത് കൊടുക്കുന്നവനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൻ ഖശ്ശന ഫലൈസ മിന്ന, ആരാണോ വഞ്ചിക്കുന്നവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലിയുടെ സന്ദർഭങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ജോലിക്കാരോടും തൊഴിലാളികളോടുമൊക്കെ കരുണ കാണിക്കണം. ഇനിയിപ്പോൾ നമ്മൾ വേറെയുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവരാണ് എങ്കിലും നമുക്ക് കീഴിൽ കുറച്ചൊക്കെ തൊഴിലാളികൾ മറ്റ് കീഴ് ഉദ്യോഗസ്ഥരും മറ്റൊക്കെ ഉണ്ട് എങ്കിലും അവരോടൊക്കെ ഒരു മാന്യതയിലും അവർക്ക് ഓവർ ബേർഡൻ നൽകാത്ത രൂപത്തിലും നമ്മൾ കൃത്യമായി അതിനൊക്കെ മാനേജ് ചെയ്തു പോകുന്ന ഒരു കാര്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ കുടുംബത്തിനായി ചെലവഴിക്കുന്നതും സ്വതക്കയാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് ആവശ്യ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി ചെലവഴിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കും നമ്മൾ എത്തേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ സമ്പാദിക്കുന്നത് അത് ദുനിയാവ് മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ടാകരുത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഖസസിന്റെ 77-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു നിനക്ക് നൽകിയതിലൂടെ ആഖിറമാണ് നീ തേടിക്കൊള്ളേണ്ടത്, എന്നാൽ ദുനിയാവിൻ്റെ ഓഹരി ഒരിക്കലും നമ്മൾ മറന്നുപോവുകയും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. പണം ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല, പക്ഷേ ജീവിക്കാൻ പണം ആവശ്യമായി വരും. ഖബറിലേക്ക് പോകുന്നത് സമ്പത്തല്ല, ഖബറിലേക്ക് പോകുന്നത് നമ്മുടെ അമലുകളാണ്, അതുപോലെ നമ്മളുടെ സ്വതക്കുകളാണ് എന്ന തിരിച്ചറി നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ജോലി ചെയ്തോളൂ, പക്ഷേ ദീനിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത്. അതുപോലെ തന്നെ സമ്പാദിക്കണം, നല്ല രീതിയിൽ തന്നെ സമ്പാദിക്കണം, പക്ഷേ ആ സമ്പാദ്യം ഹറാമിലൂടെ ഹറാം കലർന്ന രൂപത്തിലാകാൻ പാടില്ല. ഈ ലോകത്ത് ജോലിക്കാരെയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജോലിയും പണവും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, എന്നാൽ ആഖിറത്തിൽ ദീനും സത്യസന്ധതയും നമ്മുടെ അമലുകളുമൊക്കെയാണ് നമുക്ക് ആവശ്യമായി വരിക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഏത് രൂപത്തിലും നമ്മൾ മാന്യമായ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പോലും നല്ല സമ്പാദ്യവും ഹലാലായ സമ്പാദ്യവും ഹറാമിനെ സൂക്ഷിച്ചുള്ള ജീവിതവുമൊക്കെയാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിൽ സൂക്ഷ്മതയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖുൽ ഖൗലി ഹദാ, അസ്തഗ്ഫിറുല്ലാഹി വലക്കും അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നമ്മൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ കഥ പറയാം. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു, റസൂലിന്റെ ചങ്ങാതി. കഥ പങ്കുവച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
0: പ്രേമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കഥകൾ ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കേട്ടുവല്ലേ. നമ്മൾ ഇനി ആരംഭിക്കാൻ പോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ ചരിത്ര കഥകളാണ് കഥ പറയാൻ പരിപാടിയിലൂടെ നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് കേൾക്കാം. അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടില്ലേ? റസൂലിൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു അല്ലേ. അതാരാണ്? ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹുവിനു. നോക്ക്, AD 573 മക്കയിലാണ് അബൂബക്കർ റളിയല്ലാഹുവിനു ജനിച്ചത്. അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. പിതാവിൻ്റെ പേര് കിട്ടിയോ? ഉമ്മുൽ ഖൈർ എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ട സൽമയായിരുന്നു മാതാവ്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുഞ്ഞിയത്തുണ്ട് അപരനാമം. ഇത് അക്കാലത്ത് അറബികൾക്ക് ഒന്നിലധികം പേരുണ്ടായിരുന്നു. യഥാർത്ഥ പേരിന് പുറമേ ഓമനപ്പേരായ കുഞ്ഞിയത്തുമുണ്ടായിരുന്നു. മക്കളിലേക്ക് ചേർത്ത് അബു, ഉമ്മു എന്നിങ്ങനെയാണ് കുഞ്ഞിയത്തുണ്ടാവാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞിയത്ത് എന്തായിരുന്നു? അബുൽ ഖാസിം എന്നായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിനെ വളരെയധികം വെറുക്കുന്ന ആളായിരുന്നു. എന്നാൽ മക്ക വിജയ സമയത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമായിരുന്ന ഖുറൈഷ് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കുടുംബവും. അബ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേര്. ഒട്ടകങ്ങളേക്ക് ഒരുപാട് ഇഷ്ടമായതിനാൽ ഒട്ടകങ്ങളുടെ പിതാവ് എന്ന അർത്ഥം വരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 3 വയസ്സ് കുറവായിരുന്നു. അബൂബക്കറിനേക്കാൾ മികച്ചൊരു സുഹൃത്ത് എനിക്കില്ല എന്ന് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു കേട്ടോ അവർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശ്വസ്തനും സൽസ്വഭാവിയുമായിരുന്നു. ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തുന്നവനായിരുന്നു. അദ്ദേഹം എല്ലാവരോടും അങ്ങേയറ്റം ദയ കാണിക്കുന്ന വ്യക്തിയായിരുന്നു. രോഗികളെയും ദരിദ്രരെയൊക്കെ എപ്പോഴും സഹായിക്കുന്ന ആളായിരുന്നു. ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹം ഈ കച്ചവട സംഘങ്ങളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. കൂടുതലായും സിറിയയിലേക്കാണ് യാത്ര ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കച്ചവട യാത്രകളൊക്കെ അങ്ങനെയായിരുന്നു. യാത്രയിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ധാരാളം അറിവുകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാക്കിക്കൊടുത്തു. പിന്നെ എപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിച്ചവർ ആരൊക്കെയായിരുന്നു? നബിയുടെ ഭാര്യ ഖദീജയും പിതൃവ്യപുത്രനായ അലി റളിയല്ലാഹുവിനുമായിരുന്നു അല്ലേ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്. ദീർഘനാൾ സിറിയയിലായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് തിരിച്ചെത്തിയത് ഈ സമയത്തായിരുന്നു. നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷങ്ങൾ അദ്ദേഹം അറിഞ്ഞു. വീട്ടിലെത്തിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടിയിറങ്ങി നബിയെ കണ്ട കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലത് കൈ ചേർത്ത് പിടിച്ച് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അങ്ങ് സത്യസന്ധനും വിശ്വസ്തനുമായൊരു പ്രവാചകനാണ്. അങ്ങനെ സാക്ഷ്യവാചകം ചൊല്ലി, സത്യസാക്ഷ്യം ചൊല്ലിക്കൊണ്ട് മുസ്ലിമായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുതിർന്ന പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നെ ഇസ്ലാമിലെ ആദ്യകാലത്തെ മുസ്ലിങ്ങൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് ചില ഉത്തരങ്ങളൊക്കെയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം മറ്റുള്ള ആളുകൾക്ക് വലിയ ശക്തി പകർന്നുകൊടുത്തു. അദ്ദേഹം ആരായിരുന്നു? ധനികനായൊരു കച്ചവടക്കാരനായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചാൽ അത് തന്റെ കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അബൂബക്കർ റളിയല്ലാഹുവിന് അറിയാമായിരുന്നു. എന്നിട്ടും എന്ത് വില കൊടുത്തും ഇസ്ലാമിനെ പിന്തുണക്കാൻ അദ്ദേഹം അങ്ങനെ തയ്യാറായി. തനിക്കുണ്ടായേക്കാവുന്ന നഷ്ടത്തെക്കുറിച്ചൊന്നും അബൂബക്കർ റളിയല്ലാഹു ഓർത്തില്ല, അതുവഴി ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചാണ് ഓർത്തത്, അള്ളാഹുവിന്റെ പക്കിൽ നിന്ന് കിട്ടുന്ന. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനം വഴിയെ എത്ര പ്രസിദ്ധരായ ഒരുപാട് സഹാബിമാർ ഇസ്ലാമിലേക്ക് വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സുബൈർ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ്, ത്വൽഹ, അബൂ ഉബൈദ, അബൂ സലമ ഇവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിമിത്തമായിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനം നമുക്കതിങ്ങനെ വായിക്കാം: മുഹാജിറുകളിൽ നിന്നും അൻസ്വാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ടു വന്നവരും സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നവരും ആരോ അവരെപ്പറ്റി അല്ലാഹു സംതൃപ്തനായിരിക്കുന്നു, അവനെപ്പറ്റി അവരും സംതൃപ്തരായിരിക്കുന്നു. താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കവൻ ഒരുക്കിവെക്കുകയും ചെയ്തിരിക്കുന്നു. എന്നെന്നും അവരതിൽ നിത്യവാസികളായിരിക്കും. അതത്രേ മഹത്തായ വിജയം. ഇവരെല്ലാം മക്കയിൽ ഉന്നത സ്ഥാനത്തുള്ളവരായിരുന്നു. വിശുദ്ധ ഖുർആനിലെ ഈ വചനം നേരത്തെ നമ്മൾ പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. നോക്കൂ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഴി ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാം മക്കയിൽ വലിയ സ്ഥാനമുള്ള ആളുകളായിരുന്നു. അവരുടെ ഇസ്ലാം സ്വീകരണം ഇസ്ലാമിന് വലിയ ശക്തി പകർന്നുകൊടുക്കുകയാണുണ്ടായത്. അന്ന് അടിമ സമ്പ്രദായക്ക് നിലവിലുണ്ടായിരുന്നല്ലോ. മക്കയിലെ അടിമകളിൽ പലരും ഇസ്ലാമിന്റെ സന്ദേശം കേട്ട് വിശ്വാസികളായി. അക്കാരണത്താൽ അവരുടെ ഉടമകൾ അവരെ ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനൊക്കെ തുടങ്ങി. ദയാലുവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ പലരെയും വിലക്കു വാങ്ങി സ്വതന്ത്രരാക്കി. നോക്കൂ നിങ്ങൾ, എന്ത് വലിയ ത്യാഗം, സ്നേഹം, ഇതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണിച്ചതല്ലേ. ഇസ്ലാമിലെ ആദ്യത്തെ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉടമകളുടെ ഉപദ്രവത്തിൽ നിന്ന് മോചിപ്പിച്ചത് ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നിടത്തൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂടെ കൂട്ടമായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരവും സമ്പത്തും ഒക്കെ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയാണ്: അബൂബക്കർ നൽകിയ സഹായത്തിന് പ്രതിഫലം അല്ല തന്നെയാണ് കൊടുക്കേണ്ടത്. അബൂബക്കറിന്റെ സമ്പത്ത് നമുക്കൊരുപാട് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെ സമ്പത്തും അതുപോലെ ഉപകാരപ്പെട്ടിട്ടില്ല. നോക്കൂ കൂട്ടുകാരെ, പ്രവാചകനെ സംരക്ഷിക്കാൻ പലപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ജീവൻ പോലും പണയപ്പെടുത്തിയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് നബിയെ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്ത എപ്പിസോഡിൽ നമുക്കിതിന്റെ ബാക്കി കേൾക്കണം ഇൻഷാല്ലാ. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രകഥയുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു, റസൂലിന്റെ ചങ്ങാതി. കഥ കുരുന്നുകളുമായി പങ്കുവച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.

നമുക്ക് ഇൻഷാല്ലാ കുറച്ചൊന്ന് ഫീഡ്ബാക്കുകൾ നമുക്കൊന്ന് ആരൊക്കെ അയച്ചു എന്നത് വായിച്ച് നോക്കാം. ആ സമയത്ത് എല്ലാവരും ഒരു പാട്ട് കേൾക്കട്ടെ. ഈ സമയത്ത് ഇൻഷാല്ലാ നമ്മൾ പി സി ഓഡിയോ സ്വരം പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ആ സ്വരത്തിലേക്ക് നമുക്ക് പോകാം ഇൻഷാല്ലാ. വളരെ മനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം.

0: ലോകത്തിന് നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. എന്നാൽ അതോടൊപ്പം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ പീസ് റേഡിയോയിലിനി ഖുർആൻ പാഠങ്ങൾ. പ്രാമാണികത തൗഹീദിന് മാത്രം. വിഷയം അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന മഹത്തായ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. നമുക്കൊക്കെ അറിയാം, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് വിശ്വാസ രീതികൾ നമുക്ക് കാണാം. ഒന്ന്, ശുദ്ധമായ ഏകദൈവ ആരാധന, അഥവാ ആരാധനക്കർഹൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് എന്ന വിശ്വാസം. നേർച്ചകളും വഴിപാടുകളും ആരാധനയുടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം അല്ലാഹുവിന് മാത്രം നൽകുന്ന വിശ്വാസ സംഹിത, അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം. എന്നാൽ അതിന് നേരെ വിപരീതമായി അല്ലാഹുവിന് പുറമെ മാലാഖമാരെ, ജിന്നുകളെ, മനുഷ്യരെ, മഹാത്മാക്കളെ, പ്രവാചകന്മാരെ, വിഗ്രഹങ്ങളെ, സൃഷ്ടികളെ എല്ലാം ആരാധിക്കുന്ന ബഹുദൈവാരാധനയുടേതായ പ്രവർത്തനങ്ങളും നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. എന്നാൽ ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ പ്രാമാണികമായിട്ടുള്ളത്, പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് ഏത് വിശ്വാസത്തിനാണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ, വിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്നു, പ്രാമാണികത തൗഹീദിന് മാത്രം, അഥവാ ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന ആദർശത്തിനു മാത്രമേ പ്രമാണത്തിൻ്റെ പിൻബലമുള്ളൂ, അതല്ലാത്തതെല്ലാം തന്നെ യാതൊരു തെളിവുമില്ലാത്ത ജനങ്ങളുടെ ചില ജൽപ്പനങ്ങളും കെട്ടുകഥകളും മാത്രമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഈ ഒരു ആശയത്തിലേക്ക് വെളിച്ചം നൽകുന്ന ഒരു വചനമാണ് ഇന്നത്തെ ഈ ഖുർആൻ പാഠങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 74-75 വചനങ്ങളാണത്. 74-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വയൗമ യുനാദീഹിം ഫയഖൂലു ഐന ശുറകാഇയല്ലദീന കുന്തും തസ്ഉമൂൻ. ഖിയാമത്ത് നാളിൽ അല്ലാഹു മനുഷ്യരെ വിളിക്കും, അഥവാ അല്ലാഹുവിൽ പങ്കുചേർക്കുകയും അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടാവുന്ന, ആരാധിക്കപ്പെടാവുന്നവർ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്ത ആളുകളോട് അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയും, ഫയഖൂലു ഐന ശുറകാഇയല്ലദീന കുന്തും തസ്ഉമൂൻ. യാതൊരു പ്രമാണവുമില്ലാതെ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ എന്റെ പങ്കാളികൾ എവിടെ? നിങ്ങളെ സഹായിക്കാനും നേർച്ചയർപ്പിക്കുവാനും വഴിപാടുകൾ അർപ്പിക്കുവാനും അല്ലാഹുവിന് പുറമെ വേറെയും ആളുകളുണ്ടെന്ന് നിങ്ങൾ ജൽപ്പിച്ചല്ലോ, ആ ജൽപ്പിച്ച ആ എന്റെ പങ്കുകാർ എവിടെ? കൊണ്ടുവരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ മനുഷ്യരെ വിളിച്ചുകൂട്ടി അവരോട് പറയുന്നതാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവർക്കത് ഹാജരാക്കാൻ കഴിയില്ല. വനസഅന മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദ, എല്ലാ ഉമ്മത്തിൽ നിന്നും ഒരു ഷഹീദിനെ, അഥവാ ആ ഉമ്മത്തിലേക്ക് നിയോഗിച്ചയച്ച പ്രവാചകനെ അല്ലാഹു വന്ന് സാക്ഷിയായി കൊണ്ടുവരും. കാരണം എല്ലാ സമുദായത്തിലേക്കും കടന്നുവന്ന് ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന പ്രാമാണികമായ ആദർശം പഠിപ്പിച്ചവർ പ്രവാചകന്മാരാണ്. ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകനും അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിച്ചോളൂ, അമ്പിയാക്കളോടും മൗലിയാക്കളോടുമെല്ലാം പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവാചകനും ലോകത്ത് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, എല്ലാ ഉമ്മത്തിൽ നിന്നും ആ ഉമ്മത്തിലേക്ക് നിയോഗിതനായ പ്രവാചകനെ അല്ലാഹു കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു ജനങ്ങളോട് പറയും, ഫഖുൽനാ ഹാതു ബുർഹാനക്കും, നിങ്ങളുടെ തെളിവുകൾ നിങ്ങൾ കൊണ്ടുവരൂ. എന്ന് പറഞ്ഞാൽ ഏകനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പ്രഖ്യാപിച്ച പ്രവാചകന്മാരിതാ ഇവിടെ സാക്ഷികളാണ്. എന്നിരിക്കെ അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാനുണ്ടായ ആ കാരണം, അതിൻ്റെ തെളിവ് അത് കൊണ്ടുവരൂ എന്ന് അല്ലാഹു ഖിയാമത്ത് നാളിൽ ആവശ്യപ്പെടും. ഫഖുൽനാ ഹാതു ബുർഹാനക്കും ഫഅലിമു, അപ്പോൾ അന്ന് മനുഷ്യർ മനസ്സിലാക്കും, അന്നൽ ഹഖ്ഖ ലില്ലാ, അല്ലാഹുവിന് മാത്രമാണ് സത്യം, അല്ലെങ്കിൽ അല്ലാഹു പറയുന്നത് മാത്രമാണ് സത്യം, അല്ലാഹു പറഞ്ഞത് മാത്രമാണ് യാഥാർത്ഥ്യം, യാഥാർത്ഥ്യപ്രകാരം ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമാണ് എന്നവർ തിരിച്ചറിയും. വദല്ല അൻഹും മാ കാനു യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു പ്രമാണവുമില്ലാതെ ചില വ്യാമോഹങ്ങളുടെ അടിസ്ഥാനത്തിലും ചില കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിലും ചില നാട്ടാചാരങ്ങളുടെ അടിസ്ഥാനത്തിലും പൂർവികരായ ആളുകളെ പിന്തുടരുന്നു എന്ന ന്യായം പറഞ്ഞുമെല്ലാം അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ആ ഒരു ആരാധന, ആ ഒരു ബഹുദൈവ ആരാധന, അത് യഥാർത്ഥത്തിൽ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതാണ് എന്നവർ തിരിച്ചറിയുകയും അവർ ജൽപ്പിച്ചുണ്ടാക്കിയ അത്തരത്തിലുള്ള ആരാധ്യന്മാരെല്ലാം അന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു അൽ ഖസസിലെ 74-75 വചനങ്ങളിലൂടെ പറയുന്നു. എന്ന് പറഞ്ഞാൽ പ്രാമാണികമായി നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നത് ശുദ്ധമായ ഏകദൈവ ആരാധന മാത്രമാണ്. ലോകത്തിലെ ഏത് വേദഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാലും അവയിലെല്ലാം തന്നെ ഈ ശുദ്ധമായ ഏകദൈവ ആരാധനയുടെ അംശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരും ജനങ്ങളെ പഠിപ്പിച്ചത് ആ ഒരു ആദർശമാണ് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന കാര്യമാണ്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ സ്വാർത്ഥംപരികളായ ആളുകൾ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലും മറ്റും വേദവാക്യങ്ങളിൽ പലതും കടത്തിക്കൂട്ടി. എന്നാൽ അവസാന വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കും, അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തെ അല്ലാഹു സംരക്ഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാലും പ്രവാചകന്റെ ജീവിതം പരിശോധിച്ചാലും ശുദ്ധമായ ഏകദൈവ ആരാധനയുടെ ആദർശമല്ലാതെ അതിനപ്പുറത്തുള്ള ബഹുദൈവാരാധനയുടെ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിൻ്റെ ഒരു ലാഞ്ചന പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 117 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വമൻ യദുഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹ് ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ യദുഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിൻ്റെ കൂടെ മറ്റു ഇലാഹുകളോട് ആരാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ലാ ബുർഹാന ലഹു ബിഹി, ആ വിഷയത്തിൽ അവർക്ക് യാതൊരു തെളിവും ഇല്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോട് വിളിച്ച് പ്രാർത്ഥിച്ചാലും അവരെ നിങ്ങൾ ഇലാഹാക്കുകയാണ് എന്ന ഒരു തത്വം കൂടി ഈ ആയത്തിലുണ്ട്. അത് നിങ്ങൾ പേരിട്ടാലും ഇല്ലെങ്കിലും അല്ലാഹുവിന് നൽകേണ്ടുന്ന ഒരു കാര്യം, അത് സൃഷ്ടികൾക്ക് നൽകുമ്പോൾ ഉലൂഹിയത്ത് സൃഷ്ടികൾക്ക് കൂടി സ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വമൻ യദുഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോടും പ്രാർത്ഥിക്കും, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോടും ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ലാ ബുർഹാന ലഹു ബിഹി, അതിന് യാതൊരു തെളിവും അവർക്കില്ല. ഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി, അല്ലാഹുവിൻ്റെ അടുക്കലാകുന്നു അവരുടെ വിചാരണ. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറുൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല സത്യനിഷേധികളെ വിജയിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ ഒരിക്കലും വിജയിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രാമാണികത തൗഹീദിനാണ് എന്നും അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ഒരു അവസ്ഥ, അതിന് യാതൊരു പ്രമാണവുമില്ല എന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ നമ്മുടെ ആദർശം നാം തിരിച്ചറിയുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.

0: ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളാണ്, സന്തോഷത്തിൻ്റെ ഇടങ്ങളാണ് അവനവൻ്റെ കുടുംബം. കുടുംബം നോക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ ബഹുമാനിച്ച് ഭർത്താവുമായി ബന്ധപ്പെട്ട കുടുംബകാര്യങ്ങളിൽ അഭിപ്രായം പ്രത്യേകം എടുത്തു പറയുന്ന ഭാര്യ, സന്തോഷം ഇരട്ടിയാക്കുന്ന നമ്മുടെ മക്കൾ.

0: ജീവിതവഴിയിൽ കാലിടറുമ്പോൾ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, അതേപോലെ തന്നെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഒരു നല്ല കുടുംബം ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൂടിയേ തീരും. ഒരു നല്ല ഒരു കുടുംബത്തിന് വേണ്ട ഒരു നാലു ചിന്തകളാണ്, ഒരുപാട് ചിന്തകളുണ്ട്, അതിലൊരു നാലു ചിന്തകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നല്ല ഇണയെ തെരഞ്ഞെടുക്കൽ. പിന്നീട് വരുന്ന നല്ല കുടുംബത്തിൻ്റെ അടിത്തറയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല ഇണയെ തെരഞ്ഞെടുക്കൽ. രണ്ടാമത്തേത്, വീടുകളെ നമസ്കാര കേന്ദ്രങ്ങളാക്കുക, നിസ്കരിക്കുന്ന ഇടങ്ങളാക്കുക. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സുന്നത്ത് നമസ്കരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം, മുസല്ലകൾ, വീട്ടിലൊരു മുസല്ല നിശ്ചയിക്കുകയും അങ്ങനെ നിസ്കാരത്തിൻ്റെ ഇടങ്ങളാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത് ആ വീടിനെ സന്തോഷത്തിൻ്റെ മനോഹാരിതയിലേക്ക് എത്തിക്കുന്ന ഒരു ഘടകമാണ്. മൂന്നാമത്, വീട്ടുകാരുടെ ഈമാനിക പരിശീലനം. ഖുർആൻ പാരായണത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമസ്കാര നിർവഹണത്തിലാണെങ്കിലും മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ആ ഈമാനികമായ ഒരു പരിശീലനം നൽകപ്പെടുന്ന ഒരു സങ്കേതമാക്കി വീടിനെ മാറ്റുക. നാലാമത്, വീടുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അദബുകളും അറിഞ്ഞിരിക്കുക. അങ്ങനൊരു നാല് ചിന്തകളാണ് നല്ലൊരു കുടുംബം, നല്ലൊരു വീട് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ലഘു വിവരണം. അതിലൊന്നാമത് പറഞ്ഞത് നല്ല ഇണയെ തെരഞ്ഞെടുക്കൽ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ, തുൻകഹുൽ മർഅത്തു ലി അർബഇൻ, നാലു കാര്യങ്ങളാൽ ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടും: അവളുടെ സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, പദവി, അല്ലെങ്കിൽ സൗന്ദര്യം ഒക്കെ നോക്കിയിട്ട്, ദീനും നോക്കിയിട്ട്. ഈ നാലിൽ ദീനി എന്നുള്ള ഘടകത്തെയാണ് വിശ്വാസികള് മുൻതൂക്കം കൊടുക്കേണ്ടത്. എന്നിട്ടൊരു കാര്യം കൂടി അവിടെ എടുത്തു പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, തരിബത്തി യദാക്ക്, അല്ലെങ്കിൽ നിന്റെ കൈ മണ്ണ് പുരളും. നിനക്ക് പ്രശ്നം ഉണ്ടാകാൻ നിനക്ക് പ്രയാസമാകും ജീവിതത്തിൽ മണ്ണ് പുരളെന്ന് പറഞ്ഞാലും. അപ്പൊ ദീനിന് പ്രാമുഖ്യം കൊടുക്കാൻ നമുക്ക് കഴിയണം. ദീന് കഴിഞ്ഞിട്ടുള്ള പിന്നെ സെക്കൻഡ് പ്രയോറിറ്റികൾ, തേർഡ് പ്രയോറിറ്റികൾ, അത് എന്താണ്, ചിലപ്പോൾ വന്നുകൊള്ളണമെന്നില്ല. ദീനായിരിക്കാം പ്രധാനമായും ഒത്തു വന്നത്. അപ്പോൾ ഒന്നാമത് ദീന ഒത്തു വന്നു, അവിടെ നിർബന്ധമായും ആ കല്യാണത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ വിവാഹത്തിലേക്ക് നമ്മൾ തയ്യാറാവണം. അതല്ലാത്തതിലേക്ക് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ, കുട്ടിയുടെ ഭംഗി, അതൊക്കെ ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും ദീനില്ലാതെ ഈ പ്രയോറിറ്റികൾ ഒരിക്കലും എടുക്കരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ, അത് മകൾക്ക് ഭർത്താവിനെ സെലക്ട് ചെയ്യുമ്പോഴാകട്ടെ, ഒരു പുരുഷൻ ഭാര്യയെ സെലക്ട് ചെയ്യുമ്പോഴാകട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റവും നല്ല ദീനി നിഷ്ഠയുള്ള കുടുംബത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും ആക്കാൻ പരമാവധി പരിശ്രമിക്കണം. എന്നാലേ അവരിലുണ്ടാകുന്ന മക്കൾക്ക് ആ ഒരു ദീനി നിഷ്ഠ പകർന്നു കൊടുക്കുവാനും ആ മക്കളും അതുപോലെ ആ മാതൃകകൾ കൊണ്ട് ജീവിക്കുകയും ചെയ്യുള്ളൂ. ആ കുടുംബത്തിലാണ് മനോഹാരിത ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത് പറയുന്നത് വീടുകളെ നമസ്കാര കേന്ദ്രമാക്കുക എന്നാണ്. വീട്ടിലൊരു മുസല്ല ഉണ്ടാവണം. അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ അൻ മഹ്മൂദ് ബിൻ റബീഉൽ അൻസാരി റഹിമഹുല്ലാ, അദ്ദേഹം പറയാണ്, റളിയല്ലാഹുവിൻ്റെ, അദ്ദേഹം പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഞാൻ ചെന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ വീട്ടിൽ ഒരു സ്ഥലം അങ്ങ് നമസ്കാരത്തിന് വേണ്ടി നിശ്ചയിച്ചു തരണം, എന്നിട്ട് അവിടെ എനിക്ക് അങ്ങ് വന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. അപ്പോൾ നമുക്കൊക്കെ അങ്ങനെ ഒരു ഇടങ്ങൾ ഉണ്ടാകണം, നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകമായ സ്ഥലം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിലെ സഹോദരിമാർക്ക് നമസ്കരിക്കാൻ വേണ്ടി. രണ്ട്, എന്താണ്, ഒരു മുസല്ല ഒന്ന് കൃത്യമായും അവിടെ നിശ്ചയിക്കുക, അതിനു വേണ്ടി പ്രത്യേകം റൂമുണ്ടാക്കുക എന്നല്ല, അത് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇല്ലെങ്കിലും ഒരു പ്രത്യേകമായ മുസല്ലയും സാഹചര്യവും അവിടെ ഉണ്ടാക്കിയെടുത്താൽ അത് ഖൈറാണ്. കാരണം എന്താ വെച്ചാൽ, ചെറിയ കുട്ടികൾ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഈ മലമൂത്ര വിസർജനങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ആകുമ്പോൾ അത് നിസ്കരിക്കുന്ന സ്ഥലത്ത് മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രയാസം. അപ്പോൾ അതൊരു ബന്ദോബസ്തായ ഒരു അടച്ചുറപ്പുള്ള ഒരു വൃത്തിയുള്ള ഒരു ഖൈറായ ഒരു സ്ഥലം. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു വീട്ടിലെ പള്ളി എന്ന ഒരു സാഹചര്യം, അതൊരു ഖൈറാണ്. അത് മാത്രമല്ല, സഹോദരിമാർക്ക് നിസ്കരിക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു സ്ഥലം, പുരുഷന്മാരാണെങ്കിലും അവരുടെ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ പതിവാക്കേണ്ട ഒരു സ്ഥലം. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈമാനികമായ പരിശീലനങ്ങൾ, ഈമാനികമായ പരിശീലനങ്ങൾ, എക്സസൈസുകൾ വീടുകളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. മക്കൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വെക്കേഷൻ കാലമൊക്കെയാണ്, അപ്പോൾ അവർക്കൊരു കൃത്യമായൊരു ഷെഡ്യൂള്, നിസ്കരിക്കാനുള്ള ഒരു ഷെഡ്യൂള്, ഖുറാൻ പാരായണത്തിന്, പഠനത്തിന്, കളിക്ക്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ, അതൊക്കെ ആവശ്യമായ ഘടകങ്ങളാണ്. മൊബൈൽ ഫോണാണെങ്കിലും എല്ലാണെങ്കിലും ഇപ്പം ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അവരറിഞ്ഞിരിക്കേണ്ട പലതും ഉൾക്കൊള്ളുന്നതാണ് മൊബൈൽ ഫോൺ. പക്ഷെ അവിടെയൊക്കെ അമിതത്വം എന്താണ് ഉണ്ടാവാതെ, അതല്ലെങ്കിൽ അനിയന്ത്രിതമായ ഉപയോഗം ഉണ്ടാവാതെ ശ്രദ്ധിക്കുവാനും കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവാനും അതൊക്കെ ഒരു ഈമാനികമായ പരിശീലനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെടാനും കഴിയുമ്പോൾ, അങ്ങനെ ഒരു ചിട്ടവട്ടങ്ങൾ ഒരു വീട്ടിലുണ്ടാകുമ്പോൾ, ആ കറക്റ്റ് സമയത്ത് മക്കൾ വന്ന് ആ മുസല്ലയിൽ ചെന്ന് നമസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞ നുസബ്ബി മുസ്ബിയാനന എന്നൊക്കെ സ്വഹാബ വനിതകൾ പറയാറുണ്ടല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ കൊണ്ട് നോമ്പെടുപ്പിക്കുമായിരുന്നു, ചെറിയ മക്കളെ കൊണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അവർ എന്താണ് കുറേ കഴിയുമ്പോൾ അവർ വിശക്കുമ്പോൾ അവരോട് ഞങ്ങൾ കളിപ്പാട്ടങ്ങൾ കൊടുത്ത് അവരുടെ ശ്രദ്ധ ഞങ്ങൾ തിരിക്കുമായിരുന്നു വിശക്കാതിരിക്കാൻ. അപ്പോൾ എന്താണ് മക്കൾക്ക് കഴിയുന്ന രീതിയിൽ എന്നുള്ള ആ ഒരു ഉദ്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തൊക്കെ ഒരു പരിശീലനമാണ്. മൂന്നാമത് പറയുന്നത് അങ്ങനെ ഒരു പരിശീലനം ഉണ്ടാക്കിയെടുക്കുക. നാലാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്, വീടുകളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അദബുകളും നമ്മൾ അറിയണം, അത് പ്രാവർത്തികമാക്കണം. അപ്പോൾ ചിലയൊക്കെ വീടുകളിൽ നമ്മൾ ചെന്നാൽ കാണാൻ കഴിയുമ്പോൾ ഈ കട്ടിലിനോട് നേരെ ചുമരിൻ്റെ മുകളിൽ പ്രാർത്ഥനയുടെ ആ ഒരു സ്റ്റിക്കറുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഉറങ്ങാൻ കിടക്കുമ്പോൾ വാഷ് ബേസിൻ്റെ അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, ടേബിളിൻ്റെ അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള, ഡൈനിങ് ടേബിളിൻ്റെ അവിടെ, വീട്ടിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. അപ്പോൾ ഇതൊക്കെ അറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഇഷ്ടവും നമുക്കൊരു താല്പര്യവും ദീനപരമായ നിഷ്ഠയുള്ളതായിരിക്കണമെന്നൊരു ചിന്തയും അവിടെ ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങളാണ് ഏറ്റവും നല്ല സന്തോഷകരമായ ഒരു കുടുംബം, ഒരു വീട് ഉണ്ടാകാൻ ഈ സന്ദർഭത്തിൽ ഇന്നത്തെ ചിന്തയായി സമർപ്പിക്കാം.
1: ഓക്കെ, ഇതിനൊന്ന് ചുരുക്കി ഒന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അടിത്തറ, ആ അടിത്തറ എത്ര ബലമുള്ളതാണോ അതിനനുസരിച്ച് പിന്നെ അതിൻ്റെ മേലോട്ട് നമ്മൾ എത്ര ഉയർത്തിയാലും അത് അതിൻ്റെ ഒരു ബലം ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ പല ഏരിയകളും നമ്മൾ വളരെ മനോഹരമാക്കും ആ ഒരു സ്ട്രക്ചറിൽ, ബിൽഡിങ്ങിൽ. എന്നതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ തുടക്കം, നാല് പോയിന്റുകളിലായി അതിനെ പറഞ്ഞു, ഒരു വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രത്തോളം ഭംഗിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ നമ്മൾ ആഗ്രഹിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് കുടുംബം എന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ കല്യാണം കഴിക്കുന്നതിൻ്റെ ആ ഒരു തുടക്കം മുതൽ സന്താനങ്ങളുടെ പരിപാലനങ്ങളും ആദാബുകൾ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ താൽക്കാലികമായ ലോകത്തേക്ക് നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഭവനത്തിൻ്റെ ഉറപ്പും സ്ട്രെങ്ത്തും എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതിലേറെ നമ്മൾ ശാശ്വതമായ ലോകത്തേക്ക് പോകേണ്ടവരാണെന്ന തിരിച്ചറിവോടുകൂടി അതിന് വേണ്ട ഒരു തയ്യാറെടുപ്പുകളോടുകൂടി കുടുംബത്തെ കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിജയം നമുക്കുണ്ടാകുന്നത് എന്നാണ് ഈ നാല് പോയിന്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസിക്ക് അതിൽ നിന്ന് എടുക്കാനുള്ളത്.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോയിൽ ഇനി റിയാളു സ്വാലിഹീൻ. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശങ്ങൾ കോർത്തിണക്കിയ റിയാളു സ്വാലിഹീൻ ഗ്രന്ഥത്തിലെ വിവിധ ഹദീസുകൾ പഠിക്കാനും മനസ്സിലാക്കാനും സഹായകമാകുന്ന റിയാളു സ്വാലിഹീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഹദ്ദും പാപമോചനവും എന്ന വിഷയമാണ് കേൾക്കുന്നത്. മുജീബ് റഹ്മാൻ സ്വലാഹി ക്ലാസ് എടുക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു ലത്തമാനിൽ അക്മലാനി അലൽ മബ്ഊത്തി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നത്, ഒരു സ്ത്രീ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജുഹൈന ഗോത്രത്തിൻ്റെ ഉപഗോത്രമായ ഗാമിജ് ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് താൻ ഗർഭിണിയാണ്, സിന നിർവഹിച്ചതിലൂടെയാണ് ഗർഭിണിയായിട്ടുള്ളത്, അതുകൊണ്ട് ഫഖാലത്ത്, അങ്ങനെ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, അസബുത്തു ഹദ്ദൻ, അസബുത്തു, ഞാനിതാ ചെയ്തു പോയിരിക്കുന്നു, ബാധിച്ചിരിക്കുന്നു. ഹദ്ദൻ, ഹദ്ദ് ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മാ യൽസമു ബിഹിൽ ഹദ്ദു, ഹദ്ദ് നടപ്പാക്കേണ്ടുന്ന ഒരു തിന്മ ഞാൻ ചെയ്തിരിക്കുന്നു എന്നർത്ഥം. കൈവെട്ടുക, എറിഞ്ഞുകൊല്ലുക, കൊല കൊല കൊല ചെയ്ത ആളാണെങ്കിൽ അയാളെ തിരിച്ചുകൊല്ലുക പോലെയുള്ള ശിക്ഷാ നടപടികൾ, കൃത്യമായും നിർണയിക്കപ്പെട്ടിട്ടുള്ള ശിക്ഷാ നടപടികൾ, അതാണ് ഹദ്ദ് എന്ന് പറയുന്നത്. അങ്ങനെ ഹദ്ദ് അനിവാര്യമാക്കുന്ന ഒരു തിന്മ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഫഅഖിംഹു അലയ്യ, ആ ശിക്ഷ, ആ ഹദ്ദ് എന്നിൽ താങ്കൾ നടപ്പാക്കണം, അതെന്നിൽ നടപ്പാക്കണം, വെക്കുന്നത് നിലനിർത്തണം എന്ന് പറഞ്ഞാൽ ആ ശിക്ഷ എന്നിൽ നടപ്പാക്കണം. നബിയേ, എന്തിനാണ് ആ ഹദ്ദ് നടപ്പാക്കുന്നത് എന്ന് നാം അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതിന് മുമ്പ്, വ്യഭിചാരം അത് സ്ഥിരപ്പെട്ട് ശിക്ഷ നടപ്പാക്കുന്നത് അതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ വേണം, തെളിവ് വേണം. ഒന്ന്, സ്വമേധയാ കുറ്റം സമ്മതിക്കുക, ഇഅ്തിറാഫ്, ഞാനങ്ങനെ ചെയ്തു പോയി എന്ന് സ്വമേധയാ വന്ന് ആ കുറ്റം അംഗീകരിക്കണം, അതാണ് ഒന്ന്, അപ്പോഴേ ആ ശിക്ഷ നടപ്പാക്കാൻ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റജ്മ് നടന്നിട്ടുണ്ട്, അഞ്ച് റജ്മുകൾ, എറിഞ്ഞുകൊല്ലുന്ന അഞ്ച് സംഭവങ്ങൾ ഹദീസുകളിൽ റിവാദ് ചെയ്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ റജ്മ് നടത്തണമെങ്കിൽ, അതല്ലെങ്കിൽ നൂറ് അടി അടിക്കണമെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ റജ്മ് സ്ഥിരപ്പെടുന്നത്, റജ്മ് എന്ന് പറയുന്ന ശിക്ഷ നടപ്പാക്കണമെങ്കിൽ, ഒന്ന്, ഇഅ്തിറാഫ്, സ്വമേധയാ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് ചെയ്ത ആള് ഏറ്റുപറയലാണ്. രണ്ടാമത്തേത്, നാല് ആളുകൾ ഇത് കണ്ടു എന്ന് പറഞ്ഞ് സാക്ഷ്യം വഹിക്കണം. രണ്ടാളുകൾ ഇങ്ങനെ വ്യഭിചരിക്കുന്നത് ഞങ്ങൾ നാലുപേരും കണ്ടു എന്ന് പറഞ്ഞ് നാലുപേര് സാക്ഷ്യം വഹിച്ചെങ്കിൽ, സാക്ഷ്യം വഹിച്ചാൽ ഈ തിന്മ ചെയ്ത ആളുകളിലെ അവർക്ക് ശിക്ഷ, അവർക്ക് നേരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. അപ്പോൾ അത് സ്ഥാപിതമാകണമെങ്കിൽ രണ്ടാമത്തേത് നാല് സാക്ഷികൾ ഉണ്ടായിരിക്കണം എന്നതാണ്. അത് വളരെ അസ്വാബാൻ, വളരെ പ്രയാസം നിറഞ്ഞ കാര്യമാണ് ആ രീതിയിൽ ആ തിന്മ തെളിയിക്കപ്പെടുക എന്ന് പറയുന്നത്. മൂന്നാമതായി, ഹംലാണ്, ഗർഭമാണ്. ഒരവിവാഹിത അവൾ ഗർഭിണിയായാൽ അത് വ്യഭിചാരമാണ് എന്നുറപ്പിക്കാമല്ലോ. അതുപോലെ വിവാഹ മോചിതയായ ഒരു സ്ത്രീ അവിടെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറേ കാലം കഴിഞ്ഞിട്ടവൾ ഗർഭം ധരിച്ചാൽ, ഗർഭിണിയായാൽ അതും വ്യഭിചാരം ആണ് എന്ന് തെളിയിക്കപ്പെടുവാനുള്ള കാരണമാണ്. ഇവിടെയൊക്കെ റസൂൽ നായി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ അടുക്കൽ നാല് സാക്ഷികൾ വന്ന് പറഞ്ഞ സംഭവങ്ങളില്ല. ഇവിടെയെല്ലാം ഇഹ്തിറാഫാൻ, സ്വയം തെറ്റ് അംഗീകരിക്കുകയാണ്. അതുതന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. റസൂൽ നായി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അംഗീകരിക്കുകയാണ്, ഏറ്റുപറയുകയാണ്. അപ്പോൾ ഇത് ഏറ്റുപറയുമ്പോൾ എത്ര തവണ പറയണം ഈ ഇഖ്റാർ, ഞാനിങ്ങനെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന ഈ സ്വമേധയായുള്ള ഈ അംഗീകാരവും അംഗീകരിക്കലും കുറ്റസമ്മതം നടത്തലും, അത് എത്ര തവണ വേണം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട്. ഇഖ്റാർ എത്ര വേണമെന്നുള്ളത് മാലിക്കി ഷാഫിഈ മദ്ഹബിൽ ഒരു പ്രാവശ്യമായാൽ മതി എന്നാണ്. ഒരു പെണ്ണ് വന്നിട്ട് പറയാൻ, അല്ലെങ്കിൽ ഒരു പുരുഷൻ വന്ന് പറയാൻ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്നൊരു തവണ പറഞ്ഞാൽ തന്നെ അത് വ്യഭിചാരം സ്ഥിരപ്പെടും എന്നർത്ഥം. അതാണ് മാലിക്കി ഷാഫിഈ മദ്ഹബുകാരുടെ വീക്ഷണം. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അഥവാ ഹനഫി ഹംബലി മദ്ഹബുകാരുടെ വീക്ഷണം, നാല് തവണ പറയണം എന്നാണ്. അങ്ങനെയും വീക്ഷണങ്ങൾ കാണാം. ഏതായിരുന്നാലും ഒരാൾ ഭരണാധികാരിയുടെ മുന്നിൽ വന്ന് ഞാനിങ്ങനൊരു പാപം ചെയ്തു പോയിട്ടുണ്ടെന്ന് കുറ്റസമ്മതം നടത്തിയാൽ അവർക്ക് അവരിൽ ഭരണകൂടം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഹദ്ദ് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് വന്ന് പറഞ്ഞ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ആ സ്ത്രീയോട്, ആ സ്ത്രീ അത് വന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്തത്? ഫദാ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു വരുത്തി, വലിയ ഈ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഈ സ്ത്രീയുടെ രക്ഷാധികാരിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു വരുത്തി, വലിയനെ വിളിച്ചു വരുത്തി. ഇവിടെ അതത് റസൂലല്ലാഹ്, ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, റസൂൽ എന്നാണ് അവിടെ ഉപയോഗിച്ചത്. പിന്നീട് കുറച്ചങ്ങ് വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഫദാ നബിയുള്ള എന്നാണ്. ഫദാ നബിയുള്ള, പിന്നെ നബിയുള്ള എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ പറയാനുള്ള കാരണം പണ്ഡിതന്മാർ പറയുന്നത് അത് ഈ വാചകത്തിലുള്ള വൈവിധ്യത്തിന് വേണ്ടിയാണ്. തഫന്നുൻ, ഒരേ ശൈലിയിൽ പറയണ്ട, ഒരു വൈവിധ്യം സ്വീകരിക്കുക എന്ന നിലക്കാണ് എന്ന് വ്യാഖ്യാനങ്ങൾ നൽകിയതായി കാണാൻ സാധിക്കും. ഈ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുന്നത് യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ, റസൂലേ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. അഥവാ താങ്കളുടെ റിസാലത്തിലൂടെ കിട്ടിയ സന്ദേശത്തിന് എതിരായ ഒരു തിന്മ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് എന്നാണ് അവിടെ റസൂൽ എന്ന വിളിയിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയതായി നമുക്ക് കാണാം. അവർ പറയുന്നതെന്താണ്? എന്നിൽ ശിക്ഷ നടപ്പാക്കണമെന്നാണ്, ഹദ്ദ് നടപ്പിലാക്കണമെന്നാണ്. ഹദ്ദ് നടപ്പിലാക്കിയാൽ അതുകൊണ്ടെന്താണ് നേട്ടം? ഒരാൾ വ്യഭിചരിച്ചു, അതിനുള്ള ഹദ്ദ് ശിക്ഷ ഇവിടെ നടപ്പിലാക്കി. അങ്ങനെ നടപ്പിലാക്കിയാൽ അതുകൊണ്ട് കിട്ടുന്ന കാര്യമെന്താണ്? അയാൾ ചെയ്ത ആ തെറ്റിനുള്ള പ്രായച്ചിത്തമായി അത് പരിഗണിക്കും, അയാൾ ചെയ്ത തിന്മ പൊറുക്കപ്പെടുവാനത് ഹേതുവാകും. അങ്ങനെ ഹേതുവാകും, വിമലീകരിക്കപ്പെടും, എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന വേറെ ഒരു റിവായത്തും നമുക്ക് കാണാം. ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഈ സ്ത്രീ വന്ന് പറയുന്നത് ത്വഹിർനി എന്നാണ്. എന്നെ ശുദ്ധീകരിക്കുക നബിയേ, എന്നെ വിമലീകരിക്കുക നബിയേ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ അതിനുള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങുന്നതിലൂടെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഈ മഹാപാതകത്തിൻ്റെ കറ, അതിൻ്റെ മുദ്ര എനിക്ക് ശുദ്ധീകരിക്കാൻ, മാറ്റം അതിന് വിമലീകരിക്കാൻ സാധിക്കുമല്ലോ എന്നാണ്. എന്ന് മാത്രമല്ല, ഹദീസുകളിലൂടെ മറ്റു ഹദീസുകൾ പരിശോധിച്ചാലും നമുക്കത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തിട്ടുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് ഉബാദത്ത് ബിൻ സ്വാമിത്സ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളൊരു ഹദീസിൽ നമുക്ക് കാണാം. എന്താണ് അവർ ചെയ്യുന്ന ബൈഅത്ത്? ശിർക്ക് ചെയ്യില്ല, വ്യഭിചരിക്കില്ല, മോഷണം നടത്തില്ല, വധം നടത്തില്ല, ഇതൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് ബൈഅത്ത് ചെയ്തു. എന്നിട്ട് പിന്നെ പറയുന്നത്, ഇനി വല്ലവനും അത് ചെയ്താൽ, വല്ലവനും അത് പ്രവർത്തിച്ചാൽ, അങ്ങനെ ആ തിന്മ ചെയ്തതിൻ്റെ പേരിൽ അവന് ഈ വിഷയത്തിൽ ഭൗതിക ലോകത്ത് ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ള തിന്മയാണെങ്കിൽ അതിനുള്ള ശിക്ഷ അവൻ ഏറ്റുവാങ്ങിയാൽ ഫഹിയ കഫാറ, ആ തിന്മ ചെയ്തതിനുള്ള ശിക്ഷ ഇവിടുന്ന് ഏറ്റുവാങ്ങിയാൽ അതവനുള്ള പ്രായശ്ചിത്തമാണ്. ഒമൻ അസ്വാബ് ശൈഅ മിൻ ദാലിക് ഫസതറല്ലാഹു അലൈഹി ഫഅംറുഹു ഇലല്ലാഹ്. ഒരാളീ തിന്മ ചെയ്തു, എന്നിട്ട് അല്ലാഹു തആല അത് മറച്ചുവെച്ചു, അതാരും അറിഞ്ഞില്ല, അവൻ്റെ കാര്യം അല്ലാഹുവിലേക്ക് വിടാം, അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് മാപ്പ് നൽകിയേക്കാം, അവനിച്ഛിക്കുന്നുവെങ്കിൽ അവനെ ശിക്ഷിച്ചേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ വിധത്തിലുള്ള ഹദ്ദുകൾ, അത് ഫഹിയ കഫാറ, പ്രായശ്ചിത്തമാണ്, തിന്മ പൊറുക്കപ്പെടുവാനുള്ള കാരണമാണ്. അതൊക്കെ കൊണ്ടുതന്നെയാണ് ഈ സ്വഹാബി വനിത അവരുടെ അങ്ങേയറ്റത്തെ ഈമാൻ കൊണ്ടാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഈ തിന്മ മായ്ക്കപ്പെടുവാനാവശ്യമായ, പുറത്തു കിട്ടുവാൻ നിമിത്തമാകുന്ന ഹദ്ദ് എന്നിൽ നടപ്പാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ആവശ്യപ്പെടുന്നത്. ഫഖിം എന്ന് പറഞ്ഞാൽ റസൂലുള്ളയോട് കൽപ്പിക്കുകയല്ല, റസൂലുള്ളയോട് ആ കാര്യം നടത്തിത്തരാതെ നടപ്പാക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഇതാണ് ഈ ഹദീത്തിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു പാഠം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാംവിധം പഠിച്ചുൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നമ്മൾ കേട്ടത് റിയാദു സ്വാലിഹീൻ, ഹദ്ദും പാപമോചനവും എന്ന വിഷയത്തിൽ റിയാദു സ്വാലിഹീൻ എപ്പിസോഡിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ

0: മാഷാഅല്ലാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടുപോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ടല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത്, ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരമെന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: പീസ് റേഡിയോയിൽ തുടർന്ന് കേൾക്കുക ആരോഗ്യ ചിന്തകൾ. പൂച്ച മാന്തിയാൽ വാക്സിനേഷൻ എടുക്കണോ? ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പൂച്ച കടിച്ചാൽ വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ടോ? പലപ്പോഴും രോഗികൾ വന്ന് സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണത്. നമുക്കറിയുന്ന പലരും പൂച്ചയെ വളർത്തുന്നവരാണ്, പൂച്ചയുമായി ഇടപെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ പൂച്ചയുടെ മാന്തലേൽക്കാനും കടിയേൽക്കാനൊക്കെയുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് വളരെ പ്രാധാന്യവുമുണ്ട്. പൂച്ചയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവരുടെ പേവിഷബാധ ഉണ്ടെങ്കിൽ തന്നെ ചില പൂച്ചകൾ ആ ലക്ഷണങ്ങൾ കാണിക്കണം എന്നില്ല. ഒരു ഡംബായി കിടക്കുന്നൊരു അവസ്ഥ ചില പൂച്ചകളിൽ കാണാറുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ കടിച്ചു കഴിഞ്ഞ പൂച്ചക്ക് ചിലപ്പോൾ വേറെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, അതുകൊണ്ട് വാക്സിനേഷൻ എടുത്തില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. ഏറ്റവും നല്ലത് പൂച്ച മാന്തിയാലും കടിച്ചാലും ഒക്കെ വാക്സിനേഷൻ എടുക്കലാണ് അതിലേറ്റവും നല്ല ഒരു രീതി. കാരണം റാബീസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കയറുകയും ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യും. അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. എന്നാൽ അത് ആ കടിച്ച ഉടനെ തന്നെ കൃത്യമായ മുൻകരുതലുകൾ എടുത്ത് ഫസ്റ്റ് എയ്ഡുകൾ എടുത്ത് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരസുഖം കൂടിയാണ് ഈ പേ വിഷബാധ എന്ന് പറയുന്നത്. അതുകൊണ്ട് വീട്ടിൽ വളർത്തുന്ന പൂച്ചയായാലും ഇനി തൊട്ട് നമ്മുടെ വീടുകളിലൂടെ നടക്കുന്ന പൂച്ചയായാലും ഏത് പൂച്ചയായാലും മാന്തിയാലും കടിച്ചാലും വാക്സിനേഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കടിച്ചു കഴിഞ്ഞ ഉടനെ ആ ഭാഗം വൃത്തിയായി കഴുകണം. ഒഴുക്ക് വെള്ളത്തിൽ പൈപ്പിന് ചുവട്ടിലോ മറ്റോ ആ ഭാഗം വെച്ച് കൊടുത്ത് ഒഴുക്ക് വെള്ളത്തിൽ ആദ്യം കഴുകി കളയാം. പിന്നെ സോപ്പ് പതപ്പിച്ചാണ് ആ ഭാഗം ഒന്നുകൂടി വൃത്തിയായി കഴുകിയതിന് ശേഷം വാക്സിനേഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. നായ കടിച്ചാലും ഇതേ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. കീരി പോലെയുള്ള മൃഗങ്ങൾ കടിച്ചാലും വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. അതുവഴിയും റാബീസ് പിടിപെടാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ കുറുന്നരി അങ്ങനെ ഇത്തരത്തിലുള്ള മൃഗങ്ങൾ ഏത് മൃഗങ്ങൾ കടിച്ചാലും എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കണം. ചിലപ്പോൾ പൂച്ച മാന്തി ചോര വന്നില്ല, ചോര വന്നാൽ മാത്രം വാക്സിനേഷൻ എടുത്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. അവിടെ കാറ്റ് സ്ക്രാച്ച് ഡിസീസ് പോലെയുള്ള അണുബാധകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പൂച്ച പലപ്പോഴും അവരുടെ നഖം കൊണ്ട് അവരുടെ നഖം പല്ലുകൊണ്ട് വൃത്തിയാക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ആ ഉമിനീരിൽ ഇതിൻ്റെ അംശം ഈ നഖത്തിലുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ മാന്തുന്നത് വഴി അതിലൂടെ പകരാനുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ടും മാന്തിയാൽ തന്നെ വാക്സിനേഷൻ എടുക്കലാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം വളരെ ഗുരുതരമായ ഒരു അസുഖമാണ് റാബീസ് അല്ലെങ്കിൽ പേവിഷബാധ എന്നുള്ളത് മനസ്സിലാക്കുക.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. പൂച്ച മാന്തിയാൽ വാക്സിനേഷൻ എടുക്കണോ? ക്ലാസ് എടുത്തത് ഡോക്ടർ സാദിഖ് തിരൂർ.

0: ശ്രോതാക്കളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ച വളരെ നല്ല ഫീഡ്ബാക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഒന്ന് വായിക്കാറുണ്ട്. ഇൻഷാല്ലാ ഇന്നത്തെ പീസ് ടൈം നമ്മൾ ഒന്ന് പരിശോധിക്കാം. സൽമാഷേ, ഇന്നത്തെ പീസ് ടൈമിൽ ഇങ്ങനെയാണ്, നേരത്തെ തിരഞ്ഞെടുത്തൊരു ഫീഡ്ബാക്കാണ്. നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവ് ഇന്നലെ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ അസുഖത്തെക്കുറിച്ച് ഒന്നും ഓർക്കാറില്ല, വേദന അറിയാറില്ല, കാരണം പീസ് റേഡിയോ കൂടെയുള്ളതിനാലാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മുടെ പീസ് എത്ര നല്ല അനുഗ്രഹം, അൽഹംദുലില്ല. മൈമൂന ചിക്കിലോടാണ് ഈ ഒരു ഫീഡ്ബാക്ക് നമുക്ക് പങ്കുവച്ചത്. അതാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: മാഷാല്ലാ, അപ്പോൾ ഈയൊരു പിന്നെ പീസ് ടൈമിൽ വരാറുള്ള പ്രധാനപ്പെട്ട ഫീഡ്ബാക്കിൽ മെസ്സേജുകൾ എടുത്തു കൊടുക്കാറുള്ളത് ഇന്നത്തെ മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പലപ്പോഴും ഈ ബെഡ് റെസ്റ്റിലൊക്കെ ആയിട്ടുള്ള ആളുകൾ പേരമകനോട് അല്ലെങ്കിൽ മകനോട് അവർക്ക് വേണ്ടിയൊരു ടാബ് അല്ലെങ്കിൽ മൊബൈൽ എന്ത് ചെയ്യാണ്, പീസ് റേഡിയോ കേൾക്കാൻ വേണ്ടി മാത്രം, അവരുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിലോരോരോ പങ്കതികളുണ്ടല്ലോ. അപ്പോൾ അതിൽ രോഗത്തെക്കുറിച്ച് പറയും, ഒരു രോഗിക്ക് കിട്ടുന്ന എത്രമാത്രം കണക്കറ്റ പുണ്യങ്ങളാണ് ഒരു രോഗിക്ക് കിട്ടുന്നത്, ആ നിലക്കുള്ള ഹദീസുകളും അതിലുള്ള തിരുമുറകളും തിരുനബിയോടൊപ്പം മറ്റുള്ള ഓരോ പങ്കുകളും ഇങ്ങനെ കേൾക്കുമ്പോൾ ആ രോഗിക്ക് എന്ത് ചെയ്യാണ്, മറ്റ് ആരുടെയും വർത്തമാനങ്ങൾ കൊണ്ടോ മറ്റെന്തുകൊണ്ടും ഒരു സമാധാനം കിട്ടുന്നില്ല. പക്ഷേ ഈ പീസ് റേഡിയോ ഓൺ ചെയ്ത് അതിലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ രോഗി അറിയാതെ തന്നെ രോഗിക്ക് എന്ത് ചെയ്യണം, വലിയ ആശ്വാസവും ഒരു സമാധാനവും എന്ത് ചെയ്യണം മനസ്സിന് അത്, പിന്നെ ഉള്ളിലേക്ക് വലിയൊരു കുളിർമ അനുഭവപ്പെടും. അപ്പോൾ ആ രൂപത്തിലുള്ള ശരിക്കൊരു മെസ്സേജാണ് ഇപ്പോൾ ഒന്ന് വായിച്ചത്. വേദന അറിയാറില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പുണ്യം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും പീസ് റേഡിയോ വഴി ലഭിക്കുമ്പോൾ ആ രോഗിക്ക് പിന്നെ എന്ത് ചെയ്യണില്ല, വേറൊന്നും വേണ്ട പോലെ അനുഭവിക്കണില്ല.
0: അടിയറച്ചൊരു വിശ്വാസം അതിൻ്റെ പിന്നിലുണ്ട്.
1: ആ ഒരു ദൃഢമായ ബോധ്യം ലഭിക്കുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യാണ് വല്ലാത്തൊരു ഒരു പിന്നെന്താ പറയുക, നല്ലൊരു വിശ്വാസിയുടെ മനസ്സ് എന്ത് ചെയ്യണം, ഒന്നുകൂടി ദൃഢമായി വരും, അതെ പാകപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു യക്കീൻ വർദ്ധിക്കണം. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള ഒരു ഓർമ്മയും അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലാന്നുള്ള ചിന്തയും, എന്നാലും അൽഹംദുലില്ല എനിക്ക് കുഴപ്പമില്ല എന്ന് വേദന കടിച്ചമർത്തി അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ബുർഖ മൂടുപടം ധരിക്കൽ നിർബന്ധമുണ്ടോ എന്നാണ്.
2: സ്ത്രീകളുടെ വസ്ത്രം, ഖിമാറ്, ഹിജാബ്, നിഖാബ് എന്നീ മൂന്ന് രൂപത്തിലാണ് അറിയപ്പെടുക. ഖിമാർ എന്ന് പറയുമ്പോൾ മാറും തലയും മറക്കുന്ന വസ്ത്രമാണ്. ഹിജാബ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ശരീരം മൂടുന്ന വസ്ത്രമാണ്. നിഖാബ് എന്ന് പറയുമ്പോൾ മുഖം മറക്കുന്ന വസ്ത്രമാണ്. ഇത് നിഖാബ് നിർബന്ധമാണോ എന്നാണല്ലോ ചോദ്യം. ഇവിടെ ഒരു കാര്യം വാജിബാണോ അല്ലയോ എന്ന് അറിയുന്നതിലപ്പുറം ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ മുൻഗാമികൾ അവ ഉപയോഗിച്ചിരുന്നുവോ ധരിച്ചിരുന്നുവോ, സഹാബിമാർ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് മനസ്സിലാക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബിമാർ സഹാബി വനിതകൾ ശരീരം പരിപൂർണമായി മറച്ചിരുന്നു, അവർ മുഖം മറച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. നിഖാബ് എന്ന് പറയുമ്പോൾ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റുമൊക്കെ റിപ്പോർട്ടിൽ ഒരു കണ്ണ് മാത്രം കാണുന്ന രൂപത്തിൽ ശരീരം മൊത്തത്തിൽ മറക്കുന്ന വസ്ത്രം, അതാണ് നിഖാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾ കുഴപ്പങ്ങളിൽ നിന്നും അവർക്ക് സുരക്ഷിതത്വം നൽകുന്നതും സ്ത്രീകളെ കുഴപ്പത്തിൽ നിന്നും രക്ഷിക്കുന്നതും സുരക്ഷ നൽകുന്നതും അഭിമാനം നൽകുന്നതുമൊക്കെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ ഇത്തരം വസ്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള വസ്ത്രം അണിയുകയാണ് ഒരു വിശ്വാസിനി ചെയ്യേണ്ടത്. എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ ഇത് മുഖം മറക്കൽ നിർബന്ധമാണോ അതല്ല ശക്തമായ സുന്നത്താണോ എന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവരാരും തന്നെ ഇത് ധരിക്കൽ തെറ്റാണ് എന്നോ അല്ലെങ്കിൽ മുൻഗാമികൾ ചെയ്യാത്ത ഒരു പുത്തൻ ആചാരമാണ് എന്നോ ഒരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരമാവധി അവ ധരിക്കുവാനും അണിയുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വേണ്ടത്.
1: സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ഖുർആൻ ഓതുന്നതിന് പുറമെ യാസീനും നിത്യമായി കാണാതെ ഓതുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അമാനി തഫ്സീറിൽ യാസീൻ ഖുർആനിൻ്റെ ഹൃദയമാണെന്നും കാണുന്നു. അപ്പോൾ സൂറത്തിന് പ്രത്യേകത ഉണ്ടല്ലോ. എന്നാൽ തഫ്സീർ ഇബ്നു പേജ് 761 അഞ്ചാം വരിയിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതായും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത. അത് ഓതുന്നവർക്ക് പ്രയാസകരമായ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്ന്. അറബി വരികൾ മാത്രമല്ല അതിനു താഴെ മയ്യത്തിൻ്റെ അടുക്കൽ വച്ച് അത് ചൊല്ലുന്നത് കൊണ്ട് റഹ്മത്തും ബർഹത്തും ഇറങ്ങുമെന്നും എത്രയും റൂഹ് വേഗം പുറത്തു കടക്കാനും എളുപ്പമുണ്ടെന്നും കാണുന്നു. എന്നാൽ അലി ജാബേൽ ഇതിനെല്ലാം വിരുദ്ധമായാണ് പറഞ്ഞത്. വിശദീകരിക്കാമോ എന്നാണ്.
3: സൂറത്ത് യാസീൻ ഖുർആനിൻ്റെ ഹൃദയം, അതുപോലെ തന്നെ മരണാസന്നമായ ആളുകളുടെ ഇടയിൽ സൂറത്ത് യാസീൻ ഓതിക്കൊടുക്കുക പോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ ദുർബലമായി കൊണ്ടുവന്ന റിപ്പോർട്ടുകളാണ്. ചില പണ്ഡിതന്മാരത് ഹസനാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ ദുർബലമാണ് എന്ന് പറഞ്ഞ അഭിപ്രായം തന്നെയാണ് പ്രസ്തുത വിഷയത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായമായിട്ട് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സഫ് നിൽക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ്.
3: അത്തരം സാഹചര്യങ്ങളിൽ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുവാനുള്ളത് കൂട്ടത്തിൽ മതപരമായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ അറിവുള്ള ആളുകൾ ഇമാമായിക്കൊണ്ട് നിൽക്കുക എന്നതുതന്നെയാണ്. ഇമാമിന് പുറമെ ഒരു പുരുഷൻ മാത്രമാണുള്ളത് എങ്കിൽ അയാൾ ഇമാമിൻ്റെ വലതുഭാഗത്തായി നിൽക്കുക. പിന്നീട് സ്ത്രീകളാണ് ഉള്ളത് എങ്കിൽ ആ വലതുഭാഗത്തു നിൽക്കുന്നയാളുടെ നേരെ പിറകിൽ ആണ് സ്ത്രീകൾ നിൽക്കേണ്ടത്. ഒരിക്കലും തന്നെ സ്ത്രീയും പുരുഷനും ഒരു സൊഫിൽ ഒന്നിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. സ്ത്രീകളും കുട്ടികളും മുതിർന്ന പുരുഷന്മാരും ഒന്നിച്ച് നിസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്ന് പുരുഷന്മാരാണുള്ളത്, അതുപോലെ തന്നെ ഒരു സ്ത്രീയോ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകളോ ആണുള്ളത് എങ്കിൽ ഇമാമ് ഇമാമിൻ്റെ തൊട്ടുപുറകിലായിക്കൊണ്ട് സാധാരണ പോലെ പുരുഷന്മാർ സൊഫിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. അതിനുശേഷം അതിൻ്റെയും പിറകിലെ സൊഫിലായിക്കൊണ്ട് സ്ത്രീകൾ നിൽക്കുന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത്. ഇനി കുട്ടികളുണ്ടെങ്കിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സൊഫിനിടയിലായിക്കൊണ്ട് അവർ സൊഫ് നിൽക്കുകയാണെങ്കിൽ അതാണതിലെ ഏറ്റവും ഖൈറായ രൂപം. ഈ ഘട്ടത്തിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാർക്ക് ഇമാമത്തായിക്കൊണ്ട് നിസ്കരിക്കുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ ജോലി ചെയ്യുമ്പോൾ ക്ലീൻ ഷേവ് താടി വടിക്കൽ നിർബന്ധമാണ്. ഈ ജോലി ഹലാലാകുമോ? താടി വയ്ക്കാനാണ് എനിക്കിഷ്ടം, പക്ഷെ ഗവൺമെന്റ് അനുവാദം ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
4: താടി വളർത്തുക എന്നത് വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ ഒരു ചിഹ്നമാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവൻ താടിയുള്ളവരാണ്, സ്വഹാബിമാർ മുഴുവൻ താടിയുള്ളവരാണ്. ധാരാളം ഹദീസുകളിൽ താടി സമൃദ്ധമാക്കുവാനും അത് വളർത്തുവാനും താടിയെ വെറുതെ വിടുവാനും എല്ലാം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. താടി വടിച്ചു കളയാൻ നമുക്ക് അനുവാദമില്ല. ചില ജോലികളുടെ ഭാഗമായി താടി വടിക്കാൻ ചിലപ്പോൾ നിർബന്ധിക്കാറുണ്ട്. അവിടെയും താടി വടിക്കാൻ ഉള്ള അനുവാദം നമുക്കില്ല. ഒരുപക്ഷെ ആ ജോലി തൽക്കാലം വേണ്ടെന്ന് വെക്കാം. അതിനു പകരം അല്ലാഹുത്തല മറ്റൊരു ജോലി നമുക്ക് നൽകാതിരിക്കില്ല. അല്ലാഹുത്തലക്ക് വേണ്ടി വല്ലതും ഒരാൾ തിരിച്ചാൽ അതിനേക്കാൾ ഖൈറായത്, ഗുണകരമായത് അല്ലാഹുത്തല അവന് പകരം നൽകാതിരിക്കില്ല എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് താടി വടിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു ജോലി മേഖല ഒഴിവായി അല്ലാത്ത മേഖലയിലേക്ക് പോകലാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും അഭികാമ്യം. അതേസമയം ആ ജോലിയിൽ നമ്മുടെ ഒരു സേവനം അനിവാര്യമാണ്. നാം ചെയ്തെങ്കിൽ മാത്രമേ ആ ജോലി കൃത്യമായി നടക്കുകയുള്ളൂ. മറ്റാര് കൈകാര്യം ചെയ്താലും അത് നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും മുസ്ലിമീങ്ങൾക്കും എല്ലാം ദോഷകരമായി വരാനേ നിർവാഹമുള്ളൂ. നമ്മളത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരുപാട് നന്മകൾ അതിലൂടെ മനുഷ്യകുലത്തിന്, മുസ്ലിം സമുദായത്തിന് ഒക്കെ ചെയ്യാൻ കഴിയും എന്ന് ബോധ്യമുണ്ട്. നമ്മളല്ലാതെ മറ്റൊരാളും അത് കൈകാര്യം ചെയ്യാനിട്ട് അർഹരായവർ ഇല്ലതാനും അത്തരം ഘട്ടങ്ങളിൽ ഒരുപക്ഷെ അതിനേക്കാളും വലിയ ഒരു മസ്ലഹത്ത് എന്ന് മനസ്സിലാക്കി ആ മസ്ലഹത്തിന് മുൻതൂക്കം നൽകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നല്ലാതെ, മൊത്തത്തിൽ പറയുമ്പോൾ അത്തരം ജോലികൾ നമുക്ക് നന്മയല്ല. അത് ഒഴിവാക്കി ശരിയായ അനുവദനീയമായ ഒരു ജോലിയിലേക്ക് പോകാനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ.
1: ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാം ഫാത്തിഹ ഓതുമ്പോൾ അത് ശ്രദ്ധിച്ചു കേട്ട് ഇമാം ഓതിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഫാത്തിഹ ഓതുന്നത്. പക്ഷേ ചില സമയത്ത് വൈകി എത്തുമ്പോൾ ആദ്യ റക്അത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, രണ്ടാമത്തേതോ മൂന്നാമത്തേതോ റക്അത്തായിരിക്കും കിട്ടുക. ആ സമയത്ത് ഇമാം ചെറിയ സൂറത്ത് ഓതി ഉടനെ റുക്കുവിലേക്ക് പോകും. എനിക്ക് ഫാത്തിഹ പൂർത്തീകരിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്തു ചെയ്യണം? ആ റക്അത്ത് മടക്കി നിസ്കരിക്കണോ, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഫാത്തിഹ പൂർത്തീകരിക്കുകയാണോ വേണ്ടത് എന്നാണ്.
3: ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിനെ പിന്തുടരുക എന്നതാണ് മഅ്മൂമിൻ്റെ ബാധ്യത. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ജുഇലൽ ഇമാമു ലി ഉത്തമ ബിഹി, ഇമാമിനെ നിർണയിക്കപ്പെട്ടിട്ടുള്ളത് ഇമാമിനെ പിന്തുടരപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇമാം പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ നമ്മൾ ഫാത്തിഹ ഓതി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇമാം റുക്കുഴയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ വരെയാണോ ഓതാൻ സാധിച്ചത് അവിടെ വരെ ഓതുക, ബാക്കി നമ്മൾ ഇമാമിനെ പിന്തുടരുകയാണ് വേണ്ടത്. അവിടെ നമ്മൾ ഫാത്തിഹ ഓതാത്ത ആളുകളായിക്കൊണ്ട് പരിഗണിക്കപ്പെടുകയില്ല. ഇമാമിനെ പിന്തുടരുന്നതിൻ്റെ ഭാഗമായി നമ്മൾ റുക്കുഴയിലേക്ക് പോവുകയാണ് വേണ്ടത്. അതല്ലാതെ നമ്മൾ ഫാത്തിഹ ഓതി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഇമാം റുക്കുവും കഴിഞ്ഞ് എഴുത്തിദാലും കഴിഞ്ഞ് സുജൂദിലേക്ക് പോയതിനു ശേഷമാണ് നമ്മൾ റുക്കുയിലേക്ക് പോകുന്നത് എങ്കിൽ ഇമാമുമായിട്ട് മുഫാറക്കത്ത് സംഭവിച്ചിട്ടുണ്ട്, ആ ജമാഅത്ത് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇമാമിനെ പിന്തുടരുക എന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മൾ നടപ്പിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജമാഅത്ത് ലഭിക്കുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഫാത്തിഹ കിട്ടാത്തവന് നിസ്കാരമില്ല എന്നു പറഞ്ഞത് ഫാത്തിഹ ഓതുവാൻ അവസരമുണ്ടായിട്ടും ഓതാതെ സമയം നഷ്ടപ്പെടുത്തി നിസ്കാരത്തെ നശിപ്പിച്ചവനാണ് നിസ്കാരമില്ല എന്നു പറഞ്ഞത് എന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: സ്വർണം വാങ്ങുമ്പോൾ അത് ഒരേ സമയം പണവും സാധനവും കൈമാറ്റം ചെയ്യണമല്ലോ. എന്നാൽ ഒരു മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വർണവള ഉണ്ടാക്കാൻ ഏൽപ്പിക്കുമ്പോൾ ഒരു നിശ്ചിത തുക അഡ്വാൻസായി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അഡ്വാൻസ് നൽകുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
2: സ്വർണം, വെള്ളി എന്നിവ കച്ചവടം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറെ നിർദ്ദേശങ്ങൾ ഇസ്ലാമിന് പറയാനുണ്ട്. അതിലൊന്ന്, സ്വർണവും വെള്ളിയും പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനയാണ്. കാശുകൊടുത്ത് സ്വർണം അല്ലെങ്കിൽ കാശുകൊടുത്ത് വെള്ളി വാങ്ങുമ്പോൾ യദംബിയദ് ബൈ ഹാൻഡ് കച്ചവടം നടക്കണം. കാശു കൊടുക്കുന്നു, സ്വർണം വാങ്ങുന്നു, കാശു കൊടുക്കുന്നു, വെള്ളി വാങ്ങുന്നു, ഈ രൂപത്തിലാണ്. ഇല്ലെങ്കിൽ അത് രിബ, പലിശയായി തീർന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രിബൻ നസീഅയായി പറഞ്ഞു. ഇനി പഴയത് കൊടുത്ത് പുതിയത് വാങ്ങുമ്പോഴും രണ്ട് നിബന്ധനകളുണ്ട്. എത്രയാണോ കൊടുത്തത് അത്ര തിരിച്ചു വാങ്ങുക, ബൈ ഹാൻഡായി കച്ചവടം നടത്തുക, ഇല്ലെങ്കിൽ അവിടെ രിബൽ ഫദലും രിബൻ നസീഅയും കടന്നു വരുന്നു. ഇവിടെ കച്ചവടത്തിൻ്റെ ഒരു തന്ത്രമായിരിക്കും പലപ്പോഴും ജ്വല്ലറികളിൽ കണ്ടുവരുന്നത്. കാശ് അഡ്വാൻസ് ആയി കൊടുക്കുക, എന്നാൽ എത്ര ആഴ്ചയോ എത്ര മാസം കഴിഞ്ഞാണോ സ്വർണം വാങ്ങുന്നത് ആ സമയത്ത് വില കൂടിയാൽ കൂടിയ സംഖ്യ കൊടുക്കേണ്ടതില്ല, വില കുറഞ്ഞാൽ കുറച്ചു തരും. ഇവിടൊക്കെ തന്നെയും ഈ നിയമം, അള്ളാഹു റസൂലിൻ്റെ നിയമം പാലിക്കാതെ പോകുന്നുണ്ട്. സ്വർണത്തോടുള്ള മനുഷ്യൻ്റെ അമിതമായ ഭ്രമം, അത് ഒഴിവാകുവാൻ ഏറ്റവും നല്ലത് ഇസ്ലാം പറഞ്ഞ ഇത്തരം പരിഹാര മാർഗങ്ങൾ തന്നെയാണ്. നമ്മൾക്കിഷ്ടപ്പെട്ട ആഭരണം കടയിൽ ഇല്ല എങ്കിൽ, നമ്മുടെ കയ്യിൽ കാശുണ്ട് എങ്കിൽ ഇഷ്ടപ്പെട്ട ആഭരണം എടുക്കാം. ഇനി അതല്ല, നമുക്കിഷ്ടപ്പെട്ട ആഭരണം ഇല്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാര മാർഗം, കാശു കൊടുത്ത് കോയിൻ വാങ്ങുക, സ്വർണം വാങ്ങുക, സ്വർണത്തിൻ്റെ കോയിൻ. അതോടുകൂടി ആ ഇടപാട് കഴിഞ്ഞു, ഇനി അടുത്ത ഇടപാട് ഇത് കൊടുത്ത് സ്വർണം ആഭരണമുണ്ടാക്കുന്ന ആളുകളോട് അത് നാം ഇഷ്ടപ്പെട്ട രൂപത്തിൽ സ്വർണമുണ്ടാക്കി തരുവാൻ പറയുകയും അവർക്കതിൻ്റേതായ കൂലി കൊടുക്കുകയും ചെയ്യുക. ഇത് അതിൻ്റെ ഒരു പരിഹാര മാർഗമാണ്. അമിതമായ സ്വർണഭ്രമത്തിൽ നിന്നും സമൂഹം മുക്തരാകേണ്ടതുണ്ട് എന്ന കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. എങ്കിൽ കുറേ ഈ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിത്തീരും.
1: വസ്ത്രത്തിൽ ഉജാല, സൂപ്പർ വൈറ്റ് മുക്കുന്നതിൻ്റെ വിധി എന്താണ്?
5: ഉജാല പോലുള്ള ദ്രവ്യങ്ങൾ അത് നജസല്ല. അത് വസ്ത്രത്തെ അലങ്കൃതമാക്കാൻ, മോടി കൂട്ടാൻ ആളുകൾ ഉപയോഗിക്കുന്ന കളറുകളാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഉജാല മുക്കി ആ വസ്ത്രം കൊണ്ട് നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ശരിയാണ്, സാധുവാണ്. അള്ളാഹു ആലം.
1: ഹെൽത്ത് ഇൻഷുറൻസ് ബ്രോക്കറേജ് ജോലി അനുവദനീയമാണോ? ഹെൽത്ത് പോളിസി എടുക്കൽ തെറ്റാണോ എന്നാണ്.
2: പല പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ സമ്പത്ത് ഒരു പരീക്ഷണമാണ്, ജീവിതം പരീക്ഷണമായതുപോലെ തന്നെ. അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമായ സമ്പാദ്യ മാർഗങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കും. അതിലൊന്നാണ് ഇത്തരത്തിലുള്ള റിബ, പലിശയിലേക്ക് പ്രോത്സാഹനം നൽകുന്ന അല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെടുന്ന ജോലികൾ. ഇൻഷുറൻസ് അത് നിഷിദ്ധമാണ്, കാരണം അതിൽ പലിശയുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പലിശയുമായി ബന്ധപ്പെടുന്ന എല്ലാ മാർഗങ്ങളും പരിപൂർണമായി അടക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് പലിശയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടുത്തിയത്. വഅക്കുലു റിബ, വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽബഖറയിലും സൂറത്ത് ആലു ഇംറാനിലുമൊക്കെ പലിശയുടെ ഗൗരവത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ പലിശ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക അതൊരു മുസ്ലിമിന് ഗുണകരമല്ല. വതആവനു അൽ ബിർരി വതഖ്വ, പുണ്യത്തിലും നന്മയിലും പരസ്പരം സഹകരിക്കുക എന്നും തിന്മയിൽ പരസ്പരം സഹകരിക്കരുത് എന്നും വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്. നമ്മുടെ സലഫു സാലിഹീങ്ങളൊക്കെ അവരുടെ ശരീരത്തിൽ നിഷിദ്ധത്തിൻ്റെ ഒരു ഭാഗം പാടില്ല, ഒരംശം പോലും പാടില്ല എന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ വൃത്യരിൽ നിന്ന് ലഭിച്ച അല്പം ഭക്ഷണം അതിൽ പിന്നീടാണ് ഹറാമ് കലർന്നു എന്ന് മനസ്സിലായത്. വായിൽ കൈയിട്ടുകൊണ്ട് ഛർദ്ദിച്ച രംഗം ഇമാം ബുഖാരി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പലിശയുടെ സാമ്പത്തിക വരുമാന മാർഗം പരിപൂർണമായി അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലായ ഉപജീവനത്തിന് മാർഗം നൽകി അനുഗ്രഹിക്കുമാറാട്ടെ.
1: ഒരാളുടെ പി എഫ് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകുന്ന പലിശ അയാൾ നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് അടക്കാനുള്ളതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്.
2: പലിശ ഇസ്ലാം കർശനമായി വിരോധിച്ച ഒരു കാര്യമാണ്. കാരണം അത് തൻ്റെതല്ലാത്ത ധനമാണ്. അതുകൊണ്ട് തന്നെ ആ ഇൻട്രസ്റ്റ്, ആ പലിശ മറ്റു ഉപകാരങ്ങൾക്ക് വേണ്ടി, തൻ്റെതായ ഉപകാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ പാടില്ല. ടാക്സ് അടക്കുവാനും അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് നൽകേണ്ട നികുതി നൽകുവാനും ഒന്നും

0: തന്നെ ചൊല്ലുകയുമാണ് വേണ്ടത്. ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സുജൂദിനുള്ള പ്രാർത്ഥനകൾ, അതിലപ്പുറം ഖുർആനിലും ഹദീസുകളിലുമുള്ള മറ്റ് പ്രാർത്ഥനകൾ, ജവാമിഉൽ കലിം, കുറഞ്ഞ വാക്കിൽ ധാരാളം ആശയം ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറത്തി ഹസനത്തും വഖിന അദാബന്നാർ എന്നിത്യാദി പ്രാർത്ഥനകൾ, ഇതെല്ലാം സുജൂദിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇനി ഒരാൾക്ക് അവൻ്റേതായ ആവശ്യങ്ങൾ റബ്ബിനോട് അറബിയിൽ പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ അവൻ മലയാളത്തിൽ അവൻ്റേതായ ഭാഷയിൽ പറയുന്നതിൽ കുഴപ്പമില്ല. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വാരിദായി വന്ന ആ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയാണ് ഏറ്റവും ഉത്തമം. അല്ലാഹു തആല അഅലം.
1: സ്ഥിരമായി ഫർള് നിസ്കാരത്തിന് ശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
2: ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ച ദിക്റുകൾ അവ തന്നെയാണ് ചൊല്ലേണ്ടത്. കാരണം അതിൻ്റെ മഹല്ല്, അതല്ലെങ്കിൽ ചൊല്ലേണ്ട സ്ഥലം അതാണ് എന്നതുകൊണ്ടാണ് അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ നമുക്കിഷ്ടമുള്ള ദിക്റുകളൊക്കെ ചൊല്ലുക എന്ന രീതി അല്ല അവിടെ നാം സ്വീകരിക്കേണ്ടത്. കാരണം ഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ചര്യ എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ചര്യയാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് ആ രീതിയാണ് സ്വീകരിക്കേണ്ടത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റു ദിക്റുകൾ ചൊല്ലാൻ വേറെ സമയങ്ങളൊന്നുമില്ല. നിസ്കാരശേഷം ഒരല്പസമയം മാത്രമാണ് അതിനൊക്കെ സമയവും അവസരവുമുള്ളൂ എന്നതാണ് എങ്കിൽ, അതൊരു പ്രത്യേക പുണ്യവും മറ്റും പ്രതീക്ഷിക്കാതെ തന്നെ ദിക്റുകൾ ചൊല്ലുക എന്ന നിലക്ക് ഒരാൾ ഒരു വെറുതായിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ നിത്യം നിലനിർത്തിപ്പോരുന്ന കാര്യമായിക്കൊണ്ട് അദ്ദേഹം നിസ്കാരത്തിൻ്റെ ശേഷം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ദിക്റുകൾ ചൊല്ലിയാൽ അതൊരു തെറ്റാവുകയുമില്ല എന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നിസ്കാരശേഷമുള്ള പ്രാർത്ഥന എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരശേഷം പ്രാർത്ഥനയുടെ സമയമല്ല, അത് അദ്കാറുകളുടെ സമയമാണ്. അതുകൊണ്ട് അവിടെ ദിക്റുകളാണ് നമ്മൾ കൂടുതലായി ചൊല്ലേണ്ടത്. നിസ്കാരശേഷം പ്രാർത്ഥന എന്ന ചർച്ചയിൽ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ എന്നുള്ള കാര്യമാണ് കൂടുതൽ പ്രമാണങ്ങളോട് യോജിച്ചു വരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പായി തശഹുദിൽ, അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് അറബി ഭാഷയിലായിരിക്കണമെന്ന് മാത്രമാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: ജനാബത്ത് കുളി കുളിക്കുമ്പോൾ ചെവിയിലുള്ള കമ്മൽ ഊരി വയ്ക്കണം, കാതിലെ കമ്മലിൻ്റെ ദ്വാരം നനയണം എന്നുണ്ടോ എന്നൊക്കെയാണ് സംശയം.
0: അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചില ആളുകളെക്കുറിച്ച് പറഞ്ഞു, വല്ലാത്ത വസ്വാസിൻ്റെ രോഗം ഉള്ള ആളുകൾ. അത് ഒരു ശൈത്താനിയത്താണ് വസ്വാസ്. ഉതു ഉണ്ടാക്കുമ്പോൾ എത്ര ഉതു എടുത്താലും അത് ശുദ്ധിയായിട്ടില്ലേ എന്നൊരു ചിന്ത, ഉതു പൂർത്തിയായിട്ടില്ല. കുളിക്കുമ്പോഴും അങ്ങനെ തന്നെ, അതേപോലെ ശൗച്യം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ നമസ്കാരത്തിൽ നിന്നും ജമാഅത്തിൽ നിന്നും ഒക്കെ പിഴപ്പിക്കുന്ന ഒരുതരം വസ്വാസാണ് ഇതിൻ്റെ പിന്നിൽ. ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിയുടെ രൂപം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തെ ഭാര്യമാർ സ്ത്രീകളുടെ കുളിയുടെ രൂപം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ തന്നെ അവിടെയൊക്കെ തന്നെയും പ്രവാചകൻ എങ്ങനെയാണോ കുളിയുടെ രൂപം പഠിപ്പിച്ചത് അതേ രൂപത്തിൽ ചെയ്താൽ മതി. ആദ്യം ഗുഹ്യഭാഗങ്ങൾ കഴുകുക, പിന്നീട് ഉതു എടുക്കുക, എന്നിട്ട് വലതുഭാഗത്തിലൂടെ വെള്ളം ഒഴിക്കുക, ഇടതുഭാഗത്തിലൂടെ വെള്ളം ഒഴിക്കുക, ശരീരത്തിൽ എല്ലാ ഭാഗവും നനയുക. ഇതിലപ്പുറം വളരെ പ്രയാസപ്പെട്ട് വെള്ളം എത്തേണ്ട സ്ഥലങ്ങളിലല്ലാത്ത സ്ഥലത്ത് എത്തിയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതില്ല. ഉതു എടുക്കുമ്പോൾ ചുളിയുള്ള ഭാഗങ്ങൾ ഒക്കെ പ്രത്യേകം കഴുകി ശുദ്ധിയാക്കുക എന്നതൊഴിച്ചാൽ കമ്മൽ, അതിട്ട ദ്വാരം, കമ്മലൊക്കെ അഴിച്ചെടുത്ത് ദ്വാരം വൃത്തിയാക്കുക എന്നതില്ല. ഒരാൾ ഉതു എടുക്കുമ്പോൾ തന്നെയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാൽ ആ ഭാഗങ്ങളിൽ വൃത്തിയായി ശുദ്ധിയായി പരിപൂർണമായി എന്നതല്ലാതെ ഒരു വസ്വാസിൻ്റെ അവസ്ഥയിലേക്ക് പോകുവാൻ പാടില്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.
1: ചോദ്യം ഇതാണ്, കിണർ കുഴിക്കുന്നതിന് മുമ്പ് വെള്ളത്തിൻ്റെ സ്ഥാനം നോക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്നാണ്.
0: കിണറിന് സ്ഥാനം നോക്കൽ, അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, ശാസ്ത്രത്തിൻ്റെയും മറ്റും അളവുകോലുകൾ, അനുഭവത്തിൻ്റെയും മറ്റും അളവുകോലുകൾ വെച്ചുകൊണ്ടുള്ള സ്ഥാനം നോക്കൽ. അതൊരു അദൃശ്യജ്ഞാനം അറിയും എന്ന വാദത്തിലല്ല, മറിച്ച് അത് അദൃശ്യവുമല്ല. ജ്ഞാനത്തിൻ്റെയും പരിചയത്തിൻ്റെയും കണ്ടെത്തലുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് അത്തരം ആളുകൾ കിണർ കുഴിക്കുവാൻ സ്ഥാനം നോക്കുന്നത്. പ്രത്യേകമായ കമ്പുകൾ കയ്യിൽ പിടിച്ച്

0: ിച്ചുകൊണ്ട് നടക്കുകയും വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവിടെ വെള്ളമുണ്ട് എന്ന് അവർക്ക് അനുഭവത്തിലൂടെ മനസ്സിലാകുകയും ചെയ്യുന്നു. അതൊരിക്കലും ഒരു നിഷിദ്ധമായ കാര്യമല്ല, മറിച്ച് മറ്റൊരാളെ സഹായിക്കുക എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. രണ്ടാമത് നിഷിദ്ധമായൊരു മാർഗം, ഈ അനുഭവത്തിൻ്റെയോ പരിചയത്തിൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ലാതെ ഏതെങ്കിലും തങ്ങളോ ബീവിയോ വന്ന് അവർക്ക് വെള്ളം എവിടെയാണെങ്കിലും അത് എവിടെയുണ്ട് എന്ന് കാണുവാൻ സാധിക്കും, അദൃശ്യജ്ഞാനം അവർക്ക് അറിയും എന്ന ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആവശ്യത്തിനു വേണ്ടി ആളുകളെ കൊണ്ടുവരുന്നത് എങ്കിൽ അത് തീർത്തും അനിസ്ലാമികമാണ്. മെന്നത്താറാഫൻ ഔക്കാഹിനൻ, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെയോ കണക്ക് നോട്ടക്കാരനെയോ സമീപിക്കുകയും അവൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് രൂപത്തിലുള്ള സ്ഥാനം നോക്കലാണ് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി തീരുമാനിക്കപ്പെടുക.
1: ഫർളു നിസ്കാര ശേഷം മലയാളത്തിൽ ദുആ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തൽ സുന്നത്തുണ്ടോ എന്ന്?
2: ഒരാൾ ദുആയിനെ ഫർദ് നമസ്കാരത്തിന് ശേഷം നിത്യമാക്കുക എന്നുള്ളതാണ് പാടില്ലാത്തത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫർദ് നമസ്കരിച്ചതിന് ശേഷം നിത്യമായി ദുആ ചെയ്ത് വന്നിട്ടില്ല. ഒരാൾ എപ്പോഴെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ, കൈ ഉയർത്തി ദുആ ചെയ്യുകയാണെങ്കിൽ അത് ഒട്ടും ബിദഅത്തുമല്ല. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.
1: ഫോട്ടോ പതിപ്പിച്ച ട്രോഫികൾ വീട്ടിലെ ഷോക്കേസിൽ വെക്കാൻ പറ്റുമോ എന്നാണ്?
0: സത്യത്തിൽ വീട്ടിൽ കയറി വരുന്ന ഭാഗത്ത് തൻ്റെ മഹത്വം വിളിച്ചോതുന്ന സർട്ടിഫിക്കറ്റുകളും ഷീൽഡുകളും ട്രോഫികളുമൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ചെറിയ ഒരു അഹങ്കാരത്തിൻ്റെ ലാഞ്ചന കാണുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കണം. എൻ്റെ കഴിവ്, എൻ്റെ പ്രാപ്തി, എൻ്റെ യോഗ്യത, ഞാൻ ഇന്ന മഹത്വമുള്ളവനാണ് എന്ന വിളിച്ചറിയിക്കൽ, അതൊരിക്കലും ഒരു അഹങ്കാരത്തിലേക്ക് നീങ്ങരുത് എന്ന് ഉപദേശിക്കുകയാണ്. രണ്ടാമതായി, ഫോട്ടോ ഉള്ള വസ്തുക്കൾ വീട്ടിൽ നിന്നും പരിപൂർണമായി നാം ഒഴിവാക്കണം. അത് കലണ്ടറിൽ കാണുന്ന ജീവനുള്ള വസ്തുക്കളുടെ, ജീവികളുടെ, മനുഷ്യരുടെ, മൃഗങ്ങളുടെ ഫോട്ടോ ആയിരുന്നാലും, ഇനി അതല്ല ഈ രൂപത്തിൽ നേരിട്ട് തന്നെ ഫോട്ടോ എടുത്ത് മരണപ്പെട്ടുപോയ ആളുകളുടെ ഫോട്ടോകൾ ഭിത്തിയിൽ പ്രദർശിപ്പിക്കലായിരുന്നാലും എല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. കാരുണ്യത്തിൻ്റെ മലക്കുകൾ അത്തരം രൂപങ്ങളുള്ള ചിത്രങ്ങളുള്ള വീടുകളിൽ പ്രവേശിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷീൽഡുകളിലും ട്രോഫികളിലുമൊക്കെ അത്തരം ഫോട്ടോകൾ വെക്കാതിരിക്കുക. അവ ഒന്നുകിൽ അതിൻ്റെ തല മുറിച്ചു കളയുകയോ ആ ഭാഗം മറച്ചു വെക്കുകയോ മറ്റുമല്ല സ്റ്റിക്കറും ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ നിന്ന് മാറ്റി വെക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല ആലം.
3: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം.
4: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
5: നല്ല പാട്ടിൻ്റെ വസന്തകാലം. പീസ് റേഡിയോ സ്വരം. വാദ്യോപകരണങ്ങളില്ലാതെ, കാതടപ്പിക്കുന്ന ശബ്ദഘോഷമില്ലാതെ, സ്വരശുദ്ധിയോടെ കേൾക്കാവുന്ന നല്ല പാട്ടുകളുടെ മികച്ച ശ്രേണിയുമായി പീസ് റേഡിയോ സ്വരം.

0: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്. കുടുംബബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
1: പീസ് റേഡിയോ.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് അസ്ഫാ അസ്ലി. ഇന്ന് എൻ്റെ കൂടെയുള്ളത്
1: ഞാൻ അമീൻ അഹമ്മദ് മങ്കട. ഏതായാലും നമ്മുടെ മക്കളൊക്കെ ഇന്നത്തെ ഫാമിലി ലൈവ് ടെലിക്സിൽ വിളിക്കാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 90 20 840 എന്നുള്ള നമ്പറിലേക്കാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 90 20 840 840 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഇന്നത്തെ വിഷയം രാജ്യങ്ങൾ, തലസ്ഥാനങ്ങൾ, കറൻസികൾ എന്നുള്ള വിഷയമാണ്. ഏതായാലും ഇന്നത്തെ ആദ്യത്തെ കോള് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്, നമുക്കതിലേക്ക് കടക്കാം ഇൻഷാല്ലാ.
2: ടൈലറിംഗിന്റെ അടിയിലാണോ
1: നിങ്ങൾ വിളിക്കുന്നത്?
2: അതെ, ഷോപ്പിലാണ്. ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ബട്ടൺസ് വയ്ക്കാൻ വന്നേക്കുന്ന ഷോപ്പിലാണ്.
1: അപ്പോ ബട്ടൺസിന്റെ സ്റ്റിച്ചിങ്ങിന്റെ അടിയിലാണ് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. മാഷാല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാട്ടെ. ഏതായാലും ഇന്നത്തെ വിഷയം എന്തേനും അറിയോ?
2: അറിയാം.
1: എന്തേനു?
2: രാഷ്ട്രങ്ങളും കറൻസികളും.
1: രാഷ്ട്രങ്ങൾ, അതിന്റെ തലസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ കറൻസികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മള് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങള് പഠിച്ചിട്ടുണ്ടാവോന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
2: എന്നാലും
1: ഏകദേശം അറിവുണ്ടാവുമല്ലോ.
2: കുറച്ചൊക്കെ.
1: ഓക്കെ ഇൻഷാല്ലാ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എങ്ങനെ?
2: കൂടെ ഉള്ള ആളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ?
1: എങ്ങനെ? അത് നമ്മളെ ഫാമിലി ലൈവ് ടെലിക്കസ് അല്ലേ, അപ്പൊ പ്രശ്നമൊന്നുമില്ല. പങ്കെടുക്കാലോ, പ്രശ്നമൊന്നുമില്ല.
2: ഓക്കെ,
1: അപ്പോ രണ്ടാളും കൂടി കൂടിയിട്ടാണ് മത്സരിക്കണത്. മാഷാല്ലാ. ഏതായാലും നമുക്കേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. ഓക്കെ, നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ അതിഥി ചോദിക്കും ഇൻഷാല്ലാ.
0: അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം ഏത്?
2: കാബൂൾ.
1: നമുക്ക് ഓപ്ഷന്റെ ആവശ്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അല്ലേ. നിങ്ങൾക്ക് അറിയായിരുന്നു അല്ലേ. ഓക്കെ ഇൻഷാല്ലാ. അപ്പോ നമുക്ക് പെട്ടെന്നാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്, വളരെ സന്തോഷമുണ്ട്. മാഷാല്ലാ, ബറക്കല്ലാ ഫീക്ക്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ?
2: ഓക്കെ
1: ഓക്കെ ഇൻഷാല്ലാ. ഏതായാലും ജപ്പാൻ എന്ന് കേട്ടുകൊണ്ട് നിങ്ങള് ജപ്പാൻ,
2: ആ
1: ജപ്പാന്റെ കറൻസി ഏതാണെന്നാണ് ചോദ്യം.
2: ഞാനൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ കേട്ടോ.
1: ഓക്കെ ഓക്കെ, നിങ്ങള് 20 സെക്കൻഡ് സമയമുണ്ട് ആലോചിക്കാൻ. 20 സെക്കൻഡ് സമയമുണ്ട്.
2: ഓപ്ഷൻ ഉണ്ട്.
1: അല്ലാ, ഓപ്ഷൻ എ യുവാൻ, ഓപ്ഷൻ ബി യെൻ, ഓപ്ഷൻ സി വോൺ, ഓപ്ഷൻ ഡി റിങ്ങിറ്റ്. ഇങ്ങനെയുള്ള 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ ഏതാണ്
2: മൂന്നാമത്തെ?
1: വോൺ ആണ്, രണ്ടാമത്തെ എൻ ആണ്, ഒന്നാമത്തെ യുവാൻ ആണ്. നമുക്ക് ആലോചിക്കാനുള്ള സമയമുണ്ട്, നമുക്ക് 20 സെക്കൻഡ് സമയമുണ്ട് ഇവിടെ.
2: നിങ്ങൾക്ക്
1: ഉറപ്പിക്കാം, ആലോചിക്കാനുള്ള സമയമുണ്ട്, നമുക്ക് ടൈമർ ഓൺ ആക്കാം. ആലോചിച്ചോളൂ, നിങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തോളി. യുവാൻ, യെൻ, വോൺ, റിങ് ഇറ്റ്. ടൈം സ്റ്റാർട്ട് നൗ. ഒമ്പത് സെക്കൻഡ് കൂടി. ഓക്കെ ഓക്കെ, സമയം അവസാനിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഉത്തരം പറയണം ഇൻഷാല്ലാ. ഒന്നാമത്തെ ഉറപ്പിക്കാമോ?
2: എനിക്കറിയില്ല.
1: അപ്പോ ഒന്നാമത്തേത് ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ നാലാമത്തെയാണോ? ഒന്നുകൂടി ലോക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം പറയാം. ലോക്ക് ചെയ്തോ?
2: ലോക്ക് ചെയ്ത്.
1: ലോക്ക് ചെയ്തു. അപ്പോ ശരിയായ ഉത്തരമാണോ അസ്മ?
0: ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം യെൻ ആണ്.
1: യെൻ എന്നാണ് ജപ്പാനിലെ കറൻസി. അത് സാരല്ല, നിങ്ങൾ ഇതിന്റെ മുന്നേ വിന്നർ ആയിട്ടില്ലേ?
2: ഞാൻ വിളിച്ചിട്ടുണ്ട്.
1: ആ ഓക്കെ ഓക്കെ. ഏതായാലും ഇനിയും അവസരം ഉണ്ടല്ലോ, അപ്പോ എന്താ വിളിക്കാന് ശ്രമിക്കുക ഇൻഷാല്ല.
2: ഓക്കെ
1: ഓക്കെ. നമ്മള് വിളിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. ഓക്കെ, വിന്നർ ആവുക എന്നുള്ളതല്ല, നിങ്ങൾ വിളിച്ചല്ലോ, അത് ഒരു മനസ്സ് നിങ്ങൾ കൊടുത്തു, അപ്പോ അതന്നെ വലിയൊരു വിജയമായിട്ട് നിങ്ങൾ കാണണം.
2: ഓക്കെ
1: ഇൻഷാല്ല. അപ്പൊ ഇനിയും വിളിക്കുക, ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും. വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. ബറക്കല്ലാ ഫീക്, ജസാകല്ലാ ഇൽമക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അസ്ഫാ, നമ്മള് സാധാരണ ഈ ഒരു ഫാമിലി ലൈവ്ലേക്ക് കുട്ടികളെ വിളിക്കാറുള്ളത്, വലിയൊരാള് വിളിച്ചു, സാരല്ല, അദ്ദേഹത്തിന് അദ്ദേഹം ആ ഒരു ജപ്പാന്റെ കറൻസി സംശയം കുടുങ്ങിയോണ്ടായിരിക്കും അദ്ദേഹത്തിന് ഉത്തരം കിട്ടാതിരുന്നത് അല്ലേ? ഓക്കെ, ഞാനും ഈ ജപ്പാന്റെ കറൻസിന്റെ പേര് ഇപ്പോഴാണ് കേൾക്കണേ കേട്ടോ. അപ്പോ ഇനിയും കുട്ടികൾ വിളിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ കുറിച്ച് പഠിക്കാനുണ്ട്. അത് ഈയൊരു ടെലിഗിസ് കഴിയുമ്പത്തിന് ഏകദേശം എല്ലാവർക്കും ധാരണ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ തലസ്ഥാനങ്ങൾ, നമ്മളറിയാത്ത എത്രയോ രാജ്യത്തിൻ്റെ തലസ്ഥാനങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഓരോ രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യൻ്റെ തലസ്ഥാനം ന്യൂഡൽഹി, അപ്പോൾ അങ്ങനെ ഓരോരോ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ അത് നമ്മൾ പഠിച്ചിരിക്കണം. എന്താ വെച്ചാൽ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ രൂപ പോലെ അല്ലേ, നമ്മുടെ ഇന്ത്യയിൽ രൂപ പോലെ അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾ, സൗദി അറേബ്യയിൽ റിയാല് പോലെ, അമേരിക്കയിൽ ഏതാണ്
0: ഡോളേഴ്സ്,
1: ഓസ്ട്രേലിയയിൽ ഡോളറാണോ മനസ്സിലാക്കുന്നത് അല്ലേ, ആണ് തോന്നുന്നു. അങ്ങനെ പൗണ്ട്, അങ്ങനെ വ്യത്യസ്തപരമായ കറൻസികളുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഏതായാലും നമുക്ക് കോള് കാത്തിരിക്കുകയാണ് അല്ലേ, ആൾക്കാർ വിളിക്കാൻ. നമ്മൾ ഈ രാജ്യങ്ങളും സംസ്ഥാനങ്ങളും കറൻസികളും എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ എന്താണ് വിളിക്കാൻ അറിയാഞ്ഞിട്ടെന്നോ വിളിക്കണ്ടാവും. ഒരിക്കൽ കൂടി നമ്പറ് പറയാണ്, നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 90 20 840 840 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഒരു കാള് വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് പോവാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയ സാങ്കേതിക പ്രശ്നം, കട്ടായിട്ടുണ്ട് വന്ന കാള്. വിളിക്കാൻ ശ്രമിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പം നമുക്ക് അറിവൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ടെലിക്യൂസിൽ അറിവില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിളിക്കാൻ ശ്രമിക്കണം. അത് വിളിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ഫെയിൽഡാണെങ്കിലും എന്ത് ചെയ്യും, നമ്മളത് അവിടെ വിജയമാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും കോള് വീണ്ടും വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കണില്ലേ? വീണ്ടും കട്ടായി എന്ന് മനസ്സിലാക്കണം അല്ലേ? ഓക്കെ, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അപ്പോ രണ്ട് പേരാണ് വിളിച്ച് അത് കട്ടായി പോയി. നിർഭാഗ്യവശാൽ അവരവസരം നഷ്ടപ്പെട്ടു, ഇനിയും വിളിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇൻഷാല്ലാ. അപ്പോൾ ഈ വിഷയം നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. രാജ്യങ്ങൾ തലസ്ഥാനങ്ങൾ മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ആ രാജ്യത്തിൻ്റെ പഴയ പേരുകൾ. ഇപ്പോൾ ഇന്ത്യക്കൊരു പേരുണ്ടായിരുന്നു, അല്ല ഇന്ത്യൻ്റെ പേരെന്താണ്, ഇന്ത്യ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അധികവും ഇന്ത്യ എന്നുള്ളത് അറിയപ്പെടുന്നത് വേറെ പേരിലാണ്. എന്താ അറിയോ? അറിയില്ല. ഭാരതം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് പലപ്പോഴും. പല എങ്ങനെ പറയാ, പല പേരുകളും ഇന്ത്യ എന്നുള്ളതിനപ്പുറം ഭാരതം എന്ന പേര് കണ്ടതായി എൻ്റെ ഓർമ്മയിലുണ്ട്. ഏതായാലും വീണ്ടും നമ്മളിലേക്കൊരു കോള് വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് പോകാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നില്ലേ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: മറിയം.
1: മറിയം എവിടുന്നാ വിളിക്കുന്നേ? പെരിന്തൽമണ്ണയിൽ നിന്നാ വിളിക്കണേ അല്ലേ? ഓക്കെ. എത്രാം ക്ലാസ്സിലാ മറിയം പഠിക്കണേ? മൂന്നിലാണല്ലേ. ഓക്കെ. അപ്പോ ഇന്നത്തെ വിഷയം എന്തെന്ന് അറിയോ? എന്തായിരുന്നു?
3: രാജ്യങ്ങളുടെ തലസ്ഥാനവും.
1: രാജ്യങ്ങൾ അതിന്റെ തലസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ അതിലെ കറൻസികൾ അല്ലേ? ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ച് ഒക്കെ മറിയം പഠിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ ഏതായാലും നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മുടെ അസ്ഫയാണ്. ഇൻഷാല്ലാ അസ്ഫ ചോദിക്കും.
0: ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ബംഗ്ലാദേശിന്റെ കറൻസി ഏതാണ്?
1: ബംഗ്ലാദേശിന്റെ കറൻസി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ? റുപ്പീസ് ആണോ? ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ രൂപ, ഓപ്ഷൻ ബി ടാക്ക, ഓപ്ഷൻ സി റിയാൽ, ഓപ്ഷൻ ഡി ദിർഹം. ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ലല്ലോ. ഇതിൽ അങ്ങനെ എങ്ങനെ രൂപയാണോ, ടാക്കയാണോ, റിയാലാണോ, ദിർഹമാണോ? ഏതാണ്? എന്താണ്, ക്ലിയർ ആയില്ല. ഒന്ന് ഉറപ്പിക്ക്, ധൈര്യത്തോടു കൂടി പറയണം. എങ്ങനെ? ഓപ്ഷൻ എ രൂപ, ഓപ്ഷൻ ബി ടാക്ക, ഓപ്ഷൻ സി റിയാൽ, ഓപ്ഷൻ ഡി ദിർഹം. അതാ, ഓപ്ഷൻ എ, ഓപ്ഷൻ എ രൂപ, ഓപ്ഷൻ ബി ടാക്ക, ഓപ്ഷൻ സി റിയാൽ, ഓപ്ഷൻ ഡി ദിർഹം. ഇനി പറയില്ല, മൂന്നോട്ടം പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാണോ? ആരാ പറഞ്ഞു തന്നത്? ആരാ പറഞ്ഞു തന്നു? ആര്? ഉമ്മ. കൂടെ ആരൊക്കെ ഉണ്ട്? അനിയത്തിയാൾ. അഞ്ചാൾക്കാരുണ്ട്, രണ്ടനിയത്തിയാള്. ഓക്കെ, പിന്നെ ഉമ്മയുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഒന്നാമത്തെ ഉത്തരം ശരിയാണോ അസ്ഫ?
0: മാഷാല്ലാ, ഉത്തരം ശരിയാണ്,
1: ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? റെഡിയാണോ? ഓക്കെ, എന്നാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റഷ്യ എന്നൊരു രാജ്യം കേട്ടിട്ടുണ്ടോ? ഓക്കെ, ആ റഷ്യയുടെ തലസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. റഷ്യയുടെ തലസ്ഥാനം, ഓപ്ഷൻസ് ഒരു ഒരു വട്ടം പറയുള്ളൂ
3: കേട്ടോ.
1: ആ ഓക്കെ, ഓപ്ഷൻ എ കീവ്, ഓപ്ഷൻ ബി മോസ്കോ, ഓപ്ഷൻ സി സെന്റ് പീസ് പീറ്റേഴ്സ്ബർഗ്, ഓപ്ഷൻ ഡി മിൻസ്ക്.
3: മോസ്കോ.
1: മോസ്കോ ഉറപ്പാണോ? സംശയം ഇല്ല ഇല്ല. ഉത്തരം തെറ്റിയാല് സങ്കടാവോ? ഉറപ്പാണോ? ഓക്കെ, അപ്പൊ ഉത്തരം തെറ്റല്ല, ശരിയാണല്ലേ. ഓക്കെ, മാഷാ. പഠിച്ചിട്ടുണ്ടത് എവിടുന്ന പഠിച്ചേ? എവിടുന്ന പഠിച്ച? സ്കൂളിന്നോ? ആ ഓക്കെ. എയിലെന്ന് പറഞ്ഞേ? എയിലുണ്ടായിന്ന് പറഞ്ഞേ? എവിടെ നോക്കി പഠിച്ചു എന്നാ പറഞ്ഞേ? പാർട്സോ സാധനം, കാർഡ്സ്. ആ കാർഡുകൾ അല്ലേ. ആ അങ്ങനെ. ഓക്കെ, അപ്പോ അങ്ങനെ രാജ്യങ്ങളെ കാർഡൊക്കെ ഉണ്ടോ? രാജ്യങ്ങളും അതിന്റെ കറൻസികളും തലസ്ഥാനങ്ങളെ കാർഡുണ്ടോ? ഉണ്ടല്ലേ, ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. മാഷാല്ലാ, അത് നല്ലൊരു ട്രിക്കാണ്, പഠിക്കാനുള്ള ട്രിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്ര ഉത്തരം ശരിയായിപ്പോ നിലവില്, രണ്ടെണ്ണം ശരിയായി അല്ലേ. എന്താപ്പോ ഈ ഉത്തരം ശരിയായിട്ട് എന്തോ സന്തോഷം ഇല്ലാത്തത്? ഇണ്ട് മാത്രം മതിയോ? ആ അൽഹംദുലില്ല, അങ്ങോട്ട് വരണ്ടേ, അപ്പോഴാണ് സന്തോഷം ഉണ്ടെന്ന് അറിയാം നമ്മള്. ഓക്കെ, അസ്വാ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചാലോ. ഇൻഷാല്ലാ.
0: ചൈനയുടെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഷാങ്ഹായ്, ഓപ്ഷൻ ബി ബീജിംഗ്, ഓപ്ഷൻ സി ഹോങ്കോങ്, ഓപ്ഷൻ ഡി ഗുവാങ്ഷു.
3: ബീജിംഗ്.
1: ബീജിംഗ്. ഓക്കെ, സംശയമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഉത്തരം ശരിയാണോ തെറ്റാണോ പറയുന്ന മുന്നേ, മറിയം മറിയം പാട്ടാടുന്നൊക്കെ ഒരാളാണോ? ചെറുതായിട്ടൊക്കെ പാടാനുണ്ട് അല്ലേ. പാട്ടാടുവോ മറിയം? ഇല്ല, ചെറുതായിട്ട് പാടൂലേ, പാടുവോ? ആ മറിയമ്മിനെ അറിയുന്ന ആൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആ എന്നാ നമ്മളെ ഈ ലൈവില് ഒരു പാട്ട് പാടിത്തരോ, ചെറിയൊരു പാട്ട്. എന്താണ്? അറിയില്ലേ, അറിയണ അറിയണൊരു പാട്ട്. നല്ല ഉഷാറായി പാടിക്കോ, ലൈവിലാണ് അപ്പൊ ഉഷാറായി പാടാ. ആ അസ്ഫ, അസ്ഫ പറഞ്ഞു പാട്ട് പാടാന്. ആയിക്കോട്ടെ, അറബി മതി. മാഷാല്ലാ, ഉഷാറായി. മതിയോ? കഴിഞ്ഞോ? മാഷാല്ലാ, അപ്പൊ ഉഷാറ് പാട്ടുകാരിയാണ് അല്ലേ. അസ്വക്ക് അറിയോ നമ്മളെ മറിയവിനെ? അറിയാലേ. ആ അപ്പോ അറിയാ. അപ്പോ ഏതായാലും മൂന്ന് ഉത്തരത്തിനും മൂന്ന് ക്വസ്റ്റ്യനും ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ വിന്നറാണ് അല്ലേ, ആദ്യത്തെ വിന്നറാണ്. സന്തോഷമായോ മറിയം? ആ അൽഹംദുലില്ലാ, അത് വരണം. ഓക്കെ, അപ്പോ ഇനിയും മത്സരിക്കണം, ഇതുപോലുള്ള അവസരങ്ങൾ മുതലാക്കണം നമ്മള്. കാർഡ്സ് പോലെ ഇപ്പോ കാർഡ്സ് കൊണ്ട് പഠിച്ചു പറഞ്ഞല്ലേ, അതേപോലെ മറ്റുള്ള വിഷയങ്ങളും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ. ആ ഓക്കെ, എന്താ പറഞ്ഞേ? അപ്പോ മറിയം, തുടക്കത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ആവേശം ഇല്ലാത്ത പോലെ തോന്നി, പിന്നെ മറിയം ഭയങ്കര ഉഷാറാക്കി. ഇങ്ങനെ ആയിരിക്കണം നമ്മള് മത്സരിക്കേണ്ടത്. വീണ്ടും ഒരു കോൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണത് അല്ലേ? നമുക്ക് ഇല്ല, കോൾ ഇല്ല അല്ലേ? ഓക്കെ, അപ്പോൾ മറിയം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഭയങ്കര ഉഷാറായിട്ടാണ്. ഇപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത്? അവൾ കാർഡ് വെച്ചുകൊണ്ടാണ് പഠിച്ചത്. അതൊരു ട്രിക്കാണ് അല്ലേ? പല രൂപത്തിലും ആളുകൾ പഠിക്കലുണ്ട്. ഇപ്പോൾ എങ്ങനെ പറയുക, ഒരു പല ആളുകൾ മോക്ക് ടെസ്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് പഠിക്കലുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ നമ്മളെ ഈ ഗൂഗിൾ നോക്കിയാൽ അതിൽ ഈ ചാറ്റ് ജി പി ടി എടുത്താൽ അല്ലെങ്കിൽ ജമീനി എടുത്തു കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മോക്ക് ടെസ്റ്റ് നടത്താൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള വിഷയം, പക്ഷേ ഇസ്ലാമികപരമായ വിഷയങ്ങൾ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്ന് പഠിക്കലാണ് ഏറ്റവും ഉത്തമം. പ്രവാചകൻ്റെ ഹദീസുകൾ പരിശോധിച്ച് നമ്മൾ പണ്ഡിതന്മാരോട് അല്ലെങ്കിൽ ഇൽമ് പഠിച്ചിട്ടുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ കൃത്യമായി പഠിക്കലാണ് നല്ലത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുക. വായിച്ചാലാണ് നമുക്ക് ഇത് കിട്ടുള്ളൂ. ഏതായാലും ഒരു കോള് നമ്മളിലേക്ക് വന്നിട്ടുണ്ട്, ഇൻഷാ നമുക്കിത് അതിലേക്ക് അടക്കാം ഇൻഷാ അല്ലാ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: ഫാത്തിമ സെനിയ.
0: ഫാത്തിമ
3: സെനിയ.
1: സെനിയ അല്ലേ?
0: എവിടുന്നാണ് വിളിക്കുന്നത്?
1: പെരിന്തൽമണ്ണയിൽ നിന്നാ വിളിക്കണ അല്ലേ?
0: എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: അഞ്ചാം ക്ലാസ്സിൽ.
0: ഇനി അഞ്ചിക്കാണോ?
1: മദ്രസയിൽ അഞ്ചില്. ഇനി അഞ്ചിക്കാണോ? അതെങ്കിൽ അഞ്ചാം ക്ലാസ് കഴിഞ്ഞോ? പൊതുപരീക്ഷ എഴുതിയോ? ഇപ്പോ അഞ്ചില്. അതെ, പൊതുപരീക്ഷ എഴുതിയോ? മദ്രസ തുറന്നു, അപ്പൊ അഞ്ചിലാ ഇരുന്നത്. ആ ഓക്കെ, അങ്ങനെ മാഷല്ലാ. അപ്പോ ഇന്നത്തെ വിഷയം എന്തേനും അറിയോ സെനിയ? സെനിയ, ഇന്നത്തെ വിഷയം എന്തേനും അറിയോ? എന്താ കേക്കണില്ലല്ലോ, എന്തൊക്കെ ഒരു മുട്ട്. ആകെ ശബ്ദ മലിനീകരണം ഉണ്ട്. അതൊന്നു അവിടെ നിന്ന് വിട്ടു നിന്നാലും ഉഷാറായി. റേഞ്ചുള്ള സ്ഥലത്തേക്ക്, ആളും ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഇരുന്നാൽ ഫാമിലി ആയിട്ട് ഇരിക്കുക. ഈ ആൾ ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഇരുന്നാൽ ഉഷാറായിരുന്നു. ഓക്കെ, സെനിയ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കണില്ലേ? ആ, രാജ്യങ്ങളുടെ തലസ്ഥാനം, അതുപോലെ തന്നെ കറൻസികൾ. ഓക്കെ, എന്നതാണ് വിഷയം അല്ലേ? ഓക്കെ, ഉഷാർ. അപ്പൊ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ?
3: വീഡിയോ കേൾക്കാറുണ്ട്.
1: വീഡിയോ കേൾക്കാറുണ്ട്? എവിടുന്ന വീഡിയോ കേൾക്കാറുള്ളത്? ഈ വീഡിയോ നമ്മളെ പീസ് റേഡിയോന്റെ ഫാമിലി ലൈവ് ടെലിക്കീസ് കേൾക്കാറുണ്ട്. ആ ഓക്കെ, അപ്പൊ അതിൽ നിന്ന് പഠിച്ചു. ആ ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എന്നാ ഓക്കെ, നസ്വ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കോ.
0: ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ഏത്?
1: ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് തരട്ടേ? ആ ഓപ്ഷൻ തരാം. ഓക്കെ, ഓപ്ഷൻ എ സിഡ്നി, ഓപ്ഷൻ ബി മെൽബൺ, ഓപ്ഷൻ സി കാൻബറ, ഓപ്ഷൻ ഡി പെർത്ത്. ഇങ്ങനെയുള്ള നാല് ഓപ്ഷൻസ് ആണുള്ളത്. ഇതിലേതാണ് ശരി? ആലോചിക്കാൻ സമയമുണ്ട്. എങ്ങനെ? സി ആണല്ലേ, ഓപ്ഷൻ സി കാൻബറ എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോ കാൻബറ എന്നുള്ള ഉത്തരം ശരിയാണോ?
0: മാഷാഅല്ലാ, ഉത്തരം ശരിയാണ്.
1: അപ്പോ സന്തോഷമായോ? ഓക്കെ. അപ്പോ കാൻബറ എന്നുള്ള ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ശരിയാണ്. ഓക്കെ, സന്തോഷമായോ? സന്തോഷമായാല് നമ്മൾ എന്താ പറയാ? അൽഹംദുലില്ലാ എന്നാണ് പറയാ അല്ലേ? ഓക്കെ. അപ്പോ അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ലെങ്കിൽ സന്തോഷമായിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇന്ന് നമ്മുടെ എന്താ പേര് പറഞ്ഞേ? സിനിയ.
3: സിനിയ
1: സെനിയ സെനിയക്ക് സന്തോഷമായി എന്നതിൽ മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന്
3: കേട്ടിട്ടുണ്ടോ?
1: യു എസ് എ അഥവാ അമേരിക്ക. ഈ അമേരിക്കയുടെ കറൻസി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അമേരിക്കയുടെ കറൻസി ഏതാ? അതാണ് ഉത്തരം പറയൂ. ഓപ്ഷൻസ് ഉണ്ട്. പൗണ്ട്, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഡോളർ, ഓപ്ഷൻ സി യൂറോ, ഓപ്ഷൻ ഡി ഫ്രാങ്ക്. ഇതിലേതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ്. ഒന്നുകൂടി ആലോചിക്കാം, ആലോചിച്ചിട്ട് ഉത്തരം പറയാം. ഓപ്ഷൻ എ പൗണ്ട്, ഓപ്ഷൻ ബി ഡോളർ, ഓപ്ഷൻ സി യൂറോ, ഓപ്ഷൻ ഡി ഫ്രാങ്ക്. അടുത്ത ഉമ്മച്ചൊക്കെ ഉണ്ടോ? ഉമ്മച്ചിനെ ചോദിച്ചോക്ക്. ഓപ്ഷൻ ബി എന്താണ്?
3: ബി
1: ബി എന്താണ്? ബി എന്താണ് പറയൂ, അതിന്റെ പേര് പറയൂ. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി ഡോളർ എന്നാണ്. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. മാഷാല്ലാ, സന്തോഷമായോ? ഓക്കെ, ആന്ന് മാത്രം മതിയോ? അൽഹംദുലില്ലാ. ഓക്കെ, ഇനി നമുക്കേ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോ അസ്ഫ. ഇൻഷാല്ലാ,
0: മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്രാൻസിന്റെ തലസ്ഥാനം ഏത്?
3: ഓപ്ഷൻ ഉണ്ടോ?
0: ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ലണ്ടൻ, ഓപ്ഷൻ ബി പാരീസ്, ഓപ്ഷൻ സി റോം, ഓപ്ഷൻ ഡി ബെർലിൻ.
1: ഫ്രാൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ തലസ്ഥാനം പെട്ടെന്ന് വരണം. ഓപ്ഷൻസിന്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും അല്ലേ? ഓപ്ഷൻ ബി. ബി എന്നാണോ ഡി എന്നാണോ? ബി. അപ്പോ ഓപ്ഷൻ ബി ശരിയാവോ? ശരിയാവോ? ആവും, ആവും ഉറപ്പിച്ചുക്കുണു. അപ്പോ ആർക്കും അറിയാം, ഫ്രാൻസ് എന്ന് പറയുമ്പോ അതിന്റെ തലസ്ഥാനം അത് പാരീസ് ആണെന്ന് ആർക്കും അറിയാം അല്ലേ? അപ്പോ സെനിയക്ക് ഇന്ന് മാഷാല്ലാ നല്ല സന്തോഷമുള്ള ദിവസമായിരിക്കും. ഇന്ന് നമ്മുടെ ഫാമിലി ലൈവ്ടെലിക്സിൽ രണ്ടാമത്തെ വിന്നറാണ് സെനിയ അല്ലേ? രണ്ടാമത്തെ വിന്നറല്ലേ? യെസ്, രണ്ടാമത്തെ വിന്നറാണ്. അപ്പോ സെനിയ സന്തോഷമായോ? ഇതിന്റെ മുന്നേ പീസ് റേഡിയോ ഫാമിലി ലൈവ്ടെലിക്സിൽ വിന്നർ ആയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യമായിട്ടാണ്. അപ്പോ അതിന്റെ ഭയങ്കര സന്തോഷം ഉണ്ടാവും ഇപ്പോ അല്ലേ? അപ്പൊ എന്താ പറയാ? അൽഹംദുലില്ലാ. അപ്പോ ഏതായാലും നല്ല സന്തോഷത്തിലാണ് സെനിയ. സെനിയന്റെ കൂടെ ആരൊക്കെ സഹായിച്ചു ഇന്ന്?
3: ഉമ്മച്ചി.
1: പിന്നെ പിന്നെ ആരുമില്ല, അമ്മച്ചിന്റെ സഹായവും പിന്നെ സെനിയ ഒറ്റക്കും അങ്ങനെ മത്സരിച്ചത് അല്ലേ? ഈ ഒറ്റക്ക മത്സരിച്ച ഉമ്മച്ചി കൂടി തന്നില്ല. മാഷാല്ലാ, അപ്പൊ ഇത്ര ഉഷാറാ. മാഷാല്ലാ, അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യണം, ഓരോ വിഷയങ്ങളും പഠിക്കണം, മുന്നേറണം, ഇനിയും വിളിക്കണം. ഈ വിളിച്ച സന്തോഷം എന്ത് ചെയ്യണം, നമ്മള് കൂട്ടുകാരോടും കുടുംബക്കാരോടും എല്ലാരോടും അറിയിക്കണം. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയരങ്ങൾ എത്തിക്കുമാറാകട്ടെ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിളിച്ചതിൽ വിന്നർ ആവുക എന്നുള്ളപ്പുറം വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇനിയും വിളിക്കാൻ ശ്രമിക്കുക. ബാറക്കില്ലാ ഫീക്, സാദക്കില്ലാ ഇൽമക്. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നമ്മുടെ സെനിയ ആണ്, പെരിന്തൽമണ്ണയിൽ നിന്നുള്ള സെനിയ, അഞ്ചാം ക്ലാസ്സുകാരിയാണ് അല്ലേ. നല്ല സന്തോഷത്തോടു കൂടിയും നല്ല ആവേശത്തോടു കൂടിയാണ് നമ്മൾ സംസാരിച്ചതും വിന്നറായതും അല്ലേ. കൂടുതൽ സംശയത്തിനൊരിടയുണ്ടായിട്ടില്ല. പിന്നെ അഞ്ചാം ക്ലാസ്സുകാരിയാണ്, അതിൻ്റെ ചെറിയതുണ്ടാവും. ഏതായാലും ശ്രോതാക്കളോട് നാളത്തൊരു വിഷയം ഓർമ്മപ്പെടുത്തുകയാണ്. നാളത്തെ വിഷയം മലക്കുകളും അവരുടെ ചുമതലകളും എന്നുള്ള വിഷയമാണ് നാളത്തെ വിഷയം. അപ്പോൾ മലക്കുകളും അവരുടെ ചുമതലകളും വളരെ സിമ്പിളായിട്ടുള്ള വിഷയം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പഠിക്കുക, ആഴത്തിൽ തന്നെ പഠിക്കുക. നാളെ ഓരോരുത്തരും അത് മത്സരിക്കുക, അതിൽ മത്സരിക്കാൻ ശ്രമിക്കുക, വിന്നറാവാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഏതായാലും അടുത്തൊരു കോള് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ്ലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എങ്ങനെ പേര് പറഞ്ഞ? സഫ എന്നാണോ? വഫ മറിയം. ആ വഫ മറിയം വി പി അല്ലേ, ഫുൾ പേരോട് പറഞ്ഞു. മാഷാല്ലാ, എത്ര ക്ലാസ്സിലാ വഫ പഠിക്കണേ? അംഗനവാടിയിലാണോ? മാഷാല്ലാ, അംഗനവാടി കുട്ടിയാണെന്ന് വിളിച്ചിരിക്കുന്നത് അല്ലേ. ഇന്നത്തെ വിഷയം എന്തേനും അറിയോ? എന്തായിരുന്നു? ഇല്ലേ, ഇല്ലെന്നാണ് വിഷയം. നമ്മളെ വഫക്ക് അറിയണ്ടാവും. ആ എനിക്ക് അറിയില്ല എന്നാ പറഞ്ഞത്. ഓക്കെ, രാജ്യങ്ങളും അതിൻ്റെ തലസ്ഥാനങ്ങളും കറൻസികളും എന്ന വിഷയമാണ്. അപ്പോ ഉമ്മച്ചി അടുത്തില്ലേ സഹായിക്കാനേ? ആ ഇപ്പച്ചി ഉണ്ടോ? ഉമ്മച്ചി ഒറ്റക്കേ ഉള്ളൂ. ആ ഉമ്മച്ചിന്റെ ഇതിൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ നോക്ക. ആദ്യായിട്ടാണോ വഫ വിളിക്കണേ? ആ കിട്ടിയില്ലേ. വിന്നറായോ? എത്ര വട്ടം വിന്നറായി? മൂന്ന് പ്രാവശ്യം വിന്നറായോ അല്ലേ. അപ്പൊ നമുക്ക് ഇതിൽ വിന്നറാവാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? ഞാൻ ചോദിക്കട്ടെ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പൊ റെഡി ആയിരിക്കാണ് വഫ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സൗദി അറേബ്യ എന്ന് കേട്ടിട്ടുണ്ടോ? സൗദി അറേബ്യ എവിടെയാണ്? മക്കയില്. സൗദി അറേബ്യ മക്കയില്. പക്ഷെ അതല്ല ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്, സൗദി അറേബ്യയുടെ കറൻസി ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ തരാലോ? ഓപ്ഷൻ എ റിയാൽ, ഓപ്ഷൻ ബി ദിനാർ, ഓപ്ഷൻ സി ദിർഹം, ഓപ്ഷൻ ഡി രൂപ. സിമ്പിൾ. ഓപ്ഷൻ എ ലേ. ആ ഏ ഓപ്ഷൻ ഏതാ ഉത്തരം? പറഞ്ഞുതരുമോ എനിക്ക്? എങ്ങനെ? ആ റിയ ദിനാറാണോ റിയാലാണോ? ആ റിയാല് അല്ലേ. ഓക്കെ, അപ്പൊ ഉത്തരം ശരിയാവോ? ഉത്തരം ശരിയാവും. അപ്പൊ ഉത്തരം ശരിയാണ് അല്ലേ. മാഷാല്ലാഹ്, ഉത്തരം ശരിയാണ്. സന്തോഷമായോ? അൽഹംദുലില്ലാ, മാഷാല്ലാഹ്. അപ്പൊ നല്ല കുട്ടിയാണല്ലേ. ആ മാഷാല്ലാഹ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ അസ്ഫ? ഇൻഷാല്ലാഹ്. അസ്ഫ ചോദിച്ചു,
0: ഇറ്റലിയുടെ തലസ്ഥാനം ഏതാണ്?
1: ഇറ്റലിയുടെ തലസ്ഥാനം ഏതാണ് എന്നുള്ള ചോദ്യം.
4: ഓപ്ഷൻ
1: വേണം. എന്നാ കൊടുക്ക അസ്ഫ.
0: ഓപ്ഷൻ എ വെനീസ്, ഓപ്ഷൻ ബി മിലാൻ, ഓപ്ഷൻ സി റോം, ഓപ്ഷൻ ഡി ഫ്ലോറൻസ്.
1: ഓപ്ഷൻ സി എന്താണ്? റോം അല്ലേ. ഓപ്ഷൻ സി റോം. റോം ഉത്തരം ശരിയാവോ? ഉറപ്പിച്ചോ? ആ ഇനി സംശയമൊന്നുമില്ല, ഇനി മാറ്റമൊന്നുമില്ല. ഉത്തരം ശരിയാണോ?
0: ഉത്തരം ശരിയാണ്.
1: മാഷാല്ലാഹ്. അപ്പൊ രണ്ടെണ്ണത്തിന് ഉത്തരം ശരിയാക്കി. അൽഹംദുലില്ലാ. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ സൗദി അറേബ്യ എവിടെയാണ് ചോദിച്ചപ്പോ ഈ പറഞ്ഞില്ലേ മക്കത്താണ് അറിയില്ലേ. ഈ മക്ക എവിടെയാണ്? ആ മക്കയാണ് സൗദി അറേബ്യയില്. സൗദി അറേബ്യയില് അല്ല, മക്കയാണ് സൗദി അറേബ്യയില് കേട്ടോ. അല്ലെങ്കിൽ മക്കയിലല്ല സൗദി അറേബ്യ. അങ്ങനെ ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ. ആ ഓക്കെ, ആർ യു റെഡി? യെസ് നമുക്ക്. യെസ് ഓക്കെ. ഇസ്രായേൽ എന്ന് കേട്ടിട്ടുണ്ടോ? എവിടുന്ന കേട്ടെ? മദ്രസ പോകണ്ടോ? അപ്പോ എത്രയില്ല മനസ്സില്? ഇനി ഒന്നാം ക്ലാസ്സിക്ക്
4: പോവും.
1: ഓൺലൈൻ ക്ലാസ്സിക്ക് പോവും അല്ലേ. ആ കെ ജി ക്ലാസ്സിലെ പഠിക്കണേ അല്ലേ. അപ്പൊ ബഹജ ആയിരിക്കും അല്ലേ. ആ ഓക്കെ. അപ്പോ ആ ഇസ്രായേലിന്റെ കറൻസി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇസ്രായേലിന്റെ കറൻസി എങ്ങനെ? ഓപ്ഷൻ അല്ലേ. ഓപ്ഷൻ തരാം, കൊടുക്ക്.
0: ഓപ്ഷൻ എ ഷെക്കൽ, ഓപ്ഷൻ ബി ദിനാർ, ഓപ്ഷൻ സി ലിറ, ഓപ്ഷൻ ഡി റിയാൽ.
1: ഇതിലേതാണ് ഉത്തരം ശരി?
0: ഓപ്ഷൻ എ ഷെക്കൽ, ഓപ്ഷൻ ബി ദിനാർ, ഓപ്ഷൻ സി ലിറ, ഓപ്ഷൻ ഡി റിയാൽ.
1: ശക്കൽ.
0: ഉറപ്പാണോ?

0: നമ്മൾ എന്ത് ചെയ്യാം, വഫക്ക് കൊടുക്കാം അല്ലേ. വഫ ഉത്തരം പറഞ്ഞോണ്ട് എന്ത് ചെയ്യാം, വഫക്ക് കൊടുക്കാം. നിങ്ങൾ ഉമ്മച്ചി കൊടുക്കണം കേട്ടോ കുറച്ചൊക്കെ. ഓക്കെ, അപ്പൊ ഉത്തരം ശരിയാണെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ ശരിയാണോ? ഒരു അംശവും ഇല്ലല്ലേ. അപ്പൊ ഉത്തരം ശരിയാണ് അല്ലേ. ഓള് പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല അല്ലേ. അപ്പൊ ഉത്തരം ശരിയാണ്. ഉമ്മച്ചി ഉമ്മച്ചിന്റെ സഹായത്തോടു കൂടി അല്ലേ വഫ ഇന്നത്തെ മൂന്നാമത്തെ വിന്നറാണ്. അൽഹംദുലില്ലാ. അപ്പൊ നല്ല കുട്ടിയാണ് മാഷാല്ലാ. അപ്പൊ ഇനിയും വിളിക്കണം. ഓൺലൈൻ മാസത്തെ കൂട്ടുകാരികളൊക്കെ പറയണം വിളിക്കാനട്ടോ. ആ ബഹജീത്തെ കുട്ടികളൊക്കെ വിളിക്കാൻ പറയണട്ടോ. ഇൻഷാല്ലാ ഇനിയും വിളിക്കണം. ഇനിയും വിന്നറാണ്. എങ്ങനെ മദർസ് പൂട്ടിയോ? ഇനി ചെല്ലുമ്പോ പറഞ്ഞാ മതി. ഇങ്ങനൊക്കെ ഇത് ഉണ്ടായിരുന്നു, ഞാൻ മത്സരിച്ചിരുന്നു, നല്ല ഞാൻ വിന്നർ, നല്ല രൂപത്തിൽ ഞാൻ ഉത്തരം പറഞ്ഞു, ഞാൻ വിന്നറായി എന്നൊക്കെ പറഞ്ഞോണ്ടിട്ടോ. ഇൻഷാല്ലാ ബറക്കില്ല ഫീക് സാദക്കില്ല ഇൽമക്. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ ഭയങ്കര സന്തോഷം. അഹും ഒരു അംഗനവാടി കുട്ടി അല്ലേ. അംഗനവാടി കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 3 വയസ്സ് 4 വയസ്സ് എന്നൊക്കെ പറയാം. ആ കുട്ടി ഉമ്മാൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവം തന്നെയാണ് അല്ലേ. പിന്നെ ഉമ്മാൻ്റെ സപ്പോർട്ട്, അതാണ് നമ്മൾ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മക്കൾക്ക് ഇതേപോലെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം. ഈ വിഷയത്തിലല്ല, മറ്റേതൊരു വിഷയം എടുത്തു നോക്കുകയാണെങ്കിലും കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം. ഏതായാലും നമുക്ക് അടുത്തൊരു കോള് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ആ കോളിലേക്ക് നമുക്ക് പോകാം. ഇൻഷാല്ലാ
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് രാജീബ സലീം.
0: എന്താണ്?
2: രാജീബ.
0: രാജീബ എന്താ പേര് പറഞ്ഞ ക്ലിയർ ആയില്ല.
2: രാജീബ സലീം.
0: രാജീബ സലീം അല്ലേ. രാജീബ സലീം എവിടുന്ന വിളിക്കുന്നേ?
2: അഞ്ചാം
0: ക്ലാസ്സിലാണല്ലേ. ഓക്കെ മാഷാല്ലാ. അന്നത്തെ വിഷയം എന്തേനു അറിയോ? എന്തായിരുന്നു?
2: കറൻസി നോട്ടുകളും രാജ്യത്തിന്റെ തലസ്ഥാനം.
0: അങ്ങനത്തെ ഇതാണല്ലേ. ഓക്കെ, അപ്പോ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഏതായാലും നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, വിന്നറായോ? ആ വിജയായോന്ന് ഓർമ്മല്ലേ. അപ്പൊ എത്ര വട്ടം വിളിച്ചിനു? അയില് ഉത്തരം മുഴുവനും പറഞ്ഞോ? മുഴുവൻ ഉത്തരം ശരിയാക്കി പറഞ്ഞിനോ? ഇല്ല. അപ്പോ വിന്നർ ആയിട്ടില്ല. ഇന്ന് വിന്നർ ആവുമെന്ന് നോക്കാം. വിന്നർ ആവണോ? ആവണം എന്നാണ് ആഗ്രഹം. അപ്പൊ എന്ത് ചെയ്യാ, ആലോചിച്ച് ഉത്തരം പറയാം. ഉമ്മയും ഉപ്പിയൊക്കെ അടുത്തുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോ നസ്വ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും ഇൻഷാല്ലാ.
1: ഭൂട്ടാന്റെ തലസ്ഥാനം ഏത്?
0: ഭൂട്ടാൻ കേട്ടിട്ടില്ലേ. അതിന്റെ തലസ്ഥാനം ഏതാണ് എന്നുള്ള ചോദ്യം. ഓപ്ഷൻസ് വേണോ? പഠിച്ചുക്കണോ? അപ്പൊ ഓപ്ഷന്റെ ആവശ്യമൊന്നും ഇല്ല. നമുക്ക് ആലോചിക്കാനല്ലേ 20 സെക്കൻഡ് സമയം നമുക്ക് കൊടുക്കാം അല്ലേ. ഇൻഷാല്ലാ ടൈം സ്റ്റാർട്ട് നൗ.

0: ഓക്കെ, ടൈം അവസാനിച്ചിട്ടുണ്ട്. ഉത്തരം അറിയോ?
1: ഇല്ല.
0: നമുക്ക് ഓപ്ഷൻസ് തരാം. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ തിംഫു, ഓപ്ഷൻ ബി ഓപ്ഷൻ എ തിംഫു. അല്ല, കേൾക്കണില്ലേ ഞാൻ പറയണത്? ആ ഓക്കെ, ഓപ്ഷൻ എ തിംഫു, ഓപ്ഷൻ ബി കാഠ്മണ്ഡു, ഓപ്ഷൻ സി ഓപ്ഷൻ എന്താണ് പറഞ്ഞേ?
1: രണ്ടാമത്തെ ഓപ്ഷൻ.
0: അല്ല, ഞാൻ ഫുള്ള് ഓപ്ഷൻസ് പറയട്ടെ. ഓപ്ഷൻ സി രണ്ടാമത്തെ ഓപ്ഷൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞേ. ആ കാഠ്മണ്ഡു, കാഠ്മണ്ഡു കേട്ടോ, കാഠ്മണ്ഡു ഓപ്ഷൻ ബി. ഓപ്ഷൻ സി ധാക്ക, ഓപ്ഷൻ സി ധാക്ക, ഓപ്ഷൻ ഡി കൊളംബോ. ഇതിൽ ഏതാണ് ഉത്തരം എന്നുള്ളതാണ് പറയേണ്ടത്. സമയം അവസാനിച്ചിട്ടുണ്ട്, ഇനി ഉത്തരം പെട്ടെന്ന് പറയണം.
1: ഭൂട്ടാനാണോ?
0: ഭൂട്ടാന്റെ തലസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത്. ഒന്നൂടെ ഓപ്ഷൻസ് തന്നോളല്ലോ. തിംഫു, കാഠ്മണ്ഡു, ധാക്ക, കൊളംബോ. ഇതിൽ ഏതാന്ന് പറഞ്ഞാൽ മതി. ഡാക്കയാണോ? ഒന്നുകൂടി ഉറപ്പിച്ച് പറയാം, ആലോചിക്കാം. അടുത്താരും ഇല്ല അപ്പൊ സഹായിക്കാനേ. അടുത്താരും ഇല്ല സഹായിക്കാനേ. ആ ഒന്നുകൂടിയും, ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, സി ആണോ, ഡി ആണോ? ഒന്നുകൂടി ഒന്നുകൂടി ഒന്ന് ഒന്ന് പെട്ടെന്ന് ഉത്തരം പറയൂ. തിംഫു ആണോ, കാഠ്മണ്ഡു ആണോ, ധാക്ക ആണോ, കൊളംബോ ആണോ? ഒന്നുകൂടി. കാഠ്മണ്ഡു അല്ല. അപ്പോ നമ്മുടെ സമയം അവസാനം. തിംഫു ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? ഇനി മാറൂലല്ലോ. ഇനി കൊളംബോ ആവോ? തിംഫു ഉറപ്പാണോ? ആ ഓക്കെ. അപ്പൊ ഉത്തരം ആ കൊറേ വഴികളിലൂടെ പോയി അവസാനം തിംഫുവിലേക്ക് എത്തിയതുകൊണ്ട് ഉത്തരം ശരിയാണോ? ശരിയാണ്. ഇനി ഇങ്ങനെ സംശയം ഉണ്ടാവാൻ പറ്റൂല. ഓക്കെ, നമ്മള് എല്ലാ ഓപ്ഷൻസും പറഞ്ഞു, ഒരു കൊളംബ് മാത്രമേ പറയാൻ ബാക്കിയുണ്ടായിരുന്നു. ഏതായാലും മാഷാല്ലാ ഉഷാറായിട്ടുണ്ട്, ഒറ്റക്കുള്ളൂ അതാണ്. അപ്പോൾ ആരും സഹായിക്കാൻ കൂടെ ഇല്ല, ഒറ്റക്കാണ് മത്സരിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ഇളവ് തന്നത് അല്ലേ. ഫാമിലി ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവണം സഹായിക്കാൻ. ഉമ്മച്ചി ഉപ്പച്ചൊക്കെ അടുത്തില്ലേ? ഉണ്ടോ? പോയോ? ഓല് പോയോ അടുത്തുനിന്ന്? ആ ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ശ്രീലങ്കയുടെ ഭരണപരമായ തലസ്ഥാനം, അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ അഥവാ അതിൻ്റെ തലസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശ്രീലങ്കയുടെ പഠിച്ചുക്കണോ?
1: ഇതെല്ലാം പഠിച്ചതാണ്.
0: മറന്നുപോയി അല്ലേ. എവിടുന്നാ പഠിച്ചേ? അപ്പൊ സ്കൂളിന്നോ? സ്കൂളിനാ പഠിച്ചേ?
1: ഇത് ഞാൻ ഇതിന്റെ ഇത് ഉള്ളോണ്ട് ഇത് കണ്ടേരെ ഞാൻ ഇത് പഠിച്ചതാണ്.
0: ആ ഓക്കെ, എന്നാ ഞാൻ ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ കൊളംബോ, ഓപ്ഷൻ എ കൊളംബോ, ഓപ്ഷൻ ബി ശ്രീ ജയവർദ്ധനപുര കോട്ട, ഓപ്ഷൻ സി കാൻഡി, ഓപ്ഷൻ ഡി ഗാൻ. ഉറപ്പിച്ചു പറഞ്ഞോ? നമുക്ക് 20 മിനിറ്റ് 20 സെക്കൻഡ് സമയമുണ്ട് ആലോചിക്കാന്.
1: കൊളംബു തന്നെ.
0: ഒന്നുകൂടി ആലോചിച്ചോട്ട് ഉത്തരം പറയണം. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നമുക്ക് 20 സെക്കൻഡ് സമയം അനുവദിക്കാം. ഇൻഷാല്ല ടൈം സ്റ്റാർട്ട് നൗ. ഒന്നൂടെ ആലോചിച്ച് ഉത്തരം പറഞ്ഞടാ. ഓപ്ഷൻ എ കൊളംബോ, ഓപ്ഷൻ ബി ശ്രീ ജയവർദ്ധനപുര കോട്ട, ഓപ്ഷൻ സി കാൻഡി, ഓപ്ഷൻ ഡി ഗാൾ. ആ ഇനി ഉത്തരം പറയൂ, വേഗം ഉത്തരം പറയൂ. ഉറപ്പിച്ച് ഒന്നുകൂടെ ആലോചിച്ചാളാ.
1: ഇനി
0: തെറ്റിയാല് മാറ്റാൻ പറ്റൂല. ഒന്നൂടെ ആലോചിച്ചാളാ, ഇനി മാറ്റണേ മാറ്റിക്കളാ, അത് നല്ലത്, ഏറ്റവും നന്നാവുമായിരിക്കും. മാറ്റണോ? മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോ അതിമ്മ തന്നെ ഉറച്ചു നിൽക്കാണ് ഉത്തരം ശരിയല്ല. ആ പിന്നെ പറയൂ. ആ പിന്നെ
1: ജയവർദ്ധനപുര.
0: ആ അത് എവിടുന്നാ കിട്ടി? അങ്ങനെ ഓ ഓക്കെ. അപ്പോ ഉത്തരം ശരിയാണ് അല്ലേ? പെട്ടെന്ന് മാറ്റി പറഞ്ഞോണ്ട് കഴിച്ചില്ലായിട്ടോ, മാഷാല്ലാ. അപ്പോ പഠിച്ചു മറക്കാൻ പറ്റൂലട്ടോ, അതെപ്പോഴും ഓർമ്മ വേണം. ഓക്കെ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. മൂന്ന് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ രണ്ടെണ്ണാണ് ശരിയാക്കിയത്. അപ്പോ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ ഇൻഷാല്ലാ.
2: ദക്ഷിണാഫ്രിക്കയുടെ കറൻസി ഏത്?
0: ദക്ഷിണാഫ്രിക്കയുടെ കറൻസി പഠിച്ചിട്ടുണ്ടോ? അത് എന്നാ ഓപ്ഷൻ തരാ. ഇന്ന് വിന്നറാവണോ? വിന്നറാവണോ? ഇതിന് ഉത്തരം പറയണം കേട്ടോ. ഇതിന് ഉത്തരം പറഞ്ഞാൽ എന്ത് ചെയ്യാം, നിനക്ക് എന്ത് ചെയ്യാം, വിന്നറാവാം. എന്തിന് പേരറിഞ്ഞിന്?
1: രാജീവ
0: സലീം അല്ലേ. ക്യാപിറ്റൽ അല്ല ചോദിച്ചിട്ടുള്ളത്, അതിന്റെ കറൻസി. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ റാൻഡ്, ഓപ്ഷൻ ബി പൗണ്ട്, ഓപ്ഷൻ സി ഷില്ലിംഗ്, ഓപ്ഷൻ ഡി താല. ഓപ്ഷൻ എ റാൻഡ്, ഓപ്ഷൻ ബി പൗണ്ട്, ഓപ്ഷൻ സി ഷില്ലിംഗ്, ഓപ്ഷൻ ഡി താല. പെട്ടെന്ന് ഉത്തരം പറയണം, ആലോചിക്കല സമയമുണ്ട്, 20 സെക്കൻഡ് സമയം. ടൈം സ്റ്റാർട്ട് നൗ. റാൻഡ് പൗണ്ട് ഷില്ലിംഗ് താല.
1: റാൻഡ്.
0: റാൻഡ് ഉത്തരം ഉറപ്പിച്ചു, ഇനി മാറൂല. ഇല്ല, ഉത്തരം ശരിയാണ്. ആദ്യത്തെ വിന്നറാണ്, അല്ല ഇന്നത്തെ നാലാമത്തെ വിന്നറാണ് നമ്മളെ റാജിബ. ആദ്യമായിട്ട് പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികിസിൽ വിന്നറാവുകയും ചെയ്തു. സന്തോഷമായോ? സന്തോഷമായോ റാജീബ? ഹലോ ഹലോ, കേൾക്കണില്ലേ? പോയോ? ആ ഓക്കെ, സന്തോഷമായോ? ആ ഓക്കെ. അപ്പോ നാളെയും അവസരമുണ്ട്. നാളത്തെ വിഷയം മലക്കുകളും അവരുടെ ചുമതലകളും എന്നുള്ള വിഷയമാണ്. നാളെ ഈ സമയത്ത് 2:30 മുതൽ 3:30 വരെ സമയമുണ്ട്. വിളിക്കാൻ ശ്രമിക്കുക, വീണ്ടും മത്സരിക്കുക, സന്തോഷം എല്ലാവരെയും അറിയിക്കുക. ബറക്കില്ല ഫീക്ക് സാദക്കില്ല ഇൽമക്ക്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കെ, നമ്മുടെ ഇന്ന് 4 വിജയികളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ ഒരുപാട് കുട്ടികൾ പഠിച്ചതായി നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. മത്സരിച്ചവർക്കും അത് വിന്നറാവാൻ കഴിയാത്തവർക്കും ഒരുപാട് ആശംസകൾ നേരുകയാണ്. ഇൻഷാല്ല ഇനിയും വിളിക്കുക. തോൽവി എന്നുള്ളത് വിജയത്തിൻ്റെ ഒരു മുന്നോടിയാണെന്ന് മനസ്സിലാക്കുക. വിളിക്കാൻ ശ്രമിക്കുക, വീണ്ടും ട്രൈ ചെയ്യുക. വിന്നറാവുന്നത് വരെ വിളിക്കുക. വിന്നറായി കഴിഞ്ഞാലും വിളിക്കാൻ ശ്രമിക്കണം. ഏതായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മുടെ ഇവിടെ ഫാമിലി ലൈവ് ടെലിഗസിൻ്റെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി. ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: 11127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP Level 2 തസ്തികയിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനമൊരുങ്ങുന്നു. 11127 ഒഴിവുകളാണ് അവസരം. വിവിധ RBകളിലായി വിജ്ഞാപനം ക്ഷണിക്കുന്നത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ മാർച്ച് 21-27 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. May 5 മുതൽ June 14 വരെയാകും അപേക്ഷ സമയം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 6 RBകളിൽ അവസരമുണ്ടായിരിക്കും. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് No. 1/2026, പ്രായം 18 മുതൽ 30 വരെ, ശമ്പളം തുടക്കത്തിൽ 19,900 രൂപ. 11127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് സംബന്ധിച്ച ഒഴിവുകളുടെ വിവരങ്ങൾക്കായി സന്ദർശിക്കാം വെബ്സൈറ്റ് www.rtbaapply.gov.in.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കഴിഞ്ഞ ദിവസം ഞാൻ FBയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബേർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോ ഒക്കെ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സു തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബേർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ ഈ വയസ്സാം കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്, പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാന തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ്റെഡിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യവിചാരം, പേവിഷബാധ പ്രതിരോധം. ആരോഗ്യവിചാരത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി, ഇന്റേണിസ്റ്റ് സ്പെഷ്യലിസ്റ്റ്, ബദർ അൽ ഖലീജ് പോളിക്ലിനിക്, ജുബൈൽ. ഒപ്പം ഹബീബ് റഹ്മാൻ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ആരോഗ്യവിചാരം ശ്രോതാക്കളെ, ഒരു പുതിയ എപ്പിസോഡിലൂടെയാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മളൊക്കെ കണ്ടുമുട്ടുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത പ്രാഥമിക ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ്, അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മളുള്ളത്. ഒന്നാമത്തെ എപ്പിസോഡിൽ ബി എൽ എസുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചു. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ പൊള്ളലേറ്റാലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്കടിച്ചാലും എന്തൊക്കെ പ്രാഥമികമായി ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നായ കടിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് അതിഥിയായി എത്തിയതിനു മുമ്പ് രണ്ട് എപ്പിസോഡുകളിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി, അദ്ദേഹം തന്നെയാണ് ഇന്നും നമ്മുടെ അതിഥി. ജുബൈലെ ബദർ അൽ ഖലീജ് ഹോസ്പിറ്റലിലെ ഇന്റേണിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയ അദ്ദേഹം മലപ്പുറം ജില്ല മൊറയൂർ സ്വദേശിയാണ്. ഡോക്ടർ മുഹമ്മദ് ഫവാസ് നമ്മുടെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നായ കടിച്ചാൽ നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് നായ കടിച്ചാൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു പ്രൊസീജർ, ഒരു പരിപാടി എന്താണെന്ന്?
7: നായ കടിച്ചു കഴിഞ്ഞാൽ ആ മുറിവിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു റണ്ണിങ് ഒഴുക്കുള്ള വെള്ളത്തിൽ അത് സോപ്പ് കൊണ്ട് നന്നായിട്ട് ഒരു 15-20 മിനിറ്റ് കഴുകിക്കളയുക എന്നുള്ളതാണ്. ഈ നായ കടിക്കുമ്പോൾ അതിനകത്ത് ഇവരുടെ ഉമിനീരിൽ, തുപ്പലിൽ ഒരു വൈറസ് ഉണ്ട്. ഈ റാബീസ് എന്ന് പറഞ്ഞ വൈറസ് ഈ ഇവരുടെ ഉമിനീരിലുണ്ട്. അത് നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കും. ഇത് പിന്നെ നരമ്പിലൂടെ ഇത് നമ്മുടെ ബ്രെയിനിലോട്ട് എത്താറുണ്ട്. ഏകദേശം 3 മില്ലിമീറ്റർ ഒരു മണിക്കൂർ എന്ന സ്പീഡിലാണ് തലച്ചോറിലെത്തുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് അത് കഴുകിക്കളയുക, അത് അധികം ആഴത്തിലോട്ട്, അമുറിവിൽ അധികം ആഴത്തിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ അതിനെ കഴുകിക്കളയുക എന്നുള്ളതാണ്. അതുകൊണ്ടൊരു 15-20 മിനിറ്റ് വരെ ഒരു സോപ്പ് വെള്ളം കൊണ്ട്, സോപ്പ് ഇട്ടിട്ട് വെള്ളം കൊണ്ട് അത് കഴുകിക്കളയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്.
6: നമ്മൾ പിന്നെ പറഞ്ഞ കൂട്ടത്തിൽ റാബീസ് ബാക്ടീരിയനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഈ റാബീസ് എന്നുള്ളതൊന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും.
7: റാബീസ് എന്നത് യഥാർത്ഥത്തിൽ വൈറസാണ്. അത് നമ്മുടെ ഈ ചില മൃഗങ്ങൾ, അപ്പം നായ, അതുപോലെ പൂച്ച, നമ്മൾ വീട്ടിൽ വളർത്തുന്ന പശു, ആട്, ഇതുപോലെയുള്ള ആക്ച്വലി മാമൽസിലൂടെ എന്നാ പറയാം, ഇതിലൂടെ മനുഷ്യരിലേക്ക് അവരുടെ കടിയേറ്റാൽ വരുന്ന ഒരു അസുഖമാണ് റാബീസ്. അത് വൈറസാണ്, റാബീസ് എന്ന് പറഞ്ഞ വൈറസ് ആണ്.
6: ഈ വൈറസ്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
7: ലക്ഷണങ്ങൾ, ഒന്ന്, പല ലക്ഷണങ്ങളായിട്ട് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ലാസ്റ്റിലേക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ് മുതലുണ്ട്. ഒന്നാമത്തതായിട്ട് പ്രത്യേകിച്ച് പേഷ്യൻസ് ഇവർക്ക് പനി അനുഭവപ്പെടാറുണ്ട്, ക്ഷീണം അനുഭവപ്പെടാറുണ്ട്, അതുപോലെ തന്നെ അത് തലച്ചോറിലേറ്റിട്ട് എൻസെഫലൈറ്റിസ് വരെ വരാറുണ്ട്. അപ്പം സീഷർ പോലുള്ള അസുഖങ്ങളും കാണാറുണ്ട്. ഇതിൽ നമുക്ക് ശ്രദ്ധേയമായിട്ട് പറയാനുള്ളത്, ഈ ചില ആൾക്കാരിൽ വെള്ളം കാണുമ്പോൾ അവർക്കൊരു പിന്നെ പേടി പോലെ, ഹൈഡ്രോഫോബിയ എന്ന് പറയുക. അത് യഥാർത്ഥത്തിൽ വെള്ളം പേടിയായിട്ടല്ല, വെള്ളം കുടിക്കുക, ആ വെള്ളം കാണുമ്പം നമ്മുടെ നെർവ്സ്, നമ്മുടെ ഈ അന്നനാളത്തിലുള്ള ശ്വാസകോശ നെർവ്സ് കൺസ്ട്രിക്റ്റഡ് ആയിട്ട് അവർക്ക് കുടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഉള്ളൊരു ഭയമാണ്, അത് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത്. അതുപോലെ ഫോട്ടോഫോബിയ ഉണ്ടാവാറുണ്ട്, വെളിച്ചം അവർക്ക് ഇരുട്ട് റൂമിലിരിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഇതെല്ലാമാണ് ഇതിൻ്റെ
6: ലക്ഷണം. കാണുമ്പോൾ പ്രയാസങ്ങൾ
7: ഉണ്ടാവാറുണ്ട്.
6: ഈ റാബീസിൻ്റെ ഈ പ്രതിരോധ ചികിത്സകൾ എന്തെങ്കിലും ഇന്ന് അവൈലബിൾ ആണോ?
7: അതെ, റാബീസിൻ്റെ പ്രതിരോധ ചികിത്സ എന്ന് പറയുന്ന ശരിക്കും ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഇത് മൂന്നെണ്ണമായിട്ട് പറയാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 15-20 മിനിറ്റ് റണ്ണിങ് വാട്ടറിൽ, പൈപ്പ് വെള്ളത്തിൽ സോപ്പിട്ടുകൊണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് അവിടുത്തെ വൈറൽ ലോഡ് കുറയ്ക്കുക എന്നുള്ള ഒന്നാമത്തത് പ്രതിരോധം. രണ്ടാമത്തത് എന്ന് പറയുന്നത് വാക്സിനേഷനാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഇമ്യൂണോഗ്ലോബിൻ ആണ്. വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചില അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ, ഇപ്പോൾ ഈ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഇത് വൈറസാണ്. ഈ വൈറസിനെ നമ്മളൊരു പാർഷ്യലി കൊല്ലും, കൊന്നിട്ട് നമ്മുടെ ബോഡിയിലോട്ട് തരുന്നതാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഇത് ബോഡിയിലോട്ട് തരുമ്പോൾ ബോഡി ഇതിനെ പ്രതിരോധിക്കാനുള്ളൊരു ഉണ്ടാക്കും, പ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് നമ്മുടെ അസുഖത്തിന് ആവശ്യമുള്ളതാണ്. എന്നാൽ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രതിരോധ, അത് ആക്ച്വലി നമ്മൾ സിന്തറ്റിക്കലി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ആൻറ്റിബോഡിയാണ്, ഡയറക്ട്ലി പ്രിപ്പയർ ആൻറ്റിബോഡി. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് ആക്ട് ചെയ്യും. മറ്റത് നമ്മുടെ ബോഡിയിൽ നമ്മൾ വാക്സിനേഷൻ ചെയ്യുമ്പം ബോഡിയിൽ കൊടുത്തിട്ട് ഒരാഴ്ച വരെ സമയം എടുക്കാറുണ്ട്. ഈ മൂന്ന് പ്രതിരോധ മാർഗങ്ങളാണുള്ളത്. ഒന്ന് നമ്മൾ വാഷ് ചെയ്യുക, രണ്ടാമത് വാക്സിനേഷൻ, മൂന്നാമത് ഇമ്മ്യൂണോഗ്ലോബിൻ. പക്ഷേ ഈ മൂന്നും പല സാഹചര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്.
6: അപ്പം വാക്സിൻ ആയാലും ഇമ്മ്യൂണോഗ്ലോബിൻ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് നൽകേണ്ടത് എന്നുള്ളതൊന്ന് വിശദീകരിച്ചു തന്നായി.
7: അതെ, ഇത് നമ്മുടെ ചികിത്സ പ്രതിരോധ മാർഗമാണ്. ഇതിന് നമ്മൾ മൂന്ന്, നമ്മൾ ആദ്യം ഇതിൻ്റെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഒരു നായ കടി ഏറ്റുകഴിഞ്ഞാൽ നമുക്കത് മൂന്ന്, ലോകാരോഗ്യ സംഘടനയുടെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഉള്ളത്. അതിൽ കാറ്റഗറി 1-ൽ നമ്മുടെ സ്കിന്നിന് അത് ജസ്റ്റ് ലിക്ക് നക്കിയിട്ടേ ഉണ്ടാവുള്ളൂ, അതായത് സ്കിന്നിന് മുറിവുകളൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും കാറ്റഗറി 1 എന്നാണ് പറയുക. അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രതിരോധ മാർഗം, അതായത് ജസ്റ്റ് റണ്ണിങ് വാട്ടറിൽ ഒരു 10-20 മിനിറ്റ് സോപ്പ് വെച്ചിട്ട് കഴുകി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്ന്, അത് മാത്രം മതി. ഇനി രണ്ടാമത്തെ കാറ്റഗറി, അതായത് ഇത് ചെറിയ മുറിവ് വരുത്തിയിട്ടുണ്ട്, ഒരു സ്ക്രാച്ച് പോലെ സ്കിന്നിൽ വരുത്തിയിട്ടുണ്ടാവും, ചോര ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ടാവും. ഇതും അല്ലെങ്കിൽ ആദ്യമേ നമുക്ക് മുറിവുണ്ടായിരുന്നു, അവിടെ ഈ നായ ഒന്ന് നക്കി. അപ്പോൾ ആദ്യം ഒരു മുറിവുള്ള സ്ഥലത്ത് നായ നക്കി കഴിഞ്ഞാലും ഇത് കാറ്റഗറി 2 എന്നാണ് പറയുക. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വാക്സിനേഷനാണ് ഉപയോഗിക്കേണ്ടത്.
6: ഈ രണ്ട് കാറ്റഗറി രണ്ടിലും.
7: ഇനി മൂന്നാമത്തൊരു ഇത് വരുന്നുണ്ട്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പായിട്ട് വൂണ്ട് ഉണ്ടായിട്ടുണ്ടാവും. അത് മുറിവ് സംഭവിച്ച് ചിലപ്പോൾ നമ്മുടെ മസിലിനെയും അതുപോലെ താഴെ എല്ല് വരെ എത്താറുണ്ട്,
6: നല്ല കടിയൊക്കെ.
7: അതെ, ഭയങ്കര ഡീപ്പായിട്ട് വൂണ്ട് ഉണ്ടായിട്ടുണ്ടാവും. ആ സമയങ്ങളിൽ നമുക്ക് ഇമ്മ്യൂണോഗ്ലോബിൻ, ഈ പറഞ്ഞ മുകളിൽ രണ്ടും ഉണ്ടും കൂട്ടത്തിൽ ഇമ്മ്യൂണോഗ്ലോബിൻ. ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, അത് നമ്മൾ സിന്തറ്റിക്കലി പുറത്തുനിന്ന് പ്രിപ്പയർ ചെയ്ത ഒരു ആൻറ്റിബോഡിയാണ്. അത് നമ്മൾ അവിടെ തന്നെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആക്ഷൻ വരും. ആൻറ്റി വാക്സിനേഷൻ കൊടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും, ഒരാഴ്ചയ്ക്ക് സമയം പറയുന്നത്, ഒരാഴ്ച അതിന് ആക്ഷൻ എടുക്കും. ഇത് വലിയ വൂണ്ടാകുമ്പോൾ അവിടെ തന്നെ ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിന് ഒരു പിന്നെ ഷെഡ്യൂളുണ്ട്, 4 വാക്സിനേഷനാണ് കൊടുക്കാറുള്ളത്. വാക്സിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കാറ്റഗറി 2-ലും കാറ്റഗറി 3-ലും കൊടുക്കുന്നതാണ് വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 4 ഷെഡ്യൂളാണ്. അത് ഇന്ന് നമ്മൾ നായ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 0 ഡേ ഇന്ന് കൊടുക്കും. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് വേറെ ഒന്ന് കൊടുക്കും, രണ്ടാമത്തെ ഡോസ്. 3-ാമത്തെ 7 ദിവസം കഴിഞ്ഞിട്ട് 4-ാമത്തെ 14 ദിവസം കഴിഞ്ഞിട്ട് 14-ാമത്തെ ദിവസം, ഇങ്ങനെ
6: 0 ഡേ 14 ദിവസം.
7: അതെ, കളിയേറ്റിട്ട്. അപ്പോൾ ഇങ്ങനെ 0, 3, 7, 14 ഇത്രയും ഡേയ്സിലാണ് വാക്സിനേഷൻ്റെ ഒരു ഷെഡ്യൂൾ ഉള്ളത്. പണ്ട് നമ്മൾ പറഞ്ഞ പൂക്കളിലും ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കാതെ, ഇപ്പോൾ ആ രീതിയില്ല, അത് നമ്മളിപ്പോൾ ഡെൽറ്റോയിഡ് ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബിൻ, അത് ആ ഒരു ഒറ്റ സമയത്ത് മാത്രം, ആ ഇഞ്ചക്ഷൻ നമുക്ക് വന്നിരിക്കുന്ന കടിയേറ്റിരിക്കുന്ന സമയത്ത് ആ ഒരൊറ്റ ഡോസേ ഉള്ളൂ, സിംഗിൾ ഡോസ് ആ മുറിവിൽ ചുറ്റും ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത് വെയിറ്റിനനുസരിച്ചാണ് കൊടുക്കുന്നത്, ആ ഇമ്മ്യൂണോഗ്ലോബിൻ എന്നുള്ളത് വെയിറ്റിനനുസരിച്ചാണ് കൊടുക്കുന്നത്.
6: ഇപ്പോൾ ഈ നായ കടിയേറ്റ ആൾ ഒരു സ്ത്രീ ഗർഭിണിയൊക്കെ ആണെങ്കിൽ ആ ഗർഭാവസ്ഥയിൽ വാക്സിൻ എടുക്കുന്നതിൻ്റെ?
7: ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ കൂടെയും ഇത് വാക്സിനേഷൻ എടുക്കണം. ഇത് പറയുമ്പോൾ ഈ റാബീസ് എന്ന അസുഖം യഥാർത്ഥത്തിൽ 100% മരണസാധ്യതയുള്ള അസുഖമാണ്. അതായത് നമുക്ക് റാബീസ് പിടിപെട്ട് കഴിഞ്ഞാൽ അത് 100% മരണത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെ 100% പ്രതിരോധം ഉള്ളതാണ്. നമ്മൾ ഈ പ്രതിരോധ മാർഗങ്ങൾ ഏറ്റെടുത്താൽ 100% വരില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മരിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും, സാധ്യതയല്ല 100% ഉറപ്പായതുകൊണ്ടും, ഗർഭിണിയായ അവസ്ഥയിലും ശരി, ഇനി മുലയൂട്ടുന്ന അമ്മമാരായാലും ശരി, അവർക്ക് രണ്ടുപേർക്കും ഇത് സേഫായിട്ട് എടുക്കാം, എടുക്കണം എന്നുള്ളതാണ് പറയാറുള്ളത്.
6: ഏത് അവസ്ഥയിലാണെങ്കിലും വാക്സിൻ
7: എടുക്കണം. അതെ അതെ.
6: ഇപ്പോൾ നായകൾക്കൊക്കെ വാക്സിൻ എടുക്കാറുണ്ട്.
7: അതെ.
6: അങ്ങനെ വാക്സിൻ എടുക്കപ്പെട്ട ഒരു നായയാണ് കടിച്ചതെങ്കിൽ പിന്നെ ഈ കടിയേറ്റ ആളുകൾക്ക് വാക്സിൻ എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ?
7: ഇത് സ്ഥിരം ആൾക്കാർക്ക് വരുന്ന സംശയമാണ്. അതായത് നമ്മൾ വാക്സിനേഷൻ എടുത്തൊരു നായയാണ് എന്നെ കടിച്ചിരിക്കുന്നത്, അപ്പം ഞാൻ എടുക്കേണ്ടതുണ്ടോ? എന്തായാലും എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഇതിൻ്റെ ഫെറ്റാലിറ്റി റേറ്റ്, അത് മരണം 100%, അതുകൊണ്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. സെയിം പ്രോട്ടോകോൾ ഉപയോഗിച്ച് ഏത് കാറ്റഗറി ആണോ നോക്കിയിട്ട്, കാറ്റഗറി 2 ആണോ കാറ്റഗറി 3 ആണോ, കാറ്റഗറി 2 ആണെങ്കിൽ വാക്സിനേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് 4 ഡോസായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. 0, 3, 7, 14 ദിവസങ്ങളിൽ
6: നമ്മൾ മണ്ണ് പിന്നെ സോപ്പ് വെള്ളം കൊണ്ട്
7: മാത്രമേ ഉള്ളൂ. അതെ അതെ.
6: ഇപ്പോൾ ഈ റാബിസ് വാക്സിനേഷൻ എടുത്ത ഒരാൾ, ആ വാക്സിനേഷൻ എടുത്തതിന് ശേഷമാണ് അയാൾക്ക് കടിയേറ്റെങ്കിൽ പിന്നെ വീണ്ടും അത് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ അല്ലേ?
7: അതെ അതെ. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ റാബീസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ 1 മുതൽ 1 ആഴ്ച മുതൽ 3 മാസം വരെയാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് സിംപ്റ്റംസ് കാണിക്കാൻ, നമ്മൾ അതിന് ബോഡിയിൽ അതിൻ്റെ എഫക്റ്റ് വരാൻ ഒരുപക്ഷെ 1 ആഴ്ചയാവും, അല്ലെങ്കിൽ 3 മാസം. ആ ഒരു 3 മാസ പീരീഡാണ് പറയാറുള്ളത്. അപ്പോൾ ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 മാസം വരെ അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ട് നമ്മൾ 3 മാസത്തിനുള്ളിലാണ് നമുക്ക് കടി ഏൽക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. അത് ഇമ്യൂണോഗ്ലോബിൻ എടുക്കേണ്ട കാര്യമില്ല, അതുപോലെ വാക്സിനേഷൻ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ 3 മാസത്തിന് ശേഷമാണ് നമുക്ക് ഈ നായ്ക്കടി ഏൽക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ 2 ഡോസ് എടുക്കണം. അത് 0 ഡോസും അതുപോലെ 3rd, 3rd ദിവസം 2 ഡോസായിട്ട് എടുക്കാറുണ്ട്. അത് എടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ഫുൾ നമ്മൾ 4 ഡോസും എടുക്കേണ്ട, ഫുൾ വാക്സിനേഷൻ ഡോസ് എടുക്കേണ്ട കാര്യമില്ല.
6: ഇപ്പോൾ വിഷബാധം ഇങ്ങനെ ഈ നായകളുടെ കടി ഉള്ള നായകൾ ഏതെങ്കിലും മൃഗങ്ങളൊക്കെ കടിച്ചു, ആ മൃഗങ്ങൾ ചത്തുപോവുക, ജീവൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പശു ആട് നമ്മൾ പാല് ഒക്കെ ഉള്ള അങ്ങനത്തെ ആ പശുക്കളുടെ പാല് കുടിക്കുക, ആടുകളുടെയൊക്കെ പാല് കുടിക്കുകയൊക്കെ ചെയ്താൽ ഈ റാബീസ് അണുബാധ നമുക്ക്, ഈ ബാക്ടീരിയ നമ്മളിൽ പ്രവേശിക്കും, എന്താണ് അതിന്?
7: ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ പഠിക്കുന്ന കാലം മുതലേ ഉള്ളൊരു സംശയമാണ്. കാരണം പണ്ടുകാലത്ത് ഈ പാല് വിറ്റ് നടന്നിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമൂഹത്തിലേക്ക് ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ പശുക്കളിലൂടും ഇത് വരാറുണ്ട്, റാബീസ് വൈറസ് വരാറുണ്ട്. അപ്പം അവർക്ക് ഏറ്റു കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റിയിൽ അവർ പാല് കൊടുത്ത് വിറ്റുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിൽ ആൾക്കാർക്കെല്ലാം ഇതൊരു പേടിയായി, ഇത് അവർക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ഇത് സത്യത്തിൽ തിളപ്പിച്ച പാലാണ് നമ്മൾ കുടിക്കാറുള്ളത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ സാധാരണ രീതിയിൽ ഇത് പേടിക്കേണ്ടതില്ല. കാരണം ഈ തിളപ്പിച്ച പാലിൽ ഈ റാബീസ് വൈറസ് സസ്റ്റെയിൻ ചെയ്യില്ല. പക്ഷേ പച്ചപ്പാൽ ഇപ്പോൾ കുടിക്കാറില്ല. അങ്ങനെ കുടിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അത് റാബീസ് പകരാൻ ചാൻസ് ഉള്ളൂ, അങ്ങനത്തെ അവസ്ഥ. പിന്നെ അതുപോലെ വായിൽ മുറിവ് ഉള്ള ആൾക്കാരിൽ ഇപ്പോൾ ഈ പച്ചപ്പാൽ ഇപ്പോൾ കുടിക്കാറില്ലല്ലോ. അല്ലാത്ത അവസ്ഥയിൽ മാത്രം പാൽ തിളപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല, വാക്സിനേഷൻ്റെ ആവശ്യവുമില്ല.
6: അപ്പോൾ ഈ ഒന്ന് ചുരുക്കത്തിൽ പിന്നെ ശ്രോതാക്കളോട് ഈ വിഷയം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സംഗ്രഹം എന്നുള്ള നിലയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും.
7: അതെ, ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ റാബീസ് എന്ന് പറയുന്ന ഒരു വൈറസാണ്. അത് ചില മാമൽസിൽ, ഇപ്പം നായ, നമ്മുടെ പൂച്ച, പിന്നെ അണ്ണാൻ, അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ പശു, പന്നി, ഇത്തരം മാമൽസിലൂടെയാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കടിയേറ്റിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങളുണ്ട്. മെയിനായിട്ട് ചില ആൾക്കാർക്ക് പനിയായിട്ട് വരാം, അതുപോലെ ചില ആൾക്കാർക്ക് ശ്വാസ തടസ്സം, പിന്നെ എൻസെഫലൈറ്റിസ്, സീഷർ, അതുപോലെ ഹൈഡ്രോഫോബിയ, അതായത് വെള്ളം കാണുമ്പോഴുള്ള പേടി, ഫോട്ടോഫോബിയ, വെളിച്ചത്തിലുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങളാണ്. പ്രതിരോധ മാർഗങ്ങളിൽ ഇതിന് 3 കാറ്റഗറി, നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാറ്റഗറി ഉണ്ട്. അതിൽ ഒന്ന്, നമ്മൾ ഉടനെ തന്നെ ഒരു 15-20 മിനിറ്റ് ആ ഒരു മുറിവിനെ വാഷ് ചെയ്യുക, അതൊരു സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് നേരെ ഹോസ്പിറ്റലിൽ കാണിക്കണം. ഹോസ്പിറ്റലിൽ കാണിച്ച് അവർ ഡോക്ടറോട് അഭിപ്രായം ചോദിക്കുക. കാറ്റഗറി 2 ആണെങ്കിൽ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളത്, ഈ നമ്മുടെ പ്രതിരോധം ഫസ്റ്റ് എയ്ഡ് ചെയ്തതിന് ശേഷം വാക്സിനേഷൻ എടുക്കുകയും ചെയ്യുക. കാറ്റഗറി 3 ആയി കഴിഞ്ഞാൽ ഇമ്യൂണോഗ്ലോബിനും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ചില ആൾക്കാർ സംശയമുണ്ട്, ഈ എലി കടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, വാക്സിനേഷൻ എടുക്കേണ്ടത്? സാധാരണ എലി നമ്മൾ ഇതുവരെയായിട്ടും അങ്ങനെ ഇതിന് റാബീസ് ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ റോഡൻസിൽപ്പെട്ടാണ് എലി, നമ്മൾ അതിന് വാക്സിനേഷൻ എടുക്കാറില്ല. മലയണ്ണാൻ ആണെങ്കിൽ നമ്മൾ വാക്സിനേഷൻ എടുക്കാറുണ്ട്. ഈ പെരിച്ചാഴി വാക്സിനേഷൻ എടുക്കാറുണ്ട്. എന്നാൽ സാധാരണ നമ്മൾ അണ്ണാന് നമ്മൾ വാക്സിനേഷൻ എടുക്കാറില്ല. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം നമ്മൾ സൂക്ഷിക്കുക, ഇതുപോലുള്ള അവസ്ഥകൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് എയ്ഡ് നമ്മൾ നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മനസ്സിൽ വെക്കുക. നമുക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താം.
6: ഇൻഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ, വളരെയധികം നന്ദി ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും വിവരങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി നൽകിയതിന്. അള്ളാഹു താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. ബഹുമാന്യരായ ശ്രോതാക്കളെ, ഈ പരിപാടി, ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ല, നാട്ടിലൊക്കെ തെരുവു നായികളുടെ ശല്യം കൂടുതലുള്ള ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് വളരെയധികം നമ്മുടെയൊക്കെ നമുക്കൊക്കെ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇത് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ നമുക്ക് മുന്നിൽ വന്നാൽ ഈ ഒരു കാര്യങ്ങൾ ഓർമ്മിക്കാനും ഇത്തരം പ്രാഥമിക ചികിത്സകൾ നൽകാനും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമുക്ക് ഇത്ര വിശദമായ കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന ഡോക്ടർ മുഹമ്മദ് ഫവാസിന് തക്കതായ പ്രതിഫലം നൽകട്ടെ. ഈ ഒരു പരിപാടി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. അവസാനിപ്പിക്കുകയാണ്. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യവിചാരം. പേവിഷബാധ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി, ഇന്റേണിസ്റ്റ് സ്പെഷ്യലിസ്റ്റ്, ബദർ അൽ ഖലീജ് പോളിക്ലിനിക്, ജുബൈൽ, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ എന്നിവരാണ് ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം ചേർന്നത്.
8: സാധാരണ റേഡിയോയിൽ നമ്മൾ ആങ്കറിങ്ങിന് വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമല്ലോ വിചാരിച്ച ചില പുസ്തകങ്ങളൊക്കെ പരതി വായിക്കും. അപ്പോൾ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സ്പർശിച്ചു പോയൊരു സംഭവം പറയാം. വായനയുടെ വരികൾക്കിടയിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. ആ വാപ്പ പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും. വീട്ടിലെത്തി മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകുന്നത് പോലെ തന്നെ അങ്ങനെ കടന്നു പോകും. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വളരെ വലിയ ജോലി ഭാരങ്ങളും തിരക്കും മറ്റു പ്രയാസങ്ങളൊക്കെ മനസ്സിലേറിക്കൊണ്ടാണ് കടന്നു വരുന്നത്. സ്വാഭാവികമായും ജോലിസ്ഥലത്തുള്ളതും മറ്റാളുകളുമായ ഇടപഴക്കങ്ങളിലൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഭാരം പേറിക്കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുഖം മ്ലാനമാണ്, മനസ്സ് ഭാരമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പിന്നെ ഭാര്യ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു മൂഡ് നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാതിൽക്കൽ തന്നെ 5 വയസ്സുകാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഉപ്പാനെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മകനെ പരങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വന്നോട് ചോദിക്കുകയാണ്, പതിപോലെ വരുന്ന സമയത്തും അല്ല അന്ന് വന്നത്, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം മോൻ ചോദിച്ചു, ഉപ്പാക്ക് 1 മണിക്കൂറിന് ശരിക്കും എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇപ്പം എൻ്റെ പൈസൻ്റെ കണക്കെടുക്കാൻ വേണ്ടി വരികയാണ്, പോടുന്നു പറഞ്ഞിട്ട് മോനും ചീത്ത പറഞ്ഞു. അല്ല പറയപ്പോ, എങ്ങനെയെങ്കിലും ഒന്ന് പറയും, 1 മണിക്കൂറിന് എത്ര പൈസ കിട്ടും പറയാൻ പറ്റുമോ, ഒന്ന് പറഞ്ഞു നാളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നാലെ കൂടി. അപ്പോൾ അദ്ദേഹം ദേഷ്യം അമർഷമൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവസാനം അയാൾ പറഞ്ഞു, 20 രൂപ കിട്ടും, എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ മോനങ്ങ് പോയി. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിട്ട് ചോദിച്ചു, ഉപ്പ എനിക്കൊരു 10 രൂപ തരൂ. 10 രൂപ തരൂ ചോദിച്ചപ്പോൾ, ആ ഇതിനാണോ നീ എന്നോട് ചോദിച്ചിരുന്നത്? 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നീ ചോദിച്ചത്? അപ്പം അവസാനം ദേഷ്യത്തിലാണെങ്കിലും ആ 10 രൂപ കൊടുത്തു. 10 രൂപ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനതുമായിട്ട് പോയി. അപ്പോൾ അവൻ പോയിട്ട് അവൻ്റെ മുറിയിൽ പോയിട്ട് അവൻ്റെ അടുത്ത് നിന്ന്, അപ്പം പിതാവ് അദ്ദേഹം കുറച്ചൊന്ന് തണുത്തപ്പം മനസ്സൊന്ന് കുറച്ച് കൂളായപ്പം മോൻ എന്തിനോ 10 രൂപ ചോദിച്ച്, ഏതായാലും എന്തിനാണെന്ന് നോക്കട്ടെ എന്ന് ഞാൻ പോയി നോക്കി. പോയി നോക്കുമ്പോൾ അവൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ അവൻ സൈഡിൽ വെച്ച് അതിനിടയിൽ നിന്ന് വേറൊരു പൈസൻ്റെ കൂട്ടത്തിലാണത് കൊണ്ടുപോയി വെക്കുന്നത്. ആഹാ, അപ്പോൾ നീ പൈസ വാങ്ങി ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ചൂഷണം ചെയ്യല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് ആകെ ഒരു 10 രൂപ എൻ്റെ അടുത്ത് ആകെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരു 10 രൂപ കൂടിയും കിട്ടി. ആ അതിന് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേക്കും ഭാര്യ ചായയുമായിട്ട് വന്നു. ഭാര്യയും കാര്യങ്ങളൊന്നും പിന്നീട് സംസാരിച്ചില്ല, കുറച്ച് ചൂടിലാണെന്ന് വിചാരിച്ചിങ്ങനെ നിന്നു. ഇദ്ദേഹം വീണ്ടും ആകാംക്ഷയിൽ മകനോട് ചോദിച്ചു, അല്ല എന്തിനാ നിനക്ക് 10 രൂപ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു 10 രൂപയും ഈ 10 രൂപ കൂട്ടിയിട്ട് ബാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് 20 രൂപ കൊടുത്തിട്ട് ബാപ്പ കൊടുത്തിട്ട് അവൻ പറയാണ്, ബാപ്പാൻ്റെ 1 മണിക്കൂർ എനിക്ക് തരൂ എന്ന് ചോദിക്കാണ്. അതിലാണ് അദ്ദേഹം മേലോട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ നിന്ന് നോക്കിയത് മോനെ. അപ്പം മോനെ വാരി പുണരുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യാണ്. ഇതൊരു കഥയായിട്ട് പറഞ്ഞതാണ്, പക്ഷെ അത് വായിച്ച സമയത്ത് ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു നോക്കി. നമ്മൾ പലപ്പോഴും വാപ്പമാർ ഉമ്മമാർക്ക് മക്കളുണ്ട്
9: കയ്യിലെപ്പോഴും
8: കയ്യിലാണ്, പക്ഷെ വാപ്പമാരെ സമയം പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട്. നമ്മൾ തിരക്കുകൾക്കിടയിൽ പല സ്ഥലത്ത് ഓടിക്കഴിയുമ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെയാണ് മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിച്ചി കിടക്കല്ലേ, അപ്പോൾ ഞാൻ വന്നിട്ട് വേണം അവന് കിടക്കാൻ. സാധാരണ പോയി എടുത്തിരുന്നിട്ട് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാം. അപ്പോൾ ഒന്ന് സമയത്തൊരു ഒരു 5 മിനിറ്റ് എങ്കിലും കിടക്കാൻ സമയത്തൊന്ന് കൂടെ വേണം. അപ്പോൾ അവന് അവനിപ്പോൾ ഒന്ന് 5-ാം ക്ലാസ്സിലാണ്, എന്നാലും ആ പതിവ് ശീലങ്ങളുണ്ട്, ഇല്ലാത്ത സമയത്തുണ്ടാവില്ല. അപ്പം ഉള്ള സമയത്ത് അവനിങ്ങനെ വന്ന് നിൽക്കും, ഉറക്കം വന്ന് തൂങ്ങിക്കഴിഞ്ഞാലും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എല്ലാ മക്കളും ഇങ്ങനെ തന്നെയായിരിക്കും, വാപ്പയുടെ കിടക്കുമ്പോഴാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ അവരുടെ കൂടെ അവരുടെ വാപ്പ സമയം ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നും നമുക്ക് കൊടുക്കാൻ പറ്റും. തിരക്കുകൾക്കിടയിൽ മക്കളോടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന വാപ്പമാരെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശം.
10: പീസ് റേഡിയോയിൽ തുടർന്ന് കേൾക്കുക സമകാലികം. ഹബീബ് റഹ്മാൻ കരുവൻപൊയിലിൻ്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
0: പുസ്തകങ്ങളെ പ്രണയിക്കൂ. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. വായനയാണ് ഒരാളെ പൂർണ്ണനാക്കുന്നത്. ഫ്രാൻസിസ് ബേക്കൺ. പുസ്തകങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. മാർക്കസ് ടൂലിയസ് സിസറോ. പുസ്തകത്തെപ്പോലെ വിശ്വസ്തനായ സുഹൃത്തില്ല. ഏണസ്റ്റ് ഹെമിംഗ്വേ. പുസ്തകദിനം കഴിഞ്ഞു. ഓരോ പുസ്തകങ്ങളും ഓരോ വായനയും വായനക്കാരന് നൽകുന്നത് വ്യത്യസ്തമായ അറിവുകളും അനുഭവങ്ങളുമാണ്. വായനയില്ലാത്ത തലച്ചോർ മരങ്ങളില്ലാത്ത മരുഭൂമി പോലെയാണ്. വിപ്ലവം വായനയിലൂടെ എന്ന മുദ്രാവാക്യത്തിൻ്റെ പൊരുളറിയിക്കുന്ന ദിനമാണ് ലോക പുസ്തക ദിനം. വായനയ്ക്ക് പല മാർഗങ്ങൾ ഉണ്ടെങ്കിലും അറിവിനായി ഇപ്പോഴും മനുഷ്യർ കൂടുതലായും ആശ്രയിക്കുന്നത് പുസ്തകങ്ങളെ തന്നെയാണ്. പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും ആദരിക്കാനുള്ള അവസരമാണ് പുസ്തക ദിനം. പുസ്തകങ്ങൾ വായനക്കാരെ രസിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നു. പുസ്തകങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതുപോലെ എഴുത്തുകാരുടെ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. അതിനാലാണ് ലോക പുസ്തക ദിനവും ലോക പുസ്തക പകർപ്പവകാശ ദിനവും എല്ലാ വർഷവും ഒരുപോലെ ആഘോഷിക്കുന്നത്. സ്പെയിനിലെ വിഖ്യാത എഴുത്തുകാരൻ മിഷേൽ ഡി ഡെവാൻഡസ്, വിശ്വസാഹിത്യകാരൻ വില്യം ഷേക്സ്പിയർ, ഇൻക ഗാർസിലോസ് ഡി ലാവേഗ തുടങ്ങിയ എഴുത്തുകാരുടെ ചരമവാർഷിക ദിനവും, മൗറിസ് ഡ്രൌൺ, മാനുവൽ മിജിയ വലേദ, ഹാൽഡർ ലാക്നസ് എന്നീ സാഹിത്യകാരന്മാരുടെ ജന്മദിനവും ഈ ദിവസമാണ്. അതിനാൽ 1995 ഏപ്രിൽ 23 ലോകപുസ്തക ദിനമായി ആചരിക്കാൻ യുനെസ്കോ തീരുമാനിക്കുകയായിരുന്നു. ഈ ദിവസം ജനിച്ചതോ മരിച്ചതോ ആയ എഴുത്തുകാരെ ആദരിക്കുന്നതിനും കൂടിയാണ് പുസ്തക പകർപ്പവകാശ ദിനമായി യുനെസ്കോ ഇങ്ങനെ ഒരു ദിവസത്തെ തിരഞ്ഞെടുത്തത്. ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞതുപോലെ വായനയാണ് ഒരാളെ പൂർണ്ണനാക്കുന്നത്. അത് മാനുഷിക മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. വായന മരിച്ചില്ലെന്ന തെളിവ് കൂടിയാണ് ഓരോ പുസ്തക ദിനവും. പുസ്തക ദിനാചരണത്തിലൂടെ എവിടെയും സാംസ്കാരികമായ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ്. ചരിത്രപരമായ വിജ്ഞാനം, സാംസ്കാരിക പാരമ്പര്യത്തെപ്പറ്റിയുള്ള അവബോധം തുടങ്ങിയവ ലോകമാകെ പരത്താനും മാറിവരുന്ന പുതിയ ടെക്നോളജിയും അറിവും വരും തലമുറയ്ക്കായി രേഖയാക്കി വയ്ക്കാനും പുസ്തകങ്ങളിലൂടെ സാധിക്കുന്നു. ലൈബ്രറി, പുസ്തകങ്ങൾ എന്നിവ ഏത് കാലഘട്ടത്തിലും ഒഴിച്ചുകൂടാനാവാത്തതായി തന്നെ നിലനിൽക്കുന്നു. ഈ പുസ്തകദിനത്തിൽ കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വായനയുടെ പ്രചാരകനായ പി എൻ പണിക്കരെ നമുക്ക് കൃതജ്ഞതയോടെ സ്മരിക്കാം. അറിവിൻ്റെ ഖനികളാണ് നല്ല പുസ്തകങ്ങൾ. അതുകൊണ്ടാണ് നല്ല പുസ്തകം ഒരു വഴികാട്ടിയും ഒരു സുഹൃത്തുമാണെന്ന് പറയുന്നത്. വായന ഓരോ വ്യക്തിയുടെയും ബുദ്ധിയിലും ചിന്തയിലും കാര്യമായ മാറ്റമുണ്ടാക്കുന്നു. നമ്മുടെ വീക്ഷണത്തെ തെളിവും വെളിച്ചവുമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ പൂർണ്ണമായ ആരോഗ്യത്തിന് വ്യായാമം എന്ന പോലെ മനസ്സിനും വ്യായാമം ആവശ്യമാണ്. അത് വായനയിലൂടെ നേടാനാവുന്നു. വായനയിലൂടെ നേടുന്ന ജ്ഞാനം ലോകത്തിൻ്റെ വിശാലത ഉൾക്കൊള്ളാൻ പാകത്തിൽ ഹൃദയവും വിശാലമാക്കുമ്പോൾ പിരിമുറുക്കങ്ങളും അന്തസംഘർഷങ്ങളും ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നു. വേദനകൾ നഷ്ടങ്ങൾ എല്ലാം സഹിക്കാൻ മനസ്സിന് കരുത്ത് നൽകുന്നു. ധ്യാനപൂർണമായ ഗ്രന്ഥപാരായണത്തിലൂടെ വായനയുടെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് പുസ്തകങ്ങളുടെ ലോകത്തേക്കുള്ള യാത്ര അതീവ ഹൃദ്യവും മനോഹരവുമാണ്. ഭാവനയും സ്വപ്നങ്ങളും പഠനങ്ങളും കൊണ്ട് മാസ്മരികത നിറയ്ക്കുന്ന എഴുത്തുകാർ, ആ താളുകൾ മറിച്ച് കഥകളും കവിതകളും ചരിത്രവും ലേഖനവുമൊക്കെ സ്വായത്തമാക്കുന്ന വായനക്കാർ, പുസ്തകങ്ങളിൽ വായിക്കാൻ വരികൾ മാത്രമല്ല ഉണ്ടാവുക, വരികൾക്കിടയിലും വരികൾക്ക് നടുവിലും വരികൾക്ക് മുകളിലും വരികൾക്ക് താഴെയുമൊക്കെ വായിക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഗ്രന്ഥകാരനെക്കുറിച്ചും ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ഗ്രന്ഥരചനയുടെ കാലഘട്ടത്തെക്കുറിച്ചും ഗ്രന്ഥകാരൻ്റെ ഉദ്ദേശ്യലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ അറിവ് ലഭിക്കും. ചില പുസ്തകങ്ങൾ ഗഹനങ്ങളായിരിക്കും, ചിലത് ലളിതവും. ഏത് പുസ്തകങ്ങളിൽ നിന്നും നമുക്കറിവും വെളിച്ചവും തെളിച്ചവും ലഭിക്കും. ഒരാൾ ഒരു ഗ്രന്ഥകാരനാവുന്നതോടെ അനശ്വരനായി മാറും. ഒരു പുസ്തകം ഒപ്പമുള്ള ആളാകട്ടെ ഒരിക്കലും ഒറ്റയ്ക്കാകാനും പോകുന്നില്ല. മൂല്യമുള്ള പുസ്തകങ്ങൾ സമ്മാനിക്കുക വഴി ആശയവിനിമയത്തിൻ്റെ ഉറവിടവും വിജ്ഞാനത്തിലേക്കുള്ള പാതയും സൃഷ്ടിച്ചെടുക്കാനാകുന്നു. അതുകൊണ്ട് മൂല്യമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ അവസരമുണ്ടാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വായന മരിക്കുന്നു എന്ന് വിലപിക്കുമ്പോഴും ലോകമെങ്ങും പുസ്തകം വാങ്ങുന്നവരുടെ എണ്ണം കൂടുന്നു. അക്കാര്യം സന്തോഷം പകരുന്നതാണ്. അതുപോലെ ധാരാളം പേർ ഇന്ന് നവമാധ്യമങ്ങളിൽ എഴുതുന്നു, വായിക്കുന്നു, പുസ്തക പ്രകാശനം നടത്തുന്നു. കോവിഡ് കാലഘട്ടത്തിൽ പോലും എല്ലാ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടും വെർച്വൽ പ്ലാറ്റ്ഫോം വഴിയും മറ്റും വായനയും പുസ്തക പ്രകാശനവും നടക്കുന്നു. ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് വായന മരിക്കില്ല എന്ന നിത്യസത്യമാണ്. ടെക്നോളജി എത്ര പുരോഗമിച്ചാലും ലോകമുള്ളിടത്തോളം പുസ്തകങ്ങൾക്കും പ്രാധാന്യമുണ്ടാകും. അപ്പോൾ ഒരു പുസ്തകവും കൂടി കുട്ടികൾക്ക് സന്തോഷമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നതോടൊപ്പം മൂല്യമുള്ള ഒരു പുസ്തകവും കൂടി നൽകുക. അവരും വായിച്ചു വളരട്ടെ, ചിന്തിച്ച് വിവേകം നേടട്ടെ.
10: പീസ് റേഡിയോയിൽ നിങ്ങൾ ഇതുവരെ കാതോർത്തത് സമകാലികം. രചന ഹബീബ് റഹ്മാൻ കരുവൻപൊയിൽ, ശബ്ദം അബ്ദുസമദ് കല്ലടിക്കോട്.
9: ഒരു മനോഹരമായ ചരിത്രാനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
11: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനത്തിനെ തടയിടാൻ വേണ്ടി മുശ്രിക്കുകളായ ആളുകൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. പക്ഷേ ആ തന്ത്രങ്ങൾ അത്രയും അതൊന്നും സമൂഹത്തിൽ ഒട്ടും തന്നെ യേശിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുദിനം ആളുകളും പ്രേക്ഷകരും കൂടി വരുന്നൊരു കാഴ്ചയാണ് പ്രവാചകന്റെ വാക്കുകളെ കാതൂർക്കാൻ.
9: അനുയായികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
11: അതേപോലെ തന്നെ ഈ ആദർശത്തെ പുൽകാൻ, പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ സന്നദ്ധരായ ആളുകൾ നാടിൻ്റെ പല ദിക്കുകളിൽ നിന്നും പ്രവാചകനിലേക്ക് അടുക്കുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇത് തെല്ലൊന്നുമല്ല മക്കയിലെ മുശ്രിക്കുകളെ അലോസരപ്പെടുത്തിയത്. അവരുടെ പ്രമാണിത്വവും അപ്രമാദിത്വവും തകരുമോ എന്നൊരു ഭാഗത്ത് പേടി. രണ്ടാമത്, ഇസ്ലാം വളർന്നു വലുതാകുന്നതിനെക്കുറിച്ചുള്ള അതീവ ഉത്കണ്ഠയും ആശങ്കയും. അപ്പം ഇതിനിടക്ക് അവർ പീഡനത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും അതേപോലെ തന്നെ പ്രലോഭനങ്ങളുടെയും ഒക്കെ വഴികൾ അവർ പലതായി പുറത്തെടുത്തു പല സന്ദർഭങ്ങളിലായി. ഉത്തുബത്തു ബിൻ റബീഅ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. ആ ഓഫർ ഇതായിരുന്നു, നീ എന്തൊന്ന് ആഗ്രഹിക്കുന്നുവോ, നാടിൻ്റെ അധികാരമാണോ അത് നൽകാം, സമ്പത്താണോ അത് നൽകാം, സുന്ദരിയാണോ അത് നൽകാം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ ഫുസ്സിലത്ത് ഓതിക്കൊടുത്തു. അതിൽ ആകൃഷ്ടനായി അതിൻ്റെ അവസാനത്തിൽ പറയുന്ന സുജൂദിൻ്റെ ആയത്തുകളിൽ ഉത്തുബത്ത് ബിൻ റബീഅ ആ സുജൂദ് ചെയ്തു എന്നുപോലും നമുക്ക് കാണാൻ കഴിയും, ചരിത്ര പരാമർശങ്ങളിൽ കാണാൻ കഴിയും. പിന്നീട് മുശ്രിക്കുകളുടെ സദസ്സിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ കളിയാക്കുന്നുണ്ട് പോലും, നീയും പോയ പോലെയല്ലല്ലോ തിരിച്ചു വരുന്നത്, നീയും ആകൃഷ്ടനായി പോയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് പലതും അവർ പരീക്ഷിച്ചു നോക്കുകയാണ്. അപ്പം ഇന്ന് മനസ്സിൽ പിന്നെ ആ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് പറയുന്നത്. അതായത് അവർ പ്രവാചകനോട് മറ്റൊരു ഓഫർ പുറത്തേക്കെടുക്കണം. അപ്പം അവരുടെ ഒരു പൂർണ്ണമായ വിശ്വാസം ഇത് ക്ലിക്കാവുമെന്നാണ്. മറ്റുള്ള ഇതുവരെ നമ്മൾ കളിച്ച കളി പോലെയല്ല, ഇത് എന്തായാലും ക്ലിക്കാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ ആശയം രൂപകൽപ്പന ചെയ്തിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നത്.
9: ശരിക്കും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി ഉപദ്രവിക്കുക എന്നുള്ളതിനപ്പുറം ആദ്യം മാനസികമായി തളർത്താൻ നോക്കുന്നുണ്ട്. അതൊക്കെ പിന്നീടാണ്. ആദ്യം ആദ്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രലോഭനങ്ങളും മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ട് ഇതിന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്.
11: അതുമാത്രമല്ല, നമ്മൾ ഇതിനോട് അനുബന്ധമായി മനസ്സിലാക്കേണ്ടത് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ, അതേപോലെ തന്നെ ഒരു പിന്നെ സുഖകരമായ ഒരു അവസ്ഥയിൽ ഇസ്ലാമിനെ കേൾക്കാനും അറിയാനും ആഗ്രഹം കിട്ടിയാൽ, ഒരവസരം കിട്ടിയാൽ അത് ആ മനസ്സുകളെ കീഴടക്കുമെന്നുള്ളതാണ്. ഇത് നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ ശത്രുക്കൾക്ക് ഇത് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് യുദ്ധങ്ങളുടെ മതമെന്നും അതേപോലെ തന്നെ ഇത് ജിഹാദികളാണുമെന്നും ഒക്കെ അവർ പറഞ്ഞു പരത്തുന്നത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. അവർ തന്ന ഓഫർ ഇതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന ഒരു ഓഫർ ഇതായിരുന്നു. അതായത്, മുഹമ്മദേ, നീ ഞങ്ങളുടെ ആദർശത്തിലേക്കും വരണ്ട, ഞങ്ങൾ നിൻ്റെ ആദർശത്തിലേക്കും വരുന്നില്ല, പക്ഷെ നമുക്കൊരു ടൈ ആവാം. എങ്ങനെ? ഞങ്ങൾ നിന്റെ ദൈവത്തെയും ആരാധിക്കാം, നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ ഞങ്ങളും ആരാധിക്കാം, നീയും എന്തു ചെയ്യുക, ഞങ്ങളുടെ ലാത്തയെയും ഉസയെയും നീയും എന്തു ചെയ്യുക വണങ്ങ. അപ്പം രണ്ടു കൂട്ടർക്കും അത് പ്രശ്നമല്ലല്ലോ. നീ എന്തു ചെയ്യേണ്ട, ഞങ്ങളുടെ ദീനിലേക്ക് വരണ്ട, പക്ഷെ ഞങ്ങളുടെ ദൈവങ്ങളെ നീ എന്തു ചെയ്യുക, അതിൽ കാണാം ഒരു സന, ഒരു വർഷം നീ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കുക, അടുത്ത വർഷം ഞങ്ങൾ നിൻ്റെ ദൈവത്തെ ആരാധിക്കുക. അപ്പം ഇതിൽ നമുക്ക് തമ്മിലൊരു പ്രശ്നങ്ങളില്ലല്ലോ. നമുക്കൊരു വിഭാഗീയതയും അതേപോലെ തന്നെ ഒരു അസ്പൃശ്യതയും ഒന്നും ഇതിൽ വരില്ല. നമുക്ക് ചേർന്ന് നിന്നും പ്രവർത്തിക്കാം. അപ്പോഴാണ് ആ ഒരു കൊച്ചു അധ്യായം അവതരിക്കുന്നത്,
9: സൂറത്തുൽ കാഫിറൂൻ.
11: അതായത് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയണം. കൊല്ലോ നബിയെ, അങ്ങ് പ്രഖ്യാപിക്കുക, യാ അയ്യുഹൽ കാഫിറൂൻ,
9: അല്ലയോ സത്യനിഷേധികളെ,
11: ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല. അതേപോലെ തന്നെ വലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. എന്നിട്ട് ആ ഒരു സൂറത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ എന്താണ്, അതിനെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, പിന്നെ വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കാൻ, എന്തിലും നമുക്ക് സൗഹൃദമാകാം. ഇസ്ലാം പ്രഘോഷണം ചെയ്യുന്നത് മാനവ സൗഹാർദ്ദമാണ്, മത സൗഹാർദ്ദമല്ല. മതത്തിൽ സൗഹാർദ്ദമില്ല. കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്നദ്ദീൻ ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായത് ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ, അതേ അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ. അത് മറ്റൊന്നുമായി ചേർന്ന് നിൽക്കില്ല. ഇസ്ലാം എല്ലാത്തിൻ്റെയും മുകളിലാണ്. അതിന് എല്ലാത്തിൻ്റെ അതിൻ്റെ മൻസിലത്ത് എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മുകളിലാണ്.
9: ശരിക്കും അവരന്ന് ആ ഒരു നീട്ടിവെച്ച ആ ഒരു മോഹന വാഗ്ദാനം ശരിക്കും വിഡ്ഢിത്തമാണത്. ലോകത്തെല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള ചില ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് എല്ലാവർക്കും ഒന്നായിക്കൂടെ, നിങ്ങൾ ഞങ്ങളത് ആരാധിക്കും, ഞങ്ങൾ നിങ്ങളത് ആരാധിക്കാം, നമുക്കിങ്ങനെ അങ്ങനെ പരസ്പരം ഒരു ഒത്തൊരുമയിൽ നിങ്ങളുടെ ആഘോഷങ്ങളിൽ ഞങ്ങളും പങ്കെടുക്കാം, ഞങ്ങളുടെ ആഘോഷങ്ങളിൽ നിങ്ങളും പങ്കെടുക്കുക. ഇത് കേൾക്കുമ്പോൾ നല്ല ഒരു രസമുള്ള വാക്കായിരിക്കും. പക്ഷേ ഒരിക്കലും ഒരു ഐഡിയോളജി ആത്മാർത്ഥമായി പിന്തുടരുന്ന ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് വേറൊരു വസ്തുതയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കാരണം നമ്മൾ നീതിയോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി നമ്മൾ കാണുന്ന ഒരു ഐഡിയോളജി, അതിന് വേണ്ടി ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ഒരാളും ഒരു ബുദ്ധിയുള്ള മനുഷ്യനും നടത്തൂല. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു പൊട്ടത്തരത്തിന് അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, ഞാൻ ആരാധിക്കുന്നതിനൊരിക്കലും നിങ്ങൾ ആരാധിക്കൂല. അത് വെറുതെ പുറംപൂച്ചിൽ പലതും ചെയ്തേക്കാം, പക്ഷെ ആത്മാർത്ഥതയോടെ അത് ചെയ്യൂല. നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ചെയ്യില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ പക്ഷെ എനിക്കത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാനൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇത് വെട്ടിത്തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം, എന്ന് പറഞ്ഞതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റൊരു മതക്കാരൻ്റെ ശവസംസ്കാര ചടങ്ങും ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യത്വം കാണിച്ചതുകൊണ്ടാണത്, ഒരു മനുഷ്യ സൗഹാർദ്ദമാണ് അവിടെ കാണിച്ചത്. അതേപോലെ തന്നെ തൻ്റെ അയൽവാസികളോട്, അവർ മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ, മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ, തൻ്റെ വീട്ടിലുള്ള കറിയിൽ കുറേ അല്പം വെള്ളം ചേർത്തിട്ടെങ്കിലും അവർക്കും കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊരു സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഈ വിഡിത്തം നിറഞ്ഞ ബോഷ്ക്ക് നിറഞ്ഞ മതസൗഹാർദ്ദം ഒരിക്കലും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തില്ല. അത് നടക്കൂല, അത് കേവലം പ്രകടനപരതകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയേ ചെയ്യുള്ളൂ.
11: അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ പല ആഘോഷങ്ങളുടെ വേളയിലും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളും കുട്ടികളും അതിലെ സ്ത്രീകളുമൊക്കെ അതിൻ്റെ വേഷവിധാനങ്ങൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് പറയേണ്ടുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ കറാമത്തുകൾ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്, അത് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രവാചകന്മാർ പ്രൊമോട്ട് ചെയ്തിരുന്ന എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ടുന്ന അല്ലെങ്കിൽ പിന്നെ ദീന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകൾ കറാമത്ത് കച്ചവടം ചെയ്യുന്നു. പ്രവാചകന്മാരുടെ മാതൃക എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകൾ, ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു ചരിത്ര പരാമർശമാണ്.

വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്ത മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേ തലക്ക്

0: ളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: أعوذ بالله من الشيطان الرجيم.

0: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: രോഗവും രോഗിയും ബന്ധുക്കളും. രചന അബൂബക്കർ കടവത്തൂർ. രോഗാവസ്ഥ ഏവരെയും അസ്വസ്ഥരാക്കുന്ന ഒന്നാണ്. അരോഗ ദൃഢഗാത്രരെന്ന് നാം കരുതിയിരുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ ഗുരുതരമായ രോഗം വന്ന് കിടപ്പിലാണെന്നറിയുമ്പോൾ രോഗിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറെ ദുഃഖിതരാകുന്നു. പലരെ സംബന്ധിച്ചും താങ്ങാനാവാത്ത ചികിത്സാ ചെലവ് വലിയ ബാധ്യതയായി മാറുന്നു. ശുശ്രൂഷിക്കാൻ മക്കളോ ബന്ധുക്കളോ ഇല്ലാതെ പ്രയാസപ്പെടുന്ന പല രോഗികളുമുണ്ട്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ സന്മനസ്സില്ലാത്ത മക്കൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിത്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് വിശിഷ്യ വാർദ്ധക്യത്തിൽ സ്വർഗം നേടാനുള്ള പുണ്യപ്രവൃത്തിയായി ഇസ്ലാം പഠിപ്പിക്കുന്നു. തിരക്കുപിടിച്ച ജീവിതം നയിച്ചിരുന്ന ആൾക്ക് പെട്ടെന്നൊരു ദിവസം ഒരു പണിയും ചെയ്യാനാവാതെ വീട്ടിലോ ആശുപത്രിക്കിടക്കയിലോ കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഏറെ വേദനയുളവാക്കുന്നതാണ്. അയാൾ പലതും ആലോചിച്ച് മാനസികമായി തളർന്നേക്കാം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരപ്രദമാവുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സന്ദർഭമാണ് രോഗാവസ്ഥ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും ദുആകളും ദിക്റുകളുമായി കഴിയുവാനും കൂടുതൽ സമയം ലഭിക്കുന്ന ഏറ്റവും അനുയോജ്യമായ ഒരവസരം കൂടിയാണത്. ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാനും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കാനും പ്രഭാഷണങ്ങൾ ശ്രവിക്കുവാനും ഈ അവസരം ഉപയോഗപ്പെടുത്തി അറിവും പുണ്യവും നേടാവുന്നതാണ്. രോഗം വന്നാൽ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക വഴി രോഗി കൂടുതൽ പുണ്യം നേടുകയാണ്. രോഗം പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്നാണ് പ്രവാചകവചനം. രോഗിയെ സന്ദർശിക്കൽ. രോഗിയെ സന്ദർശിക്കൽ പുണ്യപ്രവൃത്തിയാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതകളിലൊന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. രോഗിയെ സാന്ത്വനപ്പെടുത്താനും അതുവഴി ആശ്വാസം നൽകാനുമാണ് സന്ദർശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ രോഗിയെ സന്ദർശിക്കൽ വിപരീത ഫലം ഉണ്ടാകാൻ കാരണമായേക്കും. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന രോഗിക്ക് അണുബാധ ഏൽക്കാതിരിക്കും.

0: സംരക്ഷിക്കാൻ സന്ദർശനം ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ രോഗിയെ കാണാതിരിക്കലാണ് രോഗിക്ക് നല്ലതെന്ന് മനസ്സിലാക്കുക. രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം ഇരിക്കാതെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു സന്ദർശകന്റെ ബാധ്യത. മറ്റൊരു രോഗി ഇതുപോലെയുള്ള രോഗം വന്ന് പെട്ടെന്ന് മരിച്ചുപോയ കഥയും മറ്റും പറഞ്ഞ് രോഗിയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. സാരമില്ല, സുഖമാവും, ഇൻഷാല്ലാ എന്ന് പറയാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അടുത്ത ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സന്ദർശനം രോഗിയേറെ ഇഷ്ടപ്പെടുന്നതും രോഗിക്ക് ഏറെ ആശ്വാസം നൽകുന്നതുമാണ്. അതേസമയം അടുത്ത ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ അല്ലാത്തവർ കൂടുതൽ സമയം രോഗിയുടെ അടുത്ത് ഇരിക്കാതിരിക്കലാണ് അഭികാമ്യം. സന്ദർശകൻ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അഥവാ രോഗിക്കും രോഗിയുടെ വീട്ടുകാർക്കും അനുയോജ്യമായ സമയം. ആശുപത്രി സന്ദർശിക്കുന്നതും രോഗികളെ സന്ദർശിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകാനും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാനും ഉപകാരപ്പെടും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فقاتل في سبيل الله لا تكلف إلا نفسك وحذر المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا.
2: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 84-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഫഖാതിൽ, എന്നാൽ നീ യുദ്ധം ചെയ്യുക. ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ലാ തുകല്ലഫു, നീ ശാസിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുകയില്ല. ഇല്ലാ നഫ്സക്ക, നിന്റെ സ്വന്തം ദേഹത്തെക്കുറിച്ചല്ലാതെ. വഹദ്ദിൽ, നീ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ. അസല്ലാ, അള്ളാഹു ആയേക്കാം. അയ്യകുഫ, അവൻ തടുക്കുവാൻ അല്ലെങ്കിൽ തടയുവാൻ. ബഅ്സ, സമരശക്തി, ശൗര്യം. അല്ലദീന കഫറൂ, അവിശ്വസിച്ചവരുടെ. വല്ലാഹു, അല്ലാഹുവാകട്ടെ. അഷദ്ദു, ഏറ്റവും കഠിനമായവനാണ്. ബഅ്സൻ, സമരശക്തിയാൽ. വ അഷദ്ദു, അധികം കഠിനമായവനുമാണ്. തങ്കീല, ശിക്ഷ നൽകുന്നതിൽ. ഇതാണ് 84-ാമത്തെ വചനം. എന്നാൽ നബിയെ, നീ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊള്ളുക. നിന്നോട് നിന്റെ സ്വന്തത്തെക്കുറിച്ചല്ലാതെ ശാസിക്കപ്പെടുന്നതല്ല. സത്യവിശ്വാസികളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തുകൊള്ളുക. അവിശ്വസിച്ചവരുടെ ശൗര്യത്തെ അല്ലാഹു തടുത്തു തന്നേക്കാം. അല്ലാഹുവാകട്ടെ അതികഠിനമായ ശൗര്യമുള്ളവനും അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു. ഇതാണ് 84-ാമത്തെ വചനം. ഇവിടെ വിശുദ്ധ ഖുർആനിലും ഇസ്ലാമിക അധ്യാപനങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഇത്തരം വചനങ്ങളെ സന്ദർഭത്തിന് അടർത്തിയെടുത്ത് ഖുർആൻ യുദ്ധത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു മതമാണെന്നും മുസ്ലിമല്ലാത്ത ആളുകളെയൊക്കെ കൊന്നൊടുക്കണമെന്നാണ് ഇസ്ലാമിക ഗ്രന്ഥം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്നതെന്നുമൊക്കെ പ്രചരിപ്പിക്കുന്നവർ കാണാൻ സാധിക്കും. ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം, യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ ഏത് കാലത്തും ഏത് പരിതസ്ഥിതിയിലും ഏത് അവസ്ഥയിലും യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നും യുദ്ധം അത് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണെന്നും ഒന്നും വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. അതേപോലെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ കാണാനും കഴിയില്ല. ഇസ്ലാം സമാധാനത്തെ ആഗ്രഹിക്കുന്ന മതമാണ്. എന്നാൽ ഒരു നിലക്കും വിശ്വാസികളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നൊരവസ്ഥയിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചൊരവസ്ഥയിൽ, അവിടെ മാന്യമായി ന്യായമായി പ്രതികരിക്കാൻ, ആ പ്രതിരോധം തീർക്കാൻ, യുദ്ധം ചെയ്യാൻ അള്ളാഹു അനുവദിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇവിടെ പ്രത്യേകം പറഞ്ഞ കാര്യം, ഫഖാതിൽ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ താങ്കൾ യുദ്ധം ചെയ്യുക. എന്നാൽ ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മറ്റുള്ളവർ, പ്രവാചകന്റെ അനുയായികൾ, അവരെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കണം. യുദ്ധം നിലവിലുള്ളൊരു സാഹചര്യത്തിൽ അനിവാര്യമായും യുദ്ധം ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായും ഒരു നേതാവ് എന്ന നിലക്ക് തൻ്റെ അനുയായികളെ അതിന് പ്രേരിപ്പിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ പരാമർശം. എന്നാൽ അവരതിന് സന്നദ്ധമാകുന്നില്ലെങ്കിലോ? അവർ യുദ്ധം ചെയ്യാൻ സന്നദ്ധരല്ലെങ്കിൽ, ആരെങ്കിലും അങ്ങനെ പിന്മാറിക്കളയുന്നുവെങ്കിൽ, ആ വിഷയത്തിൽ താങ്കൾ കുറ്റക്കാരനല്ല. അതാണ് ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവരോട് പറയുക, അവരെ പ്രേരിപ്പിക്കുക, ആരെങ്കിലും അതിന് സന്നദ്ധരല്ലെങ്കിൽ അവരാണതിന് കുറ്റക്കാർ എന്നാണ് ആ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അങ്ങനെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ യുദ്ധം അനിവാര്യമായൊരു സാഹചര്യത്തിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹു ആശ്വസിപ്പിക്കുന്നു, ശത്രുക്കളുടെ സമരവീര്യത്തെ തടുത്തു നിർത്താൻ, അവരെ പ്രതിരോധിക്കാൻ അള്ളാഹുവാണ് ഏറ്റവും ശക്തനായിട്ടുള്ളവൻ. അതിന് അള്ളാഹു നിങ്ങളെ സഹായിക്കും. ആ ആയത്ത് അവസാനിപ്പിക്കുന്നു, വല്ലാഹു അഷദ്ദു ബഅസൻ വ അഷദ്ദു തൻകീല. അള്ളാഹു അതിശക്തമായ കഠിനമായ സമരശക്തിയുള്ളവനും അല്ലെങ്കിൽ ശൗര്യമുള്ളവനും അതുപോലെ തന്നെ അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഉള്ള കാര്യമാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്ലിം വിരോധികളും അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളും അതേപോലെ തന്നെ ഇസ്ലാമിനെ തീവ്രമായി പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളുകളും ഒരുപോലെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ പരാമർശമെന്നത് പ്രത്യേകം ശ്രദ്ധേയമായൊരു കാര്യമാകുന്നു. ഫജാഹിദ് അയ്യുഹൻ നബിയു ഫീ സബീലില്ലാഹ് വ ഇഅലാഇ കലിമതിഹി. അള്ളാഹുവിൻ്റെ വചനം അത്യുന്നതമാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവാചകരെ താങ്കൾ ധർമ്മസമരം നടത്തുക. ലാ തുൽസം ഫിഅല ഗൈരിക വലാ തുആഖിദ് ബിഹി. താങ്കൾ താങ്കളുടെ കാര്യത്തിലാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഹുദ്ദ അൽ മുഅ്മിനീന അലൽ ഖിതാലി വൽ ജിഹാദ് വറഗിബ്ഹും ബിഫീഹി. മുഅ്മിനീങ്ങളെ അതിനുവേണ്ടി താങ്കൾ പ്രേരിപ്പിക്കുക. ലഅല്ലല്ലാഹ് യംനഉ ബിക വബിഹിം ബഅസൽ കാഫിരീന വശിദ്ദതിഹിം. താങ്കളെ കൊണ്ടും അതേപോലെ തന്നെ മുഅ്മിനീങ്ങളെ കൊണ്ടും അല്ലാഹു ആ ശത്രുക്കളെ അവരുടെ സമരശക്തിയെ അവരുടെ വീര്യത്തെ അല്ലാഹു തടഞ്ഞു വച്ചേക്കാം. വല്ലാഹു തആല അഷദ്ദു ഖുവ വ അഅലമു ഉഖൂബത്തൻ ലിൽ കാഫിരീൻ. അതിശക്തമായ കഴിവുള്ളവനാകുന്നു അല്ലാഹു, അതേപോലെ തന്നെ ശിക്ഷ നൽകുന്നവനുമാകുന്നു അല്ലാഹു എന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഈ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളെ ആവശ്യത്തിൽ ഏറെ ബോധവൽക്കരിച്ചിരുന്നു, അതിൻ്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. യുദ്ധത്തിലാണെങ്കിൽ പോലും അനീതി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാൾ താൻ ഇസ്ലാമിന് കീഴൊതുങ്ങിയിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പിന്നെ വധിക്കാറോ അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ നിലപാട് സ്വീകരിക്കാനോ പാടില്ല. യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഒരാൾ ഒരു ശത്രുപക്ഷത്തുള്ള ഒരാൾ കീഴടങ്ങിയാൽ അയാളുടെ മാന്യമായി പെരുമാറണമെന്ന അധ്യാപനങ്ങളൊക്കെ പ്രവാചകൻ്റെ വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഹദീസിൽ കാണാം, ഖൂമു ഇലാ ജന്ന അർദുഹ സമാവാത്തി വൽ അർദ്. യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് വരുവീൻ. ആ സ്വർഗമെന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെക്കാൾ വിശാലമാകുന്നു സ്വർഗലോകം എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൻ ആമനബില്ല വ റസൂലി വ അഖാമ സ്വല വ ആത സക വ സാമ റമദാൻ കാന ഹഖൻ അലല്ലാ അൻ യുദ്ഖിലഹു അൽ ജന്ന ഹാജറ ഫീ സബീലില്ലാ ഔ ജലസ ഫീ അർദിഹി അല്ലത്തി വുരിദ ഫീ. قالوا يا رسول الله افلا نبشر الناس بذلك فقال ان في الجنه 100 درجه اعدها الله للمجاهدين في سبيل الله بين كل درجتين كما بين السماء والارض فاذا سالتم الله فاسالوه الفردوس فانه اوسط الجنه واعلى الجنه وفوقه عرش الرحمن ومنه تفجر انهار الجنه. സ്വഹീഹായ ഹദീസിൽ ഈ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ആരെങ്കിലും അള്ളാഹുൽ വിശ്വസിക്കുകയും അവൻ്റെ ദൂതനിൽ വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ അവനോട് അള്ളാഹുവിനുടെ കടമയാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോകുന്ന ആളുകൾ അവർക്കും സ്വർഗം അള്ളാഹുവിൻ്റെ മേൽ കടമയാകുന്നു. അപ്പോൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ഈ കാര്യം ഞങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കട്ടെ, ഈ സന്തോഷവാർത്ത അവരെ അറിയിക്കട്ടെ. അപ്പോൾ പ്രവാചകൻ പറയാണ്, അതെ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. ആ പദവികൾ അല്ലാഹു, ഏറ്റവും ഉയർന്ന പദവി അല്ലാഹു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അഅദ്ദഹല്ലാഹുലിൽ മുജാഹിദീന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നു. ഓരോ പദവികൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലുള്ള അന്തരമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് തന്നെ ചോദിക്കുക, കാരണം അത് സ്വർഗത്തിലെ ഏറ്റവും ഔസത്തായ, ഏറ്റവും മധ്യത്തിലുള്ളതാകുന്നു, സ്വർഗത്തിലേറ്റവും ഉന്നതമായതാകുന്നു. അതിൻ്റെ മുകളിലാകുന്നു റഹ്മാനായ അള്ളാഹുവിൻ്റെ അർശ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടി ഒഴുകുന്നത് എന്നൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും യുദ്ധവുമായി ബന്ധപ്പെട്ട ആ പരാമർശങ്ങൾ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണെന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തുടർന്ന് 85-ാമത്തെ ആയത്ത്,
1: മൈ യഷ്ഫ ഷഫാഅതൻ ഹസന ഷഫാഅതൻ ഹസന തയ്യകുല്ലഹു നസീബും മിൻഹാ വമൻ യഷ്ഫ ഷഫാഅതൻ സയ്യഅത യകുല്ലഹു കിഫ്ലും മിൻഹാ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത. മൈ യഷ്ഫ,
2: ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, മൈ യഷ്ഫ, ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, ഷഫാഅത്തൻ ഹസനത്തൻ, നല്ല ശുപാർശ, ഷഫാഅത്തൻ ഹസനത്തൻ, യകുല്ലഹു അവനുണ്ടായിരിക്കും, നസീബും മിൻഹ, അതിൽ നിന്ന് ഒരു ഓഹരി, ഒരു വിഹിതം, യകുല്ലഹു നസീബും മിൻഹ. വമൻ യഷ്ഫ ഷഫാഅത്തൻ സയ്യഅത്തൻ, ആരെങ്കിലും ചീത്ത ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, യകുല്ലഹു കിഫ്ലും മിൻഹ, അതിൽ നിന്നും ഒരു വിഹിതം അവനുണ്ടായിരിക്കും. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, അല്ലാഹു എല്ലാ കാര്യത്തിനും അവൻ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, അവൻ കഴിവുറ്റവനാകുന്നു, അതേപോലെ തന്നെ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. ഇവിടെ ഏതെങ്കിലും ഒരു നല്ല കാര്യം അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിനുവേണ്ടി അത് നടപ്പിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ മൈ യഷ്ഫ ഷഫാഅത്തൻ ഹസന എന്ന ഗണത്തിൽപ്പെടും. എങ്കിൽ അതിനുവേണ്ടി പ്രേരിപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച, അതിനുവേണ്ടി പ്രാർത്ഥിച്ച വ്യക്തി ആ കാര്യത്തിന് അതിൻ്റെ ഒരു ഓഹരിക്ക് അഥവാ പ്രതിഫലത്തിന് അവൻ അർഹനായിത്തീരും. എന്നതുപോലെ തന്നെ ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിലേക്ക് ക്ഷണിക്കുകയോ അതിനുവേണ്ടി അപേക്ഷിക്കുകയോ ചെയ്താൽ ആ ആൾ യകുല്ലഹു കിഫ്ലും മിൻഹ, അതിൻ്റെ ഒരു വിഹിതം, ശിക്ഷയിൽ നിന്നൊരു വിഹിതം അയാൾക്ക് ലഭിക്കും. എല്ലാം അല്ലാഹു എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു, എല്ലാ കാര്യത്തിനും അല്ലാഹു കഴിവുറ്റവനാകുന്നു എന്നൊക്കെയാണ് വക്കാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത എന്ന വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും നന്മക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രേരണകൾ, പ്രോത്സാഹനങ്ങൾ, അതേപോലെ തന്നെ പ്രാർത്ഥനകൾ എന്നൊക്കെ ആ ആദ്യ ഭാഗം അറിയിക്കുന്നുണ്ട്. ഒരിക്കലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അത്തരത്തിലുള്ള ഒരാളാകാൻ നമുക്ക് പാടില്ല എന്ന് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നവരാകാൻ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാവാൻ നമുക്ക് സാധിക്കണം. മൈ യസ് അ ലിഹുസൂലി ഗൈരിഹി അലൽ ഖൈരി യകുല്ലഹു ബിഷഫാഅതിഹി നസീബും മിന സവാബി, ആരെങ്കിലും അധ്വാനിക്കുന്നുവെങ്കിൽ, പരിശ്രമിക്കുന്നുവെങ്കിൽ മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി, അതേത് തരത്തിലാണെങ്കിൽ തൻ്റെ കഴിവും തൻ്റെ യോഗ്യതയും തൻ്റെ അറിവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ ആ നന്മയുടെ ഒരു വിഹിതം അയാൾക്ക് ലഭിക്കും അഥവാ പ്രതിഫലം ലഭിക്കും. വമൻ യസ് അ ലി ഈസ്വാലിഷരി ഇലാ ഗൈരിഹി, മറ്റൊരാൾക്കൊരു തിന്മ, ഒരു ദോഷമുണ്ടാകാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, യകുല്ലഹു നസീബും മിനൽ വിസ്രി വൽ ഇസ്മി, ആ തിന്മയുടെ ഒരു വിസർ, ഒരു പാപഭാരം, ഒരു കുറ്റം അയാൾക്കും ലഭിക്കും. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷാഹിദൻ വഹഫീദൻ, എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ട് മേൽനോട്ടം വഹിക്കുന്നവനായിട്ട് അല്ലാഹു ഉണ്ട്. അല്ലാഹു മദി വക്കാനല്ലാഹു അല്ലാഹു ആകുന്നു അലാ കുല്ലി ഷൈഇൻ മുഖീത, എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനായിട്ട് എന്നാണ് ആ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷക്ക് വക നൽകുന്ന ഒരു കാര്യമാകുന്നു അത്. വൽ മുറാദു ബിഷഫാഅഹുന അൽ മുആബനതു അലാ അംരിൻ മിനൽ ഉമൂരി. അല്ലാമ സഅദി റഹ്മുള്ള പറയാണ്, ഇവിടെ ശുപാർശ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മക്കു വേണ്ടിയുള്ള സഹകരണമാകുന്നു. ഫമൻ ശഫഅ ഗൈറഹു വഖാമ മഅഹു അലാ അംരിൻ മിനൽ ഉമൂരിൽ ഖൈരി. ഒരാൾ മറ്റൊരാൾക്കു വേണ്ടി ഒരു നന്മക്കു വേണ്ടി നിലകൊള്ളുമ്പോൾ, അതേപോലെ നന്മക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ, വമിൻഹു അഷ്ഫാഅത്തു ലിൽ മദ്ലൂമീന ലിമൻ ളലമഹും, അതിൽപ്പെടും മർദ്ദിതനായ ഒരാൾക്ക് വേണ്ടി ആ ആൾക്കെതിരിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത്. കാന ലഹു നസീബുൻ മിൻ ശഫാഅത്തിഹി ബിഹസ്ബി സഈഹി വഅമലിഹി വനഫ്ഇഹി വലാ യൻഖുസ് മിൻ അജ്രിൽ അസീരി വൽ മുബാശിരി ശൈഉൻ വമൻ ആബന ഗൈറഹു അലാ അംരിൻ മിൻ ശദ്ദി കാന അലൈഹി കിഫ്ലുൻ മിൻ ഇസ്മി ബിഹസ്ബി മാ ഖാമ ബിഹി വആബന അലൈഹി. എന്നതുപോലെ തന്നെ തിന്മക്കു വേണ്ടി, ഒരു തെറ്റായ കാര്യത്തിനു വേണ്ടി ഒരാളെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ അയാൾക്ക് കിട്ടുന്നത് പോലത്തെ ഒരു വിഹിതം അതിൽ പ്രേരിപ്പിച്ച ആൾക്കും ലഭിക്കുമെന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഫഫി ഹാദൽ ഹദീസി അൽ അദീം അല തആബുനി അലൽ ബിർരി വത്തഖ്വ. സൂറത്തുൽ മാഇദിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വതആബനു അലൽ ബിർരി വത്തഖ്വ വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുവീൻ. വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിനും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത് എന്ന ഖുർആനിൻ്റെ പരാമർശം പോലെ തന്നെ നന്മയിലായിരിക്കണം നമ്മുടെ സഹകരണം. നന്മക്കു വേണ്ടിയായിരിക്കണം നമ്മളുടെ എല്ലാ നിലക്കുമുള്ള പരിശ്രമം. വഖാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, ഐ ഷാഹിദൻ ഹഫീലൻ ഹസീബൻ അലാ ഹാദിഹിൽ അഅ്മാലി ഫയുജാസി കുല്ലൻ മാ യസ്തഹിഖുഹു. എല്ലാം അല്ലാഹു കണ്ടറിയുന്നുണ്ട്. ആർക്കു വേണ്ടി എന്ത് നന്മക്കു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന കാര്യം അള്ളാഹു കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അർഹിക്കുന്ന പ്രതിഫലം, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അള്ളാഹു നൽകുമെന്നുകൂടി അവസാനം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നന്മക്ക് പരസ്പരം പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, സഹകരിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു കാരണവശാലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മക്ക് വേണ്ടി പരസ്പരം സഹകരിക്കുന്ന അത്തരത്തിലുള്ള ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാ അല്ലാ, ജസാക്കുമുള്ളാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഈവനിംഗ് ലൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈവനിംഗ് ലൈവിൽ നെല്ലിക്കാപറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ മുബീൻ കൊടിയത്തൂർ,
1: ഞാൻ സൈനുൽ ആബിദ് മലോറം.
0: നമ്മുടെ കൂടെ രണ്ട് കൂട്ടുകാരാണുള്ളത്. അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടലേ.
1: അതെ, ആരാണ് ആദ്യം പരിചയപ്പെടുന്നത്?
2: ഫാത്തിമ.
1: ഓക്കെ,
0: ഫാത്തിമ.
1: ഫാത്തിമയുടെ വീട് എവിടെയാണ്?
0: കുടുക്കിൽമാരം. കുടുക്കിലുമ്മാരം അല്ലേ? ആ, താമരശ്ശേരിയാണ്.
1: അതെ, അവിടെ വേറെ പ്രത്യേകത ഉണ്ട്.
0: ഒരു കുടുക്കിലാണോ?
1: ഒരു കുടുക്കിൽപ്പെട്ട ഒരു കഥ ഉണ്ട് അവിടെ. അതായത് സംഭവം വേറെ ഒന്നുമില്ല, ഈ അടുത്ത കാലത്തെ കേരളം കറഞ്ഞൊരു സമരം നടന്നിരുന്നു ഫ്രഷ് കട്ടിനെതിരെ. അതില് വളരെ ആ പ്രദേശത്തിലെ ആളുകളല്ലായിരുന്നു, കുറെ കാലം ഒളിവിലൊക്കെ ആയിരുന്ന സ്ഥലം. അവിടെ ഭയങ്കര പ്രയാസമുള്ള നാടാണ്, അതിലെ ജീവിക്കാൻ ഇപ്പോ സ്മെല്ല് പ്രയാസമായിട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമരമൊക്കെ അവിടെ നടന്നിരുന്നു അല്ലേ.
0: അതെ അതെ. പിന്നെ അപ്പൊ ഫാത്തിമ എത്രാം ക്ലാസ്സിലാണ്? ഫാത്തിമ എന്ന് മാത്രമാണോ പേര്? വേറെ അത്ര ഫാത്തിമ എന്ന് മാത്രമേ പേരുള്ളത്? ആ ഓക്കെ. ഫാത്തിമ ഇടയാട്ട്. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ്? ആറാം ക്ലാസ്സിലായി. അപ്പോ അഞ്ചിൽ നിന്ന് ജയിച്ച് ആറിലേക്ക് എത്തില്ലേ. സ്കൂളിന്റെ പേരെന്താ? ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ. ഓക്കെ, അടുത്ത ആളാരാണ്? നിഹില ബിൻത്ത് സെയിൻ. ഓക്കെ, മോളാണ്.
1: അതെ. ഫാത്തിമയുടെ വീട്ടിലെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടില്ല, വീട്ടിലാരൊക്കെ ഉണ്ടെന്നുള്ളത് പറയണ്ടേ?
0: ആരൊക്കെയാണ് ഫാത്തിമന്റെ വീട്ടിൽ? ആരൊക്കെ ഉള്ളത്
2: വീട്ടില്? രണ്ട് കാക്കമാരുണ്ട്.
0: ആ, രണ്ട് കാക്കമാര്. എന്തൊക്കെയാ ചെയ്യണത്? ഒരു പഠിക്കാണോ? എത്രാം ക്ലാസ്സിലാണ്?
2: ഫസ്റ്റത്തെ കാക്ക പ്ലസ് ടു.
0: പ്ലസ് ടു. പിന്നെ
2: രണ്ടാമത്തെ കാക്ക എയ്റ്റ് കായി.
0: ഏഴിൽ നിന്നും ഇപ്പോൾ എട്ടിലേക്ക് ജയിച്ചു അല്ലേ. ഫാത്തിമ പഠിക്കണ അതേ സ്കൂളിലാണോ?
2: അല്ല
0: അല്ല, വേറെ സ്കൂളിലാണ്. ഓക്കെ, വീട്ടിൽ പിന്നെ പിന്നെ ആരൊക്കെ ഉള്ളത്?
2: പിന്നെ താത്ത കോളേജിലാണ്.
0: ആ, കോളേജിൽ പഠിക്കാണ്. എവിടെ, ഏത് കോഴ്സിനാണെന്നറിയോ?
2: ബിഫാം.
0: ബിഫാമിന് പഠിക്കുക. എവിടെ? പുളിക്കല്. ജാമിയ സലഫിയ അല്ലേ? ഓക്കെ. അപ്പോ പിന്നെ ആരാ വീട്ടിലുള്ളത്?
2: പിന്നെ ഉമ്മണ്ട്.
0: ഉമ്മണ്ട്.
2: താത്ത സൗദിയിൽ നിന്നാണ്.
0: ആ,
2: രണ്ടാമത്തെ താത്തയുണ്ട്. എല്ലാരും ഉണ്ട്,
0: എല്ലാരും ഉണ്ട്. അപ്പൊ കൊറേ ആൾക്കാരുണ്ട് വീട്ടില്.
1: വീട്ടില് കൊറേ ആൾക്കാരുണ്ട്. ഉപ്പ വന്നോ? ഉപ്പ ഗൾഫിലാണ് വന്നോ? അപ്പൊ താത്ത ഗൾഫിൽ നിന്ന് വന്നു, വേറൊരു താത്ത ബി ഫാമിന് പഠിക്കുന്നു, രണ്ട് കാക്കമാർ, അഞ്ചാൾക്കാരുണ്ട് നിങ്ങൾ മക്കളിലെ. അതാര്?
2: രണ്ടാമത്തെ
1: കല്യാണം കഴിച്ച. എവിടെ ഉള്ളത്?
0: പാണക്കാട്. ആ, വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ.
1: അതെ. അപ്പോ ആറ് മക്കളുണ്ട് നിങ്ങൾ അല്ലേ? വീട്ടിലെ ഏറ്റവും ഇളയ ആളിങ്ങാണ്.
0: ശരി, അപ്പൊ അഞ്ചാൾക്കാരെ അപ്പോ ഗൾഫിൽ നിന്ന് ഉപ്പ ഇത് ചെലപ്പോ കേൾക്കുണ്ടാവോ?
1: ഉപ്പനോട് പറഞ്ഞിട്ടുണ്ടോ?
0: പറഞ്ഞിട്ടുണ്ടോ?
1: ഇന്ന് ലൈവിന് വരുന്നുണ്ട്.
0: അപ്പൊ ഇങ്ങനെ ഉപ്പനോട് പറയണം, ഇങ്ങനെ റേഡിയോയില് പ്രോഗ്രാമില് വന്നിരുന്നു, അപ്പൊ അത് കേൾക്കാൻ വേണ്ടി പറയണം കേട്ടോ. പ്രോഗ്രാം ഇപ്പോൾ കഴിഞ്ഞു പോയാലും പിന്നെയും കേൾക്കാനുള്ള സംവിധാനം ഉണ്ട്, റിവൈൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് വീണ്ടും കേൾക്കാൻ പറയണം. കുറേ ആൾക്കാർ സലാം പറഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ.
1: അതെ, നമ്മൾ ആയിഷ തോട്ടശ്ശേരിയറ, അതുപോലെ ആയിഷ കരുമ്പിൽ, പിന്നെ പിന്നെ ആറ ഷഫിയ എടപ്പാള്, ഷംനാദ് ഖാൻ, നഫീസ ബിയ താമരശ്ശേരി, അമീർ ടി അടുത്ത നാട്ടുകാര, ഇവരൊക്കെ സലാം പറഞ്ഞ് നമ്മളുടെ കൂടെ കൂടെ ഉണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പിന്നെ അമീർക്ക പതിവ് പോലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ലേ. മക്കളുടെ വളർച്ചയിൽ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസത്തിനും തുല്യ പ്രാധാന്യം നൽകേണ്ടത് അവരുടെ സമഗ്രമായ വ്യക്തിത്വ വികാസത്തിന് അനിവാര്യമാണ്. ഒരു പക്ഷിക്ക് ഉയരത്തിൽ പറക്കാൻ രണ്ട് ചിറകുകൾ ആവശ്യമുള്ളതുപോലെ മക്കൾക്ക് ജീവിതത്തിൽ യഥാർത്ഥ വിജയം കൈവരിക്കാൻ ഈ ഇരു വിദ്യാഭ്യാസങ്ങളും ഒരുപോലെ ആവശ്യമുണ്ട്. ശാസ്ത്രം, ഗണിതം, സാങ്കേതിക വിദ്യ തുടങ്ങിയ ഭൗതിക വിദ്യാഭ്യാസം കുട്ടികളെ ഈ ലോകത്ത് ജീവിക്കാനും നല്ലൊരു തൊഴിൽ കണ്ടെത്താനും യുക്തിഭദ്രമായി ചിന്തിക്കാനും പ്രാപ്തരാക്കുമ്പോൾ മതവിദ്യാഭ്യാസം അവരിൽ ഉത്തമമായ സ്വഭാവ രൂപീകരണവും ധാർമ്മിക മൂല്യങ്ങളും വളർത്തിയെടുക്കുന്നു. കേവലം അറിവ് നേടുന്നതിനപ്പുറം ആ അറിവ് സമൂഹത്തിൻ്റെ നന്മക്കായി എങ്ങനെ ഉപയോഗിക്കണമെന്നത് അവരെ പഠിപ്പിക്കുന്നത് മതവിദ്യാഭ്യാസമാണ്. ഇത് കുട്ടികളിൽ സത്യസന്ധത, കാരുണ്യം, മാതാപിതാക്കളോടും മുതിർന്നവരോടുമുള്ള ബഹുമാനം എന്നിവ വളർത്തുകയും ജീവിതത്തിൽ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ദൈവവിശ്വാസത്തിലൂടെ മാനസിക കരുത്ത് നൽകുകയും ചെയ്യുന്നു. അള്ളാഹു നമുക്ക് മക്കളെ ദീനിനും സമൂഹത്തിനും കുടുംബത്തിനും അതിലുപരി നാളെ പരലോകത്തും ഉപകാരമുള്ള മക്കളാക്കി മാറ്റുമാറാകട്ടെ.
1: ആമീൻ.
0: ഇപ്പോൾ നല്ലൊരു മെസ്സേജാണ്.
1: ഇപ്പോൾ പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. ഇപ്പം എന്താ പറയുക, ഇന്നലെ നമ്മൾ എസ് എൽ സി റിസൾട്ട് വന്നത്. ഇപ്പം പല വിദ്യാർത്ഥികളും പല രക്ഷിതാക്കളും വളരെ വിഷമത്തിലുള്ളവരുണ്ട്. കുറച്ച് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലൊക്കെ വിഷമം അനുഭവിക്കുന്ന രക്ഷിതാക്കളുണ്ടാകും. ചില കുട്ടികൾ അമിതാഹ്ലാദത്തിലാണ്. രണ്ടും വിശ്വാസിക്ക് വേണ്ടതില്ല. പ്രയാസം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ റസൂൽ പറഞ്ഞു, രാജബല്ലി അമ്രിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണെന്ന് റസൂൽ പറയുന്നുണ്ട്. ഇദാ സബത സറ ശക്കറ, എന്തായാലും സന്തോഷം വന്നാൽ അള്ളാഹുവിനെ നന്ദി കാണിക്കും. ഇനി വല്ല ബുദ്ധിമുട്ടും ദൊറ ഇദാ സബത ദൊറ സ്വബറ, വല്ല ബുദ്ധിമുട്ടും വന്നാൽ അവൻ ക്ഷമിക്കും. അത് കാണ ഖൈറുല്ലഹു വക്കുല്ലു ഖൈറുല്ലഹു കമാ ഖാല റസൂൽ. റസൂൽ പറഞ്ഞത് രണ്ടായാലും എന്താണ്, വിശ്വാസിക്കാൻ അനുഗ്രഹമാണ്, നന്മയാണ്. ഇതുപോലെ നമുക്ക് ഒരു വിഷമം വന്നാലും എന്തൊരു പ്രയാസം അതിൻ്റെ പേരിൽ വാവിട്ട് കരയലും അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയും ചെയ്യേണ്ടതില്ല.
0: അതെ അതെ. ഇപ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും അവസരങ്ങളുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ?
1: അതെ.
0: 10-ാം ക്ലാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഒട്ടേറെ അവസരങ്ങളുണ്ട്.
1: അവസരങ്ങളുണ്ട്. അത് മാത്രമല്ല
0: കുറേ ഘട്ടങ്ങൾ ഇനിയും പിന്നിടാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ സാരോപദേശം കേൾക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്.
1: ഏഴ്
0: അല്ലേ സാരോപദേശം കേൾക്കാമെന്ന് തോന്നുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, പടച്ച റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ശരിക്കും നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഹൃദയം അത് നിലച്ചുപോയാൽ പിന്നീട് നമ്മുടെ ജീവിതം അതോടുകൂടെ നിരക്കുകയാണ്. ഒരു മിനിറ്റിൽ 5 ലിറ്ററിലധികം ബ്ലഡ് ഹൃദയം പമ്പ് ചെയ്യുന്നു എന്നാണ് പ്രാഥമിക കണക്ക്. അത് ഓടുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും അതിൻ്റെ അളവ് വർദ്ധിക്കുമെന്നും പറയുന്നു. മിനിറ്റിൽ അനവധി തവണ മിടിക്കുന്ന ഹൃദയം അള്ളാഹു സുബ്ഹാനഹുവ അത്ഭുതമായ ഒരു സൃഷ്ടിപ്പാണ്. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി, അവൻ സ്കൂളിൽ ലീവായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൻ്റെ ഇക്കാക്കയുടെ ഹാർട്ടിൻ്റെ വാൾവ് 5-6 കൊല്ലം മുമ്പ് മാറ്റിവെച്ചിരുന്നു. ആർട്ടിഫിഷ്യൽ വാൾവാണ് ഉപയോഗിച്ചിരുന്നത്. അതിന് ചെറിയ ലീക്കേജും ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ടായപ്പോൾ അത് മാറ്റി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എറണാകുളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ ചികിത്സ നടത്തുകയും ചെയ്തു. ഏറ്റവും അധ്വാനമുള്ള ഒരു സർജറിയാണ് അത്രേ. അത് ശരീരം നടുഭാഗം പിളർത്തി ഹൃദയത്തിൽ നടക്കുന്ന ഈ ഒരു സർജറി അള്ളാഹു വിജയകരമാക്കി പൂർത്തീകരിച്ച് നൽകിയിട്ടുണ്ട്. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോഴാണ് യഥേഷ്ടം നമ്മൾ ശ്വസിക്കുന്നു, ഓടുന്നു, നടക്കുന്നു. പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് എത്രത്തോളം അനുഗ്രഹമാണ് അനുദിനം ചെയ്തു നൽകുന്നത്. പലപ്പോഴും ഒരു മിഠായി ഒരാൾ തന്നാൽ താങ്ക്സ് പറയാൻ കാണിക്കുന്ന മനസ്സ് പോലും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാൻ, അത് ഓർത്തിട്ട് അൽഹംദുലില്ല പറയാൻ ആർക്കും ഓർമ്മ വരാറില്ല എന്നുള്ളതാണ്. നോക്കൂ, ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാൻ ഇല്ലാത്ത സമയം? എല്ലാ സമയത്തും അള്ളാഹുവിനെ നമ്മൾ സ്തുതിച്ചേ പറ്റൂ. ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദമാ മാതന വഇലൈഹി നുഷൂർ. മരിച്ചിടത്ത് നിന്ന് എന്നെ പുനർജനിപ്പിച്ച പടച്ച റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും. എത്രയോ പേർ രാത്രി ഉറങ്ങിയതാണ്, പിന്നീട് അവർ എണീറ്റിട്ടില്ല, അവർ മരണപ്പെട്ടു പോയി. അപ്പോൾ ജീവനോടെ എണീറ്റ് വരുമ്പോൾ അൽഹംദുലില്ലാഹ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കിട്ടിയ ഒരു അവസരത്തെ നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ് ഒരു വിശ്വാസി. അവിടെ നിന്ന് പിന്നീട് നാം ചെയ്യുന്ന ഓരോ മൂമെൻറ്റും അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നല്ലോ. എണീക്കാൻ പറ്റാതെ പക്ഷാഘാതം ബാധിച്ച, സ്ട്രോക്ക് ബാധിച്ച എത്ര ആളുകളുണ്ട്. അവർ പോലും അറിഞ്ഞില്ല അവരുടെ ശരീരം ഉറക്കത്തിലൊരു ഭാഗം തളർന്നു പോയത്. അപ്പോൾ എണീറ്റിരിക്കാൻ പറ്റുക എന്നുള്ള വലിയ കാര്യമാണ്, എണീറ്റ് നടക്കാൻ പറ്റുക എന്നുള്ള വലിയ കാര്യമാണ്. ബാത്റൂമിൽ പോകാൻ പ്രയാസമുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനെ കൃത്രിമമായി പുറത്തെടുക്കേണ്ടി വന്ന എത്രയോ ആൾക്കാരുണ്ട്. 10-60 കൊല്ലം ഇത് യഥേഷ്ടം ആസ്വദിച്ച് യഥേഷ്ടം ഇത് ചെയ്ത ഒരാൾ ഒരു ദിവസം അദ്ദേഹം രാത്രിയിൽ കനത്ത വേദനയും പ്രയാസവും അനുഭവിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മൂത്രം പുറത്തെടുത്തപ്പോൾ അദ്ദേഹം കരഞ്ഞു. കാരണം ഇത്രയും കാലം പടച്ചറബ് എനിക്ക് തന്ന അനുഗ്രഹം എത്ര വലുതായിരുന്നു. അങ്ങനെ നോക്കിയാൽ നേരം വെളുത്ത് വൈകുന്നേരമാകുന്ന സമയം, നമ്മൾ ബെഡിലേക്ക് ചെന്ന് കിടക്കുന്ന ആ സമയം വരേക്കും നമുക്കൊരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് സ്തുതിക്കാനുണ്ട്, പടച്ചറബിന് നന്ദി പറയാനുണ്ട്. പഠിക്കാൻ പറ്റുന്നതും ആരാധന നിർവഹിക്കാൻ പറ്റുന്നതും യാത്ര ചെയ്യാൻ പറ്റുന്നതും യാത്ര ചെയ്യാനുള്ള വാഹനം റെഡിയാകുന്നതും നമുക്ക് വേണ്ട സാധന സാമഗ്രികൾ വാങ്ങിക്കാനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിൽ വരുന്നതും അത് വാങ്ങിച്ച് കിട്ടുന്നതും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും ഒരു തുള്ളി ഭക്ഷണം കഴിക്കുന്നതും ഈവൻ ഒരു സ്വീറ്റ്, നമുക്കിഷ്ടമുള്ളൊരു മിഠായി, നമുക്കിഷ്ടമുള്ളൊരു ഐസ്ക്രീം, അത് തിന്നാൻ ലഭിക്കുന്നതും ഒക്കെ അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. നാം ആഗ്രഹിച്ചത് എത്ര സമയത്താണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലേ? കല്യാണ വീട്ടിലേക്ക് പോയാൽ നല്ല ഭക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ പോയി, വിവിധങ്ങളായ ഭക്ഷണങ്ങൾ വയറ് നിറച്ച് നമ്മൾ കഴിച്ചു, നല്ല ഫുഡായിരുന്നു എന്ന അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഈ ഭക്ഷണം തന്ന പടച്ചറബിനെ സ്തുതിക്കാൻ നമ്മൾ മറന്നുപോയോ? അതുകൊണ്ട് അള്ളാഹുവിനെ എപ്പോഴും നമ്മൾ ഓർക്കുക. അള്ളാഹു നൽകാത്ത ഒന്നും നമ്മുടെ കയ്യിലില്ല, എല്ലാം അള്ളാഹുവാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, എൻ്റെ നാവിനെ എൻ്റെ വായിലിട്ടടിക്കുമ്പോൾ അത് വാചകങ്ങളാക്കി മാറ്റുന്നത് പടച്ചറബ് സുബ്ഹാനഹു വ തആലയാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളുടെ കാതുകൾ കൊണ്ട് കേൾക്കാൻ പറ്റുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ആ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു, മനസ്സിലാക്കാനുള്ള വകതിരിവും വിശേഷ ബുദ്ധിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നു. അതും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. എവിടെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാത്തത്? ഈ പ്രപഞ്ചത്തിൽ മുഴുവനും അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലേ? ഒരേ വെള്ളം വലിച്ചു കുടിച്ച് ഒരേ ഭൂമിയിൽ മുളപൊട്ടുന്ന വൃക്ഷങ്ങളിൽ നിന്ന് വിവിധ രുചികളുള്ള പഴവർഗ്ഗങ്ങൾ, സസ്യലതാദികൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലേ? എത്ര വലിയ അനുഗ്രഹമാണ് അല്ലേ? ഭൂമിക്കടിയിലുണ്ടാകുന്ന നിരവധി കിഴങ്ങ് വർഗ്ഗങ്ങൾ, മുകളിലുണ്ടാകുന്ന പയർവർഗ്ഗങ്ങളും മറ്റുള്ള പച്ചക്കറികളും അല്ലേ പഴവർഗ്ഗങ്ങളും എന്തെല്ലാമാണ് അള്ളാഹു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒരുക്കി തന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊന്ന് ശാന്തമായി ഒന്ന് നോക്കൂ, നിങ്ങൾ വീടുണ്ടായില്ലേ? അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലേ? വീട്ടിൽ കഴിക്കാനുള്ള ഫുഡും കിടക്കാനുള്ള ബെഡും കുളിക്കാനുള്ള ബാത്റൂമും അല്ലേ എല്ലാം, നമുക്ക് ധരിക്കാനുള്ള ഡ്രസ്സും ചെരുപ്പും, അങ്ങനെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിയാലൊടുങ്ങൂല. അത്രയും അധികം അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ. അടുത്ത ഒഴിവ് ദിവസം നമുക്കൊരു പാർക്കിലേക്ക് പോകണം, ഭയങ്കര സന്തോഷത്തോടെ കാത്തിരുന്നു. ഒഴിവ് ദിവസം എത്തി, നാളെയാണ് നമ്മൾ പാർക്കിലേക്ക് പോകുന്ന ദിവസം. അങ്ങനെ പാർക്കിലേക്ക് കുടുംബത്തോടൊപ്പം പോയി കളിച്ച് ചിരിച്ച് ആനന്ദിച്ച് തിരിച്ചു വന്നു. അടിപൊളിയായിരുന്നു പാർക്ക്, ആഗ്രഹിച്ചതുപോലെ നന്നായി കളിച്ചു സന്തോഷിച്ചു. എന്നിട്ടും നമ്മൾ പറയാൻ മറന്നോ അൽഹംദുലില്ലാ എന്ന്? അങ്ങനെ മറന്നാൽ നമുക്ക് ഒരു നന്ദിയുള്ള അടിമയാണ് നമ്മളെന്ന് പറയാൻ സാധിക്കുമോ? അതുകൊണ്ട് നന്ദിയുണ്ടായിരിക്കണം എപ്പോഴും. നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തോർത്തോർത്ത് പടച്ച റബ്ബിന് ശുക്ർ കാണിച്ച് എൻ്റെ റബ്ബാണ് എനിക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന ആ ഒരു നല്ല മനസ്സ് അള്ളാഹുവിനെ കുറിച്ചുണ്ടാകുമ്പോൾ അള്ളാഹുക്ക് വലിയ ഇഷ്ടമായിരിക്കും അത്തരം ആളുകളെ. അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ സ്തുതിക്കുന്ന, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ആൾക്കാരെ അള്ളാഹുക്ക് എത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അള്ളാഹു എല്ലാ നന്മകളിലേക്കും നമുക്ക് അനുഗ്രഹം ചൊരിയുകയും അള്ളാഹുക്ക് നന്ദിയുള്ള അടിമകളാക്കി അള്ളാഹു നമ്മെ എല്ലാവരെയും മാറ്റിത്തീർക്കുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നമ്മളിപ്പോഴേ മുബീനെ അള്ളാഹു തആല ചെയ്ത അനുഗ്രഹങ്ങളെ എണ്ണിയാ തീരൂല അല്ലേ. നമ്മളിപ്പോൾ കേട്ട ഒരു സർവ്വദൃഷ്ടി ഇങ്ങനെ നോക്കുമ്പോഴേ,
0: അതെ,
1: കാരണം നമ്മൾ കൊറോണൻ്റെ ടൈമിനെ പല ആളുകളും ശ്വാസം കിട്ടാതെ, ആ ഫസ്റ്റ് ടൈം വലിയൊരു ഇതായിരുന്നു. എന്തിനേറെ വർക്ക്ഷോപ്പുകളിലെ ഓക്സിജൻ സിലിണ്ടർ റോള് വരെ എന്ത് ചെയ്തിരുന്നറിയോ, സർക്കാർ ഏറ്റെടുത്തിരുന്നു. വർക്ക്ഷോപ്പ്സുകളിൽ മറ്റേ ഗ്യാസ് വെൽഡ് ചെയ്യാനൊക്കെ ഓക്സിജൻ സിലിണ്ടർ കൊടുക്കും, അതൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ അന്ന് അതിൻ്റെ ഒരു വില, നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ വില, ആ ഓക്സിജൻ്റെ വില അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. നമുക്കൊരു പ്രയാസം വരുമ്പോൾ അതുവരെ നമ്മളിങ്ങനെ അതൊരു ഭാഗം മൈൻഡ് ചെയ്യൂല. പക്ഷേ മനുഷ്യന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നൊരു കുറാനുള്ള വൈൻ അമത്തല്ലാഹി ലാ തുഹ്സുഹാ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹുൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല. അതിന് നമ്മളിനി എങ്ങനെ നന്ദി ചെയ്യാമെന്ന് തീരുമാനിച്ചാലും നമുക്ക് പരിധിയുണ്ട്. പക്ഷേ ഉള്ള സമയം നമ്മൾ എന്ത് ചെയ്യുക, റസൂൽ പറഞ്ഞതുപോലെ അഫ്ല അക്കൂന അബദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് റസൂൽ ചോദിച്ചിട്ടുണ്ടെന്ന് ആയിഷ ബീവിയോട്. റസൂലിൻ്റെ കാലിൽ നീര് കെട്ടി രാത്രി നിന്ന് നമസ്കരിക്കുമ്പോൾ ആയിഷ ബീവി ചോദിച്ചു, റസൂലെ എന്തിനങ്ങനെ കഷ്ടപ്പെടുന്നത്, അള്ളാഹു റസൂൽ അങ്ങേക്ക് അള്ളാഹു തആല എല്ലാ പാപങ്ങളും പുറത്തു തന്നില്ലേ. അപ്പോൾ കുറഞ്ഞ് പറഞ്ഞൊരു മറുപടിയാണത്. ഇതുപോലെ നമ്മളും എന്ത് ചെയ്യും, നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ ഹാർട്ടായാലും നമ്മുടെ കിഡ്നി ആയാലും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു, നന്ദി ചെയ്യേണ്ടിയിരുന്നു. നമ്മുടെ കാലിൻ്റെ മുട്ട് ഒന്ന് മടങ്ങാതായാൽ അതിൻ്റെ പ്രയാസം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഇതിനൊക്കെ നന്ദി ചെയ്യണം അല്ലേ.
0: അതെ, ഇവിടെ നഫീസ പി എ താമരശ്ശേരി അയച്ചൊരു മെസ്സേജ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എണ്ണിയാൽ തീരുകയില്ല, സദാസമയവും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഓർത്ത് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ.
1: അതുപോലെ സഫിയ ഇടപാട്, മാഷാല്ലാഹ്, സാരോപദേശത്തിലൂടെ വളരെ നല്ല ഉപദേശങ്ങൾ തരുന്ന മുനവർ സുലാഹിക്കും, ഈ റേഡിയോയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചെരിയട്ടെ, ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നാരാണ് സീനത്തിലെ
0: പാലക്കാട് നിന്നും സീനത്ത്, അതുപോലെ തന്നെ സുലൈഹ തിരുവാരി, അഷ്റഫ് വി പാലക്കാഴി, അങ്ങനെ കുറേ ആൾക്കാർ നമ്മോടൊപ്പം എത്തിയിട്ട്.
1: റേഹാന ബാനു, മുംതാസ്
0: ജയ്പൂർ ഒക്കെ
1: സലാം പറഞ്ഞ്
0: എത്തിയിട്ടുണ്ട്. ആയിഷ കുറുമ്പിൽ, ആയിഷ തോട്ടശ്ശേരി അറ, ധാരാളം ആൾക്കാർ മാഷാല്ല എത്തിയിട്ടുണ്ട്. നമുക്ക് ചോദ്യം ആരും ഇതുവരെ ചോദിച്ചില്ലല്ലേ.
1: നമ്മൾ അങ്ങോട്ട് ചോദ്യം ചോദിക്കണോ?
0: നമ്മളൊരു ചോദ്യം അയക്കാൻ പറഞ്ഞാലേ എല്ലാവരും അയച്ചോളൂ. അപ്പോൾ ചോദ്യം നിങ്ങൾ അയക്ക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഫാത്തിമ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പാട്ട് പാടാൻ അല്ലേ.
1: അതെ,
0: പൈസിയ മമ്മു കാരുണ്യം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമ ആദ്യം ആരാ പാടുന്നത്?
1: നിഹല
0: പാടും.
1: നിഹല പാടുന്ന ഫാത്തിമ തൊള്ളോണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് പാടിയാൽ മതി, കണ്ണോണ്ടുള്ള ആക്ഷൻ നമ്മൾ ശ്രോതാക്കൾ കേൾക്കൂല അല്ലേ. അപ്പോൾ നിഹല പാടണം, പഠിക്കും.

0: മാഷാല്ലാ, നല്ല ഒരു പാട്ട് നമ്മളിപ്പോൾ കേട്ടതിൽ. അള്ളാഹുവിൻ്റെ കുറേ അനുഗ്രഹം, നമ്മൾ നേരത്തെ സാരോപദേശത്ത് കേട്ടതുപോലെ അതിനെ തുടർന്ന് അള്ളാഹു താല ചെയ്തു തന്ന അനുഗ്രഹങ്ങളും സ്വർഗവും ഒക്കെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. നിഹല
1: ഇഹില വളരെ ഉഷാറായിട്ട് പാടി, മാഷാ അല്ലാ. മദ്രസ പരിപാടികളിലൊക്കെ പാട്ട് അവതരിപ്പിച്ചില്ലേ? സ്കൂളിൽ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. പ്രൈസൊക്കെ കിട്ടിയില്ലേ?
2: എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്.
1: എ ഗ്രേഡ് കിട്ടിയിട്ടില്ലേ? ആ
0: എവിടെ
1: മാഷാ
0: സ്കൂളിലോ?
1: അല്ലാ,
0: മദ്രസയിലോ?
2: മദ്രസയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്.
1: ഫസ്റ്റ് കിട്ടിയില്ലേ?
0: ജില്ലാ ലെവലിലാണോ?
2: ജില്ലയൊന്നും കിട്ടില്ല, സബ് ജില്ലയൊന്നും കിട്ടില്ല.
0: ഓക്കെ.
2: സംസ്ഥാനത്ത് പോകാൻ പറ്റൂലല്ലോ.
0: ആ, ഒരു
1: ചിൽഡ്രൻ
0: വിഭാഗത്തിൽ
1: ക്ലാസ്സിലേക്ക് എത്തിയാൽ ഇനി പോകാൻ പറ്റും അല്ലേ?
0: അടുത്ത വർഷം പോകാൻ പറ്റുമെന്ന് വിചാരിക്കാം.
1: അപ്പം അന്ന് ജില്ലയിലൊക്കെ ഫസ്റ്റ് വാങ്ങി സ്റ്റേറ്റിലേക്ക് എത്തണം കേട്ടോ. റെഡി അല്ലേ? ഇൻഷാല്ലാ.
0: അതുപോലെ നമ്മുടെ മുംതാസ് ബേപ്പൂരിൽ നിന്ന് നല്ലൊരു സന്ദേശം തന്നെയാണ് സാരോപദേശത്തിൽ നിന്ന് കിട്ടിയത്. അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉമ്മർ ചിറമംഗലം അല്ലേ, ചിറമംഗലം നമ്മുടെ കൂടെ സലാം പറഞ്ഞ് കൂടിയിട്ടുണ്ട്. മുബീനെ, നമ്മളിപ്പോൾ പാട്ടൊക്കെ കേട്ടു, നമ്മളോട് ഇന്ന് ഒരു പാട്ട് പാടാൻ ശ്രോതാക്കൾ പറയുമോ?
1: നമ്മളോട് പാടാനോ?
0: ആ,
1: അത് പറയാൻ സാധ്യത കുറവാണ്.
0: പാടാൻ പറഞ്ഞാൽ ഇവർക്കൊന്ന് പഠിക്കാം അല്ലേ?
1: അതെ അതെ.
0: മാഷാല്ലാ, മോളുടെ പാട്ട് സൂപ്പർ, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സഫിയ എടപ്പാൾ. അപ്പോഴേ ഫാത്തിമ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, പാട്ട് പാടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഫാത്തിമ അല്ലേ?
1: അതെ.
0: അപ്പോൾ പിന്നെ ഫാത്തിമയുടെ ഒരു പാട്ടുകൂടെ കേട്ടിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം.
1: ഓക്കെ, അപ്പോൾ അതിന് ചോദ്യം ആരും അയച്ചെന്നില്ലല്ലോ.
0: ചോദ്യം അയച്ചെന്നില്ല, നമ്മൾ ചോദിക്കും.
1: ചോദ്യം ആരും അയച്ചെന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടി വരും.
0: ആ, നമ്മൾ ചോദിച്ചാൽ പിന്നെ അവർക്ക് പണിയാവും.
1: അതെ, അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒരു ചോദ്യം ഉത്തരം അയച്ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ചോദിക്കേണ്ടി വരും. റയ്ഹാന ബാനു തോട്ടശ്ശേരി ആറ ഇവിടെ നീലൻ്റെ പാട്ടിനെ കുറിച്ച് നല്ലൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പാട്ട്, അടിപൊളിയായിട്ടുണ്ട് മാഷാല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫാത്തിമ മോളുടെ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം.
2: ഹജ്ജ്

ماشاء الله.

0: അജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, അജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്.
1: മാഷാല്ലാ, ഫാത്തിമ മോള് നല്ല ഉഷാറായിട്ട് പാടി, കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത്.
2: അതെ, അത് ശ്വാസത്തിന് ചെറിയൊരു പ്രശ്നമുണ്ടല്ലേ മോളു സാർ. ഞാനതാണ്, എസിന്റെ പ്രശ്നമാണോ?
0: അല്ല, പനിയുണ്ടായിരുന്നു.
2: ആ അതാണ്, അത് ശ്വാസം വല്ലാതൊരു പ്രയാസം വരുമ്പോൾ തോന്നി എനിക്ക്.
1: ഏതാണെങ്കിലും പിന്നെ ഉഷാറായിട്ട് പാടിയിട്ടുണ്ട്, നല്ല കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഈ പാട്ട് അടിപൊളിയായിട്ടുണ്ട്, അൽഹംദുലില്ലാ, മനസ്സ് കുളിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് റിഹാന ബാനു തോട്ടശ്ശേരി ആറാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
2: അതെ, ഈ പാട്ട് ഇങ്ങനെ പാടുമ്പോഴേ നമ്മളിപ്പോൾ ഹജ്ജിന് പോകാൻ പോയ ആളുകളുടെയും ഒക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരും.
1: അതെ അതെ, അതുപോലെ തന്നെ മുംതാസ് ബേപ്പൂർ മാഷാല്ലാ നന്നായി പാടിയിട്ടുണ്ട്. ഹുസൈൻ വി മടത്തനാട്ടുകാര മാഷാല്ലാ സൂപ്പർ ഗാനം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്.
2: അതെ, നമ്മൾ ഈ ചില പാട്ടുകൾ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും അല്ലേ.
1: അതെ അതെ,
2: ഇപ്പോൾ ഇവള് പാടിയ പാട്ടാണ്, നമ്മൾ ഫാത്തിമ മോള് പാടിയ പാട്ടാണെങ്കിലും നമ്മൾ ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്ക് ഹജ്ജ് ചെയ്യാനൊരു പൂതി മനസ്സിലേക്ക് താനേ വരുന്ന അവതരണമായിരുന്നു മാഷാല്ലാ. മോബി, ചോദ്യം നമ്മൾ ചോദിക്കേ? ആരും ചോദ്യം ഇതുവരെ തന്നിട്ടില്ല.
1: അപ്പോൾ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം.
2: ഓക്കെ, എന്നാൽ ഇങ്ങനെ ചോദിക്കുന്നല്ലേ ഞാൻ ചോദിക്കണോ? അല്ല ഇങ്ങനെ ചോദിച്ചോ.
1: ഒരു നമ്മുടെ ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, കൊക്ക് ഒരു കാലിൽ നിൽക്കുന്നത് എപ്പോൾ എന്ന് റെയ്ഹാന ബാനു ചോദിച്ചിട്ടുണ്ട്.
2: അതിന് ഉത്തരം ഞാൻ വിടുന്നപ്പോൾ പെട്ടെന്ന് പറയാൻ പോയിരുന്നു.
1: കൊക്ക് ഒരു കാലിൽ നിൽക്കുന്നത് എപ്പോൾ?
2: കൊക്ക് മാത്രമല്ല, ചിലപ്പോൾ താറാവ് നിൽക്കലുണ്ട്, കോഴികൾ നിൽക്കലുണ്ട് ചില ടൈമിന്, അങ്ങനെ ഒരു കാലിൽ. അത് എപ്പോഴാണെന്നറിയോ? അറിയില്ലല്ലോ. ആ, എനിക്കറിയാം.
1: അപ്പോൾ ഏതാണെങ്കിലും ആ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്,
2: ഉത്തരം ശ്രോതാക്കളായിക്കോട്ടെ. അതിൻ്റെ കൂടെ നമ്മുടെ കൂട്ടുകാരിക്ക് അറിയാം, അവർക്ക് അറിയാം, പറഞ്ഞോട്ടെ. ഒരു കറി അവർക്കിപ്പോൾ ഫസ്റ്റ് പറയാം, കൊക്ക് ഒരു കാലിൽ നിൽക്കുന്നത് എപ്പോൾ? അറിയൂല. അപ്പോൾ പിന്നെ നമ്മുടെ ശ്രോതാക്കളാരെ പറയാൻ നോക്കല്ലേ.
1: അതെ അതെ,
2: നമുക്ക് ഏതായാലും അതിന് ഉത്തരം വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം, അതല്ലേ നല്ലത്?
1: അടുത്ത ചോദ്യം, അടുത്ത ഉത്തരം വന്നിട്ട് നമുക്ക് അടുത്ത ചോദ്യം ചോദിച്ചാൽ പോരെ?
2: ഓ, അത് മതി.
1: അപ്പോൾ ഫാത്തിമ മോൾ ഒരു പാട്ട് പാടി, നിഹില മോളും ഒരു പാട്ട് പാടി, രണ്ടാളും നല്ല ഉഷാറായിട്ട് പാടി അല്ല. നമുക്ക് പിന്നെ ശ്രോതാക്കളുടെ ഭാഗത്തുനിന്ന് വോയിസുകളൊന്നും വന്നില്ലല്ലോ. അപ്പോൾ വോയിസുകൾ അയക്കണം. നമ്മളെ കൂട്ടുകാരൊക്കെ ഇപ്പം വെക്കേഷനൊക്കെ ആയിട്ടേ,
2: ആരും വോയിസ് വന്നില്ല.
1: വോയിസുകൾ നമ്മൾ പലരും പല സമയത്തായിട്ട് അയക്കാറുണ്ട്. ഇന്നിപ്പോൾ വോയിസ് ഒന്നും
2: വന്നിട്ടില്ല. നമുക്ക് വോയിസിലെ നമ്പർ ഒന്ന് വേണ്ടേ പറയാം. 85 90 745 845 ഈ നമ്പറിലേക്കാണ് വോയിസുകൾ അയക്കേണ്ടത്.
1: 85 90 745 845 അല്ലേ?
2: അതെ അതെ.
1: അപ്പോൾ അതിലേക്ക് വോയിസുകൾ അയക്കുക. നമ്മുടെ കൂട്ടുകാരൊക്കെ വോയിസൊക്കെ റെക്കോർഡ് ചെയ്യാൻ റെഡിയാണ്.
2: ആണ്, അവർക്ക് ചിലപ്പോൾ നമ്പർ കിട്ടാതെ മറന്നു
1: പോയിട്ടുണ്ടാവും, ഓർമ്മപ്പെടുത്തി കൊടുക്കണം.
2: അതെ,
1: ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിയാൻ പോവാണ് ഏകദേശം അല്ലേ?
2: ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞു തന്നെ പറയാം. ഇപ്പോൾ മദ്രസകൾ സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മളെ മദ്രസകൾ 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും.
1: ഇപ്പോൾ മെയ് 16 ആയി.
2: അതുപോലെ ഹയർ സ്റ്റഡീസിന് പഠിക്കുന്ന 10-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കൊക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് പല സ്ഥലങ്ങളിലും, അതുപോലെ ട്യൂഷനുകൾ തുടങ്ങി.
1: ഇപ്പോൾ പുതിയൊരു അധ്യയന വർഷം തുടങ്ങുകയാണ്.
2: അതെ,
1: പുതിയ മുഖ്യമന്ത്രി, പുതിയ വിദ്യാഭ്യാസ മന്ത്രി, പുതിയ
2: എല്ലാവരും പുതിയത്,
1: പുതിയതാകാൻ പോവാണ് അല്ലേ?
2: പുതിയ കൂട്ടുകാർ, പല കൂട്ടുകാരികൾക്കും, പല സുഹൃത്തുക്കൾക്കും പുതിയ സ്കൂളിലേക്കുള്ള 4-5 പോകുന്ന കൂട്ടുകാരുണ്ടാവും, പല പുതിയ സ്കൂളുകളിലേക്ക്, അതുപോലെ 8 പുതിയ അഡ്മിഷൻ എടുത്തവരുണ്ടാവും, അതുപോലെ കുറേ കുട്ടികൾ 1-ാം ക്ലാസ്സിലേക്ക് പുതിയതുണ്ട്, നമ്മളെ കൊച്ചു കൂട്ടുകാരെ.
1: അതെ അതെ.
2: അപ്പോൾ മദ്രസയിൽ ഇപ്പോൾ അതാകുന്ന തുടങ്ങുകയാണ്.
1: അപ്പോൾ പ്രാവശ്യം മദ്രസയിൽ ബഹജലുള്ളതുകൊണ്ട് കുറേ കൊച്ചു കൂട്ടുകാർ വരാനുണ്ടാവും.
2: ഈ കുഞ്ഞു മക്കള് അവരെ കളിയും ചിരിയും കരച്ചിലും ഒക്കെ ഒരു രസമാണ്.
1: അതെ അതെ.
2: അത് സ്കൂൾ തുറക്കുമ്പോഴേ ചെറിയ കുട്ടികൾ വരുന്നത് ഉമ്മമാരെ കൂടെ വന്ന് കരച്ചിൽ തീരാതെ 2-3 ദിവസം ഫുള്ള് കരച്ചിൽ തന്നെയാണ്. സ്കൂൾ വന്നിട്ട് അവിടെ നിന്ന് കുറേ കരയും, പിന്നെ മുട്ടായും അത് ഇതൊക്കെ കൊടുത്ത് സോപ്പിട്ട് നിർത്തണം. ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ടല്ലോ.
1: അപ്പോൾ നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയണ്ടേ?
2: ആ, അതിന് ശരി ഉത്തരം ആദ്യം അറിയോ? നോക്കിയിട്ട് നമ്മളെ നഫീസ പി എ താമരശ്ശേരിയാണ് ശരി ഉത്തരം ആദ്യം അയച്ചിട്ടുള്ളത്. അതേ നമുക്ക് ലാസ്റ്റ് പറയാം ഉത്തരം. വേറെ ബാക്കിയുള്ള ഉത്തരങ്ങളൊക്കെ വായിക്കാം നോക്കേ.

0: സലീം ഒതുക്ക്, സലീമ ഒതുക്കുങ്ങൾ.
1: അല്ല, അതിന്റെ ഉത്തരം എന്താണ്?
0: അത് പറയാ, ആദ്യം അയച്ച ഉത്തരങ്ങൾ പറയണ്ടേ. ഫൗസിയ മമ്മു, വെള്ളത്തിൽ നിൽക്കുമ്പോൾ. വെള്ളത്തിൽ നിൽക്കുമ്പോൾ രണ്ട് കാലം നിൽക്കലുണ്ട്, ഒരു കാലം വരെ മാത്രം നിലനിൽക്കാറ് മനുഷ്യർ ആദ്യം. ആ ശരി, ഉത്തരം എന്താ അറിയോ? പറയല്ലേ, മറ്റേ കാല് പൊന്തിച്ചു വെക്കുമ്പോൾ.
1: പൊക്കുമ്പോൾ
0: ആ
1: അല്ലേ?
0: ഒരു കാല് പൊന്തിച്ചു വെക്കുമ്പോഴാണ് മറ്റേ കാല് നിൽക്കുക എന്നുള്ളത്.
1: അതിലിവിടെ അയച്ച ഉത്തരം ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട്, മറ്റേകാൽ നിലത്ത് വെക്കുമ്പോൾ എന്നാണ് ഇവിടെ
0: ആ
1: ഉത്തരം.
0: അപ്പൊ രണ്ടു കാലം നിലത്താണല്ലോ ഉണ്ടാവുക.
1: അതെ അതെ. അപ്പോ കൊക്ക് എപ്പോഴാണ് ഒറ്റക്കാലിൽ നിൽക്കുക എന്നുള്ളതാണ് ചോദ്യം.
0: അതെ, അതാ ഞാൻ പറഞ്ഞ കുസൃതി ചോദ്യം എന്ന്
1: അപ്പൊ
0: പറഞ്ഞില്ലായിരുന്നു.
1: മറ്റേകാല് പൊക്കി പൊക്കി വെക്കുമ്പോഴാണ് എന്ത് ചെയ്യണേ?
0: ഒറ്റക്കാലിൽ നിൽക്കുക.
1: ഒറ്റക്കാലിൽ നിൽക്കണേ അല്ലേ? അതിപ്പോ മനുഷ്യന്മാരാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ? അല്ലേ ഫാത്തിമ? ആ അങ്ങനെ തന്നെയാണ്. അപ്പോ അത് നല്ലൊരു ചോദ്യമാണ് ഏതാണ്. അപ്പോൾ വേറെ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്, സഫിയ അടപ്പാൾ. അപ്പൊ അതിന്റെ ഉത്തരം കൂടെ വന്നോട്ടെ അല്ലേ.
0: മനുഷ്യരിൽ ആദ്യം വളരുന്ന അവയവം ഏത് എന്നുള്ളതാണ് ചോദ്യം.
1: മനുഷ്യരിൽ ആദ്യം വളരുന്ന അവയവം ഏത്?
0: അതാണ് ചോദ്യം. ഉത്തരം വരട്ടല്ലേ.
1: ഉത്തരം അയക്കട്ടെ,
0: അപ്പോൾ
1: നമുക്ക് കുറച്ച് സമയം കൊടുക്കാം.
0: കുറച്ച് ആളുകൾ ഉത്തരമൊക്കെ അയക്കട്ടെ. അപ്പോൾ ആ ചോദ്യം വന്നപ്പോഴേ എനിക്ക് വേറൊന്നുകൂടെ, മനുഷ്യരിൽ ആദ്യം വളരുന്ന അവയവം ഏതെന്ന് ചോദിച്ചപ്പോഴേ മനുഷ്യന് ആദ്യം കാഴ്ചയാണോ കേൾവിയാണോ ഉണ്ടാവുക എന്നോട് ചോദിക്കാൻ തോന്നുന്നുണ്ട്. ഏ
1: എന്തുണ്ടാവുക?
0: എന്തുണ്ടാവുക? ആദ്യം കേൾവിയാണോ അല്ലെ കാഴ്ചയാണോ മനുഷ്യരിൽ കുഞ്ഞിൽ ആദ്യം വരുന്നത്?
1: ഫാത്തിമക്ക് ഓർമ്മല്ല.
2: കേൾവി.
0: കേൾവി.
1: മാഷാല്ലാ.
0: അതെ, ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം കാണാം, നിസ്സംഅ വൽ ബസർ എന്നാണ്. ആദ്യം കേൾവി, പിന്നെയാണ് കാഴ്ച പറഞ്ഞിട്ടുണ്ടാകുക. ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അത്. കാഴ്ച പുറത്തെത്തിയില്ല, ഗർഭാശയത്തു നിന്ന് എന്ത് ചെയ്യും? കേൾക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുബീനെ ചോദ്യത്തിന് ഉത്തരം ആരും അയക്കുന്നില്ലല്ലോ.
1: ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: വന്നിട്ടുണ്ട് അല്ലേ.
1: ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: നമ്മൾ ചോദിച്ചതിൻ്റെ ഉത്തരം വന്നു.
1: അതെ, മനുഷ്യരിൽ ആദ്യം വളരുന്ന അവയവം ഏതെന്നുള്ള ചോദ്യം ഇവിടെ സഫിയ അടപ്പാൾ ചോദിച്ച ചോദ്യം.
0: ഷംനാദ് ഖാൻ അതിന് ഉത്തരം അയച്ചിട്ടുണ്ട്, സ്കിന്നിന്. ശരി ഉത്തരമല്ല അല്ലേ.
1: അതിന് ഉത്തരങ്ങൾ വരട്ടെ.
0: അതെ, അതുപോലെ നമ്മൾ ചോദിച്ചതിന് കേൾവി എന്ന് ഉത്തരം അയച്ചിട്ടുണ്ട് റിഹാന ബാനു തുടശ്ശേരി.
1: ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉത്തരങ്ങൾ
0: വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ ശ്രോതാക്കൾക്കുള്ള വോയിസ് അയക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ നമ്മൾ വെക്കേഷൻ്റെതേ പറഞ്ഞല്ലോ, വെക്കേഷൻ തീരുകയാണെന്ന്. പക്ഷേലും നമുക്ക് അവസാന അവസരങ്ങളാണ് നമ്മുടെ കൂട്ടുകാർക്ക് റേഡിയോയിലേക്ക് വരാനുള്ളത്. പിന്നെ ക്ലാസ് തുടങ്ങിയാൽ എന്താണെന്ന് അറിയോ, അവർക്ക് വരൽ പ്രയാസമാവും.
1: അതെ.
0: അപ്പോൾ ഇനി ഒരു 10 ദിവസം, അതിൽ ബലിപെരുന്നാൾ വരുന്നുണ്ട്. ബലിപെരുന്നാളിലേക്കുള്ള പ്രോഗ്രാമുകൾ ഇവിടെ വന്ന് റെക്കോർഡ് ചെയ്യുന്നവർക്ക് ഇനിയും അവസരമുണ്ട്.
1: അതെ,
0: സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അവസരമുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് വോയിസ് ആയിട്ട് അയക്കാനുള്ള അവസരം കഴിഞ്ഞു. ഇനിയുള്ളത് സ്റ്റുഡിയോയിൽ വന്ന് നേരിട്ട് വന്ന് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്.
1: ഇപ്പോൾ ബലിപെരുന്നാളിന് നമ്മുടെ കൂട്ടുകാർക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ കുറച്ചുകൂടി സൗകര്യമാണ്. ഇപ്പോൾ ഒരു വെക്കേഷനിലാണ് പെരുന്നാൾ വരുന്നത് അല്ലേ.
0: അതെ അതെ.
1: അതുകൊണ്ട് മാത്രമല്ല, കുറേ പ്രോഗ്രാമുകൾ ഇപ്പോൾ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ കുറേ എപ്പിസോഡുകൾ നമ്മൾ എന്തായാലും പ്രക്ഷേപണം ചെയ്യും.
0: അതെ, കുറേയേറെ എൻട്രികൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്, 3 ദിവസം 4 ദിവസത്തെ.
1: പക്ഷെ എന്താണെങ്കിലും സ്റ്റുഡിയോയിൽ വന്ന് അവതരിപ്പിക്കുന്നതിന് പ്രത്യേകം അതിൽ പരിഗണന ഉണ്ടാവും.
0: അതുണ്ടോ?
1: അപ്പോൾ
0: ദിവസം
1: പെരിന്തൽമണ്ണ സ്റ്റുഡിയോ ഉണ്ട്, ജാമ്യ അൽഹിന്ദിലെ സ്റ്റുഡിയോ ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലിയിലെ സ്റ്റുഡിയോ ഉണ്ട്,
0: പിന്നെ ഗൾഫിൽ ദമാമിലല്ലേ നമുക്കുള്ളത്.
1: ആ ദമാമിൽ സ്റ്റുഡിയോ ഉണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും നാട്ടിലുള്ള സ്റ്റുഡിയോ, ഇവിടെ ഇപ്പോൾ യാത്ര ചെയ്ത് വരാൻ പ്രയാസമുള്ള ആൾക്കാരൊക്കെ നാട്ടിലുള്ള സ്റ്റുഡിയോകളിൽ പോയി റെക്കോർഡ് ചെയ്ത് അയച്ചു തരികയാണെങ്കിൽ, ഒരു ചെറിയ പേയ്മെൻറ്റ് കൊടുത്ത്
0: അതെ
1: റെക്കോർഡ് ചെയ്ത് അയക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും.
0: അതെ, പക്ഷേ അത് വേറൊന്നുണ്ട്, ഈ അയക്കുന്നതിൻ്റെ ടൈം നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ സ്റ്റുഡിയോകളിൽ വന്ന് റെക്കോർഡ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ,
1: ഓക്കെ,
0: നമ്മുടെ ഇതിൽ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ടെക്നിക്കലി ഇങ്ങനെ അറിയിച്ചിട്ടുള്ളത്. അതും ഇനി അധിക ദിവസം ഉണ്ടാവില്ല, 2-3 ദിവസം കൂടെ. കാരണം ഇതൊക്കെ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് വെരിഫൈ ചെയ്ത് ഇതിൽ വരണമല്ലോ,
1: അതെ,
0: എപ്പിസോഡുകളാക്കി തിരിച്ച് സെറ്റ് ചെയ്യേണ്ടത്.
1: ബലിപെരുന്നാളിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇന്നിപ്പോൾ ദുൽഖാദ 28 ആണ്,
0: 28
1: മിക്കവാറും
0: 29.
1: അപ്പോൾ നാളെയാണ് ഇപ്പം
0: മാസം
1: മാസപ്പിറവി
0: ദർശിക്കേണ്ട ദിവസം,
1: ദർശിക്കേണ്ട ദിവസം നാളെയാണ്. അപ്പോൾ നാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദുൽഹിജ്ജ ഒന്ന് മറ്റന്നാൾ.
0: ഒരു മിനിറ്റ്, ദുൽഹിജ്ജൻ്റെ ഡേറ്റ് പറയണം, ഞാൻ അത് വേഗം ഇടയിൽ കയറി എന്തിനാ അറിയോ. നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കൽ 1 ശവ്വാൽ അല്ലേ. അപ്പോൾ ബലി പെരുന്നാൾ എന്നായിരിക്കും ആഘോഷിക്കുക? നമ്മളെ ചെറിയ കൂട്ടുകാർക്ക് മാത്രം ഉത്തരം പറയാൻ പറ്റും, രക്ഷിതാക്കൾ പറയരുത് ഇതിൽ. രക്ഷിതാക്കൾ കൂടാതെ നമ്മളെ കൊച്ചു കൂട്ടുകാർക്ക് എന്ത് ചെയ്യും, ഉത്തരം പറയാം. ചെറിയ പെരുന്നാൾ ആഘോഷിക്കൽ 1 ശവ്വാൽ. അങ്ങനെയാണെങ്കിൽ ബലി പെരുന്നാൾ എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ഫാത്തിമക്കറിയോ? അറിയില്ല,
1: എങ്കിലും ഉത്തരം പറയാം.
0: എല്ലാവർക്കും അറിയില്ല. വളരെ മോശട്ടതില്ലേ. ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് ഏത് മാസം എത്രാം തീയതി? അതാണ് ചോദ്യം. ചെറിയ പെരുന്നാളിന്റെ ഡേറ്റ് നമ്മൾ പറഞ്ഞു, ചൊവ്വാല ഒന്നിനാന്ന്.
1: പറയും
0: ഇനി നമ്മുടെ ശ്രോതാക്കളിലേക്ക് വിടുകയാണ്. ശ്രോതാക്കളിലായ കൊച്ചു കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഉത്തരം പറയാം.
1: നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: അതെ, ഒരു ശരി ഉത്തരം വന്നിട്ടുണ്ട് കേട്ടോ.
1: അപ്പോൾ ദുൽഹിജ്ജ ദുൽഖാദ 28 ആണ്, നാളെ 29. അപ്പോൾ നാളെ ഇപ്പോൾ മാസപ്പിറവി കാണുകയാണെങ്കിൽ മറ്റന്നാൾ ദുൽഹിജ്ജ 1 ആകും.
0: അതെ.
1: അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉലുഹിയത്തൊക്കെ അറക്കാൻ നീയത്ത് വെച്ച ആൾക്കാരുണ്ടെങ്കിൽ
0: നഖം മുറിക്കാനുള്ളവർ നഖം മുറിക്കുക, മുടി വെട്ടാനുള്ളവർ വെട്ടുക.
1: അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: നാളെ വൈകുന്നേരത്തിന് മുമ്പായിട്ട് ചെയ്ത് തീർക്കുക ഇൻഷാല്ലാഹ്. അപ്പോൾ ഉലുഹിയത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിവുള്ളവരൊക്കെ എന്ത് ചെയ്യേണ്ടതാണ് ഉലുഹിയത്ത് അറക്കുക എന്നുള്ളത്? റെയ്ഹാൻ അബ്ബാനെ തൊട്ട ശരിയാണ്, നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുണ്ട് അല്ലേ.
1: അതെ, ദുൽഹിജ്ജ 10 ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ
0: ബലി പെരുന്നാൾ എന്നാണെന്നറിയോ? ദുൽഹിജ്ജ 10-ന്റെന്നാണ്. ദുൽഹിജ്ജ 10-ന്, ഹജ്ജിൻ്റെ മാസങ്ങളിൽപ്പെട്ട മാസമാണ് ദുൽഹിജ്ജ അല്ലേ. 10-ാം തീയതിയാണ് ബലി പെരുന്നാൾ. ദുൽഹിജ്ജ 9-ന് ഒരു പ്രത്യേകത ഉണ്ട്. ആ ദിവസത്തിന് പറയുന്ന പേരെന്താണെന്നറിയോ? അറിയോ? യൗമു മക്കയിൽ ഹാജിമാരൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു ദിവസമുണ്ട്.
1: എവിടെ ഒരുമിച്ച് കൂടല്?
0: ഏതൊരു സ്ഥലത്ത്, ആ സ്ഥലത്തിൻ്റെ പേരിലാണ് ആ ദിവസം അറിയപ്പെടുന്നത്.
1: അത് അറിയേണ്ടതാണല്ലോ,
0: അതൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലോ മദ്രസയിൽ നിന്നൊക്കെ അല്ലേ.
1: ആ
0: 5-ാം ക്ലാസ്സുകാരൊക്കെ അല്ല, 5-ലും 6-ലും എത്തിയവരല്ലേ നിങ്ങളൊക്കെ. ഫാത്തിമ മോള് 5 കഴിഞ്ഞല്ലേ.
1: അവർക്ക് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ
0: മറന്നുപോയതാണ്.
1: പേര്, ദിവസത്തിന്റെ പേര് വെച്ച് ചോദിച്ചപ്പോഴേ
0: മറന്നുപോയതാണ്. യൗമ അറഫ എന്ന് കേട്ടിട്ടുണ്ടോ? അറഫ ദിനം കേട്ടിട്ടുണ്ടോ?
1: അറഫാന്ന് കേട്ടില്ലേ?
0: അറഫാന്ന്
1: കേട്ടില്ലേ? ഹജ്ജുമായി ബന്ധപ്പെട്ട് അറഫാന്ന് കേട്ടണല്ലോ അല്ലേ. ആ അപ്പോൾ കേട്ടിട്ടുണ്ട്.
0: ആ അപ്പോൾ നമ്മൾ പാഠക്കുറിപ്പിൻ്റെ സമയം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്.
1: അപ്പം നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം എന്ന് തോന്നുന്നു അല്ലേ. ചോദ്യം, മനുഷ്യരിൽ ആദ്യം വളരുന്ന അവയവം ഏത് എന്നാണ് ചോദ്യം. അപ്പം അതിന് കേശം അല്ല, പിന്നെ അതിന് ഉത്തരം എന്താണ്? ശരി ഉത്തരം
0: ഹൃദയം എന്നുള്ളതാണ്. ശരി ഉത്തരമായിട്ട് നമ്മളോട് ചോദിച്ചാണ് പറഞ്ഞിട്ടുള്ളത്.
1: അതെ, ഹൃദയമാണ് അതിൻ്റെ ശരി ഉത്തരം. അപ്പോൾ അതിനുത്തരം, ശരി ഉത്തരം ആദ്യം അയച്ചത് ആരാണ്? നഫീസ പി എ താമരശ്ശേരി. താമരശ്ശേരി എന്നാണ് ശരി ഉത്തരം ആദ്യം വന്നത്.
0: അതെ, ഞങ്ങളുടെ നാട്ടാണ്. എൻ്റെ നമ്മുടെ നാടിൻ്റെ അടുത്ത പ്രദേശമാണ്.
1: അതെ അതെ, അതേപോലെ തന്നെ
0: എന്തിനും ഞങ്ങൾ മുൻപിലുണ്ടാവുക.
1: അതെ, ഒരാൾ മാത്രമാണ് ശരി ഉത്തരം അയച്ചല്ലേ. പിന്നെ കണ്ണ് എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട്, തലച്ചോറ് എന്നുള്ള ഉത്തരം അയച്ചിട്ടുണ്ട്, നഖം എന്നുത്തരം വന്നിട്ടുണ്ട്, സ്കിന്നു ഉത്തരം വന്നിട്ടുണ്ട്,
0: കുറെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്.
1: ഈ ഉത്തരങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഒക്കെ
0: സ്കിന്നിനൊക്കെ നമ്മുടെ അവയവങ്ങൾ, സ്കിന്ന് അവയവങ്ങൾ കൂടുതൽ വരുന്നല്ലേ.
1: ഏതാണെങ്കിലും പിന്നെ കുറെ വെറൈറ്റി ആയിട്ടുള്ള ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ
0: അതെ, അപ്പോൾ നമ്മൾ അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് 2 ചോദ്യങ്ങൾ വെറുതെ ചെറിയ കൂട്ടുകാർക്ക് വേണ്ടി ചോദിച്ചിരുന്നു, അതിൻ്റെ ഉത്തരം വന്നിട്ടുണ്ട്. യോമു അറഫാ ദിനം എന്ന് പറഞ്ഞിട്ട് സൽമാ ഫറൂഖ്.
1: ഇവിടെ ഒരു ചോദ്യം, നഫീസ പി എ താമരശ്ശേരി ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, അപ്പോൾ അതൊന്ന് ചോദിക്കാം.
0: അതെ, അബു ലഹബിൻ്റെ മകൻ ഉഖബ ഉതുബ കല്യാണം കഴിച്ചത് നബിയുടെ ഏത് പുത്രിയെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ കൂട്ടത്തിൽ നിന്ന്, പെൺകുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് അബൂലഹബിൻ്റെ മകൻ ഒരു മകളെ വിവാഹം കഴിച്ചിരുന്നു, റസൂലിൻ്റെ മകളെ. അത് ആരെയാണെന്നുള്ളതാണ് ചോദ്യം. ഉഖബ കല്യാണം കഴിച്ച നബിയുടെ മകൾ ആര്?
1: നല്ലൊരു ചോദ്യമാണ്.
0: അതെ, ആ ചരിത്രേ അതൊക്കെ നമ്മൾ വായിക്കണം. ആ ചരിത്രം, റസൂലിൻ്റെ വീട്ടിലേക്ക് മദീനയിലേക്ക് അവസാനം ഹിജ്റ പോകുന്നുണ്ട് റസൂലിൻ്റെ മകൾ. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ബദർ യുദ്ധം കഴിയുന്നതും അവിടെ നിന്നുണ്ടായ കുറേ സംഭവങ്ങളുടെ ഒരു മാലയുടെ ചരിത്രമുണ്ട് ഖദീജ ബിയുടെ. ഇൻഷാല്ലാ നമ്മുടെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യണം, നമ്മുടെ ശ്രോതാക്കൾ അതൊക്കെ ഒന്ന് വായിക്കണം. നമുക്ക് കുറേയേറെ പാഠങ്ങൾ പഠിക്കാനുണ്ട് ആദർശത്തിൻ്റെ പവിത്രത. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം വരട്ടെ അല്ലേ. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യോമു അറഫ എന്ന് പറഞ്ഞിട്ടുണ്ടാരൊക്കെയാണ്? ഷംനാദ് ഖാൻ, പിന്നെ റെയ്ഹാന ബാനു തൊട്ടശ്ശേരിയറ, സാജിദ കാലിക്കറ്റ്, മൊടി എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അത് നേരത്തെ ചോദിച്ച ആദ്യം വളരുന്ന അവയവം ഏതെന്നുള്ള അല്ലേ
0: ചോദ്യം. എല്ലാം ഇതുവരെയുള്ള ചോദ്യങ്ങൾ ഒന്നും ഒഴികെ, ബാക്കിയൊക്കെ എക്സ്പയർ ആയി.
1: ഇനിയിപ്പോൾ നിലവിലുള്ള ചോദ്യം, നബിയുടെ ഏത് പുത്രയെ ആണ് അബുലഹബിന്റെ മകൻ ഉത്തുബ
0: കല്യാണം
1: കഴിച്ചത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അയക്കാവുന്നതാണ്.
0: അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ റസൂലിന് മക്കളുണ്ടായത് ഏത് ഭാര്യയിലാണ്? ഒരു ചോദ്യം കൂടെ എൻ്റെ കൂടെ വരികയാണ്.
1: അപ്പോൾ നമ്മൾ ആദ്യത്തിൻ്റെ ഉത്തരം അയക്കട്ടെ. മറ്റേ വെച്ചാൽ രണ്ട് ഉത്തരം വരുമ്പോഴേ
0: കൺഫ്യൂഷൻ ആകും, അതുകൊണ്ട് ചോദ്യം ഇപ്പോൾ വേണ്ട.
1: ചോദ്യം ഇപ്പോൾ വേണ്ട,
0: നമുക്ക്
1: ഇപ്പോൾ നിലവിലുള്ള ചോദ്യം മാത്രം മതി.
0: അപ്പോൾ നമുക്ക് നീ അറിയോ പാഠക്കുറിപ്പിലേക്ക് പോവാം.
1: പാഠക്കുറിപ്പിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്.
0: അതെ. അപ്പോൾ
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. മഹാനായ സ്വഹാബി അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞു തുടങ്ങാം. ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാൽ. ഒരു മുസ്ലിമിന് അനുവാദമില്ല തൻ്റെ സഹോദരനോട് മൂന്ന് രാത്രിയിലധികം തെറ്റി നിൽക്കാൻ. യൽതഖിയാനി, അവർ തെറ്റിയതിന് ശേഷം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, ഫയുഅരിദുഹാദ, ഒരുത്തൻ ഒരു വശത്തേക്ക് തിരിഞ്ഞു പോവുകയും മറ്റൊരുത്തൻ മറ്റു വശത്തേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥ. വഖൈറുഹുമല്ലദി യബ്ദഉ ബിസ്സലാം, അവരിൽ ഏറ്റവും ഉത്തമനാരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യബ്ദഉ ബിസ്സലാം, സലാം പറഞ്ഞു തുടങ്ങുന്നവനാണ് എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമായിട്ടാണല്ലേ ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ സുഹൃത്തിനോട്, നമ്മുടെ കൂട്ടുകാരനോട് അനാവശ്യമായി പിണങ്ങി, ഒരുപക്ഷെ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സുഹൃത്തിനെ വേദനിപ്പിക്കാൻ, അവൻ്റെ മനസ്സിൽ വലിയ പ്രയാസമുണ്ടാക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് തെറ്റി നിൽക്കുക എന്നത്. ഒരിക്കലും നമ്മൾ അനാവശ്യമായി ഈ ഒരു പ്രവൃത്തി ഫോളോ ചെയ്യരുത് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ നമ്മുടെ സ്വഭാവ ഗുണങ്ങളെ മോശപ്പെട്ടത് ബാധിക്കും, നമ്മുടെ ആദർശ നിലപാടുകളെ അത് തകർത്ത് തച്ച് തകർത്ത് കളയും എന്ന അർത്ഥത്തിലൊക്കെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ബന്ധം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിഹരിക്കാൻ വേണ്ട രൂപത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് സമയമോ ഒക്കെ നമ്മൾ മൗനം പാലിച്ചിരിക്കുക എന്നത് നമുക്ക് അനുവദിക്കപ്പെടുന്നുണ്ട് എങ്കിലും, ഇത് ഒരു പണിയായി എടുത്ത്, ഇതൊരു സ്ഥിരം ഏർപ്പാടായി കൊണ്ടു നടക്കുന്ന രീതിയായി മാറിയാൽ നമ്മെ ആളുകൾ വെറുക്കുന്ന അവസ്ഥയിലേക്കെത്തും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം മുസ്ലിമന് അനുവാദമില്ല എന്ന അർത്ഥത്തിൽ ഹദീസിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകന്റെ സുഹാബിമാർ പരസ്പരം സ്നേഹത്തോടെയും വലിയ ഐക്യത്തോടെയും പരസ്പരം സഹകരണത്തിലുമായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു വേള ഹിജ്റ കടന്നു വന്ന് മദീനയിലെത്തിയ സുഹാബികൾ മക്കയിൽ നിന്ന് കടന്നു വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടായപ്പോൾ മദീനയിൽ അവരെ സ്വീകരിച്ച അൻസാറുകളായ സുഹാബികളുടെ പെരുമാറ്റവും അവരെല്ലാം നൽകി എല്ലാം ത്യജിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച ഒരു സന്ദർഭം ഖുർആൻ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഇത്ര മനോഹരമാണല്ലേ ആ കാഴ്ചയിൽ ഖുർആൻ വരെ അവരെ പ്രശംസിച്ച് പറയുന്ന അവസ്ഥയുണ്ടായി. അവർക്ക് ആവശ്യമുണ്ടായിട്ടും അവരുടെ കൈകളിലുള്ള സാധനം കടന്നു വന്ന, പലായനം ചെയ്തു വന്ന അവരുടെ കൂട്ടുകാർക്ക് നൽകി അവരോടുള്ള സാഹോദര്യ ബന്ധം കൂട്ടുകെട്ട് അവർ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പിണങ്ങരുത്, തെറ്റി നിൽക്കുന്നവരാകരുത്, നമ്മൾ നല്ല അഭിവാദ്യം പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുന്നവരാവുക, കൂട്ടുകാരെ ചേർത്ത് പിടിക്കുന്നവരാവുക. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ ഈ ഒരു കാര്യത്തിലൂടെ, ഈ ഒരു നന്മയിലൂടെ നമ്മൾ വളർത്തിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ഖൈറിനെ ഫോളോ ചെയ്യുന്ന, സലാം പറഞ്ഞു തുടങ്ങുന്ന, നല്ല ഐക്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ നമ്മൾ ജീവിതത്തിൽ പല കൂട്ടുകാരുണ്ടാവില്ലേ നമുക്ക്, അല്ലേ ഫാത്തിമ? പല കൂട്ടുകാരും അല്ലേ, നിഹലക്കല്ലേ കൂട്ടുകാരികൾ അല്ലേ, പല ആളുകളുണ്ട്. അവരൊക്കെ ഒരു തെറ്റി നിൽക്കലുണ്ടെങ്കിൽ നിഹല ഫാത്തിമ തെറ്റാറില്ല, തീരെ തെറ്റാറില്ല, പിണങ്ങാറില്ല. അയൽവാസികളും ജ്യേഷ്ഠനും അനിയനായിട്ടൊന്നും പിണങ്ങാറില്ലേ ഇല്ലേ? അയ്യവ മാഷാള്ള നല്ല കുട്ടികളാണല്ലേ.
1: കുറച്ചൊക്കെ തെറ്റി ഉണ്ടാവും
3: ക്ലാസ്സിലുള്ള കുട്ടികളോട്,
0: പിണങ്ങലുണ്ട്. അപ്പോഴേ നമ്മൾ പിണക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിശ്വാസികൾ തമ്മിൽ പിണങ്ങുക എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ കൂടുതൽ ഉണ്ടാവരുതെന്നാണ് പറഞ്ഞത്? 3 ദിവസത്തെ കൂടുതൽ പിണങ്ങാൻ പാടില്ല. അത് തന്നെ പിണങ്ങാൻ തന്നെ പാടില്ല, പിണങ്ങുകയാണെങ്കിൽ തന്നെ 3 ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് പോകരുതെന്നാ. അതുപോലെ കുടുംബബന്ധത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന ഇത് കുടുംബബന്ധം മുറിച്ച ആളുകളാണെങ്കിൽ അവരുടേത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തൂലെന്നാ. അവർ തമ്മിൽ നന്നാവുന്നത് വരെ നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നല്ല കൂട്ടുകാരായിരിക്കണം, വിശ്വാസികളായിരിക്കും, ആദർശത്തിൻ്റെ പേരിലായിരിക്കണം. റസൂല് മദീനയിലേക്ക് ഹിജറ വരുന്നുണ്ട് അല്ലേ. മക്കയിൽ നിന്ന് കുറേ സ്വഹാബികൾ മദീനയിലേക്ക് വന്നില്ലായിരുന്നോ? അവർക്ക് വേണ്ടി റസൂൽ ചെയ്തിരുന്നു, മദീനയിലുള്ള കുറേ ആളുകളെ കൂട്ടുകാരാക്കി കൊടുത്തിരുന്നു, സഹോദരന്മാരാക്കിയിട്ട്, ആദർശത്തിൻ്റെ പേരിലുള്ള സാഹോദര്യം. അവർ അവർക്കുള്ള സ്വത്ത് നേർപകുതി, അവർക്കുള്ളത് എന്തെല്ലാം അതൊക്കെ പകുത്തു നിൽക്കാൻ അവർ തയ്യാറായിരുന്നു അല്ലേ. അപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആളുകളില്ലേ, അവർക്ക് പറയുന്നൊരു പേരുണ്ട് അറിയോ, ഹിജ്റ വന്ന ആളുകൾക്ക്? മുഹാജിറുകൾ. മാഷാ അല്ലാ. അപ്പോൾ മദീനയിലുണ്ടായിരുന്ന ആളുകൾക്ക് എന്താ പറയാ? അൻസ്വാറുകൾ. മാഷാ അല്ലാ. അപ്പം മുഹാജിറുകൾ റസൂൽ പറയുന്നുണ്ട്, മുഹാജിറുകൾ ഇങ്ങനെ കൂടും, പക്ഷെ അൻസ്വാറുകൾ എന്ത് ചെയ്യൂല, കൂടുന്നില്ല എന്ന്. അതായത് പല നാട്ടിൽ നിന്നും ഇങ്ങനെ ഹിജ്റ വന്ന ആളുകൾക്കൊക്കെ സഹായിച്ചു കൊണ്ട് ആരുണ്ടായിരുന്നു? അൻസ്വാറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ അൻസ്വാറുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നതൊക്കെ കാണാൻ കഴിയും. അവർ അത്രയേറെ ദീനിന് വേണ്ടി അവരെന്ത് ചെയ്തു, സുഹൃത്ത് ബന്ധങ്ങൾ, ആദർശത്തിൻ്റെ പേരിലുള്ള ബന്ധങ്ങൾ, അത് മാത്രമാണ് എന്തുണ്ടാകുക, നാളെ പരലോകത്ത് നമ്മൾക്കുണ്ടാവുക. അല്ലാഹു തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ ആരാണ്? സഹോദരങ്ങളാണ്. അവരെപ്പോഴും എന്തായിരിക്കണം? റസൂൽ ഒരിക്കൽ പറഞ്ഞത് ഒരു ബിൽഡിങ് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉപമകൾ. അതുപോലെ മറ്റൊരു ഉപമ പറഞ്ഞാൽ എന്താണ്? ശരീരം പോലെയാണ്. മുഅ്മിനുകൾ പരസ്പരം, നമ്മുടെ കയ്യിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു മുറി പറ്റിയാൽ ബാക്കിയിലെടുത്തിലൊക്കെ നമുക്ക് അതിൻ്റെ പ്രയാസം ഉണ്ടാവില്ലേ. ഒരു പനി വരും, ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും നമുക്ക് എല്ലായിടത്തിലല്ലേ. അതെന്താണ്? അത്രയേറെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക്. പുറമെന്നൊരു സാധനം വന്ന് അതിനെ പുറത്തെല്ലാം വരെയുള്ള ഇത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ ആയിരിക്കണം വിശ്വാസികൾ എന്നാണ്. ഒരു ശരീരം പോലെ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പോലെ, ഒരു കട്ടകൾ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് റെഡിയിലല്ലാണ്ട് ഒരു കട്ട അങ്ങോട്ടും ഒരു കട്ട അങ്ങോട്ടും മാറ്റി മാറ്റി വെച്ചാൽ ബിൽഡിങ്ങിന് ഉറപ്പുണ്ടാവുമോ? അതുപോലെ ആ അണിയായി നിൽക്കണം. കുറാനിൽ വേറൊരുത്തരും വിശ്വാസികളുടെ സ്വഫ്നെ കുറിച്ച് പറഞ്ഞതാണ്, കന്നഹു ബുനിയാൻ മർസൂസ് എന്ന, അണി നിരത്തിയ ബിൽഡിങ് പോലെ എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ അങ്ങനെ ആവുക. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കുറേ വന്നിട്ടുണ്ടല്ലോ അല്ലേ.
1: കുറേ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ചോദ്യം ഒന്നുകൂടി പറയാൻ തോന്നുന്നുണ്ട്.
0: അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകളെ അബൂലഹബിൻ്റെ മകൻ ഖുത്ബ വിവാഹം ചെയ്തിരുന്നു, അത് ആരേ എന്നുള്ളതാണ് ചോദ്യം.
1: ഓക്കെ,
0: എത്ര ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്?
1: ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ധാരാളം ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്.
0: താഴെ നിങ്ങൾ വായിച്ചു തുടങ്ങലേ.
1: അതെ, ഒന്ന് ഉത്തരങ്ങളൊക്കെ ഒന്ന് വായിക്കല്ലേ.
0: ആരൊക്കെ ആളെ പേര് ഞാൻ വായിക്കോ? ഉത്തരം ഞാൻ വായിച്ചോ? മുംതാസ്,
1: നമുക്ക്
0: മുംതാസ് സൈനബ എന്ന് ഉത്തരവായിട്ടുണ്ട്. പിന്നെ
1: നമ്മള് പിന്നെ ഉത്തരങ്ങളൊക്കെ വായിക്കല്ലേ, എന്നിട്ട് ശരി ഉത്തരങ്ങൾ ആരൊക്കെയാണ് അയച്ചെന്നല്ല അവരുടെ പേരും വായിക്കാം.
0: ഓക്കെ, അതാ നന്നാവല്ലേ.
1: വന്ന ഉത്തരങ്ങള് സൈനബ്, ഉമ്മു കുൽസു, റുഖിയ, ഖദീജ,
0: സൈനബ് തന്നെ,
1: സൈനബ്, റുഖിയ, റുഖിയ ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റുഖിയ, ഖദീജ, അങ്ങനെ തുടങ്ങി ധാരാളം ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്.
0: അതിൽ ശരി ഉത്തരം അയച്ചതാരൊക്കെ പേര് വായിക്കാം നമുക്ക് ആദ്യം. താഹിറ ടി കെ കാസർഗോഡ് ശരി ഉത്തരമാണ് അയച്ചിട്ടുള്ളത്.
1: ശരി ഉത്തരം ഏതാണ് അത് പറയണം.
0: ശരി ഉത്തരം ലാസ്റ്റ് പറയും. ഇനി ആരെങ്കിലും ഉത്തരം അയക്കുന്നുണ്ടെങ്കിലോ. റീഹാന ബാനു തോട്ട ശരിയാറ ശരി ഉത്തരമാണ് അയച്ചിട്ടുള്ളത്. അതുപോലെ പിന്നെ ആരാണ്?
1: ഫൗസിയ മമ്മു കാരുണ്യം ശരി ഉത്തരം അയച്ചിട്ടുണ്ട്.
0: അപ്പോൾ അതിന് മുമ്പ് ഫൗസിയ ഉത്തരം അയച്ചിരുന്നു അല്ലല്ലോ, രണ്ടു തവണ വായിച്ച പോലെ തോന്നി. ഓക്കെ, അപ്പോഴേ ഒന്നുകൂടെ നോക്കി, ഇനി ആരെങ്കിലും ഉത്തരം അയച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ശരി ഉത്തരം പ്രഖ്യാപിക്കാം.
1: അതെ, ശരി ഉത്തരത്തിലേക്ക് വരാം.
0: വരാം. ഒരാളൂടെ അയച്ചിട്ടുണ്ട്, ആയിഷ കരുമ്പിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ ശരി ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫൗസിയ വീണ്ടും അയച്ചിട്ടുണ്ട്. അതുപോലെ ഖദീജ ഇബ്രാഹിം എന്ന കുട്ടി മാരിയത്തിൽ കബത്തിയയിൽ.
1: നേരത്തെ ഒരു ചോദ്യം ചോദിച്ചതിനടുക്ക്, എന്നിട്ട് ചോദ്യം ചോദിച്ചില്ലേ,
0: നമ്മൾ അവിടെ നിർത്തി വെച്ചാലേ.
1: ആ ചോദ്യം പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല.
0: കണ്ടിന്യൂ ചെയ്തില്ല.
1: എന്തായിരുന്നു ആ ചോദ്യം? അതിന്റെ ഉത്തരമായിരിക്കും ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവുക.
0: അതായിരിക്കും നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചോദ്യം. തുടങ്ങിയിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ ഏതൊക്കെ ഭാര്യമാരിലാണ് ഉണ്ടായത് എന്നുള്ളതാണ് ചോദ്യം.
1: അത് നേരത്തെ ചോദിച്ച ചോദ്യം, അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ആ ചോദ്യം. ഇപ്പോൾ നിലവിലുള്ള ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് പുത്രിയെയാണ് ഉത്തുബ കല്യാണം കഴിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏതാണെങ്കിൽ അതിൻ്റെ ഉത്തരം റുഖിയ എന്നുള്ളതാണ് ശരി ഉത്തരം അല്ലേ.
0: അതെ. അതുപോലെ അമീർ സാഹിബ് അതിൻ്റെ അടുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, യാത്രയിലാണ് പരിപാടികൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞുണ്ട്.
1: അതെ അതെ, റുഖിയ എന്ന ശരി ഉത്തരം ആദ്യം അയച്ചത് ആരാണ്? താഹിറ ടി കെ കാസർഗോഡ്. ശരി ഉത്തരം റുഖിയ എന്നുള്ളതാണ്. ശരി ഉത്തരം ആദ്യം അയച്ചത് കാസർഗോഡ് നിന്നും താഹിറ ടി കെ. പിന്നെ ഉത്തരങ്ങൾ അയച്ചത് ആരൊക്കെയാണ്? റൈഹാന ബാനു തോട്ട ശരിയറ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ഫൈസിയ മമ്മു കാരുണ്യം ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിഷ കരുമ്പിൽ, ഇത്രയും ആൾക്കാരാണ് ശരി ഉത്തരം അയച്ചിട്ടുള്ളത്.
0: അപ്പം നമ്മൾക്ക് രണ്ടാമത് നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് ഭാര്യമാരിലാണ് റസൂൽ മക്കളുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരവ് അയച്ചിട്ടുണ്ട് ഒരാൾ. ആരാണ്? നഫീസ പി എ താമരശ്ശേരി അല്ലേ. വേറെ നമ്മൾ ഇവരുടെ ഒരു പാട്ടുകൂടി കേൾക്കാനുണ്ടല്ലേ.
1: ഫാത്തിമ മോളെ പാട്ടുണ്ട്. നീ
0: ഒരു അറബിക് സോങ് ഉണ്ട് ഫാത്തിമയുടെ കേൾക്കാൻ കുറച്ച്.
1: ഇല്ല,
0: കുറഞ്ഞ രണ്ട് വരി.
1: എന്തൊക്കെയാണ് ഇപ്പൊ ഈ വെക്കേഷന് പരിപാടി? വെക്കേഷൻ ഇപ്പൊ ഇങ്ങനെ കഴിയാൻ പോവാണല്ലോ. എവിടെങ്കിലൊക്കെ പോയോ?
0: ടൂർ പോയിട്ടൊന്നുമില്ല.
1: കുടുംബത്തിൽ പോയില്ലേ?
0: കുടുംബത്തിൽ പോയില്ലേ? ഉമ്മരെ വീട്ടിൽ പോയില്ലേ? ഫുള്ള് വീട്ടിൽ തന്നെ ആയിരുന്നു ഇപ്രാവശ്യം.
1: വീട്ടിലെന്നാ നല്ല കളിയായിരിക്കും.
0: വീട്ടിലിരുന്ന് കളിക്കാൻ കമ്പനിക്ക് ആള് വന്നിരിക്കുന്നാര്. ആരാണ്? താത്തന്റെ മക്കള്.
1: ഓരൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം വന്നില്ല അല്ലേ.
0: അവര് സൗദിന്ന് വന്നതാ. അപ്പൊ പിന്നെ
1: എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നപ്പോഴേ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം വന്നില്ല.
0: വന്നില്ല. അതല്ലെങ്കിൽ ഒരു സൗദി പോവൊക്കെ ഉണ്ടാവുമായിരുന്നു.
3: എപ്പോ പോകാൻ പറ്റൂല.
0: ആ, യുദ്ധത്തിന്റെ പ്രശ്നം
3: അല്ല, വിസ
0: തീർന്നു.
3: വിസക്കാരൊക്കെ നാട്ടുകാരണം.
0: അതൊരു ശരിയാണ്. ഈ വർഷം ഹജ്ജ് ഈ സീസണിലായതുകൊണ്ട് ഫ്രീ വിസിറ്റ് വിസക്കാരൊക്കെ തിരിച്ചയച്ചല്ലോ.
1: അതെ അതെ,
0: അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്കൊരു യാത്ര ഉണ്ടായാലും ഇടക്ക് സൗദിക്ക് അല്ലേ.
1: അപ്പോ
3: അപ്പോ
1: പിന്നെ നമ്മളെ കൂട്ടുകാര് കൊറേ ആൾക്കാര് കുടുംബ വീടുകളിലൊക്കെ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിഹില എങ്ങോട്ടെങ്കിലും പോയിരുന്നോ? കുടുംബത്തിലൊക്കെ പോയില്ലേ? ആ, പിന്നെ യാത്രകൾ പോയിനോ? എങ്ങോട്ടാ പോയത്? ബീച്ചിലൊക്കെ പോയി. ആ മഷാല്ല. ഏത് ബീച്ചിലാ പോയി?
3: കോഴിക്കോട്
1: ബീച്ചിൽ പോയി അല്ലേ. പിന്നെ വയനാട്ടിൽ പോവാന്നുള്ളത് പിന്നെ അവിടെ ഒരു വിഷയമല്ല.
0: കഴിഞ്ഞ ആഴ്ച പോയി വന്നു പോയി. ഇനിയിപ്പോ
1: ഇടക്കിടക്ക് പോകണ്ടോ?
0: ഇടക്ക് പോകണ്ട. ഇനിയിപ്പോ ഒന്നുകൂടി പോകാനുണ്ടോ? അവര് ആ വീട് വരെയൊക്കെ ബന്ധപ്പെട്ടേ.
1: ആ,
0: യാത്ര ഉണ്ട് ഇപ്പോ.
1: അപ്പോ
0: പണികൾ ബാക്കിയുള്ള
1: അങ്ങനൊക്കെയാണ് കാര്യങ്ങളുള്ളത്. ഏതാണെങ്കിലും പിന്നെ നമ്മുടെ മദ്രസ ഇപ്പൊ ഏകദേശം തുറക്കാനായിട്ടുണ്ട് അല്ലേ.
0: വരുന്ന വെള്ളിയാഴ്ച
1: ഇരുപതാം തീയതി
0: ബുധനാഴ്ച ആണ് തോന്നുന്നത്.
1: എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിലുള്ള മദ്രസകൾ 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മറ്റു മദ്രസകളൊക്കെ ഇപ്പൊ അങ്ങനെ ഏകദേശം തുറക്കാനുള്ള സമയം ആയിട്ടുണ്ട്. സ്കൂളുകൾ ജൂൺ മാസത്തിൽ തുടക്കത്തിൽ തന്നെ
0: ജൂൺ 1-2 തുറക്കും.
1: ഇപ്പൊ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
0: രക്ഷിതാക്കള് എന്താ പറയാ, നല്ല തിരക്കിലാണ്. പുസ്തകങ്ങളൊക്കെ വാങ്ങാനും
1: പുസ്തകങ്ങൾ വാങ്ങാം,
0: നോട്ട്ബുക്കുകള്, അതുപോലെ യൂണിഫോം. ഒരു വിദ്യാർത്ഥിനെ സ്കൂൾ പറഞ്ഞേക്കാണെങ്കിൽ നല്ലൊരു സംഖ്യ ചെലവാണ് പരീക്ഷിതാക്കൾക്കും.
1: ഇപ്പൊ ഏതാണെങ്കിലും ഒരു മഴ, ഇങ്ങനെ ഒരു വേനൽ മഴ.
0: അതെ,
1: പിന്നെ ഉച്ചക്ക് ശേഷം ഏതാണ്ട് ഒരു മഴ ആയി തുടങ്ങി.
0: ഉച്ചക്ക് ശേഷം ഞങ്ങൾക്ക് രാവിലെ നല്ല മഴ,
1: രാവിലെ മുതൽ തന്നെ ഉണ്ട് അല്ലേ.
0: പുലർച്ചെ നല്ല മഴ ഉണ്ടായിട്ടുണ്ട്. അപ്പോ കുറച്ച് മീനൊക്കെ കിട്ടിയത് കൊണ്ട്.
1: അതെ അതെ. ജൂൺ മാസത്തിലെ മഴയിലേക്ക് ഇങ്ങനെ എടുത്ത് മുട്ടിയിണ്ടെങ്കിൽ ഇനി കംപ്ലീറ്റ് എന്തായി?
0: മഴയാവും.
1: പ്രയാസം നല്ല ഉണ്ടായിരുന്നു കുറച്ച് സമയം മുമ്പ് വരെ.
0: ഇപ്പോഴും
1: 2 മുമ്പ് വരെ നല്ല ചൂട്, ഉച്ചക്ക് പിന്നെ നല്ല ഒരു
0: നല്ല
1: ചൂട് നല്ല ഉണ്ടായിരുന്നു. അപ്പൊ ഏതാണെങ്കിലും അതിന് നല്ലൊരു ആശ്വാസം ഈ ഒരു മഴയിലൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഏതാണെങ്കിലും പിന്നെ ഇനി എന്നാലും ഉച്ചക്കുള്ള ചൂട് അല്ലേ.
0: അതുപോലെ കുടിവെള്ളത്തിന് കുറെ പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ. പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തി തുടങ്ങുന്നു.
1: അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ ഒരു സമയത്ത് മഴ നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
0: അതുപോലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മഴ ഒക്കെയാണ്.
1: അതുപോലെ തന്നെ മാങ്ങ നല്ലോണം കിട്ടിയ സമയമായിരുന്നു.
0: അതെ, നല്ലോണം മാങ്ങ കിട്ടിയിട്ടുണ്ട്.
1: നമ്മളെ കൂട്ടുകാരൊക്കെ മാങ്ങ ഒക്കെ പണ്ടത്തെ പോലൊന്നും ആരും അങ്ങനെ കാണുന്നില്ല.
0: നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ കാണാണ്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, എന്റെ അയൽവാസിന്റെ വീട്ടിൽ കപ്പായി മാങ്ങാന്ന് പറയും. ഞങ്ങളെല്ലാരും ആ വീട്ടിലും മുറ്റത്തുണ്ടാവും. ഈ ടൈമിന് വൈകുന്നേരം കാറ്റും മഴയും വരുമല്ലോ, അത് പാഞ്ഞു പോയി നിൽക്കും വീട്ടിലും മുറ്റത്ത്. എന്നിട്ട് മഴ പെയ്യുന്നൊന്നും പ്രശ്നമേ അല്ല, മാങ്ങ ഒന്ന് വീണാൽ അതിന്റെ മുകളിൽ എല്ലാവരും കൂടി ഉണ്ടാവും. അതുപോലെ പുഴക്കക്കര ഉണ്ടായിരുന്ന ഒരു നാട്ടുമാവ് അവിടെയും പോകുമായിരുന്നു.
1: ഇപ്പൊ മാങ്ങകളൊക്കെ റോട്ടിൽ അങ്ങനെ വെറുതെ അനാഥമായി കിടക്കണം.
0: കുറെ വാഹനങ്ങൾ കയറി പോകണം. നമ്മളെ എന്റെ വീടിൻ്റെ അടുത്തുണ്ട് ഇതുപോലെ ഞങ്ങളെ റോഡുമേണ്ട ഒരു മാവ്, ആരും എടുക്കാറില്ല. അങ്ങനെ കുറേയൊക്കെ നശിച്ചു, കുറേയൊക്കെ വരാരൊക്കെ പോയി പെറുക്കി തിന്നു. മാങ്ങ നല്ല വിലക്കുറവിലും കിട്ടുന്നുണ്ട്. നല്ല നാടൻ മാങ്ങകൾ
1: വിലക്കുറവിൽ കിട്ടുന്നുണ്ട്.
0: 20-30 രൂപക്കാണ് പച്ചമാങ്ങ ഇപ്പോൾ കിട്ടുന്നത്.
1: അതെ, ഓരോ സീസൺ നോക്കിയിട്ട് ശരിക്ക് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം. അപ്പോൾ കുറച്ചുകൂടി നല്ല സാധനം കിട്ടും.
0: അതെ, ഫ്രഷ് സാധനം, നല്ല
1: സാധനങ്ങൾ കിട്ടും.
0: ഇപ്പൊ ഞാൻ പറഞ്ഞേ, മാങ്ങകൾ കഴിഞ്ഞ വർഷമൊക്കെ 60 രൂപക്ക് കിട്ടിയിരുന്ന പച്ചമാങ്ങ ഇപ്പം 20 രൂപ കിട്ടുന്നുണ്ട്. കാരണം നല്ലോണം മാങ്ങ ഉണ്ട് എല്ലായിടത്തും. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ എനിക്ക് വീട്ടിൽ ഇഷ്ടം പോലെ മാങ്ങ കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം.
1: ഈ മാങ്ങ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും.
0: ആ,
1: അപ്പൊ അതിപ്പോ നമ്മളെ ശ്രോതാക്കള് ഓർക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുണ്ടാക്കിയ പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാവും.
0: ഇപ്പൊ എന്റെ വീട്ടിൽ ഇന്നുണ്ട് കടുമാങ്ങ,
1: കടുമാങ്ങ കടുമാങ്ങ ഉണ്ട്, പിന്നെ ഉപ്പിലിട്ട് അച്ചാറ്, അച്ചാറ് പുഴുങ്ങിയ മാങ്ങ ഉണ്ട്,
0: പുഴുങ്ങലുണ്ട്,
1: പിന്നെ വേറെ പല ഐറ്റംസ്,
0: പല ഐറ്റംസ് ഉണ്ട്. മാങ്ങയൊക്കെ ചെയ്യേണ്ടതറിയാം ഞാൻ,
1: പേര് അറിയണതോ അറിയാത്തതായിട്ടുള്ള പല ഐറ്റം
0: പണിയുണ്ട്. കൂടുതൽ മാങ്ങ കിട്ടിയാൽ ഈ നല്ല പുളിയുള്ള മാങ്ങകൾ ഉണ്ടാകുമല്ലോ, അതൊന്നായിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് കഴുകി ക്ലീനാക്കി തുടച്ചിട്ട് വലിയ ഭരണിയിലിട്ടിട്ട് അതുപോലെ ഉപ്പിട്ട് വെക്കുക, വെള്ളം തൊടാതെ കുറച്ച് തോന ഉപ്പിട്ട് വെക്കുക. എന്നാലും എന്ത് ചെയ്യാറിയോ, കുറേ കാലം അങ്ങനെ കിടക്കും, വേണ്ടത് മാത്രം എടുക്കുക, അച്ചാറിടണേ അപ്പം കഴുകി അച്ചാറിട്ടാൽ മതി, ഇപ്പിടാതെ പിന്നെ ഉപ്പിടണ്ട, നല്ല സാധനം തിന്നാം.
1: ഏതായാലും കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഈവനിങ് ലൈവ് ഇവിടെ അവസാനിക്കാൻ പോവാണ്.
0: അതെ, സമയം ഏകദേശം തീർന്നു, അപ്പോൾ നമുക്ക് പിരിയാനുള്ള സമയമായിട്ടുണ്ട്. അല്ലേ
1: ഫാത്തിമ, അപ്പം ഇനി വേറൊരു ദിവസം ഇൻഷാല്ലാ വരുമല്ലോ അല്ലേ? ആ അതുപോലെ തന്നെ നിഹില പിന്നെ എന്തായാലും ഉണ്ടാവും.
0: അപ്പൊ
1: നമുക്ക് പിന്നെ നമ്മുടെ കൂട്ടുകാര് നേരത്തെ സൈനോട് പറഞ്ഞ പോലെ ആർക്കെങ്കിലും സ്റ്റുഡിയോയിലൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, പ്രോഗ്രാം അവതരിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ വെക്കേഷൻ കഴിയാൻ പോവാണ്, ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. നമ്മുടെ ഈ ഒരു ഈവനിങ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം ഇൻഷാല്ലാ വീണ്ടും മീറ്റ് ചെയ്യാം.
0: അസ്സലാമു
1: അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: കുറുമിക്കുറു ചൊക്കരമിസ് അബ് തക്കമെ ഹക്ക് സ്രവിത്തിടലായി തക്കിടലായൊലി ബക്കമിലായി മനം ഷൗക്കാൽ ഫുറുഖാൻ പൂക്കിടലായി തക്കുറുമിക്കുറു ചൊക്കരമിസ് അബ് തക്കമെ ഹക്ക് സ്രവിത്തിടലായി തക്കിടലായൊലി ബക്കമിലായി മനം ഷൗക്കാൽ ഫുറുഖാൻ പൂക്കിടലായി പേശും
1: സ്വരം ആലാപനം ഷാഹിൽ സലഫി കൊല്ലം അലിയാർ മനന്നൊന്ത്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മുബാഹലയുമായി ബന്ധപ്പെട്ട് പല നിലക്കും പല സംഭവങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗഹനമായ ഒരു ചർച്ചയാണ് റേഡിയോയിൽ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മൂന്നാം ഭാഗത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. ഓർമ്മ എന്ന പീസ് റേഡിയോ പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കൊടിയത്തൂർ മുബാഹല ഭാഗം മൂന്നാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ മാ ബഅദ്. മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി ഒരു ഇരട്ട വ്യക്തിത്വം പ്രതിഫലിച്ചിരുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്നും, അതുപോലെ തൻ്റെ പ്രവാചകത്വ വാദത്തിൽ തന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു കൃത്യത ഇല്ലായിരുന്നു എന്നും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി അദ്ദേഹം ഈ ഖലീഫ ഇന്ത്യയിലെ ഖാദിയാനിൽ നിന്ന് അവരെങ്ങനെ പാകിസ്ഥാനിലെത്തിയെന്നും, പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹം ലണ്ടനിലേക്ക് എത്താനുള്ള ഒരു ചരിത്രപരമായ പശ്ചാത്തലമാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്.

0: ആ ഡൽഹിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് പ്രസംഗിക്കണം തോന്നി. അങ്ങനെ അദ്ദേഹത്തിനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മറ്റേ അവിടുത്തെ ആളുകളുമായിട്ട് ദാഗതയിൽ ഇവരെ കുറേ എന്താ നസീറ സംഗതിയിൽ പോലുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ ആരോ പറഞ്ഞു ഇദ്ദേഹം പ്രവാചകത്വവാദിയാണ്. അപ്പോൾ പ്രവാചകത്വവാദം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതായാലും ഇവിടെ പ്രസംഗിക്കാൻ അനുവദിക്കില്ലല്ലോ. അവസാനം അയാൾ പിടിച്ചു വെച്ചിട്ട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിതൊന്നും പിന്നെ ഞാൻ അങ്ങനെ വാദിച്ചിട്ടില്ല, ഞാൻ നബി റസൂൽ എന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ വെട്ടിക്കളഞ്ഞോളൂ, എന്നിട്ട് അവിടെയൊക്കെ മുജദ്ദീദെന്നോ മുഹദ്ദസ്എന്നോ ചേർത്തോളൂ, ഞാനത് മാത്രമാണ് എൻ്റെ വാദം അത് മാത്രമാണെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു ഒരു കരാർ പത്രികയായിട്ട് എഴുതിയിട്ട് അതിൽ ഒപ്പിടിച്ച് രണ്ട് മൂന്ന് സാക്ഷികളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് തിരിച്ചയച്ചത്. അത് എഴുതിയത് അദ്ദേഹത്തിൻ്റെ തന്നെ മൽഫൂസാത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാം അങ്ങനെ ഒരു ഗുണമുണ്ട്, എല്ലാ കാര്യങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചതുകൊണ്ട് നമുക്ക് മറ്റ് പുസ്തകങ്ങളൊന്നും ആരംഭിക്കേണ്ടതില്ല.
1: ആ പുസ്തകം അദ്ദേഹം തന്നെ.
0: അതെ, അങ്ങനെ ഈ ലഘുലേഖയിൽ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വല്ലാത്ത കൗതുകം തോന്നി. ഞാൻ അന്ന് 16 വർഷത്തോളമായി കേരളത്തിൽ കൊടിയത്തൂരിൽ അഹമ്മദിസം പിന്നെ അഹമ്മദിയായി ജീവിച്ച ഒരു വ്യക്തിയുണ്ട്, വെള്ളക്കോട്ടിൽ മുഹമ്മദ് സാഹിബ്. അദ്ദേഹം തിരിച്ചു വരികയും അങ്ങനെ
1: ഞങ്ങളെ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കൗതുകനിയാണ് മുഹമ്മദ് സാഹിബ് ഒറ്റക്ക് അങ്ങനെ പ്രസംഗിക്കുന്നുണ്ടാവും. ചിലപ്പം 5-8 ആൾക്കാരൊക്കെ ഇരുന്ന് കേൾക്കും, കുറച്ച് ആൾക്കാരൊക്കെ പരിചയത്തിലുണ്ടാവും.
0: ആ വ്യക്തിയാണ് ഈ പുസ്തകം എനിക്ക് തന്നത്. അപ്പോൾ ഈ ചെറിയ പുസ്തകം അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അപ്പം പറഞ്ഞ ഇത് നമുക്കൊന്ന് ജനങ്ങളോട് പറയണമല്ലോ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ആ പുസ്തകം ഒന്ന് വായി സംഘടിപ്പിച്ച് വെക്കുക, കാരണം ഒന്നുമല്ലേ അറിയണമല്ലോ. അങ്ങനെ അദ്ദേഹം എനിക്ക് ആദ്യം കൊണ്ടുവന്നത് ഹക്കീക്കത്തുൽ വഹി എന്നൊരു പുസ്തകം കോഴിക്കോട് എവിടെ പോയിട്ട് കൊണ്ടുവരുന്നു. ഞാനത് വായിച്ചു നോക്കുമ്പോൾ ഈ പറയുന്നതൊക്കെ അതിലുണ്ട്. പിന്നെ ഇല്ലാത്ത പുസ്തകം മറ്റു പുസ്തകങ്ങളിൽ നിന്നുള്ളത് പുസ്തകം കിട്ടുന്നവരെ നമുക്ക് വിശ്വസിക്കാം, കാരണം ഒന്ന് പറഞ്ഞതൊക്കെ ഉണ്ടായാൽ പിന്നെ മറ്റുള്ളവരും. പിന്നെ ഇതൊന്നും അങ്ങനെ
1: സത്യസന്ധമാണെന്നുള്ള
0: അങ്ങനെ നമ്മൾ പിന്നെ ഈ അറിഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് ലാഹോരി പിന്നെ ഓഫീസുണ്ട് ബോംബെയിൽ, അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് കുറേ പുസ്തകങ്ങൾ ലഭിച്ചപ്പോൾ നമ്മളതിന് ഒരു പുസ്തകം എഴുതി. പിന്നെ മിർസ ഖാദിയാനി സ്വന്തം കൃതികളിൽ എന്ന് പറഞ്ഞു ആ പുസ്തകം.
1: അല്ല,
0: ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയാണ് എന്ത് അഞ്ചുമന ഇഷായത്തെ ഇസ്ലാം രൂപീകരിച്ചത്. പക്ഷേ ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ അഞ്ചുമന ഇഷായത്തെ ഇസ്ലാം, അപ്പോൾ നമുക്ക് തോന്നിയല്ല, നമുക്ക് പല കക്ഷി പല പിന്നെ സംഘടനകളുണ്ടല്ലോ, ഈ സംഘടനകളുടെ മുഴുവൻ പ്രാതിനിധ്യം വേണം എന്നുദ്ദേശം കൊണ്ട് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഞാനും മുഹമ്മദ് സാഹിബ്
1: കൊടിയത്തൂരിനൊന്ന് പറയേണ്ടതുണ്ട്. കാരണം കൊടിയത്തൂർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് വളരെ പഴക്കം ചെന്നൊരു പ്രദേശമാണല്ലോ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ഇപ്പോൾ പഴക്കം ചെന്ന സ്ഥലങ്ങളായ അരീക്കോട്, ചെറുപാട്, ഇതിനേക്കാളൊക്കെ അരീക്കോടിനേക്കാളൊക്കെ പഴക്കം ചെന്നവർ പിന്നെ പള്ളിയാണ് അവിടെ ഉള്ളതെന്നൊക്കെ ഞാൻ പറയുന്നു. പ്രായമുള്ള പറയുന്നത്
0: പിന്നെ മദ്രസ പ്രസ്ഥാനത്തിലെ രണ്ടാമത്തെ മദ്രസ
1: കൊടിയത്തൂരിൽ ജനങ്ങൾ ഒരു വല്ലാത്തൊരു എന്താ പറയുക,
2: കൊടിയത്തൂരിൽ ഈ ഖാദിമാര് പിന്നെ പൊന്നാണി മുസ്ലിയാരകത്തുകാരാണ്. അതേപോലെ തന്നെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി രണ്ട് പിന്നെ മുല്ലന്മാരാണ് പിന്നെ കൊടപ്പനക്കൽ എന്ന തങ്ങന്മാരെ അവിടുന്ന് അയച്ചിട്ടുള്ളത്. ഒന്ന് അബ്ദുസ്സലാമും ഒരു അഹമ്മദും. ഈ രണ്ട് കൊടപ്പനക്കലിൽ തന്നെയാണ് ഇവർ അറിയപ്പെടുന്നത്.
1: ഇവരെ വീട്ടിൽ ആ കൊടപ്പനക്കലാണ്. അപ്പം അങ്ങനെ കുറേ അവിടെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ജനങ്ങൾ വളരെയധികം പിന്നെ ഈ എല്ലാ നമ്മൾ സാധാരണ പറയില്ല എന്തുണ്ടായാലും ഒരു നറുക്ക് കൊടിയത്തൂരിന്നുണ്ടാവുന്ന എല്ലാ ആശയ പിന്നെ ഇതിൻ്റെ ആളുകൾ വക്താക്കൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അതേസമയം ജനങ്ങൾ തമ്മിൽ അടിത്തട്ടിൽ വളരെ വലിയ സൗഹൃദവും കാസൂക്ഷിക്കുന്ന ഇതിപ്പോ ഇങ്ങനത്തെ ഈ ആദർശപരമായ വ്യത്യാസങ്ങളൊന്നും
2: വ്യക്തിപരമായിട്ടുള്ള
1: ഏതായാലും അങ്ങനെ പിന്നെ നിങ്ങൾ പറഞ്ഞത് അപ്പൊ പുരാതനമായ അപ്പൊ ഈ എല്ലാ സംഘടനക്കാരോടും ഉണ്ട്. പക്ഷെ അഞ്ചുമന ഇഷായത്തെ ഇസ്ലാമിയുടെ പ്രത്യേകതയായിട്ട് വളരെ വലിയൊരു എല്ലാ വിഭാഗത്തിലും പെട്ട ഇപ്പോൾ പിന്നെ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ മതം പഠിച്ചവരും ഭാഷ പഠിച്ചവരും അല്ലേ. ശരിക്കും അഞ്ചുമന്റെ ഒരു കൂട്ടായ്മേൻ്റെ ഒരു അടിത്തറ അങ്ങനല്ലേ. കാരണം മിർസ ഉലാം മുഹമ്മദ് ഖാദിയാനിയുടെ സംബന്ധിച്ച് ഖാദിയാനിസത്തെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്തണമെങ്കിൽ ഉറുദു ഭാഷയിൽ വിവരമുള്ള ആൾക്കാർ വേണം. അപ്പം മതം പഠിച്ച പിന്നെ അപ്പം അത് ഒരേപോലെ ഈ രണ്ടും കൂടി പിന്നെ പഠിച്ച ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണത്.
0: അതെ അതെ,
1: രൂപം കണ്ടത്.
0: അങ്ങനെ അന്ന് ഈ കൂട്ടായ്മയിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് അത് പുറത്തു വന്നതോടുകൂടി അതുവരെ ഞങ്ങൾ ഈ കൊടിയത്തൂരിലിങ്ങനെ ഒരു ദിവസം അവർ പ്രസംഗിക്കും അല്ലെ പിന്നെ പിന്നെ ഞങ്ങൾ പ്രസംഗിക്കും ഇങ്ങനെ പ്രസംഗങ്ങളിൽ തന്നെ അവർക്ക് എന്തുണ്ടായിട്ടുണ്ട് ഇതിന് മറുപടി പറയാൻ സാധിക്കാതെ വന്നു. അതേസമയം ഇത് പ്രസിദ്ധീകരിച്ച് പുസ്തകമായി വന്നപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ അതിൻ്റെ ചർച്ചയുണ്ടായി, പ്രത്യേകിച്ചും കാദ്യാനി ബാധിത പ്രദേശങ്ങളിൽ, കാദ്യാനി പോക്കറ്റുകളിൽ. അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ പിന്നെ വായിച്ചപ്പോഴാണ് ഇതിൻ്റെ കൃത്യമായിട്ടൊന്ന് നമ്മളൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിലമ്പൂരിലും കരളായിലും വത്തപ്പിരിയത്തും അതുപോലുള്ള കാദ്യാനി പോക്കറ്റുകളിൽ ഞങ്ങൾ നടത്തുന്നത്. അങ്ങനെ ചിലയിടത്ത് നിന്ന് പിന്നെ വാദപ്രതിവാദത്തിന് വെല്ലുവിളി നടത്തി. അപ്പോൾ വാദപ്രതിവാദത്തിന് അവർ തയ്യാറായി വന്നു, പക്ഷേ അത് നടപ്പിലാകാതെ പോയി. കാരണം പല കാരണത്താലും അതൊക്കെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾ വാദപ്രതിവാദം നടക്കുമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവരെന്താണ് ഈ കാര്യങ്ങളൊക്കെ ലഘുലേഖകളായി പ്രസിദ്ധീകരിച്ചിട്ടാണ് വന്നത്. കാരണം അവർക്ക് അത് നടക്കില്ലാന്ന് ഉറപ്പായിരുന്നു. അവർ ലഘുലേഖ വന്നവർക്കൊക്കെ വിതരണം ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് ഈ അവസാനം ഈ മുനാളറ പോയിട്ട് മുബാഹലയിലേക്ക് എത്തുന്നത്. അത് ഈ പറഞ്ഞ പോലെ മുബാഹല നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ മുബാഹല നടത്തിയിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്ന ഉദ്ദേശത്തിലല്ല, അവരുടെ വെല്ലുവിളി നമ്മൾ സ്വീകരിക്കുകയായിരുന്നു.
1: മുബാഹലേ ഇവരെ മുബാഹലിൻ്റെ വെല്ലുവിളി ഒരു പ്രത്യേക സമയത്തല്ല, ഈ ഖലീഫ ഇപ്പോൾ മിർസവല മുഹമ്മദ് ഖാദിയാനി തന്നെ മുബാഹലക്ക് വെല്ലുവിളിച്ചിട്ടില്ല. അപ്പോൾ വരുന്ന എല്ലാ ഖലീഫമാരും ഈ മുബാഹലിൻ്റെ വെല്ലുവിളി ഇങ്ങനെ ആവർത്തിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ 80s ഇപ്പോൾ അഞ്ചു മനുഷ്യത്തെ ഇസ്ലാം രൂപീകരിച്ചതിന് ശേഷം ഇവർക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശരിക്കൊരു ശ്വാസം മുട്ടിയല്ലേ, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ അതിന് പിന്നെ മറികടക്കാനുള്ള ഒരു തന്ത്രമായിട്ട് ഇവർ ഇതെടുത്തിട്ട് ഈ മുബാഹല വെല്ലുവിളി.
2: പിന്നെ ഈ മുബാഹല വെല്ലുവിളി വരുന്നത് പാകിസ്ഥാനിലെ സിയാവുല്ലക്ക് പിന്നെ വിമാനാപകടത്തിൽ വെച്ചല്ലോ, അതിനെ തുടർന്നാണ്.
0: അതെങ്ങനെയാന്ന് വെച്ചാല് അതൊന്ന് അപ്പൊ പാകിസ്ഥാൻ രാഷ്ട്രീയം കൂടെ കുറച്ച് പറയുന്നത്, 1914 ഞാൻ പറഞ്ഞല്ലോ രണ്ടാം ഖലീഫ ഇവരുടെ ഖലീഫ എന്ന് പറയുമ്പോൾ തന്നെ അവർ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഉണ്ട്. അവിടെ എല്ലാ സംഘടനകൾക്കും അമീർമാരുണ്ടാവും അല്ലെ പ്രസിഡൻറ്റുമാരുണ്ടോ, ഇവരുടെ സംഘടനയ്ക്ക് അവർ ഖലീഫ എന്ന് പേരിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഖലീഫത്തുൽ മസീദ് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ വരുന്നത്. അയാൾക്ക് ഒരു പ്രത്യേകതയില്ല, കാരണം ഇസ്ലാമിലെ ഖലീഫമാർ ഭരണാധികാരികളായിരുന്നു, അവരെല്ലാ പിന്നെ കോടതിയും കാര്യങ്ങളൊക്കെ അവരുടെ കീഴിലായിരുന്നു. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഖലീഫക്ക് യാതൊരു അധികാരവും, അവർക്ക് രാഷ്ട്രീയപരമായ അധികാരമല്ല, ഈ നീതി നിർവഹിക്കാനുള്ള കഴിയില്ല, ഇങ്ങനെയുള്ള ഒരു ഒരു
3: കൂട്ടം. മറ്റൊരു ശൈലി പറഞ്ഞ ഖലീഫ, ഇത് ഖലീഫയാണ്, മറ്റേ ഖലീഫ, ഇങ്ങനെ തണ്ടിരുന്ന് വരുന്ന ആൾക്കാർക്ക് പഴയ ആൾക്കാർ പറഞ്ഞ പേരാണ് ഖലീഫ എന്നുള്ളത്.
0: ചെറിയൊരു സംഗതി പറയാം, 1986 ഒരു സത്യദൂതനിൽ, അല്ല ബദർ പത്രത്തിൽ, ഖാദിയാനികളുടെ ഉറുദു പൂങ്കപത്രമാണ്, അതിൽ പിന്നെ ഒരു സംസ്ഥാന സമ്മേളനമായിട്ട് അവരുടെ അഖിലേന്ത്യാ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത ഉണ്ട്. അതിൽ ഈ ഖലീഫ അന്ന് 4 ഖലീഫയാണ് മിർസ താഹിർ അഹമ്മദ്, അദ്ദേഹം പറയുന്നുണ്ട് പെണ്ണുങ്ങളോട്, നിങ്ങൾ പർദ്ദ ധരിക്കണം, ഇങ്ങനെ ഈ എല്ലാം പുറത്ത് കാണിച്ചുകൊണ്ട് തരും, ഇങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ കടുത്ത ശിക്ഷ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നൽകുന്നതാണ്, ഇനി മേലാൽ നിങ്ങളെ ഞങ്ങൾ സമ്മേളന സ്റ്റേജിൽ കയറ്റിയില്ല. അപ്പോൾ അതായത് ഇയാൾക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ് ഈ ഇവരുടെ സ്റ്റേജ്,
1: ഓലൊരു പ്രസിഡന്റ്
3: അല്ല സ്റ്റേജ് കയറ്റിയിരുത്തൂല എന്നുള്ളതാണ് പരമാവധി കൊടുക്കാൻ ശിക്ഷ, വേറൊന്നുമില്ല.
0: പിന്നെ ഒരു വ്യത്യാസമുള്ളത് ഖലീഫമാർക്ക് വഹി ലഭിക്കുന്നു എന്നുള്ള, അതായത് മിർസ ഉലാ അഹമ്മദ് ഖാദിയാനിക്ക് അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടുന്നു. അദ്ദേഹം തദ്കിറ എന്ന് പറഞ്ഞൊരു വഹികളുടെ ക്രോഡീകരിച്ച ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതെന്നാ വെച്ചാൽ അദ്ദേഹം ഇറക്കിയത് അദ്ദേഹത്തിൻ്റെ വഴികളൊക്കെ ക്രോഡീകരിച്ച് 1936 ഇറക്കിയത്, അതൊരു വേറെ പറയേണ്ട കാര്യമാണ്. അല്ല തദ്കിറ പിന്നെ അതിലുള്ള പറയുന്ന ഈ ഒരു ഖുർആൻ്റെ 2 വള്ളി എന്നാണ് പറയാം, എന്ന് വെച്ചാൽ ഖുർആൻ 30 ഇത് 20 അങ്ങനെ 50 പഴയ നിയമവും പുതിയ നിയമവും എന്ന് പറയുന്നത്. പക്ഷേ ഇവരുടെ കയ്യിൽ എവിടെയോ ഒരു പുസ്തകമല്ല, കേരളത്തിൽ 2 കോപ്പി ഉണ്ട്, ഒന്ന് നമ്മളെടുത്ത് ഒന്ന് അവരുടെ സംസ്ഥാന ഇതിലും, അതേ ഉള്ളൂ, ആരുടെ കയ്യിൽ അതില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ 1914 മുതൽ ഈ ഖലീഫയായിട്ട് വന്ന ആൾ 1923 ആയപ്പം ഒരു മുബാഹല എന്ന് പറഞ്ഞ ഒരു മാസിക ഇറക്കി. മുബാഹല അത് അവർക്ക് ഉറുദുവിൽ കുറേ മാസികകൾ വാരികകളൊക്കെ ഉണ്ട്, അൽഫസിൽ ബദർ എന്നൊക്കെ. ഇത് അറിയാം വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ വേറൊരു ഇതൊക്കെ ഉണ്ടെന്ന്. അതേസമയം ഇവർ മുബാഹല എന്നുള്ള ഒരു പുസ്തകം ഒരു പ്രസിദ്ധീകരണം തന്നെ ഇറക്കുകയും അതിൽ ഈ കാര്യങ്ങളാണ് കാര്യമായിട്ട് പറയാം. മുസ്ലിം പണ്ഡിതന്മാർക്ക് വേണ്ടി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ട് അതിൽ മുബാഹല നടത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യും. പക്ഷേ അതിൻ്റെ 10th പേര് ഒരു മൗലവി അബ്ദുൽ കരീം എന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ 1927 വരെ അത് കാദ്യാനികൾക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു. 1927 അദ്ദേഹം കൂട്ടുകാരും കൂടി കാദ്യാനിസം ഉപേക്ഷിച്ചു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മുബാഹൽ അവരുടെ കയ്യിലുണ്ട്. ആ മുബാഹൽ ഉപയോഗിച്ചിട്ട് ഇസ്ലാമിന് അനുകൂലമായിട്ടും കാദ്യാനിസത്തിനെതിരായിട്ടും അദ്ദേഹം ഇതായിരുന്നു. അത് ഇവർക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടാക്കി. ഒരു വലിയ സമൂഹം 10-20 പേരെങ്കിലും വന്ന് കാദ്യാനിസം ഉപേക്ഷിച്ചിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ സാമ്പത്തിക ആരോപണം നടത്തിയിട്ട് കോടതിയിൽ കേസ് കൊടുത്തു. അതിൻ്റെ പുറമെ ഇദ്ദേഹത്തിന് എന്തോ ഒരു വധശ്രമക്കേസോ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഈ കാദ്യാനി പ്രസ്ഥാനം തന്നെയാണ് അവർക്ക് എതിരിൽ കേസ് നടത്തുന്നത്. ആ കേസ് നടത്തി കോടതിയിലെത്തി. കോടതിയിൽ നിന്ന് ഇവർക്ക് അനുകൂലമായ വിധി കിട്ടി. ഇവരെ വിട്ടയച്ചു.
1: പക്ഷേ
0: ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രകോപിതനായ ഒരു കാദ്യാനി,
2: അതായത് കാദ്യാനികളുടെ എതിരിലാണ് വിധി.
0: അങ്ങനെ മൗലവിയും അല്ല, ഒരു മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ഒരു സാധു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ, ഇയാളെ കുത്തിക്കൊന്നു. കുത്തിക്കൊല്ലാൻ വേണ്ടിയിട്ട് പത്രാധിപരാണ് കുത്തി. അയാൾ പരിക്കേറ്റ് അയാൾ വീണു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കുത്തിയപ്പം അയാൾ മരിക്കുകയും ചെയ്തു. ഇയാൾ പിന്നെ ആശുപത്രിയിൽ പോയി ചികിത്സ ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ കൊലപാതക കേസ് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കോടതിയിൽ കൊലപാതക കേസ് എത്തിയാൽ കൃത്യമായിട്ട് വിചാരണ ചെയ്ത് അതിന് വധശിക്ഷ നടപ്പിലാക്കി വളരെ പെട്ടെന്ന്. അങ്ങനെ ഈ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആളെ വധശിക്ഷ നടപ്പിലാക്കിയതിൻ്റെ പിന്നെന്താ സംഭവിക്കുന്നതല്ല, കാദിയാനികൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ബഹസ്തി മക്ബറ എന്ന് പറഞ്ഞ മക്ബറുണ്ട്, ആ മക്ബറയിൽ മറയുന്നത് നേരിട്ട് സ്വർഗത്തിൽ പോകുന്നതാണ്. ആ മക്ബറയിൽ ഇദ്ദേഹത്തിന് മറവ് ചെയ്യുകയും അവിടെ നമ്മൾ സന്ദർശിച്ചാൽ ഷഹീദ് മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ചരിത്രം ആ ദിമേൽ കുത്തിവെച്ചായി കാണാൻ കഴിയും. അപ്പോൾ മുബാഹലയുടെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ടാണ് ഇവർ, അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അല്ലെങ്കിൽ മുബാഹല പത്രം ആണ് ഇതിനു വേണ്ടി. അങ്ങനെ അതിൻ്റെ ഒരു പിന്നെ ആയിട്ടാണ് ഒരു ഈ മുഹമ്മദ് അലി അവരും അതിൽ പറയുന്നുണ്ട്. മുബാഹല പത്ര അധിപർ കൊലപാതക കേസുകാരൊക്കെ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ മുബാഹല ഇവരുടെ പ്രബോധനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്, മുമ്പോട്ട് വരുന്നത്. അങ്ങനെ പിന്നെ ഈ ഇയാൾ മരിച്ചതിന് ശേഷം വന്ന നാസർ അഹമ്മദും മുബാഹലയ്ക്ക് വെല്ലുവിളിച്ചിരുന്നു എല്ലാ കാലഘട്ടത്തിലും.
1: അങ്ങനെ ശരിക്കും പിന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പിന്നെ അവരെ പിന്നെ ലണ്ടനിൽ ഇരുന്നുകൊണ്ട് അമീർ നടത്തിയ ഒരു എല്ലാ അമീർമാരും നടത്തുന്ന പോലെ എല്ലാവരും നടത്തിയില്ല മുബാഹലക്കാഹ്വാനം അല്ലേ.
0: ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ 1942 ഇയാൾ രണ്ടാം ഖലീഫയുടെ ഒരു സ്വപ്നദർശനത്തെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെ മുബാഹല നടത്തിയതും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഇത്. പക്ഷേ അദ്ദേഹത്തിന് അത് നടത്താൻ കഴിഞ്ഞില്ല. ആളുകൾ സ്വീകരിക്കും, പക്ഷേ ഇവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക. ഇനി അവിടെ ഒരു മുബാഹലയുമായിട്ട് ബന്ധപ്പെട്ട് അതല്ല ഇനി പറയേണ്ടത്. അപ്പോൾ അതിലെന്താ സംഭവം വെച്ചാൽ 1900 ഞാൻ പറഞ്ഞല്ലോ പാകിസ്ഥാനിൽ സിയാവുലക്കല ആദ്യത്തിലെ 1953 ഒരു കാദിയാനി വിരുദ്ധ പ്രക്ഷോഭമുണ്ടായി. ശരിക്കും കാദിയാനി വിരുദ്ധ പ്രക്ഷോഭം അല്ലായിരുന്നു തുടങ്ങിയത്, അവിടെ ഭരണഘടനാ പ്രക്ഷോഭമായിരുന്നു. ഭരണഘടനാ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഈ വിഭജിച്ച് ഇന്ത്യ വിഭജനം നടന്നിട്ട് ഒരു ഭാഗം മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനാണ് കൊടുക്കുന്നത്. മറുഭാഗത്ത് പിന്നെ ജനാധിപത്യ മതേതര ഇന്ത്യയായിട്ട് ബാക്കി നിലയ്ക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ഒരു പ്രക്ഷോഭം നടന്നു, ഭരണഘടനാ പ്രക്ഷോഭം. ഈ ഭരണഘടനാ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഭരണഘടന ഇസ്ലാമായിരിക്കണം, ഖുർആനായിരിക്കണം എന്നാണ് പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അഹ്റാരികൾ എന്നാണ് ഒരു വിഭാഗം കുറച്ച് കടുത്ത നിലപാടെടുക്കുന്നവരാണ്. അവരത് ഹൈജാക്ക് ചെയ്തിട്ട് അതിൽ ഈ ഒരു സംഗതി കൂടി കാദ്യാനികൾക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭമാക്കി മാറ്റി. അങ്ങനെ 1953 പിന്നെ ആ പ്രക്ഷോഭം അതിശക്തമായി വന്നു. അബുല്ലാല മൗദൂദി അന്നൊരു പുസ്തകം എഴുതി, കാദിയാനി മസല എന്നാണ്, ചെറിയൊരു പുസ്തകമാണ്. ആ കാദിയാനി മസല പ്രസിദ്ധീകരിച്ചപ്പം എന്താണ് കാദിയാനി പ്രശ്നം എന്ന് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. എന്നിട്ട് അതിലിത്രേ പറയുന്നുള്ളൂ, കാദിയാനികൾ മുസ്ലിങ്ങളിൽപ്പെട്ടവരല്ല, അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായ നിയമങ്ങളാവാം, അതേസമയം ശരിയത്ത് നിയമമായിരിക്കണം പാകിസ്ഥാൻ്റെ അടിസ്ഥാന നിയമം, ഇത് മാത്രമാണ് അതിൽ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയും പിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അതേസമയം പിന്നീട് ലോകരാഷ്ട്രങ്ങളുടെയും മുസ്ലിം രാഷ്ട്രങ്ങളുടെയും ഒക്കെ സമ്മർദ്ദപരമായിട്ട് അദ്ദേഹത്തിന് ജീവപര്യന്തമായിട്ട്, അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അവിടെ ഒരു പട്ടാള ഭരണം എന്നാണ് നടക്കുന്നത്. അങ്ങനെ വന്ന 1953 പിന്നെ അതിൽ തമാശ എന്താ വെച്ചാൽ ഈ പുസ്തകം നിരോധിച്ചില്ല, പുസ്തകം നിരോധിക്കുന്നില്ല, അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള അപ്പം അദ്ദേഹം എഴുതിയ ആൾക്ക് ഈ ശിക്ഷയൊക്കെ പറയുന്നത് ഇതിൻ്റെ പേരിലാണെങ്കിലും ആ പുസ്തകം നിരോധിക്കപ്പെട്ടില്ല എന്നുള്ള അതൊരു വിരോധാഭാസമാണ്. അതേസമയം പിന്നീട് ഒരു ജസ്റ്റിസ് മുനീർ കമ്മീഷനെ നിയമിച്ചു, അദ്ദേഹം ജസ്റ്റിസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം എന്താണ്, അദ്ദേഹം ഉള്ളുകൊണ്ട് കാദ്യാനിയായിരുന്നു, എന്നാൽ കാദ്യാനി വിശ്വാസിയായിരുന്നു. അയാൾ എന്ത് ചെയ്തു, കാദ്യാനികളൊക്കെ വിചാരണ ചെയ്തു. അങ്ങനെ ഈ മുനീർ കമ്മീഷൻ റിപ്പോർട്ടപ്പോൾ അവരെടുത്ത് പൊക്കി കാണിക്കുന്ന ഒരു ഇതാണ്, അതിൽ അവർക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ. പക്ഷേ ജനം, അതായത് 99% ജനങ്ങൾ എന്താണ്, ഇവർക്കെതിരാണ്. അതുകൊണ്ട് തന്നെ 1973 ശരിക്ക് ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ ഭരണത്തിലെത്തിയ ഭൂട്ടോ ഇവരെ എതിരിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. അവരുടെ ഇവർ അമുസ്ലിം ന്യൂനപക്ഷമാണ്,
1: അമുസ്ലിം ന്യൂനപക്ഷം.
0: അതിൽ പ്രത്യേകം പറയുന്നുണ്ട് കാദിയാനികളും ലാഹോരികളും. അഹമ്മദിയ മുസ്ലിം, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന അതിലെ ലാഹോരി കാദിയാനി വിഭാഗങ്ങൾ അമുസ്ലിം ന്യൂനപക്ഷമാണ്. അങ്ങനെ ഇവർക്ക് എന്ത് ചെയ്തു, അവിടെ ചീനിയോട്ടിലും സദീഖാബാദിലും ഒക്കെ 2 അവർക്ക് റിസർവേഷൻ കൊടുത്തു. പക്ഷേ ആദ്യത്തിൽ അതിൽ മത്സരിക്കാൻ ഈ രണ്ട് പേര് വന്നു. അപ്പോൾ ഞങ്ങൾ അമുസ്ലിം ന്യൂനപക്ഷമാണ്, സ്വയം സമ്മതിക്കലാണല്ലോ. അത് അവരെ ഖലീഫ പുറത്താക്കുകയൊക്കെ ചെയ്ത കഥയുണ്ട്. പക്ഷേ ഇപ്പം നോമിനേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഈ ഇതിൽ വരുന്നത്. അങ്ങനെ മുമ്പോട്ട് പോയപ്പം ഈ സിയാവുലക്ക് ഭൂട്ടോയെ, അന്ന് അദ്ദേഹം ജനറലാണ്, പട്ടാള ജനറലാണ്,
1: അട്ടിമറിച്ചിട്ട്
0: അദ്ദേഹം അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നു അയാൾ കുറച്ചുകൂടി ഇസ്ലാം തീവ്രത ഉള്ള ആളായിരുന്നു. തീവ്രത എന്ന് പറയാൻ പറ്റില്ല,
1: കുറച്ചുകൂടി
3: പട്ടാളത്തിന്റെ ആധിപത്യം ഉണ്ടല്ലോ,
0: അതെല്ലാം ആ രണ്ട് സ്ഥലത്തുണ്ട്
3: അല്ല ഇന്ത്യയേക്കാൾ.
0: അങ്ങനെ അദ്ദേഹം 10 അവിടെ ഭരിക്കുന്നുണ്ട്, 74 എല്ലാം തോന്നുന്നു. എന്തായാലും കുറച്ച് കാലം അദ്ദേഹം മുമ്പിലുണ്ട്. അപ്പം 84 അദ്ദേഹം ഈ ഇത് പൊടി തട്ടിയെടുത്തു. ഇതെന്താണെന്ന് വെച്ചാൽ വെറും നിയമമായിരുന്നു, ആ നിയമം വീട്ടിലെ പശു പോലെ എവിടെയും ടച്ചില്ലാതെ. ഇയാളൊരു പ്രസിഡൻഷ്യൽ ഓർഡിനൻസ് കൊണ്ടുവന്നു. പ്രസിഡൻഷ്യൽ ഓർഡിനൻസിൽ അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാദ്യാനികൾക്ക് നിസ്കരിക്കാം, ഖുർആൻ ഓതാം, പള്ളിയിൽ കൂടാം, ഇതിനൊന്നും ജുമാ നടത്താം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ പള്ളിമല ലാ ഇലാ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാന്ന് എഴുതിയത്, അങ്ങനെ എഴുതി വെച്ചാൽ എന്താ മുസ്ലിങ്ങൾ അവിടെ കയറും, ഇവരെ പിന്നിൽ നമസ്കരിക്കാൻ ഇടയോ. അതുപോലെ മുസ്ലിങ്ങളുടെ ചില സാങ്കേതിക ഇതുണ്ട്, പദാവലിയുണ്ട്, അമീറുൽ മുഅ്മിനീൻ, പിന്നെയുള്ളത് പിന്നെ ഉമ്മുൽ മുഅ്മിനീൻ, പിന്നെയുള്ള അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഈ പദപ്രയോഗങ്ങൾ കാദിയാനികൾ അവരുടെ ഖലീഫമാർക്ക് വേണ്ടി, മീർജയുടെ ഭാര്യമാർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു നിയമം അവർ അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിന് അതിശക്തമായിട്ട് കാദിയാനി പിന്നെ കാദിയാനി വിരുദ്ധ നടപടികളായിട്ട് കാണുകയും ആഗോളതലത്തിൽ ചർച്ചയാക്കാനും അവർക്ക് സാധിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചീനിയോട്ടിലുണ്ടായിരുന്ന ഒരു MP അദ്ദേഹത്തിന് എന്തോ കാരണത്തിൽ അദ്ദേഹത്തെ ഇവർ എന്ത് ചെയ്തു, തട്ടിക്കൊണ്ടുപോയിന്നോ ഉള്ള കേസൊക്കെ വന്നു. കൊലപാതക ശ്രമം, ഇതിൻ്റെ പേരിൽ ഒന്നാം പ്രതിയായിട്ട് അന്നത്തെ ഖലീഫ മിർസ താഹിർ അഹമ്മദിൻ്റെ പേരാണ് ഈ കോടതിയിലെത്തിയത്. അതിൽ ഇദ്ദേഹം രാത്രി രായ്ക്കുരഹ്മാനും മറ്റൊരു പാസ്പോർട്ടുമായിട്ട് ലണ്ടനിലേക്ക് രക്ഷപ്പെട്ടു. അങ്ങനെ ലണ്ടനിൽ അദ്ദേഹം,
1: അങ്ങനെയാണ് ഇപ്പോൾ ഈ ഖലീഫ
0: ലണ്ടനിലെത്തുന്നത്. അത് ആദ്യം കാദിയാനിലായിരുന്നു, പിന്നെ അവിടെ ബ്രിട്ടീഷുകാർ കൊടുത്തൊരു പ്രദേശമാണ് റബുവ എന്ന പേരിൽ, ഈ ചീനിയോട്ട് അല്ല സദീഖാബാദ് ഉള്ള സ്ഥലങ്ങളിൽ. ആ സ്ഥലങ്ങളിൽ അവർക്ക് നല്ല ഒരു ശക്തമായ ഒരു കേന്ദ്രമായിട്ട് അവർ വന്നിരുന്നു. പാകിസ്ഥാനിലെ അയാളുടെ സ്വപ്നം എന്തായിരുന്നു, പാകിസ്ഥാനിലെ 3 ഒരു കാദിയാനി സ്റ്റേറ്റാക്കി കാദിയാനി രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള സ്വപ്നത്തിലാണ് അവിടെ പോയത്.
1: മുബാഹലയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും പീസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലും ജമീൽ ആപ്പിലും അവ ലഭ്യമാണ് എന്നറിയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും.
4: മാഷാ, കേരളത്തിൽ ഇന്നോളം ആകെ ഒരൊറ്റ പ്രാവശ്യം മാത്രം നടന്ന ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളിൽ വ്യതിചലനങ്ങളുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിശ്വസിക്കുകയോ അതല്ലെങ്കിൽ പ്രവാചകനെ ഒഴിവാക്കുകയോ ചെയ്യുന്നൊരവസ്ഥ വരെ ഉണ്ടാകുമ്പോൾ, തങ്ങൾ പറയുന്നതും കാര്യം തന്നെയാണെന്ന് ആയത്തുകളോ ഹദീസുകളോ ഒക്കെ ഉദ്ധരിച്ച് സംസാരിക്കുമ്പോൾ, ഇസ്ലാമിക ശരീഅത്തിൽ അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിൽ അതിൻ്റെ സാധൂകരണം കൃത്യമാകുന്നതിന് വേണ്ടി വളരെ വലിയൊരു വെല്ലുവിളി എന്ന രൂപത്തിലാണ് മുബാഹല നടക്കുക. കേരളത്തിൽ ആകെ നടന്ന ഒരു മുബാഹലയിലെ കൊടിയത്തൂർ മുബാഹലയുടെ ചരിത്രവിശേഷങ്ങൾ, അത് അന്ന് പങ്കെടുക്കുകയും കാണുകയും നേരിട്ട് അനുഭവിക്കുകയും നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തിരുന്ന പ്രമുഖരായ ആളുകളെ പീസ് റേഡിയോ ഡെസ്കിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. മാഷാല്ലാ, അതിൻ്റെ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മൂന്നാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. തുടർന്നുള്ള ഭാഗങ്ങൾ ഇൻഷാല്ലാ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഏറ്റവും സത്യസന്ധമായ രൂപത്തിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനും ആ പ്രചരിപ്പിക്കപ്പെട്ട ഇസ്ലാമിനെ സ്വീകരിക്കാനും വിശ്വാസികൾ കാണിക്കുന്ന അവരുടെ ജീവൻ വെച്ചും അല്ലെങ്കിൽ കുടുംബം വെച്ചും അവർ കാണിക്കുന്ന ആ ഒരു പ്രത്യേകത, അത് ഇസ്ലാമിക വിശ്വാസികളിൽ മാത്രമാണ് നമ്മൾ കാണുക. ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ ഇൻഷാല്ലാ ഇനിയും നമുക്ക് യാത്ര പോകാം. ഇപ്പോൾ നാം കേട്ടത് കൊടിയത്തൂർ മുബാഹലയുടെ മൂന്നാം ഭാഗം.
5: أعوذ بالله من الشيطان الرجيم.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വർണവെറി, ഇസ്ലാമിന്റെ കടുത്ത ശാസന. ക്ലാസ് എടുത്തുകൊണ്ട് താജുദ്ദീൻ സലാഹി നമുക്കൊപ്പം ചേരുന്നു.
1: ഒരമ്മയുടെ ആർത്ത് കരച്ചിലാണ് നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത്. ഇത് എല്ലാ ഇടവേളയിലും ആവർത്തിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ടോക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചാറ്റ് ബോട്ടിനോട് ജസ്റ്റ് തൊട്ടടുത്ത സമയങ്ങളിൽ ഉണ്ടായ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കൊലപാതകങ്ങൾ ചോദിച്ചപ്പോൾ ഹരിയാനയിലെ ഒരു ഗോത്രത്തിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരനെ ദളിത് പെൺകുട്ടി പ്രണയിച്ചതിൻ്റെ പേരിൽ ചുട്ടുകൊന്നതിൻ്റെ കഥകൾ കണ്ടു. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ദളിത് യുവാവും ഉയർന്ന ജാതിക്കാരിയായ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ പേരിലുള്ള ഇഷ്യൂസ് കണ്ടു. തെലുങ്കാനയിൽ ഇതേ വിഷയം, ഭാര്യയുടെ പിതാവ് ഗുണ്ടകൾ ഉപയോഗിച്ച് ആ ചെറുപ്പക്കാരനെ കൊന്നതിൻ്റെ വാർത്തകൾ കണ്ടു. ഇങ്ങനെ ഉത്തർപ്രദേശിൽ ഇതുപോലത്തെ വിഷയങ്ങൾ കണ്ടു, മഹാരാഷ്ട്രയിൽ കണ്ടു. വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിധിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട, കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വിദ്യാസമ്പന്നനായ ഒരു പ്രൊഫസർ, അയാളുടെ ഭാഷയും ശൈലിയും, അയാൾ പഠിപ്പിച്ച കുട്ടികൾ, ഒരു ചെറിയ ഇടവേളക്ക് ശേഷം അവർ പുറത്തു വന്ന് തുറന്നു പറഞ്ഞതിൻ്റെ വ്യത്യസ്തങ്ങളായ ബൈറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഒരു കിണത്തിൽപ്പെട്ടതാണ്. എവിടെ നിന്നാണ് ഈ ഒരു ജാതി ചിന്തയും നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു മനോനിലയും വരുന്നത് എന്നത് നമ്മൾ കൃത്യമായി ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ മനുസ്മൃതിയെ അടിസ്ഥാനമാക്കി വളരെ കൃത്യമായി ജാതി വ്യവസ്ഥകൾ നിലനിന്നിരുന്ന, മനുഷ്യരെ വർണ്ണത്തിൻ്റെയും ജന്മത്തിൻ്റെയും പേരിൽ വേർതിരിച്ചിരുന്ന ഒരു വലിയ കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊക്കെ ഒരു മതകീയ അടിത്തറ സമ്മാനിച്ചുകൊണ്ട് തന്നെ മനുവിൻ്റെ നിയമങ്ങളെ സർവത്ര നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ വെളുത്തവർക്ക് വേറെയും കറുത്തവർക്ക് വേറെയും ചർച്ചുകളും ആരാധനാ കേന്ദ്രങ്ങളും ഉണ്ടായിപ്പോയൊരു ദീർഘമായ കാലഘട്ടമുണ്ട്. പൂർണ്ണമായും അതിൽ നിന്ന് ഇപ്പോഴും മോചിതരായിട്ടില്ല. ഇവിടെ നമുക്ക് അഭിമാനപൂർവ്വം ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള യാതൊരു വേർതിരിവുകളും ഇല്ലെന്നും ആ അർത്ഥത്തിൽ മനുഷ്യർക്കൊരു പ്രസക്തി നൽകാൻ പാടില്ലെന്നും വളരെ കൃത്യമായി, ഖണ്ഡിതമായി, കണിശമായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ കഴിയും. യാ യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വ ജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. വളരെ ക്ലാരിറ്റിയുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കമന്റാണിത്. യാ യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ സമൂഹങ്ങളും ഗോത്രങ്ങളും ഒക്കെയാക്കി വേറെ വേറെയാക്കി തിരിച്ചത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ലോകത്തെ എല്ലാവരും

0: ഒറ്റ രാജ്യത്തിൻ്റെ പേരിലും ഒറ്റ പ്രദേശത്തിൻ്റെ പേരിലും അറിയപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരുടെയും മുഖവും നിറവും നീളവും വണ്ണവും ഒക്കെ ഒരേപോലെ ആയിരുന്നെങ്കിൽ ആർക്കും ഒരാളെയും തിരിച്ചറിയാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ലായിരുന്നു. നമ്മൾ ട്വിൻസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരു അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ ഒരു നൂറാൾ ഒരേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പടച്ച റബ്ബലി തയ്യാറഫു, നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്നാണ്. പിന്നെ മഹത്വം, നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് രാജ്യങ്ങൾ, ഗോത്രങ്ങൾ, വർഗങ്ങൾ, വ്യത്യസ്തങ്ങളായ പ്രായങ്ങൾ, രൂപങ്ങൾ ഒക്കെയാക്കി തീർത്തത് എന്നാണ് ഖുർആനിൻ്റെ ശക്തമായ സന്ദേശം. ഇനി ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുത്തും മഹത്വമുള്ളത്? ഒരാൾ വെളുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് അയാൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് പ്രത്യേക എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇന്ന അക്റമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഏറ്റവും സ്വീകാര്യൻ ആരാണ്? ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന ആളാണ് എന്നാണ്. ഇത് കേവലമായൊരു വർത്തമാനമായി പോവുകയല്ല ചെയ്തത്. ഇസ്ലാമിക ചരിത്രം അത് വളരെ മനോഹരമായി തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം എത്യോപ്യക്കാരനായിരുന്നു. അന്നത്തെ യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് അറബികൾ യുദ്ധം ചെയ്ത് എത്യോപ്യയിലെ യുദ്ധത്തിന് ശേഷം പിടിക്കപ്പെട്ട് മക്കയിലെ അടിമച്ചന്തയിൽ വിൽപ്പന ചരക്കായി, അങ്ങനെ അവിടുത്തെ ഒരു ധനികൻ്റെ വീട്ടിലെ അടിമയായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാചകനെ ബോധ്യപ്പെട്ടപ്പോൾ ഒരു രാത്രിയിൽ പ്രവാചകൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ അടുത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് യാതൊരു ഭയം ഉണ്ടായില്ല. പ്രവാചകൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അറേബ്യയിൽ ആദ്യമായി താൻ മനുഷ്യൻ എന്ന നിലക്ക് സ്വീകരിക്കപ്പെട്ടത്, അംഗീകരിക്കപ്പെട്ടത്, സുന്ദരനായ പ്രവാചകൻ തന്നെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചത് എന്ന് അദ്ദേഹം തന്നെയും പിന്നീട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്, അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക സമൂഹത്തോടൊപ്പമുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യാത്ര അദ്ദേഹം ആരംഭിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് വെറും കറുത്ത വർഗ്ഗക്കാരനായ ഒരു മുതലാളിയുടെ വീട്ടിൽ തൊഴിൽ ചെയ്യുന്ന അടിമയായി ജീവിക്കുന്ന വ്യക്തിയെ മനുഷ്യചരിത്രം ഓർക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രധാന സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മക്ക വിജയത്തിൻ്റെ അന്ന് ഇസ്ലാമിന് വേണ്ടി സേവനങ്ങൾ അർപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, വലിയ വലിയ ഗോത്രത്തിലെ വ്യത്യസ്തരായ വ്യക്തികളുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ കീഴ്പ്പെട്ടതിൻ്റെ പ്രഖ്യാപനം, തൗഹീദിൻ്റെ മനോഹരമായ ബാങ്കുലികൾ മുഴക്കാൻ അദ്ദേഹത്തെയാണ് നിയോഗിക്കുന്നത്. അദ്ദേഹം കഅബയിലേക്ക് പിടിച്ചു കയറാൻ കഴിയാതിരിക്കുമ്പോൾ പ്രവാചകൻ തൻ്റെ തോള് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അതിന് സമ്മതിക്കണില്ല. അദ്ദേഹം അവിടെ കയറി ബാങ്ക് വിളിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ്. ഇതേ ബിലാൽ റളിയല്ലാഹുവിനെ നമ്മൾ മറ്റൊരു ഘട്ടത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിഷമ ഭാവം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ബിലാൽ? അപ്പോൾ പ്രവാചകൻ്റെ അരികത്ത് വന്ന് ഇടറിയ സ്വരത്തിൽ അന്ന് ബിലാൽ പറഞ്ഞു, നബിയെ, അബൂദർ എന്നെ കറുത്ത ഉമ്മയുടെ മോനെ എന്ന് വിളിച്ചു. പൊതുവേ പ്രവാചകൻ്റെ ശൈലി എന്ന് പറയുന്നത് തെറ്റുതിരുത്തുമ്പോൾ ആൾക്കൂട്ടത്തിൽ പൊതുവായി പറയാന്നുള്ളതാണ്. നിങ്ങളെന്തു മനുഷ്യരാണ്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. ഏതെങ്കിലും ഒരു വ്യക്തിനെ മാത്രമായിരിക്കും ഉദ്ദേശിച്ചത്. ഒരു ഇൻഡിവിജ്വലിനെ, ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കയർത്തുകൊണ്ട് തിരുത്തുന്ന രീതി പൊതുവേ പ്രവാചകൻ സ്വീകരിക്കാറില്ല. എന്നാൽ ഈ കാര്യത്തിൽ പ്രവാചകൻ തൻ്റെ ശൈലി മറ്റൊരു രീതിയിലാണ് സ്വീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറക്കെ പറഞ്ഞു, അബൂദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നകമ്രുൻ ഫീക ജാഹിലിയ, നീ നമ്മളങ്ങ് മക്കയിൽ ഉപേക്ഷിച്ച് അവസാനിപ്പിച്ചു പോന്ന ആ ജാഹിലിയത്തിൻ്റെ അജ്ഞാനകാലത്തിൻ്റെ ഏറ്റവും വലിയ മ്ലേച്ഛതകളും തിന്മകളും നിന്റെ നെഞ്ചിൻ കൂട്ടിൽ നീ സൂക്ഷിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. ശരിയല്ല, നിന്റെ ഭാഷയ്ക്ക് പ്രശ്നമുണ്ട്. കറുത്ത ഉമ്മയുടെ മോനെ എന്ന നിന്റെ പ്രയോഗം നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കലി അത് ഇൻകറക്റ്റാണ്. പൊളിറ്റിക്കലി അത് ഇൻകറക്റ്റാണെന്ന് 1400 വർഷങ്ങൾക്കപ്പുറം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആൾക്കൂട്ടത്തിൽ വെച്ച് അബൂദർ ഗിഫാറിനോട് പറയാണ്. അല്ലേ, നിധിൻ രാജിനെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയൊക്കെ നിരന്തരം ആക്രമിക്കുന്ന അവിടുത്തെ മേലാളവർഗത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അധ്യാപകൻ, ആ അധ്യാപകൻ വായിക്കാതെ പോയതും ഈ പ്രവാചകനെയും ഈ പ്രവാചകൻ്റെ ചരിത്രത്തെയും തന്നെയാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടെ ഈഗോ അടിച്ചതൊന്നുമില്ല. അദ്ദേഹത്തിന് പെട്ടെന്ന് വന്നു, ഒരു ശൈലിയിൽ പെട്ടെന്ന് വന്നു പോയതാണ്. അദ്ദേഹം ബിലാൽ റളിയല്ലാഹുവിൻ്റെ മുന്നിൽ തൻ്റെ മുഖം വെച്ചു കൊടുത്തിട്ട് ആ മുഖത്ത് ചവിട്ടാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ എന്തെങ്കിലും പരിഗണനകളോ പ്രത്യേകതകളോ ഇല്ല. സൽമാനുൽ ഫാരിസി എന്ന വെളുവെളുത്ത സുന്ദരനായ മനുഷ്യനെയും ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന കറുകറുത്ത കാപ്പിരി അടിമകളിൽപ്പെട്ട എത്യോപ്യക്കാരനായ മനുഷ്യനെയും തൻ്റെ രണ്ട് കൈകളിൽ ഒരുമിച്ച് നിർത്തി ഒരേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടേക്ക് നയിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല, ഇസ്ലാം പുറം നാടുകളിലേക്ക് വികസിക്കുകയും അറേബ്യൻ ലോകത്തു നിന്ന് ഇസ്ലാം പ്രചരിക്കുകയും ചെയ്യുമ്പോൾ അറബികളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഞങ്ങൾ അറബികളാണെന്നുള്ളൊരു പ്രത്യേക ബോധം വരാതിരിക്കാൻ ലാ അഫ്ളൽ അലി അറബിയൻ അല അജമിയൻ, ഒരു അനറബിയേക്കാളും അറബിക്കോ എന്തെങ്കിലും പ്രസക്തി ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേശത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലുമുള്ള എല്ലാത്തരം വിഭാഗീയ ചിന്തകളെയും അടിച്ചമർത്തിയത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഇസ്ലാം അറേബ്യൻ ദേശങ്ങൾ വിട്ട് പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങളിലേക്ക് വികസിക്കുന്ന ഒരു ഘട്ടത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ വഹയിൻ്റെ സന്ദേശം വളരെ മനോഹരമായി പറയുന്നുണ്ട്. ലാ ഫളൽ ലി അറബിയ്യൻ അല അജമിയ്യൻ, ഒരു അറബിക്കും അനറബിയേക്കാൾ പ്രസക്തിയില്ല. വലാ ലി അജമിയ്യൻ അല അറബിയ്യൻ, ഒരു അനറബിക്കും ഒരു അറബിയേക്കാളും പ്രസക്തിയില്ല. വലാ ലി അഹ്മറ അല അസ്വദ, വലാ ലി അസ്വദ അല അഹ്മറ ഇല്ലാ ബിത്തഖ്വ, ഒരിക്കലും ഒരു വെളുത്തവനോ ഒരു കറുത്തവനോ ഒന്നും ഒരു തൊലി നിറത്തിൽ ഉള്ള വ്യത്യാസങ്ങളുടെ പേരിൽ ഒരു പ്രസക്തിയോ അപ്രസക്തിയോ ഇല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ, നമ്മൾ പ്രത്യേകം വായിക്കേണ്ട ഒരു ഭാഗം സൂറത്ത് ഹുജറാത്താണ്. ഈ പറയുന്ന പ്രൊഫസർമാരൊക്കെ ഒറ്റത്തവണ വായിച്ച് അല്ലേ ഒരു പശ്ചാത്തപിക്കേണ്ട ബോധ്യം കൊടുക്കുന്ന വല്ലാത്തൊരു സൂറത്താണ്. എന്താണ് അതിൽ നമ്മൾ കാണാം, ലാ യസ്ഖർ യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു ജനതയും മറ്റൊരു ജനതയെ കളിയാക്കാൻ നിൽക്കരുത്. എന്താ അറിയോ അതിൻ്റെ കാരണം? എന്താ അറിയോ, നിങ്ങൾ കളിയാക്കുന്ന വ്യക്തി ഒരു പക്ഷേ നിങ്ങളെക്കാളും ഭയങ്കര പ്രസക്തനായിരിക്കും. അയാളുടെ മുഖത്തെ മൂക്കിൻ്റെ ഒരു കുഴപ്പം കൊണ്ടോ, അയാളുടെ നീളത്തിൻ്റെ കുഴപ്പം കൊണ്ടോ, അയാളുടെ നിറത്തിൻ്റെ കുഴപ്പം കൊണ്ടോ, അയാൾ ജനിച്ച ജാതിയുടെ പ്രശ്നം കൊണ്ടോ ഒക്കെ നിങ്ങൾ അയാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കളിയാക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളെക്കാളും പ്രസക്തരായിരിക്കുന്നതാണ് ഖുർആനിൻ്റെ പ്രയോഗം. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ അവർക്ക് ഇരട്ടപ്പേര് കൊടുക്കരുത് എന്നാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടൊരു ഗ്രന്ഥമാണ്. മാത്രമല്ല, ഒരാൾ അയാളുടെ അസാന്നിധ്യത്തിൽ പോലും അയാളെപ്പറ്റി ഒന്നും പറയരുത് എന്നാണ്. ഗീബത്ത് നമീമത്ത് ഒക്കെയുള്ള പദങ്ങൾ ഇസ്ലാം വിമർശകരെ അടക്കമുള്ളവർ പഠിക്കണം. എന്താ, ഒരാളുടെ ഉള്ള കാര്യങ്ങൾ തന്നെ അയാളെക്കുറിച്ച് പറയുന്നതിനെ പ്രവാചകൻ ശകാരിച്ചു. അയാൾക്കുള്ള കുഴപ്പമാണെങ്കിൽ പോലും അത് നിങ്ങൾ പറയേണ്ടതില്ല, ഇല്ലാത്തതാണെങ്കിൽ അത് കളവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു. അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തിൻ്റെ പച്ചമാംസം തിന്നുന്നതിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരാളെ ബോഡി ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വയറുമെന്നും കയ്യുമെന്നും മുഖത്തുനിന്നും ഒക്കെ ഓരോ കഷ്ണെടുത്തിട്ട് വായിലേക്കിട്ട് ചമച്ചു തിന്നോ? അതിന് തയ്യാറുള്ളവർ അവരുടെ അയിബുകൾ കുറവുകളും പോരായ്മകളൊക്കെ പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തെ സംരക്ഷിക്കുകയാണ്. നിങ്ങൾ നോക്ക്, അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രത്തിലുടനീളം ഒരു വ്യക്തിയുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിൻ്റെ, മാന്യതയെ സംരക്ഷിക്കുന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ കഅബാലയത്തെയും ഒരു വ്യക്തിയുടെ അഭിമാനത്തെയും രക്തത്തെയും ഒക്കെ ഒരേപോലെ പ്രവാചകൻ പരിഗണിച്ചു. ഈ ദിനത്തിന്, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ അറഫാ ദിനത്തിൻ്റെ മഹത്വം പോലെയാണ് ഒരു വ്യക്തിയുടെ അഭിമാനത്തിൻ്റെ ഇടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വലിയ പാഠങ്ങളാണ്. ഇത് വിശ്വാസി സമൂഹം പഠിക്കേണ്ടതാണ്, പകർത്തേണ്ടതാണ്, ഇത് മറ്റുള്ളവർക്ക് അറിയിക്കേണ്ടതാണ്. ഇതുപോലെയുള്ള വിവാദങ്ങളും വിഷയങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങൾ എടുത്തുയർത്തിക്കൊണ്ടാണ് അത്തരം വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടത് എന്നുകൂടി ഓർപ്പിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, വർണ്ണവെറി ഇസ്ലാമിൻ്റെ കടുത്ത ശാസന. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കെ താജുദ്ദീൻ സലാഹി.

0: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിലേക്കാണ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: ന്യൂനപക്ഷ മന്ത്രിസഭയെ ഭയക്കുന്നതെന്തിനെ? ഈ വിഷയത്തിൽ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റിൽ നടന്ന ചർച്ചയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് വോയിസ് ഓഫ് പീസിലൂടെ നമ്മൾ കേൾക്കുന്നത്.
2: അനാവശ്യമായ ചർച്ചകൾ ഇത്തരം ഘട്ടങ്ങളിൽ ആവർത്തിച്ച് ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടോ? എന്താണ് ആഡ് ചെയ്യാനുള്ളത്?
3: ഈ ന്യൂനപക്ഷ സർക്കാർ എന്നിപ്പോ വിജയിയുടെ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ കേരളത്തിലും അത്തരം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആശങ്കകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു മാധ്യമത്തിൽ വന്ന ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വന്നത് ഒന്നൊരു കാർഡ് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ന്യൂനപക്ഷം ഭൂരിപക്ഷമായി എന്ന്. അഥവാ പിന്നെ നമ്മുടെ രാജ്യത്തെ 140 MLA കണക്കെടുത്താൽ ഹിന്ദുക്കൾ ഒഴികെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും, മുസ്ലിങ്ങളും ക്രിസ്ത്യനും അടക്കം ഒക്കെയുള്ള ന്യൂനപക്ഷമായി നമ്മൾ എണ്ണുന്നവർ എല്ലാവരും പിന്നെ ഇപ്പൊ കണക്കുണ്ട്. അഥവാ അവിടെ ഇപ്പൊ കണക്കുകൂട്ടുന്നത് ഏതർത്ഥത്തിൽ മാത്രമാണ്, പിന്നെ മൊത്തത്തിലാണ്, സമുദായ അടിസ്ഥാനത്തിലല്ല. ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം, ബാക്കിയുള്ളവരെല്ലാവരും ന്യൂനപക്ഷം എന്ന കണക്കെടുത്തിട്ട് മറ്റെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പൊ ഹിന്ദുക്കളെക്കാൾ കൂടുതലായി എന്നാണ്. ഇനി അതിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് എടുക്കണമല്ലോ. സത്യത്തിൽ സാമുദായികമായി വീണ്ടും നമ്മളൊരു സ്പ്ലിറ്റ് എടുത്താൽ ഇപ്പോഴും കേരളത്തിലെ അടക്കമുള്ള ഒരു ജന പ്രാതിനിധ്യം എന്ന് പറയുന്നത് അവരുടെ പിന്നെ ശതമാനം അനുസരിച്ച് എല്ലാ കൃത്യമായി അവകാശപ്പെടുന്നതിനനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യം അതാത് സമുദായ വിഭാഗങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മൾ പിന്നിലാണ് എന്നാണ് നമുക്ക് മറുപടി പറയേണ്ടി വരിക. വളരെ ചെറിയ ശതമാനം മാത്രമുള്ള എന്നാൽ സാമുദായികമായ മുന്നോക്കം കിട്ടുന്ന, ഇവിടെ സോഷ്യൽ സ്ട്രക്ചർ അനുസരിച്ച് കാലങ്ങളായി മുന്നോക്ക വിഭാഗങ്ങളായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ ശതമാനത്തിന്റെ ഇരട്ടിയോകളോ വരുന്ന ജനപ്രതിനിധികൾ ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ആളുകൾക്ക് ഇപ്പോഴും അവരുടെ ഒരു ജനസംഖ്യയുടെ അത്ര തന്നെ പ്രാതിനിധ്യത്തിലേക്ക് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ എത്തുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. അപ്പൊ അതാണ് ശരിക്കും വസ്തുത. രാജ്യത്ത് ഇപ്പോഴും അവരുടെ ജനസംഖ്യക്കനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യത്തിലേക്ക് സമുദായ കണക്കിന് എത്തുന്നില്ല എന്നതാണ് ഇപ്പോഴും വസ്തുത. ഇനി ആ പറയുന്നതിൽ ഇതിൽ രണ്ട് ആംഗിളുകൾ ഉണ്ട്. ഒന്ന്, ഈ അർത്ഥത്തിൽ പ്രാതിനിധ്യത്തെ കുറിച്ചുള്ള ഒരു കൺസേണും, അതായത് ജനവിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടണം എന്നൊക്കെ പറയുന്നവർ വളരെ പിന്നെ നിഷ്കളങ്കമായാണ് ഈ ഒരു വിവാദത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ലോക്സഭയിൽ, രാജ്യത്തിന്റെ മന്ത്രിസഭയിൽ ജനങ്ങൾക്കനുസരിച്ചുള്ള, ജനസംഖ്യക്കനുസരിച്ചിട്ടുള്ള സമുദായിക പിന്നെ പ്രാതിനിധ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പിന്നെ അന്തരമാണ് ആ വിഷയത്തിൽ ഉണ്ടാവുക. അപ്പൊ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് മുസ്ലിം MP ലോക്സഭയിലോ രാജ്യസഭയിലോ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ പ്രാതിനിധ്യത്തെ കുറിച്ച് വളരെ നിഷ്കളങ്കമായ ഒരു ഒരു പിന്നെ വിവാദം ഉയർത്തിക്കൊണ്ടുവരാണെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു അർഹതയും ഇല്ല എന്നത് ഇപ്പൊ 13-ാമത്തെ ടേമിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഗ്നമായ യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ല ഇവിടുത്തെ രണ്ടാമത്തെ ഒരു പ്രശ്നം അവർ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷം അധികാരത്തിലേക്ക് വന്നാൽ എന്തോ സംഭവിക്കും എന്നതാണ്. ഇപ്പൊ അവിടെ ഹമീദ് മാഷ് എണ്ണി എണ്ണി പറഞ്ഞ പോലെ രാജ്യത്തിന്റെ വിവിധ തസ്തികകളിൽ പിന്നെ ഉപരാഷ്ട്രപതി മുതൽ ഇങ്ങോട്ടേക്ക് വിവിധ തസ്തികകളിൽ ഈ പറയുന്ന വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാർ, ആ വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാർ രാജ്യവും രാഷ്ട്രവും ഭരിച്ചിട്ട്, സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ട് ഏതെങ്കിലും നിലക്ക് ഒരു സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രൂപത്തിൽ അവരുടെ നിലപാടെടുത്തോ എങ്കിൽ അത്തരം ആളുകളെയും വിഭാഗങ്ങളെയും ഒക്കെ നമുക്ക് സംശയത്തിന്റെ മുന്നിൽ കാണാം. എന്നാൽ അങ്ങനെയൊന്നും പറയപ്പോ ഈ ആളുകൾ പിന്നെ അത്തരം ആളുകൾ രാജ്യത്തെ പിന്നെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഡിവൈഡും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന വിവാദങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ റിസൾട്ട് എന്താണ്? എൻഡ് ഓഫ് ദി ഡേ അത് കാണുന്ന ആളുകൾക്ക്, ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന്റെ ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇത് 80-ഉം 20-ഉം തമ്മിലുള്ള യുദ്ധമാണ് എന്ന്. അല്ല, അങ്ങനെ ആവർത്തിച്ച് പറയുന്ന പ്രയോഗങ്ങൾ വളരെ താഴെക്കിടയിൽ ഉണ്ടാക്കുന്ന ഡിവൈഡ് എന്താണ്? എന്റെ കൂടെ ജീവിക്കുന്ന ഇന്ത്യക്കാരനായ, എന്റെ കൂടെ സഹവർത്തിത്വത്തോടുകൂടെ ജീവിക്കേണ്ട മറ്റുള്ളവരെ സംശയത്തിന്റെ മുനയോടുകൂടി കാണേണ്ട, അവരധികാരത്തിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് എന്തോ നഷ്ടപ്പെടും, ഞങ്ങൾ ആകെ തകർന്നു പോകും എന്ന് രാജ്യത്തിന്റെ ഇന്നു വരെയുള്ള ചരിത്രത്തിൽ ഒരു നിലക്കും നമുക്ക് സ്ഥാപിക്കാൻ ഗ്രൗണ്ട് ഇല്ലാത്തൊരു കാര്യത്തെ ഒരു ഫോബിയയായി സൃഷ്ടിക്കുക എന്നതാണ് ഇവിടെ സംഭവിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ വളരെ ക്ഷണികമായ ചില പിന്നെ നേട്ടങ്ങളൊക്കെ കിട്ടിയേക്കാം, പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിന് ഒരിക്കലും അത് ഗുണകരമായ കാര്യമല്ല. അതിന് എന്തെങ്കിലും ഒരു നുരുമ്പെങ്കിലും ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമോ അധ്യാപനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡിബേറ്റിനെങ്കിലും ഇവിടെ അവസരമുണ്ട്. എന്നാൽ ഈ പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു പിന്നെ ഗ്രൗണ്ടും ഇല്ലാത്ത പിന്നെ സ്ഥിതിയിൽ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകണം എന്ന് മാത്രമല്ല, നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടെ അത്തരം കാര്യങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നുകൂടെയാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെ പിന്നെ സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വന്നാൽ അതിലെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ പറയാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് എന്നത്. 27 സീറ്റിൽ മത്സരിച്ചു, 22 സീറ്റിൽ വിജയിച്ചു. അപ്പോ ആ അർത്ഥത്തിൽ പിന്നെ പുലർത്തി പോരുന്ന UDFലെ ശക്തമായ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ വിജയിച്ച MLA മാരുടെ ഭൂരിപക്ഷ കണക്കെടുത്താൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച 10 ആളെടുത്താൽ 7 ആളുകൾ മുസ്ലിം ലീഗിന്റെ MLA മാരാണ്. അപ്പൊ ആ നിലക്ക് മുസ്ലിം ലീഗിന് സ്വാഭാവികമായും അധികാരത്തിൽ അവർ വരുമ്പോൾ മുഖ്യമായ വകുപ്പുകൾ കിട്ടുക എന്നത് അതിന്റെ സ്വാഭാവികതയാണ്. ഇപ്പൊ CPM ഭരിക്കുമ്പോൾ, LDF ഭരിക്കുമ്പോൾ സ്വാഭാവികമായും അതിലെ ഒരു കക്ഷി എന്ന നിലക്ക് റവന്യൂ വകുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് രണ്ടാമത്തെ പിന്നെ കക്ഷി എന്ന നിലക്ക് CPI കിട്ടി. അതിലാർക്കൊരു പ്രയാസം ഉണ്ടാകുന്നില്ല. അതേസമയം UDF ഭരണത്തിൽ വന്ന് വളരെ പ്രധാനപ്പെട്ട 1-2 വകുപ്പുകൾ ലീഗ് അധികാരത്തിന്റെ ഭാഗമായി അതിന്റെ പിന്നെ മുന്നണി സംവിധാനത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് മുസ്ലിം ലീഗ് എടുക്കുമ്പോഴേക്കും അതിനെ വലിയ പ്രശ്നവൽക്കരിച്ച് ഇതാ അതാണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വിജയിച്ചു വന്നിട്ടുള്ള ഫാസിസ്റ്റ് പിന്നെ കോട്ടയിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള സീറ്റിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള MLA മാർ അവരിപ്പോൾ തന്നെ അത്തരം പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു വേള മുഖ്യമന്ത്രി ചർച്ചയിൽ പോലും അത്തരം കാര്യങ്ങളൊക്കെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് അർഹിക്കുന്നതായ ഭരണ പങ്കാളിത്തത്തെ പോലും പ്രശ്നവൽക്കരിക്കുന്നവർ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം അതിനെ കൂടെ അതിജയിച്ചിട്ടാണ് കേരള സമൂഹം അതുപോലെ തന്നെ നമ്മുടെ രാജ്യമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചില ക്ഷണികമായ പിന്നെ നേട്ടങ്ങളൊക്കെ കിട്ടിയേക്കാം. പക്ഷേ ഓർക്കുക, അവർ അത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്നവർ അവരും ജീവിക്കുന്നതിന്റെ പരിസരത്ത് ഈ വിഭാഗങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്നാണ് താമസിക്കുന്നത്. അവർക്കെന്തെങ്കിലും അപായമുണ്ടായി ആർത്തു വിളിച്ചാൽ അവരെ രക്ഷിക്കാൻ വരുന്നിടത്ത് ഈ രാജ്യത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം, സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സമുദായവും രക്തവും ജാതിയും ഒന്നും നോക്കിയല്ല നമ്മൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇടപെടുക. അതുകൊണ്ട് അങ്ങനത്തെ ഡയലോഗുകൾ അടിച്ച് മനുഷ്യരുടെ മനസ്സുകൾ തമ്മിൽ അകറ്റാൻ വേണ്ട പണിയെടുക്കുന്നവർ ഒരു വേള നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴും സഹായിക്കാൻ വരുന്നവർ രാജ്യത്ത് പിന്നെ ഇത്തരം എണ്ണങ്ങളും കണക്കുകളൊന്നും നോക്കാറില്ല എന്നെങ്കിലും അവരോർത്താൽ നന്ന്. നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ എന്തെങ്കിലുമൊക്കെ പരിക്കേൽപ്പിച്ച് നിങ്ങൾ നേടുന്നത് അധികകാലം നിങ്ങൾക്കും നിങ്ങൾ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും അടുത്ത തലമുറക്കും സേഫായിരിക്കില്ല എന്ന് നമുക്ക് ഓർമ്മിപ്പിക്കാം.
0: മാന്യ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: ഗ്രാമം, ആ ഗ്രാമത്തിലെ ഒരു ചെറിയ ഒരു ബാലൻ, ആ ബാലൻ മോഷണം നടത്തി. അപ്പം ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ അവിടെയുള്ള ഗോത്രത്തിൻ്റെ നിയമം അനുസരിച്ച് ആരാണോ മോഷ്ടിച്ചത് അവരുടെ നെറ്റിയിൽ മോഷണമെന്നർത്ഥം വരുന്ന, അല്ലെങ്കിൽ മോഷ്ടാവ് എന്ന് സൂചിപ്പിക്കാവുന്ന എസ് ടി എന്നുള്ള രണ്ട് ഒരു പദം അവിടെ കുത്തിവെക്കുന്ന കലാകൻ, എസ് ടി ടി ടി സ്റ്റീൽ എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് മോഷണ ശ്രമം നടത്തി അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് സൂചിപ്പിക്കുന്നത്. അത് ആ ഗോത്രത്തിൻ്റെ ഒരു നിയമമാണ്. അപ്പം ഈ ബാലൻ കൂട്ടത്തിൽ അവിടെ നിന്ന് മോഷ്ടിച്ചത് ആടുകളെയാണ് മോഷ്ടിച്ചത്. അപ്പോൾ ഇവൻ്റെ തലയിൽ പറയും ആ പതിവ് പോലെ തന്നെ അവൻ്റെ നെറ്റിയിലേത് ഇങ്ങനെയുള്ളത് ചാപ്പക്കുത്തി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, ഈ കുട്ടി വളർന്നു. പക്ഷെ അവൻ്റെ നെറ്റിയിൽ ആളുകളൊക്കെ അവൻ മോഷ്ടാവ് എന്നുള്ള മുദ്ര കുത്തി, എല്ലാവരും അവനെ മോഷ്ടാവ് എന്നുള്ള രൂപത്തിലേക്ക് വന്നു. പക്ഷെ കാലം കഴിയവേ ഈ കുട്ടിയിൽ മാനസികമായ പരിവർത്തനങ്ങളുണ്ടായി. കുറേ കഴിഞ്ഞപ്പം അവന് സ്വയം ചാർത്തപ്പെട്ടിരിക്കുന്ന ഈ മോഷ്ടാവ് എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ നിന്നും അതിനോടുള്ള കുറ്റബോധവും അത് മാറ്റാനുള്ള ശ്രമവും നടത്തി. അവൻ്റെ നെറ്റിയിലെ ചാപ്പയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ കുത്തിയിട്ട വാഹനെക്കുറിച്ചോ ഒന്നും അവൻ ആലോചിച്ചിട്ടില്ല. അവന് മാറ്റങ്ങൾ വന്നു. ആ സമൂഹത്തിലെ ഏറ്റവും കുറേ കാലം കഴിഞ്ഞും വർഷങ്ങൾ കഴിഞ്ഞ് ആ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ഈ കുട്ടി ചെയ്തു. കുട്ടിയല്ല, പിന്നെ മുതിർന്നല്ലോ. അങ്ങനെ പ്രായമേറെ ചെന്നു. പുതിയൊരു തലമുറകൾ ഒരുപാട് അല്ലേ, കുറേ ആ തലമുറ കഴിഞ്ഞു പോയി പുതിയ തലമുറയിലേക്ക് അയാൾ വരുമ്പോൾ അദ്ദേഹത്തിന് അങ്ങേയറ്റം പ്രായമായിട്ടുണ്ട്. പക്ഷെ അയാളെ ആളുകൾ അങ്ങേയറ്റത്തെ ബഹുമാനത്തിലും ആദരവിലാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആദരവിലും ബഹുമാനത്തിലും കാണാനുള്ളതിൻ്റെ കാരണം അത്രയും ആ ഗോത്രത്തിന്, ആ നാട്ടിലെ ജനങ്ങൾക്ക് അത്രയും ഉപകാരപ്പെട്ടൊരു മനുഷ്യനായിട്ട് അയാൾ മാറി. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഉമ്മയോട് ചെറിയൊരു കുട്ടി ചോദിക്കുകയാണ്, നമ്മളാ ആ മനുഷ്യൻ, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, എന്തിനാണ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഇങ്ങനെയൊരു എസ് ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്ഷരം ഇങ്ങനെ കുത്തിവെച്ചിരിക്കുന്നത് എന്തിനാണ് അമ്മ എന്ന് ചോദിക്കുക. അപ്പോൾ അമ്മക്കറിയാം അതെന്താണെന്നുള്ളത്. പക്ഷെ അമ്മ അവിടെ പറഞ്ഞു കൊടുത്തു, കാരണം ആ പദം മുമ്പ് ഉണ്ടായിരുന്നതും തമ്മിലൊരു പൊരുത്തല്ല, അത്രയും അയാൾ മാറിയല്ലോ. അപ്പം പറഞ്ഞു, അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ അത് സൈൻഡ് എന്ന അർത്ഥത്തിലുള്ള എസ് ടി ആണ്. അതായത് കുറച്ചുകൂടി ഒരു ആത്മീയമായിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഗുണം ചെയ്യുന്ന സൈൻഡ് എന്നുള്ള ഒരർത്ഥത്തിലുള്ള ഒരു പോസിറ്റീവായ വേർഡാണ്, അതാണ് അതിൻ്റെ ചുരുക്കപ്പേര് എന്ന് മോന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അങ്ങനെയാണ് ആളുകൾ അതിനെ കാണുന്നത്, ആ രൂപത്തിലേക്ക് പരിവർത്തിക്കപ്പെട്ടു. അപ്പം ഇതൊരു കഥയാണ്. കഥയിൽ എന്നുള്ള വെച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ പഴയകാല അനുഭവങ്ങളുടെ അല്ലെങ്കിൽ പഴയകാല അവസ്ഥകളുടെ വലയത്തിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ ഏതവസ്ഥകളാവട്ടെ മനുഷ്യനതെല്ലാം മാറാൻ പറ്റും.
1: മാറാൻ പറ്റും തീർച്ചയായും.
0: അതെ,
1: നിരന്തര പരിശ്രമം മതി. ഇപ്പം താങ്കൾ പറഞ്ഞ കഥ മാഷാല്ല വളരെ ജസാക്കുമുള്ള ഖൈർ, വളരെ കേട്ടിരിക്കാവുന്ന അതല്ലെങ്കിൽ ഗുണപാഠമുള്ളൊരു കഥയാണ്. അല്ലെ, ഞാൻ നോട്ട് ചെയ്ത രണ്ട് മൂന്ന് പോയിന്റ് എന്തെന്ന് വെച്ചാൽ, ഒന്ന് ചാപ്പ കുത്തുക എന്നുള്ളത്. ഇന്ന് പലപ്പോഴും ആളുകൾ അങ്ങനെ ചാപ്പ കുത്തുന്നതാണ് വലിയ പ്രശ്നം. നമ്മൾ കുട്ടികൾ മനുഷ്യരെല്ലാവർക്കും അബദ്ധങ്ങളും തെറ്റുകളും വരും, തീർച്ചയാണ്, ആരും അതിൽ നിന്ന് മുക്തരല്ല. അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്നത്, എന്നെ ഒരിക്കലൊരു ടീച്ചർ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളറിഞ്ഞോ നമ്മുടെ പള്ളിയിൽ ഒരു കള്ളനെ പിടിച്ചു. കള്ളനെ പിടിച്ചു, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വലിയ കള്ളൻ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് വരുന്ന ഒരു കുട്ടി എന്തോ ഒരു അബദ്ധം ഇതുപോലെ പറ്റിയതാണ്. പക്ഷെ ആ ടീച്ചറുടെ വാക്ക് ആ കുട്ടിയെക്കുറിച്ചാണ് അത് പറഞ്ഞത്, കള്ളൻ എന്ന് പറഞ്ഞത് എന്ന് കേട്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. അപ്പോൾ അത് ആ കുട്ടി കേൾക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അതുപോലെ ആ കുട്ടിയോട് പലരും പറയുകയാണെങ്കിൽ, ഇതുപോലൊരു ചാപ്പ കുത്തലാണ്. അത് നമ്മൾ നന്നായിട്ട് ശ്രോതാക്കളും ഈ പറയുന്ന നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് താങ്കളുടെ ആ കഥയിൽ നിന്ന് എനിക്ക് ആദ്യം ഒന്ന് കിട്ടിയത്. ചാപ്പ കുത്തുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. തിരുത്താൻ അവസരങ്ങൾ അത് നമ്മുടെ വീട്ടിലെ കുട്ടിക്കടക്കം. ഞാൻ ഈ അടുത്ത് ഇതുപോലെ ഒരു രസകരമായ ഒരു മിമിക്രി സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലൊരു കുട്ടി, പിന്നെ സബ് ജില്ലയിൽ ഫസ്റ്റ് ഒക്കെ ആയ ഒരു കുട്ടിയുടെ മിമിക്രിയിൽ ആ കുട്ടിയുടെ മിമിക്രിയിലെ ഒരു വാചകം എങ്ങനെയാണ്. പിന്നെ എന്നെ ആദ്യമായിട്ട് കള്ള എന്ന് വിളിച്ചത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ എന്നെ എടുത്തുയർത്തിയിട്ട് എടാ കള്ള, നമ്മൾ കുട്ടിയെ വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ ചില ചാപ്പക്കുത്തലുകൾ അത് പിന്നീട് അങ്ങനെ ആയി മാറും. അതിൽ നിന്ന് രക്ഷപ്പെട്ടൊരു വ്യക്തിയുടെ കഥയാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പം നമ്മളങ്ങനെ ആരെങ്കിലും ചാപ്പ കുത്തിയിട്ടുണ്ടെങ്കിലും നമ്മളതിൽ വീണ് പ്രയാസപ്പെട്ട് ഞാൻ അങ്ങനെയാണെന്ന് വിചാരിക്കരുത് എന്നുള്ള വലിയൊരു പോയിന്റും ഇതിലുണ്ട്. അതിലപ്പുറം ആ മാതാവിൻ്റെ പോസിറ്റീവായ കാര്യം, ഇടപെടൽ, അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കൾ, കുടുംബിനികൾ കൂടുതൽ കാണുന്ന, അതിൽ രക്ഷിതാക്കൾ കാണുന്ന ഈ പ്രോഗ്രാമിൽ പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മുടെ മക്കളോട് നമ്മൾ പോസിറ്റീവായിട്ട്, പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ചിലപ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മയാകാം, അതല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മ, ആരെങ്കിലും ആയിരിക്കും, ചേഷ്ടനാകാം, അയൽവാസിയാകാം, അപ്പോൾ അവരാ ചെയ്ത തെറ്റിനെ തെറ്റായി പറഞ്ഞു കൊടുക്കാതെ അതിൻ്റെ നന്മ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ ആ തെറ്റിലേക്ക് പോകില്ല. വലിയ അർത്ഥങ്ങൾ നൽകിയ, അതേപോലെ തന്നെ അനുഭവങ്ങൾ നൽകിയ ഒരു കഥയായിരുന്നു. അള്ളാഹു തആല ഇതുപോലെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുമാറാകട്ടെ.
0: ആമീൻ. ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് വുളൂഇൻ്റെ അടയാളങ്ങൾ, ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഫളായിലുകൾ വിശദീകരിക്കുന്ന കിതാബിൽ 185-ാമത്തെ അധ്യായം ബാബു ഫദ്ലിൽ വുദു, വുദൂഇൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ 124-ാമത്തെ ഹദീസായി കൊണ്ടുവന്നത്, വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന ഉമ്മതി യുദഊന യൗമൽ ഖിയാമത്തി ഗുറ്റ മുഹജ്ജലീന മിൻ ആസാരിൽ വുദൂ ഫമനിസ്തതഅ മിൻകും അൻ യുതീല ഗുറ്റഹു ഫലിയഫ്അൽ. മുത്തഫഖുൻ അലൈഹി. മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽ യമാനി റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയുന്നു, ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന ഉമ്മത്തി, നിശ്ചയമായും എൻ്റെ സമുദായം, എൻ്റെ ഉമ്മത്ത്, യുദ്ഔന, വിളിക്കപ്പെടുന്നതാണ്, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, ഗുറ്റൻ മുഹജ്ജലീന, മുഖവും കൈകാലുകളുമെല്ലാം പ്രകാശിക്കുന്നവരായി, മിൻ ആസാരിൽ വുദു, വുദൂഇൻ്റെ അടയാളങ്ങൾ കാരണത്താൽ, ഫമനിസ്തത്വ അമിൻകും, നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ, അയ്യുത്തീല ഗുറത്തഹു, അവരുടെ കൈകാലുകളും മുഖവുമെല്ലാം നീട്ടിക്കഴുകാൻ, ഫല്യഫ് അൽ, അവരപ്രകാരം ചെയ്യട്ടെ. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂഇൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നിടത്ത് അത് നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ, ആരാധനകളിൽ ഏറെ നിർബന്ധമായ ഒരു കാര്യമാണ് വുദൂ എന്നുള്ളത്. നമസ്കാരത്തിന് വുദൂ ഇല്ലാതെ സ്വീകാര്യമല്ല. ലാ സ്വലാത്ത ലിമല്ലം യതവദ്ദ, വുദൂ ചെയ്യാത്തവന് നമസ്കാരമില്ല. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്ത് അന്ന ഹാദിഹിൽ ഉമ്മ ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തുദഅ യൗമൽ ഖിയാമത്തി ഗുറ്റൻ മുഹജ്ജലീന, ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്നത് കൈകാലുകളും മുഖവുമെല്ലാം പ്രകാശിക്കുന്നവരായിക്കൊണ്ടാണ്. അത് ഈ വുദൂഇൻ്റെ അസർ, അതിൻ്റെ അടയാളം കാരണത്താലാണ്. അൽ ഗുറത്ത് എന്നുള്ളത് ബയാദുൽ വജ്ഹ്, മുഖം വെളുത്തവരായി, മുഖം പ്രകാശിക്കുന്നവരായി, വെളിച്ചമുള്ളതായി. തഹജീൽ ഖുറൻ മുഹജ്ജലീന എന്നാണല്ലോ ഹദീസിൽ പ്രയോഗിച്ചത്. അ തഹജീൽ എന്നത് ബയാദുൽ അത്റാഫ്, അവയവങ്ങൾ വെളുത്തത് എന്നത്. അത്റാഫിൽ യദൈൻ വ അത്റാഫിൽ റിജ്ലൈൻ, കാലുകളുടെയും കൈകളുടെയും എല്ലാം അറ്റങ്ങൾ, അതിൻ്റെ ഭാഗങ്ങളെല്ലാം പ്രത്യേകമായി പ്രകാശിക്കുന്നവരായി, വെളുത്തവരായിക്കൊണ്ട് എന്ന്. അതായത് യഅനി അന്ന ഹാദിഹിൽ മവാദിഉ തകൂനു നൂറൻ യതലഅലഉ യൗമൽ ഖിയാമത്തി ലിഹാദിഹിൽ ഉമ്മ, ഈ ഒരു സമുദായത്തിന് ഖിയാമത്ത് നാളിൽ പ്രത്യേകമായി ഒരു അടയാളം എന്നുള്ള നിലക്ക് അവയവങ്ങൾ പ്രകാശിക്കുന്നവരായി അവയവങ്ങൾ പ്രകാശിക്കുന്നവരായി ഈ പറയപ്പെട്ട അവയവങ്ങൾ അത് വെളുത്തവരായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ലോകത്തുള്ള വ്യത്യസ്തരായ സൃഷ്ടികൾ, അതായത് വ്യത്യസ്തരായ സമുദായക്കാർ, സമൂഹങ്ങൾ, ഉമ്മത്തുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ വഹാദിഹി ഖാസ്സത്തുംബിന വലില്ലാഹിൽ ഹംദ്, നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പ്രത്യേകമായിക്കൊണ്ട് അവിടെ നൽകപ്പെടുന്ന ഒരു അടയാളം, വുദൂഇൻ്റെ വുദൂ എടുത്തതിൻ്റെ അടയാളമായിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, നഅം ലക്കും സീമ ലൈസത്തിൽ അഹദിൻ ഗൈരിക്കും, നിങ്ങൾക്കല്ലാത്തവർക്ക് ഒരാൾക്കുമില്ലാത്ത പ്രത്യേകം അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അലാമത്തൻ തതബയ്യനു ബിഹാ ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക യൗമിൽ മഷ്ഹൂദ്, എല്ലാത്തിനും സാക്ഷിയാവുന്ന ദിവസത്തിൽ അവിടെ മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടുന്നതായ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പ്രത്യേകം അറിയിക്കാൻ വേണ്ടി അത് വ്യക്തമാക്കുന്നതായ അടയാളമുണ്ടാവും എന്നതാണ്. ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് വഹാദ ദലീലുൻ അലാ ഫളിൽ വുദൂ, ഇത് തെളിവാണ് ഫുദൂഇൻ്റെ ഫളിലിനെ ശ്രേഷ്ഠതയെ അറിയിക്കുന്നതിൻ്റെ തെളിവായിക്കൊണ്ട്. വ അന്ന അളാ അൽ വുദൂഇ തഅതി യൗമൽ ഖിയാമത്തി തലൂഹു മിനൻ നൂർ, നിശ്ചയമായും വുദൂഇൻ്റെ അവയവങ്ങൾ, കൈകാലുകളും മുഖവുമെല്ലാം ഖിയാമത്ത് നാളിൽ പ്രകാശിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. നൂറിൽ നിന്നുള്ള, പ്രകാശത്തിൽ നിന്നുള്ള ഒരു വെളിച്ചമുണ്ടാകും. അതാണ് മനിസ്തത്വാ അമിൻകും, നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുന്നുവെങ്കിൽ അയ്യുത്തീല ഖുറത്തുഹു, തൻ്റെ മുഖം അത് നീട്ടാൻ, നീട്ടിക്കഴുകാൻ, ഫല്യഫ് അൽ, അവൻ അപ്രകാരം ചെയ്യട്ടെ. ഈ ഒരു വാക്ക് ഫമനിസ്തത്വാ അമിൻകും അയ്യുത്തീല ഖുറത്തുഹു ഫല്യഫ് അൽ, ആർക്കെങ്കിലും നിങ്ങളിൽ അങ്ങനെ അത് നീട്ടിക്കഴുകാൻ കഴിയുമെങ്കിൽ അപ്രകാരം ചെയ്യട്ടെ എന്നുള്ളത് വഹാദിഹിൽ ജുംല ലൈസത്തു മിൻ കലാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളല്ല, ബൽ ഹിയ മിൻ കലാമി അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകളാണ്. വലൈസത്ത് ബി സ്വഹീഹത്ത് മിൻ ജിഹത്തിൽ ഹുക്കുമി ഷറഈ, ഷറഈയായ ഹുക്കുമിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് ശരിയല്ല. കാരണം ലിയന്ന ളാഹിറഹ അന്നൽ ഇൻസാന യുംകിനുഹു അയ്യുസീല ഖുറത്തുഹു, ളാഹിറായ രൂപത്തിൽ നമുക്ക് ആ ഭാഗങ്ങൾ നീട്ടിക്കഴുകുക എന്നുള്ളത് സാധ്യമാകും. എന്നാൽ യുത്തീൽ വജുഹുഹു, ആ മുഖം നീട്ടുക എന്നുള്ളത്, പക്ഷേ അത് സാധ്യമല്ല. വൽ വജുഹു മുഹദ്ദദുൻ മിനൽ ഉദിനി ഇലൽ ഉദിൻ, അതെപ്രകാരം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വെള്ളം സ്പർശിക്കേണ്ടത് എന്നത്, വെള്ളം തട്ടേണ്ടത് എന്നത്, മുഖം കഴുകേണ്ടുന്നതിൻ്റെ രൂപം അതറിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് നീട്ടാൻ പാടുള്ളതല്ല. ആ മുഖത്തിൻ്റേത് ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ. അതേപോലെ തന്നെ വമിൻ മുൻഹന അൽ ജബ്ഹത്തി ഇല അസ്ഫലിൽ ലഹ്യ, ഈ നെറ്റി മുതൽ ആ പിന്നെ നെറ്റിയുടെ ഈ മുടിമുളക്കുന്ന ആ ഭാഗത്ത് മുതൽ താടി വരെ ആണ്, അതിനത് നീട്ടുക എന്നതുള്ളത് സാധ്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഇജ്തിഹാദാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇവിടെ ഉണർത്തുകയാണ്. അദ്ദേഹം പറയുന്നു, കമ അഷാറ ഇല ദാലിക ഇബ്നുൽ ഖയ്യിം ഫി നൂനിയ, അതിലേക്ക് സൂചന നൽകുന്നതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ അന്നൂനിയയിൽ വന്നതായ വ അബൂ ഹുറൈറ ഖാല ദാമിൻ കൈസിഹി ഫഖദാ യുമയ്യിസുഹു ഉലുൽ ഇർഫാനി വഇതാലത്തുൽ ഖുറാത്തി ലൈസ ബിമുംകിനിൻ ഐദം വഹാദ വാളിഹു തിബിയാനി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ നിന്നുള്ളതാണ്. അത് ഉലുൽ ഇർഫാൻ, അത് മനസ്സിലാക്കാൻ സാധ്യമാവുന്ന ആളുകൾക്കത് വേർതിരിക്കാൻ കഴിയും. ഈ ഖുറാത്തുകൾ, അള്ളാഹുവിൻ്റെ അവയവങ്ങൾ അത് നീട്ടുക എന്നുള്ളത് സാധ്യമല്ല, അത് വ്യക്തമായ ഒരു കാര്യം കൂടിയാണ്. ഏതായിരുന്നാലും ലാക്കിൻ അലാ കുല്ലി ഹാൽ, എല്ലാ സന്ദർഭത്തിലും മാ ഫറളഹുല്ലാഹു അലൈന അൻ നഗ്സില വുജൂഹ വൽ ഐദിയല മറാഫിഖ്, മുഖം കഴുകാനും കൈകൾ മുട്ടുൾപ്പെടെ കഴുകാനും വൽ അർജുലൈൽ കഅബൈൻ, കാലുകൾ നെരിയാണി ഉൾപ്പെടെ കഴുകാനുമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹാദാ ഹുവ മുൻസഹൽ വുദു, അതാണ് വുദുവിൻ്റെ അവസാനം ആ കാര്യങ്ങൾ. വ കഫാ ബിഹി ഫഖ്റൻ യഅതി അന്നാസു യൗമൽ ഖിയാമത്തി വഹാദിഹിൽ മവാദിഉ തതലഅലഉ നൂറൻ മിൻ അജ്സാദിഹി മിൻ അസറിൽ വുദു, വുദുവിൻ്റെ അടയാളമായിക്കൊണ്ട് അവരുടെ ശരീരങ്ങളിൽ നിന്ന് പ്രകാശിക്കുന്നതായി വെളുത്ത ഒരു പ്രത്യേകം ഒരു പ്രകാശത്തിൻ്റെ ഒരവസ്ഥയിൽ ഖിയാമത്ത് നാളിൽ ജനങ്ങളെല്ലാവരും പിന്നെ വരുന്നതാണ്. ഈ വുദുവെടുത്ത ആളുകൾ, വിശ്വാസികൾ, അവർക്കൊരു ഫഖറായിക്കൊണ്ടത് മതിയാവുന്നതാണ്. അത് ഏതൊരു സന്ദർഭത്തിൽ സൃഷ്ടികളെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് നടക്കപ്പെടുന്നതായ സന്ദർഭത്തിൽ അവിടെ കോടിക്കണക്കിന് ആളുകൾ മഹ്ഷറിൽ നിർത്തപ്പെടുന്ന സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പ്രത്യേകമായി മനസ്സിലാക്കാൻ വഅല അന്നൽ ഉമമ യൗമൽ ഖിയാമത്തി തഅതി കുല്ലു ഉമ്മത്തിൻ സുദുഅ ഇലാ കിതാബിഹ, ഓരോ ഉമ്മത്തും അവരുടെ കിതാബിലേക്ക് ക്ഷണിക്കപ്പെടുന്നതാണ്. ഓരോ ആളുകളും വിഭാഗവും വ്യത്യസ്തരായ വിഭാഗക്കാർ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നതിനെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല സത്യവിശ്വാസികൾക്ക് പ്രത്യേകമായിട്ട് സിമാത്തിം വസിഫാത്തിം തുമയ്യിസുഹും അൻ ഗൈരി ഫിൽ ആഖിറ, പരലോകത്ത് മറ്റുള്ള ആളുകളിൽ നിന്ന് വിശ്വാസികളെ വേർതിരിക്കുന്നതായ അടയാളങ്ങൾ അവർക്കുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ അവിടുത്തെ പിന്തുടർന്ന ആളുകളെ പ്രത്യേകം മനസ്സിലാക്കുന്നതാണ്. കഅലാമത്തിൽ ഈമാനി വൽ ഇസ്ലാം, ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും അടയാളങ്ങൾ പോലെ. വമിസ്ലി അസറിൽ വുദു ഇല്ലദി യകൂനു നൂറൻ ളാഹിറൻ അലാ അളാഇൽ വുദു, വുദുവിൻ്റെ അവയവങ്ങളിൽ ളാഹിറായിക്കൊണ്ട് പ്രകാശിക്കുന്നവരായി വുദുവിൻ്റെ അസർ കാരണത്താൽ, അടയാളം കാരണത്താൽ അതും മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ ഈ ഒരു സംഭവം വിവരിക്കപ്പെട്ടത് ഹദീസ് ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നുഐമുൽ മുജ്മർ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മസ്ജിദുൽ നബവിയിൽ. അവ പൂർണ്ണമായി ഇസ്ബാഹുൽ വുദു നിർവഹിച്ചുകൊണ്ട് ഓരോ അവയവത്തിനും അതിൻ്റേതായ ഹക്ക് നൽകിക്കൊണ്ട് നനയേണ്ട ഭാഗങ്ങളെല്ലാം വെള്ളം നനഞ്ഞുകൊണ്ടുള്ള ആ കൃത്യമായി കഴുകിക്കൊണ്ടുള്ള വുദു നിർവഹിച്ചു. അതാണ് ഇസ്ബാഹുൽ വുദു, അഹ്സനുൽ വുദു. എന്നിട്ടാണ് ഈയൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ പ്രത്യേകമായ ഒരു അലാമത്ത്, വയുനാദൗന അലാ റുഊസിൽ അഷ്ഹാദി ഖുറൻ മുഹജ്ജലീൻ, മറ്റു സിട്ടികൾക്കിടയിൽ അവർക്ക് മുകളിലായിക്കൊണ്ട് ഈയൊരു വുളൂഇൻ്റെ ആസാറുകൾ കാരണത്താൽ അവിടെ പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന തിരിച്ചറിയപ്പെടുന്നതായ ഒരവസ്ഥ എന്നത് സഹോദരങ്ങളെ, ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ വലിയൊരു ഫളാണ്, ശ്രേഷ്ഠതയാണ്, പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരലോകത്ത് വ്യത്യസ്തരായ ആളുകൾ പല അടയാളക്കാരുമായിക്കൊണ്ട് തിരിച്ചറിയപ്പെടുന്നവരുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, യുഅറഫുൽ മുജ്രിമൂ നബി സീമാഹും ഫയൂഖദു ബിന്നവാസി വല്ലഖദാം, കുറ്റവാളികളായ ആളുകൾ അവരുടെ അടയാളങ്ങൾ, അവർക്ക് പ്രത്യേകമായ അടയാളങ്ങളുണ്ട്. അവരുടെ കാലുകൾക്കും തലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വതആല കുടുമ പിടിക്കുന്നതാണ്. മുജിരിമീങ്ങളായ ആളുകൾ പ്രത്യേകം അവിടെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. യോമ യുംഫഖു ഫിസ്സൂരി വനഹ്ഷുറുൽ മുജിരിമീന യൗമീദിൻ സുർഖ, നീല കളറുള്ള, ബ്ലൂ കളർ രൂപത്തിൽ നീലവർണ്ണമുള്ളവരായിക്കൊണ്ട് കുറ്റവാളികളെ അന്നേ ദിവസം ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾ, അവരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅമ, അന്ധരായിക്കൊണ്ട് കണ്ണു കാണാത്തവരായിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ നമ്മുടെ ദിക്രിനെ തൊട്ട് ആര് തിരിഞ്ഞു കളഞ്ഞുവോ അവരെ നാം ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്ന്. മാത്രമല്ല പല കാറ്റഗറീസ്, പല വിഭാഗക്കാരായ ആളുകൾ അവിടെ ഉണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. ഒരു വിഭാഗം ആളുകളുമായി അസാലു, അവർ ദുനിയാവിൽ ചെയ്തതുമായ അസാലു റജുലു യസ്അലു നാസ ആളുകളുടെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് നടക്കുന്ന ഒരാൾ, ഹത്തായ സിയോമൽ ഖിയാമ ലൈസ ഫീ വജീഹി മുസഅത്തുൽ അഹ്മീൻ, മുഖത്തിറച്ചിയില്ലാത്തവരായിക്കൊണ്ട് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. യുഹ്ഷറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാല ദുർ, ഒരു നിന്ദ്യതയുടെ ഒരവസ്ഥയിൽ, അങ്ങേയറ്റത്തൊരു ധാന്യത്തിൻ്റെ അത്രയും മനുഷ്യന്മാരുടെ രൂപത്തിൽ നിന്ദ്യത അവരെ വലയം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജഹന്നമിൻ്റെ ജയിലിലേക്ക് അവരെ നയിക്കപ്പെടുന്നതാണ് എന്നതൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായി, ഒന്നിലേക്ക് മാത്രം ചാഞ്ഞു നിന്നു, അവിടെ ജാ അയോമൽ ഖിയാമത്ത് അഹദു ശിഖൈഹി മായിൽ, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടായിരിക്കും അയാൾ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് ഹദീസിൽ കാണാം. മാത്രമല്ല ഇബാദത്ത് ചെയ്ത് വിശ്വാസികളായ ആളുകൾക്ക് സീമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തതിൻ്റെ അസറുകൾ, അതിൻ്റെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് പ്രത്യേകം കാണും എന്ന്. ഇപ്പോൾ വുദു ചെയ്തതിൻ്റെ അടയാളം പോലെ സുജൂദ് ചെയ്തതിൻ്റെ, കൂടുതലായ ഇബാദത്ത് നിർവഹിച്ചതിൻ്റെ അടയാളങ്ങൾ കാണാം. കുറ്റവാളികളെ പ്രത്യേകം, നന്മ ചെയ്തവരെ പ്രത്യേകം, സഹോദരങ്ങൾ അതവരെ അടയാളങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. അന്യായമായി മറ്റുള്ളവരുടെ ധനം തട്ടിയെടുത്ത, അതുപോലെ ഭൂമിയൊക്കെ തട്ടിയെടുക്കുന്ന ആളുകൾ അതും വലിച്ചു വരുന്നതായിരിക്കും എന്നതൊക്കെ ഹദീസുകളിലുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഭാഗക്കാരായ ആളുകളെ അവിടെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നുണ്ട്. അതിൽ വിശ്വാസികൾക്കുള്ള പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ഈ ഒരു കാര്യം, അത് നമ്മൾ മനസ്സിലാക്കുക, അവരിൽ ഉൾപ്പെടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, ഓരോ സന്ദർഭത്തിലും നിർവഹിക്കുവാൻ വേണ്ടി, ശ്രദ്ധിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിച്ച് പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ, ഉലൂവിൻ്റെ അടയാളങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പം ചേർന്നത്.

0: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമുക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന, നമുക്ക് ഒരു മുസീബത്ത്, മരണം പോലുള്ള വലിയ ഒരു വിപത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനീ ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനീ ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. അവിടെ നമ്മൾ മഖ്റജുകൾ ശ്രദ്ധിക്കണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഐനാണ് റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനീ, അല്ലാഹുമ്മ കേട്ട് സുക്കൂനുള്ള ഹംസയാണ്. അല്ലാഹുമ്മ അജ്ർനീ ഫീ മുസീബത്തി, സ്വാദാണ് മുസീബത്തി. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇന്നാ ലില്ലാഹ്, തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അഥവാ അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരാണ്. വ ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ഇലൈഹി അവനിലേക്ക്, അഥവാ അല്ലാഹുവിലേക്ക്, റാജിഊൻ മടങ്ങുന്നവരുമാണ്, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവരുമാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അജ്ർനീ, എനിക്ക് നീ പ്രതിഫലം നൽകണമേ. ഫീ മുസീബത്തി, എൻ്റെ ഈ വിപത്തിൽ, അല്ലാഹുവേ, എൻ്റെ ഈ വിപത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹ, അതിനു പകരം, അതിനേക്കാൾ ഉത്തമമായത് എനിക്ക് നീ നൽകുകയും ചെയ്യണമേ. ഇപ്പം എന്താണ് പ്രാർത്ഥന? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനീ ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹ. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. നമുക്കെന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നാം ഇതുവരെ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. വിശ്വാസികളുടെ ഗുണങ്ങൾ വിഷയം വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശ്വാസികളുടെ ഗുണങ്ങൾ, സൂറത്തു നംലിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ഗുണങ്ങൾ, അതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് മൂന്നാമതായി പറഞ്ഞ വിഷയമെന്താണ്? വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാകുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ വിശ്വാസകാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈമാൻ കാര്യങ്ങൾ ആറെണ്ണമുണ്ടല്ലോ, അതിൽ അഞ്ചാമത്തത് എന്താണ്? പരലോകത്തിലുള്ള വിശ്വാസമാണ്. അൽ ഈമാനു ബിയൗമിൽ ഖിയാമ, അല്ലെങ്കിൽ അൽ ഈമാനു ബിൽയൗമിൽ ആഖിർ, അൽ ഈമാനു ബിൽ ബഅസ് എന്നൊക്കെ നമുക്ക് പറയാം. അഥവാ അന്ത്യനാളിലുള്ള വിശ്വാസം. അപ്പോൾ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിൽ നമ്മൾ ചെയ്ത മുഴുവൻ കർമ്മങ്ങൾക്കുമുള്ള പ്രതിഫലം, അത് നന്മയാണെങ്കിൽ അങ്ങനെ തിന്മയാണെങ്കിൽ അങ്ങനെ, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും എന്നുള്ള വിശ്വാസം അതുള്ളവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. ഈ വിശ്വാസം അടിയുറക്കാത്തവന് പിന്നെ ദീനിലൊന്നും ചെയ്യാനില്ല. ഈ വിശ്വാസം അടിയുറച്ച് അതിൻ്റെ മുകളിലാണ് നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്. അപ്പോൾ അന്ത്യനാളുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, മീസാനുണ്ട്, ഹിസാബുണ്ട്, ഇതിലെല്ലാം വളരെ ശക്തമായി നമ്മൾ ഇന്ന് സംസാരിക്കുന്നു എന്നത് എത്രത്തോളം സത്യമാണോ അതുപോലെ ഇതെല്ലാം സത്യമാണ് എന്ന് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും വിശ്വസിക്കാനും നമുക്ക് സാധിച്ചാലേ പൂർണ്ണമായ മുഅ്മിനീങ്ങളാകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്നു ജുദ്ആനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത് ഇമാം മുസ്ലിമാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. കുൽത്തു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു, യാ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ റസൂലെ, ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയത്തി, അയാൾ ജാഹിലിയത്തിൽ യസീലു റഹിമ കുടുംബബന്ധം ചേർത്തിരുന്നു, വയുത്തുഇമുൽ മിസ്കീന മിസ്കീമാർക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇബ്നു ജുദ്ആൻ ആരാണ്? ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ബനു തമീം ഇബ്നു മുറ ആഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽപ്പെട്ട മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ജാഹിലിയത്തിൽ ഖുറൈശി ഗോത്രത്തിലെ, ഖുറൈശികളിലെ ഒരു ഉപഗോത്രമാണ് ബനു തമീം, തൈമികൾ. അപ്പോൾ ഈ ഖുറൈശികളിലെ നേതാക്കന്മാരിലെ ഒരു വ്യക്തിയായിരുന്നു, അഥവാ ജാഹിലിയത്തിൽ ഒരു വ്യക്തിയായിരുന്നു ഈ ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന മനുഷ്യൻ. അയാൾ ചെയ്ത രണ്ടു സൽക്കർമ്മങ്ങളാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ ഉണർത്തുന്നത്. ഒന്ന്, യസ്ലു റഹിം, കുടുംബബന്ധം അയാൾ ചേർത്തിരുന്നു എന്നുള്ളതാണ്. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണല്ലോ. അതുപോലെ വയുത്തുഇമുൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ അതും വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു ആരാധനാകർമ്മമാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇബ്നു ജുദ്ആൻ ചെയ്തിരുന്നു. എന്നിട്ട് റസൂലിനോട് ചോദിക്കുകയാണ്, ഫഹൽ ദാക നാഫിഉഹു, ആ പ്രവർത്തനങ്ങൾ അവൻക്ക് ഉപകാരപ്പെടുമോ, അഥവാ പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുവാൻ ആ പ്രവർത്തനങ്ങൾ കാരണമാകുമോ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യംഫഉഹു, അതവന് ഉപകാരപ്പെടുകയില്ല. ഇന്നഹു ലം യഖുൽ അവൻ പറഞ്ഞിട്ടില്ല ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിരി ലീ ഖതീഅത്തി യൗമദ്ദീൻ. അവൻ എന്തു പറഞ്ഞിട്ടില്ല? റബ്ബെ, എനിക്ക് പൊറുത്തു തരയണമേ എൻ്റെ പാപങ്ങളെ. യൗമദ്ദീൻ, പരലോക ദിവസത്തിൽ നീ എൻ്റെ പാപങ്ങൾ പൊറുത്തു തരയണമേ എന്ന് അവൻ പറഞ്ഞിട്ടില്ല. അഥവാ അവൻ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല എന്നർത്ഥം. പരലോകത്തിലും അവൻ വിശ്വസിച്ചിട്ടില്ല എന്നർത്ഥം. അവൻ അതിനെ സത്യപ്പെടുത്തിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അവൻ കാഫിറാണ്. വൽ കാഫിറു ലാ യൻഫഉഹു അയ്യു അമലിൻ മിൻ അഅ്മാലിൽ ബിർ, നന്മകളിൽപ്പെട്ട ഒരു നന്മയും കാഫിറിൻ്റേത് സ്വീകരിക്കുകയില്ല. ലി ഇഹ്ബാത്തിഹി ബികുഫ്രിഹി, അവൻ്റെ കുഫറ് കൊണ്ട് അവൻ്റെ നന്മകളെല്ലാം പൊളിഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പരലോകത്തിൽ വിശ്വസിക്കാതെ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാകും, അതുപോലെ വൃദ്ധസദനങ്ങൾ നടത്തുന്നുണ്ടാകും, അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ടാവും, ദിവസവും ധാരാളം പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്നുണ്ടാകും. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിൽ വിശ്വാസമില്ലാതെയാണോ, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കാതെയാണോ? ആ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. അപ്പം ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ, അടിസ്ഥാനപരമായി വിശ്വാസം ഉണ്ടായിട്ടില്ല എങ്കിൽ ആ പ്രവർത്തനങ്ങളെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം നമ്മൾ ആദ്യം ശരിയാക്കുക, അതിനു മുകളിൽ നമ്മൾ പ്രവർത്തനങ്ങൾ കെട്ടിപ്പടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല മുവാഹിദീങ്ങളായി മരണപ്പെട്ടു പോകുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. വിശ്വാസികളുടെ ഗുണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക്, തത്സമയ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളൊക്കെ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും വ്യത്യസ്തമായ സംശയങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരാറുണ്ട്. നമ്മുടെ ആരാധനാ കർമ്മങ്ങളാവട്ടെ, മറ്റ് ദൈനംദിന പ്രവൃത്തികളിലാവട്ടെ, ഇസ്ലാമികമായ വിഷയങ്ങളിൽ നമുക്കുണ്ടാകുന്ന ആശങ്കകൾ, സന്ദേഹങ്ങൾ, അത്തരം വിഷയങ്ങളെ പ്രമാണബദ്ധിതമായി അതിനെ മനസ്സിലാക്കുക എന്നതൊരു വിശ്വാസിയുടെ ബാധ്യത കൂടി തന്നെയാണല്ലോ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണ പ്രോഗ്രാം ഈ ഒരു ലക്ഷ്യത്തോടുകൂടി എല്ലാ ശനിയാഴ്ചകളിലും ഈ ഒരു സമയത്ത്, ഇന്ത്യൻ സമയം 7:30 മുതൽ 8:30 വരെയുള്ള സമയം, ശ്രോതാക്കൾക്ക് നേരിട്ട് പീസ് റേഡിയോയിലേക്ക് വിളിക്കാനും പ്രമാണബദ്ധിതമായി തന്നെ ഇസ്ലാമികമായ വിഷയങ്ങളിൽ സംശയ ദൂരീകരണത്തിനുള്ള അവസരം ഒരുക്കുകയാണ്. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 90 20 840 840 എന്ന നമ്പറാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 90 20 840 840 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 9020 840 840. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ദിവസം അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി സൗദിയിൽ നിന്നും ബഹുമാന്യനായ ഫൈസൽ മദീനിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫൈസൽ മദീനി, ഇന്നത്തെ ദിവസം നമുക്ക് ദുൽഹിജ്ജ മാസത്തെ വരവേൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രോതാക്കൾ അതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റായി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് നേരിട്ട് ഉത്തരങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കൂടി ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് ടെക്സ്റ്റായിട്ട് വന്ന കുറച്ച് ചോദ്യങ്ങളിലേക്ക് ആദ്യം പോകാം അല്ലേ?
1: ഇൻഷാല്ലാ.
0: ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ നാട്ടിലല്ലാതെ ഉത്തരേന്ത്യ പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഉലഹിയത്തിൽ ഷെയർ കൂടാൻ സാധിക്കുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് അവരോട് പറയാൻ സാധിക്കുക?
1: ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമാ ബാഅ്. റബ്ബി ശ്രഹ് ലീ സദ്രി വയസ്സർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമുക്കറിയാം, പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് ദുൽഹജ്ജ് 10 ഇസ്ലാം നിയമമാക്കിയ ഏറെ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് ഉദഹിയത്ത് എന്ന് പറയുന്നത്. ആ ഉദഹിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ഉത്തമമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച

0: ഒരാൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് ഉദഹിയത്ത് അറുക്കേണ്ടത് എന്നതാണ്. കാരണം ഉദഹിയത്തുമായി ബന്ധപ്പെട്ട അറുത്ത് അതിൻ്റെ മാംസവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിൽ നിന്ന് അല്പം ഭക്ഷിക്കുകയും പിന്നീട് കുറച്ച് തൻ്റെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ വിതരണം ചെയ്യുക, പിന്നെ കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സുന്നത്ത് ഫിറ്റാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ അറുക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ അറുത്ത മാംസത്തിൽ നിന്ന് ആ അറുക്കുന്ന വ്യക്തിക്ക് കൂടി ഒരല്പം ഭക്ഷിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും ഉത്തമമായ അറിവിൻ്റെ രീതിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നിന്നൊക്കെ പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ നമ്മൾ നിൽക്കുന്നത് എവിടെയാണോ അവിടെ തന്നെ അറുക്കുകയും ആ അറിവിൽ പങ്കുചേർന്ന് അതിൽ നിന്നൊരല്പം ഭക്ഷിക്കുകയും മറ്റ് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിൽ അറിവ് നടത്തുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഉത്തമമായ രൂപം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അവൻ ഇപ്പോൾ ഗൾഫ് പോലുള്ള നാടുകളിലൊക്കെ താമസിക്കുന്ന ഒരാൾ, നാട്ടിൽ അവൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ കുടുംബങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവന് വേണമെങ്കിൽ നാട്ടിൽ എന്ത് ചെയ്യാം, അറിവ് നടത്താം, അതിൽ പങ്കാളിയാവുകയോ ഷെയർ ആവുകയോ സ്വന്തമായി അറുക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അറുക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ കുറച്ച് അതിൽ നിന്ന് ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി. ഇതൊന്നുമല്ലാതെ അദ്ദേഹം പിന്നെ താമസിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും പിന്നെ ഇതിനേക്കാളും നമ്മുടെ നാടിനേക്കാളൊക്കെ മാംസത്തിന് ആവശ്യമുള്ള പാവങ്ങളായ ദരിദ്രരായ ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശം, ഇവരുടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ യു പി പോലെയുള്ള ദരിദ്രന്മാരായ കുറേ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് അവർക്ക് ഇതിൽ കൂടുതൽ ആവശ്യം അവിടെയാണ് എന്ന് തോന്നിയാൽ ഉത്തരവാദിത്തപ്പെട്ടൊരു വ്യക്തിയെ വക്കാല ഏൽപ്പിക്കുകയും അദ്ദേഹം അത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അത്തരം സ്ഥലങ്ങളിൽ അറിവ് നടത്തുന്നതിന് വിലക്കുകളൊന്നുമില്ല, അത് അനുവദനീയമാണ്, അയാൾക്ക് വേണമെങ്കിൽ അങ്ങനെ അറുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അവൻ താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവൻ നിൽക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കളുള്ള അവൻ്റെ വീടും കുടുംബമൊക്കെ ഉള്ള സ്ഥലത്ത് അറുക്കുന്നതാണ് ഏറ്റവും അഫ്ദൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിൽ അതിൽ നിന്ന് ഒരല്പം ഭക്ഷിക്കാനും അതുപോലെ തന്നെ അത് വിതരണം ചെയ്യാനും അതിൻ്റെ ആ ഒരു യഥാർത്ഥ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ളൊരു അവസരം ലഭിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ് എന്നതുകൊണ്ട് ആ ഒരു രീതി ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നാലൊരാൾ അങ്ങനെ അറുക്കുന്നത് കൊണ്ട് വിലക്കില്ല, അത് അനുവദനീയമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു തആല ആലം.
1: ബറകല്ലാഹു ഫിക്. മറ്റൊരു ഉദഹിയത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, നമ്മളിപ്പോൾ ഷെയർ എടുക്കുന്ന സമയത്ത് ഒരു ഷെയർ അത് വീട്ടിലുള്ള രണ്ട് പേർ കൂടി പങ്കുവെച്ചെടുക്കാൻ പറ്റുമെന്ന്. ഉദാഹരണമായിട്ട് അവർ ചോദിച്ചത് ഒരു 10,000 രൂപയാണ് ഷെയറെങ്കിൽ ഉമ്മയും മകളും കൂടി അത് ഷെയർ ചെയ്ത് ആ പൈസ എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് അവരോട് പറയാനുള്ളത്?
0: വളരെ നല്ലൊരു ചോദ്യമാണ്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഒരാൾക്ക് ഉദഹിയത്ത് അറുക്കാൻ സാധിക്കുമെങ്കിൽ അവൻ അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ വല തഖറബന്ന മസാജിദന, അവൻ വല തഖറബന്ന മസാജിദന മുസല്ലാന, അവൻ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് വരരുത് എന്ന് പറയുന്ന ഹദീസ് ഉദഹിയത്തിൻ്റെ ഗൗരവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരാൾക്ക് കഴിയുമെങ്കിൽ അയാൾ അത് നിർബന്ധമായും അറുക്കണം എന്ന് തന്നെയാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അവിടെ ആ അറിവ് നടത്തേണ്ടത് കഴിയുന്ന വ്യക്തിയാണ്. അപ്പം കഴിയാന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് രൂപങ്ങൾ അതിനുണ്ട്. ഒന്ന്, പൂർണ്ണമായ ഒന്നിനെ ഒരാൾക്ക് അറുക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവാം. ഇപ്പോൾ ഒരു ആടിനെ സ്വന്തമായി അറുക്കുക, അതല്ലെങ്കിൽ ഒരു ആട് മാട് പോലുള്ള വസ്തുക്കൾ, ഇപ്പോൾ പശു കാള പോത്ത് പോലെയുള്ള വസ്തുക്കളാണെങ്കിൽ അതിൽ 7 പേർക്ക്, അതുപോലെ തന്നെ ഒട്ടകം പോലുള്ള സംഗതികളൊക്കെ ആണെങ്കിൽ വലുത് ആണെങ്കിൽ 7 ആൾക്ക് വരെ അതിൽ പങ്കാളിയാവാം. അപ്പം ആ 7 പങ്കാളിത്തത്തിൽ നമുക്ക് ഇപ്പൊ 7ൽ 1 ആളായിട്ടോ അല്ലെങ്കിൽ 2 ഷെയറോ 3 ഷെയറൊക്കെ ഒരാൾക്ക് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ പങ്കാളി, അതിന്റെ സുലുസ് റുബുവൊക്കെ വേണമെങ്കിൽ പങ്കുചേരാം. പക്ഷെ ഇതില് ഈ 7ൽ 1 ഭാഗം എന്ന് പറയുന്നത് ഇപ്പൊ മൊത്തത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 10,000 രൂപയാണ് ഒരാൾക്ക് ഷെയർ വരുന്നതെങ്കിൽ ആ 10,000 ഒരാൾ നിർബന്ധം ഒരാൾ സ്വന്തമായിട്ടാണ് കൊടുക്കേണ്ടത്. അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാളെ പങ്കുചേർക്കുക എന്നത് ശരിയല്ല. കാരണം ഏറ്റവും ചുരുങ്ങിയ ഒരാളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഒരു ഷെയറാണ്. അതായത് 7 ഭാഗമാക്കിയിട്ട് അതിൻ്റെ മൊത്തം ഒരു ഉരുവിൻ്റെ സംഖ്യയെ 7 ആയിട്ട് വീതിക്കുകയും ആ 7ൽ 1 പങ്കെങ്കിലും അയാൾ കൊടുക്കുക എന്നുള്ളത്. അതിൽ 2ഓ 3ഓ പങ്ക് വേണമെങ്കിൽ അയാൾക്ക് കൊടുക്കാം. പക്ഷെ ഏറ്റവും ചുരുങ്ങിയതൊരു പങ്കാണ് ആ ഒരു പങ്ക് എന്ന് പറയുന്നത്. അത് പൂർണ്ണമായും ഒരു വ്യക്തി തന്നെ കൊടുക്കണം. അതിൽ പകുതി ഒരാളും എന്ന് പറയുന്ന രീതി അത് ശരിയാവുകയില്ല. അങ്ങനെ അറുത്താൽ അതിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കില്ല എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി, ആ കുടുംബനാഥൻ അറുത്താൽ തന്നെ അതിന്റെ പ്രതിഫലം ആ വീട്ടിലുള്ള എല്ലാവർക്കും ലഭിക്കും. അത് ആ അറുക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ, ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആടിനെ അറുക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അതിൽ കൂടി കൊടുക്കും, അവർ അതിൽ കിടത്തുകയും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്തു കൊടുത്ത് അവസാനം അത് അറുക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ മിൻക വ ഇലൈക, അല്ലാഹു എന്നിൽ നിന്ന് നിനക്കുള്ളതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, വമിൻ മുഹമ്മദ് വ ആലി മുഹമ്മദ്, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദ് വ ആലി മുഹമ്മദ്, വേറെ റിപ്പോർട്ടിൽ വൻ ജമീൽ മുസ്ലിമീൻ എന്ന് കാണാൻ സാധിക്കും. അതായത് മുഹമ്മദിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും സ്വീകരിക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹദീസിൽ പറയുന്നതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യണം. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ സ്വഹീഹ് മുസ്ലിമിൽ, ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ പറയുന്ന ഒരു വാക്ക് വസ്തദല്ല ബിഹാദ മൻ ജവ്വസ തൽഹിയത്തുർ റജുൽ, ഒരു മനുഷ്യൻ ഉലുഹിയത്ത് അറുക്കുന്ന സന്ദർഭത്തിൽ ആ ഉലുഹിയത്ത് അറുക്കുന്നതിൽ പങ്കു ചേർക്കാമെന്നുള്ളതിന് അനുഹുവാൻ അഹ്ലി ബൈത്തിഹി, ഒരാൾ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ഉലുഹിയത്ത് അറുക്കാം എന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണ് എന്ന് അദ്ദേഹം പറയാം. വഷ്തിറാഖു മൗഹുഫി അസ്സവാ, പ്രതിഫലത്തിൽ അദ്ദേഹത്തോടൊപ്പം കുടുംബത്തെ കൂടി പങ്കു ചേർക്കുക എന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഇതാണ് നമ്മുടെയും അതുപോലെ തന്നെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്ന് ഇമാം നവവി ഷറഹ് മുസ്ലിമിൽ അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു. അപ്പൊ ഈ ഹദീസിൽ നിന്നും ഇതേ പിന്നെ ഇമാം നവവിയുടെ വിശദീകരണത്തിൽ നിന്നും റഹിമഹുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു കുടുംബനാഥൻ വീട്ടിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഒരു വീട്ടിലാണ് അവരെല്ലാവരും താമസിക്കുന്നത് എങ്കിൽ ഒരാൾ അറുത്താൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കൊക്കെ ആ അറിവിന്റെ പ്രതിഫലം ലഭിക്കുമെന്നതാണ്. അപ്പോ ഒരു കുടുംബനാഥൻ, അത് ഭാര്യ അറുക്കാണെങ്കിലും ഭർത്താവ് അറുക്കാണെങ്കിലും, അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും, അതിന്റെ പ്രതിഫലം കിട്ടും. പക്ഷെ അവർ ഒരു വീട്ടിൽ താമസിക്കുന്നവരായിരിക്കണം എന്നർത്ഥം. എന്നാൽ അവർ ഒരു കുറച്ചാളുകൾ വേറൊരു വീട്ടിലും ഇവർ വേറൊരു വീട്ടിലുമാണെങ്കിൽ ആ പുറത്ത് വേറെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ വേറെ അറുക്കണം, അവർക്ക് അതിന്റെ പ്രതിഫലത്തിൽ പങ്കാളിത്തമുണ്ടാവില്ല. ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളുകളാണ് എങ്കിൽ ആ വീട്ടിലുള്ള ഗൃഹനാഥൻ, കുടുംബനാഥൻ ഒരു വ്യക്തി ഒരു ഉരുവിനെ അറുത്താൽ തന്നെ അതിന്റെ പ്രതിഫലത്തിൽ ആ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും പങ്കാളികളാകും എന്നതാണ് ഈ ഹദീസിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തപ്പോൾ പറഞ്ഞ ആ ഒരു പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ഇമാം നവവിയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ കുടുംബത്തിലുള്ള ഒരാൾ അറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ അറുത്താൽ തന്നെ അതിന്റെ പ്രതിഫലം ഓട്ടോമാറ്റിക്കലായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കൊക്കെ ലഭിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ പങ്കു ചേരുക എന്ന് പറയുമ്പോൾ ആ ഒരു പങ്കാളിത്തത്തിൽ ഒരു ഷെയർ എന്നുള്ള നിലക്കാണ് ഏഴിലൊരു ഭാഗമാണ് അയാൾ ചേരുന്നതെങ്കിൽ അതിന്റെ പണത്തിൽ മറ്റുള്ള ഒന്നിലധികം ആളുകൾ പങ്കു ചേരുക എന്നത് തെളിവില്ലാത്തൊരു കാര്യമാണ്. അത് ശരിയായ രീതിയുമല്ല, അങ്ങനെ ചെയ്താൽ അത് ശരിയാവുകയില്ല എന്ന് തന്നെയാണ് പ്രമാണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ഷെയറെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉദഹിയത്ത് അറുക്കുക എന്ന ബാധ്യതയില്ല. ആ ഹദീസിന്റെ ആ ഒരു ശക്തമായ വാണിങ്ങിൽ, ആ ഒരു മുന്നറിയിപ്പിൽ അതിൽ അയാൾ പെടുകയും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല ആലം.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്. ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഒരു ഗൃഹനാഥൻ അവർക്ക് ഉദഹിയത്തിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ ബോധ്യപ്പെടുത്തി അവരെ ഒന്ന് പ്രചോദനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഓരോ അവസരങ്ങൾ നമുക്ക് തരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ഫൈസൽ മദീനി, നമ്മൾ ഇപ്പോൾ ഉലഹിയത്ത് അറുക്കാൻ നിയത്ത് വെച്ച ആൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. നഖം മുറിച്ച് നീക്കുക, പിന്നെ മുടി നീക്കം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് അത് ബാധകമാണോ എന്ന് കൂടി കൂട്ടത്തിലൊന്ന് പറയാൻ പറ്റുമോ?
0: അത് ആ അറുക്കുന്ന വ്യക്തിക്ക് മാത്രമേ ബാധകമുള്ളൂ. ആരാണോ പണം ചെലവഴിക്കേണ്ടത് ആ വ്യക്തി മാത്രമാണ് ഈ നിയമങ്ങൾ അയാൾക്ക് മാത്രമേ ബാധകമുള്ളൂ. ഇപ്പോൾ കുടുംബനാഥനാണ് പൈസ ചെലവാക്കി അറുക്കുന്നതെങ്കിൽ ആ അറുക്കുന്ന വ്യക്തി മാത്രമാണ് മുടി വെട്ടാതിരിക്കുകയും അതുപോലെ തന്നെ രോഗങ്ങൾ നീക്കാതിരിക്കുകയും നഖം മുറിക്കാതിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയോ അദ്ദേഹത്തിന്റെ മക്കളോ അവർ പ്രതിഫലത്തിൽ പങ്കാളികളാകുമെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല. ഈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാധകമല്ല, അവർക്ക് അതൊക്കെ ചെയ്യാം. അറുക്കുന്ന വ്യക്തി, ആ പണം ചെലവാക്കുന്ന ആ വ്യക്തി മാത്രമാണ് ഈ പറഞ്ഞ നിയമങ്ങൾക്ക് വിധേയമാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല
1: ബറകല്ലാഹു ഫീക്. ഉലഹിയത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടി ഇവിടെ വായിക്കാം ഇൻഷാല്ലാ. 2 വയസ്സ് തികയാത്ത കാള പോത്ത് പോലെയുള്ള ഒരുവിനെ ബലിയറുത്താൽ ഉലഹ്യത്തിന്റെ പ്രതിഫലം ലഭിക്കുമോ എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് അവരോട് പറയാനുള്ളത്?
0: ഉലഹിയത്ത് അറക്കുമ്പോൾ നമുക്കറിയാത്ത ഒരു ഇബാദത്താണ്, അള്ളാഹുവിന് കുറുബ് സാമീപ്യം തേടിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഇബാദത്താണ്. ആ ഇബാദത്തെ എങ്ങനെ നിർവഹിക്കണം, അതിന് ഓരോ ഉരുവിനുണ്ടാകുന്ന നിബന്ധനകൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൃത്യമായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇപ്പോൾ ആടുവർഗത്തിൽപ്പെട്ടതാണെങ്കിൽ നെയ്യാട് പോലെയുള്ള ചെമ്മരിയാട് പോലെയുള്ള ആടുകളാണെങ്കിൽ 6 മാസം പ്രായമാകണം. സാധാരണ ആടുകളാണെങ്കിൽ അതിന് 1 വയസ്സ് പൂർത്തിയാകണം. മാട് ഇനത്തിൽപ്പെട്ട എന്ന് പറയുക പശു, കാള, പോത്ത് പോലെയുള്ള വസ്തുക്കളാണെങ്കിൽ അതിന് 2 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയായിരിക്കണം. ഈ ഒരു വയസ്സ് ആവുക എന്നുള്ളത് ഉലഹിയത്ത് അറക്കുന്ന ബലിമൃഗത്തിന് ഉണ്ടാകേണ്ട നിബന്ധനയിൽപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾ ഉലഹിയത്ത് അറക്കുമ്പോൾ ആ ഉരുവിന് ഉണ്ടാകേണ്ട ആ പ്രായം ആയിട്ടില്ല എങ്കിൽ അതിന്റെ ഒരു പ്രതിഫലം അയാൾക്ക് ലഭിക്കുകയില്ല. കാരണം അത് ഉദയത്തിന്റെ നിബന്ധന അവിടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അറക്കുന്ന ആളുകൾ അറിവ് നടത്തുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പ്രായത്തെക്കുറിച്ച് കൃത്യമായി അറിയുകയും ആ ഒരു പ്രായമുള്ള വസ്തുവിനെ തന്നെ ഉരുവിനെ തന്നെ വാങ്ങാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് പരിചയമുള്ള ആളുകളെ കൂട്ടി പോകും. സ്വന്തമായിട്ടൊക്കെ അറക്കുകയാണെങ്കിൽ പശുവിന്റെയും അതുപോലെ തന്നെ മാടുകളുടെയും ആടുകളുടെ ഒക്കെ പ്രായം മനസ്സിലാക്കാനുള്ള രീതികളുണ്ട്. അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകളെ കൂട്ടിപ്പോവുകയും അവരുമായി അന്വേഷിച്ച് ഉറപ്പുവരുത്തി ആ ഒരു രീതിയിൽ തന്നെ അതിന്റെ അറിവ് മൃഗത്തിനെ ഉദഹിയത്തിന്റെ മൃഗത്തിന് ഉരുവിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് അത് സ്വീകരിക്കുന്നതിന് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അതിന്റെ നിബന്ധന ഒത്ത തന്നെയാണ് നമ്മൾ അറക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലത്തെ അത് ബാധിക്കും, അതിന്റെ ആ സ്വീകാര്യതയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തെ ഉറപ്പുവരുത്തുക. ഇനി പള്ളി കമ്മിറ്റി പോലുള്ള ആളുകളൊക്കെ നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ അതിന്റെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് അത്തരം മൃഗങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട് അതിനെ വാങ്ങുന്നതൊക്കെ ചെയ്യുന്നത്. സ്വന്തമായി അറക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ അതിന്റെ പ്രായം കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല ആലം.
1: ബാരകല്ലാഹു ഫീക്. അൽഹംദുലില്ലാ, നമ്മൾ ഉലഹിയത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ ബഹുമാനനായ ഫൈസൽ മദീനി നമ്മളോട് ഓരോ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. ഇൻഷാല്ല നമുക്ക് ഫൈസൽ മദീനി ഒരു കോളർ വന്നിട്ടുണ്ട്. ഇൻഷാല്ല അദ്ദേഹത്തിൻ്റെ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ അൽ ജാബയിലേക്ക് സ്വാഗതം. ഫൈസൽ മദീനിയാണ് നമ്മളോടൊപ്പം ഉള്ളത്, ചോദിച്ചോളൂ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, ചോദിച്ചോളൂ.
2: പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു 10-13 വർഷമായി ഉള്ള ആളാണ്. അപ്പോ
1: ഒരു മിനിറ്റ് നിങ്ങള് വോളിയം ഒന്ന് വോളിയം കുറച്ച് ഹൈ ആയിട്ട് തോന്നുന്നു, ഒന്ന് ഫോൺ ഒന്ന് മാറ്റി പിടിച്ച് സംസാരിക്കാമോ?
2: ഹലോ.
1: ആ ഇനി സംസാരിക്കൂ.
2: ഒരു സർവീസുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്ന PF വരുന്ന പരിചയവുമായി ബന്ധപ്പെട്ട കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു 10-13 വർഷമായി സർവീസിലുണ്ട്. അപ്പോ ഇതിൽ ഓരോ വർഷവും പലിശ അതിനകത്ത് കാണിക്കാറുണ്ട്. അപ്പോ ഓരോ വർഷവും അത് പലിശ അത് മാറ്റിയില്ലെങ്കിൽ അതിന്റെ കൂട്ടുപലിശയാകും, അതിന്റെ പലിശയാകും. അപ്പൊ ഇത് നമ്മളിപ്പോ 10-13 വർഷമായി സർവീസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഇനി അത് ഒഴിവാക്കണമെന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ഇനി അത് പൂർണ്ണമായി തുടക്കം മുതൽ ഒഴിവാക്കണോ അതോ സൗകര്യ ചെയ്ത് മടങ്ങിയാൽ മതിയോ എന്നാണ് അറിയേണ്ടത്. അതുപോലെ നമ്മുടെ ഈ PF KSFE വരുന്ന ചിട്ടി KSFE അനുകൂലമാണ്, അതിൽ അത്തരം എന്തെങ്കിലും ഇഴിവ് പോലെയുള്ള സംഭവങ്ങളും ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്.
0: ഓക്കെ, ഇവിടെ പിന്നെ നമ്മുടെ PFമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സംഗതികളിലൊക്കെ വരുന്ന ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം എന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് അർഹതപ്പെട്ട ശമ്പളമാകട്ടെ അല്ലെങ്കിൽ അലവൻസ് ആകട്ടെ അതല്ലെങ്കിൽ നമ്മുടെ അവകാശപ്പെട്ട പണം, ആ പണം എത്രയാണ് എന്നുള്ളത് കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. ആ പണം അല്ലാത്ത അതിലേക്ക് വരുന്ന പണം, അത് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന പണം, അത് എത്രയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. നമ്മൾ ബാങ്ക് പോലുള്ള സ്ഥലത്ത് പോയിട്ട് 1 മാസത്തെയോ 1 വർഷത്തെയോ 2 വർഷത്തെയോ ഒക്കെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞാൽ എൻ്റെ ഈ അക്കൗണ്ടിലേക്ക് ഇതുവരെയായിട്ട് എത്ര ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായ കണക്ക് ആ നമ്മുടെ ശമ്പളത്തിന്റെ പുറത്ത് എത്രയാണ് അതിലേക്ക് വന്നിട്ടുള്ളത് എന്നത് അവർ പറഞ്ഞു തരും. അതിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ബാങ്കുകളിൽ ഉണ്ട്. അപ്പൊ നമ്മൾ അത്തരം ബാങ്കുകളിൽ പോവുകയും എന്നിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നമ്മുടേതല്ലാത്ത നമുക്ക് അർഹമല്ലാത്ത ഏറ്റവും നികൃഷ്ടമായ പലിശ എന്ന് പറയുന്ന ഒരിക്കലും ഒരു മുസ്ലിം ബന്ധപ്പെടാൻ പാടില്ലാത്ത അനുവദനീയമല്ലാത്ത സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് പോലും തുല്യമായി ഉപയോഗിച്ച ഒരു സാധനമാണ് പലിശ എന്ന് പറയുന്നത്. ഒരിക്കലും അത് അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട വേണം, നിർബന്ധമായും അത് ഒഴിവാക്കണം. അതുമായൊരു ബന്ധം എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു തീക്കട്ട പിടിച്ചവന്റെ അവസ്ഥയായിരിക്കണം പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളുടെ അവസ്ഥ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തീ കഷ്ടം നമുക്ക് കയ്യിൽ പിടിച്ച അധിക സമയത്ത് വെക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നമ്മൾ ഒഴിവാക്കും. ഇതുപോലെ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമ്പത്തിലും അത് മാറ്റി വെക്കണം, ഒഴിവാക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ സമ്പത്ത് നമുക്ക് ഹലാലാവുള്ളൂ, അതിൽ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അത് എത്രയാണോ വരുന്നത് എന്ന് നമ്മൾ കൃത്യമായി കണക്കൂട്ടുകയും ആ വരുന്ന സംഖ്യ നമ്മൾ ഒഴിവാക്കുക. അത് രണ്ട് മൂന്ന് മാർഗങ്ങൾ അതിനുണ്ട്. ഒന്ന്, ഇപ്പൊ ഷെൽട്ടർ ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ അവരൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പലിശ നിർബന്ധിതമായ സാഹചര്യത്തിൽ അതിൽ പെട്ടുപോയി അതിൽ നിന്ന് പേരാൻ കഴിയാതെ മുതലൊക്കെ അടച്ചു വിട്ടിട്ടും പലിശ അടക്കാൻ കഴിയാതെ കുടുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് ആ പലിശയുടെ മുതലിലേക്ക് അടക്കാനും അവർ അതിൽ നിന്ന് പേർത്താനും വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് അവരത് വിനിയോഗിക്കുന്നുണ്ട്. അപ്പൊ അവരെ ഏൽപ്പിക്കാം. ഇനി അതല്ലെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം ആ വിഷയത്തിലുള്ളത്. പലിശ എടുത്ത് കുടുങ്ങി അതിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗമില്ലാതെ പെട്ടുപോകുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗിക്കുക. പലിശ അടക്കാൻ വേണ്ടി, മുതലിക്കല്ല പലിശയിലേക്ക് മാത്രം, അതടക്കാൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അടച്ചു വീട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഇതേപോലെ എനിക്ക് പലിശ വാങ്ങി കുടുങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ കിട്ടുമെന്ന് തോന്നുന്ന ആളുകളല്ല, മറിച്ച് അങ്ങനെ പെട്ടുപോയി ഇനി ഒരിക്കലും ഞാൻ ഇതുമായി ബന്ധപ്പെടുകയില്ല, അതിൽ അങ്ങനെ പെട്ടുപോയി എന്ന് തോന്നുന്ന ആളുകൾക്ക് ഇത്തരം സഹായങ്ങൾ ചെയ്യാം. അതല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി, പൊതു കിണറുകൾ, പൊതു റോഡുകൾ, പാലങ്ങൾ, ഇതുപോലുള്ള പൊതുജനങ്ങൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് ആ പണം ഉപയോഗിക്കാം. വ്യക്തിപരമായി ഉപകാരം കിട്ടുന്ന അല്ലാണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിന് ആ പണം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കന്നെ വേണം. അവിടെ നമ്മൾ തൗബ ചെയ്തിട്ട് കാര്യമില്ല, പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പശ്ചാത്തപിച്ചാൽ ആ പാപം അല്ല പൊറുക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മളെ സമ്പത്തിൽ നിന്ന്, നമ്മുടെ പിന്നെ സ്വത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി മാറ്റി നിർത്തി അതിനുശേഷം അള്ളാഹുവിനോട് തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അത് നിലനിർത്തിക്കൊണ്ട് അത് ഒഴിവാക്കാതെ നമ്മൾ തൗബ ചെയ്താൽ അതുകൊണ്ട് ഇതിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു തആല ആരാ
1: ഹലോ
3: ഹലോ
1: ഹലോ പറയൂ പറയൂ പറയൂ ആ ചോദിച്ചോളൂ.
3: അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വേറൊരു സംശയം. ഈ ചുരിദാർ, സ്ത്രീകള് ചുരിദാർ ഒരു ഇസ്ലാമികമായിട്ടുള്ള വേഷമാണ്, ചുരിദാർ ഇടുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
0: ഇസ്ലാമികമായി ഒരു സഹോദരിയെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ ഒരു സ്ത്രീക്ക് ഉണ്ടാകേണ്ട വസ്ത്രവിധാനത്തിൽ, വസ്ത്രത്തിൽ ഉണ്ടാകേണ്ട ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഏത് വസ്ത്രവും സ്ത്രീകൾക്ക് ധരിക്കാം. അത് ചുരിദാർ ധരിക്കാം, പർദ്ദ തന്നെ ധരിക്കണം എന്നെവിടെ നിർബന്ധമില്ല. ഇസ്ലാമിലൊരു സ്ത്രീ പർദ്ദ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ സ്ത്രീകളുടെ ശരീരത്തിൽ അവരുടെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണുന്ന രൂപത്തിൽ കട്ടി കുറഞ്ഞ വസ്ത്രം ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ശരീരത്തിൽ ചേർന്ന് നിന്ന് ടൈറ്റായിട്ട് ശരീരത്തിന്റെ ശരീരഭാഗങ്ങളെ മുഴച്ചു നിൽക്കുന്ന രൂപത്തിലുള്ള ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അന്യ ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള കളറുകൾ, പുള്ളികളൊക്കെ ഉള്ള വസ്ത്രങ്ങൾ, ഇങ്ങനെയുള്ള അവരെ പിന്നെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന, അവരുടെ നഗ്നത പ്രകടമാകുന്ന, മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ സ്ത്രീകൾക്ക് ധരിക്കാൻ പാടില്ല. അവരുടെ ഔറത്ത് പൂർണ്ണമായും മറയുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ, അത് ചുരിദാറാണെങ്കിലും മറ്റേത് വസ്ത്രങ്ങളാണ്, പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കാൻ പാടില്ല. പുരുഷന്മാരുടെ സാദൃശ്യമുള്ള പാന്റ്, ടീഷർട്ട് പോലെയുള്ള പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിക്കാൻ പാടില്ല. സ്ത്രീകളുടേതായ വസ്ത്രങ്ങൾ, അവർക്ക് ഏത് വസ്ത്രങ്ങളും സ്ത്രീകളുടേതാണ് എങ്കിൽ അവർക്കത് ധരിക്കാം. പക്ഷേ ലെഗിൻസ് പോലെയുള്ള, അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള, നമ്മുടെ പിറക് സൈഡൊക്കെ ശരിക്കും ഇങ്ങനെ പുറത്ത് കാണുന്ന രൂപത്തിലുള്ള ചുരിദാറുകളൊന്നും ധരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരീരം പൂർണ്ണമായും മറയുന്ന രൂപത്തിലുള്ള ചുരിദാറുകളോ അതുപോലെ തന്നെ സ്കർട്ട്, മറ്റേ എന്താ പറയുക, ഉടുപ്പുകളോ അതല്ലെങ്കിൽ എന്താ പറയുക പർദ്ദയോ ഇതൊക്കെ സ്ത്രീകൾക്ക് ധരിക്കാവുന്നതാണ്. അവിടെ ചുരിദാർ ധരിക്കാൻ പാടില്ല, ഇന്നതേ ധരിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. പറിച്ച് ഈ നിബന്ധനകൾ അവിടെ പാലിക്കപ്പെടുക എന്നതാണ് വസ്ത്രദാനത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
1: ഓക്കെ, വ്യക്തമായല്ലോ അല്ലേ. ബറക്കല്ലാഹു ഫീക്. നമ്മുടെ പീസ് റേഡിയോ അലിജാബ സംശയ നിവാരണ പ്രോഗ്രാം തുടരുകയാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ശ്രോതാവിൻ്റെ ടെക്സ്റ്റായിട്ട് വന്നൊരു ചോദ്യമാണ്, സ്ത്രീകൾ ദുആ ചെയ്യുന്ന സമയത്ത് തട്ടമിടുന്നത് സുന്നത്തുണ്ടോ എന്നാണ് ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്.
0: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവരെ തലമറക്കണം എന്നൊരു നിബന്ധന പ്രാർത്ഥന സ്വീകരിക്കുന്നതിന് നിബന്ധനയായി വെച്ചിട്ടില്ല. പ്രാർത്ഥന ഏത് അവസ്ഥയിലും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പിന്നെ ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തട്ടം ഇട്ടുകൊണ്ട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുകയുള്ളൂ എന്നിവിടെയും വന്നിട്ടില്ല. എന്നാൽ അന്യപുരുഷന്മാരുടെ തലമറക്കുക, ഔറത്ത് മറക്കുക എന്നത് അന്യപുരുഷന്മാരുടെ മുന്നിലാണ് ഒരു സ്ത്രീ അവരുടെ ഔറത്ത് മറക്കുന്നത്. അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ ആരാധനയിൽ നമസ്കാരത്തിൻ്റെ ഒരു ഷർത്താണ് ഔറത്ത് മറക്കാനുള്ളത്. അപ്പം നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നിർബന്ധമായും ഔറത്ത് മറക്കണം, തല മറക്കണം, മുഖം മുൻകൈ ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ നിർബന്ധമായും നമസ്കാരത്തിൽ മറക്കണം. എന്നാൽ നമസ്കാരമല്ലാത്ത സമയത്ത് നടത്തുന്ന പ്രാർത്ഥനാ വേളകളിൽ തല മറക്കുക എന്നൊരു നിബന്ധന ഇല്ല. എന്നാൽ അവിടെ അന്യപുരുഷന്മാരുടെ സാമീപ്യം ഉണ്ടെങ്കിൽ, മഹ്റമുകളല്ലാത്ത ആളുകൾ അവിടെ ഉണ്ട് എങ്കിൽ അവരുടെ മുമ്പിൽ തല മറക്കാതിരിക്കാൻ പാടില്ല, അവർ നിർബന്ധമായിട്ട് തല മറക്കണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സുന്നത്ത് എന്നുള്ള നിലക്ക്, ഒരു മര്യാദ എന്നുള്ള നിലക്ക് തല മറക്കണം എന്നത് പഠിപ്പിക്കപ്പെട്ടതായിട്ട് പ്രമാണങ്ങളിൽ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹുവാണ്.
1: ബറക്കല്ലാഹു ഫീക്. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ള ചോദ്യം, മക്കളുള്ള ഒരാൾ, മക്കളുള്ളതും ഭർത്താവ് മരണപ്പെട്ടതുമായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ രണ്ടുപേരുടെയും ആദ്യ ബന്ധത്തിലുള്ള മക്കൾ അവർ തമ്മിലുള്ള നിയമത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അവർ സഹോദരി സഹോദരന്മാരാണോ അതോ പരസ്പരം വിവാഹം കഴിക്കാവുന്ന അവരാണോ അതോ അന്യരാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
0: ഇവിടെ മക്കൾ തമ്മിൽ പിന്നെ വിവാഹബന്ധം നിഷിദ്ധമാകണമെങ്കിൽ, മഹ്റമാകണമെങ്കിൽ രണ്ട് മൂന്ന് നിബന്ധന. അത് ഒന്ന്, അവരുമായി രക്തബന്ധം ഉണ്ടാവണം, അതല്ലെങ്കിൽ മുലകുടി ബന്ധം ഉണ്ടാവണം. ഈ രണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അവർ പരസ്പരം മഹ്റമുകളായി മാറുള്ളൂ. ഇവിടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഭർത്താവ് മരണപ്പെടുന്നു, പിന്നീട് ഒരു വേറൊരാള് ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഈ സ്ത്രീക്ക് ആദ്യ ഭർത്താവിൽ മക്കളുണ്ട്, അതുപോലെ തന്നെ ഈ പുരുഷന് ആദ്യ ഭാര്യയിൽ മക്കളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ ആദ്യ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയുള്ള മക്കൾ ഈ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഈ ഭർത്താവ് മരണപ്പെട്ട ഭാര്യയുടെ മക്കളുമായിട്ട് ഒരിക്കലും മഹ്റമല്ല. അവർ പരസ്പരം കല്യാണം കഴിക്കാം, കാരണം അവർ തമ്മിലൊരു ബന്ധമല്ല, രക്തബന്ധവുമില്ല, മുലകുടി ബന്ധമല്ല. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം കാണാൻ പാടില്ല, അവർ മഹ്റമുകളല്ല, അവർക്ക് പരസ്പരം വിവാഹം കഴിക്കാം. എന്നാൽ ഈ രണ്ടാമത് വിവാഹം കഴിച്ച ഭർത്താവ് ഈ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഈ ഭാര്യയ്ക്ക് ഈ ഭർത്താവിൽ നിന്നുണ്ടാകുന്ന രണ്ടാമതുണ്ടാകുന്ന മക്കളും അതുപോലെ തന്നെ ഈ ഭാര്യയ്ക്ക് ആദ്യ ഭർത്താവിലുണ്ടായ മക്കളും പരസ്പര സഹോദരങ്ങളാണ്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഉമ്മ എന്താണ്? ഒന്നാണ്. അപ്പൊ അവർ തമ്മിൽ എന്ത് ചെയ്യും? രക്തബന്ധം ഉണ്ടാവും. നേരെ പറിച്ചാൽ ഭർത്താവിന് ആദ്യ ഭാര്യയിൽ നിന്നുണ്ടാകുന്ന മക്കളും ഈ ഭാര്യയ്ക്ക് ആദ്യ ഭർത്താവിൽ നിന്നുണ്ടായ മക്കളും തമ്മിൽ മഹ്റമുകളല്ല. അവർ പരസ്പരം ഈ രൂപത്തിൽ സഹോദരങ്ങളായിട്ട് ഔറത്ത് കാണാൻ പറ്റുന്ന രൂപത്തിൽ വിവാഹം കഴിക്കുന്നതിന് തടസ്സമില്ലാത്ത രൂപത്തിലുള്ള മഹ്റമുകളല്ലാത്ത ആളുകളാണ് എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്, ഉമ്മഹാത്തു നിസായിക്കും വറബാഇബിക്കും അല്ലാത്തി ഫി ഹുജൂരിക്കും മിൻ നിസായിക്കും അല്ലാത്തി ദഖൽതും ബിഹിന്നാണ്. അതായത് നിങ്ങളുടെ ഉമ്മമാർ, അതുപോലെ തന്നെ ഭാര്യയുടെ ഉമ്മയാണെങ്കിലും ആ ഒരു ബന്ധം നടക്കുന്നതോടുകൂടി അവർ വിവാഹമോചനം ചെയ്താലും പിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ ഭാര്യമാർ, ആ ഭാര്യമാരുടെ മടിത്തട്ടിൽ അവരുടെ കുട്ടികൾ, ആ ഭാര്യമാരുടെ മക്കൾ, ആ മക്കളിൽ നിങ്ങൾ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ആ കുട്ടികൾ മഹ്റമുകളായി മാറും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ ആദ്യ ഭാര്യ ഈ ഭർത്താവിനുണ്ടാകുന്ന മക്കളും ആ രൂപത്തിലാണ് വരിക. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കല്യാണം കഴിക്കുന്ന, രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഭർത്താവിന് ആദ്യ ഭാര്യയിലുള്ള മക്കൾ ഒരിക്കലും ഈ രണ്ടാമത് വിവാഹം കഴിച്ച ഭാര്യയുടെ മക്കൾക്ക് മഹ്റമുകളല്ല, ആദ്യ ഭാര്യയിൽ ഭർത്താവിലുണ്ടായ മക്കൾക്ക് മഹ്റമുകളല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
1: ജസാക്കല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ അലിജാബ പ്രോഗ്രാം ഇപ്പോൾ ലൈവായി നമുക്ക് നേരിട്ട് കാണുവാൻ പീസ് റേഡിയോ കേൾക്കുന്ന ആളുകൾക്ക് പീസ് റേഡിയോ വഴി തന്നെ കേൾക്കാം. നേരിട്ട് കാണുന്നതിനായി പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ലൈവിലും നേരിട്ട് ഈ പ്രോഗ്രാം വീക്ഷിക്കാവുന്നതാണ്. നമ്മളൊരു ശ്രോതാവ് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ആ ശ്രോതാവിലേക്ക് പോവാം. പീസ് റേഡിയോ അലിജാബ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: ഫൈസൽ മദീനയോട് ചോദിച്ചോളൂ.
4: അതായത് നമ്മൾ ഈ സ്വതക്ക് കൊടുക്കുമ്പോൾ ഇന്നാൾക്ക് കൂലി കിട്ടണം, പാക്കും പാക്കും കൂലി കിട്ടണം, മരിച്ച എമ്മയപ്പാണെങ്കിലും ഒരിക്കൽ കൂലി കിട്ടാൻ വേണ്ടി അങ്ങനെ നിയത്തിച്ചാണ്ട് കൊടുക്കുമല്ലോ. അതേമാതിരി നമുക്ക് ഉദയത്തിറക്കുമ്പോ മരിച്ച എമ്മാക്കുപ്പാക്കും കൂലി കിട്ടണേ എന്നുള്ള നിയത്തിൽ ഉദയത്തിറക്കാൻ പറ്റുമോ കുട്ടികൾക്കൊക്കെ വേണ്ടിട്ട്? അങ്ങനെ നിയത്ത് കൊടുത്താൽ ഓൾക്ക് അതിന്റെ കൂലി കിട്ടുമോ?
0: അതെ, ഉദയത്തിറക്കുന്ന സന്ദർഭത്തിൽ, നമ്മൾ അറക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അറക്കുന്നതെങ്കിൽ നമുക്ക് അവരെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്താം. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉദയത്തിറക്കാം. അപ്പം നമ്മൾ ഉദയത്തിറക്കുന്ന സമയത്ത് അള്ളാഹുമ്മ തഖബ്ബൽ മിന്നി, പിന്നെ ഉമ്മി അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഉമ്മ അല്ലെങ്കിൽ വാപ്പ, അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം കിട്ടണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ സമയത്ത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉദയത്തറത്ത് കഴിഞ്ഞാൽ പ്രതിഫലത്തിൽ അവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പങ്ക് ചേർക്കാം എന്ന് തന്നെയാണ് പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹുവാല. മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കും.
1: വ്യക്തമാണല്ലോ അല്ലേ? ഓക്കെ.
4: നഖം വെട്ടുമ്പോ അതിന്റെ അതിന്റെ മുറിമുട്ടിനൊക്കെ അതിന്റെ കൂലി കിട്ടും? അതിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ
0: അത് അറുക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് ബാധക. നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് അറക്കുകയാണെങ്കിലും നിങ്ങൾ അറക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അത് മറ്റേ പാലിക്കേണ്ടത്. നിങ്ങൾ പണം ചെലവഴിച്ചിട്ടാണ് അറക്കുന്നത്. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളാണ് അറക്കുന്നതെങ്കിൽ നിങ്ങൾക്കാണ് അത് ബാധകമായിട്ടുള്ളത്. മുടി വെട്ടാതിരിക്കുക, അതുപോലെ തന്നെ നഖം മുറിക്കാതിരിക്കുക.
1: ഓക്കെ. നമ്മുടെ മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ സാധാരണ നാട്ടിൽ മയ്യത്ത് മറവ് ചെയ്യുന്ന സമയത്ത് മുകളിലൊരു തുണി പിടിക്കുന്നത് ശ്രദ്ധയിൽ കാണാം. ഇതിന് ഇസ്ലാമികമായി വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് ആ ശ്രോതാവിനോട് പറയാനുള്ളത്?
0: ഇതിൽ പ്രാമാണികമായിട്ട് പരിശോധിക്കുമ്പോൾ ചില റിപ്പോർട്ടുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പിന്നെ സ്ത്രീകളുടെ മയ്യത്ത് മറവ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള മറങ്ങനെ മുകളിൽ പിടിക്കുക എന്നത് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില ഇബ്നു ബുറദിയല്ലാഹുവിനു അതുപോലെ തന്നെ അദ്ദേഹരൊക്കെ ഒരു ഖബറുമായി ബന്ധപ്പെട്ട് ഒരു ഇതിൽ പങ്കെടുക്കുമ്പോൾ ഖബർ കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറവിന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പിടിക്കുന്ന സന്ദർഭത്തിൽ ഉമർ അലി അള്ളാഹുവിനു അതുപോലെ തന്നെ ചില സ്വഹാബികളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പത്ര സന്ദർഭങ്ങളിൽ അവർ പിന്നെ പുരുഷന്മാർക്കല്ലാതെ സ്ത്രീകൾക്കാണ് ചെയ്യേണ്ടത് എന്ന് തിരുത്തി അവരെ അത് മറക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. കാരണം സ്ത്രീകളെ ഔറത്താണ് പൊതുവെ. അപ്പം അതുകൊണ്ട് തന്നെ അവർ മറവ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഔറത്ത് മറക്കുക എന്നുള്ള രൂപത്തിൽ അത് പിടിക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്ന് ചില പ്രമാണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ മറവ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ മറപിടിക്കുക എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ മറവ് ചെയ്യുന്ന സന്ദർഭത്തിൽ അങ്ങനെ പിടിക്കാം എന്ന് ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്കത് ബാധകമല്ല എന്ന് വ്യക്തമായിട്ട് തന്നെ പ്രമാണങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
1: ഓക്കെ, അൽഹംദുലില്ലാ. നമ്മുടെ ഒരു അലിജാബയിലേക്കൊരു ശ്രോതാവ് വിളിച്ചിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് പോയി തിരിച്ചു വരാം. ഇൻഷാല്ലാ. പീസ് റേഡിയോ അലിജാബ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ഫൈസൽ മദീനയാണ് നമ്മൾ കൂടെ ഉള്ളത്. ചോദിച്ചോളൂ ചോദിച്ചോളൂ, കേൾക്കാം കേൾക്കാം.
5: ഒറ്റയാഴ്ച അവസാനിപ്പിക്കണം എന്നുണ്ടോ തഹജ്ജുദ് നമസ്കാരം?
0: തഹജ്ജുദ് നമസ്കാരം രാത്രി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് ഒറ്റയിൽ അവസാനിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ രാത്രി ഉറങ്ങി എഴുന്നേറ്റിട്ട് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ അത് ഒറ്റയിൽ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് റക്അത്ത് നിസ്കരിക്കുക, അഞ്ച് റക്അത്ത് നിസ്കരിക്കുക, അതുപോലെ തന്നെ 7-11 വരെ നമുക്ക് അത് നിർവഹിക്കാം. അത് ഒന്നിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് നിർവഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഒരാൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 4 റക്അത്ത് നമസ്കരിച്ചിട്ട് ഇനി സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് അതിന്റെ ബാക്കി കുറച്ചുകൂടി തഹജ്ജുദായിട്ട് അയാൾക്ക് നമസ്കരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടയിൽ അവസാനിപ്പിച്ചുകൊണ്ട് പിന്നീട് അയാൾ നമസ്കരിക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ എന്ത് ചെയ്താൽ മതി, വിത്തറാക്കി ഒറ്റയിൽ അവസാനിപ്പിച്ചാൽ മതി. ഏതായാലും രാത്രി നമസ്കാരം അത് പിന്നെ വിത്രി എന്ന പേര് പറഞ്ഞാലും ഖിയാമുല്ലൈൽ എന്ന് പറഞ്ഞാലും ഖിയാമു റമദാൻ എന്ന് പറഞ്ഞാലും തഹജ്ജുദ് ഒക്കെ ഒന്ന് തന്നെയാണ്. അത് ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് നമസ്കരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു അഅലം.
1: ഓക്കെ, ഈ ഒരു ചോദ്യം, ഈ ചോദ്യത്തിന് ഇവിടുന്ന് കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഇത് വീണ്ടും കേൾക്കാനായി നമ്മുടെ പീസ് റേഡിയോ ലൈവിൽ വീണ്ടും ഇത് കേൾക്കാവുന്നതാണ്. അതേപോലെ തന്നെ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷനിൽ ഇത് വീണ്ടും ഈ ഒരു എപ്പിസോഡ് കേൾക്കാൻ അവസരമുണ്ട്. ഇൻഷാല്ലാ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. നമുക്ക് മറ്റൊരു ശ്രോതാവിൻ്റെ അവസരമാണ് ഉള്ളത്. ഒരു ശ്രോതാവ് ചോദിച്ചതേ, ഇസ്ലാമിനെ ശരിക്കും അറിയേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാണല്ലോ, അതുകൊണ്ട് തന്നെ പ്രമാണബദ്ധിതമായി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും അള്ളാഹു തീരുമാനിച്ച പ്രകാരമാണല്ലോ നടക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആദമും ഇണയും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണമെന്നതും അള്ളാഹുവിൻ്റെ തീരുമാനമല്ലേ എന്നാണ് ആ ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് അവരോട് പറയാനുള്ളത്?
0: സ്വാഭാവികമായും അള്ളാഹു തീരുമാനിച്ചതുപോലെ തന്നെയാണ് ലോകത്തെല്ലാ സംഭവങ്ങളും നടക്കുന്നത്. ഇപ്പൊ ഒരു മാങ്ങ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾക്കൊരു മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഒരാൾ മാങ്ങ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാവ് കിട്ടണമെങ്കിൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താൽ മതി, കുൻ എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹു ഒരു കാര്യത്തെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ കുൻ, രണ്ടക്ഷരം മതി പഠിച്ചോ, അത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ, ഒരു പ്രവൃത്തി ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ പ്ലാനുകളും മറ്റുള്ളൊന്നും ആവശ്യമില്ല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ആളുകളുടെയും നിലനിൽപ്പിനും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ സുഖകരമായ മുന്നോട്ടുള്ള പ്രയാണത്തിനും കൃത്യമായ ചില കാര്യകാരണ ബന്ധങ്ങളും ചില രീതികളും വ്യവസ്ഥകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഈ ലോകത്ത് ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത് പേനയാണ്. ഔവലുമാ ഖലഖ അല്ലാഹു അൽഖലം, പേന. ഇവിടെ പേനയോട് എഴുതാൻ പറയും. എഴുതാൻ പറയുമ്പോൾ പേന ചോദിച്ചു, മാദാക്തുബ്, ഞാൻ എന്താണ് എഴുതുക? അപ്പൊ പേനയോട് പറയും, ഞാൻ എന്തൊക്കെയാണോ ലോകം അവസാനിക്കുന്നത് വരെ ചെയ്യാൻ പോണത് മൊത്തം എഴുതി വെക്കാൻ പറയും. പിന്നീട് ആ എഴുതി വെച്ച കാര്യങ്ങളാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു കൃത്യമായ ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ ഒരു പിന്നെ രീതിയുടെ നിർണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ മനുഷ്യനെ സൃഷ്ടിക്കണമെന്നും ഇവിടെ ഭൂമി ഉണ്ടാവണമെന്നും ആ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കണമെന്നും ആ മനുഷ്യനെ ഒരു പരീക്ഷണ ജീവിതമായി ഇവിടെ ജീവിപ്പിക്കണമെന്നും അതിനുശേഷം നന്മ തിന്മകൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗനരങ്ങൾ ഉണ്ടാകണമെന്നും അള്ളാഹു തീരുമാനിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോ ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു കാര്യത്തെക്കുറിച്ച് അൽ ബിദായ വൻ നിഹായ പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് ഹിക്മത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആദം ആ പഴം കഴിച്ച് ആദൻ നബിയെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടതിന്റെ പിന്നിലുള്ള ഒരുപാട് ഹിക്മത്തുകൾ എണ്ണി എണ്ണി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു പിന്നെ ആദ നബിയെ ഹവ്വയിൽ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല, പിന്നെ സ്വർഗത്തിന് എന്താണ് പ്രസക്തി, നരകത്തിന് എന്താണ് പ്രസക്തി, നീതി ഉണ്ട് അവിടെ, അനീതി ഉണ്ടോ, മനുഷ്യൻ ചെയ്യുന്ന നന്മതിന്മകൾക്ക് എന്താ പ്രസക്തി. അപ്പോൾ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സൃഷ്ടിച്ചു. ആ പരീക്ഷണത്തിൽ നന്മകളും തിന്മകളും അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരിൽ ഏതാണ് നന്മ സ്വീകരിക്കുക, ഏതാണ് തിന്മ സ്വീകരിക്കുക, അത് തിന്മ സ്വീകരിക്കുന്നവർക്ക് സ്വർഗമുണ്ട്, അല്ലാത്തവർക്ക് നരകമുണ്ട് എന്ന് അള്ളാഹു തീരുമാനിച്ചപ്പോൾ അവരുടെ ആദ്യ പിതാവായ ആദമിന് ആ സ്വർഗം കാണിച്ച് സ്വർഗത്തിൽ സൃഷ്ടിക്കുന്നു. എന്നിട്ട് അവർ അതിൽ നിന്ന് ഇറക്കി വിടുന്നു. എന്നിട്ട് ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഇന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നൊരു രീതി, അവരുടെ പിന്നെ ആ സ്വർഗത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ എന്തൊക്കെ വേണം എന്നുള്ളത് അള്ളാഹു നിശ്ചയിക്കണം. ഇത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം, അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം, കൃത്യമായ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നടപ്പിലാക്കുന്നത്. ഈ കാര്യം മാത്രമല്ല, ഏത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതിന്റെ പിന്നിലൊക്കെ അള്ളാഹുവിന് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട്, കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, കൃത്യമായ പിന്നെ പ്ലാനിങ്ങുകളും അതുപോലെ തന്നെ ഉദ്ദേശങ്ങളുണ്ട്. അതെന്താണ് എന്നുള്ളത് മനുഷ്യന്റെ കേവലമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ പ്രകൃതിക്ക് അപ്പുറമുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും മനസ്സിലാക്കാനും മനുഷ്യന് ബുദ്ധിക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്കതിന്റെ പിന്നിലുള്ള ഹിക്മത്തുകളെ കുറിച്ചോ എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്തത് എന്നതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ ഹിക്മത്തുകളുണ്ട്. അത് ചില കാര്യങ്ങളൊക്കെ വഹിയിലൂടെ അള്ളാഹു നമുക്ക് അറിയിച്ച് തരും, ഇന്ന കാര്യം ചെയ്തത് ഇന്ന ഉദ്ദേശത്തിലാണ് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ അങ്ങനെ വിശ്വസിക്കുക, അറിയാത്ത കാര്യങ്ങൾ അതിന്റെ പിന്നിൽ അള്ളാഹുവിന് കൃത്യമായ പ്ലാനുകൾ ലക്ഷ്യങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുക, അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു പ്ലാൻ ഇല്ലാതെ, അള്ളാഹുവിന്റെ ഒരു തീരുമാനമില്ലാതെ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല ആലം.
1: അൽഹംദുലില്ലാ. നമ്മൾ ഒരു മറ്റൊരു ശ്രോതാവിന്റെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. നിസ്കരിക്കുമ്പോൾ കൈ പുറത്ത് കാണിക്കണമെന്നുണ്ടോ, മക്കനക്കുള്ളിൽ വെച്ചാൽ മതിയോ എന്നാണ് ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്.
0: നമസ്കരിക്കുമ്പോൾ അവരുദ്ദേശിച്ചത് നമ്മളിങ്ങനെ കൈ കെട്ടുന്ന സന്ദർഭത്തിൽ ആ കൈയെ നമ്മൾ ഈ മൊക്കലിൻ്റെ ഉള്ളിൽ കൂടെ കെട്ടണോ അതല്ല പുറത്തു കൂടെ കെട്ടണോ, അത് രണ്ട് രൂപത്തിലും ആകാവുന്നതാണ്. അപ്പൊ കൈപ്പതി ഒരാൾ ഈ മറ്റേ മൊക്കലിൻ്റെ ഉള്ളിലൂടെ പിന്നെ കയ്യിൽ കെട്ടി കഴിഞ്ഞാലും കുഴപ്പമില്ല, അതിന് മുകളിലൂടെ കെട്ടിയാലും കുഴപ്പമില്ല, അതിലൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളുള്ളതായിട്ട് പ്രമാണങ്ങളിൽ എവിടെയും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഔറത്ത് പുറത്ത് കാണുന്ന രൂപത്തിൽ ആവരുത് എന്നത് മാത്രമാണ്. നമ്മൾ ആ കൈ പുറത്തേക്ക് ഇടുന്ന സന്ദർഭത്തിൽ നമ്മുടെ മറ്റുള്ള ഭാഗങ്ങൾ പുറത്ത് കാണുകയോ അല്ലെങ്കിൽ കൈയിൻ്റെ ഭാഗങ്ങൾ പുറത്ത് കാണുകയോ ചെയ്യുന്ന രൂപം ഉണ്ടാകാൻ പാടില്ല. കൈകൾ കൃത്യമായി മറച്ച രൂപത്തിൽ, ഔറത്ത് മറച്ച രൂപത്തിലാണെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ കെട്ടിയാലും ഉള്ളിലൂടെ കെട്ടിയാലും അതൊന്നും നമസ്കാരത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം.
1: അള്ളാഹു കൂടുതൽ സൂക്ഷ്മത പാലിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഫൈസൽ മദീനി മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ കേരളത്തിന് ഇനി മഴക്കാലത്തെ ഒരു മഴക്കാലത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഈ കോട്ട് ധരിക്കുമ്പോൾ, റെയിൻകോട്ട് ധരിക്കുമ്പോൾ സ്വാഭാവികമായും പാൻറ്റും ഷർട്ടുള്ള റെയിൻകോട്ടുകളിൽ പാൻറ്റ് നിര്യാണിക്ക് താഴെ പോവുകയാണെങ്കിൽ അതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിൽ കൂടുതൽ അത് പ്രശ്നമുണ്ടോ എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്.
0: മനഃപൂർവ്വം നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറക്കുക എന്നുള്ളത് ഒരു കാരണവശാലും അനുവദനീയമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നമാ അസ്ഫലമിൻ കഅബ് ഫിന്നാർ എന്നാണ്. നിര്യാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രാഭാഗം നരകത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ വസ്ത്രം ധരിക്കുമ്പോൾ അത് ഓവർ കോട്ടാണെങ്കിലും അതുപോലെ തന്നെ സാധാ ഡ്രസ്സാണെങ്കിലും ഏത് ഡ്രസ്സാണെങ്കിലും നിര്യാണിൻ്റെ താഴെ ഒരു പുരുഷൻ്റെ വസ്ത്രം ഇറങ്ങാൻ പാടില്ല. അത് വളരെ ഗൗരവത്തിൽ ഒരാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഒരാളുടെ സ്വന്തം പിന്നെ ശ്രദ്ധയില്ലാതെ അശ്രദ്ധയിലോ അല്ലെങ്കിൽ അറിയാതെയോ ഒക്കെയാണ് അത് താഴ്ന്നു പോകുന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതിൽ കുഴപ്പമില്ല. ഇപ്പം ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുന്നുണ്ട്, നബിയെ എൻ്റെ വസ്ത്രം ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഊന്നു പോകാറുണ്ട്, അപ്പോൾ എനിക്ക് ഈ ശിക്ഷ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് എന്ന് വളരെ തടി കുറഞ്ഞ മെലിഞ്ഞൊരു വ്യക്തിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ തുണിയൊക്കെ എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ മെലിച്ചത് കാരണം ചിലപ്പോൾ വസ്ത്രം ചെയ്യും താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അബൂബക്കറെ നിന്നെ ഉദ്ദേശിച്ചല്ല, നിന്നെ പോലെയുള്ള അറിയാതെ ഇറങ്ങിപ്പോകുന്നവരെ കുറിച്ചല്ല, മനഃപൂർവ്വം താഴേക്കിറങ്ങുന്നവരെ കുറിച്ചാണ് ആ പറഞ്ഞത് നാം. അപ്പം അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമാണ് ഒരാൾ അപ്പം അതിങ്ങനെ താഴേക്ക് ഇറങ്ങുന്നുണ്ട് എന്നൊരാൾ അറിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് കുറ്റകരമായ കാര്യം തന്നെയാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് റെയിൻകോട്ടാണെങ്കിലും എന്താണെങ്കിലും ചെയ്യാൻ പാടില്ല, അത് കയറ്റി വെക്കണം. കഴിവിൻ്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യാം, അത് നമുക്ക് പ്രയാസമല്ല എങ്കിൽ നമ്മൾ അത് കയറ്റി പിടിക്കുക, നിര്യാണിക്ക് താഴെ തന്നെ കയറ്റി പിടിച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത്തരത്തിൽ അത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ വലുപ്പത്തിലുള്ളത് വാങ്ങുകയോ ചെയ്യുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ചിലപ്പോൾ നമ്മൾ ബൈക്കിലും മറ്റിലൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ചില പ്രയാസകരമായ രൂപത്തിൽ നമുക്ക് പൊക്കി വെക്കാതെ നമ്മൾ അറിയാതെ അങ്ങ് താന്നു പോവുകയോ അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് പോയി അല്ലാതെ നമുക്കത് പിടിച്ച് ഇങ്ങനെ പിടിച്ചെപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയോ അങ്ങനെ വാങ്ങി നിങ്ങളത് വാങ്ങിപ്പോയി എങ്കിൽ അത് ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല, അള്ളാഹു അത് പുറത്തു തരും. കാരണം നമ്മൾ മനഃപൂർവ്വമല്ല. എന്നാൽ മനഃപൂർവ്വം അതൊരിക്കലും അനുവദനീയമല്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല
1: ബറകല്ലാഹു ഫീക്. അൽഹംദുലില്ലാ. ഓരോ വിഷയങ്ങൾ നമ്മളിപ്പം നമ്മുടെ നിത്യ ദൈനംദിന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടുന്ന ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ ശ്രോതാക്കൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഏതായാലും അൽഹംദുലില്ല, നമ്മുടെ മറ്റൊരു ശ്രോതാവ് പീസ് റേഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് പോയി തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
6: ആഗ്രഹമുണ്ട് ഇത് ആഡ്രസ് കൊടുക്കാൻ, പക്ഷേ അക്കയൊക്കെ അറുക്കാൻ ഉണ്ടിപ്പോ. അപ്പോ അതിന് ഏത് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടതും
0: ചോദിച്ചിരിക്കുന്ന നല്ലൊരു ചോദ്യമാണ്. ഒരാൾക്ക് അക്കയ്ക്ക് കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ ഉദഹിയത്ത് അറുക്കാനുണ്ട്. ഇതിൽ രണ്ടും പിന്നെ ചെയ്യേണ്ടതാണ്, ഇതിൽ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്കയ്ക്ക് അറുക്കുക എന്നുള്ളത് അത് കഴിയുമെങ്കിൽ ഒരു പിതാവിൻ്റെ ബാധ്യതയാണ്. കഴിയുമെങ്കിൽ ആ പ്രായമാകുന്ന സന്ദർഭത്തിൽ ഒരു കുട്ടി ജനിച്ച് ഏഴിൻ്റെ അന്ന് പിന്നെ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും സുന്നത്ത്. ഒരു കുട്ടി ജനിച്ച് ഏഴാമത്തെ ദിവസം ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടിനെ, പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെ അറുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പിതാവിന് കഴിയുമെങ്കിൽ അയാളുടെ ഒരു ബാധ്യതയായിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ്. നിർബന്ധമായിട്ടും കൊടുക്കണം കഴിയുമെങ്കിൽ. ഇനി ഒരാൾക്ക് കഴിയുന്നില്ല, ഒരു പിതാവിന് കഴിയില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ആ കഴിയുന്ന സന്ദർഭത്തിൽ അയാൾക്ക് കൊടുക്കാം. ഇപ്പൊ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മക്കൾക്ക് അറുത്തു കൊടുക്കാം. ഇനി ഈ കുട്ടിക്ക് പിന്നെ പ്രായപൂർത്തിയാകുന്നത് വരെ പിതാവിന് അതിന് കഴിയുന്നില്ല, സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ ഈ വ്യക്തി, അതായത് ഇപ്പൊ ഈ കുട്ടിക്ക് വലുതാവും പ്രായപൂർത്തിയാവുമ്പോൾ അയാൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവുമ്പോൾ അയാൾക്ക് സ്വന്തത്തിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാം? അറുക്കാം. അതിലും എന്തില്ല, വിരോധമില്ല. അപ്പൊ അത് അറുക്കാൻ സാധിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിൽ അയാളിൽ ശിക്ഷിക്കപ്പെടില്ല. അറുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ പിതാവ് അത് ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ ഉദഹിയത്ത് അങ്ങനെയല്ല. ഉദഹിയത്ത് അറുക്കാൻ സാധിക്കുമെങ്കിൽ നിർബന്ധമായി അറുക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഒരാൾക്ക് ഉദഹിയത്ത് അറുക്കാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ, അയാൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അയാൾ ഉദഹിയത്ത് അറുക്കാതെ നമ്മുടെ മുസല്ലയിലേക്ക് വരരുത് എന്ന് വളരെ ഗൗരവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഉദഹിയത്ത് അറുക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്, അതിന് സാധിക്കുന്ന സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരാടിനറുക്കാനുള്ള പൈസ ഉണ്ട്, ആ ആടിനറുക്കാനുള്ള പൈസ പിന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ഉദഹിയത്ത് അറുക്കാൻ സാധിക്കും. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഉദഹിയത്ത് നിർബന്ധമായി. അഖീഖ എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അന്ന് അയാൾക്ക് അത് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോ ഇയാൾക്ക് ഉദഹിയത്ത് നിർബന്ധമായ ഒരു സാഹചര്യമാണെങ്കിൽ അഖീഖയെക്കാളും ഉദഹിയത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? അഖീഖ ഇനി പറ്റുമെങ്കിൽ പിന്നീട് അറുക്കാൻ പറ്റുമെങ്കിൽ അറുക്കാം, അതിനി അറുത്തിട്ടില്ലെങ്കിൽ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ അയാൾക്ക് ശിക്ഷയും കിട്ടൂല. പക്ഷെ എന്നാൽ ഉദഹിയത്ത് നിർബന്ധമായ സ്ഥിതിക്ക് നിർബന്ധമായും അത് അറുക്കണം. അപ്പൊ അയാൾ മുൻഗണന കൊടുക്കേണ്ടത് ഉദഹിയത്ത് അറുക്കാനാണ്, അഖീഖക്കല്ല എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം.
1: ഉത്തരം വ്യക്തമായല്ലോ അല്ലേ?
6: അത് ആദ്യം വ്യക്തമായി. മൂന്ന് കുട്ടികളുണ്ട്, അപ്പൊ രണ്ട് കുട്ടികൾക്ക് കൊടുത്തിനി, എത്ര ചെറിയ കുട്ടികൾക്ക്. വലിയ കുട്ടിക്കാ കൊടുക്കാതിരുന്നത്. അപ്പോ അത് കുട്ടി കൊറ്റ വാശി അത് ഇതെല്ലാം ഉണ്ട്. അപ്പോ എനിക്കൊരു മനസ്സിന് ഒരു ഇതാണ്, അപ്പോ കയ്യിലുള്ള പൈസ ഇപ്പോ, അപ്പൊ അതിന് ഇത് കൊടുക്കണോ അത് കൊടുക്കണോ അങ്ങനെ ഒരു സംശയമുണ്ട്.
0: ഒരു കുട്ടിക്ക് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് മറ്റേ കുട്ടിക്ക് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പേരിൽ പ്രത്യേക ശിക്ഷ ഒന്നും കിട്ടൂല. അന്ന് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു, അന്ന് കൊടുത്തു, ഇന്ന് കൊടുക്കാൻ കഴിയുന്നില്ല, അന്ന് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൊടുക്കുന്നില്ല. അപ്പോ അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് കഴിയുന്ന സന്ദർഭത്തിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഉദഹിയത്ത് അറുത്തിട്ടില്ല എന്നതിന്റെ പേരിൽ ആ കുട്ടിക്ക് രോഗങ്ങൾ വരികയോ ശീലക്കേട് വരികയോ അസുഖങ്ങൾ വരികയോ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില വിശ്വാസികളാണ്. ഒരു കുട്ടിക്ക് അക്കീകത്ത് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചാൽ കുട്ടിക്ക് അസുഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നും വരില്ല. അത് പിന്നെ പിതാവിന് അത് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട് കഴിയുമെങ്കിൽ എന്നതാണ്. അപ്പൊ അത് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചാൽ കുട്ടിക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവും എന്ന് പറയുന്നതിൽ പ്രാമാണികമായ തെളിവുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഈ സാഹചര്യത്തിൽ ഉദഹിയെ തറക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അതിന് മുൻഗണന കൊടുക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉള്ള സന്ദർഭത്തിൽ നിങ്ങൾക്ക് മറ്റേ മോന് അറുക്കണമെങ്കിൽ നിങ്ങൾക്ക് അറുക്കാവുന്നതാണ്, അതിന് വിലക്കില്ല. പക്ഷെ ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത് ഉദഹിയത്തിന് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
6: ഇതിന് കൊടുക്കുന്നത് പിതാവ് അതിന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പൊ ഞാനത് ശരിയാണ്. ഇപ്പൊ ഞാൻ ഇത് മാട്, ഇത് പശു ഇല്ലേ, അതൊക്കെ ഷെയർ കൂടിയാ മതിയാ. പിന്നെ ഇത് ആർത്തിക്ക അറുക്കാനും ആടും, പിന്നെ ഊഹിയത്തിന് ആടല്ലാതെ മാട് ഇത് പശു ഇല്ലേ അതിലേക്ക് ഷെയർ ചേർന്നാലും മതിയാവോ? അതിലെന്തെങ്കിലും
0: അതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഒരു ആടിനെ അറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അക്കീക്ക് അറക്കാൻ ഉദഹിയത്ത് അറക്കാൻ പറ്റുമെങ്കിൽ പൂർണ്ണമായ ഉദഹിയത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണ് നല്ലത്. ഇനി ഒരു പിന്നെ അക്കീക്ക എന്നുള്ള നിലക്ക് പിന്നെ ഒരു ആടിനെ അറക്കുകയും പിന്നീട് കുറച്ച് പൈസ ഷെയർ കൂടാൻ സാധിക്കുന്ന രൂപത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാം. അക്കീക്കായിട്ട് ആടിനെ അറക്കുകയും അതുപോലെ തന്നെ ഉദഹിയത്തിൽ ഒരു ഷെയർ പങ്കാളിയായി ചേരുകയും ചെയ്യുക. അത് രണ്ടും അനുവദനീയമാണ്. അപ്പോൾ ആ ഒരു പ്രതിഫലം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ അതിന് വിലക്കൊന്നുമില്ല, അനുവദനീയമായ കാര്യം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
1: ഓക്കെ, അൽഹംദുലില്ലാ. നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. അപ്പോൾ അതിൽ ഏതിനാണ്, ഏത് നന്മക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അൽഹംദുലില്ലാ. നമുക്ക് മറ്റൊരു ശ്രോതാവിൻ്റെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ ഫൈസൽ മദീനെ?
0: ഇൻഷാല്ലാ.
1: എൻ്റെ സുഹൃത്തിന് ഖുർആൻ ഹിഫ്ളാക്കുവാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അവളുടെ ഭർത്താവിന് അതിന് താല്പര്യമില്ല. ഭർത്താവ് ഹാഫിളാണ്. അവർ പറയുന്നത് സ്ത്രീകൾ ഹിഫ്ളാക്കുവാൻ പാടില്ല എന്നാണ്. അങ്ങനെ അവർ അവളെ പഠിപ്പിച്ചു. അവൾ അത് മറന്നാൽ ഭർത്താവിന് അതിൻ്റെ കുറ്റം കിട്ടും എന്നാണ് അവർ പറയുന്നത്. ഖുർആൻ ഹിഫ്ളാക്കുവാൻ ഭർത്താവിന് അനുവാദം, ഖുർആൻ ഹിഫ്ളാക്കുവാൻ ഭർത്താവിൻ്റെ അനുവാദം ആവശ്യമുണ്ടോ? സമ്മതമില്ലാതെ ഹിഫ്ളാക്കിയാൽ അതിൻ്റെ കുറ്റമുണ്ടാകുമോ എന്നാണ് വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് അവർക്ക് നല്ലൊരു ഗൈഡ് ലൈൻസ് കൊടുക്കാൻ കഴിയുക? ഇൻഷാല്ലാ.
0: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഏതൊരുത്തിൻ്റെയും ബാധ്യതയാണ്. ഭർത്താവിൻ്റെയും ഭാര്യയുടെ എല്ലാവരുടെയും ബാധ്യതയാണ് ഖുർആൻ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒരാൾ ഭർത്താവിൻ്റെ സമ്മതം ഉണ്ടെങ്കിലേ ഇഫ്ളാക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധന ഒന്നും എവിടെയും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവ് പലപ്പോഴും ഇവിടെ ഈ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത് ഭർത്താവ് ഭാര്യ ഇഫ്ളാക്കണ്ട എന്ന് പറയുന്നതിന് പ്രധാന തടസ്സമായി പറയുന്നത് ഒരു പക്ഷേ ഇവള് പഠിപ്പിച്ചിട്ട് അത് മറന്നുപോയാൽ അതിൻ്റെ കുറ്റം ഭർത്താവിന് കിട്ടുമോ എന്നൊരു പ്രയാസം കൂടിയും അദ്ദേഹം അതിൽ പങ്കുവെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരാളെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യത. നമ്മൾ ആ ഒരു പരിശ്രമം നടത്തി ഖുർആൻ പഠിക്കുക, നമ്മൾ ഇഫ്ള ആഫിലാണ്, അപ്പോൾ നമ്മുടെ ഭാര്യ അതുപോലെ തന്നെ ആഫിലാകണമെന്ന് ഒരാൾ ആഗ്രഹിച്ചു, അതിലുള്ള വഴികൾ തുറന്നു കൊടുത്തു, അവരത് പഠിച്ചു, അത് മുറാജ നടത്തി മുന്നോട്ട് പോകുന്നു. അൽഹംദുലില്ലാ, അതിലുള്ള വലിയ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. കാരണം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ, ഈ ഭൂമിയിൽ ഏറ്റവും ഉത്തമരായ ആളുകളാണ് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഭാര്യയെ അത് പഠിപ്പിക്കുക, അതിന് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെ ഭർത്താവിന് വലിയ പ്രതിഫലം കിട്ടാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കത് പഠിക്കാൻ പാടില്ല എന്നതൊക്കെ അയാളുടെ മൂഢമായ അറിവില്ലായ്മയിലും ഉണ്ടാകുന്ന ചില കാരണങ്ങളാണ്. അപ്പോൾ പറ്റുമെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഭർത്താവിൻ്റെ സമ്മതം ഇല്ലെങ്കിലും ഭാര്യയ്ക്ക് ഖുർആൻ പഠിക്കാം, ഇഫ്ളാക്കാം, അതിനൊന്നും ഒരു തടസ്സമല്ല. അങ്ങനെ ഇഫ്ളാക്കി എന്നുള്ളതിൻ്റെ പേര് ഭാര്യയ്ക്ക് ശിക്ഷ കിട്ടൂല, അതുപോലെ തന്നെ ഇനി അതിൻ്റെ പേരിൽ അവർ മറന്നുപോയി, പക്ഷെ ഭർത്താവിന് ശിക്ഷ കിട്ടൂല. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു കുടുംബജീവിതം നയിക്കുമ്പോൾ പരസ്പര സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ഖുർആൻ പഠിക്കുന്നതിൻ്റെ ഗൗരവങ്ങളും, അദ്ദേഹം ഒരു ആഫിളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ ഗൗരവങ്ങളൊക്കെ, അതിൻ്റെ പ്രതിഫലങ്ങളൊക്കെ, അപ്പം അദ്ദേഹം അത് മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു പ്രതിഫലം ഭാര്യയ്ക്കും കൂടി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരസ്പര സമ്മതത്തോടു കൂടി ഭാര്യ തന്നെ ഭർത്താവിനെ ധിക്കരിച്ച് പോകാതെ അവരുടെ ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി തന്നെ അത് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുകയും അങ്ങനെ പരസ്പരം ചേർന്നിരുന്ന് ഒന്നിച്ചിരുന്ന് ഖുർആൻ പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ് ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളും വാശിയും ഒക്കെ പലപ്പോഴും കുടുംബജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണം. നമ്മളൊരു നന്മ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഭർത്താക്കന്മാർ അതിനെതിരെ നിൽക്കാൻ പാടില്ല. അപ്പം ഭാര്യ തെറ്റിലേക്ക് പോകാനോ ഒരു വൃത്തികേടിലേക്ക് പോകാനല്ല അനുവാദം ചോദിക്കുന്നത്, മറിച്ച് ഖുർആൻ പഠിക്കുക എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഭർത്താവിന് കൂടി പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അതിന് മുടക്കം വരുത്തുകയും അങ്ങനെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അവർ പഠിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസകരമായൊരവസ്ഥയാണ്. അപ്പോൾ ഭർത്താക്കന്മാരും അത് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഭാര്യയും അത് ശ്രദ്ധിക്കുക, പരസ്പരം മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പരസ്പരം അറിഞ്ഞും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അവരുടെ കുടുംബത്തിൽ പിന്നെ എന്താ പറയുക ബർക്കത്തും അനുഗ്രഹങ്ങളും ഉണ്ടാകുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇബിലീസാണ്. ഇപ്പം വിശുദ്ധ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇബിലീസ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം തെറ്റുമ്പോഴാണ്. കാരണം ഇബിലീസ് എല്ലാ ദിവസവും അതിൻ്റെ മുകളിൽ തന്നെ സൈന്യത്തിലുള്ള ആളുകളൊക്കെ വിളിച്ചു കൂട്ടും, എന്നിട്ട് ഓരോരുത്തർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഭാര്യന്റെ ഭർത്താവിനെ തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ അവനെ മുഖറബായിട്ട് ഏറ്റവും അടുത്ത ആളായിട്ട് സ്വീകരിക്കും, അവനെ പ്രത്യേകം കിരീടം വെച്ച് ആദരിക്കുകയും ചെയ്യും എന്നൊക്കെ പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം തെറ്റുണ്ടാക്കാനാണ് പിശാച് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടാവണം. പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം അറിയുകയും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ സുന്ദരമായ ഒരു ഇസ്ലാമികമായ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുള്ളൂ. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് സാധാരണ കുടുംബം എന്ന് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത്. ആ ഒരു ഇമ്പം നമുക്ക് കിട്ടണമെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കണം, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ഇഷ്ടങ്ങളും അവരുടെ ഇഷ്ടങ്ങളും പരസ്പരം അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേ അത് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ ആ ഒരു കാര്യം രണ്ടുപേരും മനസ്സിലാക്കുക, ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കി അവരൊരു നല്ല കാര്യത്തിന് വേണ്ടി മുറപ്പെടുമ്പോൾ കൂടെ നിന്ന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, പ്രോത്സാഹനം കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിന് അതിൻ്റെ ഒരു പ്രതിഫലം അയാൾക്ക് കിട്ടും എന്നുള്ളത് അയാൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഭാര്യയും തന്നെ തൻ്റെ ഭർത്താവിനെ ധിക്കരിച്ചിട്ട് അയാൾക്ക് ഇഷ്ടമെങ്കിലും എനിക്ക് പഠിക്കണമെന്ന് വാശി പിടിച്ചൊരു പ്രശ്നം ഉണ്ടാക്കാതെ നല്ല രൂപത്തിൽ ഭർത്താവിനെ കാര്യങ്ങൾ മനസ്സിലാക്കി പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു രീതി ഉണ്ടാവണം. അവരുടെ ആ ഒരു ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനുള്ള വലിയൊരു ആഗ്രഹമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കാൻ ആ ഭർത്താവിന് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. പരസ്പര സ്നേഹത്തോടെ ഒരുമയോടെ പരസ്പരം ഖുർആൻ പഠിക്കുന്ന അത് ചർച്ച ചെയ്യുന്ന അത്തരത്തിലുള്ളൊരവസ്ഥയിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു തആല ആണ്
1: ആമീൻ. ബാറക്കല്ലാഹു ഫീക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണ പ്രോഗ്രാമിൻ്റെ അവസാന മിനിറ്റുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു കോളറിലേക്കും കൂടി പോയി തിരിച്ചു വരാം ഇൻഷാല്ലാ. പീസ് റേഡിയോ അല്ലിജാബയിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങൾ അവസാന സമയത്താണ് നിങ്ങളുടെ ചോദ്യം വന്നിട്ടില്ല, ഏതായാലും ചോദിച്ചോളൂ, പെട്ടെന്ന് ചോദിച്ചോളൂ ഇൻഷാല്ലാ.
7: ഒരു മുഖാമുഖം കണ്ടിരുന്നു വെച്ചിട്ടില്ലേ. അപ്പൊ അതിലൊരു മുസ്ലിയാർ ചോദിച്ചു മരിച്ചവർ കേൾക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോഴേ നമ്മളെ ഫൈസൽ മുസ്ലിയാർ കൊടുത്ത മറുപടി അത്ര ഒരു എനിക്ക് അത്ര മനസ്സിലായിട്ടില്ല. അപ്പൊ ഇബ്നു കസീറും നാസിയും ഉദ്ധരിച്ച് ഇമാമികളും ഉദ്ധരിച്ചതാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അപ്പൊ നമ്മള് മരിച്ചവര് കേൾക്കില്ല എന്ന് ഖണ്ഡിതമായി പറയണോ, അല്ലെങ്കിൽ അള്ളാഹ് ഉദ്ദേശിച്ചവര് കേൾക്കും പറയണോ?
0: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണപ്പെട്ട ആളുകൾ കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന മാമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാൻ പറ്റില്ല. അത് അദൃശ്യ ലോകമാണ്, ബർസഖിയായ ലോകമാണ്. അപ്പൊ അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ നടക്കുന്ന ആളുകൾ കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇവിടെ വെച്ച് കേൾക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. അപ്പൊ ആ ഒരു ലോകത്തെക്കുറിച്ച് അറിയുന്ന അള്ളാഹുവാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത് അവർ കേൾക്കുമോ കേൾക്കുകയില്ലേ. അള്ളാഹു ഉദ്ദേശിച്ചാൽ കേൾക്കുമെന്ന് പറഞ്ഞാലും അള്ളാഹ് പറയാണ് അവർ കേൾക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമെന്ന് വിശ്വസിക്കാം. ഇവിടെ ഒരാളെ മറവ് ചെയ്ത് ഖബറിൽ വെച്ച് തിരിച്ചു പോരുമ്പോൾ നമ്മുടെ ചെരുപ്പിൻ്റെ ചവിട്ട് അവിടെ ഒരു കേൾക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സലാം പറഞ്ഞാൽ ആ സലാം അവർ കേൾക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ കേൾക്കും എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ട് നമ്മളത് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കുമെന്നും അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് സഹായം ചെയ്യാൻ അവർക്ക് ഇങ്ങോട്ട് സഹായം ചെയ്യാൻ കഴിയുമെന്നും അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ കേൾക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം കേൾക്കും എന്നല്ല. ആ പറഞ്ഞത് കേൾക്കും, കാരണം അള്ളാഹു പറഞ്ഞതാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സലാം പറഞ്ഞാൽ അതവർ കേൾക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പറഞ്ഞത് അവർ കേൾക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ അവരോട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അവർ കേൾക്കും, അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്തും പിന്നെ ഖബറിലേക്കല്ലാതെ മറ്റെന്ത സന്ദർഭങ്ങളിലൊക്കെ അവരടുത്ത് പോയിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരടുത്ത് ചെന്നാൽ അവരത് അറിയും, അവരോട് ചോദിച്ചാൽ അവരത് കേൾക്കും, അവർക്ക് മറുപടി പറയാൻ കഴിയും, ഉത്തരം പ്രതികരിക്കാൻ കഴിയും എന്നതിന് യാതൊരു അർത്ഥമല്ല. അത് നമ്മുടെ വ്യാഖ്യാനം. അപ്പൊ നമ്മുടെ വ്യാഖ്യാനങ്ങൾക്കും നമ്മുടെ അഭിപ്രായങ്ങൾക്കും അവിടെ യാതൊരു പ്രസക്തിയും ഇല്ല, കാരണം അത് ബർസഖിയായ ലോകമാണ്, അദൃശ്യ ലോകമാണ് ഖബർ എന്ന് പറഞ്ഞാൽ. നമുക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ അല്ല അറിയിച്ചു തന്നത് അങ്ങനെ മനസ്സിലാക്കുകയും അതങ്ങനെ വിശ്വസിക്കുകയും ചെയ്യാന്നല്ലാതെ നമുക്ക് വേറെ നിർവാഹമല്ല. അപ്പൊ അല്ല പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്, അത് അങ്ങനെ മനസ്സിലാക്കുക. ഇപ്പൊ ഒരാൾ ഖബറിനെ ചെന്ന് സലാം പറയുമ്പോൾ അവർ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അൽഹംദുലില്ലാഹ് അവർ കേൾക്കട്ടെ, അതിനെന്താ പ്രശ്നമുള്ളത്? അപ്പൊ അത് വെച്ചിട്ട് അവർ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമമുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, അതുകൊണ്ട് അവരത് കേൾക്കും എന്ന് മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തതിന് യാതൊരു തെളിവും ഇല്ല. ആ ഒരു വ്യാഖ്യാനം നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള വ്യാഖ്യാനമാണ്, അത് പ്രാമാണികമായി അങ്ങനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്വഹാബികൾ അങ്ങനെ ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യണം, ഇമാമിങ്ങളോ മറ്റുള്ള നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരോ ഈ ഒരു ഹദീസ് വെച്ചിട്ട് അങ്ങനെ മനസ്സിലാക്കുകയോ അവരത് ഉപയോഗിച്ചുകൊണ്ട് കബറിങ്ങൾക്ക് ചെന്നിട്ട് അങ്ങനെ നടത്തുകയോ ചെയ്തതിന് പ്രാമാണികമായി തെളിവുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു പിന്നെ ഇത് സംഭവത്തെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് എല്ലാം കേൾക്കും എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് പ്രമാണത്തിന്റെ പിന്തുണല്ല, അത് നമ്മുടെ സ്വന്തം വ്യാഖ്യാനമായിട്ട് മാത്രമേ അതിന് കാണാൻ പറ്റുള്ളൂ. ദീനിൽ സ്വന്തം വ്യാഖ്യാനങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. അത് പ്രവാചകനാണെങ്കിലും ആരാണെങ്കിലും ശരി, ദീനിൽ സ്വന്തം അഭിപ്രായം പറയാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമല്ല, ഒരവകാശമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുമ്പോൾ ചില ചോദ്യങ്ങൾ നബിയുടെ അടുക്കൽ വന്ന് സ്വഹാബികൾ ചോദിക്കുമ്പോൾ നബി മറുപടി പറയില്ല. കാരണം എന്താ? നബിക്ക് സ്വന്തമായിട്ട് ദീനിൽ അഭിപ്രായം പറയാൻ പറ്റില്ല. ഹൗല ബിൻത് സലബ

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: Tune to reality. ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരാറുണ്ട്, ആവശ്യപ്പെടേണ്ടി വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആത്മാഭിമാനം സമ്മതിക്കാത്തൊരു കാര്യമാണ്. അയൽപക്കത്ത് നിന്നും ഒരു സംഗതി, നിസ്സാരമായൊരു കാര്യം, വായ്പ വാങ്ങുകയാണെങ്കിൽ പോലും അത് വാങ്ങാതിരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കും. ഒരാളുടെ വാഹനം ഒരത്യാവശ്യ ഘട്ടത്തിൽ വാങ്ങേണ്ടി വന്നാൽ തന്നെ അത് പരമാവധി ചോദിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഒരു വേള ഇസ്ലാമും പ്രോത്സാഹിപ്പിക്കുന്ന അത് തന്നെയാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിനും, ഇതസ്ഥാനത്തവസ്ഥയൻപില്ല, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കൂ എന്നതിനൊക്കെ വിശാലമായി വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ മറ്റുള്ളവരോടുള്ള ചോദ്യം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടകപ്പുറത്തിരിക്കുന്നവൻ തൻ്റെ ചാട്ടവാർ താഴെ വീണാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവനോട് പറയാറുണ്ടായിരുന്നില്ല അത് എടുത്തു തരാൻ. അതാണ് സ്വഹാബത്തിൻ്റെ, പ്രവാചക അനുചരന്മാരുടെ മാർഗം. നമ്മൾ ചോദിക്കാൻ മടിക്കുന്നു എന്നതിലുപരി ചോദിക്കപ്പെടുന്ന ആള് അത്തരം ചോദ്യങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്താവശ്യപ്പെട്ടാലും ആ ആവശ്യപ്പെടുന്നതിനെ ഒരു പൂർണ്ണ സംതൃപ്തിയോടുകൂടെ നൽകുന്നവർ കുറവായിരിക്കും. അതും അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചോദ്യം നിരന്തരം നിരന്തരമാകുമ്പോഴോ അവർക്കേറെ പ്രയാസങ്ങളുണ്ടാവും. എന്നാൽ എത്ര ചോദിച്ചാലും കോപിക്കുന്നില്ലെന്ന് മാത്രമല്ല, വെറുപ്പുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ചോദിക്കാതിരിക്കുമ്പോൾ അവൻ്റെ മേൽ കോപിക്കുന്നവൻ അവനാണ് അല്ലാഹു. മല്ലം യസ്അലില്ലാഹ യഗ്ലബ് അലൈഹി, ആരാണോ അല്ലാഹുവിനോട് ചോദിച്ചിട്ടില്ലാത്തത് അവനോട് അല്ലാഹു കോപിക്കുമെന്ന്. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ കാര്യങ്ങളുടെ പ്രസക്തിയോ വലുപ്പമോ കുറവോ നിസ്സാരതയോ ഒന്നും പ്രശ്നമല്ല. ഏത് ചെറിയ കാര്യങ്ങളിലും നമുക്ക് അവനോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കണമെന്ന് അവൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വഖാല റബ്ബുക്കും ഉദൂനീ അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഈ പ്രാർത്ഥനയാവട്ടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇഹലോകത്തും പരലോകത്തുമുള്ള നമ്മുടെ ഒട്ടനവധി കാര്യങ്ങളെ അവൻ നമുക്ക് പരിഹരിച്ചു തരുന്നു എന്നതിലുപരി ഈ ചോദ്യം തന്നെ പുണ്യകരമാണ്. കാരണം അദ്ദുആ ഉഹുവൽ ഇബാദ, പ്രാർത്ഥന ഒരു ആരാധനയാണ്. നമ്മൾ നമസ്കരിക്കുന്നു എന്തിനു വേണ്ടി? പരലോകത്തിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി. നമ്മൾ നോമ്പ് നോൽക്കുന്നത് ഇബാദത്താണ്, ആരാധനയാണ്, പ്രതിഫലം കിട്ടാൻ വേണ്ടി. ഹജ്ജ് ചെയ്യുന്നു, ആരാധനയാണ്, പ്രതിഫലം കിട്ടാൻ വേണ്ടി. അതുപോലെ ഒരു ആരാധനയാണ് ദുആ, പ്രാർത്ഥന. എനിക്ക് പുറത്തു തരണേ, എന്നെ ഹിദായത്തിലാക്കണേ, സന്മാർഗത്തിലാക്കണേ, എൻ്റെ രോഗം മാറ്റണേ, എനിക്ക് അനുഗ്രഹം നൽകണേ. നമ്മൾ ചോദിക്കുന്ന ഓരോ വാക്കുകളും ആരാധനകളാണ്. ആരാധനയാകുമ്പോഴോ അത് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും. ഒരുപക്ഷെ ആരാധനകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പ്രാർത്ഥന. അഫ്ലലുൽ ഇബാദത്തി അദ്ദുആ. ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഒരു നബിവചനത്തിൽ, ഹാക്കിം റിപ്പോർട്ട് ചെയ്ത നബിവചനത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും, അഫ്ലലുൽ ഇബാദത്തി അദ്ദുആ, ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന പ്രാർത്ഥനയാണെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട്, ചോദിക്കാറുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു കാര്യത്തിനും വിട്ടുകളയേണ്ടതില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗങ്ങളെ, പരിപൂർണമായുള്ള നിർദ്ദേശങ്ങളെ പിൻപറ്റിയ പ്രവാചകന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പ്രവാചകന്മാരുടെ ഒട്ടനവധി പ്രാർത്ഥന, സൂറത്ത് ഇബ്രാഹിമിൻ്റെ അവസാന ഭാഗത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനകൾ കൊടുത്തിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട് ഖുർആനിൽ. പ്രാർത്ഥന ആ പ്രവാചകന്മാർ ശീലമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ അടുക്കൽ, ബദറിൽ കെട്ടിയുണ്ടാക്കിയ ചെറിയൊരു പന്തലിൽ എത്രയെത്ര സമയമാണ് ദീർഘദീർഘമായിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനക്കൊക്കെ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും ആ യുദ്ധത്തിൽ കാണാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന എന്നത് ആരാധനയാണ്. ആരാധനയിൽ ശ്രേഷ്ഠമായ ഒന്നാണ് അത്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. പ്രാർത്ഥനയ്ക്ക് ഉള്ള മര്യാദകൾ അത് നമ്മൾ വിശദമായി പറയേണ്ടതാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവെ രക്ഷിക്കണേ എന്നതിന് പകരം മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തായി. കാരണം പ്രാർത്ഥന ആരാധനയാണ്. അത് അള്ളാഹു അല്ലാത്തവർക്കായാലോ? അത് ശിർക്കാണ്, അത് മഹാപാതകമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവോട് മാത്രമായിരിക്കും. അള്ളാഹുവോടല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥന ഒരു ആരാധന എന്ന് പറയാൻ കാരണം, നമ്മൾ നമ്മുടെ രക്ഷിതാവിങ്കലേക്ക് അഭയം തേടുകയാണ്, നമ്മുടെ പ്രതീക്ഷകൾ അവനിലേക്ക് അർപ്പിക്കുകയാണ്, അവനെ നമ്മൾ അവലംബിക്കുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അവൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ മർമ്മം. അതുതന്നെയാണ് ആരാധനയുടെ മർമ്മവും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വിധികൾ നിർണയിക്കപ്പെട്ടതാണ്, കലാഹുകൾ. ഒരുപക്ഷെ നമ്മുടെ കലാഹുകളിൽ പോലും മാറ്റമുണ്ടാകാൻ പ്രാർത്ഥനകളെ കൊണ്ട് പറ്റുമെന്നാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു നബി വചനത്തിൽ ഇങ്ങനെ വായിക്കാം: ലാ യറുദ്ദുൽ ഖലാഅ ഇല്ലാ ദുആ. പ്രാർത്ഥനയല്ലാതെ വിധികളെ മാറ്റുകയില്ല. വലാ യസീദു ഫിൽ ഉംരി ഇല്ലാൽ ബിർറ്. ആയുസ്സിൽ പുണ്യമല്ലാതെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുകയില്ല. പുണ്യം പ്രവർത്തിക്കുമ്പോൾ ആയുസ് വർദ്ധിച്ചു. പ്രാർത്ഥന കൊണ്ട് ഖലാഅ പോലും തടുക്കപ്പെടും എന്ന് പറയുമ്പോൾ എത്ര ഉന്നതമാണ് പ്രാർത്ഥന. ഒരു ഘട്ടത്തിലും ഇനി എന്താണ് പ്രാർത്ഥിച്ചിട്ടു കാര്യം, ഇനി എന്താ പ്രാർത്ഥന കൊണ്ട് കാര്യം, നമ്മൾ ചോദിക്കരുത്. കാരണം അള്ളാഹു കുൻ ഫയക്കുനാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാകും. അത്ര കഴിവുള്ള ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർത്താവായ ഇന്നല്ലാഹാല കുല്ലുഷെയും കതിർ, എല്ലാറ്റിനും കഴിവുട്ടവനായ ഫഅലുല്ലിമായുരിദ്, ഉദ്ദേശിച്ചത് പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ വന്ന, നബിവചനങ്ങളിൽ വന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഏത് വിഷയങ്ങളുമായി ഇടപെടുമ്പോഴും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ വലിയ പ്രതിഫലങ്ങൾ നമുക്കുണ്ടാകും. അള്ളാഹു പറയുന്നു: വഇദാ സഅലക ഇബാദീ അന്നി ഫഇന്നീ ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ. വഇദാ സഅലക ഇബാദീ, എന്റെ അടിമകൾ ചോദിച്ചാൽ അന്നി എന്നെക്കുറിച്ച്, അല്ല പറയണേ, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത് എന്താണ്? ഫഇന്നീ ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയാസമല്ല. എവിടുന്നും വിളിക്കാം, എങ്ങനെയും വിളിക്കാം, ഏതു ഭാഷയിലും വിളിക്കാം. സംസാരിക്കാൻ അറിയാത്തവനും വിളിക്കാം, ഭാഷ അറിയാത്തവനും വിളിക്കാം. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ, വിളിക്കുന്നവൻ വിളിച്ചാൽ അവൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. ഇത്ര വലിയൊരു വാഗ്ദത്തം അള്ളാഹു നമുക്ക് തരുമ്പോൾ സഹോദരങ്ങളെ, ആത്മാർത്ഥതയോടെ, പ്രതീക്ഷയോടെ, ഉറപ്പോടുകൂടെ, ധൃതി കാണിക്കാതെ ഉത്തരം കിട്ടാവുന്ന ഏറ്റവും നല്ല സമയങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ആരാധനയായിത്തീരുകയും അതിലൂടെ ആരാധനയുടെ മഹത്വവും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും ധാരാളം നന്മകളും നേടാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശരിയായ ഉത്തരം തന്ന് ഇഹലോകത്തെയും പരലോകത്തെയും അള്ളാഹു നമുക്ക് അനുഗ്രഹപൂർണമാക്കി തരുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മളിപ്പോൾ പോകുന്നത് മധുരം ഖുർആനിലേക്കാണ്.
4: أعوذ بالله من الشيطان الرجيم

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദ് നബവിയിലും മസ്ജിദ് ഹറാമിലും ഇമാമായിട്ടുണ്ടല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത് ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരമെന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പലപ്പോഴും സമയമില്ല എന്ന പരാതിയുള്ളവരാണല്ലോ. ചെറിയ സമയം കൊണ്ട് വലിയൊരു ആശയം ശ്രോതാക്കളുമായി പങ്കുവെക്കുന്ന നുറുങ്ങുകളുടെ ഈ ഒരു പുതിയ എപ്പിസോഡിൽ ഇന്ന് ഇണയെ മനസ്സിലാക്കുക. ഈ ലേഖനം എഴുതിയത് റോഷൻ പുനലൂരാണ്. ശബ്ദം നൽകുന്നത് ഷെഫീഖ് വണ്ടൂർ.
3: ദാമ്പത്യ ജീവിതത്തിന് ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. പരസ്പരമുള്ള തിരിച്ചറിവാണ് ദാമ്പത്യത്തിന് അത്യാവശ്യമായി വേണ്ടത്. അതാണ് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുടെയും അടിസ്ഥാനമായി വർത്തിക്കുന്നത്. രണ്ടുപേർക്കും തങ്ങളുടെ പോസിറ്റീവുകളും നെഗറ്റീവുകളും തിരിച്ചറിയാനാവണം. എന്നാൽ അത് പലപ്പോഴും നടക്കുന്നില്ലെന്നതാണ് വസ്തുത. ഈ തിരിച്ചറിവിന്റെ അഭാവം ദാമ്പത്യമാകുന്ന വാഹനത്തിന്റെ ചക്രം ഉരുളാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പലപ്പോഴും വേർപിരിയലിലേക്ക് എത്തിക്കാൻ കാരണമാകാറുണ്ട്. അതിന്റെ മൊത്തം ഭാരം പേറേണ്ടി വരുന്നത് അവർക്ക് ജനിച്ച മക്കളായിരിക്കും. ഉള്ളു തുറന്നുള്ള സംസാരം കൊണ്ടുതന്നെ ഇണകൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ സംസാരം പല ദമ്പതികളുടെയും കിടപ്പുമുറികളിൽ പോലും നടക്കുന്നില്ല. അത്യാവശ്യമായി വരുന്ന ചില ഉള്ളുതുറക്കലുകൾ വരെ ചില ഈഗോകളുടെ പേരിൽ മാറ്റിവെക്കുന്നവരാണ് പലരും. ഭർത്താക്കന്മാരോട് ചില കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഉള്ളു തുറന്ന് സംസാരിക്കാറുണ്ടോ? നിത്യജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും അവളോട് അന്വേഷിച്ചാണോ എടുക്കാറ്? അതല്ല, എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം മാത്രമാണോ അവൾ അറിയാറ്? സർപ്രൈസിനു വേണ്ടി, തമാശയ്ക്കു വേണ്ടി ചില കാര്യങ്ങൾ ഭാര്യമാരിൽ നിന്ന് മറച്ചുവെക്കുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. അതുപോലും ചിലപ്പോൾ തെറ്റിദ്ധാരണയ്ക്ക് വഴിവെക്കാറുണ്ടെന്നത് ഓർക്കുക. പെട്ടെന്ന് എടുക്കേണ്ട, കൂടിയാലോചിക്കാൻ സമയമില്ലാത്ത ചില തീരുമാനങ്ങളും ഉണ്ടായേക്കാം. ഭാര്യയോടും മക്കളോടും കൂടിയാലോചിച്ച ശേഷം ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് തങ്ങളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കലും പരിഗണിക്കലുമായി അവർ മനസ്സിലാക്കും. ബന്ധങ്ങളെ സുദൃഢമാക്കുവാൻ അത് ഏറെ സഹായിക്കും. ഒരു പുരുഷനെന്ന നിലയിൽ നിങ്ങൾ സമ്പാദിക്കുന്ന സ്വത്ത് സമൂഹത്തിന്റെ കണ്ണിൽ മാത്രമേ നിങ്ങളെ സമ്പന്നനാക്കുന്നുള്ളൂ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ സമ്പന്നനാക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണ്. അത് മറന്നുപോകരുത്. അവളുടെ സ്നേഹവും പിന്തുണയുമാണ് ഒരർത്ഥത്തിൽ നിങ്ങളെ സമൂഹത്തിൽ പോലും സമ്പന്നനാക്കുന്നത്. അത് തിരിച്ചറിയുന്നവർ അവളെ സ്നേഹിക്കാനും പരിഗണിക്കാനും പിശുക്ക് കാണിക്കില്ല. ഈഗോകളെ മാറ്റിവെച്ചേ തീരൂ. എല്ലാ പ്രയാസങ്ങളും തന്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി സഹിക്കുന്നവളും ഒട്ടേറെ ഇഷ്ടങ്ങൾ ത്യജിക്കുന്നവളുമാണ് ഭാര്യ. അവൾ തിരിച്ച് ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ സ്നേഹം മാത്രമാണ്. സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കാനറിയണം. അവൾക്കത് ബോധ്യപ്പെടണം. പലരുമുണ്ട് ഭാര്യമാരെ അവർ നന്നായി സ്നേഹിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുമുണ്ട്. പക്ഷേ ഭാര്യമാർക്ക് പരാതി തന്നെയായിരിക്കും. സ്നേഹം പ്രകടിപ്പിക്കാൻ ഭർത്താവ് പിശുക്കു കാണിക്കുന്നതാണ് അതിന് കാരണം. സ്നേഹിക്കുക എന്നത് ഒരു കാര്യമാണ്, ഉള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് മറ്റൊരു കാര്യവും. അഭിനന്ദിക്കേണ്ടിടത്ത് അവളെ അഭിനന്ദിക്കണം. അത് അവളെ കൂടുതൽ ഉന്മേഷവതിയാക്കും. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഐറ്റം ഭക്ഷണത്തെക്കുറിച്ച് വളരെ രുചിയുണ്ട്, ഉഷാറായിരുന്നുവെന്ന് പറഞ്ഞാൽ അത് അവൾക്ക് നൽകുന്ന ഊർജം അപാരമായിരിക്കും. നിങ്ങളുടെ സ്നേഹത്തിന്റെയും പരിഗണനയുടെയും തണൽ പ്രതീക്ഷിച്ച് സ്വന്തം വീട് വിട്ട് വന്നവളാണവർ. അക്കാര്യം മറക്കാതിരിക്കുക.
2: ജസാക്കല്ലാഹു ഖൈറ. ഷഫീഖ് വണ്ടൂരാണ് നുറുങ്ങോളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. റോഷൻ പുനലൂരിൻ്റെ ഇണയെ മനസ്സിലാക്കുക എന്ന രചനയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കേട്ടത്.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന അസ്മാഉൽ ഹുസ്ന എന്ന പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് അൽ ഖുദ്ദൂസ് പരമപരിശുദ്ധൻ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമി ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ومن ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അതിമഹത്വമേറിയ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, അതിനെക്കുറിച്ചറിയലും അത് പഠിക്കലും അറിവുകളിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് ഒന്നുമാത്രം അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖുദ്ദൂസ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അൽ ഖുദ്ദൂസ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ രണ്ടു പ്രാവശ്യമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ആ രണ്ടു പ്രാവശ്യവും അള്ളാഹു മറ്റൊരു നാമത്തോടുകൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അൽ ഖുദ്ദൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അർത്ഥമുണ്ട്. എന്നാൽ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചപ്പോൾ രണ്ടു പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത്. അൽ മലിക്കുൽ ഖുദ്ദൂസ് സൂറത്തു ഹഷറിൻ്റെ 23-ാമത്തെ ആയത്തും സൂറത്തുൽ ജുംഅയിലെ 1-ാമത്തെ ആയത്തുമാണ് അൽ ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കപ്പെടുന്ന ആയത്ത്. ഇനി തിരുവചനങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെയും കാണാൻ സാധിക്കുന്നത് അധികവും അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന അൽ മലിക്കിനോട് ചേർത്തുകൊണ്ടാണ് ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ര നിസ്കാര ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട്, ഒച്ചത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായിക്കത്തി വർറൂഹ് എന്ന പ്രാർത്ഥനയാണ്. അവിടെയും അൽ മലിക് അൽ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അൽ മലിക് എന്ന് പറഞ്ഞാൽ രാജാധികാരി, സർവ രാജാവുകളിൽ സർവ അധിപരുടെയും അധിപനായ അള്ളാഹു രാജാവാണ്, അൽ മലിക്കാണ്. അതോടൊപ്പം അൽ ഖുദ്ദൂസ്, അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരമപവിത്രതയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുദ്ദൂസ്, പവിത്രതയുള്ളത്, പരിശുദ്ധിയുള്ളത്, വിശുദ്ധമായത് എന്ന അർത്ഥമാണ് അൽ ഖുദ്ദൂസ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ന്യൂനതകളിൽ നിന്ന്, അതുപോലെ തന്നെ പോരായ്മകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് അള്ളാഹു പരമപരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പവിത്രതയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ ന്യൂനതകളിൽ നിന്നും സംരക്ഷണം നിറഞ്ഞവനാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധി മറ്റെല്ലാത്തിനേക്കാളും ഉന്നതിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ചില വ്യക്തികളെ, ചില നാടിനെ, ചില പ്രത്യേക സ്ഥലങ്ങളെ പരിശുദ്ധിയുള്ളത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന പലസ്തീൻ നമുക്കറിയാം ഇന്ന് യുദ്ധങ്ങളാൽ കലുഷിതമാണ്. വെടിയുണ്ടകളും ബോംബുകളും പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് അവിടെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ നാടിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല അൽ അർദൽ മുഖദ്ദസത്തല്ലതീ കതബല്ലാഹു ലക്കും അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്, അതായത് പരിശുദ്ധമായ നാട് ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പരിശുദ്ധമായ ഗേഹം എന്ന് ആ ഒരു പള്ളിയെ, ഭവനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു റൂഹുൽ ഖുദ്സ്, പരിശുദ്ധമായ ആത്മാവിൻ്റെ ഉടമ എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ള കാരണം ജിബ്രീൽ അലൈഹി ഇസ്ലാം പരിശുദ്ധി പ്രാപിച്ച, അതുപോലെ തന്നെ മിനുസമുള്ള, ഭംഗിയുള്ള എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സിദ്റത്തുൽ മുന്തഹയിൽ വെച്ച് കാണുന്ന സമയത്ത് 600 ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന മലക്കായിക്കൊണ്ട് മലക്കിൻ്റെ അതേ രൂപത്തിൽ കണ്ടപ്പോൾ അവിടെ നല്ല മിനുസമുള്ള ഭംഗിയുള്ള ചിറകുകൾക്കിടയിൽ നിന്ന് മുത്തുകൾ കൊഴിഞ്ഞു വീഴുന്ന ഏറ്റവും ഭംഗിയുള്ള പരിശുദ്ധമായ ഒരു മലക്കായിക്കൊണ്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂഹുൽ ഖുദുസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സ്വർഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഹദീറത്തുൽ ഖുദുസ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു തിരുവചനത്തിൽ നമുക്ക് കാണാം, ഒരാൾക്ക് കള്ളുകുടിക്കാൻ അവസരമുണ്ടായി, എന്നിട്ട് അതിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഹദീറത്തുൽ ഖുദുസിൽ വച്ച് ആ പാനീയം കുടിപ്പിക്കും. മദ്യമെന്ന ഈ ദുനിയാവിൽ ലഭിക്കുന്ന മദ്യമല്ല, മറിച്ച് അവിടെ പരിശുദ്ധി നിറഞ്ഞ, മത്തു ബാധിക്കാത്ത, ലഹരിയില്ലാത്ത മദ്യമാണ് അവിടെ കുടിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യന് പട്ട് ധരിക്കാനുള്ള സമ്പത്തും അവൻ്റെ കയ്യിൽ പട്ടുമുണ്ട്, പട്ടുവസ്ത്രമുണ്ട്, എന്നിട്ടും അള്ളാഹു ഹറാമാക്കി എന്നതുകൊണ്ട് അവൻ ഒഴിവാക്കിക്കഴിഞ്ഞാൽ നാളെ ഹദീറത്തുൽ ഖുദുസിൽ, അതായത് സ്വർഗത്തിൽ, അവനെ പട്ട് ധരിപ്പിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഹദീറത്തുൽ ഖുദുസ് എന്നാണ് സ്വർഗത്തിനെ നാമകരണം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതെന്തുകൊണ്ടാ? ആ സ്വർഗത്തിൽ അവിശുദ്ധിയായ ഒന്നുമില്ല, വിശുദ്ധിയുള്ളത് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ഒരാളും മലമൂത്ര വിസർജനം നടത്തുകയില്ല, ഭക്ഷണം കഴിക്കും, പക്ഷെ മലമൂത്ര വിസർജനം അവിടെ ഉണ്ടാവില്ല. വിയർത്തുപോകും, പക്ഷെ ആ വിയർപ്പിന് പോലും കസ്തൂരിയുടെ മണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഈ രൂപത്തിൽ മ്ലേച്ഛതയില്ലാത്ത, അവിശുദ്ധമായ ഒന്നുമില്ലാത്ത അന്നപാനീയങ്ങൾ കുടിക്കുന്നുവെങ്കിലും കഴിക്കുന്നുവെങ്കിലും മലമൂത്ര വിസർജനങ്ങൾ നടക്കാത്ത, ഇനി വിയർപ്പാണെങ്കിൽ പോലും കസ്തൂരിയുടെ മണമുള്ള ഏറ്റവും പവിത്രമായ ഒരു ഗേഹമാണ് സ്വർഗമെന്നുള്ളത്. ആ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിഞ്ഞവൻ, അവനാണ് അൽ ഖുദുസ്, അവനാണ് അൽ ഖുദ്ദൂസ്. ആ ഖുദ്ദൂസ്, ഇത്രയും പവിത്രമേറിയ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിവുള്ള ആ ഖുദ്ദൂസായ അള്ളാഹു എത്ര പവിത്രതയുള്ളവനാണ്, എത്ര പരിശുദ്ധി നിറഞ്ഞവനാണ്. പരിശുദ്ധി നിറഞ്ഞ ആ സ്വർഗത്തെ സംവിധാനിച്ചു, ആ സ്വർഗത്തെ ആ രൂപത്തിൽ സംവിധാനിക്കാൻ കഴിവുള്ളവൻ എത്ര പരിശുദ്ധിയുള്ളവൻ എന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്രയും പരമപരിശുദ്ധമായ അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് അടുക്കണമെങ്കിൽ, അവനിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ വിശ്വാസം പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടിയുള്ളതാകണം, നമ്മുടെ ഇടപാടുകൾ പരിശുദ്ധമായതാകണം, പലിശ കലരാത്ത, ആരെയും പറ്റിച്ചോ വഞ്ചിച്ചോ നേടിയെടുത്തതല്ലാത്ത ഏറ്റവും മാന്യമായ, പരിശുദ്ധി നിറഞ്ഞ, ശുദ്ധിയുള്ള, കളങ്കമറ്റ ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളുമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നത് ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതുമാത്രമേ, ഈ പരിശുദ്ധമായ കാര്യങ്ങൾ മാത്രമേ, ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളും മാത്രമേ പരിശുദ്ധിയുള്ള അള്ളാഹുവിലേക്ക് ഉയരുകയുള്ളൂ എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അൽ ഖുദ്ദൂസ് എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു പരമപരിശുദ്ധിയുള്ളവനും പവിത്രതയുള്ളവനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയവും പരിശുദ്ധിയുള്ളതാക്കി തീർക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ പരിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ, പ്രവർത്തനങ്ങൾ ശുദ്ധമുള്ളതാക്കുവാൻ, ഇടപാടുകൾ അവിശുദ്ധിയില്ലാത്തതായിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ ഖുദ്ദൂസ്, പരമപരിശുദ്ധൻ എന്ന അള്ളാഹുവിന്റെ നാമം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ഈസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഐ ടി ജാലകം, ഇമെയിൽ ഉപയോഗം, ഭാഗം 4, റീസൈക്കിൾ ബിൻ, ഡിലീറ്റ് അക്കൗണ്ട്. അവതരണം ഷാനിദ് പാണ്ടിക്കാട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ജിമെയിൽ അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. പുതിയ ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുക, അതിൽ നിന്ന് സന്ദേശം അയക്കുക, വന്നിട്ടുള്ള സന്ദേശങ്ങൾ നോക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൽ നമ്മളതിൻ്റെ ബാക്കി തുടരുകയാണ്. നമുക്ക് വന്നിട്ടുള്ള ഇമെയിലുകളെ വ്യത്യസ്ത കാറ്റഗറിയായി, അതായത് നമുക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇമെയിലുകൾ ഒന്ന് തരംതിരിക്കണം എന്നൊക്കെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട് ആപ്പിൻ്റെ അകത്ത് തന്നെ. നമ്മുടെ ഇൻബോക്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ, ജിമെയിൽ അപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള ഇമെയിലുകൾ കാണും. അപ്പോൾ അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു സന്ദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തൽക്കാലം മാറിക്കണമെങ്കിൽ നമുക്കത് സ്റ്റാർ കൊടുക്കാം. അപ്പോൾ അതിന് ഓരോ ഇമെയിൽ വന്നിട്ടുള്ളതിൻ്റെ വലതുവശത്ത് നമുക്ക് സ്റ്റാർ ചിഹ്നം കാണാൻ പറ്റും. അപ്പോൾ ആ സ്റ്റാർ ചിഹ്നത്തിൽ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അതിലൊരു മഞ്ഞ കളർ വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു ഇമെയിൽ സ്റ്റാറായി മാർക്ക് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ സ്റ്റാറായി മാർക്ക് ചെയ്തിട്ടുള്ള ഇമെയിലുകൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ മുകളിൽ വലതുവശത്തുള്ള ഐക്കൺ, മെനു ഐക്കണ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർഡ് എന്നുള്ള ഒരു കാറ്റഗറി കാണാൻ പറ്റും. അപ്പോൾ ആൾ ലേബിൾസ് എന്നുള്ളതിൻ്റെ താഴെയാണ് അത് വരിക. ആൾ ഇൻബോക്സ്, ഇൻബോക്സ് അതിൻ്റെയൊക്കെ താഴെയായിട്ട് സ്റ്റാർഡ് എന്നുള്ളൊരു കാറ്റഗറി കാണാൻ പറ്റും. അപ്പോൾ ആ സ്റ്റാർഡ് ഇമെയിലുകൾ എത്ര എണ്ണം ഉണ്ടോ ആ ഒരു എണ്ണം അവിടെ കാണിക്കും. ഇപ്പോൾ 15, 20 അങ്ങനെ എത്ര എണ്ണം ഉണ്ട് വെച്ചാൽ അതവിടെ അവിടെ തന്നെ കാണിക്കും സ്റ്റാർഡ് എന്നുള്ളതിൻ്റെ നേരെ. അപ്പോൾ സ്റ്റാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാണോ സ്റ്റാറായിട്ട് കൊടുത്തിട്ടുള്ളത് ഇമെയിലുകൾ, ആ ഇമെയിലുകൾ അതിൻ്റെ അകത്ത് കാണിക്കും. ഇപ്പോൾ നമ്മൾ ഇൻബോക്സിലുള്ള മെയിലുകൾ മാത്രമല്ല, നമ്മളെ സെൻഡ് ബോക്സിലുള്ള, നമ്മൾ അയച്ചിട്ടുള്ള ഇമെയിലുകൾ നമുക്ക് പ്രധാനമായി മാർക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സ്റ്റാർ എന്നുള്ളതിന് ഓരോ ഇമെയിലിൻ്റെ നേരെയുള്ള സ്റ്റാർ എന്നുള്ളത് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അത് സ്റ്റാർ കാറ്റഗറിയിലേക്ക് മാറും. അപ്പോൾ നമുക്ക് പിന്നീട് സ്റ്റാർ എന്നുള്ള കാറ്റഗറി നമ്മൾ ആ മെനുവിൽ പോയിട്ട്, ഇടതുവശത്ത് മുകളിലുള്ള മെനുവിൽ പോയിട്ട് നമ്മൾ സ്റ്റാർഡ് എന്നുള്ള STARRED സ്റ്റാർഡ് നക്ഷത്രം എന്നുള്ളത്, അപ്പം സ്റ്റാർഡ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതൊക്കെയാണ് സ്റ്റാറായിട്ട് തരംതിരിച്ചിട്ടുള്ളത് അതൊക്കെ അവിടെ കാണും. ഇനി നമുക്ക് സ്റ്റാർഡ് എന്നുള്ളത് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ആ സ്റ്റാറിൽ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു ഇമെയിൽ നേരെയുള്ള മഞ്ഞ കളറായിട്ട് കാണുന്ന ആ സ്റ്റാർ ചിഹ്നത്തിൽ എന്ത് ചെയ്യും, ഒന്നുകൂടെ അമർത്തി കഴിഞ്ഞാൽ ആ സ്റ്റാർ എന്നുള്ള എന്ത് ചെയ്യും, അതവിടുന്ന് പോവും. അപ്പം അങ്ങനെയാണ് നമ്മൾ സ്റ്റാർ എന്നുള്ള കാറ്റഗറി. പിന്നെയും അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാറ്റഗറി ഉണ്ട്, ഇമ്പോർട്ടൻ്റ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ വന്നിട്ടുള്ളൊരു ഇമെയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഒരു ഇമെയിൽ അതിൽ അമർത്തി പിടിക്കുക. ഇപ്പോൾ ഇൻബോക്സ് തുറന്നു കഴിഞ്ഞാൽ കുറേ ഇമെയിൽ ഉണ്ടെങ്കിൽ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തേതാണ് ഇമ്പോർട്ടൻ്റ് ആകണമെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ അമർത്തി പിടിക്കുക. അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നീല കളറായിട്ട് അതിന് മേലെ ഇങ്ങനെ സെലക്ട് ആയിട്ട് വരും. എന്നിട്ട് അങ്ങനെ സെലക്ട് ആയതിന് ശേഷം ഇപ്പം നമുക്കൊരു ടിക്ക് മാർക്ക് കാണാൻ പറ്റും. സെലക്ട് ആയതിന് ശേഷം എന്ത് ചെയ്യുക, മുകളിൽ വലതുവശത്ത് 3 ഡോട്ട് വരും പുതിയതായിട്ട്. ആ 3 ഡോട്ടിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ മെനു വലതുവശത്ത് മുകളിൽ ഇങ്ങനെ താഴേക്ക് വരും. അപ്പം അതിൽ മൂവ് ടു, സ്നൂസ്, ചേഞ്ച് ലേബൽ, അങ്ങനെ പല ഓപ്ഷനും കാണും. അപ്പം അതിൽ മാർക്ക് ആസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും. മാർക്ക് ആസ് ഇമ്പോർട്ടൻ്റ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അമർത്തി കഴിഞ്ഞാൽ ആ ഒരു ഇമെയിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. അതുപോലെ നമുക്ക് എത്ര ഇമെയിലുകൾ വേണമെങ്കിലും മാർക്ക് ആസ് ഇമ്പോർട്ടൻ്റ് കൊടുക്കും. ഇത്രയേ ഉള്ളൂ, ആ ഇമെയിലിൻ്റെ മുകളിൽ അമർത്തി പിടിക്കുക. അപ്പോൾ അത് സെലക്ട് ആയിട്ട് ഒരു ടിക്ക് കളർ വരും, ഒരു നീല കളർ വരും. അതിനുശേഷം മുകളിൽ വലതുവശത്തുള്ള 3 പുള്ളിയിൽ ഡോട്ടിൽ നമ്മൾ അമർത്തുക. അവിടെ ഒരു 3 ഡോട്ട് വന്നിട്ടുണ്ട് മുകളിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ആസ് ഇമ്പോർട്ടൻ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ സന്ദേശം മാറി. ഇനി നമുക്കത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഹോമിൽ നിന്ന് മുകളിൽ ഇടതുവശത്തുള്ള നമ്മുടെ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാറ്റഗറി കാണാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് IMPORTANT ഇമ്പോർട്ടൻ്റ്. ആ ഇമ്പോർട്ടൻ്റിൽ അമർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഇമെയിലുകളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. ഇനി ഇത് കൂടാതെ വേറെ ലേബലുകളുണ്ട്, ഇപ്പോൾ വർക്ക്, പേഴ്സണൽ എന്നൊക്കെയുള്ള ലേബലുകളുണ്ട്. ആ ലേബലുകളിലേക്ക് നമ്മുടെ മെയിലുകൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനും ചെയ്യേണ്ടത്രേ ഉള്ളൂ, നമ്മൾ ഏത് ഇമെയിലാണോ ഉദ്ദേശിക്കുന്നത് ആ ഇമെയിലുമേ അമർത്തി പിടിക്കുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്പം മുകളിൽ മൂന്ന് ഡോട്ട് വരും വലതുവശത്ത്, അതിൽ അമർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ലേബൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ചേഞ്ച് ലേബൽസ് അതിലമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇൻബോക്സ്, പേഴ്സണൽ, റെസിപ്റ്റ്, വർക്ക് അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്കാണ് നമുക്കത് ആഡ് ചെയ്യേണ്ടത്, ഏത് കാറ്റഗറി ആയിട്ടാണോ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്ത് ചെയ്യുക, അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക, ഒന്നിൽ കൂടുതൽ ലേബിൾ നമുക്കൊരു ഇമെയിൽ കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ലേബലിൻ്റെ അകത്തും കൂടി വരും. അപ്പോൾ ആ ലേബലുകൾ നമുക്ക് കിട്ടണമെങ്കിൽ മെനുവിൽ എന്ത് ചെയ്യുക, പോവാം, ഇടതുവശത്ത് മുകളിൽ മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും. ഹോം പേഴ്സണൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലേബൽസ് കാണാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് വന്നിട്ടുള്ള ഇമെയിലുകൾ തരംതിരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് മെനുവിൽ കാണുന്നൊരു ഓപ്ഷനാണ് ബിൻ എന്നുള്ളത്. ബിൻ എന്നുള്ളത് ശരിക്കും റീസൈക്കിൾ ബിന്നാണ്, നമ്മൾ പിന്നെ കമ്പ്യൂട്ടറിലൊക്കെ റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഇമെയിൽ നമ്മൾ ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അത് പിന്നെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു ഇമെയിൽ ഞാൻ എടുത്തു, അതിനെ അമർത്തി പിടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ സെലക്ട് ആയി. അപ്പോൾ അവിടെ ഒരു മുകളിൽ ഡെലീറ്റ് ചിഹ്നം, ഒരു ബാസ്ക്കറ്റിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. അപ്പോൾ അതിലമർത്തി കഴിഞ്ഞാൽ ഇമെയിൽ ഡെലീറ്റ് ആയി. അപ്പം ഡെലീറ്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യം പോവുക ബിന്നിലേക്കാണ്. ബിന്നിൽ എന്തുണ്ടാവും, നമ്മൾ ഡെലീറ്റ് ചെയ്തിട്ടുള്ള സന്ദേശം ഉണ്ടാവും, ഇമെയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടി നമ്മൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനമാണ് ബിന്ന്. അപ്പോൾ നമ്മൾ അറിയാതൊക്കെ ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്തുണ്ടാവും, ഈ ബിൻ എന്നുള്ള കാറ്റഗറിയിൽ വന്നിട്ട് നമ്മൾ ഡെലീറ്റ് ചെയ്ത് നമ്മൾ പിന്നെ ഒഴിവാക്കിയ ഇമെയിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് തിരിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വീണ്ടും ആ ബിന്നിൽ വന്നിട്ട് എന്ത് ചെയ്യാം, അമർത്തിയിട്ട് റീസ്റ്റോർ കൊടുക്കുക. അപ്പോൾ അത് തിരിച്ച് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ബിന്നിൽ വന്നിട്ട് എം ടി ബിൻ നൗ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ബിന്നിൽ വന്നാൽ കാണാൻ പറ്റും. അതടിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ബിന്നിൽ കിടക്കുന്ന എല്ലാ ഇമെയിലുകളും ക്ലിയറായിട്ട് പോകും, എല്ലാം മുഴുവനായിട്ട് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ആയിട്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോകും. അപ്പോൾ അതിനാണ് നമ്മൾ ബിൻ എന്നുള്ള ഒരു സംവിധാനം ഉപയോഗിക്കുക. ഇനി പ്രധാനപ്പെട്ട നമ്മൾ പറയാനുള്ളത് ഗൂഗിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ഒഴിവാക്കുകയാണ്, റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യാം, മുകളിൽ വലതുവശത്തുള്ള അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ആ ഐക്കൺ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ മാനേജ് അക്കൗണ്ട് ഓൺ ദിസ് ഡിവൈസ് എന്ന് കാണാൻ പറ്റും. മാനേജ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസ് ഏറ്റവും താഴെയായിട്ടാണ് ഉണ്ടാവുക. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ കിട്ടും. ആ ഗൂഗിൾ എന്നുള്ള ഓപ്ഷന് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ ഫോണിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ അക്കൗണ്ടുകൾ ഏതൊക്കെയാണോ ആ അക്കൗണ്ടുകളൊക്കെ അവിടെ കാണിക്കാൻ പറ്റും. അവിടെ അങ്ങനെ കാണിക്കും. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സുഹേൽ 123@gmail.com അത് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, അതിലമർത്തിയിട്ട് താഴെ പോയി കഴിഞ്ഞാൽ മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ റിമൂവ് അക്കൗണ്ട് എന്നുണ്ടാവും. അപ്പോൾ റിമൂവ് അക്കൗണ്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ അക്കൗണ്ട് ഈ ഫോണിൽ നിന്ന് പോകും. ആ അക്കൗണ്ട് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ആവില്ല, അതായത് ഈ ഫോണിൽ നിന്ന് എന്ത് ചെയ്യും, ആ അക്കൗണ്ട് റിമൂവ് ആയിട്ട് പോകും. ഈ ഫോണിൽ പിന്നെ അക്കൗണ്ട് കിട്ടില്ല, വേണമെങ്കിൽ നമ്മൾ വീണ്ടും അതിൻ്റെ പാസ്വേഡൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രൂപത്തിലാണ് തൽക്കാലം നമുക്ക് നമ്മുടെ ഫോണിൽ നിന്നൊരു അക്കൗണ്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ഒന്നുകൂടി പറയാം, നമ്മൾ മുകളിൽ വലതുവശത്തുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഏറ്റവും താഴെ മാനേജ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസ് എന്നുണ്ടാവും. അതിലമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്നുള്ള ഒരു ചിഹ്നം കാണാൻ പറ്റും. അതിലമർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടുകളെ കാണാൻ പറ്റും. അതിൽ നമുക്ക് വേണ്ട ഒഴിവാക്കേണ്ട അക്കൗണ്ട് ഏതാണോ അതിലമർത്തിയിട്ട് നമ്മൾ മോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും താഴെ. അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതമർത്തി കഴിഞ്ഞാൽ അക്കൗണ്ട് അവിടുന്ന് നമ്മുടെ ഫോണിൽ നിന്ന് ആ അക്കൗണ്ട് ആ സമയം പോകുന്നതാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഞങ്ങളെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഐടി ജാലകം.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് വോയ്സ് ഓഫ് ഹറം, മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്ബയുടെ മലയാള ഭാഷാന്തരം. വിവർത്തനം നിർവഹിക്കുന്നത് ആഷിഖ് അൽ ഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിജറ വർഷം 1447 ദുൽഖാദ മാസം 28-ാം തീയതി വെള്ളിയാഴ്ച, അഥവാ 2026 മെയ് 15 വെള്ളിയാഴ്ച, മസ്ജിദുൽ ഹറമിലെ മിമ്പറിൽ ബഹുമാന്യ പണ്ഡിതൻ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ഫൈസൽ ബിൻ ജമീൽ ഗസാവി നടത്തിയ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ ശ്രവിക്കുന്നത്. ഇന്നൽഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിന വമിൻ സയ്യിആത്തി അഅമാലിന മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹ് ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله وصحبه وسلم تسليما كثيرا اما بعد ومسلمينങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിൽ അഥവാ അവന്റെ യുക്തിയിൽ പെട്ടതാണ്, അവന്റെ ഏകത്വത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അവൻ ചില സൃഷ്ടികൾക്ക് ശ്രേഷ്ഠത നൽകുക, പ്രത്യേകത നൽകുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വ യഖ്താർ, നിന്റെ രക്ഷിതാവ് അവൻ ഉദ്ദേശിക്കുന്നതിനെ സൃഷ്ടിക്കുന്നു, തിരഞ്ഞെടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രകടമായി നമ്മൾ കാണുന്നതാണ് അല്ലാഹു ചില കാലങ്ങളെയും ചില സ്ഥലങ്ങളെയും തിരഞ്ഞെടുക്കുക എന്നുള്ളത്. കാലങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിൻ്റെ മാസങ്ങളെ, അതുപോലെ പവിത്ര മാസങ്ങളെ മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതപ്പെടുത്തിയത്, തെരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ കഴിയും. വർഷങ്ങളിലെ എല്ലാ മാസങ്ങളെക്കാളും ശ്രേഷ്ഠത നൽകി റമദാനിനെ അല്ലാഹു തെരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്രകാരം ആഴ്ചയിലെ മറ്റ് ദിവസങ്ങളെക്കാൾ വെള്ളിയാഴ്ച ദിവസത്തെ അല്ലാഹു തെരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ കഴിയും. മറ്റ് ദിവസങ്ങൾക്കില്ലാത്ത അത്ര ശ്രേഷ്ഠതയോടുകൂടി ബലിപെരുന്നാളിലെ അറവ് ദിനത്തെ യൗമുൻ നഹറിനെ അല്ലാഹു തെരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ കഴിയും. അപ്രകാരം രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയായി ലൈലത്തുൽ ഖദറിനെ അല്ലാഹു തെരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ കഴിയും. സ്ഥലങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അല്ലാഹു തെരഞ്ഞെടുത്ത പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട്. അല്ലാഹുവിൻ്റെ തെരഞ്ഞെടുപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളെ മറ്റ് സ്ഥലങ്ങളെക്കാൾ ശ്രേഷ്ഠതപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. അതിലേറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്, ഏറ്റവും ഖൈറായ, ഏറ്റവും അഷ്റഫായ സ്ഥലമാണല്ലോ അൽ ബലദുൽ ഹറാം, അഥവാ മക്ക എന്ന് പറയുന്ന ആ ഒരു നാട്. ഇതാ നമ്മൾ ഈ ദിവസങ്ങളിൽ രണ്ട് ശ്രേഷ്ഠതകളും ഒരുമിച്ച് അനുഭവിക്കുകയാണ്. ദിവസങ്ങളുടെ ശ്രേഷ്ഠത പരിശോധിക്കുമ്പോഴും കാലങ്ങളുടെ ശ്രേഷ്ഠത പരിശോധിക്കുമ്പോഴും സ്ഥലത്തിൻ്റെ ശ്രേഷ്ഠത പരിശോധിക്കുമ്പോഴും രണ്ടും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അഥവാ മക്കയും ദുൽഹിജയും നമ്മളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തൊരു മനസ്സിന് ആശ്വാസം നൽകുന്ന, ഈമാനിന് കുളിരേകുന്ന കാര്യമാണെന്നോ അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെക്കുറിച്ച് പറഞ്ഞത്, ജഅലല്ലാഹുൽ കഅബത്തൽ ബൈതൽ ഹറാമ ഖിയാമൻ ലിന്നാസി والشهر الحرام والهدي والقلائد ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم الله سبحانه وتعالى كعبه ബൈത്തൽ ഹറാമിനെ ജനങ്ങളുടെ നിലനിൽപ്പാക്കി, ഖിയാമാക്കി. അപ്രകാരം തന്നെ ഈ മാസത്തെ, പവിത്രമാക്കപ്പെട്ട ഈ മാസത്തെ, അതിലിറക്കുന്ന ബലിമൃഗങ്ങളെ, അവയൊക്കെ അല്ലാഹു ശ്രേഷ്ഠത നൽകി. നിങ്ങളറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അല്ലാഹു അറിയുന്നു, അല്ലാഹു എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായി ധാരണയുള്ള അലീമാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അവർക്ക് ഖിയാമാക്കി എന്ന് പറഞ്ഞാൽ, അവരുടെ ദീനിൻ്റെയും ദുനിയാവിൻ്റെയും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കഅബയാക്കി നിശ്ചയിച്ചു എന്നുള്ളതാണ്. അത് അവരുടെ ജീവിത സന്ധാരണ മാർഗങ്ങൾക്ക് ഒരു പരിഹാരമായി അല്ലാഹു ബലദുൽ ഹറാമിനെ നിശ്ചയിച്ചു. അപ്രകാരം തന്നെ പേടിക്കുന്നവന്, ഭയപ്പെടുന്നവനൊരാശ്രയ കേന്ദ്രമായി നിർഭയത്വം ലഭിക്കാൻ വേണ്ടി അല്ലാഹു കഅബയെ നിശ്ചയിച്ചു. ദുർബ

നിങ്ങൾ അവരുടെ ദീനിൻ്റെ ദുനിയാവിൻ്റെ എല്ലാ മസ്ലഹത്തുകളും നന്മകളും അവർ നേടിക്കൊണ്ടാണ് അത് നിറവേറുക. അവരുടെ ജീവിതത്തിൽ നിന്ന് സകലവിധ പരീക്ഷണങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഷെറുകളും അത് നീങ്ങുന്നതിലൂടെയാണ് അവരുടെ ഖിയാം സാധ്യമാവുക, നിലനിൽപ്പ് സാധ്യമാവുക. അവരുടെ നാശം എങ്ങനെയാണ്? മനുഷ്യരുടെ നാശമെന്ന് പറയുന്നത്, ഉമ്മത്തിൻ്റെ നാശമെന്ന് പറയുന്നത് അവർക്ക് പരീക്ഷണങ്ങളിറങ്ങുകയും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ, ചര്യകളെ ആരെങ്കിലും നിരാകരിക്കുന്നുവെങ്കിൽ അപ്പോഴാണ് അവരുടെ ഖിയാമിൽ നിന്നു മാറി അവർക്ക് ഹലാക്കിലേക്ക് എത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലേക്കല്ലാതെ മറ്റെന്തിലേക്കെങ്കിലും വിധി തേടിപ്പോയാലും അവരുടെ നാശമാണ് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഈ മാസങ്ങളുടെ പവിത്രതയിൽ, ആ ഒരു ശ്രേഷ്ഠതയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, ഒരു കാര്യമാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ആ കാലഘട്ടത്തിലെ അറബികൾ ഈ മാസങ്ങളെ ബഹുമാനിക്കുമായിരുന്നു. അവരൊരിക്കലും ആ മാസത്തിൽ രക്തം ചിന്തുമായിരുന്നില്ല. അവർ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുമായിരുന്നില്ല. അവിടെ ഒരു പവിത്രതയുള്ള സ്ഥലങ്ങളുടെ പവിത്രത അവർ ലംഘിക്കുമായിരുന്നില്ല. ഒരിക്കലും ഒരാൾ മറ്റൊരാളോട് അതിക്രമം പ്രവർത്തിക്കുമായിരുന്നില്ല. ഒരു കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഘാതകനെ കണ്ടുമുട്ടിയാൽ പോലും അയാളെ കൊല്ലാതെ വിടുമായിരുന്നു ഈ മാസങ്ങളിൽ എന്ന് ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സീസണുകൾ നമ്മൾക്കൊരുക്കി തന്നിട്ടുണ്ട്. ചില ശ്രേഷ്ഠമായ ദിനങ്ങൾ, അത് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർക്ക്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വല്ലാത്ത ആശ്വാസവും ലാഭം കൊയ്യാനുമുള്ള ഒരു സന്ദർഭമാക്കി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. മത്സരിക്കുന്നവർക്ക് മത്സരിക്കാനുള്ള ഒരു മൈതാനമായി അള്ളാഹു ഈ ദിവസങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇബ്നു റജബ് റഹ്മഹുള്ള പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ശ്രേഷ്ഠമായ സീസണുകൾ നമ്മൾക്കൊരുക്കി തന്നിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹു പ്രത്യേകമായ ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ നമ്മൾക്ക് നിശ്ചയിച്ചു തരും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വർഷങ്ങൾ അള്ളാഹു നമ്മൾക്ക് ചൊരിഞ്ഞു തരും. അള്ളാഹുവിൻ്റെ ഔദാര്യം നമ്മൾക്ക്, അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾക്ക് കിട്ടുന്ന രൂപത്തിൽ. അപ്പോൾ ആരാണ് ഭാഗ്യവാന്മാർ? ഈ മാസങ്ങളെ, ഈ ദിവസങ്ങളെ, ഈ സീസണുകളെ, സമയങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവനാണ്. കൃത്യമായി ഉപയോഗപ്പെടുത്തി തൻ്റെ രക്ഷിതാവിലേക്ക് മടങ്ങുകയും തൻ്റെ രക്ഷിതാവിലേക്ക് അടുക്കുകയും ചെയ്യുന്നവനാണ്. വ്യത്യസ്ത ആരാധനകളിലൂടെ അള്ളാഹുവിനെ ഓർക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അവന് ലഭിച്ചേക്കാം. അവന് വല്ലാത്ത ഐശ്വര്യം അവൻ്റെ ജീവിതത്തിൽ നിന്ന് ലഭിച്ചേക്കാം. നരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടേക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അതിനാൽ നമ്മളെപ്പോഴും സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടിമകളെ, നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരണം ഈ ദിവസത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ 10 ദിവസങ്ങളുടെ, ദുൽഹിജയുടെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠതകളുടെ നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ആ ദിവസങ്ങളെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട് അവൻ്റെ ഗ്രന്ഥത്തിൽ. വൽ ഫജർ വലയാലിൻ അഷർ, ഫജർ തന്നെയാണ് സത്യം, പുലരി തന്നെയാണ് സത്യം, 10 രാത്രികൾ തന്നെയാണ് സത്യം. ആ 10 രാത്രികൾ ഏതാണ്? അത് ഈ അറിയപ്പെട്ട 10 രാത്രികളാണ്, അല്ലെങ്കിൽ 10 ദിവസങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. അപ്രകാരം തന്നെ 10 ദിവസങ്ങളെപ്പറ്റി, ഹജ്ജിൻ്റെ മാസങ്ങളെപ്പറ്റി അള്ളാഹു പറയുന്നു, വൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളാണ്. അവ ഏതൊക്കെയാണ്? ശവ്വാൽ മാസവും ദുൽഖഅദ മാസവും അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസവുമാണ് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളാണ് നമ്മളുടെ മുമ്പിലുള്ള ഈ 10 ദിവസങ്ങളാണ് അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം അറിയപ്പെട്ട അല്ലയ്യാമുൽ മഅലൂമാത്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ആ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം, നിങ്ങൾ ബലിമൃഗങ്ങളെ അറുക്കണമെന്ന് പറഞ്ഞ, അതിൻ അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞ ആ 10 ദിവസങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം നബിയോട് അള്ളാഹുവിൻ്റെ കൽപ്പന, ജനങ്ങളെ ഹജ്ജ് വിളംബരം ചെയ്യണം ജനങ്ങളോട്.
വിദൂരദേശങ്ങളിൽ നിന്ന് കാൽനടയായും വാഹനപ്പുറത്തേരിയും അവർ വരുന്നതായിരിക്കും. ഈ 10 ദിവസങ്ങളെക്കുറിച്ചാണ് ആ പറഞ്ഞത്. അപ്രകാരം തന്നെ ഈ 10 ദിവസമായിരുന്നു മൂസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികം

0: മായി നൽകിയ 10 ദിവസങ്ങൾ. വവാഅദ്ന മൂസ തലാസീന ലൈല, മൂസാ നബിക്ക് നാം വാഗ്ദാനം നൽകിയത് 30 ദിവസമാണ്. വഅത്മംനാഹ ബിഅശ്രിൻ, അത് നാം 10 കൊണ്ടുകൂടി ഒരു 10 കൂടി നൽകി പൂർത്തീകരിച്ചു. ഫതമ്മ മീഖാത്തു റബ്ബിഹി 40 ലൈല, അങ്ങനെ അത് 40 ദിവസങ്ങളായി പരിണമിച്ചു എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. ആ 10 ദിവസങ്ങളും നമ്മളുടെ ഈ 10 ദിവസങ്ങൾ തന്നെയാണ്. ഈ 10 ദിവസത്തിലാണ് അറഫ ദിനമുള്ളത്. അതേപോലെ തന്നെ യൗമുൻ നഹർ, നമ്മൾ ബലിയർക്കുന്ന ദിനമുള്ളത്. ഈ 10 ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ, ഏറ്റവും പോരിഷയുള്ള ദിനങ്ങൾ. നമ്മൾ ഈ 10 ദിവസങ്ങളുടെ വിഷയത്തിൽ അശ്രദ്ധ വരുത്തിയിട്ടുണ്ടോ? എന്താണ് നമ്മൾക്ക് പറയാൻ കഴിയുക? എന്തുകൊണ്ടാണ് നമ്മൾക്കതിനെ വർണ്ണിക്കാൻ കഴിയുക? ഒരിക്കലും അതിനെ വർണ്ണിക്കാൻ നമ്മൾക്ക് സാധിക്കുകയില്ല. നമ്മളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ, മനുഷ്യരുടെ നേതാവായ മുഹമ്മദ് നബി, വിശദീകരിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നു, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അഷർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ ഈ 10 ദിനങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു അടിമ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ഈ 10 ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ജിഹാദോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ പോരാടുന്ന ജിഹാദോ? റസൂലുള്ള പറഞ്ഞു, ജിഹാദിനു പോലും ഈ ശ്രേഷ്ഠതയില്ല. ഒരു വ്യക്തി തൻ്റെ സർവസ്വവും സമർപ്പിച്ച് സമ്പത്തും ശരീരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒഴിവാക്കി പിന്നെ അത് രണ്ടും കൂടാതെ തിരിച്ചു വന്നാൽ ഒരു പക്ഷേ ഇതിനേക്കാൾ ശ്രേഷ്ഠത ലഭിച്ചേക്കാമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ജിഹാദിനേക്കാളും ശ്രേഷ്ഠ ഈ 10 ദിവസങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് തന്നെയാണ് എന്ന് നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധിയുള്ളതും ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതുമായ സൽക്കർമ്മങ്ങളാണ്. വഞ്ചിക്കപ്പെട്ടവനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് തടയപ്പെട്ടവനുമായ, പറ്റിക്കപ്പെട്ടവനുമല്ലാത്ത വിഡ്ഢികളായ ആളുകളല്ലാതെ ആരും ഇതിനോട് വിരക്തി കാണിക്കുകയില്ല. ഈ ദിവസങ്ങൾ നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ വിഡ്ഢികളല്ലാതെ ആരും അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതിരിക്കുകയില്ല. സഹോദരങ്ങളെ, വിശ്വാസിയായ ഒരു വ്യക്തിയാണെങ്കിൽ, അള്ളാഹു അനുഗ്രഹിച്ച വ്യക്തിയാണെങ്കിൽ അവൻ ഈ ദിവസങ്ങളുടെ പരിശുദ്ധിയും ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠതയും മനസ്സിലാകും. അത് അള്ളാഹുവിൽ നിന്നുള്ള റബ്ബിൻ്റേതായ പ്രത്യേകമായ സ്പർശമുള്ള സീസണുകളാണ്. അവിടെ അള്ളാഹു സുബ് എല്ലാ വർഷവും ഒരു വിശ്വാസി തേടുന്ന, വളരെ കൊതിയോടെ ആഗ്രഹത്തോടെ തേടുന്ന ദിവസങ്ങളാണ്. ആ ദിവസമെങ്ങാനും ഒരു മുവഫഖായ വിശ്വാസിക്ക് ലഭിച്ചാൽ, അതെങ്ങാനും അവന് ലഭിച്ചാൽ, അവൻ ദാഹിച്ച് വലഞ്ഞ് വെള്ളമന്വേഷിച്ച് ധാരാളമായി പ്രയാസപ്പെട്ടൊരു ശരണം തേടുന്നവൻ എങ്ങനെയാണോ മുന്നോട്ട് വരുന്നത്, ഒരു പരിഹാരം തേടുന്നവൻ എങ്ങനെയാണോ പരിഹാരം തേടുന്നത്, അപ്രകാരം വിശ്വാസി ദിവസങ്ങളിലേക്ക് എടുത്തു ചെല്ലും. അവൻ്റെ മനസ്സിൽ വല്ലാത്ത സ്ഥാനമാണ് ഈ ദിവസങ്ങൾക്കുള്ളത്. നമ്മളുടെ മുൻഗാമികളായ ഇബ്നു ഉമറും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമ ഇവർ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ 10 ദിവസങ്ങളിൽ തക്ബീറുകൾ ചൊല്ലുമായിരുന്നു. അവരുടെ തക്ബീർ കേട്ട ആളുകളും തക്ബീർ ചൊല്ലുമായിരുന്നു. മഹാനായ താബിഈ പണ്ഡിതൻ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി 10 ദിവസം ഈ 10 ദിവസത്തിലേക്ക് പ്രവേശിച്ചാൽ ധാരാളമായി കഠിനമായി പരിശ്രമിക്കുമായിരുന്നു. ധാരാളം അദ്ദേഹത്തിന് സാധിക്കുന്നത്രയുമല്ല അദ്ദേഹം ചെയ്യുമായിരുന്നു. സഈദിനൽ ജുറൈരി റഹ്മഹുള്ള, അദ്ദേഹം ഈ 10 ദിവസം ഹദീസ് പഠിപ്പിക്കുന്നത് ഒഴിവാക്കി, ഈ ദിവസം അയ്യാമു ശുഗ്ലാണ്, ഈ ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യാപൃതരാവേണ്ട ദിവസങ്ങളാണ്, ഈ ദിവസം ജനങ്ങൾക്ക് ഈ ദിവസം ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഹദീസ് പഠിപ്പിക്കുന്ന അദ്ദേഹം ഒഴിവാക്കുമായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മളുടെ മുമ്പിലുള്ളൂ, അത് ദുനിയാവിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. അള്ളാഹു തൻ്റെ സ്നേഹിതരെ ആദരിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ നല്ല പ്രവൃത്തികൾ കാണിക്കണം. ഈ 10 ദിവസങ്ങൾ സഹോദരങ്ങളെ, ആദരിക്കപ്പെട്ട ഈ 10 ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. അതിനെ നമ്മൾ ഉപയോഗിക്കണം. അതിൻ്റെ ഓരോ സെക്കൻഡുകളെയും ഓരോ നിമിഷങ്ങളെയും നമ്മൾ ഉപയോഗിക്കണം. അത് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് തരുന്ന വരദാനമാണ്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ 10 ദിവസങ്ങൾക്ക് ഇത്ര ശ്രേഷ്ഠത ലഭിക്കാൻ കാരണമെന്തെന്നറിയുമോ? ആരാധനകളിൽ ശ്രേഷ്ഠമായ എല്ലാ ആരാധനകളും ഈ 10 ദിവസത്തിൽ ഒരുമിച്ചു കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. നമസ്കാരം ഈ 10 ദിവസങ്ങളിലുണ്ട്, നോമ്പ് ഈ 10 ദിവസങ്ങളിലുണ്ട്, സദഖ ഈ 10 ദിവസങ്ങളിലുണ്ട്, ഹജ്ജും ഈ 10 ദിവസങ്ങളിലുണ്ട്. വേറെ ഒരു സീസണിലും ഈ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഒരുമിച്ച് കൂടുന്ന ഒരു സീസണില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു റജബ് റഹിമഹുള്ള പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് തരത്തിലുള്ള ആളുകൾക്കും ഈ അവസാനത്തെ 10 ഉപയോഗപ്പെടുത്താകുന്ന രൂപത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ഒരു വർഷം ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ വീട്ടിലിരുന്ന് അവൻ ഈ 10 ദിവസത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് ഒരുപക്ഷെ ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമായൊരവസ്ഥയിലേക്ക് ഒരുപക്ഷെ കൊണ്ടെത്തിച്ചിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് ഈ 10 ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താം. സൽക്കർമ്മങ്ങളായി, ഫറള് നമസ്കാരങ്ങളായി, സുന്നത്ത് നമസ്കാരങ്ങളായി നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങൾ നമ്മൾക്ക് ചെയ്യാം, നമ്മളുടെ അടയാളമാക്കി തീർക്കാം, നമ്മളുടെ അടയാളമാക്കി നമ്മൾക്ക് ഈ 10 ദിവസങ്ങളെ മാറ്റാം. അള്ളാഹു പറഞ്ഞല്ലോ, നമ്മളുടെ പ്രേരകം എന്താണ്? വഫ് അലുൽ ഖൈർ എന്ന് റബ്ബ് പറഞ്ഞതാണ്. നമ്മൾക്ക് കുടുംബബന്ധങ്ങൾ ചേർക്കാം, നമ്മൾക്ക് അനാഥകളെ സംരക്ഷിക്കാം, നമ്മൾക്ക് ഭക്ഷണം നൽകുന്നതിന് പ്രോത്സാഹിപ്പിക്കാം, നമ്മൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹും അൽഹംദുലില്ലാഹും സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറും മറ്റ് ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും നോമ്പും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള നിസ്കാരവും നമ്മൾക്ക് വർദ്ധിപ്പിക്കാം. നമ്മളതിലെന്ത് നന്മ ചെയ്താലും നമ്മൾക്ക് അത് ഖൈറായി ഭവിക്കുമെന്നുള്ള വിഷയത്തിൽ യാതൊരുവിധ സംശയമില്ല. നമ്മൾക്കും മറ്റുള്ളവർക്കും ഉപകാരം ലഭിക്കുന്ന കുടുംബബന്ധം ചേർക്കലും സദക്ക കൊടുക്കലും അപ്രകാരം മറ്റുള്ളവരെ ഉപദേശിക്കലും അവരെ നന്മയിലേക്ക് നയിക്കലും അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കലും മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യലുമൊക്കെ നമ്മൾക്ക് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്തബിഖുൽ ഖൈറാത്ത് അയ്നമ തകൂനു യത്തിബികുമുല്ലാഹു ജമീആ. നിങ്ങൾ നന്മയിൽ മത്സരിക്കുക, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു നിങ്ങളെ എല്ലാവരെയും കൊണ്ടുവരുന്നതാണ്, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അടിമകളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകമായ കാര്യമാണ് ഈ ദിവസമെന്ന് പറയുന്നത്. ദുൽഹിജ്ജയുടെ ദിവസങ്ങളെന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തിലെ ദിവസങ്ങളാണ്. വീഴ്ച വരുത്തിയവർക്ക്, കുറവ് വരുത്തിയവർക്ക് തിരിച്ചെടുക്കാനുള്ളൊരവസരമാണ് വർഷത്തിൻ്റെ അവസാനം അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിൽ കൊണ്ടുവന്ന്, അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ചയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതീക്ഷിച്ച്, നമ്മളുടെ ആയുസ് വളരെ പെട്ടെന്ന് കടന്നു പോകുമെന്ന ബോധത്തോടുകൂടി, സമയം വളരെ പൊടുന്നനെ നമ്മളിൽ നിന്ന് വിട്ടുപോകുമെന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ മുഴുകണം. ഒരടിമ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുഴുകണം. ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും നമ്മുടെ ആയുസ് കുറയുന്നുണ്ട്, നമ്മളുടെ മരണം നമ്മളോട് കടുക്കുന്നുണ്ട്, നമ്മുടെ ശരീരം ദുർബലമാകുന്നുണ്ട്, നമ്മളുടെ ആരോഗ്യം മെല്ലെ മെല്ലെ തായോട്ട് പോകുന്നുണ്ട്, തടസ്സങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, അവസരങ്ങൾ നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഖാലിദ് ഇബ്നു മഅ്ദാൻ എന്നവർ പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വാതിൽ തുറക്കപ്പെട്ടാൽ, നന്മ ചെയ്യാനുള്ളൊരു വാതിൽ തുറക്കപ്പെട്ടാൽ അതിലേക്ക് അവൻ ധൃതി കാണിക്കണം. കാരണം എപ്പോഴാണ് ആ വാതിൽ അടയുക എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾക്കുപകാരമുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ താല്പര്യം കാണിക്കണം. നമ്മൾ ആത്മാർത്ഥമായ തൗബയിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് നമ്മൾ മുന്നിടണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കെല്ലാവർക്കും തൗബ നിർബന്ധമാക്കിയിട്ടുണ്ട്. അള്ളാഹു തന്നെയാണ് പറഞ്ഞത്, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയിക്കണോ, വിശ്വാസികളെ നിങ്ങൾ മുഴുവൻ എല്ലാവരും നിങ്ങൾ തൗബ ചെയ്യണം കേട്ടോ. യാ അയ്യുഹൻ നാസു തൂബു ഇലല്ലാഹ് എന്ന് റസൂലുള്ളാഹി, ജനങ്ങളെ നിങ്ങൾ തൗബ ചെയ്യണം. ഫൈന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത്തമറ, ഒരു ദിവസം ഞാൻ അള്ളാഹുവിലേക്ക് 100 തവണ ഖേദിച്ച് മടങ്ങാറുണ്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ നമ്മൾ തൗബയിലേക്ക് റസൂലുള്ളാഹിയേക്കാൾ ആവശ്യക്കാരാണ്. ഒരടിമയുടെ ദിവസങ്ങളിൽ ഒരടിമക്ക് ലഭിക്കുന്ന ഏറ്റവും ഖൈറായ ദിവസം ആടിമ തൗബ ചെയ്യുന്ന ദിവസമാണ് എന്ന് നമ്മൾ ഹദീസുകളിൽ പഠിക്കുന്നു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൗബ പ്രഖ്യാപിച്ച സമയത്ത് റസൂലുള്ള അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചത് അബ്ഷിർ ബിഖൈരി യൗമിൻ മറ അലൈക മുൻദു വലദത്ക ഉമ്മുക്ക്, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച ദിവസം തൊട്ട് ഇത്രയും കാലം നിന്റെ ആയുസിൻ്റെ അടക്ക് ഏറ്റവും നല്ല ദിവസം നിനക്ക് ഈ ദിവസമാണ് കഅബ എന്ന് റസൂലുള്ളാഹി കഅബിനോട് ഉണർത്തിയത് ഇവിടെ ശ്രദ്ധേയമാണ്. ഒരു അടിമ ഒരു തൗബ ചെയ്യുന്ന വ്യക്തി തൗബ ചെയ്യുമ്പോൾ, അതും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ തൗബ ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും അതിന്. തൻ്റെ തൗബയിൽ, തൻ്റെ പശ്ചാത്താപത്തിൽ, തൻ്റെ കേദിച്ചുമടങ്ങളിൽ സത്യസന്ധത പുലർത്തിയാൽ അവൻ്റെ ദറജകൾ ഉയരും. അള്ളാഹു അവൻ്റെ തിന്മകൾക്ക് പകരം നന്മകൾ പകരം കൊടുക്കും, പ്രതിഫലങ്ങൾ പകരം കൊടുക്കും. ഒരു വ്യക്തിയുടെ ശരീരവും ഒരു വ്യക്തിയും അള്ളാഹുവിലേക്ക് ഉയരുന്നില്ല തൗബ കൊണ്ടല്ലാതെ, അല്ലെങ്കിൽ തഖ്‌വ കൊണ്ടല്ലാതെ, തൻ്റെ ഹവയെ ഒഴിവാക്കിയിട്ടല്ലാതെ ആരും ഇതുവരെ ഉയർന്നിട്ടില്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ള പറയുന്നു, അഷദ്ദുൽ ജിഹാദി ജിഹാദുൽ ഹവ, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മസമരങ്ങളിൽ നിങ്ങളുടെ തന്നെ ഇച്ഛകളോട് ചെയ്യുന്ന യുദ്ധമാണ് ഏറ്റവും കഠിനമായ ജിഹാദ് എന്ന് ഇബ്രാഹിമിനു അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. തൻ്റെ നഫ്സിൻ്റെ, തൻ്റെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളിൽ നിന്ന് ശരീരത്തെ ഒരുത്തൻ തടഞ്ഞാൽ അവൻ ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുമെന്നും അവൻ സുരക്ഷിതനായി ജീവിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. അതേ നമ്മളുടെ ദേഹേച്ഛകളോട് നമ്മൾ ചെയ്യുന്ന ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. ഒരു മനുഷ്യൻ തഖ്‌വ കൊണ്ടല്ലാതെ ആദരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠമായ ആളുകളുടെ സ്വഭാവങ്ങൾ, ശ്രേഷ്ഠരുടെ സ്വഭാവങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. അവർ നന്മ പ്രവർത്തിക്കുകയും ഉപദ്രവങ്ങളെ ആളുകളിൽ നിന്ന് തടുക്കുകയും ചെയ്യും. ആരാണ് സഹോദരങ്ങളെ വഞ്ചിക്കപ്പെട്ടവൻ? ഈ ദിവസങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താതെ, അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയവനാണ് ഏറ്റവും വലിയ വഞ്ചിക്കപ്പെട്ടവൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് തടയപ്പെട്ടവൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ടോ പരലോകത്ത് ആ വ്യക്തി ഖേദിക്കേണ്ടി വരും. അള്ളാഹു പറഞ്ഞില്ലേ, വാന്തിർഹും, നീ അവരോട് താക്കീ നൽകണം. യൗമൽ ഹസ്ര, ഖേദത്തിൻ്റെ ഒരു ദിവസം വരാനുണ്ട്. ഇത് ഖുലിയൽ അംർ വഹും ഫീ ഗഫ്ല, അവർ അശ്രദ്ധയിലായിരിക്കെ അള്ളാഹു വിധി നടപ്പാക്കി. വഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കാത്തവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മളുടെ മുമ്പിലുള്ളൂ, അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് ചൊല്ലുക. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് അപ്രകാരമാണ്, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാം. അള്ളാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലൽ കുഫ്ര വൽ കാഫിരീൻ.
1: മാഷാ അല്ലാഹ്, നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം അവതരിപ്പിച്ചത് ആഷിഖ് അൽ ഹിക്കമി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന കൃതിയിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതം എന്ന ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതം എന്നുള്ള ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. ഒന്ന്, പ്രവാചകന്റെ വസ്ത്രങ്ങൾ. അംറു ബിനു ഹുറൈസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഇപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ആയിരിക്കെ അദ്ദേഹത്തെ ഞാൻ നോക്കിക്കാണുന്നതുപോലെ ഒരു കറുത്ത തലപ്പാവ് നബിക്കുണ്ടായിരുന്നു. അതിന്റെ രണ്ട് അറ്റങ്ങൾ തന്റെ ചുമലിലേക്ക് തൂക്കിയിട്ടിരുന്നു. മുസ്ലിം 1359 ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട കുപ്പായം ധരിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം അതായിരുന്നു. അതിന്റെ കുപ്പായ കൈയ് മണികണ്ഠം വരെ ഉണ്ടായിരുന്നു. ജുബ്ബ ധരിക്കാറുണ്ട്. ഒരു വസ്ത്രത്തിന് മുകളിൽ മറ്റൊരു വസ്ത്രമായി ചിലപ്പോൾ ധരിക്കാറുണ്ട്. തുണിയും ശരീരം ചുറ്റിപ്പൊതിയുന്ന റിദാ മുണ്ടും ധരിച്ചിട്ടുണ്ട്. അതിന്റെ നീളം 6 മുഴവും 1 ചാണുമായിരുന്നു. 2 മുഴവും 1 ചാണുമായിരുന്നു അതിന്റെ വീതി. നബി ധരിച്ചിരുന്ന തുണിയുടെ നീളം 4 മുഴവും 1 ചാണും അതിന്റെ വീതി 2 മുഴവും 1 ചാണുമായിരുന്നു. സിർവാലും ചെരുപ്പും തോലിന്റെ ഷൂവും ധരിച്ചിട്ടുണ്ട്. ഇടതുകൈയിലും വലതുകൈയിലും മോതിരം ധരിച്ചിട്ടുണ്ട്. പടയങ്കിയും തലക്കോപ്പും ധരിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധ സന്ദർഭത്തിൽ 2 പടയങ്കിയാണ് നബി ധരിച്ചത്. പച്ച നിറത്തിലുള്ള 2 പുതപ്പുകൾ നബിക്കുണ്ടായിരുന്നു. ശരീരം മൂടുന്ന കറുത്ത വസ്ത്രവുമുണ്ടായിരുന്നു. ചുവപ്പു നിറമുള്ളതും കറുത്ത നിറമുള്ളതുമായ മൂടുവസ്ത്രം നബിക്കുണ്ടായിരുന്നു. മുലബദ എന്നായിരുന്നു അതിന്റെ പേര്. മരണസന്ദർഭത്തിൽ ഇതായിരുന്നു നബി ധരിച്ചിരുന്നത്. ഒപ്പം ഒരു തുണിയുമുണ്ടായിരുന്നു. മുസ്ലിം 2080 ഹദീസ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നിറം വെള്ളയായിരുന്നു. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, അതാകുന്നു നിങ്ങളുടെ ഏറ്റവും നല്ല വസ്ത്രം. അതിൽ നിങ്ങൾ മരണപ്പെട്ടവരെ കഫം ചെയ്യുകയും ചെയ്യുക എന്ന് നബി പഠിപ്പിച്ചതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണുവാൻ സാധിക്കും. വെള്ളിയുടെ മോതിരം ധരിച്ചിട്ടുണ്ട്. സ്വർണമോതിരം ധരിക്കുന്നതിൽ നിന്നും പുരുഷന്മാരെ നിരോധിക്കുകയും ചെയ്തു. പരുത്തികൊണ്ട് ഉണ്ടാക്കുന്ന വസ്ത്രങ്ങളായിരുന്നു നബിയും സഹാബിമാരും അധികവും ധരിച്ചിരുന്നത്. ചിലപ്പോൾ ലോലമായ വസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ വലതുഭാഗം കൊണ്ടായിരുന്നു തുടങ്ങിയിരുന്നത്. പുതുവസ്ത്രം ധരിക്കുമ്പോൾ നബി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. 2, വ്യത്യസ്ത തരത്തിലുള്ള പാത്രങ്ങൾ നബി ഉപയോഗിച്ചിരുന്നു. ഒരു പാത്രത്തിന്റെ പേര് റയ്യാൻ എന്നായിരുന്നു. ഗ്ലാസ് കൊണ്ടുള്ള മറ്റൊരു പാത്രവും ഉണ്ടായിരുന്നു. വെള്ളി ചേർത്തുകൊണ്ടുള്ള പാത്രവും ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാതിർ എന്നു പേരുള്ള കുഴിയുള്ള ഒരു പാത്രമുണ്ടായിരുന്നു. വുദു ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് കല്ലുകൊണ്ടുള്ള ഒരു പാത്രമായിരുന്നു. ചീർപ്പ്, കണ്ണാടി, കത്രിക, മിസ്വാക്ക് എന്നിവ വെക്കുന്ന ഒരു പാത്രവുമുണ്ടായിരുന്നു. ആവശ്യം വരുമ്പോൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ സുറുമ തേക്കുന്നതിനു വേണ്ടി ഒരു സുറുമ പാത്രമുണ്ടായിരുന്നു. ഖറാ എന്നു പേരുള്ള വലിയ ഒരു ചെമ്പ് ഉണ്ടായിരുന്നു. 4 കാതുകളായിരുന്നു അതിനുണ്ടായിരുന്നത്. 4 ആളുകൾ ചേർന്നായിരുന്നു അത് വഹിച്ചിരുന്നത്. മുദ്ദ്, സ്വാ തുടങ്ങിയ അളവ് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. തേക്കിന്റെ കാലുകൊണ്ടുള്ള കട്ടിൽ നബിക്കുണ്ടായിരുന്നു. അസ്അദ് ബിനു സുറാറ റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈത്തപ്പന നാരുകൾ നിറക്കപ്പെട്ട തോലുകൊണ്ടുള്ള ഒരു വിരിപ്പ് നബിക്കുണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു തലയിണയും ഉണ്ടായിരുന്നു. ജമ്അ് എന്നു പേരുള്ള ഒരു ആവനാഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. 3, നബിയുടെ ഭക്ഷണം. നല്ലതായ എന്തും നൽകിയാൽ തിന്നുന്ന പ്രകൃതമായിരുന്നു നബിയുടേത്. എന്നാൽ വ്യക്തിപരമായി ഇഷ്ടപ്പെടാത്ത ചിലത് മാറ്റിവെക്കുമായിരുന്നു. ഭക്ഷണങ്ങളെ ഒരിക്കലും നബി ആക്ഷേപിച്ചു പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ടാൽ ഭക്ഷിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കും. ഹലുവയും തേനും നബി ഉപയോഗിച്ചിട്ടുണ്ട്. ആടുമാംസം, കോഴിമാംസം, മറ്റു പക്ഷിമാംസങ്ങളും നബി കഴിച്ചിട്ടുണ്ട്. മുയൽ ഇറച്ചിയും കാട്ടുകഴുതയുടെ മാംസവും കടൽ ഭക്ഷണങ്ങളും ചുട്ട മാംസവും കഴിച്ചിട്ടുണ്ട്. ഉണക്ക കാരക്കയും ഈത്തപ്പഴവും കഴിച്ചിട്ടുണ്ട്. പാൽ പച്ചയായും തിളപ്പിച്ചതും കുടിച്ചിട്ടുണ്ട്. ഗോതമ്പുമാവും തേനും വെള്ളം ചേർത്ത് കഴിച്ചിട്ടുണ്ട്. കക്കരി, പാൽക്കട്ടി തുടങ്ങിയവ പ്രധാന ഭക്ഷണങ്ങളായി ഉപയോഗിച്ചിരുന്നു. റൊട്ടിയോടൊപ്പം കാരക്ക, സുർക്ക, മാംസം എന്നിവ ചേർത്ത് കഴിച്ചിട്ടുണ്ട്. സരീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മധുരപാനീയം കഴിച്ചിട്ടുണ്ട്. ഉണക്കറൊട്ടിയും ചുട്ട കരളും കഴിച്ചിട്ടുണ്ട്. വേവിച്ച ചുരക്ക തിന്നിട്ടുണ്ട്. വെണ്ണയും നെയ്യും കഴിച്ചിട്ടുണ്ട്. റൊട്ടിയും ഉണക്കമുന്തിരിയും ഒന്നിച്ചു കഴിക്കാറുണ്ട്. തണ്ണിമത്തങ്ങയും കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കിട്ടിയാൽ കഴിക്കും, അല്ലെങ്കിൽ ക്ഷമിക്കും. വിശപ്പ് കാരണത്താൽ വയറിന്മേൽ കല്ലുവെച്ച് കെട്ടിയിട്ടുണ്ട്. മാസങ്ങളോളം വീട്ടിൽ തീ പുകയാതിരുന്നിട്ടും ഉണ്ട്. വീട്ടിൽ അതിഥികൾ വന്നാൽ ഉള്ളതുകൊണ്ട് സൽക്കരിക്കും. നിലത്ത് സുപ്ര വിരിച്ചുകൊണ്ടായിരുന്നു നബി ഭക്ഷണം കഴിച്ചിരുന്നത്. ഭക്ഷണം കഴിക്കാൻ 3 വിരൽ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഭക്ഷണശേഷം വിരലുകൾ നക്കിയെടുക്കും. സാധാരണ ഒരു അടിമ ഇരിക്കുന്ന പോലെ ഇരുന്നുകൊണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. പാർശ്വഭാഗത്തേക്ക് കൈകുത്തിയോ ചാരിയിരുന്നോ ഭക്ഷിച്ചിരുന്നില്ല. വലത് കണ്ട് മാത്രമാണ് തിന്നുകയും കുടിക്കുകയും ചെയ്തിരുന്നത്. ഭക്ഷണത്തിന് മുമ്പ് ബിസ്മില്ല എന്നു പറയും, ഭക്ഷണശേഷം അൽഹംദുലില്ല എന്നു പറയും. ഇരുന്നുകൊണ്ടായിരുന്നു വെള്ളം കുടിച്ചിരുന്നത്. നിന്ന് കുടിക്കുന്നതിനെ ആക്ഷേപിച്ചിട്ടുണ്ട്. കാരണം ഉള്ളതിനാൽ ജംസം വെള്ളം നിന്ന് കുടിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ വലതു ഭാഗത്തു നിന്നും കൊടുത്തു തുടങ്ങും. പ്രധാനികളായ ആളുകൾ ഇടതുഭാഗത്ത് ഉണ്ടെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനെ ഇഷ്ടപ്പെട്ടിരുന്നു. 4. സേവകർ. നബിക്ക് വേണ്ടി സേവനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി പല സഹാബിമാരും നബിയോടൊപ്പം തന്നെ കൂടിയിരുന്നു. അനസ് ബിൻ മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യങ്ങൾ ഇദ്ദേഹമായിരുന്നു നിർവഹിച്ചു കൊടുത്തിരുന്നത്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയുടെ ചെരുപ്പ്, മിസ്വാക്ക് തുടങ്ങിയവ ഇദ്ദേഹം എടുത്തു കൊടുക്കുമായിരുന്നു. ഉഖുൽബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹു ആയിരുന്നു നബിയുടെ കോവർ കഴുതയെ നോക്കിയിരുന്നത്. ബിലാലി ബിനു റബാഹ് റളിയല്ലാഹു അൻഹു, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരും നബിക്ക് സേവനമനുഷ്ഠിച്ചിരുന്നു. 5. ഭൃത്യന്മാർ. അടിമത്തത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ച ആളുകളാണ് ഇവിടെ ഭൃത്യന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയ്ദ് ബിൻ ഹാരിസ ആയിരുന്നു അതിൽ പ്രധാനി. പ്രവാചകന്റെ പ്രിയങ്കരൻ എന്ന് അർത്ഥം വരുന്ന ഹിബ്ബുർ റസൂൽ എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയായിരുന്നു അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത്. അതിൽ നിന്നാണ് ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന കുട്ടി ഉണ്ടായത്. സൗബാൻ, അസ്ലം, അബൂ റാഫിഅ, ഷഖ്റാൻ, റബാഹ്, യസാർ, മുദ്ഇം, കർക്കറ, അൻജഷ, സഫീന, അഫ്ലഹ്, ഉബൈദ്, തൊഹ്മാൻ, ദക്വാൻ, അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹും തുടങ്ങിയവരായിരുന്നു പുരുഷന്മാരായ ഭൃത്യന്മാർ. അതിനു പുറമെ ചില ഭൃത്യകളും ഉണ്ടായിരുന്നു. സൽമ ഉമ്മു റാഫിഅ, മൈമൂന ബിൻതു സഅദ്, മാരിയത്തിൽ ഖിബത്തിയ, റൈഹാന, മൈമൂന റളിയല്ലാഹു അൻഹുന്ന തുടങ്ങിയവരായിരുന്നു അവർ. ഇൻഷാല്ലാ പ്രവാചക വ്യക്തിത്വത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഫള്ലുൽ ഹഖ് ഉമരിയാമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന കൃതിയിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതം എന്ന ഭാഗം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: أعوذ بالله من الشيطان الرجيم
3: وقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം
1: മൊഡ്യൂൾ 16 ക്ലാസ് 15 അന്നൂർ പ്രോഗ്രാമിൽ അഗതിക്ക് അന്നം നൽകേണ്ടതാര് എന്ന വിഷയം ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് 184 വചനത്തിൻ്റെ തുടക്ക ഭാഗമാണ് ഇവിടെ പഠിച്ചു വരുന്നത്. അയ്യാമം മഅദൂദാത് എന്നത് അർത്ഥമാക്കുന്നതും തേടുന്നതും വിധിക്കുന്നതും എന്ത് എന്ന് നമ്മൾ പഠിച്ചു. അതിനെ തുടർന്ന് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ എന്ന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുകയുണ്ടായത്. ഏതാനും വിധികളും വിഷയങ്ങളും ചരിത്രങ്ങളുമൊക്കെ നമ്മൾ പഠിച്ചുപോയി. കർമ്മശാസ്ത്രപരമായി ഒന്ന് രണ്ട് മസ്അലകൾ ഈ ആയത്തിൻ്റെ പ്രയോഗത്തിൽ നിന്ന് പ്രത്യേകം നമുക്ക് പഠിക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. ഇവിടെ ഫ ജവാബിൻ്റെ ഫയാണ്. നമ്മൾ പറഞ്ഞു നിങ്ങളിൽ രോഗികളായാൽ, യാത്രയിലായാൽ, ഫ അഫ്തറ അതിൽ പിന്നെ നോമ്പ് ഒഴിവാക്കി എങ്കിൽ, ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞാൽ അലൈഹി ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ആ നോമ്പ് ഒഴിവാക്കിയവൻ്റെ മേൽ ബാധ്യതയാണ് ഇദ്ദത്തു എണ്ണം, മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിനങ്ങളിൽ നിന്നുള്ള. ഇവിടെ അലൈഹി ഇദ്ദത്തു അല്ലെങ്കിൽ വാജിബു ഇദ്ദത്തു നിർബന്ധമാണ് എണ്ണം, അല്ലെങ്കിൽ അൽ മക്തൂബു ഇദ്ദത്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. വിധിക്കപ്പെട്ടത്, നിർബന്ധമാക്കപ്പെട്ടത് എണ്ണമാണ് മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിനങ്ങളിൽ നിന്നുള്ള. ഇവിടെ അലൈഹി അസ്സിയാമു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞില്ല, മറ്റു ദിവസങ്ങളിൽ നിന്ന് നോമ്പെടുക്കൽ നിർബന്ധം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അൽ വാജിബു അസ്സിയാമു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞില്ല. പിന്നെയോ മിൻ ഇദ്ദത്തുൻ എന്നാണ് പറഞ്ഞത്. ഇദ്ദത്ത് എണ്ണത്തെയാണ് അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ദിനം നോമ്പ് ഒഴിവാക്കിയോ, യാത്രയിലായിരിക്കെ അല്ലെങ്കിൽ രോഗിയായിരിക്കെ, അത്ര എണ്ണം നോമ്പെടുക്കണം എന്നുള്ളതാണ് ഈ ഇദ്ദത്തുൻ എന്നത് വ്യക്തമാക്കുന്നത്. തൻസീസൻ അലാ വുജൂബി സൗമി അയ്യാമിം ബിഅദദി അയ്യാമിൽ ഫിത്ർ, നോമ്പ് ഒഴിവാക്കിയ ദിവസങ്ങളുടെ എണ്ണം, അത്ര എണ്ണം ദിവസം നോമ്പെടുക്കൽ നിർബന്ധമാണ്, ആ എണ്ണത്തെ കൃത്യമാക്കണം എന്നുള്ളത് ഈ ഇദ്ദത്തുൻ എന്നുള്ള പ്രയോഗം അറിയിക്കുന്നു. മറ്റൊന്ന് മിൻ അയ്യാമിൻ ഉഖർ എന്നാണ് പറഞ്ഞത്. മിൻ അയ്യാമിൻ ഉഖർ, മറ്റു നാളുകളിൽ നിന്ന് എന്നാണ്. അപ്പോൾ റമദാൻ കഴിഞ്ഞുള്ള നാളുകൾ, അതിൽ നോമ്പ് നിഷിദ്ധമായ നാളുകളുണ്ട്. ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ, അയ്യാമു തശ്രീഖിൻ്റെ നാളുകൾ, ഇങ്ങനെയുള്ള നോമ്പ് നിഷിദ്ധമായ നാളുകൾ ഒഴിച്ച് ബാക്കി ഏത് നാളുകളിലും ഈ നോമ്പെടുക്കാം. നോമ്പ് ഒഴിവാക്കിയപ്പോൾ ആ നാളുകൾ ചിലപ്പം പകലിന് ദൈർഘ്യം കൂടുതലായിരിക്കും, 14 മണിക്കൂർ, 15 മണിക്കൂറൊക്കെ, അല്ലെങ്കിൽ ഇനി അതിനേക്കാൾ കൂടുതൽ കുറവ് ഒക്കെ ദൈർഘ്യത്തിൽ ഉള്ള നോമ്പാണ് ഒഴിവാക്കിയത്. ആ നോമ്പ് നോറ്റു വീട്ടുമ്പോൾ അതേ ദൈർഘ്യത്തിലുള്ള നാളുകൾ വേണമെന്നില്ല. പിന്നെയോ പകൽ താരതമ്യേന കുറഞ്ഞ 10 മണിക്കൂർ, 12 മണിക്കൂർ, ഇനി അതിനേക്കാൾ കുറഞ്ഞ കൂടുതൽ ദൈർഘ്യമുള്ള നാളുകളിൽ നോറ്റി വീട്ടിയാലും മതി. മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് നാളുകളിൽ നിന്നുള്ള അടമിൻ എന്നുള്ളത് തബീഴുദിനാണ്, ഏത് നാളുകളിൽ നിന്ന് നോറ്റാൽ മതി എന്നത് ഈ ഒരു പ്രയോഗം അറിയിക്കുന്നു. ഒപ്പം മിൻ അയ്യാമിൻ ഉഖർ എന്നുള്ളത് അറിയിക്കുന്നത് നോറ്റി വീട്ടൽ പെട്ടെന്നാക്കിക്കൊള്ളണം എന്നില്ല. ശരിയാണ്, നോമ്പ് നോറ്റു വീട്ടുന്ന വിഷയത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ദ, അള്ളാഹുക്കുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നോമ്പ് നോറ്റി വീട്ടാനുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ നോറ്റി വീട്ടണം. പക്ഷേ ഈ മിൻ അയ്യാമിൻ ഉഖർ എന്ന് പ്രയോഗിച്ചതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരാൾ പെട്ടെന്ന് വീട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അയാൾ കുറ്റക്കാരനല്ല, മറ്റു നാളുകളിൽ നിന്ന് അയാൾ നോറ്റി വീട്ടിയാൽ മതി. ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയാറുണ്ട് ഇൻ കാനത്ത് ഇഹ്ദാന ലതുഫ്തിറു ഫീ സമാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞങ്ങൾ തിരുദൂതരുടെ പത്നിമാർ റമദാൻ മാസത്തിൽ തിരുദൂതർ ഇവിടെ ജീവിച്ച നാളിൽ നോമ്പ് ഒഴിവാക്കാറുണ്ട്. ഫമാ തഖദിറു അൻ തഖദിയഹു ഇല്ലാ ഫീ ഷഅബാൻ, ആ നോമ്പ് ഞങ്ങൾക്ക് നോറ്റി വീട്ടാൻ സാധിച്ചിരുന്നത് ഷഅബാനിൽ മാത്രമായിരുന്നു. അശ്ഹുറുൽ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖിദ്മത്തിൽ ഞങ്ങൾ വ്യാപൃതമായത് കാരണത്താൽ റമദാനിലെ നോമ്പ് ഷഅബാനിലായിരുന്നു ഞങ്ങൾ നോറ്റി വീട്ടിയിരുന്നത് എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നത്. യകൂനു അലയ്യ സൗമു മിൻ റമദാൻ ഫമാ അസ്തതിഉ അൻ അഖ്ദിയഹു ഇല്ലാ ഫീ ഷഅബാൻ, റമദാനിലെ നോമ്പ് നോറ്റി വിട്ടേണ്ടതായിട്ട് എനിക്കുണ്ടാകും, പക്ഷേ എനിക്കത് ഷാബാനിൽ മാത്രമാണ് നോറ്റി വിട്ടാൻ സാധിച്ചിരുന്നത് എന്നൊക്കെ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ ഹദീസിൽ കാണാം. അപ്പോൾ ഈ പ്രയോഗം അറിയിക്കുന്നത് പെട്ടെന്ന് റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ നോറ്റി വീട്ടൽ ഉത്തമമാണ്, അങ്ങനെ ചെയ്യണം എങ്കിലും അതൊരു നിർബന്ധമല്ല. വർഷത്തിലെ മറ്റു നാളുകളിൽ നോറ്റു വീട്ടിയാലും മതി എന്നതാണ് ഇത് അറിയിക്കുന്നത്. ഒപ്പം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ഇതര നാളുകളിൽ നിന്ന് നോറ്റു വീട്ടാനാണ് പറഞ്ഞത്. നഷ്ടമായ നോമ്പ് എത്രയാണോ അത്രയെണ്ണം ഫഇദ്ദത്തുൻ, അത് തുടർച്ചയായി വേണോ? നോമ്പ് ഒഴിവാക്കിയത് തുടർച്ചയായിട്ടാണ് എങ്കിൽ നോറ്റു വീട്ടലും തുടർച്ചയായി വേണോ? ഇമാം ഇബ്നു ഷിഹാബിൻ സുഹരി, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസും അബു ഹുറൈറയും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കേട്ടത് ഉദ്ധരിക്കുന്നുണ്ട് ഇമാം തബറാനിയുടെ നിവേദനത്തിൽ. അത് റമദാനിലെ നോമ്പ് വീട്ടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അവരുടെ ഈ സംവാദം. ഒരാൾ പറഞ്ഞു യുഫർറഖു ബൈനഹു, തുടർച്ച വേണമെന്നില്ല നോറ്റു വീട്ടുമ്പോൾ, ഇടവിട്ടാകാം. അവരൻ പറഞ്ഞു ലാ യുഫർറഖു ബൈനഹു, തുടർച്ച വേണം നോറ്റു വീട്ടുമ്പോൾ, ഇടവിട്ടാകാൻ പാടില്ല. ഇത് കേട്ട ഇബ്നു ഷിഹാബിൻ സുഹരി പറയാണ് ലാ അദ്രി അയ്യുഹുമ ഖാല യുഫർറഖു ബൈനഹുമ, അബൂ ഹുറൈറ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജമീഅ, അവരിൽ ആരാണ് ഇടവിട്ടാക്കാം എന്ന് പറഞ്ഞത് എന്നത് എനിക്കറിയില്ല എന്നാണ്. പക്ഷേ ഇബ്നു അബീ ശൈബയിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയാറുണ്ട് സുംഹു കൈഫ ശിഇത്, താങ്കൾ ഉദ്ദേശിക്കും വിധം റമദാനിലെ നോമ്പ് നിങ്ങൾക്ക് ഖദാ വീട്ടാം, തുടർച്ച വേണമെന്നില്ല എന്നർത്ഥത്തിൽ. പണ്ഡിതന്മാർ നോമ്പ് നോറ്റു വീട്ടുന്നതിൽ തുടർച്ച വേണ്ട, ഇടവിട്ടൊക്കെ സൗകര്യത്തിനനുസരിച്ച് നോറ്റു വീട്ടാം എന്നതിന് തെളിവ് പിടിച്ചത് ഈ പ്രയോഗം കൊണ്ടാണ്. ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റു നാളുകളിൽ നിന്ന് നോറ്റു വീട്ടുക കൃത്യ എണ്ണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കാനുള്ള ഈ ആയത്തിൻ്റെ തേട്ടത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു മസാലയാണ്. ഇവിടെ മറ്റൊരു വിഷയം فَمَنْ كَانَ مِنْكُمْ مَرِيضًا أَوْ عَلَى سَفَرٍ فَعِدَّةٌ مِنْ أَيَّامٍ أُخَرَ എന്ന് പറഞ്ഞതിൽ ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞതിൽ ഗർഭിണിയായ സ്ത്രീയെയും കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന ഉമ്മമാരെയും രോഗികളോട് സാധർമ്മ്യപ്പെടുത്തി, അല്ലെങ്കിൽ രോഗികളോട് അവരെ ഉപമിച്ചാണ് പണ്ഡിതന്മാർ പാലൂട്ടുന്ന ഉമ്മമാരും ഗർഭധാരിണികളായ സ്ത്രീകളും നോമ്പൊഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ ഖദാ വീട്ടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗർഭിണികളും പാലൂട്ടുന്ന ഉമ്മമാരും. ഇമാം അൽ ഹസൻ അൽ ബസരി അവരുടെ വിഷയത്തിൽ ചോദിക്കപ്പെട്ടു. അപ്പോൾ ഹസൻ അൽ ബസരി പറഞ്ഞത് അയ്യു മറദിൻ അഷദ്ദു മിനൽ ഹമൽ, ഗർഭധാരണത്തേക്കാൾ കടുത്ത ഏത് രോഗമാണുള്ളത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തുഫ്തിർ വ തഖ്ദി, അവർക്ക് നോമ്പൊഴിവാക്കാം, പിന്നീട് അവർ നോമ്പ് നോറ്റു വീട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഗർഭം ധരിച്ച സ്ത്രീകൾ, പാലൂട്ടുന്ന ഉമ്മമാർ, അവർക്ക് നോമ്പൊഴിവാക്കാൻ, പിന്നെ ആ നോമ്പ് അവർ നോറ്റു വീട്ടാൻ ഉള്ള ഫത്വയാണ്. പല പണ്ഡിതന്മാരും രോഗം കടുത്തതല്ലെങ്കിൽ പോലും നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട് എന്ന അഭിപ്രായക്കാരാണ്. നമ്മളത് മുഹമ്മദ് ബിൻ സീരീനും അർത്താവും ഒക്കെ പറഞ്ഞത് ഇവിടെ പറയുകയുണ്ടായി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നൈസാപ്പൂർ ദേശത്ത് വെച്ച് രോഗിയായി, വലിയ കടുത്ത രോഗമൊന്നുമല്ല. ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് എന്നെ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി രോഗ സന്ദർശനം നടത്താൻ വേണ്ടി വന്നു കൂട്ടുകാരോടൊത്ത്. അഫ്തർത്തയാ അബ അബ്ദില്ല, അബൂ അബ്ദില്ല നിങ്ങൾ നോമ്പൊഴിവാക്കിയോ എന്ന് ചോദിച്ചു. ബുഖാരിയുടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിളിപ്പേരാണ് അബൂ അബ്ദില്ല, അത് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് നോമ്പൊഴിവാക്കിയോന്ന്. അപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞു നാം അതെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അഖ്ബറന അബ്ദാനു അൻ ഇബ്നിൽ മുബാറക് അൻ ഇബ്നി ജുറൈജിൻ ഖുൽതു ലി അതാഇൻ മിൻ അയ്യിൽ മറദി ഉഫ്തിർ, അതാഇ പറഞ്ഞതായി ഇബ്നു ജുറൈജ്, ഇബ്നു ജുറൈജിൽ നിന്ന് അബ്ദുള്ള ഇബ്നിൽ മുബാറക്, അദ്ദേഹത്തിൽ നിന്ന് അബ്ദാൻ നിവേദനം ചെയ്തത് ബുഖാരിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് അതായനോട് ചോദിച്ചു എന്നാണ് ഇബ്നു ജുറൈജ്, ഏത് രോഗത്തിലാണ് ഞാൻ നോമ്പൊഴിവാക്കേണ്ടത്? മിൻ അയ്യി മറദിൻ കാൻ, ഏത് രോഗമാണെങ്കിലും നോമ്പൊഴിവാക്കാം. കമ ഖാലല്ലാഹ് ഫമൻ കാന മിൻകും മരീദൻ, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ രോഗിയാണെങ്കിൽ എന്നാണ്. അതുകൊണ്ട് രോഗം കടുത്തതായാലും കടുത്തതല്ലെങ്കിലും നോമ്പൊഴിവാക്കാൻ ഇളവുണ്ട് എന്ന നിലക്ക് ഇമാം ബുഖാരി മനസ്സിലാക്കി എന്നാണ് ഈ സംഭവം അറിയിക്കുന്നത്. ഞാനിതോടെ ഉദ്ധരിച്ചത് അപ്പോൾ ഗർഭിണികൾ, കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന മാതാക്കൾ അവരെ രോഗിയോട് സാധർമ്മ്യപ്പെടുത്തിയിട്ട് പണ്ഡിതന്മാർ ഈ നിലക്ക് ഫത്വ നൽകിയിട്ടുണ്ട്. അവർക്ക് നോമ്പ് ഒഴിവാക്കാം, ഇളവുണ്ട്. അനസ് ഇബ്നു മാലിക് അൽ കാബി വിശുദ്ധ മദീനയിലേക്ക് തിരുസവിധത്തിലേക്ക് വന്നൊരു ചരിത്രമുണ്ട്. അദ്ദേഹം മദീനയെ അണഞ്ഞപ്പോൾ നബ്സല്ലാസ്ലമ തങ്ങൾ ഭക്ഷിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ നബ്സല്ലാസ്ലമ തങ്ങൾ അദ്ദേഹത്തെ ഊദ്നു ഫക്കുൽ അടുത്തേക്ക് വരൂ എന്നിട്ട് ഭക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനസ് ഇബ്നു മാലിക്കുൽ കാബി ഇന്നി സായിം ഞാൻ നോമ്പുകാരനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഊദ്നു ഉഹദ്ദിസു കാനി സൗം അടുത്തു വരൂ ഞാൻ നോമ്പിനെ കുറിച്ച് അങ്ങേക്ക് പറഞ്ഞു തരാം എന്നിട്ട് പറഞ്ഞതാണ് ഇന്ന അല്ലാഹു തആല വദാനിൽ മുസാഫിരി നിസ്വസല അല്ലാഹു സുബ്ഹാനഹു വതആല യാത്രക്കാരന് 4 റക്അത്തുള്ള നിസ്കാരം അതിൻ്റെ പകുതി ഇളവ് ചെയ്തിരിക്കുന്നു. 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. അതേപോലെ വസ്സൗമ യാത്രക്കാരന് നോമ്പും അല്ലാഹു സുബ്ഹാനഹു വതആല ഇളവേകിയിരിക്കുന്നു. വറഖസലിൽ ഹുബ്ല വൽ മുർദിയ ഗർഭിണികൾക്കും പാലൂട്ടുന്ന ഉമ്മമാർക്കും നോമ്പിൽ ഇളവ് അല്ലാഹു നൽകിയിരിക്കുന്നു. ഇത് റസൂലുള്ള പറഞ്ഞു എന്നാണ് ചില നിവേദനങ്ങളിൽ. ഇന്നല്ലാഹു അസ്സ വജല്ല വദഅനിൽ മുസാഫിരി ശത്രസല അല്ലാഹു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം 4 റക്അത്ത് നിസ്കാരത്തിൻ്റെ പകുതി ഇളവാക്കിയിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. വഅനിൽ മുസാഫിരി വൽ ഹാമിലി വൽ മുർദി അസ്സവും യാത്രക്കാരൻ ഗർഭിണി പാലൂട്ടുന്ന സ്ത്രീകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പും ഇളവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇവർക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്, പക്ഷേ അവർ ഒഴിവാക്കിയ നോമ്പ് നോറ്റി വീട്ടണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഫഈദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്നാണ് രോഗികളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗർഭിണികളും പാലൂട്ടുന്ന ഉമ്മമാരും നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ ഒഴിവാക്കപ്പെട്ടതിന് തുല്യമായത് നോറ്റ് വീട്ടണം എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ചിലർ നോറ്റ് വീട്ടുകയും ഫിദിയ നൽകുകയും വേണം, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഒരു നോമ്പിനെന്ന നിലക്ക് നോമ്പ് വീട്ടുന്നതോടൊപ്പം നൽകണം എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല, ഫിദിയ മാത്രം നൽകിയാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്നും ഇബ്നു ഉമറിൽ നിന്നുമൊക്കെ അത്തരത്തിൽ നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. ഗർഭിണി നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ, പാലൂട്ടുന്ന സ്ത്രീ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ പിന്നീട് ആ നോമ്പ് നോറ്റി വീട്ടേണ്ടതില്ല. അവർ യുഫ്തിറാനി വയുത്തിമാനി മക്കാന കുല്ലി യൗമിൻ മിസ്കീനൻ വലായ ഖുദിയാനി സൗമ നോമ്പ് ഒഴിവാക്കാം, ഓരോ ഒഴിവാക്കപ്പെട്ട നോമ്പിൻ്റെ ദിനത്തിനും പകരം അതിൻ്റെ സ്ഥാനത്ത് ഒരു മിസ്കീൻ്റെ അന്നം നൽകിയാൽ മതി, നോമ്പ് അവർ നോറ്റി വീട്ടേണ്ടതില്ല എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫത്വകൾ കാണാൻ സാധിക്കും. പക്ഷേ ജുംഹൂർ ഭൂരിപക്ഷ പണ്ഡിതന്മാർ നമ്മുടെ ഈ വചനം, അത് രോഗിയുടെ വിഷയത്തിൽ, യാത്രികൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വചനമാണ്, അതിൽ നോമ്പ് ഒഴിവാക്കാൻ ഇളവ് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതആല ഫഈദത്തു മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിനങ്ങളിൽ തുല്യ എണ്ണം നോറ്റ് വീട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രോഗിയെപ്പോലെ പാലൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളും നോറ്റ് വീട്ടുകയാണ് വേണ്ടത് എന്നാണ് ഈ ആയത്തിനെ ഉദ്ധരിച്ച് പ്രാമാണികർ പറഞ്ഞിട്ടുള്ളത്. മറ്റു ചില അഭിപ്രായങ്ങളും ഈ മസാലയിലുണ്ട്, അതിൻ്റേതായ തെളിവുകളും ഈ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഇവിടെ ഉണർത്തി എന്ന് മാത്രം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ തുടർച്ചയിൽ. നമ്മളിപ്പോൾ പഠിച്ചത് فمن كان منكم مريضا او على سفر فعده من ايام اخر ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ ഈ ഭാഗമാണ്. ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ള ഭാഗം വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതും തആമു മിസ്കീൻ എന്നുള്ളതാണ്. ഇത് അർത്ഥമാക്കുന്നതും തേടുന്നതും എന്താണ്? വഅലല്ലദീന യുതീഖൂനഹു അദിന് താഖത്ത് ഉള്ള ഒരു കൂട്ടർ അവരുടെ മേൽ ബാധ്യതയാകുന്നു. ഫിദ്യതുൻ താം മിസ്കീൻ ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ വാലല്ലദീൻ എന്നാൽ യാതൊരു കൂട്ടർ അവരുടെ മേൽ ബാധ്യതയാണ്. ആ യാതൊരു കൂട്ടർ അവരുടെ വിശേഷണമാണ് യുതീഖൂനഹു അവർക്ക് അതിന് സാധിക്കുന്നവരാകുന്നു. ഇവിടെ യുതീഖൂനഹു എന്ന് പറഞ്ഞാൽ യഖ്ദിറൂന അലൈഹി അവർക്കതിന് സാധിക്കും. വയതഹമ്മലൂനഹു ബിമശഖത്തിൻ വതഅബിൻ ക്ലേശപ്പെട്ട് ക്ഷീണിച്ച് അവർക്ക് അത് നിർവഹിക്കാനാകും. യതജഷമൂനഹു സാഹസപ്പെട്ട് ക്ലിഷ്ടത അനുഭവിച്ച് തരപ്പെടുത്താനാകും, സാധ്യമാകും. ഇങ്ങനെയൊക്കെ ഇതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യുതീഖൂനഹു എന്നുള്ളതൊരു ഖിറാഅത്താണ്, പാരായണമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഷൂറായ മറ്റൊരു ഖിറാഅത്തുണ്ട്, യുതവഖൂനഹു. യുതീഖൂനഹു എന്നുള്ളതിന് പകരം യുതവഖൂനഹു എന്ന് പറഞ്ഞാൽ യുകല്ലിഫൂനഹു, ക്ലേശപ്പെട്ട് ഞെരുക്കം പ്രയാസം സഹിച്ചുകൊണ്ട് നിർവഹിക്കുന്നവർ, അവർ നിർവഹിക്കുന്നു എന്നർത്ഥത്തിൽ. താഖത്തിൽ നിന്നാണ് ഈ ക്രിയ. അറബി ഭാഷയിൽ താഖത്ത് വുസ് ഇങ്ങനെ 2 പ്രയോഗം ഉണ്ട്. താഖത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുല്ലിൽ ഖുദ്റത്തി അലശൈ, ഒരു സംഗതി നിർവഹിക്കാനുള്ള കഴിവാണ്. മാ ശിദ്ദത്തി വൽ മശഖ, ഞെരുക്കവും പ്രയാസവും സഹിച്ചുകൊണ്ട്, അപ്പോൾ പ്രയാസത്തോടുകൂടി ഞെരുക്കത്തോടുകൂടി ഒരു സംഗതി നിർവഹിക്കാനുള്ള കഴിവിനാണ് താക്കത്ത് പ്രയോഗിക്കുക. വുസ്ഉം അൽ ഖുദറത്തു അല ഷൈ, ഒരു കാര്യം ചെയ്യാനുള്ള കഴിവാണ്. പക്ഷെ അല ജിഹത്തി സുഹൂല, എളുപ്പത്തിൽ, ക്ഷിപ്രസാധ്യായി, പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതിനാണ് വുസ് എന്ന് പറയുക. എന്നാൽ ക്ലിഷ്ട സാധ്യമായി അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് നിർവഹിക്കാൻ കഴിവ്, അതാണ് താക്കത്ത്. ഇവിടെ യുതീഖൂനഹു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഹു എന്നുള്ള സർവനാമ പ്രയോഗം അതറിയിക്കുന്നത് എന്തിനെയാണ്? ഹു എന്നുള്ളത് അറിയിക്കുന്നത് സൗമിനെയാണ് അല്ലെങ്കിൽ സിയാമിനെയാണ്. വഅലല്ലദീന യുതീഖൂനഹു, സൗമിനെ, നോമ്പിനെ സാഹസപൂർവ്വം പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ ഞെരുക്കം സഹിച്ച് നിർവഹിക്കാനാകുന്നവരുടെ മേൽ ബാധ്യതയായത്, നിർബന്ധമായത്, ഫിദിയത്തുൻ തആം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ തആം, ഭക്ഷണം, അന്നം, അത് പ്രായശ്ചിത്തം, അതാണ് ഫിദിയത്ത് ആകുന്നു എന്നാണ്. ഫിദിയത്തുൻ, ഫിദിയ, പ്രായശ്ചിത്തം എന്നാണ് അതിൻ്റെ അർത്ഥം, തേട്ടം. തആം മിസ്കീൻ, മിസ്കീൻ്റെ ഭക്ഷണം. മിസ്കീൻ എന്ന് പറഞ്ഞെങ്കിൽ മിസ്കീനും ഫക്കീറും ഇവിടെ ഉദ്ദേശമാണ്. ഫക്കീർ പറ്റ നിർദ്ധനൻ, മിസ്കീൻ ഭേദപ്പെട്ടവനാണ്, പക്ഷെ എന്നാലും ആവശ്യക്കാരനാണ്. അപ്പോൾ ദരിദ്രനായ, അഗതിയായ ഒരു വ്യക്തിക്കുള്ള താം ഭക്ഷണം, അതാണ് പ്രായശ്ചിത്തം, അത് ബാധ്യതയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അളവും വിഷയവും നമുക്ക് ഇൻഷാല്ലാ മനസ്സിലാക്കാം. ഈ ആയത്തിൽ ഫിദിയത്തുൻ താമു മിസ്കീൻ എന്നുള്ളത് ഒരു ഖിറാഅത്താണ്. ഫിദിയത്തു താമി മസാഖീൻ, ഫിദിയത്തു താമി മസാഖീൻ എന്നും ഇതിന് ഖിറാഅത്തുണ്ട്, പാരായണമുണ്ട്. മസാഖീൻ എന്ന് പറഞ്ഞാൽ മിസ്കീൻ എന്നതിൻ്റെ ബഹുവചനാണ്. മിസ്കീന്മാരുടെ താം ഫിദിയാണ് എന്നാണ് ആ ഖിറാഅത്ത് പ്രകാരം അർത്ഥം വരിക. ആദ്യത്തെ അർത്ഥപ്രകാരം ഒരു മിസ്കീൻ്റെ താം, രണ്ടാമത്തെ ഖിറാഅത്ത് പ്രകാരം ഒന്നിലധികം മിസ്കീന്മാരുടെ താം എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ, അതിൻ്റെ ഉദ്ദേശത്തിൽ ചില വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. അത് പഠനാർഹമായ ഒരു വിഷയവും ഭാഗവുമാണ്. എന്താണത്? വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നത് അറിയിക്കുന്ന വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ, നസ്ഖിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇതിന് വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. രണ്ടു കൂട്ടരുടെയും വീക്ഷണം പരിഗണിക്കുമ്പോൾ ഈ ആയത്തിൻ്റെ തേട്ടവും വിഷയവും വിധിയും വേറെ വേറെയാണ്. ഈ ആയത്തിൻ്റെ വിധി നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത്, വഅലല്ലദീന യുതീഖൂനഹു, റമദാൻ മാസത്തിലെ നോമ്പാണ് ഇവിടെ ഉദ്ദേശം. യുതീഖൂനഹു, അത് നിർബന്ധമായി. പക്ഷേ നിർബന്ധമായപ്പോൾ നോമ്പെടുക്കാൻ ഉദ്ദേശമുള്ളവർക്ക് നോമ്പെടുക്കാനും, നോമ്പ് ഉപേക്ഷിച്ച് മിസ്കീന് അന്നം നൽകി ഫിദിയ കൊടുക്കാനും അവസരമുള്ള രീതിയിലായിരുന്നു നോമ്പ് നിർബന്ധമാക്കിയത്. റമദാനിലെ നോമ്പ്, നോമ്പെടുക്കേണ്ടവർക്ക് നോമ്പെടുക്കാം, അല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ മിസ്കീൻ്റെ ഫിദിയ, ആ നൽകാണിത് റമദാൻ നിർബന്ധമാക്കിയത്. ഈ ആയത്തിന് ശേഷം നമുക്ക് അടുത്ത ആയത്തിൽ വരും, ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്ര ഫലിയസും, ഈ റമദാൻ മാസത്തിന് സാക്ഷികളാകുന്നവർ അവർ നോമ്പെടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ നിർബന്ധമാക്കി. ഈ ഫമൻ ഷഹീദ മിൻകുമുശ്ശഹ്ര ഫലിയസും എന്നുള്ള ആയത്ത് ഫനസഖത്ഹ, ഈ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആം മിസ്കീൻ എന്ന ഭാഗം അറിയിക്കുന്ന വിധിയെ ദുർബലപ്പെടുത്തി എന്നാണ്. സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെയാണ് സലമത്ത് റളിയല്ലാഹു തആലന് പറയുന്നത്. ആയത്ത് അതിൻ്റെ വിധിയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ആയത്തിൽ വന്ന ഫമൻ ഷഹിദ മിൻകും മുശ്ശഹറ ഫലിയസും എന്ന ആയത്ത്. അപ്പോൾ ഇവിടെ വഅലല്ലദീന യുതീഖൂനഹു, റമദാൻ നോമ്പ് തുടക്കത്തിൽ നിർബന്ധമാക്കിയപ്പോൾ ആളുകൾക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അസറിൽ, നോമ്പ് ശീലമുണ്ടായിരുന്നില്ല, തുടർച്ചയായിട്ട് നോമ്പെടുക്കുക എന്നുള്ള ശീലമുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെയധികം ക്ലേശപ്പെട്ടിരുന്നു ആളുകൾ. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് തുടക്കം മുതലേ ഇത് നിർബന്ധമാക്കിയില്ല. തുടക്കത്തിൽ വഅലല്ലദീന യുതീഖൂനഹു, ക്ലേശപ്പെട്ട് പ്രയാസപ്പെട്ട് നോമ്പെടുക്കാൻ സാധ്യമാകുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഫിദിയത്തുൻ തആം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയായി നൽകാൻ അവസരമുണ്ട്, നോമ്പൊഴിവാക്കാം. നോമ്പെടുക്കുകയാണെങ്കിൽ നോമ്പെടുക്കുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യത്തെ, രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരത്തെ എന്ത് ചെയ്തു? ഫമൻ ഷഹിദ മിൻകും മുശ്ശഹ്ര ഫലിയസും എന്നുള്ള ആയത്ത് നസ്ഖ് ചെയ്തു, ദുർബലപ്പെടുത്തി. ഇമാം ബുഖാരി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആം മിസ്കീൻ എന്ന ആയത്ത് ഹിയ മൻസൂഖത്തുൻ, അത് മൻസൂഖത്താണ്, വിധി ദുർബലപ്പെടുത്തപ്പെട്ട വചനമാണ് എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇതിനെ പുരസ്കരിച്ച് പറഞ്ഞത്. തബീ പണ്ഡിതനായ അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈല സഹാബികൾ പറഞ്ഞതായിട്ട് ഈ വിഷയത്തിൽ പറയുന്നത്, നസല റമദാൻ ഫശഖ അലൈഹിം, റമദാൻ നോമ്പ് നിയമമായി അവതരിച്ചു. അത് ആളുകൾക്ക് വളരെ ക്ലേശകരമായിരുന്നു, പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫക്കാന മൻ അതാമക്കുല്ല യോമി മിസ്കീനൻ, ഓരോ മിസ്കീനും ഓരോ ദിവസം വല്ലവരും ഭക്ഷണം നൽകുകയായാൽ തറക്കസവും, അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം. മിമ്മ യുതീഖുഹു, ക്ലേശപ്പെട്ട് നോമ്പ് നോൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, വർഹിസലഹും ഫീദാലിഖ്, ആ വിഷയത്തിൽ അവർക്ക് ഇങ്ങനെ ക്ലേശപ്പെട്ട് നോമ്പ് നോൽക്കുന്നവർക്ക് ഇളവ് നൽകപ്പെട്ടിരുന്നു. പക്ഷേ ഫനസഹത്ത്ഹ, ഈ ആയത്തിൻ്റെ വിധിയെ ദുർബലപ്പെടുത്തി, വ അൻതസുമു ഖൈറുല്ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന്. ഇതിനെ തുടർന്ന് ഇനി ഇൻഷാല്ലാ നമുക്ക് പഠിക്കാനുള്ള വചനമുണ്ട്. ആ ഭാഗം അതിനെ ദുർബലപ്പെടുത്തി, ഫ ഉമീറു ബിസ്സൗം, അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യം അത് ദുർബലപ്പെടുത്തപ്പെട്ടു, എന്നിട്ട് നോമ്പെടുക്കാൻ അവർ കൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ഇബ്നു അബി ലൈല സഹാബികൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ പറയുകയുണ്ടായത്. അപ്പോൾ ഇതാണ് ഇതിലെ ഒരു വിഷയം. വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ തഅാമു മിസ്കീൻ ആയത്ത് അർത്ഥമാക്കുന്നത്, പ്രയാസപ്പെട്ട് ഞെരുക്കത്തോടുകൂടി നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകൾ അവർ നോമ്പെടുക്കേണ്ടതില്ല, അവർക്ക് ഒരു മിസ്കീൻ്റെ തഅാം, ഭക്ഷണം ഫിദിയയായി നൽകിയാൽ മതി. പക്ഷേ അത് പിന്നീട് ദുർബലപ്പെടുത്തപ്പെട്ടു എന്നാണ്. എന്നാൽ ഈ ഭാഗത്തിന് വേറെയും തഫ്സീറുണ്ട്. ആയത്തിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല, അതിൻ്റെ വിധി മൻസൂഖല്ല, മുഹക്കമാണ്. വിധി സ്ഥിരപ്പെട്ടതാണ്, ദുർബലമല്ല. അതെങ്ങനെ? അപ്പോൾ ആയത്ത് അർത്ഥമാക്കുന്നത് എന്ത്? ആയത്ത് കൈകാര്യം ചെയ്യുന്നത് ആരെയാണ്? അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാല്ലാ അത് തുടർന്ന് പഠിക്കുവാനുള്ള വിഷയമാണ്, മസ്അലയാണ്, ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുന്നതോടൊപ്പം. ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അന്നൂർ, അഗതിക്ക് അന്നം നൽകേണ്ടതാര്? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: ചോദ്യം ഒന്ന്, ഒരാൾ രോഗം കൊണ്ട് നോമ്പൊഴിവാക്കിയാൽ അയാൾക്ക് ബാധകമാകുന്നത് എന്ത്? ഓപ്ഷൻ എ, നോറ്റ് വീട്ടണം. ബി, ഫിദിയ കൊടുക്കണം. സി, ഒന്നും ചെയ്യേണ്ടതില്ല. ചോദ്യം രണ്ട്, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന ഉമ്മമാർക്കും ഉള്ള നോമ്പിലെ ഇളവ് എന്താണ്? ഓപ്ഷൻ എ, ഇളവൊന്നുമില്ല, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കണം. ഓപ്ഷൻ ബി, നോമ്പ് ഒഴിവാക്കാം, പിന്നീട് നോറ്റ് വീട്ടേണ്ടതില്ല. ഓപ്ഷൻ സി, നോമ്പൊഴിവാക്കാം, നോറ്റ് വീട്ടുകയോ ഫിദിയ കൊടുക്കുകയോ വേണം. ചോദ്യം മൂന്ന്, നോമ്പ് ഒഴിവാക്കാൻ രോഗിക്ക് ഇളവുള്ളത് എപ്പോൾ? ഓപ്ഷൻ എ, രോഗം മൂർച്ഛിക്കുമ്പോൾ. ബി, രോഗം തുടങ്ങുമ്പോൾ. സി, രോഗം ഉണ്ടെങ്കിൽ അതിൽ കൂടുതലോ കുറവോ എന്നില്ല.

0: റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: سبيل الدموع سبيل مريح.
3: ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത ആൾക്ക് മാത്രമേ ലൈറ്റ്നസ് വരൂ, ചെയ്യാതിരിക്കുമ്പോഴല്ല ലൈറ്റ്നസ് വരിക. അപ്പോ അനിത്തിന്റെ തന്നെ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, പൂർത്തിയാക്കാത്ത കർമ്മങ്ങളുടെ നിലവിളിയാണ് അസ്വസ്ഥത. അസ്വസ്ഥതയ്ക്ക് ഞാൻ കേട്ടിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡെഫിനിഷനാണ്. ഒരു ഡയമെൻഷൻ ലൈൻ വായിച്ചാൽ മതി. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് തീർത്തിട്ട് കുളിച്ചു വന്ന് നമ്മൾ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്, നമുക്ക് നമ്മളുടെ ഒരു സഹജമായ അവസ്ഥയായിട്ട് ഫീൽ ചെയ്യാ ഇരിപ്പിലാണ്. ഇരുന്നിട്ട് കിട്ടുന്നതല്ല അത്, ചെയ്തിട്ട് കിട്ടുന്നതാണ്. ചെയ്യേണ്ടതെല്ലാം കൃത്യമായി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അവരവരെ തൊടാൻ പറ്റൂ. അതായത് ഒരു സ്ഥലത്ത് നീണ്ടു നിവർന്ന് ഇരുന്ന് അകത്തേക്ക് നോക്കിയാൽ അവരവരെ തൊടാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇത് മുതൽ ഇനിയിപ്പോ ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഞാൻ പല സന്ദർഭങ്ങളിലൂടെ ജീവിച്ചു പോകേണ്ടതുണ്ട്. അപ്പൊ അതിലൂടെ ജീവിച്ചു പോകുമ്പോ എല്ലായിടത്തും എനിക്ക് പരമാവധി സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും എസ്തെറ്റിക് സെൻസോടെയും ധൃതിയില്ലാതെയും ഓരോ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകാനും കഴിഞ്ഞു എന്ന് കരുതുക. നമ്മൾ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് കുളിച്ചൊരു ഇരിപ്പിരിക്കും, കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിലൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. അത് ചിന്തയെ ഒബ്സർവ് ചെയ്ത് വരേണ്ടതല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട സമയത്ത് ചെയ്തു പോകുന്ന ആളുകൾക്ക് അതിനുശേഷം വന്ന് ഭവിക്കുന്ന അനുഭവമാണ് എംപ്റ്റിനെസ്.
4: എന്ത് തോന്നി?
5: നല്ല ഒരു, ശരിക്കും ചിന്തിക്കേണ്ടതാണ്, ഓരോ പോയിന്റ് എടുത്ത് ചിന്തിക്കണം എന്നാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത് അല്ലേ. നമ്മളൊരു ഒരു കാര്യം ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംതൃപ്തി അല്ലേ, നമ്മൾ ചെയ്തിട്ട് ഇരിക്കുന്നതിന്റെ സന്തോഷമല്ല, നമ്മൾ ചെയ്ത് തീർത്തതിന്റെ സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്.
4: ഇരിക്കുന്ന സംഗതി ഞാൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഇരിക്കുന്ന സോഫയോ ഇരിക്കുന്ന സ്ഥലമോ അല്ല, ഇരിക്കുന്ന സാഹചര്യം ഏതാണ്, നമ്മളെ മാനസികാവസ്ഥ ഏതാണ്. അപ്പൊ ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നാണ് അവന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അവൻ എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രോട്ടോകോൾ അവിടെ ശരിക്കുണ്ട്. അത് ഇപ്പൊ ഇവിടെ ഇതിലൂടെ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസിയുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അയാൾ പ്രവർത്തിക്കേണ്ടത് എന്ത് എന്നുള്ളതിന് കൃത്യമായൊരു മാനുവൽ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അവന്റെ പ്രവർത്തനങ്ങളുടെ കുറെ പിന്നോട്ട് വെക്കൽ, ലേസിനെസ്, അവൻ ചെയ്തെടുക്കേണ്ട ഒരുപാട് അവന്റെ അലസതകൾ, ഇതൊക്കെ അവന്റെ ഇരുത്തത്തിനെയും നടത്തത്തെയും അത്രയധികം അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
5: അതെ, ഇത് ഏത് പ്രായ ആൾക്കാർക്കും സൂട്ടബിൾ ആണെന്നുള്ളതാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ യുവാക്കളിലേക്ക് വന്ന് വൃദ്ധരായ ആളുകളിലേക്ക് പ്രായമായ ആളുകളിലേക്ക് ഒക്കെ എത്തുമ്പോൾ അവനവനക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങൾ, രാവിലെ എണീറ്റ് കിടക്കുന്നത് വരെയുള്ള. അപ്പം ആ കാര്യത്തിനൊക്കെ നമ്മള് നമുക്ക് നിങ്ങൾ പറഞ്ഞവർക്ക് ആ പ്രോട്ടോകോൾ വെച്ചിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണോ അത് ടൈമിൽ ചെയ്ത് തീർത്താൽ കിട്ടുന്നൊരു സന്തോഷം, അല്ലെങ്കിൽ എന്താ പറയുക, അത് അനുഭവിച്ചറിയണം അല്ലേ. ഒരു പറഞ്ഞ
4: ഈ പിന്നെ ഈ സക്സസും സാറ്റിസ്ഫാക്ഷനും തമ്മിൽ വ്യത്യാസത്തെ കുറിച്ച് പറയാറുണ്ട്. നമുക്കിപ്പോ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ്സുകളാണ് എന്തെങ്കിലുമൊക്കെ, അത് ശരിക്കും അതാണോ ലൈഫ്? ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതാണല്ലോ സാറ്റിസ്ഫാക്ഷൻ. അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തോടനുബന്ധിച്ച് കിട്ടുന്നതാണ് ആ സംതൃപ്തി. പല ആൾക്കാരും പല ജീവിതത്തിൽ സക്സസ് ആയി ഉണ്ടാവും, പക്ഷേ ആ സക്സസ് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കും, ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും അയാൾക്ക് മുമ്പിൽ, അയാൾ സാമ്പത്തികമായി നേടിയ ആളായിരിക്കാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ വിജയിച്ച ആളായിരിക്കാം, അതൊന്നും ലൈഫിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്നതല്ലോ. ലൈഫിൽ എപ്പോഴും സമാധാനം ഉണ്ടാവണം. ആ സമാധാനം നമ്മുടെ പ്രവർത്തനത്തിന്റെ ശേഷം കിട്ടുന്നതാണ്. അപ്പം ആ പ്രവർത്തനത്തിൽ ഭൗതികമായ കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്തെടുക്കേണ്ട കടമകളുണ്ട്. അത് ദീനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി പോലും നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു സുഖത്തിന്റെ കാര്യം കൂടിയാണ്, പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പം ആത്മീയ സുഖമാണ് ശരിക്കൊരാളുടെ യഥാർത്ഥത്തിലുള്ള സംതൃപ്തി, അത് അവസാനം വരെ കിട്ടുന്നത്. അപ്പം അതിലേറ്റവും പ്രധാന ഇബാദത്തുകൾ, ആരാധനകൾ, അപ്പൊ അതിലൊക്കെ വിളിച്ചു വരുന്ന ഒരാൾ എത്രമാത്രം അസ്വസ്ഥനായിരിക്കും.
5: അസ്വസ്ഥനം തീർച്ചയായിട്ടും, കാരണം അയാളെ മനസ്സിൽ നന്നായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുക, അയാളെ സമയം വെറുതെ കളഞ്ഞിട്ടുണ്ടായിരിക്കുക. ഒരു ഉപകാരം ഈ ലോകത്തോ പരലോകത്തോ ഉപകാരപ്പെടാത്ത രീതിയിലായിരിക്കും ഒരു പക്ഷേ അയാൾ ആ സമയത്തെ ചെലവഴിച്ചേക്കുക. നേരെ മറിച്ച് അയാൾ ചെയ്ത് തീർക്കേണ്ടതായ ടൈമിലി ചെയ്യേണ്ട ഇപ്പൊ വിഭാഗത്തുകള്, ദിക്റുകള്, ചിലപ്പോ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താനുള്ള ജോലി കൂടി പോകാതെ സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ടോ, വേറെ രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അങ്ങനത്തെ ശരിക്കും കുറച്ച് കഴിയുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. നേരെ മറിച്ച് അതിനെ നമുക്ക് നമ്മുടെ സമയത്തെ വളരെ ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്തിന് ചെയ്ത് തീർത്ത് അപ്പോൾ കിട്ടും ഭയങ്കര സമാധാനം കിട്ടുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മളത് ആലോചിച്ച് പ്രവർത്തിക്കുന്നതന്നെ വേണം എന്നുള്ളതാണ്. നമ്മളെ സമയം ഒരിക്കലും നമ്മൾ മിസ്സാക്കി കളയരുത്.
4: അല്ല, ഇത് നമുക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, നമ്മൾ നമ്മളെ കുറിച്ച് കേൾക്കുമ്പോൾ എന്നെ കുറിച്ച് ആലോചിച്ചു അല്ലേ, സാറേ സാറിനെ കുറിച്ച് ആലോചിച്ചു, അതുപോലെ ഓരോ ശ്രോതാക്കൾ അവനവനെ കുറിച്ച് നമ്മൾ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമ്മൾ ആ ഇരുത്തം ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു മനുഷ്യനൊരു അത് മാനസികമല്ല ശരിക്ക്, അതിൽ അസ്വസ്ഥതയാണ്. സ്വസ്ഥത കിട്ടുന്നത് പ്രവർത്തനോന്മുഖമായൊരു ജീവിതമാണ്. ഫൈദ ഫറഖത്ത് ഫൻസ് പോയില്ല അറബിക്ക് ഫറഖ, എത്ര മനോഹരമാണത്. അപ്പം നമ്മൾ ആ ഒരു കോണിലൂടെയാണ് ആ കാര്യങ്ങളോട് നമുക്ക് കാണാൻ പറ്റുന്നത്.
5: നമ്മളൊരു വിശ്വാസി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സമയം വെറുതെ കളയാനില്ല. മരണം വരെ നമ്മൾ പരലോകത്തിന് വേണ്ടി അധ്വാനിച്ച് പരമാവധി കൂലികൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർത്തും നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ സമയത്തെ ചെയ്തു തീർക്കുക എന്നുള്ള വളരെ മനോഹരമായൊരു പോയിന്റ് അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ ഒരുപാട് തലത്തിൽ നിന്നിട്ട് നമുക്കതിനെ ആലോചിച്ച് എടുക്കാവുന്നതാണ്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ

0: അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ? വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക എന്ന വിഷയത്തിൽ തിരുനബിയോടൊപ്പം പരിപാടിയിൽ മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുന്നു.
3: ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ സമൂഹമായി മാറുന്നത്. സ്വാഭാവികമായും പല സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പല കോഴ്സുകൾക്കായിക്കൊണ്ട് പല സ്ഥാപനങ്ങളിലുമൊക്കെ പഠിക്കുന്നു, അതിൻ്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു, സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നു, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജോലിക്ക് പരിശ്രമിക്കുന്നു, ജോലി നേടുന്നു, ജീവിക്കുന്നു എന്നീ ഒരു ക്ലീശയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റിയിട്ട് നമ്മൾ ഏത് കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിലും, ഏത് സ്ഥാപനത്തിൽ പഠിക്കുകയാണെങ്കിലും, ഏത് പ്രായത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിലും ശരി, അവിടെയെല്ലാം ദീന് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും നാളെ പരലോകത്ത് നമുക്ക് കൃത്യമായും ഉപകാരപ്പെടുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ പഠനവും നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഏത് പഠനമാണ് നമ്മൾ നടത്തുന്നതെങ്കിലും അതിൻ്റെ എല്ലാം കൂടെ കൃത്യമായി റബ്ബിൻ്റെ ദീ

0: ഇതിന് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാനുമുള്ള ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ നമുക്ക് ഏത് സമയത്തും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ദീന് പഠിക്കണം എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ച കാര്യമാണ്, മൻസലക തുരീഖൻ ഇൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തുരീഖൻ ഇലൽ ജന്ന. ആരാണോ അറിവ് അന്വേഷിക്കണം എന്ന ഉദ്ദേശത്തിൽ ഒരു വഴിയിൽ പ്രവേശിക്കുന്നത്, അവൻ പ്രവേശിച്ചിട്ടുള്ളത് ആ വഴിയിൽ അറിവന്വേഷിക്കണമെന്ന കാര്യത്തിലായതുകൊണ്ട് അഥവാ ദീനിയായ വിജ്ഞാനം നേടണം എന്നൊരു കാര്യത്തിലായതുകൊണ്ട് തന്നെ സഹലല്ലാഹു ലഹു ബിഹി തുരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള അവൻ്റെ വഴി അള്ളാഹു സുബ്ഹാനഹു വതാല എളുപ്പമാക്കി കൊടുക്കും അതുകൊണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പഠനം മാർക്കിനു വേണ്ടി മാത്രമാവരുത്, ഉപകാരപ്രദമായ പ്രയോജനപ്രദമായ അറിവ് നേടാനായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നല്ലോ, റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമ്മിന്നി അസ്അലുക ഇൽമൻ നാഫിഅ, റബ്ബെ പ്രയോജനപ്രദമായ അറിവ് എനിക്ക് നീ നൽകണേ എന്നുള്ളത് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു, റബ്ബി സിദ്നി ഇൽമ എന്ന് പ്രാർത്ഥിക്കാൻ, റബ്ബെ എനിക്ക് നീ അൽ ഇൽമ വർദ്ധിപ്പിച്ചു നൽകണം, ദീനിയായ കൃത്യമായ പ്രയോജനപ്പെടുന്ന വിജ്ഞാനങ്ങൾ എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണം എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിവ് നേടാൻ വേണ്ടി നല്ല പരിശ്രമം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതൊരു കാര്യം, പല രൂപത്തിൽ തിരക്കുകളിലാണ് എല്ലാവരും, എല്ലാവരും പല രീതിയിൽ തിരക്കുകളിൽ മുന്നോട്ട് പോകുമ്പോൾ പഠനത്തിൻ്റെയും മറ്റു പല കാര്യങ്ങളുടെയും ഒക്കെ തിരക്കിലാവുമ്പോൾ സൈഡായി പോകുന്നൊരു കാര്യമാണ് അഞ്ച് വക്ത നിസ്കാരം എന്നുള്ളത്. ചിലരൊക്കെ നിസ്കാരം ഒഴിവാക്കുന്നവരുണ്ട്, അത് വളരെ ഗുരുതരമാണ്. ഇനി നിസ്കരിക്കുന്നവരുടെ അവസ്ഥ എടുത്തു നോക്കിയാലോ, അവർ പലരും ചടങ്ങിനതങ്ങ് തീർക്കുന്ന, പ്രത്യേകിച്ചും നമ്മൾ ഈ സ്കൂളുകളുടെയും കോളേജുകളുടെയും മറ്റ് ക്യാമ്പസുകളുടെയും ഒക്കെ അടുത്തുള്ള പള്ളികളിലൊക്കെ പോയി ളുഹ്ർ നിസ്കരിക്കാനൊക്കെ കയറിയാൽ പല കുട്ടികളും വന്ന് നിസ്കരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിചാരിച്ചു പോകും, പഠിച്ചവനെ എന്തിനാണ് ഇവർ നിസ്കരിക്കുന്നത്? ആ നിസ്കരിക്കാതെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ നിസ്കരിക്കുന്നവരും ഒരുപോലെയാണല്ലോ. കാരണം എന്തൊക്കെയോ വെറുതെ കാട്ടിക്കൂട്ടുന്നു, പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ നിസ്കാരം തീർത്തു പോകുന്നു, കൃത്യമായി ചൊല്ലുന്നില്ല, പറയുന്നില്ല. ഇനി ഒരുപാട് കുട്ടികൾ നിസ്കരിക്കുകയാണെങ്കിലും അവർ ജമാഅത്തായിട്ടല്ലാതെ ഓരോരുത്തർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പള്ളിയുടെ ഏതെങ്കിലും ബാക്കിലോ പുറകിലോ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് കുമ്പിട്ട് നീർന്ന് എണീറ്റ് വേഗം എണീറ്റ് പോകുന്ന ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ, അങ്ങനെയൊന്നും അല്ലാതെ കൃത്യമായിക്കൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ ഒരു അടയാളമാണ് നിസ്കാരമെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വഖത്തിന് നിസ്കരിക്കാൻ നമുക്ക് സമയവും സന്ദർഭവും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന സ്വലാത്ത കാനച് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത, വഖത്ത് നിർണയിക്കപ്പെട്ട ഒരു കൃത്യമായ ഇബാദത്താണ് നിസ്കാരമെന്ന് ആർക്ക്? സത്യവിശ്വാസികൾക്ക്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇൻ്റെ 103-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല റസൂൽ പറഞ്ഞു, അൽഅഹ്ദു അല്ലദീ ബൈനന വബൈനഹും അസ്സലാ ഫമൻ തറക്കഹ ഫഖദ് കഫറ. നമുക്കും മറ്റുള്ളവർക്കും അഥവാ മുസ്ലിമിനും അമുസ്ലിമിനും തമ്മിലുള്ള വേർതിരിവ് അത് നിസ്കാരമാണ്. ഫമൻ തറക്കഹ, ആ നിസ്കാരങ്ങാനും ബോധപൂർവം ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി എന്നുള്ളതാണ്. എത്ര ഗൗരവമാണ്! പരീക്ഷയുടെ സന്ദർഭമായിരുന്നാലും എന്ത് സന്ദർഭമാണെങ്കിലും അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധമാണ് നിസ്കാരം, അത് ഒഴിവാക്കിയിട്ടുള്ളൊരു കാര്യമില്ല. ഇനി വളരെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ നിസ്കാരം ചെയ്യാൻ അവസരമുണ്ട്, ളുഹറിൻ്റെ കൂടെ അസറും നിസ്കരിക്കുക, അസറിൻ്റെ കൂടെ ളുഹറും അസറും അങ്ങോട്ട് ജമാക്കുക, ആ രൂപത്തിലൊക്കെ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അതൊരു ഇളവ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്, നിത്യസംഭവമാക്കിക്കൊണ്ട് മാറ്റാൻ പാടില്ല. കൃത്യമായിക്കൊണ്ട് നമ്മൾ പഠിക്കുന്നിടത്ത്, പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള പള്ളിയിലോ അതല്ലെങ്കിൽ സ്ഥാപനത്തിൽ തന്നെ സൗകര്യമുള്ള ഇടങ്ങളിലോ പോയിട്ട് കൃത്യമായി നിസ്കാരം കളയാതെ അതതിൻ്റെ വഖത്തിന് നിസ്കരിക്കാം. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സമയമുണ്ട്, മറ്റ് പല കാര്യങ്ങൾക്കും നമ്മൾ ബ്രേക്കുകളും മറ്റ് സമയങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിസ്കാരത്തിന് അത് ശ്രദ്ധ കൊടുക്കാത്തൊരവസ്ഥ ചിലരില്ലെങ്കിലും കാണാറുണ്ട്. അതൊരിക്കലും ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളാവുമ്പോൾ പഠിക്കുന്നവരാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല സുഹൃത്തുക്കളെ ആയിരിക്കണം തൻ്റെ സുഹൃത്തായിക്കൊണ്ട് തിരഞ്ഞെടുക്കേണ്ടത്. റസൂൽ പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആർക്കും പറ്റിപ്പോകുന്ന അബദ്ധമാണ് ചീത്ത കൂട്ടുകളിൽ പെട്ടുപോവുക എന്നാണ്. അതുകൊണ്ട് നമ്മൾ അൽ മർഉ അലാ ദീനി ഖലീലി, തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും ഒരാൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ആരെയാണ് സുഹൃത്താക്കുന്നത് എന്നത് നോക്കട്ടെ എന്നുള്ളതാണ്. ഒരാളെക്കുറിച്ച് അറിയണമെങ്കിൽ സുഹൃത്തുക്കളെ നോക്കിയാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അവരെ കൃത്യമായി സ്വാധീനിക്കും. തെറ്റായ കൂട്ടുകാർ തെറ്റിലേക്ക് നയിക്കും, നല്ല കൂട്ടുകാർ നല്ലതിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുതിർന്നവരെ, മാതാപിതാക്കളെ, അധ്യാപകരെ തുടങ്ങിയ ആളുകളെയൊക്കെ കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്ത് ബഹുമാനിക്കേണ്ട ഇടങ്ങളിലൊക്കെ ബഹുമാനിച്ച് മുന്നോട്ട് പോകാൻ തന്നെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയാണ് ഏറ്റവും നല്ല കർമ്മം ഏതാണ് എന്നുള്ളതാണ്. ഏറ്റവും നല്ല കർമ്മം ഏതാണെന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന മറുപടി, ഏറ്റവും നല്ല പ്രവൃത്തി, അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റസൂലിനോട് വീണ്ടും ചോദിക്കുകയാണ്, റസൂൽ നൽകുന്ന മറുപടി ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ സൂചിപ്പിച്ചത്. അപ്പം അത് വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും സമയത്തെ വെറുതെ നശിപ്പിക്കുന്നൊരു പ്രവണത പലരിലും കാണുന്നുണ്ട്. റസൂൽ പറഞ്ഞു, നിഅമതാനി മഅബൂനൻ ഫീഹിമക ഫിർമനസ്, അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടു പോകുന്നത് രണ്ട് അനുഗ്രഹങ്ങളിലാണ്. ഏതെല്ലാമാണത്? അസ്വഹത്ത് വൽഫറ, ആരോഗ്യവും ഒഴിവ് സമയവുമാണത്. അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള കാലത്ത് ഒഴിവ് സമയം കിട്ടുമ്പോൾ സ്വാഭാവികമായി നന്മകളാണ് വർദ്ധിച്ചു വരേണ്ടത്. പലരിലും തിന്മകളാണ് പലയിടങ്ങളിലും വർദ്ധിക്കുന്നത്. മൊബൈൽ ഫോണിലാണെങ്കിലും, ഇനി ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെയുള്ള സമയങ്ങളിലാണെങ്കിലും ശരി, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യുന്നത് നന്മകളായിരിക്കണം, പ്രയോജനപ്രദമായ കാര്യങ്ങളായിരിക്കണം. ഒരിക്കലും ഹറാം കടന്നു വരാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഉപകാരവും ഉപദ്രവവും ഇല്ലാത്ത വെറുതെ കഴിഞ്ഞു പോകുന്ന, വെറുതെ ഉറങ്ങി തീർക്കുക, വെറുതെ നശിപ്പിക്കുക, സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നേക്ക് വെക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അശ്ലീല കാര്യങ്ങൾ ഒരിക്കലും സത്യവിശ്വാസിയിൽ വന്നുകൂടാ. അശ്ലീല കാര്യങ്ങൾ വന്നുകൂടാ, അത് ഓരോരുത്തർക്കും അറിയാം. അവനവൻ്റെ പരിധി എവിടെയാണ് എന്നുള്ളത് അത് അറിയാത്തവരല്ല. അതുകൊണ്ട് വൽ ഇസ്മു മഹാക ഫി സദരിക വ കരിഹത അയ്യത്തലി അലൈഹിന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്, ഈ തെറ്റ് എന്ന് പറഞ്ഞാൽ മഹാക ഫി സദരിക, ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ഹൃദയത്തിൽ അത് ചൊറിച്ചിലുണ്ടാക്കും. മാത്രമല്ല മറ്റുള്ളവരതറിയുന്നതിനെ നീ വെറുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യമുണ്ടോ? അത് തന്നെയാണ് തെറ്റ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും മൊബൈൽ ഫോണും മറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫോണിലെ ഫിത്നകൾ, തിന്മകൾ, സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വരുന്ന ഓരോ ലിങ്കുകൾ, അതുപോലെ തന്നെയുള്ള പരസ്യങ്ങൾ, പലതരത്തിലുള്ള റീൽസുകൾ, ഷോർട്സുകളൊക്കെ വരുമ്പോൾ നമുക്ക് ദീനിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കണം. തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അത് ഹൈഡ് ചെയ്യാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന ഭാഗം കൊടുത്ത് ഒഴിവാക്കാനും നമുക്ക് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പോലും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം എന്നുള്ളത് പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കുന്നൊരു സ്വഭാവമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കേണ്ടതുണ്ട്. പുസ്തകങ്ങൾ മാത്രം വായിക്കുന്ന വിദ്യാർത്ഥിയല്ല, ജീവിതം വായിക്കുന്ന വിദ്യാർത്ഥിയായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. നിസ്കരിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. സ്വന്തത്തെ തെറ്റുകളിൽ കൊണ്ടു ചെന്ന് വീഴ്ത്തിയിട്ട് നരകത്തിലെത്തിക്കുന്ന ഹതഭാഗ്യന്മാരിൽ നമ്മൾ പെട്ടുകൂടാ. മറിച്ച് സ്വന്തത്തെ നന്മയിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ, നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നവരായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ ആ രൂപത്തിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഈ വിഷയത്തിൽ മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ. സൂറത്തുൽ നഹലിലെ 54-55 വചനങ്ങളാണ് ഇന്ന് ഹിഫ്ദുൽ ഖുർആനിൽ ശ്രോതാക്കൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി നജാഹ് ജാഫർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹ്ലിലെ 54-55 രണ്ടായത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 54-55 വചനങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ പഠിച്ചത്. അവതരിപ്പിച്ചത് ജാഫർ സലഫി, നജാഹ് ജാഫർ.
2: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ അപ്പുവിന്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ? കോട്ടി തന്നെയാണ് പറയാം,
3: ഗോലി,
2: ഗോലി കോട്ടി. അപ്പോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിന്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി. അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോളി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവളുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചതിൽ നിന്ന് മാറ്റിവെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടു കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മു തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
3: സമാധാനമായി
2: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ കാരണം,
3: മറ്റാളും അങ്ങനെ തന്നെയാണെന്നൊരു
2: അങ്ങനെ എത്തി. അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
3: സംശയത്തിൻ്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലെ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.
0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ നബീൽ പയ്യോളി രചിച്ച ഹൃദയം നുറുങ്ങും കാഴ്ചകൾ എന്ന രചനയുടെ ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
4: ഹൃദയം നുറുങ്ങും കാഴ്ചകൾ, എഴുത്ത് നബീൽ പയ്യോളി. ഹനീൻ എന്ന 16 വയസ്സുകാരൻ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയിൽ യാത്രയായി. അഡ്വക്കറ്റ് ഹബീബ് റഹ്മാൻ എന്ന പ്രബോധന വീഥിയിലെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകൻ്റെ പെട്ടെന്നുള്ള രോഗം അറിഞ്ഞതു മുതൽ മനസ്സു വല്ലാതെ വേദനിച്ചു. അദ്ദേഹത്തെയും കുടുംബത്തെയും പലതവണയായി സന്ദർശിച്ചപ്പോഴും ആശ്വാസവാക്കുകൾ പറയുമ്പോഴും തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അനേകം ആളുകൾ അതിനായി പ്രാർത്ഥിച്ചു, എന്നാൽ വിധി മറിച്ചായിരുന്നു. 24 ദിവസത്തെ ആശുപത്രിവാസത്തിനൊടുവിൽ അവൻ യാത്രയായി. കാരണമറിയാത്ത ഹൃദയാഘാതം ആ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചു. അതായിരുന്നു അള്ളാഹുവിൻ്റെ വിധി. കുളിച്ച് യൂണിഫോം ധരിക്കാൻ പോയ ആ കൗമാരക്കാരൻ വീണുകിടക്കുന്ന കാഴ്ചയാണ് മാതാപിതാക്കൾ കണ്ടത്. അവനെ കൂട്ടാൻ വന്ന സ്കൂൾ ബസ്സിൽ തന്നെ ആശുപത്രിയിലേക്ക് പോയി. മരണം അവനെ കൊണ്ടുപോയി. പ്രവാസലോകത്ത് അപൂർവമായി മാത്രമാണ് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആദർശ സഹോദരങ്ങളോ കൂടെ ജോലി ചെയ്യുന്നവരോ ആയിട്ടുള്ളവരുടെ മരണങ്ങളിൽ ഹനീൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും തുടർന്ന് മയ്യത്ത് കാണാൻ ഒരുക്കിയ സ്ഥലങ്ങളിലും നല്ല തിരക്കായിരുന്നു. റിയാദിലെ അൽ രാജി ഗ്രാൻഡ് മസ്ജിദിൽ അസർ നമസ്കാരത്തിനു ശേഷം മയ്യത്ത് നമസ്കാരത്തിനായി എഴുന്നേറ്റ ഇമാം 10 പുരുഷന്മാരുടെയും 9 സ്ത്രീകളുടെയും 1 കുട്ടിയുടെയും മയ്യത്ത് നമസ്കാരമാണ് നിർവഹിക്കാൻ പോകുന്നതെന്ന് മൈക്കിലൂടെ പറഞ്ഞപ്പോൾ ഹൃദയം പിടഞ്ഞുപോയി. വെള്ളിയാഴ്ചയും റമദാൻ മാസത്തിലും മാത്രം കണ്ടിരുന്ന ജനത്തിരക്ക് ആ പള്ളിയിൽ അപൂർവമായി കണ്ടു. സുരക്ഷാ ജീവനക്കാർ ആളുകളെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. സ്ത്രീകളടക്കം ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിനിറഞ്ഞ പള്ളി. മയ്യത്ത് കുളിപ്പിക്കലും പൊതുദർശനവും കഴിഞ്ഞ് ഓരോ മയ്യത്തും പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. ചിലതിൻ്റെ കൂടെ കുറെ ആളുകളുണ്ട്, ചിലതിൻ്റെ കൂടെ അല്പമാളുകളും. പ്രവാസികൾ മരിച്ചാൽ അവസാന യാത്രയിൽ അനുഗമിക്കാൻ വിരലിലെണ്ണാവുന്നവർ മാത്രം. നമസ്കാരശേഷം ഏതാനും കിലോമീറ്റർ അകലെയുള്ള മക്കബറയിലെത്തി. നൂറുകണക്കിന് ആളുകൾ അവിടെ ഖബറടക്കത്തിനായി കാത്തു നിൽക്കുന്നു. എത്തുന്ന മയ്യത്തുകൾ ധൃതിയിൽ അടക്കം ചെയ്യപ്പെടുന്നു. മയ്യത്ത് ഖബറിൽ വെച്ച് കോൺക്രീറ്റ് പാളികൾ കൊണ്ട് മൂടി നനഞ്ഞ മണ്ണുകൊണ്ട് വിടവുകൾ അടയ്ക്കുന്നു. 3 പിടി മണ്ണ് വാരിയിട്ട് കഴിയുമ്പോഴേക്കും ചെറിയ മണ്ണുമാന്തി യന്ത്രം വന്ന് ഖബർ പൂർണ്ണമായും മൂടുന്നു. മലയാളിയായ ഹനീൻ, ഉത്തരേന്ത്യക്കാരൻ, പാകിസ്ഥാനി, ആഫ്രിക്കക്കാരൻ, സൗദി പൗരൻ, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20 പേർ ഒരേപോലെ ഒരുക്കിയ ഖബറിൽ അവരുടെ ബർസഖി ജീവിതം ആരംഭിച്ചു. നമ്മളെത്ര നിസ്സഹായർ, എത്ര നിസ്സാരർ! പണിക്കാരനും പണക്കാരനും വിദ്യാർത്ഥിയുമെല്ലാം ഒരേപോലെയുള്ള വീട്ടിൽ അന്തിയുറങ്ങുന്ന കാഴ്ച. എല്ലാവരും തുല്യരാണ്. പ്രതീക്ഷയോടെ പ്രവാസത്തിലേക്ക് പറന്നവർ പലരും അവിടെ വെച്ച് മരിക്കുന്നു. പേപ്പർ വർക്കുകൾ പൂർത്തിയാകും വരെ ദിവസങ്ങളോളം ഫ്രീസറിൽ കിടക്കേണ്ടതായും വരും. ഹനീനുവേണ്ടി സാമൂഹിക പ്രവർത്തകരും ആദർശ ബന്ധുക്കളും ചേർന്ന് എല്ലാം വേഗത്തിലാക്കി. അവനുവേണ്ടി അവസാനമായി ചെയ്യേണ്ട കർമ്മങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കുന്നവരെയൊക്കെ അവിടെ ഓടിയെത്തി. അവകാശികളുടെ അനുമതിപത്രം, മരണ റിപ്പോർട്ട്, എംബസിയിൽ നിന്നുള്ള അനുമതിപത്രം, പോലീസ് റിപ്പോർട്ട്, മയ്യത്ത് നമസ്കാരം നടക്കുന്നതും ഖബറടക്കുന്നതുമായ ഇടങ്ങളിൽ നിന്നുള്ള അനുമതി, എല്ലാറ്റിനും ഓടി നടക്കുന്ന നിസ്വാർത്ഥരായ സേവകർ പ്രവാസത്തിലെ അത്താണിയാണ്. ഒട്ടേറെ നന്മകൾ ബാക്കിയാക്കി നമുക്കും യാത്ര പോകണം ഒരിക്കൽ ഒറ്റയ്ക്ക്.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇത്രയും നേരം ശ്രവിച്ചത് നുറുങ്ങുകൾ. വ്യത്യസ്ത രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് നുറുങ്ങുകളിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നബീൽ പയ്യോളി രചിച്ച ഹൃദയം നുറുങ്ങും കാഴ്ചകൾ എന്ന വിഷയത്തിലുള്ള രചനയുടെ ശബ്ദമാണ് നാം കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 8 മുതൽ 10 വരെ വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ

0: പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ ഇന്നതിൻ്റെ 8, 9, 10 ആയത്തുകളാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ആയത്തുകളുടെ അർത്ഥം ഒന്ന് പരിശോധിച്ചു നോക്കാം. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. ഇതേപോലെ ഇതിന് സമാനമായ ഒരു ആയത്ത് നമ്മൾ മുമ്പ് ഇതേ അധ്യായത്തിൽ തന്നെ 2-3 എപ്പിസോഡുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ്. അഥവാ അതിൻ്റെ തുടക്കഭാഗത്ത് 3-ാമത്തെ ആയത്തായിട്ട് അല്ലാഹു നമ്മെ പഠിപ്പിച്ചത് വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ഷൈത്വാനിം മരീദ് എന്നായിരുന്നു അവിടെ വിശദീകരിച്ചത്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരറിവുമില്ലാതെ തർക്കിക്കുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ധിക്കാരിയായ പിശാചിനെ, എല്ലാ പിശാചിക്കളെയും പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നായിരുന്നു 3-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ 8-ാമത്തെ ആയത്തിലും ഏകദേശം അതിന് സമാനമായ ഒരായത്താണ്. വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മൻ, ചില ആളുകൾ. യുജാദിലു ഫില്ലാഹി, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ അവർ തർക്കിക്കുന്നു. ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ. വലാഹുദൻ, ഒരു സന്മാർഗവും ഒരു മാർഗദർശനമോ ഇല്ലാതെ. വലാ കിതാബിൻ മുനീർ, നമുക്ക് പ്രകാശം നൽകുന്ന ഒരു ഗ്രന്ഥവും ഇല്ലാതെ. അല്ലാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അഥവാ യാതൊരറിവോ ഒരു മാർഗദർശനമോ നമുക്കൊരു വെളിച്ചം നൽകുന്ന ഗ്രന്ഥമോ ഒന്നുമില്ലാതെ, അതിൻ്റെ എന്നും ഒരു പിൻബലവും ഇല്ലാതെ അല്ലാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. അടുത്ത ആയത്ത് ഫിഹി, അഹങ്കാരത്തോടുകൂടി തിരിഞ്ഞു കളയുന്ന ആൾ. സാനിയ ഇത്ഫിഹി എന്നാണ്. അഹങ്കാരത്തോടുകൂടി തന്റെ പാർശ്വത്തെ തിരിച്ചു കളയുന്നവൻ. ലിയുളില്ല അൻ സബീലില്ല, അല്ലാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തെറ്റിച്ചു കളയുന്നതിന് വേണ്ടി. ലിയുളില്ല, വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടി, തെറ്റിച്ചു കളയുന്നതിന് വേണ്ടി. ലിയുളില്ല അൻ സബീലില്ല, അല്ലാഹുവിൻ്റെ മാർഗത്തെ തൊട്ട്. ലഹു ഫിദ്ദുനിയാ ഖിസ്യുൻ, ലഹു അവനുണ്ട്. ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ. ഖിസ്യ, നിന്ദ്യതയുണ്ട്. വഫിൽ ആഖിറത്തി, ലഹു ഫിദ്ദുനിയാ ഖിസ്യുൻ വനുദീഖുഹു യൗമൽ ഖിയാമ. വനുദീഖുഹു, നാം അവനെ ആസ്വദിപ്പിക്കും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നാം അവനെ ആസ്വദിപ്പിക്കും. അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്നതായ ആ ശിക്ഷയെ അന്ത്യനാളിൽ നാം അവനെ ആസ്വദിപ്പിക്കുകയും ചെയ്യും. അഥവാ അഹങ്കാരിയായിക്കൊണ്ട് തൻ്റെ ഒരു പാർശ്വത്തെ തിരിച്ചു കളയുന്നു, അങ്ങനെ അവൻ യുളില്ല അൻ സബീലില്ല, അല്ലാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തെറ്റിച്ചു കളയുന്നതിന് വേണ്ടിയാണ്. ലഹു, അവന് ഫിദ്ദുനിയാ ഖിസ്യുൻ, ദുനിയാവിൽ അവന് നിന്ദ്യതയുണ്ട്. വനുദീഖുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നാം അവനെ ആസ്വദിപ്പിക്കും. അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ. ദാലിക, അത്. ബിമാ ഖദ്ദമത് യദാക, നിന്റെ കൈ മുൻകൂട്ടി ചെയ്തത് നിമിത്തമാണ്. നിന്റെ കൈകൾ, നിന്റെ ഇരു കൈകളും മുൻകൂട്ടി ചെയ്ത അതിൻ്റെ ഫലമായിക്കൊണ്ടാണ് അതുണ്ടാകുന്നത്. വ അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ലൈസ ബിള്ളല്ലാമിൻ ലിൽ അബീദ്, ഒരു ദാസനോടും ഒരടിമയോടും ഒട്ടും അനീതി ചെയ്യുന്ന ലല്ലാം എന്നാണ് പ്രയോഗിച്ചത്. അങ്ങേയറ്റം അനീതി കാണിക്കുക എന്നാണ് ലല്ലാം എന്ന് പറയുമ്പോൾ. അക്രമം കാണിക്കുക, അനീതി കാണിക്കുക, അതാണ് ആ പ്രയോഗം. പക്ഷെ ഇവിടെ പറയുന്നത് ലൈസ ബില്ലെല്ലാം, ഒട്ടും അനീതി കാണിക്കുകയില്ല, അക്രമം കാണിക്കുകയില്ല. ലിൽ അബീദ്, ഒരു ദാസനോടും അള്ളാഹു ഒട്ടും അനീതി കാണിക്കുകയില്ല. എന്നാൽ ഇവർക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നത് ബിമാ ഖദ്ദമത് യദാക്, നിന്റെ കൈ മുൻകൂട്ടി പ്രവർത്തിച്ചു വെച്ചതിന്റെ ഫലമായിട്ടാണ് എന്ന്. ഇതാണ് ആയത്തിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഇതേ അധ്യായത്തിലെ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞ ഒരു കാര്യം ഒന്നും കൂടെ ഇവിടെ വിശദീകരിക്കുകയാണ് മറ്റൊരു രൂപത്തിൽ. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാ, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ആളുകളുണ്ട്. ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ. നമ്മൾ അവിടെ വിശദീകരിച്ചിരുന്നു ബിഗൈരി ഇൽമിൻ സ്വഹീഹിൻ, ശരിയായ അറിവില്ലാതെ എന്നാണ്. ഒരറിവുമില്ലാതെ എന്നല്ല, അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ അറിവില്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ആളുകൾ എന്നവിടെ വിശദീകരിച്ചിരുന്നു. അതിന് തഫ്സീറുകളിലൊക്കെ നൽകിയിരുന്നു, അള്ളാഹുവിന് യോജിക്കാത്ത ചില വിശേഷണങ്ങൾ അവർ അള്ളാഹുവിന് നൽകിയിരുന്നു. അള്ളാഹുവിന് സന്താനങ്ങളുണ്ട്, അള്ളാഹുവിന് പങ്കാളികളുണ്ട്, അല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആനെല്ലാം അത് കെട്ടിയുണ്ടാക്കിയ ഓരോ കഥകളാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ വിശദീകരിച്ചിരുന്നു അതിനുവേണ്ടി. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവുകളില്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കം നടത്തുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇനി ശരിയായ അറിവ് മാത്രമല്ല, വലാഹുദൻ, ഒരു സന്മാർഗവും ഒരു മാർഗദർശനവും ഇല്ലാതെ എന്നർത്ഥം. അഥവാ തൻ്റെ ബുദ്ധിയെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു കൃത്യമായ ഒരു മാർഗദർശനവും അവനുണ്ടായിരുന്നില്ല, അതും ഇല്ലാതെയാണ്. വലാ കിതാബിൻ മുനീർ, നമുക്ക് പ്രകാശം നൽകുന്ന ഒരു ഗ്രന്ഥവും ഇല്ലാതെ. അഥവാ അള്ളാഹുവിൻ്റെ വഹിയായി ലഭിച്ച, കൃത്യമായി നമുക്ക് മാർഗദർശനം നൽകുന്ന ഒരു വേദഗ്രന്ഥത്തിൻ്റെ പിൻബലവും ഇല്ലാതെ എന്നർത്ഥം. അപ്പോ ഒരു വേദഗ്രന്ഥത്തിൻ്റെ പിൻബലമില്ലാതെ, ഒരു മാർഗദർശനവുമില്ലാതെ, സന്മാർഗവുമില്ലാതെ, ശരിയായ അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ثاني عطفه ليضل عن سبيل الله ثاني عطفه, അവൻ തന്റെ പാർശ്വത്തെ, തന്റെ ചുമലിനെ, അല്ലെങ്കിൽ തന്റെ കയുത്തിനെ, തന്റെ ഒരു ഭാഗത്തെ ചരിച്ചുകൊണ്ട് എന്നാണ് പറഞ്ഞത്. അതിനെ വിശദീകരിച്ച് പറയുന്നത് കാണുവാൻ കഴിയും അവിടെ. അത് അഹങ്കാരിയായിക്കൊണ്ടാണ് എന്നും മഹാനായ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാ പറയുന്നത് കാണാം. മുസ്തക്ബിറൻ അനിൽ ഹഖ് ഇദാ ദുഇയ ഇലൈഹി എന്നാണ്. സത്യത്തിനെ തൊട്ട് അഹങ്കരിച്ചു മാറുക, ആ സത്യത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ സത്യത്തെ തൊട്ട് അഹങ്കാരിയായിട്ട് തിരിഞ്ഞു കളയുക എന്നാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. അതേപോലെ വേറെയും പല പണ്ഡിതന്മാരുടെയും വാക്കുകളായിട്ടതിൽ വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. അവനെ യുഅരിദു അമ്മാ യുദ്ആ ഇലൈഹി മിനൽ ഹഖ്, സത്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഇസ്തിക്ബാറൻ, അഹങ്കാരിയായിക്കൊണ്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയും എന്നും തഫ്സീറുകളിൽ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ തരത്തിൽ അഹങ്കാരിയായിക്കൊണ്ട്, അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്, സാനിയൈത്ഫിഹി, അഹങ്കാരിയായിക്കൊണ്ട് തിരിഞ്ഞു കളയും. ലിയുളില്ല അൻ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തെറ്റിച്ചു കളയുന്നതിന് വേണ്ടിയാ ഇത്രയത്. ലഹു, അങ്ങനെ ചെയ്യുന്ന ആ ആൾക്കൾക്കുണ്ട്. ഫി ദുനിയ, ഇത് പറഞ്ഞിട്ട് അള്ളാഹു ദുനിയാവിലും ആഹിറത്തിലും അവർക്ക് ലഭ്യമാകുന്ന ശിക്ഷയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ലഹു, അവനുണ്ട്. ഫി ദുനിയ, ഈ ദുനിയാവിൽ അവനുണ്ട്. ഹിസിയുൻ, നിന്ദ്യതയുണ്ട്. ദുനിയാവിൽ അവന് നിന്ദ്യതയുണ്ട് എന്നാണ്. വഹുവ ഇഹാന വദുൽ, അവന് നിന്ദ്യതയുണ്ട് എന്നാണ് വിശദീകരിച്ചത്. ഈ ദുനിയാവിൽ അവനെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല. അവൻ ഏറ്റവും മോശക്കാരനായിട്ടായിരിക്കും ഈ ദുനിയാവിൽ ഉണ്ടാവുക. അങ്ങനെ ദുനിയാവിൽ അള്ളാഹു അവന് നിന്ദ്യത നൽകും. അത് ദുനിയാവിലത്തെ കാര്യം. ഇനി ദുനിയാവിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിക്കുമോ? ഇല്ല. എന്നിട്ട് അല്ലാഹ് പറയുക, വനുദീഖുഹു, നാം അവനെ ആസ്വദിപ്പിക്കും, നാം അവനെ ആസ്വദിപ്പിക്കും. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ നാം അവനെ ആസ്വദിപ്പിക്കും. അദാബൽ ഹരീഖ്, കരിച്ചുകളയുന്ന ശിക്ഷയെ നാം അവനെ ആസ്വദിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ആസ്വദിപ്പിക്കുക എന്നൊരു പദമാണ് അള്ളാഹു ഉപയോഗിച്ചത്. നമുക്കറിയാം, നരകത്തിൽ കടന്ന് കത്തിയാളുമ്പോൾ നമ്മുടെ ശരീരത്തെ കരിച്ചുകളയുന്ന ആ ഒരു ശിക്ഷ നമ്മൾ അനുഭവിക്കുമ്പോൾ അതൊരിക്കലും ഒരു ആസ്വാദനമല്ല. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഒരാസ്വാദനമായിക്കൊണ്ട് പറയാറുമില്ല. എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന ധാരാളം സ്ഥലങ്ങളിൽ ഇങ്ങനെ വനുദീഖുഹു, നാം അവനെ ആസ്വദിപ്പിക്കും എന്ന പ്രയോഗം കാണാം. അത് അവർക്കുള്ള ഒരു നിന്ദ്യതയായിട്ടാണ് പറയുന്നത്. അഥവാ അങ്ങനെ അഹങ്കാരികളായി സത്യത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കുകയും സത്യം ഉൾക്കൊള്ളാൻ അഹങ്കാരം കൊണ്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ഒക്കെ ചെയ്യുന്ന ആ ആളുകളെ പരിഹസിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നത്, വനുദീഖുഹു, നാം അവനെ ആസ്വദിപ്പിക്കും. യൗമൽ ഖിയാമത്തി അദാബൽ ഹരീഖ്, അന്ത്യനാളിൽ കരിച്ചു കളയുന്ന ശിക്ഷ നാം അവനെ ആസ്വദിപ്പിക്കും. തുടർന്ന് അല്ല പറയുകയാണ്, ദാലിക അത്, അഥവാ ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ശാപവും അള്ളാഹുവിന്റെ കോപവും ആ നിന്ദ്യതയും ഒക്കെ അവർക്ക് ലഭ്യമാകുന്നത്. അതേപോലെ അന്ത്യനാളിൽ ആ കരിച്ചു കളയുന്ന വേദനയേറിയ കത്തിജ്വലിക്കുന്ന ആ ശിക്ഷ അവരെ ആസ്വദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതാണ് ദാലിക അത്, ബിമാ ഖദ്ദമത്ത് യദാക്, നിന്റെ ഇരു കൈകളും പ്രവർത്തിച്ചു വെച്ചതിന്റെ ഫലമാണ് എന്നർത്ഥം. നിന്റെ കൈകൾ മുൻകൂട്ടി പ്രവർത്തിച്ചു വെച്ച ആ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ആ ശിക്ഷ ആസ്വദിക്കുന്നത്. അതല്ലാതെ ഒരടിമയോടും അല്ലാഹു ഒട്ടും അനീതി കാണിക്കുകയില്ല. അപ്പോൾ ഒരാൾ ആ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, ആ ശിക്ഷ ആസ്വദിക്കുന്നുണ്ട് എങ്കിൽ, ദുനിയാവിൽ നിന്ദ്യതയും ശാപവും കോപവും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, അതിന്റെ കാരണം അല്ല അനീതി കാണിക്കുന്നതല്ല, നിന്റെ ഇരു കൈകളും പ്രവർത്തിച്ചു വെച്ചതിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത് എന്നാണ്. അതാണ് ദാലിക അത്, ബിമാ ഖദ്ദമത്ത് യദാക്, നിന്റെ ഇരു കൈകളും പ്രവർത്തിച്ചു വെച്ചതിന്റെ ഫലമാണ്. വഅന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, ഒരടിമയോടും ഒരു ദാസനോടും ഒട്ടും അനീതി ചെയ്യുന്നവനല്ല എന്നുകൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. സഹോദരങ്ങളെ, മൂന്ന് ആയത്തുകളാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കുക. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദം വലാ കിതാബിൻ മുനീർ, ഒരു പ്രകാശം നൽകുന്ന ഗ്രന്ഥമോ ഒരു മാർഗദർശനമോ ശരിയായ അറിവോ ഇല്ലാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുന്നവർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് തെറ്റിച്ചു കളയുന്നതിന് വേണ്ടി അഹങ്കാരിയായിക്കൊണ്ടവൻ തിരിഞ്ഞു കളയുന്നു. ലഹു ഫിദ്ദുന്യാ ഖിസ്യുൻ, ദുനിയാവിൽ അവന് നിന്ദ്യതയുണ്ട്. വനുദീഖുഹു യൗമൽ ഖിയാമത്തി അദാബൽ ഹരീഖ്, അന്ത്യനാളിൽ കരിച്ചു കളയുന്ന ശിക്ഷ നാം അവനെ ആസ്വദിപ്പിക്കുകയും ചെയ്യും. ദാലിക അത്, ആ നിന്ദ്യതയും ആ കരിച്ചു കളയുന്ന ശിക്ഷയും അവൻ അനുഭവിക്കുന്നത്, ബിമാ ഖദ്ദമത്ത് യദാക്, നിന്റെ ഇരു കൈകളും പ്രവർത്തിച്ചു വെച്ചതിന്റെ ഫലമായിട്ടാണ്. വഅന്നല്ലാ, തീർച്ചയായും അല്ലാഹു, ലൈസ ബിളല്ലാമിൽ അബീദ്, ഒരടിമയോടും ഒരു ദാസനോടും ഒരക്രമവും ഒരനീതിയും ഒട്ടും ചെയ്യുന്നവനല്ല എന്നാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. ഒന്നുകൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം.
1: ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق ذلك بما قدمت يداك وَأَنَّ اللَّهَ لَيْسَ بِظَلَّامٍ لِّلْعَبِيدِ.
0: കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 8 മുതൽ 10 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സുലാഹി.
3: പീസ് റേഡിയോ സ്വരം. കാണുന്ന കാഴ്ചകൾ, വായിക്കപ്പെടുന്ന വരികൾ, ആലപിക്കുന്ന ഈണങ്ങൾ, വിശ്വവിസ്മയ ഗ്രന്ഥത്തിൻ്റെ ഉൾത്തുടിപ്പുമായി മറ്റൊരു ഗാനം. രചന പ്രൊഫസർ ഹാരിസ് സുബിൻ സലീം. ആലാപനം അബ്ദുല്ല തിരൂർക്കാട്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കേൾക്കുന്നത് നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിന്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മളിതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏതു മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളു പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ ആസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്. ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തുകൂടിയാണ് സൂറത്തുൽ ആസർ. സൂറത്തുൽ ആസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ആസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷേ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഖുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചവൻ പറഞ്ഞു ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷെറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപകടത്തിൻ്റെ ചിഹ്നം പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. പെട്ടെന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന ചിഹ്നങ്ങളാണ് അപകടത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി നൽകപ്പെടാറുള്ളത്. ഒരുപക്ഷേ നമ്മുടെ മനസ്സിലെപ്പോഴും

ഒരുപക്ഷേ അതും ആ മുറിവ് മറന്നുപോവാനും ആ വൈകല്യത്തെ തൽക്കാലം മനസ്സിൽ വിസ്മരിക്കുവാനും നിരന്തരമായ ജീവിത പ്രയത്നങ്ങളിലൂടെ പരിശീലനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് പറ്റിയേക്കാം. എന്നാൽ നാവിനാൽ ഏൽപ്പിക്കപ്പെടുന്ന മുറിവുകൾ ഉണങ്ങിപ്പോവുകയില്ലെന്ന് ഉറപ്പാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, വളരെ മാന്യമായി സമൂഹത്തിൽ ഒരധ്യാപകനായി ജീവിതം നയിച്ചിരുന്ന ഒരു മഹൽ വ്യക്തി, അദ്ദേഹത്തോടുള്ള ഒരു വിരോധം തീർക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ശത്രു മഷി വാങ്ങി അതിൽ വിരൽ മുക്കി വെളുത്ത പേപ്പറിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില അഴിമതി ആരോപണങ്ങൾ കഥയായി സൃഷ്ടിച്ചുണ്ടാക്കി അങ്ങാടികളിലെ മുഴുവൻ ചുമരുകളിലും ഒട്ടിച്ചു വെച്ചു. ഒരുപക്ഷേ വർഷത്തിൻ്റെ എത്രയോ പഴക്കങ്ങൾ അതിനുണ്ടെങ്കിലും ആ ആരോപണ വിധേയനായ വ്യക്തിക്കോ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ തലമുറകൾക്കോ അത് മറന്നു പോകാൻ പറ്റുന്നില്ല. ഒരാളുടെ അഭിമാനത്തെയാണ് നാവ് ഏറ്റവും ശക്തമായി ആക്രമിക്കുന്നത്. തിന്മയുടെ ഒരു വശമുള്ളതോടൊപ്പം തന്നെ നല്ലത്, ഏതു സന്ദർഭത്തിലും ഒരാളുടെ മനസ്സിന് കുളിരും സന്തോഷവും പകരുന്ന നല്ല വാക്കുകൾ പറയാൻ നാവുകൊണ്ട് പറ്റും. പക്ഷേ അപകടകാരിയായ നാവിനെ അപകടങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് നല്ല സൂക്ഷ്മതയും നല്ല ശ്രദ്ധയും വേണം. പ്രത്യേകിച്ചും നമ്മുടെ മുഴുവൻ വാക്കുകളും വായുവിൽ ലയിച്ചു പോയി അവസാനിക്കുന്നില്ല, എല്ലാം രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. മായൽ ഫിലുമിൻ ഖൗലിൻ ഇല്ലാലദൈഹി ഇല്ലാലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല. എങ്ങനെയല്ലാതെ സന്നിഗ്ധമായി എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മലക്കിന്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു വാക്കും പറയുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും അത് പുറത്തു വരുമ്പോൾ നന്മയാണോ തിന്മയാണോ അതിൻ്റെ പ്രതിഫലനമായി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പു വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നന്മകളാണല്ലോ മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്, തിന്മകളാണ് മനുഷ്യന് സ്വർഗം നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ തിന്മകളുടെ വലിയ ഒരളവിനെ തടുക്കാൻ നാവിൻ്റെ നിയന്ത്രണങ്ങളെ കൊണ്ട് പറ്റും. സൂക്ഷിച്ചുപയോഗിച്ചാൽ നന്മയുടെ വലിയ വലിയ പർവ്വതങ്ങൾ സൃഷ്ടിക്കാൻ നാവുകൊണ്ട് പറ്റും. അതുകൊണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മയ്യലുമനുലി മാ ബൈന ലിഹയൈഹി, ആര് എനിക്ക് ജാമ്യം നിൽക്കുന്നുവോ അവൻ്റെ താടിയെല്ലുകൾക്കിടയിലുള്ളതും വമാ ബൈന റിജ്ലൈഹി അവൻ്റെ കാലുകൾക്കിടയിലുള്ളതും, അലുമനുലഹുൽ ജന്ന അവൻ്റെ സ്വർഗത്തിന് ഞാൻ ജാമ്യം നിൽക്കുന്ന, സ്വർഗം തരാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇവിടെ താടിയെല്ലുകൾക്കിടയിലുള്ളത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവാണ്. നാവിൻ്റെ സൂക്ഷിച്ചുള്ള ഉപയോഗം നമുക്ക് നന്മകളെ നേടിത്തരുന്നു, നാവിൽ നിന്ന് വരുന്ന തിന്മകളെ അത് തടുക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ ഒരു വലിയ ഉപദേശത്തിൻ്റെ വചനങ്ങളെ വായിക്കുമ്പോൾ നാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടും. പ്രമുഖനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനോട് പറഞ്ഞു, അഖ്ബിർനി, എനിക്കറിയിച്ചു തരണം, അൻ അമലിൻ യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദുനി അനിന്നാർ, സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതുമായ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. കാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅൽത അൻ അളീമിൻ വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈഹി, നീ വലിയൊരു കാര്യമാണ് മുആദേ ചോദിച്ചത്, അത് അള്ളാഹു നിനക്ക് സുഗമത നൽകുന്നുവെങ്കിൽ, എളുപ്പം നൽകുന്നുവെങ്കിൽ നിനക്കത് എളുപ്പത്തിൽ സാധിച്ചേക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്താണ് സുഹൃത്തുക്കളെ? തഅബ്ദുല്ലാഹ വല തുശ്രിക് ബിഹി ഷൈഅൻ, നീ അള്ളാഹുവിനെ ആരാധിക്കുക, അവനോടൊപ്പം മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് വിശ്വാസത്തിൻ്റെ സംശുദ്ധതയാണ്. വത്തുഖൈമുസ്വലാത്ത, നീ നമസ്കാരത്തെ നിലനിർത്തുക. വത്തുഉത്തി സകാത്ത, നീ നിർബന്ധമായ ദാനം സകാത്ത് നൽകുക. വത്തസൂമു റമളാന, റമളാനിൽ നീ നോമ്പു നോൽക്കുക. വതഹജ്ജുൽ ബൈത്ത ഇനിസ്തതഅത ഇലൈഹി സബീല, നിനക്ക് വഴി സൗകര്യപ്പെടുന്നുവെങ്കിൽ നീ പരിശുദ്ധമായ കഅബയിൽ പോയി ഹജ്ജ് നിർവഹിക്കുക. തുമ്മ ഖാല, പിന്നെ പറഞ്ഞു, അല അദുല്ലുക അല അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാട

0: ങ്ങളെക്കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ. അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. അതായത് തിന്മകളിൽ നിന്നും നിന്റെ ജീവിതത്തെ എപ്പോഴും തടുത്തു നിർത്താൻ, തിന്മകൾ നിന്നിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ നോമ്പുകൊണ്ട് പറ്റും. വസ്സദഖത്തു തുതുഫിഉ അൽ ഖതീഅത കമാ യുതുഫിഉൽ മാഉ അന്നാർ, തീയിനെ വെള്ളം കൊണ്ട് കെടുത്തുന്നത് പോലെ തിന്മകളെ കെടുത്തിക്കളയാൻ, നീ ചെയ്ത പാപങ്ങളെ പരിഹരിക്കാൻ ദാനധർമ്മങ്ങൾക്കു പറ്റും. വസ്സലാത്തു റജുൽ ഫി ജൗഫില്ലൈ, രാത്രിയിലുള്ള ഒരാളുടെ നമസ്കാരം, രാത്രി നമസ്കാരം, ഏറ്റവും ശാന്തമായ രാത്രിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുക. എന്നിട്ട് പ്രവാചകൻ ഖുർആനിലെ ഒരു വചനം പാരായണം ചെയ്ത് കേൾപ്പിച്ചു. തതജാഫ ജുനൂബുഹും അനിൽ മലാജിഉ യദ്ഊന റബ്ബഹും ഖൗഫം വതമഅ വമിമ്മ റസഖനാഹും യുൻഫിഖൂൻ. രാത്രിയിൽ അവിടെ പാർശ്വങ്ങൾ എഴുന്നേൽക്കും. എന്നിട്ടവർ അള്ളാഹുവോട് ഭയത്തോടും ആഗ്രഹത്തോടെയും പ്രാർത്ഥിക്കും. അവർക്ക് നൽകിയിൽ നിന്നും അവർ ചെലവഴിക്കും എന്ന് പറഞ്ഞ വചനം നബി സാസമ ഓതിക്കേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അല ഉഖ്ബിറുക ബിറസിൽ അംറ് വ അമൂദിഹി വ ദിർവത്തി സനാമിഹി കുൽതു ബലായ റസൂലല്ലാ ഖാല റസുൽ അംറി അൽ ഇസ്ലാം, കാര്യങ്ങളിലെ ഏറ്റവും മുഖ്യമായത് ഇസ്ലാമാണ്. അമൂദുഹു അസ്വല, അതിൻ്റെ അടിസ്ഥാനപരമായ സ്തംഭം അത് നമസ്കാരമാണ്. വദിർവത്തു സനാമിഹി അൽ ജിഹാദ്, അതിൻ്റെ കടിഞ്ഞാൺ ജിഹാദാണ്, ധർമ്മസമരമാണ്. എന്നിട്ട് നബി സാസം ഒരു വാക്കു പറഞ്ഞു. അത് പറയാനാണ് ഈ സമ്പൂർണമായ ഉപദേശത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കേൾപ്പിച്ചത്. അല ഉഹ്ബിറുക അല ഉഹ്ബിറുക മുആദെ, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ. ബിമലാക്കി ദാലിക കുല്ലി, അവയെല്ലാം സമ്പൂർണമായ ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു തരട്ടെയോ. ഞാൻ പറഞ്ഞു, ബലയ റസൂലല്ലാ, അതേ റസൂലേ. ഫഅഖദ ബിലിസാനിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവ് പിടിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദ, കുഫ അലൈക ഹാദ, ഇതിനെ നീ തടുക്കുക. നമ്മുടെ നാവ് ജീവിതത്തിൻ്റെ മൊത്തം നിയന്ത്രണം ആ നാവിലാണ്. ആ നാവ് നല്ലതാണെങ്കിൽ ആ മനുഷ്യന്റെ മുഴുവൻ ജീവിതവും നന്നായി. ആ നാവ് ചീത്തയാണെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ, അവൻ എവിടെയെല്ലാം ഇടപെടുന്നുവോ അതെല്ലാം തിന്മയുള്ളതാക്കി തീർക്കാൻ ആ നാവിന് മാത്രം പറ്റും. അപ്പോൾ എത്രമാത്രമാണ് നാവിനെ കൊണ്ടുള്ള അപകടം? അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, അപകടം അപായമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പര്യായമായി നമ്മൾ കാണേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാവ് കൊണ്ടുള്ള അപകടം. എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നാ ലമുആഖിദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ ഈ നാവ് കൊണ്ട് എന്തു പറഞ്ഞാലും ഞങ്ങൾക്കതിനെല്ലാം ശിക്ഷയുണ്ടോ? അതെല്ലാം തെറ്റുകളും പാപങ്ങളുമാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയിട്ട് പറഞ്ഞു, മുആദ് വഹൽ യകുബ്ബു നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസ്വാഇദു അൽസിനത്തിഹിം, നരകത്തിൽ ആളുകൾ മുഖം കുത്തി വീഴുന്നത് അവരുടെ നാവ് കൊണ്ട് കൊയ്തെടുത്തത് നാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടല്ലാതെയല്ല എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മേഖല, നമ്മുടെ മക്കളുമായുള്ള ബന്ധം പരിശോധിക്കൂ. നാം പിതാവിനെക്കുറിച്ച് അവർക്കൊരു അഭിപ്രായമുണ്ട്, എന്താണ്? വാപ്പ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും, ഒരിക്കലും സ്നേഹത്തോടുകൂടെ ഞങ്ങളോട് സംസാരിക്കാറില്ല. അവിടെ പ്രതിയാകുന്നത് നാവാണ്. ഒരു നാവിനെ മക്കളോട് നല്ല നിലക്ക് ഉപയോഗിക്കുന്നതിൽ ആ പിതാവ് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോലിസ്ഥലത്ത് ഒരു അധ്യാപകനാവട്ടെ, നാവാണല്ലോ ഏറ്റവും പ്രധാനം. തൻ്റെ കുട്ടികളോട് സ്നേഹത്തോടുകൂടെ സംസാരിക്കുവാനും അവരുടെ അഭിമാനത്തെയോ ജീവിതത്തെയോ പ്രതികൂലമാക്കാത്ത പ്രയോഗങ്ങൾ നടത്താനും അയാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അയാൾ നല്ലൊരു അധ്യാപകനാകും. അതിടെ അയാളെ നിയന്ത്രിക്കുന്നത് എന്താണ്? നാവ് തന്നെയാണ്. മാതാപിതാക്കളും സുഹൃത്തുക്കളാണെങ്കിലോ, കൂടെ സംസാരിക്കുമ്പോൾ ആ സുഹൃത്തിൻ്റെ സംസാരമാണ് അവനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്, അവനുമായി നമ്മളെ അടുപ്പിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ നന്മകളും യഥാർത്ഥത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് നാവിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാവിനെ സൂക്ഷ്മതയോടുകൂടെ ഉപയോഗിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. ഏറ്റവും നല്ല ഒരു പരിഹാരം, സംസാരിക്കണമെന്ന് നിർബന്ധമുണ്ടോ എങ്കിൽ സംസാരിക്കുക. വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? കൂടുതൽ സംസാരിക്കുമ്പോൾ അബദ്ധമുണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് സംസാരത്തെ നിയന്ത്രിക്കുക, പരമാവധി മിണ്ടാതിരിക്കുക എന്ന് തീരുമാനിക്കുക. ആവശ്യമാകുന്ന സമയത്ത് സംസാരിക്കും എന്ന് ചിന്തിച്ചാൽ, ആവശ്യമാണോ എന്ന് ആലോചിച്ച് മാത്രം വായ തുറക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും നമുക്ക് നാവിൻ്റെ നിയന്ത്രണം സാധ്യമാകും. അതോടൊപ്പം നമ്മുടെ വാക്കുകളെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്ത് നാളെ നമ്മെ കേൾപ്പിക്കുന്ന ഒരു നാള് മരണശേഷം വരാനുണ്ടെന്നും മലക്കുകൾ നമ്മൾ പറയുന്ന ഒരു വാക്കും വിടാതെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് നിയന്ത്രണം സാധ്യമാകും. അങ്ങനെ വാക്കുകളെ സൂക്ഷിച്ച് മറ്റുള്ള അഭിമാനത്തെ ക്ഷതപ്പെടുത്താതെ നന്മകൾക്ക് വേണ്ടി നാം ഉപയോഗിച്ച് നല്ല ബന്ധങ്ങളെയും നല്ല ജീവിത സാഹചര്യങ്ങളെയും സൃഷ്ടിച്ച് നല്ലവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്, ആരാധനകളും സ്വഭാവ രൂപീകരണവും ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് ഷമീർ മദീനി.
1: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാലാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സത്യവിശ്വാസികൾ അനുഷ്ഠിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ പുണ്യങ്ങളാണ്. വമ്പിച്ച പ്രതിഫലം നമുക്ക് അതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. അതിലുപരി നമുക്ക് അനവധി നിരവധി നേട്ടങ്ങൾ ഈ ലോകത്തും നാളെ പരലോകത്തും ആ ആരാധന കൃത്യമായി അനുഷ്ഠിക്കുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നത് ഒരു വസ്തുതയാണ്. ഇസ്ലാം പഠിപ്പിച്ച ഏത് ആരാധനയും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, മരണം വരെയും നീ നിന്റെ റബ്ബിന് കീഴ്പ്പെട്ട് ആരാധനകൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. ആരോഗ്യമുള്ളപ്പോൾ, സ്വബോധമുള്ളപ്പോൾ ഒരു വിശ്വാസി ആരാധനയുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. നിസ്കാരം അത് പ്രായമായതിൻ്റെ പേരിൽ, രോഗിയായതിൻ്റെ പേരിൽ, വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ, യാത്രയായതിൻ്റെ പേരിൽ ഒന്നും ഒഴിവില്ല. സ്വബോധമുണ്ടോ എങ്കിൽ നമസ്കാരം നിർവഹിച്ചിരിക്കണം. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നുകൊണ്ട് നിർവഹിക്കണം. ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കിടന്നുകൊണ്ട് നിസ്കരിക്കണം. ഇങ്ങനെയൊക്കെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഖുർആൻ പറഞ്ഞതുപോലെ ആരാധന എന്നത് കേവലം ഒരു നിസ്കാരത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പടച്ചറബിനെ സമർപ്പിക്കുന്ന ആ കീഴ്വണക്കവും ആ ആരാധനകളും, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം. സക്കാത്ത് പോലെ തന്നെ മൂന്നാമതായി ഖുർആൻ പറഞ്ഞ നിസ്കാരം കഴിഞ്ഞ്, സക്കാത്ത് കഴിഞ്ഞ് നോമ്പിനെ സംബന്ധിച്ച് പകലന്തിയോളം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വികാര വിചാരങ്ങളെ നിയന്ത്രിച്ച് പടച്ചറബിൻ്റെ ഇഷ്ടത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അതിന് മുൻതൂക്കം നൽകി, പ്രാമുഖ്യം നൽകി, അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി ഒരു വിശ്വാസിയെടുക്കുന്ന നോമ്പ് അത് വലിയ സ്ഥാനമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടച്ചറബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഒരു ദിവസം നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി സബഈന ഖരീഫ, 70 വർഷത്തെ വഴിദൂരം അയാളെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റും, ദൂരപ്പെടുത്തുമെന്നാണ്. അതേപോലെ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു കർമ്മം അറിയിച്ചു തരൂ പ്രവാചകരെ എന്ന് ചോദിച്ച സഹാബത്തിനോട്, അനുജരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ നോമ്പെടുക്കുക, അതിന് സമാനമായ, അതിനോട് കിടപിടിക്കാൻ പറ്റിയ വേറൊരു കർമ്മവുമില്ല എന്ന് നിർദ്ദേശിച്ചത് കാണുവാൻ സാധിക്കും. ആ നോമ്പ് എങ്ങനെയാണ് വ്യതിരിക്തമാകുന്നത് അല്ലെങ്കിൽ മഹത്തരമാകുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ, നോമ്പിൽ ചെയ്യുന്ന കർമ്മങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചാൽ നോമ്പുകാരൻ വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിരീക്ഷണം, നോമ്പിൽ സത്യത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നതാണ്. നിസ്കാരത്തിലാണെങ്കിൽ നമ്മൾ ഒല്ലുകൊടുക്കും, അതേപോലെ നഗ്നതകൾ മറച്ച് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടി, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി, ദുആഉൽ ഇസ്തിഫ്താഹ്, സൂറത്തുൽ ഫാത്തിഹ, ഖുർആനിലെ മറ്റേതെങ്കിലും ആയത്തുകൾ, സൂറത്തുകളൊക്കെ ഓതി റുക്കു, ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നോമ്പുകാരനെ സംബന്ധിച്ച് നോമ്പിലേക്ക് നമ്മൾ കടന്നാൽ എന്താണ് ചെയ്യുന്നത്? നോമ്പിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറിച്ച് ചെയ്യാതിരിക്കലാണ്. നമ്മുടെ മനസ്സ് കൊതിക്കുന്ന പലതും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെ മുഖവിലക്കെടുത്തുകൊണ്ട് തർക്കു മഹ്ബൂബാത്തിൻ നഫ്സി വതലദ്ദുദാതിഹ, മനസ്സിൻ്റെ കൊതിയും താൽപ്പര്യവുമൊക്കെ ഉപേക്ഷിക്കുകയാണ്. ഈസാറൻ ലി മഹബ്ബത്തില്ലാഹി വമർദാത്തി, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും തൃപ്തിക്കും പ്രാധാന്യം നൽകിക്കൊണ്ട്, അതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെയും താൽപ്പര്യങ്ങളെയും മാറ്റിവെക്കുകയാണ്. നല്ല ചൂടുള്ള സമയത്ത് ദാഹിച്ച് വലഞ്ഞ് നാക്കങ്ങ് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ടാകും. വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടാനുണ്ട്, പക്ഷെ നമ്മളാരും നോമ്പുകാരായിരിക്കെ പകൽ സമയത്ത് വെള്ളം കുടിക്കാറില്ല. എന്തുകൊണ്ടാണ്? ആവശ്യമില്ലാഞ്ഞിട്ടല്ല, വെള്ളം കിട്ടാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ സ്വീകരിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെച്ചതാണ്. അതേപോലെ വിശപ്പിൻ്റെ കാര്യത്തിലും മറ്റ് വികാര വിചാരങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നാം എടുക്കുന്ന നോമ്പ് അതൊരു പരിശീലന കളരിയാണ്. അങ്ങനെ ഒരു വിശ്വാസിയെ ആ നോമ്പിലൂടെ ലഅല്ലക്കും തത്തഖൂൻ, തക്കവയുള്ളവരാക്കി മാറ്റുമെന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞത്. എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകിയ മറുപടി, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ നോമ്പ് എന്തിനാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖവയുള്ളവരായി മാറാൻ വേണ്ടി. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകാൻ, വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച്, അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ തിന്മകളിൽ നിന്ന് അകന്ന് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് തഖവയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുകയാണ് വിശ്വാസിയെ നോമ്പ് ചെയ്യുന്നത്. ആരെങ്കിലും നോമ്പുകാരനെ നോമ്പ് സമയത്ത് നോമ്പുകാരനോട് ഷണ്ട കൂടാൻ വഴക്കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വൈൻ സാബഹു അഹദുൻ, ഒരാൾ ചീത്ത പറഞ്ഞു അയാളെ, നോമ്പുകാരനെ, അല്ലെങ്കിൽ അടിപിടി കൂടാൻ വഴക്കുകൂടാൻ വന്നു, അപ്പോൾ എന്ത് പറയണം? ഫൽ യഖുൽ ഇന്നി മുറുൻ സ്വായിം, അയാൾ പറയട്ടെ ഞാൻ നോമ്പുകാരനാണ് നിന്നെപ്പോലെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ കേവലം അന്നപാനീയങ്ങൾ ഒഴിവാക്കലല്ല നോമ്പ്, ആ നോമ്പ് ചില സ്വഭാവ രൂപീകരണം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, ചില നിയന്ത്രണങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, ചില മാറ്റങ്ങൾക്ക് നമ്മെ അത് അർഹമാക്കുന്നുണ്ട്, പാകപ്പെടുത്തുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പുകാരനോട് വഴക്കുകൂടാൻ ഷണ്ട കൂടാൻ ആരെങ്കിലും പറഞ്ഞാൽ അയാളിൽ നിന്ന് മാറിപ്പോകണം, അയാളോട് പറയണം എനിക്ക് നോമ്പാണ്, ഞാൻ നോമ്പുകാരനാണ് എന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദ ത്വആമഹു വശറാബഹു, ആരെങ്കിലും മോശമായ വൃത്തികെട്ട വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കുവാൻ സന്നദ്ധനല്ലെങ്കിൽ അയാൾ പിന്നെ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് അന്നപാനീയങ്ങൾ ഒഴിവാക്കി വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് പട്ടിണി കിടക്കുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല, അള്ളാഹ്ക്ക് അത് ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ നോമ്പ് അതിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് പാകമായ നോമ്പാകണമെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കണം, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, ഇടപാടുകളിൽ, നോട്ടത്തിൽ, നടത്തത്തിലൊക്കെ അത് സ്വാധീനിക്കണം. അഥവാ ഇസ്ലാം പഠിപ്പിക്കുന്ന ആരാധനാകർമ്മങ്ങൾ ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റാൻ, സ്വഭാവം ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിക്കാൻ, അതിനെ പാകപ്പെടുത്താൻ ആ ഇബാദത്തുകൾക്ക് കഴിയും, അതിന് പറ്റുന്ന രീതിയിലാണ് ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങൾ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതേപോലെ നിർബന്ധമായ മറ്റൊരു ആരാധനാകർമ്മമാണ് ഹജ്ജ്. ഇസ്ലാം കാര്യങ്ങൾ എണ്ണിപ്പഠിക്കുമ്പോൾ അഞ്ചാമത്തെ നിർബന്ധ ബാധ്യതയായി പഠിക്കുന്ന ഹജ്ജ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല പ്രകൃതക്കാർ, പല സ്വഭാവക്കാർ, പല പെരുമാറ്റങ്ങളുമായിട്ടാണ് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരുന്നത്. പക്ഷേ ഒരേ മനസ്സുമായി അവരുടെ തേട്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ചോദ്യങ്ങൾ, അവരൊരുവിടുന്ന മന്ത്രധ്വനികൾ, തൽബിയത്ത്, പ്രാർത്ഥനകളൊക്കെ ഒരേപോലെയാണ്. അങ്ങനെ പോകുന്ന ആ ഹജ്ജിൻ്റെ യാത്രയും ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമൊക്കെ ധാരാളം പരിവർത്തനങ്ങൾക്ക്, ധാരാളം നന്മകൾ സമ്മാനിക്കുന്ന വിധത്തിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത് അലയടിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് പരിശുദ്ധ ഖുർആൻ ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശ്വാസികളോട് പറഞ്ഞത്, തസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഹജ്ജിനു വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്, കരുതിവെക്കേണ്ടത് ഈ തഖ്വ ബോധമാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാനും അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സും സന്നദ്ധതയുമാണ്. കാരണം നിങ്ങൾ സമ്പാദിക്കുന്നതിൽ നിങ്ങൾ ഒരുക്കുന്ന പാതേയങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആ തഖ്വയാണ്, സൂക്ഷ്മതാബോധമാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അതേപോലെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം ഉണർത്തി, അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൻ്റെ മാസങ്ങൾ അറിയപ്പെട്ട ദിവസങ്ങളാണ്, മാസങ്ങളാണ്. ആ ഹജ്ജ് മാസങ്ങളിൽ അഥവാ ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ ഈ മാസങ്ങളിൽ ഹജ്ജിന് വേണ്ടി നിങ്ങൾ തയ്യാറായി പോകുമ്പോൾ നിങ്ങൾ മോശമായ, മ്ലേച്ഛമായ വാക്കുകളും അതേപോലെ അധർമ്മങ്ങളും തിന്മകളും തെറ്റുകളും ഒഴിവാക്കേണ്ടതുണ്ട്. അവിടെ അനാവശ്യമായ തർക്കങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ, ഹജ്ജ് ഹജ്ജാകണമെങ്കിൽ ഉമ്മ പ്രസവിച്ച ഒന്നാമത്തെ ദിവസം പോലെ പിഞ്ചു പൈതലിനെ പോലെ പാപക്കറകൾ കഴുകി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരാൻ, സ്വർഗം നേടാൻ പര്യാപ്തമായ അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ ആ ഹജ്ജ് നമ്മുടെ സ്വഭാവത്തെ വിമലീകരിക്കണം, മനസ്സിനെ ശുദ്ധീകരിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ലാതെ കേവലം ആളുകൾക്കിടയിൽ എല്ലാവരും പോകുന്നു ഹജ്ജിന്, ഞാനും പോയി ഹജ്ജിന്, ആളുകൾക്കിടയിൽ ഒരു ഹാജി എന്നുള്ള പേര് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹജ്ജാകരുത്. ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ മഖ്ബൂലും മബ്റൂറുമായ അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന പ്രമാണങ്ങൾ പഠിപ്പിച്ചതുപോലെയുള്ള ഹജ്ജും ഉംറയുമായിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ ആ ഹജ്ജിന് വലിയ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. അത് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുവാൻ കഴിവുറ്റതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താൽപ്പര്യം. അതിനു പുറമെ ഇസ്ലാം പഠിപ്പിച്ച ഏത് നന്മയും റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ മനസ്സിലും മാറ്റങ്ങൾ സൃഷ്ടിക്കും. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്നത് പോലും പുണ്യമായിട്ടാണ്, ഈമാനിൻ്റെ ഒരു ശാഖയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാത്തത്തുൽ അദ അനിത്തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ആരാധനാവേളയിൽ മാത്രമല്ല റബ്ബുമായിട്ടുള്ള ബന്ധം, ആ ആരാധന അയാളുടെ ജീവിതത്തിൽ മുച്ചൂടും നന്മകൾ പ്രസരിപ്പിക്കുന്ന ഒരു നല്ല വടവൃക്ഷം പോലെ മധുരമാർന്ന കായികനികൾ സദാസമയവും യഥേഷ്ടം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല വൃക്ഷം പോലെയാണ് വിശ്വാസി. അതുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് നല്ലതല്ലാതെ അത് വാക്കായിരുന്നാലും പ്രവൃത്തിയായിരുന്നാലും സമീപനങ്ങളായിരുന്നാലും ഉണ്ടാവുകയില്ല. നല്ലത് മാത്രം സമ്മാനിക്കുന്ന നന്മയുടെ ഒരു വൻ വൃക്ഷമായി, വടവൃക്ഷമായി മാറാൻ അയാൾക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിഖുൻ നാസ ബിഖുലുഖിൻ ഹസൻ, നീ നല്ല സ്വഭാവത്തോടുകൂടി ആളുകളോട് പെരുമാറണം. ആ സൽസ്വഭാവം മീസാനിൽ ഏറ്റവും കനം തൂകുന്ന നന്മയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പോലെ തന്നെ അത് വളർത്തിയെടുക്കുന്ന സ്വഭാവ പെരുമാറ്റങ്ങളെക്കൂടി നമുക്ക് ഉൾക്കൊള്ളുവാനും യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ആരാധനകളും സ്വഭാവ രൂപീകരണവും. ഇതിൻ്റെ രണ്ടാം ഭാഗം അവതരിപ്പിച്ചത് ഷമീർ മദീനി.
2: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സിലേക്കാണ് മോർണിംഗ് ലൈവ് കഴിഞ്ഞിപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരു നല്ല കേൾവിയുടെ നല്ല സുഖങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അടുത്തൊരു സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. റേഡിയോ വൈബ്സ്, എല്ലാവർക്കും റേഡിയോ വൈബ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ മുസ്തഫ മാസ്റ്റർ എപ്പിക്കാട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വീട്ടി അബ്ദുൽ സലാം. മുസ്തഫ മഷേ, നമുക്ക് വൈബ്സ് തുടങ്ങാം.
1: ഓക്കെ, എന്നത്തെയും പോലെ നമുക്ക് ഇൻസൈറ്റിലൂടെ തുടങ്ങാം.
0: മതരഹിത ആത്മീയത കാപ്പട്ടിയും കച്ചടവും എന്നതാണ് ഇന്നത്തെ ഇൻസൈറ്റിന്റെ ടോപ്പിക്. ആരാണ്?
1: അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ് അവതരിപ്പിക്കുന്നത്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബി വസല്ലം. സഹോദരങ്ങളെ, മതം, ആത്മീയത എന്നീ പദങ്ങൾ സാധാരണ പരസ്പര പൂരകങ്ങളായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ചരിത്രത്തിലുടനീളം മതങ്ങളെ തിരസ്കരിച്ചുകൊണ്ടുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളും നമ്മൾക്ക് കാണുവാൻ കഴിയും. അവയിൽ ചിലത് മതങ്ങളെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളായിരുന്നെങ്കിൽ, മറ്റു ചിലത് മതങ്ങളുടെ യഥാർത്ഥ ആത്മീയ മൂല്യം തങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നും, അല്ലെങ്കിൽ ദൈവത്തിലേക്കടുക്കുവാൻ ഏറ്റവും സമ്പൂർണമായ മാർഗം ഞങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് എന്ന രീതിയിൽ ഒരു മതത്തിൻ്റെ തന്നെ ഭാഗമായി നിന്നുകൊണ്ട് വാദിക്കുകയും ചെയ്തിട്ടുള്ളവർ. ഇങ്ങനെ മതത്തെ ഒരർത്ഥത്തിൽ അരുനിർത്തിക്കൊണ്ട് ആത്മീയ പ്രസ്ഥാനങ്ങളെന്ന നിലയിൽ വ്യാപകമായി ലോകത്ത് പല കാലഘട്ടങ്ങളിലും പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ മതങ്ങളെന്നാൽ ചില പ്രത്യേക വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ ഇവയെല്ലാം ഒത്തുചേർന്നതാണ് എന്ന് നമുക്കറിയാം. ഓരോ മതവും കൊണ്ടുനടക്കുന്ന മൂല്യസങ്കല്പങ്ങളുണ്ടാകാം, അന്ധവിശ്വാസങ്ങൾ പോലും ഉണ്ടാകാം. തീർച്ചയായും പരമ്പരാഗതമായി അനുവർത്തിച്ചു വരുന്നതാണ് ലോകത്തെ മിക്കവാറും മതങ്ങളെല്ലാം. എന്നാൽ സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ചില പ്രമാണങ്ങളുടെ കെട്ടുബലമുണ്ടായിരിക്കാം. പൂർണ്ണമായും പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടോ അവയെ മാത്രം മുൻനിർത്തിക്കൊണ്ടോ മതവിശ്വാസികളായി ജീവിക്കാതിരിക്കുമ്പോൾ തന്നെയും ഏതാണ് വേദഗ്രന്ഥം എന്ന് ചോദിക്കുമ്പോൾ ഒരു മതഗ്രന്ഥത്തെ അവർ ചൂണ്ടിക്കാണിക്കും. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായും വിശുദ്ധ ഖുർആനിനെയും അതിൻ്റെ വ്യാഖ്യാനമായി ജീവിച്ച പഠിപ്പിച്ചു തന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിൻപറ്റുന്നവരാണ് മുസ്ലിങ്ങളെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഇസ്ലാമിൽ പോലും നമ്മൾക്കറിയാം ധാരാളമായി ഇത്തരത്തിലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയും പല കാലഘട്ടങ്ങളും അവ ഇസ്ലാമിന് വലിയ ശത്രുക്കളെന്ന പോലെ തന്നെ സാധാരണയുള്ള വിശ്വാസികളോട് പെരുമാറുകയുമെല്ലാം ചെയ്ത ചരിത്ര കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം സൂഫി പ്രസ്ഥാനങ്ങൾ. സൂഫി പ്രസ്ഥാനങ്ങൾ പലപ്പോഴും വാദിച്ചു കൊണ്ടിരുന്നത് അവർക്ക് ഉന്നതമായ ആത്മീയ ജ്ഞാനമുണ്ട്, ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള വെളിപാടുകൾ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർ കണ്ടെത്തിയ ചില മാർഗങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, ചില കർമ്മങ്ങൾ ഇതെല്ലാം മതമെന്ന നിലയിൽ ഇസ്ലാം കൊണ്ടു നടക്കുന്നവയേക്കാൾ കൂടുതൽ ഔന്നത്യമുള്ളതാണ്, ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ദൈവത്തെ പ്രാപിക്കുവാൻ, ദൈവത്തിൽ അലിഞ്ഞു തീരുവാൻ, ദൈവത്തിൻ്റെ ഭാഗമാകുവാൻ കഴിയുമെന്നൊക്കെ രീതിയിലുള്ള വാദങ്ങളാണ് സൂഫിയാക്കളൊക്കെ പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിലൊരു സൂഫി മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ആധുനികവും പൗരാണികവുമായി ഇത്തരത്തിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ, വിശ്വാസ സമൂഹങ്ങൾ വന്നുപോയിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ തന്നെ ഭക്തി പ്രസ്ഥാനങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ അവർ പൂർണ്ണമായും ഹൈന്ദവ മതത്തെയോ അന്നുണ്ടായിരുന്ന ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരായിരുന്നു. ആധുനിക കാലത്തേക്ക് വന്നാൽ നമുക്കറിയാം അമേരിക്കയിൽ പോലും പുരോഗതിയുടെ ഉത്തുംഗതയിലെത്തി നിൽക്കുന്ന സമയത്താണ് അവിടെ ഇത്തരത്തിലുള്ള പല കൾട്ടുകളും രൂപപ്പെടുന്നത്. NRMs എന്ന് പറയുന്ന ന്യൂ റിലിജിയസ് മൂവ്മെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. UFO റിലീജിയൻസ് എന്ന് പറയുന്നവ, എന്ന് വെച്ചാൽ അവർ ഈ ഏലിയൻസിനെയൊക്കെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ദൈവസങ്കല്പം, ഹെവൻസ് ഗേറ്റ്, സ്വർഗ കവാടത്തിലേക്കുള്ള മാർഗം കാണിച്ചു തരാമെന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ, ഇതുപോലെ തന്നെ രക്ഷകവാദവുമായി മുന്നോട്ട് വന്ന തങ്ങൾ പ്രവാചകന്മാരാണ് അല്ലെങ്കിൽ രക്ഷകന്മാരാണ് എന്ന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ജിം ജോൺസിനെ പോലെ, ഡേവിഡ് ഖുറൈഷിനെ പോലെയുള്ള ആളുകളുടെ പ്രസ്ഥാനങ്ങൾ, കരിസ്മാറ്റിക് റിലിജ്യൻ അല്ലെങ്കിൽ കരിസ്മാറ്റിക് ക്രിസ്ത്യാനിറ്റി എന്ന പേരിൽ അമേരിക്കയിലും മറ്റുമൊക്കെ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ, സൈൻറ്റോളജി പ്രസ്ഥാനങ്ങൾ, അങ്ങനെ ആധുനിക കാലത്തു തന്നെയും ക്രിസ്തു മതത്തിൻ്റെ ആ ചട്ടക്കൂടുകളെ ഭേദിച്ചുകൊണ്ട് കൂടുതൽ വലിയ, കൂടുതൽ ഉന്നതമായ ആത്മീയ മൂല്യങ്ങളുള്ളതാണ് എന്ന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭാരതീയ ആത്മീയതയെ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിലെ ജനങ്ങൾ വലിയ തോതിൽ അതിൽ ആകൃഷ്ടരാവുകയും അങ്ങനെ ഇന്ത്യയിലെ ഈ വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രാക്ടീസസ്, അത്തരം പ്രാക്ടീസസിനെയെല്ലാം പഠിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആ രീതിയിൽ ഉള്ള ചില പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മാഡം ബ്ലാവസ്കിയെ പോലുള്ള അയർലൻഡിൽ ജീവിച്ചിരുന്ന അവരൊക്കെ ഇന്ത്യയുടെ മാജിക് പ്രാക്ടീസസിനെ ആ രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നവരാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 19-ഉം 20-ഉം നൂറ്റാണ്ടുകളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഇത്തരത്തിലുള്ള മതരഹിതമായ ആത്മീയ പ്രസ്ഥാനങ്ങൾ. ഇവയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആത്മീയതയുടെ പേരിലുള്ള വലിയ കച്ചവട പ്രസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ ചൂഷക സംഘങ്ങളായി പരിണമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒന്നുകിൽ അവർ ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയുള്ള ഉപാധിയായി ഇത്തരം ആത്മീയതയെ കൊണ്ടു നടന്നവരായിരുന്നു, സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ഈ മാർഗങ്ങളെ അവലംബമാക്കിയവരായിരുന്നു, ഈ ചിലതായിട്ട് വിവിധ മതങ്ങളുടെ സങ്കേതങ്ങളെ ആശയങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് കെട്ടുപിണഞ്ഞ രീതിയിലുള്ള കൂടുതൽ ആകർഷകമെന്ന് തോന്നാവുന്ന രൂപത്തിലുള്ള മതസങ്കല്പങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ചിലതാകട്ടെ വളരെ ഓപ്പണായിക്കൊണ്ട് തന്നെ ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഞ്ചാവ് തൊട്ട് ഈ സൈക്കഡലിക്കായിട്ടുള്ള സ്പിരിച്വൽ ക്വസ്റ്റിനെ വരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ആത്മീയ പ്രസ്ഥാനങ്ങളിൽ വൾഗറായ ലൈംഗിക പ്രാക്ടീസുകൾ അല്ലെ അത്തരത്തിലൊക്കെയുള്ള പല ഈ നഗ്നമായി ജീവിക്കുക, എപ്പോൾ വേണമെങ്കിലും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കുക, വിവാഹം കുടുംബം ഇത്തരം കെട്ടുപാടുകളെയെല്ലാം നിഷേധിക്കുക, അത്തരം കമ്മ്യൂണുകളായിക്കൊണ്ട് ജീവിക്കുക, അങ്ങനെയുള്ള ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ അപ്പോഴും മറ്റൊരു ഭാഗത്ത് ആത്മാവിനെ തങ്ങളാണ് അറിയുന്നത്, ആത്മാവിനെ നിങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, ആത്മാവിന് മോക്ഷപ്രാപ്തി ഇതിലൂടെയാണ് ലഭിക്കുക എന്ന രീതിയിൽ ഇവയെ ഒരാത്മീയ പ്രസ്ഥാനങ്ങളായി തന്നെ അവതരിപ്പിക്കാനും ശ്രമിക്കാറുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ ജീവിച്ച ഒരുപക്ഷെ ഉദാര ലൈംഗികതയുടെ ഏറ്റവും വലിയ വക്താവായിരുന്ന, അതിൻ്റെ അപ്പോസ്തലനായിരുന്ന, അതിന് ലോകത്തുടനീളം ഒരു വലിയ കൾട്ടായി തന്നെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയായിരുന്നു ആചാര്യ രജനീഷ്. അദ്ദേഹവും ആത്മീയതയെക്കുറിച്ചും ആത്മീയ ഗുരു എന്ന നിലയിൽ തന്നെയാണ്, മാസ്റ്റർ ഈസ് എ മിറർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മിററിലേക്ക് നോക്കി വേണം ആത്മീയതയെ മനസ്സിലാക്കാൻ. ആ ഒരു അത്തരം ചില വാദമുഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ആശ്രമത്തിലെത്തിപ്പെടുന്ന എല്ലാ സ്ത്രീകളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം നേടിയെടുക്കുകയാണ് ചെയ്തത്. നമ്മൾക്കറിയാം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ മാത്രമല്ല ഇവരുള്ളത്, മുസ്ലിങ്ങൾക്കിടയിലാണെങ്കിലും ഹിന്ദുക്കൾക്കിടയിലുള്ള ആത്മീയ ഗുരുക്കളാണെങ്കിലും മുസ്ലിങ്ങൾക്കിടയിലുള്ള ഔലിയാക്കൾ, സൂഫിയാക്കൾ, പല തുരീക്കത്തുകളുടെയും ആളുകൾ, ഇതുപോലെ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ആളുകൾ, ഇവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആത്മീയതയുടെ ഒരു മറുതലം കാണിച്ചുകൊണ്ട് മതത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുകയും എന്നാൽ തങ്ങളുടേതായ ഇച്ഛാനിഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാവുന്ന വിധത്തിൽ ആളുകൾക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ പകർന്നു നൽകുകയുമാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇതിനു വേണ്ടി ആദ്യം വിശ്വാസം ആർജിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള മാജിക് പ്രാക്ടീസസോ അല്ലെങ്കിൽ പൈശാചിക സഹായങ്ങൾ വരെ അവർ തേടുകയും ആ ഒരു വിശ്വാസം ആർജിച്ചതിന് ശേഷം തങ്ങളുടെ ഇച്ഛാനിഷ്ടമായി പ്രവർത്തിക്കുന്ന ഒരടിമ സമൂഹത്തെ, ഒരടിമ സംഘത്തെ ഉണ്ടാക്കിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തുടനീളം എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള മതരഹിത ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെ ചേർത്ത് വച്ച് നോക്കിയാൽ ഒന്നിച്ചു പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവ മതം പലപ്പോഴും കൊണ്ടു നടക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ചട്ടക്കൂടിനെ നിരാകരിക്കുവാനും തങ്ങളുടെ ഇച്ഛാനുസരണം ജീവിക്കുവാനും തങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അത് ഇത്തരമൊരാത്മീയ പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ മറവിൽ സ്വകാര്യമായി ആസ്വദിക്കുവാനും നേടിയെടുക്കുവാനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അല്പം ബുദ്ധിയുള്ള ഏതൊരാൾക്കും വേഗത്തിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് മതങ്ങളെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതങ്ങളുടെ ഏറ്റവും മഹത്തായ മൂല്യമെന്ന നിലയിൽ അതിനകത്തുള്ള കർമ്മങ്ങളെ നിരാകരിച്ചുകൊണ്ട് അതിനകത്തെ ദൈവീകമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങളെയും നിരാകരിച്ചുകൊണ്ട് കേവലം ആത്മീയതയുടെ മറ സ്വീകരിച്ച് അല്ലെങ്കിൽ കേവലം ആത്മീയതയെ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് വരുന്ന പ്രസ്ഥാനങ്ങൾ, അത്തരം പ്രസ്ഥാനങ്ങളുടെ എല്ലാം തന്നെ ആകത്തുക എന്ന് പറയുന്നത് മതങ്ങളെ ദൈവത്തെ അറിയുവാൻ ദൈവം തന്നെ പഠിപ്പിച്ച മതത്തിൻ്റെ ചട്ടക്കൂടിനെ തകർത്ത് അല്ലെങ്കിൽ അത് നിർബന്ധമെന്ന് പറയുന്ന കർമ്മങ്ങളെ വിശ്വാസങ്ങളെ ആശയങ്ങളെ ആചാരങ്ങളെ അതിനെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് കേവലം മനുഷ്യൻ്റെ തൃപ്തിക്ക് താല്പര്യങ്ങൾക്ക് അനുസൃതമായ അതിൻ്റെ നേതാക്കളുടെ നേട്ടങ്ങൾക്ക് മാത്രം ഗുണകരമാകുന്ന രൂപത്തിലുള്ള ചില സംഘങ്ങളായി പ്രസ്ഥാനങ്ങളായി അവ മാറുന്നു എന്നുള്ളതാണ്. ഇതിനാധുനികവും പൗരാണികവുമായ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമ്മൾ ഒരിക്കലും തന്നെ ഇത്തരത്തിൽ മതങ്ങൾ നിരാകരിച്ചുകൊണ്ടുള്ള ഒരാത്മീയ പ്രസ്ഥാനത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ തുരീക്കത്തുകളും സൂഫി ദർശനങ്ങളുമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും മതങ്ങളുടെ വളരെ നിർണായകമായ വളരെ സുപ്രധാനമായ പലതിനെയും തിരസ്കരിക്കുന്നത് കാണാൻ പറ്റും. നമസ്കാരം ആവശ്യമില്ലാത്ത ഷെയ്ക്കുകൾ, മദ്യപിക്കാവുന്ന ഷെയ്ക്കുകൾ, ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള മതരഹിതമായ ഒരാത്മീയതയുടെ ഉൽപ്പന്നമാണ് ഇവ എന്നുള്ളതാണ്. അത്തരം പ്രസ്ഥാനങ്ങളെ സൂക്ഷിക്കുക, വഞ്ചിക്കപ്പെടാതിരിക്കുക. അവ കാപട്യവും കച്ചവടത്തിന് വേണ്ടിയുള്ള വളരെ സമർത്ഥമായ ശ്രമവുമാണ് എന്നറിയുക. നമ്മളെ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
2: മാഷാല്ലാ, മതരഹിത ആത്മീയത, കാപട്യവും കച്ചവടവും, ഈ വിഷയം ആയിരുന്നു ഇതുവരെ ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത്. ഇൻസൈറ്റിൽ ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ.
3: മാഷാല്ലാ, നമുക്ക് ഒരു ഗാനം കേട്ട് തിരിച്ചു വരാം. ഇനി നമ്മൾ റേഡിയോ വൈബ്സിൽ സ്വരത്തിലേക്ക്.

0: മനോഹരമായ ഗാനത്തിൻ്റെ ഈരടികളിലൂടെ നമ്മൾ കടന്നുപോയി. സ്വരം എപ്പോഴും നമുക്ക് സന്തോഷവും കൗതുകവും ഒക്കെ നൽകുന്ന കാര്യമാണല്ലോ. അപ്പോൾ പാട്ടിനായിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ റേഡിയോ വൈബ്സും നമ്മളെ വൈബാക്കുന്നതിൽ സ്വരത്തിന് വലിയ പങ്കുണ്ട്. നമ്മൾ വൈബ്സിൽ ഇനി ആരോഗ്യ വിചാരത്തിലേക്കാണ്.
1: ഓക്കെ, ഒത്തിരി വിചാരങ്ങൾക്കപ്പുറത്ത് ആരോഗ്യ വിചാരങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇനി നമുക്ക് കേൾക്കാനിരിക്കുന്നത്. ഡോക്ടർ ഡാനിഷ് സലീം ആൻഡ് സലാഹുദ്ദീൻ ഇ നമ്മോടൊപ്പം ചേരുന്നു.
0: ചൂടുകാലത്തെ രോഗങ്ങൾ എന്നതാണ് വിഷയം, കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ ഡാനിഷ് സലീമിനെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ കോർ ഫാക്കൽറ്റി മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ആണ്. അതോടൊപ്പം തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ഹെഡും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് എന്ന ചാനൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ഡോക്ടർ ഒരിക്കൽ കൂടി പീസ് റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൂടുകാലത്തുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഡോക്ടർ, ഇപ്പോൾ സാധാരണ നമ്മൾ ചൂടുകാലത്തൊക്കെ കേൾക്കുന്ന ഒരു ന്യൂസാണ് ചൂടേറ്റ മരണങ്ങൾ. ചൂടേറ്റ് ആളുകൾ മരിച്ചു വീഴാണ്, കുഴഞ്ഞു വീഴാണ്. എന്താണ് ഈ ചൂടേറ്റിട്ടുള്ള മരണങ്ങൾ, എന്താണ് ഇതിന് കാരണം?
3: സി, നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ചൂടേൽക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിന് ആ ഒരു ചൂട് താങ്ങാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് സ്ഥിരമായിട്ട് നമ്മൾ എ സിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചൂടേൽക്കാത്തൊരു വ്യക്തി, പെട്ടെന്ന് നമ്മളൊരു നല്ല ഒരു 56°C അല്ലെങ്കിൽ ഒരു 50°C പോയി നിൽക്കുകയും അത് കുറച്ച് നേരം, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം നിൽക്കുക, ഒരു സ്കൂൾ അസംബ്ലിക്ക് നിൽക്കുകയാണെന്ന് കരുതുക. ആ ഒരു ചൂട്, ഒരു ചൂടുള്ള സമയത്ത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഹൈപ്പോതലാമസ് ആണ് ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് അത് പറ്റാതാവും. അതായത് ആ കൺട്രോൾ, ഹീറ്റ് റെഗുലേഷൻ തന്നെ തെറ്റിപ്പോവും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഇവിടെ അപസ്മാരം വരികയും രോഗി കുഴഞ്ഞു വീണുകയും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സാധാരണ അതിൽ ഈ സൺബാത്തിനൊക്കെ പോയി കിടക്കുന്ന നമ്മുടെ ഈ സാധാരണ ഫോറിനേഴ്സൊക്കെ വന്ന് സൺബാത്തൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും ചൂടുള്ള സമയത്തൊക്കെ വരുന്ന സൺബാത്ത് ചെയ്യും. അവർ ദേഹം മൊത്തം പൊള്ളി, അതുപോലെ ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് സ്ഥിരം നമുക്ക് എപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരാറുണ്ട്. ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു പേഷ്യൻ്റെ കണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്ഥിരം വരാറുള്ളൊരു പ്രശ്നമാണ്. അത് നമുക്ക് ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജ് ആണ് ഏറ്റവും ഡേഞ്ചറസ്. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
2: തീർച്ചയായും ഡോക്ടർ, ഇവിടെ ഒരു ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞു. സാധാരണ ഇങ്ങനത്തെ പ്രോഗ്രാംസ് പീസ് റേഡിയോയിൽ വരുമ്പം ചില ശ്രോതാക്കളെങ്കിലും ചോദിക്കും എന്താണ് ഈ സാധനം എന്നൊക്കെ ഇങ്ങനെ കമൻസിനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ, എന്താണ് ഈ ഹീറ്റ് സ്ട്രോക്ക് പറഞ്ഞത്? അപ്പോൾ സാധാരണ ചിലപ്പം ചൂടുണ്ടാകുമ്പോൾ ചില ആളുകളുടെ ശരീരമൊക്കെ ഇങ്ങനെ ചുവന്ന് ഒരു കളറൊക്കെ മാറും, ചിലരെ മസിലിനൊക്കെ പ്രശ്നം വരും. അതാണോ ഹീറ്റ് സ്ട്രോക്ക്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്?
3: അത് നല്ലൊരു ചോദ്യമാണ്. അതായത് ഹീറ്റ്, നമ്മൾ ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുവാണെങ്കിൽ ഹീറ്റ് റാഷ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു വെയിലത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹത്ത് ചുമന്ന് തടിക്കുക, ചൊറിച്ചിലുണ്ടാകുക, പല ആളുകൾക്കും ഉണ്ടാവാറുള്ളതാണ്. ആ സമയമാകുമ്പോൾ തന്നെ നമ്മൾ മിക്കവാറും വീട്ടിനകത്തോട്ട് കയറാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഹീറ്റ് ക്രാമ്പ് എന്നുള്ള അവസ്ഥ വരുന്നത്. ഹീറ്റ് ക്രാമ്പ് നമുക്ക് മസിൽ പിടിത്തമാണ്. പല ഭാഗത്തും നമുക്ക് മസിൽ പിടിക്കുന്ന പോലെ തോന്നും. നമ്മുടെ തൊടയിൽ പിടിക്കുക, കാലിൻ്റെ അവിടെ പിടിക്കുക, കൈയുടെ ബാക്കിൽ പിടിക്കുക, അങ്ങനെ മസിൽ പിടിക്കുക. ഇനിയുള്ളൊരു സ്റ്റേജ് ഉണ്ട്, ഹീറ്റ് എക്സോഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ അമിതമായ വിയർക്കുക, കുറച്ച് നേരം കഴിയുമ്പോൾ വിയർപ്പേ ഇല്ലാത്ത അവസ്ഥയിലോട്ട് വരിക, അതുപോലെ നമുക്ക് തലകറക്കം ഉണ്ടാകുക, ക്ഷീണമുണ്ടാകുക, ഓക്കാനുണ്ടാകുക, ഇതൊക്കെയാണ് ഒരു ഹീറ്റ് എക്സോഷൻ സമയത്തുണ്ടാകുന്നത്. ഏറ്റവും ഫൈനൽ സ്റ്റേജാണ് ഹീറ്റ് സ്ട്രോക്ക്. ഹീറ്റ് സ്ട്രോക്ക് വരുമ്പോൾ അപസ്മാരം ഉണ്ടാകുകയും രോഗി അബോധാവസ്ഥയിൽ പോവുകയും പൾസ് നഷ്ടപ്പെടുകയും ഹൃദയം സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ആ സമയത്ത് മരണമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ്, 1, 2, 3, 4 എന്നുള്ളൊരു ഗ്രേഡിലാണ് ഇത് പോകുന്നെങ്കിൽ പോലും ചില വ്യക്തികളിൽ ഹീറ്റ് സ്ട്രോക്ക് സഡനായിട്ട് വരും. അതായത് ആദ്യത്തെ ഹീറ്റ് റാഷ് ഒന്നും ഉണ്ടാകില്ല, ഒരു കുറേ നേരം ടെമ്പറേച്ചർ ഇരിക്കുമ്പോൾ ഡയറക്റ്റ് ഫസ്റ്റ് സിംറ്റം തന്നെ കുഴഞ്ഞു വീഴുകയായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പേഷ്യൻ്റാണ് കൂടുതൽ ഡേഞ്ചറസ് ആകുന്നത്. ചില വ്യക്തികൾക്ക് ഭാഗ്യവശാൽ നമ്മൾ കുറച്ചു നേരം നിൽക്കുമ്പോൾ ദേഹം ചുമന്ന് അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേഹം ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറിയാൽ ആ ഒരു പ്രശ്നം അവിടെ തീരുകയാണ്. പക്ഷേ ചില വ്യക്തികളിൽ, അൺഫോർച്ചുനേറ്റ്ലി, പ്രായമുള്ള 65 വയസ്സിന് മുകളിലുള്ള വ്യക്തികളിലും കൊച്ചു കുട്ടികളിലുമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളത്. അവർ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് കുഴഞ്ഞു വീണ് അത് അബോധാവസ്ഥയിലോട്ട് പോകുന്ന അവസ്ഥയിലും ഫിറ്റ്സ് വരുന്നതായിരിക്കും ഫസ്റ്റ് സിംറ്റം. അപ്പോൾ അത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്.
2: ഡോക്ടർ, ചില ന്യൂസിലൊക്കെ കേൾക്കാം കാറിലൊക്കെ കുട്ടിനെ ലോക്ക് ചെയ്ത് മറന്നുപോയിട്ട് കുട്ടി മരിച്ചു പോകുന്നത്, ഇതുകൊണ്ടാണോ ഈ സ്ട്രോക്ക്, ഈ ഹീറ്റ് സ്ട്രോക്ക് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ?
3: വളരെ കറക്റ്റാണ്. നമ്മൾ ഈ കാറിൽ മെയിനായിട്ട് രണ്ട് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഈ ഒരു കാറ് നമ്മൾ ഗ്ലാസ് അടച്ചിട്ട് നമ്മൾ പിന്നെ ആ ചൂടത്തിരിക്കുകയാണ്, എ സി ഒന്നും ഓണാക്കിയിട്ടില്ലെങ്കിൽ ആ ചൂട് വളരെ വേഗത്തിൽ അടഞ്ഞ സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ കൂടും. പ്രത്യേകിച്ചും കോൺക്രീറ്റ് ബിൽഡിങ്ങിലും അതുപോലെ അടഞ്ഞ് വെച്ചേക്കുന്ന സ്ഥലങ്ങളിൽ വെയിലത്താണ് കാറ് കിടക്കുന്നതെങ്കിലും വളരെ വേഗത്തിൽ ചൂട് ഡബിൾ ആകുകയും ട്രിപ്പിൾ ആകുകയും ചെയ്യും. കൊച്ചുകുട്ടിക്ക് ആ ചൂട് താങ്ങാൻ പറ്റാത്ത ഹീറ്റ് സ്ട്രോക്ക് വരികയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എയർ സർക്കുലേഷൻ കുറവ് കാരണമാണ് മെയിനായിട്ടും മരണമുണ്ടാകാനുള്ള സാധ്യത. ഇനി എ സി ഇട്ടിട്ടുള്ള വ്യക്തികളിൽ തന്നെ ഒത്തിരി നേരം നമ്മൾ കാർ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ചില പഴയ കാറുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അത് നിറമില്ലാത്ത അതുപോലെ ഗന്ധമില്ലാത്ത ഒരു വിഷവാതകമാണ്. അത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ മരണമുണ്ടാകും. അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാരണമാണ്. ഈ മൂന്ന് കാരണങ്ങൾ കാരണമാണ് പ്രധാനമായിട്ടും ഈ അടഞ്ഞ കാറുകളിൽ മരണമുണ്ടാകാനുള്ള സാധ്യത. ഇനി ഈ ഒരു ഹീറ്റ് സ്ട്രോക്ക് 1985 ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഡൗഗ്ലസ് എന്നുള്ളൊരു വ്യക്തി ഏകദേശം 1000 മാരത്തോൺ ഓട്ടം ചെയ്യുന്ന സമയത്ത് ഒരു 200 അടുപ്പിച്ചെത്തിയപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. ഓക്കാനിക്കുക, ഛർദ്ദിക്കുക, കുഴഞ്ഞു വീഴുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ഓടാൻ ശ്രമിക്കുന്നു, വീണ്ടും കുഴഞ്ഞു വീഴുന്നു, ഛർദ്ദിക്കുന്നു, അപസ്മാരം പോലെയൊക്കെ ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് പിന്നെ ഭയങ്കര ചർച്ച ഉണ്ടായി. ഡോക്ടർമാരും അതുപോലെ എല്ലാം ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് തയ്യാറാക്കി. അതിനുശേഷമാണ് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചുള്ള അവബോധം സാധാരണ ആളുകളിലിടയിൽ ഒത്തിരി ഉണ്ടായത്. പക്ഷേ ഹീറ്റ് സ്ട്രോക്ക് ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെന്ന്. അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള മരണങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയാനായിട്ട് കഴിയും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് ഈ ഒരു മരണം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഈ അസുഖങ്ങൾ.
2: ഡോക്ടർ, ഇതിപ്പം പിന്നെ ഈ ചൂട് കണ്ടാൽ അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന എല്ലാ, ഇപ്പോൾ ചിലർക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും, ചിലർക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെടാം, ഇതെല്ലാം ഹീറ്റ് സ്ട്രോക്ക് ആയിരിക്കുമോ അല്ലെങ്കിൽ ഇത് ഹീറ്റ് സ്ട്രോക്ക് ആണെന്ന് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും?
3: അതായത് 104 ഫാരൻഹീറ്റിന് മുകളിൽ നമ്മുടെ ടെമ്പറേച്ചർ പോകുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അതിന് അതുവരെയുള്ള നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ പറയുന്നത്, നമ്മൾ സാധാരണ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വെയിൽ കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്, നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിൽ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ തൊലി ഭയങ്കര ചൂടായിരിക്കും, നമുക്ക് തലവേദന ഉണ്ടാവും, ഓക്കാനം ഉണ്ടാവും, ദേഹത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊറിഞ്ഞുതടിക്കുന്ന പാടുകളും അതുപോലെ ചൊറിച്ചിലുണ്ടാകുകയും ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാകും, ചില ആളുകൾ ചൊറിച്ചിലുണ്ടാകും, ചിലപ്പോൾ പൊള്ളൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലൊരു ഒരു തീ കൊണ്ടാലോ അല്ലെങ്കിൽ ഒരു വെള്ളം, തിളച്ച വെള്ളം വീണാൽ എങ്ങനെയാണോ നമ്മുടെ ശരീരം ഉണ്ടാകുന്ന പോലെ പൊള്ളലുണ്ടാവും, ബ്ലബ് ഉണ്ടാവും. നമുക്കറിയാം പൊള്ളൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തൊലിയിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞതുപോലെ, അങ്ങനെയുള്ള പൊള്ളൽ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ അപസ്മാരത്തിലോട്ട് പോകും, കുഴഞ്ഞു വീഴലുണ്ടാവും. അപ്പോൾ ഇതിലേതെങ്കിലും ഉണ്ട്, നമുക്ക് വെയിലത്ത് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വെയിലില്ലാത്ത ഒരു തണലിലോട്ട് മാറി നിൽക്കുക. അതിന് ഇതാണ് എന്ന് നമ്മൾ സംശയിച്ച് നിൽക്കേണ്ട സാഹചര്യമൊന്നും അവിടെ ഇല്ല. ഒരു മടിയും കാണിക്കരുത്. നിങ്ങളൊരു അസംബ്ലിയിൽ നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൈ പൊക്കുക, ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്.
2: ഡോക്ടർ, അപ്പോൾ ഈ ഇത് ഒരുപാട് കോൺസിക്വൻസ് ഉള്ള ഒരു സംഗതിയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക? എന്തൊക്കെ കാര്യങ്ങളാണ് ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
3: ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് അക്ലിമൈസേഷൻ. എന്താണ് അക്ലിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കറിയാം ബുധനാഴ്ച രാവിലെ 11 to 12 ഞാനൊരു വെയിലുള്ള സ്ഥലത്ത് നിൽക്കണമെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാമെങ്കിൽ വളരെ സ്ലോലി നമ്മുടെ ബോഡിയെ അഡാപ്റ്റ് ചെയ്തെടുക്കുക. അതായത് ഞായറാഴ്ച മുതൽ തന്നെ ഒരു 15 അല്ലെങ്കിൽ ഒരു 10 വെയിൽ കൊണ്ട് നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് അതിനൊരു പറയുന്നത്, അക്ലമൈസേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 11 ചില വർക്കേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഈ വെളിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്തേയും നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുഴഞ്ഞു വീഴുന്നതിൻ്റെയും കാരണം അതാണ്. നമ്മുടെ ശരീരത്തിന് സ്ലോലി അഡാപ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അക്ലിമൈസേഷൻ. ഒരു 4-5 കൊണ്ട് നമ്മളൊരു 10, 15, 20 എന്നുള്ള രീതിയിൽ നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അക്ലിമൈസേഷൻ. അത് അറിഞ്ഞിരിക്കുകയാണ്. 11 to 3 ഇടയ്ക്കുള്ള വെയിൽ നമ്മൾ കൊള്ളാതിരിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലത്ത് പോവുകയോ അല്ലെങ്കിൽ ഒരു അംബ്രല നമ്മൾ കുട ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു തൊപ്പി ഉപയോഗിക്കുകയോ ചെയ്യാം. ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ ക്രീമുകൾ അവൈലബിൾ ആണ്, സൺസ്ക്രീൻ ക്രീമുകളാണ്. ഈ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ SPF മോർ ദാൻ 30 ഉള്ളത് വാങ്ങിക്കണം. അതിൻ്റെ താഴോട്ടുള്ളതാണെങ്കിൽ ഒരു ഗുണവും നമുക്ക് ശരീരത്തിൽ ചെയ്യില്ല. അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ശരീരത്തിൽ അധികം ഏൽക്കാതിരിക്കാനാണ് ഈ SPF എന്നുള്ളത്. അത് നമ്മൾ സാധാരണ വെയിൽ കൊള്ളുന്ന മുഖം അതുപോലെ കയ്യിലൊക്കെ തേച്ചിട്ട് കൊണ്ടുപോവുക. കുട്ടികൾക്കാണെങ്കിലും അത് തേക്കുന്നത് നല്ലതാണ്. സൂര്യദാ താപം ഏൽക്കാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ലൈറ്റ് കളർ ക്ലോത്ത് വേണം പുറത്ത് പോകുമ്പോൾ ഇടാൻ. അത് നമ്മുടെ ഡാർക്കാണെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് കൂടുതൽ ചൂട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. സാധാരണ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു 15 മിനിറ്റ് കൂടുമ്പോൾ വെള്ളം കുടിക്കാനായിട്ടാണ് പറയുന്നത് എപ്പോഴും. അങ്ങനെ അത്രയും വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഹീറ്റ് സ്ട്രോക്കിനെ തടയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
2: ഹീറ്റ് സ്ട്രോക്ക് ഒഴിവാക്കുന്ന കാര്യങ്ങളാണ് ഡോക്ടർ സംസാരിച്ചത്. ചില പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺബാത്തിനൊക്കെ പോലെ ഡോക്ടർ. അപ്പോൾ ഇതിൽ സമയം തിരഞ്ഞെടുക്കുന്ന ഒരു സമയം ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ ഏത് സമയത്താണ് അവർ പോകേണ്ടത് ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്?
3: അതായത് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ 10 മണിക്ക് ശേഷമുള്ള വെയിൽ കിട്ടിയേ പറ്റുള്ളൂ. പണ്ടൊക്കെ നമ്മളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇളം വെയിലാണ് കൊള്ളേണ്ടതെന്ന്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ശരിക്കും 10 മണിക്ക് ശേഷമുള്ള വെയിലാണ് കിട്ടേണ്ടത് എന്ന് പറഞ്ഞ് നമ്മളൊരു 3 മണിക്കൂറോ 2 മണിക്കൂറോ വെയിലിൻ്റെ അടിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ നോർമലാക്കേണ്ടത്. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ വെയിൽ കൊള്ളാനായിട്ട് ശ്രമിക്കുക. 10 മണിക്ക് ശേഷം നീ വളരെ സൂര്യ താപം കൂടുതലുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ അവിടെ ടെമ്പറേച്ചർ 55-50 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മുടെ കാല് മാത്രം കൊണ്ടാലും മതി. കാലിലോ അല്ലെങ്കിൽ കയ്യിലോ മാത്രം കൊള്ളുന്ന രീതിയിൽ ഇരിക്കുകയും അതുപോലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയും മാറുകയും ചെയ്യുക. അപ്പം അല്ല എന്നിട്ടും പറ്റാത്ത, അതായത് ഹൈ ടെമ്പറേച്ചറുള്ള ചില രാജ്യങ്ങളിലുണ്ട്, നമുക്ക് 10 മണിക്ക് ശേഷം ഇറങ്ങാനേ പറ്റാത്ത സാഹചര്യങ്ങൾ, നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും. പക്ഷേ വെയിൽ കൊള്ളേണ്ടത് 10 മണിക്ക് ശേഷമാണ്. അപ്പോൾ 11 മണിക്ക് ശേഷം എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 11 മണിക്ക് ശേഷം നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ നോക്കുക. അതുപോലെ 3 മണിക്ക് ഇടയ്ക്കുള്ള വെയിൽ അമിതമായി കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക.
2: ഡോക്ടർ, ഹീറ്റ് സ്ട്രോക്ക് എന്താണെന്നും അത് എങ്ങനെ തിരിച്ചറിയുന്നൊക്കെ വിശദീകരിച്ചു. അപ്പോൾ നമ്മളൊരാളിപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഏറ്റതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ്, എന്ത് പരിഹാരമാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്? എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്?
3: അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറ്റുക എന്നുള്ളതാണ്. ഏർലി റെക്കഗ്നേഷനാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കാണുമ്പോൾ തന്നെ അതിലൊരു കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് കാണുന്നു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഹീറ്റ് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറ്റുക. ഇനി അദ്ദേഹം ഒരു കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ടൈ ഇട്ടിട്ടുണ്ടെങ്കിലോ അതൊന്ന് ലൂസൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മാറ്റി നോക്കുക. ഇപ്പോൾ ആദ്യത്തെ ബട്ടൺസ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ദേഹം മൊത്തം നമുക്ക് പിന്നെ വാട്ടർ സ്പ്രിംഗിൾ ചെയ്യാം. സ്പ്രിംഗിൾ ചെയ്തതിന് ശേഷം ഒരു പേപ്പർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ വീശരി പോലെ വീശി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫാൻ കൊണ്ട് അടുത്ത് വയ്ക്കാം. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. പല ആളുകളും ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധവും കാണില്ല, നിങ്ങൾ വെള്ളം കൊടുക്കുന്ന നേരെ ശ്വാസകോശത്തോട്ട് പോകണം. നമ്മുടെ ശ്വാസനാളിയും അതുപോലെ അന്നനാളവും അടുത്തടുത്താണ്. നമുക്ക് നോർമലായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് നമ്മളെ വയറിലോട്ട് എത്തിക്കാൻ അല്ല അന്നനാളത്തിലൂടെ വെള്ളം വയറിലോട്ട് എത്തിക്കാൻ പറ്റൂ. ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിക്ക് നമ്മൾ ഇരുത്തിയാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അബോധാവസ്ഥയിലാണെങ്കിൽ അത് നേരെ പോകുന്നത് ലങ്സിലായിരിക്കും. ലങ്ങിൽ ആസ്പിറേറ്റ് ചെയ്യും, മരണമുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. അല്ലാത്ത വ്യക്തികളിൽ ഇരുത്തിയതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കുക, നല്ലോണം കൊടുക്കുക. പറ്റുമെങ്കിൽ കരിക്കും വെള്ളമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങയുള്ളവോ അല്ലെങ്കിൽ സാധാരണ വെള്ളമായാലും എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഇനി അദ്ദേഹത്തിന് വെള്ളം കൊടുത്തതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കിടത്തുക, കാല് ഉയർത്തി വയ്ക്കുക. കാരണം ചിലപ്പോൾ ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ നോർമലാവാൻ കാല് മാത്രം ഉയർത്തി വയ്ക്കുക, വീശരി കൊണ്ട് ആട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ഈ വ്യക്തികളിൽ നമ്മൾ ചെയ്യേണ്ടത്.
2: ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഹീറ്റ് സ്ട്രോക്ക് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത്, വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതും കൂടെ ഒന്ന് വിശദീകരിക്കണം.
3: അതായത് ഈ 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് നമ്മൾ പുറത്തു പോകുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് അധികമായി വ്യായാമം ചെയ്യാതിരിക്കാൻ നോക്കുക. അമിതമായ നമ്മൾ ഒത്തിരി എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ ഹീറ്റ് ഉണ്ടാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ നല്ലോണം എക്സസൈസ് ചെയ്ത് പുറത്തോട്ട് പോയാൽ നമുക്ക് സാധ്യതയുണ്ട്, ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പ്രായം കൂടി 60 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഈ 11 മണിക്ക് ശേഷം പുറത്ത് ഈ കവറിങ് ഇല്ലാത്ത രീതിയിൽ പോകാതിരിക്കുക. അതുപോലെ കൊച്ചുകുട്ടികൾ, ഒരു 5 വയസ്സിൽ 4 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെയും ഈ സമയത്ത് പുറത്തോട്ട് പോകാതിരിക്കുക. ചായ അതുപോലെ കാപ്പി, കൊക്കോകോള പോലുള്ള സാധനങ്ങൾ നമ്മുടെ ദേഹത്ത് ചൂട് കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് നമ്മൾ പുറത്തോട്ട് പോയാലും ഇതേ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഈ ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ ഒരു അളവ് കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമ്മൾ നോർമലാക്കി വെക്കുകയും ഈ തണലത്ത് നമ്മൾ പോവുകയും വെയിൽ അധികം അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ഈ ഒരു ഹീറ്റ് സ്ട്രോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ.
2: തീർച്ചയായും ഡോക്ടർ, ഈ ചൂടുകാലത്ത് ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചാണ്. ഡോക്ടർ, അതോടൊപ്പം മറ്റ് എന്തൊക്കെ അസുഖങ്ങളാണ് ഈ ചൂടുകാലത്ത് ഉണ്ടാവുക? ചിലർക്കൊക്കെ ഈ വെയിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റെന്ത് ബുദ്ധിമുട്ടുകളാണ് സാധാരണ ഈ സമയത്ത് കാണാറുള്ളത്?
3: അതൊരു കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ വെയിൽ ഒത്തിരി ഏൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം വറ്റിപ്പോവുകയും അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുകയും ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ തലവേദന ഉണ്ടാകുകയും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വെള്ളം നോർമലാക്കി വെക്കുക, ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് എത്രമാത്രം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രമാത്രം വെള്ളം കുടിക്കുക. ഫ്രൂട്ട് ജ്യൂസസ് അല്ല ഉദ്ദേശിച്ചത്, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാം, പക്ഷേ അല്ലാത്ത രീതിയിൽ നമ്മൾ സാധാരണ വെള്ളം കുടിച്ചാൽ മാത്രം മതിയാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചിക്കൻ പോക്സ് വളരെ കോമൺ ആയിട്ട് ഈ സമയത്ത് പടരാറുണ്ട്. അതുപോലെ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്ന ടൊമാറ്റോ ഫീവർ, തക്കാളിപ്പനി ഈ സമയത്ത് കുട്ടികളിൽ ധാരാളം പടർന്നു പിടിക്കാറുണ്ട്. കാരണം അതൊക്കെ

0: ത്തിൽ പടരുന്ന ഒരു അസുഖമാണ്. ചിക്കൻ പോക്സ് സാധാരണ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് അസുഖം മാറും. നല്ലോണം വെള്ളം കുടിക്കുകയും അതുപോലെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്താൽ മാത്രം മതിയാവും. ചിക്കൻ പോക്സിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതിന് വാക്സിൻ അവൈലബിൾ ആണ്, രണ്ട് ഡോസ് വാക്സിൻ ആണ്. നമ്മൾ രണ്ട് ഡോസ് വാക്സിൻ എടുത്താൽ ഏകദേശം 85 മുതൽ 90% അസുഖം വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അഥവാ വന്നാൽ പോലും വളരെ മൈന്യൂട്ടായിട്ടായിരിക്കും വരുന്നത്. കാരണം ചിക്കൻ പോക്സ് ഗർഭിണികൾക്ക് വന്നു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടികളിൽ ചെവി കേൾവിശക്തിക്ക് കുറവും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ബ്രെയിനിനുള്ള തകരാറും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിക്കൻ പോക്സിൻ്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഇത് കൂടാതെ കോമൺ ആയിട്ട് കാണുന്നത് ഈ ടൈഫോയിഡ് പോലുള്ള രോഗങ്ങളും വയറിളക്ക രോഗങ്ങളും ഈ ചൂടുള്ള സമയത്ത് ഉണ്ടാവും. കാരണം നമ്മളൊരു ആഹാരം ഉണ്ടാക്കി പുറത്ത് വയ്ക്കുകയാണ്, നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് അത് ചീത്താവും. അപ്പോൾ ഒരു മണിക്കൂറിലെ രണ്ട് മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ചീത്താവും. നമ്മളത് ശ്രദ്ധിക്കില്ല, നമ്മളെടുത്ത് കഴിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് വീണ്ടും വെച്ച് കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് കേടാവും. നമ്മൾക്ക് വയറിളക്കം അതുപോലെ മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
1: ഡോക്ടർ, അതോടൊപ്പം തന്നെ ചൂടുകാലത്ത് ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക് കാണുന്ന പ്രശ്നമാണ് ഈ പിന്നെ യൂറിനുമായി ബന്ധപ്പെട്ട യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും. ചിലർക്ക് മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലർക്ക് മൂത്രത്തിൻ്റെ കളറ് മാറും. ഇത് ചൂടുകാലത്താണ് കൂടുതലായി കാണുന്നതെന്ന് തോന്നുന്നു. ഇതെന്തുകൊണ്ടാണ്, എന്താണ് ഇതിന് പരിഹാരം?
0: കാരണം നമ്മൾ സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ യൂറിൻ എപ്പോഴും ലൈറ്റായിട്ടാണ് പോകേണ്ടത്. മഞ്ഞ കളറിലല്ല, നമ്മൾ ലൈറ്റ് കളറിലാണ് ഇത് പോകേണ്ടത്, ചെറിയൊരു മഞ്ഞ. അങ്ങനെ പോവുകയാണെങ്കിൽ അർത്ഥം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിസവും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വെയിലുള്ള സമയത്തോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി വിയർക്കുന്ന സമയത്തൊക്കെ നമ്മൾ അമിത കറക്റ്റായിട്ടുള്ള വെള്ളം കുടിച്ചില്ലെങ്കിലാണ് മഞ്ഞ കളറിൽ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫൻറ്റ്, അതായത് ഒരു വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 to 2 ml/kg ഓരോ മണിക്കൂറും നമ്മൾ യൂറിൻ ഉണ്ടാക്കണമെന്നാണ്. അതായത് അപ്പം മൂത്രം എപ്പോഴും ലൈറ്റായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ മുതിർന്നവരാണെങ്കിൽ പോലും നമുക്ക് മറ്റസുഖങ്ങളില്ല, പക്ഷേ ലിവർ ഫെയിലൂറില്ല, കിഡ്നി ഫെയിലൂറില്ല, അതുപോലെ ഹാർട്ട് ഫെയിലൂറില്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാൻ ഓരോ 25 kg ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ തടയാനായിട്ട് കഴിയും. അതുപോലെ പറ്റുമ്പോൾ എല്ലാം നമ്മൾ ജലം നിറഞ്ഞ ഫ്രൂട്ട്സുകൾ കഴിക്കുക, തണ്ണിമത്തങ്ങ അതുപോലെ പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയും നല്ലതാണ് ഈ സമയത്ത്.
1: ഡോക്ടർ, വളരെ നന്ദി. നമുക്ക് അനുവദിച്ച സമയവിടെ കഴിയുകയാണ്. ചൂടുകാലത്ത് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. വളരെ നന്ദി പീസ് റേഡിയോയുമായി സഹകരിച്ചതിന്. ജസാകുമുല്ലാഹ് ഖൈർ.
2: മാഷാല്ലാ, ചൂടുകാലത്തെ രോഗങ്ങളെക്കുറിച്ചാണ് ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ ഡാനിഷ് സലീമിൻ്റെയും സലാഹുദ്ദീൻ ഇയുടെയും സംസാരം നാം കേട്ടത്.
3: പീസ് റേഡിയോ വൈബ്സിൽ ഇനി പ്രാർത്ഥനാ പഠനമാണ്.
2: ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കറിന്റെ ഭാഗം 5 ഇന്നത്തെ പ്രാർത്ഥനയിൽ നാം കേൾക്കുന്നത്.
3: അവതരിപ്പിക്കുന്നത് സഫീറൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു വലിയ പ്രാർത്ഥനയുടെ കുറഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ച ഭാഗം ഞാൻ ഒരിക്കലും ആദ്യം പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനാ പഠനം എപ്പിസോഡുകളിലൂടെ ഇത് പഠിച്ചവർക്ക് ഓർമ്മ പുതുക്കാനും കൂടെ പറയാനും പറ്റും. ആദ്യമായി കേൾക്കുന്നവർക്ക് ഈ പ്രാർത്ഥനയുടെ തുടക്കം മുതൽ കേട്ട് പഠിക്കാനും പറ്റും. നമ്മൾ പഠിച്ച ഭാഗം ഇത്രയുമായിരുന്നു. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർദി ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شد كل شيء أنت آخذ بناصيته. ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലെ കുറച്ച് ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. اللهم أنت الأول فليس قبلك شيء وانت الاخر فليس بعدك شيء. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുക. അല്ലാഹുമ്മ അൻതൽ അവ്വല ഫലൈസ ഖബ്ലക ഷൈഉൻ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ഷൈഉൻ. ഒന്നുകൂടി ഞാൻ ചൊല്ലാം, നിങ്ങൾ കേൾക്കുക. اللهم انت الاول فليس قبلك شيء وانت الاخر فليس بعدك شيء. മൂന്ന് അക്ഷരങ്ങളാണ് ഈ ഭാഗത്തെ ഉച്ചാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, اللهم انت الاول فليس قبلك. അവിടെ قاف قبلك എന്ന ഒറ്റ വാക്കിൽ തന്നെ അറബിയിലുള്ള രണ്ട് കാ വരുന്നുണ്ട്. മലയാളത്തിൽ കാ

0: അതുപോലെ ഇംഗ്ലീഷിൽ കെ എന്ന അക്ഷരമുള്ളത്. ഖബിലക എന്ന അവസാനത്തെ കാഫാണ്. എന്നാൽ തുടക്കത്തിലുള്ള ഖാഫ് അത് തൊണ്ടയുടെ മുകളിൽ ഭാഗത്ത് അണ്ണാക്കിൽ സ്പർശിക്കുന്ന രൂപത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ആ രണ്ട് ഖാഫും കാഫും തമ്മിൽ വ്യത്യാസമുണ്ട്. തുടക്കത്തിലത് ഖാഫാണ്, ഒടുക്കത്തിലത് കാഫാണ്. ഖബിലക എന്ന് പറഞ്ഞാൽ തെറ്റും, ഖബിലക എന്ന് പറഞ്ഞാലും തെറ്റും. ഖബിലക എന്നാണ്. അപ്പോൾ അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബിലക ശൈഉൻ വ അൻതൽ ആഖിറു. അവിടെ ഖ എന്ന അക്ഷരം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് ഉരുവിടേണ്ട, പുറപ്പെടേണ്ട അക്ഷരമാണ് ഖ എന്ന അക്ഷരം. അതും തെറ്റിക്കാൻ പാടില്ല. ഫലൈസ ബഅദക ശൈഉൻ, അവിടെ ബഅദക എന്ന ഐൻ, ബഅദക എന്നതിലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. ഗൈൻ എന്നത് അതിൻ്റെ മുകളിൽ പുള്ളി വന്നാൽ ഗൈൻ എന്ന അക്ഷരം, അത് തൊണ്ടയുടെ മുകൾ ഭാഗത്താണ്. ഇത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുച്ചരിക്കുന്ന ഐനാണ്. അപ്പോൾ അത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് പുറപ്പെടേണ്ടത്. ബഅദക അല്ലെങ്കിൽ ബഹദക എന്നൊക്കെ ആണെങ്കിൽ അത് തെറ്റും. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കണം, ബഅദക എന്നാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഈ ഭാഗം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബിലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. ഇനി ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണം. അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബിലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബിലക ശൈഉൻ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻതൽ അവ്വൽ, നീയാണ് ഏറ്റവും ആദ്യമുള്ളവൻ. അൽ ഔവൽ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്, മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒന്നാണ്. ഫലൈസ ഖബിലക ശൈഉൻ, പടച്ചോനെ, നിൻ്റെ മുമ്പ് മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും ആദ്യത്തേത് നീയാണ്, നിനക്ക് മുമ്പ് ഈ ലോകത്തൊന്നും ഉണ്ടായിട്ടില്ല. വ അൻതൽ ആഖിർ, നീയാണ് ഏറ്റവും ഒടുക്കമുള്ളവനും അവസാനത്തേതും നീയാണ്. ആദ്യവും അന്ത്യവും നീയാണ്, ആദ്യവും അന്ത്യവും നീയാണ്. ഫലൈസ ബഅദക ശൈഉൻ, നിനക്ക് ശേഷമായി ഒന്നുമില്ല. അല്ലാഹുവേ, ആദ്യത്തേതും അവസാനത്തേതും നീയാണ്, നിനക്ക് മുമ്പോ ശേഷമോ ഒന്നുമില്ല എന്നാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കുറേ ഭാഗം പഠിച്ചു, ഇൻഷാല്ലാ ഇനി ബാക്കി കുറച്ച് ഭാഗം കൂടിയുണ്ട്. അത് വരും എപ്പിസോഡുകളിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, സഫീർ അൽഹിക്കമിയുടെ പ്രാർത്ഥനാ പഠനത്തിൽ നാം ഇന്ന് കേട്ടത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്ർ എന്നതിൻ്റെ ഭാഗം 5 ആയിരുന്നു.
2: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മളിനി കേൾക്കുന്നത് പൂമരത്തണലിലാണ്.
1: പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷമീൽ മഞ്ചേരിയാണ്.
2: കാരുണ്യവാനായ റബ്ബ് എന്ന വിഷയത്തിൽ പൂമരത്തണലിൽ കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. കൂട്ടുകാരേറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പൂമരത്തണലിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി നിങ്ങളിലേക്ക് എത്തുമ്പോൾ പീസ് റേഡിയോയുടെ മുമ്പിൽ തയ്യാറായി നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതമരുളുന്നു. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. കൂട്ടുകാരെ, അവധിക്കാലമൊക്കെ ഏറെ ആസ്വദിച്ച് സന്തോഷിച്ച് ഒപ്പം നമ്മുടെ നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും മറ്റുമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാവും അല്ലേ? എല്ലാവരുടെ സന്തോഷത്തിലും MS കൂടി പങ്കുകൊള്ളുന്നു. ഇന്നും കൂട്ടുകാരുടെ സന്തോഷത്തിലേക്ക് ഒരുപാട് അറിവുകളും പാട്ടുകളും കളിച്ചിരികളുമൊക്കെയായി പൂമരത്തണലിൽ വീണ്ടും എത്തുകയാണ്. ഇന്നും നമ്മോടൊപ്പം നമ്മുടെ അതിഥിയായി ജൗഹറുണ്ട്. ജൗഹർ, പൂമരത്തണലിലേക്ക് സ്വാഗതം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂട്ടുകാർക്ക് എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് പാട്ടുകളും കഥകളുമായിട്ട്. ഇൻഷാ അല്ലാ, ഈ ഒരു എപ്പിസോഡ് കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലാഹു അതിന് എനിക്ക് തോഫീക്ക് നൽകിയതിൽ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ല.
3: അൽഹംദുലില്ലാ, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ജൗഹറിന് ഒരു പ്രത്യേക നന്ദി സാന്ദർഭികമായി പറയുന്നു. കാരണം ജൗഹറിൻ്റെ പാട്ട് കൂട്ടുകാർക്കെല്ലാം അത്രയേറെ ഇഷ്ടമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മളേറെ ഹൃദ്യമായിക്കൊണ്ട് ആ പാട്ടുകളിലെ ഓരോ വരികളും സ്വീകരിച്ചിരുന്നു. ഇന്നും അതുപോലെ നല്ല പാട്ടുകളുമായി, അറിവുകളുമായി, അനുഭവങ്ങളുമായി എല്ലാം ജൗഹർ നമ്മോടൊപ്പം കൂട്ടുകൂടുകയാണ്. ഇന്ന് ഏത് പാട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ജൗഹർ?
4: എം എസ്, കഴിഞ്ഞ തവണ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ നമ്മൾ അവരോട് പറഞ്ഞത് നമ്മുടെ ഉമ്മയെയും
3: ഉപ്പയെയും
4: ആയിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ഓർക്കാൻ വേണ്ടി പറയുന്നത് നമ്മുടെ സ്വന്തം സഹോദരന്മാർ. നമുക്ക് എല്ലാ അവസരങ്ങളിലും താങ്ങായി തണലായി നമ്മോടൊപ്പമുള്ള നമ്മുടെ സഹോദരന്മാരെക്കുറിച്ചും അതോടൊപ്പം നമ്മുടെ അധ്യാപകരെക്കുറിച്ചുമാണ്.
3: ആഹാ, എങ്കിൽ ആ വരികൾ കേൾക്കാൻ എം എസിനെ പോലെ തന്നെ കൂട്ടുകാർക്കും ഏറെ ആകാംക്ഷയായിരിക്കുന്നു. ആ വരികളിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോയാലോ?
4: ഓക്കെ, നമുക്ക് കടന്നു ചെല്ലാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർത്തു നോക്കി അല്ലേ എം എസ്?
3: തീർച്ചയായും.
4: ഒന്നുകൂടെ ഓർത്തു നോക്കിയാലോ?
3: ആവാം.

0: ആക്ക്.
1: അതെ, രണ്ടു കൂട്ടരെ പറ്റിയാണ് ഈ വരികളിലൂടെ നമ്മളോട് ഓർത്തു നോക്കാൻ പറയുന്നത് അല്ലേ. ഒന്നാമത്തേത് നമ്മുടെ സഹോദരന്മാരെ കുറിച്ച്, എന്നുവെച്ചാൽ നമ്മുടെ അനിയൻ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തി അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠത്തി പോലെയുള്ള നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള കൂടപ്പിറപ്പുകളെ കുറിച്ച്. എന്താ അവരുടെ പ്രത്യേകത ജൗഹർ?
2: എം എസ്, നമ്മുടെ സഹോദരന്മാരും സഹോദരികളും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഈ ചെറിയ കൊച്ചു കൂട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ച് കരയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യം നേരിടുമ്പോൾ അവർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ സഹോദരന്മാരാണ് കൂടെ ഉള്ളത്. നമ്മുടെ സ്വന്തം ജ്യേഷ്ഠന്മാരും അനിയന്മാരും അതോടൊപ്പം നമ്മുടെ എളാപ്പയുടെയും മൂത്താപ്പയുടെയും ഒക്കെ മക്കളായിട്ടുള്ള നമ്മുടെ സ്വന്തം സഹോദരന്മാർ നമ്മോടൊപ്പം എന്നും ഉണ്ടാകും. അപ്പോൾ അവർ നമുക്ക് കൂടെ നിന്ന് ചെയ്തു തന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളെന്ത് ചെയ്യണം? എപ്പോഴും ഓർക്കണം. അതിന് അവർക്ക് നന്ദി പറയണം. അതോടൊപ്പം അവർക്ക് വേണ്ടി ലോകരക്ഷിതാവായ തമ്പുരാനോട് സദാസമയവും നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം.
1: അതെ, പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളിലൊക്കെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ പഠിക്കുന്ന നമ്മുടെ ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തിക്കാണ് നമുക്ക് എപ്പോഴും ആശ്വാസമാകാറുള്ളത് അല്ലേ. നമ്മുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാറുള്ളതും ഒക്കെ അവരാണ്.
2: ശരിയാ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും ഉമ്മയും ഉപ്പയും എത്താത്ത സന്ദർഭത്തിൽ അവരാണ് നമുക്ക് താങ്ങായിട്ടുണ്ടാവുക.
1: അതോടൊപ്പം തന്നെ നമ്മുടെ അനിയന്മാരും അനിയത്തികളും, അവര് നമുക്ക് എപ്പോഴും ഒരു കൂട്ടാണ് അല്ലേ. നമുക്കൊരു പക്ഷേ അയൽപ്പക്കത്തൊന്നും കളിക്കാൻ കൂട്ടുകാര്, ഒരു പക്ഷേ നഗരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഒപ്പം കളിക്കാനൊക്കെ വേറെ കുട്ടികളുണ്ടാവണമെന്നില്ല. ആ സമയത്ത് നമ്മുടെ അനിയനും അനിയത്തിയും ഒക്കെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ കൂട്ട്. അവരോടൊപ്പമാണ് നമ്മൾ ചെറിയ കുസൃതികളൊക്കെ കാണിച്ച് കളിക്കാറുള്ളതും സന്തോഷം പങ്കിടാറുള്ളതൊക്കെ. അപ്പോൾ അവരെക്കുറിച്ചും നമ്മൾ ഓർക്കണം. അവരോടും ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറണം. പലപ്പോഴും ആ പെരുമാറ്റം എങ്ങനെയായി മാറാറുണ്ട് ജവഹർ?
2: ചിലപ്പോൾ നമ്മുടെ പീസ് റേഡിയോയുടെ ശ്രോതാക്കളായ നമ്മുടെ കൂട്ടുകാർ ചെറിയ അനിയന്മാരോടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കാറുണ്ട്. കാരണം അവരുടെ വികൃതി കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാതെ പോകും. അപ്പോൾ അവരെ ചിലപ്പോൾ ഒന്ന് നുള്ളുകയോ ഒന്ന് പിച്ചുകയോ ഒക്കെ ചെയ്യാറുണ്ട്, ഉമ്മയും ഉപ്പയൊന്നും കാണാതെ. ഉമ്മയും ഉപ്പയും കണ്ട് ചെയ്താലോ ചിലപ്പോൾ ഉമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ കാണാതെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവരെന്തെങ്കിലും വികൃതിയോ അല്ലെങ്കിൽ തമാശയൊക്കെ കാണിക്കുമ്പോൾ അവരെ വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഒന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ അത് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുതിർന്ന ആളുകളാണ് എന്നുള്ള നിലയ്ക്ക് അവരോട് വാത്സല്യത്തോടുകൂടി പെരുമാറണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ചെറിയ കുട്ടികളോട് വളരെയേറെ സ്നേഹമുള്ള ആളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളെ അദ്ദേഹത്തിൻ്റെ പുറത്തിരുത്തി അദ്ദേഹം മുട്ടുകുത്തി നടക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അത്രയേറെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ചെറിയ കുട്ടികളെ സ്നേഹിച്ചിട്ടുണ്ട്. അതേ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മളും നമ്മുടെ അനിയന്മാരെയും നമ്മുടെ അനിയത്തിമാരെയും വളരെ വാത്സല്യത്തോടുകൂടി ശ്രദ്ധിച്ച് പെരുമാറണം.
1: അതെ, അവരുടെ കുസൃതികളും വികൃതികളും ഒക്കെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണാനും ഏറെ വാത്സല്യത്തോടുകൂടി അവരോട് പെരുമാറാനും നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മൂത്ത സഹോദരന്മാർ, എന്നുവെച്ചാൽ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും, അവരോടും നമ്മൾ വഴക്കിന് പോവുകയോ അതല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുകയോ ഒക്കെ ചെയ്യാൻ പാടുണ്ടോ?
2: ഒരിക്കലും പാടില്ല എം എസ്. കാരണം നമ്മുടെ ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരുമൊക്കെ നമുക്ക് വേണ്ടി നമ്മളറിയാതെ ഒരു പക്ഷേ ചിലപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ച് കരയുമ്പോൾ, അതല്ലെങ്കിൽ എവിടെ നമ്മൾ ഒരു യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും താങ്ങായി തണലായിട്ട് അവരാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഒരു വഴിയിൽ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഉമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉപ്പ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മൾ ഒരു പക്ഷേ അവരുടെ കൂടെ ആയിരിക്കും നമ്മൾ യാത്ര ചെയ്യലും വീട്ടിൽ ഒറ്റക്കാകുമ്പോൾ താമസിക്കലും ഒക്കെ അവരുടെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് അവരോട് ഒരിക്കലും നമ്മൾ കയർത്ത് സംസാരിക്കുകയോ വികൃതി കാണിക്കുകയോ ചെയ്യരുത്. ഒരുപക്ഷെ ചില കൂട്ടുകാരൊക്കെ അവരോട് വികൃതി കാണിക്കാൻ പേടിക്കും. കാരണം ചിലപ്പോൾ നമ്മേക്കാൾ മുതിർന്ന ആളുകളാണ്, നമ്മേക്കാൾ ആരോഗ്യമുള്ള ആളുകളാണ്. നമ്മൾ ഒരുപക്ഷെ വികൃതി കാണിച്ചാൽ, അതല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചാൽ, ഒരുപക്ഷെ അവർ നമ്മെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വലുതായിട്ടൊന്നുമില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. നമ്മുടെ ചില പീസ് റേഡിയോയിലെ കൂട്ടുകാർക്കൊക്കെ അനുഭവം ഉണ്ടാകും, ചില ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട്.
1: അതെ അതെ, അതുകൊണ്ട് അത്തരം വികൃതികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ മൂത്തവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കരുണ കാണിക്കുക എന്ന റസൂലിൻ്റെ ആ മഹത്തായ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ മുന്നേറ്റം ശക്തമാക്കണമെന്ന് കൂട്ടുകാരോട് ഉപദേശിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പാട്ടിൻ്റെ അടുത്ത വരിയുടെ കൂടെ ആശയത്തിലേക്ക് പോയാലോ?

0: അതെ, നമ്മൾ വളരെയധികം ഓർക്കേണ്ടതും ഒപ്പം നമ്മുടെ പെരുമാറ്റം വളരെയധികം നന്നാക്കേണ്ടതുമായ ഒരു രംഗമാണ് നമ്മുടെ അധ്യാപകരുമായുള്ള പെരുമാറ്റം. എന്നുവെച്ചാൽ അവർ നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നവരാണ് എന്നാ നമ്മുടെ വരിയിൽ പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ ചെറുപ്പം മുതൽ നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നത്, അത് വെച്ച് വാക്കുകൾ പഠിപ്പിച്ചു തന്നത്, അത് വെച്ച് വാചകങ്ങളും അങ്ങനെ ഒരുപാട് അറിവുകളും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നതും നമ്മോട് അങ്ങേയറ്റത്തെ സ്നേഹവും വാത്സല്യവും ഒക്കെ കാണിക്കുന്നതുമൊക്കെ നമ്മുടെ അധ്യാപകരാണ്, നമ്മുടെ ഗുരുനാഥന്മാരാണ്. സ്വാഭാവികമായും നമുക്ക് അവരോടും വളരെയധികം കടപ്പാട് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, അല്ലേ ജൗഹർ?
1: ശരിയാ, നമ്മെ ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് എഴുത്തും വായനയും എല്ലാം പഠിപ്പിച്ചു തന്ന നമ്മുടെ ഗുരുനാഥന്മാർ, ശരിക്കും അവരെ നമ്മൾ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും എങ്ങനെ സ്നേഹിക്കുന്നുവോ അതേപോലെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഒന്നും അറിയാത്ത കാലത്ത് നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ നമ്മെ ഒന്നാം ക്ലാസ്സിലോ എൽ കെ ജിയിലോ ഒക്കെ കൊണ്ടുപോയി ചേർക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മുന്നിലേക്ക് വായിക്കാൻ തന്നാൽ നമുക്കൊന്നും വായിക്കാൻ അറിയില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് വേണ്ട അറിവുകളും വായിക്കുവാനുള്ള സഹായങ്ങളും എല്ലാം ചെയ്തുതന്ന നമ്മുടെ ഗുരുവിൻ്റെ വാക്കുകളെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല,
0: ധിക്കരിക്കാൻ പാടില്ല.
1: അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പാടാം, അല്ലേ എം എസ്?
0: ശരി.

0: അതെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ അധ്യാപകരോടുള്ള പെരുമാറ്റം വളരെയധികം ശ്രദ്ധിക്കണം. അവരുടെ മുന്നിൽ വളരെയധികം വിനയത്തോടും ബഹുമാനത്തോടും കൂടി മാത്രമേ നമ്മൾ പെരുമാറാവൂ. അതല്ലാതെ അവരെ ധിക്കരിക്കുന്ന, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്ത ചീത്ത കൂട്ടുകാരായി ഒരിക്കലും നമ്മുടെ ഈ പൂമരത്തനിലൊക്കെ കേൾക്കുന്ന കൂട്ടുകാര് ആവില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം, ശ്രദ്ധിക്കുമല്ലോ. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പാട്ടിന്റെ അടുത്ത വരിയിലേക്ക് പോയാലോ ജവഹർ?
1: ശരിയാ, നമ്മുടെ കൂട്ടുകാരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. അടുത്ത ഒരു വരി ഇങ്ങനെയാണ്.

0: എമസ്, നമ്മുടെ ചാരയുള്ള നമ്മുടെ വീട്ടുകാരി നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നുണ്ടോ? ശരിക്കും ശരിക്കും ചില വീടുകളിലൊക്കെ കാണാൻ പറ്റും, അടുത്തുള്ള അയൽവാസികളുമായിട്ട് വളരെ ബഹളങ്ങളും കലഹങ്ങളുമായിട്ടൊക്കെ പോകുന്ന ചില വീട്ടുകാരെ കാണാൻ പറ്റും. എല്ലാ വീട്ടുകാരും അങ്ങനെ തന്നെയാണോ?
1: ഒരിക്കലുമല്ല. പ്രത്യേകിച്ചും നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാരൊക്കെ ഉള്ള വീട്ടിൽ നമ്മുടെ അയൽവാസികളുമായി, അതാണല്ലോ ചാരയുള്ള വീട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത്തരത്തിൽ നമ്മുടെ അയൽവാസികളുമായൊക്കെ നല്ല ബന്ധം പുലർത്തണമെന്ന് നമ്മുടെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ അയൽവാസികളായ കുട്ടികളോടായാലും അവിടുത്തെ മുതിർന്നവരോടായാലും ഒക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. കാരണം പല പ്രയാസഘട്ടങ്ങളിലും അവരായിരിക്കും നമുക്ക് തുണയാകുക. ഒരുപക്ഷെ നമ്മുടെ മറ്റുള്ള കുടുംബക്കാരൊക്കെ ഒരുപാട് അകലെയാവാം. പെട്ടെന്നുണ്ടാവുന്ന നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ആപത്തോ ഒക്കെ വന്നാൽ ഓടി വന്ന് നമ്മെ സഹായിക്കാനും ഒക്കെ ഉണ്ടാവുക ആരാണ്?
0: നമ്മുടെ അയൽവാസികളാണ്. അതുകൊണ്ടാവാം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, തൻ്റെ അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു മരം വളരുന്നുണ്ടെങ്കിൽ, അവരുടെ വഴിയിൽ തടസ്സമായിട്ട് ആ മരം നിൽക്കുന്നുണ്ടെങ്കിൽ, അതല്ല ആ അയൽവാസിക്ക് കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് തടസ്സമായിട്ട് ആ മരം നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ച് കളയണമെന്നാണ് നമ്മുടെ പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്.
1: അതെ, അതോടൊപ്പം മറ്റു ചില പ്രവാചകന്റെ അധ്യാപനങ്ങൾ കൂടി മനസ്സിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയോട് പറഞ്ഞില്ലേ, നീ കറി ഉണ്ടാക്കുമ്പോൾ നിന്റെ കറിയിൽ അല്പം വെള്ളം ചേർത്തിട്ടാണെങ്കിലും, എന്നുവെച്ചാൽ കറി ഒരു പക്ഷേ അടുത്ത വീട്ടിലേക്ക് കൊടുക്കാൻ മാത്രം തികയില്ലെങ്കിൽ അതിലല്പം വെള്ളമൊഴിച്ച് നീട്ടിയിട്ടാണെങ്കിലും എന്ത് ചെയ്യണം? നിന്റെ അയൽക്കാരന് അല്പം കൊടുക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
0: അതോടൊപ്പം മറ്റൊന്നുകൂടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല. കൂട്ടുകാരെ, നമ്മുടെ അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളല്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നല്ല ഭക്ഷണങ്ങളും വിഭവസമൃദ്ധമായ ബിരിയാണിയോ അങ്ങനെയുള്ള എന്തുണ്ടാക്കുമ്പോഴും നമ്മുടെ അയൽവാസിക്ക് കൂടി കൊടുത്തുകൊണ്ട് അയൽപ്പക്ക ബന്ധം അത് നല്ല പോലെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം.
1: അതിനുവേണ്ടി നമ്മുടെ ഈ പീസ് റേഡിയോ പൂമരത്തണിലൊക്കെ കേൾക്കുന്ന കൂട്ടുകാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മുടെ അയൽപ്പക്കത്തുള്ളത് ഏതു മതത്തിൽപ്പെട്ട ആളായാലും ഏതു ജാതിയിൽപ്പെട്ട ആളായാലും ഒക്കെ അവർ നമ്മുടെ അയൽവാസികളാണല്ലോ. അതുകൊണ്ട് നല്ല ബന്ധം അവരുമായി പുലർത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്.
0: അങ്ങനെയാണെങ്കിൽ ആ വരി ഒന്നുകൂടെ പാടി നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം.
1: തീർച്ചയായും.

അതെ, നമ്മൾ ഈ പാട്ടിലൂടെ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലുമൊക്കെ പലരെയും ഓർക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു. ഉമ്മയെ ഓർക്കാൻ പറഞ്ഞു, ഉമ്മയുടെ കഷ്ടതകളും ത്യാഗങ്ങളൊക്കെ ഓർത്ത് ഉമ്മയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം ഉപ്പയെ ഓർക്കണമെന്ന് പറഞ്ഞു. ആ ഉപ്പയുടെ കഷ്ടപ്പാടുകളുടെ ചരിത്രം ഓർത്തുകൊണ്ട് ഉപ്പയെ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഗുരുനാഥന്മാർ, അയൽവാസികൾ, ഇവരെയൊക്കെ ഓർത്തുകൊണ്ട് അവരൊക്കെ നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് അവർക്കൊക്കെ പരമാവധി നന്മകൾ ചെയ്യണമെന്ന്, അവരെയൊക്കെ സ്നേഹിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, അവസാനത്തെ വരിയിൽ പറഞ്ഞതെന്താണ്?

0: അതെ, ഉപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയും ഗുരുനാഥന്മാരെയും അയൽവാസികളെയും ഒക്കെ നമുക്ക് തന്ന് അവരിൽ നിന്നൊക്കെ സ്നേഹം നമുക്ക് കിട്ടിയതിനൊക്കെ കാരണക്കാരൻ ആരാണ്? അതെല്ലാം നൽകിയവൻ ആരാണ്? അല്ലാഹുവല്ലേ? അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ സ്നേഹിക്കുന്നതിലും എത്രയോ ഇരട്ടിയായി നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്?
1: സംശയമൊന്നുമില്ല, അത് നമ്മുടെ ലോകരക്ഷിതാവായ അല്ലാഹുവിനെയാണ്.
0: അതേ കൂട്ടുകാരെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ നമുക്ക് ഓരോ തരത്തിലുള്ള ഉപകാരങ്ങളും നന്മകളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ നന്മകളും നമുക്കായി ഒരുക്കി തന്ന ആ അല്ലാഹുവിനെ നമ്മൾ ഏറെ ഇഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലാഹുവിനെ ഇഷ്ടമുള്ളവർക്ക് പാടാൻ വേണ്ടി രണ്ട് വരികൾ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താലോ ജൗഹർ?
1: ശരിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം അല്ലാഹുവിനെ ഇഷ്ടം നമുക്കൊന്ന് പറഞ്ഞുകൂടാ കൂട്ടുകാരെ? പറയാം അല്ലേ?

0: അതെ, ആ രൂപത്തിൽ റബ്ബിനോടുള്ള ഇഷ്ടം ഈ പാട്ടിലൂടെ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ കൂടെ കാണിക്കേണ്ടതുണ്ട്. നമുക്കറിയാലോ, അങ്ങേയറ്റത്ത് അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കായി ചെയ്തു തന്നിട്ടുള്ളത്, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് അവനോട് നമ്മൾ നന്ദി കാണിക്കണമെന്നും അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നും പറയുന്നത്. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ്, നമുക്ക് എണ്ണി കണക്കാക്കാൻ കഴിയോ ജൗഹർ?
1: ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ ഈ ലോകത്തേക്ക് വന്നതു തന്നെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ്. അതോടൊപ്പം നമ്മൾ ഈ ലോകത്ത് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, നമ്മൾ വർണ്ണമനോഹരമായ ഈ ഭൂമി ലോകത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് നമുക്ക് നൽകിയ കണ്ണുകൾ, നമ്മൾ ഈ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു, പൂമരത്തണൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി നമുക്ക് അല്ലാഹു ചെയ്തു തന്ന നമ്മുടെ കാതുകൾ, നമുക്ക് ഓടാനും ചാടാനും കാണാനും എല്ലാത്തിനും എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ചെയ്തെന്ന അല്ലാഹു എത്ര പരിശുദ്ധനാ, അല്ലേ എം എസ്?
0: അതെ, നമ്മുടെ കണ്ണുകളും കാതുകളും കാലുകളും ഒക്കെ നൽകിയ അല്ലാഹുവിനെ കുറിച്ച് ആ വരികൾ ഉൾക്കൊള്ളുന്ന ഏതൊരു പാട്ട് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ.
1: ശരിയാ, ഞാൻ ഈ പീസ് റേഡിയോ കേൾക്കുന്ന സമയത്ത് ഇവിടെ എം എസ് തന്നെ പാടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു സംശയം. ഒരു പാട്ടുണ്ട് വളരെ മനോഹരമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നൊരു പാട്ട്, അത് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് പാടാം, അല്ലേ എം എസ്?
0: തീർച്ചയായും.

0: അതെ, ഈ നന്മകളൊക്കെ നൽകിയ ആ അള്ളാഹുവിനെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കണമെന്നാണ് നമ്മൾ നമ്മുടെ പാട്ടിൻ്റെ അവസാനത്തിൽ പാടിവെച്ചത്. എങ്ങനെയാ നമ്മൾ ആ അള്ളാഹുവിനെ സ്നേഹിക്കുക? നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അല്ല, മറിച്ച് ആ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ പാലിക്കുകയും ഒപ്പം അള്ളാഹുവും റസൂലും ഒക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല? നമ്മുടെ നമസ്കാരം ഒഴിവാക്കൂല, ഖുർആൻ പാരായണങ്ങൾ ഒഴിവാക്കൂല, അതുപോലെയുള്ള നന്മകളൊന്നും എന്ത് ചെയ്യില്ല, ഒഴിവാക്കില്ല. ഒപ്പം തിന്മകളായിട്ടുള്ള ഓരോ കാര്യങ്ങളും, അനാവശ്യമായി സിനിമകളും സീരിയലുകളും ഒക്കെ കാണുന്നത് ഒഴിവാക്കും, ഉമ്മയെയും ഉപ്പയെയും ധിക്കരിക്കുന്നതൊക്കെ ഒഴിവാക്കും, അതുപോലെ ഗുരുനാഥന്മാരോട് ബഹുമാനമില്ലാതെ പെരുമാറുന്ന അവസ്ഥകളൊക്കെ ഒഴിവാക്കും, നമ്മുടെ മുതിർന്ന നമ്മുടെ ജ്യേഷ്ഠന്മാരോടും ജ്യേഷ്ഠത്തിമാരോടും ബഹുമാനത്തോടു കൂടി പെരുമാറും, നമ്മുടെ കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടൊക്കെ നമ്മളേറെ വാത്സല്യത്തോടുകൂടി കാരുണ്യത്തോടുകൂടി പെരുമാറും. ഇങ്ങനെ തുടങ്ങി ഓരോ നന്മയും തിന്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എപ്രകാരം പറഞ്ഞുവോ ആ രൂപത്തിലുണ്ടാവും. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരാവനല്ലേ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്? അങ്ങനെ അതിലൂടെ നമുക്ക് എവിടെ എത്തിച്ചേരണം?
1: സ്വർഗത്തിൽ എത്തിച്ചേരണം ഇൻഷാ അല്ലാ. നമ്മളും നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ മുതിർന്ന ജ്യേഷ്ഠന്മാരും അനിയന്മാരും എല്ലാവരും ഒരുമിച്ച് ഇതേപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് സദാസമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ അള്ളാഹുവിനെ ഓർക്കണം എന്നുള്ള വരി ഒന്നുകൂടെ നമ്മൾ പാടാൻ പോവുകയാണ്.

0: അതെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമയത്തും അള്ളാഹുവിനെ ഓർത്തിടുന്ന നല്ല കൂട്ടുകാരാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ, ഇന്നും നമ്മോടൊപ്പം കൂട്ടുകൂടാനും പാട്ടുപാടാനും കളിയും ചിരിയും പങ്കുവെക്കാനുമെല്ലാം കൂടെയുണ്ടായിരുന്നത് നമ്മുടെ ജൗഹറാണ്, ഒപ്പം കൂട്ടുകാരുടെ സ്വന്തം എംഎസും. ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി സംവദിക്കാമെന്ന പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, പൂമരത്തണലിൽ കാരുണ്യവാനായ റബ്ബ് എന്ന വിഷയത്തിൽ ഷമീൽ മഞ്ചേരിയുടെ സംസാരമാണ് നാം ഇതുവരെ കേട്ടത്.

0: പീസ് റേഡിയോ വൈബ്സിൽ ഇനി നുറുങ്ങുകളിൽ ഖുർആൻ പഠനവും മുൻഗാമികളും എന്ന വിഷയത്തിലാണ് നുറുങ്ങുകൾ.
1: നബീൽ സലാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: ഖുർആൻ പഠനവും മുൻഗാമികളും. രചന പി എൻ അബ്ദുല്ലത്തീഫ് മദനി. വിശുദ്ധ ഖുർആൻ മാനവതയുടെ മാർഗദർശക ഗ്രന്ഥമാണ്. അള്ളാഹു അന്തിമദൂതരിലൂടെ അവതരിപ്പിച്ച അവസാന വേദഗ്രന്ഥം. അത് മനുഷ്യന്റെ ഇഹപര വിജയത്തിന് നിദാനമാണ്. ഖുർആൻ പാരായണം ചെയ്യുകയും അതിൻ്റെ ആശയങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. സത്യവിശ്വാസം ഉൾക്കൊണ്ടവർ അതുമായുള്ള ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കണം. സച്ചരിതരായ മുൻഗാമികൾ ഖുർആൻ പഠിക്കുവാൻ കാണിച്ച താൽപ്പര്യം നമ്മെ വിസ്മയിപ്പിക്കും. സ്വഹാബിമാരും താബിഈകളുമായ ഏതാനും മഹത്തുക്കൾ ഖുർആനിനെക്കുറിച്ച് പറഞ്ഞ ചില വചനങ്ങളാണ് താഴെ കൊടുക്കുന്നത്. എന്റെ പഠനം ഖുർആനിൽ പരിമിതപ്പെടുത്തിയിരുന്നുവെങ്കിൽ. സുഫിയാൻ സൗരി. ഖുർആനിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ പാഴാക്കിക്കളഞ്ഞ ധാരാളം സമയത്തിൻ്റെ പേരിൽ ഞാൻ ഖേദിക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ. അള്ളാഹു നിങ്ങൾക്കേറ്റവും പ്രിയപ്പെട്ടവനാകുന്നതുവരെ നിങ്ങൾ ഉന്നതിയിലെത്തില്ല. വല്ലവനും ഖുർആനിനെ സ്നേഹിച്ചാൽ അവൻ അള്ളാഹുവിനെ സ്നേഹിച്ചു. നിങ്ങളോട് പറയുന്നതിനെ ശരിയാവണ്ണം ഗ്രഹിക്കുക. സുഫിയാനുബിനു ഉയൈന. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. കെട്ടിത്തൂക്കിയ മുസ്ഹഫുകളാകരുത് നിങ്ങളെ ആകർഷിക്കുന്നത്. ഖുർആനിൻ്റെ ഭരണിയായ ഹൃദയത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. അബൂ ഉമാമ അൽ ബാഹിലി. നിങ്ങൾ ജ്ഞാനം നേടുന്നുവോ ഖുർആനെടുക്കുക. കാരണം പൂർവികരുടെയും പിൽക്കാലക്കാരുടെയും വിജ്ഞാനം അതിലുണ്ട്. ഇബ്നു മസ്ഊദ്. ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീട് വീട്ടുകാർക്ക് വിശാലമായിരിക്കും. അവിടെ നന്മകൾ കൂടും. അവിടെ മലക്കുകൾ സന്നിഹിതരാവുകയും പിശാചുക്കൾ പുറത്തു പോവുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടാത്ത വീട്ടിൽ വീട്ടുകാർക്ക് ഇടുക്കമനുഭവപ്പെടും. നന്മകൾ കുറയുകയും മലക്കുകൾ പുറത്തു പോവുകയും പിശാചുക്കൾ കടന്നുവരികയും ചെയ്യും. അബൂ ഹുറൈറ. എന്നെ അള്ളാഹു ഉന്നതിയിലെത്തിച്ചത് ഖുർആൻ കൊണ്ടാണ്. ഖുർആനിനു മീതെ ഒരു ഐശ്വര്യവുമില്ല. ഖുർആനിന് ശേഷം ഒരു ദാരിദ്ര്യവുമില്ല. ഹസനുൽ ബസ്വരി. ദിയാ ഉൽ മിഖോദിസി അറിവ് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രക്കൊരുങ്ങിയപ്പോൾ ഇബ്രാഹിം അൽ മിഖോദിസി അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം: നീ ഉപേക്ഷ കൂടാതെ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുക. നീ ഖുർആൻ പാരായണം ചെയ്യുന്നതിനനുസരിച്ചാണ് നിന്റെ ദൗത്യം എളുപ്പമാവുക. ദിയാ ഉൽ മിഖോദിസി പറഞ്ഞു: ഞാനത് പരീക്ഷിച്ചു നോക്കി. ഞാൻ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കൂടുതൽ ഹദീസുകൾ കേൾക്കാനും എഴുതിയെടുക്കാനും കഴിയുന്നു. പാരായണം കുറഞ്ഞാൽ പഠിക്കാൻ പ്രയാസം നേരിടുന്നു. നിങ്ങൾക്കു മുമ്പുള്ളവർ ഖുർആനിനെ അള്ളാഹുവിൻ്റെ സന്ദേശമായി കണ്ടു. രാവുകളിൽ അത് വിചിന്തനം ചെയ്തും പകലത് പരിശോധിച്ചും അവർ സമയം ചെലവിട്ടു. അൽ ഹസൻ ബിൻ അലി. ഹൃദയം ശുദ്ധമാണെങ്കിൽ ഖുർആൻ പാരായണത്തിൽ മതിവരില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ. നിങ്ങൾ കവിത പാടും പോലെ ഖുർആൻ പാരായണം ചെയ്യരുത്. ചീത്തകാരക്ക ചൊരിയുന്നതുപോലെ വിതറുകയും അരുത്. അതിൻ്റെ അത്ഭുതങ്ങൾക്കു മുമ്പിൽ ചിന്താ നിമഗ്ധരാവുക. അതുകൊണ്ട് ഹൃദയത്തെ ചലിപ്പിക്കുക, ഹൃദയത്തെ ഉത്തേജിപ്പിക്കുക. അവസാനത്തെ സൂറത്തിൽ ഓടിയെത്തരാവരുത് നിങ്ങളുടെ ലക്ഷ്യം. ഇബ്നു മസ്ഊദ്. ഒരാൾ ഉബയ്യുബിനു കഅബിനോട് പറഞ്ഞു: എനിക്ക് ഉപദേശം തരണം. അദ്ദേഹം പറഞ്ഞു: നീ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഇമാമാക്കുക. അതിനെ വിധികർത്താവായി തൃപ്തിപ്പെടുക. അതാണ് നിങ്ങൾക്ക് ദൂതൻ വിട്ടേച്ചു പോയത്. അത് ശുപാർശകനാണ്, അനുസരിക്കപ്പെടേണ്ടതും സംശയിക്കപ്പെടാത്ത സാക്ഷിയുമാണ്. അതിൽ നിങ്ങളുടെയും പൂർവികരുടെയും ചരിത്രമുണ്ട്. നിങ്ങൾക്കും ശേഷം വരുന്നവർക്കും ആവശ്യമായ ഉത്ബോധനവും വിധിയും വൃത്താന്തവുമാണത്. ഖുർആൻ വിജ്ഞാന കുതുകികളുടെ പൂന്തോട്ടമാണ്. അവർക്ക് ആ തോട്ടത്തിൽ എവിടെ ചെന്നാലും ഉല്ലാസമായിരിക്കും. മുഹമ്മദ് ബിനു വാസ്യ. നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കുക. അത് ബുദ്ധിയുടെ ഗ്രാഹ്യതയാണ്, ജ്ഞാനത്തിൻ്റെ പ്രകാശവും ഉറവിടവുമാണ്, അവസാന ദൈവീക ഗ്രന്ഥവും. കഅബുൽ അഹ്ബാർ.
0: മാഷാല്ലാഹ്. ഇപ്പോൾ നമ്മൾ കേട്ടത് ഖുർആൻ പഠനവും മുൻഗാമികളും. നുറുങ്ങുകളിൽ നബീൽ സലാഹിയുടെ സംസാരമാണ് ഇതുവരെ കേട്ടത്. റേഡിയോ വൈബ്സിലിനി
1: അസ്മാഉൽ ഹുസ്ന. അബ്ദുൽ റഊഫ് അൽ ഹിക്കമി തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന ഔദാര്യവാൻ അൽ മന്നാൻ എന്ന അള്ളാഹുവിൻ്റെ ഉത്തമ നാമത്തെക്കുറിച്ചുള്ള ആഴമേറിയ പഠന സെഷനിലേക്കാണ് നാം റേഡിയോ വൈബ്സിൽ പോകുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അതിവിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ, അത് അറിയലും മനസ്സിലാക്കലും അതിൻ്റെ തേട്ടമനുസരിച്ചുകൊണ്ട് ജീവിക്കലും അത് മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയുമെല്ലാം വലിയ പുണ്യങ്ങൾ നേടിത്തരുന്നതാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നാമം പഠിക്കുക എന്നത് അതുതന്നെയും ഒരു ഇബാദത്തായി നാം കാണുമ്പോഴാണ് ഇൻഷാല്ലാ നമ്മുടെ പഠനങ്ങൾ അതൊരു പുണ്യമുള്ള പഠനമായി മാറുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിൽ അള്ളാഹു അൽ മന്നാൻ എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അള്ളാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ തേട്ടം, അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത്, നാം പ്രാവർത്തികമാക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ ഈ ഒരു നാമം പഠിക്കുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തത് അള്ളാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമാണ്. അള്ളാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ ഔദാര്യവാനാണ്, അനുഗ്രഹദാതാവാണ്. അള്ളാഹു ഔദാര്യം ഏകുന്നവനാണ്, നൽകുന്നവനാണ്. ആ ഔദാര്യം നൽകിയതിനെ എടുത്തു പറയുകയും ചെയ്യും. അത് അള്ളാഹുവിൻ്റെ പൂർണ്ണതയാണ്. കാരണം നാം എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയതിനെ അത് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എടുത്തു പറയുക എന്നത് ദീനിൽ ഇസ്ലാമിൽ പാടില്ല എന്ന് പഠിപ്പിച്ചതോടൊപ്പം അള്ളാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ അവൻ നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അവന് നന്ദി കാണിക്കാനാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് അള്ളാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ അവൻ ഔദാര്യവാനാണ്. ആ ഔദാര്യത്തെ എടുത്തു പറഞ്ഞ് അവൻ്റെ അനുഗ്രഹങ്ങളെ സൃഷ്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവനുമാണ്. അള്ളാഹു അൽ മന്നാൻ അനുഗ്രഹദാതാവാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു മനുഷ്യൻ വന്ന് നിസ്കരിക്കുകയാണ്. ഒരു സ്വഹാബി വന്ന് നിസ്കരിക്കുകയാണ്. കാന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ. സ്വഹാബത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരുന്ന സമയത്ത് ورجل يصلي ثم دعا اللهم اني اسالك بان لك الحمد لا اله الا انت المنان بديع السماوات والارض يا ذا الجلال والاكرام يا حي يا قيوم. ഒരു മനുഷ്യൻ വന്നിട്ട് നിസ്കരിച്ചു. നിസ്കാരത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇവിടെ പറഞ്ഞത്. ഏതാ പ്രാർത്ഥന? اللهم اني اسالك, അല്ലാഹുവേ ഞാൻ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, നിന്നോട് ചോദിക്കുകയാണ്. ബി അന്നലക്കൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും. ലാ ഇലാഹ ഇല്ലാ അന്ത, നീയല്ലാതെ ഒരു ആരാധ്യൻ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അൻതൽ മന്നാനു, ആദ്യം തന്നെ അള്ളാഹുവിൻ്റെ ഒരു നാമത്തെ എടുത്ത് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഏതാ നാമം? അൽ മന്നാൻ. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് പറഞ്ഞതെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ദഅല്ലാഹ ബിസ്മിഹി അൽ അദീം അല്ലദി ഇദാ ദഅ ബിഹി അജാബ വഇദാ സഅല ബിഹി ഉതി. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകുകയും അതുപോലെ തന്നെ അവൻ്റെ ചോദ്യത്തിന് ഉത്തരവും അവൻ ആവശ്യപ്പെട്ടത് നൽകുകയും ചെയ്യുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഭവത്തെ വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ നാം ചോദിക്കുന്നതെല്ലാം നൽകുന്നവനാണ്. അതുപോലെ തന്നെ നാം ചോദിക്കാത്തതും നമ്മുടെ ആവശ്യമുള്ളതെല്ലാം അള്ളാഹു കണ്ടറിഞ്ഞ് നൽകുന്ന അനുഗ്രഹദാതാവാണ്, ഔദാര്യവാനാണ് എന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ നമുക്ക് എണ്ണി കണക്കാക്കാൻ സാധ്യമല്ല എന്നതുമാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്നത് ഈ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അത് അള്ളാഹു ഉത്തരം നൽകും, അള്ളാഹുവിൻ്റെ ഔദാര്യം നമുക്ക് ചൊരിയും എന്നത് ഈ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പഠിക്കുന്ന പഠനം, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, നമ്മുടെ പ്രാർത്ഥനാ വേളകളിലെല്ലാം അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ തേട്ടത്തിന് അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ നമുക്ക് ഉത്തരം നൽകും എന്നത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അൽ മന്നാൻ എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെയാണ്. അതുപോലെ തന്നെ അവൻ അരുളിയ ഔദാര്യത്തെയാണ്, അവന് കനിഞ്ഞരുളിയ അനുഗ്രഹത്തെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഇസ്ലാമാണ്. ഞാനും നിങ്ങളും മുസ്ലിമായി എന്നതാണ് അള്ളാഹു നമുക്ക് ഏകിയ ഏറ്റവും വലിയ അനുഗ്രഹം. സമ്പത്തോ സന്താനങ്ങളോ വലിയ ബിസിനസ്സിൻ്റെ സാമ്രാജ്യമോ നമ്മുടെ വീടോ ഒന്നുമല്ല, അതിനേക്കാൾ വലിയ അനുഗ്രഹം. ഇതെല്ലാം ഇവിടെ നശിച്ചു പോകുന്നതാണ്, നമ്മൾ ബാക്കിയാക്കി പോകുന്നതാണ്. നമ്മുടെ സമ്പത്ത് നമുക്ക് കബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മുടെ വീട് നമുക്ക് കബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നാം ഉയർത്തിയ നമ്മുടെ ബിസിനസ്സിൻ്റെ സാമ്രാജ്യമൊന്നും നമ്മുടെ കബറിലേക്ക് ഉപകരിക്കില്ല. എന്നാൽ ഇസ്ലാം ദീനാണ് നമുക്ക് ഉപകരിക്കുന്നത്. കാരണം നമ്മുടെ മയ്യത്ത് കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന വേളയിൽ നമ്മുടെ ദീനിൽ ഇസ്ലാമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് കരിഞ്ഞരുളിയ അനുഗ്രഹങ്ങളുടെ ഏറ്റവും വമ്പിച്ച അനുഗ്രഹം എന്നുള്ളത് അത് ഇസ്ലാമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അൽ മന്നാൻ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ആ മന്നാനായ അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്നൊരു പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും, റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ. ഈ പ്രാർത്ഥന പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ പ്രവാചകൻ തൻ്റെ ജീവിതത്തിലുടനീളം പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മളും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. അള്ളാഹുവിൽ തൃപ്തിപ്പെട്ട് ഈ മതത്തിനെ, റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ദീനിനെ മതമായി, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടുകൊണ്ട് നബി മുഹമ്മദിൻ റസൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ പ്രവാചകനാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ പ്രവാചകനാണ് എന്ന് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് പ്രഖ്യാപിക്കുകയും വേണം. മുസ്ലിമായി എന്നത് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്ന വേളയിലോ അല്ല വേണ്ടത്. മറിച്ച് മുസ്ലിം എന്നത് നാം ജീവിതത്തിൽ കാണിക്കണം, നാവുകൊണ്ട് പ്രഖ്യാപിക്കാൻ സാധിക്കണം, മനസ്സുകൊണ്ട് അടിയുറച്ച് വിശ്വസിക്കണം, അത് മുസ്ലിമായി പ്രകടമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് മുസ്ലിമിൻ്റെ ഇസ്സത്ത്, ഇസ്ലാമിൻ്റെ ഇസ്സത്ത് നമുക്ക് പ്രകടമാക്കാൻ സാധിക്കുന്നത്. അൽ മന്നാൻ, അവൻ അവൻ്റെ അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിക്കൊണ്ട് ഇസ്ലാമിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയൽ സഹാബത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖൈബർ യുദ്ധവേളയിൽ നബിയും സഹാബത്തും പോകുന്ന സമയത്ത് രണ്ട് സഹോദരങ്ങൾ, ഒന്ന് സലമത്ത് ബിൻ അഖ്വ എന്ന് പറയുന്ന ഒരു സഹാബി, അതുപോലെ തന്നെ ആമിർ ബിൻ അഖ്വ എന്ന് പറയുന്ന മറ്റൊരു സഹാബി, ഇവർ രണ്ടൊരു സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾ, അവരിൽ ആമിർ എന്ന് പറയുന്ന സ്വഹാബി നല്ല കവിത പാടുന്ന വ്യക്തിയായിരുന്നു, നല്ല കവിത പാടി ഒട്ടകങ്ങളെ തെളിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ ഒരു സമയത്തും ഖൈബർ യുദ്ധവേളയിൽ അതിനുവേണ്ടി യാത്ര നടത്തുന്ന സമയത്തും പ്രാർത്ഥിച്ച അല്ലെങ്കിൽ പാടിയ ഒരു പാട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ലൗല അൻത മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന. ഇവിടെ അല്ലാഹു നൽകിയ കനിഞ്ഞരുളിയ ആ ഹിദായത്തിനെ അതെടുത്തു പറയണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിട്ടില്ല എങ്കിൽ നമുക്ക് ഹിദായത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലായിരുന്നു, അങ്ങനെ നമുക്ക് സത്യസന്ധന്മാരുടെ കൂട്ടത്തിലാകാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ എണ്ണി പറഞ്ഞു കൊടുക്കണം. അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മുന്തിയ അനുഗ്രഹം എന്നുള്ളത് ഹിദായത്താണ് എന്ന് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖന്ദക് യുദ്ധവേളയിൽ മറ്റൊരു സന്ദർഭം, ഇതേപോലെ മറ്റൊരു സന്ദർഭത്തിൽ ഖന്ദക് യുദ്ധവേളയിൽ പ്രയാസപ്പെട്ട് കിടങ്ങു കുഴിക്കുന്ന ആ ഒരു സമയത്തും, ആ പ്രയാസത്തിൻ്റെ ഘട്ടത്തിലും, ഇസ്ലാമിന് വേണ്ടി പ്രയാസപ്പെടുന്ന സമയത്തും അദ്ദേഹം പാടുന്നുണ്ട്, വല്ലാഹി ലൗല അൻ തമഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന. അവിടെ ആ പ്രയാസം വന്നു. പ്രയാസം വരുമ്പോഴും ഇസ്ലാമിനെ ഇട്ടെറിഞ്ഞു പോകലല്ല ചെയ്തത്, ആ പ്രയാസത്തിലും അള്ളാഹുവേ നീ ഹിദായത്ത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ വഴികേടിലായി പോകുമായിരുന്നു. ആ ഹിദായത്തിനെയാണ് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും കവിത പാടിയതും എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചതുപോലും എന്തിനാണ്? അള്ളാഹു നിയോഗിച്ചതുപോലും അസത്യത്തിൽ നിന്ന് ജനങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്താനാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ്, സത്യമാർഗത്തിലേക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞപ്പോഴും അല്ലാഹു അൽ മന്നാനാണെന്നാണ് സൂചിപ്പിച്ചത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. കണ്ടോ, ലഖദ് മന്നല്ലാഹു, അല്ലാഹു ഔദാര്യം ചെയ്തിരിക്കുകയാണ്. ആർക്ക്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മേൽ അനുഗ്രഹം, അതായത് ഔദാര്യം ചെയ്തിരിക്കുകയാണ്. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ നിയോഗിച്ചു എന്നത് അത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നിങ്ങൾ ഉപയോഗിക്കുകയും അനുഗ്രഹദാതാവായ അല്ലാഹുവിന് നന്ദി കാണിക്കുകയും വേണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഴുന്ന നാടിൽ അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ജാഹിലിയത്തിൽ 3 W എന്നറിയപ്പെട്ട, വൈൻ, വുമൺ, വാർ എന്നറിയപ്പെട്ട ആ ഒരു ഇരുണ്ട കാലത്തിൽ നിന്ന് കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുക്മിനൂന ബില്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തെ മൊത്തം ഒരു ഉത്തമ സമുദായമാക്കി മാറ്റിയ, ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുനടത്തിയ, അതുപോലെ തന്നെ വഴി കാണിച്ച ആ മഹാപ്രവാചകൻ, ആ പ്രവാചകനെ നമ്മിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തു എന്നത് അത് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പ്രവാചകൻ ഏറെ ബുദ്ധിമുട്ടിയ അവസ്ഥകളുണ്ടായി. അൽ അമീനായിക്കൊണ്ട് 40 വരെ ജീവിച്ചു. ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നത്. അങ്ങനെ പ്രയാസങ്ങൾ ഏറ്റെടുത്തിട്ട് പോലും ആ ഇസ്ലാമിനെ നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. അത് അല്ലാഹുവിൻ്റെ, അവൻ്റെ അൽ മന്നാനായ റബ്ബിൻ്റെ അനുഗ്രഹമാണ്, ഔദാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ അറാബികളായ ചില ആളുകൾ, നമുക്ക് കിട്ടിയ ഈ ഇസ്ലാം എന്നത് വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാൻ അല്ലാഹു ചില സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തി. അറാബികളായ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ട്, നബിയെ, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്, എന്നിട്ട് അറബികളൊക്കെ പിന്നെ നശിച്ചിരിക്കുകയാണെന്നൊക്കെയുള്ള രൂപത്തിലുള്ള ചില വർത്തമാനങ്ങൾ പറഞ്ഞു. യാ റസൂലല്ലാ അസ്ലംന ഖാതൽതുൽ അറബ് എന്ന് പറഞ്ഞ് അവരുടെ വർത്തമാനങ്ങൾ തുടങ്ങി. ഞങ്ങളൊക്കെ റസൂലെ, നിങ്ങൾക്ക് ഔദാര്യമായിക്കൊണ്ട് ഇസ്ലാം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രവാചകന് ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല. ഇസ്ലാം സ്വീകരിക്കുക എന്നതും പ്രവാചകനോടുള്ള ഔദാര്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആല തിരുത്തി കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചു, യമുന്നൂന അലൈക അൻ അസ്ലമു ഖുല്ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ. ഇസ്ലാം സ്വീകരിച്ചു എന്നത് അവരുടെ ഔദാര്യമായി കൊണ്ട് പറയുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഔദാര്യമല്ല, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഔദാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് ഇസ്ലാമാവാൻ സാധിക്കുക, മുസ്ലിമാകാൻ സാധിച്ചത്, ഇസ്ലാമിൽ അണിചേരാൻ സാധിച്ചത്, മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുന്നത്, ഇതെല്ലാം അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. അവൻ്റെ ഔദാര്യത്തിൽ വെച്ച് ഏറ്റവും വലിയ ഔദാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹിദായത്ത് അവൻ അരുളിയതാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അരുളുകയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വലാക്കിന്നല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അവിടെ യമുന്നു എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. വലാക്കിന്നല്ലാഹ, അല്ലാഹു യമുന്നു അലാ മൻ യശാ, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഹിദായത്തിനെ കൊടുക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. സ്വഹാബത്തിനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞെന്താ? ആ ഇസ്ലാം സ്വീകരിച്ച് പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ച ആ സ്വഹാബത്തിനോട് പോലും പറഞ്ഞത്, കദാലിക കുന്തും മിൻ ഖബിൽ ഫമന്നല്ലാഹു അലൈക്കും, നിങ്ങളും ഇതുപോലെ ഒരു അന്ധകാരത്തിലായിരുന്നു, അവിടെ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനെ ഉണർത്തുകയാണ്. ഇത് ഒരു യുദ്ധ സന്ദർഭത്തിൽ ഒരു സ്വഹാബി മറ്റൊരു എതിർ കക്ഷിയിൽ നിന്ന ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞതോടുകൂടി ഈ സ്വഹാബി വിചാരിച്ചു കൊല ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ കൊന്നുകളയാണ്. ഈയൊരു സന്ദർഭത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിറക്കിയത് എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. മറ്റു ചില വ്യാഖ്യാനങ്ങളും ഉണ്ട് എങ്കിലും ഈയൊരു സംഭവത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനു തആല പറഞ്ഞത് ആ സ്വഹാബിയുടെ വിഷയത്തിലാണ് എന്നൊക്കെ പറയുന്നതായിക്കൊണ്ട് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അതായത് ശത്രുപക്ഷത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞിട്ടും കൊന്നില്ലേ, ആ കൊന്നത് അവൻ്റെ അന്ധകാരത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നില്ലേ, അത് കൊല്ലാൻ പാടില്ലായിരുന്നു. അതുപോലെയായിരുന്നു മുമ്പ് ഈ കൊല്ലാൻ വാളെടുത്ത വ്യക്തിയും സ്വഹാബിയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വഹാബത്ത് ഒരു അന്ധകാരത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത്, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമായിരുന്നു, അനുഗ്രഹമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വഹാബത്തിനെ വരെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മുസ്ലിമാകട്ടെ, അള്ളാഹുവിന് വഴിപ്പെട്ടവനാകട്ടെ, വഴിപ്പെടാത്തവനാകട്ടെ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവനാകട്ടെ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവനാകട്ടെ, ആർക്കായാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് അവൻ്റെ അനുഗ്രഹം എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ എണ്ണിക്കണക്കാക്കാനാണ് നോക്കുന്നതെങ്കിൽ അത് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ അള്ളാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയണം, അള്ളാഹു അനുഗ്രഹം കനിഞ്ഞരുളുന്നവനാണ്, ആ അനുഗ്രഹത്തെ എടുത്തു പറയുന്നവനുമാണ്. എടുത്തു പറയുന്നത് എന്തിനാണ്? അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അനുഗ്രഹദാതാവായ അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ആ അനുഗ്രഹത്തെ നാം മനസ്സിലാക്കുകയും ആ റബ്ബിന് നന്ദി കാണിക്കുകയും ചെയ്യണം. അൽ മന്നാനായ അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങൾ വേണ്ട, നമ്മുടെ കണ്ണിൻ്റെ തന്നെ പവർ അത്രയാണ്, ഒരു ക്യാമറകൾക്കും തുലനം ചെയ്യാൻ സാധിക്കാത്ത അത്ര നല്ല പവറുള്ള കണ്ണ്. ആ കണ്ണിന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന അനുഗ്രഹം എത്ര വലുതാണ്, വിലമതിക്കാനാകാത്തതാണ്. ആ അനുഗ്രഹങ്ങൾക്ക് പോലും നമുക്ക് നന്ദി കാണിക്കാൻ സാധ്യമല്ല എന്നതാണ് ചരിത്രങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം നൽകുന്നവൻ, ആ അനുഗ്രഹദാതാവിന് നന്ദി കാണിക്കുക എന്നത് നമ്മുടെ കടമയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.

കൊടുക്കുക എന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഏറെ സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ആ ഔദാര്യത്തിൽ നിന്ന്, നമ്മുടെ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ പട്ടിണി പാവങ്ങൾക്ക്, അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക്, അല്ലെങ്കിൽ പള്ളി വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹിക സേവനങ്ങൾക്ക്, ഇങ്ങനെയുള്ളതിന് നമ്മൾ കൊടുക്കുക, നമ്മുടെ ഔദാര്യം കാണിക്കുക എന്നത്, നമ്മൾ മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതാലയെ സംബന്ധിച്ചിടത്തോളം അവൻ ഔദാര്യം ചെയ്തതിനെ എടുത്തു പറയുന്നത് അടിമകൾ റബ്ബിന് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അടിമകൾ റബ്ബിനോട് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൊടുത്തതിനെ എടുത്തു പറയുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല ചെയ്യരുത് എന്ന് പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല കർമ്മങ്ങൾ പൊളിച്ചു കളയുമെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ആ ഒരു ദൂഷ്യ സ്വഭാവത്തെ എണ്ണിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാത്തുക്കും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ കൊടുത്തതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വദക്കകളെ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് കൂട്ടരെ കുറിച്ച് പഠിപ്പിച്ചു. അവർ രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞു. സലാസുൻ ലായുക്കല്ലി മുഹുമുല്ലാ, അവരോട് അള്ളാഹു സുബ്ഹാനഹു വതാല സംസാരിക്കുകയില്ല. യൗമൽ ഖിയാമ, നാളെ പാരത്രിക ലോകത്ത്. വലായന്തുറു ഇലയും, അവരിലേക്ക് നോക്കുകയുമില്ല. വലയുസക്കീഹിം, അവരെ നന്നാക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അപ്പോൾ സഹാബത്ത് ഇത് കേട്ട് നിന്നപ്പോൾ ഖാബു വഖസിറു, അവർ തീരാ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് ആരെയാണ് റസൂലെ ഈ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ മൂന്ന് കൂട്ടരെ പറഞ്ഞപ്പോൾ അതിലൊന്ന് കൊടുത്തതിനെ എടുത്തു പറയുന്നവരാണ്. അവരെ അള്ളാഹു സുബ്ഹാനഹു വതാല നന്നാക്കുകയില്ല, അവരെ അള്ളാഹു നോക്കുകയില്ല, അവർ തീരാ നഷ്ടത്തിലായിരിക്കും. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടാകും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മൂന്ന് കൂട്ടർ, ആ മൂന്ന് കൂട്ടരെ അള്ളാഹു സുബ്ഹാനഹു വതാല വെറുക്കുന്നു എന്നാണ്. അതിലൊന്നാമത്തത് അത്താജിറു അൽ ഹല്ലാഫ്, അധികമായി തൻ്റെ വസ്തുക്കൾ വിറ്റുപോകാൻ വേണ്ടി, നുണ പറഞ്ഞിട്ടല്ല, അധികമായി ഉള്ളത് തന്നെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് വിൽക്കുന്ന ആളുകൾ. കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അധികമായി സത്യം ചെയ്തുകൊണ്ട് തൻ്റെ വസ്തുക്കളെ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അത് കളവ് പറയാതെ സത്യം ചെയ്താലും ശരി, അത് അത്തരക്കാരെ അള്ളാഹു വെറുക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെന്തെന്നറിയോ, വൽ ബഖീലുൽ മന്നാൻ. എന്താണെന്നറിയോ, പ്രവാചകൻ്റെ ആ ഒരു ഒരു ആ പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ഔദാര്യം ചെയ്തതിനെ എടുത്തു പറയുന്ന പിശുക്കൻ എന്നാണ്. ഔദാര്യം ചെയ്തതിനെ എടുത്തു പറയുന്ന പിശുക്കൻ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ, വല്ലപ്പോഴായിരിക്കും എന്തെങ്കിലും കൊടുക്കുന്നത്, ഏതെങ്കിലും വർഷത്തിലൊരിക്കൽ കൊടുത്തതായിരിക്കും, ആ കൊടുത്തതിനെ തന്നെ എടുത്തു പറഞ്ഞ് അങ്ങനെയുള്ള ഒരു പിശുക്കൻ, അങ്ങനെ പിശുക്കനായ എടുത്തു പറയുന്നവനെ അള്ളാഹു വെറുക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൂന്നാമത്തത് എന്താ, വൽ ഫഖീറുൽ മുഖ്താലുൻ, അഹങ്കാരിയായ ദരിദ്രൻ. ആ ഒരു വാക്കും നമ്മൾ ശ്രദ്ധിക്കണം. ദരിദ്രനായിരിക്കും, അവൻ അഹങ്കരിക്കാൻ യാതൊരു വകുപ്പും ഉണ്ടാവില്ല. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവനും അഹങ്കരിക്കാൻ പാടില്ല. പക്ഷെ എന്നാലും ഒരു പക്ഷേ ചിലപ്പോൾ ചിലരെങ്കിലും അഹങ്കരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് അധികാരമാണ്, രണ്ട് സമ്പത്താണ്. എന്നാൽ അതുപോലും ഇല്ലാത്തവൻ അഹങ്കരിക്കുക, അതെത്ര വലിയ ദൂഷ്യമാണ്. അതാണ് അള്ളാഹു അവനെ വെറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ്. ഇതിൽ നമ്മുടെ വിഷയം അൽ ബഖീലുൽ മന്നാൻ, ആ ദരിദ്രനായ എടുത്തു പറയുന്ന, അതായത് പിശുക്കനായ ഔദാര്യം ചെയ്യുന്നവൻ, ഔദാര്യം ചെയ്തതിനെ എടുത്തു പറയുന്ന പിശുക്കൻ, അവനെ അള്ളാഹു വെറുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അൽ മന്നാൻ എന്ന് പറയുമ്പോൾ അവൻ ഔദാര്യം ചെയ്യുന്നവനാണ്. അവൻ്റെ അത് ഔദാര്യത്തെ അവൻ എടുത്തു പറഞ്ഞ് അടിമകളെ ഇബാദത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ്. എന്നാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും ഔദാര്യം ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ ആ ഔദാര്യം ചെയ്തതിനെ എടുത്തു പറയാൻ പാടില്ല എന്നതുമാണ് ഈ നാമത്തിൽ നിന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം അനുഗ്രഹദാതാവായ അള്ളാഹുവിന് സർവ സ്തുതിയും നൽകിക്കൊണ്ട് സമയങ്ങളിലും ഇബാദത്തുകളിലും
അതുപോലെ തന്നെ അവന് നന്ദി കാണിച്ചുകൊണ്ടുമായിരിക്കണം നമ്മുടെ ജീവിതം എന്നത് അവൻ്റെ ഔദാര്യത്തെ മറന്നു

0: കൊണ്ടൊരു ജീവിതം നമുക്കുണ്ടാകാൻ പാടില്ല എന്നതുമാണ് നാം മനസ്സിലാക്കേണ്ടത്. അൽ മന്നാനായ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഔദാര്യം വർഷിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്തും അവൻ്റെ ഔദാര്യം നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ വൈബ്സിൽ അസ്മാഉൽ ഹുസ്ന ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ നാമമായ അൽ മന്നാൻ എന്ന വിഷയത്തെക്കുറിച്ച് അബ്ദുറൌഫ് അൽ ഹൈക്കമി ആയിരുന്നു ഇതുവരെ നമ്മോട് സംസാരിച്ചത്.
2: റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ മനോഹരമായൊരു കഥ കേൾക്കാൻ പോവുകയാണ്. കഥ പറയാം പംക്തിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വിട്ടിയാണ്. നീതിയോടൊപ്പം നിൽക്കാം. അർഷദ് അൽ ഹിക്കമി താനൂർ എഴുതിയ വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും നമുക്കൊരു കഥ കേട്ട് തിരിച്ചു വരാം.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കഥ പറഞ്ഞാലോ? ഇന്നത്തെ കഥയുടെ പേര് നീതിയോടൊപ്പം നിൽക്കാം. റോമിലെ രാജാവിൻ്റെ പ്രതിനിധി ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുകൊണ്ട് മദീനയിലെത്തി. വഴിയിൽ കണ്ട ചില ആളുകളോട് അദ്ദേഹം ഖലീഫയുടെ കൊട്ടാരത്തിലേക്കുള്ള വഴി അന്വേഷിച്ചു. കൊട്ടാരത്തിൽ കഴിയുന്ന കാവൽക്കാരുള്ള ആഡംബര ജീവിതം നയിക്കുന്ന തങ്ങളുടെ ഭരണാധികാരികളെപ്പോലെയായിരിക്കും മുസ്ലിങ്ങളുടെയും ഭരണാധികാരിയും എന്നയാളിങ്ങനെ കരുതി. ആരാ മുസ്ലിങ്ങളുടെ ഭരണാധികാരി? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനം എന്തായിരുന്നോ? അത്രയും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായി എത്രയോ രാജ്യങ്ങളൊക്കെ കീഴടക്കി മുസ്ലിങ്ങളിങ്ങനെ വിജയിച്ച് വിജയിച്ച് പോകുമ്പോൾ നാടിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങളുടെ ഖലീഫ ഉമർ ആ പേരെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം മദീനയിൽ വലിയൊരു കൊട്ടാരമുണ്ടാകും. ആ കൊട്ടാരത്തിൽ റോമിലെയും പേർഷ്യയിലെയും രാജാവിനെപ്പോലെ ഒരു രാജാവ് സിംഹാസനത്തിലിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ റോമിലെ രാജാവിൻ്റെ പ്രതിനിധി ഇങ്ങനെ ചിന്തിച്ച് മദീനയിലെത്തുന്നത്. ഖലീഫ എവിടെയാണെന്ന് ചോദിച്ചു വന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു മരത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. ഒരു മരത്തിൻ്റെ ചോട്ടിൽ കൈ തലയണയാക്കി കിടന്നുറങ്ങുന്നൊരു മനുഷ്യനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഇതാണ് ഞങ്ങളുടെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്. ഇത് കണ്ട് നമ്മുടെ റോമിലെ രാജാവിൻ്റെ പ്രതിനിധി അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് അടുത്തു ചെന്നു. നിർഭയത്വത്തോടെ മണ്ണിൽ കിടക്കുന്ന ഭരണാധികാരിയെ കണ്ടിട്ട് അദ്ദേഹം പറയാണ്, ഉമർ, താങ്കൾ നീതി കാണിച്ചിരിക്കുന്നു, അതിനാൽ താങ്കൾ നിർഭയനായി കിടക്കുകയാണ്. മറ്റുള്ള നാട്ടിലെ രാജാക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ കിടക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ആളുകൾ അവരെയൊക്കെ ആ രാജാക്കന്മാരെയൊക്കെ പിടിച്ച് അവരുടെ ദേഷ്യവും അവരോട് കാണിച്ച അനീതിക്കൊക്കെ കാരണമായിട്ട് അവരെന്തെങ്കിലും ചെയ്യും. പക്ഷേ നമ്മുടെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ജനമധ്യത്തിലെ ആളുകൾക്കെപ്പോഴും എത്തിപ്പെടാവുന്ന ഒരു പൊതുവഴിയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആരും ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താ? ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം നീതി കാണിച്ചു ജനങ്ങളോട്, നന്മ ചെയ്തു. അപ്പം നന്മ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയാൽ നമുക്ക് ആരെങ്കിലും പേടിക്കണോ? ഒരിക്കലും പേടിക്കണ്ട. നീതിയോടൊപ്പം നിൽക്കാമെന്ന കഥയിൽ ഇന്ന് നന്മയിലെ വലിയ ഒരു ഭാഗം തന്നെയാണ് നീതിയോടുകൂടി നമ്മൾ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. നമുക്കും കഥയിൽ ഇന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, നീതിയോടൊപ്പം നിൽക്കാമെന്ന കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി.

0: പേസ് റേഡിയോ വൈബ്സിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ജനക്ഷേമം എന്ന ഒരു പ്രോഗ്രാമാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് ജനക്ഷേമം എന്ന പ്രോഗ്രാമിൽ നാം സംസാരിക്കുന്നത് പ്രകൃതി മലിനീകരണം എങ്ങനെ തടയാം. നമുക്കറിയാം, ഇസ്ലാമിൽ പ്രകൃതി സംരക്ഷണം, വൃത്തി, ആരോഗ്യം ഇവയൊക്കെ വലിയധികം സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. പ്രകൃതി മലിനീകരണത്തെ കുറിച്ച് അല്ലെങ്കിൽ അതെങ്ങനെ തടയാം എന്നതിനെക്കുറിച്ച് നമ്മോടിന്ന് സംസാരിക്കുന്നത് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ബഹുമാനപ്പെട്ട ഹമീദ് കക്കാട്ടിൽ ആണ് ഇന്ന് സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത്. അദ്ദേഹം കുറ്റിപ്പുറം സ്വദേശിയാണ്. അദ്ദേഹത്തെ പീസ് റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: അസ്സലാമു അലൈക്കും.
1: പ്രകൃതി മലിനീകരണം എങ്ങനെ തടയാമെന്നത് നമുക്കറിയാം. നമ്മൾ പല മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്, കേട്ടതാണ്. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ അധികം പ്രചരിച്ചിരുന്നൊരു വാർത്ത നിങ്ങളൊക്കെ കേട്ട് കാണും. യു എയിലുള്ള ഒരു രാജ കുടുംബം, ഒരു രാജാവ് അവിടെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട് വർക്കുകൾ പുരോഗമിക്കുമ്പോൾ ഒരു മരത്തിൽ ഒരു പക്ഷി കൂടുകൂട്ടിയിരുന്നു. അത് പ്രസവിക്കാറായി, മുട്ടയിട്ട് ഇടാറായ ആ അവസ്ഥയിൽ ആ മരം വെട്ടാൻ നിന്നപ്പോൾ ആ രാജാവിൻ്റെ കൽപ്പന വരികയാണ്, അതിൻ്റെ ആ പ്രസവ കാലാവധി കഴിഞ്ഞ് എന്നിട്ട് മതി ആ വർക്ക് എന്ന്. അതിൻ്റെ അർത്ഥം പ്രകൃതിയിലുള്ള നമുക്ക് മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും അത് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടായി കൊടുക്കണം. അപ്പോൾ മലിനീകരണത്തെക്കുറിച്ച് നമുക്ക് ആദ്യമായി എന്താണ് പ്രകൃതി, എന്താണ് മലിനീകരണം, എങ്ങനെയാണ് അത് തടയുക എന്നിവയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹമീദ് സാറിൻ്റെ നിന്ന് നമുക്ക് കേൾക്കാം.
2: ഈ ഒരു ന്യൂസ് വളരെ പ്രാധാന്യത്തോടു കൂടി കേരളത്തിലുകൂടി അത് മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ളതാണ്. അത് കാണിക്കുന്ന പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്, എല്ലാ ജീവജാലങ്ങൾക്കും അർഹതപ്പെട്ടിട്ടുള്ള ഇതാണ്. അവിടെ മനുഷ്യൻ ആണ് എപ്പോഴും ആധിപത്യം സ്ഥാപിക്കാറുള്ളത്. മനുഷ്യൻ മറ്റു ജീവജാലങ്ങളുടെ കാര്യം നോക്കുന്നേയില്ല. അനേക മനുഷ്യൻ്റെ കൂടെ അനേക ശതം കോടി മറ്റ് സസ്യ മറ്റു ജീവവർഗങ്ങൾ അവർക്ക് വാസയോഗ്യമാകേണ്ട പ്രകൃതി നമ്മുടെ കരങ്ങളാൽ മാൻമെയ്ഡ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കരങ്ങളാലാണ് ഈ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി നാശത്തിന് ഡയറക്റ്റായിട്ട് നമ്മൾ പ്രകൃതിയെ ഒരു ഭാഗത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഡയറക്റ്റായിട്ട് നമുക്ക് ജോലി, നമുക്ക് ജീവിക്കേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മളത് മാലിന്യത്തിലൂടെ മലിനപ്പെടുത്തിക്കൊണ്ട്. എന്താണ് മാലിന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ള ഘടന, വായുവാണെങ്കിലും ജലമാണെങ്കിലും മണ്ണാണെങ്കിലും അതിൻ്റെ തനത് ഘടനയിൽ എന്തെങ്കിലും മാറ്റം വരിക. ആ മാറ്റം അതിന് അനാവശ്യമായിട്ടുള്ള മാറ്റം, ഒന്നുകിൽ അതിനുള്ള ഘടകം കുറയുക അല്ലെങ്കിൽ അതിൽ അനാവശ്യമായൊരു ഘടകം കൂടി വരാം. ഇപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ അത് മലിനപ്പെടുക എന്ന് തന്നെയാണ് പറയുക. അതിന് മാലിന്യ തന്നെ അതിന് പേര് കൊടുക്കേണ്ടത്. വായു മലിനപ്പെട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ വെള്ളം മലിനപ്പെട്ട് കഴിഞ്ഞു, ഇത് അതിൻ്റെ ഒരു സീമ, ഒരു അതിർത്തി, ഒരു പെർമിസിബിൾ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ഒന്നും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതാണ് മാലിന്യവും പ്രകൃതിയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യം.
1: ഇവിടെ വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായി. നമുക്ക് അറിയാം, ഇവിടെ സാറ് ജോലി ചെയ്തിരുന്നത് കേരള വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. എന്താണ് ഇവിടെ ഗവൺമെൻറ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് എന്ന് ആദ്യം അറിഞ്ഞാൽ നന്നായിരുന്നു.
2: ശുദ്ധജലം, ശുദ്ധവായു ഇതെല്ലാം പൗരന്റെ മൗലികാവകാശമാണല്ലോ. പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം. നമ്മുടെ സംസ്ഥാനത്ത് മലിനീകരണ നിയന്ത്രണത്തിന് ചുക്കാൻ പിടിക്കുന്ന കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ബോർഡ് അതിൻ്റെ ബഹുമുഖ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ നാടിനെ മാലിന്യ വിമുക്തമാക്കുന്നതിൽ സദാ ജാഗരൂകരായിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് അവരുടെ പ്രവർത്തനം. ഇത് മാലിന്യം ഒരു തീരെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവുണ്ടാവില്ല. പക്ഷെ അത് കൺട്രോൾഡ് പൊല്യൂഷൻ, കൺട്രോൾ ചെയ്തിട്ട് പോവാവുന്നൊരവസ്ഥയിലോട്ട് ജനങ്ങളെയും ഇൻഡസ്ട്രീസിനെയും പിന്നെ വ്യവസായികൾ, എല്ലാ തരത്തിലുള്ള വ്യവസായി, വ്യാപാരി, വ്യവസായി സമൂഹത്തെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കുക എന്നുള്ള കൂടി ഒരു കടമയാണ്.
1: അതായത് നമ്മൾ വ്യക്തികളായാലും സമൂഹം ഒരു കൂട്ടമായാലും പ്രകൃതിയിൽ എന്തൊക്കെ മലിനീകരണം ഉണ്ടാക്കുന്നോ അത് ഇല്ലാതാക്കാനുള്ള ഒരു ബോർഡ്, അത് അതിൻ്റെ നിയമ വശങ്ങൾ, അതായത് ഒരു വ്യക്തി നമുക്ക് ഏതൊക്കെ രീതിയിൽ ഈ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർവീസ് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു.
2: നമുക്ക് ഒരു വേഗമായിട്ടുള്ള ഒരു ധാരണയിലൂടെ അല്ല മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1974 ഇന്ത്യ ഗവൺമെൻറ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു നിയമം, അത് അതിന് മുമ്പേ 74 തൊട്ട് മുമ്പെയാണെന്ന് തോന്നുന്നു, അതും 74 ബിഗിനിങ്ങിലാണെന്നറിയില്ല. അത് ലോകരാഷ്ട്രങ്ങളിൽ രൂപം കൊണ്ടതാണ് വാട്ടർ പൊല്യൂഷൻ ആക്ട്, വാട്ടർ പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എന്നത് വാട്ടർ ആക്ട് എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ മുഖേന സ്റ്റേറ്റ് ബോർഡുകൾ ഉണ്ടാക്കി അത് പ്രാബല്യത്തിൽ വരുത്താനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. 81 ആയപ്പോഴേക്ക് വായു നിയമം എന്ന് പറയുക, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എന്നാണ് മുഴുവൻ പേര്. എയർ ആക്ട് നിലവിൽ വന്നു. വായുവും വാട്ടറും വെള്ളവും ഇത് രണ്ടും ഒരു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം. കാരണം ആർക്കും ഇതിനെക്കുറിച്ച് തീരെ അവയേടല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇവരെ ഒരു ഇൻഡസ്ട്രീസ് ചിലപ്പോൾ 100 മുമ്പേ തുടങ്ങിയിട്ടുള്ള ഇൻഡസ്ട്രീസ് അവിടെ ഇങ്ങനെ മലിനീകരണമൊക്കെ നിർബാധം നടത്തിക്കൊണ്ട് ഇങ്ങനെ പോകേണ്ട, അവർ ഒരു സുപ്രഭാതത്തിൽ നിന്ന് അടക്കുമെന്ന് പറഞ്ഞാലും അവർ അടക്കേണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അവരെ ബോധവൽക്കരിച്ച് എടുക്കാൻ കുറച്ച് സമയങ്ങൾ ഏർലി സ്റ്റേജിലൊക്കെ എടുത്തിട്ട്. പിന്നീട് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 നിലവിൽ വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ മൊത്തമായിട്ട് ഒന്ന് കൺട്രോളിൽ വരുത്താൻ സാധിച്ചത്. അത് മൊത്തം എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അതിനുശേഷം അങ്ങനെ ഒരു ആക്ട് നിലവിൽ വന്നു. ആ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിൽ പിന്നെ ഒരുപാട് റൂൾസ് ഇറങ്ങിയിട്ടുണ്ട്. ആ റൂളുകളുടെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ റൂളുകളുടെ പേര് പറഞ്ഞാൽ ചിലപ്പോഴും വളരെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താ വെച്ചെങ്കിൽ ആശുപത്രികളുടെ മാലിന്യങ്ങളെ ഒന്ന് കൺട്രോളിൽ വരുത്താനുള്ളൊരു സംഗതിയാണ്. അത് 1998 തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നെ വന്ന മുനിസിപ്പൽ സോളിഡ് വേസ്റ്റാണ്. സോളിഡ് വേസ്റ്റിന് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ ജനറലായിട്ട് ഉണ്ടാക്കുന്ന ആ വേസ്റ്റാണ് ഇപ്പോഴും നമുക്ക് ഒരു വലിയ തലവേദന ഗവൺമെൻറ്റിനായിട്ടുള്ള. കാരണം അതൊരിക്കാലത്തും, കാരണം അതിന് ആളും നാഥനും ഇല്ലാത്ത സംഗതി, എല്ലാവരും അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യും അത്. അപ്പോൾ ഈ MSW എന്ന് പറഞ്ഞ 2000 ഇത് വന്നതിന് ശേഷമാണ് അത് കുറേശ്ശെ അതിന് ചുക്കാൻ പിടിക്കാൻ സാധിച്ചു, അതിനെ സംസ്കരണ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ സാധിച്ചതും. അത് സംസ്കരിച്ച് വരുന്ന ഭാഗങ്ങളിലൊക്കെ പിന്നീട് വലിയ പ്രശ്നങ്ങളും മറ്റൊക്കെ പിന്നീട് വന്നിട്ടുണ്ട്, കാരണം ഏകീകരിച്ച് സംസ്കരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്.
1: ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഈ നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ വേസ്റ്റ്, അതായത് പൊല്യൂഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അല്ലേ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആദ്യം വാട്ടർ പൊല്യൂഷൻ, വെള്ളം എങ്ങനെയാണ് പൊല്യൂട്ട് ആകുന്നത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? വാട്ടർ പൊല്യൂഷൻ എന്നാണല്ലോ അതിൻ്റെ ആദ്യത്തെ പേര്. അപ്പോൾ വെള്ളം എങ്ങനെ പൊല്യൂഷൻ പൊല്യൂട്ട് ആകുന്നു?
2: നമ്മളെ കുടിവെള്ളത്തിന് നമുക്ക് അതിനകത്ത് ഓരോ പാരാമീറ്റേഴ്സും ഇത്ര ലിമിറ്റിൽ വേണം, അതിന് ഇത്ര പെർമിസിബിൾ ലെവൽ ആവാം എന്നൊരു കണക്ക് വെച്ചിട്ടാണ് നമ്മൾ കുടിവെള്ളം ത്തിന് ഉതകുന്നതാണോ ഇല്ലേ എന്നുള്ള കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ വെള്ളം കുടിക്കാനുള്ളതല്ല, ഇനി കുളിക്കാനുള്ളതാണെങ്കിൽ അതിന് മറ്റൊരു മാനദണ്ഡമായിരിക്കും. അത് കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും നമ്മൾ വീട്ടിൽ നനയ്ക്കാനും കൃഷി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതിനും വേറൊരു മാനദണ്ഡമായിരിക്കും. അങ്ങനെ ഓരോ മാനദണ്ഡം അനുസരിച്ച് ഉള്ള വെള്ളത്തിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുമ്പോൾ ആ കാര്യത്തിന് അത് ഉപയോഗിക്കാൻ പറ്റാതെ വരും. ഇപ്പോൾ ഒരു പുഴ എടുക്കുകയാണെന്നിരിക്കാം, പുഴ ഒഴുകി തുടങ്ങുന്ന അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ വളരെ നല്ല വെള്ളമായിരിക്കും. അത് ആസ് സച്ച് നമുക്ക് തിളപ്പിക്കാതെയും വേറെ ക്ലോറിൻ ഒന്നും ആഡ് ചെയ്യാതെ ഡിസിൻഫെക്ഷൻ ഒന്നും നടത്താതെ തന്നെ അങ്ങനെ ആസ് സച്ച് നമുക്ക് കുടിക്കാൻ പറ്റാവുന്ന അത്രയും സ്റ്റാൻഡേർഡായിരിക്കും. പക്ഷെ അത് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകി ഒഴുകി കുറേ പട്ടണങ്ങൾ കടന്നു കഴിയുമ്പോൾ ഓരോ പട്ടണത്തിലും നിന്നും അതിലോട്ട് മാലിന്യങ്ങൾ വന്ന് ചേരും. അത് ചേരുന്നതോട് കൂടിയിട്ട് അതിൽ അത് മലിനപ്പെടാൻ തുടങ്ങും. കുറച്ച് മലിനപ്പെടും, കുറച്ച് ദൂരം മാലിന്യവും ശുദ്ധവെള്ളവും കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴേക്കും അത് വീണ്ടും ശുദ്ധമാകും. കാരണം ഈ എയറേഷൻ ടെക്നിക്ക് എന്ന് പറയും അതിന്, ഈ ശുദ്ധവായു അതിൻ്റെ മീതെ തട്ട് അതിൻ്റെ സർഫസ് ഏരിയ കൂടി വരുമല്ലോ അങ്ങനെ കുറേ നീളത്തിൽ അത് ഇങ്ങനെ ഒഴുകി വരുമ്പോഴും. അങ്ങനെ വരുന്ന സമയത്ത് അത് താന് കുറേയൊക്കെ ശുദ്ധമായിട്ട് അതിന് സെൽഫ് ക്ലീനിങ് കപ്പാസിറ്റി, സെൽഫ് ക്ലൻസിങ് കപ്പാസിറ്റി റിവർ എന്നൊക്കെ പറയാം. അതിന് അതിലോട്ട് ഇത്ര മാലിന്യം വന്നാലും ഞാൻ അതിനെ ശരിയാക്കി തരാമെന്നുള്ള മട്ടിൽ റിവർ ഒഴുകുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പം അതും കഴിഞ്ഞിട്ട് അതിനേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ അപ്പം എന്താ സംഭവിക്കുക? അത് മലിനപ്പെട്ടു, ആ റിവർ ഡയിങ് സ്റ്റേജിലോട്ട് പോകുന്നു എന്ന് പറയാം. അതവിടെ അതിനതിന് ഈ സെൽഫ് ക്ലീനിങ് കപ്പാസിറ്റിയുടെക്കാളും കൂടുതലായിട്ട് വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഇനി ഇൻഡസ്ട്രീസ് മറ്റ് ജനറലായിട്ട് തോടുകളും ഈ മറ്റേ റെയിൻ വാട്ടർ ഗട്ടേഴ്സിൽ ഇവിടെയൊക്കെ ഇപ്പോൾ പലരും പലതരത്തിലുള്ള വേസ്റ്റും സഹിതമായിരിക്കും അതിങ്ങോട്ട് വന്ന് വീഴുന്നത്. ഹോട്ടലുകളിൽ നിന്നും കല്യാണ മണ്ഡപങ്ങളിൽ നിന്നും പിന്നെ ചിലപ്പോൾ ആശുപത്രികളിൽ നിന്നും ഒക്കെ മാലിന്യങ്ങൾ ഈ തോട്ടിലെത്തിയേക്കാം. തോട് ഇവിടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രെയിനേജ് സംവിധാനം ഇല്ല എന്നുള്ളതുകൊണ്ട് മാലിന്യങ്ങൾ വഹിക്കാനുള്ള തോട് ആരും ഉണ്ടാക്കിയിട്ടില്ല. ശരിക്കും റെയിൻ വാട്ടർ ഡ്രെയിൻസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ തൊട്ട ഈ അടുത്ത കാലത്താണ് തിരുവനന്തപുരത്ത് ഡ്രെയിനേജ് സംവിധാനം വന്നത്. ഈ മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ട് വരുന്ന മാലിന്യങ്ങൾ വഹിക്കാൻ പാടില്ലാത്ത തോട് വന്ന് ചേരുന്നത് ഈ ശുദ്ധജലത്തിലാണ്. ഈ ശുദ്ധജലത്തിൽ നിന്നാണ്, അതായത് പുഴയിൽ കൂടെ ഒഴുകി സപ്പോസ് ടു ബി ശുദ്ധജലമാവേണ്ട പുഴയിൽ കൂടെ ഒഴുകി വരുന്ന ഈ വെള്ളം എടുത്തിട്ടാണ് നമുക്ക് വാട്ടർ അതോറിറ്റിയും ജലനിധികളൊക്കെ ഈ വെള്ളം എടുത്തിട്ടാണ് നമുക്ക് വീട്ടാവശ്യത്തിനും മറ്റൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അവിടെ വലിയ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. അവർ അതിൽ ഒരു അണുവിമുക്തമാക്കാൻ ഒരു ഡിസിൻഫെക്ഷൻ മാത്രം നടത്തിയിട്ട് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രീസും കൂടി കെമിക്കൽ വേസ്റ്റും കൂടി കൊണ്ടുപോയി തട്ടിയാലുള്ള ഒരു അവസ്ഥ എന്താണ്? അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മലിനീകരണ നിയന്ത്രണ ബോർഡ് പോലത്തെ ഒരു ബോർഡ് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവർക്ക് കൊടുക്കുന്ന ലൈസൻസ്, അവർക്ക് അവർ ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ അതാദ്യം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരു അപേക്ഷ കൊടുത്ത് അത് എന്തുതരം ഇൻഡസ്ട്രിയാണ്, എന്തുതരം വേസ്റ്റൊക്കെ അവിടെ ജനറേറ്റ് ചെയ്യും, അതെങ്ങനെയാണ് സംസ്കരിക്കുക, അതെവിടെയാണ് സംസ്കരിക്കുക, ഇവ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു പെർമിഷൻ കൊടുക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇതിന് കൺട്രോളിലോട്ട് വരുത്തുന്നത്.
1: അപ്പോൾ നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ പല അതോറിറ്റികളിൽ നിന്നും ലൈസൻസ് വാങ്ങുന്നത് പോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ഒരു ലൈസൻസ് കിട്ടിയാലേ ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആണെങ്കിലും ഇനി ബിസിനസ് ആണെങ്കിലും തുടങ്ങാൻ പാടുള്ളൂ എന്നാണോ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം?
2: തീർച്ചയായിട്ടും ബിസിനസ്സിലോട്ട് ഞാൻ ഇപ്പോൾ വെക്കുന്നില്ല. ബിസിനസ് പലതരത്തിലുള്ള ബിസിനസ്, പക്ഷേ ഇൻഡസ്ട്രി എന്നുള്ള മട്ടിലെടുക്കാം. ഇൻഡസ്ട്രി ആണെങ്കിൽ തീർച്ചയായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് അവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതിനും ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് മറ്റേ ഗുണങ്ങളുണ്ട്. അങ്ങനെ നേരത്തെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടാവും.
1: അപ്പോൾ സാറിൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇപ്പോൾ നമ്മുടെ മലയാളികളാണെങ്കിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ളവർ ഈ ലൈസൻസ് തുടക്കത്തിൽ വാങ്ങാത്തത് കൊണ്ട് അല്ലെങ്കിൽ ലൈസൻസിന് വേണ്ടി അപ്രോച്ച് ചെയ്യാത്തത് കൊണ്ട് പല രീതിയിലുള്ള പ്രയാസങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഉള്ള ഏതെങ്കിലും ഒരു അനുഭവം ജനങ്ങൾക്ക് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ?
2: നിരവധിയാണ്. നിരവധി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ, അത് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ വരുന്നുണ്ടാവും. നമ്മൾ ശരിക്കും പറയേണ്ടത് ഈ നമ്മുടെ ഏറ്റവും ലോക്കൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞ പഞ്ചായത്താണ്. സാധാരണ എല്ലാവരും പഞ്ചായത്തിൽ നിന്നെങ്കിലും ലൈസൻസ് എടുക്കാറുണ്ട്. ചിലപ്പോൾ ചിലർ പഞ്ചായത്തിലോട്ടും പോകാനുണ്ടാവില്ല. അതൊക്കെ ലൈസൻസ് എടുത്തിട്ട് അതൊക്കെ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ഇൻഫ്ലുവൻസോ മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അവസാനം നമുക്കൊരു ലൈസൻസ് ഒരു
1: തുടങ്ങിയതിന് ശേഷം.
2: അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് പ്രവർത്തന അനുമതി കൊടുക്കാൻ നേരത്ത് പഞ്ചായത്തിന് എന്തായാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നല്ലൊരു പെർമിഷൻ മേടിച്ച് വരേണ്ടി വരും. അപ്പോൾ അവർ പെർമിഷൻ മേടിച്ച് വരാൻ പറഞ്ഞയക്കുന്ന സമയത്താണ് ഇവർ വരിക. ഇവർ വരുന്ന സമയത്ത് പഞ്ചായത്തിൽ പെർമിഷൻ കൊടുക്കുന്നത് മറ്റേ KBRഉം KMBRഉം ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചിട്ട് മാത്രമാണ് അവർ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. അവിടെയുണ്ട് ബിൽഡിംഗ് റൂൾസിൽ പറയുന്നുണ്ട് ഇൻഡസ്ട്രീസ് മറ്റും അതൊക്കെ അതിനൊക്കെ സെറ്റ് ബാക്ക് എത്ര വേണം, ഹൈറ്റ് എത്ര വേണം എന്നൊക്കെയുള്ള നിബന്ധനകളൊക്കെ അവിടെയുണ്ട്. പക്ഷേ അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എത്തുമ്പോൾ ഈ നിബന്ധനകളിൽ ചിലതില്ലെങ്കിൽ, ചില ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലെങ്കിൽ ഈ നിബന്ധനകൾ പോരാതെ വരും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ സിമെൻറ്റിൻ്റെ കട്ട ഉണ്ടാക്കുന്ന ഹോളോ ബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ്, അത് തുടങ്ങിയ ആളുകൾ നമ്മുടെ അടുത്ത് വന്നതിന് ശേഷം അത് തുടങ്ങി അത് കെട്ടിടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാ മെഷീനറി എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് തുടക്കത്തിലുള്ള ലൈസൻസ് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടാവും, അത് നിർമ്മാണ അനുമതി. അത് കഴിഞ്ഞിട്ട് പ്രവർത്തനാനുമതിക്ക് വേണ്ടി പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ പറയും പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ലൈസൻസ് വേണം. അവർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എത്തുമ്പോൾ നോക്കുമ്പോൾ അവിടുത്തെ ഒരു നോംസ് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ലാത്തൊരു ഒരു സെറ്റ് ബാക്ക് വ്യവസ്ഥയും വീടുകളിൽ നിന്നുള്ള ദൂരപരിധിയാണ്. അത് ഞാനൊന്ന് വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ഒരു കട്ട കമ്പനിക്കും അതേപോലെ ഒരു ഫർണിച്ചർ കമ്പനിക്കും ഒരു സോമില്ല്, ഇത് മൂന്നിനും കെട്ടിടത്തിൻ്റെ നാല് പുറം 10 മീറ്ററെങ്കിലും ചുരുങ്ങിയത് ഓപ്പൺ സ്ഥലങ്ങൾ വേണമെന്നാണ്. അതായത് ബൗണ്ടറി ഇന്ന് 10 മീറ്റർ വിട്ടിട്ടേ കെട്ടിടം തുടങ്ങാൻ പാടുള്ളൂ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള. തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് 25 മീറ്റർ വിട്ടിട്ടും വേണം തന്നെ. ഇത് രണ്ടും പാലിക്കപ്പെടാതെയാണ് ഇദ്ദേഹം ഇൻഡസ്ട്രി തുടങ്ങി ഈ കെട്ടിടം ഉണ്ടാക്കി മെഷീനറി എല്ലാം ഫിറ്റ് ചെയ്തെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ വരുമ്പോൾ അത് കൊടുക്കാൻ പറ്റാതെ വരില്ലേ? ഈ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മുമ്പിലിരുന്ന് കരഞ്ഞാലും നമുക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക. അതുകൊണ്ട് ആണ് ഞാൻ പറയുന്നത് ഇത് ഏറ്റവും ആദ്യം സമീപിക്കപ്പെടേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലോട്ടാണ്, അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്.
1: അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബിസിനസ് തുടങ്ങുന്ന വ്യക്തിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരിക്കാം. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ ലൈസൻസൊക്കെ കിട്ടിയതിന് ശേഷമല്ലേ അവരൊരു ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്?
2: എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് ശരിക്കും അവിടെ ഒരു ഡെസ്ക് തുടങ്ങണം. അവിടെ തുടങ്ങിയിട്ട് ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ വരുന്ന ഒരാൾക്ക് അവിടെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കണം. അവർക്ക് ആവശ്യമുള്ള നിർമ്മാണ നിയമങ്ങളെക്കുറിച്ചിട്ടുള്ള അവയർനെസ് കൊടുക്കണം. ഏതെല്ലാം യൂണിറ്റുകളിൽ നിന്ന് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് പെർമിഷൻ എടുത്തു വന്നാലേ ഫൈനലി നിങ്ങൾക്ക് പെർമിഷൻ ഇവിടുന്ന് കിട്ടുള്ളൂ എന്നത് നേരത്തെ കൂട്ടി അവരെ അറിയിക്കേണ്ടതാണ്. ഇനി ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയമങ്ങളൊക്കെ പഞ്ചായത്തിൽ കുറച്ച് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ മറ്റേ ഓൺലൈനിലും മറ്റേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വെബ്സൈറ്റിലും അവൈലബിളും കൂടിയാണ്. ഇപ്പോൾ പഴയതുപോലല്ല, ഇതൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനുള്ള സ്റ്റാഫ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ചെയ്യാമല്ലോ.
1: ഈ പറഞ്ഞതിൽ നിന്നും ഒരു ഉദാഹരണം കൂടിയും പറഞ്ഞാൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടി എല്ലാം പെർമിഷൻ എല്ലാം ആദ്യം വാങ്ങി അത് വിജയകരമായി തീർന്ന ഏതെങ്കിലും ഒരു ഉദാഹരണം പങ്കുവെക്കാൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും പങ്കുവെക്കാം. ഞാൻ വേണമെങ്കിൽ റീസെൻ്റായിട്ട് ഇപ്പം കഴിഞ്ഞ 2017 ജാനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട് കുറ്റിപ്പുറം കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൽ. അത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഞാനിപ്പോൾ ഒരു കൺസൾട്ടൻസിയൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ ഓഫീസ് വളാഞ്ചേരി, മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലുണ്ട്. അപ്പോൾ എന്നെ സമീപിക്കുകയാണ് തുടക്കത്തിൽ ചെയ്ത്, കാരണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള മട്ടിൽ കൂടിയാണ് ആയിരിക്കാം. കാരണം ഇവർക്ക് ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റൽ കൺസൾട്ടൻസി മാത്രം മതിയായിരുന്നില്ല, പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി വേണമെന്നുള്ള മട്ടിലാണ് ആദ്യം എൻ്റെ അടുത്തോട്ട് വന്നത്. അപ്പോഴാണ് ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും അവർക്ക് വേണ്ട രീതിയിലോട്ട് അതിൻ്റെ തുടക്കം മുതൽ എല്ലാ പ്രിക്കോഷണറി മെഷേഴ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളത് പ്ലാൻ ചെയ്ത്. അപ്പോൾ പ്ലാൻ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഈച്ചൻ്റെ വരെ ഓരോ വേസ്റ്റ് വരെ ഇല്ല എന്നുള്ള അവസ്ഥയിൽ, വേസ്റ്റ് എന്നുള്ള സീറോ വേസ്റ്റ് എന്നുള്ള സിദ്ധാന്തത്തിലോട്ട് കൊണ്ടുവരാൻ എൻ്റെ എൻ്റർപ്രണർ വളരെയധികം താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നതും അതിനൊരു കാരണമാണ്. സീറോ വേസ്റ്റ് ആക്കാനായിട്ട് വെറുതെ സീറോ വേസ്റ്റ് ആയി കിട്ടില്ലല്ലോ. അപ്പോൾ അതിന് കുറച്ച് ഇനീഷ്യലായിട്ട് കുറേ എക്സ്പെൻഡിച്ചർ വരുമ്പോൾ അതിനുള്ള എക്യുപ്മെൻറ്റ്സ്, മെഷീനറീസ്, ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ഏകദേശം 1.5 കോടി രൂപ ചെലവ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സംവിധാനങ്ങൾ അതിനകത്ത് കൊടുത്തോട് കൂടിയിട്ട് ഇതൊരു 2 വർഷം ഈ യൂണിറ്റ് റൺ ചെയ്യുമ്പോൾ ഈ ചെലവാക്കിയിട്ടുള്ള ഇത് മുഴുവൻ ഈ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്നതോടുകൂടി, റീയൂസ് ചെയ്യുന്നതോടെ അവർക്ക് എല്ലാ വേസ്റ്റുകളും റീയൂസ് ചെയ്യാനായിട്ട് വിൽപ്പന നടത്താൻ സാധിക്കുന്ന ഒരവസ്ഥയിലോട്ട് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അതവർക്ക് ഏറ്റവും വലിയ വിജയമായിട്ട് അവർക്കും മനസ്സിലായി. അതിനുശേഷം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് ലൈസൻസ് കിട്ടി അവർ വർക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഗ്രാം വേസ്റ്റ് പുറത്തേക്ക് വിടാത്തൊരവസ്ഥയിൽ അവിടെ എത്തിച്ചേർന്നു. ഒരു പെട്ടെന്ന് തന്നെ ഒരു ഇൻഡസ്ട്രിക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിലെപ്പോഴും ഒരു എന്തായാലും നാല് പുറത്ത് ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ തന്നെ ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ വിഷമത്തിലാക്കുകയെ ഇവിടെ ഈ സ്ഥലം വിറ്റ് വേറെവിടേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥ, ഇവിടെ ഒരു വലിയ ഇൻഡസ്ട്രി വരുന്നു എന്ന് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവില്ലേ. എത്ര തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ആദ്യം അതായിരിക്കും പേടിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ടായി. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടെ സംഘടിച്ച് ഈ ഇവിടെ അങ്ങനെ ഇൻഡസ്ട്രി തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള ഘട്ടത്തിലൊക്കെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കെട്ടിടം ഇതിങ്ങനെ പൊന്തി വരുന്നു കണ്ടപ്പോഴും അങ്ങനെ വന്ന് പരാതി പഞ്ചായത്തിൽ കൊടുത്തു. പഞ്ചായത്തിൽ നിന്ന് പിന്നെ നമ്മളെ വിളിച്ച് സംസാരിച്ച സമയത്ത് നമ്മളുടെ ഇതിൻ്റെ എൻ്റർപ്രണർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവരെ പരാതിക്കാർ മുഴുവനായിട്ട് പ്ലാന്റിനകത്തോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ അവിടെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. പരാതിക്കാരിൽ അവരവരുടെ നേതാക്കന്മാർ ഒരു 8-10 പേര് വന്നു. അവിടെ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടായി ഇന്നതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു സിംഗിൾ ടാങ്ക് പോലും ഭൂമിക്കടിയിലോട്ട് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം എബോവ് ഗ്രൗണ്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ തുടക്കത്തിലെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു തുള്ളി വെള്ളം ഭൂമിക്കടിയിൽ പോകുന്നില്ല എന്ന് കാണിക്കാനായിട്ട് അതെനിക്ക് അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അവരുടെ എല്ലാ പരാതികളും ഒരു സിംഗിൾ ഡേ കൊണ്ട് പിൻവലിക്കുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത്. അതെൻ്റെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ സംഭവമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര പെട്ടെന്ന് ഒരു മലിനീകരണത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു മോബ് ഒരു മൂവ്മെന്റ് പെട്ടെന്ന് അത് ഇല്ലാതായി എന്നല്ല, അതൊരു വിജയമാണ്.
1: ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിലുടനീളം കാണുന്ന ഒന്നാണ് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള കേരളം എന്ന്. അതൊരു ബോധവൽക്കരണമാണ്. ഈ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അല്ലെങ്കിൽ ജല മലിനീകരണ നിയന്ത്രണ ബോർഡ്, അതിൻ്റെ ഈ ഇവ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്ത് തരം പദ്ധതിയാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇത് അറിയുക? ഇപ്പം നമ്മൾ പീസ് റേഡിയോയിലൂടെ കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പലവരും അറിയുക, അറിഞ്ഞവരുണ്ടായിരിക്കാം, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പോൾ എന്താണ് ഈ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, എങ്ങനെ ജനങ്ങളിലേക്ക് ജനങ്ങൾ എങ്ങനെ അറിയുന്നു എന്നാണ് അറിയേണ്ടത്.
2: നമ്മൾ അതിലോട്ട് വളരെ എത്തിപ്പെടാനായിട്ട് വളരെ സുന്ദരമായിട്ട് നമുക്ക് 2011 ഇറങ്ങിയിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് റൂൾസ് എന്ന് പറഞ്ഞ ആ ഒരു റൂളിലോട്ട്, അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 നിലവിൽ വന്നു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കീഴിൽ വരുന്ന റൂളുകളിലാണ് ഈ 2011 പ്ലാസ്റ്റിക് വേസ്റ്റ് റൂൾസ്. അവിടെ അതിനകത്ത് പറയുന്നത് അതിന് റീയൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പ്ലാസ്റ്റിക്സേ ഉണ്ടാക്കാൻ പാടുള്ളൂ. റീയൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ 20 മൈക്രോണിൽ താഴെ വരുന്ന ക്യാരി ബാഗ്സ്, അതുപോലെ റീയൂസ്, ഇത് രണ്ടാം പ്രാവശ്യം ഇത് കേടുവന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ രണ്ടാം പ്രാവശ്യം ഒരു മറ്റൊരു ഉൽപ്പന്നമാക്കി മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന് ആ റൂളിൽ പ്രത്യേകിച്ച് പറയുന്നത്. ഇത് മാത്രം മതി ഇത് ഉണ്ടാക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്താനും എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആളുകളെ അത് ഒരു നിസ്സഹകരണത്തിലൂടെ ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സാധിക്കും. നമ്മളത് ഒന്നും ചെയ്യാതെ പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറഞ്ഞ് എപ്പോഴും പ്ലാസ്റ്റിക് വേസ്റ്റ് ആ ശല്യം ഈ ശല്യം എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് നടന്നറിയാലും നമ്മളും കൂടി രംഗത്തിറങ്ങണം. നമ്മളിപ്പോൾ വീട്ടിലോട്ട് ഒരു സാധനം നമ്മൾ പ്ലാസ്റ്റിക് കീശയിലാക്കി കൊണ്ടുപോകില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തു വിചാരിക്കും. ഒരാളെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് അയാളുടെ സുഹൃത്തുക്കളെങ്കിൽ തൊട്ടടുത്ത ആളെടുക്കും. അങ്ങനെ ഇത് വ്യാപിപ്പിക്കൽ, ഒരു മൗത്ത് ടു മൗത്ത് ഒരു പ്രചരണം കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ചില പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കിയിട്ടുള്ള ഒരുപാട് പഞ്ചായത്തുകളിൽ നിന്ന് മലപ്പുറം ജില്ലയിലുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. കോഴിക്കോടൊക്കെ ഒരു വലിയ മൂവ്മെൻറ്റിന് നടത്തിയിട്ട് ഒരു ഇത് വളരെ മുമ്പേ ഇതൊക്കെ പ്ലാസ്റ്റിക് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കാലഘട്ടം കഴിയുമ്പോൾ ഭരണ വ്യത്യാസം വരുന്നതുകൊണ്ടാണോ എന്നറിയില്ല, വീണ്ടും വരുവിലും പോകലൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് നമ്മൾ തീരെ ഉപയോഗിക്കാതിരിക്കുകയും അഥവാ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അത് പുറത്തേക്ക് വലിച്ചെറിയാതിരിക്കലും ചെയ്യൽ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഉണ്ടോ, അത് നമ്മളുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കളക്ഷൻ ചെയ്യാനുള്ള അത് കളക്ട് ചെയ്തിട്ട് ഈ റീസൈക്കിൾ യൂണിറ്റിന് കൊടുക്കാനുള്ള കളക്ഷൻ സെൻറ്റേഴ്സൊക്കെ ഓരോ പഞ്ചായത്തുകളിൽ ചെയ്യണമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതിനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ്.
1: വേസ്റ്റ് റീസൈക്ലിംഗ് എന്നാൽ എന്നാണ് പറഞ്ഞതല്ലേ, എന്താണ് ശരിക്ക് പറഞ്ഞാൽ അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേസ്റ്റ് റീസൈക്ലിംഗ്,
2: വേസ്റ്റ് റീസൈക്ലിംഗ് അല്ലെങ്കിൽ റീയൂസ് എന്നാൽ അത് വേസ്റ്റിൽ നിന്ന് നമ്മൾ ഒന്നുകിൽ മറ്റൊരു ഉൽപ്പന്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേസ്റ്റിൽ നിന്ന് നമ്മൾ മറ്റൊരു എനർജി ഉണ്ടാക്കുക. വേസ്റ്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഗെയിൻ ഉണ്ടാക്കണം. വേസ്റ്റ് വേസ്റ്റാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് വളരെയധികം വേസ്റ്റ്, അത് മറ്റു തരത്തിലുള്ള പിന്നെ ന്യൂസെൻസ് വാല്യൂ, ന്യൂസെൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമല്ലോ. അപ്പോൾ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്നതിന് നമുക്ക് വേണമെങ്കിൽ വളമാക്കി റീസൈക്കിൾ ചെയ്യാം. വീടുകളിലുള്ള മാലിന്യങ്ങളൊക്കെ എടുത്തിട്ട് മറ്റേ റോട്ടിലിട്ട് കഴിഞ്ഞാൽ റോട്ടിൽ പ്രശ്നങ്ങളല്ലേ. അപ്പോൾ വീട്ടിലെ മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ സംസ്കരിക്കുക, അവനവൻ്റെ തൊടിയിലെ മാലിന്യങ്ങൾ മറ്റൊരാളെ തൊടിയിലോട്ട് എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ വേസ്റ്റ് ഒരു വിധത്തിൽ കുറഞ്ഞു കിട്ടുന്നുണ്ടാവും. മറ്റ് ആളുകളും പിന്നെ ഈ വേസ്റ്റ് നമ്മളെ വീടിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ റോട്ടിലോ ഇടാതെ കാറിൽ കൊണ്ടുപോയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നതും കണ്ടാലും നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അത് ആ സമയം അതിൻ്റെ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അയച്ചു കൊടുക്കണമെന്നും കൂടിയാണ് ഞാൻ പറഞ്ഞത്. അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ ഓരോ പൗരന്മാരും പ്രതികരിക്കേണ്ടതാണ്.
1: ഇവിടെ വളരെ വിശദമായി ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഒരു ചെറിയ കാര്യം കൂടി, നമ്മളൊരു വ്യക്തി എന്ന നിലക്ക് ഓരോ വ്യക്തിയും സ്വന്തം വീട്ടിൽ, ആ സ്വന്തം വീട് അത് നമ്മൾ അവിടെ നമ്മളാണുള്ള നായകര്, വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മലിനീകരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഒന്ന് ചുരുക്കി പറയാമോ?
2: വീട്ടിൽ മലിനീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും വീടുകളിലൊക്കെ ഇപ്പോൾ ശരിക്കും മൈക്രോ ഫാമിലിയാണ്, മലിന വസ്തുക്കൾ വളരെ കുറവായിരിക്കും. ഒന്ന് അധികം ഫുഡ് വേസ്റ്റാണ് വരുന്നത്, കിച്ചൺ ഫുഡ് വേസ്റ്റാണ് അധികം വരുന്നത്. ഫുഡിൻ്റെ വേസ്റ്റ് കുറക്കൽ തീർച്ചയായും നിർബന്ധമായിട്ടും നമുക്ക് ഒരു നമ്മൾ പടച്ചവനിൽ പേടിയുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ഫുഡ് വേസ്റ്റാക്കാതിരിക്കും അല്ലേ. അപ്പോൾ അവിടെ വേസ്റ്റേജ് കുറക്കുക. ഇനി അഥവാ വേസ്റ്റേജ് ഉണ്ടോ, അത് ഏതെങ്കിലും തരത്തിൽ ഒന്നുകിൽ പൈപ്പ് കമ്പോസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ റിംഗ് കമ്പോസ്റ്റിംഗ് ആയിട്ടോ വളമാക്കി മാറ്റാവുന്നതല്ലേ. അത് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല.
1: അവസാനമായി ശ്രോതാക്കളോട് സാറിന് എന്താണ് പറയാനുള്ളത്?
2: എനിക്ക് പീസ് റേഡിയോയില് ആദ്യമായിട്ട് പറഞ്ഞിട്ട് പീസ് റേഡിയോയില് ഇത് രണ്ടാമത്തെ തവണയാണ് എന്നെ വരുന്നത്. എനിക്കിങ്ങനെ ഒരു ചാൻസ് തന്നതിന് ഞാൻ പീസ് റേഡിയോനോട് നന്ദി പറയണം. പീസ് റേഡിയോ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള പരിപാടികളാൽ സമ്പന്നമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. പിന്നെ ഞാൻ ബന്ധപ്പെടുന്ന മറ്റുള്ളവരും പറയുന്ന പ്രത്യേകിച്ച് നിങ്ങളുടെ അൽ ഇജാബ ചോദ്യോത്തര പരിപാടികൾ അതൊക്കെ വളരെ സൂപ്പറാണ്. അപ്പോൾ അതിലോട്ട് എനിക്ക് തന്നെ ഇപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ചോദ്യം അയക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ മിക്കവാറും ഞാൻ അയക്കുന്നതായിരിക്കും. എന്തായാലും എനിക്ക് ഒന്നുകൂടി ഞാൻ എല്ലാവരും എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു.
1: വളരെയധികം നന്ദി. ഈ വിഷയത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ, നമുക്ക് സമയം അനുവദിക്കുകയാണെങ്കിൽ സാറിൻ്റെ സമയവും ഇനിയൊരു അവസരത്തിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കുറച്ചുകൂടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് കാത്തിരിക്കാം. ഈ തിരക്കിനിടയിലും നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി സ്റ്റുഡിയോയിലെത്തിയതും ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും അള്ളാഹു താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ.
3: മാഷാ, ജനക്ഷേമത്തിൽ നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വകുപ്പ് സേവനങ്ങളെ കുറിച്ചായിരുന്നു.
0: പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമിലേക്ക് ഇനി നമ്മൾ കാതോർക്കുന്നു. സ്നേഹക്കൂട്, എപ്പോഴും നമ്മൾ പറയാറുള്ളത് കുടുംബങ്ങളിൽ കുളിർ തന്നലായി അല്ലേ. ശരിക്കും ആ പേരിനെയും അല്ലെങ്കിൽ ആ ക്യാപ്ഷനെയും അന്വർത്ഥമാക്കുന്ന ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിലെ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്, അശ്ലീല വീഡിയോ പതിയിരിക്കുന്ന 8 അപകടങ്ങൾ.
3: താജുദ്ദീൻ സുലാഹിയാണ് അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കൂടാണ്. മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. റേഡിയോ ആപ്പിൽ നിന്ന് കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ തന്നെ കേൾവി തുടരാം. എന്നാൽ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ സഹിതമുള്ള ഫയൽ പീസ് റേഡിയോ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് ഒരു പ്രസൻറ്റേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു സഹോദരൻ്റെ ഒരു ചോദ്യം, അതേപോലെ കുറച്ച് മുമ്പ് ഒരു സഹോദരിയുടെ ഒരു ചോദ്യം, പലപ്പോഴും നമ്മുടെ മുന്നിൽ ലഭിക്കുന്ന നിരവധി ഡാറ്റകൾ, ഇതൊക്കെയാണ് ഇന്ന് വ്യത്യസ്തമായൊരു വിഷയത്തിൽ ചർച്ചയ്ക്ക് പകരം ഒരു പ്രസൻറ്റേഷനുമായി വരാനുള്ള കാരണം. വിഷയം മറ്റൊന്നുമല്ല, അശ്ലീല വീഡിയോകൾ ആസ്വദിക്കുന്ന അഡിക്ഷൻ, അത് ഇന്ന് വ്യാപകമായി നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുകയാണ്. 4 കോടിയിലധികം പോൺ വെബ്സൈറ്റുകൾ ലോകത്തുണ്ട് എന്നാണ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ 2017 ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീംകോർട്ട് ഇതിലെ 700 വെബ്സൈറ്റുകളെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി. കോടതിയെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് സമീപിച്ചപ്പോൾ കോടതിയുടെ പരാമർശങ്ങൾ കൊണ്ടും വിലക്കുകൾ കൊണ്ടും തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒന്നല്ല പോൺ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വെബ്സൈറ്റുകളും ചാനലുകളും എന്ന വളരെ ഉറ്റാലോചനകൾ ആവശ്യമുള്ളൊരു പ്രയോഗമാണ് പരമോന്നത കോടതി ഈ വിഷയത്തിൽ നടത്തുകയുണ്ടായത്. 100 പുരുഷന്മാരും 40 സ്ത്രീകളും പോൺ വീഡിയോ ഉള്ള സൈറ്റുകൾ കാണുന്നു എന്നാണ്. അതിൽ തന്നെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈംഗിക വൈകൃതങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സെർച്ചുകൾ ലോകത്ത് വ്യാപകമാണ് എന്നാണ്. അത്തരം ആളുകളെ കർശനമായി അത്തരം വീഡിയോകൾ വാച്ച് ചെയ്യുന്ന ആളുകളെ കണ്ടെത്താനും ശിക്ഷിക്കാനുമുള്ള നിയമ സംവിധാനങ്ങൾ വേണമെന്ന് കോടതികൾ തന്നെ അവരുടെ പരാമർശങ്ങളിലൂടെ നിർദ്ദേശിക്കുകയും അത്തരമൊരു വിഭാവന സർക്കാരുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ കുറ്റമായി അത് പരിഗണിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരം നിയമത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ സമർത്ഥമായി വളരെ കൃത്യമായി നിയമത്തിൻ്റെ പഴുതുകളിലൂടെ മനുഷ്യർ ഇതിന് അഡിക്റ്റായിക്കൊണ്ടേയിരിക്കുകയാണ്. പോൺ വീഡിയോകൾക്ക് അഡിക്റ്റായ ഒരു സഹോദരൻ, അദ്ദേഹം സ്വയംഭോഗം ചെയ്ത് തളർന്ന അവശനായ നിലയിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയ അനുഭവം പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ചർച്ചയ്ക്കിടയിൽ പരാമർശിക്കപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. സ്വാഭാവികമായും ഇതൊരു വലിയ പ്രശ്നമാണ്. വൃത്തികെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് ആളുകൾക്ക് കാഴ്ചയൊരുക്കുന്നത് ഒരു കച്ചവടമാണ്. നിങ്ങൾ അടക്ക കച്ചവടവും തേങ്ങാ കച്ചവടവും പലചരക്കും മലഞ്ചരക്കും ഭൂമിക്കച്ചവടവും അങ്ങനെ 100 വസ്തുക്കളുടെ കച്ചവടം നമുക്കറിയണ്ടാകും. പക്ഷേ പോൺ വീഡിയോ എന്നതൊരു കച്ചവട മേഖലയാണ്. അത്തരം പോൺ വീഡിയോകൾ വാച്ച് ചെയ്യുന്നതിലൂടെ കാണുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ആദ്യം കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കൂല. പക്ഷേ ക്രമേണ സംഭവിക്കുന്നത് എന്താണ് എന്നത് ഞാൻ പറയാം. 8 കാര്യങ്ങൾ പറയാം. 1, ആണാകട്ടെ പെണ്ണാകട്ടെ പോൺ വീഡിയോകൾ കാണുക വഴി സ്വന്തം ഇണയിൽ തൃപ്തി ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. എങ്ങനെയാണ് സ്വന്തം ഇണയിൽ തൃപ്തി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്? ഇതിന് 2-3 തലങ്ങളുണ്ട്. 1, ഈ പോൺ വീഡിയോകളിൽ വളരെ സമർത്ഥമായ ക്യാമറ ആംഗിളുകളിലൂടെ മനുഷ്യന്റെ ബെഡ്റൂമിൽ ഒരിക്കലും സാധ്യമാകാത്ത ഒരു ജീവിതമാണ് ആ ക്യാമറയുടെ ക്യാൻവാസിൽ തെളിയുന്നത്. അലങ്കരിച്ചൊരുക്കിയ യഥാർത്ഥ സൗന്ദര്യത്തിന് പകരം വളരെ ഫേക്കായ വളരെ കപടമായ സൗന്ദര്യം ആവിഷ്കരിക്കപ്പെട്ട ക്യാമറ ക്യാൻവാസുകൾക്ക് മുന്നിൽ ആസ്വദിക്കുകയല്ല അഭിനയിക്കുകയാണ് യഥാർത്ഥത്തിൽ പോൺ വീഡിയോയിലെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സാധനമാണ് ലൈംഗികത എന്ന് മനസ്സിലാക്കി വെക്കുന്ന തലച്ചോറ് ബെഡ്റൂമിൽ ചെല്ലുമ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നത് ആവശ്യപ്പെടുന്നത് ഇത്തരമൊരു ലൈംഗികതയായിരിക്കും. അതൊരിക്കലും മനുഷ്യസാധ്യമായ ഒരു ലൈംഗികാസ്വാദനമല്ല. അത് വളരെ ആർട്ടിഫിഷ്യലായ വളരെ നിർമ്മിച്ചുണ്ടാക്കിയ മനുഷ്യന്റെ തലച്ചോറിനെയും മനസ്സിനെയും വായിച്ച സൈക്കോ അനാലിസ്റ്റുകൾ ഉണ്ടാക്കിക്കൊടുത്ത കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു സാധനമാണ്. അതൊരിക്കലും ഇവിടെ നമുക്ക് നടപ്പിലാക്കുക സാധ്യമല്ല. ആ നിലക്ക് ഇത് തുടർച്ചയായി കാണുമ്പോൾ അതാണ് ലൈംഗികത എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുകയും വേറൊന്നിലും ആസ്വാദനം കിട്ടാതെ പോവുകയും ചെയ്യുന്നു. 1. 2 പ്രശ്നം, ഇതുണ്ടാക്കുന്ന 2 പ്രശ്നം എന്ന് പറയുന്നത്, ഈ കാഴ്ചകളൊക്കെ ഒരു മനുഷ്യന്റെ ഉള്ളിലെ ലൈംഗിക പ്രചോദനങ്ങളെ ചോദനകളെ ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഏത് മനുഷ്യനും എല്ലാറ്റിലും ഒരു അതിർത്തി ഉള്ളതുപോലെ, കാണുന്ന ദൂരത്തിന് കാഴ്ചക്കൊരു അതിർത്തി ഉള്ളതുപോലെ, കേൾവിക്കൊരു പരിധിയുള്ളതുപോലെ, വെയിറ്റ് പൊക്കാനൊരു പരിധിയുള്ളതുപോലെ, ഭക്ഷണം കഴിക്കാനൊരു പരിധിയുള്ളതുപോലെ, ഓടാനുള്ള സ്പീഡിനൊരു പരിധിയുള്ളതുപോലെ, നടക്കാനുള്ള ദൂരത്തിനൊരു പരിധിയുള്ളതുപോലെ, മനുഷ്യന്റെ ലൈംഗികത എന്ന കഴിവിനും ഒരു പരിധിയുണ്ട്. വൃത്തികെട്ട ഈ വീഡിയോകളും കാഴ്ചകളൊക്കെ ഒരു വ്യക്തി കാണുമ്പോൾ ഓരോ സമയത്തുള്ള അയാളുടെ ഹോർമോൺ പ്രൊഡക്ഷൻ വഴി ഈ ഒരു ആവശ്യകത അവിടെ നിർവഹിക്കപ്പെട്ടു പോകുന്നുണ്ട്. സ്വാഭാവികമായും ഇതൊക്കെ പൂർത്തീകരിച്ചതിൻ്റെ ശേഷമാണ് ഭാര്യൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഒരു പോൺ അഡിക്റ്റായ വ്യക്തി വരുന്നത്. അവിടെ ഒരിക്കലും സമ്പൂർണമായൊരു ലൈംഗികത നിർവഹിക്കാൻ കഴിയില്ല. അങ്ങാടിയിൽ നിന്ന് പല കടകളിൽ നിന്ന് പല വസ്തുക്കളും കഴിച്ച് വീട്ടിലെത്തുന്ന ഒരു വ്യക്തിക്ക് എത്ര ചൂടുള്ള ബിരിയാണി ആണെങ്കിലും അതിലൊരു ടേസ്റ്റും ഉണ്ടാകില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടുത്തെയും ഒരവസ്ഥ. ലൈംഗികത എന്ന ഇത് കേൾവിയായും സ്പർശനമായും കാഴ്ചയായും അങ്ങനെ അഭിനയിച്ചും അങ്ങനെ ആസ്വദിച്ചും നിർവഹിച്ചും വരുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ബെഡ്റൂമിലെത്തുമ്പോൾ തളർന്നുറങ്ങുന്നതിൻ്റെ അപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും ദൗത്യങ്ങൾ ഉണ്ടാകില്ല. അപ്പം ആ നിലക്കും ഇത് പ്രശ്നമാണ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സ്വന്തം ഇണയിൽ തൃപ്തി കിട്ടാതാകുമ്പോൾ മനസ്സും മസ്തിഷ്കവുമൊക്കെ സങ്കല്പത്തിൽ ഇത്തരം വ്യക്തികൾ കൊണ്ടുവരികയും ഇത്തരം കാഴ്ചകൾ കൊണ്ടുവരികയും നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും സ്വന്തം ഇണയോടൊപ്പമുള്ള ലൈംഗിക നിർവഹണം പോലും വ്യഭിചാരത്തിൻ്റെ കുറ്റം കിട്ടുന്ന കുറ്റകരമായ ഒരു ലൈംഗികാസ്വാദനമായി മാറുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ ദുരന്തങ്ങൾ വ്യാപകമാണ്, നിർവചനങ്ങൾക്കപ്പുറത്തുള്ളതാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ വിഷയമാണ് ഞാൻ പറയുന്നത്, അത് വ്യത്യസ്തമായ രീതിയിൽ സ്വന്തം ഇണയോടൊപ്പമുള്ള ലൈംഗിക സംതൃപ്തിയെക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്നതിൽ യാതൊരുവിധ സംശയങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മറ്റൊന്ന് ശാരീരിക വിഷമതകളാണ്. പീസ് റേഡിയോ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം, ഇത് കുടുംബങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കേൾക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു പരിമിതി ഇത്തരമൊരു വിഷയം പറയുന്നിടത്ത് നമുക്കുണ്ട്. ശാരീരിക വൈഷമ്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഓൺലൈനിലും ബാക്കിയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പോൺ വീഡിയോ കാണൽ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ, ഇതിനൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്ന ചില വളരെ ചില യൂട്യൂബ് ചാനലുകളും ചില ന്യൂസുകളൊക്കെ കാണാറുണ്ട്. അത് അപകടകരമായ പര്യവസാനം ഉണ്ടാക്കുമെന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ട്. മനുഷ്യൻ്റെ ലൈംഗിക അവയവത്തിന്, മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് ഒക്കെ ഇതുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. എന്താണ്, ഈ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഹോർമോൺ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഡോപ്പമിൻ എന്ന ഇനത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഡോപ്പമിൻ എന്ന പേരുള്ള അല്ലെങ്കിൽ മറ്റു പേരുകളിലുള്ള ഈ ഹോർമോൺ വളരെ വലിയ തോതിൽ നിർമ്മിക്കപ്പെടുന്നതോടുകൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടുകൂടെ അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന കുറേ ബാലൻസിങ് പ്രശ്നങ്ങളുണ്ട്. ഈ ഹോർമോണിനെ സംബന്ധിച്ച് വായിച്ചെടുത്തു നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇത് രണ്ട് ആംഗിളാണ് ഇതിനുള്ളത്, രണ്ട് തലമാണുള്ളത്. ഒന്ന്, ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. രണ്ട്, ലൈംഗികമായ ആസ്വാദനത്തിൻ്റെ ഒരു തലത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അവിഹിതങ്ങളിലേക്ക് പോകാനും അശുദ്ധിയിലേക്ക് പോകാനും കാരണമാകും. ആക്രമണ സ്വഭാവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ എല്ലാ തലത്തിലുമുള്ള പിന്നെ മാനസിക സാഹചര്യങ്ങളെയും അത് ബാധിക്കുകയും ഈ പറയുന്ന ഹോർമോൺ വ്യത്യാസങ്ങൾ അയാളിൽ മാനസികമായ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ആ നിലക്ക് ശാരീരികമായ ഒരുപാട് വിഷമതകൾ ഇതുകൊണ്ടുണ്ടാകും. തുടർച്ചയായ മാസ്റ്റർബേഷനിലേക്കും ബാക്കിയൊക്കെ പോകുമ്പോൾ അയാളുടെ ലൈംഗികമായ അവയവത്തെയും അത്തരം കാര്യങ്ങളെയൊക്കെ വലിയ തോതിൽ ബാധിക്കുന്ന അനുഭവങ്ങളും പലപ്പോഴും പോൺ അഡിക്റ്റുകളായ വ്യക്തികളുമായുള്ള സംസാരത്തിൽ നിന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗുരുതരമായ ഒരു കാരണം തന്നെയാണ് ഇതും. മൂന്നാമത്തെ ഒരു കാര്യം ആത്മനിന്ദയാണ്. എന്താണ് ആത്മനിന്ദ? ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടും നോക്കിയും ഒളിച്ചും പാർത്തും പാസ്വേഡ് ഇട്ടും ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മനസ്സ് എപ്പോഴും വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. ഞാൻ ഇതിൻ്റെ ഒരാളാണല്ലോ, ഇത് കാണുകയാണല്ലോ എന്നുള്ള ഒരു ആത്മനിന്ദ എല്ലാ നന്മകളിലും നമുക്ക് തടസ്സമായിരിക്കും. മുന്നോട്ട് വരാൻ കഴിയില്ല, ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, ഞാനെങ്ങനെ മുന്നോട്ട് വരും എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഞാൻ ശുദ്ധിയാകാതെ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ നന്മയിലേക്ക് വിളിക്കുന്ന സംരംഭങ്ങളുടെ ഭാഗമാകുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം വ്യക്തിത്വത്തിലുള്ള ഈ ഒരു വൈകൃതം അയാളുടെ ആത്മാഭിമാനത്തെ ബാധിച്ചുകൊണ്ട് നൊമ്പരപ്പെടുത്തിക്കൊണ്ട് കാലിൽ കുത്തിയൊരു മുള്ളുണ്ടാക്കുന്ന വേദന പോലെ 24 മണിക്കൂറും അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ ഒരു അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റണില്ല, എന്നാൽ ഈ അഡിക്ഷന്റെ ഭാഗമാണ്. എന്തു ചെയ്യും, ഇത് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയണമില്ല എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം. പിന്നെ ഫാമിലി ലൈഫിലുള്ള അസംതൃപ്തികൾ എല്ലാം കൂടി മനസ്സിനെ ഒരു വിഷാദത്തിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ എത്തിക്കുന്ന, ഒരുപക്ഷെ പതിയെ ആത്മഹത്യയുടെ മുനമ്പുകൾ തേടി പോകുന്ന വിധമുള്ള അന്തരീക്ഷമടക്കം ഇത്തരം കാര്യങ്ങളിൽ നാം പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതും ഒരു പ്രധാന വിഷയം തന്നെയാണ്. നാലാമത്തെ ഒരു പോയിന്റ് അപമാനമാണ്. ഫോൺ വീഡിയോ കാണുക, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചാറ്റിങ്ങുകൾ ഉണ്ടാവുക, അത്തരം മേഖലകളിലേക്കൊക്കെ എത്തിപ്പെട്ടാൽ അത് ഭാര്യ അറിഞ്ഞു, ഭർത്താവ് അറിഞ്ഞു, മക്കളറിഞ്ഞു, വാപ്പയറിഞ്ഞു, ഉമ്മയറിഞ്ഞു, സമൂഹം അറിഞ്ഞു, അതുണ്ടാക്കുന്നൊരു മാനക്കേട് എത്രയാണ്. ഒരു പീസ് റേഡിയോയുടെ ഈ ഒരു സെഷനിൽ സ്നേഹക്കൂടുന്നൊരു ചർച്ചയ്ക്കിടയിൽ തന്നെ ഇവിടെ പങ്കുവച്ചൊരു കാര്യമാണ്, 40 വർഷം ഒന്നിച്ച് ജീവിച്ചൊരു ഭർത്താവ്, ആ ഭർത്താവിന് ഭാര്യ ഉപേക്ഷിക്കാതെ ഉപേക്ഷിക്കുകയാണ്. ഹരിസ്മോലിന്റെ അടുത്ത് പറഞ്ഞ അനുഭവം അദ്ദേഹം പങ്കുവച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ്, അദ്ദേഹത്തിനിപ്പോ ഞാൻ ഭക്ഷണം വിളമ്പിക്കൊടുക്കാറില്ല, അദ്ദേഹത്തിന്റെ കൂടെ ഉറങ്ങാറില്ല, അദ്ദേഹത്തിന്റെ വസ്ത്രം കഴുകി കൊടുക്കാറില്ല, അദ്ദേഹത്തിന് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാറില്ല, കാരണം എനിക്ക് പറ്റുന്നില്ല. എന്തേ, ഫോണിൽ നിന്ന് അദ്ദേഹം കാണുന്ന ചില വീഡിയോകൾ അവർ കണ്ടതാണ് അവർ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. സുഹൃത്തുക്കളെ, ആത്മാഭിമാനം എന്നത് അത് അപമാനം വരുമ്പോൾ മാത്രമാണ് അതിന്റെ കനം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുക. സാധാരണ പറയാൻ ശ്രമിക്കാറുള്ളത്, കൊച്ചിയിൽ 2 വലിയ ബിൽഡിംഗ് ബോംബ് വെച്ച് തകർത്തു അനധികൃത നിർമ്മാണത്തിന്റെ പേരിൽ. ആ ബിൽഡിംഗ് പൊളിഞ്ഞു ചാടിയ ശക്തിയിലായിരിക്കും നമ്മുടെ അഭിമാനം നിലംപതിക്കുന്നത്. ആളുകൾക്കിടയിലെ പ്രസിദ്ധിക്കും സ്ഥാനത്തിനുമനുസരിച്ച് ആ അപമാനത്തിന്റെ കനം കൂടിക്കൊണ്ടിരിക്കും. ആളുകൾക്ക് മുന്നിൽ സ്ഥാനങ്ങളിലെത്താൻ അധ്വാനിച്ചത് വേണ്ടിയില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആദ്യ നിമിഷമായിരിക്കും അത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് മക്കൾ ഉപേക്ഷിക്കുന്ന, ഭാര്യ ഉപേക്ഷിക്കുന്ന, ഭർത്താവ് ഉപേക്ഷിക്കുന്ന, മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന, ആക്ഷേപിക്കപ്പെടുന്ന, കുടുംബ സംവിധാനത്തെ തകർക്കുന്ന ഒന്നാണ് ഈ ഫോൺ വീഡിയോയുടെ വാച്ചിങ്ങും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമൊക്കെ. അഞ്ചാമത്തെ ഒരു കാര്യം അവിഹിതമാണ്. ഫോൺ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അടുത്തൊരു സ്റ്റെപ്പ് അവിഹിതമാണ്. സാഹചര്യം ഒത്തുവന്നാൽ അവിഹിതത്തിലേക്ക് എത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു പ്രഷറുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ ജീവിതം കുറെ മറകൾ ഉണ്ടല്ലോ. ആ മറകൾ ഇങ്ങനെ അഴിയുമ്പോൾ ഹയാഇന്റെ മറകളാണ്, ലജ്ജയുടെ മറകളാണ് ഈ അഴിഞ്ഞു വീഴുന്നത്. അത് വീഴുമ്പോൾ സ്വഭാവമായിട്ട് എന്തുമാകാം, എങ്ങനെയും എത്താം എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോവുക. വളരെ ശുദ്ധമായ രീതിയിൽ ജീവിച്ച ആളുകൾക്ക് തന്നെ ഇത്തരം വീഴ്ചകളും അബദ്ധങ്ങളൊക്കെ പലപ്പോഴും വരുന്നതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും സുരക്ഷിതരല്ല ഇത്തരം ഒരു കാര്യത്തിൽ. അള്ളാഹുവോട് ആത്മാർത്ഥമായി നാവിന്റെ ദോഷങ്ങളെ സംബന്ധിച്ചും ലൈംഗികാവയവത്തിന്റെ ദോഷങ്ങളെ സംബന്ധിച്ചും അതിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട വളരെ അടിസ്ഥാനപരമായ ഗുണമാണ്. ആറാമത്തെ ഒരു കാര്യം, നന്മ ചെയ്യാനുള്ള ഒരു പ്രേരണയോ സാഹചര്യമോ ഒന്നും ഉണ്ടാകൂല. എന്താ, സമയം തികച്ചാൽ തികയൂല. കാരണം ഫോൺ വീഡിയോ കാണുന്ന ഒരാൾ ഓരോ സമയത്ത് ഡിവൈസുകൾ കിട്ടുമ്പോൾ, കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ടാബും ഫോണൊക്കെ കൈ കിട്ടുമ്പോൾ വിരലും മനസ്സും കണ്ണും ഓടിയെത്ത് അങ്ങോട്ടാണ്. ഒരു ദീനിയായ ഉപദേശം കേൾക്കാൻ കഴിയില്ല, ഒരു പഠന സെഷന്റെ ഭാഗമാകാൻ കഴിയില്ല, ഒരു നല്ല കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല, വായന കൃത്യമായി നടക്കൂല, പഠനം കൃത്യമായി നടക്കൂല. സ്വകാര്യതയുടെ ചെറിയ ഒരു നിമിഷത്തിൽ പോലും ഇത്തരം ഒരവസ്ഥയ്ക്ക് പോകും. പോകാതിരിക്കാൻ പറ്റൂല, കാരണം തലച്ചോറ് പ്രഷർ ചെയ്യും. ഏഴാമത്തത് ഒന്നുകൂടി ഞാൻ സമയം തികയില്ല എന്നുള്ള പോയിന്റ് എടുത്തു പറയാണ്. സമയം ഒരിക്കലും തികയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒന്ന് ഈ കാഴ്ച കൊണ്ടാണ്, 2 ഉറക്കം ഡിസോർഡറാകും, വിശ്രമത്തിന്റെ സമയം ഡിസോർഡറാകും. അപ്പോൾ എപ്പോഴും ആവശ്യമായൊരവസ്ഥയിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റീവായ ഏറ്റവും നിർമ്മാണാത്മകമായ ക്രിയാത്മകമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടണമെങ്കിൽ വേണ്ട ഒരു ഊർജ്ജമുണ്ട്, ആ ഊർജ്ജം നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിനും സമയം തികയാത്തൊരു സാഹചര്യം ഉണ്ടാകും. എട്ടാമത്തെ കാര്യം, സ്വഭാവ വ്യതിയാനങ്ങളാണ്. സ്വഭാവത്തിൽ വലിയ വ്യത്യാസം വരും, ദേഷ്യം കൂടും, അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരെയും ബന്ധപ്പെട്ടവരെയും ഒന്നും പരിരക്ഷിക്കുന്ന പരിപാലിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാകില്ല, ഫുൾ ടൈം ഫോണിലായിരിക്കും. ക്രമേണയാണ് ഞാൻ പറയണത്, ക്രമേണ അത്തരം ഒരവസ്ഥയിലേക്ക് എത്തും. പിന്നെ അതേപോലെ തന്നെ ലജ്ജയുടെ ഒരു പ്രകൃതം ഇല്ലാതായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ വ്യത്യസ്തമായ കുറേയധികം പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഫോൺ വീഡിയോ, അശ്ലീല വീഡിയോ കാണുന്നതിലൂടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വരാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫോൺ വീഡിയോ ദുഷിച്ച ഇത്തരം അശ്ലീല വീഡിയോ ചിത്രങ്ങളൊക്കെ ആസ്വദിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഇതിലുപരിയായ വിഷയങ്ങൾ ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ഇത്തരം വിഷയങ്ങൾ പഠിച്ചവർക്കും അനുഭവിക്കുന്നവർക്കുമൊക്കെ ചേർക്കാനുണ്ടാകും. നിങ്ങൾക്ക് പീസ്രയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അത്തരം കാര്യങ്ങൾ കൂടി പങ്കുവെക്കാം. നമുക്ക് സമൂഹത്തിലെ ഇത്തരം ഒരു പ്രശ്നത്തെ ഗൗരവപൂർവം നേരിടുന്നതിൽ യഥാർത്ഥ പരിഹാരങ്ങളുണ്ട്. കൃത്യമായി ഈ പോൺ അഡിക്ഷനിൽ നിന്ന് ഉള്ള പരിരക്ഷയുടെ പരിഹാരത്തിൻ്റെ വഴികൾ സംബന്ധിച്ചോ കുറച്ചൊരു കൃത്യമായ വിശദാംശങ്ങൾ തന്നെ നമുക്ക് ഈ എപ്പിസോഡുകളിലൂടെ ലഭ്യമാക്കണമെന്ന് തന്നെയാണ് തീർച്ചയായും നമ്മൾ വിചാരിക്കുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് തന്നെ പറയാം. നോക്കൂ, നിങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ലാ തുത്ബിഅ അന്നദറത അന്നദറ ഫഇന്ന ലക്കൽ ഊല വലൈസത് ലക്കൽ ആഖിറ. എന്താ, നീ ഇങ്ങനെ തുടർച്ചയായുള്ള നോട്ടങ്ങളിലേക്ക് പോകരുത്. ആദ്യത്തെ ഒരു നോട്ടം അത് നിന്നെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ടതാണ്, എന്നാൽ രണ്ടാമത്തെ നോട്ടം അതല്ല. ആ നോട്ടത്തിന് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ആദ്യത്തെ നോട്ടം അറിയാനാണ്, മനസ്സിലാക്കാനാണ്. രണ്ടാമത്തെ നോട്ടം അത് ആസ്വാദനമാണ്, ആ സൗന്ദര്യത്തിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണ്, എത്തിനോട്ടമാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് പൊതു മധ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളത്. അതുപോലും വിലക്കി. ജാബിർ റളിയല്ലാഹുവിനെ പറയുന്നുണ്ട്, എന്റെ കണ്ണുകളെ പ്രവാചകൻ തട്ടിമാറ്റി അല്ലെ. ജാബിർ റളിയല്ലാഹുവിനെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും, സഅൽതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നളറിൽ ഫുജ്അ, പെട്ടെന്നുള്ള നോട്ടത്തെക്കുറിച്ച് ഞാൻ തിരുനബിയോട് ചോദിച്ചു. ഫഅമറനി അൻ അസ്വൈഫ ബസരി, എന്റെ കണ്ണ് എന്നോട് മാറ്റാനാണ് ആവശ്യപ്പെട്ടത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് കാണാവുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടാൽ പോലും, ഒരു സ്ത്രീക്ക് കാണാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ പൊടുന്നനെ കണ്ടാൽ പോലും കണ്ണുകളെ തിരിക്കണമെന്നും ആദ്യ നോട്ടം തിരിച്ചറിയാനുള്ളതാണെന്നും അടുത്ത നോട്ടങ്ങൾ പ്രശ്നമാണെന്നും ഒക്കെ പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ നീണ്ട മിനിറ്റുകളും മണിക്കൂറുകളും ഈ വൃത്തികെട്ട കാഴ്ചകളിലേക്ക് നമുക്ക് എങ്ങനെ നോക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, എങ്ങനെ നോക്കാൻ കഴിയും? എങ്ങനെ അത് അനുവദിക്കപ്പെടും അല്ലേ? അപ്പൊ ഇത് വളരെ ഗുരുതരമായ സംഗതിയാണ്, വളരെ ഗുരുതരമായ സംഗതിയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താ, ഇൽമനുലി മിൻ അംഫുസിക്കും അൽമനുലക്കുമുൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇൽമനുലി, നിങ്ങൾ എനിക്ക് ജാമ്യം തരൂ രണ്ട് കാര്യങ്ങൾ. ഒന്ന് നിങ്ങളുടെ നാവിന്റെ കാര്യം, രണ്ട് നിങ്ങളുടെ ലൈംഗികാവയവത്തിന്റെ കാര്യം. ഈ രണ്ട് കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ പാലിക്കുകയാണെങ്കിൽ, ചിട്ട പാലിക്കുകയാണെങ്കിൽ, അൽമനുലക്കുമുൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കും സ്വർഗം കിട്ടുന്ന വിഷയത്തിൽ എന്നാണ്. അപ്പോ സ്വകാര്യതയിലെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഇതിനൊക്കെ മറച്ചുവെക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് യഥാർത്ഥത്തിൽ ഇതൊന്നും മറച്ചുവെക്കാൻ, അവർ ജനങ്ങളെടുത്ത് നിന്നതൊക്കെ മറച്ചുവെക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അള്ളാഹു

0: ما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. എന്താണ്? ഒരു മരത്തിലൊന്നൊരു ഇല പോലും താഴെ വീഴുന്നില്ല. ഒമാത്തസ്കുത്തുമിൻ വറക്കത്തിൻ, ഒരു ഇല പോലും താഴെ വീഴുന്നില്ല. അള്ളാഹു അത് അറിയുന്നുണ്ടെന്നാണ്. ലോകത്ത് കോടിക്കോടി കോടിക്കണക്കിന് ജീവജാലങ്ങൾ, അതിലൊരു ജീവവർഗം മാത്രമാണ്, അതിലൊരു ഇനം മാത്രമാണ് മരം. മരത്തിൽ തന്നെ കോടിക്കോടി കോടിക്കണക്കിന് ഇനങ്ങൾ, അതിലൊരു കേവലം ഇനമാണ് മാവ്. മാവിൽ തന്നെ നൂറുകണക്കിന് ഇനങ്ങൾ, വ്യത്യസ്തമായ രീതിയിലുള്ള രൂപത്തിലുള്ള നിറത്തിലുള്ള മാങ്ങകൾ നൽകുന്ന മാവുകൾ, അതിലെ കേവലം ഒന്നാണ് മൂവാണ്ടൻ മാവ്. അത് തന്നെ ആയിരക്കണക്കിന് എണ്ണമുണ്ട്. അതിലൊന്നാണ് എന്റെ വീട്ടുമുറ്റത്തുള്ളത്. അതിൽ തന്നെ ആയിരക്കണക്കിന് ഇലകളുണ്ട്. അതിലെ ഒരു ഇല വീണാൽ പോലും അറിയുന്നവനാണ് റബ്ബ്. വലാ ഹബ്ബത്തിൻ ഫീ ളുമാത്തിൽ, കോടിക്കോടി കോടി ചതുരശ്ര കിലോമീറ്ററുള്ള ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വിത്ത് കിടക്കുന്നുണ്ടെങ്കിൽ, ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ അത്തരം വിത്തുകളെക്കുറിച്ച് പോലും റബ്ബറിയും എന്നാണ്. അപ്പൊ നമുക്കൊരു പക്ഷേ പ്രിയപ്പെട്ടവരിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ അത് ഒളിപ്പിച്ചു പിടിക്കാൻ പറ്റും. എന്നാൽ അള്ളാഹുവിൽ നിന്ന് അത് മറച്ചു പിടിക്കാനോ ഒളിപ്പിച്ചു വെക്കാനോ ഒരു വ്യക്തിക്കും സാധ്യമല്ലെന്നത് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പരിഹാരങ്ങളിൽ ഏറ്റവും ഒന്നാമത്തൊരു കാര്യം, ഇത് സ്വകാര്യമാക്കാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അത് സ്വകാര്യമായി നിൽക്കുകയില്ല എന്നത് തന്നെയാണ്. നേരെ മറിച്ച് ആ ഒരു തിന്മ അത് ചെയ്യാനുള്ളൊരു പ്രേരണ വരുമ്പോൾ, ഞാൻ അതിലേക്കില്ലെന്ന ഉറച്ച ബോധ്യത്തോടെ അവിടുന്ന് ഇങ്ങോട്ട് മനസ്സിനെ പറിച്ചെടുത്ത് ഇങ്ങോട്ട് പോരുമ്പോൾ, ഒരുപക്ഷെ ആ ഒരൊറ്റ വേണ്ട, ഇനി ഞാൻ കാണില്ല, ഇനി ഞാൻ നോക്കില്ല, ഇനി എനിക്കത് വേണ്ട എന്ന ഒരൊറ്റ വാചകവും മനസ്സിന്റെ ആ പ്രതിജ്ഞയും തീരുമാനവും മാത്രം മതിയാകും അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് സ്വർഗം നൽകാൻ. അല്ലേ? പട്ടിക്ക് വെള്ളം കൊടുത്ത ആൾക്ക് വരെ പഠിച്ചോൻ സ്വർഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത്തരമൊരു തിന്മയിൽ നിന്ന് മനസ്സിനെ പറിച്ചെടുക്കാൻ പരിശ്രമിച്ച് ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമായ ഒരു തിന്മ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു, ഉപേക്ഷിച്ചൊരു വ്യക്തിക്ക് കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് ഓർമ്മ മതിയാകും. ഞാനിവിടെ എണ്ണി പറഞ്ഞതുപോലത്തെ നൂറുകണക്കിന് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ വ്യക്തിയായി യഥാർത്ഥത്തിൽ നമുക്ക് മാറാൻ. അത് അള്ളാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ, ഇതാ ഹബ്ബല്ലാഹു അബദൻ യുനാദി ജിബിരീല, അള്ളാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ എന്ത് ചെയ്യും? വിളിക്കും. എന്നിട്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറയും, ആ വ്യക്തിനെ എനിക്കിഷ്ടമാണ്. നമ്മുടെ പേരും അള്ളാഹു അങ്ങനെ ഉച്ചരിക്കുന്ന പറയുന്ന സാഹചര്യം ഉണ്ടാകുമാറാകട്ടെ. എന്നിട്ട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ, ഞാൻ ഇന്ന വ്യക്തിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫഅഹിബ്ബു, നീയും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇഷ്ടപ്പെടുകയും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നിട്ട് സുമ്മ യുനാദി ഫിസ്സമ, പിന്നെ ആകാശത്തുറക്ക വിളിച്ചു പറയും, യാഹുല സമാ, ഓ ആകാശത്തുള്ളവരെ, ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു, അല്ലാഹു ഇന്നാൽ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. അപ്പോ കോടിക്കണക്കിന് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതാണ്. ഇന്നലെ വരെ ആത്മനിന്ദയുടെ സമയനഷ്ടത്തിന്റെ ഇണയുമായുള്ള ശാരീരിക ബന്ധത്തിലെ പോരായ്മകൾ സൃഷ്ടിക്കുന്ന, അങ്ങനെ അവിഹിതത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാക്കുന്ന, അപമാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തിന്മയാണ് നമ്മളെടുത്ത് പോൺ വീഡിയോ കാണലെങ്കിൽ, ഇന്ന് അതിൽ നിന്ന് മനസ്സിനെ പറിച്ചെറിയുന്നതോടുകൂടെ ഒരു പുതിയ മനുഷ്യനായി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി മാറാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. അശ്ലീല വീഡിയോകൾ കാണുന്നതും പോൺ വെബ്സൈറ്റുകളിൽ എത്തുന്നതും അതിൽ നിന്ന് മനസ്സിനെ പറിച്ചു നീക്കാൻ സാധ്യമാകുന്ന വിധമുള്ള ചില പോയിന്റുകൾ കൂടി അടുത്തൊരു എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അപ്പോ സ്നേഹക്കൂടിൽ വളരെ ഗൗരവതരമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് സ്നേഹക്കൂട് നമ്മൾ കേട്ടത്. ബഹുമാനായ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹി ആയിരുന്നു സ്നേഹക്കൂടിൽ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
2: റേഡിയോ വൈബ്സിന്റെ യാത്രയിൽ ഇനി നമ്മൾ ഏറെ പ്രധാനമുള്ള ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. വളരെ ആഴത്തിൽ പഠിക്കാവുന്ന അൽ ഉസൂൽ എന്ന പംക്തിയിലേക്കാണ്. ഹറാമിന് നിർബന്ധിക്കപ്പെട്ടാൽ എന്ന വിഷയത്തിൽ
1: അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോട് സംസാരിക്കുന്നത്. കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ,

0: കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദീകരിച്ചത് ലാ വാജിബ മഅൽ അജ്സി എന്നു പറയുന്ന ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ചാണ്. അഥവാ ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അശക്തത വന്നാൽ ആ കാര്യത്തിൽ ചില ഇളവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് എന്നുള്ളതാണ് വിശദീകരിച്ചതിൻ്റെ ചുരുക്കം. ഇനി അതിൻ്റെ മറുവശം, ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിരോധിച്ചിട്ടുണ്ട്, നമ്മോട് ചെയ്യരുത് എന്ന് അള്ളാഹു വിലക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു കാര്യം നാം ചെയ്യാൻ നിർബന്ധിതരാവുന്നു, അത് ചെയ്യുകയല്ലാതെ നമുക്ക് മുന്നിൽ മറ്റു വഴികളില്ല, നാം നിർബന്ധിതാവസ്ഥയിൽ അത് ചെയ്യേണ്ടി വരുന്നു, ഇങ്ങനെയുണ്ടാകുമ്പോൾ എന്താണ് ആ അവസ്ഥയുടെ വിധി എന്നുള്ളതിനെക്കുറിച്ചാണ്, അതിൻ്റെ അടിസ്ഥാന നിയമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വരിയാണ്, വലൈസ വാജിബുൻ ബിലഖ്തിദാരി ولا محرم مع الاضطرار وكل محظور مع الضروره بقدر ما تحتاجه الضروره وليس واجب بالاقتدار കഴിവില്ലാതെ നിർബന്ധമില്ല. ഇത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതുപ്രകാരം തന്നെയുള്ള മറ്റൊരു നിയമമാണ് ولا محرم مع الاضطرار, നിർബന്ധത്തോടു കൂടി ഒരു ഹറാമുമില്ല. വക്കുല്ലു മഹ്ളൂരിൻ മഅ ളറൂറ, ളറൂറത്തിൻ്റെ കൂടെ, നിർബന്ധത്തിൻ്റെ കൂടെ ഉള്ള ഓരോ ഹറാമുകളും, ബിഖദ്രി മാ തഹ്താജുഹു ളറൂറ, ആ ളറൂറത്ത് എന്താണോ അവനോട് ആവശ്യപ്പെടുന്നത് ആ ഖദറിൽ മാത്രമാണുള്ളത്, അതല്ലാതെ നിരുപാധികമല്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ വലാ മുഹറമുൻ മഅ ളിറാറി, നിർബന്ധത്തോടുകൂടി ഒരു ഹറാമില്ല, അതാണ് ലാ മുഹറമ മഅ ളറൂറ, ളറൂറത്തോടുകൂടി ഒരു ഹറാമ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ പരിധിയിൽ ആ അതിൻ്റെ നിർബന്ധത്തിൻ്റെ തോതനുസരിച്ചുകൊണ്ട് അവൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവന് ആ ഹറാമിൽ നിന്ന് കുറച്ച് മോചനം ലഭിക്കും, അവനത് ഹറാമാവുകയില്ല എന്നുള്ളതാണ്. എന്താണ് ഈ നിയമത്തിൻ്റെ തെളിവ്? ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അസല്, ഇങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം 119-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും ഇല്ലാ മൽ തുരിർതും ഇലൈഹി, വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം അള്ളാഹു നിങ്ങൾക്ക് വിശദമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇല്ലാ മൽ തുരിർതും ഇലൈഹി, നിങ്ങൾ അതിലേക്ക് നിർബന്ധിപ്പിക്കപ്പെട്ടാൽ ഒഴികെ, അല്ലെങ്കിൽ നിർബന്ധിപ്പിക്കപ്പെട്ടാൽ അല്ലാതെ. അപ്പോൾ നിർബന്ധിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ നിർബന്ധിക്കപ്പെടുന്ന സംഗതി അത് ഹറാമിൽ നിന്ന് ഒഴിവാണ് എന്നതാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അതിനെ സംബന്ധിച്ചുള്ള വേറെയും ചില ആയത്തുകൾ കാണാം. ഫമൻ ഇൽതുറ ഗൈറ ബാഗിൻ വല ആദിൻ ഫല ഇസ്മ അലൈഹി ഇന്നല്ലാഹ ഗഫൂർ റഹീം. സൂറത്തുൽ ബഖറയിലെ 173-ാമത്തെ ആയത്താണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമുക്ക് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിരോധിക്കപ്പെട്ട സംഗതി അതിലേക്ക് നമ്മൾ നിർബന്ധിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മുടെ ഖദർ പരിഗണിച്ചുകൊണ്ട് ആ ഹറാം ഉയർത്തപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ചില നിബന്ധനകൾ, എന്നാൽ ഈ വിഷയത്തിൽ ചില നിബന്ധനകൾക്ക് വിധേയമാണ് ഈ നിയമം, നിരുപാധികമല്ല. അതിലൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, അൻ തക്കൂന ളറൂറത്ത് വാഖിഅതൻ, ആ ളറൂറത്ത് അവന് സംഭവിച്ചതാവണം, അല്ലാതെ വരാനിരിക്കുന്ന ഒരു നിർബന്ധത്തെക്കുറിച്ചോ വരാനിരിക്കുന്ന ഒരു പ്രയാസത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഹറാമു ചെയ്തിരിക്കുക എന്ന അവസ്ഥയില്ല. നേരെ മറിച്ച് അവന് ഹറാമു ചെയ്യേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് സംജാതമായി, ഇനി അവന് വേറെ നിർവാഹമില്ല, അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഇപ്പറഞ്ഞ സംഗതിയുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന, അൻ തക്കൂന ളറൂറ വാഖിഅതൻ, ആ ളറൂറത്ത് സംഭവിച്ചതാകണം. ഫ ഇൻ കാനത്ത് മുൻതളറത്തൻ ഫ ഇന്നൽ മുഹറം ലാ യുബാഹു, അത് മുൻതളറത്താണ്, പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒന്ന് വന്നേക്കാം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേക്കാം, ഇങ്ങനൊരവസ്ഥ സംജാതമായേക്കാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരിക്കലും ഒരു ഹറാം ഹലാൽ ആക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല. ഒന്നാമത്തെ നിബന്ധന, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, ഇങ്ങനെയുള്ള ഒരു സംഗതി അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാവണം. ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. ഒരു മനുഷ്യൻ, അയാൾക്ക് കഠിനമായ വിശപ്പുണ്ട്. ആ വിശപ്പ് കഠിനമായിക്കൊണ്ടിരിക്കുന്നു, അയാൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വിശപ്പിനെ താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ശവത്തിൽ നിന്ന് കുറച്ചു ഭാഗം ഭക്ഷിക്കാം. അയാൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, ആ വിശപ്പ് മൂലം അയാൾ മരണമടയും എന്നു ഒരവസ്ഥ സംജാതമായാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശവം ഹറാമായ ശവത്തിൽ നിന്ന് അയാൾക്ക് അയാളുടെ ആ വിശപ്പ് മാറാൻ ആവശ്യമായ തോതിൽ ഭക്ഷിക്കാം. അതേസമയത്ത് ഇപ്പോൾ അയാൾക്ക് വിശക്കുന്നില്ല, കുറച്ചു കഴിഞ്ഞാൽ വിശപ്പ് വന്നേക്കാം. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ അയാൾ ശവം ഭക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല, അത് പാടില്ല. കുറച്ച് കഴിഞ്ഞ് എനിക്ക് വിശപ്പ് വന്നേക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻതിളാർ, ആ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അയാൾ ഇപ്പോൾ ഹറാമു ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന, അൻ തക്കൂന ളറൂറ വാഖിഅ, ആ ളറൂറത്ത് സംഭവിച്ചതാവണം. സംഭവിക്കാത്ത ഒന്ന്, പ്രതീക്ഷിക്കപ്പെടുന്ന ഒന്നിനെ കൊണ്ട്, ഒരു ളറൂറത്തിനെ കൊണ്ട് ഒരിക്കലും ഒരു ഹറാം ഹലാൽ മുബാഹ് ആവുകയില്ല. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തേത്, അല്ലാ യക്കൂന ഹുനാക വസീല ഉഖ്ര ഗൈറുൽ മുഹറം, അവിടെ മുഹറമല്ലാത്ത, ഹറാമല്ലാത്ത മറ്റു ഒരു വഴികളും അവൻ്റെ മുന്നിൽ ഉണ്ടാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവന് ഗതിമുട്ടിയവനാണ്, ഒരു നിലക്കും ഹറാമിലൂടെയല്ലാതെ ഈ ഒരു മാർഗത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. ഒരിക്കലും ഹറാമ ചെയ്തുകൊണ്ടല്ലാതെ ഈ ഒരു അവസ്ഥയെ അവരെ തരണം ചെയ്യാൻ സാധ്യമല്ല. ഹലാലിൻ്റെതായ ഹറാമല്ലാത്ത എല്ലാ വഴികളും അവൻ്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. ഒരു നിലക്കും അയാൾക്ക് മുമ്പിൽ മറ്റു പോം വഴികളില്ല. അങ്ങനെയുള്ള അവസ്ഥയുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞു, ഫമനിൽ തുറ ഗൈറ ബാഗിൻ വല ആദിൻ ഫല ഇസ്മ അലൈഹി ഇന്നല്ലാഹു ഗഫൂർ റഹീം. സൂറത്ത് ബഖറയിൽ 173-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതാണ്. ഇവിടെ ഗൈറ ബാഗിൻ എന്ന് അല്ലാഹു പറഞ്ഞത്, ബാഗ് എന്ന് പറഞ്ഞാൽ, ബാഗ് എന്ന് പറഞ്ഞാൽ ഹുവ അല്ലദീ യബ്ഗി അൽ ഹറാം മഅ ഖുദ്റതിഹി അലൽ ഹലാൽ. ഹലാലിന് കഴിവുണ്ടായിട്ടും ഹറാമിനെ കൊതിക്കുന്നവൻ, അങ്ങനെയാവാൻ പാടില്ല. ഹലാലായ കാര്യം കൊണ്ട് അത് ചെയ്ത് തീർക്കാൻ അവർക്ക് സാധിക്കും. അതാണ് അൽബാഗി അല്ലദീ യബ്ഗി അൽ ഹറാമ മഅ ഖുദ്റതിഹി അലൽ ഹലാൽ. ഹലാലിന് കഴിവുണ്ടായി, അയാൾക്ക് അനുവദിക്കപ്പെട്ട കാര്യത്തിലൂടെ അത് നിർവഹിക്കാൻ അയാൾക്ക് ശേഷിയുണ്ട്, എന്നിട്ടും അയാൾ ഹറാമിനെ കൊതിക്കുകയാണെങ്കിൽ അവനാണ് അൽബാഗി. അതാണ് ഗൈറ ബാഗിൻ വല ആദിൻ. ആദിൻ എന്ന് പറഞ്ഞാൽ ഹുവ അല്ലദീ യഖുദു മിനൽ ളറൂറ അക്സറ മിൻ ഹാജതിഹി. അവന് ആവശ്യമുള്ളത് മാത്രം ഭക്ഷിക്കലാണ് ളറൂറത്തിൻ്റെ അവസ്ഥയിൽ അവന് കരണീയമായിട്ടുള്ളത്. അതേസമയത്ത് അവൻ അവൻ്റെ ആവശ്യത്തേക്കാൾ അധികമായി കൊണ്ട് ചെലവഴിച്ചാൽ, ഭക്ഷിച്ചു കഴിഞ്ഞാൽ, ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഹറാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ ആദിയായിത്തീരും. അപ്പോൾ ആദിയല്ലാതെ, ബാഗിയല്ലാതെ ഒരാൾ ഫമനിൽ തുറ നിർബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫല ഇസ്മ അലൈഹി, അവൻ്റെ മേൽ കുറ്റമില്ല. അപ്പോൾ ഒരിക്കലും ഹലാലായ ഒരു സംഗതി അല്ലെങ്കിൽ ഹലാലിൻ്റെ ഒരു വഴി അവൻ്റെ മുന്നിൽ തുറന്നു കിടക്കുന്ന അവസ്ഥയുണ്ടാവരുത് എന്നർത്ഥം. അങ്ങനെയുണ്ടെങ്കിൽ അതൊരിക്കലും അവന് അനുവദിക്കപ്പെടുന്ന അവസരം ഇല്ല. മൂന്നാമത്തെ ഒരു സംഗതി, അൻ യകൂന അൽഅഖ്ദു മിനൽ മുഹറം ബിഖദ്രിഹി. അവനൊരു ഹറാമ് തിന്നുകയാണ്, ഒരു ഹറാമം സ്വീകരിക്കുകയാണ് എങ്കിൽ എല്ലാം കൂടി സ്വീകരിക്കാമോ? പാടില്ല. ബിഖദ്രി ഹാജതിഹി, അവൻ്റെ ആവശ്യം എത്രയാണോ ഉള്ളത് അത്രമാത്രം, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു നിയമം കൂടി ഈ വിഷയത്തിൽ ഒരു നിയമമാക്കിക്കൊണ്ട്, അൽ ളറൂറ തുഖദ്ദറു ബിഖദ്രിഹ. ളറൂറത്തിനെ കണക്കാക്കപ്പെടുന്നത് അതിൻ്റെ കണക്കനുസരിച്ച് കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ ളറൂറത്തിൻ്റെ ഹാജത്ത്, അവൻ്റെ നിർബന്ധിതാവസ്ഥയുടെ തോത് എത്രയാണ് എന്ന് അളക്കപ്പെടുന്നത് ആ നിർബന്ധിതാവസ്ഥയുടെ തോതനുസരിച്ച് കൊണ്ടാണ്. എത്രയാണ് അയാൾക്കിപ്പോൾ നിർബന്ധിത സാഹചര്യമുള്ളത് എന്ന് അയാളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടേ പറയാൻ കഴിയുകയുള്ളൂ. ആമായി മൊത്തത്തിൽ ഒരു നിയമം പറയാൻ കഴിയില്ല. അതാണ് ഇമാം സഅദിയും പറഞ്ഞത്, ബിഖദ്രി മാ തഹ്താജുഹു ളറൂറ, ളറൂറത്ത് എത്രയാണോ ആവശ്യപ്പെടുന്നത് അത്രമാത്രം, അതല്ലാതെ ഒരു നിയമം ഒരിക്കലും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതാണ് ഇമാം സഅദി പറഞ്ഞത്, വക്കുല്ലു മഹ്ളൂരി മഅ ളറൂറ ബിഖദ്രി മാ തഹ്താജുഹു ളറൂറ. വക്കുല്ലു മഹ്ളൂരി മഅ ളറൂറ ബിഖദ്രി മാ തഹ്താജുഹു ളറൂറ. ഓരോ മഹ്ളൂറുകളും, ളറൂറത്തിൻ്റെ കൂടെയുള്ള ഓരോ ഹറാമുകളും, അത് കണക്കാക്കേണ്ടത് മാ തഹ്താജുഹു ളറൂറ, ആ ളറൂറത്ത് എന്താണോ അവൻ്റെ ആവശ്യം, ആ ആവശ്യമാണ്. എന്താണ് അതിന് തെളിവ്? അതാണ് ഫമനിൽ തുറ ഗൈറ ബാഗിൻ വല ആദിൻ ഫല ഇസ്മ അലൈഹി. ഒരു ഉദാഹരണം പറയാം. ഒരു രോഗിയായ സ്ത്രീ, അയാളെ ചികിത്സിക്കുന്ന ഡോക്ടർ, ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗി എന്നുള്ള നിലയിൽ ചിലപ്പോൾ ആ സ്ത്രീയുടെ ശരീരഭാഗങ്ങളിലേക്ക് അയാൾക്ക് നോക്കേണ്ടി വരും, ആവശ്യത്തിനു മാത്രം. എന്നാൽ ആവശ്യത്തിൽ അപ്പുറത്തേക്ക്. ഒരു കാലിലാണ് രോഗമെങ്കിൽ ആ കാല് അയാൾക്കു കാണാം, മറ്റു ശരീരം കാണാൻ പാടില്ല. അതുപോലെ എവിടെയാണോ രോഗമുള്ളത്, ആ രോഗമുള്ള സ്ഥലം അയാൾക്ക് കാണാം, അതിനപ്പുറത്തേക്ക് നോക്കാൻ അനുവാദമില്ല. എന്തുകൊണ്ട്? അത് ളറൂറത്തിൻ്റെ ഹാജത്തിൻ്റെ പുറത്താണ്. എത്രയാണോ അയാൾക്ക് കാണൽ നിർബന്ധമായിട്ടുള്ളത് അത്ര മാത്രം അയാൾ കണ്ടു നിർത്തുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പോകൽ ളറൂറത്തിൽ നിന്ന് പുറത്ത് കടക്കലാണ്, അത് ആദിയാണ്. അതുപോലെ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത പ്രവർത്തനം തെറ്റാണ്. എന്തുകൊണ്ട്? വല ആദിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. ആദ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ അഖദു മിനൽ ളറൂറ അക്സറ മാ അക്സറ മിൻ ഹാജതിഹി, അവൻ്റെ ആവശ്യത്തേക്കാൾ കൂടുതലായി അവൻ ളറൂറത്തിൽ നിന്ന് അനുഭവിച്ചു. അത് പാടില്ല. മറ്റൊരു ഉദാഹരണം പറയാം. നമുക്ക് വിശക്കുന്നു, മറ്റു നിർവാഹമില്ല, ശവം ഭക്ഷിക്കാം, അനുവദനീയമാണ്. പക്ഷേ ആ ശവം ഭക്ഷിക്കുന്നത് അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമായിരിക്കണം. അതല്ലാത്ത രീതിയിലുള്ള വയറ് നിറച്ച് ഭക്ഷിക്കുന്ന ഒരവസ്ഥ അവനുണ്ടാകരുത്. ബിഖദ്റി ളറൂറ, ആ ളറൂറത്തിൻ്റെ ഖദർ അനുസരിച്ച് കൊണ്ട്. എത്രയാണോ അവന് അപ്പോൾ താൽക്കാലിക ശമനം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ളത് അത്രമാത്രം അയാൾ ഭക്ഷിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഒരിക്കലും ഈ ഒരു ഇളവിനെ ഒരു കുതന്ത്രമായി സ്വീകരിച്ച് കാലാകാലത്തേക്കും ഈ ഒരു ഹറാമിനെ ഒരു ളറൂറത്തിൻ്റെ അവസ്ഥയിൽ കണ്ട് സ്ഥിരമായി ചെയ്യുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം അയാൾക്ക് ആ ളറൂറത്തിൻ്റെ അവസ്ഥ നീങ്ങിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമു തന്നെയാണ്. ആ ഹറാമ് അയാളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നില്ല. ഒരുപാട് തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഫഇദതുമഅനന്തും ഫഅഖീമുസ്സലാ, നിങ്ങൾക്ക് സമാധാനം ലഭിച്ചു കഴിഞ്ഞു, അഥവാ യുദ്ധത്തിൽ നിങ്ങൾ നടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ഒക്കെ അള്ളാഹുവിനെ സ്തുതിക്കുക, റിജാലൻ ഔർ ഖുബാനൻ എന്നു പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമാധാനമെത്തിക്കഴിഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് വിരമിച്ച് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് നിങ്ങൾ മടങ്ങിക്കഴിഞ്ഞാൽ ഫഅഖീമുസ്സലാ, നമസ്കാരം അതിൻ്റെ കൃത്യമായ തോതനുസരിച്ച് നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കണം, സമയാസമയങ്ങളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കണം. യുദ്ധത്തിൽ നിങ്ങൾക്ക് ഇളവ് തന്നിട്ടുണ്ട്, എന്തുകൊണ്ടാണ്? അവിടെ നിങ്ങൾക്ക് ളറൂറത്തുണ്ടായിരുന്നു, ആ ളറൂറത്തിപ്പോൾ നിങ്ങൾക്ക് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നീങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഫഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം അതിൻ്റെ പൂർവസ്ഥിതിയിൽ തന്നെ നിങ്ങൾ നിർവഹിക്കണം. നാലാമത്തെ നിബന്ധന, അൻ തന്തഫിഅ അൽളറൂറ ബിഹാദൽ മുഹറം, ഈ ഒരു ഹറാം അയാൾ ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആവശ്യം അതുകൊണ്ട് നിർവഹിക്കപ്പെടണം. അതല്ലാതെ അയാൾ ഹറാം ഭക്ഷിക്കുകയും ചെയ്തു, ആ ഹറാം ഭക്ഷിച്ചതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ചൊരു ആവശ്യ പൂർത്തീകരണം സംഭവിച്ചതുമില്ല എങ്കിൽ പാടില്ല. അതായത് ഈ ഒരു ളറൂറത്തിൻ്റെ അവസ്ഥയിൽ അയാൾ ഈ ഹറാം ഉപയോഗിക്കുമ്പോൾ ഹറാം ഉപയോഗിച്ചത് കൊണ്ട് അയാൾക്ക് ലാഭമുണ്ട്, അയാൾക്ക് അതുകൊണ്ട് പിന്നെ അയാളുടെ ആവശ്യ പൂർത്തീകരണം സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമായിക്കൊണ്ട് തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ രീതി. കാരണം ഒരു ഹറാം അയാൾ ആവശ്യമില്ലാതെ ഒരു ളറൂറത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയല്ലാതെ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലാത്തതാണ്. അഞ്ചാമത്തെ നിബന്ധന, അയ്യക്കൂനൽ മഹ്ളൂർ അങ്കസുമിന ളറൂറ, അഥവാ ഈ ഹറാമാക്കപ്പെട്ട സംഗതി, ആ ഹറാമാക്കപ്പെട്ട സംഗതി ഇവൻ നിർബന്ധിപ്പിക്കപ്പെടുന്ന സംഗതിയേക്കാൾ താഴെയായിരിക്കണം അതിൻ്റെ ഹുക്മും അതിൻ്റെ കാഠിന്യവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് വ്യക്തമാകും. ഒരു മനുഷ്യൻ അവൻ നിർബന്ധിക്കപ്പെടുകയാണ് എന്തിനു വേണ്ടി? ഒരു മനുഷ്യനെ കൊല്ലാൻ, ഒരു മനുഷ്യനെ വധിക്കാൻ വേണ്ടി അയാൾ നിർബന്ധിക്കപ്പെടുന്നു. അയാളോട് പറയുന്നു, നീ ഈ മനുഷ്യനെ കൊല്ലണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്നു പറഞ്ഞാൽ ആ അവസ്ഥയിൽ ആ മനുഷ്യനെ നമുക്ക് വധിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മൾ ഇവിടെ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ കാര്യം, അത് നമുക്ക് ഹറാമായ കാര്യത്തേക്കാൾ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ലി അന്നഹാദൽ മഹ്ളൂർ ലൈസ അൻഖസ് ബൽ മുസാവിൻ, നമ്മൾ വധിക്കപ്പെടുന്നതും അതുപോലെ തന്നെ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നതും ഒരേ തരത്തിലുള്ള ഒരു സംഗതിയായതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ളറുകൾ, അതിൻ്റെ ഉപദ്രവങ്ങൾ തുല്യമായതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ വധിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ജീവനും അവൻ്റെ ജീവനും ഒരേ വിലയാണ് ഇസ്ലാമിക ശരീഅത്ത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ മുസാവാത്താണ്. നേരെ മറിച്ച് ഒരു വസ്തുവിൻ്റെ മൂല്യം മറ്റേ വസ്തുവിനേക്കാൾ കുറവാണെങ്കിൽ ആ കുറവുള്ളത് ഹനിച്ചുകൊണ്ട് മൂല്യം കൂടിയതിന് നമുക്ക് സംരക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൊല്ലപ്പെടുന്നവൻ്റെ നഫ്സിനും നിർബന്ധിക്കപ്പെടുന്നവൻ്റെ നഫ്സിനും ഒരേ വിലയായതുകൊണ്ട് അത് പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അയ്യക്കുനൽ മഹ്ളൂർ അൻഖസ് മിനൽ ളറൂറ, ളറൂറത്തിനേക്കാൾ അൻഖസായിരിക്കണം, നാഖിസായിരിക്കണം ഈ നിർബന്ധിക്കപ്പെടുന്ന ഹറാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ന് നമ്മൾ പഠിച്ച പാഠം, വലാ മുഹറം മഅ ളറൂറ, ളറൂറത്തോടുകൂടി നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയോടുകൂടി ഒരു ഹറാം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഒരു ഹറാം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടാൽ നമുക്കത് അതിൻ്റെ തോതനുസരിച്ച് കൊണ്ട് ചെയ്യാം, കുഴപ്പമില്ല, അത് ഹറാമല്ല. അതിന് അഞ്ച് നിബന്ധനകളാണ് നമ്മൾ പറഞ്ഞത്. നിബന്ധനകൾ പൂർത്തിയായെങ്കിൽ മാത്രമേ അതിൻ്റെ ഈ സംഗതി യാഥാർത്ഥ്യമാവുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വളരെ കണിശമായ രീതിയിൽ, സൂക്ഷ്മമായ രീതിയിലാണ് ഇസ്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തുടർന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് മറ്റൊരിക്കലാവാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും ആഴത്തിൽ ഉൾക്കൊള്ളുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ഹറാമിന് നിർബന്ധിക്കപ്പെട്ടാൽ എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരമാണ് അൽ ഉസൂലിൽ നാം ഇതുവരെ കേട്ടത്.
2: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകൾ കൊണ്ട് സമ്പന്നമായ വൈബ്സ് നമുക്കെപ്പോഴും വൈബായി തന്നെ നിലനിൽക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വൈബ്സിൽ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ മുസ്തഫ മാസ്റ്റർ എ പി കാട്. അപ്പോൾ നമുക്ക് പിന്നെ മറ്റൊരു ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോയിൽ ഇനി പ്രകാശതീരം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലീമ അഥവാ വിവാഹ സദ്യയെക്കുറിച്ച് മുഹമ്മദ് സ്വാദിഖ് മദീനി സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ كما يحب ربنا ويرضى وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിവാഹവുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ വിധികളും മര്യാദകളുമാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ സംസാരിച്ചു വരുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ വിവാഹത്തിൻ്റെ പ്രഥമ രാത്രിയിൽ അറിയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ സംസാരിച്ചത്. വിവാഹത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വലീമയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇൻഷാ അല്ലാ നമ്മൾ മനസ്സിലാക്കുന്നത്. ഭാര്യയും ഭർത്താവുമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ടു. ഇതുവരെ തനിച്ചായിരുന്നു അവരുടെ ജീവിത യാത്ര. എന്നാൽ വിവാഹമെന്ന സ്റ്റേജിലേക്ക് എത്തിയതോടുകൂടി, ആ പദവി അലങ്കരിച്ചതോടുകൂടി കുറേ ഉത്തരവാദിത്തങ്ങളും ധാരാളം ബാധ്യതകളും ഏറ്റെടുക്കുകയും തനിച്ചുള്ള ജീവിതം ഒഴിവാക്കി ഇരുവരും ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുകയും ചെയ്യുന്നു. ഇതുവരെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന ധാരാളം അനുഗ്രഹങ്ങൾ വിവാഹത്തിലൂടെ അവൻ കണ്ടറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ സന്തോഷത്തിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു നിർവൃതിയിൽ അവർ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തോടനുബന്ധിച്ച് ഭർത്താവ് നൽകേണ്ട ഒരു സൽക്കാരമാണ് വലീമ എന്ന് പറയുന്നത്. അത് ഈ അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിനുള്ള നന്ദി സൂചകമായി, ശുക്രായി, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കൽ കൂടിയാണ് വലീമ. മാത്രമല്ല, ഒരു വിവാഹ സദ്യ, കല്യാണ സദ്യ നടത്തുക വഴി അവരിരുവരും വിവാഹം ചെയ്തിരിക്കുന്നു, നിക്കാഹ് ശറഈ സംഭവിച്ചിരിക്കുന്നു എന്ന് മാലോകരെ ബോധ്യപ്പെടുത്തുവാനും സാധിക്കും. എന്നാൽ വളരെ രഹസ്യമായി, അധിക ആളുകളും അറിയാത്ത രൂപത്തിലാണ് നിക്കാഹ് നടന്നത് എങ്കിൽ ജനങ്ങൾക്ക് പല സംശയങ്ങളും അതുവഴി ഉണ്ടാകുന്നു എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ വിവാഹം വിളംബരപ്പെടുത്തുക എന്നൊരു ലക്ഷ്യവും ഈ ഒരു വലീമയിലൂടെ ഇസ്ലാം കാണുന്നുണ്ട്. ദമ്പതികൾക്ക് സന്തോഷിക്കുവാനും ഇരുവരുടെയും കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും ആഹ്ലാദിക്കുവാനുമുള്ള ഒരു സമയവും കൂടിയാണ് വലീമ. മാത്രമല്ല, അവരുടെ അയൽവാസികൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ എന്നിവരെല്ലാം ഈ ആഘോഷ സന്ദർഭത്തിൽ പങ്കെടുക്കുകയും അവരുടെ അഭിവാദ്യങ്ങളും മംഗളങ്ങളും ദമ്പതികൾക്ക് നേരുകയും ഇരുവർക്കും സന്തോഷകരമായ കുടുംബജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വലീമയിലൂടെ. അപ്പോൾ നിരവധി ലക്ഷ്യങ്ങളാണ് ഇസ്ലാം വലീമയിലൂടെ ഉദ്ദേശിക്കുന്നത്. ശരഈയായി, മതപരമായി വലീമ ഏറ്റവും ചുരുങ്ങിയത് അതിശക്തമായ സുന്നത്താണ്. ചില പണ്ഡിതന്മാരൊക്കെ വിവാഹ സദ്യ നൽകൽ, വിവാഹ ഭക്ഷണം നൽകൽ നിർബന്ധമാണ്, വാജിബാണ് എന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിൽ നിന്നും അതൊരു നിർബന്ധമാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ കാണുവാൻ സാധിക്കും. മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അദ്ദേഹം മുഹാജിരിയാണ്, മദീനയിലെത്തി അങ്ങനെ അവിടെ വെച്ച് ഒരു കല്യാണം കഴിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരമറിഞ്ഞു. അദ്ദേഹത്തോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി തസവ്വജ്തു ഇംറഅത്തൻ അലാ വസ്നി നവാത്തിൻ മിൻ ദഹബ്. റസൂലെ, എൻ്റെ വസ്ത്രത്തിൽ ഈ കുങ്കുമത്തിൻ്റെ അടയാളമുണ്ടാകുവാനുള്ള കാരണം അത് ഞാൻ വിവാഹം ചെയ്ത കാരണത്താലാണ്. അല്പം സ്വർണം നൽകി, മഹറായി നൽകി, ഞാനൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ മറുപടി, ഫബാറകല്ലാഹു ലക് ഔലിം വലൗ ബിഷാത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല താങ്കളിൽ ബർക്കത്ത് നൽകട്ടെ, അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ, ഒരാടിനെ നൽകിക്കൊണ്ടെങ്കിലും നിങ്ങൾ വലീമത്ത് നൽകണമെന്ന് പറഞ്ഞു. ഈ ഹദീത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അറിയിച്ചു തന്ന കാര്യമൊന്ന്, ദമ്പതികൾക്ക് വേണ്ടി, വിവാഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ വിവാഹ വാർത്തയറിഞ്ഞ ഉടനെ ബാറകല്ലാഹു ലക് എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കേവലം താനും തൻ്റെ ഭാര്യയും അവരുടെ ബന്ധുക്കളും മാത്രം അറിയേണ്ട കാര്യമല്ല, ഈ സന്തോഷത്തിൽ എല്ലാവരും പങ്കുകൊള്ളണം. കാരണം മുസ്ലിമീങ്ങൾ അവരൊറ്റ ശരീരം പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചുവല്ലോ. ആ സന്തോഷത്തിൽ തൻ്റെ വേണ്ടപ്പെട്ട ആളുകളുമെല്ലാം പങ്കെടുക്കേണ്ടതുണ്ട്. ഒരാടിനെ അറുത്തെങ്കിലും നിങ്ങൾ വലീമത്ത് നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അറിയിക്കുകയാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ വിവാഹങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെയും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത രൂപത്തിൽ വലീമ നൽകിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്തിൽ കാണുവാൻ സാധിക്കും, പ്രവാചകൻ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച വേളയിൽ അവിടുന്ന് നൽകിയ വലീമത്തിനെ സംബന്ധിച്ച് സൂറത്ത് അഹ്സാബിൽ ആ കാര്യം പറയുന്നുണ്ട്. മാ ഔലമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഷൈഇൻ മിൻ നിസാഇഹി മാ ഔലമ അലാ സൈനബ് ഔലമ ബിഷാത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം സൈനവുമായി വിവാഹം നടത്തിയ വേളയിൽ വലീമത്ത് നൽകിയതുപോലെ മറ്റൊരാളുടെയും വലീമത്ത് നൽകിയിട്ടില്ല, അവിടുന്ന് വലീമത്തായി നൽകിയത് ഒരാടിനെയായിരുന്നു എന്നാണ്. ഏകദേശം 300-ൽ ആളുകൾ ആ ഒരു വലീമയിൽ പങ്കെടുത്തിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇനി എപ്പോഴാണ് വലീമത്ത് നൽകേണ്ടത്? വലീമത്ത് ഇസ്ലാം മതപരമാക്കിയൊരു കാര്യമാണ്. അത് എപ്പോൾ നൽകണം? അത് ഏറ്റവും നല്ലത് ദമ്പതികൾ വിവാഹിതരായി അവർ ഒന്നിച്ച് താമസിച്ചതിന് ശേഷം ആകലാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലീമകളൊക്കെ പരിശോധിച്ചാൽ പ്രവാചകൻ ഭാര്യമാരുമായി വീട് കൂടിയതിന് ശേഷം തുടർന്നുള്ള ദിവസം, തൊട്ടടുത്തുള്ള ദിവസമൊക്കെയായിരുന്നു വലീമ നൽകിയിരുന്നത് എന്നാണ്. എന്നാൽ ഈ രൂപത്തിലല്ലാതെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പോലെ നിക്കാഹ് കഴിഞ്ഞ് ദമ്പതികൾ പരസ്പരം സംഗമിക്കുന്നതിന് മുമ്പ് വലീമ നൽകിയാൽ അത് വലീമയാകുകയില്ല എന്നോ, അല്ലെങ്കിൽ മതപരമായി അത് ഹറാമാണ് എന്നോ പറയുവാൻ പാടില്ല. കാരണം ഈ കാര്യങ്ങളിലൊക്കെ നാട്ടിൽ നടക്കുന്ന ചില സമ്പ്രദായങ്ങൾ നമ്മൾക്ക് സ്വീകരിക്കാവുന്നതാണ്, അത് മതത്തിന് എതിരായ കാര്യം അല്ല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലീമത്ത് കൊടുത്തതുപോലെ തന്നെ നമ്മൾ വലീമത്ത് കൊടുക്കണം എന്ന് ശാഠ്യം പിടിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലീമത്തായി കൊടുത്തിരുന്ന കാരക്ക കൊടുത്തിരുന്നു, കട്ടിത്തൈര് കൊടുത്തിരുന്നു. കാരക്കയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് പലഹാരമായി നൽകിയിരുന്നു. അതുകൊണ്ട് അത് തന്നെ നമ്മൾ വലീമയായി കൊടുക്കണം എന്ന് നിർബന്ധം പിടിക്കുവാൻ പാടില്ല. സക്കാത്തുൽ ഫിത്റിനെ പോലെ ഓരോ നാട്ടിലും മുഖ്യ ആഹാരം എന്ത് എന്ന് നോക്കിയാണ് സക്കാത്തുൽ ഫിത്ർ നൽകേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിരുന്ന വേളയിൽ അവിടുത്തെ മുഖ്യാഹാരമായി കാരക്കയായിരുന്നു, ബാർലിയായിരുന്നു, സബീബായിരുന്നു. എങ്കിൽ അവിടുന്ന് അത്തരം കാര്യങ്ങളിലാണ് സക്കാത്തുൽ ഫിത്ർ നൽകിയത്. എന്നാൽ ഇന്ന് അത് തന്നെ സക്കാത്തുൽ ഫിത്ർ നൽകലല്ല, അതിൻ്റെ ഇല്ലത്തെ അതിൻ്റെ കാരണം എന്ത് എന്ന് മനസ്സിലാക്കി അതാണ് നമ്മൾ സക്കാത്തുൽ ഫിത്റായി നൽകേണ്ടത്. ഇതേപോലെ വലീമ റസൂലുള്ളാഹി എന്ത് നൽകിയോ അത് തന്നെ നൽകണം എന്നല്ല, മറിച്ച് എന്തായിരുന്നു അത് നൽകുന്നതിൻ്റെ പിന്നിലുള്ള ഇല്ലത്ത് കാരണം, ലക്ഷ്യം. ജനങ്ങൾക്ക് സന്തോഷം പങ്കിടലാണ്, അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കലാണ്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന രൂപത്തിൽ നമ്മൾക്ക് സമയങ്ങൾ ക്രമീകരിക്കാം, ഭക്ഷണങ്ങൾ ക്രമീകരിക്കാവുന്നതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലീമകളിൽ പലതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ചിലവ് വഹിക്കുന്നു എന്നതുപോലെ തന്നെ പലപ്പോഴും സ്വഹാബിമാരൊക്കെ തന്നെയും അവരുടെ കയ്യിലുള്ള ഭക്ഷണങ്ങളും മറ്റും ഈ വലീമയിലേക്ക് നൽകിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വലീമ നൽകുമ്പോൾ ആരാണോ വലീമ നൽകുന്നത് അയാളെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് കുഴപ്പമില്ല എന്നും മനസ്സിലാക്കണം. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ എങ്ങനെയാണ് വലീമ നൽകിയിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അവിടുന്ന് പറയുന്നു, അഖാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ഖൈബർ വ മദീന. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയാണ് സഫിയ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത്. അപ്പോൾ മദീനയുടെയും ഖൈബറിൻ്റെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസം തങ്ങി സഫിയ റളിയല്ലാഹു അൻഹയുമായി ദാമ്പത്യ ബന്ധത്തിലേർപ്പെട്ടു. ഫദഅഉതുൽ മുസ്ലിമീന ഇലാ വലീമത്തിഹി, നബിയുടെ വലീമയിലേക്ക് ഞാനാണ് മുസ്ലിമീങ്ങളെ ക്ഷണിച്ചത് എന്നാണ്. അപ്പോൾ വിവാഹം കഴിക്കുന്ന ആൾ തന്നെ വിളിക്കണമെന്നില്ല, മറ്റുള്ള ഒരാളെ ഏൽപ്പിച്ചാൽ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അനസ് റളിയല്ലാഹു അൻഹു ക്ഷണിച്ചതുപോലെ. അതേപോലെ തന്നെ മറ്റൊരു ഹദീത്തിൽ അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഇമാം ബുഖാരിയിൽ നിന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത മറ്റൊരു ഹദീത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മഹറായി എന്ത് നൽകിയെന്നും വലീമയായി എന്താണ് ഭക്ഷണമായി നൽകിയിരുന്നത് എന്നുമൊക്കെ പറയുന്നുണ്ട്. ആ അത്തഖ സഫിയ വതസവ്വജഹ, പ്രവാചകൻ സഫിയ റളിയല്ലാഹു അൻഹയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. വജഅല ഇത്ഖഹ സദഖഹ, അവരുടെ മഹറായി നബി നൽകിയത് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നതാണ്. വഅൗലമ അലൈഹ ബിഹൈസ്, ഹൈസ് എന്ന് പറയുന്ന അറബികൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു ഭക്ഷണ പദാർത്ഥം വലീമയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹായിമാരെ സൽക്കരിച്ചു എന്നാണ്. സഫിയ റളിയല്ലാഹു അൻഹ പറയുന്നു, സഫിയ ബിൻതു ഷൈബ റളിയല്ലാഹു അൻഹ പറയുന്നു, ഔലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബഅലി നിസാഇഹി ബിമുദ്ദൈനി മിൻ ഷഈർ, 2 മുദ്ദ് ബാർലി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാർക്ക് അഥവാ അവരെ കല്യാണം കഴിച്ചപ്പോൾ വലീമ നൽകി എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ വലീമയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിന് എതിരല്ലാത്ത രൂപത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ എന്താണോ സമ്പ്രദായം ആ സമ്പ്രദായത്തിനനുസരിച്ച് വലീമകൾ സ്വീകരിക്കാം. അതിൻ്റെ സമയം നിശ്ചയിക്കുന്ന സ്ഥലത്ത് പഴയ കാലത്തൊക്കെ ആളുകൾ രാത്രിയാണ് വലീമ നൽകിയിരുന്നത്, പിന്നീട് കാലങ്ങളായി ഉച്ച സമയത്തായി വലീമ. ഇപ്പോൾ പിന്നെ അടുത്ത കാലങ്ങളിലായി ആ സമയവും മാറ്റി 4 മണി മുതൽ ആക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഏത് സമയം നിർണയിക്കണം, അത് നാട്ടിൽ എന്താണോ നടക്കുന്നത് അതിനനുസരിച്ച് നിർണയിക്കുകയാണ് വേണ്ടത്. എന്ത് തരം ഭക്ഷണമാണ് നൽകേണ്ടത്? ധൂർത്തും പൊങ്ങച്ചവുമില്ലാത്ത രൂപത്തിൽ മനുഷ്യർക്ക് കഴിക്കാൻ, മനുഷ്യർക്ക് ഭക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ അതിൻ്റെ സമയം വിവാഹത്തിന് മുമ്പാണോ, അതിൻ്റെ സമയം നിക്കാഹിന് ഏതായിരുന്നാലും മുമ്പല്ല, നിക്കാഹിന് ശേഷം ഏതൊരു സമയത്തും വലീമ നൽകാവുന്നതാണ്. ഏറ്റവും ഉത്തമം ഭാര്യ ഭർത്താക്കന്മാർ ഒന്ന് സംഗമിച്ചതിന് ശേഷമായിരിക്കലാണ്. അതാണ് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച വേളയിൽ ഇമാം മുസ്ലിമും അനസ് റളിയല്ലാഹു അൻഹു എന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ തന്നെ അവിടെ നിന്ന് പറയുന്നു, മൻ കാന ഇൻദഹു ഫളു സാദിൻ ഫലിയത്തിനാ ബി, ആരുടെ അടുക്കലാണോ ഭക്ഷണം ബാക്കിയുള്ളത് അത് കൊണ്ടുവരിക. ഫജഅല അർറജുലു യജീഉ ഫി ബിഫളി തംറ വഫളി സവീഖ് ഹത്ത ജഅലു മിൻ ദാരിക സവാദൻ ഹൈസ. അങ്ങനെ ചില ആളുകൾ അവരുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന കാരക്ക കൊണ്ടുവന്നു, മറ്റു ചില ആളുകൾ ധാന്യപ്പൊടികൾ കൊണ്ടുവന്നു. അങ്ങനെ അവയെല്ലാം ഒരുമിച്ച് ചേർത്ത് ഹൈസ് എന്ന ഒരു മധുരമുള്ള പലഹാരമാണ് സഫിയ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലീമയായി നൽകിയത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തികമായി അല്പം പ്രയാസമുള്ള ഒരു വരൻ, അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സഹായം മറ്റുള്ള ആളുകൾ നൽകുക, നാട്ടിൽ അത്തരത്തിലുള്ള സമ്പ്രദായങ്ങളിൽ സഹകരിക്കുക എന്നൊക്കെ ഈ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ വലീമ അത് ദമ്പതികൾക്ക് മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്കും സന്തോഷമേകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ കൽപ്പിച്ച ഒരു കാര്യം പ്രാവർത്തികമാക്കലും അള്ളാഹുവിനുള്ള ശുക്ർ ആണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ വലീമയുമായി ബന്ധപ്പെട്ട് ദമ്പതികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ധാരാളം വിധി വിലക്കുകൾ കൂടിയുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ ആ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാട്ടെ. ആദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: നമ്മൾ കേട്ടത് പ്രകാശതീരം, വലീമ അഥവാ വിവാഹ സദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രകാശതീരം പരിപാടിയിൽ നമ്മൾ കാതോർത്തത്. അവതരിപ്പിച്ചത് മുഹമ്മദ് സ്വാദിഖ് മദീനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: കിഡ്സ് റേഡിയോയിൽ ഇന്ന് ആദ്യം മധുരം ഖുർആൻ എന്ന പ്രോഗ്രാമാണ്. സൂറത്തു താഴാവിനിലെ 64-ാം വചനം കേൾക്കാം. അബ്ദുറഹ്മാൻ അൽ ഉവൈസിയുടെ പാരായണം കേൾക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തു തഅബിനിലെ 64-ാം വചനമാണ് നമ്മൾ കേട്ടത്. പാരായണം ചെയ്തത് അബ്ദുറഹിമാൻ അൽ ഉവൈസി.
1: പീസ് റേഡിയോയിൽ അടുത്തതായി തിരുനബിയോടൊപ്പം ഭാര്യമാരുടെ ശ്രദ്ധക്ക് എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യവിശ്വാസികളായ പുരുഷനും സ്ത്രീയും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നവർ തമ്മിൽ ഒരുപാട് ഹക്കുകളുണ്ട്, ബാധ്യതകളും അവകാശങ്ങളും അവർക്കുണ്ട്. സ്വാഭാവികമായും തൻ്റെ ഭർത്താവിനെ ദീനി രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടു പോവാൻ സഹായിക്കുകയും സ്വർഗത്തിലെത്താൻ സഹായിയാവുകയും ചെയ്യുമ്പോഴാണ് ഒരു ഭാര്യ ഏറ്റവും നല്ലൊരു ഭാര്യയായിത്തീരുന്നത്. അതുപോലെ തന്നെ തൻ്റെ ഭാര്യയെ അവൾക്ക് സ്വർഗത്തിലെത്താവുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും സഹായിയായി മാറുമ്പോഴാണ് ഒരു ഭർത്താവ് ഏറ്റവും നല്ല ഒരു ഭർത്താവായി മാറുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഭാര്യയായാൽ അവൾ ഒരു മനുഷ്യൻ്റെ ജീവിതം മാത്രമല്ല മാറ്റുന്നത്, മറിച്ച് ഒരു തലമുറയെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. എങ്ങനെയാണത്? സ്വാഭാവികമായും ഭർത്താവിൻ്റെ വീട്ടിലെ തൻ്റെ മക്കളുടെയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെയും ആ വീട്ടുകാരുടെയും ഒക്കെ പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ സ്ത്രീയായിരിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുന്യ മതാഉൻ വഖൈറു മതാഇദ്ദുന്യ അൽമർഅത്തു സ്വാലിഹ. ഈ ലോകം എന്നുള്ളത് ഒരുപാട് വിഭവങ്ങളുടേതാണ്. ഈ ദുനിയാവിലെ വിഭവങ്ങളിൽ വെച്ച് ഖൈറു മതാഇദ്ദുന്യ, ദുനിയാവിലെ വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു വിഭവം എന്നുള്ളത് അത് തീർച്ചയായും അൽമർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു സ്ത്രീയാണ് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും നല്ലൊരു വിഭവമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയും പരിഗണിക്കേണ്ടത് സൗന്ദര്യത്തെക്കാളധികം തൻ്റെ ദീനിന് താൻ പ്രാധാന്യം നൽകുന്നുണ്ട്. തൻ്റെ അഴകും സൗന്ദര്യവും മറ്റ് അലങ്കാരങ്ങളുമൊക്കെ ശ്രദ്ധിക്കുന്നതിലേറെ ദീനിന് ഞാൻ പ്രാധാന്യം നൽകുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്ക് ഓരോ സ്ത്രീകളും എത്തിച്ചേരേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ഭാര്യയായി ഞാൻ മാറുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, അല ഉഖ്ബിറുക്കും ബിഖൈരിമ യക്നിസുൽ മറ അൽമർഅത്തു സ്വാലിഹ ഇദാ നളറ ഇലൈഹ സറതുഹു വഇദാ അമറഹ അതഅതുഹു വഇദാ ഖാബ അൻഹ ഹഫിളതുഹു. ഒരാൾ സൂക്ഷിക്കുന്ന നിക്ഷേപങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായതിനെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് റസൂൽ ചോദിക്കുകയാണ്. ഏതാണത്? അൽമർഅത്തു സ്വാലിഹ, ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണാണത്. ഇദാ നളറ ഇലൈഹ സറതുഹു, അവളിലേക്ക് നോക്കുന്ന പക്ഷം അയാൾ സന്തോഷത്തിലായി മാറും. വൈദ അമറഹ അതഅതുഹു, ഭർത്താവ് എന്തെങ്കിലും കൽപ്പിക്കുകയാണ് എങ്കിൽ അവൾ അതിനെ പൂർണ്ണമായി അനുസരിക്കും. വൈദ ഗാബ അൻഹ ഹഫിളതുഹു, അങ്ങനെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് അയാൾ ഗായിബാകുന്ന സമയത്ത് അവൾ

ഇല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും തനിക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ അയാളോടൊപ്പം ചേർന്ന് നിൽക്കാനും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും ഭർത്താവിനെ കുറിച്ച് പരാതികളും പരിവട്ടവുമായി കഴിയുന്ന പല സ്ത്രീകളുമുണ്ട്. എന്നിട്ട് ചിലപ്പോൾ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും അവർക്കത് വലിയ കാര്യമായി തോന്നിയിട്ടില്ലായിരിക്കാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ വിചാരിച്ച രൂപത്തിലായിട്ടില്ലായിരിക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പരാതികളും പരിവട്ടവുമായി കഴിയുന്നതിന് പകരമായിക്കൊണ്ട് ലഭിച്ചതിൽ തൃപ്തിപ്പെടുകയും ചെറിയ നന്മകൾക്കൊക്കെ നന്ദി കാണിക്കുകയും അതുപോലെ തന്നെ നന്മകളിൽ പ്രോത്സാഹനം നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു വേള അവരെ കൂടുതൽ ഉഷാറാക്കി നന്നാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം നമുക്ക് നല്ലൊരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ വളരെ ഗൗരവപൂർവം പരിഗണിക്കപ്പെടുന്ന, റബ്ബിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന ഒരു അമാനത്തായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവർക്കിടയിൽ പരസ്യപ്പെടുത്തുക എന്നുള്ളത്. ഭാര്യയുടെ പല രഹസ്യങ്ങളും ഭർത്താവിനറിയാം. ഭർത്താവിൻ്റെ ഒരുപാട് രഹസ്യങ്ങളും അദ്ദേഹത്തിൻ്റെതായ പോരായ്മകളുമൊക്കെ ഭാര്യയ്ക്കും അറിയാം. അതൊരിക്കലും സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഉമ്മയോട്, അതല്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠത്തിമാരോട്, അനിയത്തിമാരോട്, മറ്റുള്ളവരോടൊക്കെ പറയുന്ന, അതല്ലെങ്കിൽ മറ്റുള്ളവരോട് തമാശ രൂപേണയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൻ്റെ സംസാരത്തിൻ്റെ ഇടയിലോ ഒക്കെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അത് ആ ഭർത്താവിന് ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രവുമല്ല, അയാളത് വെറുക്കുകയും ചെയ്യുന്നു, മറ്റുള്ളവരെ കറിയുന്നതിനെ വെറുക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കിടപ്പുറ രഹസ്യങ്ങളോ അത്തരത്തിൽ അവരുടേതായ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അറിയരുത് എന്ന് വിചാരിക്കുന്ന, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന, മറ്റുള്ളവർ അറിഞ്ഞാൽ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ എത്ര അടുത്തവരോടായിരുന്നാലും, ഇനി ആ ഭർത്താവിൻ്റെ ഉപ്പയോടോ ഉമ്മയോടോ ആണെങ്കിൽ പോലും പല രഹസ്യങ്ങളും പറയാൻ പാടില്ല എന്നത് പലരും പല സ്ത്രീകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയേണ്ടതല്ല. കാരണം ഇത് പരിഹരിക്കേണ്ടത് ആരാണ്? ഭാര്യയുടെ പ്രശ്നം ഭാര്യയും ഭർത്താവിൻ്റെ പ്രശ്നം ഭർത്താവുമാണ് പരിഹരിക്കേണ്ടത്. അത് മറ്റുള്ള ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ഇങ്ങനെയൊരുള്ള അവസ്ഥയിൽ അവരിങ്ങനെ കേട്ട് ആ ഇവരുടെ അവസ്ഥ ഇന്നതൊക്കെയാണ് എന്ന ഒരു സിമ്പതി അവർക്കുണ്ടാവും എന്നതിലപ്പുറമായി പലപ്പോഴും അവരെക്കൊണ്ട് അത് പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ പരിഹരിക്കാൻ കഴിയാത്തവരുടെ മുന്നിൽ പ്രശ്നം അവതരിപ്പിക്കുന്ന ഒരു ശീലം ഒരിക്കലും ഉണ്ടാവരുത്. പ്രത്യേകിച്ച് തൻ്റെ ഇണയുടെ വിഷയത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട്, അതിന് അടുത്തവരായിരിക്കാം, സ്വന്തം വീട്ടുകാരായിരിക്കാം, പക്ഷേ അവരോടത് പറഞ്ഞതിൻ്റെ പേരിൽ അത് പരിഹരിക്കപ്പെട്ടുകൊള്ളണമെന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെ ഏറ്റവും പക്വമായി ഇടപെടുകയും പക്വതയോടുകൂടെ അത് ആ പ്രശ്നം പരിഹരിക്കാൻ എന്താണോ ഞാൻ ചെയ്യേണ്ടത് എന്ന് ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് അതിനു വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ഒരുപാട് മറ്റുള്ളവരോട് പരാതി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ പലപ്പോഴും ആ വിഷയങ്ങളേറെ വഷളായി പോകുന്ന കാര്യമാണ് നമ്മൾ പൊതുവെ കണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് തൻ്റെ ഇണയുമായി ബന്ധപ്പെട്ടുള്ള ഒന്നിച്ചുള്ള ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ത്രീ 5 നേരം നിസ്കരിക്കുകയും റമദാൻ നോമ്പ് അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ അവളുടെ ചാരിത്രം കാത്തുസൂക്ഷിക്കുകയും ഭർത്താവിന് അനുസരിക്കുകയും ചെയ്താൽ അവൾക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് മുസ്നദ് അഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം സൃഷ്ടിക്കാൻ വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൻ്റെ 21-ാമത്തായത്തിൽ റബ്ബ് പറഞ്ഞത് റബ്ബിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഇണകളായിക്കൊണ്ട് പരസ്പരം സൃഷ്ടിച്ചു എന്നുള്ളത്. അവരിൽ നിന്ന് തന്നെ ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളത്. എന്തിനാണ് അങ്ങനെ സൃഷ്ടിച്ചത്? ലിതസ്കുനു ഇലൈഹ, സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ അവളിലേക്ക് ആ ഭർത്താവ് വന്ന് ഇണങ്ങിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു രൂപത്തിൽ ഭർത്താവിന് വന്ന് ഇണങ്ങിച്ചേരാൻ പറ്റുന്ന രൂപത്തിലുള്ള സൗന്ദര്യത്തിലും അതുപോലെ തന്നെ പ്രകടഭാവങ്ങളിലും സ്നേഹത്തിലും കരുതലിലും അത്തരത്തിലുള്ള ഒരു കെയറിങ് ഒക്കെ ആ ഒരു ഭാര്യയിൽ നിന്ന് ഒരു ഭർത്താവിന് കിട്ടേണ്ടതുണ്ട്. അത് നൽകുന്നുണ്ട് എന്നുള്ളത് ഓരോ ഭാര്യമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന് വേണ്ട രൂപത്തിൽ ഒരുങ്ങി തയ്യാറായി അദ്ദേഹത്തിന് സമാധാനം നൽകുന്ന ഒരു കേന്ദ്രമായി, അയാൾക്ക് അയാളുടെ ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു ഇടമായി കൊണ്ട് ഓരോ ഭാര്യമാരും മാറേണ്ടതുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെ തൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് കേൾക്കാനും ആ കേൾക്കുന്നത് അവൾ

0: അവളുടെ ഭാരം ഇറക്കി വെക്കാനുള്ളൊരു അവസരമാണ് ഞാൻ അവളെ കേൾക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഓരോ ഭർത്താവിനും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളെല്ലാം കൃത്യമായി അറിവ് നുകർന്ന് പഠിക്കുന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും പെരുമാറ്റ മര്യാദകൾ കണ്ടുകൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടായിക്കൊണ്ട് ഒരു ദീൻ പൂത്തുലയുന്ന ഇസ്ലാം വിരിഞ്ഞു നിൽക്കുന്ന ഒരിടമായിക്കൊണ്ട് നമ്മുടെ വീടകങ്ങൾ മാറ്റിയെടുക്കാൻ ഓരോ ഉപ്പമാർക്കും ഉമ്മമാർക്കും ഓരോ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും സാധിക്കും. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നാം ഇതുവരെ കേട്ടത് കിരുനബിയോടൊപ്പം ഭാര്യമാരുടെ ശ്രദ്ധയ്ക്ക് എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് മുഹമ്മദ് ദാനിഷ് സുല്ലമി. അടുത്തതായി വോയിസ് ഓഫ് പീസ് സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസക്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന മുഖ്യമന്ത്രി കസേര എന്ന വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബഷീർ വി പി, സഫ്വാൻ ബറാമി അൽഹിക്കമി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
3: നമുക്കറിയാം കേരളത്തിൽ ചരിത്ര വിജയം നേടിക്കൊണ്ട് യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. റിസൾട്ട്, ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ആരാകണം എന്ന തീരുമാനത്തിലേക്ക് മുന്നണിക്ക് കോൺഗ്രസ്സിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ, അതല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേരത്തെയുള്ള വിജയങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു വലിയ നേട്ടമാണ്, വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ വിജയം നേടിയെടുത്ത ആ ഒരു മുന്നണിക്ക്, അതല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ കോൺഗ്രസ്സിന് ഇതുവരെ മുഖ്യമന്ത്രി ആരാകണമെന്ന ആ ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വിഷമകരമായ അവസ്ഥയാണ് എന്ന് തീർച്ചയായും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിഷയം നമ്മൾ എടുക്കുമ്പോൾ മുതലമേച്ചർ തൊട്ടടുത്ത് അധികാരമേറ്റ ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ കേരളത്തിൻ്റെ മുതലമേച്ചർ ഇതുവരെ തീരുമാനമാക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, തീരുമാനമാകാതെ പോകുന്നതിന് പിന്നിൽ അർഹരും അനർഹരും തമ്മിലുള്ള ഒരു മത്സരം ഈ വിഷയത്തിലുണ്ടോ? എന്താണ് നമുക്കതിനോട് പ്രതികരിക്കാനുള്ളത്?
4: അല്ലെങ്കിൽ ഒരു കാലതാമസമുണ്ടായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ മാത്രം കാലതാമസം ഉണ്ടായിട്ടില്ല. പക്ഷേ പറഞ്ഞു കേൾക്കുന്ന കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്. ഇപ്പം ഇത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചോളം, യു ഡി എഫിനെ സംബന്ധിച്ചോളം അവരുടെ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെയൊക്കെ വിഷയമാണ്, അവർ തീരുമാനിക്കേണ്ട ഇതാണ്. പക്ഷേ ജനങ്ങളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ജനപക്ഷത്ത് നിൽക്കുന്നവരെന്ന നിലയിൽ, നമ്മളെ സംബന്ധിച്ചോളം കാണാനും കേൾക്കാനും പാടില്ലാത്ത ചിലത് കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതികരണം മാത്രമാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ വെച്ചാൽ നമുക്ക് തോന്നിച്ചാൽ ജനങ്ങൾക്കില്ലാത്തൊരു സംശയം പാർട്ടിക്കുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ധാരണയുണ്ട് ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടിക്ക് സംശയം ഉണ്ടാകുന്നതെന്ന് ആണ് ഈ നമുക്ക് മനസ്സിലാവാത്തത്. പിന്നെ പലപ്പോഴും പറയാറുള്ളത് വെച്ചാൽ ഈ കോൺഗ്രസ്സിനെ സംബന്ധിച്ചുള്ളതിൽ നല്ല കവിഞ്ഞ ജനാധിപത്യം ഉള്ളതുകൊണ്ട് തന്നെ മറ്റേ ഈ കേഡർ പാർട്ടികളെ പോലെ എന്താണ് അങ്ങനെ ഉണ്ട് അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയൊന്നുമില്ല, ചർച്ച ചെയ്താണെന്ന്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നീളുന്ന പാർട്ടിക്കൊരു നേതൃത്വമില്ലയോ എന്ന് സംശയം തോന്നിക്കുന്ന, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെയും അനുസരിക്കാത്ത നേതാക്കളുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. എന്തായാലും നമ്മളതിൻ്റെ കോറിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, ഇങ്ങനെ മൂന്ന് പേരാണ് ഈ ഈ നേതൃത്വ സ്ഥാനത്തേക്ക് പിന്നെ മത്സരിക്കുന്നതായി, അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന പേരുകളായിട്ട് കാണുന്നത്. ഇവിടെ ഞാൻ ആദ്യം പറയാൻ ബഷീർ സാറോട് വെച്ചാൽ വളരെ വ്യക്തിപരമായ ഒരു അനാലിസിസിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഇപ്പോൾ നമുക്ക് എൻ്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ സതീശനാണ് വരേണ്ടത്. എൻ്റെ കാരണം മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നു പറയുന്നുള്ളൂ. ഇപ്പോൾ രമേശ് ചെന്നിത്തല, അദ്ദേഹം നേരത്തെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. ചില അദ്ദേഹത്തിൻ്റെ ഭരണപാഠവും ഇത്തരത്തിലുള്ള ഒരു അവസരം ലഭിച്ചാൽ ഏത് രീതിയിലായിരിക്കും അദ്ദേഹം പിന്നെ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചരിത്രപരമായൊരറിവ് ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ആഭ്യന്തരം കൈകാര്യം ചെയ്ത സമയത്ത് ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ടി പി സെൻകുമാറുമായിക്ക് ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾ അത്ര ഹൃദ്യമല്ലാത്തത് ആണ് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് പിന്നെ കഴിയാതെ പോയ ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇതിനേക്കാൾ ഇത്രയൊന്നും തന്നെ ഈ ബി ജെ പിയോ അല്ലെങ്കിൽ ഒന്നും രൂക്ഷമല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ സംഭവിച്ച പറയുന്നത്. പിന്നെ ഇപ്പോൾ കെ സി വേണുഗോപാലിനടുത്ത് ഇവരോടാരും നമുക്ക് വ്യക്തിപരമായിട്ട് പ്രത്യേകിച്ച് ഒരു ദേഷ്യവുമില്ല, ഇവരാരും നല്ല നേതാക്കളല്ല എന്നുള്ള അഭിപ്രായമില്ല, ആര് വന്നാലും നന്നായിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. കെ സിയെ സംബന്ധിച്ചോളം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വവുമായിട്ട് വളരെ അടുത്തു ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു നല്ല സ്ട്രാറ്റജിസ്റ്റാണ്, ഒരു വലിയ സ്ട്രാറ്റജിക് പ്ലെയറാണ് എന്നാണ് പറയുന്നത്. പലപ്പോഴും ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ പിന്നെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ദേശീയ തലത്തിൽ കൂടുതൽ വലിയ ക്രൈസിസുകൾ ഫേസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രൈസിസ് മാനേജറെ കേരളത്തിലാണോ ആവശ്യമുള്ളത് അതോ കേന്ദ്രത്തിലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം കേന്ദ്രത്തിലുണ്ടാവേണ്ടതാണ്. പ്രത്യേകിച്ചും രാഹുലിനൊരു വലങ്കൈയായിട്ട് അദ്ദേഹം നിൽക്കുന്നു എന്നാണ് നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ രാഹുൽ അശക്തനാകുന്ന രൂപത്തിൽ അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് പോരുന്നത് എന്തായാലും നല്ലതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രാറ്റജിക് മെറ്റീരിയൽ ഇൻ്റലിജൻസ് പ്രയോഗിക്കപ്പെടേണ്ട സമയവും സന്ദർഭവും ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹം അവിടെ നിൽക്കുകയാണ്, അദ്ദേഹം ഓർഗനൈസിങ് സെക്രട്ടറിയാണ്. പക്ഷെ നമ്മൾ കാണുക വെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് എത്രത്തോളം വിജയിക്കാൻ പറ്റി. മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഈ കോൺഗ്രസ് എടുത്ത ചില നിലപാടുകൾ കാരണം, ഇപ്പോൾ സമാനമായ ചില നിലപാടുകൾ കാരണം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ പിൽക്കാലത്ത് അധികാരം നഷ്ടപ്പെടാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കേരളം പിടിച്ചതുകൊണ്ട് ഇന്ത്യ പിടിച്ചെടുക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കെ സിയെ പോലെയുള്ള ദേശീയ പ്രാധാന്യമുള്ള ഒരു നേതാവ് ശരിക്കും എന്താണ് ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടത് ദേശീയ തലത്തിലാണെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇനി ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെടുത്തൊരു നിലപാടുണ്ട്, അതെന്താ വെച്ചാൽ എം പിമാരും മത്സരിക്കേണ്ടെന്നുള്ളത്. അത് വ്യക്തമായിരുന്നല്ലോ, അതിനകത്തുള്ള വ്യക്തമായ സന്ദേശം എന്താണ്, അങ്ങനെ ആരെങ്കിലും ഇങ്ങോട്ട് എന്ത് ചെയ്യണ്ടെങ്കിൽ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ട്, വന്നാലോ ഇവിടെ ഒരേ സമയം എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും, ഒരു മത്സരം അതിൻ്റെ പേരിലുണ്ടാവും. ആരെങ്കിലും എം എൽ എ സ്ഥാനം രാജിവെക്കണം, അതിൻ്റെ പേരിൽ വേറൊരു മത്സരം ഉണ്ടാവും. അപ്പോൾ ഒരു രാജ്യത്തിന് ആവശ്യമില്ലാത്ത സാമ്പത്തിക ബാധ്യതകൾ വരുത്തുന്ന, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അങ്ങനെ ഒന്ന് കോൺഗ്രസ് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ കരുതുന്നത്. പിന്നെ നമുക്കറിയാം ഇവരെല്ലാം പഴയ ഗ്രൂപ്പിൻ്റെ ആളുകളാണ്, തിരുത്തൽവാദികളെന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ആളുകളാണ്. കെ സി ആണെങ്കിലും ചെന്നിത്തല ആണെങ്കിലും പഴയ കാർത്തികേയൻ സ്ഥാനങ്ങളും ഒക്കെ സതീശനൊക്കെ. പക്ഷേ നമ്മൾ പിൽക്കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ സതീശൻ എന്തായാലും ആ ഒരു ഗ്രൂപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ വക്താവായി നിലകൊള്ളുന്നത് നമ്മൾ പിന്നീട് കണ്ടിട്ടില്ല. ആ ഒരു വലിയ മാറ്റമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാണുന്നത്. പിന്നെ നമുക്ക് നോക്കിയറിയാം ജനങ്ങളുടെ മാൻഡേറ്റ് ആർക്കാം. ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കേരളം ഒട്ടുക്കും നിറഞ്ഞു നിന്ന അല്ലെങ്കിൽ കേരളത്തിലെല്ലാവരും പ്രതീക്ഷിച്ച ഒരു വ്യക്തി, മുഖ്യമന്ത്രിയാകുമെന്ന് കരുതപ്പെട്ട വ്യക്തി സതീശനാണെന്നതിന് യാതൊരു സംശയവും ഇല്ല. മാത്രമല്ല അദ്ദേഹം കെ സി ഒക്കെ എന്താ വെച്ചാൽ ഞാനതിനില്ല എന്നിവരെ പ്രഖ്യാപിച്ചത് നമ്മൾ കാണാൻ പറ്റും. ഇവിടെ ഞാൻ പറയുന്ന പക്ഷേ ഇതൊക്കെ ഒരു നമ്മൾ എല്ലാവരും കാണേണ്ട കാര്യങ്ങൾ. പക്ഷേ ഞാൻ ഇതിനൊക്കെ പുറത്തുള്ളൊരു കാര്യമാണ് പറയുന്നത്, എന്നുവെച്ചാൽ കോൺഗ്രസ് ഒരു ഐഡിയോളജിക്കൽ ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സി പി എം ഒരു ഒരു പ്രത്യേക ആശയധാരയുടെ അടിസ്ഥാനമാണ്. ബി ജെ പിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻപതിന് വേണ്ടി ഉണ്ടായ പാർട്ടിയാണ്. പിന്നീട് അതിൻ്റെ ഐഡിയോളജി എന്താണ്? ഇവിടെ കോൺഗ്രസ് പിൽക്കാലത്ത് ഫേസ് ചെയ്ത ഏറ്റവും വലിയ ക്രൈസിസ് ഇപ്പറയുന്ന രൂപത്തിലുള്ള ഒരു ഒരു സെക്യുലർ രാഷ്ട്രത്തിൽ നെഹ്റുവിന് ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു, പട്ടേലിന് വേറൊരു രാഷ്ട്രീയം ഉണ്ടാകും, അല്ലെങ്കിൽ നിലപാടുകളിലുണ്ടായിരുന്ന അന്തരം കാരണം കോൺഗ്രസ്സിൽ മൂർച്ഛിച്ചു വന്ന ചില വിടവുകളുണ്ട്. ഈ വിടവുകളിലൂടെയാണ് ബി ജെ പി കയറി വന്നത്. നമ്മുടെ ഒരർത്ഥത്തിൽ മൃദു ഹിന്ദുത്വം എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ടെയില്, ആ ഒരു വാലിൽ പിടിച്ചുകൊണ്ടും എപ്പോഴും കളിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ സീതാറാം കേസരിയെ പോലെ, നമ്മൾ നരസിംഹറാവുവിനെ പോലുള്ളവരൊക്കെ പ്രത്യക്ഷമായി തന്നെ ഈ ഗെയിമിൽ കുറച്ചുകൂടെ പിന്നെ ചാഞ്ഞു. ഈ കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ ഭരണം നഷ്ടപ്പെട്ടത് ഈ ഗെയിം പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇവിടെ കോൺഗ്രസ്സിൽ വിശ്വാസമർപ്പിച്ചിരുന്ന ജനങ്ങൾക്ക് കോൺഗ്രസ്സിൽ വിശ്വാസം നഷ്ടപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റാൻഡില്ലാത്ത, കൃത്യതയില്ലാത്ത, ഒരു നിലപാടുകളില്ലാത്ത അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസ്സിന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇപ്പറയുന്ന ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും അല്ലെങ്കിൽ അടിസ്ഥാന വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുകയും അവരുടെ വിശ്വാസ്യത നേടിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ വിശ്വാസ്യത നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ക്ലാരിറ്റിയോടെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയണം. നോർത്ത് ഇന്ത്യയിൽ ഇന്നും കോൺഗ്രസ്സിന് ഇല്ലാതെ പോകുന്നത് ഇതാണ്. ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് പോലും ആ അർത്ഥത്തിൽ പൂർണ്ണമായൊരു റെപ്രസെൻറ്റേഷൻ സാധ്യമാകുന്നുണ്ടോ എന്നാണ്. ഇവിടെയാണ് ഞാൻ സതീഷിൻ്റെ പ്രസക്തി പറയുന്നത്. നമ്മൾക്ക് സതീഷിൻ്റെ പാസ്റ്റൊന്നും അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അദ്ദേഹം ഒരു ഭയങ്കര ശുദ്ധ രാഷ്ട്രീയം ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കാണുന്ന, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സതീഷനുണ്ട്, ഒരു വി ഡി സതീഷുണ്ട്. ആ സതീഷിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്ക്, ശരീരഭാഷയ്ക്കൊക്കെ അത്രമേൽ ക്ലാരിറ്റി ഉണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയുണ്ട്, എടുക്കുന്ന സ്റ്റാൻഡുകളിൽ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ദുരൂഹതകളൊന്നുമില്ല നമുക്ക്. മാത്രമല്ല, അദ്ദേഹം നന്നായി വായിക്കുന്ന, നല്ല കാഴ്ചപ്പാടുള്ള, വ്യക്തമായ നയനിലപാടുകളുള്ള ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, അദ്ദേഹം ഈ നമ്മൾ കേരളത്തിൽ പലപ്പോഴും എന്താ വെച്ചാൽ ഈ സമ്മർദ്ദ രാഷ്ട്രീയം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമുദായ സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നായർ സമുദായ NSS ആണെങ്കിലും ശരി, SNDP ആണെങ്കിലും ശരി, SDPI ആണെങ്കിലും ശരി, ഒന്നിനും വഴിപ്പെട്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ശത്രുക്കളാണ്. വേറൊരു വാർത്തപ്പോൾ കാന്തപുരം അദ്ദേഹം എന്താണ് എതിരുന്നു. അപ്പോൾ വളരെ കൃത്യമാണ്, അത്തരത്തിലുള്ള സമ്മർദ്ദ ശക്തികൾ കടിപ്പെടാതിരുന്നു. അത് നമ്മൾ കാണിക്കുന്ന, ഇവരൊക്കെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ശത്രുക്കൾ പറയുന്നത് പോലെ ഈ മുസ്ലിം വോട്ടുകൾ കൺസോൾഡിയേറ്റ് പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ഇല്ല, അത് ശരിക്കു പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഇടയിലുള്ള, അല്ലെങ്കിൽ അവരിലെല്ലാമുള്ള സെക്യുലർ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടതാണ്. ആ കൺസോളിഡേഷന് കാരണമായത് ഈ കൃത്യതയാർന്ന നിലപാടുകളാണ്. അതിവിടെ വ്യക്തമായി പറഞ്ഞ രാഷ്ട്രീയക്കാരൻ VD സതീശനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം, ആ അർത്ഥത്തിൽ ഇപ്പോൾ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, വ്യവസായത്തെക്കുറിച്ച്, ഒരു നവകേരളത്തെക്കുറിച്ച്, സെക്യുലറിസത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് നടത്തിയ ഇൻ്റർവ്യൂകളുണ്ട്. അങ്ങനെ ഒരു സാധനം നമുക്ക് ഈ മറ്റു നേതാക്കളിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? ചെന്നിത്തലയോ അല്ലെങ്കിൽ KCU ആരെങ്കിലും സംസാരിച്ചില്ല. അപ്പോൾ അവരുടെ നിലപാടുകൾ എന്താണെന്നുള്ളത് പോലും നമുക്ക് വ്യക്തമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം, നമ്മൾ പിന്തുണയ്ക്കുമ്പോൾ, നമ്മുടെ രാഷ്ട്രീയമായി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, നമ്മൾ അത്രയൊരു നേതാവിനെ ഏറ്റെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ലാന്നർത്ഥം. അപ്പോൾ എന്തായാലും മറ്റെല്ലാവരും അധികാരത്തിൽ വരികയും ഏതെങ്കിലും രീതിയിൽ എന്താണ് പിന്നെ അവരുടെ ക്ഷമതയും ക്ഷമതയില്ലായ്മയൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷമായി ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുന്ന സതീഷിന് അധികാരത്തിൽ വരാനുള്ളൊരു അർഹതയുണ്ട്. ഈ അർഹത കോൺഗ്രസ് നേതൃത്വം വകവെച്ച് കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് പരീക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പം അദ്ദേഹം ഭയങ്കര കാപട്യ കാരണം വാചകടിൻ്റെ ആളോ മാത്രമാണെങ്കിൽ അതും നമുക്കറിയണല്ലോ. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അത്രമേൽ ഇഫക്റ്റീവ് ആയിരുന്ന ഒരാളാണ്. അത് ഇത് നമ്മൾക്ക് ഒരു ഭരണപരിചയമായി, അല്ലെങ്കിൽ ഇതേ ഒരു വ്യക്തതയോടെ, ശുദ്ധതയോടെ ഈ കോൺഗ്രസിൻ്റെ ഉണ്ടാകേണ്ട ഒരു രാഷ്ട്രീയ നിലപാടോടെ അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവിക്ക് അതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഭാവിയിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ജനങ്ങളോടുള്ള ഒരു മാൻഡേറ്റ് നൽകിയ ജനങ്ങളോട് അവർക്ക് ബാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹമാണ് വരേണ്ടത്. ഇത് മറ്റു ഈ KCU ചെന്നിത്തലയോടോ ഉള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് പരീക്ഷിക്കപ്പെടാൻ, ഒരവസരം നൽകപ്പെടാൻ അർഹത VD സതീഷനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്.
1: നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ് സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിലെ തിരഞ്ഞെടുത്ത പ്രസക്ത ഭാഗം. ഒഴിഞ്ഞുകിടക്കുന്ന മുഖ്യമന്ത്രി കസേര എന്ന വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്തത് ബഷീർ VP, സഫ്വാൻ ബറാമി അൽഹിക്കമി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞു ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 125,000 കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്ന സ്മൃതിപദം സത്യസന്ധന്റെ മകൾ സത്യസന്ധ ആയിഷ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹ ക്ലാസ് എടുക്കുന്നത്. സഫ്വാൻ മുഹമ്മദ് അൽ ഹിക്കമി.
3: അൽഹംദുലില്ലാഹി വഹ്ദ, അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറ്റവും പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപഥം എന്ന ഈ എപ്പിസോഡിലൂടെ മുൻഗാമികളായ സഹാബത്തിൻ്റെ ചരിത്രങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെയായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അഥവാ വിശ്വാസികളുടെ ഉമ്മമാരുടെ ജീവിതം നാം അടുത്തറിയാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ റസൂലിൻ്റെ ആദ്യ ഭാര്യയായ, റസൂലിനെ ഏറ്റവും സ്വാധീനിച്ച നമ്മുടെ ഉമ്മ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയെയും രണ്ടാം ഭാര്യ സൗദ ബിൻത് സമ്അ റളിയല്ലാഹു അൻഹയെയും കുറിച്ച് നാം കേട്ടറിയുകയുണ്ടായി. ഇന്ന് നാം സ്മൃതിപഥത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയും അവിടുത്തെ ഭാര്യമാരിൽ ഏക കന്യകയും മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് സലാം പറഞ്ഞവളും സൃഷ്ടികളിൽ ഉത്തമനായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകം വിട്ടുപിരിയുമ്പോൾ അവിടുത്തെ തലഭാഗം തൻ്റെ നെഞ്ചിനും കഴുത്തിനുമിടയിലായിരുന്നു എന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മ ഉമ്മു അബ്ദില്ല ആയിഷ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലേറ്റവും ശ്രേഷ്ഠനായ സത്യസന്ധൻ എന്ന കീർത്തി ലഭിച്ച റസൂലുല്ലാഹിയുടെ ആത്മമിത്രമായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. സത്യസന്ധൻ്റെ മകൾ, സത്യസന്ധ എന്ന അർത്ഥം വരുന്ന സിദ്ദീഖത്തു ബിൻതു സിദ്ദീഖ് എന്നിഷ്ടമുള്ളവരൊക്കെ നമ്മുടെ ഉമ്മയെ വിളിക്കാറുണ്ട്. ഉമ്മു അബ്ദില്ല അഥവാ അബ്ദുള്ളയുടെ ഉമ്മ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് വിളിപ്പേരുണ്ട്. ആ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് തൻ്റെ മരണം വരെ മക്കൾ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കളിലേക്ക് ചേർത്തി ഇന്ന കുട്ടിയുടെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ എന്ന രൂപത്തിൽ പേര് വിളിക്കുന്ന സമ്പ്രദായം അറബികൾക്കിടയിലുണ്ടായിരുന്നു. കുഞ്ഞത്ത് എന്നാണ് അതിന് പറയുക. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രിയ ഭർത്താവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എനിക്കല്ലാതെ അങ്ങയുടെ എല്ലാ ഭാര്യമാർക്കും കുഞ്ഞത്തുണ്ട്. ഫക്തനി ബി ഇബ്നി അബ്ദില്ലാഹി ബിൻ സുബൈർ, തൻ്റെ സഹോദരി അസ്മ റളിയല്ലാഹു അൻഹയുടെ മകൻ അബ്ദുല്ലാഹി ബിൻ സുബൈറിലേക്ക് ചേർത്തിക്കൊണ്ട് അബ്ദുള്ളയുടെ ഉമ്മ എന്ന് നീ കുഞ്ഞത്ത് വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉമ്മു അബ്ദില്ല അഥവാ അബ്ദുള്ളയുടെ ഉമ്മ എന്ന വിളിപ്പേര് നൽകുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നാല് ഭാര്യമാരിൽ ഉമ്മു റഹ്മാൻ ബിൻത് ആമിർ റളിയല്ലാഹു അൻഹ എന്നിവരാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാവ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ആയിഷ റളിയല്ലാഹു അൻഹക്ക് പുറമെ അഞ്ച് മക്കൾ കൂടിയുണ്ട്. അബ്ദുറഹ്മാൻ, അബ്ദുള്ള, മുഹമ്മദ്, അസ്മ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹും ജമീഅൻ എന്നിവരാണ് അവർ. ആയിഷ റളിയല്ലാഹു അൻഹക്ക് തൻ്റെ ഉമ്മയിൽ തുഫൈൽ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു എന്നൊരു സഹോദരൻ കൂടിയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഉമ്മു റഹ്മാൻ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് എന്ന വ്യക്തിയിലുണ്ടായ മകനായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് 8 വർഷം മുമ്പ് അഥവാ പ്രവാചക നിയോഗത്തിന് 5 വർഷങ്ങൾക്ക് ശേഷം മക്കയിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിര സാന്നിധ്യമുണ്ടായിരുന്ന, മാതാപിതാക്കൾ ഇസ്ലാമിക മാർഗദീപമേന്തിയ ഗാർഹികാന്തരീക്ഷത്തിലായിരുന്നു മഹദി വളരുന്നത്. പ്രവാചക നിയോഗത്തിൻ്റെ 10 വർഷങ്ങൾക്ക് ശേഷം അഥവാ ഹിജ്റയുടെ ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹക്ക് 6 വയസ്സ് പ്രായമായിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള മഹദിയുടെ വിവാഹം നടക്കുന്നത്. ഹിജ്റയുടെ 1-ാം വർഷത്തിലോ 2-ാം വർഷത്തിലോ ഒരു ശവ്വാൽ മാസത്തിൽ മദീനയിൽ വെച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി വീട് കൂടുന്നത്. അന്ന് നമ്മുടെ ഉമ്മാക്ക് പ്രായം 9 ആയിരുന്നു. ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മഹദി തന്നെ പറയുന്നത് കാണാം, തസവ്വജനിയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വ അനബിൻ തുസിത്തി സിനീൻ വ അനബിൻ തുസിൻ, എനിക്ക് 6 വയസ്സുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിവാഹം കഴിക്കുകയും 9 വയസ്സായപ്പോൾ വീട് കൂടുകയും ചെയ്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ പത്നിയായി വരുമെന്നത് വിവാഹത്തിന് മുന്നേ അള്ളാഹു റസൂലിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇമാം മുസ്ലിം റഹിമഹുള്ള തൻ്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, 3 രാത്രികളിൽ സ്വപ്നത്തിൽ നിന്നെ എനിക്ക് കാണിക്കപ്പെട്ടു. അതിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പട്ടു തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നിന്നെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഭാര്യയാണ്. എന്നിട്ട് എനിക്ക് നിന്റെ മുഖം വെളിവാക്കി തന്നു. അപ്പോൾ നീയായിരുന്നു അത്. എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെങ്കിൽ അതവൻ നടപ്പിലാക്കും. എല്ലാം തൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് പരിപാലിക്കുന്ന സർവ്വലോക നിയന്താവ് വൈകാതെ തന്നെ ആ തീരുമാനം നടപ്പിലാക്കി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാടിൻ്റെ വേദന വിട്ടുമാറാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൂട്ടിയിരുന്ന തൻ്റെ പ്രവാചക നിയോഗത്തിൻ്റെ 10 വർഷം താങ്ങും തണലുമായി ഉണ്ടായിരുന്ന ഒരാൾ നഷ്ടപ്പെട്ടതിൻ്റെ പകരമായി മറ്റൊരാളെ റസൂലിനാവശ്യമാണെന്ന് മനസ്സിലാക്കിയ മഹദി ഹൗല ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് താങ്കൾ വിവാഹത്തിന് ഒരുക്കമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആരെയെന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശങ്ക നിറഞ്ഞ ചോദ്യത്തിന് മുന്നിൽ ഹൗല റളിയല്ലാഹു അൻഹ രണ്ടുത്തരമാണ് നൽകിയത്. താങ്കളൊരു കന്യകയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ അബൂബക്കറിൻ്റെ മകൾ ആയിഷയുണ്ട്. അതല്ല, ഒരു വിധവയെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കളിൽ വിശ്വസിക്കുകയും താങ്കളുടെ വാക്കുകളെ പിൻപറ്റുകയും ചെയ്യുന്ന സൗദാ ബിന്ത് സുമയ്യയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഹൗലയോട് രണ്ടുപേരെയും കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഹൗല റളിയല്ലാഹു അൻഹ രണ്ടിടങ്ങളിലും പോയി കാര്യം ബോധിപ്പിക്കുന്നത് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ഹൗല റളിയല്ലാഹു അൻഹ ഉമ്മറോമ റളിയല്ലാഹു അൻഹയോട് പറയുന്നത് ഇപ്രകാരമാണ്: അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മയും അനുഗ്രഹവും എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഒരിക്കലും പ്രതീക്ഷിക്കാതെയുള്ള ഹൗല റളിയല്ലാഹു അൻഹയുടെ വരവും ഈ ചോദ്യവും നൽകുന്ന ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ കൈവിടാതെ അതെന്താണെന്ന് ഉമ്മറോമ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ വിവാഹം അന്വേഷിച്ചു കൊണ്ടാണ് എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന ഹൗല റളിയല്ലാഹു അൻഹയുടെ മറുപടി കേൾക്കുമ്പോൾ ഉമ്മർ ഉമാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നത് വരെ കാത്തു നിൽക്കാനാണ് ആവശ്യപ്പെട്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വരികയും ഹൗല റളിയല്ലാഹു അൻഹ കാര്യം അറിയിക്കുകയും ചെയ്തപ്പോൾ മഹാനായ സഹാബി വരും പ്രതികരിച്ചത്, അവൾ അദ്ദേഹത്തിന് യോജിക്കുമോ? റസൂലിന് തൻ്റെ സഹോദരൻ്റെ മകളായിട്ടല്ലേ അവൾ വരിക എന്ന സംശയമായിരുന്നു. ഉടൻ തന്നെ ഹൗല റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആശങ്ക അദ്ദേഹത്തെ ബോധിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു: നീ അദ്ദേഹത്തിലേക്ക് തന്നെ മടങ്ങിച്ചെന്ന് പറഞ്ഞു കൊടുക്കുക, ഞാൻ നിനക്കും നീ എനിക്കും ഇസ്ലാമിൽ സഹോദരന്മാരാണ്, എന്നാൽ നിന്റെ മകൾ എനിക്ക് യോജിക്കുന്നതുമാണ്. അഥവാ ഇസ്ലാമിലെ ആദർശ സാഹോദര്യം ഒരിക്കലും വിവാഹത്തിൽ നിന്നും തടയുന്ന സാഹോദര്യമല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയായിരുന്നു. ഇത് കേട്ടപാടെ മറ്റൊന്നിനും താമസിച്ചു നിൽക്കാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹൗലയോട് കാത്തു നിൽക്കാൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. കാര്യം പിടികിട്ടാതെ നിന്ന ഹൗല റളിയല്ലാഹു അൻഹയോട് ഉമ്മർ ഉമാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുത്തഈബ് ഇബ്നു അദി തൻ്റെ മകന് വേണ്ടി അവളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അള്ളാഹുവാണ് സത്യം, അദ്ദേഹം ഒരു കരാറ് ചെയ്താൽ അത് ലംഘിക്കാറില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുത്തഈബ് ഇബ്നു അദിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മുൽ ഫത്ത കാര്യം കൂടുതൽ എളുപ്പമാകുന്ന രൂപത്തിലൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അലിയോ അബൂ ഖുഹാഫയുടെ പുത്ര, ഞങ്ങളുടെ മകൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചാൽ താങ്കൾ ഉൾക്കൊള്ളുന്നതായ മതത്തിൽ അവനും പ്രവേശിക്കാൻ സാധ്യതയില്ലേ? യാതൊരു സംശയവുമില്ലാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അത് അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മറ്റു കൂടുതൽ ചർച്ചകളൊന്നും തന്നെ ആവശ്യമില്ലാതെ ആ കരാർ അവിടെ ഇല്ലാതാകി. മടങ്ങി വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത എന്നാൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തീരുമാനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതമറിയിക്കാൻ ഹൗല റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. പിന്നീട് അധികം വൈകാതെ തന്നെ തൻ്റെ പ്രിയമകളെ, തന്നേക്കാൾ സ്നേഹിക്കുന്ന, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതനായ ആ മഹാവ്യക്തിത്വത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തു. ഉമ്മുൽ മുഅ്മിനീൻ സൗദാ ബിൻത് സുമയ്യ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിന് ശേഷമായിരുന്നു ഈ വിവാഹമെന്നാണ് അധിക ചരിത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ വിവാഹത്തെ ചൊല്ലി ഇസ്ലാമിനെയും തിരുദൂതനെയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഇസ്ലാം വിരോധം പേറി നടക്കുന്ന ആളുകളും ഇത്തരം ആക്ഷേപങ്ങളെ പ്രതിരോധിക്കുക എന്ന മട്ടിൽ മഹദിയുടെ പ്രായത്തിൽ തിരുത്തലുകൾ വരുത്താൻ ശ്രമിക്കുന്നവരും തൊട്ടുമുമ്പ് പറഞ്ഞ ഹദീസ് ഒന്ന് മനസ്സിരുത്തി കേൾക്കാൻ തയ്യാറായാൽ തന്നെ ഹൃദയത്തിൽ കളങ്കമില്ലാത്തവന് വാസ്തവം ബോധ്യപ്പെടുന്നതാണ്. തൻ്റെ വയസ്സ് വിവാഹ സമയത്ത് 6 ആയിരുന്നു എന്നും റസൂലിൻ്റെ കൂടെ പോകുമ്പോൾ 9 ആയിരുന്നു എന്നും പറയുന്ന നമ്മുടെ ഉമ്മ ഒരിക്കലും അതൊരു കൈപ്പേറിയ അനുഭവമായിട്ടല്ല നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മറിച്ച് അത് തീർത്തും ആ കാലത്തെയും ദേശത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് സാധാരണമായതാണെന്നതിനെ കൂടുതൽ വ്യക്തമാക്കി തരുന്നതാണ്. ഹൗല റളിയല്ലാഹു അൻഹ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹാന്വേഷണം എത്തിയപ്പോൾ ഉമ്മു ഉമാർ റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി, അഥവാ മുത്തഈബ് ഇബ്നു അദി തൻ്റെ മകന് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയെ അതിനു മുന്നേ പറഞ്ഞു വെച്ചിരുന്നു എന്നതാണ്. വാസ്തവത്തിൽ വിവാഹം കഴിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ആയിഷ റളിയല്ലാഹു അൻഹക്കോ രണ്ടുപേരുടെയും കുടുംബങ്ങൾക്കോ ഇനി പോട്ടെ റസൂലിൻ്റെ ഓരോ കുറ്റവും കുറവും കണ്ടെത്തി നടന്നിരുന്ന അന്നത്തെ ശത്രുക്കൾക്ക് പോലും അത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കാൻ അന്നുണ്ടായിരുന്നില്ല എന്നത് ഇത്തരത്തിലുള്ള ചർച്ചകൾ തീർത്തും അനാവശ്യമാണെന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. വിവാഹത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നും ഒരനിഷ്ടകരമായ നിമിഷങ്ങൾ പോലും ഉണ്ടായതായി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും പറയുന്നില്ല. പ്രായവ്യത്യാസത്തിൻ്റെയോ തന്നെ നിർബന്ധിച്ച് മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചതിൻ്റെയോ ഒരംശം പോലും ഉൾക്കൊള്ളുന്ന പരാമർശങ്ങളോ പരാതികളോ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടവരിൽ ഒരാളായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ആ മഹനീയ ദാമ്പത്യ ജീവിതം പഠിക്കുമ്പോൾ തമാശയും കളിയും സൗന്ദര്യ പിണക്കവും വാശിയും സ്നേഹവും പരിഗണനയും നിറഞ്ഞ ഉദാത്ത മാതൃകയുള്ള ഒരു കുടുംബത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക. വിവാഹത്തിന് ശേഷം റസൂലിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് തൻ്റെ കൂട്ടുകാരികളുമായി മഹദി കളിക്കാറുണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹിമുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരുമ്പോൾ തൻ്റെ കൂടെ കളിക്കാറുണ്ടായിരുന്ന കൂട്ടുകാരികൾ റസൂലിൽ നിന്നും ഓടിയൊളിക്കുമായിരുന്നു. എന്നാൽ അവിടുന്ന് അവരെയെല്ലാം തൻ്റെ അടുക്കലേക്ക് തന്നെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് തരാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ മദീനത്തെ പള്ളിയിൽ അബസീനിയക്കാരായ കുറച്ചാളുകൾ തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ചില അഭ്യാസമുറകൾ കാഴ്ചവെച്ചപ്പോൾ എനിക്കത് കാണുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തൻ്റെ വസ്ത്രം കൊണ്ട് എൻ്റെ മുറിയുടെ പടിയിൽ വാതിൽക്കൽ എന്നെ മറച്ചു പിടിച്ചു തന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹുവിനെ പറയുകയാണ്, ഞാൻ അവിടെ നിന്ന് പോരുന്നത് വരെ റസൂൽ എനിക്ക് മറ പിടിച്ച് നിന്നു തന്നു എന്നും എന്നെപ്പോലെ ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വിനോദങ്ങൾ ഇഷ്ടമാണെന്നത് റസൂലിന് അറിയാമായിരുന്നു എന്നും മറ്റേ റിപ്പോർട്ടിൽ മഹദി കൂട്ടിച്ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായത്തെയും ഇഷ്ടത്തെയും ഒക്കെ റസൂൽ ഏറെ പരിഗണിച്ചിരുന്നു എന്നതാണ് ഈ ഹദീസുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റൊരിക്കൽ ഒരു യാത്രാവേളയിൽ റസൂലിൻ്റെ കൂടെ സഹയാത്രികയായി ഭാര്യമാരിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അവസരം കിട്ടിയ സന്ദർഭത്തിൽ തൻ്റെ കൂടെയുള്ള സ്വഹാബിമാരോട് മുന്നോട്ടു പോകുവാൻ റസൂൽ ആവശ്യപ്പെടുന്നുണ്ട്. ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ടമത്സരം നടത്തുകയാണ്. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനെ ഓടി പരാജയപ്പെടുത്തുന്നുണ്ട്. അന്ന് മഹദി ചെറുപ്രായമായിരുന്നു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഇതേ രൂപത്തിലൊരു അവസരം ലഭിച്ചപ്പോൾ സ്വഹാബികളോട് മുമ്പിൽ പോകുവാൻ ആവശ്യപ്പെടുകയും മഹദിയുമായി മത്സരം നടത്തുകയും ചെയ്യുന്നുണ്ട്. അന്ന് മഹദി അല്പം കൂടിയും തടിച്ച ശരീരം പുഷ്ടിപ്പെട്ട രൂപത്തിലായിരുന്നു. പണ്ട് മത്സരിച്ച് റസൂലിനെ പരാജയപ്പെടുത്തിയത് ആയിഷ റളിയല്ലാഹു അൻഹ മറന്നിട്ടുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ തനിക്ക് വയ്യ എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ തൻ്റെ കൂടെ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തുന്നുണ്ട്. ശേഷം ഇത് അന്നത്തേതിന് പകരമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. എത്ര രസകരമായിരുന്നു അവർ തമ്മിലുള്ള ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ നമ്മുടെ ഉമ്മയോട് പറയുന്നുണ്ട്, നീ എന്നോട് ഇഷ്ടത്തിലാണോ അതോ ദേഷ്യത്തിലാണോ എന്ന് എനിക്കറിയാൻ കഴിയും. അതെങ്ങനെയെന്ന ഉമ്മയുടെ ചോദ്യത്തിന് ഇപ്രകാരമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തത്, നീ എന്നോട് ഇഷ്ടത്തിലാണെങ്കിൽ മുഹമ്മദിൻ്റെ റബ്ബ് തന്നെയാണ് സത്യമെന്നും നീ എന്നോട് ദേഷ്യത്തിലാണെങ്കിൽ ഇബ്രാഹീമിൻ്റെ റബ്ബ് തന്നെയാണ് സത്യമെന്നുമല്ലേ പറയാറുള്ളത്. അതേ റസൂലെ, അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങളുടെ പേര് മാത്രമാണ് ആ സന്ദർഭത്തിലും ഉപേക്ഷിക്കാറുള്ളൂ. ദേഷ്യത്തിലാണെങ്കിലും ശരി, എൻ്റെ ഹൃദയത്തിൽ നിന്നും അങ്ങയെ മാറ്റി നിർത്താൻ എനിക്ക് സാധ്യമല്ല എന്ന ഒരു ഭാര്യയുടെ സ്നേഹാർദ്ദമായ വാക്കുകൾ സത്യത്തിൽ അവർക്കിടയിലെ ഇഷ്ടത്തെയും സ്നേഹത്തെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലിൻ്റെ വീട്ടിലേക്ക് അനുവാദം ചോദിച്ച് കയറി ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഉടനെ അല്പം ഗൗരവത്തോടെ തന്നെ അദ്ദേഹം തൻ്റെ മകളുടെ നേരെ, ഉമ്മ റോമാൻ്റെ മകളെ, നീ അള്ളാഹുവിൻ്റെ ദൂതനോട് ഒച്ച വെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ഞെടുത്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ തടയിടുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയപ്പോൾ തൻ്റെ ഭാര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് നീ കണ്ടില്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വീണ്ടും കടന്നു വന്നപ്പോൾ അവരിരുവരും തമാശയിലായിരുന്നു. നിങ്ങളുടെ തർക്കത്തിലും സന്തോഷവേളയിലും എന്നെ കൂടി ഉൾപ്പെടുത്തുമോ റസൂലേ എന്നായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി. സ്വാഭാവികമായ സൗന്ദര്യ പിണക്കങ്ങളും അസ്വാരസ്യങ്ങൾക്കും അപ്പുറം അല്പനേരത്തേക്ക് പോലും നീണ്ടു നിൽക്കാത്ത തർക്ക സംസാരങ്ങളായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ഭാര്യമാർക്കിടയിൽ പോലും കൃത്യമായി നീതി പാലിക്കാൻ ഏറെ സൂക്ഷ്മത പുലർത്തിയിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മറ്റു ഭാര്യമാരിൽ ഇല്ലാത്ത ഒരിഷ്ടവും അടുപ്പവും ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹിമുള്ള ഉദ്ധരിച്ചൊരു ഹദീസിൽ റസൂലിൻ്റെ ഭാര്യമാർക്കിടയിൽ നടന്നൊരു സംഭവത്തെ ഉദ്ധരിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉണ്ടായിരുന്ന ഇഷ്ടം മുസ്ലിമീങ്ങൾക്ക് അറിയാമായിരുന്നത് കൊണ്ട് തന്നെ റസൂലിന് നൽകുന്ന സമ്മാനങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ റസൂൽ രാത്രി നിൽക്കുന്ന ദിവസങ്ങളിൽ നൽകാൻ പലരും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്ന റസൂലിൻ്റെ മറ്റു ഭാര്യമാർ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ റസൂലിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദൂതന് സമ്മാനം നൽകുന്നുണ്ടെങ്കിൽ ഏതു ഭാര്യയുടെ വീട്ടിലായാലും ശരി അത് നൽകുക എന്ന് റസൂൽ ജനങ്ങളോട് പറയണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ കാര്യം പറഞ്ഞ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പ്രതികരിച്ചില്ല. റസൂലിൻ്റെ പ്രതികരണം കിട്ടുന്നതുവരെ 2-3 തവണ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ റസൂലിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷയുടെ വിഷയത്തിൽ നീ എന്നെ ഉപദ്രവിക്കരുത്, കാരണം ആയിഷയുടെ വിരിപ്പിലല്ലാതെ ഒരു ഭാര്യയുടെ വിരിപ്പിലും ഞാനിരിക്കുമ്പോൾ എനിക്ക് വഹ്യ ലഭിച്ചിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, റസൂലെ, ഞാൻ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയതിൽ അള്ളാഹുവോട് തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ ദൗത്യത്തിൽ നിന്നും പിന്മാറി. അവർ അടുത്തതായി റസൂലിൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സമീപിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് തങ്ങളുടെ ഭാര്യമാർ അബൂബക്കറിൻ്റെ മകളിൻ്റെ വിഷയത്തിൽ നീതി പാലിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയമകളോട് പറഞ്ഞത് വളരെ സ്നേഹത്തോടെ, പൊന്നുമോളെ, എനിക്കിഷ്ടമുള്ളത് നിനക്കും ഇഷ്ടമല്ലേ എന്നായിരുന്നു. തിരിച്ചൊന്നും പറയാനില്ലാതെ സമ്മതിച്ചുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയും മടങ്ങി. മൂന്നാമതായി അവർ റസൂലിൻ്റെ ഭാര്യമാരിൽ ഒരാളായ സൈനബ് ബിൻത് ജഹ്ഷിനെ അയച്ചു. മഹദി റസൂലിങ്കൽ വന്നുകൊണ്ട് അല്പം കാർക്കശ്യോടത്തോടെ തന്നെ കാര്യം വിശദീകരിച്ചു. തൊട്ടടുത്തിരുന്ന് എല്ലാം കേൾക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ തനിക്ക് മറുപടി പറയാനുള്ള അനുവാദം ലഭിക്കുമോ എന്ന പ്രതീക്ഷയോടെ റസൂലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. റസൂലിൻ്റെ അനുവാദം ലഭിച്ചതും സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞ കാര്യത്തെ വളരെ സമർത്ഥമായി എതിർക്കുകയും മറുപടി പറയുകയും അവരുടെ വാദത്തെ പൊളിക്കുകയും ചെയ്തു. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവൾ അബൂബക്കറിൻ്റെ മകളാണ് എന്ന്. സ്ത്രീകൾക്കിടയിൽ പ്രത്യേകിച്ചും ഭാര്യമാർക്കിടയിൽ ഉണ്ടായേക്കാവുന്ന അല്ലറ ചില്ലറ സംസാരങ്ങൾ മാത്രമാണ് നമ്മുടെ ഉമ്മമാർക്കിടയിൽ അന്നുണ്ടായത്. എന്നാൽ അതിനിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു അനീതിയും കാണിക്കാതെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയിരുന്ന സ്ഥാനവും മഹിമയും ആണ് ഈ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം പട്ടിൽ പൊതിഞ്ഞ് റസൂലിന് കാണിച്ചു കൊടുത്ത പ്രത്യേകമായി സലാം പറഞ്ഞ മറ്റു ഭാര്യമാരുടെ കൂടെ ആകുമ്പോളില്ലാതെ തൻ്റെ കൂടെ മാത്രം റസൂലിന് വഹ്യുമായി ജിബ്രീൽ കടന്നു വന്നിരുന്ന നമ്മുടെ ഉമ്മയുടെ ജീവിതം കൂടുതൽ അടുത്തുപറയുവാനും അവരെ അങ്ങേയറ്റം സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
2: നാം ഇതുവരെ കാതോർത്തത് സ്മൃതിപഥം. സത്യസന്ധന്റെ മകൾ സത്യസന്ധ ആയിഷ ബിൻത് അബീബക്കർ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നാം കേട്ടത് അവതരിപ്പിച്ചത് സഫ്വാൻ മുഹമ്മദ് അൽ ഹിക്കമി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പേസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് റിയാദുസ് സ്വാലിഹീൻ. റിയാദുസ് സ്വാലിഹീനിൽ അഷ്റഫ് സൽഫി വാണിയമ്പലം സംസാരിക്കുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള പ്രത്യേകം സൂറത്തുകളും ആയത്തുകളുടെയും മഹത്വങ്ങൾ വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ, ശ്രേഷ്ഠമായ, അഅലമും അഫ്ദലുമായിട്ടുള്ള ആയത്ത് ആയത്തുൽ കുർസിയാണ്. അതിൻ്റെ പ്രത്യേകതയും മഹത്വങ്ങളും വിശദീകരിക്കുമ്പോൾ ആയത്തുൽ കുർസിയിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി 10 കാര്യങ്ങൾ ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ 5 കാര്യങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയുണ്ടായി. 6, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫുഹും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടേതായ പ്രത്യേകതകൾ, അവൻ്റെ സിഫാത്തുകൾ, അവന് മാത്രമായിട്ടുള്ള, അവനെക്കുറിച്ച് മാത്രം പരാമർശിക്കുന്ന കാര്യങ്ങളാണ് ആയത്തുൽ കുർസിയിലുള്ളത്. അതിൻ്റെ പേര് പോലെ തന്നെ അത് അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അവൻ്റെ അളമത്തിനെയും കുദറത്തിനെയും ഖുവ്വത്തിനെയും എല്ലാമാണ് അറിയിക്കുന്നത്. യഅലമു, അള്ളാഹു അറിയുന്നു, മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതിനെയും പിമ്പിലുള്ളതിനെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു. ഇത് ദലീലുൻ അലാ ഇഹാത്തത്തി ഇൽമിഹി ബി ജമീഇൽ കായിനാത്ത്. എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം എല്ലാത്തിൻ്റെയും അറിവ്, ഇൽമ് അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലാണ്. മാളിഹ വ ഹാദിരിഹ ഇപ്പം മുസ്തഖബിലിഹ, അതിൻ്റെ കഴിഞ്ഞതും അതിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നവരാണ്. അവർ ചെയ്യാൻ പോകുന്നത്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ചെയ്തു കഴിഞ്ഞത് മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഇൽമ് എന്നത്, സഹോദരങ്ങളെ, അത് വിശാലമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അറിയാതെ ഇവിടെ ഈ ലോകത്ത് യാതൊന്നും സംഭവിക്കുന്നില്ല എന്നത് നാം മനസ്സിലാക്കണം. വഇന്ദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹ ഇല്ലാ ഹുവ. അദൃശ്യങ്ങളുടെ ഖജനാവുകൾ, താക്കോലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അള്ളാഹു അല്ലാതെ അത് മറ്റൊരാളും അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബരി വൽ ബഹർ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും എന്ന് പറയുന്നത് പോലെ തന്നെ കടലിലും കരയിലുമുള്ളതെല്ലാം, യഅലമു മാ ഫിൽ ബരി വൽ ബഹർ, സമുദ്രത്തിലും കരയിലുമുള്ളതും എല്ലാം അവനറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ. ഒരു ഇല പോലും ഒരു മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നില്ല അള്ളാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞിട്ടല്ലാതെ. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർള്, ഭൂമിയുടെ ഇരുട്ടിൽ ഒരു ധാന്യവുമില്ല. വലാ റുത്ബിൻ വലാ യാബിസിൻ, പച്ചയായതോ ഉണങ്ങിയതോ ആയ യാതൊന്നുമില്ല. ഇല്ലാ ഫീ കിതാബി മുബീൻ, വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടില്ല എന്നത്. അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാതെ യാതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല, നടക്കുന്നില്ല. എല്ലാം അറിയുന്നവൻ, അലീം എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകത. അവൻ്റെ ഇൽമ് അത് എല്ലാം അറിയുന്നവനാണ്. മനുഷ്യന്മാർ അല്ലെങ്കിൽ അവൻ്റെ സൃഷ്ടികൾ, അവരുടെ അറിവ്, ഇൽമ് അതിന് ലിമിറ്റുണ്ട്, പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ എല്ലാം അറിയുന്നവനാണ്. അതാണ് അലീമാണ്, ആലിം, അല്ലാമ, അല്ലാമുൽ ഖുയൂബ്, അദൃശ്യങ്ങളൊക്കെ അറിയുന്നവൻ, ആലിമും അല്ലാമായിട്ടുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അത് നമ്മൾ പ്രത്യേകം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അള്ളാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനെക്കുറിച്ചും അറിയുന്നവനാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. അള്ളാഹു യഅലമു ഫീ സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ അറിയും. അള്ളാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അല്ലാഹ് എല്ലാം അറിയുന്നവനാണ്. വക്കുന്നാ ബിക്കുല്ലി ഷൈൻ ആലിമീൻ, നമ്മളെല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവരാണ്. അത് ഡീറ്റെയിലായിട്ടും അതിൻ്റെ മൊത്തത്തിലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ. ഈ ഭൂമി ലോകത്ത് ഒരു ജീവിയുമില്ല, അതിൻ്റെ റിസ്ഖ് അള്ളാഹു ഏറ്റെടുത്തിട്ടല്ലാതെ. അതിൻ്റെ ചെന്നു ചേരുന്ന സ്ഥാനം, അത് എത്തിപ്പെടുന്ന സ്ഥാനം എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസ വമാ തഗീദുൽ അർഹാം വമാ തസ്ദാദു വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. ഗർഭാശയങ്ങളിലുള്ളതിനെക്കുറിച്ച്, എന്താണ് വഹിക്കുന്നത്? ആലിമുൽ ഗൈബി വശഹാദ, അള്ളാഹു ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്നവനാണ്. ഒരണുമണി തൂക്കം ആകാശഭൂമികളിൽ എവിടെയായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതാല അതറിയുന്നു, അത് കൊണ്ടുവരുന്നു. അതാണ് അവൻ്റെ ഇൽമ്, അള്ളാഹുവിൻ്റെ ഇൽമ്, അവൻ്റെ മഹത്വം. അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർദ്, നിങ്ങൾക്കറിയില്ലേ അള്ളാഹു ആകാശഭൂമികളിലുള്ളതെല്ലാം അറിയുന്നു എന്ന്? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വല്ലാഹു യഅലമു മാ തുസിറുന വമാ തുഅലിനു, നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും ഒക്കെ അറിയാം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞാൽ നടക്കാനിരിക്കുന്നതും വരാനിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും എല്ലാം. യഅലമു ഖാഇനത്തുൽ അയുൻ വമാ തുഖ്ഫി സുദൂർ, അവരുടെ കട്ടുനോട്ടങ്ങൾ, കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതാലയാണ്. മനസ്സുകൾ മന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല അറിയുന്നു എന്നാണ്. എല്ലാം അള്ളാഹുവിൻ്റെ ഖജനാവിൽ കൃത്യമായി ഉണ്ട് എല്ലാത്തിനെക്കുറിച്ചും അറിവ്. അലാ യഅലമു മൻ ഖലഖ വഹുവ ലത്തീഫുൽ ഖബീർ, എത്രത്തോളം ലത്തീഫുൽ ഖബീർ, സൂക്ഷ്മജ്ഞാനം. അള്ളാഹുവിൻ്റെ ഇൽമു എന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ്. യാതൊന്നും വിട്ടുപോകാത്ത വിധത്തിൽ പൂർണ്ണമായ ഇൽമു. ഇൽമു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യം എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ഇദ്റാക്കുഷൈ, ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹ്മഹുള്ളാഹി വിശദീകരിച്ചത് കാണാം. ഇൽമെന്ന് പറഞ്ഞാൽ ഇദ്റാക്കുഷൈ അലാമാ അലൈഹി ഇദ്റാക്കൻ ജാസിമൻ, ഒരു കാര്യം എങ്ങനെയാണുള്ളത് അത് പൂർണ്ണമായി ഗ്രഹിക്കുക, അതാണ് ഇൽമ്. ആ ഒരു പൂർണ്ണമായ അറിവ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലുണ്ട്. വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ, അള്ളാഹുവിനെല്ലാം അറിയാം, നിങ്ങൾക്കറിയുകയില്ല. അതാണ്, നിങ്ങൾ വലിയ ആളുകളാവേണ്ടതില്ല. ഫലാ തുസക്കു അംഫുസക്കും, നിങ്ങൾ സ്വന്തത്തെ പുകഴ്ത്തേണ്ടതില്ല. വഹു ആലം വിമാനിത്തക്ക, അള്ളാഹ്ക്കാണ് ആരാണ് തഖവയുള്ളവൻ തഖവയുള്ളവനെന്ന് കൃത്യമായി അറിയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആറാമത്തത് അതാണ്. ഏഴാമത്തത് വലാ യുഹൈത്തു നബിഷൈഇ മിൻ ഇൽമിഹി ഇല്ലാ ബിമാഷ, അവൻ്റെ ഇൽമിൽ നിന്ന് അള്ളാഹ് ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും അവരുടമപ്പെടുത്തുകയില്ല. അതായത് ലാ യത്തലിഉ അഹദു മിൻ ഇൽമില്ലാഹി അലാ ഷൈഇൻ, അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് ഒരാളും തന്നെ ഒരു കാര്യവും അത് അറിയുകയില്ല. ഇല്ലാ ബിമാ അഅലമഹുല്ലാഹു അസ്സ വജൽ വ അത്ലാഹു അലൈഹി, അള്ളാഹു അയാൾക്കത് കാണിച്ചു കൊടുക്കുകയോ അറിയിച്ചു കൊടുക്കുകയോ ചെയ്താലല്ലാതെ ഒരാളും തന്നെ യാതൊന്നും അറിയുകയില്ല. അത് എത്തി നോക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. അതാണ് വലാ യുഹീതുന ബിഹി ഇൽമ, അള്ളാഹുവിൻ്റെ ഇൽമിനെക്കുറിച്ച് വലയം ചെയ്യുന്ന അവൻ്റെ കാര്യങ്ങൾ അറിയുന്ന ആരുമില്ല. സഹോദരങ്ങളെ, അത് നമ്മൾ മനസ്സിലാക്കുക. ഒരാൾക്കും ഒന്നുകൊണ്ടും, ഒരു സ്വാധീനം കൊണ്ടും, പണം കൊണ്ടോ, ശക്തി കൊണ്ടോ, പവർ കൊണ്ടോ ഒന്നും അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് നേടിയെടുക്കാനോ കരസ്ഥമാക്കാനോ സാധ്യമല്ല. ഒരാൾക്കും വലാ മലക്കുൻ മുഖറബ് വലാ നബിയുൻ മുർസൽ, നിയോഗിക്കപ്പെട്ട പ്രവാചകനോ അള്ളാഹുവിൻ്റെ അടുത്ത മുഖറബീങ്ങളായ മലക്കുകൾക്കോ ഒരാൾക്കും തന്നെ സാധ്യമല്ല. അള്ള എന്താണോ അറിയിച്ചു കൊടുക്കുന്നത് അത് മാത്രമേ ഏതൊരാൾക്കും അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഏഴാമത്തത്. എട്ടാമത്തെ ഇതിലെ വിശേഷണം വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കുർസി ആകാശഭൂമികളെ വിശാലമാക്കിയിരിക്കുന്നു എന്ന്. വിശാലമായിട്ടാണ് അള്ളാഹുവിൻ്റെ കുർസിയെ സംബന്ധിച്ച് ഈ ആയത്തുൽ കുർസി എന്ന് പേര് വരാൻ തന്നെ കാരണം ഇതിൽ ആ ഒരു പദം നമുക്കിവിടെ കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ കുർസിയെ സംബന്ധിച്ച്. സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൽ കുർസിയു മൗദിഉൽ ഖദമൈൻ, അള്ളാഹുവിൻ്റെ പാദം വെക്കുന്ന സ്ഥലമാണ് കുർസി. വൽ അർശു ലാ യഖ്ദിറു അഹദുൻ ഖദറുഹു, അർശിൻ്റെ ഖദർ അത് കണക്കാക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് തന്നെ കാണാം, ലൗ അന്ന സമാവാതി സബ്അ വൽ അർദീന സബ്അ ബുസ്സിത്തിന സുമ്മ ബുസ്സിൽന ബഅളുഹുന്ന ഇലാ ബഅദ് മാ കുന്ന ഫീ സഅത്തിൽ കുർസി, ആകാശ ഏഴാകാശങ്ങളും ഏഴ് ഭൂമികളും എല്ലാം പരത്തി വെക്കപ്പെട്ടാലും ശരി ആ ഒരു കുർസീനോളം എത്തുകയില്ല. എത്രത്തോളം എന്നല്ലാതെ, ഇല്ലാ ബി മൻസിലത്തിൽ ഹൽക്ക ഫിൽ മഫാസ, ഒരു മരുഭൂമിയിലൊരു ചെറിയ ഒരു റിങ് ഒരു മോതിരം ഇട്ടാൽ എത്രത്തോളം ഉണ്ടാവും അതേപോലെ ഉണ്ടാവുകയുള്ളൂ ഈ ഭൂമിയും ഏഴ് ഭൂമിയും ഏഴാകാശമൊക്കെ. എത്രത്തോളം വിശാലമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കുർസി എന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കുർസിയിൻ്റെ മഹത്വം. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, ഈ ഒരു ജുംലയാണ്, ഈ ഒരു വാക്കാണ് ഇങ്ങനെ ആയത്തുൽ കുർസി എന്ന് പേര് ലഭിക്കാൻ കാരണമായിട്ടുള്ളത് എന്ന്. അപ്പോൾ അർഷ് എന്നുള്ളത് കുർസിയിനേക്കാളും വലുതാണ്. അർഷ് എന്നത് വിശുദ്ധ ഖുർആനിൽ 21 പ്രാവശ്യം വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വൽ അർഷു ലഹു ഹംലത്തു മിൽ മലായിക്ക, മലക്കുകൾ ഇങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അർഷ്, അത്യുന്നതയിലാണ്. റഹ്മാനു അലൽ അർഷിസ്തവ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അർഷിലാണ്. അപ്പോൾ കുർസി എന്നുള്ളത് അള്ളാഹുവിൻ്റെ പാദങ്ങൾ വെക്കുന്ന സ്ഥലം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദുറിനോട് പറയുന്നുണ്ട്, മസ്സമാവാതു സബ്ഉ മഅൽ കുർസി, ഇല്ല കഹൽക്കത്തിൻ മുൽക്കാത്തിൻ ബി അർദി ഫലാത്തിൻ, ഒരു മരുഭൂമിയിൽ ഒരിങ്ങനെ റിങ് ഒരു മോതിരമിട്ടാൽ, ഏഴാകാശങ്ങളും കുർസിയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അത്രത്തോളമായിരിക്കും ഒരു റിങ്ങിൻ്റെ, ഒരു മോതിരത്തിൻ്റെ അത്ര വലിപ്പേ ആകാശങ്ങൾക്ക് ഭൂമികൾക്ക് ഉണ്ടാവുകയുള്ളൂ. കുർസി അതിനേക്കാളും ആ ഒരു മരുഭൂമി എത്ര വിശാലമാണോ അത്രത്തോളമാണ്. അതേപോലെ തന്നെ വഫദലുൽ അർശി അലൽ കുർസി, കുർസിയിനെയും അർശിനെയും തമ്മിൽ ആ അർശിൻ്റെ ശ്രേഷ്ഠത, കഫദലുൽ ഫലാത്ത് അലൽ ഹൽക്ക, ആ ഒരു ഒരു ഒരു റിങ് മോതിരം, അതും ആ മരുഭൂമിയും എത്രത്, ആ ഹൽക്ക ആ ഒരു റിങ്, അതാണ് കുർസീൻ്റെ വലിപ്പം. ആ മരുഭൂമി എത്രത്തോളമുണ്ടോ അത്രയാണ് അർശിൻ്റെ വലിപ്പം. അപ്പം അത്രത്തോളം സഹോദരങ്ങളെ വിശാലമായിട്ടുള്ളതാണ് അള്ളാഹുവിൻ്റെ അർശും കുർസിയുമെല്ലാം. ഒക്കെ വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒൻപതാമതായി വലായ ഊദുഹു ഹൈഫുലുഹുമ, അതിൻ്റെ സംരക്ഷണം ആ ആകാശഭൂമികളുടെ ആ അർശിൻ്റെയും കുർസിയുടെയും ഒന്നും സംരക്ഷണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലാ യുസ്ഖിലുഹു, ഒരു പ്രയാസമുള്ള കാര്യമല്ല, ഭാരമുള്ള കാര്യമല്ല. ആകാശഭൂമികളുടെ ഹൈഫുൽ, അതിലുള്ളതിൻ്റെയും എല്ലാം അള്ളാഹുവിന് സഹിലാണ്, യസീറാണ്, എളുപ്പമാണ്. വഹുവൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വയം നിലനിൽക്കുന്നവനാണ്. റഖീബു അലാ ജമീഇൽ അഷ്യ, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന, റഖീബായിട്ടുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നൊന്നും ഹൈഡായി പോവുകയില്ല, മറഞ്ഞു പോവുകയില്ല, മറന്നു പോവുകയില്ല. എല്ലാം അള്ളാഹുവിന് നിസ്സാരമായ കാര്യമാണ്. എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ മുത്തവാദിഅത്തുൻ ദലീലത്തുൻ സഗീറത്തുൻ, എല്ലാം ചെറുതാണ്, നിസ്സാരമാണ്. മുഹ്താജത്തുൻ ഫഖീറ, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എല്ലാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു അങ്ങേയറ്റത്തെ റിച്ച്, അള്ളാഹു ധന്യനാണ്. മാത്രമല്ല അവൻ സ്തുത്യർഹനാണ്. അൽ ഫഅലു ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നവൻ പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹു. അല്ലദീ ലാ യുസ്അലു അമ്മാ യഫ്അൽ, അല്ലാഹു എന്തൊന്ന് പ്രവർത്തിക്കുന്നു അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. വഹും യുസ്അലൂൻ, അവർ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്, സൃഷ്ടികൾ. അള്ളാഹു എല്ലാത്തിനും ഉപരിയിലാണ്, അധികാരമുള്ളവനാണ്. വഹുൽ ഖാഹിറു ലികുല്ലി ഷൈൻ, എല്ലാത്തിൻ്റെയും കണക്ക് നോക്കുന്ന ഹസീബാണ് അള്ളാഹു. റഖീബുൻ അൽ അലിയുൽ അദീമാണ്, അവനല്ലാതെ ആരാധനില്ല. സഹോദരങ്ങളെ, പത്താമത്തെ വിശേഷണം വഹുൽ അലിയുൽ അദീം, അള്ളാഹു സുബ്ഹാനഹു വതആല അത്യുന്നതനു, മഹത്വമുള്ളവനുമാണ്. വഹുൽ കബീറുൽ മുഅ്താൽ, അള്ളാഹു വലിയവനാണ്, അത്യുന്നതനാണ്. ഇപ്പം ഈ ആയത്തുകളിൽ ഇതിൻ്റെ മാനകൾ സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ. പത്തോളം വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ ഈ പത്തോളം ജുമ്ലകളിൽ ഈ ആയത്തുൽ കുർസിയിൽ അടങ്ങിയ കാര്യങ്ങളാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് മനസ്സിലാക്കി അധികം ആളുകൾക്കും സംഭവിച്ചത് വമാ ഖദറുല്ലാഹി ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിഞ്ഞില്ല, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കിയില്ല, അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയില്ല. സെറ്റികളോട് ആദ്യമേ പഠിപ്പിക്കപ്പെട്ടത് ഫഅലം, നീ അറിയണം, അറിയേണ്ടത് തന്നെ ഹുലാ ഇലാഹ ഇല്ല, അല്ലാതെ ഇലാഹില്ല എന്നുള്ള വിഷയമാണ്. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് അറിയണം. അള്ളാഹു എവിടെയാണ്, അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ അസ്മാവുകൾ, അവൻ്റെ സിഫാത്തുകൾ, അവൻ്റെ അഫ്ആലുകൾ, അവന് മാത്രമായിട്ടുള്ള പ്രത്യേകതകൾ, അതാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ. പത്തോളം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കി അവന് മാത്രം ഇബാദത്തുകൾ നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ. അഷ്റഫ് സലഫി വാണിയമ്പലം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

വളരെ മനോഹരമായ രണ്ട് മൂന്ന് വരികൾ നമ്മുടെ കേൾവിക്കൊപ്പം ചുണ്ടിലേക്ക് അറിയാതെ എത്തുന്ന വിധം നമ്മെ സ്വാധീനിച്ച പീസ് റേഡിയോ പലവരും സംപ്രേഷണം ചെയ്ത ഒരു പാട്ട് തന്നെയാണ്.

0: ഈ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഇൻസൈറ്റ്, കൗമാരക്കാരും ഇസ്ലാമിക നിർദ്ദേശവും.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പൊതുവിൽ പുതിയ തലമുറയെക്കുറിച്ച് ഒരുപാട് ആശങ്കകളുള്ള രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. പല ആശങ്കകൾ അവരെക്കുറിച്ചുണ്ട്. പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്തെ പോലൊന്നും അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഏത് കാലത്തും അവൻ മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങൾ, അവൻ കൂടെ കൂട്ടേണ്ട കാര്യങ്ങൾ, അത് കൃത്യമായിട്ടും പാലിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ചൊക്കെയുള്ള പ്രധാന ആശങ്കയൊക്കെ അതുമായി കണക്റ്റഡാണ്, അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും, നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. പ്രത്യേകിച്ച് കൗമാരക്കാരിൽ പ്രായപൂർത്തിയാവുന്നതോടുകൂടി അവർ പ്രവേശിക്കുന്ന ഒരു പുതിയ ലോകം, അവിടെ ഇസ്ലാമിന് കൃത്യമായ നിയമനിർദ്ദേശങ്ങളുണ്ട്. നമ്മൾ അത്ഭുതപ്പെടുന്നത്, ഇപ്പോൾ ഇൻസൈറ്റ് എന്നാണ് നമ്മുടെ എപ്പിസോഡിൻ്റെ പേര്, നമ്മൾ ഉൾക്കാഴ്ചകൾ നൽകുകയാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത, കൃത്യമായ രൂപത്തിലുള്ള ഉൾക്കാഴ്ചകൾ ഓരോ വിഷയത്തിലും ഇസ്ലാം നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് പൂർണ്ണമായും തിന്മകളുടെ പാതകളെ പോലും അടച്ചിടുന്നു എന്നുള്ളതാണ്. തിന്മകളിലേക്ക് എത്തില്ല എന്നുള്ളതല്ല, തിന്മകളുടെ വഴികൾക്ക് പോലും നമ്മൾ എത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നിങ്ങൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ട നിയമം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ ഖുർആന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിർദ്ദേശം എന്ന് പറയുന്നത് വല തഖറബ് സിന എന്നാണ്. സിനയോട്, വ്യഭിചാരത്തോട് നിങ്ങൾ തഖറബ, നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നാണ്. എന്താണ് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ വ്യഭിചരിക്കുന്ന ഒരാളുടെ അടുത്ത് കൂടെ പോകരുത് എന്നുള്ളതോ, അല്ലെങ്കിൽ വ്യഭിചാരശാലകൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോകരുതെന്നും അല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട, സിനയുമായി ബന്ധപ്പെട്ട ഒരു മേഖലകളിലേക്ക് പോലും നിങ്ങളുടെ ചിന്തകൾ എത്തരുത് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം സൂക്ഷ്മത ഇസ്ലാം ആ വിഷയത്തിൽ കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സുഹൃത്തുക്കളെ, നിർഭാഗ്യവശാൽ നമ്മുടെ പുതിയ തലമുറയിൽ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. എല്ലാ തലമുറയിലും അതുണ്ട് എന്നുള്ളൊരു സംശയമൊന്നുമില്ല. കാരണം മുൻ തലമുറയിലും സ്ത്രീയും പുരുഷനും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവർക്കുണ്ടാവുന്ന താല്പര്യങ്ങൾ, അവർക്കുണ്ടാകുന്ന അഭിനിവേശങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ ഓപ്പോസിറ്റ് ജെൻഡർ ഇഷ്യൂസൊക്കെ എപ്പോഴും എല്ലാ കാലത്തും ഉണ്ട്. പക്ഷേ ഈ കാലത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പലപ്പോഴും ന്യായീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. മുൻപ് കാലത്തൊക്കെ നമ്മളീ പ്രണയം, പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരുന്നു അല്ലേ? സ്കൂൾ വിട്ടിട്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ച് നടക്കുന്നത് കണ്ടാൽ അത് നാട്ടുകാരെ പിടിച്ച് കൈകാര്യം ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതൊക്കെ വളരെ നോർമലായി, ഒരു കുടുംബത്തിൽ ഒരു പ്രേമ വിവാഹം എന്നൊക്കെ പറഞ്ഞ രൂപത്തിലൊക്കെ പല ചിന്തകളും ഉടലെടുക്കുന്നു എന്ന് പറയുമ്പോൾ, വളരെ ഗൗരവത്തിലൊരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ അതിന് വിഷയത്തിൽ കാണണം. അതൊരിക്കലും നിസ്സാരമല്ല. അത് ഇനി സമൂഹത്തിൽ എല്ലാവരും അതിനെ നോർമലാക്കിയാലും ഇസ്ലാമിന് അടിസ്ഥാനപരമായ അതിലൊക്കെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ്, സുഹൃത്തുക്കളെ, എന്താണ് യഥാർത്ഥത്തിൽ ഒരു പ്രായപൂർത്തിയാവുന്നതോടുകൂടി, കൗമാരക്കാരനാവുന്നതോടുകൂടി ഒരു കുട്ടിയിലുണ്ടാകുന്ന മാറ്റം? നമ്മൾ ശരിക്കും അറിയണം. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ് പ്രൈമറി സെക്ഷൽ ക്യാരക്ടേഴ്സും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും. എന്ന് വെച്ചാൽ അവന് ലൈംഗികമായി അവൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഫിസിക്കൽ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. തീർച്ചയായും ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പുതിയ കാലത്ത് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെയുള്ള പേരിൽ പല തെറ്റായ ചിന്തകളും നമ്മുടെ മക്കൾക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ സ്കൂളുകളിലടക്കം അതൊക്കെ മൊഡ്യൂളുകളായി വരുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഫിസിക്സിൻ്റെ ഒരു പരീക്ഷയ്ക്ക് ഡൗട്ട് വന്നാൽ ഫിസിക്സ് സാറടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഡൗട്ട് വന്നാൽ ഇംഗ്ലീഷ് ടീച്ചറടുത്ത് ചോദിക്കാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൽ സൈഡിലെ ഒരു കുട്ടിയുടെ കൗമാരപ്രായത്തിൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ നെറേറ്റീവുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ LGBTQIA+, ഇസ്ലാമുമായി പൂർണ്ണമായും വലിയ പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണത്. എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണത്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വിശദീകരിച്ചതുമാണ്. പക്ഷേ അത്തരം ചിന്തകളൊക്കെ കുട്ടികൾക്ക് എത്തുന്ന സമയത്ത് ഒരു മാതാപിതാക്കളുടെ വായിൽ നിന്നും യഥാർത്ഥത്തിൽ അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ ലഭിക്കണം, കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ നൽകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം നിർദ്ദേശങ്ങൾ ഈ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രവാചകനോട് സ്വഹാബ വനിതകൾ നേർക്കുനേരെ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് സംശയങ്ങളായിക്കൊണ്ട്. പ്രവാചകൻ വളരെ ഓപ്പൺ ആയിക്കൊണ്ട് തന്നെ ഉത്തരങ്ങൾ കൃത്യമായും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ കൃത്യമായി ലജ്ജിക്കേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ ലജ്ജിക്കേണ്ട സ്ഥലത്ത്, നമ്മൾ നിയമങ്ങൾ പാലിക്കേണ്ട സ്ഥലത്ത് ആ നിയമങ്ങൾ പാലിച്ച് തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ ആ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അല്ലാതെ എല്ലാം ഓപ്പണായി പറയാൻ, അല്ലെങ്കിൽ എല്ലാം നമ്മളത് തുറന്ന് പറയാനുള്ള രീതിയും പ്രവാചകൻ സ്വീകരിച്ചിട്ടില്ല. ആ ഒരു മാന്യത എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നൊരു വിഷയം സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, കുട്ടികളിലെ ശാരീരികമായ മാറ്റങ്ങളെ കുട്ടികൾക്ക് വളരെ നേരത്തെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ മെനസ്ട്രേഷൻ പോലത്തെ പീരിയഡ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് അത് മുൻകൂട്ടി അറിയുമെങ്കിൽ അതിനോടുള്ള ഭയവും അതിനോടുള്ള ആശങ്കയും എല്ലാം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളതാണ്. ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് ഉമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഉപ്പ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എക്സ്പെക്ട് ചെയ്യുന്നിടത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കും. അവിടെ കൃത്യമായിട്ടും ഇസ്ലാമിക നിർദ്ദേശങ്ങൾ നമ്മൾ അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കൃത്യമായും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, പ്രവാചകൻ ഒരു സ്ത്രീയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അത്തരം ദ്രാവകങ്ങളെക്കുറിച്ച് കൃത്യമായ ഹദീസുകളിൽ പരാമർശമുണ്ട്. ഏതെല്ലാമാണ് അശുദ്ധിയായിട്ടുള്ളത്, അശുദ്ധി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, അശുദ്ധിയാകുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം ചെയ്യാൻ പറ്റില്ല, അവിടെ കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മളെ ഉപ്പയും ഉമ്മയുമാണ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് കൈമാറേണ്ടത്. ഇത് നമ്മൾ കൈമാറിയില്ലെങ്കിൽ കുട്ടികൾക്ക് മറ്റ് പല ഭാഗങ്ങളിൽ ലഭിക്കുന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ പ്രായപൂർത്തിയാവുന്ന പ്രായത്തിൽ സ്ഖലനം പോലെയുള്ള കാര്യങ്ങൾ പതിയെ സംഭവിച്ചു തുടങ്ങുമ്പോൾ അതിനോടൊക്കെ വലിയ അജ്ഞതയാണ് കുട്ടികൾക്കുള്ളത്. അതൊക്കെ മിക്കവാറും പോയിക്കൊണ്ട് ആൺകുട്ടികളിലൊക്കെ വളരെ വലിയൊരു കുട്ടികൾക്കൊക്കെ പലപ്പോഴും ഇത്തരം ധാരണകൾ കിട്ടുന്നത് പലപ്പോഴും ഈ കുട്ടികളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നൊക്കെയാണ്. അതൊക്കെ വലിയ അപകടം ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇസ്ലാമികമായി നമുക്ക് അതിലൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. കുട്ടികൾക്ക് ഇസ്ലാം ലൈംഗിക വിഷയത്തിൽ കാണിച്ചു തന്നിട്ടുള്ള ശുചിത്വം, അതുമായി ബന്ധപ്പെട്ട മര്യാദകൾ, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതൊരു ഉപ്പാക്കും ഉമ്മാക്കും അറിയാൻ അനിവാര്യമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് കൗമാരക്കാരായോ അതല്ലെങ്കിൽ ഒരു 5 വയസ്സിന് മുകളിൽ കുട്ടികളുള്ള, ഒരു 15 വയസ്സിന് താഴെ മക്കളുള്ള, ഈ 5-ഉം 10-ഉം വയസ്സിനിടക്ക് മക്കളുള്ള എല്ലാ രക്ഷിതാക്കളും വളരെ ഗൗരവത്തിൽ ഈ വിഷയം പഠിക്കണം. അതിനൊരുപാട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ ഇന്ന് നമുക്ക് യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. ഇസ്ലാമികമായിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ദർസുകൾ അവൈലബിൾ ആണ്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകളുടെ യൂട്യൂബിലെ ഒരുപാട് വലിയ പഠന ക്ലാസുകൾ തന്നെ ഈ വിഷയത്തിൽ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ജ്ഞാനമുണ്ടാക്കി അത് കുട്ടികൾക്ക് കൈമാറാൻ വല്ലാതെ ശ്രദ്ധിക്കണം. രണ്ടാമത്തൊരു കാര്യം, ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ പൊതുവിൽ കുട്ടികൾ അവരുടെ അറിവ് നേടിയെടുക്കുന്നത് പലപ്പോഴും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ എന്നാണ്. ഇന്ന് പുതിയ തലമുറയിൽ ഏറ്റവും വലിയ അപകടം ചെയ്യുന്നത് ഈ വിഷയമാണ്. വളരെ വലിയ അശ്ലീലമായ കാഴ്ചകളൊക്കെ കുട്ടികൾ വളരെ ചെറുപ്രായത്തിലെ കണ്ടുപോകുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ കണക്കുകൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പേടിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമുക്ക് വലിയ ജാഗ്രത ആവശ്യമാണ്. ഇന്ന് ലോകത്ത് തന്നെ ഇത്തരം അശ്ലീലമായ കാഴ്ചകൾ ഈ മൊബൈൽ ഫോണിലൂടെയെല്ലാം കാണുന്നതിലെ വൺ ഓഫ് ദ ടോപ്പ് കൺട്രി, അതിലെ ഇതിന് വലിയ ഹബ്ബായി മാറുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അതിൽ തന്നെ കേരളം ഇൻ്റർനെറ്റ് ആക്റ്റീവ് യൂസേഴ്സ് വലിയ രീതിയിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇത് എക്സ്പോഷർ കൂടുതലാണ്. അതിൽ തന്നെയും യുവാക്കളായ അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണ് ഇതിൽ എക്സ്പോസ്ഡ് ആകുന്നത്. അപ്പോൾ നമ്മൾ പേടിക്കണം. നമ്മുടെ കുട്ടികളുടെ കയ്യിലൊക്കെ ഫോണൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കൊടുക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ഫിത്രത്തിലാണ് ജനിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ശുദ്ധപ്രകൃതിയെ മാറ്റുന്നതും അവരിലെ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നതുമെല്ലാം ചുറ്റുമുള്ള സാമൂഹികമായ അന്തരീക്ഷങ്ങളാണ്. അതിൽ മൊബൈൽ ഫോൺ പെടും, അതിൽ മാതാപിതാക്കളുടെ കൽപ്പനകൾ പെടും, അതിൽ കുടുംബക്കാരുടെ ഇടപെടലുകൾ പെടും. വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ വിഷയം മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, പൊതുവിൽ ഈ ചെറുപ്രായത്തിലൊക്കെ വേണ്ടത്ര ശ്രദ്ധ മാതാപിതാക്കൾ കൊടുത്തില്ലെങ്കിൽ, നമ്മൾ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പെൺകുട്ടികളിലൊക്കെ വളരെ അധികം കാണുന്ന ചൈൽഡ്ഹുഡ് ട്രോമാസ്, കുട്ടിക്കാലത്തെ ട്രോമകൾ. പ്രത്യേകിച്ച് ഈ കുട്ടിക്കാലത്ത് നമ്മൾ ആരൊക്കെയാണ് അടുത്തേക്ക് പോകാൻ പറ്റുക, മഹ്റമുകൾ ആരൊക്കെയാണ്, ആരൊക്കെയാണ് തൊടാൻ പറ്റുക, ആരൊക്കെയാണ് തൊടാൻ പറ്റില്ലാത്തത്, ഔറത്ത് മറക്കേണ്ടത് ആരുടെയൊക്കെ മുമ്പിലാണ്, ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ കസിൻസല്ലേ, വീട്ടിൽ അങ്കിളല്ലേ, വീട്ടിൽ ആൻറ്റിയല്ലേ എന്നൊക്കെ പറഞ്ഞ് പല ബന്ധങ്ങളിലേക്കും കുട്ടികളെ എക്സ്പോസ് ചെയ്യും. അതുകൊണ്ടുണ്ടാകുന്ന അപകടം പലപ്പോഴും പല രൂപത്തിൽ അവർ ഹറാസ് ചെയ്യപ്പെടുന്നു, അവർ ലൈംഗികമായൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ചെറിയ വാർത്തകളല്ല. ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ അനുഭവങ്ങളും കേൾവികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കുട്ടികളെ അന്യരുടെ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത പരിചയമല്ലാത്ത ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞയക്കാൻ നമ്മൾ പേടിക്കുന്നത് കൊണ്ടാണല്ലോ. ഞാൻ പറയുന്നത് അത് നമുക്ക് ഇസ്ലാമിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം. അല്ലാതെ അന്യരെന്ന് പറയുമ്പോൾ അത് പുറമേയുള്ള ആളുകൾ മാത്രമാണ്, കുടുംബക്കാരെല്ലാവരും അന്യരല്ലാത്തവരാണെന്നുള്ള ചിന്തയൊന്നും നമ്മൾ കൊടുക്കാതെ കൃത്യമായും കുടുംബത്തിലാണെങ്കിലും മഹ്റം ആരാണ്, എങ്ങനെയൊക്കെയാണ് അത് പാലിക്കേണ്ടത്, അത് കുട്ടിക്കാലത്തിനെ വളർത്തണം. അപ്പോൾ ചിലപ്പോൾ കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ടൊക്കെ പലപ്പോഴും ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ വസ്ത്രധാരണം കുട്ടികളല്ലേ, അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലാന്ന് വിചാരിക്കും. പക്ഷേ കുട്ടികളാണെങ്കിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതൊരു തർബീയത്തിൻ്റെ, അതൊരു ശീലിപ്പിക്കലാണ്, അതൊരു അച്ചടക്കം വളർത്തലാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ വളരെ ഗൗരവം നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ അടുത്തതായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല, ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ കൗമാരക്കാരുടെ കാര്യത്തിലൊക്കെ വളരെ അപകടകരമായൊരു വസ്തുത ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്, അവർക്കൊക്കെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പൊതുവിൽ ഏതൊരു വിഷയത്തെയും ഒരു കുട്ടിക്ക് കൈമാറുന്നതിന് 4 ക്രൈറ്റീരിയകൾ അല്ലെങ്കിൽ 4 ഹയറാർക്കി പറയാറുണ്ട്. അതിൽ 1-ാമത്തത് പാരൻസ്, രക്ഷിതാക്കൾ; 2-ാമത്തത് റിലേറ്റീവ്സ് ആൻഡ് ടീച്ചേഴ്സ്, ബന്ധുക്കളും അധ്യാപകരും; 3-ാമത്തത് ഫ്രണ്ട്സ്, അവരുടെ കൂട്ടുകാരാണ്; 4-ാമത്തത് ഈ പറയുന്ന മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളും മാധ്യമങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു കുട്ടി ലോകത്ത് നടക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും കുട്ടിയായിരിക്കുമ്പോൾ അത് ഏറ്റവും ആദ്യം കേൾക്കേണ്ടതും അറിയേണ്ടതും അല്ലെങ്കിൽ വെരിഫൈ ചെയ്യേണ്ടതും മാതാപിതാക്കളിൽ നിന്നാണ്. അതിനിപ്പോൾ വലിയ കാര്യങ്ങളായിക്കോട്ടെ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, മാതാപിതാക്കളതെല്ലാം അവർക്ക് കൈമാറുന്ന ഒരിടമായി മാറണം. അതാണല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷാകർത്തൃത്വം എന്ന് പറയാം. പക്ഷേ ഇന്ന് സംഭവിച്ചത് ഈ ഓർഡർ നേരെ മറിഞ്ഞു എന്നുള്ളതാണ്, അപ്സൈഡ് ഡൗൺ എന്നുള്ളതാണ്. ആദ്യം ഒരു കുട്ടി കണ്ടന്റുകൾ എടുക്കുന്നത് ഈ സോഷ്യൽ മീഡിയ എന്നാണ്. അപ്പോൾ പലപ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന അനാവശ്യ കാഴ്ചകൾ അവരെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് സംശയമില്ല. ഞാൻ അതിൻ്റെ ഒരു കണക്ക് മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. സെക്ഷുവൽ ആക്റ്റീവ്നെസ് ഏജ്, ഒരു കുട്ടി ലൈംഗികമായി ആക്റ്റീവ് ആവാനുള്ള പ്രായത്തെക്കുറിച്ച് മുൻപ് കാലത്തൊക്കെ പ്രായപൂർത്തിയാവാനുള്ള പ്രായത്തെക്കുറിച്ചൊക്കെ പറയാറുള്ളത് 12, 11, 13 ആയിരുന്നു. പക്ഷേ ഇന്നത് ഈ കുട്ടികളുടെ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ ലൈംഗികമായ കാഴ്ചകൾ കാണുന്നതും മറുഭാഗത്തെ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളൊക്കെ കൂടി ഇന്ന് കുട്ടികൾ അത് വല്ലാതെ പിന്നോട്ട് വന്നിരിക്കുന്നു. 7, 8 വയസ്സിലൊക്കെ കുട്ടികൾക്ക് പ്രീ പ്യൂബർട്ടി ഏജ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായത്തിൽ തന്നെ അവർക്ക് കൗമാരക്കാരിൽ കാണിക്കേണ്ട പല സ്വഭാവ ഗുണങ്ങളും ഉണ്ടാവുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നൽകുമ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ വളരെ ചെറിയ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളത് വലിയ രീതിയിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ കുട്ടികളിയല്ല സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ക്യാമ്പയിൻ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? കുട്ടികളിയല്ല എന്ന് പറഞ്ഞാൽ 16 താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്തതാണ് സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വിഷയത്തിലൊക്കെ നല്ല നിയന്ത്രണം രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. ഞാനത് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഔറത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ അത് മുൻമുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം ഔറത്താണ്, മറക്കപ്പെടേണ്ടതാണ്. പുരുഷന്മാരാണെങ്കിൽ മുട്ടുപുക്കളിനിടയിലാണെങ്കിലും പൊതുവിൽ നമ്മുടെ മേൽമുണ്ടടക്കം ഒരു പുരുഷൻ്റെ ഔറത്തിൻ്റെ ഭാഗമായി നമ്മൾ ലജ്ജയോടുകൂടി സംരക്ഷിക്കേണ്ട ഇടങ്ങളാണ്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പരതുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച, ഒരു 90% കണ്ടന്റുകളും 90% കാഴ്ചകളും പലപ്പോഴും സ്ത്രീകളുടെ ഔറത്ത് കാണുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള എക്സ്പോസ്ഡ് കണ്ടന്റുകൾ അല്ലെങ്കിലും മുടിയും തലയും അങ്ങനെയുള്ള പല ഭാഗങ്ങളും കാണുന്നു, പുരുഷന്മാരുടെ കാണുന്നു. ഇതൊന്നും നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് സാധിക്കില്ല, ഇതൊന്നും നോർമൽ അല്ല. ഔറത്ത് എന്ന് പറഞ്ഞാൽ നേക്കഡ്നെസ് എന്നാണ്, നഗ്നതയാണെന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ നഗ്നത മറക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. നമ്മുടെ തലച്ചോറിന് ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ തലച്ചോർ ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് പെർസെപ്ഷൻ അനുസരിച്ചിട്ടാണ്, കാഴ്ചപ്പാട് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഇതൊന്നും കുഴപ്പമില്ലാന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികൾ അത് കുഴപ്പമില്ലാന്ന് വിചാരിക്കും. ഇപ്പോൾ സംഗീതത്തെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ മ്യൂസിക് യഥാർത്ഥത്തിൽ ഇസ്ലാം വളരെ കണിശമായി നിയന്ത്രിച്ച ഒരു വിഷയമാണ്. പക്ഷേ മ്യൂസിക് വളരെ കോമൺ ആയിട്ടൊരു വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പെർസെപ്ഷൻ, അവൻ്റെ കാഴ്ചപ്പാട് മാറാണ്. അതിപ്പോൾ തരക്കടില്ലാത്തൊരു കാര്യമല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഉമ്മി വാപ്പയ്ക്ക് അത് കേൾക്കലുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് വളരെ കണിശമായ നിർദ്ദേശങ്ങൾ നമുക്ക് ആവശ്യമാണ്. സുഹൃത്തുക്കളെ, ഞാനത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ വീട്ടിൽ ടി വി പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ നല്ല ഗൗരവത്തെ ശ്രദ്ധിക്കണം. മുൻപ് കാലത്തൊക്കെ അത് വളരെ ഗൗരവത്തെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും പുതിയ തലമുറയിൽ അത് പലപ്പോഴും ഒരു ഒരു വൈബിൻ്റെ പേരിലേക്ക് അത്തരം കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കുന്ന അവസ്ഥയുണ്ട്. നമ്മളത് വളരെ ഗൗരവത്തിൽ കാണണം. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൗമാരപ്രായത്തിലെത്തിയതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് വസ്ത്രത്തിൻ്റെ ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. വസ്ത്രത്തിൻ്റെ ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് വസ്ത്രധാരണത്തിൻ്റെ മാതൃകകളോടൊപ്പം തന്നെ കാഴ്ചപ്പാട് പറഞ്ഞു കൊടുക്കണം. മാതൃകകൾ എന്ന് പറഞ്ഞാൽ ഉപ്പയും ഉമ്മയും കൃത്യമായി വസ്ത്രം ധരിക്കുന്നവരായിരിക്കണം. നമ്മൾ ഒരു മോഡൽ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മുടെ കുട്ടികളെ ആ നിയമം പഠിപ്പിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അത് നന്നായി ശ്രദ്ധിക്കണം. ഒപ്പം കുട്ടികൾക്ക് അതിൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞുകൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹിജാബ് ധരിക്കുന്ന ഒരു പെൺകുട്ടി അത് ഔറത്ത് മറക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവൾക്ക് ചൂട് കാലത്ത് ഭയങ്കര ഉഷ്ണമായി മാറും. നേരെ മറിച്ച് ഹിജാബ് എന്നുള്ളത് ഒരു ഐഡൻറ്റിറ്റിയാണ് എന്നും അതൊരു സുരക്ഷിതത്വമാണ് എന്നും അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്നും ഹിജാബ് ധരിക്കുന്നതോടുകൂടി ഈ സമൂഹത്തിനോട് വിളിച്ച് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം, ഞാൻ ഒരു സാധാരണ സ്ത്രീയല്ല എന്നും ഒരു പെൺകുട്ടിയല്ല എന്നും എനിക്ക് കൃത്യമായ നിലപാടുകളും കൃത്യമായ ആശയവും ഉണ്ട് എന്നുള്ളതാണെങ്കിൽ ആ കുട്ടിക്കത് എന്നും ഒരു അഭിമാനമായിരിക്കും. അപ്പം കാഴ്ചപ്പാട് പറഞ്ഞു കൊടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. അപ്പോൾ ഇതൊക്കെ കൗമാരക്കാരിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാനുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തുവാനും അവരെ നാളെ കൺകുളുമയുള്ള മക്കളായി നമുക്കെല്ലാം ലഭിക്കുവാനുമുള്ള ഒരു തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന അതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറത്തി ഹസനത വഖിന ആദബന വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
0: വബറകാത്തുഹു. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, കൗമാരക്കാരും ഇസ്ലാമിക നിർദ്ദേശങ്ങളും. നമ്മോടൊപ്പം ചേർന്നത് ഷംജാസ് കെ അബ്ബാസ്.

0: നമ്മൾ തിരുമൊഴികൾ അവിടെ ഇങ്ങനെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പ്രോഗ്രാം, അതിൻ്റെ സമയം ഏകദേശം നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്.
1: യെസ്
0: തോന്നുന്ന തിരുമൊഴിയിലേക്ക് പോയിട്ടൊക്കെ നമുക്ക് റിലാക്സ് ആയി എടുത്ത പാട്ട് കാര്യങ്ങളൊക്കെ കേട്ട് പിന്നെ അങ്ങനെ കടന്നു പോകുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ തിരുമൊഴി നമ്മൾ വൈകിപ്പിക്കേണ്ടെന്ന് തോന്നുന്നു.
1: ഇൻഷാല്ലാ ഇൻഷാല്ലാ തിരുമൊഴികളിലേക്ക് പ്രവേശിക്കാം. നമ്മൾ കെ വി മുഹമ്മദ് അലി മൗലവിയുടെ നന്മ കാത്തിരിക്കുന്നവൻ നന്മയിൽ തന്നെ എന്ന തിരുമൊഴികളിലേക്ക്.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ,
4: പീസ് റേഡിയോ,
3: തിരുമൊഴികൾ,
4: തിരുമൊഴികൾ, തിരുമൊഴികൾ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല അഖ്ഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സലാത ദാത ലൈലത്തിൻ ഇലാ ശത്തുരിൽ ലൈലി ثم خرج علينا فلما صلى اقبل علينا بوجهه فقال ان الناس قد صلوا ورقدوا وانكم لن تزالوا في صلاه ما انتظرتم الصلاه. انس بن مالك رضي الله عنه കുറിച്ച് നമുക്കറിയാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശിഷ്യൻ, ഹിജ്റക്ക് മുമ്പ് 10 ജനിച്ച അനസ് റളിയല്ലാഹു അൻഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നതു മുതൽ നബിയുടെ വിയോഗം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായി, സേവകനായി, സഹായിയായി മദീനയിൽ ജീവിച്ച ആളാണ്. ഖാദിമുൻ നബി, മുസാഇദുൻ നബി എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. ഹിജ്റ 93 ബസ്റയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അഖ്ഖറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സലാത്ത, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം വൈകിപ്പിക്കുകയുണ്ടായി. ദാത്തലീലത്തിനൊരു രാത്രിയിൽ അഖറ വൈകിപ്പിച്ചു, പിന്തിപ്പിച്ചു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്ത, ഒരു നമസ്കാരത്തെ ദാത്തലീലത്തിൻ്റെ രാത്രിയിലുള്ള ഒരു രാത്രിയിൽ. ഇഷാ നമസ്കാരത്തെക്കുറിച്ചാണല്ലോ സൂചന. അത്യാവശ്യഘട്ടത്തിൽ വൈകിപ്പിക്കൽ അനുവാദമുള്ള നമസ്കാരമാണ് ഇഷാ നമസ്കാരം. അഖറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്ത ദാത്തലീലത്തിൻ ഇലാ ശത്തുരിൽ ലൈലി, ശത്രുൽ ലൈലി വരെ, നിസ്ഫുല്ലൈൽ വരെ, അർദ്ധരാത്രി വരെ എന്നാണ് അർത്ഥം. അർദ്ധരാത്രിയോടടുക്കുന്ന ഒരു സമയത്തിലേക്ക് ഇശാ നമസ്കാരത്തെ റസൂലുള്ള വൈകിപ്പിച്ചു. അതായത് നബി നമസ്കരിക്കാൻ ഇറങ്ങി വന്നില്ല. സുമ്മ ഖറജ അലൈന, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നീട് ഞങ്ങളുടെ അടുക്കൽ റസൂലുള്ള വരികയുണ്ടായി, പുറപ്പെട്ടു വന്നു. സുമ്മ പിന്നീട് ഖറജ അലൈന, ഞങ്ങളുടെ അടുക്കൽ പുറപ്പെട്ടു വന്നു. ഫലമ്മ സ്വല്ല, അങ്ങനെ നമസ്കരിച്ചപ്പോൾ, അതായത് പുറപ്പെട്ടു വന്ന് ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ കാണാം, ഫജാഅ ഫസല്ലലന, ഞങ്ങൾക്ക് വേണ്ടി റസൂൽ ഇമാമായി നിന്ന് നമസ്കരിച്ചു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ അഖ്ബല അലൈന ബിവജ്ഹിഹി, നബി ഞങ്ങളിലേക്ക് തിരിഞ്ഞു. മറ്റു റിപ്പോർട്ടുകൾ സുമ്മ ഖതബന എന്നാണ്, ഞങ്ങളോട് അല്പം സംസാരിച്ചു, ഖുതുബ നിർവഹിച്ചു, സംഭാഷണം നടത്തി. ഫഖാല, ആ സംസാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്നന്നാസ ഖദ് സല്ലൗ, തീർച്ചയായിട്ടും ജനങ്ങൾ അവർ പലരും നമസ്കരിച്ചു കഴിഞ്ഞു. ഖദ് സല്ലൗ, വറക്കതു, അവർ ഉറങ്ങുകയും ചെയ്തു. റക്കാദ എന്ന് പറഞ്ഞാൽ നാമ എന്നാണ് അർത്ഥം. അപ്പൊ ജനങ്ങളൊക്കെ, ജനങ്ങളിൽ അധിക പേര് നമസ്കരിച്ചു ഉറങ്ങിക്കഴിഞ്ഞു. ഇന്നക്കും, എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ, ലൻ തസാലു ഫി സ്വലാത്തിൻ മൻ തളർത്തുമു സ്വല, ലൻ തസാലു ഫി സ്വലാത്തിൻ, നിങ്ങളിതാ നമസ്കാരത്തിൽ തന്നെയായിരുന്നു. മൻ തളർത്തുമു സ്വലാത്ത, നമസ്കാരം കാത്തിരുന്ന സമയമത്രയും, നമസ്കാരം കാത്തിരുന്ന സമയമത്രയും നിങ്ങൾ നമസ്കാരത്തിൽ തന്നെയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അറിയിച്ചു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരത്തിന് വരാൻ വൈകിയപ്പോൾ ചില ആളുകൾ നമസ്കരിച്ചു ഉറങ്ങി. കാരണം അത് തെറ്റായ കാര്യമല്ല, ഒരുപാട് വൈകി നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അനസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ചില സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. അങ്ങനെ റസൂലുള്ള ഒരുപാട് വൈകിയാണ് ഇശാ നമസ്കരിക്കാൻ വന്നത്. അവരോടൊപ്പം നമസ്കരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരു സന്തോഷ വാർത്ത നൽകുന്നു, വിശ്വാസികൾക്കൊക്കെയുള്ള വലിയൊരു സന്തോഷ വാർത്ത. നമസ്കാരത്തിന് കാത്തിരിക്കുന്ന സമയമത്രയും അവൻ നമസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നവനാണ്. അപ്പോൾ ഇവിടെ ഈ സ്വഹാബിമാർക്ക് ഇത്രയും സമയം, അർദ്ധരാത്രി വരെ അവരിരുന്ന സമയമത്രയും നമസ്കാരത്തിലുള്ള അതേ പ്രതിഫലം ലഭിക്കുന്ന ഭാഗ്യവാന്മാരായി മാറിയിരിക്കുന്നു എന്നതാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുന്നുണ്ട്, വഇന്നൽ ഖൗമ ലാ യസാലൂന ബിഖൈരിൻ മൻ തളറു അൽ ഖൈർ, ഒരു ജനത ഏതൊരു നന്മ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും അവൻ നന്മയിൽ തന്നെ, ഖൈർ കാത്തിരിക്കുന്നവനൊക്കെ ഖൈറിൽ തന്നെ എന്ന വലിയൊരു സന്ദേശം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമസ്കാരം അത് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. റഹ്മാനായ റബ്ബുമായിട്ടുള്ള മുനാജാത്താണ്. വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന വലിയ ഓഫറുകളിൽ പെട്ടതാണ് നമസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുക, നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന കാര്യം. കാരണം അവൻ നമസ്കാരത്തിൽ തന്നെ എന്ന് പറയുമ്പോൾ, കഅന്നഹു ഫി ഹാലത്തി സ്വലാത്തിൻ, അവൻ നമസ്കാരത്തിൻ്റെ അവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ, വലഹും അജ്റു മിസ്ലു അജ്രി അദാഇ സ്വലാ, നമസ്കാരം നിർവഹിക്കുന്നവൻ്റെ അതേ പ്രതിഫലം, ആ സമയമത്രയും നമസ്കാരം നിർവഹിക്കുന്നവൻ്റെ പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത്. അപ്പോൾ നമസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോഴും, പള്ളിയിലിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും, വീട്ടിൽ നമസ്കരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലം ലഭിക്കുന്നതും അള്ളാഹു അഭിമാനത്തോടുകൂടി തൻ്റെ മലക്കുകളോട് സംസാരിക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് കാണാനാകും. ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക, ഇതാ റബ്ബ് സുബ്ഹാനഹു വതആല ആകാശവാതിലുകളിൽ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. പ്രത്യേകം മലക്കുകളുമായി അള്ളാഹു അഭിമാനത്തോടുകൂടി സംസാരിക്കുന്ന ഒരു രംഗം ഞാനിതാ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. എന്താണ് അള്ളാഹു മലക്കുകളുമായി സംവദിക്കുകയും സന്തോഷിക്കുകയും അഭിമാനത്തോടുകൂടി പറയുകയും ചെയ്യുന്നത്? ഉന്ദുറു ഇലാ ഇബാദി ഖദ് ഖലൗ ഫരീദതൻ വഹും യൻതളിറൂന ഉഖ്രാ. നമ്മൾ മറ്റൊരിക്കൽ ഇത് ചർച്ച ചെയ്തും വായിച്ചതുമാണ്. എന്റെ അടിമകളെ നോക്കൂ, അവർ ഇതാ ഒരു നിർബന്ധ നമസ്കാരം നിർവഹിച്ചതിനു ശേഷം മറ്റൊന്ന് കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ അടുക്കലുള്ള മലക്കുകളെ ഇതറിയിക്കുമ്പോൾ വിശ്വാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതും ആവേശം നൽകുന്നതുമാണ് ഈ പുണ്യപ്രവർത്തനമെന്ന് കാണാം. അപ്പോൾ ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതും കാത്തിരിക്കുന്നതും വലിയ നന്മയാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനാകും. അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, ഏതൊരു നന്മയ്ക്കും ഇങ്ങനെയുള്ളൊരു പ്രതിഫലമുണ്ട് എന്നാണ്. നമ്മളൊരു നന്മ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിന് ചെല്ലുമ്പോൾ അത് സമയമായില്ല, അത് വൈകുമ്പോൾ അതിൽ വല്ലാതെ അസ്വസ്ഥരാകേണ്ടതില്ല, അതിലൊക്കെ നന്മയുണ്ട്, ആ കാത്തിരിപ്പിന് പോലും വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന വലിയ സന്ദേശം ഇവിടെ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് നമസ്കാരത്തെ കാത്തിരിക്കുക എന്നത്, പ്രതീക്ഷിരിക്കുക എന്നത് അള്ളാഹുമായിട്ടുള്ള ആ വലിയ ആ ഒരു രഹസ്യ സംഭാഷണത്തിന്, ആ ഒരു വലിയ ബാധ്യതാ നിർവഹണത്തിന്, നാളത്തെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന, ആദ്യ വിചാരണയിൽ രക്ഷപ്പെടുന്ന, മനസ്സിൻ്റെ മ്ലേച്ഛതകളൊക്കെ തന്നെ മായ്ച്ചു കളയുന്ന ആ ഒരു വലിയ നന്മ നമസ്കാരമെന്ന ആ നന്മ നിർവഹിക്കുന്നതുപോലെ തന്നെ അതിനെ പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നതും ആസ്വാദനത്തോടുകൂടി നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നതുമൊക്കെ വലിയ പുണ്യമായി നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: ഈസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തു ആലി ഇമ്രാനിലെ 134-ാമത്തെ ആയത്തിന്റെ ഭാഗം 1 ഇന്ന് നാം പഠിക്കുന്നത്. സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കൽ. അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് സൂറത്തു ആല ഇമ്രാനിൽ നിന്നുള്ള 134-ാമത്തെ വചനമാണ് പഠിക്കുവാനുള്ളത്. അതൊന്ന് നമുക്ക് പാരായണം ചെയ്യാം.

الناس والله يحب المحسنين. പാരായണത്തിൽ മഖ്റജുകളും തജ്വീദിൻ്റെ നിയമങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആയത്തിൽ അല്ലദീന യുംഫിഖൂന എന്നത് അവിടെ ഇഖ്ഫാ നൂനു സാക്കിനയിൽ പിന്നെ ഫാ ആണ് വന്നത്, അത് ഇഖ്ഫാഇൻ്റെ ലെറ്ററാണ്. യുൻഫിഖൂന പിന്നെ ഫിസ്സറായി എന്നത് മദ്ദുണ്ട് അവിടെ, അതേപോലെ വദ്ദറായി അവിടെയും മദ്ദുണ്ട്. അവിടെ തെല്ല ദീർഘത്തോടെ കുറച്ച് അല്പം ദീർഘമായി ഓതണം. വൽ കാലിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വൽ കാലിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് ഗൈള ഗൈനാണ് ഗൈള വൽ ആഫീന അനിന്നാസ് നൂനിന് ശബ്ദുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. നാം തയ്യബ്. എന്താണ് ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്? 133-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ വിസ്താരമുള്ള സ്വർഗത്തിലേക്കും ധൃതിപ്പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. വഇദ്ദത്തിലിൽ മുത്തഖീൻ, ആ സ്വർഗവും മഗ്ഫിറത്തുമൊക്കെ മുത്തഖീങ്ങൾക്കുള്ളതാണ്. സ്വർഗം റെഡിയാക്കപ്പെട്ടത് മുത്തഖീങ്ങൾക്കാണ്. മഗ്ഫിറത്ത് ലഭിക്കുന്നതും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആ തഖ്‌വ ഉള്ള ആളുകൾക്കാണ്. ആ മുത്തഖീങ്ങൾ അവരാരാണ് എന്നതാണ് തുടർന്നുള്ള വചനത്തിൽ, ഈ ഒരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. മുത്തഖീങ്ങൾക്ക് ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, ഈ വിശുദ്ധ ഗ്രന്ഥം മുത്തഖികളായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, തഖ്‌വയുള്ള ആളുകൾക്ക് സന്മാർഗമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. നിശ്ചയമായും അവർ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു അവർക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് ചിലവഴിക്കുന്ന ആളുകളാണ്. അതേപോലെ അല്ലദീന യുഅ്മിനൂന ബിമ ഉൻസിലയിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നു, അതിന് മുമ്പുള്ളതിൽ വിശ്വസിക്കുന്നു, ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നു. ഇതൊക്കെ അവരുടെ വിശേഷണങ്ങളായി, മുത്തഖീങ്ങൾക്കുണ്ടാകുന്ന വിശേഷണങ്ങളായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ, സ്വർഗം ലഭിക്കുന്ന, സ്വർഗം റെഡിയാക്കപ്പെട്ടിട്ടുള്ള ആ ആളുകളുടെ ആ വിശേഷണങ്ങൾ തന്നെയാണ് എടുത്തു പറയുന്നത്. ആരാണ് ആ മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന, അവർ ചിലവഴിക്കുന്നവരാണ്. അൻഫഖ യുൻഫിഖു, ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കലാണ്. നഫഖത്ത്, അൻഫഖ യുൻഫിഖു, ഇൻഫാഖ്. അല്ലദീന യുൻഫിഖൂന, ചിലവഴിക്കുന്ന ആൾക്കാരാണ്. ഫിസ്സറായി, സന്തോഷമുള്ള അവസ്ഥയിൽ, സന്തോഷത്തിലും. വദ്ദറായി, അതുപോലെ തന്നെ കഷ്ടതയുള്ള സന്താപത്തിൻ്റെ സന്ദർഭത്തിലും അങ്ങനെയുള്ളവരാണ് മുത്തഖികൾ. അതുപോലെ തന്നെ വൽ കാലിമീന, ഒതുക്കി വെക്കുന്നവരാണ്, പിടിച്ചു വെക്കുന്നവരാണ്. അൽ ഗൈള, കോപത്തെ, കഠിന കോപത്തെ പിടിച്ചു വെക്കുന്ന ആളുകളാണവർ. വൽ ആഫീന അനിന്നാസ്, വൽ ആഫീന, ആഫീന എന്ന് പറഞ്ഞാൽ മാപ്പ് നൽകുന്നവരാണ് ജനങ്ങളോട്, അനിന്നാസ് ജനങ്ങളോട്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, വല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ആവട്ടെ യുഹിബ്ബു അവൻ സ്നേഹിക്കുന്നവൻ, ഇഷ്ടപ്പെടുന്നു. അൽ മുഹ്സിനീൻ, സദ്വൃത്തരായ, നന്മ ചെയ്യുന്ന, പുണ്യം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നു. ഇവിടെ സത്യവിശ്വാസികളായ, മുത്തഖികളായ ആളുകളുടെ ഏതാനും വിശേഷണങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഉണർത്തിയിട്ടുള്ളത്. അതിലാദ്യമായി, ഒന്നാമതായി, അവർക്കുള്ള ഒരു പ്രത്യേകത, അവർ സന്തോഷത്തിലും സന്താപത്തിലുമെല്ലാം ചിലവഴിക്കുന്നവരാണ് എന്നാണ്. ഫിഷിദ്ധത്തി വർ റഹായി വൽ മൻഷത്തി വൽ മക്രഹി, ഉന്മേഷാവസ്ഥയിലും അതുപോലെ തന്നെ പ്രയാസകരമായ സന്ദർഭത്തിലും. വസിഹത്തി വൽ മറദി,
രോഗാവസ്ഥയിലും ആരോഗ്യാവസ്ഥയിലും കഠിനമായ പിന്നെ പ്രയാസമുള്ള സന്ദർഭത്തിലും സന്തോഷാവസ്ഥയിലും വഫി ജമീഇൽ അഹ്വാൽ, അവർ എല്ലാ സന്ദർഭങ്ങളിലും എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ അവർ ചിലവഴിക്കുന്ന ആളുകളാണ് എന്നാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ മഅ്ഫിറത്തിലേക്കും സ്വർഗം കിട്ടാനുമൊക്കെ മത്സരിക്കാൻ പറഞ്ഞവരായ തഖ്വയുള്ള അഅ്മാലു തഖ്വ, തഖ്വയുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഫി ഹാലി ഉസ്രിഹിം വയുസ്രിഹിം, അവരുടെ കഷ്ടതയുടെയും എളുപ്പത്തിൻ്റെയും ഒക്കെ സന്ദർഭങ്ങളിൽ, ഇന്നൈസറു അക്സറു മിനൻ നഫഖ, ഈസിയുള്ള സന്ദർഭമാണെങ്കിൽ കൂടുതലും അവർ ചെലവഴിക്കും. വൈൻ അസറു ലം യഹ്തഖിറു മിനൽ മഅറൂഫി ഷൈഉം വലൗ ഖല്ല, എന്നാൽ അവർ കഷ്ടത്തിലുള്ള പ്രയാസത്തിലുള്ള സന്ദർഭത്തിലാണോ അവർ നന്മയിൽ നിന്നൊന്നും ചെറുതായി നിസ്സാരമായി കാണുകയില്ല, കുറച്ചെങ്കിലും അവർ ചിലവഴിക്കുമെന്നുള്ളതാണ് എല്ലാ സന്ദർഭങ്ങളിലും വിശ്വാസികളുടെ ഒരു പ്രത്യേകത. അങ്ങനെയാണ് സൂറത്തുൽ ബഖറയിലെ 274-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിറ്റ്റൻ വഅലാനിയ, വിശ്വാസികൾ അവർ ആ തഖ്വയുള്ള ആളുകൾ, അവരവരുടെ സമ്പത്ത് രാത്രിയും പകലുമെന്നില്ലാതെ രഹസ്യമായും പരസ്യമായും ഏതെല്ലാം സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം അവർ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട്, വൽമാന അന്നഹും ലാ യഷ്ഗുലുഹും അംറുൻ അൻ ത്വഅത്തില്ല, ഒരു കാര്യവും അവരെ ബിസിയിലാക്കുന്നില്ല, ഷുഗലിലാക്കുന്നില്ല അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന്. അതുപോലെ തന്നെ വൽ ഇൻഫാഖി ഫീ മറാദിഹി, അള്ളാഹ തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കുന്നതിൽ, വൽ ഇഹ്സാനി ഇലാ ഖൽഖിഹി മിൻ ഖറാബാത്തിഹിം വഗൈറിഹിം ബി അൻവാഇൽ ബിർ, പുണ്യത്തിൻ്റെ എല്ലാ ഇനങ്ങളിലും അള്ളാഹുലേക്ക് അടുക്കുന്നതായ കാര്യങ്ങളൊക്കെ, അതായത് സൃഷ്ടികൾക്ക് നന്മ ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മുത്തഖീങ്ങളുടെ ഒരു സ്വഭാവം, അവർ സന്തോഷത്തിലും സന്താപത്തിലും ചിലവഴിക്കുന്നവരാണ്. ആർക്കൊക്കെയാണോ ആവശ്യക്കാരായ ആളുകൾ, അവരെ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുക, അവർക്ക് അത് നൽകുക എന്നത്, അത് ഒരു സ്തുതിക്കപ്പെട്ട ഒരു സ്വഭാവമായിക്കൊണ്ടാണ് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത്. അതായത് അവൻ അധ്വാനിച്ചുണ്ടാക്കി അള്ളാഹ് അവന് നൽകിയ വാത്തുഹും മിം മാലില്ലാഹില്ലദി ആതാക്കും, അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകുക, അള്ളാഹു സുബ്ഹാനഹു വതആലയാണല്ലോ നിങ്ങൾക്ക് നൽകിയത്, അള്ളാഹുവിൻ്റെതാണ് യഥാർത്ഥത്തിൽ സമ്പത്തിനുടമ, അതിൻ്റെ അവകാശി അള്ളാഹുവിൻ്റേതാണെല്ലാം. അതുകൊണ്ട് തന്നെ അത് ചെലവഴിക്കുന്ന വിഷയത്തിൽ, നൽകുന്ന വിഷയത്തിൽ അത് തഖ്വയുള്ള ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നവരായ ആളുകൾ, അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കും. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരായ ആളുകൾ. സുമലാ യുസ്ബിഊന മാ അൻഫഖു മന്നം വലാ അദ, ആ ചെലവഴിച്ചതിനെക്കുറിച്ച് അതിനെ തുടർന്ന് അവർ ചെലവഴിച്ചതിനെ എടുത്തു പറയുകയോ അതുകൊണ്ട് ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് അവർ ചെലവഴിക്കുന്നുവെങ്കിൽ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്കവരുടെ ആ ചെലവഴിച്ചതിനുള്ള പ്രതിഫലമുണ്ട്, അവർക്കൊന്നും പേടിക്കാനില്ല, ദുഃഖിക്കേണ്ടതില്ല അവർ. അതെ, അങ്ങനെ രഹസ്യമായും പരസ്യമായും രാപ്പകലില്ലാതെ ഏത് സന്ദർഭങ്ങളിലും അവർ ചെലവഴിക്കുന്നു, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ അതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്കുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലായഹും യഹ്സനൂൻ, അവരൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഈ ഇഹ്സാൻ, നന്മ ചെയ്യുക എന്നത്, അത് വിശ്വാസിയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഒരു തഖ്വയുള്ള ആളുകൾ, ഫത്തഖുല്ലാഹ മസ്തതഅത്തും, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾക്ക് സാധ്യമാകുന്നത്ര സൂക്ഷിക്കണം. വസ്മഉ വഅതിഉ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാക്കുകൾ, കൽപ്പനകൾ നിങ്ങൾ കേൾക്കണം, നിങ്ങളത് അനുസരിക്കണം. വഅംഫിഖു ഖൈറൽ ലി അംഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി ഖൈറായത് നിങ്ങൾ ചിലവഴിക്കണം. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെട്ടോ അവർ തന്നെയാകുന്നു വിജയികൾ. തനിക്ക് നൽകപ്പെട്ടത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഔദാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ സമ്പത്താണ്. ഇന്നമ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, അതൊരു പരീക്ഷണമാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും സന്താനവുമൊക്കെ ദുനിയാവിൻ്റെ അലങ്കാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടമുള്ളവർക്ക് നൽകും, ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കൊടുക്കും,
ഇഷ്ടമുള്ളവർക്ക് കുറവായിട്ട് കൊടുക്കും, അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അത് നൽകപ്പെട്ട ആളുകൾ ഒരിക്കലും തന്നെ അഹങ്കാരം കാണിക്കേണ്ടതില്ല, അത് അള്ളാഹ് നൽകിയതാണ്. അപ്പോൾ അത് ചെലവഴിക്കാനുള്ളൊരു മനസ്സ്. സറാ എന്നിവിടെ പറഞ്ഞത് അൽ ഹാലുല്ലത്തി തസുറു, തനിക്ക് സന്തോഷമുണ്ടാകുന്ന അവസ്ഥയാണ്. ദൊറാ എന്നത് അൽ ഹാലുല്ലത്തി തദുറു, തനിക്ക് ഉപദ്രവമുണ്ടാകുന്ന, അതായത് പ്രയാസകമുണ്ടാകുന്ന ആ ഒരു സന്ദർഭത്തിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വിശദീകരിച്ചത് ബിൽ യുസ്രി വൽ ഉസ്ർ അസ്സഅ വദ്ദീഖ്, വിശാലമായ വിശാലതയുള്ള ജീവിത വിശാലതയുള്ള സന്ദർഭത്തിലും ജീവിതം കുടുസാകുന്ന സന്ദർഭത്തിലും ആ സന്ദർഭത്തിലൊക്കെ അവർ തങ്ങൾക്ക് ലഭിക്കപ്പെട്ടതിൽ നിന്ന് ചിലവഴിക്കുന്നു എന്നാണ്. അത് തഖ്വയുള്ള ആളുകളെ, തഖ്വയുള്ള ആളുകളുടെ അടയാളമാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെ ഹറാമായ നിലക്ക് സമ്പാദിക്കാനോ ഹറാമായ വഴിയിലൂടെ അത് നേടിയെടുക്കാനോ ഒന്നും പരിശ്രമിക്കുകയില്ല. പിന്നെയോ അവർ ഹലാലായ മാർഗത്തിൽ, അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ അവർ പണം സമ്പാദിക്കുകയും താൻ സമ്പാദിച്ച പണം സമ്പത്തിൽ നിന്ന് അത് പാവപ്പെട്ടവരായ ആളുകൾക്ക്, അതിന് അവകാശികളായ അർഹരായ ആളുകൾക്ക് അത് ചിലവഴിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ലിയുംഫിഖ് ദു സഅതി മിൻ സഅതി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫലിയുംഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ആ വിശാലതയുള്ള സമയത്ത് ആ രൂപത്തിൽ ചിലവഴിക്കുക, അതല്ല കുടുസായ സന്ദർഭത്തിൽ ആ രൂപത്തിൽ ചിലവഴിക്കുക. എല്ലാ കാര്യങ്ങളും ഇസ്ലാം കൃത്യമായി അതിന് ചില നിർദ്ദേശങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. പണം സമ്പാദിക്കുന്ന വിഷയത്തിലും അത് ചിലവഴിക്കുന്ന വിഷയത്തിലൊക്കെ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിൽ ചിലവഴിക്കാൻ വേണ്ടി വിശ്വാസികളോട് കൽപ്പിക്കുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൊക്കെ ഇൻതഖറിദുല്ലാഹ ഖർദൻ ഹസന യുദാഇഫുഹു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശക്കൂറുൻ ഹലീം, അല്ലാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കാൻ ആരാണതിന് തയ്യാറുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ അവർക്കത് ഇരട്ടിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നതും അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് വിശ്വാസികളോട് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് യാ അയ്യുഹല്ലദീന ആമനു അംഫിഖൂ മിം തയ്യിബാത്തി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചോളൂ. ഒമിമ്മ അഖ്റജ്നാ ലക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവന്നതായ ഏതെല്ലാം വിഭവങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾ ചിലവഴിക്കണമെന്നാണ്. പിശുക്കി പിടിക്കുവാനല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത് ഇൻ തുബ്ദു സദഖാതി ഫനിഇമ്മാഹി വഇൻ തുഖ്ഫൂഹാ വതുഊതുഹൽ ഫുഖറാ ഫഹുവ ഖൈറുൽ ലക്കും വയുകഫിർ അൻകും മിൻ സയ്യിആത്തികും, പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ 271 കൽപ്പിക്കുന്നത്. ഖുൽ യാ ഇബാദി അല്ലദീന ആമനു യുഖീമു സ്സലാത്ത വയുൻഫിഖു മിമ്മാ റസഖനാഹും, വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തോടൊപ്പം പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് അവർ അടിമകൾ, ഈമാനുള്ള അടിമകൾ, വിശ്വാസികളായ ആളുകൾ, തഖ്വയുള്ളവരായ ആളുകൾ നമസ്കാരം നിർവഹിക്കുന്നു. അവർക്ക് നൽകപ്പെട്ട റിസ്ഖിൽ നിന്നവർ ചിലവഴിക്കുകയും ചെയ്യുന്നു. സിർറം വഅലാനിയ, രഹസ്യമായും പരസ്യമായും. ചില സന്ദർഭത്തിൽ രഹസ്യമായി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ പരസ്യമായി കൊടുക്കേണ്ടി വരും. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുല ലാ ബൈഉം ഫീഹി വലാ ഖിലാൽ, അതെ, ഒരു കച്ചവടവും ക്രയവിക്രയങ്ങളും ഒരു സ്നേഹബന്ധവുമൊന്നും പ്രയോജനം ചെയ്യപ്പെടാത്ത ഒരു ദിവസം വരുന്നതിനും മുമ്പായിക്കൊണ്ട് തന്നെ. അപ്പോൾ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്, വലിയ സവാബ് ലഭിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അള്ളാഹു നൽകിയ സമ്പത്ത്. അത് ഏതവസരങ്ങളിലും ചെലവഴിക്കുക എന്നുള്ളത് അതാണല്ലോ. സബഖ ദിർഹമുൻ നിഅത അൽഫ ദിർഹം, 100,000 ദിർഹമിനെ 1 ദിർഹം മുൻകടന്നു എന്ന് പറഞ്ഞു. ഒരാളടുത്ത് 2 ദിർഹമേ ഉണ്ടായിരുന്നുള്ളൂ, അയാൾ അതിൽ നിന്ന് 1 ദാനം ചെയ്തു. വേറൊരാളൊരു കൂമ്പാരമുണ്ടായിരുന്നു, അതിൽ നിന്നൊരു പിടി എടുത്തിട്ടാണ് ദാനം ചെയ്തത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ കൊടുക്കുന്നതും അതുപോലെ തന്നെ വിശാലമായിട്ടുണ്ടാകുമ്പോൾ കൊടുക്കുന്നതും, അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ഇഖ്ലാസ് അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു പ്രതിഫലം നൽകും. എന്നാൽ വിശ്വാസികൾ ഏത് സന്ദർഭങ്ങളിലും അവർ കൊടുക്കാൻ റെഡിയുള്ളവരാണ്. റഖാഇലും ശുദ്ധത്തിലുമൊക്കെ അവർ കൊടുക്കാൻ റെഡിയുണ്ട് എന്നതാണ് അവരുടെ പ്രത്യേകതയായിക്കൊണ്ട് പറയപ്പെട്ടിട്ടുള്ളത്. അവർ നന്മയുടെ ഏത് വിഷയങ്ങളിലും ഒന്നും അവർ മറച്ചു വെക്കുകയില്ല, അല്ലെങ്കിൽ പിശുക്കി പിടിക്കുകയില്ല. അവർക്ക് നൽകപ്പെട്ടതായ ആ ഒരു ഖൈറിൽ നിന്ന്, അള്ളാഹു നൽകിയ നിഅമത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യത്തിൽ നിന്ന് അവർ ചിലവഴിക്കുന്ന ആളുകളാണ്.
അതിനുള്ള പ്രതിഫലമേറെയാണ്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം. കമസലി ഹബ്ബത്തിൻ അൻബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിയത്തു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. സൂറത്തുൽ ബഖറയിലെ 261 ആയത്ത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഒരു ധാന്യമണി പോലെയാണ്. അതിൽ നിന്ന് 7 കതിരുകളുണ്ടായി, ഓരോ കതിരുകളിലും 100 നെൽമണികളുണ്ടായി. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല റെഡിയാക്കി വെച്ചിട്ടുള്ളത്, അതങ്ങനെ വെറുതെ കിട്ടുന്ന ഒന്നല്ല. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്ന് ചെല്ലാമെന്ന്? അതിന് വേദനയോ അതല്ലെങ്കിൽ താൻ സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് ആ ഒരു ഇഖ്ലാസിൻ്റെ മനസ്സോടുകൂടി ഏതൊരു സന്ദർഭത്തിലും കൊടുക്കാനുള്ള വഹുമുൽ മുൻഫിഖൂൻ അംവാലഹും ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഒരു മനസ്സ്. ഇമ്മാ ഫീ സറഫിഹി അലാ മുഹ്താജ് വ ഇമ്മാ ഫീ തഖ്വിയത്തി മുദഅഫ് അലാ നുഹൂദി ജിഹാദിഹി ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിലൊക്കെ ചെലവഴിക്കുക എന്നതൊക്കെ ചരിത്രത്തിലൊക്കെ അത് ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ചെലവഴിക്കുന്ന വിഷയത്തിലുള്ള മത്സരങ്ങളും മറ്റുമൊക്കെ, ഏതായിരുന്നാലും വിശ്വാസികൾ അവർ അപ്രകാരം ചെലവഴിക്കുന്ന ആളുകളാണ്. വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത് എന്ന് ചെലവഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഓരോ ദിവസവും മലക്കുകൾ അല്ലാഹുമ്മ അഅതി മുൻഫിക്കൻ ഖലഫ പകരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പിടിശിക്ക് പിടിക്കുന്നവൻ അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ നാശം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് മനുഷ്യരെ, ഉംഫിഖ് അലൈക്ക്, നിനക്ക് നീ ചിലവഴിക്കുക, നിനക്ക് വേണ്ടി ചിലവഴിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മളൊക്കെ മരിച്ചാലും കിട്ടുന്നത് നമ്മൾ ദാനം ചെയ്ത സദഖത്തുൻ ജാരിയ, നാം നിലനിൽക്കുന്ന ആ ഒരു ദാനധർമ്മങ്ങളൊക്കെയാണ്. മനുഷ്യന്മാരൊക്കെ അവർ നൽകിയ സദഖയുടെ ചിലവഴിച്ചതിൻ്റെ തണലിലായിരിക്കും ആളുകൾക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുന്ന ആ ഒരു സമയത്ത്. അതുകൊണ്ട് മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾക്ക് കച്ചവടവും സ്നേഹബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും പ്രയോജനപ്പെടാത്ത ഒരു റെക്കമെൻഡും പ്രയോജനപ്പെടാത്ത ഒരു സമയത്തേക്ക് മുമ്പായിക്കൊണ്ട് നിങ്ങൾ ചിലവഴിക്കുക. വംഫിഖു മിം മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യാതിയ അഹദകുമുൽ മൗത്ത്, മരണം വന്നെത്തുന്നതിന് മുമ്പായി ചിലവഴിക്കുക. ഫയഖൂൽ റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസ്വദ്ദഖ വകും മിനസ് സ്വാലിഹീൻ, മരണം തൊണ്ടക്കുഴിയിലെത്തിയാലും

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യവിചാരം, ചൂടുകാലത്തെ രോഗങ്ങൾ. ചർച്ച ചെയ്തുകൊണ്ട് ഡോക്ടർ ഡാനിഷ് സലീം, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി സലാഹുദ്ദീൻ ഇ എന്നിവർ ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ ഡാനിഷ് സലീമിനെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ കോർ ഫാക്കൽറ്റി മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ആണ്. അതോടൊപ്പം തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ഹെഡും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് എന്ന ചാനൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ഡോക്ടർ, ഒരിക്കൽ കൂടി പീസ് റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൂടുകാലത്തുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഡോക്ടർ, ഇപ്പോൾ സാധാരണ നമ്മൾ ചൂടുകാലത്തൊക്കെ കേൾക്കുന്ന ഒരു ന്യൂസാണ് ചൂടേറ്റ മരണങ്ങൾ. ചൂടേറ്റ് ആളുകൾ മരിച്ചു വീഴാണ്, കുഴഞ്ഞു വീഴാണ്. എന്താണ് ഈ ചൂടേറ്റിട്ടുള്ള മരണങ്ങൾ, എന്താണ് ഇതിന് കാരണം?
2: സി, നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ചൂടേൽക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിന് ആ ഒരു ചൂട് താങ്ങാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് സ്ഥിരമായിട്ട് നമ്മൾ എ സിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചൂടേൽക്കാത്തൊരു വ്യക്തി, പെട്ടെന്ന് നമ്മളൊരു നല്ല ഒരു 56°C അല്ലെങ്കിൽ ഒരു 50°C പോയി നിൽക്കുകയും അത് കുറച്ച് നേരം, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറോളം നിൽക്കുക, ഒരു സ്കൂൾ അസംബ്ലിക്ക് നിൽക്കുകയാണെന്ന് കരുതുക. ആ ഒരു ചൂട്, ഒരു ചൂടുള്ള സമയത്ത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഹൈപ്പോതലാമസ് ആണ് ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് അത് പറ്റാതാവും. അതായത് ആ കൺട്രോള്, ഹീറ്റ് റെഗുലേഷൻ തന്നെ തെറ്റിപ്പോവും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഇവിടെ അപസ്മാരം വരികയും രോഗി കുഴഞ്ഞു വീണുകയും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സാധാരണ അതിൽ ഈ സൺബാത്തിനൊക്കെ പോയി കിടക്കുന്ന നമ്മുടെ ഈ സാധാരണ ഫോറിനേഴ്സൊക്കെ വന്ന് സൺബാത്തൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും ചൂടുള്ള സമയത്തൊക്കെ വരുന്ന സൺബാത്ത് ചെയ്യും. അവർ ദേഹം മൊത്തം പൊള്ളി, അതുപോലെ ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് സ്ഥിരം നമുക്ക് എപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരാറുണ്ട്. ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു പേഷ്യൻ്റെ കണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്ഥിരം വരാറുള്ളൊരു പ്രശ്നമാണ്. അത് നമുക്ക് ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജ് ആണ് ഏറ്റവും ഡേഞ്ചറസ്. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
1: തീർച്ചയായും ഡോക്ടർ, ഇവിടെ ഒരു ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞു. സാധാരണ ഇങ്ങനത്തെ പ്രോഗ്രാംസ് പീസ് റോഡിൽ വരുമ്പം ചില ശ്രോതാക്കളെങ്കിലും ചോദിക്കും, എന്താണ് ഈ സാധനം എന്നൊക്കെ ഇങ്ങനെ കമൻസിലോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ, എന്താണ് ഈ ഹീറ്റ് സ്ട്രോക്ക് പറഞ്ഞത്? അപ്പോൾ സാധാരണ ചിലപ്പം ചൂടുണ്ടാകുമ്പോൾ ചില ആളുകളുടെ ശരീരമൊക്കെ ഇങ്ങനെ ചുവന്ന് ഒരു കളറൊക്കെ മാറും, ചിലരെ മസിലിനൊക്കെ പ്രശ്നം വരും, അതാണോ ഹീറ്റ് സ്ട്രോക്ക്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്?
2: അത് നല്ലൊരു ചോദ്യമാണ്. അതായത് ഹീറ്റ്, നമ്മൾ ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുവാണെങ്കിൽ ഹീറ്റ് റാഷ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു വെയിലത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹത്ത് ചുമന്ന് തടിക്കുക, ചൊറിച്ചിലുണ്ടാകുക, പല ആളുകൾക്കും ഉണ്ടാവാറുള്ളതാണ്. ആ സമയമാകുമ്പോൾ തന്നെ നമ്മൾ മിക്കവാറും വീട്ടിനകത്തോട്ട് കയറാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഹീറ്റ് ക്രാമ്പ് എന്നുള്ള അവസ്ഥ വരുന്നത്. ഹീറ്റ് ക്രാമ്പ് നമുക്ക് മസിൽ പിടിത്തമാണ്. പല ഭാഗത്തും നമുക്ക് മസിൽ പിടിക്കുന്ന പോലെ തോന്നും. നമ്മുടെ തൊടയിൽ പിടിക്കുക, കാലിൻ്റെ അവിടെ പിടിക്കുക, കൈയുടെ ബാക്കിൽ പിടിക്കുക, അങ്ങനെ മസിൽ പിടിക്കുക. ഇനിയുള്ളൊരു സ്റ്റേജ് ഉണ്ട്, ഹീറ്റ് എക്സോഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ അമിതമായ വിയർക്കുക, കുറച്ച് നേരം കഴിയുമ്പോൾ വിയർപ്പേ ഇല്ലാത്ത അവസ്ഥയിലോട്ട് വരിക, അതുപോലെ നമുക്ക് തലകറക്കം ഉണ്ടാകുക, ക്ഷീണമുണ്ടാകുക, ഓക്കാനം ഉണ്ടാകുക, ഇതൊക്കെയാണ് ഒരു ഹീറ്റ് എക്സോഷൻ സമയത്തുണ്ടാകുന്നത്. ഏറ്റവും ഫൈനൽ സ്റ്റേജാണ് ഹീറ്റ് സ്ട്രോക്ക്. ഹീറ്റ് സ്ട്രോക്ക് വരുമ്പോൾ അപസ്മാരം ഉണ്ടാകുകയും രോഗി അബോധാവസ്ഥയിൽ പോവുകയും പൾസ് നഷ്ടപ്പെടുകയും ഹൃദയം സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ആ സമയത്ത് മരണമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ്, 1, 2, 3, 4 എന്നുള്ളൊരു ഗ്രേഡിലാണ് ഇത് പോകുന്നെങ്കിൽ പോലും ചില വ്യക്തികളിൽ ഹീറ്റ് സ്ട്രോക്ക് സഡനായിട്ട് വരും. അതായത് ആദ്യത്തെ ഹീറ്റ് റാഷ് ഒന്നും ഉണ്ടാകില്ല, ഒരു കുറേ നേരം ടെമ്പറേച്ചർ ഇരിക്കുമ്പോൾ ഡയറക്റ്റ് ഫസ്റ്റ് സിംറ്റം തന്നെ കുഴഞ്ഞു വീഴുകയായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പേഷ്യൻ്റാണ് കൂടുതൽ ഡേഞ്ചറസ് ആകുന്നത്. ചില വ്യക്തികൾക്ക് ഭാഗ്യവശാൽ നമ്മൾ കുറച്ചു നേരം നിൽക്കുമ്പോൾ ദേഹം ചുമന്ന് അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറിയാൽ ആ ഒരു പ്രശ്നം അവിടെ തീരുകയാണ്. പക്ഷേ ചില വ്യക്തികളിൽ, അൺഫോർച്ചുനേറ്റ്ലി, പ്രായമുള്ള 65 വയസ്സിന് മുകളിലുള്ള വ്യക്തികളിലും കൊച്ചു കുട്ടികളിലുമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളത്. അവർ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് കുഴഞ്ഞു വീണ് അത് അബോധാവസ്ഥയിലോട്ട് പോകുന്ന അവസ്ഥയിലും ഫിറ്റ്സ് വരുന്നതായിരിക്കും ഫസ്റ്റ് സിംറ്റം. അപ്പോൾ അത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്.
1: ഡോക്ടർ, ചില ന്യൂസിലൊക്കെ കേൾക്കാം കാറിലൊക്കെ കുട്ടിനെ ലോക്ക് ചെയ്ത് മറന്നു പോയിട്ട് കുട്ടി മരിച്ചു പോകുന്നത് ഇതുകൊണ്ടാണോ? ഈ സ്ട്രോക്ക്, ഈ ഹീറ്റ് സ്ട്രോക്ക് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ?
2: വളരെ കറക്റ്റാണ്. നമ്മൾ ഈ കാറിൽ മെയിനായിട്ട് രണ്ട് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഈ ഒരു കാറ് നമ്മൾ ഗ്ലാസ് അടച്ചിട്ട് നമ്മൾ പിന്നെ ആ ചൂടത്തിരിക്കുകയാണ്, എ സി ഒന്നും ഓണാക്കിയിട്ടില്ലെങ്കിൽ ആ ചൂട് വളരെ വേഗത്തിൽ അടഞ്ഞ സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ കൂടും. പ്രത്യേകിച്ചും കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ